0: ഷഹ്റുൽ മുഹറം, വിശുദ്ധമായ മാസം എന്നല്ലാഹു ചില മാസത്തെ വിശേഷിപ്പിച്ചത് കാണാം. ആ വിശുദ്ധി ആ മാസത്തിനുള്ളതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നാം വിശുദ്ധരാവണം. അല്ലാഹു തആല പറഞ്ഞു, അല്ലാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 ആണ്. ഫീ കിതാബില്ലാ, അല്ലാഹുവിന്റെ രേഖയിൽ, യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച ആ കാലം മുതൽ. മിൻഹാ അർബഅത്തുൻ ഹുറും, ആ മാസങ്ങളിൽ 12 മാസങ്ങളിൽ 4 എണ്ണം വിശുദ്ധ മാസങ്ങളാണ്. ദാലിക ദീനുൽ ഖയ്യിം, നേരെ ചൊവ്വയുള്ള മതം നിർദ്ദേശങ്ങളാണത്. ഫലാ തുളിമു ഫീഹിന്ന അംഫുസക്കും, അതുകൊണ്ട് ഈ വിശുദ്ധ മാസങ്ങളിൽ വിശേഷിച്ചും നിങ്ങളുടെ ശരീരങ്ങളോട് നിങ്ങൾ അക്രമം കാണിക്കരുത് എന്നാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ആ 4 മാസം എന്ന് പറഞ്ഞത് ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അവസാനത്തെ വിടവാങ്ങൽ ഹജ്ജ് വേളയിൽ അത് പ്രഖ്യാപിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന സമാന ഖദിസ്തദാറക ഹൈഅതിഹി യൗമ ഖലഖല്ലാഹു സമാവാതി വൽ അർദ്, അല്ലാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ച ആ കാലം മുതൽ രാപ്പകലുകൾ കാലം നമ്മുടെ ഭൂമിയിൽ മറിഞ്ഞും തിരിഞ്ഞും കൊണ്ടിരിക്കുന്നു. ഓരോ വർഷവും അസ്സന ഇസ്നാ അശറ ഷഹ്റ, 12 മാസങ്ങളാണ് ഓരോ വർഷവും. മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 3 മാസം വിശുദ്ധ മാസങ്ങളാണ്. സലാസുത്തുൻ മുതവാലിയാത്ത്, തുടർന്നുകൊണ്ടുള്ള 3 മാസങ്ങളും. പിന്നെ അതായത് ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, അങ്ങനെ തുടർന്ന 3 മാസങ്ങളും. പിന്നീട് വറജബു മുലർ, മുലർ ഗോത്രക്കാരായ പഴയ പുരാതന അറബികൾ ആദരിച്ചു വന്നിരുന്ന റജബ് മാസവും അല്ലാഹു തആല നേരത്തെ പറഞ്ഞ 3 എണ്ണത്തിലേക്ക് വിശുദ്ധമായി ചേർത്തിട്ടുണ്ട്. അല്ലദി ബൈന ജുമാദ വ ശഅബാൻ, ജുമാദൽ ഉഖ്രയുടെയും ശഅബാൻ മാസത്തിന്റെയും ഇടയിലുള്ള മുലർ റജബ്, ആ റജബ് മാസത്തെ അല്ലാഹു തആല വിശുദ്ധമായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. സഹോദരങ്ങൾ, ഇതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? എല്ലാ മാസവും നല്ലത് തന്നെയാണ്, അല്ലാഹു നിശ്ചയിച്ചത് തന്നെയാണ്. പക്ഷേ അതിൽ വിശേഷമായ മാസങ്ങളുണ്ട്. യുദ്ധം പോലും പാടില്ലാത്ത സമാധാനത്തിന്റെയും വിശുദ്ധിയുടെയും 4 മാസം. ആ സമാധാനത്തിന്റെയും വിശുദ്ധിയുടെയും 4 മാസത്തിൽ ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, അങ്ങനെ തുടരെ വരുന്ന 3 മാസങ്ങളും. പിന്നീട് റജബ് മുലർ, മുലറുകാരുടെ റജബ് മാസം, ഇതും വിശുദ്ധമായി അല്ലാഹു നിശ്ചയിച്ചതാണ്. ഇതിനെ തിരിച്ചുവെക്കാൻ പാടില്ല. ഈ അല്ലാഹുവിന്റെ നിശ്ചയത്തെ അങ്ങനെ തന്നെ ദൃഢീകരിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുള്ളത്. ഒരു വിശുദ്ധമായ മാസത്തെ മറ്റൊരു മാസത്തിലേക്ക് നസീ നടത്തുക, അതിനെ നീട്ടിവെക്കുക എന്നത് ഇസ്ലാം കഠിനമായി വിരോധിച്ച കാര്യമാണ്. അതുകൊണ്ട് നാം ഈ മാസങ്ങളിൽ, നാം ഇപ്പോൾ ജീവിക്കുന്ന ഈ മാസങ്ങൾ വിശുദ്ധ മാസങ്ങളാണ് എന്ന ആ ഒരു ബോധത്തോടുകൂടി നമ്മൾ ജീവിക്കണം. എന്നിട്ട് വിശുദ്ധ മാസങ്ങളിൽ കൂടുതൽ അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് വന്നടുത്ത് അവിടെ വച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനും അള്ളാഹുവിനെ പ്രകീർത്തിക്കാനും നമുക്ക് സാധിക്കണം. അതല്ലാതെ ജാഹ്ലിയാകാലത്തുള്ള അവർ ചെയ്തിരുന്നത് പോലെ ഇത്തരം വിശുദ്ധ മാസങ്ങളെ തള്ളിക്കളഞ്ഞ് നമുക്ക് തോന്നുന്ന ചില വിശുദ്ധ മാസങ്ങളെ ഉണ്ടാക്കിയെടുക്കുക എന്നതല്ല ഒരു സത്യവിശ്വാസി വേണ്ടത്. നേരെ മറിച്ച് അള്ളാഹു ഏത് വിശുദ്ധ മാസങ്ങളെ വിശുദ്ധമാക്കിയോ അതിനെ നമ്മൾ വിശുദ്ധമാക്കി തന്നെ ജീവിതത്തിൽ കാണുക. തെറ്റുകുറ്റങ്ങളിൽ നിന്ന് ആ മാസത്തിൽ പ്രത്യേകിച്ചും മുക്തമാകുക. ഇതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായിട്ടുള്ളത്. സഹോദരങ്ങളെ, ഈ ഒരു മാസത്തിന്റെ പ്രത്യേകതയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഒരു അതിക്രമം പോലും, ഒരു അനീതി പോലും നമ്മൾ ആരോടും കാണിക്കാൻ പാടില്ല. തെറ്റുകൾ കലർന്ന് ജീവിക്കാൻ പാടില്ല, എത്ര ചെറിയ തെറ്റുകളായിരുന്നാലും. ഫലാ തളിമു ഫീഹിന്ന അംഫുസക്കും, ഈ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് അതിക്രമം കാണിക്കരുത് എന്ന് ഖുർആൻ പറഞ്ഞത് കാണാം. അതിക്രമങ്ങൾ എല്ലാ സമയത്തും തെറ്റ് തന്നെയാണെങ്കിലും അള്ളാഹു വിശുദ്ധമാക്കിയ മാസങ്ങളുടെ പവിത്രത കാത്തു സൂക്ഷിക്കാതെ അതിക്രമം കാണിക്കുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ കുറ്റമായിരിക്കും എന്ന് നാം മനസ്സിലാക്കണം. അതുപോലെ ഈ മാസത്തിൽ തിന്മയായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം. ഉമൈ യുരിദ് ഫീഹി ബിൽഹാദിം ബിളുൽമിൻ നുദിഖുഹു മിൻ അദാബിൻ അലീം. ഈ വിശുദ്ധ മാസങ്ങളിൽ ആരെങ്കിലും അക്രമപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റു തരത്തിൽ മനുഷ്യനെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള പ്രതികാര നടപടികൾ ഇതൊന്നും ഈ മാസത്തിൽ പാടില്ല എന്ന് മാത്രമല്ല, നന്മകൾ കൂടുതൽ ചെയ്യണം എന്ന പോലെ തന്നെ തിന്മകളുടെ ശിക്ഷയും ഇരട്ടിയായിരിക്കും ഈ മാസത്തിൽ നിന്ന് ഉണ്ടായിരിക്കുക എന്ന് പ്രത്യേകിച്ചും മഹാന്മാരായ സഹാബികളിൽ നിന്ന് ഉദ്ധരിച്ചു കാണാം. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹു തആല ഇന്നല്ലാഹ തഖസമനൽ അശ്വരി അർബഅത അശ്വർ, മാസങ്ങളിൽ നിന്ന് നാലെണ്ണത്തിന് അല്ലാഹു തആല തിരഞ്ഞെടുത്തു. അതിനെ വിശുദ്ധമാക്കി അതിൽ തെറ്റു ചെയ്യുന്നത് വലിയ ഗുരുതരമായ കാര്യമാക്കി അന്ന് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നതോ അത് കൂടുതൽ നല്ലതാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെളിപ്പെടുത്തി. പ്രസിദ്ധ താബിഈയായ ഖതാദ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്ന ളുൽമ ഫിൽ അശ്ഹുരിൽ ഹുർമി അഅള്ളമു ഖതീഅതൻ, വിശുദ്ധ മാസങ്ങളിൽ അക്രമപരമായ കാര്യങ്ങൾ പ്രവർത്തിക്കുക എന്നത് ഏറ്റവും വലിയ തെറ്റാണ് എന്നാണ് ആ മഹാനായ ഖതാദ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. സഹോദരങ്ങളെ, അതുകൊണ്ട് അള്ളാഹുവിനെ റബ്ബായി സ്വീകരിച്ച ഏതൊരാളും, ഇസ്ലാമിനെ മതമായി അംഗീകരിച്ച ഏതൊരാളും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിന്റെ ദൂതനായി അംഗീകരിച്ച ഏതൊരാളും അനാവശ്യമായ തെറ്റുകളിൽ നമ്മൾ കടന്നു ചെല്ലാൻ പാടില്ല, പാപങ്ങളിൽ വഴുതി പോകാൻ പാടില്ല. തിന്മകൾ നമ്മളെ വന്ന് നമ്മുടെ ശരീരത്തിന്റെ വിശുദ്ധിയെയും മനസ്സിന്റെ തെളിമയെയും അതിൽ കലർപ്പുണ്ടാക്കാൻ പാടില്ല. എല്ലാ തിന്മകളും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന രംഗങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. എന്നിട്ട് അള്ളാഹുവിന് പശ്ചാത്തപിച്ചുകൊണ്ട് മടങ്ങാനും ജീവിക്കാനുമുള്ള ആ സമാധാനപരമായ ഒരു ജീവിതത്തിനു വേണ്ടി നാം ശ്രദ്ധിക്കണം. നാം അറിയുക, ഈ വയസ്സ് എന്ന് പറയുന്നത് അതങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. ആരെയും അത് കാത്തിരിക്കുന്നില്ല. നമ്മുടെ അവധിയോട് നമ്മൾ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ വെച്ചാണ് നമ്മുടെ ഫിറാഖ്, വേർപിരിവ് നമ്മൾ തിരിഞ്ഞു നടക്കുന്നത് എന്ന് നമുക്കാർക്കും അറിഞ്ഞുകൂടാ എന്നുകൂടി നാം മനസ്സിലാക്കുക. അതുകൊണ്ട് എപ്പോഴും ജാഗ്രവത്തായ മനസ്സും സൂക്ഷ്മതാ ബോധവും നിലനിർത്താൻ നമുക്ക് സാധിക്കണം. ബുദ്ധിജീവി എന്ന് പറയുന്നത് ഈ നാട്ടിന്റെ ഈ ഭൗതിക ജീവിതത്തിന്റെ അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെട്ട് വിലപ്പിടിച്ച ആയുസ് നഷ്ടപ്പെടുത്തുന്നവനല്ല ബുദ്ധിജീവി. അവന് ബുദ്ധിയില്ലാത്തവനാണ്, വരും വരായികകൾ അറിയാത്തവനാണ്, മുന്നും പിന്നും നോക്കാത്തവനാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ, അള്ളാഹുവിനെ ഭയപ്പെടാത്ത, സാഹചര്യങ്ങളെ മനസ്സിലാക്കാത്ത ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും അവർ ഇസ്ലാമിന്റെ ഗണത്തിൽ പെടുന്നില്ല. നേരമറിച്ച് ഭാഗ്യവാന്മാരായിട്ടുള്ള ആളുകൾ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഉന്നതമായ പ്രതിഫലം കിട്ടണം എന്ന, അള്ളാഹുവിന്റെ പ്രീതി കിട്ടണം, അള്ളാഹുവിന്റെ സ്നേഹം കിട്ടണം, അള്ളാഹു പാപങ്ങളെല്ലാം പുറത്തു തരണം, കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം പുറത്തു കിട്ടണം, വരാനിരിക്കുന്ന നല്ല നാളുകളെ കാത്തിരിക്കാനും സൽക്കർമ്മങ്ങൾ ചെയ്യാനും സാധിക്കണം, അതുപോലെ ഓരോ വിശുദ്ധമായ സമയങ്ങളും അതിനെ പരമാവധി നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ സാധിക്കണം എന്നിങ്ങനെയുള്ള ഒരു വിചാരമായിരിക്കണം നമുക്കുണ്ടാവേണ്ടത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ, വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. വൽതന്ദുർ നഫ്സും മാ ഖദ്ദമത്ത് ലിഗദ്, നാളേക്ക് വേണ്ടി നാളെ അള്ളാഹുവിങ്കലേക്ക് തിരിച്ചെത്തുമ്പോൾ അവന്റെ മുമ്പിൽ സമർപ്പിക്കാൻ അള്ളാഹുവിനു വേണ്ടി നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ എന്താണ് മുൻകൂട്ടി ചെയ്തു വെച്ചത്, അത് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, സൂക്ഷിച്ച് ജീവിക്കുക, അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാണ്. സഹോദരങ്ങളെ, ഈ നിലക്കുള്ള ഒരു ബോധം നാം എപ്പോഴും ഈ കാലഘട്ടങ്ങളിൽ വിശേഷിച്ചും നിലനിർത്തണം. അള്ളാഹുവിന്റെ യഥാർത്ഥമായ അടിമകളായി ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം. കാലം മാറുന്തോറും ആശയങ്ങളും വിശ്വാസങ്ങളും മാറുന്നില്ല എന്ന ബോധം നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് കാലത്തിനു വേണ്ടി, ചുറ്റുപാടുകൾക്ക് വേണ്ടി, താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഒരിക്കലും നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ സംസ്കാരത്തെയും നമ്മൾ കളഞ്ഞുകുളിക്കാൻ പാടില്ല എന്നുകൂടി നാം അറിയുക. അള്ളാഹു തആല നമ്മളെയെല്ലാം കാത്തുസൂക്ഷിച്ച് വിശ്വാസികളായി ജീവിച്ച് മരിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബന അത്തിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിന അദാബന്നാർ.
1: മാഷാ അല്ലാഹ്. നമ്മൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് ഹറം.
2: ഈ ശബ്ദലോകത്തെ
3: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: أعوذ بالله من الشيطان الرجيم.

0: കൂടെയും മൂന്ന് ചോദ്യങ്ങൾ ഉണ്ടാവും. ഒരു മാസം ആവുമ്പോൾ ഈ ചോദ്യങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്നവർക്ക് പ്രത്യേക സമ്മാനങ്ങളും മൊഡ്യൂളുകളുടെ നിശ്ചിത ഇടവേളകളിൽ ഖുർആൻ ക്വിസ് മത്സരങ്ങളും വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9846411412. മറ്റൊരു നമ്പർ 6282499814.
1: Peace Radio. Tune to reality.
2: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകരുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത്ത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിലേതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. തുഹ്ഫാ ശവാതിഉഹു വൽ ഫിഖ്ഹു.

0: الله وحده لا شريك
1: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിൻ്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. അള്ളാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
2: سيد الاستغفار
0: اللهم أنت ربي لا إله إلا أنت
1: اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهوه നീയാണ് എൻ്റെ നാഥൻ. നീയല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക്കൽ ഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. എനിക്ക് അല്ലാഹു മതി, അവനല്ലാതെ ആരാധ്യനില്ല. അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. അവൻ മഹത്തായ സിംഹാസനത്തിൻ്റെ നാഥനാണ്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ, അമ്മാ ബഅദ്. ചിന്തകൾക്കായി പുതിയ ചന്തമേകി, മനസ്സിന് പുതു വെളിച്ചമായി പീസ് റേഡിയോക്കൊപ്പം ഒരു പുതുദിനം കൂടി ഒരുമിച്ച് ചേരാം.
1: ഈ ശബ്ദലോകത്തെ നിശബ്ദമാക്കും ഒരു ശബ്ദം.
2: ഇന്നത്തെ മോർണിംഗ് ലൈവ് സെഷനിൽ നിങ്ങളോടൊപ്പം പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിന്ന് മുസ്തഫ അൻസാരി, കൂടെ അബ്ദുള്ള സലഫി ചെറുപ്പുളശ്ശേരി.
0: ഇന്ന് 2026 May 8 വെള്ളി,
2: 1447 ദുൽഖാദ 20,
0: കൊലവർഷം 1201, മേടം 25.

0: നിരവധി ശ്രോതാക്കൾ നിലവിൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഒരുപാട് ആളുകൾ സലാം അറിയിക്കുന്നുണ്ട്. അവരിലേക്കൊന്ന് ചെല്ലണമെന്ന് തോന്നുന്നു. ബുഷറ കെ എം, പട്ടർക്കടവ് മലപ്പുറം, തിരുവമ്പാടി ഇംതിയാസ്, എടപ്പാൾ സഫിയ, എടത്തനാട്ടുകര ഉപ്പുകുളം ഹുസൈൻ, മേലാറ്റൂർ സഹീദ, വളാഞ്ചേരി സെറീന, ഇരാറ്റുപേട്ട നസീറ, ചുള്ളിയോട് സീനത്ത്, ഇടിമൊഴിക്കൽ നാദിറ, തൊടുപുഴ ഖദീജ, റുഖിയ ചമ്പക്കുത്ത്, കോഴിക്കോട് നിന്ന് സൈനാബി തുടങ്ങിയവരും നമ്മോടൊപ്പം ചേർന്ന് സലാം അറിയിക്കുന്നുണ്ട്. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: യെസ്, എന്താ നമ്മളെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചോദിച്ചിട്ടുള്ള ഒരു ശീലം അവർക്കുണ്ട്. തുടക്കത്തിൽ തന്നെ മോർണിംഗ് ലൈവ് കിസിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് നമ്മുടെ ഒരു ചോദ്യത്തിലൂടെയാണ് അവർ പല കാര്യങ്ങളും ചർച്ചയിലേക്ക് വരാറുള്ളത്.
0: തീർച്ചയായും, എന്തായാലും കേരളം കത്തിക്കൊണ്ടിരിക്കുന്നൊരു വിഷയമാണല്ലോ. എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രി ആരാകും എന്നുള്ള ഒരു ആശങ്കയിലാണ് എല്ലാവരും ഉള്ളത്. ഒരു പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു ഈ കഴിഞ്ഞ ദിവസം നിരീക്ഷകർ, കേന്ദ്രത്തിൽ നിന്ന് നിരീക്ഷകർ തിരുവനന്തപുരം ഇന്ദിരാഭവനിലെത്തി എം എൽ എമാരിൽ നിന്ന് എല്ലാവരിൽ നിന്നും 2-3 മിനിറ്റ് സമയമെടുത്ത് ഓരോരുത്തരോടും സംസാരിച്ച് അഭിപ്രായം മാറാന് ഒരു സംഗതി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഓരോരുത്തർ പ്രതികരിക്കുമ്പോൾ അതിൽ കേട്ട ഒരു എം എൽ എ, എനിക്ക് തോന്നിട്ട് സിദ്ദീഖ് എം എൽ എ ആണെന്ന് തോന്നുന്നു, അതോ മറ്റാരാളോ, അവരുടെ ഒരാളുടെ ഒരു പ്രതികരണം ഇങ്ങനെയായിരുന്നു: ഞങ്ങളുടെ സൗന്ദര്യം ഇങ്ങനെയാണ് കോൺഗ്രസിൻ്റെ, ഇത്രയും ആളുകളുടെ അഭിപ്രായം തേടി അതിൽ നിന്ന് ഏറ്റവും ഉചിതമായ ഒരു തീരുമാനം, അതല്ലാതെ പെട്ടെന്ന് ഒരാളങ്ങോട്ട് തീരുമാനിച്ച് ഒരാളങ്ങോട്ട് ഏർപ്പാടാക്കി അങ്ങനെയുള്ളതല്ല ഞങ്ങളുടെ ഏകാധിപത്യവും അതേപോലെ തന്നെ പണാധിപത്യവുമല്ല. ഇങ്ങനെ ഒരു ജനാധിപത്യ മര്യാദയിലൂടെ എല്ലാവരോടും അഭിപ്രായം ചോദിച്ച് ചെയ്യുന്നതാണ് ഞങ്ങളുടെ രീതി എന്ന് പറയാൻ കഴിഞ്ഞു. ഏതായിരുന്നാലും അത് നല്ലതിനാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ആ ഒരു അദ്ദേഹത്തിൻ്റെ പ്രത്യാശയും പ്രതികരണവും നല്ലതിനാവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. എന്തായാലും നമ്മളൊക്കെ വോട്ട് ചെയ്തവരാണല്ലോ, നമ്മൾ ഓരോരുത്തരും വോട്ട് ചെയ്തവരാണ്. ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ചെയ്ത പാർട്ടി ആയിരിക്കാം ഒരുപക്ഷെ വിജയിച്ചത്, ചിലപ്പോൾ നമ്മൾ ചെയ്ത പാർട്ടി തോറ്റിട്ടുണ്ടാകും. എന്നാലും ഒരു എന്താണ്, ഒരു സാധാരണ പൗരൻ എന്നുള്ള നിലക്ക് ആര് മുഖ്യമന്ത്രി ആവണം എന്നായിരിക്കും പൊതുവെ ഇതാണല്ലോ ഇപ്പോൾ ചർച്ച ഫുള്ള്. സോഷ്യൽ മീഡിയ തുറന്നാലും നമുക്കും ഇൻഷാല്ല ഒരു എന്താണ് ഇത്തരത്തിലൊരു പ്രതികരണം ശ്രമിച്ചു നോക്കാം. എത്ര ആളുകൾ ആരൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, ആരാകാനാണ് ആഗ്രഹം എന്നതിനെ സംബന്ധിച്ച് നമ്മുടെ ഫീഡ്ബാക്കിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ പ്രതികരിക്കുമെന്ന് തന്നെ
1: നമ്മുടെ ശ്രോതാക്കളുടെ അഭിപ്രായം ഒന്ന് നമുക്കറിയാം.
0: അതന്നെ ഇന്നത്തെ ചോദ്യം. ശരി, നമുക്ക് ധാരാളം ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട്. ചെങ്ങാനി റസിയ, വടകര സമീറ, ആയിഷ അങ്ങാടിപ്പുറം സലാം അറിയിക്കുന്നുണ്ട്. അഷ്റഫ് അലക്കായ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സമാധാനത്തിൻ്റെ റേഡിയോ എപ്പോൾ തുറന്നാലും സമാധാനത്തിൻ്റെ വാക്കുകൾ, അൽഹംദുലില്ല. ഫാസില എ ജി പോത്താങ്കണ്ടം, അഫ്നിദ ബിൻസ് അബ്ദുൽ ലത്തീഫ് വടുതല, ബേപ്പൂരിൽ നിന്ന് മുഹമ്മദ് കോയ, സാജിദ, കുനിയിൽ നിന്ന് മിന്ന റഹ്മ, വെള്ളാങ്കല്ലൂരിൽ നിന്ന് ഷാഹിദ, ഒറ്റപ്പാലത്ത് നിന്ന് നബീസ, ചക്കും കടവിൽ നിന്ന് നസീമ, ഹിഷാം, കോഴിപ്പുറം മലപ്പുറത്ത് നിന്ന് സക്കീന, തലപ്പാറയിൽ നിന്ന് ഹജറ റസാഖ്, താമരശ്ശേരിയിൽ നിന്ന് നഫീസ, എടത്തനാട്ടുകരയിൽ നിന്ന് സഹദ് സാജിദ്, വടുതലയിൽ നിന്ന് സഫിയ, ആലുവയിൽ നിന്ന് അബ്ദുൾ റഫീഖ്, അഴീക്കലിൽ നിന്ന് നസീമ, കുമരനെല്ലൂരിൽ നിന്ന് ഇമ്രാൻ, കാക്കയ്യങ്ങാട് നിന്ന് റുഖിയ, സാജിദ, കരുവാരക്കുണ്ട് നിന്ന് മൈമൂന, കിഴിശ്ശേരി റഹ്മാബി, കാസർഗോഡ് താഹിറ, പുള്ളിപ്പാടം ജാസ്മിൻ, ധാരാളം ആളുകൾ നമ്മോടൊപ്പം ചേർന്ന് സലാം അറിയിക്കുന്നുണ്ട്. വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാത്രമല്ല അവരുടെ പ്രതികരണങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ മോർണിംഗ് ഷോയുടെ പ്രോഗ്രാമുകളിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഷാല്ലാ നമ്മൾ ആദ്യമായി പോകുന്നത് മധുരം ഖുർആനിലേക്ക്.
2: أعوذ بالله من الشيطان الرجيم

0: പ്രശസ്ത ഖുർആൻകാരിയായ മുഹമ്മദ് അയ്യൂബ് റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെതായ ഖുർആൻ പാരായണമാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ ശ്രവിച്ചത്. 1952 സൗദി അറേബ്യയിലെ ഒരു മക്ക പ്രവിശ്യയിലുള്ള ഒരു ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ബാല്യകാലം മുതൽ തന്നെ ഖുർആൻ പാരായണത്തിൽ അസാധാരണമായ പ്രതിഭ കാണിച്ചിരുന്നു അദ്ദേഹം. മക്കയിലെ പ്രശസ്ത ഖുർആൻ അധ്യാപകരിൽ നിന്ന് തജ്വീദും ഖിറാത്ത് എന്നിവയിൽ ആഴത്തിലുള്ള പഠനം നടത്തി. മധുരവും ഗൗരവവും ഹൃദയസ്പർശിയുമായ ശബ്ദശൈലി അദ്ദേഹത്തെ ലോകപ്രശസ്തനാക്കി. മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൽ നബവിയിലും ഇമാമായി സേവനമനുഷ്ഠിച്ചുള്ള അദ്ദേഹം ലോകമെമ്പാടുമുള്ള ഖുർആൻ പ്രേമികളുടെ മനസ്സിൽ സ്ഥാനം നേടിയ മഹാനാണ്. ഇന്ന് കേൾക്കുന്ന ഈ പാരായണം ഖുർആൻ വായനയുടെ സൗന്ദര്യവും ആത്മീയ ആഴവും ഒരുമിച്ച് അനുഭവിപ്പിക്കുന്നതുമാണ്.
1: യെസ്, ഇനി നമ്മൾ ഇതിൻ്റെ ആശയങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം, നമ്മുടെയൊക്കെ ഒരുപക്ഷെ പഠനകാലത്ത് അർത്ഥത്തോടു കൂടി നമ്മൾ പഠിച്ച ചില ഭാഗങ്ങളുണ്ടായിരുന്നു. അതിലെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒന്നാണ് ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിൻ്റെ അടിയാറുകളെക്കുറിച്ചും അവരുടെ വിശേഷണങ്ങളെക്കുറിച്ചും പ്രത്യേകതകളെക്കുറിച്ചും എടുത്തു പറയുന്ന വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കേട്ടത്. വല്ലദീനലായ ദൗനമ അള്ളാഹില എന്നാഹർ എന്ന് തുടങ്ങിക്കൊണ്ട് അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ അവരുടെ പ്രത്യേകതകളായിക്കൊണ്ട് ഓർമ്മിപ്പിക്കുന്ന വചനങ്ങളാണ്. അള്ളാഹുവിനോട് കൂടെ വേറെ ഒരു ആരാധനയും വിളിച്ച് പ്രാർത്ഥിക്കാത്തവരാകുന്നു. അള്ളാഹു വിരോധിച്ചിട്ടുള്ള ദേഹത്തെ ശരിയായ ന്യായപ്രകാരമല്ലാതെ അവർ കൊലപ്പെടുത്തുകയുമില്ല, അവർ വ്യഭിചാരം ചെയ്യുകയുമില്ല. അങ്ങനെയുള്ളവരുമായിരിക്കും ആരെങ്കിലും അത് മൂന്നും ചെയ്യുന്നതായാൽ അവൻ കുറ്റം ചെയ്തതിൻ്റെ ശിക്ഷ കണ്ടെത്തുന്നതാണ്. പിന്നീട് അവർക്കുള്ള ഖിയാമത്ത് നാളിൽ അവർക്കുള്ള ശിക്ഷയെ അള്ളാഹു ഇരട്ടിപ്പിച്ചു കൊടുക്കുമെന്നും നിന്ദ്യനായ നിലയിൽ അതിലവൻ ശാശ്വതനായിരിക്കുകയും ചെയ്യും തുടങ്ങി, അതുപോലെ തന്നെ പശ്ചാത്തപിക്കുന്ന ആളുകൾ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകളെക്കുറിച്ച് അവരുടെ തിന്മകൾക്ക് അല്ലെങ്കിൽ ചെയ്തു പോയ തെറ്റുകൾക്ക് പകരമായിക്കൊണ്ട് അള്ളാഹു അവരുടെ നന്മകളെ വെച്ചു കൊടുക്കും എന്നൊക്കെ പറയുന്ന വചനങ്ങളാണ്.
0: ഇബാദുർ റഹ്മാൻ എന്ന് പ്രത്യേകം പേരെടുത്തു പറഞ്ഞ് അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടദാസന്മാർ എന്ന് പടച്ചവൻ പേര് പറഞ്ഞ് സൂറത്തുൽ ഫുർഖാനിൻ്റെ അവസാനത്തെ ആ ഭാഗത്ത് ഉൾക്കൊള്ളുന്ന ഒരു വചനങ്ങളാണ്. വളരെ മനോഹരമായി പ്രതിപാദിക്കപ്പെട്ട ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വചനം കൂടിയാണ്. അവിടെ ആ സൂറത്ത് അതിൻ്റെ അവസാനത്തിൽ പ്രാർത്ഥനയെ സംബന്ധിച്ച് പഠിപ്പിക്കുന്ന ഒരവസ്ഥയിൽ പ്രാർത്ഥനയുടെ പ്രാധാന്യവും അതിൻ്റെ ഗൗരവവും മനസ്സിലാക്കി കൊടുക്കുന്നതോടുകൂടിയാണ് ആ സൂറത്ത് അവസാനിക്കുന്നത്. അതുവരെയും ഇബാദുർ റഹ്മാൻ ലദീന എന്ന് തുടങ്ങുന്ന ആ ആയത്ത് മുതൽ പറയുന്ന കാര്യങ്ങൾ, അവരുടെ നടത്തം, അവരുടെ രാത്രി നമസ്കാരം, അവരുടെ ധനം ചെലവഴിക്കൽ, അവർക്ക് ആളുകളോടുള്ള മര്യാദകൾ, പാപം ചെയ്താൽ അവരുടെ പശ്ചാത്താപം, അതേപോലെ തന്നെ സാമ്പത്തികമായ രംഗത്ത് അവരുടെ ചെയ്തികൾ, പ്രവർത്തനങ്ങൾ എല്ലാം ഉൾക്കൊണ്ട് അവരുടെ ഓരോ സവിശേഷതകൾ, ഗുണഗണങ്ങൾ എടുത്തു പറയുന്ന മനോഹരമായ വചനങ്ങളാണിത്. ഇൻഷാ അള്ളാഹ് ശ്രോതാക്കളോട് പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത് ഇബാദുർ റഹ്മാൻ എന്ന അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരെ പറ്റിയുള്ള ആ വിവരണം, പടച്ചോൻ പഠിപ്പിച്ച ആ ഒരു വിവരണം ഇൻഷാ അള്ളാഹ് നമ്മൾ ഓരോരുത്തരും സൂറത്തുൽ ഫുർഖാനിലെ ആ വചനങ്ങളിലൂടെ പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നീ സന്ദർഭത്തിൽ പ്രത്യേകം ഇൻഷാ അള്ളാഹ് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ നേരത്തെ ഒരു സജഷൻ, നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ സജഷൻ അന്വേഷിച്ചിരുന്നു. നമ്മളൊരു കേവലം ഒരു സജഷൻ എന്നൊന്ന് മാത്രമേ അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതിന് അതിൻ്റേതായ രീതികളുണ്ട്, പ്രൊസീജിയറുകളുണ്ട്. ഒരു പാർട്ടിക്ക് ആ പാർട്ടിയുടെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള, അല്ലെങ്കിൽ നിയമസഭാ കക്ഷി നേതാവാണല്ലോ മുഖ്യമന്ത്രിയായി വരുന്നത്, അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാനുള്ള ഒരു അതിൻ്റേതായ പ്രൊസീജിയർ ആ പാർട്ടിക്കുണ്ട്. എങ്കിലും ഹൈക്കമാൻഡും മറ്റൊക്കെ തീരുമാനിക്കേണ്ടതാണ്. എങ്കിലും നമ്മുടെ ശ്രോതാക്കൾക്ക് അതിലെന്താണ് പറയാനുള്ളത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ചോദ്യമായിരുന്നു ഉണ്ടായിരുന്നത്. ധാരാളം ആളുകൾ അതിന് പ്രതികരിക്കുന്നുണ്ട്. വടകര സമീറയാണെന്ന് തോന്നുന്നു ആദ്യമായി പ്രതികരിക്കുന്നത്. അവർ ആദ്യമായി പ്രതികരിച്ചത് വി ഡി സതീശൻ എന്നാണ്. ശേഷം ചിങ്ങപുരം റംലയും വി ഡി സതീശൻ തന്നെയാണ്. താമരശ്ശേരി നഫീസ് പറയുന്നത് കൂടിയാലോചനയിൽ കൂടി ഏറ്റവും നല്ല ഒരു ഭരണാധികാരിയെ അള്ളാഹു നമുക്ക് തരട്ടെ, അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കാം എന്ന ഒരു തന്മയത്വത്തോടു കൂടിയുള്ള ഒരു പ്രതികരണം തന്നെയാണ് അവരും നടത്തുന്നത്. മാഷാ അള്ളാഹ്, എനിക്ക് നോക്കുമ്പോഴേ ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് വി ഡി സതീശൻ. അപ്പോൾ ഓരോരുത്തരെയും പേര് വിളി പറയണം എന്നില്ല. അപ്പോൾ ആലുവ റഫീഖ്, തിരുവമ്പാടി ഇംതിയാസ് എന്നാണ്, കുരിക്കളം ഖദീജ, അതേപോലെ തന്നെ എടപ്പാള് സഫിയ, അങ്ങനെ ധാരാളം, മൈമൂന കരുവാരക്കുണ്ട്, നഫീസ കാരത്തൂര്, കാര വെട്ടത്തൂര്, നസീറ അജ്മൽ ഈരാറ്റുപേട്ട, ഇവരെല്ലാവരും ഇപ്പൊ നമുക്ക് വന്ന ധാരാളം മെസ്സേജുകൾ. മറ്റൊരു വേറൊന്ന്, നല്ല ഭരണം കാഴ്ചവെക്കുന്നവരാകട്ടെ ഏതൊരു വ്യക്തിയായാലും എന്നാണ് മൈമൂന പാറപ്പുറം പ്രതികരിച്ചിട്ടുള്ളത്. മാഷാല്ലാ, ഏതായിരുന്നാലും നമുക്ക് ഒരു ഒരു കൺക്ലൂഷൻ എന്നുള്ള നിലക്ക് ആ വിഷയത്തിൽ പറയാവുന്നതും അങ്ങനെ തന്നെയാണ്. പടച്ചോന്റെ ഒരു തീരുമാനം അതിലുണ്ടാകും. അതൊരു ഹയറായ നിലക്ക് എല്ലാവർക്കും, ഈ പൗരന്മാർക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് ഓരോ വിഭാഗത്തോടും നീതി പുലർത്താൻ കഴിയുന്ന ഒരു ഭരണാധികാരി തന്നെ ആവട്ടെ എന്ന് പ്രത്യേകം ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്.
1: ഓക്കെ, അൻവർ എൻ ടി മുട്ടിൽ വയനാട് പ്രതികരിക്കുന്നത് കാണാം. തണുത്ത മഞ്ഞു നിറഞ്ഞ ഈ മനോഹരമായ പുലരിയിലും അറിവിൻ്റെ പൂന്തോപ്പായ പീസ് റേഡിയോയുടെ കൂടെ കേൾവിക്കാരനാക്കിയ അള്ളാഹുവിന് സ്തുതി, അൽഹംദുലില്ലാഹ്.
0: നല്ല വരികളായിരുന്നു അത്. ഏതായിരുന്നാലും നമുക്ക് അടുത്തൊരു സ്ലോട്ടിലേക്ക് പ്രവേശിക്കാനുള്ള സമയമായിട്ടുണ്ട്. പുലരിവട്ടം.
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
0: പള്ളി കൈകാര്യം ചെയ്യുന്നവരോട് എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നു ബഹുമാന്യനായ ഹാരിസ് ബിൻ സലീം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. നല്ല ചൂടുള്ള സമയമാണല്ലോ. അപ്പോൾ ലോറിസ്കരിക്കാൻ വേണ്ടി ഒരു പള്ളിയിൽ ചെന്നതാണ്. അപ്പോൾ ജമാഅത്ത് സമയത്തല്ലേ പള്ളിയിൽ ഫാന് പൊതുവെ ഇടുകയുള്ളൂ. പിന്നെ ഇപ്പോൾ ഒരു പരിചയമില്ലാത്ത പള്ളിയിൽ പോയി സ്വിച്ച് കണ്ടുപിടിച്ച് ഫാൻ ഇടുമ്പോൾ ഇപ്പോൾ ഫാൻ ഇടാൻ പറ്റില്ല എന്നൊക്കെ അവർ പറഞ്ഞാൽ അതൊരു മാനക്കേടാവണ്ടെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു, ഒരു ഫാനിൻ്റെ ചുവട്ട് പോയി നിന്ന് നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്ഭുതമെന്ന് പറയാം, അവിടെ നിന്ന് ഉടനെ തന്നെ ആ ഇമാമ് വന്ന് ഫാനിട്ടു, ആ ഫാനിൻ്റെ ചുവട്ടിൽ നിന്ന് സുന്നത്ത് നമസ്കരിച്ചു, ളുഹറിൻ്റെ സുന്നത്ത് നമസ്കരിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പോന്നപ്പോൾ അദ്ദേഹത്തോടൊരു ഭയങ്കര ഒരു ബഹുമാനവും ഒരു സ്നേഹമൊക്കെ തോന്നി. എന്നിട്ട് വർത്തമാനങ്ങളും വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിനെ സംസാരിച്ചു പിന്നെ ഒരു സമയത്ത് കണ്ട സമയത്ത്. അപ്പോൾ പൊതുവേ പള്ളികളെക്കുറിച്ചുള്ളൊരു ചിന്ത മനസ്സിൽ വന്നു എന്നുള്ളതാണ്. ഒരാൾ പള്ളിയിൽ വരുമ്പോൾ ആ വരുന്ന വ്യക്തിയോട് വളരെ അനുഭാവപൂർവ്വം പെരുമാറുന്ന ധാരാളം നന്മകൾ ഈ പള്ളി പരിപാലിക്കുന്ന ആളുകൾക്കും ഇമാമിങ്ങൾക്കും അദ്ദിനുകൾക്കും ചെയ്തു കൊടുക്കാൻ കഴിയും എന്നതിൻ്റെ ഉദാഹരണമാണിത്. ഇപ്പോൾ ചില ആളുകൾ കയറി വരുമ്പോൾ ബാത്റൂം എവിടെയെന്ന് അറിയില്ല. അപ്പോൾ ഇന്ന സ്ഥലത്താണ് ബാത്റൂമെന്ന് നമ്മളതിൻ്റെ ഏകദേശം പുറത്തുതന്നെ നിന്നാൽ ജമാഅത്തിൻ്റെ സമയത്തൊക്കെ നമ്മൾ കുറച്ച് പുറത്ത് ഭാഗത്ത് നിൽക്കുമ്പോൾ നമുക്കത് കാണിച്ചു കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ അവരിങ്ങനെ തിരിഞ്ഞ് മറിഞ്ഞ് പല സ്ഥലത്തും പോയി അന്വേഷിച്ച് നോക്കി വരണം. ഒരു ഉപകാരമുള്ള സംഗതിയാണല്ലോ അത്. അതേപോലെ തന്നെ അവിടെയാണ് ഓതൊടുക്കാനുള്ള സ്ഥലം എന്ന് അവർക്കറിയില്ല, ബുദ്ധിമുട്ടായിരിക്കില്ല. സ്ത്രീകൾക്കുള്ള സ്ഥലം എവിടെയാണെന്ന് അറിയാത്ത രൂപത്തിലുണ്ടാവും. അപ്പോൾ അതൊരു വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ളത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഇതേപോലെ പള്ളിയിൽ വരുന്ന ആളുകൾക്ക് എന്ത് ചെയ്യണം, അവർക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ ഫാനും ലൈറ്റും സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി കൊടുക്കുന്നത് എന്താണ്, നല്ല കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ പള്ളിയിൽ ചിലപ്പോൾ വെള്ളം കുടിക്കാനുള്ള സൗകര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അതിനെപ്പറ്റി അവർക്ക് അന്വേഷിക്കാണ്ടായിരിക്കും, നമുക്കത് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അവരുടെ നിസ്കാരത്തിലോ കാര്യങ്ങളൊക്കെ വരുന്ന അപാകതകളുണ്ടാവും, അത് അവരപമാനിക്കാതെ സ്നേഹപൂർവ്വം തിരുത്തി കൊടുക്കാൻ പറ്റും. അങ്ങനെ കുറേ നന്മകൾ അവർക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ വളരെ ന്യൂനാൽ ന്യൂനപക്ഷം പള്ളി പരിപാലിക്കുന്ന ആളുകൾ എന്തുകൊണ്ടോ വളരെ മോശമായിട്ട് ഈ പള്ളിയിൽ വരുന്ന ആളുകളോട് പെരുമാറുന്ന ഇത് കാണാൻ പറ്റും. അവർക്ക് ചില തീരുമാനങ്ങളാണ്, ആ തീരുമാനങ്ങൾക്കെതിരെ എന്ത് അഭിപ്രായങ്ങൾ പള്ളിയിൽ വരുന്ന ആളുകൾ പറഞ്ഞാലും ഞാനാണ് ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്, അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്ന പോലെ നടക്കൂ എന്നൊരു വാശിയിൽ പെരുമാറുന്നത് പലപ്പോഴും സത്യത്തിൽ ഇത്തരം ജോലികൾക്ക് അവർ യോഗ്യരാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താ, ചിലപ്പോൾ ഒരാൾ നിസ്കാരത്തിൻ്റെ കുറച്ച് മുമ്പ് വന്നിട്ട് ഫാൻ ഇട്ടാൽ എന്ത് ചെയ്യാണ്, അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ട് ബഹളം ഉണ്ടാക്കി അച്ഛൻ ഉണ്ടാക്കി ഇപ്പം എങ്ങനെ ഫാൻ ഇടാൻ പറ്റുക എന്ന് ചോദിച്ചു വേണം. നമ്മളിട്ട് കൊടുത്തിലേക്ക് വേണ്ട, ആളുകൾ ഇടുമ്പോൾ അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ. അതിനോടൊക്കെ അങ്ങനെ മോശമായി പ്രതികരിക്കാൻ പറ്റും. പിന്നെ ആര് ഫാൻ ഇട്ടാൽ ഇത് പോയി ഓഫാക്കുക, ഇതിൻ്റെയൊക്കെ ഒരു ആവശ്യം എന്തെങ്കിലും ഉണ്ടോ. അതേപോലെ തന്നെ നിസ്കാരത്തിൽ വൈകി വരുന്ന ആളുകൾക്ക് പലപ്പോഴും സ്റ്റൂളോ കസേരയൊക്കെ ആവശ്യമായി വരും. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യും, കിട്ടുന്നൊരു സ്ഥലത്താണെങ്കിൽ വേഗത്തിൽ എത്ര വൈകി വന്നാലും നിസ്കാരത്തിൽ വരുന്ന ആളുകൾക്ക് മസ്ബൂക്കായി വരുന്ന ആളുകൾക്ക് അത് ഇരിക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒന്ന് കിട്ടാവുന്ന സ്ഥലത്ത് വെക്കണമെന്ന് പറഞ്ഞാൽ ഒരു നിർബന്ധ ബുദ്ധി അവിടെ വെക്കൂല എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി ഒരു വാശിയും എന്ത് ചെയ്യാണ് പലപ്പോഴും ഉണ്ടായിട്ട് അതൊരു പ്രശ്നമായിട്ട് വരുന്നൊരവസ്ഥ. അതേപോലെ തന്നെ മൗമൂമിങ്ങൾക്ക് ഫാനിൻ്റെ കാറ്റ് ലഭ്യമാകുന്ന രൂപത്തിൽ നിൽക്കാനാണ് അവർ ആഗ്രഹിക്കുക. അപ്പോൾ എന്തായിരുന്നാലും വാശി പിടിച്ച് അതിന് സമ്മതിക്കാത്ത രൂപത്തിൽ നമസ്കാരത്തിൻ്റെ സ്ഥാനനിർണയം നടത്തുക, പല പല കാര്യം, ഇവർ വരുന്ന ആളുകളെ വെറുതെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക, വെറുപ്പിച്ചുകൊണ്ടിരിക്കുക, ഇതൊക്കെ സത്യത്തിൽ ഒരു പള്ളി ജീവനക്കാരിൽ ഉണ്ടാവാൻ പറ്റാത്ത കാര്യമാണ്. നമ്മൾക്ക് ചെറിയ തുച്ഛമായ ശമ്പളമേ ഉള്ളൂ, പക്ഷേ പള്ളിയുമായി ബന്ധപ്പെട്ട് ധാരാളം നന്മകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിനുള്ള അവസരങ്ങൾ അന്വേഷിക്കാന്നല്ലാതെ നമ്മൾ ആളുകളെ വെറുപ്പിക്കുകയും ആളുകളെ അകറ്റുകയും ചെയ്യുന്ന ഒരു സമീപനം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കണം. അല്ലാഹു സഹായിക്കട്ടെ.
0: മാഷാഅല്ലാ. പള്ളി കൈകാര്യം ചെയ്യുന്നവരോട് അമറു മസാജിദ് അല്ലാ എന്ന ആ ഒരു വചനത്തിൽ ഉന്നിയ ആളുകളാണല്ലോ പള്ളി കൈകാര്യം ചെയ്യുന്നവർ, അവരോട് പ്രത്യേകം നൽകിയ ഒരു മനോഹരമായ ഉപദേശമാണ് ഇന്നത്തെ പുലരിവട്ടത്തിലൂടെ ബഹുമാന്യനായ ഹാരിസ് ബിൻ സലീം പകർന്നു നൽകിയത്.
1: ഒരു പക്ഷേ നമ്മളൊക്കെ പല മഹല്ലുകളിലും പള്ളികളിലും കാണുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ്, പല രൂപത്തിലുള്ള വിഷയങ്ങളെ പ്രതിപാദിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ഇത് വളരെ ഗൗരവമായിട്ടുള്ള വിഷയം തന്നെയാണ്. നമ്മുടെ പള്ളിയോട് പല ആളുകളും അടുപ്പം കുറയാൻ കാരണവും അങ്ങോട്ട് ചെന്നാലുണ്ടാകുന്ന അങ്ങനെ ചില പ്രയാസങ്ങളെ വിചാരിച്ചുകൊണ്ട് വരാത്ത ആളുകൾ പോലുണ്ട്.
0: ഒരു നേരെ ഒരു ഫാൻ ഇട്ടെന്ന് കരുതിയിട്ട് കറണ്ട് ബില്ല് അത്ര വലിയ വ്യത്യാസം വരുന്നില്ല. ഇനിയിപ്പോ അങ്ങനെ വന്നാൽ തന്നെയോ അത് ചെയ്യാൻ പാടില്ല.
1: പള്ളിയിൽ വന്നൊരാൾക്ക് വേണ്ടിയിട്ട്
0: നമസ്കരിക്കാൻ വേണ്ടി ഒരാൾ വന്നാൽ അദ്ദേഹത്തിന് സൗകര്യപൂർവ്വം നമസ്കരിക്കാനുള്ള ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് ഈ ചൂട് കാലത്തൊക്കെ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അവർ ആ ഫാൻ ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ. പൊതുവെ എല്ലാ പള്ളികളിലും ഇപ്പൊ എ സി ഉണ്ട്. അപ്പൊ എ സി ആ ഒരു അക്കത്തുകളൊക്കെയാണ് പലപ്പോഴും ഇടാറുള്ളൂ. അത് കഴിഞ്ഞാൽ ഫാൻ ഇടേണ്ടവർക്ക് ഇടട്ടെ. ഇത് ചില ആളുകൾ ഉണ്ടാകും, വേറെ പൊതുവെ ചില നാടുകളിൽ അങ്ങനെ ചില വ്യക്തികൾ ഉണ്ടാകും, അവർക്ക് വേറെ പണിയൊന്നും ഉണ്ടാവില്ല കാര്യമായിട്ട്.
1: അതുപോലെ
0: അവിടെ ഇങ്ങനെ ഇരിക്കും പള്ളിയിൽ, അവിടെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കും, നിരീക്ഷിക്കും. അപ്പൊ പൈപ്പ് ഇങ്ങനെ ഒരു തുറന്ന് പോകുന്നുണ്ടാക്കുമ്പോ തന്നെ തുടങ്ങും, അങ്ങനത്ര തുറക്കണ്ട പൈപ്പ് ഒന്ന് കുറച്ച് പൂട്ട്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ ഒരു എന്താണ് പള്ളിയിൽ കയറുമ്പോ അവിടെ ആ ചവിട്ടിയിൽ ശരിക്കും ചവിട്ടി തുടക്ക് ഇങ്ങനെ പുറകെ നടന്ന് ഒരു തരം മക്കാറാക്കുന്ന ഒരു സ്വഭാവം എടുക്കുന്ന ആളുകളുണ്ട് പൊതുവെ. ഇത് വളരെ ഗൗരവമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ് ഒമൻ അതൊല്ലുമി മസാജിദല്ലോ, അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് ആളുകളെ തടയുന്നവനേക്കാൾ ഏറ്റവും വലിയ അക്രമി ആരുണ്ടെന്നാണ്. ശരിക്ക് പ്രത്യക്ഷമായി തടയുന്നില്ലെങ്കിലും പരോക്ഷമായി തടയുകയാണിത്, പിന്നെ ആളങ്ങോട്ട് വരാൻ തയ്യാറാവുന്നില്ല. ആളാ പള്ളിയെ തൊട്ട് തടയപ്പെടുന്നതാണ് ശരിക്ക്, അയാൾ മാനസികമായിട്ട് അങ്ങോട്ട് വരാൻ തയ്യാറാവുന്നില്ല. പിന്നെ ഇതിന്റെ വളരെ ഗൗരവകരമായ ഒരു കുറ്റം ഇയാൾ അനുഭവിക്കും എന്ന് തന്നെയാണ് അതിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനത്തെ ഒരു മനോഹരമായ വിഷയമാണ് അദ്ദേഹം സംസാരിച്ചത്. നമ്മുടെ കാക്കനാട് നിന്ന് ഹഫ്സ ബീവി അവർ പ്രതികരിക്കുന്നത്, യാത്രയിൽ പള്ളിയിൽ പോയാൽ ഈ പറഞ്ഞ പോലെ പേടിയാണ്. ഇവർ എവിടുന്ന് വരുന്നത് എന്ന ഭാവത്തോടെ നോക്കുന്ന ആളുകളെ കാണാറുണ്ട്. ഫാൻ ഇടാതെ മിണ്ടാതെ ഇരിക്കും എന്നാണ് അവർ പറയുന്നത്. ഹഫ്സ വെള്ളിലെയും സലാം അറിയിക്കുന്നുണ്ട്. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: എന്നും പുലരിയിൽ വ്യത്യസ്തമായ വിഷയങ്ങൾ പറഞ്ഞു തരുന്ന ഹാരിസ് മൗലവിക്കും പി ആർ ഫാമിലിക്കും അല്ലാഹു അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
0: മൗലവിയുടെ നല്ലൊരു ഉപദേശമായിരുന്നു എന്ന് മൈമുന കരുവാരക്കുണ്ട് ചുള്ളിയോട് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അൻവർ എൻ ടി മുട്ടിൽ ഒരുപാട് ആളുകൾക്ക് അന്യം നിന്നുപോയ ഒരു സ്വഭാവമാണ് പുലരിവട്ടത്തിൽ മൗലവി പറഞ്ഞത് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്.
1: ജമീല വി പി കാളിക പറയുന്നു, അസ്സലാമു അലൈക്കും. ഉത്തരവാദിത്തമുള്ള എല്ലാവരുടെയും പ്രശ്നങ്ങളെ ഒരുപോലെ കണ്ടുകൊണ്ട് നീതിപൂർവ്വം കൈകാര്യം ചെയ്യുന്ന നല്ലൊരു മനുഷ്യത്വമുള്ള വ്യക്തിത്വം ആവട്ടെ ഇനി വരുന്നത്, അൽഹംദുലില്ലാ.
0: അതിനിടക്ക് നമ്മുടെ ടെക്നിക്കൽ ടീമിനൊക്കെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ടി കെ ഫിറോസ് ഖാൻ അറിയിക്കുന്നുണ്ട്. റിവൈൻഡ് ഓപ്ഷനിൽ ഇപ്പോൾ കുറച്ച് പ്രോഗ്രാം മാത്രമേ കാണിക്കുന്നുള്ളൂ, ഒന്ന് ശ്രദ്ധിക്കുമല്ലോ എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്.
1: യെസ്.
0: അതേപോലെ തന്നെ ധാരാളം ആളുകൾ നമുക്ക് സലാം അറിയിച്ച് അതിനിടയിൽ കൂടി സലാം അറിയിക്കുന്നുണ്ട്. അഫ്സ വെള്ളില, വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഉമ്മു കുൽസു നാദിറ ഇടിമുഴിക്കൽ സലാം അറിയിക്കുന്നുണ്ട്. റസിയ ചങ്ങാനി, സലാം അലൈക്കും വറഹ്മത്തുള്ളാ. പുലരിവട്ടത്തിൽ പറഞ്ഞ വിഷയം വളരെ യാഥാർത്ഥ്യമാണ്, ചില പള്ളികളിലെല്ലാം നടക്കുന്ന വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും സൽബുദ്ധി കൊടുക്കട്ടെ, ആമീൻ എന്ന ഒരു അഭിപ്രായമാണ് അറിയിക്കുന്നത്.
1: അതേപോലെ അൻവർ എൻ ടി മുട്ടിൽ വയനാട്, മുജാഹിദുകൾക്ക് അന്യം നിന്നുപോയ ഒരു സ്വഭാവമാണ് പുലരിവട്ടത്തിൽ മൗലവി പറഞ്ഞത് എന്ന് സൂചിപ്പിക്കുന്നു.
0: ധാരാളം ആളുകൾ പ്രതികരിക്കുന്നുണ്ട്, നമുക്ക് വളരെ കുറച്ച് ആളുകളിലേക്ക് പോകാൻ കഴിയുള്ളൂ ഇൻഷാല്ലാ. സൗദത്ത് പി കെ പാലക്കാട്, ഹസീന നൂർദ്ദീൻ ദമാം സലാം അറിയിക്കുന്നുണ്ട്. വലൈക്കും സലാം റഹ്മത്തുള്ള. ഒരു സഹോദരൻ റഊഫ് റഊഫ, അവർ പറയുന്നത് ഹാരിസ് മൗലവി ഞങ്ങളുടെ പള്ളിയിൽ വന്നോ എന്നൊരു സംശയം എന്ന്. അവരവരുടെ നാട്ടിലെ പള്ളിയെ പറ്റി ഓരോരുത്തർക്കൊരു ധാരണ ഉണ്ടാകുമല്ലോ,
1: ആ ധാരണ മതി അല്ലേ. സാധാരണ പള്ളിയിൽ എല്ലാവരും പ്രയാസപ്പെടുന്ന ഒന്നാണ് ബാത്റൂം എന്നുള്ളത്. അത് മടച്ചിടും, പൂട്ടിട്ട് ഫോട്ടോ, ഒരു യാത്രക്കാരന് അത് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പള്ളിയിലെ ഫാനുകളൊക്കെ അവനവൻ്റെ ആവശ്യങ്ങൾ കഴിഞ്ഞാൽ ഓഫാക്കി പോകുന്നവർ, മറ്റുള്ളവർ ഇരിക്കുന്നുണ്ടോ എന്ന് പോലും നോക്കാത്തവരാണ് പലപ്പോഴും. ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഇംതിയാസ് തിരുമ്പാട്. ഇത്
0: കറക്റ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് ഈ ടൗൺ കേന്ദ്രീകൃതമായ പള്ളികളിൽ, ഗ്രാമപ്രദേശങ്ങളിൽ അപ്പോൾ അത് അത്ര അങ്ങോട്ട്
1: പ്രയാസം
0: ഉണ്ടാക്കില്ല. ടൗൺ പ്രദേശങ്ങളിൽ യാത്രക്കാരായ ആളുകൾ, ഒരുപാട് ആളുകളുണ്ടാവും. അവർക്ക് അവരുടെ യാത്രക്കിടയിലാണ് അവർ നമസ്കരിക്കാൻ വേണ്ടി ചിലപ്പോൾ കയറേണ്ടി വരിക. പല പള്ളികളിലും ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ചാൽ, ടോയ്ലറ്റ് സെക്ഷൻ അവർ ലോക്ക് ചെയ്തിടും. യൂറിൻ പാസ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടാവും, പക്ഷെ എന്നാലും ടോയ്ലറ്റ് യൂസ് ചെയ്യാനുള്ളൊരു സൗകര്യം പലപ്പോഴും പലയിടങ്ങളിൽ ഉണ്ടാകാറില്ല. അപ്പോൾ അത് പൊതുവേ പലർക്കും പല ന്യായീകരണങ്ങളാകാം. അപ്പോൾ പല ആളുകളും കയറി വൃത്തികേടാക്കി പോവുകയാണ്, അത് പള്ളിയെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് എന്നൊക്കെ അഭിപ്രായപ്പെട്ടേക്കാം. പക്ഷെ എന്നിരുന്നാലും
1: ഒന്നെങ്കിലും
0: ഒരെണ്ണെങ്കിലും അത് തുറന്നിടണം. ഈ പറഞ്ഞ പോലെ ഒരെണ്ണെങ്കിലും തുറന്നിടണം. ഇനി നമസ്കരിക്കാൻ കയറാത്ത യാത്രക്കാരാണെങ്കിലും അവർക്കും ഉപയോഗിക്കാമല്ലോ. കാരണം പള്ളി അങ്ങനെ എന്താണ് വൃത്തികേടാവുമ്പോൾ, അത് പള്ളിയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ വൃത്തികേടാവുമ്പോൾ വൃത്തിയാക്കാനുള്ളതാണല്ലോ, വൃത്തിയാക്കപ്പെടേണ്ടതുണ്ടല്ലോ. വൃത്തികേടാവുമെന്ന് കരുതി അടച്ചിടല്ലോ അതിന് പരിഹാരം. അത് വളരെ ഗൗരവമായിട്ട് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് ഇംതിയാസ് തിരുവമ്പാടി അഭിപ്രായപ്പെടുന്നത്. അതേപോലെ തന്നെ ഷാജിദ വീട്ടി വല്ലപ്പുഴ സലാം അറിയിക്കുന്നുണ്ട്. ഷഹാന മേലാറ്റൂർ സലാം അറിയിക്കുന്നുണ്ട്. തലശ്ശേരിയിൽ നിന്ന് ബഷേരി അബു സലാം അറിയിക്കുന്നുണ്ട്. ഫൗസിയ മമ്മു കൊല്ലം കൊയിലാണ്ടിയിൽ നിന്ന് സൗദത്ത് പി കെയും ഹസീന നൂർദ്ദീൻ എല്ലാം സലാം അറിയിക്കുന്നുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ഓക്കെ,
0: നമ്മുടെ അടുത്തൊരു സ്ലോട്ടിലേക്ക് പ്രവേശിക്കാം എന്ന് തോന്നുകയാണ്.
1: ഇന്നത്തെ ഇനി മോർണിംഗ് ലൈവ് കിസ് ആണ്.
0: അതെ,
1: ഓക്കെ, നമുക്ക് ഇന്ന് അതിലേക്ക് പോയാലോ, അതിന്റെ സമയം.
0: തീർച്ചയായും ഒരു 2 മിനിറ്റ് കൂടി ഉണ്ട് മോർണിംഗ് ലൈവ് കിസിന്. അതിനു മുമ്പ് നമുക്ക് നമ്മുടെ പീസ് ടൈം പ്രോഗ്രാം അവിടെ പെൻഡിംഗ് ഉണ്ട്, അതിലേക്ക് പോകാമെന്ന് തോന്നുന്നു. ഇന്ന് പീസ് ടൈമിൽ നമ്മോടൊപ്പം ചേരുന്നത് മാളികപ്പറമ്പ് സ്വദേശിനിയായ ആമിന കാരക്കുന്ന, അവരുടെ ഒരു പ്രതികരണമാണ് ഇന്നത്തെ പീസ് ടൈമിൽ നമ്മൾ വായിക്കുന്നത്. മാഷാ അല്ലാ, അൽഹംദുലില്ലാഹ്, ഇന്നത്തെ തിരുമൊഴികൾ, സ്വർഗം കൊതിക്കാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. നമ്മെ എല്ലാവരെയും അള്ളാഹു സ്വർഗത്തിലാക്കട്ടെ. ഇന്നത്തെ തിരുമൊഴികൾ ഏറെ സ്വാധീനിച്ചു എന്ന ഒരു പ്രതികരണമാണ്. തിരുമൊഴികളുമായി ബന്ധപ്പെട്ട് അവരുടെ മനസ്സിൽ അത്രയും ആ വിഷയം ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം അവരതിനെ സംബന്ധിച്ച് പ്രതികരിച്ചത് എന്ന് നമുക്ക് ഉൾക്കൊള്ളുന്നു. ഓരോരുത്തർക്കും ഓരോ പ്രോഗ്രാമുകളാണ്. പുലരിവട്ടത്തെ സ്ഥിരമായി കാണുന്നൊരു ശ്രോതാക്കളുണ്ടാകാം, കേൾക്കുന്ന ശ്രോതാക്കളുണ്ടാകാം. അതുപോലെ തന്നെ തിരുമൊഴികൾ, തിരുനബിയോടൊപ്പം, ഇതൊക്കെ സ്ഥിരമായി കേൾക്കുന്ന ശ്രോതാക്കളുണ്ടാകാം. അക്കൂട്ടത്തിലൊരു ശ്രോതാവിൻ്റെ ആമിന, കാരക്കുന്ന് മാളികപ്പറമ്പിലെ ആമിനയുടേതായി വന്ന ഒരു പ്രതികരണമാണ് ഇന്നത്തെ പീസ് ടൈമിൽ സെലക്ട് ചെയ്ത് വായിച്ചിട്ടുള്ളത്.
1: ഓക്കെ, ഇനി നമുക്ക് ഏതായാലും നമ്മുടെ മോർണിംഗ് ഷോയിലെ വളരെ ആള് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കാത്തിരിക്കുന്ന മോർണിംഗ് ലൈവ് കിസിലേക്കാണ് ഈ നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നത്. ചില നിർദ്ദേശങ്ങൾ അറിയിച്ചുകൊണ്ട് നമ്മൾ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. നിർദ്ദേശങ്ങൾ നമുക്കറിയാം, ഉത്തരം ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴിയാണ് അയക്കേണ്ടത്. ഫീഡ്ബാക്കിൽ പ്രോഗ്രാം ഓപ്ഷനിൽ ലൈവ് കിസ് സെലക്ട് ചെയ്യുകയും കൂടാതെ നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്യുന്ന അവിടെ തന്നെ നിങ്ങളുടെ സ്ഥലം കൂടി ടൈപ്പ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻഷാല്ലാ 3 തവണ നമ്മുടെ ചോദ്യം ആവർത്തിക്കും. നന്നായി ശ്രദ്ധിച്ച് ഓപ്ഷനുകളിൽ നിന്ന് എ ബി സി ഡി ഏതാണോ ശരിയുത്തരം അത് മാത്രം ടൈപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഉത്തരം അയക്കേണ്ടതാണ്.
0: തീർച്ചയായും ഇന്നത്തെ ചോദ്യം വായിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ചോദ്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് യമനിലേക്ക് ഗവർണറായി നിയോഗിക്കപ്പെട്ട സ്വഹാബി ആരാണ്? ഉത്തരങ്ങൾ: ഓപ്ഷൻ എ ഖാലിദ് ബിൻ വലീദ്, ഓപ്ഷൻ ബി മുആദ് ബിൻ ജബൽ, ഓപ്ഷൻ സി അബൂബക്കർ, ഓപ്ഷൻ ഡി ഉമർ റളിയല്ലാഹു അൻഹും അജ്മഈൻ.
1: ഓക്കെ, ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് യമനിലേക്ക് ഗവർണറായി അയക്കപ്പെട്ട സ്വഹാബി ആര്? ഓപ്ഷൻ എ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ്, ആൻഡ് ഓപ്ഷൻ ഡി ഉമർ റളിയല്ലാഹു.
0: ചോദ്യം മൂന്നാമതും അവസാനത്തേതും തവണ ആവർത്തിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് യമനിലേക്ക് നിയോഗിക്കപ്പെട്ട ഗവർണറായി നിയോഗിക്കപ്പെട്ട സ്വഹാബി ആരാണ്? ഓപ്ഷൻ എ ഖാലിദ് ബിൻ വലീദ്, ഓപ്ഷൻ ബി മുആദ് ബിൻ ജബൽ, ഓപ്ഷൻ സി അബൂബക്കർ, ഓപ്ഷൻ ഡി ഉമർ റളിയല്ലാഹു അൻഹും അജ്മഈൻ. നമ്മുടെ ബീപ് സൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. ബീപ് സൗണ്ട് അവസാനിക്കുന്നതിന് മുമ്പാണ് ഇൻഷാല്ലാ നിങ്ങൾ ഉത്തരങ്ങൾ അയക്കേണ്ടത്. ധാരാളം ആളുകൾ ഉത്തരങ്ങൾ അയച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാല്ലാ സമയം അവസാനിച്ചു കൊണ്ടിരിക്കുന്നു. ഏതാനും സെക്കൻഡുകൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. എല്ലാവരും പെട്ടെന്ന് ഉത്തരം അയക്കുക. സമയം അവസാനിച്ചിരിക്കുന്നു. സ്ഥിരമായി നമ്മുടെ റേഡിയോയിലുണ്ടാകുന്ന ശ്രോതാക്കളിൽ ചിലരൊക്കെ ഇന്നത്തെ ഓപ്ഷൻ തെറ്റിച്ചിട്ടുണ്ട്. അൻവർ എൻ ടി മുട്ടിയിൽ, റംലത്ത് തോട്ടശ്ശേരിയറ,
1: ഷാദിയ
0: ഒറ്റപ്പാലം, ഇവലൊക്കെ പരിപാടികളെ കുറിച്ചുള്ള പൊതു അഭിപ്രായങ്ങൾ എന്ന ഓപ്ഷനിലാണ് ഉത്തരം അയച്ചിട്ടുള്ളത്. ലൈവ് ക്വിസ് എന്ന് പ്രത്യേകം സെലക്ട് ചെയ്യണമെന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. ഇൻഷാ അല്ലാം
1: നമ്മുടെ നാദിറായിട്ട് മെഴിക്കല് നമ്മുടെ പള്ളി ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പ്രതികരിക്കുന്നു. നേരെ തിരിച്ചും സംഭവിക്കാറുണ്ട്. കുട്ടികളുടെ പാമ്പേഴ്സ് അവിടെ ഇട്ടുപോകും, വൃത്തിയില്ലാതെ ചെരുപ്പിട്ട് ചവിട്ടി നടക്കും. ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. തീർച്ചയായിട്ടും നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടേണ്ടതാണ് എന്ന തിരിച്ചറിവോടുകൂടി ഇടപെടുന്നിടത്ത് കൃത്യമായി ഇടപെടുകയും ചെയ്താൽ പ്രശ്നങ്ങൾ തീരും.
0: ശരിയാണ്. അത് വളരെ എന്താണ് ദൗർഭാഗ്യകരമായി ദുഃഖകരമായി നമുക്ക് തോന്നുന്ന ചില സംഗതികളാണ്. യാത്രക്കാരാണ്, അവരുടെ യാത്രക്കിടയ്ക്ക് ഒരു പക്ഷേ ഒന്ന് ഫ്രഷ് ആവാനും വാഷ്റൂം യൂസ് ചെയ്യാനും നമസ്കരിക്കാനും ഒക്കെയാണ് അവർ പലപ്പോഴും പല സ്ഥലങ്ങളിലെയും പള്ളികളെ അവർ കണ്ടുവെക്കാറുള്ളത്. ദീർഘദൂര യാത്രക്കാർ, അവർക്ക് അവരുടേതായ ചില നോട്ടങ്ങൾ ചില പള്ളികളെ സംബന്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു ചോദിച്ചാൽ, ഇപ്പോൾ ഈ ആളുകളൊന്നും ഇല്ലാത്ത സമയത്തായിരിക്കും ഒരു പക്ഷേ യാത്രക്കിടയ്ക്ക് ചില പള്ളികളിൽ എത്തുന്നത്. പള്ളികൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതോടൊപ്പം ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നവർ അത് വളരെ ഗൗരവമായിട്ട് ഓർക്കണം. അള്ളാഹുവിൻ്റെ പള്ളിയാണ്, അവിടെ നമുക്ക് തോന്നുന്നത് പോലെ പ്രവർത്തിക്കാനുള്ളതല്ല എന്ന ഗൗരവകരമായ ചില ഇടപെടലുകൾ അതും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് നാദിറായിടി മൊയ്ക്കൽ സൂചിപ്പിക്കുന്നത്. ഈ പാമ്പേഴ്സ് പോലെയുള്ള സംഗതികൾ, ഇപ്പോൾ ഈ സഹോദരിമാരുടെ ഭാഗത്തൊക്കെ മക്കൾക്ക് പാമ്പേഴ്സ് മാറ്റുന്നത്, ആ മാറ്റിയ പാമ്പേഴ്സ് അവിടെ ഇട്ടിട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും. അതൊക്കെ വളരെ ഗുരുതരമായ ചില കാര്യങ്ങൾ തന്നെയാണ്.
1: മൈമൂനാച്ചിക്കലോട് പറയാണ്, കോഴിക്കോട് ടൗണിൽ ഒരു പള്ളിയിൽ അമുസ്ലിങ്ങൾ ബാത്റൂമിൽ പോകാൻ വരുന്നത് കാണാറുണ്ട്. അതൊക്കെ എന്തൊരു അനുഗ്രഹമാണ്. അവരുടെ മനസ്സിൽ നമ്മുടെ പള്ളിയെക്കുറിച്ചും നമ്മളെക്കുറിച്ചും മതിപ്പുളവാക്കും. ഇത് അവിടെ നിന്നുള്ളതല്ല, നമ്മളൊരുപാട് പള്ളികളിൽ അത് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചിലരെങ്കിലും അത് പൂട്ടിയിടാനുള്ള ഒരു കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാകാം. എന്നിരുന്നാലും നമ്മൾ വജീഹ്, അള്ളാഹുവിൻ്റെ വജീഹ് ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നൊരു വലിയ പുണ്യകർമ്മമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ അത്തരം തുറന്നിടലുകൾ നമ്മൾ നടത്താൻ ശ്രമിക്കേണ്ടതുണ്ട്.
0: തീർച്ചയായും. അബ്ദുൽ ഖാദർ കിണവക്കൽ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, സലാം അറിയിക്കുന്നുണ്ട്. ധാരാളം തവണയായി സലാം അറിയിക്കുന്നു, മറുപടി കണ്ടില്ല എന്നൊരു ആശങ്കയാണ് അദ്ദേഹത്തിനുള്ളത്. ആശങ്കപ്പെടേണ്ടതില്ല. നിങ്ങളുടേതായ സലാം മാത്രമല്ല, ഒരുപാട് ആളുകളുടെ സലാം ഒരു പക്ഷേ നമുക്ക് പേര് പറഞ്ഞ് മടക്കാൻ കഴിയാതെ പോയിട്ടുണ്ട്. ധാരാളം ആളുകൾ, ഒരുപാട് ആളുകൾ അങ്ങനെ പ്രതികരിക്കുന്നുണ്ട്.
1: ചിലത്
0: നമുക്കങ്ങനെ കിട്ടുമ്പോൾ വായിക്കും, ചിലത് അങ്ങനെ പുറകിലോട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ പുതിയ മെസ്സേജുകൾ വന്നുകൊണ്ടാണ്, അതുകൊണ്ടാണ് ഇന്ന് പ്രത്യേകം സഹകരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇംതിയാസ് തിരുവമ്പാടി, ഇന്നത്തെ ലൈവ് ക്വിസ്, തെറ്റിച്ചവർക്ക് നല്ല പണിഷ്മെൻറ്റ് കൊടുക്കണമെന്ന് അദ്ദേഹം പറയുന്നു. അത്ര എളുപ്പമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. പക്ഷേ വേറൊരു
1: സീനത്ത് പാലക്കാട്
0: വരെ ഇന്നത്തെ ഉത്തരം ഞാൻ കറക്കി കുത്തിയെന്നാണ്. അപ്പോൾ ഓരോരുത്തർക്ക് അവരുടേതായ നിലക്കാണ്. അതേപോലെ തന്നെ സഫിയ തിരങ്ങാടി അവരും സലാം അറിയിക്കുന്നുണ്ട്.
1: എല്ലാവർക്കും വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി ജമീഅൻ അല്ലേ.
0: ഇന്നത്തെ ക്വിസ് മിസ്സായി എന്നാണ് സൗമ്യത് എസ് ആറ്റിങ്ങൽ പാളം കോണത്തിൽ നിന്ന് അറിയിക്കുന്നത്. നമ്മൾ കറക്റ്റ് സമയത്താണ് ക്വിസ് തുടങ്ങിയത്. 6:27 ക്വിസിന്റെ സമയം. അക്കാര്യം എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. മറ്റെന്തെങ്കിലും പ്രോഗ്രാമുകൾ ഉണ്ടെങ്കിലും ചെറിയ ഒരു അഡ്ജസ്റ്റ്മെന്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടോ മിനിറ്റ് മാറിയേക്കാം. എന്നിരുന്നാലും പരമാവധി ആ ടൈമിൽ തന്നെ ആ ഒരു ടൈം കീപ്പ് ചെയ്ത് നടത്താൻ ശ്രമിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ഒരു
1: മോർണിംഗ് പുലരി വട്ടം. നല്ലൊരു സന്ദേശം നൽകി. എന്റെ ശാഖയിൽ വേറൊരു പള്ളി വരാൻ തന്നെ കാരണം പുലരി വട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഇത്തരം പ്രവർത്തനം ചെയ്യുന്നവർക്ക് അല്ലാഹു ഹിദായത്ത് നൽകട്ടെ. ആമീൻ. അത് വലിയൊരു കേസാണ്
0: തീർച്ചയായും. നമുക്ക് മറ്റൊരു സ്ലോട്ടിലേക്ക് പ്രവേശിക്കാമെന്ന് തോന്നുന്നു. 1 മിനിറ്റ് ടോക്കിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇന്നത്തെ 1 മിനിറ്റ് ടോക്കിൽ നന്മ നിറഞ്ഞ ജീവിതത്തിന് ഒരു ഉപദേശം എന്ന വിഷയത്തിൽ ഷാഫി അൽ ഹക്കമി നമ്മോടൊപ്പം ചേരുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. മഹാനായ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല, അദ്ദേഹത്തിൻ്റെ മകൻ അബ്ദുല്ല ഒരിക്കൽ ഇമാം അഹമ്മദിനോട് ഒരു വസ്വീയത്ത് ആവശ്യപ്പെടുകയാണ്. ഉപ്പയോട് വസ്വീയത്ത് ആവശ്യപ്പെട്ടപ്പോൾ ഉപ്പ നൽകിയ വസ്വീയത്ത് ഉപദേശം, ഇൻ വിൽ ഖൈറാ, മോനെ നീ നന്മയെ നിയത്താക്കണമെന്നാണ്. നന്മ നിയത്താക്കുന്നിടത്തോളം നീ നന്മയിൽ തന്നെയായിരിക്കുമെന്നാണ്. പിന്നീട് ഇമാം അഹമ്മദ് ബിൻ ഹംബലിൻ്റെ മകനോട് കാലങ്ങൾക്കപ്പുറത്ത് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഉപകരിച്ച വസ്വീയത്ത് ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ ഉപ്പ നൽകിയ ഈ വസ്വീയത്താണ് എന്ന് ഇമാം അഹമ്മദ് ബിൻ ഹംബലിൻ്റെ മകൻ പറയുന്നുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഏത് സമയവും ഖൈറിനെ നിയത്താക്കി ജീവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
1: ആമീൻ. പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് 1 മിനിറ്റ് ടോക്ക് ആണ്. നന്മ നിറഞ്ഞ ജീവിതത്തിന് ഒരു ഉപദേശം എന്ന വിഷയത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ഷാഫി അൽ ഹക്കമി നമ്മോട് സംസാരിച്ചത്. 1853 ദിവസങ്ങളായി നമ്മളിലേക്ക് ഒരു നിമിഷം കൊണ്ട് പല നല്ല ചിന്തകളും അറിവുകളും പകർന്ന് 1 മിനിറ്റ് ടോക്ക് തുടർന്നുകൊണ്ടിരിക്കുകയാണ്.
0: എന്നത്തെയും പോലെ ഇന്നത്തെ ഒരു 1 മിനിറ്റ് ടോക്കിലും 1 മിനിറ്റ് കൊണ്ട് 1000 ആശയങ്ങൾ എന്ന ഒരു ആ ഒരു അർത്ഥത്തിൽ നമ്മുടെ വിസ്ഡം സ്റ്റുഡൻസ് തുടങ്ങി വെച്ച മനോഹരമായ പ്രോഗ്രാമാണ്. 1.5 മിനിറ്റിൽ ധാരാളം ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു സംസാരം. ഇന്നത്തെ ഒരു സംസാരം ഷാഫി അൽ ഹക്കമി ആയിരുന്നു. മഷാ അല്ലാഹ്, അല്ലാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. പ്രത്യേകം ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ സഫിയ തിരങ്ങാടി 1 മിനിറ്റ് ഒരു വലിയ അറിവ് തന്നെയാണ്. അൽഹംദുലില്ലാഹ്, എന്നും സ്റ്റാറ്റസ് വെക്കാറുണ്ട്, എല്ലാവർക്കും ഉപകാരമാകട്ടെ എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. അഷ്റഫ് വി പാലക്കാഴി, നമ്മുടെ പള്ളി തുറന്നാൽ ഇഷാനെ അടക്കാറുള്ളൂ, ബാക്കിയുള്ള സമയം മുഴുവൻ ഓപ്പണാണ് എന്ന്, എപ്പോഴും മൂത്രപ്പുരകളുമൊക്കെ ഓപ്പണാണെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. പാലക്കാഴിലെ അഷ്റഫ് അദ്ദേഹം അവിടുത്തെ മുഅദ്ദിൻ കൂടിയാണ്. അൻവർ എൻ ടി മുട്ടിൽ മെസ്സേജ് വിടാൻ വേണ്ടി സെലക്ട് ചെയ്ത് വെച്ചതായിരുന്നു. ജസ്റ്റ് ഒന്ന് പുറത്തു പോയി വന്നപ്പോഴേക്കും ചോദ്യം വന്നു, സ്പീഡിൽ ആൻസർ അയച്ചതാണ്. രണ്ടാമത് ക്ലിയർ ചെയ്തു അയച്ചു അപ്പോൾ തന്നെ എന്ന് പറയുന്നുണ്ട്. ആയിക്കോട്ടെ, അയച്ചത് കൊണ്ട് വിരോധമല്ല, പക്ഷേ 25 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിസ്റ്റം തിരഞ്ഞെടുക്കുമോ എന്ന് സിസ്റ്റത്തിനെ അറിയുള്ളൂ. ഇൻഷാ അല്ലാഹ്, ഏതായിരുന്നാലും അത് ശ്രദ്ധിക്കുമല്ലോ. അതേപോലെ തന്നെ മുഹ്സിന മറിയം വഴിക്കടവ്, ക്വിസ് ചോദ്യം കേൾക്കാതെ ആൻസർ എഴുതി, എൻ്റെ കൈ തട്ടി, ആദ്യം മ്യൂട്ടായി, പിന്നെയാണ് ശ്രദ്ധിച്ചത്. ഓപ്ഷൻ മാത്രം കേട്ട് അവർ, എനിക്ക് തോന്നുന്നത് ഓപ്ഷൻ മാറിയ ആളാണ് തോന്നുന്നത്, അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു പറഞ്ഞത്. ആമിന കാരക്കുന്ന് മാളികപ്പറമ്പ്, അവര് പ്രതികരണത്തിൽ വന്നിട്ടുണ്ട്. ഇന്നത്തെ പീസ് ടൈമിലെ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ശ്രോതാവാണ്, നമ്മൾ തെരഞ്ഞെടുത്ത സെലക്ട് ചെയ്ത ശ്രോതാവാണ്.
1: സന്തോഷം പങ്കുവെക്കാം.
0: തീർച്ചയായും 10,000 ശ്രോതാക്കളിൽ നിന്ന് വളരെ സെലക്റ്റീവായി നമ്മളൊരു മെസ്സേജ്, ഒരു പ്രതികരണം നമ്മൾ സെലക്ട് ചെയ്തു. ഓരോ ദിവസത്തെയും മോർണിംഗ് ലൈവ് ഷോയിൽ ഒരു കൃത്യമായ ടൈം ഷെഡ്യൂൾ അവർക്ക് വേണ്ടി അനുവദിച്ച് അവരുടെ മെസ്സേജ് വായിക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ ഒരു പ്രോഗ്രാമാണ് പീസ് ടൈം. അവർ പ്രതികരിക്കുന്നുണ്ട് മാഷാല്ല അൽഹംദുലില്ല. ഇന്ന് എൻ്റെ ഫീഡ്ബാക്ക് തിരഞ്ഞെടുത്തു ഇന്നത്തെ പീസ് ടൈമിൽ, വളരെ സന്തോഷം, ജസാക്കല്ലാഹു ഖൈർ എന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത്. ഹലീമ കെ മുഹമ്മദ് പാങ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇന്നലെ എൻ്റെ സിസ്റ്റം വിജയിയായി തിരഞ്ഞെടുത്തിരുന്നു, അൽഹംദുലില്ല എന്നൊരു സന്തോഷമാണ് അവർ പങ്കുവെക്കുന്നത്. വൺ മിനിറ്റ് ടോക്ക് വളരെ വലിയ അറിവാണ് എന്നും ഞാൻ സ്റ്റാറ്റസ് വെക്കാറുണ്ട് എന്ന് സഫിയ അഭിപ്രായപ്പെടുന്നുണ്ട്. റുബീന താനൂർ സലാം അറിയിക്കുന്നുണ്ട്. അൻവർ എൻ ടി മുട്ടിൽ, അഞ്ഞൂർ ഖുറാൻ ക്ലാസ്സിൽ വസീയത്താണ് കഴിഞ്ഞ ക്ലാസ്സിന് മുന്നേ വരെ എടുത്തത്. ശരിക്കും ആ ക്ലാസ് കേൾക്കാത്തവർ, അറ്റൻഡ് ചെയ്യാത്തവർ ഉടനെ ചെയ്യണമെന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് അദ്ദേഹം നടത്തുന്നത്. മാഷാല്ലാ, ഹെക്കമയുടെ വാക്കുകൾ വളരെ ഗുണപാഠം. ഇങ്ങനെ നല്ല അറിവുകൾ ചൊരുന്ന ഈ കൂട്ടായ്മയിലേക്ക് കൂട്ടായ്മക്ക് നാഥൻ അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ എന്ന ഒരു പ്രാർത്ഥനയാണ്. അബ്ദുൽ ഹമീദ് സി കെ അഴിയൂര് നടത്തുന്നത്. ഇൻഷാല്ലാ നമുക്ക് നമ്മുടെ ലൈവ് ഷെഡ്യൂൾ തുടരാൻ ഇൻഷാല്ലാ സമയമായി. അതിൻ്റെ വളരെ മനോഹരമായ ഒരു പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. മുസ്തഫ അൻസാരി, ഇന്നത്തെ ഈ ഒരു ലൈവ് സെഷനിൽ നൽകാനുള്ള ഒരു അനുഭവം ഏതാണ്?
1: നമ്മൾ യാത്രക്കിടയിൽ ഉണ്ടായ ഒരു അനുഭവമാണ്. ഒരു മറ്റൊരു ജില്ലയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരല്പം തിരക്ക് കൂടിയൊരു ബസ്സിൽ, പിന്നെ ഒരു സീറ്റിലിരുന്ന് രണ്ട് പേര് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കുന്നുണ്ട്. അതിൽ കുറേ ആളുകൾ നിൽക്കുന്നുണ്ട്, കുറേ ആളുകൾ ഇരിക്കുന്നുണ്ട്. ഏകദേശം ഒരു മധ്യവയസ്കരായ ആളുകൾ തമ്മിൽ, പിന്നെ പ്രശ്നം സീറ്റിന് വേണ്ടിയിട്ടാണ്. ഇരിക്കുന്ന സീറ്റിൽ പിന്നെ അരികിലേക്ക് എന്ന് പറഞ്ഞാൽ സൈഡ് സീറ്റിലേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, അങ്ങോട്ട് നീങ്ങിയിരുന്നു. ഈ തല്ലത്ത് ഇരിക്കേണ്ട ആൾ എന്ത് ചെയ്തു, അങ്ങോട്ട് നീങ്ങിയിരുന്നു. അപ്പോൾ ഇവിടെ ഈ രണ്ട് പേര് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്തെന്ന് വെച്ചാൽ, അവർക്ക് ഒരാൾക്ക് സൈഡിലിരിക്കണം, ഒരാൾക്ക് അറ്റത്ത് ഇരുന്നാൽ മതി. അപ്പോൾ സൈഡിൽ ഇരിക്കേണ്ട ആൾക്ക് മറ്റേ ആൾ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നില്ല, മാറി കൊടുക്കണില്ല.
0: ഒരുമിച്ച് വന്നവരാണോ?
1: അല്ല,
0: ആളുകളാണ്. അതും കുറച്ച് ഏജ്ഡ് ആയ മധ്യവയസ്കരായ ആളുകളാണ്. ഇതിന്റെ ഒരു വിൻഡോ സീറ്റിന് വേണ്ടിയുള്ള വിഷയമാണ്.
1: അതെ, ഇതിന്റെ ഒരു കോമഡി എന്താ വെച്ചാല്, അവിടെ തിരക്ക് കൊണ്ടാ ബസ്സിൽ നിൽക്കാൻ സ്ഥലമില്ല, അതിന്റെ ഇടയിലാണ് ഈ രണ്ടാളുകൾ എന്ത് ചെയ്യണത്, ഇതിനു വേണ്ടി പ്രശ്നം ഉണ്ടാക്കുന്നത്. അതില് പ്രായം ചെന്ന ആളുകൾ വരെ അവിടെ നിൽക്കുന്നുണ്ട്, അത് വേറെ വിഷയം. അതിൽ ഇവരുടെ ഈ പ്രശ്നങ്ങൾ കണ്ടിട്ട് അവിടുന്ന് ഒരു പ്രായം ചെന്ന ആൾ എന്ത് ചെയ്യാണ്, അവിടെ നിന്ന് എഴുന്നേറ്റ് ഇതാ ആരെ ചെരുന്നോളി സൈഡിലോ പിന്നെ അടിയിലോ മൂലക്കോ എവിടെ ഇരുന്ന ആ ഒരു ഡയലോങ്, എല്ലാവരും ആ പ്രായം ചെന്ന ആളുടെ പിന്നെ ആ സംസാരം എന്ത് ചെയ്യാണ്, അവിടെ നിന്ന് ശ്രദ്ധിക്കുകയാണ്. അതോടുകൂടി ഇവരെ പ്രശ്നങ്ങൾ അവിടെ തീർന്നു. ഇങ്ങോട്ട് രണ്ട് ഡയലോഗ് അടിച്ചു ഈ പ്രായം ചെന്ന ആൾ. ഇത്രയും ആളുകളോട് നിൽക്കുമ്പോൾ നിങ്ങളെ ഈ ഒരു സീറ്റിൽ അപ്പുറത്ത് ഇപ്പുറത്ത് ഇരിക്കുന്നതിന് നിങ്ങളൊക്കെ സ്വാർത്ഥത എത്രയാണെന്ന് പറഞ്ഞിട്ട് നല്ല ഒരു ഡയലോഗ് അയാൾ അടിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ രണ്ടാളുകൾക്ക് ഒന്നും പ്രതികരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം ആൾ പറഞ്ഞ എത്രയോ കറക്റ്റാണ്. ഞാൻ ഈ ഒരു ചെറിയ കാര്യം പലപ്പോഴും നമ്മൾ പല സാഹചര്യങ്ങളും നേരിട്ടിട്ടുണ്ടാവാം. ഞാൻ സൂചിപ്പിച്ച എന്താ വെച്ചാൽ, ആളുകൾ പ്രതികരിക്കാത്ത എന്ത് കണ്ടാലും അതിനോട് പ്രതികരിക്കാത്തൊരു സ്വഭാവം ഇന്ന് കൂടുതലാണ്. തെറ്റായ കാര്യങ്ങളോട് പ്രതികരിക്കാൻ, അത് എത്ര ചെറിയ കാര്യമാണെങ്കിലും, കാരണം ഒരു ചെറിയ കാര്യത്തിൽ നിന്ന് തർക്കവും പ്രശ്നവും ഉണ്ടായി അവസാനം കൊലപാതകത്തിലേക്ക് എത്തുന്നൊരു നാടായി മാറിയിട്ടുണ്ട്. ഈ അടുത്ത് നമ്മൾ കണ്ടതാണ്, രണ്ട് കുടുംബക്കാർ തമ്മിൽ പിന്നെ ഒരു ഓട്ടോറിക്ഷയിൽ, നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഓട്ടോറിക്ഷയിൽ തന്നെ കുത്തി കൊന്ന് അവിടെ ധൈര്യമായിട്ട് ഇരിക്കുക, അങ്ങോട്ട് കത്തിയോണ്ട് അടുത്തുള്ള ആളുകളൊക്കെ ഭീഷണിപ്പെടുത്തുക, ഇങ്ങനെയുള്ള സംഭവമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ എന്തിനും പിന്നെ കുട്ടികൾ തമ്മിലാണെങ്കിൽ അടി കൂടുക, അത് എന്നിട്ട് വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടുക. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ആളവിടെ ഇല്ലേ, അയാൾക്ക് ആ തല്ലിനെ വേണമെങ്കിൽ എതിർത്തൂടെ. ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും അതൊക്കെ റെക്കോർഡ് ചെയ്ത് വീഡിയോസ് സ്റ്റാറ്റസിലും സ്റ്റോറിയിലൊക്കെ ഇട്ട് ഫേമസ് ആകുന്നതിനപ്പുറത്ത് ഒരു തിന്മയോടുള്ള ഒരു പ്രതികരണ സ്വഭാവം ഇന്ന് ആളുകൾക്ക് ഇല്ലാതായിട്ടുണ്ട്.
0: തീർച്ചയായും നിങ്ങൾ പറഞ്ഞ ഈ ഒരു അനുഭവം പലപ്പോഴും പലർക്കും സ്വന്തം ജീവിതത്തിൽ അനുഭവം ഉണ്ടായതായിരിക്കാം. എനിക്കതിൽ ആഡ് ചെയ്യാനുള്ള രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇവിടെ ഈ പച്ചവെള്ളത്തിൽ, പച്ചവെള്ളവും തിളച്ചു മറിയുന്ന വെള്ളവും, അങ്ങനെ രണ്ട് വെള്ളം, പച്ചവെള്ളത്തിൽ നമ്മൾ നോക്കിയാലാണ് നമ്മുടെ പ്രതിബിംബം കാണുക. വെള്ളം തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുക, നമ്മൾ അതിനകത്ത് നോക്കിയാൽ നമ്മുടെ പ്രതിബിംബം കാണൂല. അതൊരു മനോഹരമായ ഒരു ഒരു സ്റ്റേറ്റ്മെൻ്റാണ്, ഞാൻ കേട്ടതിൽ വെച്ചൊരു മനോഹരമായ സ്റ്റേറ്റ്മെൻ്റാണ്. പച്ചവെള്ളത്തിൽ നോക്കിയാൽ നമുക്ക് നമ്മുടെ പ്രതിബിംബം കാണും, എന്നാൽ തിളച്ചു മറിയുന്ന വെള്ളത്തിൽ നോക്കിയാൽ പ്രതിബിംബം കാണില്ല, നമുക്കങ്ങനെ അതങ്ങനെ ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ ആ പ്രതിബിംബം. എന്ന് പറഞ്ഞതുപോലെ ആളുകൾ പല രൂപത്തിലായിരിക്കും, പല രീതിയിലായിരിക്കും റിയാക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഒരു പരിചയമില്ലാത്ത രണ്ടാളുകൾ ഒരു സൈഡ് സീറ്റിന് വേണ്ടി അല്ലെങ്കിൽ വിൻഡോ സീറ്റിന് വേണ്ടി കശപിശ കൂടുന്നു, കടിപിടി കൂടുന്നു എന്നുള്ളത് ചിലപ്പോൾ അതിനു വേണ്ടി ആയിരിക്കില്ല, മറ്റെന്തെങ്കിലും സ്വാഭാവികമായ പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടായി, ചിലപ്പോൾ വീട്ടിലത്തെ എന്തെങ്കിലും സാഹചര്യങ്ങളാകാം, അല്ലെങ്കിൽ യാത്രക്കിടയിൽ സംഭവിച്ച മറ്റെന്തെങ്കിലും കാര്യം, പെട്ടെന്ന് ഫോൺ കോളിൽ വന്ന ഒരു കാര്യം, അത് അദ്ദേഹത്തിൻ്റെ മനസ്സിനുണ്ടാക്കിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും, അതിനിടക്കാണ് ഇത് സംഭവിച്ചത്. അപ്പോഴുണ്ടായ ആ ഒരു ഷോക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അങ്ങോട്ട് വാക്ക് തിരക്കുണ്ടായതാണ് ശരിക്ക്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ആ സൂചിപ്പിച്ച വാക്കുകൾ, നമ്മളൊരാളോട് സംസാരിക്കേണ്ടി വരുമ്പോൾ ഒരാൾ തിളച്ചു മറിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ, ഒരാൾ ചൂടായി നിൽക്കുകയാണെങ്കിൽ, ഇപ്പോൾ വെള്ളം ചൂടാവുക എന്ന് പറഞ്ഞ പോലെ ഒരാൾ ചൂടായി ഒരാൾ തിളച്ചു മറിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ പിന്നെ അയാളോട് വേദാന്തം ഓതിയിട്ട് കാര്യമില്ല അവിടെ. കാരണം അത് ആ നമ്മുടെ പ്രതിബിംബം അയാളിൽ പ്രതിഫലിക്കൂല, നമ്മൾ എത്ര പരിശ്രമിച്ചാലും കഴിയില്ല. കാരണം അയാൾ വേറൊരു മൈൻഡിലാണ്, അയാളെ സംബന്ധിച്ചിടത്തോളം അത്രയേറെ ഒരു ദേഷ്യവും ഈർഷ്യതയും ഒക്കെ വാശിയും ഒക്കെ ഉള്ള ഒരു സമയത്താണ് അയാളുള്ളത്. അത് തണുത്ത് സമാധാനത്തോടുകൂടിയാണ് എന്ത് ചെയ്യേണ്ടത്, അദ്ദേഹത്തോട് സംസാരിക്കേണ്ടേ. വല്ലാഞ്ചു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിലും അങ്ങനെയുള്ള പല രംഗങ്ങളും നമുക്ക് കാണാൻ കഴിയും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സഹോദരി ഖബറിൻ്റെ അരികിലിരുന്ന് പൊട്ടി പൊട്ടി ആർത്ത് അലച്ച് കരയാണ്. അപ്പോൾ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ക്ഷമിക്കും, ഇത്തക്കില്ലാഹ വസ്ബിരി, നിങ്ങൾ ക്ഷമിക്കുക, അള്ളാഹനെ സൂക്ഷിക്കും എന്നൊരു വാക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഇവർ തിരിച്ച് ചോദിക്കുന്നുണ്ട്, ഇലൈക അന്നി, നിങ്ങൾക്ക് എന്താ പ്രശ്നം, എനിക്കല്ലേ നഷ്ടപ്പെട്ടത്, നിങ്ങൾക്കിപ്പോൾ അങ്ങനെ എന്തും പറയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ രൂക്ഷമായി അവർ പ്രതികരിക്കുന്നുണ്ട്. കാരണം അവരുടെ മനസ്സ് അത്രയും തിളച്ചു മറിയാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഒന്നും മിണ്ടില്ല, എനിക്ക് അവിടെ പറയാമായിരുന്നു, ഞാൻ പ്രവാചകനാണ്, ഞാൻ നിങ്ങളെ ഉപദേശിച്ചത് നിങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ള നിലക്ക് ഒരു വേദാന്തം ഓതിയിട്ട് അവിടെ കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടാതെ അവർ പറയുന്നത് കേട്ട് മൗനമായി മടങ്ങി വന്നു. പിന്നീടാണ് അവരറിയുന്നത് എന്നോട് പ്രതികരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമേ ആയിരുന്നു എന്ന്. എന്നിട്ട് അവർ നബിയുടെ അടുക്ക് വന്ന് മാപ്പ് ചോദിക്കുന്നുണ്ട്, നബി എനിക്ക് ആളെ മനസ്സിലായില്ല അതുകൊണ്ടാണെന്നൊക്കെ. അപ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച ആ ഒരു ശൈലി, അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പാത്രം തട്ടിത്തെറിപ്പിച്ചപ്പോൾ ഒരു കാരണമില്ലാതെ ഞാൻ തട്ടിത്തെറിപ്പിച്ചത്, അവർക്കൊരു ന്യായീകരണം അതിലില്ല ആയിഷ ബീവിക്ക്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഭാര്യ ആയിഷ ബീവിയെ പോലെ മറ്റൊരു ഭാര്യ നൽകിയ ഭക്ഷണമാണത്, തട്ടിത്തെറിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടെ പ്രതികരിക്കാമായിരുന്നു, പക്ഷേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആ സമയത്ത് തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഒന്നും മിണ്ടുന്നില്ല, മിണ്ടാതെ കുനിഞ്ഞിരുന്ന് ആ പോയ ഭക്ഷണം പെറുക്കി പൊട്ടിയ പാത്രം പെറുക്കിയെടുക്കുന്ന ഒരു കാഴ്ച, അതിമനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ തിളച്ചു മറയുന്ന വെള്ളത്തിൽ നോക്കിയാൽ നമ്മുടെ പ്രതിബിംബം കാണുകയില്ല, അയാളൊന്ന് സമാധാനമായിട്ട് തണുത്തതിന് ശേഷം സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്ന സംസാരം അയാൾ ഉൾക്കൊള്ളും, അതാണ് നമ്മുടെ പ്രതിബിംബം അയാളിൽ കാണും എന്ന് പറഞ്ഞാലുള്ള അർത്ഥം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഈ പ്രതികരണശേഷി പലപ്പോഴും ആളുകളിൽ കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ ഒരു വൃദ്ധനായ മനുഷ്യൻ, വയോധികനായ മനുഷ്യൻ, അദ്ദേഹം ഒരു പക്ഷേ അങ്ങനെ പറഞ്ഞതുകൊണ്ടായിരിക്കാം അവരെ അവിടെ മൗനമായി പോയത്, അല്ലെങ്കിൽ അവരതങ്ങനെ ചെറിയ ഇഷ്യൂ അത് വലുതായി പ്രശ്നമായി ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് വാക്കേറ്റത്തിലേക്ക് മൽപിടുത്തത്തിലേക്ക് ചിലപ്പോൾ അവിടെ എത്തും. വളരെ മോശമാണത്. പിന്നീടാണ് ആലോചിക്കുക, എത്ര മോശമാണത്, ഈ നിസ്സാര കാര്യത്തിനാണോ ഞാൻ തല്ലുകൂടിയത് എന്ന് ആലോചിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സമയോചിതമായ ഇടപെടൽ, നമുക്കൊക്കെ അങ്ങനത്തെ ചില ഘട്ടങ്ങളുണ്ടാകും, അങ്ങനെയുള്ള ഘട്ടങ്ങളിലോ പ്രതികരിക്കേണ്ട രീതിയിൽ പ്രതികരിക്കണം. ചിലയിടങ്ങളിൽ എന്താണ് അനവസരത്തിൽ പ്രതികരിക്കുക എന്നുള്ളത് ചിലപ്പോൾ കൂടുതൽ വഷളാക്കും. അപ്പോൾ ആ ഒരു അവസരം നോക്കി പ്രതികരിക്കേണ്ട രീതിയിൽ പ്രതികരിക്കാൻ കഴിയുക എന്നുള്ളതൊരു വലിയൊരു ക്വാളിറ്റി തന്നെയാണ്, അത് അദ്ദേഹം കാണിച്ചു എന്നുള്ളത് തന്നെയാണ് രണ്ടാമതായി ഈ ഒരു അനുഭവത്തിൽ ആഡ് ചെയ്യാനുള്ളത്.
1: ഇനി ഇതിനെയൊന്ന് ചുരുക്കി നമ്മൾ പറയുമ്പോൾ, നമ്മൾ ഇടപെടുമ്പോൾ നമുക്ക് കോമൺ സെൻസ് എന്ന് പറഞ്ഞ ഒരു സംഗതി ഉണ്ടല്ലോ, അത് നമ്മൾ കീപ്പ് ചെയ്യണം. രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ, എല്ലാ ഇടങ്ങളിലും നമുക്ക് പ്രതികരിക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. അതേപോലെ തന്നെ പ്രതികരിക്കേണ്ട സാഹചര്യങ്ങളെ, അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഈ തിളക്കുന്ന ഒരു ഘട്ടത്തിലാണെങ്കിൽ ഒരു പക്ഷേ അവിടെ ആ പച്ചവെള്ളം കൊണ്ട് അതിനെ കെടുത്താൻ കൂടി നമുക്ക് സാധിക്കുന്ന സാഹചര്യങ്ങളാക്കി അതിനെ മാറ്റാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. എല്ലാത്തിലും ഇടപെടുന്നവരാകാതിരിക്കാനും നമ്മൾ ശ്രമിക്കുക. ഏതായാലും ഓരോ അനുഭവങ്ങളും നമുക്ക് ഓരോ ചിന്തകളും ഓരോ പാഠങ്ങളും ഓർമ്മപ്പെടുത്തുന്നതാണ്. അള്ളാഹു കൃത്യമായി ഇടപെടാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
0: റുബീന താനൂരിൽ നിന്ന് സലാം അറിയിക്കുന്നുണ്ട്. വലൈക്കും സലാം അറഹ്. താമരശ്ശേരി നഫീസ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു അനുഭവത്തെ പോസിറ്റീവായിട്ട് ഇത് സംസാരിക്കണം. അവർ പറയണത് അവർക്ക് രണ്ടുപേർക്കും ഛർദ്ദിക്കേണ്ടി വരും, അതുകൊണ്ടായിരിക്കാം സൈഡ് സീറ്റിന് ആവാശി പിടിച്ചതെന്നാണ്. അത് ശരിയായിരിക്കാം, കാരണം അങ്ങനെ ഒരു സാഹചര്യം ചിലർക്ക് സൈഡ് സീറ്റിലിരിക്കുമ്പോഴുള്ള ഒരു സമാധാനം കിട്ടാനായിരിക്കാം. പക്ഷേ അതിനു വേണ്ടി വാശി പിടിക്കേണ്ടതില്ല. ആ വാശിയെ സംബന്ധിച്ചാണ് നമ്മൾ അവിടെ സൂചിപ്പിച്ചത്. ഏതായിരുന്നാലും ജമീല വി കെ പൂനൂർ, അസ്സലാമു അലൈക്കും. നമ്മുടെ ആങ്കർമാരുടെ സംസാരം വളരെ ഹൃദ്യമാണ്, നല്ലപോലെ മനസ്സിലാകുന്നുണ്ട് അൽഹംദുലില്ല എന്നൊരു പ്രതികരണമാണ് അവർ നടത്തുന്നത്. ഉള്ള ആൾ മാംഗ്ലൂരിൽ നിന്ന് ഇബ്രാഹിം അൽനൂർ, അദ്ദേഹം സലാം അറിയിക്കുന്നുണ്ട്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. സാധാരണ ചെറിയ കുട്ടികളാണ് സൈഡ് സീറ്റിന് വേണ്ടി വാശി പിടിക്കാറുള്ളത്. എൻ്റെ പേരെ കുട്ടികൾ അങ്ങനെയാണ് എന്നാണ് സഫിയ തിരങ്ങാടി ഈ അനുഭവത്തിന് കമൻ്റ് ചെയ്യുന്നത്. ഇൻഷാല്ലാ നമുക്ക് നമ്മുടെ അടുത്ത ഒരു സ്ലോട്ടിലേക്ക് പ്രവേശിക്കാമെന്ന് തോന്നുന്നു. ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ കാതോർക്കാം.

0: കൊടുത്തത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇസ്റാഇന്റെ 49 മുതൽ 51 വരെയുള്ള വചനങ്ങളാണ് കേട്ടത്. 2372 ദിവസമായി നമ്മൾ ഈ ഒരു ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ പുറത്തുവിടാൻ തുടങ്ങിയിട്ട് ഇൻഷാല്ലാ എല്ലാവരും അത് കാതോർക്കുകയും ഷെയർ ചെയ്യുകയും സ്റ്റാറ്റസ് ആക്കുകയും ചെയ്യുമല്ലോ.
1: ഓക്കെ,
0: മറ്റൊരു മനോഹരമായ സ്ലോട്ടിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. പ്രോഗ്രാം പ്രൊമോഷൻ സ്ലോട്ടാണ്. ധാരാളം പ്രോഗ്രാമുകൾ പീസ് റേഡിയോക്ക് ഉണ്ട്. അതിൽ സുപരിചിതമായ പ്രോഗ്രാമുകൾ പലർക്കും ഉള്ളവരുണ്ടാകാം. ചിലർക്ക് അത്ര പരിചയമല്ലാത്ത ചില പ്രോഗ്രാമുകളും ഉണ്ടാകും. അപ്പോൾ ധാരാളം ശ്രോതാക്കൾ ലൈവിലായിരിക്കുന്ന ഈ സമയത്ത് ഓരോ ദിവസം ഓരോ പ്രോഗ്രാമിനെ പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശമാണ് ഈ ഒരു പ്രോഗ്രാം പ്രൊമോഷൻ സ്ലോട്ടിലുള്ളത്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അൽ ഉസൂൽ. എല്ലാ ദിവസവും ചൊവ്വാഴ്ച രാവിലെ 9:35 അൽ ഉസൂൽ പ്രക്ഷേപണം ചെയ്യാറുള്ളത്. മറ്റു ദിവസങ്ങളിൽ രാവിലെ 10:35, ചൊവ്വാഴ്ച 9:35, മറ്റു ദിവസങ്ങളിൽ രാവിലെ 10:35. ശേഷം 24 റിവൈൻഡിലുണ്ടാകും. അബ്ദുൽ മാലിക് സലഫിയുടെ സെഷനുകളാണ് നമ്മൾ ഈ ഒരു അൽ ഉസൂൽ എന്ന പ്രോഗ്രാമിൽ കേൾക്കാറുള്ളത്. ഇൻഷാല്ലാ ഇന്ന് ആ ഒരു അൽ ഉസൂൽ എന്ന ഒരു പ്രോഗ്രാമിൽ അബ്ദുൽ മാലിക് സലഫിയുടെ താബിഉകളെ അറിയൽ എന്ന വിഷയം നമുക്ക് കാതോർക്കാം.
1: ഒരു വിദ്യാർത്ഥി അറിഞ്ഞിരിക്കേണ്ട ഒരു വിജ്ഞാന മേഖലയെക്കുറിച്ചാണ് ഇന്നത്തെ സംസാരത്തിൽ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്, അഥവാ താബിഉകളെ അറിയൽ. ആരാണ് താബിഉകൾ? താബിഉൻ എന്ന് പറഞ്ഞാൽ താബിഈ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ്. താബിഈ അതല്ലെങ്കിൽ താബിഈൻ. താബിഉ എന്നുള്ളത് തബിഅഹു എന്നുള്ളതിൻ്റെ ഇസ്മു ഫാഇല. തബിഅഹു ഐ ബിമഅന മഷ ഖൽഫഹു, ഒരാളുടെ ബാക്കിൽ നടന്നു എന്ന അർത്ഥമാണ് തബിഅ. അവനെ പിൻപറ്റി നടന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ താബിഈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഷാപരമായ അർത്ഥം ബാക്കിൽ നടന്നവൻ അല്ലെങ്കിൽ പിന്നാലെ നടന്നു വന്നവൻ എന്നൊക്കെയാണ്. ഇസ്തിലാഹൻ ഹുവ മൻ ലഖിയ സഹാബിയൻ മുസ്ലിമൻ വമാത അലൽ ഇസ്ലാം. മുസ്ലിമായിക്കൊണ്ട് ഒരു സഹാബിയെ കണ്ട വ്യക്തി, ആ മുസ്ലിമായിക്കൊണ്ട് തന്നെ അയാൾ മരിക്കുകയും വേണം. അങ്ങനെയുള്ള ആളുകൾക്കാണ് താബിഈകൾ എന്ന് പറയുക. ഈ താബിഈകളെ സംബന്ധിച്ച് ഹദീസ് പഠിക്കുന്ന, ഉസൂലുൽ ഹദീസ് പഠിക്കുന്ന വിദ്യാർത്ഥി മനസ്സിലാക്കിയിരിക്കണം. കാരണം താബിഈ ആരാണ്, ആരൊക്കെയാണ് താബിഉകൾ എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഹദീസ് മുർസലാണോ മുത്തസിലാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കാണുന്നു, നമ്മൾ വിചാരിക്കുന്നു അദ്ദേഹം പ്രവാചകൻ്റെ സ്വഹാബത്താണെന്ന്. അപ്പോൾ ഹദീസ് മുത്തസിലിൻ്റെ വിധി നമ്മൾ നൽകും. യഥാർത്ഥത്തിൽ അദ്ദേഹം സഹാബിയായിക്കൊള്ളണമെന്നില്ല, താബിഈയായിരിക്കാം. അങ്ങനെ താബിഈയായ ഒരാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസ് ഉദ്ധരിക്കുമ്പോൾ അതൊരിക്കലും മുത്തസിലാകുന്നില്ല. അതിന് നമ്മൾ മുർസൽ എന്നാണ് പറയുക. അപ്പോൾ മുത്തസിലായ ഹദീസ് ഏത്, മുർസലായ ഹദീസ് ഏത് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാകണമെങ്കിൽ മഅരിഫത്തു താബിഈൻ എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. താബിഈങ്ങളുടെ തബഖകൾ മുമ്പ് നാം സഹാബത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ വിശദീകരിച്ചതുപോലെ പല തബഖകളായി പണ്ഡിതന്മാർ വേർതിരിച്ചിട്ടുണ്ട്. ഇമാം മുസ്ലിം മൂന്ന് തബഖയായിക്കൊണ്ട് താബിഈകളെ വേർതിരിച്ചിട്ടുണ്ട്. ഇബ്നു സഅദ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ 4 തബഖകളായി പണ്ഡിതന്മാർ

0: താബിഈകളെ വേർതിരിച്ചിട്ടുണ്ട്. ഇമാം ഹാകിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം 15 തബഖകൾ താബിഈകളെ കൂട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 15 വിഭാഗം ആളുകളിൽ ഒന്നാമതായി മൻ അദ്റക്കൽ അശറത മിന സ്വഹാബ, സ്വഹാബത്തിൽ നിന്ന് 10 ആളുകളെയെങ്കിലും കണ്ട ആളുകൾ എന്നതാണ്. അതല്ലെങ്കിൽ അശറത്തുൽ മുബശ്ശിരീ നബിൽ ജന്ന, അവരെ കണ്ട ആളുകൾ എന്നുമാകാം. അതല്ലെങ്കിൽ 10 സ്വഹാബികളെ കണ്ട ആളുകൾ. ഇങ്ങനെ 15 തബഖകളായി അദ്ദേഹം വേർതിരിച്ചു. താബിഈകളെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സംഗതിയാണ് അൽ മുഖ്ലറമൂൻ എന്നുള്ളത് താബിഈകളിലെ പ്രഗത്ഭരായ, അതല്ലെങ്കിൽ താബിഈകളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകളാണ്. ആരാണ് മുഖ്ലറമൂൻ എന്ന് പറഞ്ഞാൽ, മുഖ്ലറം എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് അൽ മുഖ്ലറമൂൻ. മുഖ്ലറമൂൻ എന്ന് പറഞ്ഞാൽ ഹുവല്ലദി അദറക്കൽ ജാഹിലിയ വന വസമൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ലമ വലം യറഹു. ജാഹിലിയത്തിൽ താമസിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുമ്പോൾ താമസിച്ചിട്ടുണ്ട്, മുസ്ലിമാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുസ്ലിമായിരിക്കെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കെ തന്നെ, പ്രവാചകൻ്റെ ജീവിത കാലഘട്ടത്തിൽ തന്നെ മുസ്ലിമായി, പക്ഷെ പ്രവാചകനെ കണ്ടില്ല. പല കാരണങ്ങളുണ്ടാകാം, വിദൂര കാരണങ്ങളുണ്ടാകാം, അതല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പ്രവാചകനെ നേരിട്ട് കണ്ടില്ല. അപ്പോൾ പ്രവാചകനെ കണ്ടാലാണ് ഒരാൾ സഹാബിയാവുക. ഇദ്ദേഹത്തെ സഹാബത്തിൻ്റെ ഗണത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ നിർവാഹമില്ല, പക്ഷെ താബിഈകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹാബത്തിന് നേർക്കുനേരെ കണ്ട് പ്രവാചകൻ്റെ സഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കാത്ത ആളുകളാണ്. എന്നാൽ മുഖ്തറമൂൻ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കുകയും എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ ഭാഗ്യം ലഭിക്കാതിരിക്കുകയും ചെയ്ത ആളുകൾക്കാണ് നമ്മൾ അൽ മുഖ്ലറമൂൻ എന്ന് പറയുന്നത്. മുഖ്ലറമൂനിൻ്റെ എണ്ണം എത്രയാണ് മുഖ്ലറമൂൻ ആളുകളുള്ളത്? ഏകദേശം 20 മുഖ്ലറമൂൻ ഉണ്ട് എന്നാണ് ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ 20 ആളുകൾ ഈ പറഞ്ഞ അൽ മുഖ്ലറമൂനിൽ ഉണ്ട് എന്നുള്ളത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട്. മുഖ്ലറമൂനുകളുടെ പെട്ട പണ്ഡിതന്മാരിൽ ചില ഉദാഹരണങ്ങൾ അബു ഉസ്മാൻ അന്നഹദി, അൽ അസ്വദ് ബിൻ യസീദ് അന്നഖായി, ഇവരൊക്കെ മുഖ്ലറമുകളിൽ പെട്ടവരാണ്, അഥവാ പ്രവാചകൻ്റെ സഹാബത്തല്ല, എന്നാൽ താബിഈയും അല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ കണ്ടിട്ടുണ്ട്, പ്രവാചകൻ്റെ ജീവിത കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുണ്ട്, പക്ഷെ കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ സഹാബികളെക്കാൾ കുറച്ച് മുകളിൽ നിൽക്കുന്നു. അപ്പോൾ മുഖ്ലറമൂൻ എന്ന് പറഞ്ഞാൽ താബിഈകളെക്കാൾ, സാദാ താബിഈകളെക്കാൾ കുറച്ചുകൂടി ഡിഗ്രി പദവി കൂടിയ വ്യക്തികളാണ് അൽ മുഖ്ലറമൂൻ. അതുപ്രകാരം തന്നെ താബിഈകളെ സംബന്ധിച്ച് പഠിക്കുന്ന സന്ദർഭത്തിൽ ഈ ഫുഖഹ ഉസ്സബ എന്ന് പറയുന്ന ഒരു പ്രയോഗം ഈ അടുത്ത കാലഘട്ടത്തിൽ വന്നിട്ടുണ്ട്. ഫുഖഹ ഉസ്സബ എന്ന് പറഞ്ഞാൽ താബിഈകളുടെ കൂട്ടത്തിൽ വലിയ പണ്ഡിതന്മാരും വലിയ നേതാക്കന്മാരുമായ ആളുകളാണ്. അവർ ഏഴ് പണ്ഡിതന്മാരാണ് താബിഈകളിൽ ഉള്ളത്. അതിൽപ്പെട്ട ആളുകളാണ് സഈദ് ബിൻ മുസയ്യബ്, വൽഖാസിം ബിൻ മുഹമ്മദ്, വഉർബത്ത് ബിൻ സുബൈർ, വഖാരിജ ബിൻ സെയ്ദ്, വഅബു സലമ ബിൻ അബ്ദുറഹ്മാൻ, വഉബൈദുല്ലാ ബിൻ അബ്ദുല്ലാ ബിൻ അതിയ ഉത്ബ, വസുലൈമാൻ ബിൻ യസാർ. ഈ ഏഴ് ആളുകളാണ് താബിഈകളുടെ കൂട്ടത്തിൽ അൽ ഫുഖഹാഉസ് സബഅ, ഏഴ് ഫഖീഹുകൾ, ഏഴ് വിജ്ഞാനികൾ. ഇസ്ലാമിനെ സംബന്ധിച്ചും ഇസ്ലാമിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ വിശദമായി പഠിപ്പിച്ച് കൊടുക്കുവാനുള്ള.
1: മഷാഅല്ലാഹ്, നമ്മൾ ഇതുവരെയും കേട്ടത് അൽ ഉസൂൽ, താബിഈകളെ അറിയാം എന്ന വിഷയത്തിൽ അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മോടൊപ്പം ചേർന്നത്. പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്ക് പോകുമ്പോൾ അസ്മാബി അവരൊരു അനുഭവം പങ്കുവെക്കാണ്. അസ്സലാമു അലൈക്കും. ഞാനും ഹസ്ബൻഡും ഒരു യാത്രയിൽ പള്ളിയിൽ കയറി സുബഹിക്ക് ലേഡീസ് സൈഡ് കാണിച്ചു തന്നു. ഞാൻ ചെന്നപ്പോൾ ലോക്ക്ഡാണ്. ആ ഇരുട്ടത്ത് പുറത്ത് മെയിൻ റോഡിൽ നിൽക്കേണ്ടി വന്നു. നമസ്കാരത്തിന് വരുന്നവർ കണ്ടിട്ട് പോലും അവർ നേരെ നിസ്കാരത്തിന് പ്രവേശിച്ചു. ഹസ്ബൻഡ് തുറന്നു തരുമെന്ന് കരുതി സമയം പള്ളിയിലേക്ക് കയറി. ഫോൺ കാറിൽ വെച്ചത് കൊണ്ട് വിളിക്കാൻ പറ്റിയില്ല എന്ന് വളരെ ഒരു വേദനാജനകമായൊരു അനുഭവമാണ് അവർ പങ്കുവെക്കുന്നത്. ഹുസൈൻ വി എം എടത്തനാട്ടുകര, മാഷാഅല്ലാ, ഇതുപോലെ ഒരു അനുഭവം ഇന്നലെ എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിലും സംഭവിച്ചു. ക്യാരംസ് കളിയുടെ ഇടയിൽ സംഭവിച്ചതാണ്. രണ്ടുപേരും വളരെ ചൂടായി. പിന്നീട് അവിടെ ഉണ്ടായിരുന്നവർ ചോദിച്ചു ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ തന്നെ അതിൽ പിന്നീട് ഖേദിച്ചു എന്ന ഒരു തരത്തിലുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തുന്നത്.
2: സഫിയ കെ തിരൂരങ്ങാടി, അസ്സലാമു അലൈക്കും. ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ വളരെ ഉപകാരമാണ്. അതിൻ്റെ അർത്ഥവും അതിൽ തന്നെ പഠിക്കാൻ കഴിയും. ആവർത്തിച്ചത് നോക്കുകയാണെങ്കിൽ ഖുർആൻ മനഃപ്പാഠമാക്കുവാൻ തന്നെ കഴിയും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സ്റ്റാറ്റസ് വെക്കാറുണ്ട്.
1: ഫസീല മുണ്ടക്കൽ, കുട്ടി അഹമ്മദ് പേരഷന്നൂർ, സുബൈദ ഇസ്മായിൽ മടിക്കേരി, റുബീന താനൂർ, സലാം അറിയിക്കുന്നുണ്ട്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമുക്ക് നമ്മുടെ അടുത്തൊരു സ്ലോട്ടിലേക്ക് പ്രവേശിക്കാം എന്ന് തോന്നുകയാണ്.
2: ഇൻഷാല്ലാ, അടുത്തതായി
1: തിരുമൊഴികൾ.
2: തിരുമൊഴിയിൽ കവി മുഹമ്മദ് അലി.
3: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന
4: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, തിരുമൊഴികൾ.
1: കച്ചവടക്കാർ എപ്പോഴാണ് ദുഷ്ടന്മാരാകുന്നത് എന്ന വിഷയത്തെ അധികരിച്ച് നമ്മോട് സംവദിക്കുന്നു കവി മുഹമ്മദ് അലി മൗലവി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അൻ അബ്ദുറഹ്മാൻ ബിൻ ശിബിൽ റളിയല്ലാഹു അൻ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന തുജ്ജാറഹുൽ ഫുജ്ജാർ ഖാല ഖീല യാ റസൂലുള്ളാഹ് അവലൈസ ഖദ് അഹല്ലല്ലാഹുൽ ബൈഉ ഖാല ബല വലക്കിന്നഹും യുഹദ്ദിസൂന ഫയക്ദിബൂൻ വയഹ്ലിഫൂന വയഅസമൂൻ. പ്രേക്ഷകരെ, ഇമാം അഹമ്മദ് എടുത്തു നൽകിയിട്ടുള്ള ഒരു ഹദീസാണ് നാം വായിച്ചത്. ഷെയ്ഖ് ഷുഐബുൽ അർണാഊത് സഹീഹ് എന്ന് വിശേഷിപ്പിച്ചത് കൂടിയാണ് ഈ ഹദീസ്. അബ്ദുറഹ്മാൻ ബിൻ ശിബിൽ റളിയല്ലാഹു അൻഹു അൻസാരി സഹാബിയാണ്. അബ്ദുറഹ്മാൻ ബിൻ ശിബിൽ ബിൻ അംർ ബിൻ സെയ്ദ് അൽ ഔസി എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. അൻസാരി സഹാബിയാണ്. പിന്നീട് അദ്ദേഹം ഹിംസിലാണ് താമസമാക്കിയത്. മുആവിയ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ മാതാവ് ഉമ്മു സഅദ് ബിൻത് അബ്ദുറഹ്മാൻ ബിൻ ഹൈരിസ എന്നാണ് അറിയപ്പെടുന്നത്. അൻസാരികളിലെ വലിയ പണ്ഡിതനായിട്ട്, വലിയ ധാർമ്മിക ബോധമുള്ള, വിശുദ്ധ ജീവിതം നയിക്കുന്ന വ്യക്തിയായിട്ടൊക്കെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു എന്ന് അദ്ദേഹം നമ്മെ അറിയിക്കുന്നു, ഇന്ന തുജ്ജാറ ഹുമുൽ ഫുജ്ജാർ. അള്ളാഹു റസൂൽ പറയുന്നു, തീർച്ചയായിട്ടും തുജ്ജാറുകൾ, തുജ്ജാർ എന്ന് പറഞ്ഞാൽ താജിറിന്റെ ബഹുവചനമാണ് തുജ്ജാർ, കച്ചവടക്കാർ. ഹും അവർ അൽ ഫുജ്ജാറു, അവർ ദുഷ്ടന്മാരാണ്, തമ്മാടികളാണ്. ഇങ്ങനൊരു പ്രസ്താവന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉന്നയിച്ചപ്പോൾ, ഇങ്ങനൊരു കാര്യം പറഞ്ഞപ്പോൾ, അത് കേട്ട സ്വഹാബികൾക്ക് അമ്പരപ്പുണ്ടായി. അതുകൊണ്ട് അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, അവലൈസ ഖദ് അഹല്ലല്ലാഹുൽ ബൈ, അവലൈസ ഖദ് അഹല്ലല്ലാഹുൽ ബൈ, അല്ലാഹു കച്ചവടം ഹലാലാക്കിയതല്ലേ, കച്ചവടം അനുവദിച്ചതല്ലേ, പിന്നെന്തുകൊണ്ടാണ് അങ്ങ് കച്ചവടക്കാരെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി ഇങ്ങനെയായിരുന്നു, ബല, അതെ, അല്ലാഹു അനുവദിച്ചത് തന്നെയാണ് കച്ചവടം. വലാക്കിന്നഹും, പക്ഷേ അവർ, അഥവാ അവരിൽ പലരും എന്നർത്ഥം, യുഹദ്ദിസൂന ഫയക്കദിബൂൻ, കച്ചവടക്കാരിൽ പലരും സംസാരിക്കും, അങ്ങനെ കള്ളം പറയും, അസത്യം പറയുന്നു പലരും. വയഹ്ലിഫൂന, അമിതമായി ശപഥം ചെയ്യുന്നു അല്ലെങ്കിൽ കള്ളസത്യം ചെയ്യുന്നു. വയസമൂൻ, അങ്ങനെ അവർ പാപം പേറുന്നവരാകുന്നു എന്നതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്. സത്യസന്ധമായ കച്ചവടത്തെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. കച്ചവടക്കാർക്ക് നാളെ പരലോകത്ത് ലഭിക്കുന്ന വലിയ സ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സത്യസന്ധരായ കച്ചവടക്കാർക്ക് ലഭിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പല തവണ പല സന്ദർഭങ്ങളിൽ പറയുകയും കച്ചവടത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഖുർആനിൽ തന്നെ കച്ചവടത്തെ അള്ളാഹു അനുവദിച്ചതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര ഗൗരവത്തിൽ ഈ വിഷയം പറയാനുള്ള കാരണം, എത്രയോ കച്ചവടക്കാർ സത്യസന്ധത മാറി കള്ളത്തരത്തിനും കാപ്പിട്ടത്തിനും കബളിപ്പിക്കലിനും ചതിക്കും വഞ്ചനയ്ക്കുമൊക്കെ കൂട്ടുനിൽക്കുന്നു, അങ്ങനെ വലിയ പാപം പേറിയവരായി മാറുന്നു എന്നത് ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു താക്കീതെന്ന വണ്ണം നല്ല കച്ചവടക്കാരെ പ്രോത്സാഹിക്കുന്നതോടൊപ്പം, ഇങ്ങനെ തിന്മ നിറഞ്ഞ കച്ചവടക്കാർ ജാഗ്രതയോടെ ഇരിക്കണം, അവർക്കുള്ള താക്കീത് നൽകും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയാൻ കാരണം. വളരെ പ്രസിദ്ധമായ ഇതേപോലെയുള്ളൊരു വചനം നമ്മൾ മുമ്പ് തിരുമൊഴികളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. റസൂലുള്ള ഒരിക്കൽ മാർക്കറ്റിൽ വന്നുകൊണ്ട് പറഞ്ഞു, അല്ലയോ കച്ചവട സമൂഹമേ, യാ മഅശറ തുജ്ജാർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞപ്പോൾ അവർ തലയുയർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിളിക്ക് ഉത്തരം നൽകിയത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ പറയുന്നുണ്ട്, ഇന്ന തുജ്ജാറ യുബഅസൂന യൗമൽ ഖിയാമത്തി ഫുജ്ജാറൻ, നിശ്ചയമായും കച്ചവടക്കാർ അന്ത്യദിനത്തിൽ ഫാജിറുകളായി, തമ്മാടികളായി, ദുഷ്ടന്മാരായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. ഇല്ലാ മൻ ഇത്തഖല്ലാഹ വബറ വസദഖ, അള്ളാഹുവിനെ സൂക്ഷിക്കുകയും പുണ്യം ചെയ്യുകയും സത്യസന്ധത പാലിക്കുകയും ചെയ്തവരൊഴികെ. അപ്പോൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന, സത്യസന്ധരായ, പുണ്യം ചെയ്യുന്ന ആളുകൾക്ക് റബ്ബിൻ്റെ അടുക്കൽ വലിയ സ്ഥാനമാണുള്ളത് എന്ന് പറഞ്ഞതോടൊപ്പം, അതിനുപരീതമാണെങ്കിൽ വലിയ നഷ്ടക്കാരായിരിക്കും അവർ, കാരണം ഒരുപാട് തിന്മകളാണ് അവരിൽ വരുന്നത് എന്നതാണ് സൂചിപ്പിക്കുന്നത്. നമ്മളീ പഠിച്ച ഹദീസിൽ അവർ സംസാരിക്കും, കള്ളം പറയും, ശബദം ചെയ്യും, കുറ്റം പേറുമെന്നൊക്കെ പറഞ്ഞു. പലരും സത്യമായൊരു കാര്യമാണെങ്കിൽ കൂടി അമിതമായി ശബദം ചെയ്യുന്നതിനെ, ആണയിടുന്നതിനെ ഇസ്ലാം വിലക്കിയിട്ടുണ്ട്. കള്ളസത്യം ചെയ്യുന്നതിനെ ഗൗരവരൂപത്തിൽ അത് ഏറ്റവും ഗുരുതരമായ തെറ്റാണെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ കച്ചവടക്കാർ ദുഷ്ടന്മാരാകുന്നത് ഈ രൂപത്തിൽ കള്ളത്തരങ്ങൾ കാണിക്കുമ്പോൾ, കബളിപ്പിക്കുമ്പോൾ, കള്ളസത്യം ചെയ്യുമ്പോൾ, അങ്ങനെ ചതിയും വഞ്ചനയും കാണിക്കുമ്പോഴാണ് എന്നതിവിടെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ റബ്ബ് അനുവദിച്ചാണ് കച്ചവടം, ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചതാണ്, വലിയ സ്ഥാനം നൽകിയതാണ്. എന്നാൽ അത് തീരാ നഷ്ടമാകുന്ന അവസ്ഥയിലെത്താനുള്ള സാധ്യതയുണ്ട്. അത് ഭൗതിക നഷ്ടമായിരിക്കില്ല, പാരത്രികമായ വലിയ നഷ്ടമാകും. അതുകൊണ്ട് അമീനാകണം, വിശ്വസ്തനാകണം, സത്യസന്ധനാകണം. ഒരിക്കലും കള്ളത്തരവും വഞ്ചനയും കള്ളസത്യവും കബളിപ്പിക്കലുമൊന്നും ഒരു സത്യസന്ധനായ കച്ചവടക്കാരനിൽ വരാൻ പാടില്ല. അത് വലിയ നഷ്ടത്തിലേക്ക് എത്തുമെന്ന ശക്തമായ താക്കീത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വചനത്തിലൂടെ നൽകുന്നു. കൂടുതൽ പഠിക്കുക, മനസ്സിലാക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് തിരുമൊഴികളാണ്. തിരുമൊഴികളിൽ നമ്മോടൊപ്പം ഉണ്ടായത് പതിവ് പോലെ കെ വി മുഹമ്മദ് അലി സാഹിബാണ്. കച്ചവടക്കാർ ദുഷ്ടന്മാരാകുന്നത് എപ്പോൾ എന്ന വിഷയത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്.
1: വളരെ മനോഹരമായൊരു വിഷയമാണ് അദ്ദേഹം സംസാരിച്ചത്. ശരിക്ക് അതിൽ ഈ കച്ചവടക്കാരിലുണ്ടാകുന്ന ഈ ഒരു ദുഷ്ടത്തരം, അവരിലുണ്ടാകുന്ന നന്മയും, കസ്റ്റമേഴ്സിനോട് ഡീല് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഒരു ഒരു വിഷയം വളരെ മനോഹരമായി അത് ഖുറാനിക അല്ലെങ്കിൽ ഹദീസുകളിലെ വെളിച്ചത്തിലൂടെ അദ്ദേഹം പഠിപ്പിച്ചു. ഈ അളവിലും ദുഃഖത്തിലും കൃത്രിമം കാണിക്കുന്ന ഒരു വിഷയം തന്നെയാണ് മെയിൻ നമുക്ക് ഈ കച്ചവടക്കാരിലുണ്ടാകുന്ന ഏറ്റവും വലിയ വിപത്തായിട്ട് മനസ്സിലാക്കാൻ കഴിയുക. ഈ അളവിലും ദുഃഖത്തിലും കൃത്രിമം കാണിക്കാം, അതേപോലെ തന്നെ നല്ല സാധനങ്ങൾ പൊഴുത്തി വെച്ച് മോശപ്പെട്ട വസ്തുക്കൾ കൊടുക്കുക, പുറത്ത് കാണിക്കണത് വേറെ ഒന്നായിരിക്കും, പക്ഷെ പാക്ക് ചെയ്യണത് വേറൊരു സാധനമായിരിക്കും. ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന വളരെ മോശപ്പെട്ട കാര്യങ്ങൾ പലപ്പോഴും പലരും ചെയ്യും. പോലെ വയറ്റിപ്പഴപ്പല്ല എന്നാണ് ഓല് പറയാ, പക്ഷെ മറ്റവന്റെ വയറ്റത്ത് അടിച്ചിട്ടല്ലല്ലോ അവനവന്റെ വയറ്റിപ്പഴപ്പ് ചെയ്യേണ്ടത്. അത് പലരും ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെയുള്ള സമ്പത്ത് എങ്ങനെയാണ് അവന്റെ ജീവിതത്തിൽ ബർക്കത്തോടു കൂടി ഉപകരിക്കാൻ കഴിയുക, മക്കൾക്ക് അത് ഭക്ഷണമാക്കി കൊടുക്കാൻ കഴിയുക. അപ്പൊ അത് കച്ചവട രംഗത്ത് മാത്രമല്ല, എല്ലാ രംഗത്തും, പ്രൊഫഷനുകളിലും അതേപോലെ തന്നെ സാലറികളിലും പണിക്കൂലി വാങ്ങുന്ന എല്ലായിടത്തും താൻ സമ്പാദിക്കുന്ന സമ്പാദ്യം ഹലാലാവുന്നുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് നമുക്കില്ലാത്തടത്തോളം കാലം അതിൻ്റെ ഒരു ടെൻഷൻ എപ്പോഴും നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കും.
2: അതെ,
1: അത് വളരെ ഗൗരവമുള്ള ഒരു സംസാരമാണ്.
2: കച്ചവടത്തിൽ സത്യസന്ധത പുലർത്തുക എന്നുള്ളതും അതുപോലെ പെരുമാറ്റം വലിയൊരു ഘടകമാണ്. നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ സാധനങ്ങൾ ചോദിച്ചു തന്നാൽ അത് എടുത്തു കൊടുക്കുന്ന ആ കച്ചവടക്കാരന് ചിലപ്പോൾ ഒന്നോ രണ്ടോ സാധനങ്ങൾ വില ചോദിക്കുമ്പോൾ അയാൾക്ക് ചിലപ്പോൾ ദേഷ്യം വരിക, അങ്ങനെയുള്ള പെരുമാറ്റങ്ങളൊക്കെ ശരിക്ക് കച്ചവടത്തെ കൂടി ബാധിക്കും എന്നുള്ളതാണ് അത്തരക്കാർ ശ്രദ്ധിക്കണം.
1: അതെ അതെ, ഏതായിരുന്നാലും നമുക്ക് നമ്മുടെ ആളുകളുടെ പ്രതികരണങ്ങൾ ഒരുപാടുണ്ട്. അഷറഫ് പാലക്കാഴി പറയുന്നത് ഒരുപാട് അനുഭവം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു വിഷയത്തിലായിരിക്കാം, കെ വിയുടെ സംസാരവുമായി ബന്ധപ്പെട്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ പ്രതികരിച്ചത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. മയ്യത്ത് വീട്ടിൽ നിന്നെടുക്കുമ്പോൾ പ്രത്യേകിച്ച് ദുആ എന്തെങ്കിലും ഉണ്ടോ എന്നൊരു ചോദ്യം സൽമാൻ ചോദിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ അതിൻ്റെ ആ ഒരു ചോദ്യം നമുക്ക് അല്ലിജാബ സെഷനിലേക്ക് മാറ്റാവുന്നതാണ്. അവിടെ നിന്ന് ഉത്തരം
2: മറ്റൊരു ചോദ്യം കൂടെ ഷിഹാസ് ഫരീദ്, അസ്സലാമു അലൈക്കും. ഉലൂഹിയത്തായിരിക്കും നൽകൽ നിർബന്ധമാണോ? കടബാധ്യത ഉള്ളവർ ഉലൂഹിയത്ത് നൽകേണ്ടതുണ്ടോ? ഇതും അങ്ങനെ തന്നെ നമുക്ക് അലി ജാബയിലേക്ക് വിടാം. എല്ലാവരുടെയും ഒരു സംശയം ദൂരീകരിക്കാൻ കാരണമാവട്ടെ.
1: ഒരു ദുആ വസിയ്യത്തുണ്ട്. അസ്മാബി, അസ്സലാമു അലൈക്കും. എന്റെ ഇത്താത്താക്ക് ഇന്ന് സർജറിയാണ്, ദുആയിൽ ഉൾപ്പെടുത്തണമെന്നാണ് അസ്മാബി ദുആ വസിയ്യത്ത് ചെയ്യുന്നത്. അല്ലാഹു അവർക്ക് അർഹമായ ഒരു ശിഫയും സമാധാനവും അതുപോലെ തന്നെ നൽകുമാറാകട്ടെ, ആ ഒരു സർജറി ഏറ്റവും എളുപ്പമാക്കി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ എന്നീ സന്ദർഭത്തിൽ പ്രത്യേകം ദുആ ചെയ്യുകയാണ്. അതോടൊപ്പം വ്യക്തിപരമായി നമ്മുടെ ഒരു സഹോദരൻ എനിക്ക് ഇന്നലെ രാത്രി മെസ്സേജ് അയച്ച്, അദ്ദേഹം ദുആയിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിരുന്നു. കാസർഗോഡുള്ള മുനീർച്ചയാണ് അദ്ദേഹം, നമ്മുടെ ഒരു സ്ഥിരം ശ്രോതാവുമാണ്. അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹമാണ്, എല്ലാം ഹൈറായി നടക്കാൻ ദുആ ചെയ്യണം എന്ന നിലക്കാണ് അദ്ദേഹം ദുആയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ആവശ്യപ്പെട്ടത്. അള്ളാഹു ഹൈറാക്കുമാറാകട്ടെ എന്ന്
2: ബർക്കത്ത്
1: നൽകുമാറാകട്ടെ. സമാധാനപൂർണമായ ഒരു സകീനത്തും മവദ്ദത്തുള്ള ഒരു വിവാഹ ജീവിതം മക്കൾക്ക് അല്ലാഹു നൽകുമാറാകട്ടെ എന്ന് പ്രത്യേക സന്ദർഭത്തിൽ ദുആ ചെയ്യുകയാണ്.
2: സൽമാൻ നസീർ കാഞ്ഞിരമറ്റം, അൽ ഉസൂൽ എന്ന പരിപാടിയിലൂടെ ഇന്ന് ലഭിച്ച അറിവ് ഇതുവരെ അറിയാത്ത കാര്യമായിരുന്നു. അൽഹംദുലില്ലാ. പീസ് റേഡിയോ കുടുംബങ്ങളായ നമ്മയെല്ലാം അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇനി അൽ ഉസൂൽ എന്നുള്ള പ്രോഗ്രാം പരിചയപ്പെടുത്താൻ തന്നെ കാരണം ഇതാണ് അല്ലേ. റേഡിയോ വൈബ്സിന്റെ ആ ഒരു സമയത്താണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ഷെഡ്യൂൾ ഇങ്ങനെ കടന്നു പോകാറുള്ളത്.
1: അൽ ഉസൂൽ എന്ന പ്രോഗ്രാം വളരെ എന്താണ് പ്രമാണബദ്ധമായ ആഴത്തിലുള്ള അറിവ് നൽകുന്ന ഒന്നാണ്. അബ്ദുൽ മലിക് സലഫിയുടേത് കൂടിയാകുമ്പോൾ അതിന്റെ ഒരു സൗകുമാര്യത അത്ര രസമുണ്ടാകും. കാരണം എന്താ വെച്ചാൽ ഈ അൽ ഉസൂൽ അടിസ്ഥാന വിവരങ്ങൾ, ഇസ്ലാമിന്റെ അടിസ്ഥാന വിവരങ്ങളാണ്. ഈ ഹദീസുമായി ബന്ധപ്പെട്ട, ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം ഒന്ന് താബിഈകൾ അറിയുക എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് അതിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ അത് ഒരുപാട് ആളുകൾ അറിയാത്തവരുണ്ടാകും. അങ്ങനെ ഒരു പ്രോഗ്രാം അവരെ അറിയിക്കുക എന്നതുകൂടിയാണ് നമ്മുടെ ലക്ഷ്യം. ഇപ്പോൾ സൽമ നസീർ കാഞ്ഞിരമറ്റം പറഞ്ഞതുപോലെ അവർക്കതൊരു പുതിയ അറിവായി. അൽഹംദുലില്ലാ, അങ്ങനെ ഒരുപാട് ആളുകൾക്ക്
2: പ്രോഗ്രാം ഉണ്ട് എന്നുള്ളത് ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ പരിചയപ്പെടുത്തും.
1: നൂറുകണക്കിന് പ്രോഗ്രാമുകൾ പീസ് റേഡിയോ ഒക്കെ ഉണ്ട്. പീസ് റേഡിയോ എന്നുള്ള ചാനലുണ്ട്, തൊട്ടപ്പുറത്തെ ചാനലായ പീസ് ഖുർആൻ റേഡിയോ എന്നുള്ള ചാനലിലും അതിലേറെ പ്രോഗ്രാമുകൾ.
2: അപ്പൊ
1: അതിനിടയിൽ നിന്ന് പല പ്രോഗ്രാമുകളും പലർക്കും മിസ്സാകുന്നുണ്ടാകും. പ്രത്യേകിച്ച് ഈ ലൈവിൽ ആളുകൾ ഉണ്ടാകുമ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം പീസ് റേഡിയോ ഒക്കെ ഉണ്ട്. എല്ലാ ദിവസവും രാവിലെ 9:35 ചൊവ്വാഴ്ച, മറ്റു ദിവസങ്ങളിൽ 10:35 അൽ ഉസൂൽ എന്ന് പറയുമ്പോൾ അവർക്കതൊരു ഇരട്ട അനുഭവമാണ് എന്നാണ് പ്രതികരിക്കുന്നത്.
2: രണ്ട് സ്റ്റേഷനുകൾക്കിടയിൽ ഒരു കോഴ്സ് ഓപ്ഷനും കൂടി ഉണ്ട്
1: അല്ലേ.
2: അപ്പൊ അങ്ങനെ ആകുമ്പോ ഒരു ബഹറാണ്
1: ധാരാളം.
2: സഫിയ തിരുരങ്ങാടിയുടെ പ്രതിജ്ഞ കൂടി വായിക്കാം. അസ്സലാമു അലൈക്കും. ഞങ്ങളൊരു ദിവസം ചാലിയം ബീച്ചിൽ പോയപ്പോൾ മഗ്‌രിബിന് സമയത്തായിരുന്നു. അപ്പോൾ അവിടെ ഒരു ചെറിയ പള്ളിയുണ്ട്, അൽഹംദുലില്ലാ. അടുത്ത് ഞങ്ങൾ അവിടെ നിസ്കരിക്കാൻ പോയി. പിന്നെ പള്ളി പരിപാലിക്കുന്ന ആൾ പറഞ്ഞത് ഞങ്ങളോട് മണൽ അകത്തേക്ക് ആക്കരുത്, കാല് നല്ലവണ്ണം കഴുകി കുട്ടികളോടും പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. അൽഹംദുലില്ലാ, വളരെ ഉപകാരം തന്നെയായിരുന്നു, ഞങ്ങൾക്ക് മനസ്സിനെ വളരെ സന്തോഷിപ്പിച്ചു. നമുക്ക് നമസ്കരിക്കാൻ പറ്റിയല്ലോ, ഇങ്ങനെയുള്ള പള്ളികളുമുണ്ട് അൽഹംദുലില്ലാ.
1: അൻവർ എൻ ടി മുട്ടിൽ, ഹദീസ് പഠിക്കാൻ ഏറ്റവും നല്ലൊരു വഴിയാണ് പീസ് റേഡിയോ. ഞങ്ങൾക്ക് നൽകുന്ന തിരുമൊഴികൾ എന്ന പ്രോഗ്രാം എന്ന ഒരു അനുഭവമാണ് അവർ പറയുന്നത്. നഫീസ പി എ താമരശ്ശേരി, ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുടെ എല്ലാവരുടെയും എല്ലാ ഹലാലായ കാര്യവും അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ എന്നൊരു പ്രാർത്ഥന അവർ പ്രതികരണമായി നൽകുന്നുണ്ട്. ഹഫ്സ ബി വി കാക്കനാടും, ഇൻഷാ അള്ളാഹ് സർജറി എളുപ്പമാക്കട്ടെ, അമീൻ എന്നാണ് പറയുന്നത്.
2: ബശേരി അബുവിൻ്റെ ഒരു മെസ്സേജും കൂടെ ഉണ്ട്. അസ്സലാമു അലൈക്കും. എൻ്റെ സഹോദരിക്ക് രോഗത്തിൻ്റെ റിസൾട്ടാണ്, ഒരു മാരക രോഗമില്ലാതെ ആക്കിത്തരാൻ നിങ്ങൾ എല്ലാവരും ആയിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ ഒരു എന്തോ ഒരു വലിയ ഒരു ടെസ്റ്റിൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ് തോന്നുന്നുണ്ട്. അല്ലാഹു
1: അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം ഈ സന്ദർഭത്തിൽ ദുആ ചെയ്യുകയാണ്. നഫീസ പി എ താമരശ്ശേരി, ഇപ്പോഴത്തെ എല്ലാ കാര്യവും വഞ്ചനയേറിയതാണ്. ഒരു പണിക്ക് ഒരാളെ വിളിച്ചാൽ നമ്മൾ കൊടുക്കുന്ന പണത്തിൻ്റെ പകുതി പോലും അവർ ചെയ്തു തരില്ല, അതും വലിയ വഞ്ചനയാണ് എന്നാണ് ഒരു പ്രതികരണം നമുക്ക് ഒരു ശ്രോതാവിൻ്റേതായി കാണാൻ കഴിയുന്നത്. ഇൻഷാല്ലാ നമുക്ക് നമ്മുടെ ലൈവ് സെഷനിലെ ഏറ്റവും ഹൃദ്യമായ ഒരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്.
2: ഹൃദ്യം എന്ന് പറയുമ്പോൾ
1: കാരണം എനിക്ക് ഈ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരൊരു പക്ഷേ കമൻറ്റ് ചെയ്യുന്നതും ഒക്കെ വരുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ് നമ്മുടെ സ്വരം. മനോഹരമായ ഈരടികളുമായി ഇന്നത്തെ സ്വരം അമ്പവൻ പുകളമ്പിയ എന്ന ആ ഈരടികളോടുകൂടി നിധയുടെ
2: നിങ്ങളെ സ്വരം കഴിഞ്ഞിട്ട്
1: ഇപ്പൊ നിധയുടെ ആ ഒരു ശബ്ദം നമുക്ക് കാതോർക്കാം.
2: ഇൻഷാ അള്ളാ.

0: മാഷാല്ല. പ്രിയരെ, നമ്മൾ വളരെ സുന്ദരമായൊരു ഗാനമാണിപ്പോൾ കേട്ടത്. അമ്പവൻ പുകളെമ്പിയ എന്ന് തുടങ്ങുന്ന നിധയുടെ ഒരു പാട്ട്, വളരെ ആശയസമ്പുഷ്ടമായ ഒരു ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. ഏതായിരുന്നാലും നമുക്ക് ആസ്വദിക്കാൻ സാധിച്ചു എന്നത് വളരെ കൃത്യമാണ്. കാരണം ആശയങ്ങളിലൂടെ വരികളിങ്ങനെ പോകുമ്പോൾ വരികളുടെ പിന്നാലെ നമ്മളും ആസ്വദിച്ച് മുന്നോട്ട് പോകാൻ സാധിച്ച ഒരു മനോഹരമായ ഗാനമാണ് ഇതുവരെ കേട്ടത് അല്ലേ മാഷേ? യെസ്. ഇനി നമുക്ക് ഉത്തരം ഒന്ന് പറഞ്ഞാലോ, നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം ഒന്ന് പറയാമെന്ന് തോന്നുന്നു. അബ്ദുള്ള സൽഫി,
1: തീർച്ചയായും
0: ചോദ്യം ഒന്ന് വായിച്ചിട്ട് നമുക്ക് ഉത്തരം പറയാം. എന്നിട്ട്
1: നമ്മുടെ ഇന്നത്തെ ലൈവ് ക്വിസിലെ ചോദ്യം ഇതായിരുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് യമനിലേക്ക് നിയോഗിക്കപ്പെട്ട ഗവർണർ ആയ സ്വഹാബി ആരാണ്?
0: ഓപ്ഷനുകൾ ഒന്ന് പറയാല്ലേ.
1: ഓപ്ഷൻ എ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ബി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ സി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ഡി ഉമർ റളിയല്ലാഹു അൻഹു. നമ്മുടെ ഒരുപാട് പ്രഭാഷണങ്ങളിലും മറ്റൊക്കെ ആളുകൾ കേട്ട ഒന്നാണ്.
0: ഉത്തരം
1: ഓപ്ഷൻ ബി ആണ്, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. ഇൻഷാല്ലാ തെരഞ്ഞെടുക്കപ്പെട്ട 13 പേരെ നമ്മൾ ഉടനെ വായിക്കും. എല്ലാവരും സ്റ്റേ ട്യൂൺഡ് ഇൻഷാല്ലാ. ഇനിയും
0: ഓക്കെ, നമുക്കൊരു അറിയിപ്പ് കൊടുക്കാനുണ്ട്,
1: തീർച്ചയായും
0: അതൊന്ന് പറയട്ടെ. പീസ് റേഡിയോ കുട്ടികൾക്കായി ഒരുക്കുന്ന പ്രത്യേക ടെലികിസ് ആരംഭിക്കുകയാണ്. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നവർക്കാണ് അവസരങ്ങൾ ഉള്ളത്. രജിസ്ട്രേഷന് വേണ്ടി 90 20 860 840 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ഒന്നും കൂടെ ശ്രദ്ധിക്കുക, നമ്മുടെ പീസ് റേഡിയോ കുട്ടികൾക്കായി ഒരുക്കുന്ന പ്രത്യേക ടെലികിസ് ആരംഭിക്കുകയാണ്. അതിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നവർക്കാണ് അവസരങ്ങളുള്ളത്. രജിസ്ട്രേഷന് വേണ്ടി 90 20 860 840 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒന്നുകൂടി സൂചിപ്പിക്കുന്നു, 90 20 860 840. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 23 മിനിറ്റും 52 സെക്കൻഡും.
1: ബഷേരി അബു തലശ്ശേരി, അൽഹംദുലില്ല എൻ്റെ ആൻസർ ശരിയാണ് എന്ന് അദ്ദേഹം അറിയിക്കുന്നുണ്ട്. സലീന തോട്ടശ്ശേരി അൽഹംദുലില്ല എന്ന് പറയുന്നുണ്ട്. സുഫിയ തിരുനങ്ങാടി, എൻ്റെ ഉത്തരം തെറ്റിപ്പോയി, അൽഹംദുലില്ല എന്നാലും പുതിയൊരു അറിവ് കിട്ടി എന്നവർ പറയുന്നുണ്ട്. എടപ്പാൾ സുഫിയ, മാഷാല്ലാ, പഴയ പാട്ടാണെങ്കിലും വളരെ അർത്ഥവത്തായ സൂപ്പർ ഗാനം എന്ന് സ്വരത്തെ പറ്റി അഭിപ്രായപ്പെടുന്നുണ്ട്.
0: നമ്മളെ നൗഫലസ് ചുങ്കം നമ്മളെ ഇടക്കിടക്ക് ഇങ്ങനെ കണ്ടിരുന്നു. നമ്മളെ പാലക്കാടുള്ള വളരെ സജീവ യൂത്തിൻ്റെ ഒരാളാണ്, നിങ്ങൾക്കൊക്കെ അറിയാം. അദ്ദേഹം ഇടക്കൊന്ന് വരും, ഭയങ്കര ബിസിയാണ് ആള്. ഏതായാലും അസ്സലാമു അലൈക്കും, മാഷാല്ലാ, സ്വരം സൂപ്പർ, അർത്ഥവത്തായ വരികൾ കൊണ്ട് മനോഹരമായ ആലാപനമെന്ന് സ്വരത്തെക്കുറിച്ച് പ്രതികരിക്കുന്നു.
1: ധാരാളം ആളുകൾ നമ്മോടൊപ്പം ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
0: ജീനത്ത് പാലക്കാടിൻ്റെ ഒരു മെസ്സേജ്, അസ്സലാമു അലൈക്കും, സ്വരം സൂപ്പർ, പാടിയ മക്കൾക്ക് അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകട്ടെ, ആമീൻ. രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും അള്ളാഹു ഷിഫ നൽകട്ടെ, ആമീൻ.
1: സുഫിയ തിരുനങ്ങാടി, അസ്സലാമു അലൈക്കും, മനോഹരമായ ഗാനം, മനസ്സിനെ കുളിർമ തോന്നി, അൽഹംദുലില്ല. മ്യൂസിക് ഇല്ലാതെ കേട്ടാൽ തന്നെ മനസ്സിന് സന്തോഷം തന്നെയാണ്, അൽഹംദുലില്ല എന്നൊരു പ്രതികരണമാണ് അവർ നടത്തുന്നത്.
0: നൗഫലസ് ചുങ്കത്തിൻ്റെ മറ്റൊരു മെസ്സേജ്, അസ്സലാമു അലൈക്കും, ലൈവ് കിസ്സിന് ഉത്തരം അയച്ചു കഴിഞ്ഞാൽ ഏത് ഓപ്ഷനാണ് അയച്ചത് എന്ന് അറിയാനുള്ള ഒരു സംവിധാനമുണ്ടെങ്കിൽ നന്നായിരുന്നു. നോട്ടിഫിക്കേഷൻ വരും എങ്കിലും ഏത് ഓപ്ഷനാണ് അയച്ചത് എന്ന് അറിയാൻ കഴിയാറില്ല. അത് നല്ലൊരു നിർദ്ദേശമാണ് അല്ലേ. ഇൻഷാല്ലാ നമുക്ക് അത് ടെക്നിക്കൽ വിങ്ങിനോടും ബാക്കപ്പ് ടീമിനോടുമായിട്ട് ഒരു ചർച്ചയ്ക്ക് കൊടുക്കാം ഇൻഷാല്ലാ.
1: തീർച്ചയായും. അതേപോലെ തന്നെ സീനത്ത് പാലക്കാട്, അസ്സലാമു അലൈക്കും, സ്വരം നന്നായിട്ടുണ്ട്. ജാസ്മിൻ കബീർ പൂച്ചാക്കൽ, മാഷാല്ലാ, സ്വരം നന്നായിട്ടുണ്ട്. അവരും വീണ്ടും അറിയിക്കുന്നുണ്ട്. ധാരാളം ആളുകൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആയിഷ കരിമ്പലും, എന്നത്തെയും പോലെ ഇന്നും സ്വരം വളരെ നന്നായിട്ടുണ്ട്, അൽഹംദുലില്ല. മുനീർ ചെമ്മന,
0: അതൊരു വെറൈറ്റി മെസ്സേജ് ആയിട്ടില്ലേ. 9 കല്യാണം നടക്കുകയാണ്, എല്ലാവരും, ഞാൻ വിചാരിച്ച് എല്ലാവരും ദുആ ചെയ്യാനുണ്ടപ്പോൾ എല്ലാവരും വരണം.
1: മുനീർ ചെമ്മനാടിൻ്റെയാണ് ഞാൻ നേരത്തെ ദുആസിയത്ത് നടത്തിയത്. അദ്ദേഹമാണ് എന്നോട് ഇന്നലെ പറഞ്ഞത് മകളുടെ വിവാഹത്തെ പറ്റി പ്രാർത്ഥിക്കണമെന്ന്. ഏതായിരുന്നാലും അള്ളാഹു ഖൈർ നൽകുമാറാകട്ടെ. അദ്ദേഹം ഫീഡ്ബാക്കിലും വന്നിട്ടുണ്ട്. സൈനബ കടമ്പഴിപ്പുറം സലാം അറിയിക്കുന്നുണ്ട്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സഹിൽ പാവറട്ടിയിൽ നിന്ന്, അഹ്സൻ അൻസാരിക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കുന്നുണ്ടല്ല. കുഴപ്പമൊന്നുമില്ല, അദ്ദേഹം ഔട്ട് ഓഫ് സ്റ്റേഷനാണ്, നാട്ടിലില്ല, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിയാത്തത്. വേറെ പ്രയാസങ്ങളൊന്നും ഇല്ല, അൽഹംദുലില്ല.
0: ഹദീസ് പഠിക്കാൻ ഏറ്റവും നല്ലൊരു വഴിയാണ് പീസ് റേഡിയോ ഞങ്ങൾക്ക് നൽകുന്ന തിരുമൊഴികൾ എന്ന പ്രോഗ്രാം. ടീം പീസ് റേഡിയോക്കും മൗലവിക്കും പീസ് റേഡിയോ ശ്രോതാക്കൾക്കും എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു നൽകട്ടെയെന്ന് അൻവർ എം ടി മുട്ടിൽ വയനാട്.
1: ധാരാളം ആളുകൾ നമ്മോടൊപ്പം ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഹസ്നൻസാരി ലൈവിൽ വരുന്നില്ല എന്ന് വീണ്ടും ഒരാൾ ചോദിക്കുന്നുണ്ട്. നമ്മളത് പറഞ്ഞു, അദ്ദേഹം ഔട്ട് ഓഫ് സ്റ്റേഷനാണ്. പി ആർ ഫാമിലിയുള്ള എല്ലാ ആളുകളുടെയും പ്രയാസങ്ങൾ അള്ളാഹു നീക്കിക്കൊടുക്കുമാറാകട്ടെ, അനുഗ്രഹം ചൊരിയട്ടെ എന്നൊരു പ്രാർത്ഥനയാണ് നമ്മുടെ അഷ്റഫ് പാലക്കായി നടത്തുന്നത്. മുജാഹിദ് പെരിന്തൽമണ്ണയുടെ ഒരു പാട്ട് ഉടനെ പ്രതീക്ഷിക്കുന്നു എന്ന അസ്മാബി പെരിന്തൽമണ്ണ, പെരിന്തൽമണ്ണയും തന്നെ മുജാഹിദ് പെരിന്തൽമണ്ണയുടെ ഒരു പാട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇൻഷാല്ലാ മുജാഹിദ് സാധാരണ ഇവിടെ ടെക്നിക്കൽ ടീമിൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട്, ഇന്നിപ്പോൾ അതിനകത്തുണ്ടോയെന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ അദ്ദേഹം കേൾക്കുന്നുണ്ടാകും, അതല്ലെങ്കിൽ നമ്മുടെ ടെക്നിക്കൽ ടീം അത് ശ്രദ്ധിക്കുന്നുണ്ട്. ഉടനെ തന്നെ മുജാഹിദിൻ്റെ ഒരു പാട്ട് ഇൻഷാല്ലാ വരും ദിവസങ്ങളിൽ പ്ലേ ചെയ്യണം എന്ന് പ്രത്യേകം ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ധാരാളം ആളുകൾ ഇപ്പോൾ ഹൈറുനിസ അഷ്റഫ് പടിഞ്ഞാറ്റുമുറി വയനാട്, ആൻസർ ശരിയാണ്. അഷ്മിൽ ഫറോക്ക് ടെലിക്യൂസ് അറിയിക്കുന്നതോടൊപ്പം മോർണിംഗ് ലൈവിൽ വിഷയം പറയുന്നത് നന്നായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇൻഷാല്ലാ റയ്ഹാന ബാനു തോട്ടശ്ശേരിയർ, എൻ്റെ ഉത്തരം തെറ്റിയ സ്വരം നന്നായിട്ടുണ്ട് മാഷാല്ലാ എന്ന് പറയുന്നുണ്ട്. ആൻസർ ഒന്നുകൂടി പറയുമെന്ന് ചോദിക്കുന്നുണ്ട്. ഇൻഷാല്ലാ ആൻസർ നമ്മുടെ
0: അതെ
1: ഓപ്ഷൻ ബി ആണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. ധാരാളം ആളുകൾ എൻ്റെ ഉത്തരം ശരിയായി അൽഹംദുലില്ലാ എന്ന് പറയുന്നുണ്ട്. ഏതായിരുന്നാലും നമുക്ക് ഇന്നത്തെ അപ്ഡേറ്റ്സുകൾ അല്ലെ, ഇന്നത്തെ അപ്ഡേറ്റ്സുകൾ വായിക്കേണ്ടതുണ്ട്.
0: ഓക്കെ, അതോടൊപ്പം നമ്മളേ പിന്നെ ഈ ഫാമിലി ടെലിഗീസിൻ്റെ വിഷയം ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. ഈ മോർണിംഗ് ലൈവിൽ ഒന്ന് പറയുന്ന ആൾക്കാരുണ്ട്. സാധാരണ നമ്മൾ ഇതിൽ അത് പോകുന്നുണ്ട്, നമ്മളെ പീസ് റേഡിയോയുടെ ഒഫീഷ്യലായിട്ടുള്ള പേജിലൂടെ അത് പോസ്റ്ററായിട്ട് തന്നെ ചെല്ലുന്നുണ്ട്. എന്നാലും ഇൻഷാല്ലാ അത് നമുക്ക് ശ്രമിക്കാം അല്ലേ.
1: പീസ് റേഡിയോ നൽകുന്ന അപ്ഡേറ്റ്സുകൾ ഇപ്രകാരമാണ്. വലിയ പെരുന്നാൾ തൽബിയ സ്റ്റാർക്വസ്റ്റ് എൻട്രികൾ സ്വീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കൊച്ചുകൂട്ടുകാരുടെ കലാപരിപാടികൾ, ഇസ്ലാമിക ഗാനങ്ങൾ, പ്രഭാഷണങ്ങൾ, സംഭാഷണങ്ങൾ, കവിതകൾ എന്നിവ 3 മിനിറ്റിൽ കവിയാത്ത ഓഡിയോ ഫയലായിട്ട് വേണം അയക്കാൻ. അയക്കേണ്ട ഫോർമാറ്റ് പീസ് റേഡിയോ ഓപ്ഷൻ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴിയോ അല്ലെങ്കിൽ വാട്സപ്പിലെ 9747 8455 8455. ഒന്നുകൂടി ആവർത്തിക്കുന്നു, 9747 8455 8455 എന്ന നമ്പറിലാണ് അയക്കേണ്ടത്. അയക്കുമ്പോൾ കൂടെ പേര്, വയസ്സ്, സ്ഥലം, ക്ലാസ്, സ്കൂൾ എന്നിവ കൂടി ചേർക്കേണ്ടതാണ്.
0: ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ മൊഡ്യൂൾ നമ്മുടെ കോഴ്സുകളെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ 500 മൊഡ്യൂള്, അതിൻ്റെ 16-ാമത്തെ മൊഡ്യൂളാണ്. 12-ാമത്തെ ക്ലാസ് ഇന്ന് രാത്രി 10 മണിക്കുണ്ടാവും ഇൻഷാല്ലാ. അതിലെല്ലാവരും പങ്കെടുക്കുവാൻ വേണ്ടി പരിശ്രമിക്കുക. നമ്മൾ ഏകദേശം April 13 തിങ്കളാഴ്ച മുതൽ അത് ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. 150 സൂറത്തുൽ ബക്കറയുടെ 150 മുതൽ 157 വരെയുള്ള വചനങ്ങളാണ് ഈ മൊഡ്യൂളിൽ പഠന വിധേയമാക്കുന്നത്. തഫ്സീർ പഠനത്തിനൊരു പുതിയ മാനങ്ങൾ ലോക രാഷ്ട്രങ്ങളിലെ മലയാളി സമൂഹത്തിന് സമ്മാനിച്ച 500 പഠന കോഴ്സ് പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴിയാണ് നമുക്ക് അതിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുക. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളും അത് കേൾക്കുവാനും ഇൽമ് ആർജിക്കുവാനും ഉള്ള ഒരു അവസരമായിട്ട് കാണണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു.
1: അതോടൊപ്പം നമ്മുടെ ശേഷമുള്ള നമ്മുടെ ഈ അറബി പഠന കോഴ്സും ധാരാളം ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് ഇൻഷാല്ലാ. അതും കോഴ്സ് ഓപ്ഷനിലുണ്ട്. രജിസ്റ്റർ ചെയ്യാത്തവർ, എൻറോൾ ചെയ്യാത്തവർ ഇൻഷാല്ലാ അതിൽ കയറി എൻറോൾ ചെയ്യണം എന്ന് പ്രത്യേകം ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം ഇൻഷാല്ലാ ഇന്നത്തെ വഴിവിളക്കിലേക്ക് പോകാനുള്ള സമയമായി എന്ന് തോന്നുകയാണ്. അൻസാരി, ഇന്നത്തെ വഴിവിളക്ക് 2526 നമ്പർ വഴിവിളക്കാണ്. വഴിവിളക്ക് ഇമാം ബുഖാരി റഹ്മുള്ള ഉദ്ധരിച്ച ഒരു ഹദീസാണ് ഇന്നത്തെ വഴിവിളക്ക്. അത് അതിന് ടൈറ്റിൽ ഇപ്രകാരമാണ്, കീഴിലുള്ളവരോട് ഗുണകാംക്ഷയോടെ വർത്തിക്കാം. അതിന് ടെക്സ്റ്റ് വായിക്കുന്നു, അള്ളാഹു പ്രജയുടെ ഉത്തരവാദിത്വം ഏൽപ്പിച്ച ഏതൊരു ദാസനും ആ പ്രജയെ ഗുണകാംക്ഷയോടെ സംരക്ഷിക്കാനായില്ലെങ്കിൽ അവൻ സ്വർഗത്തിൻ്റെ പരിമളം പോലും അനുഭവിക്കില്ല എന്ന ഒരു മനോഹരമായ സന്ദേശമാണ് ഇന്നത്തെ വഴിവിളക്കിലൂടെ നമുക്ക് പകർന്നു നൽകാനുള്ളത്. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നാം ഒരിക്കലും ഒളിച്ചോടുന്നവരാകരുത്. നമ്മുടെ ബാധ്യതകൾ കൃത്യമായി നിർവഹിക്കുന്നവരാകണം നമ്മൾ എന്ന ഒരു മനോഹരമായ പോസ്റ്ററാണ് ഇന്ന് നമുക്ക് നൽകാനുള്ളത്. ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി, ഉറുദു, കന്നഡ, തെലുങ്ക്, നേപ്പാളി, ബംഗാളി, മറാഠി, ടഗലോക്ക് എന്നീ ഭാഷകളിലൊക്കെ ലഭ്യമാണ് വഴിവിളക്ക് പോസ്റ്റർ.
0: ഓക്കെ, നമ്മുടെ ഒരു ശ്രോതാവ് ഇപ്പോൾ ഒന്ന് സൂചിപ്പിച്ചു നമ്മളോട് മോർണിംഗ് ലൈവിൻ്റെ സമയത്ത് ഫാമിലി ടെലികാസ്റ്റിൻ്റെ വിഷയം പറയാൻ പറ്റുമോ എന്നുള്ളത്. നമ്മൾ ഇന്നത്തെ ഒരു വിഷയം ഈ ഒരു സമയത്ത് ഏതായാലും ആ സമയം കടന്നുപോയല്ലോ. അപ്പോൾ പീസ് റേഡിയോ ഫാമിലി ടെലികാസ്റ്റിലെ ഇന്നത്തെ വിഷയം പ്രശസ്ത വ്യക്തികളും അപരനാമങ്ങളും എന്നതാണ്. പങ്കെടുക്കുന്നത് അബ്ദുഷക്കൂർ അൻസാരിയും അഷ്മിൽ കൈപ്പള്ളിയുമാണ്. ഉച്ചയ്ക്ക് 2:45 മുതൽ 3:45 വരെയാണ് സമയം. അതിൽ വിളിക്കേണ്ട നമ്പർ കൂടി സൂചിപ്പിക്കുന്നു, 90 20 840 840.
1: മാഷാ, നമ്മളെ യാക്കൂബ് ചെറുപ്പുളശ്ശേരി അദ്ദേഹം ലൈവിൽ വന്നിട്ടുണ്ട്, സലാം അറിയിക്കുന്നുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു മെസ്സേജ്, നാസർ പൂക്കാട് കൽപ്പറ്റ. അദ്ദേഹം പറയാണ് സ്വരം വളരെ നന്നായി. 1985-87 കാലഘട്ടത്തിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് മാപ്പിളപ്പാട്ടിൽ സമ്മാനം നേടിയത് ഈ ഗാനമായിരുന്നു എന്ന് നാസർ പൂക്കാട് കൽപ്പറ്റ പറയുന്നുണ്ട്. ഇൻഷാല്ലാ, എനിക്ക് ഈ നാസർ പൂക്കാട് കൽപ്പറ്റ പാടിയിട്ടാണോ സമ്മാനം കിട്ടിയത്, അതല്ല
0: എഴുതിയതാണോ,
1: മറ്റാരെങ്കിലും പാടിയതാണോ എന്നൊരു സംശയം. നാസർ പൂക്കാടാണെങ്കിൽ ഇൻഷാല്ലാ ആ ഒരു പാട്ടിൻ്റെ സംസ്ഥാന കലോത്സവത്തിലൊക്കെ പങ്കെടുത്ത് സമ്മാനം ലഭിക്കുക എന്ന് പറയുമ്പോൾ ഒരു കഴിവുള്ള ഒരാളായിരിക്കുമല്ലോ. ഇൻഷാല്ലാ തീർച്ചയായും ഒരു ഓഡിഷന് വേണ്ടി പീസ് റേഡിയോയിലേക്ക് നിങ്ങൾ അഹർദവുമായി ക്ഷണിക്കുകയാണ്. സ്വരം എന്നൊരു സെഷനിലേക്ക് നിങ്ങളുടെ പാട്ടുകളും നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഷാദിയ ഒരു ദുആ വസിയത്ത് നടത്തുന്നുണ്ട്. അസ്സലാമു അലൈക്കും. ഉമ്മ രോഗം കൊണ്ട് പ്രയാസത്തിലാണ്, എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് അവരാവശ്യപ്പെടുന്നുണ്ട്. അല്ലാഹു അമ്മയുടെ രോഗം ഷിഫയാക്കി കൊടുക്കുമാറാകട്ടെ.
0: ഈ തണുത്ത പ്രഭാതത്തിലും മനസ്സും ശരീരവും കൂടുതൽ തണുപ്പിക്കുന്ന സ്വരത്തിലെ ഗാനം സൂപ്പർ. നല്ല വരികൾ പാടിയ മോൾക്കും രചിച്ച ആൾക്കും എല്ലാ അനുഗ്രഹങ്ങളും നാഥൻ നൽകട്ടെ, ആമീൻ എന്ന് വയനാട്ടിൽ നിന്നും അൻവർ എൻ ടി.
1: നമുക്ക് ധാരാളം ആളുകൾ നമ്മോടൊപ്പം ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നമുക്ക് അവരിലേക്ക് തിരിച്ചു വരാം. അതിനു മുമ്പ് ഒരു മനോഹരമായൊരു ചിന്ത ഈ ഒരു മോർണിംഗ് ലൈവ് സെഷനിൽ പകർന്നു നൽകാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളാണ്, സന്തോഷത്തിൻ്റെ ഇടങ്ങളാണ് അവനവൻ്റെ കുടുംബം. കുടുംബം നോക്കുന്ന ഭർത്താവ്, ഭർത്താവിനെ ബഹുമാനിച്ച് ഭർത്താവുമായി ബന്ധപ്പെട്ട കുടുംബകാര്യങ്ങളിൽ അഭിപ്രായം പ്രത്യേകം എടുത്തു പറയുന്ന ഭാര്യ, സന്തോഷം ഇരട്ടിയാക്കുന്ന നമ്മുടെ മക്കൾ, ജീവിതവഴിയിൽ കാലിടറുമ്പോൾ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുന്ന നമ്മുടെ ജ്യേഷ്ഠാനുജന്മാർ, അതേപോലെ തന്നെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഒരു നല്ല കുടുംബം ഉണ്ടാവണമെങ്കിൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൂടിയേ തീരൂ. ഒരു നല്ല ഒരു കുടുംബത്തിന് വേണ്ട ഒരു നാലു ചിന്തകളാണ്, ഒരുപാട് ചിന്തകളുണ്ട്, അതിലൊരു നാലു ചിന്തകളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒന്ന്, നല്ല ഇണയെ തിരഞ്ഞെടുക്കൽ. പിന്നീട് വരുന്ന നല്ല കുടുംബത്തിൻ്റെ അടിത്തറയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നല്ല ഇണയം തിരഞ്ഞെടുക്കൽ. രണ്ടാമത്തത്, വീടുകളെ നമസ്കാര കേന്ദ്രങ്ങളാക്കുക, നിസ്കരിക്കുന്ന ഇടങ്ങളാക്കുക. പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് സുന്നത്ത് നമസ്കരിക്കാനൊക്കെ ഉള്ളൊരു സ്ഥലം, മുസല്ലകൾ, വീട്ടിലൊരു മുസല്ല നിശ്ചയിക്കുകയും അങ്ങനെ നിസ്കാരത്തിൻ്റെ ഇടങ്ങളാക്കി മാറ്റാൻ കഴിയുക എന്നുള്ളത് ആ വീടിനെ സന്തോഷത്തിൻ്റെ മനോഹാരിതയിലേക്ക് എത്തിക്കുന്ന ഒരു ഘടകമാണ്. മൂന്നാമത്, വീട്ടുകാരുടെ ഈമാനിക പരിശീലനം. ഖുർആൻ പാരായണത്തിലാണെങ്കിലും അതുപോലെ തന്നെ നമസ്കാര നിർവഹണത്തിലാണെങ്കിലും മക്കൾക്കും കുടുംബത്തിനുമൊക്കെ ആ ഈമാനികമായ ഒരു പരിശീലനം നൽകപ്പെടുന്ന ഒരു സങ്കേതമാക്കി വീടിനെ മാറ്റുക. നാലാമത്, വീടുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകളും അദബുകളും അറിഞ്ഞിരിക്കുക. അങ്ങനൊരു നാല് ചിന്തകളാണ് നല്ലൊരു കുടുംബം, നല്ലൊരു വീട് എന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് സൂചിപ്പിക്കാനുള്ളത്. അതിനെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ ലഘു വിവരണം. അതിൽ ഒന്നാമത് പറഞ്ഞത് നല്ല ഇണയെയും തെരഞ്ഞെടുക്കൽ. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ടല്ലോ, തുൻകഹുൽ മർഅതു ലി അർബഇൻ, നാലു കാര്യങ്ങളാൽ ഒരു സ്ത്രീ വിവാഹം ചെയ്യപ്പെടും. അവളുടെ സമ്പത്ത്, സ്ഥാനമാനങ്ങൾ, പദവി, അല്ലെങ്കിൽ സൗന്ദര്യം ഒക്കെ നോക്കിയിട്ട്, ദീനും നോക്കിയിട്ട്. ഈ നാലിൽ ദീന് എന്നുള്ള ഘടകത്തെയാണ് വിശ്വാസികൾ മുൻതൂക്കം കൊടുക്കേണ്ടത്. എന്നിട്ടൊരു കാര്യം കൂടി അവിടെ എടുത്തു പറഞ്ഞു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, തെരിബത്തി യതാക്ക്, അല്ലെങ്കിൽ നിന്റെ കൈ മണ്ണ് പുരളും, നിനക്ക് പ്രശ്നം ഉണ്ടാകാൻ, അതൊക്കെ നിനക്ക് പ്രയാസമാകും ജീവിതത്തിൽ മണ്ണ് പുരളെന്ന് പറഞ്ഞാൽ. ദീനിന് പ്രാമുഖ്യം കൊടുക്കാൻ നമുക്ക് കഴിയണം. ദീന് കഴിഞ്ഞിട്ടുള്ള പിന്നെ സെക്കൻഡ് പ്രയോറിറ്റികൾ, തേർഡ് പ്രയോറിറ്റികൾ, അത് എന്താണ്, ചിലപ്പോൾ വന്നുകൊള്ളണമെന്നില്ല, ദീനായിരിക്കാം പ്രധാനമായും ഒത്തു വന്നത്. അപ്പോൾ ഒന്നാമത് ദീന് ഒത്തു വന്നു, അവിടെ നിർബന്ധമായും ആ കല്യാണത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ആ വിവാഹത്തിലേക്ക് നമ്മൾ തയ്യാറാവണം. അതല്ലാത്തതിലേക്ക് പിന്നെ സെക്കൻഡ് ഓപ്ഷൻ അല്ലെങ്കിൽ തേർഡ് ഓപ്ഷൻ, കുട്ടിയുടെ ഭംഗി, അതൊക്കെ ഓരോരുത്തരുടേതായ അഭിപ്രായങ്ങളാണ്. പക്ഷേ എന്നിരുന്നാലും ദീനില്ലാതെ ഈ പ്രയോറിറ്റികൾ ഒരിക്കലും എടുക്കരുത് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നല്ലൊരു ഇണയെ തിരഞ്ഞെടുക്കുമ്പോൾ, അത് മകൾക്ക് ഭർത്താവിനെ സെലക്ട് ചെയ്യുമ്പോഴാകട്ടെ, ഒരു പുരുഷൻ ഭാര്യയെ സെലക്ട് ചെയ്യുമ്പോഴാകട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഏറ്റവും നല്ല ദീനി നിഷ്ഠയുള്ള കുടുംബത്തിൽ നിന്നും വ്യക്തികളിൽ നിന്നും ആക്കാൻ പരമാവധി പരിശ്രമിക്കണം. എന്നാലേ അവരിലുണ്ടാകുന്ന മക്കൾക്ക് ആ ഒരു ദീനി നിഷ്ഠ പകർന്നു കൊടുക്കുവാനും, ആ മക്കളും അതുപോലെ ആ മാതൃകകൾ കൊണ്ട് ജീവിക്കുകയും ചെയ്യുള്ളൂ. ആ കുടുംബത്തിലാണ് മനോഹാരിത ഉണ്ടാവുകയുള്ളൂ. രണ്ടാമത് പറയുന്നത് വീടുകളെ നമസ്കാര കേന്ദ്രമാക്കുക എന്നാണ്. വീട്ടിലൊരു മുസല്ല ഉണ്ടാവണം. അള്ളാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് വന്നുകൊണ്ട് ആവശ്യപ്പെടുന്നുണ്ടല്ലോ, അള്ളാഹുവിൻ്റെ റസൂലെ, എൻ്റെ അൻ മഹ്മൂദ് ബിൻ റബീഉൽ അൻസാരി റഹിമഹുല്ലാ, അദ്ദേഹം പറയുകയാണ്, റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയുകയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഞാൻ ചെന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, എൻ്റെ വീട്ടിൽ ഒരു സ്ഥലം അങ്ങ് നമസ്കാരത്തിന് വേണ്ടി നിശ്ചയിച്ചു തരണം, എന്നിട്ട് അവിടെ എനിക്ക് അങ്ങ് വന്ന് ഉദ്ഘാടനം ചെയ്തു തരണം. നമുക്കൊക്കെ അങ്ങനെ ഒരു ഇടങ്ങൾ ഉണ്ടാകണം, നമസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകമായ സ്ഥലം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വീട്ടിലെ സഹോദരിമാർക്ക് നമസ്കരിക്കാൻ വേണ്ടി. രണ്ട്, എന്താണ്, ഒരു മുസല്ല ഒന്ന് കൃത്യമായും അവിടെ നിശ്ചയിക്കുക, അതിനു വേണ്ടി പ്രത്യേകം റൂമുണ്ടാക്കുക എന്നല്ല, അത് സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഇല്ലെങ്കിലും ഒരു പ്രത്യേകമായ മുസല്ലയും സാഹചര്യവും അവിടെ ഉണ്ടാക്കിയെടുത്താൽ അത് ഖൈറാണ്. കാരണം എന്താ വെച്ചാൽ, ചെറിയ കുട്ടികൾ മറ്റൊക്കെ ഉണ്ടാകുമ്പോൾ അവരുടെ ഈ മലമൂത്ര വിസർജനങ്ങൾ അവിടെയും ഇവിടെയും ഒക്കെ ആകുമ്പോൾ, അത് സംസ്കരിക്കുന്ന സ്ഥലത്ത് മറ്റൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു പ്രയാസം. അപ്പോൾ അതൊരു ബന്ധവസ്ഥായ ഒരു അടച്ചുറപ്പുള്ള ഒരു വൃത്തിയുള്ള ഒരു ഹൈറായ ഒരു സ്ഥലം. അപ്പോൾ അവിടെ എത്തുമ്പോൾ ഒരു വീട്ടിലെ പള്ളി എന്ന ഒരു സാഹചര്യം, അതൊരു ഹൈറാണ്. അത് മാത്രമല്ല, സഹോദരിമാർക്ക് സംസ്കരിക്കാൻ വേണ്ടിയൊക്കെയുള്ള ഒരു സ്ഥലം, പുരുഷന്മാരാണെങ്കിലും അവരുടെ സുന്നത്ത് നമസ്കാരങ്ങളെയൊക്കെ പതിവാക്കേണ്ട ഒരു സ്ഥലം. അതുപോലെ തന്നെ മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈമാനികമായ പരിശീലനങ്ങൾ, ഈമാനികമായ പരിശീലനങ്ങൾ, എക്സസൈസുകൾ വീടുകളിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. മക്കൾക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ വെക്കേഷൻ കാലമൊക്കെയാണ്, അപ്പോൾ അവർക്കൊരു കൃത്യമായൊരു ഷെഡ്യൂൾ, നിസ്കരിക്കാനുള്ള ഒരു ഷെഡ്യൂൾ, ഖുറാൻ പാരായണത്തിന്, പഠനത്തിന്, കളിക്ക്, മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ, അതൊക്കെ ആവശ്യമായ ഘടകങ്ങളാണ്. മൊബൈൽ ഫോണാണെങ്കിൽ എല്ലാമാണെങ്കിലും ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് അവരറിഞ്ഞിരിക്കേണ്ട പലതും ഉൾക്കൊള്ളുന്നതാണ് മൊബൈൽ ഫോൺ. പക്ഷെ അവിടെയൊക്കെ അമിതത്വം എന്തെങ്കിലും ഉണ്ടാവാതെ, അതല്ലെങ്കിൽ അനിയന്ത്രിതമായ ഉപയോഗം ഉണ്ടാവാതെ ശ്രദ്ധിക്കുവാനും കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ടാവാനും, അതൊക്കെ ഒരു ഈമാനികമായ പരിശീലനത്തിന് വേണ്ടി നിശ്ചയിക്കപ്പെടാനും കഴിയുമ്പോൾ, അങ്ങനെ ഒരു ചിട്ടവട്ടങ്ങൾ ഒരു വീട്ടിലുണ്ടാകുമ്പോൾ, ആ കറക്റ്റ് സമയത്ത് മക്കൾ വന്ന് ആ മുസല്ലയിൽ ചെന്ന് നമസ്കരിക്കുമ്പോൾ, അല്ലെങ്കിൽ കുഞ്ഞ നുസബ്ബി മുസ്ബിയാനന എന്നൊക്കെ സ്വഹാബ വനിതകൾ പറയാറുണ്ടല്ലോ, ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ കൊണ്ട് നോമ്പെടുപ്പിക്കുമായിരുന്നു, ചെറിയ മക്കളെ കൊണ്ട്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, അവർ എന്താണ്, കുറേ കഴിയുമ്പോൾ അവർ വിശക്കുമ്പോൾ അവരോട് ഞങ്ങൾ കളിപ്പാട്ടങ്ങൾ കൊടുത്ത് അവരുടെ ശ്രദ്ധ ഞങ്ങൾ തിരിക്കുമായിരുന്നു, വിശക്കാതിരിക്കാൻ. അപ്പോൾ എന്താണ്, മക്കൾക്ക് കഴിയുന്ന രീതിയിൽ എന്നുള്ള ആ ഒരു ഉദ്ദേശം അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തൊക്കെ ഒരു പരിശീലനമാണ്. മൂന്നാമത് പറയുന്നത് അങ്ങനെ ഒരു പരിശീലനം ഉണ്ടാക്കിയെടുക്കുക. നാലാമത്തതാണ് വളരെ പ്രധാനപ്പെട്ടത്, വീടുകളുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകളും അദബുകളും നമ്മൾ അറിയണം, അത് പ്രാവർത്തികമാക്കണം. അപ്പോൾ ചില വീടുകളിൽ നമ്മൾ ചെന്നാൽ കാണാൻ കഴിയുമ്പോൾ ഈ ഈ കട്ടിലിനോട് നേരെ ചുമരിൻ്റെ മുകളിൽ പ്രാർത്ഥനയുടെ ആ ഒരു സ്റ്റിക്കറുകൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാകും ഉറങ്ങാൻ കിടക്കുമ്പോൾ. വാഷ് വാഷ് ബേസിൻ്റെ അവിടെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലുള്ള പ്രാർത്ഥന, ടേബിളിൻ്റെ അവിടെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലുള്ള, ഡൈനിങ് ടേബിളിൻ്റെ അവിടെ വീട്ടിലേക്ക് കയറുമ്പോഴുള്ള പ്രാർത്ഥന, ഇറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന. അപ്പോൾ ഇതൊക്കെ അറിയുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോൾ വീടുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ഇഷ്ടവും നമുക്കൊരു താല്പര്യവും ദീനപരമായ നിഷ്ഠയുള്ളതായിരിക്കണം എന്നൊരു ചിന്തയും അവിടെ ഉണ്ടാകും. ഇപ്പോൾ ഈ ഒരു നാല് കാര്യങ്ങളാണ് ഏറ്റവും നല്ല സന്തോഷകരമായ ഒരു കുടുംബം, ഒരു വീട് ഉണ്ടാകാൻ ഈ സന്ദർഭത്തിൽ ഇന്നത്തെ ചിന്തയായി സമർപ്പിക്കാം.
0: ഓക്കെ, ഇതിനൊന്ന് ചുരുക്കി ഒന്ന് പറയാം എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മളൊരു വീട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ, അടിത്തറ, ആ അടിത്തറ എത്ര ബലമുള്ളതാണോ അതിനനുസരിച്ച് പിന്നെ അതിൻ്റെ മേലോട്ട് നമ്മൾ എത്ര ഉയർത്തിയാലും അത് അതിൻ്റെ ഒരു ബലം ഉണ്ടാകും. അതുപോലെ തന്നെ അതിൻ്റെ പല ഏരിയകളും നമ്മൾ വളരെ മനോഹരമാക്കും ആ ഒരു സ്ട്രക്ചറിൽ, ബിൽഡിങ്ങിൽ. എന്നതുപോലെ തന്നെ ഒരു കുടുംബത്തിൻ്റെ തുടക്കം, നാല് പോയിൻ്റുകളിലായി അതിനെ പറഞ്ഞു, ഒരു വീടിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മൾ എത്രത്തോളം ഭംഗിയാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അതുപോലെ നമ്മൾ ആഗ്രഹിക്കേണ്ടുന്ന ഒരു സംഗതിയാണ് കുടുംബം എന്നത്. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ കല്യാണം കഴിക്കുന്നതിൻ്റെ ആ ഒരു തുടക്കം മുതൽ സന്താനങ്ങളുടെ പരിപാലനങ്ങളും ആദാബുകൾ പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ താൽക്കാലികമായ ലോകത്തേക്ക് നമ്മൾ നിർമ്മിക്കുന്ന ഒരു ഭവനത്തിൻ്റെ ഉറപ്പും സ്ട്രെങ്ത്തും എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ അതിലേറെ നമ്മൾ ശാശ്വതമായ ലോകത്തേക്ക് പോകേണ്ടവരാണെന്ന തിരിച്ചറിവോടുകൂടി അതിന് വേണ്ട ഒരു തയ്യാറെടുപ്പുകളോടുകൂടി കുടുംബത്തെ കൊണ്ടുപോകുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള വിജയം നമുക്കുണ്ടാകുന്നത് എന്നാണ് ഈ നാല് പോയിന്റുകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു വിശ്വാസിക്ക് അതിൽ നിന്ന് എടുക്കാനുള്ളത്.
1: സുലൈഖ തിരുവാലി, എൻ്റെ മെസ്സേജ് അവിടെ എത്തുന്നില്ലേ എന്നൊരു ആശങ്ക അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായും എത്തുന്നുണ്ട്, ഇവിടെ എത്തിയിട്ടുണ്ട്, നിങ്ങളെ മെസ്സേജ് വായിച്ചിട്ടുണ്ട് ഇൻഷാല്ലാ. നമുക്ക് നമ്മുടെ ഇന്നത്തെ വിജയികളിലെ 13 പേരെ തിരഞ്ഞെടുക്കാനുള്ള സമയമായിട്ടുണ്ട്, പ്രഖ്യാപിക്കാനുള്ള സമയമായിട്ടുണ്ട്. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് യമനിലേക്ക് ഗവർണറായി നിയോഗിക്കപ്പെട്ട സ്വഹാബി ആരാണ് എന്നതായിരുന്നു ഇന്നത്തെ ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു.
0: ഇൻഷാല്ലാ നമുക്ക് വിജയികളെ പ്രഖ്യാപിക്കാം അല്ലേ.
1: തെരഞ്ഞെടുക്കപ്പെട്ട 13 പേർ.
0: ഓക്കെ, മുഹമ്മദ് സലീം തൂത, മിസ്ഹാ ബാനു ബി എടവണ്ണ, ഷെഹർ ബാനു കരുവാരകുണ്ട്, ഫാത്തിമ നസീർ ഈസ്റ്റ് കോടൂർ, ഹൈറുനിസ തേക്കിൽ, സഫിയ എടപ്പാൾ, അബ്ദുൽ ഖാദർ കണ്ണൂർ അഴീക്കൽ, ഷാദിയ ബിൻത് അബ്ദുള്ള തിരുവമ്പാടി, മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൽ, ഖദീജ എം കുരിക്കളം, ഉമ്മു അമാൻ മക്കരപ്പറമ്പ്, മൈമുന പാലത്തിങ്ങൽ, സാബിറ തോട്ടശ്ശേരിയറ.
1: ഒരുപാട് ആളുകൾ വിജയികളായിട്ടുണ്ട്. അതിൽ നിന്നും സിസ്റ്റം സെലക്ട് ചെയ്ത 13 പേർ ഇവരാണ്: മുഹമ്മദ് സലീം തൂത, മിസ്ഹാ ബാനു ബി എടവണ്ണ, ഷഹർ ബാനു കരുവാരക്കുണ്ട്, ഫാത്തിമ നസീർ ഈസ്റ്റ് കോടൂർ, ഹൈറുനിസ തെക്കിൽ, സഫിയ എടപ്പാൾ, അബ്ദുൽ ഖാദർ കണ്ണൂർ അഴീക്കൽ, ഷാദിയ ബിൻ അബ്ദുള്ള തിരുവമ്പാടി, മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൽ, ഖദീജ എം കുരിക്കളമ്പാട്, ഉമ്മു അമാൻ മക്കരപ്പറമ്പ, മൈമുന പാലത്തിക്കൽ ആൻഡ് സാബിറ തോട്ടശ്ശേരിയറ. സഫിയ തിരങ്ങാടി, അസ്സലാമു അലൈക്കും. ഇന്നത്തെ ചിന്ത വളരെ നല്ലൊരു ചിന്ത തന്നെയാണ്, ചിന്തിക്കാൻ ധാരാളമുണ്ട്. അള്ളാഹു എല്ലാ കുടുംബങ്ങളിലും സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ, ആമീൻ
0: എന്നാണ്. ഇന്നത്തെ മാപ്പിളപ്പാട്ടിൽ പറയുന്ന ആദമും പുകളോദി എന്ന
1: ഇൻഷാല്ലാ ഒന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നാണ് അവർ പറയുന്നത്. അവർ വരി ഇൻഷാല്ലാ ടെക്നിക്കൽ ടീമിലേക്ക് നമുക്കത് കൈമാറാവുന്നതാണ്. നാസർ പൂക്കാട് കൽപ്പറ്റ, സ്വരത്തിലെ ഈ ഗാനം എഴുതിയത് മൈദീൻകുട്ടി വൈദ്യരാണെന്ന് പറയുന്നുണ്ട്. ഇപ്പം ഇന്നത്തെ ഗാനത്തെ പറ്റി ഒരു നാസർ പൂക്കാട് വയനാട്ടിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹം വയനാട്ടിലെ പിണങ്ങോട് സ്കൂളിലെ അധ്യാപകനാണ് എന്ന് ഷിഹാബ് കൽപ്പറ്റ വയനാട് പറയുന്നുണ്ട്. ഇൻഷാല്ലാ അദ്ദേഹം പാട്ടുകാരനാണെങ്കിൽ വിസ് റേഡിയോയിലെ ഓപ്ഷനിലേക്ക്, ഓഡീഷനിലേക്ക് ഇൻഷാല്ലാ നമ്മൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം
0: എൻ്റെ ഉത്തരം തെറ്റിയത് ചോദ്യം വന്നപ്പോഴേ അറിഞ്ഞിരുന്നു, കറക്കി കുത്തി അയച്ചത് ഓപ്ഷൻ എ എന്നായിരുന്നു, എന്നാൽ ഭർത്താവ് ഓപ്ഷൻ കേട്ടപ്പോൾ ബി ആണെന്ന് പറഞ്ഞിരുന്നു. സാരമില്ല, പുതിയ അറിവ് കിട്ടിയല്ലോ അൽഹംദുലില്ലാഹ് എന്ന് നാദിറയിടം വയ്ക്കുന്നു.
1: അപ്പോൾ അതേപോലെ തന്നെ ഖൈറുന്നി സദഖ അൽഹംദുലില്ലാ, കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വിജയിയായി എന്നൊരു സന്തോഷമാണ് അവർ പങ്കുവെക്കുന്നത്.
0: നമുക്കേ ഒരൊറ്റ പ്രോഗ്രാം കൂടെ ഉണ്ട്,
1: നമ്മുടെ
0: തിരിച്ചു വരാതെ
1: തീർച്ചയായും പതിവ് പ്രോഗ്രാമുകളിലേക്ക് നമ്മൾ
0: ഒരു ചോദ്യവും ഒരു ഉത്തരവും എന്ന ഒരു പ്രോഗ്രാമാണ്.
1: കഅബയുടെ നേരെ കാൽ നീട്ടുന്നതിലെ വിധി എന്നതിലെ ചോദ്യത്തോട് പ്രതികരിക്കുന്നു ഹംസ ജമാലി.
2: കഅബയുടെ നേരെ കാൽ നീട്ടിയിരിക്കാമോ എന്നാണ് ചോദ്യകർത്താവിന് അറിയേണ്ടത്.
3: കഅബയുടെ നേരെ കാൽ നീട്ടുന്നതിന് യാതൊരു വിരോധവുമില്ല എന്നാണ് നമുക്ക് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ കാൽ നീട്ടിയിരിക്കുക എന്നുള്ളതിൽ ഒരു അനാദരവുമുണ്ടെങ്കിൽ, അതിൽ വല്ല അനാദരവുമുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിക്കേണ്ടതായിരുന്നു. എന്നാൽ അത്തരം ഒരു നിർദ്ദേശവും പ്രമാണങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. മലർന്നു കിടന്ന് നിസ്കരിക്കുകയാണെങ്കിൽ അവരുടെ കാൽ ഖിബലക്ക് നേരെ നീട്ടിയാണ് നിസ്കരിക്കുക. അപ്പോൾ കഅബക്ക് നേരെ കാൽ നീട്ടുന്നതിൽ യാതൊരു അനാദരവുമില്ല എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ കഅബയുടെ മുന്നിൽ മസ്ജിദുൽ ഹറാമിലാണെങ്കിലും ശരി, അതിന് നേരെ നീട്ടിയിരിക്കുന്നത് ഒരു അനാദരവായിട്ട് കണക്കാക്കിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജിൽ ഏഴാം ആകാശത്ത് വെച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ബൈത്തുൽ മഅ്മൂറിന്റെ ചുമരിൽ മുതുകു വെച്ച് ചാരിയിരിക്കുന്നതായിട്ട് കണ്ടുവെന്ന് പിന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഅബക്ക് നേരെ പിന്തിരിഞ്ഞിരിക്കുന്നതോ അല്ലെങ്കിൽ കാൽ നീട്ടിയിരിക്കുന്നതോ അതിനൊന്നും വിരോധമില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചില പണ്ഡിതന്മാർ അതൊരു അനാദരവായിട്ട് കാണുന്നുണ്ടെങ്കിലും അതിനൊന്നും പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അല്ലാഹു ആലം.
1: മാഷാഅല്ലാ. ബഹുമാന്യനായ ഹംസ ജമാലിയാണ് ഒരു ചോദ്യവും ഒരു ഉത്തരവും എന്നുള്ള ഒരു വിഷയത്തിൽ നമ്മോട് ഇതുവരെയും പ്രതികരിച്ചത്. ഈ കഅബയുമായി കഅബയുടെ നേരെ കാൽ നീട്ടുന്നതിലെ വിധി എന്ന ഒരു ചോദ്യത്തോടാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. ഈ കഅബയുടെ നേരെ കാൽ നീട്ടുക എന്ന് പറയുമ്പം നമ്മൾ ഈ ഖിബ്ലക്ക് നേരെ കാൽ നീട്ടുന്നതുമായി ബന്ധപ്പെട്ടാണ് ഒരു പക്ഷേ ചോദ്യം വന്നിട്ടുണ്ടാവുക. അപ്പോൾ അതിന് വളരെ വ്യക്തമായൊരു മറുപടിയാണ് അദ്ദേഹം നൽകുന്നത്. പലപ്പോഴും പലരും അങ്ങനെയാണ്. ഇപ്പോൾ ഈ ചില ബഹുമാനങ്ങൾ ആദരവുകൾ ചിലതിന് നൽകുന്നത് അങ്ങനെയാണ്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ പരിശുദ്ധ ഖുർആനോട് ആദരവ് നൽകുക എന്ന് പറഞ്ഞാൽ അത് തൊടാൻ പാടില്ല, അതെടുക്കാൻ പാടില്ല, അതിങ്ങനെ കെട്ടിപ്പൊതിഞ്ഞ് എന്താണ് അത്ര സൂക്ഷിച്ച് അട്ടപ്പുറത്ത് വെക്കണം എന്നുള്ള നിലക്ക് അങ്ങനെ ഒരു ബഹുമാനം കാണിക്കുന്നവരുണ്ടാവും. അത് യഥാർത്ഥത്തിൽ ബഹുമാനം ആദരവും മര്യാദയും ഖുറാനോട് കാണിക്കണം. പക്ഷെ അത് പാരായണത്തിലൂടെയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് പ്രാവർത്തികമാക്കിയിട്ടാണ് അതിൻ്റെ ആശയങ്ങൾ. അതില്ലാതെ പോയതാണ് ഈ ഇവർക്ക് സംഭവിച്ച അഹ്ലി കിതാബുകാർക്ക് സംഭവിച്ച പഴവ്, പ്രത്യേകിച്ച് യഹൂദ് ജൂതന്മാർക്ക്. അവരിലേക്ക് ഇറക്കപ്പെട്ട തൗറാത്ത്, അത് ഖുറാൻ പറയുന്ന മസലുല്ലദീന അഹ്മിലു തൗറാത്ത സുമ്മലം യഹ്മിലുഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാർ. തൗറാത്ത് എന്ന് പറഞ്ഞാൽ അവർക്ക് അത്രയേറെ പ്രിയപ്പെട്ടതായിരുന്നു. അതുകൊണ്ടാണ് ഈ കഴുതകൾ ഭാരം ചുമക്കുന്നത് പോലെയെന്ന് ഖുറാൻ അവരെ പറ്റി തൗറാത്തിനെ പറ്റി പറയാൻ കാരണം, ജൂതന്മാരെ പറ്റി പറയാൻ കാരണം. കഴുതകൾ ഭാരം ചുമക്കുന്നത് എന്ന് പറഞ്ഞാൽ അവരത്രയും കഷ്ടപ്പെട്ടാണ് അത് ചുമക്കുന്നത്. ഈ കഴുതക്ക് അറിയുന്നില്ല തൻ്റെ പുറത്തുള്ള ഭാരം

0: ഏടുകൾ, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ വടി, അതൊക്കെ അവര് എടുത്തു വെച്ച, സൂക്ഷിച്ചു വെച്ച ഒരു മരപ്പെട്ടിയാണ് താബൂത്ത്. അപ്പൊ അവരുടെ ഒരു പതിവായിരുന്നു അത്. എന്നിട്ട് അവരിന്ന് അതൊരു കൈമോശം വന്ന് പോകുന്നുണ്ട് ആ സാധനം. അങ്ങനെയാണ് ഈ ഇവര് എന്ത് ചെയ്യുന്നത്, ജാലൂത്ത് എന്ന രാജാവ് അവരിലേക്ക് പ്രവാചകൻ സജസ്റ്റ് ചെയ്തപ്പോൾ അവരത് സ്വീകരിക്കാൻ തയ്യാറായില്ല. ജാലൂത്തിനേക്കാൾ പൈസക്കാരും സ്വാധീനമുള്ളവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടല്ലോ, ഒലാവട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് ഖുറാനിലെ ആ ഭാഗം സൂറത്ത് ബക്രയിൽ പടച്ചോ വിരിക്കുന്നുണ്ട്. നല്ല രസമാണ് ആ ചരിത്രം കേൾക്കാൻ വായിക്കാനൊക്കെ. അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ജാലൂത്ത് ആ പെട്ടി, നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ താബൂത്ത് എന്ന പെട്ടി തിരിച്ചു കൊണ്ടുവന്നാൽ നിങ്ങൾ അദ്ദേഹത്തിൽ അംഗീകരിക്കുമോ, രാജാവായി അംഗീകരിക്കുമെന്നൊക്കെ ചോദിക്കേണ്ട. അദ്ദേഹം അങ്ങനെ ആ പെട്ടി തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ അവരുടെ ആ ഒരു സ്വഭാവം മനസ്സിലാക്കാൻ പറ്റും. അല്ല, പെട്ടിയിൽ ഇങ്ങനെ എടുത്തു വെച്ച് അങ്ങനെ പരിശുദ്ധമായി കൊണ്ടുപോകുക എന്നല്ലാതെ അത് എടുത്തു വായിക്കുകയോ അത് പഠിക്കുകയോ ചെയ്യുന്നില്ല. അപ്പൊ ഇന്ന് പലപ്പോഴും പലരും അങ്ങനെയാണ്. മൊബൈൽ ഫോണിൽ എന്തുണ്ടാവും? ഖുർആൻ ഉണ്ടാവും. നല്ല അടിപൊളി അപ്ലിക്കേഷൻ അവനവൻ്റെ ആൻഡ്രോയിഡ് ഫോണിലും ഒക്കെ നല്ല കളർഫുള്ളായിട്ടുള്ള എല്ലാ ഓപ്ഷൻസും. ആ ടെക്സ്റ്റുമ്പോൾ നിൽക്കിയാൽ അതിൻ്റെ ട്രാൻസ്ലേഷൻ വരുന്ന, ആ ട്രാൻസ്ലേഷനുമ്പോൾ നിൽക്കിയാൽ പാരായണത്തിൻ്റെ ശബ്ദം വരുന്ന, വിശദീകരണങ്ങൾ വരുന്ന, എല്ലാ സൗകര്യങ്ങളുള്ള ആപ്ലിക്കേഷൻ ഫോണിലുണ്ടാവും. പക്ഷെ അതിങ്ങനെ കഴുത് ചുമക്കണത് പോലെ ചുമന്നു കൊണ്ടുപോകാൻ അല്ലാതെ അത് വായിക്കുകയോ പഠിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് ഏറെ ഗൗരവം തന്നെയാണ് എന്നാണ്. അതുമായി ഇവിടെ ഈ ഒരു വിഷയം വന്നപ്പോൾ, കഅബയുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ സൂചിപ്പിച്ചതാണ്. അപ്പോൾ ഈ കഅബയുടെ നേരെ കാൽ നീട്ടുക എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വന്നതേ, നമ്മൾ കഅബ തവാഫ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതെ, നമ്മുടെ ഇടതുവശം കഅബക്ക് നേരെ ആക്കിയിട്ടാണ്. ശരിക്ക് വലതുവശമാണ് മുന്തിക്കേണ്ടതെന്നാണ് പറയുന്നത്. വലതുവശത്തിനാണ് പ്രാധാന്യം എപ്പോഴും ദീന്
1: കൊടുത്തിട്ടുള്ളത്.
0: തീർച്ചയായും. അപ്പൊ എന്തുകൊണ്ടാണ് വലതിനെ മാറ്റി ഇടതിനെ ആക്കിയത്? അപ്പൊ അങ്ങനെയൊന്നുമില്ല, അതൊന്നൊരു കാല് നീട്ടിവെച്ചത് കൊണ്ടോ ഇടത് അങ്ങോട്ട് വരുന്നത് കൊണ്ടോ അതൊന്നും യഥാർത്ഥത്തിൽ ബഹുമാനാദരവുകളല്ല. നേരെ മറിച്ച് കഅബക്ക് മുന്നിട്ടുള്ള നമസ്കാരം, അതാണ് ഏറ്റവും വലിയ ബഹുമാനാദരവുകൾ എന്ന് തന്നെയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട മറ്റു ആദരവുകളുണ്ട് എന്നതാണ് അദ്ദേഹം ഹംസ ജമാലി അദ്ദേഹത്തിന്റെ സംസാരത്തിലൂടെ സൂചിപ്പിച്ചതും.
1: നമ്മൾ സാധാരണ ഈ കവലകളിലും ഹോട്ടലുകളിലൊക്കെ ഇരുന്നിട്ടേ സാധാരണക്കാരിങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു എല്ലാ വിഷയങ്ങളെക്കുറിച്ചും അവർ ചർച്ച ചെയ്യും. പക്ഷേ ദീനിയായിട്ടുള്ള ഇങ്ങനെ ഇപ്പോൾ ഖുർആൻ ക്ലാസ്, ഖുർആൻ പഠനം അങ്ങനെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ചർച്ച ചെയ്യുമ്പോൾ ഇങ്ങനെ പറഞ്ഞതുപോലെ അതൊക്കെ നമുക്കിപ്പോൾ പറഞ്ഞുതരാൻ ഉസ്താദുമാരുണ്ടല്ലോ, അല്ലെങ്കിൽ അവർ പറയുന്നത് കേട്ടാൽ തന്നെ നമുക്ക് ദീന് ആയല്ലോ എന്നുള്ള രൂപത്തിൽ ചുരുങ്ങി ചിന്തിക്കും. അപ്പോഴും ആ ഖുർആനിൻ്റെ നേരിട്ടുള്ള ഒരു പഠനത്തിനോ ആശയങ്ങൾ മനസ്സിലാക്കാനോ ഇപ്പോൾ ഖുർആൻ ക്ലാസ്സുകളാണെങ്കിലും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും അതിലേക്ക് സജീവമായിട്ട് വരാനൊക്കെ ഒരു, ഞാൻ പറയുന്നത് നമ്മുടെ ആദർശ രംഗത്തുള്ള ആളുകളല്ലാത്തവരെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പിന്നെ ആ ഒരു സത്യം കിട്ടാനുള്ള താമസം കൂടുതലായി പോവുകയാണ്. എന്ന് പറഞ്ഞാൽ ഖുറാനെക്കുറിച്ച് നേരിട്ട് പഠിക്കാൻ നമുക്ക് പറ്റില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. കാരണം അത് നമുക്ക് തെറ്റായിട്ട് പോകും, അതിൻ്റെ പരിഭാഷ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും പറയുന്ന ആളുകളുണ്ട് എന്ന് കൂടി ഈ സമയത്ത് മൂസാ നബിൻ്റെ ആളുകളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചതാണ്.
0: 511 ഓഡിയോ കിട്ടുന്നില്ല എന്ന് സെറീന VP വളഞ്ചേരി ആശങ്കപ്പെടുന്നുണ്ട്. ഇൻഷാല്ലാ ടെക്നിക്കൽ ടീം അത് ശ്രദ്ധിക്കേണ്ടതാണ്. ആയിഷ കരിമ്പിൽ, എൻ്റെ ഉത്തരം തെറ്റിപ്പോയി എന്നാലും ഒരറിവ് കിട്ടി എന്നാണ് അവർ പറയുന്നത്.
1: ഉമു അമ്മാൻ മക്കര പറമ്പ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, മാഷാല്ലാ തബാറക്കല്ലാ, ഞാൻ ഇന്ന് വിജയിച്ചു അൽഹംദുലില്ലാ, എല്ലാ വിജയികൾക്കും അഭിനന്ദനങ്ങൾ.
0: മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൾ, ഞാനും ഉമ്മയും വിജയികൾ ഉൾപ്പെട്ടിട്ടുണ്ട് മാഷാല്ലാ. ഒന്ന് സിസ്റ്റം മോളെയും ഉമ്മയെയും, ഉമ്മയെയും മോളെയും ഒരുമിച്ചാണ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ബറക്കല്ലാഹു ഫീക്കും.
1: ഇവിടെ രസകരമായ ആയിഷ അങ്ങാടിപ്പുറം, സഫിയ എടപ്പാൾ എപ്പോഴും വിജയാകുന്നുണ്ടല്ലോ, സിസ്റ്റത്തിന് കൈമടക്ക് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ?
0: ഒരു ചോദ്യത്തിൽ ഒരു സംശയം നീങ്ങിക്കിട്ടിയെന്ന് അബ്ദുള്ള TN പുരം അഭിപ്രായപ്പെടുന്നുണ്ട്. ഞാനിന്ന് വിജയിച്ചു എന്ന് മറ്റൊരു ശ്രോതാവ് അഭിപ്രായപ്പെടുന്നുണ്ട്. ഇൻഷാല്ലാ ധാരാളം ആളുകൾ നമ്മോടൊപ്പം ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നമുക്ക് എല്ലാവരിലേക്കും എത്താൻ കഴിയുകയുമില്ല. ഇന്നത്തെ ചോദ്യം എന്തായിരുന്നു എന്ന് ഒരാൾ ചോദിക്കുന്നുണ്ട്, ഒരിക്കൽ കൂടി പറയാം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് യമനിലേക്ക് ഗവർണറായി നിയോഗിക്കപ്പെട്ട സ്വഹാബി ആരാണ്?

0: എന്നായിരുന്നു ചോദ്യം. ഓപ്ഷനുകൾ, ഓപ്ഷൻ എ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ബി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ സി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ഡി ഉമർ റളിയല്ലാഹു അൻഹു. ഇന്നത്തെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. വിജയികളിൽ തെരഞ്ഞെടുക്കപ്പെട്ട 13 പേർ. ഒരിക്കൽ കൂടി പറയുന്നു, മുഹമ്മദ് സലീം തൂത, മിസ്ഹാബാനു എടവണ്ണ,
1: ഫാത്തിമ നസീർ
0: ഷഹർബാനു കരുവാരക്കുണ്ട്, ഫാത്തിമ നസീർ ഈസ്റ്റ് കോഡൂർ,
1: ഹൈറുനിസ തെക്കിൽ, സഫിയ എടപ്പാൾ, അബ്ദുൽ ഖാദർ കണ്ണൂർ അഴീക്കൽ,
0: ഷാദിയ ബിൻത് അബ്ദുള്ള തിരുവമ്പാടി, മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൽ, ഖദീജ എം കുരിക്കളമ്പാട്,
1: ഉമ്മു അമാൻ മക്കരപ്പറമ്പ്, മൈമൂന പാലത്തിങ്ങൽ, അൻ സാബിറ തോട്ടശ്ശേരി.
0: നമ്മുടെ മോർണിംഗ് ലൈവ് സെഷന്റെ അവസാന സെക്കൻഡുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ധാരാളം പ്രോഗ്രാമുകളുമായി ഏറ്റവും ഹൃദ്യമായ ഒരു ദിവസം തന്നെയായിരുന്നു ഇന്നത്തെ മോർണിംഗ് ലൈവ് സെഷൻ. അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ പങ്കെടുത്ത, പ്രതികരണങ്ങൾ അറിയിച്ച, നിർദ്ദേശങ്ങൾ പങ്കുവച്ച, ആശങ്കകൾ പങ്കുവച്ച ധാരാളം ആളുകളുണ്ട്. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഈ ഒരു മോർണിംഗ് ലൈവ് സെഷൻ അവസാനിക്കുകയാണ്. ഇൻഷാ അള്ളാഹ് റേഡിയോ വൈബ്സിലേക്ക് നമുക്കിനി പ്രവേശിക്കാം.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ കഴിഞ്ഞ് നമ്മൾ നേരെ റേഡിയോ വൈബ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യത്തെ പരിപാടി എന്താന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അതിപ്പോൾ ഒരു ഒരു ശീലമായി.
1: അതെ, ഇൻസൈറ്റ് ആണ്.
0: യെസ്, ഇൻസൈറ്റ് ആണ്.
1: ഇന്നത്തെ ഇൻസൈറ്റിലെ നമ്മുടെ കൂടെ ചേരുന്നത് അജ്മൽ ഫൗസാൻ ലഹ്കമിയാണ്. അന്യസ്ത്രീയായ ഉമ്മു ഹറാമിൻ്റെ മടിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലവെച്ചുറങ്ങിയെന്നോ എന്ന ചോദ്യത്തിന് ഉത്തരവാണ് നമ്മൾ ഇൻസൈറ്റിൽ കേൾക്കാൻ പോകുന്നത്. ഇൻസൈറ്റിലേക്ക് കടക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വല ആഖിബത്തുൽ മുത്തഖീൻ. വല ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഉസല്ലി വഉസല്ലിമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബതിഹി കുല്ലിഹിം അജ്മാഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ എന്തെങ്കിലും പുഴുക്കുത്തുകൾ കണ്ടെത്താൻ സാധിക്കുമോ എന്ന് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് നോക്കിയിരിക്കുന്ന ആളുകളാണ് ഇസ്ലാം വിമർശകന്മാരിൽ ഭൂരിഭാഗം ആളുകളും. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തി ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകനെ ഇകഴ്ത്താനും ജനമനസ്സുകളിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു മോശക്കാരനാക്കി ചിത്രീകരിക്കാനും ആളുകൾ വളരെയേറെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ചരിത്രത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്തോളം പഴക്കമുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പ്രവാചകനെക്കുറിച്ച് എല്ലാ കഥകൾ പറയുകയും പ്രവാചകൻ അതാണ് ഇതാണ്, അള്ളാഹുവിൽ നിന്നൊരു വഹിയൊന്നും ലഭിക്കുന്നയാളല്ല, മരണക്കാരനാണ്, പല പ്രശ്നങ്ങളുമുള്ള ആളാണ്, ഇങ്ങനെ തുടങ്ങിയുള്ള ആരോപണങ്ങൾ. അത് ഇന്ന് ഇന്നത്തെ കാലത്തും ആ ആരോപണങ്ങൾക്കൊരു കുറവുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരാരോപണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ഉള്ള ഒരു ആരോപണത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ആരോപണം ഇതാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച ഹദീസിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു അന്യസ്ത്രീയായ ഉമ്മു ഹറാമിൻ്റെ വീട്ടിൽ പോകുമായിരുന്നു എന്നും അവിടെ നിന്ന് ഇടയ്ക്കിടെ ഭക്ഷണം കഴിക്കുമായിരുന്നു എന്നും അവരുടെ മടിയിൽ തലവെച്ച് കിടന്ന് ഉറങ്ങുമായിരുന്നു എന്നും അവർ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പേൻ നോക്കി കൊടുക്കുമായിരുന്നു എന്നും അന്യസ്ത്രീയുടെ വീട്ടിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആരുമില്ലാതെ തന്നെ ഉബാദത്തുബ്നു സ്വാമിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയായിരുന്നു അവരെന്നും അങ്ങനെ ആരുമില്ലാത്ത സമയത്തൊക്കെ പ്രവാചകൻ യഥേഷ്ടം ഇവരുടെ വീട്ടിൽ വിഹരിക്കാറുണ്ടായിരുന്നു എന്നുമൊക്കെയാണ് ഈ ശത്രുക്കൾ പറഞ്ഞു പരത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ആദി ഹദീസിൻ്റെ വസ്തു? നമുക്ക് ആ ഹദീസ് ഒന്ന് പരിശോധിക്കാം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച ഹദീസ് തന്നെയാണത്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യദ്ഖുലു അലാ ഉമ്മി ഹറാമിൻ ബിന്ത് മിൽഹാൻ. മിൽഹാൻ്റെ മകളായ ഉമ്മു ഹറാമിൻ്റെ വീട്ടിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോകാറുണ്ടായിരുന്നു. ഫത്തു തഈമുഹു, അവർ പ്രവാചകന് ഭക്ഷണം നൽകാറുണ്ടായിരുന്നു. വകാനത്ത് ഉമ്മു ഹറാമിൻ തഹ്ത ഉബാദത്ത് ബിൻ സ്വാമിത്ത്. ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു ഭാര്യയായിരുന്നു ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹ. അങ്ങനെ ഫദഖല അലൈഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ഒരു ദിവസം പ്രവാചകനുടെ വീട്ടിൽ കയറി ചെന്നു. ഫഅത്അമതുഹു, അവർ പ്രവാചകന് ഭക്ഷണം നൽകി. വജഅലത്ത് തഫ്ലീ റഅസഹു, എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിൽ അവർ പേൻ നോക്കാൻ തുടങ്ങി. ഫനാമ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ കിടക്കുകയായിരുന്നു, പ്രവാചകൻ ഉറങ്ങി. സുമ്മസ്തൈഖല, പിന്നീട് പ്രവാചകൻ എഴുന്നേറ്റു. വഹുവ യൽഹഖ്, ചിരിച്ചുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു എഴുന്നേറ്റത്. അപ്പോൾ പ്രവാചകൻ്റെ അടുത്തുണ്ടായിരുന്ന ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്താണ് പ്രവാചകരെ ചിരിച്ചത്? വമാ യുൽഹൈക്കുക യാ റസൂലുള്ളാ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, തിരുദൂതരെ, എന്താണ് താങ്കളെ ചിരിപ്പിച്ചത്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താൻ ഉറക്കത്തിൽ കണ്ട ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. പ്രവാചകൻ പറയുകയാണ്, നാസും മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ നിന്നുള്ള, എൻ്റെ ഈ സമൂഹത്തിൽ നിന്നുള്ള ഒരു കൂട്ടം ആളുകൾ, അവർ ഒരിതു അലയ്യ, അവരെനിക്ക് കാണിക്കപ്പെട്ടു. ഗുസാത്തൻ ഫി സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന യുദ്ധ പോരാളികളായ നിലയിൽ അവരെനിക്ക് കാണിക്കപ്പെട്ടു. യർകബൂന തബജ ഹദൽ ബഹർ, കടൽ യാത്ര ചെയ്യുന്ന, കപ്പൽ യാത്ര ചെയ്യുന്നവരായ പടയാളികൾ. മുലൂക്കൻ ആലൽ അസിറ കപ്പലിന്മേൽ, ഇങ്ങനെ രാജാക്കന്മാരൊക്കെ സിംഹാസനത്തിൽ ഇരിക്കുന്ന പോലെ കപ്പലിൽ ഇരുന്ന് ഇങ്ങനെ യാത്ര ചെയ്ത്, കടൽ യാത്ര ചെയ്ത് യുദ്ധത്തിന് ഏർപ്പെടുന്ന പോരാളികളായ ആളുകളെ എനിക്ക് കാണിക്കപ്പെട്ടു. അങ്ങനെ ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉദുള്ളാഹ അൻ യജഅലനി മിൻഹും, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാനും ആ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന ആ ധീര പോരാളികൾ, കടൽ യാത്ര ചെയ്യുന്ന, കപ്പൽ യാത്ര ചെയ്യുന്ന ആളുകളെ എന്നെയും ഉൾപ്പെടുത്താൻ താങ്കൾ പ്രാർത്ഥിക്കണം. ഫദഅലഹ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. പിന്നീട് പ്രവാചകൻ വീണ്ടും തല നിലത്ത് വെച്ച് കിടന്നുറങ്ങാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റു. വീണ്ടും ചിരിച്ചുകൊണ്ടാണ് എഴുന്നേറ്റത്. ഉമ്മു ഹറാം റളിയല്ലാഹു വീണ്ടും ചോദിച്ചു, എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിക്കാൻ കാരണമെന്ന് അവർ വീണ്ടും അന്വേഷിച്ചു. നേരത്തെ പറഞ്ഞ അതേ മറുപടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയുകയും ചെയ്തു. എൻ്റെ ഉമ്മത്തിൽ നിന്നുള്ള ഒരു സമൂഹം അവർ കപ്പൽ യാത്ര നടത്തുമെന്നും രാജാക്കന്മാർ പോലെ ഇരുന്നു കൊണ്ട് അവർ കടലിൽ യാത്ര ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാളികളായി യാത്ര ചെയ്യുന്നത് അത് എനിക്ക് കാണിക്കപ്പെട്ടു എന്നും അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയുണ്ടായി. അപ്പോൾ അവർ വീണ്ടും പ്രവാചകനോട് പറഞ്ഞു, ഉദുവല്ലാഹ് അയ്യ ജാലനി മിൻഹും, പ്രവാചകരെ എന്നെയും അതിൽ ഉൾപ്പെടുത്താൻ താങ്കൾ പ്രാർത്ഥിക്കണം. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അല്ല അന്തി മിനൽ അവ്വലീൻ, നീ ആദ്യം പറഞ്ഞ ആ സംഘത്തിലുള്ള ആളാണ് നീ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു. ഈ ഹദീസ് ഉദ്ധരിച്ച് കഴിഞ്ഞാൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അതുമായി ബന്ധപ്പെട്ടൊരു വിശദീകരണം കൂടി അവിടെ കൊടുക്കുന്നത് കാണാൻ കഴിയും. ഫറഖിബൽ ബഹ്റ ഫി സമാനി മുആവിയത്ത് ഇബ്നു അബി സുഫിയാൻ, മുആവിയത്ത് ഇബ്നു അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ, അദ്ദേഹം സിറിയയിൽ ഷാമിൽ ഭരണം നടത്തുന്ന ആ കാലഘട്ടത്തിൽ, ഗവർണറായി ഭരണം നടത്തുന്ന ആ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ ഉമ്മു ഹറാം ബിന്ത് മിൽഹാൻ റളിയല്ലാഹു അൻഹ പിന്നീട് കപ്പൽ യാത്ര നടത്തുകയുണ്ടായി. ഫസുരിഅത് അൻ ദബ്ബതിഹ ഹീന ഖറജത് മിനൽ ബഹ്രി ഫഹലകത്, പക്ഷേ അവർ കടൽ യാത്ര നടത്തി അവിടെ എത്തി കരയിലിറങ്ങി, പിന്നെ ആ കരയിലൂടെ യാത്ര ചെയ്ത ഒരു വാഹനപ്പുറത്ത് യാത്ര ചെയ്തപ്പോൾ, ഒരു മൃഗത്തിന് പുറത്ത് യാത്ര ചെയ്തപ്പോൾ അതിൽ നിന്ന് വീണ് അവരവിടെ മരണപ്പെടുകയാണ് ഉണ്ടായത്. ഇതാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച ഹദീസിൻ്റെ കൃത്യമായ അതിൻ്റെ വിശദീകരണം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ഈ വിമർശകന്മാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും ഇതിൻ്റെ വസ്തുത എന്താണ് എന്നുമാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹ മാത്രമുള്ള വീട്ടിലേക്ക് പ്രവാചകൻ ഒറ്റയ്ക്ക് കയറി ചെന്നതാണോ ഇത്? അല്ല. വിമർശകന്മാർ ഇതിനോട് ചേർത്ത് ഉദ്ധരിക്കാനുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ മറ്റൊരു ഹദീസിൽ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ എന്ന സ്വഹാബി വനിത അവരുടെ വീട്ടിലും പ്രവാചകൻ ഇങ്ങനെ ചെല്ലാറുണ്ടായിരുന്നു എന്ന്. അപ്പോൾ പ്രവാചകൻ ഇങ്ങനെ സ്ത്രീകളുടെ വീട്ടിലേക്കൊക്കെ കയറി ചെല്ലുന്നൊരു ഒരു വിഷയതൽപരനാണ്, ഒരു സ്ത്രീലംബരനാണ് എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള മോശപ്പെട്ട മനസ്സുള്ള ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിലെ വസ്തുത? ഉമ്മു ഹറാം ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹുമ ഇവർ രണ്ടുപേരും സഹോദരിമാരാണ്. ഇവരൊരു ഒരു വീട്ടിൽ തന്നെ താമസിക്കുന്ന സഹോദരിമാരാണ് ഇവർ. ഈ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ മകനാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അദ്ദേഹമാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അതാ ചുരുക്കത്തിൽ ഉമ്മു ഹറാം ഉമ്മു സുലൈം അതുപോലെ തന്നെ തൻ്റെ സന്തത സഹചാരിയും പ്രവാചകൻ്റെ ഖാദിം പ്രവാചകൻ്റെ ഭൃത്യൻ പരിചാരകൻ എന്നൊക്കെ ചരിത്രത്തിൽ അറിയപ്പെട്ടയാളുമായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉള്ള വീട്ടിലേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയറി ചെല്ലുന്നത്. അങ്ങനെ ഇവരൊക്കെ ഒരു വീട്ടിലാണ്. അത് നമുക്ക് മറ്റു ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും ഈ വീട് സന്ദർശിക്കുകയും അവിടെ നിസ്കരിക്കുകയും അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന നമുക്ക് കാണാൻ കഴിയും. ഇമാം ബുഖാരി തന്നെ ഉദ്ധരിച്ച അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തന്നെ നിവേദനം ചെയ്യുന്ന മറ്റൊരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ഇമാം ബുഖാരി അദ്ദേഹത്തിന് സ്വഹീഹിൽ 727 നമ്പറായി ഉദ്ധരിച്ച ഹദീസാണ്. സല്ലൈതു അന വ യതീമുൻ ഫി ബൈതിന ഖൽഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ ഉമ്മി ഉമ്മി സുലൈം ഖൽഫന, ഞാനും എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു യത്തീം ഒരു അനാഥയും കൂടി പ്രവാചകൻ സ്വല്ലല്ലാഹു പിന്നിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിൽ വെച്ച് നിസ്കരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഉമ്മ ഉമ്മു സുലൈം ഞങ്ങളുടെ പുറകിൽ ഉണ്ടായിരുന്നു. അതുപോലെ വേറൊരു ഹദീസ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിക്കുന്ന ഇമാം അഹമ്മദ് ഉദ്ധരിച്ച ഹദീസ്, അതിൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വെച്ച് നമ്മൾ നിസ്കരിച്ചു. ഉമ്മു സുലൈമും ഉമ്മു ഹറാമും ഞങ്ങളുടെ പിറകിൽ നിന്നായിരുന്നു നിസ്കരിച്ചത്. സ്ത്രീകളായവർ ഞങ്ങളുടെ പിറകിൽ നിന്നായിരുന്നു നിസ്കാരം നിർവഹിച്ചത് എന്ന് അദ്ദേഹം ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഉമ്മു സുലൈമും ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹുമ ഇവരൊക്കെ ഒരു വീട്ടിലായിരുന്നു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം ആ വീട്ടുകാരനായിരുന്നു. വാദ്യം സ്വദേശമോടെ എപ്പോഴും കൂടെ ഉണ്ടാവുന്ന ആളാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയ്ക്കിടെ വീട് സന്ദർശിക്കാറുണ്ടായിരുന്നു എന്നും ഈ ഹദീസിൽ നിന്നൊക്കെ ഈ പല ഹദീസുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ അപ്പോഴൊന്നും ഈ പറഞ്ഞ ഉമ്മു ഹറാമോ അല്ലെങ്കിൽ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹുമ ഇവരിൽ ആരെങ്കിലും അവിടെ തനിച്ചായിരുന്നു എന്ന കാര്യം വിമർശകർക്ക് എവിടെ നിന്നാണ് കിട്ടിയത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. എവിടെ നിന്നാണ് അവർക്കത് കിട്ടിയത്? എന്തായാലും ഈ ഹദീസ് സംഭവങ്ങളൊക്കെ ഉദ്ധരിക്കുന്ന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അവിടെയുണ്ട്. പ്രവാചകന്റെ സന്തത സഹചര്യമാണ് അദ്ദേഹം. ആ വീട്ടിൽ മറ്റൊരു അനാഥയായ കുട്ടി കൂടി വളരുന്നുണ്ട് എന്ന് നമ്മൾ മറ്റൊരു ഹദീസിൽ നിന്ന് ആ ബുഖാരി തന്നെ ഉദ്ധരിച്ച ഹദീസിൽ മനസ്സിലായി. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുണ്ട് അല്ലെങ്കിൽ ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹയുണ്ട്, ഇവരൊക്കെ ഈ വീട്ടിലുള്ള ഇവരിൽ ആരെങ്കിലും ഒരാൾ എന്തായാലും ആ വീട്ടിലുണ്ടാകും. ഏറ്റവും ചുരുങ്ങിയത് ഈ ഹദീസ് ഉദ്ധരിക്കുന്ന ഈ സംഭവങ്ങളൊക്കെ ഉദ്ധരിക്കുന്ന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എന്തായാലും അവിടെ ഉണ്ടായ സന്ദർഭത്തിലല്ലേ ഈ സംഗതികൾ നടക്കാൻ സാധ്യതയുള്ളൂ. അദ്ദേഹമാണല്ലോ ഈ സംഭവമൊക്കെ ഉദ്ധരിക്കുന്നത്. ഇനി ഒറ്റക്ക് തന്നെ ആയിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹയെയോ അല്ലെങ്കിൽ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയെ സന്ദർശിച്ചത് എന്ന് കരുതുക. എന്താണ് അതിന് കുഴപ്പമുള്ളത്? ഈ വിമർശകരുടെ ഈ ആരോപണങ്ങൾ കേട്ടതൊന്നും ഈ ഉമ്മു സുലൈം റളിയല്ലാഹു ഉമ്മു ഹറാം ഇവരൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മോശമായ തരത്തിൽ സമീപിച്ചതായിരുന്നു, ഇവരൊക്കെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്യ സ്ത്രീകളായിരുന്നു എന്നതാണ് വിമർശകരുടെ ആരോപണം കേട്ടത് നമുക്ക് തോന്നുന്നത്. അല്ല, ഇവർ പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സന്ദർശിച്ച ഇവർ വൃദ്ധകളായിരുന്നു എന്നാണ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. അതുമാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ ബന്ധം കൂടി പ്രവാചകന് അവരുമായി കുടുംബ ബന്ധം കൂടി ഉണ്ടായിരുന്നു. അവർ പ്രവാചകന് വിവാഹം നിഷിദ്ധമായ മഹർമുകളിൽപ്പെട്ടയാളായിരുന്നു ഇവർ. ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുക നമുക്ക് കാണാൻ കഴിയും. സമയത്തു ബാദൽ ഹുഫാദ് യഖൂൽ, ഹദീസിൽ അഗാധ പാണ്ഡിത്യമുള്ള ഹാഫിദുകളായ പണ്ഡിതന്മാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ അധ്യാപകർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ്? കാനത്ത് ഉമ്മു സുലൈം ഉഖ്തു ആമിന ബിന്തു വഹബ് മിനറുള്ള, പ്രവാചകൻ്റെ ഉമ്മയായ ആമിന ബിന്തു വഹബിൻ്റെ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ മുലകുടി ബന്ധത്തിലെ ഉഖ്തു മിന റളാ സഹോദരിയായിരുന്നു ഉമ്മു സുലൈം എന്ന് ഹദീസ് ആഴത്തിൽ പഠിച്ച പണ്ഡിതന്മാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അഥവാ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മാത്രമല്ല, ഹാഫിദുകളായ ഉന്നത പണ്ഡിതന്മാരിൽ നിന്നാണ് താനിത് കേട്ടു മനസ്സിലാക്കിയത് എന്നുകൂടിയാണ് അദ്ദേഹം പറയുന്നത്. ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒറ്റപ്പെട്ട അദ്ദേഹത്തിൻ്റെ മാത്രം അഭിപ്രായമല്ല എന്ന് ചുരുക്കം. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹ്റമുകളിൽ വിവാഹബന്ധം നിഷിദ്ധമായ ആളുകളിൽ പെട്ടവരായിരുന്നു ഈ രണ്ട് സ്വഹാബി വനിതകളും എന്നത് തർക്കമറ്റ കാര്യം തന്നെയാണ്. അത് മുലകുടി ബന്ധത്തിലൂടെ ആയാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലുള്ള ബന്ധത്തിലൂടെ ആയിരുന്നാലും ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അത് പണ്ഡിത ലോകത്ത് തർക്കമില്ലാത്ത കാര്യമാണെന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഇത്തഫഖൽ ഉലമാ അല അന്ന ഉമ്മ ഹറാം കാനത്ത് മഹ്റമൻ ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹ്റമായിരുന്നു, വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ട ആളുകളിൽപ്പെട്ട ആളായിരുന്നു ഉമ്മു ഹറാം എന്നതിൽ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ഏകോപിച്ചിരിക്കുന്നു, അവർ ഐകകണ്ഠ്യേന അഭിപ്രായം പാസാക്കിയിരിക്കുന്നു എന്നാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയത്തിൽ വിശദീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ രൂപത്തിലാണ് അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നത്. പ്രവാചകൻ്റെ തന്നെ ഉമ്മയുടെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരിയായിരുന്നു, അതല്ല പ്രവാചകൻ്റെ ഉപ്പയുടെ മുലകുടി ബന്ധത്തിലുള്ള ഉപ്പയുടെ ഉമ്മയുടെ സഹോദരിയായിരുന്നു, അല്ലെങ്കിൽ പിതാമഹൻ്റെ ഉപ്പ ഉമ്മയുടെ സഹോദരിയായിരുന്നു എന്ന വിഷയത്തിൽ ആയിരുന്നു ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുണ്ടായിരുന്നത് എന്ന് വിശദീകരിക്കുന്നത്. ഏതായിരുന്നാലും പ്രവാചകൻ്റെ വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ട പ്രവാചകൻ്റെ മഹറമുകളിൽപ്പെട്ട ആളായിരുന്നു അവർ എന്നതിൽ പണ്ഡിതന്മാരുടെ ലോകത്ത് ഒരു തർക്കവുമില്ല എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി മറ്റു പല സ്ഥലത്തും ഇതുമായി ബന്ധപ്പെട്ട് ഈ കാര്യം ആവർത്തിച്ച് ബോധ്യപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, പ്രവാചകൻ്റെ ഉമ്മയുടെ മുലകുടി ബന്ധത്തിലുള്ള ഒരു സഹോദരിയാണ് ഈ പറഞ്ഞ ഉമ്മു ഹറാം അല്ലെങ്കിൽ ഉമ്മു സുലൈം എന്ന് നമ്മളൊന്ന് വെറുതെ ഒന്ന് സങ്കല്പിച്ച് നോക്കുക എങ്കിൽ തന്നെ എത്രമാത്രം പ്രായമുള്ളൊരു സ്ത്രീയായിരിക്കും അവർ. അപ്പോൾ ഈ വിമർശകരുടെ മനസ്സിൻ്റെ അവരുടെ മനസ്സ് എത്രത്തോളം മലിനമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ 53 വയസ്സാണ് പ്രായം. 53 വയസ്സാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയായ ആമിന പ്രവാചകനെ പ്രസവിച്ചത് ഒരു 18 വയസ്സിലാണെന്ന് നമ്മൾ സങ്കല്പിക്കാം. അങ്ങനെ സങ്കല്പിച്ചാൽ തന്നെയും ഇപ്പോൾ ഈ പറഞ്ഞ ഈ സംഭവമൊക്കെ നടക്കുന്ന മദീന കാലഘട്ടത്തിൽ ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹയ്ക്ക് 70+ വയസ്സ് പ്രായമുണ്ടാകണം. അപ്പോൾ 70+ വയസ്സ് പ്രായമുള്ള തൻ്റെ ഉമ്മയുടെ സ്ഥാനത്ത് കാണേണ്ട ഉമ്മയുടെ മുലകുടി ബന്ധത്തിലെ സഹോദരി കൂടിയായ അതുപോലെ തന്നെ തന്നിൽ വിശ്വസിച്ചൊരു സ്വഹാബി വനിത കൂടിയായ അവരുടെ വീട്ടിലേക്ക്, തൻ്റെ പരിചാരകൻ്റെ കൂടിയ വീട്ടിലേക്ക് യാതൊരു തലക്കരവുമില്ലാതെ, ഒരു പ്രവാചകനാണെന്ന് യാതൊരു ഒരു അഹങ്കാരബോധവും ഒരു അഹംഭാവവും ഒന്നുമില്ലാതെ വളരെ ലളിതമായി കയറി ചെല്ലുന്ന പ്രവാചകൻ്റെ ഉത്തമ സ്വഭാവമാണ് നമ്മളോട് കാണുന്നത്. അല്ലാതെ വിമർശകർ ഉന്നയിക്കുന്നത് പോലെ മറ്റു പല ലക്ഷ്യങ്ങൾക്കും വേണ്ടി ആയിരുന്നില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കയറി ചെന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. അതുമാത്രമല്ല, ഈ ഹദീസ് പ്രവാചകൻ്റെ പ്രവാചകത്വത്തിനുള്ളൊരു വലിയ തെളിവ് കൂടിയാണ്. കാരണം ഈ ഹദീസിൽ ഉദ്ധരിക്കുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. വരാൻ പോകുന്ന ഒരു കാലത്തെക്കുറിച്ച്, ഭാവി കാലത്ത് അന്ന് നാവികസേനയോ അന്ന് ശരിയായി തന്നെ ഇസ്ലാമിക സൈന്യം തന്നെ പൂർണ്ണമായി നല്ല രൂപത്തിൽ കെട്ടുറപ്പോടുകൂടി ഉണ്ടായിരുന്നില്ല. അന്ന് പിൽക്കാലത്ത് നാവികസേനയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കാതിരുന്ന ആ കാലത്ത് നാവികസേന ഉണ്ടാകുമെന്നും ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ അധികം വൈകാതെ തന്നെ, അഥവാ ഈ സ്വഹാബിമാരൊക്കെ ജീവിച്ചിരിക്കുന്ന അവരൊക്കെ മരണപ്പെടുന്നതിന് മുൻപ് തന്നെ അവർ തന്നെ കപ്പൽ യാത്ര നടത്തുമെന്നും യുദ്ധത്തിനുള്ള പോരാളികളെ അവർ യാത്ര ചെയ്യുമെന്നും ഒക്കെ റസൂലുള്ളാഹി പ്രവചിക്കുകയാണ്. അതിൽ ഇവർ ഉൾപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അത് പിന്നീട് അതുപോലെ തന്നെ ഉണ്ടായി എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ, അദ്ദേഹം പ്രവാചകനാണ് എന്നത് തന്നെയുള്ള വലിയൊരു തെളിവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇകഴ്ത്താൻ വേണ്ടി ഏത് മാർഗവും വിമർശകർ സ്വീകരിക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം കൂടി ഈ ഒരു വിമർശനം ഉന്നയിക്കുന്നിടത്ത് കാണാൻ കഴിയും. പ്രവാചകൻ ഇവിടെ മടിയിൽ കിടന്നുറങ്ങി എന്നതാണ് ഒരു വാചകം. അതിവർ നമ്മളിപ്പോൾ വായിച്ച് മനസ്സിലാക്കിയ ഹദീസിൽ എവിടെയും അങ്ങനൊരു സംഗതി കാണുന്നില്ല. പ്രവാചകൻ അവരുടെ മടിയിൽ കിടന്നുറങ്ങിയതായി കാണുന്നില്ല. അങ്ങനെ ഒരു വാചകം ഇവർ എവിടെ നിന്ന് ഇവർക്ക് ലഭിച്ചു എന്നും എവിടെ നിന്നാണ് ഇവർക്ക് കിട്ടിയത് എന്നും ഒരു ഏതെങ്കിലും ഒരു റിപ്പോർട്ടിൽ അങ്ങനെ ഉണ്ടോ എന്നും ആർക്കും അറിയില്ല. അതൊക്കെ ഇവരുടെ ഒരു ഒരു പ്രവാചക വിമർശനത്തിന് കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി ഇവർ ആഡ് ചെയ്യുന്ന ചില മസാലകളാണ് എന്ന് ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കുക. ഇനി മറ്റൊരു കാര്യം കൂടി, പ്രവാചകൻ്റെ തലയിൽ പേൻ നോക്കി എന്ന കാര്യം, ചില ഒറ്റപ്പെട്ട ആളുകളെങ്കിലും അത് പ്രവാചകൻ വൃത്തിയില്ലാത്ത ആളായിരുന്നു എന്നൊക്കെ സ്ഥാപിക്കാൻ വേണ്ടി അവരുടെ ആരോപണത്തിന് തെളിവായി ഉദ്ധരിക്കാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് ശുചിത്വവും വൃത്തിയും എത്രമാത്രം ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ പ്രാധാന്യമുള്ളതാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അത്തരത്തിലുള്ള ഹദീസുകൾ ലോകത്തൊരു മതങ്ങളിലോ പ്രത്യശാസ്ത്രങ്ങളോ ഇല്ലാത്തത്ര രൂപത്തിൽ പല്ല് തേക്കുന്നതിനെക്കുറിച്ച്, കുളിക്കുന്നതിനെക്കുറിച്ച്, മലമൂത്ര വിസർജനം കഴിഞ്ഞാൽ അത് ശുചിയാക്കുന്നതിനെക്കുറിച്ച്, അതുപോലെ തന്നെ ഇസ്ലാമിയിലെ ഇബാദത്തുകൾ, നിസ്കാരമടക്കമുള്ള ഇബാദത്തുകൾ ശുദ്ധിയോടുകൂടി നിർവഹിക്കുന്നതിനെക്കുറിച്ചൊക്കെയുള്ള അധ്യാപനങ്ങൾ പഠിച്ച ഒരാവർത്തിയെങ്കിലും അതൊന്നും മറിച്ചു നോക്കിയ ആർക്കും അങ്ങനെ ഒരു ആരോപണം നമുക്ക് പറയാൻ തന്നെ കഴിയില്ല. ഇനി ഈ ഹദീസിൽ വന്നൊരു പരാമർശം നമ്മളൊന്ന് ആലോചിച്ച് വെക്കാം. നമ്മൾ ഇന്നത്തെ കാലത്ത് പോലും നമ്മൾ ഈ വയസ്സായ വൃദ്ധകളായ സ്ത്രീകളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ നമ്മോട് കാണിക്കുന്ന ഒരു സ്വാഭാവികമായ ഒരു സ്നേഹപ്രകടനപ്പെട്ടതാണ്. ഒരു കിടക്കുമ്പോൾ തൻ്റെ മകൻ്റെ സ്ഥാനത്ത് താൻ കാണുന്ന ഒരാൾ കിടക്കുമ്പോൾ അയാളുടെ തലയിൽ ഒന്ന് പേൻ നോക്കുക എന്നത്, പേൻ കിട്ടിയെന്നും പ്രവാചകൻ്റെ തല നിറച്ചും പേനായിരുന്നു എന്നും ഒന്നും ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ. ആ ഉമ്മ ഹറാം റളിയല്ലാഹു അൻഹ പ്രവാചകൻ്റെ തലയിൽ പേൻ നോക്കിയെന്നാണ്. ഫജാല തഫ്ലീ റസഹു, പേൻ നോക്കി. അതൊരു ഒരു വൃദ്ധയുടെ, ഒരു ഉമ്മയുടെ സ്ഥാനത്തുള്ള, നമ്മളൊക്കെ നമ്മുടെ മുതിർന്ന നമ്മുടെ ഉമ്മയുടെ സ്ഥാനത്തുള്ള ഉമ്മയുടെ അടുത്തേക്കോ അല്ലെങ്കിൽ ഉപ്പയുടെ ഉമ്മയുടെ അടുത്തേക്കോ ഒക്കെ പോകുമ്പോൾ അവരൊക്കെ സ്നേഹപ്രകടനം എന്ന നിലക്ക് നമ്മളെ മടിയിൽ കിടത്തി എന്ന് തന്നെ വെക്കുക. അതുപോലെ തന്നെ മടിയിൽ തല വെക്കുമ്പോൾ പേൻ നോക്കുക, അല്ലെങ്കിൽ തറയിൽ നമ്മൾ കിടക്കുമ്പോൾ തന്നെ നമ്മുടെ തല പേൻ നോക്കുക എന്ന് പറയുന്നത് ഒരു സ്വാഭാവികമായൊരു സ്നേഹപ്രകടനമാണ്. ഒരു മനുഷ്യൻ്റേതായ, ഒരു ഉമ്മയുടേതായ, ഒരു മുതിർന്ന സ്ത്രീയുടേതായ സ്നേഹപ്രകടനമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അതിനൊക്കെ ഇങ്ങനെ പലതരത്തിലുമുള്ള തങ്ങളുടെ വാദങ്ങൾക്കുള്ള തെളിവായി ഉദ്ധരിക്കുക എന്ന് പറയുന്നത് തികച്ചും ബാലിശമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സ്വന്തം മകനെപ്പോനെ കാണുന്ന പ്രവാചകൻ സ്വസ്മ വീട്ടിൽ വരുന്നു, അള്ളാഹുവിൻ്റെ പ്രവാചകനായിട്ടും വലിയ മനുഷ്യനായിട്ടും തൻ്റെ ഉമ്മയുടെ സ്ഥാനത്തുള്ള, അല്ലെങ്കിൽ തൻ്റെ ഉമ്മയുടെ ബന്ധമുള്ള മുലകുടി ബന്ധത്തിലെ സഹോദരിയായ, അതുപോലെ തന്നെ തൻ്റെ ഭൃത്യൻ്റെ വീട് കൂടി ആ വീട്ടിലേക്ക്, ഉമ്മ ഹറാം, ഉമ്മ സുലൈം എന്നിവരടങ്ങുന്ന വീട്ടിലേക്ക് റസൂലുള്ളാഹി സ്വസ്മ പോകുന്നത് തന്നെ പ്രവാചകൻ എത്രമാത്രം ഉത്കൃഷ്ട സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു എന്നും ബന്ധങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യം കൽപ്പിച്ചിരുന്നു എന്നും, തൻ്റെ ഒരു ഭൃത്യൻ്റെ വീട്ടിലേക്ക്, ഒരു സാധാ വീട്ടിലേക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകനായ താൻ പോകേണ്ട യാതൊരു ആവശ്യവും ഇല്ലാതിരുന്നിട്ടും എന്നാലും അള്ളാഹുവിൻ്റെ ഉത്തമ സ്വഭാവത്തിനുടമയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ പരിഗണിച്ചിരുന്നു എന്നും, അവരുടെ വീട്ടിൽ വളരെ ലളിതമായി പോവുകയും അവർ നൽകുന്ന ഭക്ഷണം കഴിക്കുകയും അതുപോലെ അവിടെ കിടന്നുറങ്ങുകയും അവർ വീട്ടിൽ നിസ്കരിക്കുകയും സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ നിർവഹിക്കുകയും ചെയ്യുമായിരുന്നു എന്നത് പ്രവാചകൻ്റെ ഉന്നതമായ സ്വഭാവ വൈശിഷ്ട്യത്തെയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. വിമർശകർ എന്തിലും പുഴുക്കുത്തുകൾ മാത്രം തിരയുന്ന, അമേധ്യത്തിൽ അതിനു ചുറ്റും പറക്കുന്ന ഈച്ചയെപ്പോലെ, എന്തിലും അഴുക്കുമാത്രം, മാലിന്യം മാത്രം തിരഞ്ഞ് ജീവിക്കുന്ന ആളുകൾ, അവർക്ക് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും എപ്പോഴും മാലിന്യങ്ങൾ മാത്രം തിരയാനും ഇങ്ങനെയുള്ള ചില ഇല്ലാ കഥകൾ ഉണ്ടാക്കിയെടുക്കാനും തങ്ങളുടെ തന്നെ വ്യാഖ്യാനങ്ങളുടെ മസാലകൾ ചേർത്ത് ഈ തങ്ങളുടെ വാദങ്ങൾക്ക് കൊഴുപ്പ് കൂട്ടാനുമാണ് അവർ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക, അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിക്കുക, ഇത്തരം വിമർശനങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത വിമർശനങ്ങളെ കൃത്യമായി മനസ്സിലാക്കുകയും അതിനെ അഡ്രസ്സ് ചെയ്യുകയും അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ ശരിയായി ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നതിലൂടെ, ഇസ്ലാം ശരിയായി മനസ്സിലാക്കുന്നതിലൂടെ, അത് നമ്മുടെ ജീവിതത്തിൽ പുലർത്തുന്നതിലൂടെ, പ്രവാചക അധ്യാപനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വാംശീകരിക്കുന്നതിലൂടെ നമുക്ക് ഇത്തരം വാദങ്ങൾക്കും ആരോപണങ്ങൾക്കും കൂടി മറുപടി കൊടുക്കാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സത്യം മനസ്സിലാക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാല്ലാ, ഇൻസൈറ്റിൽ നമ്മൾ ഇതുവരെ കേട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ശത്രുക്കൾ പടച്ചുവിടുന്ന ആരോപണങ്ങൾക്കുള്ള കൃത്യമായ ഇതിൻ്റെ മറുപടിയാണ്. അന്യസ്ത്രീയായ ഉമ്മു ഹറാമിൻ്റെ മടിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലവെച്ചുറങ്ങിയെന്നോ എന്ന ചോദ്യത്തിൻ്റെ, അല്ലെങ്കിൽ ആ ഒരു സംശയത്തിൻ്റെ മറുപടിയാണ് അജ്മൽ ഫൗസാൻ അൽ ഹിക്കമി നമുക്ക് നൽകിയിട്ടുള്ളത്. ഇൻഷാല്ലാ ഇനി ഒരു ഗാനത്തിലേക്ക്,
1: സ്വരത്തിലേക്കാണ് കടക്കുന്നത്. ശ്രോതാക്കൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് സ്വരം എന്നുള്ളത്. അർത്ഥവർത്തായിട്ടുള്ള അതിൻ്റെ വരികളിലൂടെ സഞ്ചരിക്കാൻ സ്വരം വളരെ നല്ലൊരു പ്രോഗ്രാമായി.
0: മ്യൂസിക് ഇല്ലാതെ പാട്ട് കേൾക്കുക എന്നുള്ളതാണ് ഇസ്ലാമികമായിട്ടുള്ള ഗാനങ്ങൾ. വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഷയങ്ങൾ അതുണ്ട്. ഒരുപാട് ഗാനങ്ങൾ സ്വരത്തിൽ വന്നിട്ടുണ്ട്. തകർത്താടിയിടണം എന്നുള്ള ഗാനമാണ് ഇൻഷാല്ലാ ഇന്ന് റിഫമോൾ നമുക്ക് വേണ്ടി പാടുന്നത്.

0: മഷാല്ല തകർത്താളയിടണം എന്ന ഗാനമാണ്, റിഫമോൾ ആലപിച്ച ഗാനമാണ് നമ്മൾ ഇതുവരേക്ക് സ്വരത്തിലൂടെ കേട്ടിട്ടുള്ളത്. നമ്മൾ അടുത്ത പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. അടുത്തതായിട്ട് നമുക്ക് ആരോഗ്യ വിചാരമാണ് കേൾക്കാനുള്ളത്. കുട്ടികളിലെ മാനസിക പ്രശ്നങ്ങൾ ഭാഗം 4 അവതരിപ്പിക്കുന്നത് ഡോക്ടർ മുഹമ്മദ് അർഷദ്, കൂടെ പീസ് റേഡിയോ പ്രതിനിധി മൂസ പി. നമുക്ക് ആരോഗ്യ വിചാരത്തിലേക്ക് കടക്കാം.
1: അതെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സോബിഹി അജ്മൈൻ. പീസ് റേഡിയോ ആരോഗ്യ വിചാരം എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. കുട്ടികളിലുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളുടെ ഭാഗം 4 ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ കൂടെ എത്തിയിട്ടുള്ളത് പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ മാനസിക വിഭാഗം സീനിയർ റെസിഡൻസ് ഡോക്ടർ മുഹമ്മദ് അർഷദ് ECയാണ്. ഡോക്ടർ, ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാർ, നമ്മൾ കഴിഞ്ഞ 2-3 എപ്പിസോഡുകളിലായിട്ട് കുട്ടികളിലുണ്ടാകുന്ന മാനസികപരമായിട്ടും അതുപോലെ പെരുമാറ്റപരമായിട്ടൊക്കെ ഉള്ള പ്രയാസങ്ങൾ, ബുദ്ധിപരമായിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇനി എനിക്ക് തോന്നുന്നത് കുട്ടികളിൽ ഇന്ന് വളരെ അധികം നമ്മുടെ നാടുകളിൽ പോലും കണ്ടുവരുന്നുണ്ട് കുട്ടികളിലുണ്ടാകുന്ന ലൈംഗിക അതിക്രമങ്ങൾ. പലപ്പോഴും കുട്ടികൾ ഇത് രക്ഷിതാക്കളോടോ അല്ലെങ്കിൽ പിന്നെ അധ്യാപകരോടോ അല്ലെങ്കിൽ അവരുടെ ഇപ്പോൾ മുതിർന്ന കാക്കാമാരോ താത്താവരോ ഇവരോടൊന്നും ഇവരിത് ഷെയർ ചെയ്യില്ല. ഇവർക്ക് ഒരു പക്ഷേ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരത് മനസ്സിൽ വെച്ച് നടക്കാറാണ് പൊതുവെ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇത്തരം ഒരു അനുഭവം ഒരു കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് ഒരു രക്ഷിതാവിനോ അല്ലെങ്കിൽ ഒരു അധ്യാപികക്കോ അല്ലെങ്കിൽ അധ്യാപകർക്കോ മനസ്സിലാക്കാൻ എന്തെങ്കിലും ലക്ഷണങ്ങൾ പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുമോ, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഒരു അവസ്ഥ കണ്ടാൽ നമുക്ക് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണാൻ കഴിയുമോ എന്നുള്ളതാണ്.
2: കുട്ടികൾക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള ലൈംഗികാതിക്രമങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു തോത് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരു അളവിലാണ്. പണ്ടൊക്കെ നമുക്ക് ഐ മീൻ ചില ആൾക്കാർക്ക് ഇങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു, ഇത് പെൺകുട്ടികൾക്ക് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതല്ല യാഥാർത്ഥ്യം. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ്.
1: ജെൻഡർ
2: വ്യത്യാസം ഇല്ലാതെ അവർ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് അനുഭവിക്കുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് കണ്ടുവരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും അവരെ ഉപദ്രവിക്കുന്നത് പുറത്തുനിന്നുള്ള ആൾക്കാരല്ല, അതായത് ഒരുപക്ഷെ കുടുംബത്തിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ അയൽപ്പക്കത്തുള്ള ആൾക്കാർ, അവർ തന്നെ
1: അറിയുന്ന ആളുകളാണ് ഇവരെ മിസ്യൂസ് ചെയ്യുന്നത്.
2: അപ്പോൾ അവരുടെ തന്നെ അവർ പഠിക്കുന്ന ആ സ്ഥലങ്ങളിലായിരിക്കാം അല്ലെങ്കിൽ ചുറ്റുപാടുള്ള ആൾക്കാരായിരിക്കാം. സ്വാർത്ഥത്തിൽ കുട്ടിയെ അറിയുന്ന ആൾക്കാരാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അത് കുട്ടികളെ പല രീതിയിൽ ബാധിക്കാറുണ്ട്. അപ്പോൾ ഇപ്പൊ ഇനി പ്രത്യേകിച്ച് ഈ ചെറിയ കുട്ടികളാവുമ്പോൾ അവർക്ക് ഇത് എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും ആദ്യം
1: മനസ്സിലാവുന്നില്ല.
2: അപ്പോൾ പലപ്പോഴും അത് അവർ തുറന്നു പറയില്ല, അതുകൊണ്ട് തന്നെ കാരണം അവർക്ക് അറിയില്ല എന്താണ് സംഭവിക്കുന്നത്. പക്ഷെ എന്നാൽ പോലും പല രീതിയിലുള്ള ചില ലക്ഷണങ്ങളും കാര്യങ്ങളും നമ്മൾ കാണാറുണ്ട്. പ്രത്യേകിച്ച് അത് തുടർച്ചയായിട്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ,
1: ഒരു കുട്ടിക്ക് തുടർച്ചയായിട്ട് ഇത്തരം ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഒരാൾ അവരെ മിസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ പ്രത്യക്ഷത്തിൽ ചില ലക്ഷണങ്ങൾ കാണിക്കുമെന്നാണ് സാർ ഉദ്ദേശിക്കുന്നത്?
2: ഒന്ന് എന്നുള്ളത് ചിലപ്പോൾ വൈകാരികമായിട്ടുള്ള ചില മാറ്റങ്ങളായിരിക്കാം. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ആൾ ഭയങ്കര ഗ്ലൂമി ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ചൊരു വികാരമൊന്നും ഇല്ലാതെ ഇരിക്കുന്ന പോലെ കാണാം, ഉൾവലിയുന്ന പോലെ, കൂടുതലായിട്ട് മറ്റുള്ളവരോട് ഇൻട്രാക്ട് ചെയ്യാത്ത പോലെ കാണാം, അല്ലെങ്കിൽ ഒരു വളരെ ദേഷ്യം കൂടുന്ന പോലെ, അകാരണമായിട്ട് വളരെ ദേഷ്യം പ്രകടിപ്പിക്കുന്ന പോലെയുള്ള ഒരു അവസ്ഥ കാണാറുണ്ട്. പിന്നെ കാണുന്ന വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉറക്കത്തിലും അതുപോലെ ഈ ഭക്ഷണ രീതിയിലും ചില മാറ്റങ്ങൾ കാണാറുണ്ട്. പ്രത്യേകിച്ച് ഉറക്കത്തിലൊക്കെ ചിലപ്പോൾ മുമ്പേ പറഞ്ഞ പോലെ ഞെട്ടി ഉണരുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അറിയാം കുട്ടികൾ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ മൂത്രമൊന്നും ഒഴിക്കില്ല, ബെഡിലൊന്നും മൂത്രം ഒഴിക്കില്ല. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങുമ്പോൾ വീണ്ടും ബെഡിലൊക്കെ മൂത്രം ഒഴിച്ച് തുടങ്ങാനുള്ള സാഹചര്യം ഉണ്ടാവാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലൈംഗിക ചുവയുള്ള ചില ഒരു ബിഹേവിയേഴ്സ് അവരുടെ അടുത്ത് ചിലപ്പോൾ വരാറുണ്ട്. കാരണം അവർക്ക് അവരെന്താ ചെയ്യുന്ന അറിയില്ല. അപ്പോൾ അവരൊരു പക്ഷേ അവരുടെ തന്നെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സിനോട് അല്ലെങ്കിൽ മറ്റു ചെറിയ കുട്ടികളോട് കുറച്ച് കുറേയൊക്കെ ഒരു ലൈംഗിക ചുവയുള്ള ചില പെരുമാറ്റങ്ങൾ കാണിക്കുമ്പോൾ അപ്പോഴും നമ്മൾ ഇത് കൃത്യമായിട്ട് സംശയിക്കേണ്ടിയിരിക്കുന്നു, ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ. പിന്നെ ഒരു പക്ഷേ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ സ്കൂളിലേക്ക് പോകാൻ മടിക്കുക, പഠനത്തിൽ താല്പര്യം കുറയുക, അപ്പം ആ രീതിയിൽ ഉണ്ടാകുന്ന പല പ്രകടമായിട്ടുള്ള മാറ്റങ്ങളുടെയും പിന്നിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു
1: പ്രശ്നമാകാം. പൊതുവേ അവർക്ക് ഒരു മറ്റുള്ളവരോടൊന്നും താല്പര്യം ഇല്ലാത്തൊരവസ്ഥയിലൊക്കെ കാണപ്പെടുന്നു,
2: അങ്ങനെയും പോകാറുണ്ട് കുട്ടികൾ.
1: ഇനി ഇങ്ങനെ സംഭവിച്ച കുട്ടികളിൽ ശരിക്കും അവരെ എങ്ങനെയാണ് അത് ബാധിക്കുക, അവരുടെ ഭാവിയെ ഇതെങ്ങനെ എന്തൊക്കെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ഇത്തരം കുട്ടികളുടെ ഇതിങ്ങനെ ഒരു ലൈംഗികാതിക്രമത്തിന്, അത് ആൺകുട്ടിയാലും പെൺകുട്ടിയാലും അനുഭവിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ വളർച്ചയെ അല്ലെങ്കിൽ അവരുടെ ഭാവി ജീവിതത്തെ എങ്ങനെയൊക്കെ ബാധിക്കും?
2: ഞാൻ ഈ ഒരു ബുദ്ധിമുട്ടിൻ്റെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകുമ്പോൾ അവരെ ശാരീരികമായിട്ട് എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നൊരു വിഷയത്തിലേക്ക് കടക്കുന്നില്ല. കാരണം അത് അതിൻ്റെ തന്നെ ഒരു കുറേ കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ട് അവരെ മാനസികമായിട്ട് അല്ലെങ്കിൽ വളർച്ചയുമായി ബന്ധപ്പെട്ട് ബുദ്ധിപരമായിട്ട് വൈകാരികമായിട്ടൊക്കെ എങ്ങനെയാണ് പ്രശ്നം ഉണ്ടാകുന്നത്.
1: സമൂഹത്തിൽ ഇടപെടുന്നതിൽ വരെ അവർ പ്രയാസമാണ്.
2: സോ ഇതിനകത്ത് ഞാൻ മുമ്പേ ആദ്യം പറഞ്ഞ ചില ലക്ഷണങ്ങൾ അങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു തുടക്കം. പിന്നീട് നമ്മളത് അറിയുന്നില്ല, ഇത് വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു വ്യക്തിത്വ നിർമ്മാണം ഉണ്ടല്ലോ, ഓരോരുത്തർക്കൊരു വ്യക്തിത്വം ഉണ്ടാകുന്നുണ്ട്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതായത് അവർക്ക് അവരാരാണ് എന്നുള്ള ആ ഒരു ചിന്ത അത് പലപ്പോഴും ഡിസ്റ്റർബ്ഡ് ആവാറുണ്ട്. അപ്പൊ അവർക്ക് പലപ്പോഴും അവരൊരു മോശപ്പെട്ട വ്യക്തിയാണ് എന്ന ഒരു ചിന്തയിലേക്ക് അവർ കടന്നു
1: ചെല്ലാറുണ്ട്.
2: പിന്നീടുണ്ടാകുന്നത് ഈ വികാര പിന്നീടുണ്ടാകുന്ന പ്രശ്നം തന്നെ ഇമോഷണലായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതായത് നമുക്ക് അറിയാം, നമുക്കൊരു സന്തോഷമുള്ള ഒരു ഘട്ടമാണെങ്കിൽ സന്തോഷം തന്നെയായിരിക്കും നമ്മുടെ ഒരു ഇമോഷൻ, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് സങ്കടമായിരിക്കും, ആങ്സൈറ്റി ചിലപ്പോൾ ഉണ്ടാകാം. അപ്പോൾ അത്തരത്തിലുള്ള മാറ്റങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. പക്ഷേ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വികാരങ്ങൾ പെട്ടെന്ന് മാറും. അതും വളരെ ശക്തമായിട്ടുള്ള രീതിയിലായിരിക്കും. ദേഷ്യം വന്നു കഴിഞ്ഞാൽ വളരെ ശക്തമായിട്ട് ദേഷ്യപ്പെടുക, സങ്കടം വന്നു കഴിഞ്ഞാൽ വളരെ താഴെ അവസ്ഥയിലേക്ക് പോവുക, തീരെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവർ പോവാറുണ്ട്. അതുപോലെ തന്നെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവരത് പ്രകടിപ്പിക്കുന്ന രീതി വ്യത്യസ്തമായിരിക്കും. അതായത് പെട്ടെന്ന് കോപിക്കുക, ചീത്ത അറിയുക, അടിക്കുക, അല്ലെങ്കിൽ സാധനങ്ങൾ എടുത്ത് ഉടക്കുക, അല്ലെങ്കിൽ സ്വന്തം കൈ കട്ട് ചെയ്യുക. അപ്പൊ ആ രീതിയിലേക്ക് അവർക്ക് കോപത്തെ പലപ്പോഴും നിയന്ത്രിക്കാൻ പറ്റാറില്ല. ഇത്തരത്തിലുള്ള ആൾക്കാർ
1: അക്രമാസക്തമാവുന്ന
2: പലപ്പോഴും ചിലപ്പോൾ അങ്ങനെയും കാണാറുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് അവരുടെ വൈകാരികമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. പിന്നീടുണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറയും. അതായത് മറ്റുള്ളവരുമായിട്ട് അവരൊരു ബന്ധം സ്ഥാപിക്കുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ അവര് അതായത് അവര് അത്തരത്തിലുള്ള ഒരു ബന്ധത്തിലേക്ക് പോകുമ്പോൾ ചില സമയങ്ങൾ അവർ അതിനെ ഐഡിയലൈസ് ചെയ്യും. ഇതാണ് ബെസ്റ്റ്, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. പെട്ടെന്ന് ഒരു ഒരാളെ കാണുമ്പോൾ തന്നെ ഓക്കെ ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, ഇതാണ് എൻ്റെ ബെസ്റ്റ് പാർട്ട്ണർ, അത്തരത്തിലുള്ളൊരു ചിന്താരീതി ആയിരിക്കും. എന്നാൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം കഴിഞ്ഞാൽ അത് പെട്ടെന്ന്
1: അത്
2: ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ അവർ ഏതൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോഴും അവർക്ക് ഇയാളെ നഷ്ടപ്പെടുമോ, ഈ ഒരു ഫ്രണ്ടിനേക്ക് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ആവലാതിയിലായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഇത്തരത്തിലുള്ള ആൾക്കാർ കാണാറുണ്ട്. പിന്നീട് കണ്ടുവരുന്ന പ്രശ്നങ്ങൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ ഉറക്കത്തിലൊക്കെ ഇടയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടി ഉണരുന്ന ഒരു അവസ്ഥയുണ്ട്. അതുപോലെ തന്നെ ഈ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ചുള്ള തുടർച്ചയായിട്ടുള്ള മെമ്മറീസ് വരിക, അതൊരു ഫ്ലാഷ് ബാക്ക് പോലെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുക, അതവരുടെ നിത്യജീവിതത്തെ ബാധിക്കുക. അപ്പോൾ അതിന് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്കും പല കുട്ടികളും ചെന്നെത്താറുണ്ട്.
1: ഇത് ഏത് പ്രായക്കാരിലുണ്ടെങ്കിലും ഇതൊക്കെ തന്നെയാണ് അതിന്റെ പ്രയാസങ്ങൾ വരിക അല്ലേ?
2: അത് ഒരു പ്രായത്തിലും വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സിംറ്റംസും പ്രശ്നങ്ങളും ഉണ്ട്. സോ പതിയെ പതിയെ അത് കൃത്യമായിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നില്ലെങ്കിൽ അതിന്റെ ഒരു തീവ്രത പലപ്പോഴും
1: കൂടി വരാറുണ്ട്. കൂടുതൽ ബുദ്ധിമുട്ടുകൾ പിന്നീട് ജീവിതത്തിൽ
2: ബാധിക്കാറുണ്ട്. പ്രത്യേകിച്ച് അവരുടെ ഒരു ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അവരുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, പിന്നീടുള്ള അവരുടെ ഒരു മാരിറ്റൽ ലൈഫ്, സെക്ഷൽ ലൈഫ്, അതിനൊക്കെ സാരമായിട്ട് പലപ്പോഴും ബാധിക്കാറുണ്ട്.
1: ഓക്കെ, ഇത് ഇങ്ങനെ ദുരനുഭവം ഉണ്ടായ കുട്ടികളെ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് അവരെ ഈ ഒരു അവസ്ഥയിൽ നിന്നും പിന്നോട്ട് കൊണ്ടുവന്ന അവരെ നോർമൽ ലൈഫിലേക്ക് അല്ലെങ്കിൽ ഒരു സാധാരണ ജീവിത രീതിയിലേക്ക് കൊണ്ടുവരാൻ ചികിത്സാ രീതികൾ നമുക്ക് എന്തൊക്കെയാണെന്ന് ലഭ്യമായിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിൽ നമുക്ക് അവരെ ട്രീറ്റ് ചെയ്തിട്ട് ഒരു നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റും?
2: സോ ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള കുട്ടികളത് സംഭവിക്കുന്നുണ്ട് എന്നുള്ള ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം മുമ്പ് പറഞ്ഞ പോലെ പലപ്പോഴും അവർക്ക് തന്നെ അറിയുന്നുണ്ടാവില്ല എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മളത് ഒരുപക്ഷെ കുറേ സമയമെടുക്കും അങ്ങനത്തെ ഒരു കാര്യം നമുക്കറിയാൻ തന്നെ. അപ്പോൾ അത് കുട്ടികൾ അത് പറയുന്ന രീതി തന്നെ ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കും, എങ്ങനെയാണ് അവർ അത് നമുക്ക് പ്രസൻറ്റ് ചെയ്യുന്ന രീതി. അപ്പോൾ അത് കണ്ടെത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്നുള്ളത് അങ്ങനത്തെ സാഹചര്യങ്ങൾ നമ്മൾ ഉറപ്പുവരുത്തുക, അങ്ങനെ സംഭവിക്കുന്നില്ല എന്നുള്ളത്,
1: നമ്മളെ മക്കളെ നമ്മൾ ഉറപ്പുവരുത്തുക.
2: അതായത് അത് നമ്മൾ വീണ്ടും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ പ്രശ്നത്തെ അഡ്രസ് ചെയ്യാൻ പറ്റില്ല. കുട്ടികൾക്ക് ആ ഒരു സുരക്ഷിതത്വ ബോധം കൊണ്ടുവരണം, ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നം നമുക്കൊരിക്കലും ഫേസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് സോൾവ് ചെയ്യാൻ പറ്റില്ല. നമുക്കറിയാം പോക്സോ നിയമമൊക്കെ വളരെ ശക്തമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഇതിൻ്റെ ഏജൻസിയെ അറിയിക്കുക എന്നുള്ളതൊക്കെ നമ്മുടെ ഒരു ഉത്തരവാദിത്തം കൂടിയാണ് ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ. പിന്നീട് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ട് കുട്ടികൾക്ക് വ്യക്തിഗത കൗൺസിലിംഗ് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം പലപ്പോഴും കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്നുള്ളത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ വലിയൊരു കുറ്റബോധമായിരിക്കും. അതായത് അവർ ചിത്തയായി, അത്തരത്തിലുള്ള വലിയ വലിയൊരു കുറ്റബോധം തന്നെ ആയിരിക്കും പലപ്പോഴും അവർക്ക് ഉണ്ടാകുന്നൊരു പ്രശ്നം. അപ്പോൾ അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടിയിരിക്കുന്നു. പിന്നീട് അവർക്ക് പലപ്പോഴും ഇത്തരത്തിലുള്ള ഈ ഒരു സംഭവങ്ങളെ അല്ലെങ്കിൽ ഈ ഒരു ഓർമ്മകളെ പ്രോസസ്സ് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ അത് അതിനെ അവർക്ക് കൃത്യമായിട്ട് പ്രോസസ്സ് ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതായത് അതൊരു കഴിഞ്ഞ സംഗതിയാണ്, ഇനി മുമ്പോട്ടുള്ള ജീവിതത്തെ കാണാനും ആ രീതിയിൽ ചിന്തിക്കാൻ അവരെ പ്രേരിപ്പിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഫാമിലിയും ഈ ഒരു പ്രോസസ്സിൽ നമുക്ക് ആവശ്യമുണ്ട്. അവരെയും ബോധവൽക്കരിക്കുക, കുട്ടികൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തി അവരുടെ കൂടെ ഉണ്ടാവുക, ആ രീതിയിൽ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതുണ്ട്. ചിലപ്പോൾ നമുക്ക് മെഡിക്കേഷൻസും കൊടുക്കേണ്ടി വരാറുണ്ട്. വൈകാരികമായിട്ടും ഈ PTSD പോലത്തെ അവസ്ഥകളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കതിന് ഉതകുന്നതായിട്ടുള്ള മെഡിസിൻസും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരാറുണ്ട്.
1: ഓക്കെ, ഇപ്പം നമ്മൾ പറയുന്നതിനിടയ്ക്ക് സാറ് പറഞ്ഞു, പിന്നെ ലീഗലായിട്ടുള്ള അപ്രോച്ച് എന്തായാലും കാണിക്കണം എന്നുള്ള. എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ഒരു വിഷയം പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ സൂചിപ്പിച്ചൊരു വിഷയമുണ്ട്. കാരണം പലപ്പോഴും ഇത് കുട്ടികൾക്കുണ്ടാകുന്ന അനുഭവിക്കുന്നത് അവരുടെ അറിയുന്ന ആളുകളാണ്, ഒരു പക്ഷേ പിന്നെ ചുറ്റുപാട്ടത്തിലുള്ള അയൽവക്കത്തുള്ള ആളുകളാകാം, റിലേറ്റീവ്സ് ആരെങ്കിലും ആവാം, ഒരു പക്ഷേ സ്കൂളിൽ പോകുന്ന ആ വാഹനത്തിലുള്ള ആളോ അല്ലെങ്കിൽ സ്കൂളിലെത്തി കഴിഞ്ഞാൽ അവിടെ നിന്ന് വല്ലവരോ, അങ്ങനെ അറിയുന്ന ആളുകളാവുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും ഇങ്ങനെ ഒരു കുട്ടിക്ക് എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ലീഗലായിട്ട് മുന്നോട്ട് പോകാൻ സാധാരണയായിട്ട് ആളുകൾക്ക് ഒരു വിമുഖത കാണാറുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യത്തോട് സാർക്ക് എന്താണ് പറയാനുള്ളത്? അതിൻ്റെ
2: നിയമപരമായിട്ട് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് നിർബന്ധ ബാധ്യതയാണ്. ഓക്കെ, ബാക്കി പിന്നെ നമ്മൾ ഓരോരുത്തർ വ്യക്തിപരമായിട്ട് ഓരോ തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. ഓക്കെ, പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ടുള്ള ഏജൻസിയെ സമീപിക്കുന്നതായിരിക്കും പലപ്പോഴും നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം പലപ്പോഴും ആൾക്കാർക്ക് ഇത് മറ്റുള്ളവർ അറിയില്ലേ, അല്ലെങ്കിൽ നമ്മൾ എക്സ്പോസ് ചെയ്യപ്പെടില്ലേ, കുട്ടികൾക്ക് അത് കൂടുതലായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കില്ലേ എന്നുള്ള കുറേ കൺസേൺസ് ആണ്. പക്ഷേ നിയമം കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ്, കുറച്ചുകൂടി ഒരു ചൈൽഡ് ഫ്രണ്ട്ലി ആണ് ഈ ഒരു കാര്യത്തിൽ. അവർ കുറച്ചും കൂടി കുട്ടിയെ കൂടുതൽ മാനസികമായിട്ടൊന്നും ബുദ്ധിമുട്ടിക്കാതെ തന്നെയാണ് അതിന്റെ
1: പ്രോസസ്സും
2: എക്സാമിനേഷനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്.
1: ഈ ഒരു കുട്ടിയുടെ അഡ്രസ്സും കാര്യങ്ങളൊന്നും പുറത്തു പോകുന്നില്ല,
2: അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും
1: വളരെ പിന്നെ ഹെഡ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ടാവുക എന്നുള്ളത്. പിന്നെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഒരിക്കൽ ചെയ്തില്ലെങ്കിൽ ആ ചെയ്ത വ്യക്തിക്ക് വീണ്ടും ഇതൊരു പ്രചോദനമാവുക, ഇങ്ങനെ ചെയ്താലും പിടിക്കപ്പെടുന്നില്ല എന്നുള്ള. അപ്പൊ അത് പിന്നീട് വരുന്ന കുട്ടികൾ കൂടി ഒരു പ്രയാസമില്ലാത്ത രീതിയിൽ സമൂഹത്തിൽ അതിനെ ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ അത്തരം ആ ഒരു വ്യക്തിയിൽ നിന്നുള്ള ഒരു ശല്യം ഒരു ഒഴിവാക്കാനെങ്കിൽ നമുക്ക് ഉപകാരപ്പെടുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇപ്പൊ സാർ നമ്മളൊരു നാല് ഭാഗങ്ങളിലായിട്ട്, കഴിഞ്ഞ മൂന്ന് ഭാഗങ്ങളിലൊക്കെ ആയിട്ട് കുട്ടികളിൽ ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ ഏകദേശം എല്ലാ തലങ്ങളിലും നമ്മൾ ചർച്ച ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാത്ത അല്ലെങ്കിൽ അതിൽ പ്രതിപാദിക്കാത്ത എന്തെങ്കിലും മറ്റു ചെറിയ ചെറിയ എന്തെങ്കിലും വേറെ പ്രയാസങ്ങൾ കുട്ടികൾ അനുഭവിക്കുന്ന കാര്യങ്ങളുണ്ടോ എന്താണ്?
2: അതിനകത്ത് ഇനിയും പല പ്രശ്നങ്ങളുണ്ട് കുട്ടികൾ കാണുന്നത്, പക്ഷേ പലത് അത്ര കോമൺ അല്ല, അപ്പം അതുകൊണ്ട് പിന്നെ അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. എന്നാലും നമ്മൾ മുതിർന്നവരിൽ കാണുന്ന ചില അസുഖങ്ങളുണ്ട്, ചില തീവ്രമായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി തീവ്രത കുറഞ്ഞ മാനസികാരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ പലപ്പോഴും അതിന്റെ ഒരു തുടക്കം ചെറുപ്രായത്തിലായിരിക്കും. 18 വയസ്സിന് ശേഷം അത്തരത്തിലുള്ള ഒരു ഘട്ടത്തിൽ കാണുന്ന അസുഖങ്ങളുണ്ട്. പക്ഷെ എന്നാലും പലപ്പോഴും അതിന്റെ ഒരു തുടക്കം ചെറുപ്രായത്തിലായിരിക്കാം. ചിലപ്പോ ഒരു 12 വയസ്സ് കാരണം എന്നേക്കാൾ കൂടുതൽ ചിലപ്പോൾ അതിന്റെ ഒരു ഓൺസെറ്റ് എന്നുള്ളത് അതിന്റെ ഒരു തുടക്കം ചിലപ്പോൾ മുമ്പേ ഉണ്ടാകാറുണ്ട്. അപ്പൊ ആ അർത്ഥത്തിലും കുട്ടികളുടെ ഇത്തരത്തിൽ പ്രശ്നങ്ങളായിട്ട് വരാറുണ്ട്. അപ്പോ അതിനെ കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയി പറയുന്നില്ല. എന്നാൽ പോലും നമ്മൾ സാധാരണ ഈ വസ്വാസം എന്ന് പറയുന്ന അല്ലെങ്കിൽ OCD എന്ന് പറയുന്ന ഒരു പ്രശ്നം പലപ്പോഴും കുട്ടികൾ കാണാറുണ്ട്. പലപ്പോഴും ഉണ്ടാകുന്ന എന്താന്ന് വെച്ചാൽ, കുട്ടികളാകുമ്പോൾ അവർക്ക് അത്ര വലിയൊരു പ്രശ്നമായിട്ട് തോന്നില്ല, ചെറിയ രീതിയിലായിരിക്കും. പക്ഷെ കുറച്ച് വളരുമ്പോഴാണ് പിന്നെ അതിന്റെ ഒരു ബുദ്ധിമുട്ട് കൂടുതലായിട്ട് വരും. അപ്പോൾ വൃത്തിയുമായി ബന്ധപ്പെട്ട് വീണ്ടും വീണ്ടും ചെക്ക് ചെയ്യുന്ന ഒരു പ്രശ്നം, അതുപോലെ തന്നെ അവർക്ക് മനസ്സിലേക്ക് വളരെ അവരിഷ്ടപ്പെടാത്ത കുറെ ചിന്തകൾ വീണ്ടും വീണ്ടും വരുന്ന ഒരു അവസ്ഥ. അപ്പോൾ അതിന് അവര് അത്തരത്തിലുള്ള ബുദ്ധിമുട്ട് വരുമ്പോൾ അവർ കൈ വൃത്തിയായിട്ടില്ല എന്നുള്ളൊരു ചിന്തയാണെങ്കിൽ വീണ്ടും വീണ്ടും പോയി ഹാൻഡ് വാഷ് ചെയ്യുക, അല്ലെങ്കിൽ അവർ എഴുതിയത് ശരിയായിട്ടില്ല എങ്കിൽ വീണ്ടും വീണ്ടും കട്ട് ചെയ്ത് അത് എഴുതുക. അപ്പോൾ അത്തരത്തിലുള്ള കുറെ കമ്പൽഷൻസും കാണാറുണ്ട്. അപ്പോൾ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നൊരു അവസ്ഥയാണ്. പിന്നീട് നമ്മൾ മുതിർന്നവരിലൊക്കെ കാണുന്ന തീവ്രമായിട്ടുള്ള ചില അസുഖങ്ങളുണ്ട്. ഇപ്പോൾ ഒന്നാമത് സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന അസുഖം, അതുപോലെ തന്നെ ബൈപോളർ ഡിസോർഡർ. അപ്പോൾ അത്തരത്തിലുള്ള അസുഖങ്ങളും പലപ്പോഴും ചെറുപ്രായത്തിൽ തുടങ്ങാറുണ്ട്. അപ്പോൾ സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന അസുഖത്തിൽ പ്രധാനമായിട്ടും ഇല്ലാത്തത് കേൾക്കുക, ഇല്ലാത്തത് കാണുക, അതുപോലെ തന്നെ
1: തോന്നലുകളായിരിക്കും,
2: സംശയങ്ങളായിരിക്കും. എല്ലാവരും എന്നെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, എന്നെ കൊല്ലാൻ വേണ്ടി ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ട്, എനിക്ക് ചുറ്റും ക്യാമറകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കുറെ ഒരു സംശയം എന്നുള്ള രീതിയിൽ മിഥ്യാനുഭവങ്ങൾ എന്നൊക്കെ പറയുന്ന പ്രശ്നങ്ങളാണ് അവരിൽ കാണാറുള്ളത്. ബൈപോളർ എന്ന് പറയുന്നത് ആ പേര് പറയുന്ന പോലെ തന്നെ രണ്ട് പോളുകളിലായിരിക്കും അവരുടെ ഒരു അവസ്ഥ. അപ്പം അതൊരു വൈകാരികമായിട്ടുള്ള പ്രശ്നമാണ്. ചിലപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു ഡിപ്രഷന്റെ അവസ്ഥയായിരിക്കും, സങ്കടമായിരിക്കും, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഉഷാറ് കുറവായിരിക്കും. അതെ, അല്ലെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, ഉന്മാദാവസ്ഥ എന്ന് പറയും. സന്തോഷം വളരെ കൂടുതലായിരിക്കും, സംസാരം കൂടും, അതുപോലെ അവരുടെ പ്രവർത്തനങ്ങൾ വളരെ കൂടുതലായിരിക്കും, ഉഷാറ് കൂടുതലായിരിക്കും, വലിയ വലിയ കാര്യങ്ങൾ പറയും, ഒരുപക്ഷെ ഞാൻ തന്നെയാണ് ദൈവം, അങ്ങനെയൊക്കെ പറയുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ രണ്ട് ഇപ്പോൾ പറഞ്ഞ ഈ സ്കിസോഫ്രീനിയ, ബൈപോളാർ, അത് പലപ്പോഴും ചെറുപ്രായത്തിലും നമ്മൾ കുട്ടികളിൽ കാണാറുണ്ട്. പക്ഷെ നമുക്കത് ചികിത്സിച്ച് എന്താണ് മുന്നോട്ട് പോകാൻ പറ്റാറുണ്ട്.
1: പക്ഷെ ഇത് കാര്യമായിട്ട് മുതിർന്നവരിലെ
2: പ്രധാനമായിട്ട് കാണുന്നു, പക്ഷെ പലപ്പോഴും ഒരു തുടക്കം കുട്ടികളാവാറുണ്ട്,
1: ഉണ്ടാവാറുണ്ടല്ലോ. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ കുട്ടികളെ ലൈംഗികാതിക്രമത്തെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഈ ചെറിയ കുട്ടികളില് ഇപ്പോ ലഹരിയുമായി ബന്ധപ്പെട്ട് ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളുണ്ടായിരുന്നു, അവരിൽ ഇതുപോലെ എന്തെങ്കിലും പെട്ടെന്നുള്ള ഒരു മാനസിക പ്രശ്നങ്ങൾ എന്തെങ്കിലും അങ്ങനെ കാണാറുണ്ടോ? അല്ലെങ്കിൽ അതൊന്ന് നമുക്ക് ചുരുക്കി ഈ ഒരു എപ്പിസോഡ് കൊള്ളുന്ന രീതി നമുക്ക്
2: പറയാം. ശരി, മനസ്സിലായി. ഇപ്പോ കഞ്ചാവ് അതുപോലെ തന്നെ MDMA ഉപയോഗിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സ്കിസോഫ്രീനിയ അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ പലപ്പോഴും കാണാറുണ്ട്. ഇല്ലാത്തത് കേൾക്കുക, ഇല്ലാത്തത് കാണുക, അതുപോലെ തന്നെ പലപ്പോഴും ഒരു പക്ഷേ ഒരാൾക്കൊന്നും ഞാൻ തന്നെയാണ് ദൈവം, എനിക്ക് എന്തൊക്കെ ചില ശക്തികളുണ്ട്, അല്ലെങ്കിൽ ആരൊക്കെ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അത്തരത്തിലുള്ള മിഥ്യാനുഭവങ്ങൾ, അതുപോലെ തന്നെ സംശയങ്ങൾ, സൈക്കോസിസ് എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് പലപ്പോഴും എത്താറുണ്ട്. ചിലവർക്ക് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഉന്മാദാവസ്ഥയിലേക്ക് എത്താറുണ്ട്, ഈ പ്രത്യേകിച്ച് കഞ്ചാവ് MDMA പോലത്തെ വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ. ചില ആൾക്കാരിൽ ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഡിപ്രഷൻ എന്ന അവസ്ഥയിലേക്ക് എത്താറുണ്ട്, ഒന്നും ചെയ്യാൻ പിന്നെ ഒരു താല്പര്യം ഉണ്ടാവില്ല, ഒന്നിനോടും താല്പര്യം ഉണ്ടാവില്ല, അതുപോലെ സന്തോഷം ഉണ്ടാവില്ല, പ്രധാനമായിട്ട് സങ്കടമായിരിക്കും, അതുപോലെ തന്നെ ആത്മഹത്യയെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുക, അത്തരത്തിലുള്ള അവസ്ഥയിലേക്കും ചില ആൾക്കാർ എത്താറുണ്ട്.
1: ഓക്കെ, നമ്മളിപ്പോൾ കുട്ടികളിലെ മാനസിക പ്രശ്നത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ 3-4 എപ്പിസോഡുകളായിട്ട് ചെയ്യാൻ പറ്റി. എന്തായാലും നമുക്ക് ഇതോടുകൂടി ഒരു പരമ്പരയെ ഒരു സീരീസ് ഇവിടെ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. കുട്ടികളിലുണ്ടാവുന്ന മാനസിക പ്രശ്നങ്ങളെക്കുറിച്ചായിരുന്നു ഈ ചർച്ചയിൽ നമ്മളൊപ്പം പങ്കെടുത്തത് പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ മാനസിക രോഗം വിഭാഗം സീനിയർ റെസിഡന്റ് ഡോക്ടർ മുഹമ്മദ് അർഷദ് ഈസിയാണ്. അദ്ദേഹത്തെ ഞാൻ നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: മാഷാല്ലാ, കുട്ടികളിലെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചാണ് അതിൻ്റെ 4-ാമത്തെ ഭാഗമാണ് നമ്മളിന്ന് ആരോഗ്യ വിചാരത്തിൽ കേട്ടത്. റേഡിയോ വൈബ്സ് മുന്നോട്ട് പോവുകയാണ്. പ്രാർത്ഥനാ പഠനം. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു തവണ ചൊല്ലേണ്ട ദിക്കർ, അതിൻ്റെ 2-ാമത്തെ ഭാഗമാണ് പ്രാർത്ഥനാ പഠനം. ആരാണ് നമുക്ക്?
0: സഫീർ അൽ
3: ഹിക്കമി. സഫീർ അൽ ഹിക്കമിയാണ് ഈ പ്രാർത്ഥനാ പഠനത്തിൽ നമുക്ക് നേതൃത്വം നൽകുന്നത്.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം ശ്രോതാക്കളെ, ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ അനുഷ്ഠിക്കേണ്ട പ്രാർത്ഥനകളും ദിക്കറുകളുമാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലായി പഠിച്ചു വരുന്നത്. ഇന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രാർത്ഥിച്ചിരുന്ന, ശീലമാക്കിയിരുന്ന ഒരു പ്രാർത്ഥന തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. അല്പം വലിയ പ്രാർത്ഥനയാണ്. ഇൻഷാല്ലാ നമുക്ക് ഭാഗങ്ങളായി അല്പം എപ്പിസോഡുകളിലൂടെ നമുക്കത് പഠിക്കാം. പ്രാർത്ഥനയുടെ ആദ്യത്തെ ഭാഗം ഇപ്രകാരമാണ്. ബിസ്മിക റബ്ബി വദഅ്തു ജംബി. ബിസ്മിക റബ്ബി വദഅ്തു ജംബി. ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ട രണ്ടക്ഷരങ്ങളാണ് ഇവിടെ ഉള്ളത്. ബിസ്മിക നമ്മൾ സാധാരണ തെറ്റിക്കാറില്ലാത്തതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് നമുക്കറിയാം. ബിസ്മിക അല്ലാഹുമ്മ അഹ്യാ വ അമൂത്തു എന്ന പ്രാർത്ഥനയിൽ നമ്മളത് പറഞ്ഞിരുന്നു. ഇവിടെ ബിസ്മിക എന്നാണ്. റബ്ബി വദഅ്തു, അതാണ് നമ്മൾ ഉച്ചാരണത്തിൽ ശ്രദ്ധിക്കേണ്ട പദങ്ങൾ. വദഅ്തു, വദ എന്നത് ദ നാവ്, ഇടതുഭാഗം ഇടതുപല്ലിലോ അല്ലെങ്കിൽ വലതുഭാഗം വലതു പല്ലുകളിലോ സ്പർശിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ദ എന്നത്. ല എന്ന് നാവ് മുൻപജിലേക്ക് ചേർത്തുകൊണ്ട് ഉച്ചരിച്ചാൽ തെറ്റാണ്. വാവ് ചേർത്തുകൊണ്ട് ദ്വ എന്ന് ഉച്ചരിച്ചാൽ അതും തെറ്റാണ്. ദ വദ വദ വദ അഴീൻ എന്നത് തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നും പുറപ്പെടുന്ന അക്ഷരമാണ്. വദ വദ തു ജംബി എന്നാണ്. ജംബി എന്നത് ജൻബി എന്ന് നൂനാണ് അവിടെ എഴുതുമ്പോൾ ഉണ്ടാവുക. പക്ഷേ ഉച്ചരിക്കുമ്പോൾ നൂനിന് ശേഷം ബാ വന്നത് കൊണ്ട് തന്നെ മീമാക്കിയാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത്. ജംബി ജംബി എന്നാണ്. അപ്പോൾ ബിസ്മിക റബ്ബി വദ തു ജംബി എന്നാണ്. ബിസ്മിക റബ്ബി വദ തു ജംബി എന്നാണ് അതിൻ്റെ അർത്ഥം. ബിസ്മിക, അള്ളാഹുവേ നിന്റെ നാമത്തിൽ, റബ്ബി നീയാണ്
4: എൻ്റെ റബ്ബ് എൻ്റെ രക്ഷിതാവ്, എൻ്റെ രക്ഷിതാവായ റബ്ബേ നിൻ്റെ നാമത്തിലാണ് ഞാൻ കിടക്കുന്നത് എന്നാണ് ഉദ്ദേശം. വളഅ്തു ജംബി, എൻ്റെ പാർശ്വം എൻ്റെ ഭാഗം അള്ളാഹുവേ ഞാനിതാ വെച്ചിരിക്കുന്നു. അപ്പോൾ എന്തായി അർത്ഥം? അള്ളാഹുവേ എൻ്റെ റബ്ബായ എൻ്റെ ആരാധ്യനായ എൻ്റെ രക്ഷിതാവായ അള്ളാഹുവേ നിൻ്റെ നാമത്തിൽ ഞാനിതാ എൻ്റെ പാർശ്വഭാഗം ഇവിടെ വെച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്നുകൊണ്ട്, വലതുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കലാണ് പ്രവാചകൻ്റെ സുന്നത്ത്. വലതുഭാഗത്തേക്ക് നമ്മൾ ചെരിഞ്ഞു കിടന്നിട്ടാണ് നമ്മൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുക. ബിസ്മിക റബ്ബി വളഅ്തു ജംബി, എൻ്റെ റബ്ബായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാനിതാ എൻ്റെ ഭാഗം എൻ്റെ പാർശ്വം ഞാൻ നിലത്തു പതിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഈ പ്രാർത്ഥന വാചകം നമ്മൾ ശ്രദ്ധിക്കുക. ഞാനൊരിക്കൽ കൂടി പറയാം, നിങ്ങൾ എൻ്റെ കൂടെ ഏറ്റു പറയണം. ബിസ്മിക റബ്ബി വളഅ്തു ജംബി, ബിസ്മിക റബ്ബി വളഅ്തു ജംബി. അപ്പോൾ ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കുക ഇൻഷാല്ലാ. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡുകളിലൂടെ പഠിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാല്ലാ, നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥനകളാണ് ഈ പ്രാർത്ഥനാ പഠനത്തിലൂടെ പഠിച്ചു വരുന്നത്. അതിൻ്റെ രണ്ടാം ഭാഗമായിട്ടുള്ള എപ്പിസോഡാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അവതരിപ്പിച്ചത് സഫീർ അലൈക്കമിയാണ്.
3: ഇനി പ്രാർത്ഥനാ പഠനത്തിന് ശേഷം പൂമരത്തണൽ.
0: നമ്മൾ കുട്ടികളിലേക്കൊന്ന് വരികയാണ്. കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രോഗ്രാമാണ് പൂമരത്തണലിൽ എന്നുള്ളത്.
3: പൂമരത്തണലിൽ രണ്ട് പേരുണ്ട്.
0: അതെ,
3: യെസ്.
0: ഇന്നുള്ളത് ഷമീൽ മഞ്ചേരി, അതുപോലെ മൻസൂർ സലാഹി.
3: നന്മയിലേക്ക് നടന്നെടുക്കുക എന്ന വിഷയത്തിലാണ് ഇന്നത്തെ പൂമരത്തണൽ. കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടി കുട്ടികളെ കേൾപ്പിക്കുക, അതുപോലെ തന്നെ കേൾക്കുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക ഇൻഷാല്ലാ പൂമരത്തണലിലേക്ക്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പീസ് റേഡിയോ പൂമരത്തണലായി ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇത് കൂട്ടുകാരുടെ സ്വന്തം എം എസ്. പതിവ് പോലെ പാട്ടും കഥകളും കളികളും ചിരികളുമൊക്കെയായി നമ്മുടെ പൂമരത്തണലിൽ ആരംഭിക്കുകയാണ്. നമ്മെപ്പോലെയുള്ള നല്ല കൂട്ടുകാർ ഈ പൂമരത്തണൽ കേട്ടുകൊണ്ട് ഒരുപാട് നന്മകൾ ജീവിതത്തിലേക്ക് പകർത്തുന്നുണ്ട് എന്നറിയുന്നതിൽ വലിയ സന്തോഷമാണ് നമുക്കൊക്കെ ഉള്ളത്. അത്തരത്തിൽ തന്നെ ഇന്നും നമ്മൾ കേൾക്കാൻ പോകുന്ന ഒരുപാട് നന്മകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നമ്മൾ പരിശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. മുമ്പ് പല എപ്പിസോഡുകളിലായി നമ്മോടൊപ്പം ഉണ്ടായിരുന്ന അതിഥി ഇന്നും നമ്മോടൊപ്പമുണ്ട്, മൻസൂർ. കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമുക്ക് വേണ്ടി ഒരുപാട് പാട്ടുകളും കഥകളും അനുഭവങ്ങളും ഒക്കെയായി നമ്മോടൊപ്പം കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ കൂട്ടുകൂടിയ വ്യക്തിയാണ് അദ്ദേഹം. ഇന്നും നമ്മോടൊപ്പം സംവദിക്കാനും കൂട്ടുകൂടാനുമായി മൻസൂർ നമ്മളോടൊപ്പം ഉണ്ട്. മൻസൂർ, ഇന്നത്തെ പൂമരത്തണലിലേക്ക് സ്വാഗതം.
6: എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
5: മൻസൂർ, കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ നമ്മുടെ കൂട്ടുകാർക്കായി ഒരു പാട്ടിങ്ങനെ കൊടുത്തു വന്നിരുന്നു അല്ലേ? അതിൻ്റെ അല്പം അല്പം ഭാഗങ്ങളായിക്കൊണ്ട് അതിൽ നമ്മൾ നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ അതെങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തണം, ആ അനുഗ്രഹങ്ങൾ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പാടില്ല തുടങ്ങിയ ഒരുപാട് നല്ല കാര്യങ്ങൾ ആ ഒരു പാട്ടിലൂടെ നമ്മുടെ കൂട്ടുകാർക്ക് കിട്ടിയിരുന്നു. ഇനി ആ പാട്ടിൻ്റെ ബാക്കി ഭാഗം വല്ലതും ഉണ്ടോ മൻസൂർ?
6: തീർച്ചയായും, വളരെ ഗൗരവത്തിൽ വളരെ ആഴത്തിൽ കൂട്ടുകാർക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഏറ്റവും ലളിതമായ കുറച്ച് വരികളാണ് ഇനി ആ പാട്ടിൽ ബാക്കിയായിട്ടുള്ളത്.
5: എങ്കിൽ അതുകൂടി നമുക്കൊന്ന് കേട്ടാലോ?
6: ഇൻഷാ അല്ലാഹ്.

0: അതെ, കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ കണ്ണുകൾ കൊണ്ട്, കാതുകൾ കൊണ്ട്, ചുണ്ടുകൾ കൊണ്ട്, നാവുകൾ കൊണ്ടൊക്കെ നമ്മൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന് നമ്മൾ പഠിച്ച അതേ പാട്ടിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് നമ്മൾ കേട്ട് കഴിഞ്ഞത്. അതേപോലത്തെ ഒരാശയം ഉൾക്കൊള്ളുന്ന, എന്നാൽ കേൾക്കാനേറെ മനോഹരമായ ചില വരികളാണ് മൻസൂറിലൂടെ നമ്മൾ കേട്ട് കഴിഞ്ഞത്. ഇതിൻ്റെ വരികളിലേക്ക് വരുമ്പോൾ കൂട്ടുകാരെ, നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഈ നാലു വരികളിൽ ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന്. എന്നുവെച്ചാൽ നമ്മുടെ കാലുകൾ കൊണ്ട് നമുക്ക് നടക്കാനും ഓടാനും ചാടാനുമൊക്കെ സാധിക്കുന്നത് നമുക്ക് രണ്ട് കാലുകൾ ഉള്ളത് കൊണ്ടാണല്ലോ. ആ കാലുകൾ കൊണ്ട് ഏത് രൂപത്തിൽ മുന്നോട്ട് പോകണമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മൻസൂർ.
1: നിമ്മസ്, സത്യത്തിൽ കാലുകളെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നിന്നൊരിക്കലും ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത, ഒഴിവാക്കി വെക്കാൻ പറ്റാത്ത, നമ്മുടെ കണ്ണുപോലെ, കാതുപോലെ, ചുണ്ടുപോലെ, നാവുപോലെ അള്ളാഹു നമുക്കു തന്ന ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. സത്യത്തിൽ നമ്മുടെ കണ്ണിനെ കുറിച്ച് പറയുമ്പോഴും കാലിനെ കുറിച്ച് പറയുമ്പോഴുമൊക്കെ എനിക്ക് ഓർമ്മ വരുന്നത് ഞങ്ങളുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരുപാട് കൂട്ടുകാരെയാണ്. എം എസ്, അവരെ ശരിക്കും കണ്ടാൽ നമുക്ക് സങ്കടമാകും.
0: അതെന്താ?
1: അവരിൽ ചില കൂട്ടുകാരുടെ കൈകൾ വളഞ്ഞിട്ടാണ്, ചില കൂട്ടുകാരുടെ കാലുകൾ വളഞ്ഞിട്ടാണ്, ചില കൂട്ടുകാർക്ക് ചെവി കേൾക്കില്ല, സംസാരിക്കാൻ കഴിയില്ല, കണ്ണു കാണാത്തവർ പോലും അവിടെയുണ്ട്. അവരുടെ അരികിലൂടെ നമ്മൾ നടന്നു ചെല്ലുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം, അവരുടെ മുഖത്ത് വിരിയുന്ന ആനന്ദം, നമ്മൾ അവരോട് സംസാരിക്കുമ്പോഴും സംവദിക്കുമ്പോഴുമൊക്കെ അവരിൽ നിന്ന് നമുക്ക് തിരിച്ചു കിട്ടുന്ന പ്രതികരണമൊക്കെ എം എസ്, സത്യത്തിൽ നമ്മെ ഏറെ ചിന്തിപ്പിക്കുന്നത് തന്നെയാണ്.
0: തീർച്ചയായും, നമ്മൾ മുമ്പൊക്കെ സൂചിപ്പിച്ച പോലെ ഇത്തരത്തിലുള്ള വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കതിൻ്റെ വില പലപ്പോഴും മനസ്സിലാവില്ല. അത് നഷ്ടപ്പെടുമ്പോഴാണ് എനിക്ക് ഉണ്ടായിരുന്നത് എത്രയോ വലിയ അനുഗ്രഹമായിരുന്നു എന്നൊക്കെ ബോധ്യപ്പെടുക. ഒരു പക്ഷേ ചില സമയത്തൊക്കെ നമ്മുടെ കാലിന് എന്തെങ്കിലും അപകടമൊക്കെ പറ്റി, അങ്ങനെ പറ്റാതിരിക്കട്ടെ, ഏതെങ്കിലുമൊക്കെ സമയത്ത് കളിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപകടത്തിലൊക്കെ കാലിന് എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ പിന്നീട് നമ്മൾ ആ നടക്കുന്ന അവസ്ഥയും അല്ലെങ്കിൽ നടക്കാൻ കഴിയാത്ത അവസ്ഥയും ഒക്കെ ഉണ്ടാവുമ്പോഴാണ് കാലിത്ര വലിയൊരു അനുഗ്രഹമായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടാറുള്ളത്. അതുകൊണ്ട് നമ്മെപ്പോലെയുള്ള നല്ല കൂട്ടുകാർ ചെയ്യേണ്ട

0: കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൽവഴി നമുക്ക് മുന്നിലുള്ളത്? എന്നുവെച്ചാൽ ഈ കാലുകൾ കൊണ്ട് നമ്മൾ ചീത്ത വൃത്തി നടക്കുന്ന ഒരു സ്ഥലത്തേക്കും നമ്മൾ പോകില്ല. ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ എന്തു പറയാം മൻസൂർ?
1: എം എസ്, കാലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു താബിഈ പണ്ഡിതന്റെ ചരിത്രമാണ്. കൂട്ടുകാർക്ക് ആ ചരിത്രം കേൾക്കാൻ ഇഷ്ടമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു.
0: തീർച്ചയായും.
1: അദ്ദേഹത്തിന്റെ പേര് ഉർവ എന്നായിരുന്നു. ഉർവ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ കാലിൽ ഒരു മുറിവ് സംഭവിക്കുകയാണ്. അങ്ങനെ ആ മുറിവ് വലുതായി വലുതായി അവസാനം അദ്ദേഹത്തിന്റെ കാൽ മുട്ടിനു മുകളിലായി മുറിച്ചു മാറ്റുന്ന ഒരവസ്ഥയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തെ പരീക്ഷിക്കുകയാണ്. അങ്ങനെ അന്നത്തെ കാലം നമുക്കറിയാം, വലിയ ഹോസ്പിറ്റലുകളില്ല, ഇത്തരത്തിലുള്ള ആധുനിക സൗകര്യങ്ങളൊന്നുമില്ല. ആ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ കാൽ മുറിച്ചു മാറ്റുന്നു. പച്ചക്ക് അദ്ദേഹത്തെ ഇഞ്ചക്ഷൻ ചെയ്ത് ബോധം മറച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല.
0: എന്തൊരു വേദനയായിരിക്കുമല്ലേ?
1: തീർച്ചയായും. അദ്ദേഹം ദിക്റുകളിലും ദുആകളിലും ഒക്കെ മുഴുകി അങ്ങനെ അദ്ദേഹത്തിന്റെ കാല് മുറിച്ചു മാറ്റി. അവിടെയാണ് സത്യത്തിൽ നമ്മളെ ഏറെ ചിന്തിപ്പിക്കുന്നതായിട്ട് ആ ചരിത്രം മാറുന്നത്. ആ മുറിച്ചു മാറ്റിയ ആ കാലിന്റെ മുറിയെ അദ്ദേഹം കൈകളിലെടുത്ത് പറഞ്ഞ ചില വാചകങ്ങൾ
0: അതെന്തായിരുന്നു?
1: കാലേ, നീ സ്വർഗത്തിലേക്കുള്ളതാണ്. നിന്നെക്കൊണ്ട് ഒരു തിന്മയിലേക്കും ഞാൻ നടന്നെടുത്തിട്ടില്ല. നിന്നെത്തന്ന നാഥൻ എന്നോട് ആവശ്യപ്പെട്ട കാര്യങ്ങളിലേക്ക്, എനിക്ക് അനുവദിച്ച കാര്യങ്ങളിലേക്ക് മാത്രമാണ് നീയുമായി ഞാൻ സഞ്ചരിച്ചിട്ടുള്ളത്. ആ നാഥൻ ഇഷ്ടപ്പെടാത്ത ഒരു സ്ഥലത്തേക്കും നീയുമായി ഞാൻ പോയിട്ടില്ല. ആലോചിച്ചു നോക്കൂ കൂട്ടുകാരെ, നമുക്കും പറയാൻ കഴിയണ്ടേ ഈ ഒരു വാക്ക്? മരണത്തിന്റെ സമയത്ത്, നമ്മളെല്ലാവരും മരിച്ചു പോകുന്ന സമയത്ത്, നമ്മുടെ കൈകളോടും നമ്മുടെ അവയവങ്ങളോടും ഇല്ല, നീ സ്വർഗത്തിലാണ് എന്ന് പറയാൻ നമുക്ക് എത്ര പേർക്ക് സാധിക്കും? ആലോചിച്ചു നോക്കൂ കൂട്ടുകാരെ.
0: തീർച്ചയായും, അതൊരു വലിയ ചോദ്യമാണ്. ഇപ്പോൾ നമ്മൾ ആ ചരിത്രം കേട്ട് കഴിഞ്ഞതുപോലെ, നമ്മുടെയൊക്കെ ഏതെങ്കിലും അവയവം ഏതെങ്കിലുമൊക്കെ ഒരു സന്ദർഭത്തിൽ അല്ലാഹു അങ്ങനെ വിധിച്ചിട്ടുണ്ടെങ്കിൽ, അത്തരമൊരു സന്ദർഭത്തിൽ മുറിച്ചു മാറ്റുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമോ ഈ കൈകൾ കൊണ്ട്, ഈ കാലുകൾ കൊണ്ട്, അതല്ലെങ്കിൽ ഈ ഇന്ന അവയവം കൊണ്ട് അല്ലാഹുവെ ഞാൻ നിനക്കിഷ്ടമില്ലാത്ത ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഉറപ്പ് പറയാൻ നമുക്ക് സാധിക്കോ കൂട്ടുകാരെ? അങ്ങനെ സാധിക്കുന്ന നല്ല കൂട്ടുകാരാവാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ പീസ് റേഡിയോ പൂമരത്തണലിലൊക്കെ കൃത്യമായി കേൾക്കുന്നതും പഠിക്കുന്നതുമൊക്കെ. ഏതായാലും നമ്മൾ പറഞ്ഞു വന്നതുപോലെ, നമ്മുടെ ഈ കുഞ്ഞു കാലുകൾ കൊണ്ട് നമ്മൾ ഒരിക്കലും തെറ്റായ കാര്യങ്ങളിലേക്ക്, പ്രത്യേകിച്ചും ഒരു ഉദാഹരണമൊക്കെ പറയുകയാണെങ്കിൽ,
1: അയൽവക്കത്ത് പോയി ടി വി കാണാനും അതുപോലെയുള്ള മോശപ്പെട്ട കാര്യങ്ങളിലേക്ക് കൂട്ടുകാരുടെ കൂടെ ഓടി നടക്കാനും, സിനിമാ തിയേറ്ററുകൾ പോലെയുള്ള, ഗാനമേള പോലെയുള്ള അങ്ങനെയുള്ള മോശമായ തിന്മകൾ നിറഞ്ഞ സാഹചര്യങ്ങളിലേക്കും നടന്നു പോകാതിരിക്കുന്നതോടൊപ്പം, ആലോചിച്ചു നോക്കൂ, എം എസ് എന്നും പൂമരത്തണലിൻ്റെ തുടക്കത്തിൽ സൂചിപ്പിക്കാറുള്ളതുപോലെ പീസ് റേഡിയോ പൂമരത്തണലിലേക്ക് ഓടിയടുക്കുന്ന, അല്ലേ, ആ ഒരു കാലുകളായി നമ്മുടെ കാലുകൾ മാറണം. നമസ്കാരത്തിലേക്ക് ഓടിയടുക്കുന്ന, നന്മകളുടെ സദസ്സുകളിലേക്ക് ഓടിയടുക്കുന്ന, പൂമരത്തണലിൽ കൂട്ടുകാർക്ക് വേണ്ടി തയ്യാറാക്കപ്പെടുന്ന വ്യത്യസ്തമായ പ്രോഗ്രാമുകളിലേക്ക് ഓടിയടുക്കുന്ന, എല്ലാ അവസ്ഥയിലും നന്മകളിലേക്ക് പോകാനും നന്മകളിലേക്ക് എത്തുവാനും നന്മകളിലേക്ക് പടിപടിയായി കടന്നു ചെല്ലുവാനുമുള്ള ഒരവസരമായി നമ്മുടെ കാലിനെ വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കണം.
0: തീർച്ചയായും. അപ്പോഴേ നമുക്ക് ഈ കാലുകൾ കൊണ്ട് നാളെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് നടന്നെടുക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ഈ പാട്ടിന്റെ അവസാന ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിച്ചാലോ മൻസൂർ?
1: അതെ.

0: മാഷാല്ലാ, മനോഹരമായ വാക്കുകൾ ഉൾക്കൊള്ളുന്ന നല്ല വരികളാണ് ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞത്. ആശയവും നമുക്ക് ഒരു പക്ഷേ ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും. നേരത്തെയൊക്കെ നമ്മൾ സൂചിപ്പിച്ച പോലെ അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട മറ്റൊന്നാണ് നമ്മുടെ കൈകൾ. നമ്മുടെ കാലുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, നമ്മുടെ കണ്ണുകളെക്കുറിച്ച്, കാതുകളെക്കുറിച്ച്, നമ്മുടെ ചുണ്ടുകളെക്കുറിച്ച്, നാവിനെക്കുറിച്ചൊക്കെ നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതെല്ലാം നന്മയിൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കൂ എന്ന് നമ്മൾ പ്രതിജ്ഞ ചെയ്തും കഴിഞ്ഞു, അല്ലെങ്കിൽ നമ്മളത് തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഈ വരികളിലൂടെ നമ്മൾ കേട്ട് കഴിഞ്ഞത് നമ്മുടെ കൈകളെക്കുറിച്ചാണ്. ഈ കൈകളാൽ ഉണ്ടാവുന്ന തിന്മകൾ എന്തൊക്കെയാ മൻസൂർ?
1: എം എസ്, കുഞ്ഞുകുട്ടികളുടെ കൈകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തു ഭംഗിയാണ് അവയ്ക്കല്ലേ?
2: അതെ,
1: ഇറുക്കി പിടിച്ചവർ അല്ലേ? എന്തു ഭംഗിയാണ്! സത്യത്തിൽ എത്ര സുന്ദരമായ കൈകളാണവ. പക്ഷേ ഒരൽപ്പം വളർന്നാൽ, അവർ നടക്കാൻ ആരംഭിച്ചാലൊക്കെ ആ കൈകൾ കൊണ്ട് കാട്ടിക്കൂട്ടുന്ന വികൃതി വേലകൾ, പലപ്പോഴും അവരുടെ ഉമ്മമാർക്കും ഉപ്പമാർക്കുമൊക്കെ സങ്കടം തോന്നുന്ന, ചില ഉമ്മമാരൊക്കെ കരയുന്ന അല്ലേ? അപ്പോ ഏറ്റവും നല്ല രൂപത്തിലാണ് ആരെയും പ്രയാസപ്പെടുത്താതെ, ആരെയും ബുദ്ധിമുട്ടിക്കാതെ, ആർക്കും യാതൊരു വിധത്തിലുള്ള വേദനയോ യാതനയോ ഉണ്ടാക്കാതെയാണ് സത്യത്തിൽ നമ്മൾ, നമ്മുടെ കൂട്ടുകാർ നമ്മുടെ ഈ ഒരു അനുഗ്രഹത്തെ ഉപയോഗപ്പെടുത്തേണ്ടത്.
0: തീർച്ചയായും. അതല്ലാതെ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെ വെറുതെ ഇങ്ങനെ ഉപദ്രവിക്കുകയോ, അല്ലെങ്കിൽ ഒരാവശ്യവുമില്ലാതെ അവരെ ഇങ്ങനെ പിന്നിൽ നിന്ന് തോണ്ടുക, അതുപോലെ പിച്ചുക തുടങ്ങിയ അനാവശ്യമായ ഉപദ്രവങ്ങളും കാര്യങ്ങളൊക്കെ നമ്മെ പോലെയുള്ള നല്ല കൂട്ടുകാരെ എപ്പോഴും ഒഴിവാക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കൂട്ടുകാരുമായി തല്ലുകൂടുന്ന അവസ്ഥ, അതല്ലെങ്കിൽ അതിനേക്കാളുമൊക്കെ വലിയ ഒരു അപകടമായിട്ടുള്ള മോഷണം പോലെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള തെറ്റായ കാര്യങ്ങളൊക്കെ കൈകൾ കൊണ്ട് ചെയ്യുന്ന കൂട്ടുകാർക്ക് പിന്നെ എങ്ങനെയാണ് ആ സ്വർഗത്തിലെ ഒരുപാട് സുഖങ്ങളൊക്കെ ആസ്വദിക്കാൻ കഴിയുക? ഇങ്ങനെയുള്ള തിന്മകളായിട്ട് അങ്ങനെ മരിച്ചു പോയാൽ. അതുകൊണ്ട് കൂട്ടുകാരെ, നമ്മൾ ചെയ്യേണ്ടത് ഈ കൈകൾ കൊണ്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലുള്ള തിന്മകളിൽ നിന്ന് നമ്മൾ പരമാവധി ഒഴിഞ്ഞു നിൽക്കണം. പ്രത്യേകിച്ച് നമ്മൾ പീസ് റേഡിയോ പൂമരത്തനിലൊക്കെ കേൾക്കുന്ന നല്ല കൂട്ടുകാരല്ലേ? അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ? പലപ്പോഴും ചില കൂട്ടുകാരൊക്കെ അല്ല മൻസൂർ, ഈ മറ്റുള്ള കൂട്ടുകാരുടെ എന്തെങ്കിലുമൊക്കെ ചെറുതോ വലുതോ എന്തുമാവട്ടെ മോഷ്ടിക്കുന്ന അവസ്ഥയൊക്കെ വലിയ കുറ്റമല്ലേ അത്?
1: അതെ അതെ, പലപ്പോഴും ഞാൻ നമ്മൾ മുമ്പ് സൂചിപ്പിച്ച പോലെ സ്കൂളിലെ സ്റ്റാഫ് റൂമിലിരിക്കുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്ന ചില പരാതികൾ.
3: സാറേ, ഓ എൻ്റെ പെൻസിലെടുത്ത്. സാറേ, അവനെന്നെ പിച്ചി. സാറേ, അവളെന്നെ ഇടിച്ചു.
1: ഇങ്ങനെയുള്ള കുറേ പരാതികൾ പല കൂട്ടുകാരുടെ അടുക്കൽ നിന്നും വരാറുണ്ട്. സത്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു, അങ്ങനെയുള്ള ആളുകളോട് എല്ലാവർക്കും ഒരു എന്തോ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയായിരിക്കും. പരിപൂർണാർത്ഥത്തിൽ അവരെ ഇഷ്ടപ്പെടാനോ, ആ ഒരർത്ഥത്തിൽ വളരെ സൗഹാർദ്ദത്തോടെ അത്തരത്തിലുള്ള കൂട്ടുകാരോട് സംസാരിക്കാനോ, കൂടാനോ പലപ്പോഴും കൂട്ടുകാരും നമ്മളുടെ അധ്യാപകരുമൊക്കെ മടി കാണിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. തമാശക്ക് മറ്റുള്ളവരുടെ പെൻസിലെടുക്കുന്ന, എറൈസർ എടുക്കുന്ന, ഷാർപ്നർ എടുക്കുന്ന കൂട്ടുകാരെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. സത്യത്തിൽ ഒരിക്കലും തമാശക്ക് പോലും പറ്റിക്കാൻ പോലും അല്ലേ, നല്ല ഒരു കൂട്ടുകാരൻ്റെ കൂട്ടുകാരുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ്.
0: അതേ കൂട്ടുകാരെ, മോഷണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വസ്തുക്കൾ മോഷ്ടിക്കുക എന്ന് പറയുന്നത് വളരെ ഗൗരവത്തിൽ ഇസ്ലാം കണ്ട ഒരു തെറ്റാണ്. എന്നുവെച്ചാൽ ഇപ്പോൾ ഒരു ഇസ്ലാമിക കോടതിയൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ പിന്നെ നമ്മുടെ അവസ്ഥ എന്താണെന്നറിയോ? നമ്മൾ മോഷ്ടിച്ചു, നമ്മൾ കട്ടെടുത്തു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ഈ കൈയിൻ്റെ മുൻഭാഗം ഉണ്ടല്ലോ, കൈപ്പത്തി എന്ന് പറയുന്ന ഭാഗം, അതവിടെ ഉണ്ടാവില്ല. അത് മുറിച്ചു കളയണമെന്നാണ് ഇസ്ലാമിക വിധിപ്രകാരം അവർക്കുള്ള ശിക്ഷ. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ നമ്മുടെ ഏതെങ്കിലുമൊക്കെ കൂട്ടുകാരുടെ എത്ര ചെറുതോ വലുതായ എന്തു വസ്തുവുമാകട്ടെ നമ്മൾ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ ഈ കൈപ്പത്തി പോലും മുറിച്ചു കളയേണ്ട അത്രയും വലിയ ഗൗരവമുള്ള ഒരു തെറ്റാണ് നമ്മൾ ചെയ്തത് എന്ന് നമ്മളവിടെ മനസ്സിലാക്കണം. നമ്മളിവിടെ അങ്ങനെയുള്ള ഇസ്ലാമിക കോടതികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്തരത്തിലുള്ള ശിക്ഷകളില്ല, മറിച്ച് നമ്മുടെ അധ്യാപകരുടെ അടിയിലോ അല്ലെങ്കിൽ ചീത്തപ്പറച്ചിലോ ഒക്കെ ഒതുങ്ങിയേക്കാം. പക്ഷേ അത് വലിയ ഗൗരവമേറിയ ഒരു തെറ്റായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എത്ര ചെറുതായാലും, നേരത്തെ മൻസൂർ സൂചിപ്പിച്ച പോലെ പറ്റിക്കാനാണെങ്കിലും അതല്ലെങ്കിൽ ഒന്ന് അവന് പേടിപ്പിക്കാനാണെങ്കിലും ഒന്നും അത്തരത്തിൽ മറ്റുള്ളവരുടെ സാധനങ്ങൾ വസ്തുക്കളൊന്നും അവരുടെ അനുവാദമില്ലാതെ, അത് നമ്മുടെ കൂട്ടുകാരായാലും കൂട്ടുകാരല്ലെങ്കിലുമൊക്കെ അവരുടെ അനുവാദമില്ലാതെ ഒരു കാരണവശാലും നമ്മൾ എടുക്കരുത്. അങ്ങനെയുള്ള കൂട്ടുകാരെ മാത്രമേ നമുക്ക് നല്ല കൂട്ടുകാരായി പരിഗണിക്കാൻ പറ്റുള്ളൂ. അതോടൊപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞത് നമ്മുടെ കൈകൾ കൊണ്ട് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ഇനി നമ്മൾ അറിയേണ്ടത് നമ്മൾ ഈ കൈകൾ കൊണ്ട് വാരിയെറിയണമെന്നാണ് പാട്ടിൽ പറഞ്ഞത്. എന്താ വാരിയെറിയേണ്ടത്? നന്മയിൽ കുരുത്തമൊട്ടുകൾ എന്നുവെച്ചാൽ എന്താ? എന്താ മൻസൂർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
1: നമ്മുടെ പൂമരത്തണലിൽ കൂട്ടുകാർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് നന്മകൾ നമുക്ക് പറയാൻ കഴിയും. നിസ്സാരമെന്ന് പലപ്പോഴും നമുക്ക് തോന്നിയാലും വളരെ വലിയ പ്രതിഫലങ്ങൾ നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു തആല നൽകുന്ന ചില കാര്യങ്ങൾ. ഒന്ന്, എല്ലാവരോടും നല്ല രൂപത്തിൽ വർത്തിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് തന്ന ഒരു വിലയേറിയ ഉപദേശം അല്ലേ? ഒരു സ്വഹാബി പ്രവാചകനോട് ചോദിക്കുകയാണ്, നബിയെ, ആരാണ് ഏറ്റവും നല്ല മുസ്ലിം? എന്താ പ്രവാചകൻ കൊടുത്ത മറുപടി? അവൻ കൃത്യമായി നമസ്കരിക്കുന്നവൻ. ആണോ? അല്ല, അങ്ങനത്തെവർ തന്നെയാണ് നല്ല മുസ്ലിം. പക്ഷേ എന്നാലും ആ സമയത്ത് പ്രവാചകൻ പറഞ്ഞത് തൻ്റെ കൈ കൊണ്ടുള്ള ഉപദ്രവത്തിൽ നിന്ന്, നാവ് കൊണ്ടുള്ള ഉപദ്രവത്തിൽ നിന്ന് മറ്റുള്ളയാളുകൾ രക്ഷപ്പെടുന്നവനായിട്ടുള്ള മുസ്ലിം ആരാണോ അവൻ്റെ ഇസ്ലാമാണ് ഏറ്റവും നല്ല ഇസ്ലാം എന്ന് അല്ലേ? അപ്പം ആ രൂപത്തിൽ ഒരു പ്രയാസവും ഒരാൾക്കും വരുത്താതെ, എന്നാൽ ചെയ്യാൻ കഴിയുന്ന നന്മകൾ മുഴുവൻ സമൂഹത്തിലേക്ക് വാരി വിതറി മുന്നോട്ട് പോകുവാൻ കൂട്ടുകാർ ശ്രമിക്കണം. ചെറിയ കാര്യങ്ങൾ അല്ലേ? പാവപ്പെട്ടവർ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അവരെ സഹായിക്കാൻ, അവർക്ക് സഹായകമായി നമ്മുടെ കയ്യിലുള്ള നമ്മൾ മിഠായി വാങ്ങാൻ മാറ്റിവെച്ച, ചോക്ലേറ്റ് വാങ്ങാൻ, മഞ്ച് വാങ്ങാൻ ഒക്കെ മാറ്റിവെച്ച ചെറിയ ചെറിയ നാണയത്തിട്ടുകൾ ഉപ്പയോട് പറഞ്ഞ്, ഉമ്മയോട് കുശുമ്പ് കാണിച്ച് എനിക്ക് വേണം എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാങ്ങിവെച്ച ആ നാണയത്തിട്ടുകൾ നമ്മുടെ കൈ നമ്മുടെ മുമ്പിലേക്ക് കൈനീട്ടി വരുന്നവരുടെ പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഒരു ആനന്ദം അല്ലേ? അതൊക്കെ ചെറുപ്പം മുതലേ നമ്മൾ ശീലിക്കേണ്ട ചില സംഗതികളാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഞാൻ വളരെ നിസ്സാരമായ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു എന്ന് മാത്രം, ഒരുപാട് കാര്യങ്ങൾ. ഒരു പക്ഷേ ഈ ഒരു എപ്പിസോഡിലല്ലാതെ ഒരു 10 എപ്പിസോഡിൽ പൂമരത്തണലിൽ പറഞ്ഞാലും തീരാത്ത നന്മകൾ നമ്മുടെ ഈ കുഞ്ഞു കരങ്ങൾ കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയും. അതെല്ലാം അറിഞ്ഞും കേട്ടും പഠിച്ചും ചോദിച്ചും നന്മയുടെ വാക്താക്കളായി, നന്മ വാരി വിതറുന്നവരായി ജീവിക്കാൻ കൂട്ടുകാരെ നമുക്ക് സാധിക്കണം.
0: അതോടൊപ്പം മൻസൂർ, നമ്മുടെ കൂട്ടുകാർക്ക് നമുക്ക് പകർന്നു നൽകാവുന്ന വളരെ വലിയ ഒരറിവാണ് സത്യത്തിൽ ഇപ്പോൾ നമ്മുടെ ഈ കൈകൾ കൊണ്ട് ചെയ്യാവുന്ന നന്മകളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അവിടെ നമ്മുടെ വീട്ടിലെ ഉപ്പയും ഉമ്മയും ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഉമ്മ. ഉപ്പ ഒരു പക്ഷേ രാവിലെ ആയാൽ ജോലിക്ക് പോയി പിന്നീട് വൈകിട്ട് വരുന്ന അവസ്ഥയാവും പൊതുവെ ഉണ്ടാവുക. നമ്മുടെ ഉമ്മ വീട്ടിലങ്ങനെ പല ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ട് നമ്മുടെ വസ്ത്രങ്ങൾ തിരുമ്പണം, നമ്മുടെ വീട് വൃത്തിയാക്കണം, അതിനിടയ്ക്ക് ഓരോ സമയത്തും ഭക്ഷണം വെക്കണം, അങ്ങനെ അങ്ങനെ വിവിധങ്ങളായ ജോലികൾ ചെയ്യുന്ന നമ്മുടെ ഉമ്മയില്ലേ, ആ ഉമ്മക്ക് നമ്മുടെ ഈ കൈകൾ കൊണ്ട് ഒരു സഹായം ചെയ്യാൻ നമുക്ക് പറ്റുമെങ്കിൽ സത്യത്തിൽ അതൊരു വലിയൊരു പുണ്യമല്ലേ? ആ പുണ്യം നമ്മൾ ശരിക്കും അറിഞ്ഞുകൊണ്ട് ചെയ്യണം. പലപ്പോഴും എന്താച്ചാൽ നമ്മുടെ ഉമ്മയോ അല്ലെങ്കിൽ ഉപ്പയോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നമ്മളോട് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ നമ്മുടെ കളിയെക്കുറിച്ച് ആലോചിച്ചും അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ നേരമ്പോക്കുകളെ കുറിച്ചൊക്കെ ആലോചിച്ചും അത് പലപ്പോഴും ചെയ്തു കൊടുക്കാറില്ല. അതല്ലെങ്കിൽ ഒരു നല്ല മനസ്സോടുകൂടി ചെയ്യാറില്ല. അത് നമ്മൾ ഒഴിവാക്കേണ്ടതല്ലേ മൻസൂർ?
1: തീർച്ചയായും. പല കൂട്ടുകാരും നമ്മൾ കണ്ടിട്ടുണ്ട്, സ്കൂളൊക്കെ വിട്ടുവന്നാൽ വേഗക്കൂരി അങ്ങോട്ട് എറിഞ്ഞ്, യൂണിഫോം ഒക്കെ അയച്ച് ഇങ്ങോട്ട് എറിഞ്ഞ് ഉടനെ കളിക്കാൻ അങ്ങോട്ട് ഓടും. അവരുടെ പുസ്തകം നല്ല രൂപത്തിൽ ഒതുക്കിയെടുത്തു വെക്കാൻ അവർക്കറിയില്ല. അതുപോലെ തന്നെ വസ്ത്രമൊക്കെ അലക്കാനുള്ള വസ്ത്രം ഒരു ഭാഗത്ത് കൂട്ടിവെക്കാൻ, അലക്കി വെച്ച വസ്ത്രങ്ങളൊക്കെ നല്ല വൃത്തിയായി മടക്കി വെച്ച് റൂമും സ്റ്റഡി ടേബിളും എല്ലാം നല്ല ഭംഗിയിൽ വൃത്തിയിൽ അടുക്കോടെ ചിട്ടയോടെ, ആര് എപ്പോ വീട്ടിലേക്ക് വന്നാലോ ഹാവ് എന്ത് സുന്ദരമായ റൂം, എന്ത് സുന്ദരമായ സ്റ്റഡി ടേബിൾ, എത്ര അടുക്കും ചിട്ടയുമുള്ളവനാണ് ഈ കുഞ്ഞ് എന്നു ആളുകൾക്ക് ബോധ്യപ്പെടുന്ന, അല്ലെങ്കിൽ ആളുകൾ പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിലുള്ള അടുക്കും ചിട്ടയും വൃത്തിയും. എം എസ് സൂചിപ്പിച്ച പോലെ ഉമ്മയെ പ്രയാസപ്പെടുത്താതെ, ജോലി ഭാരങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഉമ്മയ്ക്ക് ഇരട്ടി ജോലികൾ ചെയ്യിക്കാതെ സ്കൂളിൽ ഗ്രൗണ്ടിലൊക്കെ കളിച്ച് ശരീരം മൊത്തം ചെളിയായി ആകെ വിയർത്തൊലിച്ച് ഉമ്മയെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ ഒക്കെ വീട്ടിലേക്ക് വരുന്ന മക്കൾ നമുക്ക് കാണാം. അതിൽ നിന്നൊക്കെ മാറി വൃത്തിയുള്ള, എല്ലാവരാലും ആ രൂപത്തിൽ ഇഷ്ടപ്പെടുന്ന, ആർക്കും പ്രയാസമായി വർത്തിക്കാത്ത ഏറ്റവും നല്ല കൂട്ടുകാരായി മാറുവാൻ കൂടി ഈ വരികൾ നമുക്ക് പ്രചോദനമേകുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
0: തീർച്ചയായും. അത്തരത്തിൽ നമ്മുടെ കൈകൾ കൊണ്ട് എല്ലാ ജീവികൾക്കും, അത് മനുഷ്യരെന്നു മാത്രമല്ല മറ്റുള്ള മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ നമ്മുടെ കൈകൾ കൊണ്ടാവുന്ന ഉപകാരങ്ങൾ ചെയ്യുന്ന, നമ്മുടെ കൈകൾ കൊണ്ട് ചെയ്യാവുന്ന ഉപദ്രവങ്ങൾ ഒഴിവാക്കുന്ന നല്ല കൂട്ടുകാരായി മാറാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നമുക്ക് ഈ വരിയിൽ നിന്ന് കിട്ടുന്നത്, അല്ലേ?
1: എം എസ്, സത്യത്തിൽ പക്ഷികൾക്കും മൃഗങ്ങൾക്കുമൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്ന, നമ്മുടെ കൈകൾ കൊണ്ട് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോൾ, ഈ കടുത്ത വേനലിൽ സത്യത്തിൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ചില സംഗതികൾ അല്ലേ? നമ്മുടെ വീടിൻ്റെ മുകൾ ഭാഗത്ത് ഒരു പാത്രത്തിൽ ഒരൽപ്പം വെള്ളം വെച്ചാൽ, ഒരൽപ്പസമയത്തേക്ക് നമ്മൾ മാറി നിന്നാൽ എത്രയോ പറവകൾ പാറി വന്ന് അതിൽ വന്ന് സന്തോഷത്തോടെ കലപില ശബ്ദങ്ങളുണ്ടാക്കി കുടിക്കുന്നതും കുളിക്കുന്നതും ചിറകട്ടടിക്കുന്നതും ആനന്ദിക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ പലപ്പോഴും നമ്മുടെ കൂട്ടുകാർ അതിനൊന്നും ശ്രദ്ധിക്കാറില്ല. നമ്മുടെ ഈ കുരുന്നു കൈകൾ കൊണ്ട് നമുക്ക് ലോകത്ത്, സമൂഹത്തിൽ, നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റിയ വലിയ നന്മകളാണതൊക്കെ. നമ്മുടെ വീടിൻ്റെ മുകളിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ മുറ്റത്തിൻ്റെ ഒരറ്റത്തൊക്കെ വല്ല ചെറിയ പാത്രത്തിലൊക്കെ ഒരൽപ്പം വെള്ളം കൊണ്ടുപോയി വെച്ച് എന്നും അതിൽ വെള്ളം നനച്ചു കൊടുത്ത് ആ രൂപത്തിൽ എല്ലാ ജീവജാലങ്ങളോടും കരുണ കാണിക്കുന്ന, നന്മ ചെയ്യുന്ന കരങ്ങളായി ചെറുപ്പം മുതലേ ഈ കൊച്ചു കരങ്ങൾ മാറ്റാൻ നമുക്ക് ശ്രദ്ധിക്കണം എന്നുകൂടെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ സമയം ഉപയോഗിക്കുകയാണ്.
0: തീർച്ചയായും. അത്തരത്തിൽ നമ്മുടെ കൈകൾ കൊണ്ട് എല്ലാ ജീവജാലങ്ങൾക്കും, മനുഷ്യരാവട്ടെ, മനുഷ്യരിൽ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മ ഉപ്പ അവർക്കൊക്കെ ഉപകാരങ്ങൾ ചെയ്തുകൊണ്ട്, പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒക്കെ നമ്മളെക്കൊണ്ട് കഴിയുന്ന നന്മകൾ ചെയ്തുകൊണ്ട് നല്ല കൂട്ടുകാരാവാൻ നമുക്കൊക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിട ചോദിക്കാൻ സമയമായിരിക്കുകയാണ്. പീസ് റേഡിയോ പൂമരത്തണലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ, ഇന്ന് നമ്മളുമായി സംവദിച്ചതും കൂട്ടുകൂടിയതുമൊക്കെ മൻസൂറായിരുന്നു. അദ്ദേഹത്തിന് കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തേക്ക് വിട ചോദിക്കുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കൂട്ടുകാരുമായി കൂടുതൽ വിശേഷങ്ങളുമായി സംവദിക്കാനെത്താമെന്ന പ്രതീക്ഷയിൽ, ഇത് കൂട്ടുകാരുടെ സ്വന്തം എം എസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ, പൂമരത്തണലിൽ നമ്മൾ വളരെ സുന്ദരമായി കുട്ടികൾക്കുള്ള ആ ഒരു പ്രോഗ്രാം നമ്മൾ കേട്ടു.
4: അവതരിപ്പിച്ചത് ഷമീൽ മഞ്ചേരി, മൻസൂർ സ്വലാഹി. നന്മയിലേക്ക് നടന്നടക്കുക എന്നതായിരുന്നു വിഷയം.

0: നമ്മളിനി നുറുങ്ങുകളിലേക്കാണ് പോകുന്നത്.
1: എങ്ങനെ ചെറുതാക്കാം? കേട്ടതെല്ലാം വിശ്വസിക്കരുത്. ബീർബലിന്റെ ഉത്തരങ്ങൾ കേൾക്കുക വലിയ രസമുള്ള കാര്യമാണ്. അക്ബറിന് എന്ത് അസംബന്ധവും ചോദിക്കാം. അതിന് കൃത്യമായ ഒരു യുക്തിബന്ധം ബീർബൽ കണ്ടെത്തിയിരിക്കും. ഒരു ദിവസം ബീർബലിനെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് അക്ബർ ചോദിച്ചു, സൂര്യനും ചന്ദ്രനും കീഴെയുള്ള എന്തിനെപ്പറ്റി ചോദിച്ചാലും ഉത്തരം നൽകുന്ന നിങ്ങളുടെ ബുദ്ധിശക്തിയെ ഞാനിന്ന് അളക്കാൻ പോകയാണ്. ബീർബൽ, എനിക്കറിയേണ്ടത് സൂര്യനും ചന്ദ്രനും കാണാൻ കഴിയാത്തതായി വല്ലതും ഉണ്ടോ എന്നാണ്. ഉണ്ട് പ്രഭോ. എന്താണത്? അവർ ഒരിക്കലും ഇരുട്ട് കാണുന്നില്ല. ശരി, സത്യവും കള്ളവും തമ്മിലുള്ള അകലം പറയാമോ? പറയാം. നാലു വിരൽ. നാലു വിരലോ? അതിൻ്റെ കണക്കെന്താണ്? അക്ബർ അത്ഭുതത്തോടെ ചോദിച്ചു. കണ്ണിൽ നിന്ന് ചെവിയിലേക്കുള്ള അകലം ഒന്ന് കൈവച്ചു നോക്കൂ. പ്രഭോ, അക്ബറും സഭാവാസികളും ഒപ്പമാണ് വലതുകൈ അവരവരുടെ കണ്ണിനും ചെവിക്കും ഇടയിൽ വെച്ച് നോക്കിയത്. അകലം കൃത്യമായി നാല് വിരൽ. ഇതെങ്ങനെ സത്യവും കള്ളവും തമ്മിലുള്ള അകലമാകും? അക്കാര്യം കൂടി ബീർബൽ വ്യക്തമാക്കിയേ പറ്റൂ. പ്രഭോ, കണ്ണുകൊണ്ട് കാണുന്നത് സത്യം, ചെവി കൊണ്ട് കേൾക്കുന്നതെല്ലാം അതേപടി വിശ്വസിക്കാൻ പറ്റില്ല. ചിലപ്പോൾ കള്ളമാണെന്ന് വരാം. അതിനാലാണ് കണ്ടതും കേട്ടതും തമ്മിൽ, അഥവാ സത്യവും കള്ളവും തമ്മിൽ നാലു വിരലിൻ്റെ അകലമേയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞത്. കൊള്ളാം, കൊള്ളാം, നല്ല ഉത്തരം. പക്ഷേ അടുത്ത പരീക്ഷയിൽ നിങ്ങൾ പരാജയപ്പെടുമെന്നാണ് എന്റെ വിചാരം എന്ന് പറഞ്ഞുകൊണ്ട് അക്ബർ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റു. അദ്ദേഹം താഴെ ഇറങ്ങി വന്ന് തറയിൽ തെക്കുവടക്കായി ഒരു വര വരച്ചുകൊണ്ട് ചോദിച്ചു, ഞാൻ വരച്ച വര കണ്ടില്ലേ ബീർബൽ? ഇതിനെ എവിടെയും തൊടാതെ അല്പവും മായ്ക്കാതെ മുറിക്കാതെ ചെറുതാക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ബീർബൽ ഒന്നും പറഞ്ഞില്ല. ശാന്തനായി ആ വരയുടെ അടുത്തേക്ക് ചെന്ന് അതിന് സമാന്തരമായി കുറേക്കൂടി വലിയ ഒരു വര വരച്ചു. എന്നിട്ട് അക്ബറിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അക്ബർ എല്ലാം മറന്ന് ബീർബലിനെ കെട്ടിപ്പുണർന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ മഹാസമർത്ഥൻ തന്നെ ബീർബൽ. എന്നെ വല്ലാതെ ചെറുതാക്കിക്കളഞ്ഞു അല്ലേ? ഇല്ല പ്രഭോ, അങ്ങയ്ക്ക് വേണമെങ്കിൽ എന്റെ വരയുടെ രണ്ടറ്റവും മായ്ക്കാവുന്നതാണ്. അപ്പോൾ അങ്ങയുടെ വര വലുതായി മാറും. ആ വരയിൽ തൊടാതെ തന്നെ പോരെ. ഹോ, ഇയാളൊരു ബുദ്ധിരാക്ഷസനാണ്, സമ്മതിച്ചിരിക്കുന്നു. അക്ബറിന്റെ സന്തോഷത്തിൽ സദസ്യരും പങ്കുചേർന്നു.
0: മാഷാല്ലാ, നമ്മളിതുവരെ കേട്ടിട്ടുള്ളത് നുറുങ്ങുകളായിരുന്നു.
2: മാഷാല്ലാ, റേഡിയോ വൈബ്സ് മുന്നോട്ട് പോവുകയാണ്. കുറച്ച് ആഴങ്ങളിലുള്ള പഠനങ്ങൾ, അതിൽ അള്ളാഹുവിനെ കുറിച്ച് അടുത്തറിയാൻ ഏറ്റവും വളരെ വലിയ വഴിയാണ് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ നാമങ്ങൾ പഠിക്കുക എന്നുള്ളത്. അസ്മാഉൽ ഹുസ്ന എന്ന പ്രോഗ്രാമിലേക്കാണ് റേഡിയോ വൈബ്സിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അബ്ദുറഹഫ് അൽക്കമിയാണ് ഇതിന് നേതൃത്വം. അൽ മജീദ്
0: എന്ന നാമമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അസ്മാഉൽ ഹുസ്നയിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വൽആഖിബത്തു ലിൽമുത്തഖീൻ, വലഉദ്വാന ഇല്ലാ അലസ്സാലിമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. അല്ലാഹുവിൻ്റെ നാമങ്ങൾ, അത് പഠിക്കുക എന്നത് ഏറ്റവും മഹനീയമായ ഇൽമാണ്. ആ ഒരു അറിവ് നമ്മൾ കരസ്ഥമാക്കുമ്പോൾ അത് പഠിക്കുന്നതിലപ്പുറം നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ തേട്ടങ്ങൾ ഉണ്ടാവുക എന്നതാണ് ആ നാമം പഠിപ്പിച്ചു തരുന്ന, അർത്ഥമാക്കുന്ന അർത്ഥങ്ങളും തേട്ടങ്ങളും ജീവിതത്തിൽ പകർത്തുക എന്നത് അതിപ്രധാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പഠിക്കുന്നതിലുപരി, പറയുന്നതിലുപരി, കേൾക്കുന്നതിലുപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു നമുക്ക് ഏവർക്കും ഉദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് അൽ മജീദ് എന്ന നാമത്തെക്കുറിച്ചാണ്. അൽ മജീദ് എന്ന നാമം വിശുദ്ധ ഖുർആനിലും തിരുവചനങ്ങളിലും ധാരാളമായി വന്ന ഒരു നാമമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അൽ മജീദ് എന്ന് പറയുമ്പോൾ അല്ലാഹുവിൻ്റെ പ്രൗഢിയെയും അല്ലാഹുവിൻ്റെ ഔന്നത്യത്തെയും അല്ലാഹുവിൻ്റെ ഔദാര്യത്തെയും പ്രതാപത്തെയുമാണ് അറിയിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല സമ്പൂർണനാണ്. സ്ഥാനം കൊണ്ടും അതുപോലെ തന്നെ അവൻ്റെ ഔദാര്യം കൊണ്ടും എല്ലാം മറ്റുള്ളവരിൽ നിന്നെല്ലാം ഉപരിയിലാണ്, ഉന്നതിയിലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തെക്കുറിച്ച് സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇന്ന ഫിൽ ജന്നത്തി മിഅത്തു ദറജ, സ്വർഗത്തിന് 100 ദറജകളുണ്ട്. ആ 100 ദറജകളിൽ ഒരു ദറജയിൽ നിന്ന് രണ്ടാമത്തെ ദറജയിലേക്ക് എത്താൻ മാ ബൈന സമാ ഇവൽ അർദ്, ആകാശഭൂമിയോളം വ്യത്യാസമുണ്ട് എന്നാണ്. അങ്ങനെയുള്ള 100 ദറജകളെക്കുറിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സ്വഹാബത്തിനോട് പറയാണ്, ഫഇദാ സഅൽതുമുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ, ഫസ് അലൂഹു അൽ ഫിർദൌസ്, നിങ്ങൾ ഫിർദൌസിനെ ചോദിക്കണം. സ്വർഗത്തിൻ്റെ ഉന്നതമായ ദറജയിൽപ്പെട്ടതാണ്, ഏറ്റവും ടോപ്പ് ദറജയാണ് ഫിർദൌസി എന്നത്. ആ ഫിർദൌസ് നിങ്ങൾ ചോദിച്ചുകൊള്ളുക, ഫഇന്നഹു ഔസതുൽ ജന്ന, അത് സ്വർഗത്തിൻ്റെ നടുവിലാണ്. വഅഅലൽ ജന്ന, അത് ഏറ്റവും ടോപ്പിലുമാണ്. ഏറ്റവും ടോപ്പിൽ, ഏറ്റവും മധ്യഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥാനമാണ് അൽ ഫിർദൌസ്. ആ സ്ഥല, ആ ഒരു ദറജയിലേക്ക് എത്തിപ്പെടാൻ അള്ളാഹുവിനോട് നിങ്ങൾ ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞതിന് ശേഷം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വഫൗഖഹു അർശുർ റഹ്മാൻ, അതിൻ്റെ മുകളിലാണ്, ആ ഫിർദൌസിൻ്റെയും മുകളിലാണ് അള്ളാഹുവിൻ്റെ അർശ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതിൻ്റെയും ഉപരിയിലാണ് അള്ളാഹു എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ സ്ഥാനം എല്ലാത്തിനേക്കാളും ഉപരിയിലാണ്. സ്വർഗത്തിൻ്റെ ഏറ്റവും ടോപ്പ് ദറജ എന്നത് ഫിർദൌസ് എന്ന് പറയുമ്പോൾ, അതിൻ്റെ മുകളിലാണ് അള്ളാഹുവിൻ്റെ അർശ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ, അതിൻ്റെ മുകളിലാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഉള്ളത് എന്ന് പറയുമ്പോൾ, അള്ളാഹുവിൻ്റെ സ്ഥാനം കൊണ്ട് അള്ളാഹു ഉന്നതിയിലാണ്, അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് അള്ളാഹു ഉന്നതിയിലാണ്, അള്ളാഹു അവൻ്റെ കൊടുക്കലുകൾ കൊണ്ട്, അള്ളാഹു നൽകുന്നത് കൊണ്ട് അള്ളാഹു ഉന്നതിയിലാണ്. മറ്റുള്ളവർ കൊടുക്കുന്നത് പോലെയല്ല. അള്ളാഹു കൊടുത്ത് ഒരാൾക്ക് കനിയാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവൻ ധന്യനായി എന്നാണ്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല അൽ മജീദ് എന്ന് പറയുമ്പോൾ എല്ലാത്തിലും ഉന്നതിയിലായവൻ, ഔദാര്യത്തിൽ ഉന്നതിയിലായവൻ, അതുപോലെ തന്നെ വിട്ടുവീഴ്ചയിലും പ്രതാപത്തിലും എല്ലാത്തിലും ഉന്നതിയിലായവൻ എന്ന ഒരർത്ഥമാണ് അള്ളാഹുവിൻ്റെ ഈ നാമത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ സ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും, അർ റഹ്മാനു അലൽ അർശിസ്തവ, അള്ളാഹു അർഷിൻ്റെ ഉപരിയിലാണ്, അള്ളാഹു ഉപവിഷ്ടനാണ് എന്നൊക്കെ അള്ളാഹു പറയുമ്പോൾ അള്ളാഹുവിൻ്റെ സ്ഥാനത്തെയും അള്ളാഹുവിൻ്റെ പദവിയും അതെല്ലാം സമ്പൂർണമായവനാണ് അള്ളാഹു എന്നും, അതുകൊണ്ട് തന്നെ അവൻ എല്ലാത്തിനേക്കാളും ഉന്നതിയിലാണ് എന്നും വിശുദ്ധ ഖുർആനും തിരുവചനങ്ങളും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അള്ളാഹു നൽകുന്നതുപോലെ നമുക്ക് നൽകാൻ ഔദാര്യം കാണിക്കുന്നവനായിക്കൊണ്ട് ആരുമില്ല. ഒരുപക്ഷെ സൃഷ്ടികൾ അവൻ്റെ സമ്പത്തിൻ്റെ തോതനുസരിച്ച് കൊണ്ട് ചിലപ്പോൾ ചിലത് കൊടുത്തെന്നു വരാം. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ്റെ ഖജനാവ് വിശാലമാണ്. ആ വിശാലമായ ഖജനാവിൽ നിന്നാണ് ഈ ലോകത്തുള്ള സർവ്വതിനും നൽകിക്കൊണ്ടിരിക്കുന്നത്, ഔദാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവനൊന്നും തീർന്നു പോകുന്നില്ല. ഒരുപക്ഷെ ഈ ദുനിയാവിൽ സമ്പത്തുള്ള ആളുകൾ പോലും അവരുടെ ഔദാര്യങ്ങൾ ഒരുപക്ഷെ നിന്നുപോകും. ഒന്നുകിൽ അവരുടെ മരണത്തോടുകൂടി നിൽക്കും, അല്ലെങ്കിൽ ആ ഔദാര്യം ചെയ്യപ്പെട്ട വ്യക്തിയോട് എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വിള്ളലുകളോ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ അത് സ്റ്റോപ്പാകും. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ നിഷേധിക്കുന്നവർക്ക് പോലും അവൻ്റെ ഔദാര്യം ഈ ലോകത്ത് നൽകിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അള്ളാഹു അൽ മജീദ് എന്ന് പറയുമ്പോൾ ഔദാര്യത്തിൽ ഉന്നതിയിലായവൻ എന്ന അർത്ഥവും നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു കനിഞ്ഞു നൽകാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, ഒരാൾക്ക് കനിഞ്ഞു നൽകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ പിന്നെ ധന്യനാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അൽ മജീദ് എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആനിൽ ദുൽ അർശിൽ മജീദ് എന്ന് കാണാൻ സാധിക്കും. അവിടെ രണ്ട് ഖിറാഅത്താണ് പ്രധാനമായി ഉള്ളത്, ദുൽ അർശിൽ മജീദി എന്നും ദുൽ അർശിൽ മജീദു എന്നും. അപ്പോൾ മജീദു എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ നാമമായിക്കൊണ്ടാണ് പരിഗണിക്കുന്നത്. മജീദി എന്നാണെങ്കിൽ അർശിൻ്റെ വിശേഷണമായിക്കൊണ്ടാണ് പരിഗണിക്കപ്പെടുന്നത്. എന്നാൽ അർശ് തന്നെയും എത്ര ഗംഭീരമാണ്, എത്ര ഉന്നതിയിലാണ്. സ്വർഗത്തിൻ്റെ 100 ദറജകളിലെ ഏറ്റവും ടോപ്പ് ദറജയിൽ നിന്നും ഉന്നതിയിലാണ് അർശ്. അപ്പോൾ അത്രയും ഗംഭീരമായ ഉന്നതിയായ ആ ഒരു സ്ഥാനം കൈപ്പറ്റിയ ആ ഒരു സ്ഥാനത്തിലുള്ള അർശ്, ആ അർശിനേക്കാൾ ഉന്നതിയിലാണ് അള്ളാഹു. അപ്പോൾ അൽ മജീദ് എന്ന് പറയുമ്പോൾ സ്ഥാനം കൊണ്ട് ഉന്നതിയിലായവൻ, ഔദാര്യം കൊണ്ട് ഉന്നതിയിലായവൻ, പദവി കൊണ്ട് ഉന്നതിയിലായവൻ, ഇങ്ങനെ വ്യത്യസ്തമായ അർത്ഥങ്ങൾ അതിലുണ്ട് എന്നാണ്. അർശിനെക്കുറിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അർശിലാണ് കുർസിയുള്ളത്. ആ കുർസിയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലുള്ളത് ആകാശഭൂമിയോളം വിശാലമാണ് ആ കുർസി എന്നുള്ളത്. ആ കുർസി എവിടെ ഉള്ളത്? അർശിലാണ്. അപ്പോ ആകാശഭൂമികളോളം വിശാലമായ കുർസി അർശിലെങ്കിൽ അർശിന് എത്ര വിശാലുണ്ടാകും? ഒരു ഹദീസിൽ കാണാൻ പറ്റും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഒരു വിശാലമായ മരുഭൂമിയിലെ ഒരു ചെറിയൊരു വട്ടക്കണ്ണി മാത്രമാണ് കുർസി എന്നാണ്. ആ കുർസിയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താണ്? ആകാശഭൂമികളോളം വിശാലമാണ് കുർസി. അങ്ങനെയുള്ള കുർസി ആ അർശിൻ്റെ മേൽ, അതായത് മരുഭൂമിയിലെ ഒരു ചെറിയ വട്ടക്കണ്ണി പോലെയാണ് എന്ന് പറയുമ്പോൾ അർശത്ര വിശാലമാണ്. ആ അർശിലുള്ള കുർസിയെക്കുറിച്ചും ഖുർആൻ പറഞ്ഞത് ആകാശഭൂമികളോളം വിശാലം. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതാല അതിനേക്കാൾ ഉന്നതിയിലാണ്. അതുകൊണ്ട് തന്നെ അവൻ അൽ മജീദാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഒരിക്കൽ കഅബ് ബിനു ഉജൈർ റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ ബിനു അബി യഅല എന്ന് പറയുന്ന സ്വഹാബിയെ കണ്ടുമുട്ടിയപ്പോൾ കഅബ് ബിനു ഉജൈർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അല ഉഹ്ദീലക ഹദിയത്തൻ സമിഅതുഹാ മിനൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകനിൽ നിന്ന് കേട്ട ഒരു ഹദീസിനെ ഞാൻ നിനക്ക് ഹദിയയായി പറഞ്ഞു തരട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു മറ്റൊരു വിഷയം, ഹദീസുകളെ, സുന്നത്തുകളെ, പ്രവാചകന്റെ മൊഴിമുത്തുകളെ സ്വഹാബികൾ അതൊരു ഹദിയയായിക്കൊണ്ടായിരുന്നു പരസ്പരം കൈമാറിയിരുന്നത് എന്നാണ്. അത്രയും വലിയ സ്ഥാനം ഹദീസിൻ്റെ വിഷയത്തിൽ സ്വഹാബികൾ കണ്ടിരുന്നു എന്നാണ്. ഏതായാലും പ്രവാചകൻ സ്ഥലസ്ലമയുടെ ആ ഒരു ഹദീയിനെ, ആ ഒരു സുന്നത്തിനെ ഇവിടെ ഹദിയയായി കൊടുക്കുന്നു. എന്തായിരുന്നു അത്? അബ്ദുറഹ്മാൻ ഇബ്ന് അബി അഅല പറയുകയാണ്, നാം ബല നിങ്ങൾ പറഞ്ഞു തരൂ, എന്താണ് ആ ഒരു സംഭവം? കുൽന നമ്മൾ ചോദിച്ചിരുന്നു, യാ റസൂലല്ലാ റസൂലെ, കൈഫസ്സലാത്തു അലൈക്കും അഹ്ലൽ ബൈത്ത്, റസൂലെ താങ്കളുടെ മേലും അഹ്ല ബൈത്തിൻ്റെ പേരിലും എങ്ങനെയാണ് നമ്മൾ സ്വലാത്ത് പറയുക എന്ന് പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇബ്രാഹിമിയ സ്വലാത്ത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഇബ്രാഹിമിയ സ്വലാത്തിൽ എന്താണുള്ളത്? അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദ്, അല്ലാഹുവേ മുഹമ്മദ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയ്ക്കും കുടുംബത്തിനും നീ പിന്നെ സ്വലാത്ത് നൽകണം, സമാധാനം നൽകണം. കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅല ആലി ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ കുടുംബത്തിനും നൽകിയതുപോലെ നൽകണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു കാരണം കൂടി പറയുന്നുണ്ട്. ഇന്നക്ക, തീർച്ചയായും കാരണം, ഹമീദുൻ മജീദ്, നീ ഹമീദാണ് മജീദാണ്, ഔദാര്യം നൽകുന്നവനാണ്, അനുഗ്രഹം നൽകുന്നവനാണ് എന്നൊക്കെയുള്ള ആ ഒരു പിന്നെ അള്ളാഹുവിൻ്റെ നാമത്തെ എടുത്തു പറഞ്ഞ്, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ പ്രവാചകൻ്റെ മേലും പ്രവാചകൻ്റെ കുടുംബത്തിൻ്റെ മേലും അനുഗ്രഹം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ ഹമീദ് എന്ന നാമത്തെക്കുറിച്ച് ഇവിടെ ഓർത്തു. മാത്രമല്ല അതിൻ്റെ ബാക്കി എന്താ? അല്ലാഹുമ്മ ബാരിക അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്, അല്ലാഹുവേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിനും ബറക്കത്ത് നൽകണമേ, ഏതുപോലെ കമാ ബാറക്ത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനും കുടുംബത്തിനും ബറക്കത്ത് ചെയ്തതുപോലെ. എന്നിട്ട് അവസാനം പറഞ്ഞെന്താ? ഇന്നക ഹമീദു മജീദ്, കാരണം നീ ഹമീദു മജീദുമാണ്, ഔദാര്യം നൽകുന്നവനാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ബറക്കത്ത് ലഭിക്കാൻ, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നാണ് ബറക്കത്ത് ലഭിക്കുന്നത് എന്നും അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് എന്നും, അവൻ മജീദാണ് എന്നും, അവൻ അളവറ്റ രൂപത്തിൽ ദയാലുവാണ് എന്നും, അവൻ വിട്ടുവീഴ്ച നൽകുന്നവനെന്നും, അവൻ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു നൽകുന്നവനെന്നും എന്നിങ്ങനെയുള്ള വിശാലമായ അർത്ഥങ്ങൾ അൽ മജീദ് എന്ന നാമത്തിലുണ്ട്. കാരണം അള്ളാഹു അൽ മജീദാണ്, അവൻ ഔദാര്യം നൽകുന്നു, ബറക്കത്ത് നൽകുന്നു, അനുഗ്രഹങ്ങൾ നൽകുന്നു, അവനിൽ നിന്നാണ് ബറക്കത്തും സമാധാനവും ലഭിക്കുന്നത് എന്ന് ഈയൊരു പ്രാർത്ഥനയിലൂടെ, ഈയൊരു ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ബറക്കത്ത് ചോദിച്ചപ്പോഴും അനുഗ്രഹം ചോദിച്ചപ്പോഴും, അതായത് സമാധാനം ചോദിച്ചപ്പോഴും കാരണം പറഞ്ഞത് ഇന്നക ഹമീദും മജീദ്, നീ ഹമീദാണ് മജീദാണ്, അള്ളാഹുവേ നീ ഔദാര്യം നൽകുന്നവനാണ് എന്ന് ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വതാല അൽ മജീദ് എന്ന് പറയുമ്പോൾ അവൻ അടിമകൾക്ക് വിശാലത നൽകി, വിശാലമായി അടിമകൾക്ക് നൽകുന്നവനാണ് എന്നൊരർത്ഥവും നമുക്ക് കാണാൻ സാധിക്കും. മലക്കുകൾ ആകാശലോകത്ത് നിന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെയും കുടുംബത്തിൻ്റെയും, അതായത് സാറ ബീവിയുടെയും അടുത്ത് വന്നിട്ട് സന്തോഷ വാർത്ത അറിയിക്കാനും, വാർദ്ധക്യത്തിൽ വന്ധ്യതയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന മക്കളില്ലാത്ത അവരുടെ അടുത്തു വന്നിട്ട് ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം ഒരു കുട്ടിയെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ആ വാർത്ത കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടുകൊണ്ട് സാറ മുഖത്തടിക്കാൻ, എന്നിട്ട് ആ മഹദി പറയാണ്, ഖാലത് യാ വൈലത്ത അഅലിദു വഅന അജൂസുൻ വഹാദ ബഅലി ഷൈഖാ. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. യാ വൈലത്ത, എൻ്റെ നാശമേ എന്ന് പറഞ്ഞിട്ട് ഞാനിനി ഗർഭം ധരിക്കുകയോ ഞാനിനി പ്രസവിക്കുകയോ എന്ന് പറഞ്ഞ് ഹാദ അജൂസ് അന അജൂസുൻ വന്ധ്യതയുള്ളയാളാണ്, മാത്രമല്ല ബഅലി ഷൈഖ എന്നെ വാർദ്ധക്യം ബാധിച്ചിട്ടുണ്ട്, ഇങ്ങനെ വാർദ്ധക്യം ബാധിച്ച വന്ധ്യതയുള്ള ഞാനിനി പ്രസവിക്കുകയോ, ഇന്നഹാദ ലശൈഉൻ അജീബ് ഈ കാര്യം എത്ര അത്ഭുതമാണ് എന്ന് പറഞ്ഞ് അവിടെ പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മലക്കുകൾ അതിഥികളായി വീട്ടിൽ വന്നുകൊണ്ട് ആകാശ ലോകത്തു നിന്ന് ആ വീട്ടിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അടുത്തു വന്നും സാറയുടെ അടുത്തു വന്നും ഭാര്യയോടും പറയുകയാണ്, മലക്കുകൾ പറയുകയാണ്, ഖാലു അതഅജബീന മിൻ അംരില്ലാഹ്, അള്ളാഹുവിൻ്റെ കൽപ്പനയുടെ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ, അള്ളാഹു കൽപ്പിച്ച തീരുമാനിച്ച വിഷയത്തിൽ നിങ്ങൾ അത്ഭുതപ്പെടുകയാണോ? റഹ്മത്തുല്ലാഹി വബറകാതുഹു, അള്ളാഹുവിൻ്റെ റഹ്മത്തും അള്ളാഹുവിൻ്റെ ബറക്കത്തും അലൈക്കും അഹ്ലൽ ബൈത്ത്, നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലും ഉണ്ടായിക്കൊള്ളട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും, ഇന്നഹു ഹമീദുൻ മജീദ്, അതിൻ്റെ കാരണമായി പറഞ്ഞത് അള്ളാഹു ഹമീദാണ് മജീദാണ് എന്നാണ്. അപ്പോൾ അള്ളാഹു ഹമീദ് ആയതുകൊണ്ട്, അള്ളാഹു മജീദ് അൽ മജീദ് ആയതുകൊണ്ട് അള്ളാഹുവിൻ്റെ ബറക്കത്തുണ്ടാകും, അള്ളാഹുവിൻ്റെ റഹ്മത്തുണ്ടാകും, അള്ളാഹുവിൻ്റെ റഹ്മത്തും ബറക്കത്തും ലഭിക്കാൻ ചില കാരണങ്ങളുണ്ട്. അങ്ങനെ ആ മലക്കുകൾ സാറയോട് വീണ്ടും ആശ്വസിപ്പിക്കാണ്, ഖാല കദാലിക ഖാല റബ്ബുകി ഹുവ അലയ്യ ഹയ്യുൻ, കാര്യം അപ്രകാരമാണ്, നിങ്ങൾ ഒരുപക്ഷെ വാർദ്ധക്യത്തിലെത്തിയേക്കാം, ഒരുപക്ഷെ വന്ധ്യതയുള്ള ആളായിരിക്കാം, പക്ഷെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം, അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം അത് നടക്കുക തന്നെ ചെയ്യും. ഖാല റബ്ബുകി, നിന്റെ റബ്ബ് ഇത് പറഞ്ഞതാണ്, ഹുവ അലയ്യ ഹയ്യുൻ വലിനജഅലഹു ആയത്തൻ ലിന്നാസി വറഹ്മതൻ മിന്ന. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ജനങ്ങൾക്കിതൊരു ദൃഷ്ടാന്തമാണ്, അള്ളാഹു അൽ മജീദ് എന്ന് ഒന്നുകൂടി മനസ്സിലാക്കാനുള്ള ഒരു ദൃഷ്ടാന്തമായിക്കൊണ്ട് ഇത് നമുക്ക് നോക്കിക്കാണാം. രണ്ടാമത്തത്, വറഹ്മതം മിന്ന, ഇത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള റഹ്മത്താണ്, കാരുണ്യമാണ്. കാരണം അൽ മജീദ്, അവൻ ഔദാര്യം ചെയ്യുന്നവൻ. അള്ളാഹു ഔദാര്യം വിശാലമാക്കിയാൽ, ഒരാളുടെ വിഷയത്തിൽ വിശാലമാക്കി കൊടുത്താൽ, ഒരാൾക്ക് ഒരു കാര്യം കൊടുക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏത് തടസ്സവും അള്ളാഹുവിനൊരു തടസ്സമല്ല. കാരണം ഇവിടെ സാറ പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഷെയ്ഖായി, അതായത് വാർദ്ധക്യത്തിലെത്തി, വാർദ്ധക്യത്തിലെത്തിയെന്ന് മാത്രമല്ല വന്ധ്യതയുള്ള ആളും കൂടിയാണ്. അപ്പം രണ്ട് കാരണങ്ങൾ, ഗർഭം ചുമക്കാതിരിക്കാനുള്ള രണ്ട് കാരണങ്ങൾ, അതും ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ ഉണ്ടായിരുന്നിട്ടും അള്ളാഹു തീരുമാനിച്ചപ്പോൾ അവിടെ ആ സാറ ഗർഭിണിയായി എന്നാണ്. അപ്പോൾ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു തടസ്സമല്ല. ഏതൊരു തടസ്സവും അള്ളാഹുവിനൊരു തടസ്സമല്ല. അള്ളാഹു ഒരാൾക്ക് നൽകാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് എത്ര വലിയ തടസ്സങ്ങളുണ്ടെങ്കിലും അതിമാറിക്കിട്ടുകയും അവനത് ലഭിക്കുകയും ചെയ്യും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് നമ്മളൊക്കെയും പ്രാർത്ഥിക്കുമ്പോൾ നിസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥനയിൽ അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅത്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദ് വമിൻകൽ ജദ്ദ്, അള്ളാഹുവേ നീ തരാൻ ഉദ്ദേശിച്ചതിനെ തടയാൻ ഈ ലോകത്ത് ആരൊക്കെ വിചാരിച്ചാലും സാധിക്കില്ല. നീ തടയാൻ ഉദ്ദേശിച്ചതിനെ തരാൻ ഈ ലോകത്തുള്ള എല്ലാവരും ഒരുമിച്ച് കൂടിയാലും സാധിക്കുകയില്ല എന്നാണ്. അപ്പം എത്ര തടസ്സങ്ങളുണ്ടെങ്കിലും തരാൻ കഴിയുന്നവൻ അള്ളാഹു, എത്ര എളുപ്പങ്ങളുണ്ടെങ്കിലും തടയാൻ കഴിയുന്നവനും അള്ളാഹു ആണ്. അൽ മജീദ് എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ അള്ളാഹു ഔദാര്യവാനാണ് എല്ലാ വിഷയത്തിലും. അള്ളാഹു സ്ഥാനം കൊണ്ട് ഉന്നതിയിലാണ്, അള്ളാഹു പദവി കൊണ്ട് ഉന്നതിയിലാണ്, അള്ളാഹു അവൻ്റെ സത്ത കൊണ്ട് ഉന്നതിയിലാണ്. ഇങ്ങനെ നമുക്ക് അള്ളാഹുവിൻ്റെ മജിദിനെ നമുക്ക് വായിക്കാൻ സാധിക്കും. മാത്രമല്ല, അള്ളാഹു അൽ മജീദ് എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് അൽ മജീദ് എന്ന് പറയുന്നതായിക്കൊണ്ട് വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. അപ്പോൾ എന്താണത്? ഖാഫ് വൽ ഖുർആനിൽ മജീദ്, ഖുർആനിനെ കുറിച്ച് അൽ മജീദ് എന്നല്ലാഹ് പറഞ്ഞു. മറ്റൊരായത്തിൽ സൂറത്തുൽ ബുറൂജിലൂടെ പറഞ്ഞു, ബൽ ഹുവ ഖുർആനുൽ മജീദ് ഫി ലൗഹിൻ മഹ്ഫൂദ്, അല്ല പറയാണ് ഖുർആൻ മജീദാണ്, അത് മജീദാണ്. കാരണം എന്തുകൊണ്ട് ഖുർആനിനെ മജീദ് എന്ന് പറഞ്ഞു? ഖുർആൻ സമ്പൂർണമാണ്. മറ്റു ഇതര വേദഗ്രന്ഥങ്ങളിൽ നിന്നും മറ്റു ഏത് പുസ്തകങ്ങളിൽ നിന്നും അള്ളാഹുവിൻ്റെ കലാം എന്നത് സമ്പൂർണമാണ്. അതുകൊണ്ട് തന്നെ അതിനെ അൽ മജീദ് എന്ന് പറഞ്ഞു. ബൽ ഹുവ ഖുർആനുൻ മജീദ്. പക്ഷേ ആ സമ്പൂർണമായ ഖുർആനിനെ നമ്മൾ സ്വീകരിക്കുമ്പോഴും അതിൽ നിന്ന് നേടേണ്ടത് നേടുമ്പോഴാണ് ആ ഖുർആനിനെ നമുക്ക് അനുഗ്രഹമായി ലഭിക്കുക. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് യഹ്ദി ബിഹില്ലാ മനിത്തബഅ റിദ്വാനഹു സുബുലസ്സലാം. ആ ഗ്രന്ഥം നേർമാർഗത്തിൽ നയിക്കുന്ന ഗ്രന്ഥമാണ്. അതിനെ പിൻപറ്റുന്ന ആളുകൾക്ക് മാത്രമേ അത് കിട്ടുള്ളൂ. അതിനെ സ്വീകരിക്കേണ്ട മുറപ്രകാരം സ്വീകരിക്കുകയും പഠിക്കുകയും മനനം ചെയ്യുകയും ചെയ്യുമ്പോൾ മാത്രമേ അതിൻ്റെ ഗുണങ്ങൾ എടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഗുണം നിറഞ്ഞ, മേന്മ നിറഞ്ഞ, നന്മകൾ മാത്രമുള്ളതാണ് അൽ മജീദ്. അതിന് യാതൊരു ന്യൂനതയുമില്ല, കുറവുകളില്ല, സമ്പൂർണമാണ്. അതുകൊണ്ടാണ് ഖുർആനിനെ മജീദ് എന്ന് പറഞ്ഞത്. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതാല അൽ മജീദ് എന്ന് പറയുമ്പോൾ യാതൊരു ന്യൂനതകളില്ലാത്ത സമ്പൂർണമായ, അതുപോലെ തന്നെ അവൻ്റെ ഔദാര്യം നിറഞ്ഞ, അവൻ്റെ പദവി കൊണ്ട് ഉന്നതിയിലായ, സ്ഥാനം കൊണ്ട് ഉന്നതിയിലായ, ഇങ്ങനെ വ്യത്യസ്തമായ അർത്ഥങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിനെ അൽ മജീദായി സ്വീകരിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹവും സംഘവും 30 പേരടങ്ങുന്ന ഒരു സംഘം മറ്റൊരു നാട്ടിലേക്ക് യാത്ര പോവുകയാണ്. അവിടെ എത്തി വിശന്നു, അല്പം ഭക്ഷണം ചോദിച്ചു. അവിടെയുള്ള ആളുകൾ പിശുക്കന്മാരായതുകൊണ്ട് കൊടുക്കാൻ തയ്യാറായിട്ടില്ല. അവസാനം ആ നാട്ടിലെ ഗോത്രത്തലവന് തേളുകടിക്കുകയുണ്ടായി. അവരിൽ ആളുകൾ ഓടി വന്ന് സ്വഹാബിമാരോട് ചോദിക്കുകയാണ്, നിങ്ങളിൽ ആരാണ് റുഖിയ ചെയ്യുക, നിങ്ങളിൽ ആരാണ് റുഖിയ ചെയ്യുക എന്ന് ചോദിച്ചപ്പോൾ സ്വഹാബിമാർ തിരിച്ച് ആ സമയത്ത് ആ ഒരു അവസരത്തെ മുതലെടുക്കാൻ വേണ്ടി ഭക്ഷണം തരാത്ത ആളുകളാണ് വന്ന് ചോദിക്കുന്നത്, സഹായം തേടുന്നത്. അപ്പോൾ ഇവർ ഭക്ഷണം ചോദിച്ചു. അങ്ങനെ ഒരു കണ്ടീഷൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ റുഖിയ ചെയ്തു കൊടുക്കുന്നു. 7 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഓതി ആ ഒരു അസുഖത്തെ, ആ ഒരു പ്രശ്നത്തെ നീക്കിക്കൊടുക്കുന്നു. അപ്പോൾ ഇത് ഖുർആനിനെ ആ രൂപത്തിൽ സ്വീകരിച്ചതുകൊണ്ടും ആ ഖുർആനിൽ നിന്ന് ഗുണമെടുത്തതും കൊണ്ടുമാണ് അവർക്കതിനിൽ നിന്ന് ഗുണമെടുക്കാൻ അവർക്ക് സാധിച്ചത്. വിശുദ്ധ ഖുർആനുമായി അഭേദ്യമായ ബന്ധം സ്ഥാപിച്ചതുകൊണ്ടാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഗുണം മാത്രമേ ലഭിക്കുകയുള്ളൂ. ചരിത്രത്തിൽ കാണാം, അവസാനം 30 ആടുകൾ അവർക്ക് വേണ്ടി നൽകിയെന്നാണ്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വതാല അൽ മജീദ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ഔദാര്യം ഉന്നതിയിലായതാണ്, അള്ളാഹുവിൻ്റെ സ്ഥാനം, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ, ഇതൊക്കെയും നമുക്ക് ഈ അൽ മജീദ് എന്ന നാമങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ അൽ മജീദ് എന്ന നാമം നമ്മൾ പഠിക്കുന്നതോടൊപ്പം ആ അവൻ്റെ ഔദാര്യവും റഹ്മത്തും കാരുണ്യവും നേടിയെടുക്കാനുള്ള കാരണങ്ങൾ കൂടി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത് പ്രാർത്ഥന തന്നെയാണ്. അൽ മജീദ് എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ റബ്ബിൽ നിന്നുള്ള ഔദാര്യം നമുക്ക് ലഭിക്കാൻ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. റബ്ബന ആത്തിന ഫിദ്ദുന്യ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. അള്ളാഹുവേ, ദുനിയാവിലെ എല്ലാ ഖൈറുകളും ഞാൻ നിന്നോട് ചോദിക്കുന്നു, നീ എനിക്ക് നൽകണം. നാളെ പരലോകത്തുള്ള എല്ലാ ഖൈറുകളെക്കുറിച്ചും ഞാൻ നിന്നോട് ചോദിക്കുന്നു, നീ എനിക്ക് നൽകണം. വഖിനാ അദാബന്നാർ, നരകത്തിൻ്റെ ആ ഒരു അദാബിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിക്കണമേ. അപ്പോൾ ദുനിയാവിലുള്ളതും ചോദിച്ചു, പരലോകത്തുള്ളതും ചോദിച്ചു. അങ്ങനെ റബ്ബിനോടെല്ലാം ചോദിക്കാൻ നമുക്ക് കഴിയണം. അതോടൊപ്പം അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അനുസരിക്കാൻ തയ്യാറാകണം. ഇവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും അതുപോലെ തന്നെ സാറയും മക്കളും അനുഗ്രഹീതമായത് പൂർണ്ണമായി റബ്ബിൽ കീഴ്വണങ്ങിയപ്പോഴാണ്. ഇതുപോലെ റബ്ബിൽ പൂർണ്ണമായി കീഴ്വണങ്ങാൻ, റബ്ബിൻ്റെ കാര്യങ്ങളെ അനുസരിക്കാൻ, കൽപ്പനകൾ അനുസരിക്കാൻ, അള്ളാഹു വിട്ടുനിൽക്കാൻ പറഞ്ഞതിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമുക്ക് സാധിച്ചാൽ റബ്ബിൻ്റെ അൽ മജീദിൽ നിന്ന്, അള്ളാഹു അൽ മജീദ് എന്ന നാമം അർത്ഥമാക്കുന്ന തേട്ടങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരുത്തിക്കാൻ, റബ്ബിൽ നിന്ന് ലഭിക്കാൻ കാരണമാകും എന്നത് നമ്മൾ പ്രത്യേകം ഓർമ്മിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വതാല അൽ മജീദ് എന്ന് പറയുമ്പോൾ അവൻ അളവറ്റ രൂപത്തിൽ ദയാലുവാണ്. അവൻ അവൻ്റെ സ്ഥാനം കൊണ്ട് ഉന്നതിയിലാണ്. അവനവൻ്റെ സത്ത കൊണ്ട് ഉന്നതിയിലാണ്. അവനവൻ്റെ പ്രതാപം കൊണ്ടും ഉന്നതിയിലാണ്. അവൻ കനിഞ്ഞു നൽകാൻ ഉദ്ദേശിച്ചവൻ രക്ഷപ്പെട്ടു. അവൻ തടയാൻ ഉദ്ദേശിച്ച ഒരു വ്യക്തിയുണ്ടെങ്കിൽ അവനും പ്രയാസപ്പെട്ടു, പരാജയപ്പെട്ടു എന്നാണ്. അപ്പോൾ അവൻ്റെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നേടിയെടുക്കാനുള്ള കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കുക എന്നതും അള്ളാഹുവിൻ്റെ മജിദ് വിശാലമാകാൻ, അള്ളാഹുവിൻ്റെ ഔദാര്യം വിശാലമാകാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ഒരു നാമം പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാല്ലാ, അസ്മാഉൽ ഹുസ്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള നാമങ്ങൾ നമ്മൾ ദിനവും പഠിച്ചു വരികയാണ്. ഇന്ന് അൽ മജീദ് എന്ന നാമമാണ് പഠിച്ചത്. അബ്ദുറൌഫ് അൽകമിയാണ് അതിന് നേതൃത്വം നൽകിയത്. ഇനി ഒരു കഥയിലേക്ക് പോകാം അല്ലേ?
0: അതെ,
2: കഥ പറയാം.
0: ഇന്നത്തെ കഥ എന്ന് പറയുന്നത് കാട്ടാടിൻ്റെയും കലമാനിൻ്റെയും ഷണ്ട എന്ന വിഷയത്തിലാണ്. അബ്ദുസലാം വീട്ടിയാണ് എന്നത്തെയും പോലെ കഥ പറയാം സെഷനിൽ നമ്മളോടൊപ്പമുള്ളത്.
2: റേഡിയോയിൽ കഥ എന്ന് കേൾക്കുമ്പോൾ തന്നെ സലാം സാറെ,
0: അതെ,
2: ആണ് ഇപ്പോൾ നമ്മൾ ലേബലിലുള്ളത്. മാഷാല്ലാ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ കഥ പറയാം പരിപാടിയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. കാട്ടാടിൻ്റെയും കലമാനിൻ്റെയും ഷണ്ട. ഒരിക്കൽ ഒരു കാട്ടാടും കലമാനും ഒരേ സമയം വെള്ളം കുടിക്കാനായി കാട്ടിനുള്ളിലെ ഒരു തടാകത്തിലെത്തി. തടാകത്തിലേക്കിറങ്ങി വെള്ളം കുടിക്കാനുള്ള സ്ഥലം കുറവായതിനാൽ ഒരാൾക്ക് മാത്രമേ ഒരു സമയം വെള്ളം കുടിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. വെള്ളം കുടിക്കാനൊരുങ്ങുകയായിരുന്ന കാട്ടാട് കലമാനിനോട് കയർത്തു. ആദ്യമെത്തിയത് ഞാനാണ്, അതുകൊണ്ട് ഞാൻ വെള്ളം കുടിച്ചിട്ട് നിനക്ക് കുടിക്കാം. കലമാൻ ഇത് കേട്ട് ദേഷ്യം വന്നു. അവൻ കാട്ടാടിനെ ഇടിച്ചു മാറ്റി വെള്ളം കുടിക്കാൻ ശ്രമിച്ചു. ഇടിയുടെ ശക്തിയിൽ തെറിച്ചു വീണ കാട്ടാട് ചാടിയെഴുന്നേറ്റ് കലമാനിനെ തിരിച്ചും ആക്രമിച്ചു. പിന്നെ അതൊരു വലിയ പോരാട്ടമായിരുന്നു. ദാഹം മറന്ന് ഇരുവരും എങ്ങനെയെങ്കിലും എതിരാളിയെ ഇടിച്ചു വീഴ്ത്തുക എന്ന ഒറ്റ ഉദ്ദേശത്തോടെ പൊരുതാൻ തുടങ്ങി. പോരാട്ടം നല്ല വീര്യത്തോടെ തുടരവേ ഇതെല്ലാം ആസ്വദിച്ചുകൊണ്ട് പ്രതീക്ഷയോടെ ചിലർ അടുത്തുള്ള മരത്തിലിങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. ആരാണെന്നോ? ഒരു കൂട്ടം കഴുകന്മാർ. പരസ്പരം ഇടിച്ച് മരിച്ചു വീഴുന്ന കാട്ടാടിൻ്റെയും കലമാനിൻ്റെയും ശരീരം ഭക്ഷിച്ച് വിശപ്പടക്കാമെന്ന കൊതിയോടെ കാത്തിരിക്കുന്ന കഴുകന്മാർ. എതിരാളിയെ തറപറ്റിക്കാനുള്ള പോരാട്ടത്തിൽ കാര്യമായി പരിക്കേറ്റ് ക്ഷീണിതരായ കാട്ടാടും കലമാനും എന്നിട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറില്ലായിരുന്നു. ഉടനെ തന്നെ തങ്ങൾക്ക് നല്ല ഭക്ഷണം കിട്ടുമെന്ന് കരുതിയ കഴുകന്മാർ പതിയെ ആകാശത്ത് വട്ടമിട്ട് പറക്കാൻ തുടങ്ങി. പോരാട്ടത്തിനിടയിൽ എപ്പോഴോ അറിയാതെ മുകളിലേക്ക് നോക്കിയ കാട്ടാട് തങ്ങൾക്ക് മുകളിൽ കൊതിയോടെ വട്ടമിട്ട് പറക്കുന്ന കഴുകന്മാരെ കണ്ടു. അവന് കാര്യങ്ങളുടെ കിടപ്പ് വേഗം മനസ്സിലായി. അതോടെ അവൻ ഇടി നിർത്തി കലമാനോട് പറഞ്ഞു, ചങ്ങാതി, നമ്മൾ ഇങ്ങനെ പരസ്പരം പോരടിച്ചാൽ നമുക്ക് രണ്ടു പേർക്കും നഷ്ടമേ ഉണ്ടാകൂ. ലാഭം നമ്മുടെ മാംസം ഭക്ഷിക്കാൻ കാത്തിരിക്കുന്ന ആ കഴുകന്മാർക്കായിരിക്കും. അതുകൊണ്ട് നീ ആദ്യം വെള്ളം കുടിച്ചുകൊള്ളൂ. കാട്ടാടിൻ്റെ വാക്കുകൾ കേട്ട കലമാനും അപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. അവൻ പറഞ്ഞു, വേണ്ട ചങ്ങാതി, നീ തന്നെയാണ് ആദ്യമെത്തിയത്, അതുകൊണ്ട് നീ ആദ്യം കുടിച്ചോളൂ. അങ്ങനെ കാട്ടാട് വേഗം വെള്ളം കുടിച്ചു. അതിനുശേഷം കലമാനും സുഖമായി വെള്ളം കുടിച്ചു. രണ്ടുപേരും സൗഹൃദത്തോടെ യാത്രയായി. കൊതിപൂണ്ടിരുന്ന കഴുകന്മാർ ഇര തേടി അവിടെ നിന്നും ദൂരേക്ക് പറന്നുപോയി. കൂട്ടുകാരെ, വളരെ അർത്ഥമുള്ള ഒരു കഥയാണ് ഇപ്പം നമ്മൾ കേട്ടത്. കാട്ടാടിൻ്റെയും കലമാനിൻ്റെയും ഷണ്ട കൊണ്ട് ശരിക്കും എന്താണ് സംഭവിക്കുമായിരുന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അവർക്ക് കാര്യം മനസ്സിലായപ്പോൾ ശത്രുവിൻ്റെ മനസ്സും ശത്രു കാത്തിരിക്കുന്നതും തിരിച്ചറിഞ്ഞപ്പോഴേക്കും വെറുതെ അനാവശ്യമായ ഷണ്ടയായിരുന്നു എന്ന് തിരിച്ചറിയുന്നു. പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുന്നു. അവർക്ക് രണ്ടുപേർക്കും രക്ഷപ്പെടാൻ സാധിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിലും കുഞ്ഞുമക്കളെ ഇങ്ങനെയൊക്കെ ചിന്ത ഉണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. വെറുതെ നമ്മൾ ഷണ്ട കൂടി നമ്മുടെ സമയവും നമ്മുടെ ശാരീരികമായ നഷ്ടങ്ങളും ഒക്കെ വരുത്തുന്ന പല അവസരങ്ങളും ഉണ്ടാവാറില്ലേ? എനിക്കാണ് ആദ്യം വേണ്ടത്, തരില്ല, അങ്ങനെ ഇങ്ങനെ വെറുതനാവശ്യമായ ശുണ്ഠിയൊക്കെ കാണിച്ച് വീട്ടിലുള്ള കൊച്ചനിയനോടും ജ്യേഷ്ഠനോടും ഒക്കെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കലമ്പൽ കൂടുന്ന അവസ്ഥ ഉണ്ടാവാറില്ലേ? അവസാന നഷ്ടം എന്താ ഉണ്ടാവുക? നമുക്ക് തന്നെയാണ് നഷ്ടമുണ്ടാവുക. അപ്പം അതുകൊണ്ട് പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ ലാഭം മാത്രമേ നമുക്കുണ്ടാവൂ. കാട്ടാടിൻ്റെയും കലമാനിൻ്റെയും കഥ നമ്മളെ അത് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ഇതുവരെ നമ്മൾ കേട്ടത് കഥയായിരുന്നു. അബ്ദുസ്സലാം വീട്ടി നടത്തിയിട്ടുള്ള ആ ഒരു അവതരണം, കാട്ടാടിൻ്റെയും കലമാനിൻ്റെയും ഷണ്ഡ എന്ന കഥയാണ് നമ്മൾ കേട്ടത്. മുനി, മുന്നോട്ട് പോകുമ്പോൾ റേഡിയോ വൈബ്സിൽ ജനക്ഷേമം,
0: ഇന്നത്തെ ജനക്ഷേമത്തിലെ വിഷയം എന്ന് പറയുന്നത് ശ്രോതാക്കൾ അയച്ചു തന്ന ചോദ്യങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ജി എസ് ടിയുടെ പാനൽ ഡിസ്കഷനാണ്.
2: ഓക്കെ, അപ്പോൾ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് സംശയങ്ങളുള്ള ആളുകൾക്ക് അതിൻ്റെ ദൂരീകരണം ഉണ്ടാവും.
5: ഇന്ന് നമ്മുടെ പാനലിൽ ഉള്ളവർ സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പിലെ മലപ്പുറം അസിസ്റ്റന്റ് കമ്മീഷണർ കെ അബ്ദുൽ ലത്തീഫ് സാറാണ്. അതേപോലെ വകുപ്പിലെ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ എ എം ഷംസുദ്ദീൻ കൂടെയുണ്ട്. ഞാൻ മുഹമ്മദ് അലി പൊത്തുകാടൻ, സ്റ്റേറ്റ് ടാക്സ് ഓഫീസറാണ്. നമ്മുടെ പീസ് റേഡിയോയ്ക്ക് അബ്ദുൽ ലത്തീഫ് സാറിനെയോ എ എം ഷംസുദ്ദീനെയോ വീണ്ടും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നെനിക്ക് തോന്നുന്നു. രണ്ടുപേരും ജി എസ് ടിയുമായും അതേപോലെ വാറ്റുമായും ബന്ധപ്പെട്ട് പീസ് റേഡിയോയുടെ ചർച്ചകളിൽ മുമ്പ് പങ്കെടുത്തിട്ടുണ്ട്. സാർ, നമുക്ക് ചർച്ചകൾ ആരംഭിക്കാം. ജി എസ് ടി എന്നും കത്തി നിൽക്കുന്ന ഒരു വിഷയമാണ്. പത്രമാണെങ്കിലും മറ്റു ദൃശ്യ മാധ്യമങ്ങളാണെങ്കിലും നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് ജി എസ് ടി. ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് തന്നെ എന്താണ് ജി എസ് ടി എന്ന് കുറേ ചോദ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മൊയ്തീൻ കാലിക്കറ്റ് എന്താണ് ജി എസ് ടി എന്ന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ഷാഹിൻ ഷഹീറും സമാനമായ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇതേ ചോദ്യം തന്നെ മറ്റു പലരും ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു നിയതമായ ഒരു ഡെഫിനിഷൻ, ഒരു നിർവചനം ജി എസ് ടിക്ക് കൊടുക്കാൻ പറ്റുമോ? ലത്തി സാർ ചർച്ചകൾ തുടങ്ങുന്നു.
6: തീർച്ചയായും ജി എസ് ടി വന്ന് ഇന്നേക്ക് ഏതാണ്ട് ഒരു മാസവും 8 ദിവസവും കഴിഞ്ഞു. ജി എസ് ടി നാട്ടിൽ താങ്കൾ പറഞ്ഞ പോലെ ഒരു വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ജി എസ് ടി എന്താണെന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ വ്യക്തമായി നിർവചിച്ചിട്ടുണ്ട്. ജി എസ് ടി എന്ന് പറയുന്നത് സാധന സേവനങ്ങളുടെ സപ്ലൈയുടെ മുകളിൽ ചുമത്തുന്ന ഏതൊരു നികുതിയും അതിൽ മനുഷ്യോപയോഗത്തിനുള്ള ആൽക്കഹോൾ വരുന്നില്ല എന്നാണ് ഭരണഘടന ജി എസ് ടി നിർവചിച്ചിട്ടുള്ളത്. അതായത് ജി എസ് ടി എന്ന് പറയുന്നത് സാധനങ്ങളും ഗുഡ്സും സർവീസും ചരക്കും സേവനങ്ങളും സപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ ചുമത്തുന്ന നികുതിയാണ് ജി എസ് ടി. അതിൽ സാധനങ്ങളുണ്ട്, സേവനങ്ങളുണ്ട്. അത് ചിലപ്പോൾ ഒന്നിച്ചായിരിക്കാം സപ്ലൈ ചെയ്യുന്നത്, ചിലപ്പം ചരക്ക് വേറെ ആയിരിക്കാം, സേവനം വേറെ ആയിരിക്കാം, ചിലപ്പോൾ ഒന്നിച്ചായിരിക്കാം. ഇവ സപ്ലൈ ഒരാളിൽ നിന്ന് വേറൊരാളേക്ക് സപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ നികുതി ചുമത്തും. ആ നികുതി ചുമത്താൻ സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും അധികാരമുണ്ട്. നേരത്തേയിൽ നിന്നും വ്യത്യസ്തമായി സംസ്ഥാനങ്ങൾക്കും കേന്ദ്രങ്ങൾക്കും കേന്ദ്രത്തിനും ഒരുപോലെ നികുതി ചുമത്താൻ അധികാരമുള്ളത് കൊണ്ട് തന്നെ നിലവിലുള്ള നികുതി വ്യവസ്ഥയിൽ നിന്നുള്ള ഒരു വലിയ മാറ്റമാണ് ജി എസ് ടി മുന്നോട്ട് വെക്കുന്നത്.
5: അതായത് നികുതി, പരോക്ഷ നികുതിയിലെ ഒരു വിപ്ലവം തന്നെയാണ് ജി എസ് ടി.
6: തീർച്ചയായിട്ടും.
5: എന്താണ് ജി എസ് ടി എന്നുള്ള ചർച്ചകൾ സജീവമാവുകയാണ്.
7: ലത്തീഫ് സാറ് പറഞ്ഞതിൽ നേരത്തെ സെൻട്രൽ ഗവൺമെന്റിന് മാത്രമായിരുന്നു നികുതി, സർവീസിന് മാത്രമാണ് സെൻട്രൽ ഗവൺമെന്റിന് നികുതി ചുമത്താൻ അധികാരം ഉണ്ടായിരുന്നത്.
6: അതെ.
7: പിന്നെ സ്റ്റേറ്റിന് ഗുഡ്സിന്റെ മേൽ മാത്രമായിരുന്നു അധികാരമുണ്ടായിരുന്നത്. ഇപ്പോൾ രണ്ട് സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും ഗുഡ്സിന്റെ മേലെയും സർവീസിന്റെ മേലെയും നികുതി ചുമത്താനുള്ള അധികാരം തുല്യമായി
6: സംവിധാനമാണ് ജി എസ് ടി. അതിനുവേണ്ടിയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ ഇങ്ങനെ ഒരു ഭേദഗതി നൽകി കഴിഞ്ഞ് മറ്റ് സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് ചെയ്തിരുന്നു അധികാരങ്ങളെ. ഇത് രണ്ടു കൂട്ടർക്കും ഒരുപോലെ അധികാരം നൽകാൻ വേണ്ടിയാണ് ഭരണഘടന ഭേദഗതി ചെയ്ത് ഇത്തരത്തിലൊരു നിയമം കൊണ്ടുവരാനുണ്ടായത്.
7: ജി എസ് ടിയുടെ നിരക്കുകൾ പൊതുവെ നിലവിലുണ്ടായിരുന്ന വാറ്റിനേക്കാളും ഒരുപാട് ഉൽപ്പന്നങ്ങൾക്ക് കൂടുതലാണ്. എന്തുകൊണ്ടാണ് സാർ ഇത് ഇങ്ങനെ സംഭവിക്കുന്നത്?
6: അത് കൂടുതലാണെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഒരു ഉപഭോക്താവ് ഒരു സാധനം വാങ്ങിക്കുമ്പോൾ കാണുന്നത്, ആ ബില്ലിൽ നേരത്തെ കാണുന്നത് വാറ്റ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാണുന്നത് അതിനേക്കാൾ ഒരു ഉയർന്ന നികുതിയായിട്ട് ജി എസ് ടി കാണുന്നതുകൊണ്ട് ഇത് ആക്ച്വലി ഒരു ഉപഭോക്താവിൻ്റെ കണ്ണിലൂടെ നോക്കിയാൽ ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ബില്ലിൽ ഉയർന്ന നികുതി കാണുന്നു, നേരത്തെയും ഈ നികുതി അടങ്ങുന്ന ഒരു എമൗണ്ടാണ് ഈ ഉപഭോക്താവ് നൽകിയിരുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ജി എസ് ടി വന്നപ്പോൾ കുറേ കേന്ദ്ര നികുതികളും ഡ്യൂട്ടികൾ, സെസ് സർചാർജ്, അതാ ഉദാഹരണത്തിന് ഉൽപാദകൻ നൽകിയിരുന്ന എക്സൈസ് ഡ്യൂട്ടി, സർവീസ് പ്രൊവൈഡേഴ്സ് നൽകിയിരുന്ന സേവന നികുതി, എസ് എ ഡി, സി വി ഡി, സർചാർജുകൾ, സെസ്സുകൾ, ഇതൊക്കെ കേന്ദ്രത്തിൻ്റെ നികുതികളായിരുന്നു. അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റുകൾ നൽകിയിരുന്ന വീട് ചുമത്തിയിരുന്ന വാറ്റ്, സി എസ് ടി, അതുപോലെ എൻ്റർടൈൻമെൻറ്റ് ടാക്സ്, ലക്ഷറി ടാക്സ്, സംസ്ഥാന സെസ് സർചാർജ്, ഈ നികുതികളെല്ലാം ഒരു 10-17 നികുതികൾ സബ്സ്യൂം ചെയ്ത് ലയിപ്പിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുതിയ സംവിധാനമാണ് ജി എസ് ടി. അതുകൊണ്ട് തന്നെ സംസ്ഥാന നികുതിയും കേന്ദ്ര നികുതിയും കൂടി ഇതിൽ ചേരുമ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു റേറ്റാണ് സ്വാഭാവികമായിട്ടും ജി എസ് ടിയിൽ ഫിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉദാഹരണത്തിന് പറഞ്ഞാൽ സിമെൻറ്റിന് നേരത്തെ എക്സൈസ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, വാറ്റ് 14% ഉണ്ടായിരുന്നു, ഇതെല്ലാം കൂടെ അന്നും 28-29% ഉണ്ട് സിമെൻറ്റിൻ്റെ മൊത്തത്തിൽ കേന്ദ്ര സംസ്ഥാന നികുതി. ജി എസ് ടിയിൽ ഇപ്പോൾ വെച്ചിരിക്കുന്നത് 28% നികുതിയാണ്. അപ്പോൾ നികുതി കൂടുന്നില്ല, ഫലത്തിൽ ആളുകൾക്കത് കൂടിയതായിട്ട് ഫീൽ ചെയ്യണം. ആക്ച്വലി നികുതി 1-2%, 5% വരെയൊക്കെ കുറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്.
7: പഴയ നിരക്കിൽ 29% ആകും സിമെന്റിൽ, എക്സൈസ് ഡ്യൂട്ടി 15%, 14% വാറ്റും. ഇപ്പൊ അത് 28%
6: എന്ന് പറയുമ്പോൾ 1% കുറഞ്ഞിരിക്കുകയാണ്,
7: 1.5% കുറയുകയാണ് ശരിക്കും ചെയ്തിരിക്കുന്നത്.
6: അതെ,
5: ഉബൈദ് ചോദിച്ചിട്ടുണ്ട് എന്താണ് ജി എസ് ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന്, അത് ഈ മറുപടിയിൽ വ്യക്തമായിട്ടുണ്ട്. അതേപോലെ നജിമോൻ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഷബീബ് മഞ്ചേരിയും ജി എസ് ടി എന്താണ് ആ രൂപത്തിലുള്ള ചോദ്യമുണ്ട്. അബ്ദു ആലുങ്കലും സമാനമായ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതായത് കേന്ദ്രത്തിൽ കുറേ നികുതികൾ ഇല്ലാതാവുന്നു, സംസ്ഥാനത്തെ കുറേ നികുതികൾ ഇല്ലാതാവുന്നു, പകരം ഒരു പുതിയ നികുതി വരുന്നു, ജി എസ് ടി, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ചുരുക്കി പറഞ്ഞാൽ
7: ഒറ്റ നികുതി.
6: ജി എസ് ടിയുടെ ഏറ്റവും വലിയ പരസ്യം തന്നെ, ഏറ്റവും വലിയ മോട്ടോ തന്നെ വൺ നേഷൻ വൺ ടാക്സ് വൺ മാർക്കറ്റ് എന്നാണ്. ഒറ്റ നികുതി, ഒറ്റ രാഷ്ട്രം, ഒറ്റ കമ്പോളം മാർക്കറ്റ് എന്നാണ്.
7: പിന്നെ ഇതിൽ വരുന്ന സാധാരണ കച്ചവടക്കാരിൽ നിന്നാണ് അത്തരം ഒരു സംശയം വരുന്നത്. ജി എസ് ടി എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ടാക്സ് കൊടുത്താൽ പോരെ, പിന്നെ ഓരോ പോയിന്റിലും ടാക്സ് വരുന്നത് എന്തുകൊണ്ടാണ്? മാനുഫാക്ചറിങ് പോയിന്റിൽ ടാക്സ് കൊടുത്താൽ പോരെയെന്ന് പല ആളുകളും, വൺ ടാക്സ് വൺ ഒരു അഡ്വർടൈസ്മെന്റിന്റെ പ്രശ്നമാണ്, വൺ ടാക്സ് വൺ നേഷൻ എന്ന് പറയുന്നത്
6: അതൊരു ശംസുദ്ദീൻ, അതൊരു തെറ്റിദ്ധാരണയിൽ നിന്നുണ്ടായ ഒരു ചോദ്യമാണ്. കാരണം വൺ ടാക്സ് എന്ന് പറയുന്നത് കുറേ കേന്ദ്ര നികുതികളും കുറേ സംസ്ഥാന നികുതിയും ഇല്ലാതായി, എക്സൈസ് ഡ്യൂട്ടി ഇല്ല, സർവീസ് ടാക്സ് ഇല്ല, സി എസ് ടി ഇല്ല, ലക്ഷറി ടാക്സ് ഇല്ല, ഈ ടാക്സുകളൊക്കെ ഇല്ലാതായി പകരം ജി എസ് ടി മാത്രമേ ഉള്ളൂ, അതാണ് വൺ ടാക്സ്.
7: ശരിക്കും ജി എസ് ടി എന്ന് പറയുന്നത് നേരത്തെ വാറ്റിന്റെ ഒരു എക്സ്റ്റെൻഡഡ് ഫോമാണ്,
6: ഒരു ഓൾ ഇന്ത്യ വാറ്റ് ആക്ട് എന്ന് വേണമെങ്കിൽ പറയാം,
7: സിമ്പിളി പറയാം.
6: ആക്ച്വലി ഓരോ ഘട്ടത്തിലും നടക്കുന്ന മൂല്യവർദ്ധനവിന്റെ മുകളിൽ തന്നെയാണ് വാറ്റ് പോലെ ജി എസ് ടിയും ചുമത്തുന്നത്. പക്ഷെ അത് സംസ്ഥാന തലത്തിലായിരുന്നു അന്ന് നിയമങ്ങൾ, ഇത് ഓൾ ഇന്ത്യ തലത്തിലേക്ക് വ്യാപിപ്പിച്ചു എന്നുള്ളൊരു മാറ്റം മാത്രമേ ഉള്ളൂ.
5: ഷബീബ് മഞ്ചേരിയുടെ സംശയം, ജി എസ് ടി വരുന്നതിലോടുകൂടി സംസ്ഥാനങ്ങളുടെ അധികാരം കുറയും, അതേപോലെ നികുതിയും വരുമാനവും കുറയില്ലേ എന്നാണ്. സമാനമായൊരു സംശയം അബ്ബു ആലുങ്കൽ ചോദിച്ചിട്ടുണ്ട്. ഈ ജി എസ് ടി കൊണ്ട് എന്തൊക്കെയാണ് നമുക്കുള്ള ഉപകാരങ്ങൾ, ഉപദ്രവങ്ങളുണ്ടോ എന്നും അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിലുണ്ട്.
6: ഇതിൻ്റെ സത്യത്തിൽ ചോദ്യം ജി എസ് ടിയുടെ മെറിറ്റ്സ് എന്താണ്, ഡിമെറിറ്റ്സ് എന്താണ്, ഗുണം എന്താണ്, ദോഷം എന്താണെന്നാണ്.
7: അതെ അതെ,
6: സത്യത്തിൽ ജി എസ് ടി ഒരു മൾട്ടി പോയിന്റ് ടാക്സ് തന്നെയാണ്. അതായത് ഉൽപാദനം മുതൽ വിതരണം അവസാനം ഉപഭോക്താവിലേക്ക് എത്തുന്ന ഓരോ ഘട്ടത്തിലും ജി എസ് ടി ചുമത്തുന്നുണ്ട് മൂല്യവർദ്ധനയുടെ മുകളിൽ. പക്ഷേ ഇതിൽ വാറ്റ് ആ നിലക്ക് വാറ്റ് പോലെ തന്നെ. പക്ഷേ ജി എസ് ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഇത് ടാക്സിൻ്റെ അവസാനം ഈ ചരക്ക് അല്ലെങ്കിൽ ഈ സേവനം എവിടെയാണോ ഉപയോഗിക്കുന്നത്, അതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ, അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഡെസ്റ്റിനേഷൻ, അതിൻ്റെ ലക്ഷ്യസ്ഥാനം എവിടെയാണോ അത് നോക്കിയിട്ടാണ് അതിൻ്റെ ടാക്സിൻ്റെ ക്രെഡിറ്റ് പോകുന്നത്. ആ നിലയ്ക്ക് ജി എസ് ടി കേരളം പോലെയുള്ള ഉപഭോക്തൃ സംസ്ഥാനങ്ങൾക്കാണ് കൂടുതൽ ഗുണം ചെയ്യുക. ഉദാഹരണത്തിന് നമ്മുടെ കേരളം വളരെ കുറച്ച് കേരളത്തിൻ്റെ പുറത്തേക്ക് വിൽക്കുകയും വളരെ കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ്. അത്തരം സംസ്ഥാനങ്ങളെയാണ് നമ്മൾ ഉപഭോക്തൃ സംസ്ഥാനം എന്ന് വിളിക്കുക. കേരളത്തിലെ ഒരു വ്യാപാരി പുറത്തു നിന്ന് പോയി സാധനം വാങ്ങിച്ചാൽ, അല്ലെങ്കിൽ കേരളത്തിലെ ഒരു ഉപഭോക്താവ് അവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി കേരളത്തിൻ്റെ മറ്റു സംസ്ഥാനങ്ങളിൽ പോയിട്ട് സാധനം വാങ്ങിച്ചാൽ, അയാൾ വാങ്ങിക്കുമ്പോൾ അവിടെ കൊടുക്കുന്ന ടാക്സിൻ്റെ സംസ്ഥാന പോർഷനായിട്ടുള്ള 50%

0: സംസ്ഥാനത്ത് ധനകാര്യമന്ത്രിമാരും കേന്ദ്ര ധനകാര്യമന്ത്രിയൊക്കെ ഉൾപ്പെടുന്ന ജി എസ് ടി കൗൺസിൽ എടുക്കുന്നു. ആ നിലക്ക് ഒരു സംസ്ഥാനത്തിന് മാത്രം ചിലപ്പോൾ വിലപേശി കാര്യങ്ങൾ നടത്താൻ പറ്റിക്കോണമെന്നില്ല. ഒരു ഭൂരിപക്ഷ തീരുമാനം നടപ്പാക്കുക. മൊത്തത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന മുഴുവനായിട്ടുള്ള നമ്മുടെ വാറ്റിൻ്റെ മുകളിലൊരു ആധിപത്യം ഇനി ഉണ്ടാവില്ല. ഒരു കൂട്ടായ തീരുമാനമായിരിക്കും എടുക്കുക. ദോഷം ദോഷം എന്ന് പറയാൻ വയ്യാന്ന് മാത്രം
1: സാറെ. അതുപോലെ വരുമാനത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം ഒരു സംശയം പഠിപ്പിച്ച്, കൂടുതൽ വരുമാനം നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടില്ല എന്നുള്ളതാണ്.
0: തീർച്ചയായിട്ടും അത് ഞാൻ പറഞ്ഞു, ഡെസ്റ്റിനേഷൻ ബേസ്ഡ് പ്രിൻസിപ്പിൾ. ഗുഡ്സ് ആത്യന്തികമായി ചരക്കും സേവനവും എവിടേക്കാണോ പോകുന്നത്, എവിടെയാണോ ഉപയോഗിക്കുന്നത്, ആ സംസ്ഥാനത്തിനേക്ക് കിട്ടുമെന്ന് പറയുമ്പോൾ അത് ഏറ്റവും കൂടുതൽ കിട്ടുക കേരളത്തിനായിരിക്കും. അതാണ് നമ്മുടെ പ്രതീക്ഷയും ജി എസ് ടി.
1: അത് മാത്രമല്ല സാറെ, നമുക്ക് സർവീസ് ടാക്സ് പുതിയതായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പൊ ഈ സർവീസ് ടാക്സ് വലിയൊരു മേഖലയാണ്. ഈ സർവീസ് ടാക്സിൽ നിന്നുള്ള സേവന നികുതിയുടെ ഒരു വലിയൊരു പോർഷൻ കൂടി നമ്മുടെ റവന്യൂവിലേക്ക്, നമ്മുടെ വരുമാനത്തിലേക്ക്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാരണം സർവീസ് ടാക്സ് മുഴുവൻ ഇതുവരെയുള്ള വരുമാനം കേന്ദ്രത്തിനാണ് പോയിരുന്നത്. ഇനി സംസ്ഥാനത്തിലുള്ള സർവീസ് ടാക്സ് കിട്ടുന്നതിന്റെ 50% നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന് കൂടെ കിട്ടുമ്പോൾ ആ നിലക്ക് അത് ഗുണം ചെയ്യും എന്ന് തന്നെയാണ്
1: ഗവൺമെന്റ് തന്നെ പ്രതീക്ഷിക്കുന്നത്. 14% ഫിക്സഡ് ഗ്രോത്ത് ഉണ്ടാകും എന്നുള്ള
0: ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി തന്നെ പറഞ്ഞത്, ഒരു 3000 കോടി ആദ്യ വർഷം നമ്മൾ പ്രതീക്ഷിക്കുന്നു. തുടക്കത്തിൽ നമ്മുടെ ഈ ടെക്നിക്കലായ ഇഷ്യൂസ്, ആളുകൾ ഇത് വേണ്ടത്ര ജി എസ് ടി എന്താണെന്ന് പരിചയിച്ചു വരുന്നേ ഉള്ളൂ. ആ ഒരു തുടക്കത്തിലെ ആ ഒരു ബാലാരിഷ്ടതകൾ മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊരു വർഷം കഴിയുമ്പോൾ ഒരു 3000 കോടിയുടെ അടുത്തേക്ക് നമുക്കൊരു അധിക റവന്യൂ നമ്മളിത് പ്രതീക്ഷിക്കുന്നുണ്ട്.
2: അബ്ദുൽ ജലീലിന്റെ സംശയം, കസ്റ്റമേഴ്സ് വാങ്ങുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ്. ലത്തി സാർ പറഞ്ഞ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് എന്നുള്ള കാര്യം ഒന്നും കൂടി ഒന്ന് വിശദീകരിച്ചാൽ മതി.
0: കസ്റ്റമേഴ്സ് വാങ്ങിക്കുമ്പോൾ ഒരു കസ്റ്റമർ കേരളത്തിൽ നിന്ന് തന്നെയാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ എവിടെ നിന്ന് വാങ്ങിച്ചാലും കസ്റ്റമർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അയാൾ ബില്ല് ചോദിച്ചു വാങ്ങുക എന്നുള്ളതാണ്. കാരണം ജി എസ് ടിയിൽ 200 രൂപയുടെ മുകളിലുള്ള, 200 രൂപയോ അതിനു മുകളിലോ ഉള്ള എല്ലാ ഇടപാടുകൾക്കും ബില്ല് കൊടുക്കൽ നിർബന്ധമാണ്. അതേസമയം ഒരു കസ്റ്റമർ ഇത് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ 200 രൂപ എന്ന നിബന്ധനയില്ല, അത് 10 രൂപയുടെ ബില്ലാണെങ്കിലും കൊടുക്കണം. ബില്ല് കൊടുക്കുന്നുണ്ടോ എന്ന് മാത്രമല്ല, അയാൾ തരുന്ന ബില്ലിൽ ജി എസ് ടി കളക്ട് ചെയ്യുന്നുണ്ടോ. 75 ലക്ഷത്തിന് താഴെയുള്ള ചെറുകിട വ്യാപാരികൾ, കോമ്പോസിഷൻ സ്കീം തെരഞ്ഞെടുത്ത വ്യാപാരികൾ നികുതി പിരിക്കാൻ പാടില്ല. ബാക്കിയുള്ള വ്യാപാരികളൊക്കെ അവർ ജി എസ് ടി ഈടാക്കിയിട്ടാണോ സാധന സേവങ്ങൾ വിൽക്കുന്നത്. അങ്ങനെ അതിൽ ബില്ലിൽ അടിക്കുന്ന ജി എസ് ടി ബില്ല് ഇഷ്യൂ ചെയ്യുമ്പോൾ മാത്രമേ സംസ്ഥാനത്തിന് റവന്യൂ കിട്ടുകയുള്ളൂ. വേറൊരു ആംഗിളും കൂടെ ഉണ്ട്. കേരളത്തിന്റെ പുറത്തു പോയിട്ട് ഒരാൾ സാധനം വാങ്ങിക്കുമ്പോൾ,
2: അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം,
0: കേരളത്തിന് പുറത്തു പോയിട്ട് ഒരാൾ സാധനം വാങ്ങിക്കുമ്പോൾ അയാൾ അയാളുടെ അഡ്രസ്സ് കൃത്യമായിട്ട് കൊടുക്കണോ എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റാണ്. ഡെസ്റ്റിനേഷൻ ബേസ്ഡ് പ്രിൻസിപ്പിൾ, അതായത് ലക്ഷ്യസ്ഥാനം നോക്കി നികുതിയുടെ ക്രെഡിറ്റ് നൽകുന്ന അവസ്ഥ, ആ ഒരു തത്വം വെച്ച് ഒരു കേരളത്തിലെ ആൾ ബാംഗ്ലൂരിൽ പോയി ഗ്രാനൈറ്റ് വാങ്ങിക്കുമ്പോൾ, അല്ലെങ്കിൽ ചെന്നൈയിൽ പോയി അയാളുടെ സ്വന്തം ഉപയോഗത്തിന് ഒരു ടി വി വാങ്ങിക്കുമ്പോൾ, അയാൾ നൽകുന്ന അഡ്രസ്സ് കൃത്യമായും പൂർണ്ണമായും കേരളത്തിലെ അഡ്രസ്സാണെങ്കിൽ ആ സപ്ലൈ ചെയ്ത മറ്റു സംസ്ഥാനത്തെ വ്യാപാരി IGST ബില്ല് കേരള അഡ്രസ്സിൽ അടിക്കുകയും ആ അടച്ച ടാക്സിൻ്റെ, കേരളക്കാരൻ കൊടുത്ത ടാക്സിൻ്റെ 50%, അത് കേരളത്തിൻ്റെ റവന്യൂയിലേക്ക് റവന്യൂ ആയിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ അഡ്രസ് എന്ന് പറയുന്നത്, അഡ്രസ് ഓൺ റെക്കോർഡ് എന്ന് പറയുന്നത് കൃത്യമായി കഴിഞ്ഞാൽ എന്തായാലും അതിൻ്റെ ഗുണം സംസ്ഥാനത്തിൽ ലഭിക്കും.
1: അതായത് നമ്മൾ ഇതുവരെ ഇപ്പോൾ കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് പോയി സാധനം മേടിക്കുകയാണെങ്കിൽ അവിടെ അവിടുത്തെ റേറ്റ് ഓഫ് ടാക്സ് കൊടുത്ത് മേടിക്കുകയായിരുന്നെങ്കിൽ ഇതുവരെ നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിന് അതിൻ്റെ നികുതിയുടെ വിഹിതം കിട്ടുമായിരുന്നില്ല.
0: ഇല്ല, കാരണം CST ഒരു കേന്ദ്ര നികുതി ആയിരുന്നെങ്കിലും അത് പിരിക്കുന്നതും അത് അനുഭവിക്കുന്നതും ആ വിൽക്കുന്ന സംസ്ഥാനങ്ങൾ മാത്രമായിരുന്നു. ഇനി അങ്ങനെയല്ല, ഇനി ഇത് വിൽക്കുമ്പോൾ ആ ഒരു സംസ്ഥാനം വേറൊരു സംസ്ഥാനത്തിന് പുറത്തേക്ക് സാധനം വിൽക്കുമ്പോൾ, ഉദാഹരണത്തിന് ഈ പെരിന്തൽമണ്ണയിലെ ഒരു വ്യാപാരി കോയമ്പത്തൂരിലേക്ക് ഒരു സാധനം വിറ്റാൽ ആ ബില്ലിൽ 1000 രൂപ ടാക്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് 1 രൂപ പോലും കേരളത്തിന് കിട്ടില്ല.
1: അത് തമിഴ്നാട് ഗവൺമെന്റിനാണ്.
0: അത് IGST ആയിട്ട് കേന്ദ്ര ഗവൺമെന്റിലേക്ക് പോവുകയും അതിലെ SGST പോർഷൻ ഗുഡ്സ് പോയ തമിഴ്നാട്ടിലേക്ക് ആയതുകൊണ്ട് അതിൻ്റെ പകുതി 500 രൂപ കേന്ദ്ര ഗവൺമെന്റിലേക്കും 500 രൂപ തമിഴ്നാട് ഗവൺമെന്റിലേക്കും പോകും. കേരളത്തിനൊരു റവന്യൂ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉപഭോക്താക്കൾ അല്ലെങ്കിൽ കച്ചവടക്കാർ പുറത്തുനിന്ന് പോയി വാങ്ങിക്കുമ്പോഴും കേരള അഡ്രസ്സ് കൃത്യമായി കൊടുക്കണം എന്നുള്ളതാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്.
2: അതായത് ബില്ല് വളരെ പ്രധാനമാണ്. ബില്ലിൽ ഏത് സ്റ്റേറ്റിലേക്കാണ് എന്നുള്ളത് പ്രത്യേകം, മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങുമ്പോൾ എഴുതുന്നത്

0: പ്രത്യേകം ശ്രദ്ധിക്കണം.
1: അതെ,
0: ഇതുവരെ നമ്മൾ ചർച്ച പുരോഗമിച്ചുകൊണ്ടിരുന്നത് എന്താണ് ജി എസ് ടി, അതിൻ്റെ മേന്മകൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനി നമുക്ക് തൊട്ടടുത്ത ഒരു സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് നിലവിൽ രജിസ്ട്രേഷൻ ഉള്ള കുറേ ആളുകൾ, അതായത് ജൂലൈ 1 ജി എസ് ടി നടപ്പിൽ വരുമ്പോൾ വാറ്റ് രജിസ്ട്രേഷനുള്ളവർ, കെ ജി എസ് ടി രജിസ്ട്രേഷനുള്ളവർ, അതേപോലെ രജിസ്ട്രേഷനുള്ളവർ, അവർ എന്ത് ചെയ്യണം, അവരുടെ രജിസ്ട്രേഷൻ എന്ത് സംഭവിക്കും? ഷംസു ഒന്ന് വിശദീകരിക്കും.
2: നിലവിലെ ജി എസ് ടിയിലെ നിയമപ്രകാരം നിലവിൽ രജിസ്ട്രേഷനുള്ള, നിലവിൽ വാറ്റ് പ്രകാരം ടിൻ നമ്പർ എടുത്തിട്ടുള്ള എല്ലാ ഡീലേഴ്സും നിർബന്ധമായും മൈഗ്രേറ്റ് ചെയ്യണം ജി എസ് ടിയിലേക്ക്.
1: അവർക്ക് ഷംസു അതിൽ വാറ്റ് എന്ന് മാത്രമല്ല, എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലോ, സർവീസ് ടാക്സിലോ,
2: അതായത് നമ്മുടെ കേരള കൊമേഴ്സ്യൽ ടാക്സസ് ഡിപ്പാർട്ട്മെന്റിൽ രജിസ്ട്രേഷനുള്ള ആളുകളും പുറമെ സെൻട്രൽ എക്സൈസിന്റെ രജിസ്ട്രേഷനുള്ള ആളുകളും നിർബന്ധമായും പുതിയ ജി എസ് ടി സംവിധാനത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണം. അവർക്ക് പിന്നീട് 6 മാസത്തിന് ശേഷം, 6 മാസത്തിൻ്റെ ഉള്ളിൽ ഇതിൽ അവർക്ക് രജിസ്ട്രേഷൻ എടുക്കാൻ നിർബന്ധിതരാകാത്ത ആളുകളാണെങ്കിൽ അവർക്ക് പിന്നീട് ക്യാൻസൽ ചെയ്യാവുന്നതാണ്. പക്ഷേ പ്രൈമറിലി അവർ നിർബന്ധമായും പുതിയ സംവിധാനത്തിലേക്ക് മാറേണ്ടതാണ്.
0: മുഹമ്മദ് അബ്ദുസമദിൻ്റെ സംശയം, അദ്ദേഹത്തിൻ്റെ വാർഷിക വിറ്റുവരവ് 15-20 ലക്ഷത്തിന് ഇടക്കാണ്, ബേക്കറിയാണ്, അദ്ദേഹം രജിസ്റ്റർ ചെയ്യണോ എന്നാണ് ഒന്ന്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ
2: അല്ല, അത് പറയുന്നതിന് ആ ഒരു ചോദ്യത്തിന് അനുബന്ധമായി പറയുകയാണ്. സാധാരണഗതിയിൽ പുതിയ ഒരാൾ രജിസ്ട്രേഷൻ എടുക്കുകയാണെങ്കിൽ അയാളുടെ ഓൾ ഇന്ത്യ ജി എസ് ടിയിലെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് പാൻ ബേസ്ഡ് ആണ്, പാൻ നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ് രജിസ്ട്രേഷൻ കൊടുക്കുന്നത്. അതായത് നമുക്കറിയാം നമ്മൾ ഇന്ത്യയിൽ ഒരാൾക്ക് ഒരു പാൻ നമ്പറേ ഉണ്ടാവുള്ളൂ, അപ്പോൾ ആ പാനിനെ ബേസ് ചെയ്തിട്ടാണ് അയാൾക്ക് രജിസ്ട്രേഷൻ കൊടുക്കുന്നത്. ഇത് കൊടുക്കുന്ന ഒരു രജിസ്ട്രേഷൻ എടുക്കാൻ ബാധ്യസ്ഥനായ ആൾ എന്ന് പറയുന്നത് അയാളുടെ ഇന്ത്യയിൽ മൊത്തത്തിൽ അയാൾ വിൽക്കുന്ന സാധനങ്ങളുടെയും നൽകുന്ന സേവനങ്ങളുടെയും ആകെ തുക 20 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ അയാൾ രജിസ്ട്രേഷൻ എടുക്കാൻ നിർബന്ധിതനാണ്. അതിൽ യാതൊരു നിയമപരമായി അയാൾ രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണ്. ചില പ്രത്യേക തരം കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ, ഉദാഹരണത്തിന് കാഷ്വൽ ട്രേഡേഴ്സ്,
1: സംസ്ഥാനത്തിന് പുറത്തേക്ക്
2: വിൽക്കുന്ന കച്ചവടക്കാർ, അതായത് സംസ്ഥാനത്തിന് പുറത്തേക്ക് സ്ഥിരമായി ബിസിനസ് ട്രാൻസാക്ഷൻ നടത്തുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് 20 ലക്ഷത്തിൻ്റെ പരിധി ബാധകമല്ല, കാഷ്വൽ ട്രേഡേഴ്സിന് ബാധകമല്ല, ഇ കൊമേഴ്സ് ഓപ്പറേറ്റർക്ക് 20 ലക്ഷത്തിൻ്റെ പരിധി ബാധകമല്ല. ഇവർ ബാക്കി എല്ലാവരും, ബാക്കി വരുന്ന വിഭാഗത്തിൽപ്പെടുന്ന എല്ലാവരും 20 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ രജിസ്ട്രേഷൻ എടുക്കാൻ ബാധ്യസ്ഥനാണ്. ഇനി 20 ലക്ഷം ആവാത്ത ഒരാൾക്ക് രജിസ്ട്രേഷൻ, എനിക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കണം എന്ന് അയാൾക്ക് സ്വമേധയാ തോന്നുകയാണെങ്കിൽ അയാൾക്ക് എടുക്കാവുന്നതാണ്, അതിന് യാതൊരു തടസ്സവുമില്ല. പക്ഷെ 20 ലക്ഷം കഴിഞ്ഞിട്ടുള്ള എല്ലാവരും നിർബന്ധമായി രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണ്.
0: അതായത് 20 ലക്ഷം എന്ന പരിധി എത്തിയില്ലെങ്കിലും രജിസ്ട്രേഷൻ എടുക്കേണ്ട കുറെ ആളുകളുണ്ട്, കുറെ വ്യാപാരികളുണ്ട്, സേവന
1: ദാതാക്കളുണ്ട്.
0: ആ കൂട്ടത്തിൽ കുറെ ആളുകൾ കാര്യം പറഞ്ഞു, ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർമാർ, സപ്ലയർമാർ, അഗ്രിഗേറ്റേഴ്സ്. ഇന്ത്യക്ക് പുറത്ത്
1: അഗ്രിഗേറ്റർ എന്നുള്ളൊരു കൺസെപ്റ്റ് ഇപ്പം എല്ലാ വാക്കും
0: ഒഴിവാക്കിയിട്ടുണ്ട്,
1: കാരണം ഈ കൊമേഴ്സ് മറ്റതിൽ എല്ലാവരും വരുന്നുണ്ട്. അതുമല്ല, അതിൽ ഗവൺമെന്റ് TDS പിടിക്കേണ്ട ആളുകൾ,
0: സംസ്ഥാന സർക്കാരുകൾ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, ഇതേപോലെ ടേൺഓവർ പരിധി ബാധകമല്ലാത്തതാണ്. അവർക്കൊക്കെ എന്നാണോ ലയബിലിറ്റി വരുന്നത്, ബാധ്യത വരുന്നത്, 30 ദിവസത്തിനുള്ളിൽ രജിസ്ട്രേഷൻ എടുക്കണമെന്നാണ് നിയമം അനുശാസിക്കുന്നത്.
2: നോർത്ത് ഇന്ത്യൻ ചില സംസ്ഥാനങ്ങളിൽ, നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലെ കുറച്ച് സംസ്ഥാനങ്ങളുടെ ഈ ടേൺ ഓവർ ലിമിറ്റ് 10 ലക്ഷമാണ്.
1: ചെറിയ സംസ്ഥാനങ്ങളാണ്. അതിൽ കൂട്ടി പറയേണ്ട ഒരു കാര്യം, 20 ലക്ഷം ഇല്ലാത്ത ഒരാൾക്ക് രജിസ്ട്രേഷൻ വളണ്ടറി ആയിട്ട് സ്വമേധയാ എടുത്തൂടെ എന്നൊരു ചോദ്യമുണ്ട്. അതിപ്പോൾ എല്ലാ കോണുകളിൽ നിന്നും വരുന്നൊരു ചോദ്യമാണ്, സ്വാഭാവികമായിട്ട് അവർക്ക് എടുക്കാം. അങ്ങനെ അവർ 10 ലക്ഷം ഉള്ള ഒരാൾ, ഇപ്പം ഇദ്ദേഹം ചോദിച്ചു 15 ലക്ഷം എത്തിയ ഒരു ചോദ്യം അതായിരുന്നല്ലോ നമ്മുടെ. 15 ലക്ഷം എത്തിയ ആൾക്ക് നിയമപരമായിട്ട് ത്രഷോൾഡ് ലിമിറ്റിൻ്റെ താഴെ ആയതുകൊണ്ട് രജിസ്ട്രേഷൻ എടുക്കാതിരിക്കാനുള്ള എല്ലാ പരിരക്ഷയും അയാൾക്കുണ്ട്. പക്ഷേ അയാൾക്ക് വേണമെങ്കിൽ സ്വമേധയാ രജിസ്ട്രേഷൻ എടുക്കാം. ഇപ്പോൾ രജിസ്ട്രേഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഓഫീസുകളിൽ കഴിഞ്ഞൊരു മാസമായിട്ട് വളരെ ഒരു വ്യത്യസ്തമായൊരു കാഴ്ചയാണ്. നമ്മൾ വിചാരിച്ചത് വാറ്റിൽ 10 ലക്ഷം ആയിരുന്നത് ജി എസ് ടിയിൽ 20 ലക്ഷം ആക്കി പരിധി ഉയർത്തിയപ്പോൾ ഒരുപാട് ആളുകൾ രജിസ്ട്രേഷൻ വേണ്ട വെക്കും, ചെറുകിടക്കാരനൊന്നും ജി എസ് ടിയിലേക്ക് വരില്ല എന്നാണ്. പക്ഷെ നേരെ വ്യത്യസ്തമായൊരു ട്രെൻഡാണ് കഴിഞ്ഞൊരു മാസമായി കണ്ടത്. ചെറിയ ചെറിയ ടേൺ ഓവറിലെ 5, 8, 10 ലക്ഷം ഉള്ള ആളുകളുടെ ജി എസ് ടി രജിസ്ട്രേഷൻ ആദ്യമായിട്ട് എടുക്കാനായിട്ട് വരിക. വാറ്റിൽ പോലും അവർക്ക് രജിസ്ട്രേഷൻ ഇല്ലായിരുന്നു. അവർ പറയുന്നത് വെച്ചാൽ അവരുടെ ഈ ഉൽപ്പന്നം വാങ്ങാൻ വരുന്ന കച്ചവടക്കാർ ചോദിക്കുന്നത് നിങ്ങൾക്ക് ജി എസ് ടി നമ്പർ ഉണ്ടോ എന്നാണ്.
0: അതേപോലെ തന്നെ സാധനങ്ങൾ വാങ്ങണമെങ്കിൽ ജി എസ് ടി നമ്പർ ഇല്ലെങ്കിൽ തരില്ല എന്ന് ചിലർ പറയുന്നു.
1: അതുപോലെയുണ്ട്, അതായത് സപ്ലയേഴ്സ് സാധനം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രജിസ്ട്രേഷൻ വേണം. ചെറുകിട മാനുഫാക്ചറേഴ്സിന് അവരുടെ സാധനം വിൽക്കണമെങ്കിൽ അവർക്ക് വാങ്ങുന്നവർക്ക് ജി എസ് ടി ബില്ല് വേണം. മൊത്തത്തിൽ ജി എസ് ടി എല്ലാ മേഖലകളിലും രജിസ്ട്രേഷൻ എടുക്കണം എന്നുള്ള
2: ഒരു വോളണ്ടറി,
1: അവർക്ക് അവർ വോളണ്ടറി ആയിട്ടുള്ള ഒരു വോളണ്ടറി കംപ്ലയൻസ് ഇതിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ 15 ലക്ഷക്കാരൻ നിലവിൽ വാറ്റ് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അത് നഷ്ടപ്പെടുത്താതിരിക്കലാണ് നല്ലത് എന്നാണ് നമുക്ക് അയാൾ അഡ്വൈസ് ചെയ്യാനുള്ളത്.
0: കൂട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്, കർഷകർക്ക് രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. അതേപോലെ നോൺ ടാക്സബിൾ, ഈ എക്സംപ്റ്റഡ് ഐറ്റംസ് മാത്രം, അതായത് ടാക്സ് ഇല്ലാത്ത ചരക്കുകൾ മാത്രം, സേവനങ്ങൾ മാത്രം ചെയ്യുന്നവർക്കും ഈ രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്താൽ ടാക്സ് ഇളവുണ്ടാകുമോ? 20 ലക്ഷത്തിൽ കുറവാണ് ടേൺ ഓവർ എങ്കിൽ ഗവൺമെന്റിന് അത്രയും നികുതി നഷ്ടമാവില്ലേ? ഇതെങ്ങനെ ആരെടുത്ത് തിരിച്ചുപിടിക്കും എന്ന സംശയങ്ങളും അബ്ദുസമ്മദ്, മുഹമ്മദ് അബ്ദുസമ്മദിനുണ്ട്.
1: മുഹമ്മദ് അബ്ദുസമ്മദിനോട് പറയാനുള്ളത്, ജി എസ് ടിയുടെ നിയമത്തിൽ പറയുന്നു, ഒരാൾ വളണ്ടറിയായി രജിസ്ട്രേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ടാക്സബിൾ പേഴ്സൺ, അതായത് ഒരു നികുതി ബാധ്യതയുള്ള ഒരു കച്ചവടക്കാരന്, ഒരു വ്യാപാരിക്ക് എന്തെല്ലാം ബാധ്യതകളുണ്ടോ അതെല്ലാം അദ്ദേഹത്തിനും ബാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ, രജിസ്ട്രേഷനിലേക്ക് വന്നാൽ നിർബന്ധമായിട്ടും അദ്ദേഹം നികുതി അടക്കാൻ ബാധ്യസ്ഥനാണ്.
2: അല്ല, അദ്ദേഹം ചോദിച്ചത് 20 ലക്ഷത്തിൽ വരുന്ന ടേൺ ഓവർ വരുന്ന ആളുകളെ ഇത്രയും ഒഴിവാക്കിയാൽ സർക്കാരിന് വലിയ തോതിൽ നികുതി നഷ്ടം വരില്ലേ എന്നാണ്.
1: ഉണ്ടാവില്ല, കാരണം ഇപ്പോൾ നമ്മുടെ ട്രെൻഡ് ഇപ്പോൾ കാണുന്നതാണ്, ആരും ജി എസ് ടിയിൽ നിന്ന് ഒഴിഞ്ഞു പോയിച്ചില്ല. വളരെ അപൂർവം സ്ഥലങ്ങളെന്നേ കേട്ടുള്ളൂ വരുന്ന മൈഗ്രേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത്. ആരും ഒഴിഞ്ഞു പോയിട്ടില്ല സത്യത്തിൽ. മാത്രമല്ല, അതിനേക്കാൾ കൂടുതൽ ആളുകൾ ജി എസ് ടിയിൽ രജിസ്ട്രേഷൻ എടുക്കുക. അപ്പോൾ 2 ദിവസം മുമ്പുള്ള സ്റ്റാറ്റസ് വെച്ച് കേരളത്തിൽ പുതിയ രജിസ്ട്രേഷൻ 5000 കടന്നു എന്നാണ് പറഞ്ഞത്. കേരളത്തിൽ സാധാരണ നമ്മുടെ വാറ്റ് രജിസ്ട്രേഷനേക്കാൾ വലിയ ഒരു നിരക്കാണിത്, വർധനവാണ് രജിസ്ട്രേഷനിൽ ഒരു മന്ത്ലി ആവറേജ് എടുത്താൽ.
2: അതുമല്ല സർ, ഈ 20 ലക്ഷം കച്ചവടം ചെയ്യുന്ന ആള് ഓൾറെഡി ടാക്സ് സഫേർഡ് ഗുഡ്സ് ആണ്. അയാളുടെ വാല്യൂ അഡീഷന്റെ
1: മുകളിൽ മാത്രമേ ഉള്ളൂ നികുതി അടക്കണ്ടുള്ളൂ.
2: വാല്യൂ അഡീഷന്റെ നികുതി മാത്രമേ സർക്കാരിന് നഷ്ടം വരുന്നുള്ളൂ,
1: നഷ്ടം വരുന്നുള്ളൂ.
2: ബാക്കി ഓൾറെഡി ടാക്സ് സർക്കാരിന് കിട്ടിയിട്ടുള്ളൂ. ഇതില് അബ്ദുസമ്മദ്, മുഹമ്മദ് അബ്ദുസമ്മദ് ചോദിച്ചിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ 15 ലക്ഷം മുതൽ 20 ലക്ഷം രൂപ വരെ ടേൺ ഓവറുള്ള ഒരു ബേക്കറി നടത്തുന്ന ഒരാളാണ് അദ്ദേഹം രജിസ്റ്റർ ചെയ്യണമോ എന്നാണ്. രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ സംശയം, 20 ലക്ഷം കവിഞ്ഞാൽ ഞാൻ എത്ര ശതമാനം ടാക്സ് അടക്കണം? ജി എസ് ടി ആർ എടുത്തത് കൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ടാക്സ് ഇളവ് കിട്ടുമോ?
0: രജിസ്ട്രേഷൻ എടുത്തോലെ,
2: രജിസ്ട്രേഷൻ എടുത്താൽ എന്തെങ്കിലും ടാക്സ് ഇളവ് കിട്ടുമോ എന്നാണ് അറിയേണ്ടത് അദ്ദേഹത്തിന്.
1: ഒരു കാര്യം മനസ്സിലായി, അബ്ദുസമ്മദിനെ രജിസ്ട്രേഷൻ ഇല്ല. അപ്പോൾ അബ്ദുസമ്മദിന്റെ ഒത്തിരി ഒത്തിരി ചോദ്യങ്ങളാണ് ഈ രജിസ്ട്രേഷൻ എടുക്കണോ എന്നുള്ളത്. 15 ലക്ഷം രജിസ്ട്രേഷൻ ടേൺ ഓവറുള്ള ഒരാൾക്ക് രജിസ്ട്രേഷൻ ബാധ്യത ഇല്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. 20 ലക്ഷം എത്തുന്ന മുറക്കെ രജിസ്ട്രേഷൻ ബാധ്യത, പക്ഷെ അദ്ദേഹത്തിന് വളണ്ടറി ആയിട്ട് സ്വമേധയാ എടുക്കാം, സ്വമേധയാ ടാക്സ് അടക്കാം. എത്ര ടാക്സ് അടക്കണം എന്നാണ്, സ്വമേധയാ എടുത്താൽ 15 ലക്ഷം എന്നുള്ള ആ സമയം മുതൽ ടാക്സ് അടക്കണം. അദ്ദേഹം 20 ലക്ഷത്തിന് വേണ്ടി കാത്തിരുന്നാൽ 20 ലക്ഷം ടേൺ ഓവർ ആവുമ്പോൾ 15 ലക്ഷമായിട്ട് രജിസ്ട്രേഷൻ എടുത്താലും അപ്പോഴേ ടാക്സ് അടക്കണം. 20 ലക്ഷം വരെ കാത്തിരിക്കാൻ നിയമത്തിൽ പറയുന്നില്ല, രജിസ്ട്രേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ടാക്സ് അടക്കണം എന്നാണ് നിയമം പറയുന്നത്.
2: അതായത് രജിസ്ട്രേഷൻ എപ്പോഴത്തോ അപ്പൊ തൊട്ടിട്ട് ടാക്സ് അടക്കാൻ ബാധ്യതയാണ്. അതായത് 20 ലക്ഷം ആയാലേ അടക്കണ്ടെന്നുള്ള, നമ്മുടെ വാറ്റിൽ നേരത്തെ അങ്ങനെ ഒരു,
1: അതിൽ കൃത്യമായ പ്രൊവിഷൻ ഉണ്ടായിരുന്നു വാറ്റിൽ,
2: 10 ലക്ഷം വരെ രജിസ്ട്രേഷന് ഉണ്ടെങ്കിലും ടാക്സ് അടക്കണ്ട. ഇതിൽ അങ്ങനെയല്ല, എപ്പോഴാണോ എടുത്തത് അപ്പൊ തൊട്ട് ടാക്സ്.
0: എന്ന് മാത്രമല്ല, വളണ്ടറി ആയിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു കൊല്ലത്തിനകം അത് ക്യാൻസൽ ചെയ്യാനും പറ്റില്ല,
2: ക്യാൻസൽ ചെയ്യാനും പറ്റില്ല. റിട്ടേണുകൾ സമയാസമയങ്ങളിൽ സമർപ്പിക്കും വേണം.
1: പിന്നെ അദ്ദേഹത്തിന് ടാക്സ് റേറ്റ് എത്ര എന്നാ, ടാക്സ് എത്ര എന്ന് തീരുമാനിക്കുന്നത് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന സാധന സേവനങ്ങളുടെ നിരക്ക് നോക്കിയാണ്. ടാക്സ് ഇല്ലാത്തതായിട്ടുണ്ട്, 5%, 12%, 18%, 28%.
2: ശരിക്ക് സാർ, ഈ അബ്ദുസമ്മദിന് നമ്മളുടെ ജി എസ് ടിയിലുള്ള കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യായിരിക്കും കുറച്ചുകൂടി നല്ലത്.
1: കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാം.
2: കോമ്പോസിഷൻ സ്കീം എന്ന് പറഞ്ഞാൽ 75 ലക്ഷം രൂപ വരെ ഉള്ള വ്യാപാരികൾക്ക് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാം. കോമ്പോസിഷൻ സ്കീം എന്ന് പറഞ്ഞാൽ അവരുടെ മൊത്തം വിൽപ്പനയുടെ 1%,
1: ട്രേഡറാണെങ്കിൽ
2: 1%, മാനുഫാക്ചർ ആണെങ്കിൽ 2%,
1: റെസ്റ്റോറന്റ് സർവീസ് ആണെങ്കിൽ
2: 5%. ഇവർ ആ നിരക്കിലാണ് ടാക്സ് അടക്കേണ്ടത്. ഇവിടെ ഈ പ്രത്യേക കേസിൽ സമ്മതിനെ സംബന്ധിച്ചിടത്തോളം ബേക്കറി ബിസിനസ് ആണ് ചെയ്യുന്നത്. ഇപ്പോൾ ബേക്കറി സമ്മതി എത്ര രൂപയുടെ സെയിൽസ് ആണോ നടത്തുന്നത് അതിൻ്റെ 1%, സമ്മത് ബേക്കറി ബിസിനസ് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ, ബേക്കറി പ്രൊഡക്ട്സ് ഉണ്ടാക്കുകയാണെങ്കിൽ 2% നിരക്കിൽ ടാക്സ് അടച്ചു കഴിഞ്ഞാൽ സമ്മതിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള നികുതി ബാധ്യതകൾ ഒഴിവാകും. 75 ലക്ഷം രൂപ വരെ സമ്മതിന് ഈ ആനുകൂല്യം ഉപയോഗിക്കാം.
0: അതായത് ടേൺ ഓവർ, വിറ്റുവരവ് കുറഞ്ഞ ആളുകളെ ഈ വലയിൽ നിന്ന് ജി എസ് ടിയുടെ വലയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് അവരെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. അതേപോലെ ടേൺ ഓവർ കുറഞ്ഞ ആളുകൾക്ക് ഒരു പ്രത്യേക ഇളവുള്ള രജിസ്ട്രേഷൻ ഉണ്ട്, അതിനാണ് കോമ്പോസിഷൻ ലെവി എന്ന് പറയുന്നത്. ഷംസുദ്ദീൻ അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, കുറച്ചുകൂടി വിശദീകരണങ്ങൾ കോമ്പോസിഷൻ ലെവിയെക്കുറിച്ച് ആവശ്യമുണ്ട്. ലത്തീഫ് സാർ പറഞ്ഞു,
1: കോമ്പോസിഷൻ ലെവിയെക്കുറിച്ചാണ് അല്ലെങ്കിൽ കോമ്പോസിഷൻ സ്കീമിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ചോദ്യം വന്നുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ നേരത്തെ വാറ്റ് നിയമത്തിലെ അനുമാന നികുതി, സെക്ഷൻ 6(5)ൽ പറഞ്ഞിരുന്ന അനുമാന നികുതി ഏറെക്കുറെ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണിത്. എന്നാൽ കുറച്ച് ചേഞ്ച് ഉണ്ട് താനും. പ്രധാനമായിട്ടും ഈ കോമ്പോസിഷൻ സ്കീം, ഇപ്പോൾ ഷംസു പറഞ്ഞ പോലെ ഒരു വർഷത്തെ വിറ്റുവരവ്, ഇപ്പോൾ കഴിഞ്ഞ മുമ്പത്തെ വർഷത്തെ വിറ്റുവരവിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇപ്പോൾ ഫസ്റ്റ് ഇയർ തുടങ്ങുന്നത്. 75 ലക്ഷം ടേൺ ഓവറിൻ്റെ താഴെയാണെങ്കിൽ ഈ സ്കീം ഓപ്പറേറ്റ് ചെയ്യും. അതായത് ഇത് ചെറുകിടക്കാരൻ്റെ സ്കീമാണ്. നേരത്തെ വാറ്റിൽ 60 ലക്ഷം വരെ ഉള്ളവർക്ക് ഈ പ്രിസംപ്റ്റീവ് അനുമാന നികുതി എന്നൊരു സ്കീം ഉണ്ടായിരുന്നു. ഈ സ്കീമിൽ വരുമ്പോഴുള്ള പ്രധാന പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ, ആനുകൂല്യങ്ങൾ ഒരുപാടുണ്ട്, പക്ഷേ ആളുകൾ ശ്രദ്ധിക്കാത്തൊരു സംഭവം, സേവന മേഖലയുമായി ബന്ധപ്പെട്ട് സർവീസ് നൽകുന്നവർക്ക് ഈ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പാടില്ല.
0: സർവീസുകൾക്ക് പറ്റില്ല,
1: ഒരൊറ്റ സർവീസേ അലൗഡ് ഉള്ളൂ, അത് റെസ്റ്റോറൻറ്റ് സർവീസാണ്. ഇപ്പോൾ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഷംസുവിൻ്റെ ഒരു ഷോപ്പുണ്ട്, ഷംസുവിൻ്റെ അവിടെ ഷോപ്പിലെ ബേക്കറിൻ്റെ കൂടെ ഈ മുഹമ്മദ് അബ്ദുറഹ്മാൻ്റെ എക്സാമ്പിൾ എടുക്കുക, മുഹമ്മദ് അബ്ദുൽ സമദിൻ്റെ ഉദാഹരണം എടുക്കുക. അബ്ദുൽ സമദിൻ്റെ ഒരു ഷോപ്പുണ്ട്, അവിടുത്തെ വിൽപ്പന എന്ന് പറയുന്നത് ബേക്കറിയിൽ 35 ലക്ഷം രൂപയാണ്. എന്തായാലും 75 ലക്ഷത്തിൻ്റെ താഴെ ആയതുകൊണ്ട് അബ്ദുൽ സമദ് ഇതിന് എലിജിബിളാണ്, അർഹനാണ്. പക്ഷേ അബ്ദുൽ സമദിന് അപ്പുറത്തൊരു കടമുറി ഉണ്ട്, ഒരു പീടിയുണ്ട്, ഒരു അത് വാടക കൊടുക്കുകയാണ്. ആ വാടക ഇനത്തിൽ നിന്ന് അബ്ദുൽ സമദിന് ഇൻകം ഉണ്ട്, അത് സർവീസാണല്ലോ. ആ സർവീസ് ഇൻകം കിട്ടുന്നത് കൊണ്ട് അബ്ദുൽ സമദ് ഈ കോമ്പോസിഷനോ ആ വാടക ഇനത്തിൽ മൊത്തം കിട്ടുന്ന ഒരു വർഷം 5 ലക്ഷമോ 10 ലക്ഷമോ ആണെങ്കിൽ മൊത്തം 35-40 ആയുള്ളൂ ഒരു വർഷത്തെ ടേൺ ഓവർ. അപ്പോഴും അബ്ദുൽ സമദ് ഇതിന് അർഹനല്ല ഈ സ്കീമിന്, കാരണം അബ്ദുൽ സമദ് സേവന മേഖലയായിട്ട് ബന്ധപ്പെടുന്നു. അപ്പോൾ സപ്ലൈ ഓഫ് സർവീസ് ഡീൽ ചെയ്യുന്ന ഒരാൾ ഈ സ്കീം ഓപ്റ്റ് ചെയ്യാൻ അർഹനല്ല. ഒന്ന്, ഈ സ്കീം ഓപ്റ്റ് ചെയ്യുന്ന ആൾക്ക് കേരളത്തിന് പുറത്തേക്കൊന്നും വിൽക്കാൻ പാടില്ല, അദ്ദേഹത്തിന് കേരളത്തിന് പുറത്ത് വാങ്ങിക്കാം, കേരളത്തിനകത്ത് മാത്രമേ സപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ കൊടുക്കുമ്പോഴുള്ള ടാക്സിന് ക്രെഡിറ്റ് ഇല്ല, കാരണം ചെറിയ എമൗണ്ടാണ് വിൽക്കുമ്പോൾ അടക്കുന്നത്, 1%, 2%. ടാക്സ് പിരിക്കാനും പാടില്ല, പിരിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, അവർ സാധനം സപ്ലൈ ചെയ്യുമ്പോൾ ബിൽ ഓഫ് സപ്ലൈ എന്ന് പറയുന്ന ഒരു ബില്ലാണ് ഉപയോഗിക്കേണ്ടത്. ആ ബില്ലിൽ പ്രിൻ്റ് ചെയ്യണം, ഞാൻ കോമ്പോസിഷൻ ഡീലറാണ്, എനിക്ക് നികുതി പിരിക്കാൻ അർഹതയില്ല,
0: ഞാൻ പാവാണ്,
1: ആ ഞാൻ ചെറുകിടക്കാരനാണ്, ഞാൻ നികുതിയൊന്നും പിരിക്കില്ല. അതായത് ഒരാള് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, കസ്റ്റമർ പോയിട്ട് ബില്ല് വാങ്ങിക്കുമ്പോൾ നോക്കും ഇതിൽ നികുതിയൊന്നുമില്ല, നികുതി ഇല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും എന്ത്, എനിക്ക് ഞാൻ കോമ്പോസിഷൻ ചെറുകിടക്കാരൻ്റെ സ്കീം ഓപ്റ്റ് ചെയ്ത ആളാണ്, എനിക്ക് പിരിക്കാൻ അർഹതയില്ല എന്ന് പ്രിൻ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്ന നിയമത്തിൽ, റൂളിൽ പറഞ്ഞു. അപ്പോൾ ഈ റൂളിലുള്ളതുകൊണ്ട് തന്നെ അവർക്ക് നികുതി പിരിക്കാൻ പാടില്ല, സേവന മേഖലയോട് ബന്ധപ്പെടാൻ പാടില്ല, കേരളത്തിന് പുറത്തേക്ക് വിൽക്കാൻ പാടില്ല, ഇങ്ങനെ കുറേ നിയന്ത്രണങ്ങൾ വെച്ചിട്ടുണ്ട്. ആ നിയന്ത്രണങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് കച്ചവടം ചെയ്യുന്ന 75 ലക്ഷത്തിന് താഴെയുള്ള ചെറുകിടക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ സ്കീം ഓപ്റ്റ് ചെയ്യാം. അവന് നല്ലൊരു സ്കീമാണ്, അവൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് അതല്ല, മാസം മാസം റിട്ടേൺ കൊടുക്കണ്ട, 3 മാസത്തിൽ ഒരു റിട്ടേൺ ഫയൽ ചെയ്ത്, ഇപ്പോൾ ഇന്ന് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ, ഓഗസ്റ്റ് 18-ാം തീയതിക്ക് മുമ്പേ ഈ 3 മാസത്തെ റിട്ടേൺ ഒന്നിച്ച് ഒരൊറ്റ റിട്ടേണാക്കി ക്വാർട്ടർലി റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. അങ്ങനൊരു ബെനിഫിറ്റും കൂടെ ചെറുകിടക്കാർക്കുണ്ട്.
0: അതായത് ജി എസ് ടിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നു. മുഹമ്മദ് അബ്ദുൽ സമദിൻ്റെ ഒറ്റ ചോദ്യം മതി ഒരു 2-3 എപ്പിസോഡിനുള്ള മറുപടിക്ക് തീർച്ചയായിട്ടുണ്ട്. ചോദ്യങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുന്നു, വീണ്ടും കേൾക്കാം അടുത്ത എപ്പിസോഡിൽ.
3: അപ്പോൾ ജനക്ഷേമത്തിൽ ഇന്ന് നമ്മൾ ഇതുവരെ കേട്ടത് ജി എസ് ടിയുമായി ബന്ധപ്പെട്ട ഒരു ഡിസ്കഷനായിരുന്നു. ശ്രോതാക്കൾ അയച്ചു തന്ന സംശയങ്ങൾക്ക് ചോദ്യങ്ങൾക്കുള്ള അതിനെ ആധാരമാക്കിയുള്ള ഒരു ചർച്ചയായിരുന്നു.

0: ഇൻഷാല്ലാ. ഇനി ഏതാണ് പ്രോഗ്രാം അടുത്തത്?
1: ഇനിയൊരു പീസ് റേഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്, സ്നേഹക്കൂട്. പല കുടുംബങ്ങളുടെയും ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാമായിട്ട് സ്നേഹക്കൂട് മാറിയിട്ടുണ്ട്. ഇന്നത്തെ സ്നേഹക്കൂടിൽ വാർദ്ധക്യം മലിനമാക്കുന്ന സ്ക്രീൻ കാഴ്ചകൾ എന്ന വിഷയമാണ്.
0: ഹാരിസ് ബിൻ സലീം, അതേപോലെ തന്നെ താജുദ്ദീൻ സുലാഹി എന്നിവരാണ് ഈ ഒരു സ്നേഹക്കൂടിൽ നമ്മോടൊപ്പം ചേരുന്നത്. ഇൻഷാല്ലാ സ്നേഹക്കൂടിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബാദ്. സ്നേഹക്കൂടിൻ്റെ പുതിയൊരു എപ്പിസോഡിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അൽഹംദുലില്ലാ, പീസ് റേഡിയോ ആരംഭിച്ചത് മുതൽ സ്നേഹക്കൂടിലെ ഈയൊരു വൈജ്ഞാനികവും ജീവിതസംബന്ധവുമായ ചർച്ചകളൊന്നും വിടാതെ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്, ഇടവേളകളിൽ കേട്ടവരുണ്ട്. എന്തായാലും ഇന്ന് നമ്മൾ ഒരുപക്ഷെ നമ്മൾ അത്ര തന്നെയും ഈ കാലം അത്രയും ചർച്ചക്കെടുക്കാത്ത മറ്റൊരു മേഖലയാണ്, അല്ലെങ്കിൽ ഒരു വിഷയമാണ് നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. വിഷയം ഇതാണ്: മുതിർന്ന ആളുകൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളും പ്രശ്നങ്ങളും അനന്തരഫലങ്ങളും അതോടൊപ്പം അതിൻ്റെ പ്രതിരോധങ്ങളും പരിഹാരങ്ങളുമാണ് ഇൻഷാല്ലാ ഇന്ന് ചർച്ചയ്ക്ക് എടുക്കുന്നത്. അരിസ്മലിയെ, പലപ്പോഴും ഫോൺ ഉപയോഗം എന്ന് പറയുമ്പം ആ വിഷയം വേഗം ഓർമ്മ വരെ കുട്ടികളെയാണ്, മുതിർന്നവരെ പൊതുവെ ഓർമ്മ വരാറില്ല. ഒരുപാട് കൗൺസിലിംഗ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളെന്നുള്ള നിലക്ക് കുട്ടികളുടേത് വരുന്നത് പോലെ തന്നെ മുതിർന്നവരുടെ പ്രശ്നങ്ങളും വരാറില്ലേ?
3: തീർച്ചയായും നമ്മൾ ഏറ്റവും അധികം ചർച്ചക്കെടുക്കേണ്ട ഒരു കാര്യമാണ് ഈ മുതിർന്നവരുടെ ഫോണിലുള്ള ഉപയോഗവും അതുകൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങളും. കാരണം എന്താ വെച്ചാൽ, ഈ കുട്ടികൾക്കുണ്ടാകുന്ന തകരാറുകളെയും അവർക്ക് ഫോണിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ രക്ഷിതാക്കളുണ്ടല്ലോ. പക്ഷെ രക്ഷിതാക്കൾക്ക് സംഭവിക്കുമ്പോൾ അത് നിരീക്ഷിക്കാൻ വേറെ ആളുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എന്താണെന്ന് വിചാരിച്ചാൽ, ഇത് എന്തെങ്കിലുമൊക്കെ വലിയ ദുരന്തങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരം ജീവിതത്തിൽ ഇത്തരം വഴികേടുകളിൽ പെട്ട അവസാനം എന്ത് ചെയ്യണം, മരണപ്പെട്ടു പോകുന്നൊരവസ്ഥയ്ക്കാണ് പല ആളുകൾക്കും സംഭവിക്കുന്നത്. ഇത് നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കാൻ കാരണം, ഇപ്പോൾ ഈ അടുത്തൊരു തവണ 60 വയസ്സ് പ്രായമുള്ള ഒരാളുടെ ഭാര്യ, അവർ പറഞ്ഞൊരു അനുഭവം എന്ന് പറഞ്ഞാൽ, 40 കൊല്ലമായി അവരുടെ ദാമ്പത്യം എന്നാണ്, 40 വർഷമായി. അപ്പോൾ ഈ 40 വർഷങ്ങളിൽ എന്തെങ്കിലും ഒരു വിശ്വാസക്കുറവോ എന്തെങ്കിലും ഒരു പ്രയാസങ്ങളോ ഉണ്ടാവാത്ത അത്രയും ഹൃദയമിണങ്ങിയ ദാമ്പത്യമാണ്. അപ്പോൾ സത്യത്തിൽ എന്താ വെച്ചാൽ, ഇത്രയും മുതിർന്നൊരു 60 വയസ്സായ ഒരാൾ ഫോൺ അങ്ങനെ എന്തെങ്കിലും ഒരു മോശമായി ഉപയോഗിക്കുമെന്നൊന്നും അവർ ചിന്തിച്ചിട്ടേ ഇല്ല. പക്ഷെ വളരെ യാദൃശ്ചികമെന്ന് പറയാം, അയാളുടെ ഫോൺ ഇവർ കാണാനിടയായി. അപ്പോൾ അതിൽ അവരുടെ കുടുംബത്തിൽ തന്നെ പെട്ട ഒരു പെൺകുട്ടിയുമായി, വളരെ പ്രായം കുറഞ്ഞൊരു പെൺകുട്ടിയുമായി ഉള്ള ചാറ്റ് വീഡിയോ ചാറ്റിങ്ങുകൾ വളരെ മോശമാണെന്നാണ് പറയണത്. അപ്പോൾ അവർ പറയണത് എന്താ വെച്ചാൽ, അത് കണ്ടതിനു ശേഷം ഞാൻ അയാളുടെ മുഖത്തേക്ക് നോക്കിയിട്ടില്ല, അയാളുടെ റൂമിലേക്ക് ഞാൻ കയറിയിട്ടില്ല. എന്തിനേറെ, ഞാൻ ഉണ്ടാക്കി വെക്കുന്ന ഭക്ഷണം അയാളെടുത്ത് കഴിക്കുക എന്നല്ലാതെ ഒരു ചായ പോലും അയാളുടെ കയ്യിൽ വെച്ച് കൊടുക്കാൻ എനിക്ക് പറ്റണില്ല. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇങ്ങനത്തെ ഒരു ദുരന്തം ഒരു കുട്ടി ഫോൺ ഉപയോഗിച്ചാൽ ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോൾ സത്യത്തിൽ എന്താ വെച്ചാൽ, എത്രയോ കാലപ്പഴക്കങ്ങളുടെ ദാമ്പത്യങ്ങൾ തകർന്നു പോകുന്നു, പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു. രാത്രികളിൽ തഹജ്ജുദും പ്രാർത്ഥനകളൊക്കെ നടന്ന പല ആളുകളും എന്തു ചെയ്യും, പള്ളിയിൽ പോലും പോവാത്ത അത്രയും മോശമായൊരു മാനസികാവസ്ഥയിലേക്ക് മാറ്റപ്പെട്ട് ഈ ഫോണിലുണ്ടാകുന്ന ഇത്തരം തെറ്റായ കാര്യങ്ങളും അശ്ലീലങ്ങളും കണ്ട് അതിൽ ആസ്വാദനം കണ്ടെത്തി ജീവിച്ച് മരിച്ചു പോകുന്ന വലിയൊരു തലമുറ പ്രായമായവരിൽ ജന്മം കൊണ്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഫോൺ കോളുകളും വരുന്ന പുതിയതായി വരുന്ന കേസുകളും നമ്മൾ ഓർമ്മപ്പെടുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഈ ഏരിയ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്.
2: ഈ ഞാൻ ഈ വിഷയത്തിൽ ഇൻട്രോയിൽ യഥാർത്ഥത്തിൽ കുട്ടികളല്ലാത്ത മുതിർന്നവരെന്നാണ് ആദ്യം ഉദ്ദേശിച്ചത്. യഥാർത്ഥത്തിൽ ഇത് വളരെ പ്രായം ചെന്നവരിലും ഉണ്ട് എന്നുള്ളതാണ് ആരിസ്മൗലിയുടെ സംസാരത്തിന് മനസ്സിലാണത്. അപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മളെ പീസ് റേഡിയോയിൽ ബന്ധപ്പെട്ടൊരു പെൺകുട്ടി, അവരുടെ വീട്ടിൽ നിൽക്കാൻ റെഡിയല്ല, ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കാൻ റെഡിയല്ല. ഭർത്താവ് വന്നതിന് ശേഷം കുറച്ച് ദൂരമുള്ളൊരു ഹോസ്പിറ്റലിലേക്ക് കുട്ടീനെ കൊണ്ടുപോയി ചികിത്സിക്കുന്ന കാര്യം, കുറച്ചൊരു തുടർച്ചയായ 2 വർഷം ചികിത്സ ആവശ്യമുള്ളതാണ്. അപ്പോൾ അത് ആ ചികിത്സക്ക് കൊണ്ടുപോകാനും റെഡിയല്ല. സ്വന്തം കുട്ടിയെ ചികിത്സിക്കാൻ ഭാര്യ റെഡിയല്ല, ഒരു വിഷയം. രണ്ട്, സ്വന്തം വീട്ടിൽ നിൽക്കാൻ ഭാര്യ റെഡിയല്ല. മൂന്നാമത്തെ പോയിന്റിലേക്ക് എത്തുമ്പോഴാണ് ഇയാൾക്ക് ചില കൺഫ്യൂഷൻ തോന്നുന്നത്. ഉപ്പാന്റെ കൂടെ യാത്ര ചെയ്യാൻ ഭാര്യ റെഡിയല്ല. അപ്പൊ ഈ കുട്ടി ഭർത്താവിനോട് ഉള്ള വിഷയം പറയാൻ അവർക്ക് ധൈര്യമല്ല എന്ന് പറഞ്ഞാൽ, ഇയാളെ ഫോണ് നോക്കുമ്പോൾ ഈ ഫോണിൽ മരുമകളുമായുള്ള കാര്യങ്ങൾ, അങ്ങനത്തേതിനുള്ള ടിപ്സ്, അങ്ങനെയൊക്കെയാണ് സെർച്ച് പോയത്. മരുമകളുമായുള്ള ഇത്, അതെങ്ങനെ നല്ല രീതിയിലാവാം, ഇങ്ങനത്തെ ചില സെർച്ച് ടിപ്സ് അവർ കണ്ടു. കുട്ടിയെ കൊടുക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് എന്തോ ചില ഒരു അത്ര തന്നെ നല്ലതല്ലാത്ത ടച്ചിങ്ങുകൾ അവർക്ക് ഫീൽ ചെയ്തു. അപ്പം നമ്മളിവിടെ ഇതിൻ്റെ ഒരു പരിഹാര വശം കൂടി ചർച്ച ചെയ്യണം. പ്രത്യേകിച്ചും പ്രായം ചെന്നവരുമായി ബന്ധപ്പെട്ട വിഷയം, ഇപ്പോൾ ആരസ്മോലി പറഞ്ഞതുപോലെ ഇപ്പം നമ്മുടെ അടുത്ത് റേഡിയോയിൽ തന്നെ പലപ്പോഴും പല കേസുകളും വന്നിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ ഇത് കേൾക്കുന്നവരിൽ മിക്കവാറും കുറേ ആളുകൾ പ്രായമുള്ളവരാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാനും അവർക്ക് ആഗ്രഹമുണ്ട്. നമ്മൾ എങ്ങനെയാണ് അവരെ, എന്തെല്ലാം മേഖലയിൽ അവരെ അഡ്വൈസ് ചെയ്യാൻ പറ്റും?
3: ഇപ്പോൾ നമുക്ക് പീസ് റേഡിയോയിലൊരു കുടുംബങ്ങളൊക്കെ കേൾക്കുന്ന ഒരു പ്രോഗ്രാം എന്നിലേക്ക് നമുക്ക് പരിമിതികളുണ്ട്. എങ്കിൽ പോലും ഇവിടെ സൂചിപ്പിക്കപ്പെട്ട കാര്യം, മുമ്പ് കാലഘട്ടങ്ങളിലൊന്നും ഒരിക്കലും ഒരു മരുമകളെ മകളായി കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായൊരു പെരുമാറ്റമുള്ള പരാതികൾ പൊതുവേ നമ്മൾ കേട്ടിരുന്നില്ല.
2: അപ്പോൾ
3: ഒരു 10ഓ 20ഓ 25ഓ വർഷമായി മുമ്പ് വരെ എന്ത് ചെയ്യുന്നുണ്ട്, കുടുംബ പ്രശ്നങ്ങളിൽ കൗൺസിലിങ്ങുകളും കാര്യങ്ങളൊക്കെ ഈ ആധുനിക കൗൺസിലിംഗ് സംവിധാനങ്ങളെ ആളുകൾ ആശ്രയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിന് മുമ്പൊന്നും ചിലപ്പോൾ ഉണ്ടായിട്ടുള്ളതില്ല. പക്ഷെ ആ കാലഘട്ടങ്ങളിലൊന്നും നമ്മൾ കാണാത്ത ചില റിപ്പോർട്ടിങ്ങുകൾ 2-3 വർഷമായിട്ട് നമ്മൾ കാണും. ധാരാളമായിട്ട് ഈ പറഞ്ഞ സമാനമായ കേസുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അടിസ്ഥാനപരമായ കാരണം എന്ന് പറഞ്ഞാൽ, പൊതുവെ ഈ അശ്ലീലങ്ങളും ഈ പോൺ സൈറ്റുകളുമൊക്കെ മുതിർന്ന ആളുകൾ സ്വകാര്യമായി കാണുമ്പോൾ ആര് കണ്ടാലും അവർക്ക് എന്ത് ചെയ്യണം, ഈ ചിത്രങ്ങളിൽ കാണുന്ന കാര്യങ്ങളെ യാഥാർത്ഥ്യമായി കാണാനുള്ള ആഗ്രഹങ്ങളുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായി അവർക്ക് എന്താവും, മുതിർന്ന ആൾക്കാരാകുമ്പോൾ ചിലപ്പോൾ അവരുടെ ഭാര്യമാർ അശക്തരായിരിക്കും, രോഗികളായിരിക്കും, പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായി അവരെന്ത് ചെയ്യും, അവർക്ക് സ്വകാര്യമായി പുറത്തറിയാത്ത രൂപത്തിൽ അവരുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റുന്ന മേഖലകളിൽ അവരെന്ത് ചെയ്യും, അഭയം തേടും. അതുകൊണ്ടാണ് ഇത്തരം കേസുകൾ ഇത്രയും അധികം റിപ്പോർട്ട് ചെയ്യുവാനുള്ള കാരണം എന്നാണ് മനസ്സിലാവുന്നത്.
2: അപ്പോൾ
3: നമ്മൾ വളരെയധികം ഭയപ്പെടേണ്ട ഒരു കാര്യമാണ് ഈ ഫോണിൻ്റെ വ്യാപനം വന്നതോടുകൂടെ. എന്താ വെച്ചാൽ, നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ ആളുകൾ കാണുന്നുള്ള ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ മാറി നിൽക്കുന്നവരെല്ലാം
2: തെറ്റുകാരാവും,
3: തെറ്റുകാരാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു പ്രതിഭാസം. പിന്നെ മാത്രമല്ല, പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഡാറ്റയ്ക്ക് വലിയ വില ഉണ്ടാവുകയും അത് 1 GB കൊണ്ടൊക്കെ 1 മാസം തികച്ചിരുന്ന ഒരു കാലഘട്ടം ആരംഭത്തിലാണ്. ഇന്നിപ്പോൾ 1.5 GB 2 GB അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഫ്രീ തരികയാണ്. അപ്പോൾ എന്തിനാണ് ആളുകളിത് ഉപയോഗിക്കുന്നത്? ഈ ചോദ്യം പ്രസക്തമാണല്ലോ. നമ്മൾ ആരെ മൊബൈൽ എടുത്തു നോക്കിയാലും ഈ 1.5 GB തീരുന്നുണ്ട്, 2 GB തീരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, പൊതുവെ പ്രായമായ ആളുകൾ അവരാണോ കൂടുതൽ മൊബൈൽ ഉപയോഗിക്കുന്നതെന്നാണ്.
2: സാധ്യതയുണ്ട്.
3: കാരണം കുട്ടികളാകുമ്പോൾ എന്തായാലും സ്കൂളിൽ പോകണ്ടേ, അവർ കോളേജിൽ പോകണ്ടേ, നമ്മളെപ്പോലെയൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്ത് വേണം, ജോലിക്ക് പോകണ്ടേ. അപ്പോൾ നമ്മൾ നിർബന്ധമായും മൊബൈൽ ഉപയോഗം മാറ്റി വെക്കേണ്ട ഒരവസ്ഥ. എന്നാൽ റിട്ടയർ ആയിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ വീട്ടിൽ സ്വസ്ഥമായി ഗൾഫിൽ നിന്ന് വന്ന് താമസിക്കുന്ന ഒരാൾ, ഇങ്ങനത്തെ ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരെ കയ്യിലൊരു മൊബൈൽ ഉണ്ടെങ്കിൽ അവരത് ഉപയോഗിക്കുമല്ലോ. അപ്പോൾ നമ്മൾ എന്തിനാണ് അവരുപയോഗിക്കുന്നത്? ഒരു ക്ലാസ്സോ പ്രസംഗമോ ഒക്കെ കേൾക്കുന്നതിന് പരിമിതികളുണ്ടല്ലോ. അപ്പോൾ ബാക്കി സമയം എന്തിനാവട്ടെ, ഞാൻ പറഞ്ഞ ഉപയോഗം എന്തിനായാലും, ഇനിയിപ്പോൾ നമ്മൾ പറയാം ചാനലുകളുടെ ന്യൂസുകൾ കാണുകയാണെന്ന് പറഞ്ഞു നിങ്ങൾ, എന്നാൽ പോലും അത് മാരകമാണ്.
2: യെസ്,
3: കാരണം ന്യൂസിൽ എന്താണ് ചർച്ച ചെയ്യണത്? ഇത്തരം ക്രിമിനൽ കേസുകളാണ്, കൊലപാതകങ്ങൾ, അതേപോലെ തന്നെ ബലാത്സംഗങ്ങൾ, പീഡന കേസുകൾ, ഇതൊക്കെ തന്നെയല്ലേ ചർച്ച ചെയ്യണത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴും മനുഷ്യൻ്റെ മനസ്സിൽ ഒന്ന് ആഗ്രഹമുണ്ടാകുന്നു പല കാര്യങ്ങളും കാണുമ്പോൾ. രണ്ടാമത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ കേട്ട് കേട്ട് കേട്ട് കേട്ട് മനസ്സ് മരവിച്ച് സ്വഭാവവും ജീവിതമൊക്കെ മാറുന്നുണ്ട്. ഇപ്പം ഞാനൊരു ഒരു പിന്നെ മകള് പറഞ്ഞൊരു അനുഭവം എൻ്റെ മനസ്സിൽ വരികയാണ്. അവരുടെ ഉമ്മയുടെ ഫോണ് തകരാറായിപ്പോയി. അപ്പോൾ ഒരു ബോധപൂർവം എന്ത് ചെയ്തു, അത് നേരാക്കാൻ കുറച്ച് താമസിപ്പിച്ചു. കാരണം ഇവരിത് ഫുൾ ടൈം ഇത് കാണുന്നുണ്ട്, വെറുതെ ഒരു 2 ആഴ്ച എന്ത് ചെയ്യാം, ഒന്ന് വൈകിപ്പിക്കാം, ഫോണ് പിന്നെ സർവീസിന് കൊടുത്ത് കിട്ടാൻ. പക്ഷെ അവർ പറയണത് എന്താ വെച്ചാൽ സ്വഭാവത്തിൽ വന്ന മാറ്റം അത്ഭുതകരമായിരുന്നു. കാരണം പെരുമാറ്റങ്ങൾ എന്തു പറയുമ്പോഴേക്കും ദേഷ്യം, ശക്തമായ പ്രതികരണങ്ങൾ, ഭയങ്കര വേവലാതികൾ, തന്നെ പരാതികൾ, ഇതൊക്കെ അങ്ങോട്ട് മാറിയിട്ട് വളരെ സോഫ്റ്റായി, വളരെ സ്മൂത്തായി, എന്ത് പറഞ്ഞാലും ഒരു പ്രശ്നമില്ല. വീട്ടിലെ സാഹചര്യങ്ങൾ തന്നെ മാറിയതാണ്. അപ്പൊ എന്തുമാത്രം സ്വാധീനം മുതിർന്ന പിന്നെ ഒരു 60 മുകളിൽ നമ്മൾ കാണുന്ന ആളുകളിൽ ഇത് വളരെ അപകടങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. എനിക്ക് തോന്നുക നമ്മളിപ്പോ ഒരു പൊതുവെ ഒരു നിരക്ഷരരാണ് മൊബൈൽ നില മനസ്സിലാക്കുക. നമ്മൾ കുട്ടികളെ പറ്റി അങ്ങനെ വിചാരിക്കണേ, പക്ഷെ കുട്ടികളല്ലേ അഗ്രകണ്ണീർ. അതേപോലെ തന്നെയാണ് പ്രായമായ ആള്. അതിൻ്റെ ഒരു അനുഭവം ഒരിക്കലും ഒരു സഹോദരി പറഞ്ഞു, മൊബൈലിൽ എന്തോ ഒരു സംഗതി വന്നിട്ടത് ശരിയാവണില്ല. അപ്പോൾ വളരെ പ്രായമായ ഒരു സ്ത്രീ പറഞ്ഞു, ആ മൊബൈൽ തരുന്നതാണ്. എന്നിട്ട് അവരതെന്തു കറക്റ്റ് ചെയ്ത് കൊടുത്തു. ഇതൊക്കെ സത്യമായ റിപ്പോർട്ടുകളാണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ, അവരെ അറിയാത്ത നമ്മളിപ്പോൾ അവരെ കുറിച്ചുള്ള നമ്മുടെ ധൈര്യം എന്താണ്, ഇവർക്ക് ഇതിലിപ്പോൾ എന്താ അറിയുക എന്നല്ലേ നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെയല്ലത്, കാരണം ഉപയോഗിച്ചാണല്ലോ അറിവ് നേടുന്നത്. അതുകൊണ്ട് എത്ര കണ്ട് ഉപയോഗിക്കുന്നുവോ അത്ര കണ്ട് അവരെന്തായിരിക്കും, അതിൽ എക്സ്പേർട്ടുകളായി മാറും. എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ എത്രയോ ജീവിത കാലഘട്ടങ്ങളിൽ നന്മയിലും തക്കവയിലും ജീവിച്ച പല ആളുകളുടെയും ജീവിതം അവസാനകാലം തെറ്റായ കാര്യങ്ങൾ പ്രവർത്തിച്ച് അവസാനം നരകക്കാരാവൂന്ന് പറഞ്ഞല്ലോ. ആ ഒരു ഹദീസ് യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ പുലരുകയാണോ എന്ന് സംശയം ഭയപ്പെടേണ്ടിയിരിക്കുന്നുണ്ട്.
2: അതെ, തീർച്ചയായും നമ്മൾ ഭയപ്പെടണം. ഇവിടെ നമ്മൾ ഇപ്പം പരിഹാരങ്ങളാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ശരിക്കും അവരടുത്ത് നിന്ന് ഫോണ് അങ്ങനത്തെ ഒരു ഒരു ചുഴിയിൽപ്പെട്ട ആള്, ശരിക്കും അതൊരു ഒഴുക്കല്ല, ഒരു ചുഴിയാണെന്ന് എനിക്ക് തോന്നണേ അല്ലേ. ആ വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കുടുങ്ങിക്കിടക്കണം. അപ്പൊ ആ കുട്ടി ഉമ്മാന്റെ അടുത്ത് നിന്ന് ഫോണ് കേടായപ്പോ വാങ്ങിയതുപോലെ വാങ്ങി വെക്കാൻ പറ്റും. പിന്നെ പ്രായം ചെന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ പാരന്റൽ കൺട്രോൾ ശരിക്കും ഉപയോഗിക്കാൻ പറ്റും. ഈ കുട്ടികളെ മോണിറ്ററിങ് എത്ര മണിക്കൂർ ഉപയോഗിക്കുക എന്നുള്ള സെറ്റിങ്സ് ഉണ്ടല്ലോ. അങ്ങനെ സെറ്റിങ്സ് നന്നായി ഉപയോഗിക്കണ കുറെ ആളുകളെ നമുക്കറിയാം. അപ്പൊ പീസ് റേഡിയോ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഫോൺ വാങ്ങിച്ചു കൊടുത്തു, ഇൻസ്റ്റാൾ ചെയ്തു, പിന്നെ അത് യൂട്യൂബൊക്കെ എത്തി. അങ്ങനെ അങ്ങനെ തെറ്റിപ്പോയി സങ്കടം പറഞ്ഞ ഒരാളെടുത്ത് നമ്മൾ ഇങ്ങനത്തെ ഒരു ഐഡിയ പറഞ്ഞുകൊടുത്തിരുന്നു, ഒരു 1 hour യൂട്യൂബ് കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാനുള്ള വഴി. നമ്മളെ പേജിൽ ശ്രോതാക്കൾക്ക് വേണ്ടി പറയാണ്, നമ്മുടെ പേജിൽ അത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ള ഐഡിയ ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇപ്പം ഈ നേരത്തെ നിങ്ങൾ പറഞ്ഞൊരു വിഷയം ഉണ്ടല്ലോ, കുറച്ച് അവശരായ സ്ത്രീകൾ, ഇവരുടെ ശാരീരിക സാഹചര്യങ്ങൾ, അപ്പം അതുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ എന്തെല്ലാം പരിമിതി ഉണ്ടെങ്കിലും ഈ ഇത്തരം ആളുകളുടെ സ്വകാര്യതയിലെ ഒരു സന്ദേശം നമ്മൾ നൽകേണ്ടതല്ലേ?
3: അതെ അതെ. അതായത് മൊബൈലിൻ്റെ നിയന്ത്രണമാണോ ഉദ്ദേശിക്കുന്നത്?
2: അതായത് മൊബൈലിലേക്ക് പോകുമ്പോൾ പലപ്പോഴും സ്വകാര്യതയിൽ അവർക്ക് പല വീഴ്ചയും സംഭവിക്കുന്നുണ്ടല്ലോ.
3: അതെ അതെ.
2: ആ വീഴ്ച ഭാര്യയിലൂടെ നിർവഹിക്കപ്പെടേണ്ടതാണല്ലോ പല. ഇവർ പ്രായം ചെന്നവരാണ്, ഇവർക്ക് ഇവരുടെ റിക്വയർമെന്റ് ആവശ്യമോ അല്ലെങ്കിൽ താല്പര്യമോ കുറഞ്ഞിട്ടുണ്ടാകും. ഇവര് പലപ്പോഴും മക്കളെ വീട്ടിലൂടെയും പേരക്കുട്ടികളുടെ വീട്ടിലൂടെയൊക്കെ ആയിരിക്കും മാറിക്കിടക്കുന്നുണ്ടാകും. അങ്ങനത്തെ ആളുകൾക്ക് നമ്മളൊരു പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ കൊടുക്കാവുന്ന ഒരു ആൻസർ എന്താണ്?
3: സാധാരണഗതിയിൽ എന്താന്ന് വിചാരിച്ചാലും ലൈംഗികത എന്നുള്ളത് മനുഷ്യന്റെ ഒരു വിശപ്പ് പോലൊരു ആവശ്യമാണല്ലോ. അപ്പൊ സ്വാഭാവികമായും നിർവഹിക്കപ്പെട്ടു പോകണം. കാരണം നിർവഹിക്കപ്പെടാതെ കിടക്കുമ്പോൾ മനുഷ്യൻ അസ്വസ്ഥനായിരിക്കും. അത് അവന്റെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളെയും പ്രതികൂലമായി ബാധിക്കും. ഇപ്പൊ നമ്മൾ ചില സമയത്ത് പറയും, ഇനിയൊന്ന് വിശപ്പ് മാറ്റിയിട്ട് നമുക്ക് തുടരാം എന്ന് പറയുന്നത് എന്താണ്, തുടരാൻ കഴിയാതെ വരുമ്പോഴാണ് വിശപ്പ് എന്ന പോലെ തന്നെ ഒരു പ്രോബ്ലമാണെന്ത് ഈ ഒരു പ്രശ്നം എന്നുള്ളത്. അപ്പോൾ സാധാരണഗതിയിൽ എന്താ വെച്ചാൽ പുരുഷന്മാരിലത് കുറച്ചു കാലം നീണ്ടു നിൽക്കും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യും, അത് പെട്ടെന്ന് അവസാനിപ്പിക്കാനും ഇനിയിപ്പോൾ അതില്ലാത്തൊരു സാഹചര്യം വന്നാൽ അതിനോട് ഒരു താരതമ്യപ്പെട്ട് പോവാനും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനോട് സഹകരിച്ച് പോകാനും അവർക്ക് പറ്റുന്നൊരവസ്ഥ ഉണ്ട്. എന്നാൽ പുരുഷന്മാരുടെ കാര്യം അങ്ങനെയല്ല. പ്രത്യേകിച്ച് പുരുഷന്മാർ പുറത്തൊക്കെ പോകുന്ന ആളുകളാകുന്നതുകൊണ്ട് പലപ്പോഴും അവർക്ക് എന്താണ് ഇത്തരത്തിലുള്ള പ്രചോദനങ്ങൾക്ക് അവസരങ്ങളേറെയാണ്. അപ്പം എന്താണ് സത്യത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു ഭാര്യയ്ക്ക് പറ്റും, അവരുടെ ജീവിതത്തിൻ്റെ ഏത് പ്രായത്തിലും ഏത് സമയത്തിലും പറ്റും. പരിമിതികൾ ഉണ്ടാവും, പക്ഷെ പറ്റും. സത്യത്തിൽ നമ്മൾ പലപ്പോഴും നമ്മൾ പറയാനുള്ള കാര്യമാണ് എന്താണ് ഈ യൂട്യൂബിൽ കാണുന്ന ആളുകൾക്ക് എന്താണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു മൊബൈലിൻ്റെ വാട്സപ്പിൽ ഇങ്ങനെ തുരുതുരാ ചാറ്റ് ചെയ്യുന്നവർക്ക് എന്താണ് കിട്ടുന്നത്. അപ്പോൾ സംസാരങ്ങൾ, കാഴ്ചകൾ, നോട്ടങ്ങൾ, ഇതിലൊക്കെ എന്തുണ്ട്? മനുഷ്യന്റെ താല്പര്യങ്ങൾ നിർവഹിക്കപ്പെടുന്നു. അതുകൊണ്ടല്ലേ കണ്ണിന്റെ നോട്ടം വ്യഭിചാരമാണ് നടന്നത്? ഒരു വ്യഭിചാരത്തിന്റെ സാക്ഷാത്കാരം നോട്ടങ്ങൾക്കുണ്ട്, സംസാരങ്ങൾക്കുണ്ട്, സ്പർശനങ്ങൾക്കുണ്ട്, എല്ലാറ്റിനും ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി എന്ത് ചെയ്യണം? ഇത്തരമൊരു സഹകരണം ഇനിക്കും ഇനിപ്പാകുന്ന ആവശ്യമില്ല, നമ്മളതൊക്കെ കഴിഞ്ഞു എന്ന നിലക്ക് പൂർണ്ണമായും ഒരു ഭാര്യഭർത്തൃ ബന്ധം അവസാനിപ്പിച്ചതുപോലെ ജീവിക്കുന്ന സഹോദരിമാരുണ്ട്. അവർ തീർച്ചയായും മാറി ചിന്തിക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഹാരം. അപ്പോൾ അത് അങ്ങനെ അവർ പരിഹരിക്കപ്പെടാതിരുന്നാൽ ഇവർക്ക് തെറ്റ് ചെയ്യാമെന്നതല്ല, പക്ഷെ ആ തെറ്റിലേക്ക് പോകുന്നതിൻ്റെ ഒരു വലിയ കുറ്റം യഥാർത്ഥത്തിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടത് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ഈ ഭാര്യ ഭർത്താക്കന്മാരെപ്പോഴും നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ അവരുടെ അവർക്ക് വ്യക്തിപരമായ സ്വകാര്യതകൾ ഉണ്ടാകാൻ പറ്റില്ല.
2: യെസ്,
3: രണ്ടാൾക്കും രണ്ടാളെ സ്വകാര്യതകളിലും അറിവുണ്ടാവണം. അതുകൊണ്ട് അർത്ഥം നമ്മളൊരു തൗബ ചെയ്യുമ്പോഴും അള്ളാഹുവിന് ഇസ്തിഗ്ഫാർ നടത്തുമ്പോഴും നമ്മൾ തെറ്റുകളൊക്കെ എന്ത് ചെയ്യണം? ഭാര്യ കേൾക്കെ പറയണമെന്ന് നമ്മൾ പറയണില്ല. അതൊക്കെ സ്വകാര്യതകളാണ്, അള്ളാഹുവുമായിട്ടുള്ള ബന്ധം അതൊഴിവാക്കാം. മറിച്ച് നമുക്ക് ഇത്തരം സ്വകാര്യതകൾ എന്താണ്, നമ്മൾ ഫോണിൽ നമ്മൾ കൊണ്ടടക്കണ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം?
2: ഭാര്യക്കാരും
3: ഭർത്താവിനും അറിയണം. അതുകൊണ്ട് നമ്മൾ വേണം, ആരെയും സംശയിച്ചിട്ടല്ല, ഈ ഭാര്യ ഇടയ്ക്കിടക്ക് ഫോണെടുത്ത് നോക്കും എന്ന തോന്നൽ തന്നെ ഒരാളെ തെറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കും. അതേമാതിരി ഭർത്താവ് ഇടയ്ക്കിൻ്റെ ഫോൺ നോക്കും എന്ന തോന്നലും നമ്മളെ പിന്തിരിപ്പിക്കും. ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞ വേറൊരു വശമുണ്ട്, പൊതുവെ സ്ത്രീകളായിരിക്കും പ്രായം കുറഞ്ഞവർ, വലിയ പ്രായ വ്യത്യാസമുള്ളവരുണ്ട്, 15 വയസ്സ് 20 വയസ്സൊക്കെ പ്രായ വ്യത്യാസമുള്ളവരുണ്ട്. അപ്പോൾ ഇത്തരം ആളുകളൊക്കെ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ, ഒരുപക്ഷെ തങ്ങളുടെ ഭർത്താവിൽ അവരുടെ ആ പ്രായ വ്യത്യാസം കൊണ്ട് തന്നെ ഒരു ഭാര്യഭർത്തൃ ബന്ധത്തിൻ്റെ ശരിയായ ഒരവസ്ഥ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോഴും ഇവർ തെറ്റിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഏത് സമയത്തും ഏത് പ്രായത്തും ഏത് സന്ദർഭത്തിലും എന്ത് ചെയ്യണം? നമ്മൾ കഴിയുകയാണെങ്കിൽ ഒരു ഫോൺ മതി നിൽക്ക്.
2: യെസ്,
3: പ്രായമായവർ എപ്പോഴും വീട്ടിലുണ്ടല്ലോ, പുറത്തു പോകുന്നവർക്കല്ലേ 2 ഫോണുള്ളൂ. അപ്പോൾ ഒരു പരിധി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഫോൺ കേടെന്നാ പറയാം, എനിക്ക് ഫോൺ വേണ്ട, ഇനി നിങ്ങളെ ഫോണിലാക്കാം. നമുക്കിപ്പോൾ പീസ് റേഡിയോ കേൾക്കാനും വാട്സപ്പ് നോക്കാനും ഒക്കെ ഇപ്പോൾ ഒന്ന് തന്നെയല്ലേ, നമ്മളെ ഗ്രൂപ്പുകളും ഒക്കെ ഒന്ന് തന്നെയല്ലേ, ഇപ്പോൾ ഫാമിലി ഗ്രൂപ്പാണ് അതന്നെ. പിന്നെ കുട്ടികളോട് ഫോൺ വിളിക്കാനൊക്കെ നിങ്ങൾ വിളിച്ച് തന്നെ നമുക്കും വിളിക്കാറ്, നിങ്ങൾ വിളിച്ച് സംസാരിച്ച് എനിക്ക് തന്നാൽ മതി. സത്യം എന്താന്ന് വിചാരിച്ചാൽ അത് വളരെ ഒരു മാറ്റമായിരിക്കും. അപ്പം എന്ത് ചെയ്യും? എന്ത് ഇയാൾ കാണുമ്പോഴും ഇവള് പോയിരിക്കും, അവളെന്ത് കാണുമ്പോഴും അയാൾ വന്നിരിക്കും, കാരണം വേറെ ഫോണില്ലല്ലോ. സാധിക്കുമെങ്കിൽ എന്താണ്, വീട്ടിൽ സ്ഥിരമായി ഉണ്ടാകുന്ന ആളുകൾ 2 ഫോണ് വേണ്ടെന്ന് വെക്ക്. ഇനി ഏറി വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു കോൾ ചെയ്യാൻ പറ്റുന്ന മാത്രം ഒരു ഫോണ് കൈവശം.
2: അങ്ങനെ ചെയ്യണവരുണ്ട്, 2 ഫോണില് ഏതെങ്കിലും ഒരു ഫോണെ ഡാറ്റ
3: കയറ്റും,
2: കോളിംഗ് ഒക്കെ രണ്ടൊന്നും കാണലും നോക്കലൊക്കെ ഒന്നും.
3: അതെ അതെ അതെ,
2: അങ്ങനെ ചെയ്യണവരുണ്ട്.
3: തീർച്ചയായും അതൊരു നല്ല സംഗതി തന്നെയാണ്. ഉപയോഗിക്കാൻ അറിയാത്ത ആളുകളുടെ ഡാറ്റ വെറുതെ നഷ്ടപ്പെട്ടു പോകാന്നല്ലാതെ അവർക്ക് അതുകൊണ്ട് ഗുണമുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഇത്തരം ഒരു ശ്രദ്ധ എന്ത് ചെയ്യുക, ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം എന്ത് ചെയ്യുക, പാസ്വേഡും ലോക്കും ഉപയോഗിക്കാതെ ഫോൺ ഉപയോഗിക്കുന്നതിലേക്ക്, കഴിയുമെങ്കിൽ രണ്ടുപേരും ഒരേ ഫോൺ ഉപയോഗിക്കുന്നതിലേക്ക് വരണം എന്നുള്ളതാണ്.
2: ഇതേപോലെ ഒരേ ജിമെയിൽ ഉപയോഗിക്കുന്നതുകൊണ്ടും കുറേ ഗുണമുണ്ട്. രണ്ടാളെ ഫോണിൽ ഒരേ ജിമെയിൽ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ സെർച്ച് ഹിസ്റ്ററി ഒക്കെ ഓൺ ചെയ്തിട്ടും കൂടി ആണെങ്കിൽ അങ്ങനത്തെ സാഹചര്യങ്ങൾ ഒരു തവണ ഉണ്ടായ ആളുകൾക്ക് സ്വീകരിക്കാവുന്ന നല്ലൊരു സുരക്ഷിതത്വമാണത്
3: അല്ലേ.
2: ഒരിക്കലും അങ്ങനെ ഉണ്ടാകും സാഹചര്യം ഭയക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല അല്ലേ. ഒരു ഒരു തവണ എന്തൊക്കെയോ നോക്കിയത് കണ്ടതെന്നൊക്കെ അറിയാലോ, മക്കളതിനൊക്കെ ലിങ്ക് ചെയ്യാൻ കഴിയും. നമ്മൾ ഈ ഒരു ഏരിയ വിടുന്നു, മറ്റൊരു ഏരിയ പലപ്പോഴും അത് സഹോദരന്മാരുടെ അടുത്താണ് കൂടുതൽ വരിക. ഈ ഫോൺ ഉപയോഗത്തിൻ്റെ ഒരു മേഖല എന്ന് പറയുന്നത് ഇപ്പോൾ ആത്മീയ രംഗത്തെ പ്രശ്നങ്ങളാണ്. പല പല യൂട്യൂബ് ചാനലുകളും പല പല ഉസ്താദന്മാരും പല പല ദിക്കറുകളും പല പല മന്ത്രങ്ങളും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ജീവിതത്തിൽ ഇത് ഏകദേശം തെറ്റാന്ന് മനസ്സിലാക്കിയ ആളുകൾ, ഒരിക്കലും തെറ്റാന്ന് മനസ്സിലാക്കാത്തവരെ കുറിച്ചല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. അവരുള്ളൊരു പശ്ചാത്തലത്തിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇതൊക്കെ തെറ്റാന്നവർക്ക് എവിടെ കേട്ടിട്ടുണ്ടാവും, പക്ഷെ ജീവിതത്തിൽ ഇതൊന്നും കണ്ടിട്ടുണ്ടാവില്ല.
3: ഇപ്പം
2: ഈ ഈണവും പാട്ടും ഇതിൽ ചികിത്സയിലൂടെ കിട്ടിയ മാറ്റങ്ങളുടെ കഥയും ഒക്കെ അങ്ങോട്ട് കേൾക്കുമ്പോൾ ആകെ സ്റ്റണ്ട് അടിച്ചിട്ട് അവസാനം അത് കേട്ടു തുടങ്ങുന്ന ആളുകളുണ്ട്. ഇങ്ങനത്തെ അപകടങ്ങൾ സംബന്ധിച്ചൊരു ഭാഗം ഈ ചർച്ചയിൽ ആവശ്യമുണ്ട്.
3: തീർച്ചയായും ആവശ്യമില്ല അതിനത്. ഇപ്പം ഇന്ന് ഞാനൊരു ക്ലിപ്പ് കേട്ടു, ഒരു ഉസ്താദ് പറയണത് കേട്ടു, പിന്നെ നമുക്ക് തടി കുറയാൻ തടി കുറയാൻ എന്താ വെച്ചാല് നമ്മള് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അലൻ നഷ്റഹ് സൂറത്ത് എന്ത് ചെയ്യാ, മൂന്ന് പ്രാവശ്യം ഓത്.
2: അടിപൊളി.
3: അപ്പൊ ഈ രൂപത്തിലുള്ള എന്തെല്ലാം അബദ്ധം
2: പ്രസവിക്കാനുള്ള,
3: അപ്പൊ ഇതൊക്കെ സാധാരണഗതിയിൽ ഇതിപ്പോ നമ്മളിപ്പോ നമ്മളിപ്പോ ഇതിപ്പോ ഞാൻ നേരിട്ട് എന്താണ് ഒരു ഉസ്താദിന്റെ പ്രഭാഷണം ഒരു ക്ലിപ്പ് കേട്ടതാണ്. അപ്പൊ സത്യത്തിൽ എന്താന്ന് വിചാരിച്ചാൽ നമ്മളിപ്പോ സാധാരണഗതിയിൽ ഒരു തൗഹീദി പശ്ചാത്തലമുള്ള ആളുകള് അതുമാത്രം കേട്ടിരുന്ന ഒരവസ്ഥയിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ന അവസ്ഥകൾ മാറി. ഇപ്പോ പൊതുവേ യാഥാസ്ഥികരായ ആളുകൾ മുജാഹിദ് പ്രഭാഷണങ്ങൾ കേൾക്കാത്തതുപോലെ, എന്നാൽ ഇന്ന് അവർ കേട്ട് തുടങ്ങിയല്ലോ. അതേപോലെ തന്നെ എന്താണ് ഈ തൗഹീദുള്ള ആളുകൾ പൊതുവേ എന്തില്ല, ഈ ഉസ്താദുമാരെ പ്രഭാഷണങ്ങളും കാര്യങ്ങളും കേൾക്കാറില്ല. പക്ഷെ ഇപ്പൊ അവർക്ക് എന്താണ് അത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പലപ്പോഴും ഇതിലെ വിശ്വാസം ഏതാണ് അന്ധവിശ്വാസം ഏതാണ് എന്നറിയാത്തതിൻ്റെ ഒരു ദുരന്തം ഉണ്ട്. പിന്നെ പൊതുവേ എന്താണെന്ന് വിചാരിച്ചാൽ ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സംഗതികളായിരിക്കും. ആ പ്രശ്നത്തിന് പരിഹാരം, ഈ പ്രശ്നത്തിന് പരിഹാരം എന്ന് പറയുമ്പോഴോ സംഗതി എന്തായിരുന്നാലും ആ കുട്ടിൻ്റെ അസുഖം മാറുകയാണെങ്കിൽ മാറിക്കോട്ടെ, ആ വിഷമാണ് നീങ്ങുകയാണെങ്കിൽ മാറിക്കോ, അത് കാണണ്ടല്ലോ. ഇതിലിപ്പോൾ അതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ, ഇത് ഖുർആനല്ലേ, ദിക്റല്ലേ, ഹദീസല്ലേ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നതും വളരെ അപകടകരമാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ മുതിർന്ന ആളുകൾക്കൊക്കെ എന്ത് ചെയ്യുക, അവർക്കിപ്പോൾ നമ്മുടെ ജമീൽ അപ്ലിക്കേഷനും അതേപോലെ തന്നെ പീസ് റേഡിയോവും അതേപോലെ ഒരു നേർവഴിയും ഒരു ദിവസത്തേക്ക് വരുന്ന സാധനങ്ങളുണ്ടല്ലോ ഇഷ്ടം പോലെ, അതൊക്കെ അവർക്ക് കിട്ടാവുന്ന ഒരു ഒരു സാധ്യതകൾ ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ വേറൊന്നൊക്കെ പോകാൻ എന്തുണ്ടാവില്ല, സമയം ഉണ്ടാവില്ല. ആ നിലക്ക് എന്ത് ചെയ്യുക, പഠനങ്ങളെ ആധികാരികമായ ദീനി സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കാവുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരലേ പറ്റുള്ളൂ. അതല്ലാതെ ഇപ്പോൾ ഇവർക്കിതിലെ സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ഒരു അറിവോ അങ്ങനത്തെ ഒരു പശ്ചാത്തലങ്ങളോ ഉണ്ടായിക്കോളന്നില്ലല്ലോ.
2: ഇപ്പം നല്ലൊരു ടോക്ക്, ഒരു പ്രസംഗം, നല്ലൊരു ക്ലാസ്, അത് നേരെ കുടുംബ ഗ്രൂപ്പിലേക്ക് ഇടുകയാണ്.
3: അതെ അതെ അതെ.
2: ഇതേ പ്രഭാഷകന്റെ വളരെ ഇസ്ലാമിക വിരുദ്ധമായ തൗഹീദി വിരുദ്ധമായ കുറെ സാധനങ്ങൾ ഉണ്ടാകും.
3: അതെ അതെ.
2: അപ്പൊ ഈ കള്ളനാണയങ്ങളെയും ശരിയെയും തിരിച്ചറിയാനുള്ളൊരു അല്ലെങ്കിൽ അതിനൊരു ഐഡിയ അല്ലെങ്കിൽ അതിന്റെ അഹ്ലുസുന്നത്തിന്റെ ഒരു വീക്ഷണം, ഇൽമു സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട അഹ്ലുസുന്നത്തിന്റെ ഒരു വീക്ഷണം, അത് നമ്മളൊന്ന് പറയേണ്ടതാണ്.
3: അതെ അതെ, തീർച്ചയായും അത് തന്നെയാണ്. അത് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് 100% അഖീദ ശരിയാണെന്ന് ഉറപ്പുള്ള ആളുകൾ തന്നെ നമ്മൾ കേൾക്കാൻ പറ്റുള്ളൂ.
2: അതെ.
3: അതല്ലാത്ത ആളുകളിൽ നിന്ന് കേട്ടാൽ നമുക്കതിന്റെ ശരിയും തെറ്റും മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ തെറ്റിപ്പോവാനുള്ള സാധ്യത എന്തായിരുന്നാലും കൂടുതലാണല്ലോ. അപ്പൊ ആളുകൾ പൊതുവേ എന്താ വെച്ചാൽ ഒരു ധാരണ അല്ലതിന് എസ്തമയോന അഹ്സനഹു എല്ലാം കേൾക്കുക, നല്ലത് പിൻപറ്റുക, എല്ലാം കേൾക്കാലോ എന്നാണ്. ഇപ്പോൾ ഈ യുക്തിവാദികളുടെ അള്ളാഹുവിനെയും റസൂലിനെയും പരിഹസിക്കുന്ന ഏറ്റവും മാരകമായ വാക്കുകൾ പോലും കേട്ട് ഇരിക്കാൻ ആൾക്കാർ, ശരിക്ക് അതൊക്കെ ഇസ്ലാം വിരോധിച്ച കാര്യങ്ങളാണ്. 100% തെറ്റായ അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യാണ്, കേട്ടിരിക്കുന്നിടത്തും അത് സംസാരിക്കുന്ന സദസ്സുകളിൽ ഇരിക്കുന്നത് പോലും എന്താണ്, ഗുരുതരമായ തെറ്റാണ്. പക്ഷെ ആളുകൾ എന്ത് ചെയ്യുന്നു, എല്ലാം കേൾക്കണ്ടേ എന്ന് പറഞ്ഞിട്ടാണ് ഇത് കേൾക്കുന്നത്. അതേപോലെ തന്നെയാണ് ഈ യാഥാസ്ഥികതയും വിദാത്തുകളും മുഴുവൻ കേൾക്കുന്നത്. നമുക്കെന്താണ് അതിൻ്റെ ആവശ്യം, നമ്മൾ വിശ്വസിക്കുന്ന ഒരു ആദർശത്തിൽ നമ്മൾക്ക് വിശ്വസ്തരായിട്ടുള്ള പണ്ഡിതന്മാരും ആളുകളും തന്നെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ. അപ്പോൾ അവരുടെ ഗ്രന്ഥങ്ങളും അവരുടെ രചനകളും കാര്യങ്ങളും നമുക്ക് കേൾക്കാം. ഇനി അറബിയോ ഇംഗ്ലീഷോ ഒക്കെ അറിയുന്ന ആളുകളാണെങ്കിലും ആധികാരികമായി പിന്നെ അഹ്ലു സുന്നയുടെ അല്ലെങ്കിൽ സലഫിയത്തിൻ്റെ ശരിയായ സൈറ്റുകളെ മാത്രം അവലംബിക്കുന്നതിലേക്ക് എത്തിയില്ലെങ്കിൽ ഏതൊരാളും ഈ വഴികളിലേക്ക് എത്താമെന്നാണ് മനസ്സിലാവുന്നത്.
2: ഇപ്പം ഈ ഫോർവേഡിങ് ഷെയറിങ് ഇത് സംബന്ധിച്ചൊരു കാര്യം ശ്രോതാക്കളെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, നമ്മൾ ഒരാളെടുത്തു നിന്ന് ഇപ്പോൾ കുടുംബജീവിതം എന്നുള്ള വിഷയത്തിൽ ചിലപ്പോൾ നല്ലൊരു ക്ലാസ് ഉണ്ടാകും, അല്ലെങ്കിൽ പരലോകം എന്നുള്ള വിഷയത്തിൽ നല്ലൊരു ക്ലാസ് ഉണ്ടാകും. ഇത് നമ്മളെ കുടുംബത്തിലേക്കോ നമ്മളുള്ള ഗ്രൂപ്പുകളിലേക്കോ ഫോർവേഡ് ചെയ്യുമ്പോൾ അവർ ഇത് കേട്ട് കഴിഞ്ഞാൽ അടുത്തത് കേൾക്കുന്നത് ഇയാൾ പറയുന്ന ഇസ്ലാമിക വിരുദ്ധമായ കാര്യമായിരിക്കും. അതുകൊണ്ട് അത്തരം വ്യക്തികളടുത്തേക്ക് പോവാതിരിക്കുക. പിന്നെ പ്രാമാണികമായിട്ട് സ്വഹീഹായ ഹദീസും ഖുർആനും മാത്രം ഉദ്ധരിച്ച് സംസാരിക്കുന്ന വ്യക്തികളെ അവലംബിക്കുക. അത് വളരെ, അത് ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മളെ പ്രവർത്തനം ദുരന്തത്തിലേക്കാണ് എത്തിക്കുക. നമ്മുടെ ഒരു ഫോർവേഡിങ് മെസ്സേജ് എന്ന് ഒരാൾ ചിലപ്പോൾ വഴിതെറ്റി പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും.
3: അതിൽ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഈ യൂട്യൂബുകളിലൊക്കെ കയറി കഴിയുമ്പോൾ സാധാരണ എവിടെ നിന്നെങ്കിലും ഒരു ക്ലിപ്പ് ഒരാളെ പ്രസംഗം കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് സൈഡ് ഒന്ന് അയാളുടെ പേര് നോക്കിയിട്ട് എന്ത് ചെയ്യും, യൂട്യൂബിൽ സെർച്ച് ചെയ്യും. അപ്പോൾ അയാളുടെ എന്തുണ്ടായിരിക്കും, 100 കണക്കിന് പ്രഭാഷണങ്ങളുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായി എന്ത് ചെയ്യും, ഈ കേട്ടത് നിങ്ങൾ പറഞ്ഞമാര് ചിലപ്പോൾ കുഴപ്പമില്ലാത്തതായിരിക്കും. പക്ഷേ അയാൾ അടിസ്ഥാനപരമായി പഠിപ്പിക്കുന്ന എല്ലാ അന്ധവിശ്വാസങ്ങളും അയാളുടെ ആ പ്രസംഗത്തിനൊരു ആകർഷണീയത കൊണ്ടോ അല്ലെങ്കിൽ ശൈലി കൊണ്ടോ ആളുകൾ എത്തിപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടാവും. പിന്നെ യൂട്യൂബിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, നമ്മൾ എന്തിലേക്കാണോ പോണത് അതന്നെയാണല്ലോ യൂട്യൂബ് നമുക്ക് തന്നുകൊണ്ടിരിക്കുക.
2: നിരന്തരം തന്നുകൊണ്ടിരിക്കും.

0: അപ്പൊ സ്വാഭാവികമായി എന്താ വെച്ചാൽ പിന്നെ മറ്റൊരു മേഖല അവരുടെ മുന്നിലില്ലാത്ത വിധം അവരെന്ത് ചെയ്യും, ഈ തെറ്റായ മേഖലകളിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നില്ലാണ്ട്. ഇത് എന്തായിരുന്നു, നമ്മൾ മുതിർന്ന ആളുകളെ മക്കളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചൊക്കെ ഒന്ന് നോക്കണം. ആ സമയത്ത് നമുക്ക് വേറൊരു കാര്യം പറയേണ്ട എന്താ വെച്ചാൽ, പൊതുവേ ഇന്നത്തെ ഒരു അവസ്ഥയിൽ എന്താണെന്ന് വിചാരിച്ചാൽ നമ്മുടെ ഫോണുകൾ നമ്മുടെ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാനും നമ്മളറിയാതെ എടുത്ത് പരിശോധിക്കാനും ഒക്കെ
1: പറ്റും,
0: കഴിയും. അപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഇത്തരം സ്വകാര്യതകളെ കുട്ടികൾ കണ്ടെത്തിയാൽ ഒരു ഒരു വാപ്പ അവന് മരിച്ച പോലെ ആയിരിക്കും, ഒരു ഉമ്മ മരിച്ചു പോയ പോലെ ആയിരിക്കും. പിന്നെ ഒരിക്കലും ഉമ്മ വാപ്പ എന്നുള്ള ഒരു പോസ്റ്റിൽ അവരെ നിർത്തി ബഹുമാനിക്കാനും ആദരിക്കാനും കഴിയില്ല. അത് ഈ മുതിർന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരിക്കലും എന്ത് ചെയ്യും, ഈ മുതിർന്ന ആളുകൾക്കൊന്നും അവരെ ഫോണ് കുട്ടികൾക്ക് കൊടുക്കൂല പറയാൻ പറ്റില്ല. ഒന്ന് ചോദിക്കുമ്പോൾ കൊടുക്കൂല പറഞ്ഞാൽ തന്നെ സംശയം വരൂലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും എപ്പോഴെങ്കിലും നോക്കുമ്പോൾ കുട്ടികൾക്ക് ഇതെല്ലാം അറിയാം. അതൊരു പ്രധാന സംഗതിയാണ്. അതേപോലെ തന്നെ നമ്മളെന്ത് ചെയ്യണം, മുതിർന്ന ആളുകളുടെ ഫോണുകളിൽ അവർ തെറ്റായൊരു വഴിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവരെ ശരിയായ വഴിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരവസ്ഥക്ക് നമ്മൾ പരിശ്രമിക്കണം. തീർച്ചയായും നമ്മുടെ വീട്ടിലെ പ്രായമായവരിലൊരു ശ്രദ്ധ നമുക്ക് വേണം. അവർ വഴിതെറ്റിപ്പോകുന്നുള്ളതല്ല, പക്ഷെ അവർ ശരിയായ വഴിയിലേക്ക് വരാനുള്ള ചില സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്.
1: ഇതിൽ ഇപ്പം നമ്മൾ പരാമർശിച്ച വേറൊരു മേഖല, ഇപ്പം ഒരു ടീച്ചർ കുറച്ച് ഇസ്ലാം വിരുദ്ധ ആശയങ്ങളൊക്കെ ആയിട്ട് രംഗത്ത് വന്ന ഒരു ആദ്യ സമയം,
0: അതെ,
1: അവരിപ്പോൾ എന്തോ ക്രിസ്ത്യാനിറ്റിയോ എന്തൊക്കെ പോയി എന്നൊക്കെ ഒരു കേൾവിയുണ്ട്, എന്തോ ആട്ടെ. അപ്പോൾ അത് ഒന്ന് എന്താണെന്ന് കേൾക്കാൻ വേണ്ടി ഒരു ഒരു സ്ത്രീ കേട്ടു, ഇവരെന്താ പറയണത്, പിന്നെ ഇവർക്കുള്ള പ്രശ്നം ഇവർക്ക് സുജൂത് ചെയ്തിട്ട് ശരിയാവണില്ല, സംശയങ്ങൾ തീർത്ത് കിട്ടണം. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞൊരു വാചകം, ഞാൻ പർദ്ദക്കെട്ട് ഹിജാബൊക്കെ ഇട്ട് മുനാഫിഖായി ജീവിക്കണം, എൻ്റെ ഭർത്താവ് നല്ലൊരു ദീനി ചിട്ടുള്ള ആളാണ്, ആ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ഉറങ്ങണുണ്ട്, പക്ഷേ എൻ്റെ മനസ്സിൽ ഇപ്പോൾ റസൂലുള്ളാഹിൻ്റെ വിവാഹം ഇങ്ങനത്തെ വിഷയങ്ങളിലാണ്. ശരിക്ക് ഇപ്പോൾ പ്രവാചകനെ കുറിച്ചൊക്കെ സംശയിച്ചാൽ തന്നെ കാഫറായി പോകുന്ന സാഹചര്യമില്ലേ അല്ലേ, ആ ഒരു ഭാഗം കൂടി ഒന്ന് ചർച്ചയിൽ കൊണ്ടുവന്നൂടെ.
0: അതെ, തീർച്ചയായും. എന്താന്ന് വിചാരിച്ചാൽ നമ്മൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒരു ഗ്ലാസ് പാലൊരു സ്ഥലത്ത് വെച്ചിട്ട് നമുക്കിങ്ങനെ സംശയം, അതിലെന്തോ വിഷാംശം അല്ലെങ്കിൽ എന്തോ ഒരു സംഗതി ഉണ്ട് എന്നൊരു സംശയം. അപ്പം നമ്മളെന്താ ചിന്തിക്കുക, ഒരു ഗ്ലാസ് പാലല്ലേ, ജീവൻ അതിനേക്കാളും വലുതല്ലേ, അത് പോട്ടെ എന്ന് നമ്മൾ വിചാരിക്കും. കാരണം അത്തരം ചെറിയൊരു സംശയം പോലും നമ്മൾ എന്ത് ചെയ്യും, അത് ഉപേക്ഷിക്കാൻ തയ്യാറാവും.
1: യെസ്,
0: അതേപോലെ ആ ദീന്, നമ്മൾ ചിലപ്പോൾ 16 വയസ്സ് മുതൽ ഇതുവരെ നിസ്കാരം ഒഴിവാക്കിയിട്ടുണ്ടാവില്ല.
1: യെസ്,
0: അങ്ങനെ കൊണ്ടെടുക്കുന്ന ഒരാൾക്ക് സംശയത്തിൻ്റെ ഒരു തരിമ്പ് വന്നാൽ മതി. അതോടുകൂടെ പിന്നെന്താ വെച്ചാൽ ഈ പറഞ്ഞമാതിരി നിസ്കരിച്ചാൽ ശരിയാവില്ല, സംഗതികളൊന്നും കിട്ടൂല. അപ്പം എന്ന് വെച്ചാൽ ഈ കേൾക്കണോടത്തെ പ്രശ്നമാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമുക്ക് വരുന്ന സംശയം ഇത് തീർത്ത് തരാൻ കഴിയുന്ന ഒരാളെ നമ്മൾ കണ്ടെത്തണം. ഇതിനൊരു മറുപടി ഉണ്ടാവുമല്ലോ. നമ്മളെല്ലാവരോടും പറയുന്നതെന്ന് വെച്ചാൽ കേൾക്കുന്ന എല്ലാ വസ്വാസുകൾക്കും മറുപടി കണ്ടെത്തുക എന്നുള്ളത് ഒരു സാധാരണക്കാരന് സാധ്യമായ കാര്യമല്ല. പക്ഷെ ഒരു കാര്യം അവൻ മനസ്സിലാക്കണം, നമ്മളിത് ശരിയാണെന്ന് 100% ഉറച്ച് വിശ്വസിച്ചിട്ടല്ലേ നമ്മൾ ഈ ദീനിക്ക് വന്നത്. അപ്പം നമുക്ക് സംശയം ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു കാര്യം ഒരു പ്രസംഗത്തിൽ കേട്ടാൽ നമ്മൾ ഉടനെ ചിന്തിക്കേണ്ടത് ഇതിനൊരു മറുപടി ഉണ്ട്, അതെനിക്കറിയില്ല. അത് പറയാൻ പറ്റിയ ആൾക്കാരുണ്ടാവും, ഒന്ന് മറുപടി പറയട്ടെ. അവരോടൊക്കെ ചോദിച്ചിട്ട് ഉത്തരം കിട്ടണില്ലെങ്കിലല്ലേ നമ്മൾ തീരുമാനമെടുക്കേണ്ടത്. ഇപ്പോൾ ശരിക്കും ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി നബിസ്ലാസ്മാരുടെ വിവാഹങ്ങളെക്കുറിച്ച് പറയുന്ന ആളുകൾ വെറുതെ അതിനെപ്പറ്റി ഒന്ന് ആ മനുപോലെ തഫ്സീർ എടുത്ത് വായിച്ചാൽ സ്വാഭാവികമായും അവർക്ക് എന്ത് ചെയ്യും, പ്രവാചകനോട് മതിപ്പല്ലേ വർദ്ധിക്കുക. കാരണം ആയിഷ റളിയല്ലാഹുവിൻ്റെ പ്രായക്കുറവ് പറഞ്ഞിട്ട് അതിലൂടെ ഈ പിന്നെ ഇസ്ലാം വിമർശകന്മാർ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു പ്രായപൂർത്തിയാവാത്ത ചെറിയൊരു പെൺകുട്ടിനെ കല്യാണം കഴിച്ച് ഒരു ലൈംഗികതയിൽ ഒരു മര്യാദ പാലിച്ചില്ല എന്ന് പറയാനാണ് അവർ
1: കൊണ്ടുവരുന്നത്.
0: പക്ഷെ അതേ സമയത്ത് പ്രവാചകന്റെ ബാക്കിയുള്ള മുഴുവൻ വിവാഹങ്ങളും
1: വിധവകളായിരുന്നു
0: എന്ന് വരുമ്പോൾ ഈ തെളിവ് കഴിഞ്ഞില്ലേ, ഈ തെളിവ് കഴിഞ്ഞില്ലേ. ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള വിവാഹങ്ങൾ ഒന്നെങ്കിലും അങ്ങനെ ആവേണ്ടിയിരുന്നില്ലേ, മക്കളുള്ള പ്രാരാബ്ദമുള്ള തന്നെക്കാളും പ്രായമുള്ള ആളുകളെ വിവാഹം കഴിക്കുമ്പോൾ ഈ വാദം അവിടെ തകർന്ന് തീരാണ്. പിന്നെ വളരെ ചെറിയൊരു കാര്യം, എല്ലാവരുടെ ചോദിക്കും നബി സ്ലാസ്മക്കയുടെ വഫാത്തിന് ശേഷം ഏറ്റവും അധിക കാലം ജീവിച്ച നബിയുടെ ഭാര്യ ഏത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്, ആയിഷ റളിയല്ലാഹു അൻഹാന്നാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്കൊരു വലിയ യുക്തി കിട്ടുന്നു, പ്രവാചകൻ്റെ അധ്യാപനങ്ങളെക്കുറിച്ച് പ്രവാചകൻ്റെ മരണശേഷവും വഫാത്തിന് ശേഷം

0: ഏകദേശം 40 കൊല്ലത്തോളം
1: ഒരു ജീവിച്ചു.
0: ലോകത്തോട് ആയിഷ റളിയല്ലാഹു അൻഹ സംസാരിച്ചിരുന്നു. ആയിഷ റളിയല്ലാഹുവിനെ കുറിച്ച് രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ട്, മലയാളത്തിൽ പരിഭാഷപ്പെടുത്തപ്പെട്ട ആ പുസ്തകങ്ങളൊക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് കിട്ടുന്ന ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ വളരെ വലിയൊരു ഭാഗം നമുക്ക് തന്നത് എന്താണ്, ഉമ്മ ആയിഷ റളിയല്ലാഹുവിനാണെന്ന് വരുമ്പോൾ അത് കിട്ടിയത് എന്തുകൊണ്ടാണ്? ചെറുപ്രായത്തിൽ പ്രവാചകത്തിലേക്ക് വന്നതുകൊണ്ട് മാത്രമാണ്. നിർമ്മിച്ച അവരും അല്ലാതെയാണ് വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ പ്രവാചക ദൗത്യം നമ്മളിലേക്ക് എത്തുന്നിടത്ത് വളരെ വലിയൊരു ഭാഗം അവർക്ക് നിർവഹിക്കാൻ സാധിക്കുമെന്ന് ഇസ്ലാമിക സംബന്ധത്തിൽ അതിനല്ലേ പ്രധാനം. പ്രവാചകന്റെ വിവാഹം എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ ദൗത്യത്തെ സഹായിക്കാനാണെങ്കിൽ ഏറ്റവും ഉപകാരപ്പെട്ട വിവാഹം ഏതാന്ന് ചോദിച്ചാൽ ആയിഷ റളിയല്ലാഹുവിൻ്റെ വിവാഹം എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ സത്യം എന്താ, ഇതിനെപ്പറ്റി ചിന്തിക്കാനും പഠിക്കാനും ചോദിക്കാനും പറ്റുന്ന ആളുകളെ കണ്ടെത്തി സംശയം തീർക്കാത്തത് കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യണത്, ഈ
1: പോകും.
0: പിന്നെ വിമർശിക്കുന്നവരുടെ ഉദ്ദേശം എന്താണ്? നമ്മൾ സംശയം ഉണ്ടാക്കലാണ്. സംശയം ഉണ്ടാവും കൂടി ചെയ്താൽ അവരുടെ ഉദ്ദേശം സാക്ഷാത്കരിക്കപ്പെട്ടു എന്ന് മാത്രമേ അതുകൊണ്ട് ഉണ്ടാവുന്നുള്ളൂ.
1: ഓക്കെ, നമ്മൾ ഒരുപാട് മേഖല ചർച്ച ചെയ്തു. ഇപ്പോൾ നല്ല വിലപിടിപ്പുള്ള കുറേ ഫോണുകൾ ആളുകളുടെ കയ്യിലുണ്ട്, മക്കളും പേരക്കുട്ടികളൊക്കെ ഗിഫ്റ്റ് കൊടുത്തതാണ്. അപ്പോൾ ഈ സംഭവത്തെ വളരെ പോസിറ്റീവായിട്ട് ഗുണപരമായി ഉപയോഗിക്കാമല്ലോ. ഇങ്ങനത്തെ ചെറിയ കെണികളിലൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചു വരട്ടെ, പ്രാർത്ഥിച്ചും ആരാധനകളിൽ ശ്രദ്ധിച്ചൊക്കെ തിരിച്ചു വരട്ടെ. നമുക്ക് എന്തെല്ലാം പോസിറ്റീവായിട്ട് ഇത് ഉപയോഗിക്കാനുള്ള മാർഗങ്ങളും കൂടി പറയാം.
0: എന്താ പറയുക, എന്തായിരുന്നാലും ഈ വീട്ടിലിരിക്കുന്ന പ്രായമായ ആളുകളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാലത്തുമില്ലാത്ത പ്രയോജനമാണ് ഫോണ് കൊണ്ട് കിട്ടുന്നത്. ആ വശത്തെ നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ പ്രായമായ ആളുകൾ ആര് കാണുമ്പോൾ, ഞാൻ പ്രസംഗം കേൾക്കലുണ്ട്, ഇപ്പോൾ ഇന്നലെ ഒരു പരിപാടിക്ക് പോയ സ്ഥലത്ത് എഴുന്നേറ്റ് വരാൻ പോലും കഴിയാത്ത സ്ട്രോക്ക് വന്ന വളരെ പ്രായമായൊരു സ്ത്രീ, അവരെന്ത് ചോദിച്ചാൽ ആ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് മെല്ലെ വന്ന് നമ്മളൊന്ന് കാണണം വിചാരിച്ചിട്ട്, വന്ന മൗലവിമാരൊക്കെ ഒന്ന് കാണണം പരിപാടിക്ക് വന്നവരെന്ന് വിചാരിച്ചിട്ട് അവർ വരികയാണ്. അതുകൊണ്ട് ഇതൊക്കെ ഞങ്ങൾ കേൾക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ കിടക്കല്ലേ, നമുക്കൊക്കെ കേൾക്കാൻ പറ്റുമല്ലോ എന്നാണ്. അപ്പോൾ അവർ ഫോണുമ്പോൾ തൊടുന്നില്ല, മക്കളാരെങ്കിലും ഓണാക്കി കൊടുക്കും, അവരത് കേൾക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതം തന്നെ ഇത് നിലനിൽക്കുന്നത് ഭക്ഷണം കൊണ്ടല്ല, എന്തുകൊണ്ടാണ്, ഈ ഫോൺ കൊണ്ടാണ്. അപ്പോൾ ഈ കിടപ്പിലൊക്കെ ആകെ പ്രായമായി കിടപ്പിലാകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഉപകാരമാണ്. എന്നാൽ ഇത് സ്വതന്ത്രമായി ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്യണം, നിയന്ത്രണങ്ങൾ പാലിക്കണം. നമ്മൾ പറയാറുണ്ടല്ലോ, സമയം നിശ്ചയിക്കാത്ത ഒന്നും ജീവിതത്തിൽ എന്ത് ചെയ്യില്ല, നടക്കൂല. അപ്പോൾ എല്ലാറ്റിനും സമയം നിശ്ചയിക്കണം. നമ്മുടെ എക്സർസൈസിന് സമയം നിശ്ചയിക്കണം, നമസ്കാരങ്ങൾക്ക് സമയം നിശ്ചയിക്കണം, ഖുർആൻ പാരായണത്തിന് സമയം നിശ്ചയിക്കണം ഒക്കെ വേണം. അപ്പോൾ സാധാരണഗതിയിൽ ഒരു ജുസുവൊക്കെ ഒരു ദിവസം മുതിർന്ന ആളുകൾ എന്ത് ചെയ്യും, പൊതുവേ വീട്ടിലിരിക്കുന്ന ആളുകൾ പാരായണം ചെയ്യും അധികം ആൾക്കാർ. അപ്പോൾ ഒരു ജുസു പാരായണം ചെയ്യണമെങ്കിൽ എത്ര സമയം വേണം? ആ സമയം അതിന് ഉപയോഗിക്കുമ്പോൾ ആ സമയം കുറയും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഫോണിലല്ലാതെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു ടൈമിടുക. അങ്ങനെ ടൈം ഇടുമ്പോൾ സ്വാഭാവികമായും ഫോണിൻ്റെ ടൈം എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ക്രമീകരിക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു ടൈമിൽ മാത്രം ഫോണ് നോക്കുക എന്നുള്ളതിലേക്ക് എത്തണം. അത് തീർച്ചയായും അങ്ങനത്തെ വീട്ടിലിരിക്കുന്ന ആളുകൾക്ക് ടൈം ടേബിൾ ഇല്ലെങ്കിൽ അവർ ഫുൾ ടൈം ഫോണിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്തായിരിക്കണം, നമ്മൾ കുറച്ച് പരിഭാഷ വായിക്കാനും കുറച്ച് നമ്മുടെ വ്യായാമങ്ങൾക്കും കുറച്ച് നടക്കാനും അങ്ങനെയൊക്കെ ഉണ്ടല്ലേ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, കുറച്ച് കുട്ടികളൊപ്പം പെരുമാറാനും ഭാര്യയോടൊപ്പം സംസാരിക്കാനും ഒക്കെ സമയങ്ങൾ വേണ്ട, അതിനൊക്കെ ഓരോ ടൈമുകൾ നിശ്ചയിക്കാം. പിന്നെ നമ്മൾ എന്ത് ചെയ്യാച്ചാൽ ഫോൺ ഉപയോഗിക്കുന്ന സമയം ഏതാണെന്ന് നിർണ്ണയിക്കുക. ഒരിക്കലും ഉറക്കമൊഴിച്ച് എന്ത് ചെയ്യരുത്,
1: ഫോൺ ഉപയോഗിക്കരുത്.
0: നേരത്തെ ഉറങ്ങി, ഉറക്കം പ്രായമായ ആളുകൾക്കൊക്കെ ഉറക്കം ചിലപ്പോൾ കുറച്ച് മതിയാവും. എത്ര നേരത്തെ ഉറക്കം അവസാനിപ്പിക്കാവുന്ന എഴുന്നേൽക്കുക, 3 മണിക്കാണെങ്കിൽ 4 മണിക്കാണെങ്കിൽ ബാക്കി ഇസ്തിഗ്ഫാറും പ്രാർത്ഥനയും ദിക്റും ഖുർആൻ പാരായണമായിട്ട് നിൽക്കാമല്ലോ. അപ്പോൾ രാത്രി സമയത്ത് എന്ത് ചെയ്യുക, വൈകി ഫോൺ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് ഫോണിൻ്റെ കാര്യത്തിലെടുക്കേണ്ട പ്രധാന തീരും. ഇപ്പം നമ്മൾ മാരി ബിസ്കരിക്കുമ്പോൾ നിഷയായി, ഇപ്പം നിഷാന മുമ്പ് നമ്മളെ ഭക്ഷണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ കഴിഞ്ഞ് എന്ത് ചെയ്തു, നേരെ ഉറങ്ങുന്നു. അപ്പോൾ പ്രായമായവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ രാവിലത്തെ ടൈം അവർക്ക് ആരാധനകൾക്കുള്ളൊരു സമയമായി കിട്ടും. എല്ലാവരെ സംബന്ധിച്ചിടത്തോളം പറ്റുന്ന കാര്യമാണ്, പക്ഷെ പലർക്കും വീട്ടിലെത്താൻ കഴിയാത്തത് കൊണ്ട് സാധിക്കാതെ വരുന്നില്ലാണ് ഒന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്ത് വെച്ചാൽ ഫോണിൽ നമ്മൾ കേൾക്കേണ്ട സ്ഥിരം, ഇപ്പോൾ 1 മണിക്കൂർ പീസ് റേഡിയോ കേൾക്കും എന്ന് തീരുമാനിച്ചാൽ 1 മണിക്കൂർ പീസ് റേഡിയോ തന്നെ കേൾക്കുക. അപ്പോൾ ഫോണിൻ്റെ ഉപയോഗം അതിൽ പരിമിതമാണല്ലോ. അപ്പോൾ നമ്മളതിൻ്റെ സ്ക്രീനിലേക്ക് നോക്കണില്ല, ഓണാക്കി വെക്കണു, ഫോണിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ ആ 1 മണിക്കൂർ എപ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന സ്ഥിരം ദർസുകൾ ഇപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അത് എപ്പോഴാണ് കേൾക്കുക. അപ്പോൾ അതിനൊക്കെ ഒരു സമയം നമ്മൾ നിശ്ചയിക്കുക. പിന്നെ നമ്മൾ ന്യൂസോ മറ്റൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വളരെ പരിമിതമായ

0: ഒരു ടൈമിൽ മാത്രം എന്ത് ചെയ്യുക, അതിന് നിശ്ചയിക്കുക. അങ്ങനെ ഒരു സമയക്രമം ഉണ്ടാക്കാതെ മുന്നോട്ട് പോകുന്നതാണ് പ്രായമായവർ ഫുൾ ടൈം ഫോണിലാവാനുള്ള കാരണം എന്നാണ് മനസ്സിലാവുന്നത്.
1: അപ്പോൾ നമുക്കിതിനെ രണ്ടാക്കി തിരിക്കാം. ഒന്ന്, വെറും കേൾവിയുള്ളത്,
0: അതെ,
1: അത്ര കാഴ്ചൻ്റെ അത്ര തന്നെ പരിക്ക് അതിനില്ല.
0: പരിക്കില്ല.
1: പിന്നെ കണ്ടുകൊണ്ടുള്ളത്, കണ്ടുകൊണ്ടുള്ളതിൽ തന്നെ ഈ ഒരു പ്രായത്തിലെ മാനസികാവസ്ഥയെയും കാര്യങ്ങളൊക്കെ ബാധിക്കുന്ന വിധമുള്ള ഈ കുറ്റപത്രങ്ങളും കലഹങ്ങളും അത്തരം കാര്യങ്ങളൊക്കെ അവർ ഒഴിവാക്കലാണ്.
0: അതെ അതെ.
1: പ്രത്യേകിച്ച് ഡയബറ്റിക് പേഷ്യൻസ് ആകുക, പിന്നെ ഹൃദ്രോഗികളാകുക, ഇങ്ങനത്തെ ആളുകൾക്കൊക്കെ കൂടുതൽ നന്നാവുക. ഏതായാലും ഇപ്പം പീസ് റേഡിയോ നല്ലൊരു പരിഹാരമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഒരു മാസം കൊണ്ട് ഖുറാൻ ഫുള്ള് കേട്ട് തീർക്കാം. ഇപ്പോൾ ഖുറാൻ റേഡിയോയിൽ അങ്ങനത്തെ ഓപ്ഷൻ നമുക്കുണ്ട്. തജ്വീദ് പഠിക്കാം. ഖുറാൻ വെച്ചിട്ട് തന്നെ ഒരുപാട് സാധ്യതകളുണ്ട്. പിന്നെ ഹദീസ് വെച്ചിട്ടുള്ള സാധ്യതകൾ ധാരാളമുണ്ട്. ഏതായാലും ശ്രോതാക്കൾ കൂടുതൽ കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ശ്രദ്ധിക്കുക. മുതിർന്ന ആളുകളുടെ കയ്യിൽ ഫോണുണ്ടെങ്കിൽ അവരെ തീർച്ചയായും സഹായിക്കുന്ന ഒരു രീതി നമ്മുടെ വീട്ടിലെ അംഗങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ഇത്തരം ചതികളിൽ അവർ എത്തിപ്പെട്ടിട്ടില്ല എന്നുള്ളത് നമ്മൾ ഒരു മാന്യമായി ഭംഗിയായി സൂക്ഷ്മതയോടെ അവർക്കൊരു സംശയം ഉണ്ടാക്കാതെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ റോളിലേക്കൊന്നും പോവാതെ വൃത്തിക്ക് പരിശോധിച്ച് വേണ്ട കാര്യങ്ങൾ നിർവഹിക്കുന്നിടത്ത്, അത് ഏറ്റവും സ്വകാര്യമായും ശ്രദ്ധാപൂർവ്വം നിർവഹിക്കുന്നിടത്ത് നമുക്കെല്ലാവർക്കും റോളുണ്ടാകണം എന്ന് പ്രത്യേകം ഉണർത്തുന്നു. ഇന്നത്തെ ദിവസം ഈ എപ്പിസോഡിലൂടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡുകളിൽ കാണാം. നിങ്ങൾക്ക് ചില വിഷയങ്ങൾ നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ നമുക്ക് ചർച്ചക്കെടുക്കാം. 150-ലധികം ടോപ്പിക്കുകൾ സ്നേഹക്കൂട് നിലവിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ മേഖലകളിൽ ചർച്ച ആവശ്യമുള്ളത് നിർദ്ദേശിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: മാഷാല്ലാ, സ്നേഹക്കൂട് വാർദ്ധക്യം മലിനമാക്കുന്ന സ്ക്രീൻ കാഴ്ചകൾ എന്ന വിഷയത്തെ ആണ് ഇന്ന് നമ്മൾ സ്നേഹക്കൂടിൽ കേട്ടിട്ടുള്ളത്. ബഹുമാനിയ ആരിസ് ബിൻ സലീം, അതേപോലെ തന്നെ താജ്ജിൻ സുലാഹി എന്നിവരാണ് നമ്മുടെ കൂടെ സ്നേഹക്കൂടിൽ ഉണ്ടായിരുന്നത്. റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ജസീൽ കുടിയത്തൂർ,
3: ഞാൻ സബീൽ ചെറുവാടി.
2: ഇൻഷാല്ലാ ഇനിയും നന്മയുടെ ഈ കേൾവി തുടരുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: തിരുവമ്പാടിയുടെ മെസ്സേജ് ഉണ്ട്. സലാം പറഞ്ഞ് ധാരാളം ആളുകൾ വന്നിട്ടുണ്ട്. പിന്നെ ഒരു മുസ്ലിം സ്ത്രീ പറയുകയുണ്ടായി, നിങ്ങൾക്ക് എന്തൊരു സൗകര്യമാണ് പള്ളി ഉള്ളതിനാൽ, മുസ്ലിമല്ല ആ മുസ്ലിമാണ് സോറി, പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ, അവിടെ വേണമെങ്കിലും പോയാലും പള്ളിയിൽ കയറി നിങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാമല്ലോ എന്ന് മൈമൂന ചീക്കോടിൻ്റെ മെസ്സേജ്. അപ്പോൾ പള്ളിയിലെ ബാത്റൂം സൗകര്യങ്ങളും മറ്റ് സൗകര്യങ്ങളെ കുറിച്ചുള്ള, പിന്നെ നമ്മുടെ ലൈവിൽ വന്ന ഒരു കമൻസിനെ കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളാണ് പങ്കുവെക്കുന്നത്. ഇങ്ങനെ ധാരാളം മെസ്സേജുകൾ നമുക്കിങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നുണ്ട്. ഇനിയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വൈബ്സിൻ്റെ സമയത്ത്, അതല്ലാത്ത സമയത്ത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമുകളെക്കുറിച്ച് കൃത്യമായ അഭിപ്രായ നിർദ്ദേശങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, പിന്നെ പറയണം എന്നുള്ളതാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്തുക. അള്ളാഹു തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലൈഹി നബിയ മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: ബലൂൺ വിൽക്കുന്ന ബലൂൺകാരൻ തന്റെ ശേഖരമെല്ലാം ഒന്ന് ഒതുക്കി വെക്കാൻ തുടങ്ങുമ്പോ കറുത്ത് മെല്ലിച്ച് പട്ടിണിക്കോലമായ ഒരു പയ്യൻ വന്ന് ഈ ബലൂൺകാരനോട് ചോദിച്ചു, ബലൂൺ മാമ കറുത്ത ബലൂൺ മാത്രം എന്താണ് മുകളിലേക്ക് ഉയരാത്തത്? അപ്പോൾ ബലൂൺകാരൻ ആകാശത്തേക്ക് നോക്കി. പലവിധ വർണ്ണങ്ങളിലുള്ള ബലൂണുകൾ ആകാശത്ത് തത്തിക്കളിക്കുന്നുണ്ട്, അതിലൊന്നും കറുത്തതായിരുന്നില്ല. ആ ബലൂൺ മാമ ഒന്നും മിണ്ടാതെ തന്റെ കൂടയിൽ നിന്ന് ഒരു കറുത്ത ബലൂൺ എടുത്ത് അതിൻ്റെ ഉള്ളിൽ ഹീലിയം വാതകം നിറച്ച് അതിന്റെ വാ കെട്ടി. അത് മെല്ലെ മെല്ലെ പൊങ്ങി പൊങ്ങി മറ്റു ബലൂണുകൾക്കൊപ്പം തത്തിക്കളിച്ചു. ഇത് കണ്ട് കുഞ്ഞു പയ്യന് സന്തോഷമായി. അവൻ നിറചിരിയോടെ അവനെ നോക്കി നിന്നപ്പോ ബലൂൺ മാമ അവനെ നെഞ്ചോട് അടുക്കി പിടിച്ച് അവനോട് ഇങ്ങനെ പറഞ്ഞു, മോനെ, ബലൂണിന്റെ നിറമല്ല, ബലൂണിന്റെ രൂപമല്ല, ബലൂണിന്റെ ആകൃതിയല്ല, അത് ആരുണ്ടാക്കി എന്നുള്ളതല്ല, അത് എവിടെ ഉണ്ടാക്കി എന്നുള്ളതല്ല, അതിന്റെ ഉള്ളിലുള്ള വാതകമാണ് അതിനെ മുകളിലേക്ക് ഉയർത്തുന്നത്.
2: വളരെ വളരെ മനോഹരമായ ഒരു ചിന്ത. ഒരു കുഞ്ഞുകുട്ടി, വളരെ ശോഷിച്ചു പോയൊരു കുട്ടി, ഒരു ബലൂണിനെ കണ്ടപ്പോൾ, കറുപ്പ് കണ്ടപ്പോൾ, ആ കറുത്തത് എന്ത് മാത്രം പൊങ്ങിപ്പോകുന്നില്ലല്ലോ എന്ന് ആശങ്കപ്പെടുമ്പോൾ, അവനെപ്പോലെ കറുത്തവരും ഇതുപോലെ പൊങ്ങിപ്പോവില്ല എന്നൊരു പക്ഷെ അവൻ ചിന്തിച്ചിരിക്കാം. കഥയിൽ നമ്മളിങ്ങനെ സങ്കല്പിക്കുകയാണ്,
3: അവൻ്റെ ഉള്ളിൽ ആശങ്ക.
2: അതെ, അപ്പോഴാണ് ഹൈഡ്രജൻ ബലൂൺ, അതിലേക്ക് ഹൈഡ്രജൻ വാതകം നിറച്ചപ്പോൾ മറ്റു ബലൂണിനെ പോലെ കറുത്തതല്ല അവിടെ പ്രശ്നം, ഉള്ളിൽ അതിന് കിട്ടേണ്ടത് കിട്ടിയിട്ടില്ല എന്നതാണ്. അതുകൊണ്ട് ബലൂൺ പൊങ്ങിയപ്പോൾ കുട്ടിക്ക് സന്തോഷമായി എന്നാണ് കഥ. നമ്മളിവിടെ ആലോചിക്കേണ്ടത്, പലപ്പോഴും മനുഷ്യൻ അവനവൻ്റെ ഉള്ളിൽ നിറക്കേണ്ട പലതുമില്ലാതെ, ഞാനൊന്നും എവിടെ എത്തിയില്ലല്ലോ, എന്നെ കൊണ്ടാവില്ലല്ലോ, കഴിയില്ലല്ലോ എന്ന ഒരു അപകർഷതാബോധത്തിലേക്ക് താഴ്ന്നു പോകുന്ന കുറേ മനുഷ്യന്മാരുണ്ട്. അത് ഒരു പക്ഷെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ നിന്ന് അവർ നേടിയെടുത്ത ചില നെഗറ്റീവായിട്ടുള്ള കുറേ കാഴ്ചപ്പാടുകളുടെ ഫലമായിട്ടായിരിക്കാം. നമുക്കവിടെ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കുട്ടികൾക്ക് അവരുടെ ഉള്ളിൽ അകമാണ് പ്രധാനമെന്ന്, ബാഹ്യ രൂപങ്ങളോ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളോ അല്ല, ഉള്ളിലെന്ത് എന്നുള്ളതാണ് പ്രധാനം.
3: കുട്ടികൾക്ക് ശരിക്ക് ഈയൊരു ഈ ബലൂണിൻ്റെ ഒരു കഥ വന്നപ്പോൾ തന്നെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ തന്നെ, കുട്ടികളുടെ ഉള്ളിൽ നിറയേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്, ആ ചെറുപ്പത്തിൽ കിട്ടേണ്ടതായിട്ടുള്ള വിഷയം. ഈ അപകർഷതാബോധം, നമുക്ക് അങ്ങനെ ഒരു ചിന്ത വന്ന് തുടങ്ങുന്നത് തന്നെ വളരെ കുട്ടിക്കാലത്ത് ചിലപ്പോൾ വന്നോളമെന്നില്ല, ഒരു 12 വയസ്സോ ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴാണ്,
2: അഡോൾസൻസിലൊക്കെ എത്തുന്ന
3: സമയമാണല്ലോ. അപ്പോഴേക്ക് നമ്മൾ കുട്ടികൾക്ക് കുറേ ധാർമ്മികമായിട്ടുള്ള വിഷയങ്ങളെ, ഇനി അത് ഒന്നുകിൽ ചിലപ്പോൾ മദ്രസകളിൽ നിന്നായിരിക്കാം, അതല്ലെങ്കിൽ സ്കൂളുകളിൽ നിന്നായിരിക്കാം, അതല്ല എങ്കിൽ അവിടെ നിന്നൊന്നും കിട്ടാത്തൊരവസ്ഥ വരികയാണെങ്കിൽ, കൃത്യമായും ഉമ്മയിൽ നിന്നോ രക്ഷിതാവിൽ നിന്നോ അത് കുട്ടിയുടെ മനസ്സിലേക്ക് കിട്ടേണ്ടതുണ്ട്.
2: പ്രത്യേകിച്ച് ഈ സമയത്ത് ബാഹ്യരൂപങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്ന, ഈ ജാടകൾക്ക് കൂടുതൽ പിന്നെ പരിഗണന കൊടുക്കുന്ന ഒരു കാലത്ത്, ബാഹ്യരൂപങ്ങളല്ല നമ്മുടെ അകത്ത് കത്തേണ്ട ഒരു തിരിയുണ്ട്, അത് കെട്ടുപോയാൽ മറ്റൊന്നുകൊണ്ട് ഒരു ഫലമില്ല എന്ന് പറഞ്ഞു. അതെന്താണ്? മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാകേണ്ട മൂല്യം, നന്മ, അതുകൊണ്ട് വളരാൻ പറ്റണം.
3: അതെ, ഇവിടെ രണ്ട് ആംഗിളിലാണ് ഞാൻ മനസ്സിലായത്. ഒന്ന് ഇത്, ഈ ധാർമ്മികമായിട്ടുള്ള വിഷയങ്ങൾ. ഇവ രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ, പുതിയൊരു ജനറേഷൻ്റെ കടന്നു വരവിൽ, അല്ലെങ്കിൽ ആ ഒരു മാറലിൽ, നിങ്ങളീ പറഞ്ഞ ഈ ഒരു ജാടകളുണ്ടല്ലോ, അതൊക്കെയാണ് എന്തൊക്കെയോ എന്ന് തോന്നുന്ന കുറേ പ്രോഗ്രാമുകൾ ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഈ ഒരു ടൂറുമായി ബന്ധപ്പെട്ട വിഷയം തന്നെ, പണ്ടൊക്കെ നമ്മൾ ടൂറ് പോവുക എന്ന് പറയുമ്പോൾ നമുക്കുണ്ടായിരുന്ന താല്പര്യം എന്തായിരുന്നു? അവിടെ പോയി കാണുന്ന ആ ഒരു സ്ഥലമോ, അതല്ലെങ്കിൽ ഒരു സൂ ആണെങ്കിൽ ആ സൂയിലെ വിശേഷങ്ങൾ, അവിടുത്തെ മൃഗങ്ങളും കാര്യങ്ങളും, അതല്ലെങ്കിൽ നമ്മളൊരു പിന്നെ പട്ടണം കാണാൻ പോവുകയാണെങ്കിൽ ആ പട്ടണത്തെക്കുറിച്ച്, കടൽ കാണാൻ പോവുകയാണെങ്കിൽ ആ കടലിനെക്കുറിച്ച് ഒക്കെയുള്ള ആ ഒരു ചിന്തയായിരിക്കും നമ്മുടെ മനസ്സുകളിൽ ഇങ്ങനെ. ഇപ്പം നമുക്ക് ടൂർ എന്ന് പറയുമ്പോഴേക്ക് ശരിക്ക് അതൊക്കെ പോയി. ഇവിടുന്ന് തുടക്കം മുതൽ അവിടെ എത്തുന്നത് വരെയുള്ള ആടലും പാടലും
2: കാട്ടിക്കൂട്ടലുകളാണ്.
3: നമ്മളൊക്കെ പഠിച്ച സമയത്തൊക്കെ വാപ്പമാരോ അല്ലെങ്കിൽ സാറന്മാരുടെ കൂടെയൊക്കെ പോയി

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഏറ്റവും പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ വൈബ്സിന് ശേഷമുള്ള ശ്രോതാക്കളോടൊപ്പം പ്രോഗ്രാമിലാണ് നാം ഇപ്പോൾ ഉള്ളത്. പീസ് റേഡിയോ ശ്രോതാക്കൾ റേഡിയോയുടെ കൂടെ എങ്ങനെ സഞ്ചരിക്കുകയാണ്, അതെങ്ങനെയാണ് റേഡിയോയുടെ കൂടെ സഞ്ചരിക്കുക, അത് ഫീഡ്ബാക്ക് വഴിയാണ്. ഓരോ പ്രോഗ്രാം കേൾക്കുമ്പോഴും ഫീഡ്ബാക്ക് വഴി അവരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ അയക്കും എന്നുള്ളതാണ്. പീസ് റേഡിയോയിൽ ഇന്ന് പിന്നെ ധാരാളം ആളുകൾ മെസ്സേജുകൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് മോർണിംഗ് സമയത്താണ് ധാരാളം മെസ്സേജുകൾ വന്നിട്ടുള്ളത്. പിന്നെ സ്വരത്തെക്കുറിച്ചിട്ട്, സ്വരം നല്ല ഉഷാറായിരുന്നു, മാപ്പിളപ്പാട്ടായിരുന്നു എന്ന്, അതുകൊണ്ട് തന്നെ മാപ്പിളപ്പാട്ടിൻ്റെ ഓരോ വരികളെക്കുറിച്ചിട്ട് എന്ത് ചെയ്തിരുന്നു, കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ എല്ലാ പരിപാടികളും മെച്ചപ്പെട്ടതാണ്, റേഡിയോ കേൾക്കാത്തവർക്ക് നഷ്ടം തന്നെയാണ്, നമ്മുടെ പി ആർ കുടുംബത്തിൽ എല്ലാവർക്കും അള്ളാഹു സമാധാനം നൽകട്ടെ എന്നൊക്കെയും സെഫിയ കേത്തിരുങ്ങാട് മെസ്സേജ് ഉണ്ട്. പിന്നെ സ്വരം നന്നായി 1985-86 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് മാപ്പിളപ്പാടി സമ്മാനം നേടിയ ഈ ഗാനമായിരുന്നു എന്ന് ആ കാലഘട്ടം ഓർത്തുപോയിരുന്ന നാസർ പൂക്കാട് കൽപ്പറ്റ. അപ്പോൾ നമ്മുടെ പിന്നെ റേഡിയോയിൽ വന്ന് പാടാനുള്ളൊരു അവസരം ഉണ്ടല്ലോ നാസർക്ക, അപ്പോൾ നിങ്ങളത് ഉപയോഗപ്പെടുത്താനെന്നാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. ഉമ്മ രോഗം കൊണ്ട് പ്രയാസത്തിലാണ്, പ്രാർത്ഥന ഉൾപ്പെടുത്തുന്നതെന്ന് ഷാദിയ പറഞ്ഞിട്ട്, അള്ളാഹു തആല അവരുടെ ഉമ്മാൻ്റെ രോഗം പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. അള്ളാഹു തആല മാറാ രോഗങ്ങൾ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ ധാരാളം മെസ്സേജുകൾ സ്വരത്തെക്കുറിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ മെസ്സേജുകൾ എന്ത് ചെയ്യുന്നത് വന്നിട്ടുള്ളത്. പിന്നെ ഹസ്സൻ അൻസാരിയെ കാണാനില്ല എന്നുള്ള പരാതികളൊക്കെയും ഉണ്ട്. കാരണം അബ്ദുള്ള സലഫി നമ്മുടെ മോർണിംഗ് ലൈവിന് ഇരിക്കുമ്പോൾ കൂടെ ഹസ്സൻ അൻസാരിയാണ് ഉണ്ടാവാറ്. അപ്പോൾ അദ്ദേഹത്തെ പിന്നെ അദ്ദേഹത്തെ പ്രത്യേകം കാണാത്തതിൽ അന്വേഷിക്കുകയാണ്. പ്രശ്നങ്ങളൊന്നുമില്ല, അദ്ദേഹം വേറെ മറ്റൊരു സ്ഥലത്ത് ജോലിക്ക് വേണ്ടി പോയതാണ്. പിന്നെ

0: ഈ വന്ന് തിരിച്ചു വരുമ്പോൾ നമ്മൾ വരാത്ത കൂട്ടുകാരോടോ അല്ലെങ്കിൽ വീട്ടുകാരോടോ നമുക്ക് വിശേഷം പറയാനുള്ളത് എന്തായിരിക്കും? അവിടെ കണ്ട ഒച്ചിന്റെ കഥ, അതല്ലെങ്കിൽ കടപ്പുറത്ത് നിന്ന് നമ്മൾ വാങ്ങിയ എന്തെങ്കിലും വസ്തുവിന്റെ കഥ, ഇങ്ങനെയൊക്കെയാണല്ലോ. അപ്പൊ കടലിന്റെ ഭംഗിയും അവിടുത്തെ ആളുകളും ഇന്നതല്ല. ഇന്ന് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഏത് പാട്ടാട്ടത് അല്ലെങ്കിൽ ഏതൊരു, അപ്പൊ മൊത്തത്തിൽ അതൊന്നും ആയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ചാടാനും പാടാനും ഇങ്ങനെ ഈ ഒരു വൈബിലേക്ക് പോകാനൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ എന്തൊക്കെയോ ആയി പോകുമോ എന്നൊരു വിഷയം കുട്ടിക്ക് എപ്പോഴേ വരും അറിയോ? നമ്മൾ അവർ പോയ സ്ഥലം പോയി കാണിച്ചു കൊടുക്കുന്നു. അഥവാ ഇപ്പം ഉദാഹരണം, ഒരു മൈസൂരിലേക്ക് പോയെന്ന് വിചാരിച്ചോളൂ, അവർ നമ്മൾ മൈസൂരിൽ കൊണ്ട് കാണിച്ചു കൊടുക്കുന്നു. അവർ നന്നായി മൈസൂർ ആസ്വദിച്ചു, കാണേണ്ടതൊക്കെ കണ്ടു. ഒരു പക്ഷേ അവർ കാണാത്തത് പോലും ചിലപ്പോൾ നമ്മുടെ ഈ പോയ കുട്ടികൾ കണ്ടാവും. പക്ഷേ വീണ്ടും അവർക്കുള്ള പ്രശ്നം എന്തറിയോ? എന്നാലും അവരൊപ്പം പോകാൻ പറ്റിയില്ലല്ലോ. അവിടത്തേക്ക് എത്തുന്നത് വെച്ചാൽ ഈ ഒരു വിഷയമാണ്. ഈ കറുത്ത ബലൂണിൽ നിറച്ച സാധനം ഉണ്ടല്ലോ, ആ സാധനം നമ്മുടെ ഉള്ളിലേക്ക്, എന്തിനാണ് ഞാനിത് പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് എനിക്കതിൽ നിന്ന് കിട്ടേണ്ടത്, ഞാൻ ആരാണ് ആവേണ്ടത് എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയാത്തൊരവസ്ഥ നമ്മുടെ കുട്ടികൾക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം ക്യാമ്പസുകളിൽ നിന്ന് അധ്യാപകരുടെ നിന്നൊക്കെ ഒന്ന് കിട്ടണം എന്നില്ല. അത് അവർക്കൊക്കെ ചെറിയ പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ബോധപൂർവം ചെയ്യുന്നവരുണ്ടാവാം, അത് മറ്റൊരു വിഷയം.
1: അപ്പം നമുക്കതിനെ ഇങ്ങനെ പറയാം, അതായത് ഈ പുറമോടികൾക്കപ്പുറത്തേക്ക് ഉള്ളടക്കമാണ് ജീവിതത്തിന്റെ പ്രധാനം എന്നത്.
0: അതെ, എന്താണ് കിട്ടേണ്ടത്?
1: പുറംചട്ടകളുടെ ഭംഗിയോ ബാഹ്യരൂപങ്ങളുടെ അലങ്കാരങ്ങളോ അല്ല, അകത്തെന്ത്, ആ അകത്തുള്ളതിൻ്റെ മൂല്യത്തിനനുസരിച്ചാണ് മനുഷ്യൻ്റെ ഉയർച്ച നിലനിൽക്കുന്നത്. മറ്റതൊക്കെ വെറും ഒരു കാഴ്ച വസ്തു മാത്രമാണ്. അപ്പം നമ്മൾ മനുഷ്യനൊരു കാഴ്ച വസ്തു ആവാനല്ല വേണ്ടത്, മറിച്ച് അവൻ്റെ ജീവിതം കൊണ്ട് ഉയരാൻ പറ്റണമെങ്കിൽ അവൻ്റെ അകം റെഡി ആയിരിക്കണം. ആകർഷകമായ കവറിനേക്കാൾ പുസ്തകത്തിലെ അറിവിനാണ് പ്രധാനമെന്ന് പറയാറുണ്ടല്ലോ. അതിൻ്റെ കണ്ടന്റ് എന്താണോ,
0: പുറചട്ട നന്നായി മോഡിഫിക്കേഷൻ ചെയ്തിട്ട് കാര്യമില്ല.
1: അപ്പൊ വലിയ വലിയ പ്രകടന പരതകളേക്കാൾ അതിന്റെ അപ്പുറത്തേക്ക് അവന്റെ പ്രവർത്തനത്തിലെ ആത്മാർത്ഥത, അവന്റെ അതിനോടുള്ള കാഴ്ചപ്പാടുകള്, ചിന്തകള്, മനുഷ്യന്റെ സ്വഭാവങ്ങള്, അവന്റെ അങ്ങനെയുള്ള.
2: പീസ് റേഡിയോയിൽ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സൂറത്തുൻ നഹലിലെ 44-ാമത്തെ വചനം. ക്ലാസ് എടുക്കുന്നത് ജാഫർ സലഫി.
3: السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد، إتون سنهن رنة بيس راديو صداقل سورة النحل لي 44-ാമത്തെ ഒരായത്താണ്. إن شاء الله إننا മനപ്പാഠമാക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ മനപ്പാഠമാക്കിയ ആയത്തൊന്ന് ആദ്യം പാരായണം ചെയ്യാം.

0: വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. മാഷാഅല്ലാ, ജസാകല്ലാ ഖൈറ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. സൂറത്തുന്നഹലിലെ 44-ാമത്തെ വചനമാണ് ഇന്ന് ശ്രോതാക്കൾ പഠിച്ചത്. ക്ലാസ് എടുത്തത് ജാഫർ സലഫി.

0: പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. ഖുർആൻ ഹൃദയത്തിലേറ്റണം എന്നാഗ്രഹമുണ്ടോ? പക്ഷേ തിരക്കുകൾക്കിടയിൽ മനഃപ്പാഠമാക്കാൻ പ്രയാസമാവുകയാണോ? ഇനി വിഷമിക്കേണ്ട, നിങ്ങളുടെ ഓരോ ദിവസവും വിശുദ്ധ വചനങ്ങൾ കൊണ്ട് ധന്യമാക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്നു ഹിഫ്ളുൽ ഖുർആൻ. ലളിതമായ രീതിയിൽ കുറഞ്ഞ ആയത്തുകൾ മാത്രം. ഉസ്താദ് വീണ്ടും വീണ്ടും ആവർത്തിച്ചോതുമ്പോൾ നിങ്ങൾക്കത് കേട്ട് തന്നെ പഠിക്കാം. പ്രായഭേദമെന്നെ ആർക്കും മനഃപ്പാഠമാക്കാൻ സഹായിക്കുന്ന സവിശേഷമായ ക്ലാസുകൾ. ഹൃദയത്തിൽ പ്രകാശം നിറയാൻ ഓരോ ദിവസവും കുറഞ്ഞ ആയത്തുകളെങ്കിലും മനഃപ്പാഠമാക്കാം. ഹിഫ്ളുൽ ഖുർആൻ പീസ് റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടണോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു പീസ് റേഡിയോ റിവൈൻഡ്.
1: Peace Radio, tuned to reality.
3: Peace Radio, സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
0: സെൻസസ് June 16 മുതൽ സ്വയം വിവരങ്ങൾ നൽകാം. ജനസംഖ്യ കണക്കെടുപ്പിന്റെ സെൻസസ് 2027 ആദ്യഘട്ടം ഹൌസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻ കേരളത്തിൽ July 1 ആരംഭിക്കും. ഇതിനു മുന്നോടിയായി June 16 മുതൽ സെൻസസ് വകുപ്പിന്റെ പോർട്ടലിൽ ഓൺലൈനായി സ്വയം വിവരങ്ങൾ നൽകാനുള്ള സംവിധാനം വിൻഡോ തുറക്കുന്നതാണ്. പിന്നീട് ഈ വിവരങ്ങൾ എനുമിനേറ്റർമാർ വീട്ടിലെത്തി പരിശോധിക്കുകയും ചെയ്യും. രണ്ടാം ഘട്ടത്തിൽ ഓരോ വീട്ടിലെയും അംഗങ്ങളുടെ എണ്ണം, ഓരോ വ്യക്തിയുടെയും സാമൂഹ്യ സാമ്പത്തിക വിശദാംശങ്ങൾ തുടങ്ങിയവ ശേഖരിക്കും. 2027 February രണ്ടാം ഘട്ടം ജാതി സെൻസസും ഒപ്പം നടത്തും. ആദ്യഘട്ടത്തിൽ നൽകേണ്ടത് കെട്ടിട നമ്പർ, സെൻസസ് ഹൌസ് നമ്പർ, വീടിന്റെ സ്ഥലം, ചുമരുകൾ, മേൽക്കൂര, വീടിന്റെ ഉപയോഗം തുടങ്ങിയ 33 കാര്യങ്ങളാണ്. മൊബൈൽ നമ്പറും ഇതോടൊപ്പം നൽകേണ്ടതുണ്ട്. സെൻസസ് June 16 മുതൽ സ്വയം വിവരങ്ങൾ നൽകി തുടങ്ങാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

അള്ളാഹു നമ്മുടെ പഠനവും പാരായണവും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.

തോൽക്കും. അടിടി വെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയോട്ടം പാലതാലും നീറി. അടിടി വെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയോട്ടം പാലതാലും നീറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു എല്ലും മുള്ളഞ്ഞെരിഞ്ഞു മാറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു എല്ലും.

0: പ്രിയമുള്ള ശ്രോതാക്കളെ, പീസ് റേഡിയോലിനി നുറുങ്ങുകൾ തിരുത്തിയ വരികൾ ഷാക്കിറ ടി കെ കൊല്ലം രചിച്ചിട്ടുള്ള ലേഖനത്തിന്റെ ശബ്ദാഖ്യാനവുമായി അബ്ദുസമദ് കല്ലടിക്കോട്.
1: തിരുത്തിയ വരികൾ, എഴുത്ത് ഷാക്കിറ ടി കെ കൊല്ലം. ജനാലക്കരികിൽ പുറത്തു പെയ്യുന്ന മഴയിലേക്ക് ഇടയ്ക്കിടെ നോക്കിയിരിക്കുമ്പോഴാണ് അയാൾ എഴുതുന്ന ലേഖനത്തിന് ചൂടുപിടിച്ചത്. കടലാസിൽ വരികൾ വെട്ടിത്തിരുത്തി അയാൾ എഴുതിക്കൊണ്ടിരുന്നു. ശിരോവസ്ത്രങ്ങൾ പ്രാകൃതയുഗത്തിൻ്റെ അവശേഷിപ്പുകളാണ്. സ്വയം പൊതിഞ്ഞ് കെട്ടിവെക്കുന്നതിലൂടെ പെണ്ണ് സ്വന്തം സ്വാതന്ത്ര്യത്തെയാണ് കുഴിച്ചുമൂടുന്നത്. ആധുനികതയെക്കുറിച്ചും വ്യക്തിസ്വാതന്ത്ര്യത്തെക്കുറിച്ചും വരികൾ അലയടിക്കുമ്പോഴാണ് ചെറിയ മകൾ മുറിയിലേക്ക് ഓടിക്കയറി വന്നത്. അവളുടെ മുഖത്ത് വലിയൊരു സങ്കടമുണ്ടായിരുന്നു. ഇങ്ങോട്ട് വേഗം വന്നേ, നമ്മുടെ തോട്ടത്തിലെ ആ വലിയ പേരക്കകൾ കണ്ടോ, നന്നായി പഴുത്തു നിൽക്കുകയായിരുന്നു. പക്ഷേ എപ്പോഴോ വന്ന പക്ഷികൾ അതൊക്കെ കൊത്തിപ്പറിച്ച് നശിപ്പിച്ചു. അയാൾ തൂലിക താഴെ വച്ചു. അവൾ അയാളുടെ വിരലുകളിൽ പിടിച്ച് തോട്ടത്തിലേക്ക് കൂട്ടി. മഴ ശമിച്ചിരിക്കുന്നു. അവിടെ ചെന്ന് നോക്കിയപ്പോൾ മകൾ പറഞ്ഞത് ശരിയാണ്. മഞ്ഞ നിറത്തിൽ തുടുത്തു നിൽക്കുന്ന പേരക്കകളിൽ പക്ഷികൾ ആഴത്തിൽ മുറിവേൽപ്പിച്ചിരിക്കുന്നു. പാതി പക്ഷിച്ചും ബാക്കി ചീഞ്ഞും അവ താഴെ വീഴാൻ പാകത്തിൽ നിൽക്കുന്നു. ദേ നോക്ക്, ബാക്കിയുള്ളവ കൂടി അവ കൊത്തി നശിപ്പിക്കും. നമുക്കവയെ പ്ലാസ്റ്റിക് കവർ കൊണ്ട് പൊതിഞ്ഞു വെച്ചുകൂടെ? എല്ലാവരും അങ്ങനെയാ ചെയ്യാറ്, അവൾ നിഷ്കളങ്കമായി പറഞ്ഞു. അവളുടെ വാക്കുകൾ കേട്ട് അയാൾ ഒരു നിമിഷം നിന്നുപോയി. അല്പം മുമ്പ് കടലാസിൽ കുറിച്ച വരികൾ ഉള്ളിൽ നിന്നെത്തി നോക്കി അയാളെ പരിഹസിച്ചു. സംരക്ഷണം എന്നത് അടിമത്തമാണോ അതോ കരുതലാണോ? അയാൾ വീടിനകത്തേക്ക് ചെന്ന് കുറച്ച് പഴയ കവറുകളെടുത്ത് തോട്ടത്തിലേക്ക് തിരികെ വന്നു. കയ്യെത്താവുന്ന ഉയരമേ പേരക്കമരത്തിനുള്ളൂ. മകളുടെ സഹായത്തോടെ ബാക്കിയുള്ള പേരക്കകൾ ഓരോന്നായി അയാൾ മൂടിക്കെട്ടി. പുറത്തെ കണ്ണുകളിൽ നിന്നും പക്ഷികളുടെ കൊക്കുകളിൽ നിന്നും അവ സുരക്ഷിതമായി. ഇനി ഇതിനെ ആരും തൊടില്ലല്ലോ അല്ലേ? അവൾ സന്തോഷത്തോടെ ചോദിച്ചു. ഇല്ല മോളെ, ഇതിപ്പോൾ സുരക്ഷിതമാണ്, അയാൾ പതിയെ പറഞ്ഞു. തിരികെ മുറിയിലെത്തിയപ്പോൾ മേശപ്പുറത്തിരുന്ന തൻ്റെ ലേഖനം തന്നെ നോക്കി പരിഹസിക്കുന്നതുപോലെ അയാൾക്ക് തോന്നി. തട്ടമിട്ട പെണ്ണിനെ പ്രാകൃതയുഗത്തിൻ്റെ പിൻഗാമി എന്ന് വിശേഷിപ്പിച്ച അതേ തൂലികയെടുത്ത് അയാൾ താനെഴുതിയ വരികൾ തലങ്ങും വിലങ്ങും വെട്ടി. പകരം പുതിയൊരു കടലാസെടുത്ത് തിരിച്ചറിവിൻ്റെ പുതിയ പാഠങ്ങൾ എന്നെഴുതി ചേർത്തു. മൂടിവെക്കൽ അടിമത്തമല്ല, പ്രാകൃതമായ നടപടിയുമല്ല, അത് വിലപ്പെട്ടതിനെ കാത്തു സൂക്ഷിക്കാനുള്ള കരുതലാണ്.
0: ശ്രോതാക്കളിപ്പോൾ കേട്ടത് നുറുങ്ങുകൾ തിരുത്തിയ വരികൾ. ഷാക്കിറ ടി കെ കൊല്ലം എഴുതിയ ലേഖനത്തിന്റെ ശബ്ദാഖ്യാനം നൽകിയത് അബ്ദുസമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: കേൾക്കുക പീസ് റേഡിയോ ഐടി ജാലകം. നമ്മുടെ സ്വന്തം ഒടിപി, ശ്രദ്ധിച്ചില്ലെങ്കിൽ പണം പോകും, പണി കിട്ടും. അവതരിപ്പിക്കുന്നു ഡോക്ടർ ഷാനിദ് മലയിൽ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ഈയിടെയായിട്ട് ഒ ടി പി എന്നുള്ളത്. എന്താണ് ഒ ടി പി? വൺ ടൈം പാസ്വേഡാണ് ഒ ടി പി. ഇപ്പോൾ സർക്കാർ തലത്തിൽ നമ്മൾ പല ആവശ്യങ്ങൾക്കും രേഖകൾ പൂരിപ്പിക്കാനും ആധാർ ഉപയോഗിക്കുമ്പോഴും രേഖകൾ ഫില്ല് ചെയ്യാനൊക്കെ നമുക്ക് ഒ ടി പി വരാറുണ്ട്. അതുപോലെ പിന്നെ ബാങ്കുമായി ബന്ധപ്പെട്ടിട്ട് പല വിഷയങ്ങൾക്കും ഒ ടി പി വരുന്നുണ്ട്. എന്താണ് ഒ ടി പി? വൺ ടൈം പാസ്വേഡാണ്, ഒന്നുമില്ല. ഒരു നാലക്കം അഞ്ചക്കമുള്ള ഒരു നമ്പർ എന്ത് ചെയ്യും, നമ്മുടെ ഫോണിലേക്ക് വരും. നമ്മൾ ചിലപ്പം ഒരു സിസ്റ്റത്തിലേക്ക് ലോഗിൻ ചെയ്യാനായിരിക്കും, ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ ഓൺലൈനായിട്ട് ലോഗിൻ ചെയ്യാനായിരിക്കും. നമ്മൾ തന്നെയാണ് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണുള്ളത്. ഈ ഒരു ഒ ടി പി വളരെ ഉപകാരമുള്ള സംഗതിയാണ്. എന്നാൽ അതുപോലെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഒ ടി പികൾ എന്ത് ചെയ്യാം, നമ്മളെ പറ്റിക്കാതിരിക്കുക, നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. പലപ്പോഴും നമ്മൾ ആളുകൾ വിളിച്ച് ചോദിക്കാറുണ്ടല്ലേ, അപ്പം നമുക്ക് മെസ്സേജുകൾ വരാറുണ്ട്, നിങ്ങൾ ഒ ടി പി ആർക്കും ഷെയർ ചെയ്തേ, അങ്ങനെയൊക്കെ പറഞ്ഞാലും വളരെ വിദഗ്ധരായ ചില ആളുകൾ എന്ത് ചെയ്യും, നമ്മൾ വിളിച്ചിട്ട് പറയും നിങ്ങൾക്കിങ്ങനെ പിന്നെ KYC അപ്ഡേറ്റ് ചെയ്യണം, ഇങ്ങനെ ടെക്നിക്കൽ വാക്കുകൾ പറയും. അതല്ലെങ്കിൽ നിങ്ങൾക്കിങ്ങനെ ഒരു ബെനിഫിറ്റ് കിട്ടാനുണ്ട്, നിങ്ങൾക്കൊരു ഇങ്ങനെ സംഗതി പാസ്സായിട്ടുണ്ട്, ബാങ്കിൽ നിന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് നിന്ന് വിളിക്കുന്നത് എന്നൊക്കെ പറയും. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരിക്കലും നമ്മുടെ പേഴ്സണൽ ഒ ടി പി വേറെ ആൾക്ക് കൊടുക്കേണ്ട ആവശ്യം നമുക്കില്ല. നമ്മളങ്ങനെ ഒരു നിലക്കും എന്ത് ചെയ്യേണ്ടതില്ല, കൊടുക്കേണ്ടതില്ല. അങ്ങനെ അത്ര അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മളെ പിന്നെ അത്രയും അത്യാവശ്യമുള്ള സംഗതികളാണെങ്കിൽ മാത്രം നമ്മൾ ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യുക, കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണത്. കാരണം ഒ ടി പി എന്ന് പറഞ്ഞാൽ നമ്മളാണ് അത് ചെയ്തതെന്നുള്ളതിൻ്റെ തെളിവാണ് ഒ ടി പി. ഓക്കെ, അപ്പോൾ ഒരു ഒ ടി പി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ആ സിസ്റ്റത്തിലേക്ക് കയറി. ഇപ്പോൾ നമ്മളെ ആധാർ പലപ്പോഴും ഒതൻറ്റിക്കേഷൻ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാകും. പല സ്ഥാപനങ്ങളും നമുക്ക് സാഹചര്യങ്ങൾക്കും ആധാർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഒ ടി പി നമ്മുടെ ഏതിലേക്കാണോ കണക്ട് ചെയ്തിട്ടുള്ളത് ആ ഒ ടി പി വരും. അതുപോലെ പലപ്പോഴും ഒ ടി പികൾ നമ്മൾ പഴയ ഫോണിലായിരിക്കും ഉണ്ടാവുക, അത് നമ്മൾ പുതിയതിലേക്ക് മാറ്റിയിട്ടുണ്ടാവില്ല. ശ്രദ്ധിക്കണം, കാരണം വേറെ ആൾ കയ്യിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ആ നമ്പർ ചിലപ്പോൾ പരിപക്ഷം മാറിപ്പോയിട്ടുണ്ടാവാം. ആ ഒരു കമ്പനിക്ക് അറിയില്ല നമ്മളെ കയ്യിൽ നമ്പർ പോയിട്ട് വേറെ ആളെ കയ്യിൽ ആ നമ്പർ മൊബൈൽ നമ്പർ എത്തിയിട്ടുണ്ട് യൂസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ ഉള്ളത്. അപ്പം വേണമെങ്കിൽ അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, നമ്മൾ പഴയ വാട്സപ്പ് എന്ത് ചെയ്യാം, ഒരുപക്ഷെ അവർക്ക് തുറക്കാൻ പറ്റും, മറ്റേ അക്കൗണ്ടുകൾ തുറക്കാൻ പറ്റും. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മൾ അങ്ങനെയുള്ള അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, അത് നമ്മൾ യൂസ് ചെയ്യുക. ഒരിക്കലും നമ്മൾ ഒ ടി പികൾ വേറെ ഒരാൾക്ക് ചെയ്യേണ്ടതില്ല, പറഞ്ഞു കൊടുക്കേണ്ടതില്ല. പിന്നെയുള്ള ഒരു കാര്യം, പലപ്പോഴും സമൂഹത്തിലുള്ള തട്ടിപ്പുകളിൽ ഒന്നാണ് പിന്നെ നമുക്ക് സമ്മാനം അടിച്ചിട്ടുണ്ട്. നമ്മൾ ഒരുപാട് തവണ ന്യൂസിലും കാര്യങ്ങളൊക്കെ കേൾക്കുന്നതാണ്, പക്ഷെ വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കപ്പെടുന്നു. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അപ്പം എപ്പോഴും നമുക്ക് എളുപ്പത്തിൽ പണം നേടാനുള്ള ചില ട്രിക്കുകളാണ് നമ്മളതിൽ. മനുഷ്യൻ്റെ ഒരു വീക്ക്നെസ്സാണ്, ഒരു വീക്ക് പോയിൻ്റാണ്, ഒരു ദുർബലതയാണല്ലോ പലർക്കും. അപ്പം അതിനെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് പല ആളുകളും പല തട്ടിപ്പുകളായിട്ട് വരും. ഇപ്പം കുട്ടികൾക്കാണെങ്കിൽ ഓൺലൈൻ ഗെയിമിങ്ങിൽ ഇങ്ങനെ പലതും വരുന്നുണ്ട്. അവരോട് പറയും നിങ്ങളൊരു ചൂതാട്ടം പോലെയുള്ള ഗെയിമുകളായിരിക്കും, നിങ്ങൾ ഇത്ര ക്യാഷ് കൊടുക്കുക, അപ്പോൾ നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടും, അല്ലെങ്കിൽ ഇന്ന ആളെ ചേർത്ത് നിങ്ങൾക്ക് എത്ര കിട്ടും. ഇതൊക്കെ വലിയ ഗാങ്ങുകൾ പലപ്പോഴും അതിൻ്റെ ബാക്കിലുണ്ട്. പലപ്പോഴും രക്ഷിതാക്കൾ ഇതൊന്നും ഒരുപക്ഷെ അറിയാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ശ്രദ്ധയിൽപ്പെടാത്തതുകൊണ്ടായിരിക്കാം, മക്കളെ പെട്ടെന്ന് ചാടിക്കും. കാരണം അവർക്ക് കുറച്ച് ക്യാഷ് അവർ തിരിച്ചു കൊടുക്കും, ഒരു പക്ഷേ ഒരു 10 രൂപ 50 രൂപ കൊടുത്താൽ ചിലപ്പോൾ ഒരു 100 രൂപ തിരിച്ചു തരാം, പിന്നെ അത് വീണ്ടും തിരിച്ച് അതിലേക്ക് ഇടാൻ പറയും. അപ്പോൾ ആ രൂപത്തിൽ പലപ്പോഴും ചില കുട്ടികൾക്കൊക്കെ, കുറച്ച് മുതിർന്ന കുട്ടികൾക്ക് പോലും വലിയ സംഖ്യ വീട്ടുകാരുടെയൊക്കെ അറിയാതൊക്കെ എടുത്തിട്ട് അവരതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ക്യാഷ് പോയ കേസുകളൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അത് രക്ഷിതാക്കൾ പൊതുവെ എന്ത് ചെയ്യണം, മക്കൾ എന്താണ് കളിക്കുന്നത്, എന്ത് ഗെയിമാണ് എന്താ യൂസ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ വിചാരിക്കും കുട്ടികൾ കളിയല്ലേ, ഗെയിമല്ലേ എന്ന് വിചാരിക്കും. പക്ഷേ ഗെയിമാണെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഇതിലൂടെ പണ ഇടപാടുകൾ എന്ത് ചെയ്യും, പല കെണികളിലും മക്കളെ പെടുത്താനുള്ള സാധ്യതകളുണ്ട്. മുന്നൊക്കെ നമുക്കറിയാം ഒരു പിന്നെ വളരെ അപകടകരമായിട്ടുള്ള ഒരു ചില ഗെയിമുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. അതിലൂടെ പല കുട്ടികളും മരണപ്പെടുക പോലും ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ബോധവാന്മാരായിരിക്കുക, എന്താണ് നമ്മുടെ മക്കളും ചുറ്റുവട്ടമുള്ളവരൊക്കെ എന്ത് ഗെയിമുകളാണ് കളിക്കുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാം, പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ പ്രത്യേകിച്ച് നമുക്ക് സമ്മാനം തരാൻ വേണ്ടി വരുന്ന, ഓൺലൈനിൽ സമ്മാനങ്ങൾ തരാൻ വേണ്ടി വരുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ സൗഹൃദങ്ങൾ നടിച്ചു വരുന്ന ആളുകൾ പലരും ഈ ഒരു സാമ്പത്തിക ചൂഷണങ്ങളാണ് പിന്നിൽ പലതും ഉള്ളത്. ഇപ്പം സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ആളുകൾ തന്നെ പലരും വന്ന അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവരവിടെ പിന്നെ ജോലിക്ക് പോയതാണ്, പക്ഷെ അവരെ ജോലിക്ക് പോയിട്ട് അവരെ അവിടെ പിടിച്ചു നിർത്തി പല തട്ടിപ്പുകൾക്ക് വേണ്ടിയിട്ടാണ് അവരെ പിന്നെ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഓൺലൈനായിട്ട് പലരെ വിളിച്ചിട്ടും പല സംഗതികൾക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മളറിയാത്ത ആളുകളായിട്ട് നമ്മൾ വളരെയധികം ഓൺലൈൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അപ്പുറത്തുള്ള ആളുകൾ നമ്മളെങ്ങനെയൊക്കെ ചൂഷണം ചെയ്യാൻ പറ്റും എന്നുള്ളത് ആണ് നോക്കുന്നത്. പിന്നെ ചില നമ്മുടെ ചില ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ അവരെന്ത് ചെയ്യും, പേടിപ്പിച്ചിട്ടൊക്കെ എന്തു ചെയ്യും, പല രൂപത്തിലൊക്കെ പിന്നെ മോർഫൊക്കെ ചെയ്യാൻ പറ്റും. AI ഒക്കെ ഉള്ള കാലമാണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ ആവശ്യമില്ലാതെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നമ്മൾ പിന്നെ വലിച്ചുവാരി വിതറുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അതൊക്കെ ഒരു കാലത്തത് നമുക്കൊരു പക്ഷേ തിരിച്ച് പിന്നെ അതൊരു പാറയെ വരാൻ സാധ്യത ഉണ്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കുക. അതൊക്കെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളാണ്. അത്യാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മുടെ പിന്നെ ഫോട്ടോകളും കാര്യങ്ങളും ഐഡൻറ്റിറ്റിയും കാര്യങ്ങളൊക്കെ എന്ത് ഓൺലൈനിൽ യൂസ് ചെയ്യുക. എസ്പെഷ്യലി നമ്മുടെ ഫോൺ നമ്പറുകളും കാര്യങ്ങളൊക്കെ ലീക്കായിട്ട് പോകും. ഇതൊക്കെ വളരെ മാർക്കറ്റിൽ വാല്യുള്ള സംഗതികളാണ്. അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ചുപയോഗിക്കുക. പ്രാർത്ഥനയോടുകൂടി നീങ്ങുക. രാവിലെയും വൈകുന്നേരമുള്ള അധികാരികൾ ചെല്ലുക. ഈ ഒരു വിഷയങ്ങളൊക്കെ നമ്മൾ പൊതുവെ വായനകളും ബോധവാന്മാരുമാകുക. നമ്മളെല്ലാവരും ഡിജിറ്റൽ യുഗത്തിലാണ് ജീവിക്കുന്നത്. ഡെയിലി ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കുക എന്നുള്ളത് മാത്രം ഉണർത്തിക്കൊണ്ട് ഈ ഒരു എപ്പിസോഡോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് IT ജാലകം, നമ്മുടെ സ്വന്തം OTP. ശ്രദ്ധിച്ചില്ലെങ്കിൽ പണം പോകും, പണി കിട്ടും. അവതരിപ്പിച്ചത് ഡോക്ടർ ഷാനിത് മലയിൽ.
0: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ നേർരേഖ. മുൻകാലങ്ങളിൽ പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലരിവട്ടം പരിപാടിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകളാണ് നേർരേഖ പരിപാടിയിലൂടെ ഇപ്പോൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. നേർരേഖയിൽ പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മൈൻ അമ്മാ ബഅദ്. നമ്മുടെ അറിവുകൾക്ക് അപൂർണതയുണ്ട്, അവ്യക്തതയുണ്ട്, പല കാര്യത്തിലും ആശയക്കുഴപ്പങ്ങളുണ്ട്, സംശയങ്ങളുണ്ട്. നാം വിചാരിച്ചത് 100% ശരിയാണോ എന്ന് നമുക്ക് നമ്മുടെ വിവരങ്ങളെക്കുറിച്ച് ഉറപ്പിച്ച് പറയാനാവില്ല. ഇന്ന് ശരിയായത് നാളെ തെറ്റാവാം. എന്നാൽ എല്ലാ കാര്യങ്ങളെയും വളരെ സൂക്ഷ്മമായും സുരക്ഷിതമായും അറിയുന്നവനാണ് അല്ലാഹു. അലം തറ അന്നല്ലാഹ യഅലമു മാ ഫിസ്സമാവാത്തി വമാ ഫിൽ അർദ്. ആകാശഭൂമികളിലുള്ളതും ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അല്ലാഹു അറിയുന്നുണ്ടെന്ന് നീ കാണുന്നില്ലേന്നാണ്. മാ യക്കൂനു മിൻ നജ്വ സലാസത്തിൻ ഇല്ലാഹു വറാബിഉഹും വലാ ഹംസത്തിൻ ഇല്ലാഹു വസാദിസുഹും വലാ അദ്നാ മിൻ ദാലിക വലാ അക്സറ ഇല്ലാഹു വമഅഹും ഐനമാ കാനു തുമ്മ യുനബ്ബിഉഹും ബിമാ അമിലു യൗമൽ ഖിയാമ ഇന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം. മൂന്നു പേർ തമ്മിലുള്ള യാതൊരു രഹസ്യ സംഭാഷണവും അല്ലാഹു അവർക്ക് നാലാമനായി കൊണ്ടല്ലാതെ ഉണ്ടാവുകയില്ല. അഞ്ചു പേരുടെ സംഭാഷണമാണെങ്കിൽ അവൻ അവർക്ക് ആറാമനായി കൊണ്ടുമല്ലാതെ. അതിനേക്കാൾ കുറഞ്ഞവരുടെയോ കൂടിയവരുടെയോ സംഭാഷണം ആണെങ്കിൽ അവർ എവിടെയായിരുന്നാലും അവൻ അവരോടൊപ്പം ഉണ്ടായിട്ടല്ലാതെ. എല്ലാം കൃത്യമായി കേൾക്കുകയും മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യുന്ന അല്ലാഹു. ഏത് കാര്യങ്ങളിലും മനുഷ്യന് ഒരു ന്യൂനതയുണ്ട്. നമ്മുടെ ഏത് കഴിവുകൾക്കും ചില ന്യൂനതകളുണ്ട്. ഇത്തരം എല്ലാ ന്യൂനതകളിൽ നിന്നും അല്ലാഹു രക്ഷപ്പെട്ടവനാണ്, സുരക്ഷിതനാണ് എന്നതാണ് അല്ലാഹുവിൻ്റെ നാമങ്ങളിൽ അസ്സലാം എന്ന് പറയുന്ന നാമത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട താല്പര്യം. അസ്സലാമാണ് അല്ലാഹു. അസ്സലാം എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ന്യൂനതകളിൽ നിന്നും എല്ലാ തരത്തിലുള്ള അജ്ഞതകളിൽ നിന്നും അറിവില്ലായ്മകളിൽ നിന്നും ആശയക്കുഴപ്പങ്ങളിൽ നിന്നും ഒക്കെ പൂർണ്ണമായും സുരക്ഷിതനായിട്ടുള്ളവനാണ് അല്ലാഹു എന്ന്. എല്ലാ കുറവുകളിൽ നിന്നും സുരക്ഷിതനായവൻ, അതായത് സൃഷ്ടികൾക്ക് ബാധിക്കുന്ന എല്ലാവിധ പോരായ്മകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും മുക്തനായവൻ എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. വിശുദ്ധ ഖുർആനിൽ അസ്സലാം എന്ന് പറയുന്ന സ്ഥലത്ത് അതിൻ്റെ വ്യാഖ്യാനം നൽകുമ്പോൾ മഹാനായ ഇബ്നു കസീർ റഹ്മഹുള്ള പറയുന്നുണ്ട്, അസ്സലാം എന്നാൽ സത്തയിലും വിശേഷണങ്ങളിലും പ്രവൃത്തികളിലും അല്ലാഹുവിനുള്ള പൂർണ്ണതയാണ്. എല്ലാവിധ ന്യൂനതകളിൽ നിന്നും കുറവുകളിൽ നിന്നും സുരക്ഷിതനായവനാണ് അല്ലാഹു എന്നാണ്. അല്ലാഹുവിൻ്റെ വചനങ്ങളും അങ്ങനെയാണ്. തമ്മത്ത് കലിമത്തു റബ്ബിക സിദ്ഖം വഅദ്ലെന്നാണ്. അന്യായത്തിൽ നിന്നും അനീതിയിൽ നിന്നും അല്ലാഹുവിൻ്റെ വചനങ്ങളും സുരക്ഷിതമായിട്ടുള്ളവനാണ്. പല കാര്യങ്ങളിലും അല്ലാഹു സുരക്ഷിതനാണ്. എതിരാളി, അതേപോലെ തന്നെ പങ്കാളി ഉണ്ടാകുക, തുല്യനുണ്ടാകുക, ഈ ഇത്തരം കാര്യങ്ങൾ ആരോപിക്കപ്പെടുന്നതിൽ നിന്നെല്ലാം അല്ലാഹു സുരക്ഷിതനായവനാകുന്നു എന്നതാണ്. വഖുലിൽ ഹംദുലില്ലാഹില്ലദി ലം യത്തഖിദ് വലദം വലം യകുൽ ലഹു ശരീകും ഫിൽ മുൽക്ക് വലം യകുൻ ലഹു വലിയ്യും മിനദ്ദുൽ വകബ്ബിറുഹു തക്ബീറ. സന്താനത്തെ സ്വീകരിച്ചിട്ടില്ലാത്തവനും ആധിപത്യത്തിൽ പങ്കാളികളില്ലാത്തവനും അതേപോലെ തന്നെ നിന്ദിക്കപ്പെട്ട അതിൽ നിന്ന് രക്ഷിക്കുവാൻ ഒരു രക്ഷകൻ ആവശ്യമില്ലാത്തവനുമാണ് അല്ലാഹു എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള ന്യൂനതകളിൽ നിന്നും കുറവുകളിൽ നിന്നും സുരക്ഷിതനാകുന്നു, സുരക്ഷിതനായ സലാമാകുന്നു അല്ലാഹു. അല്ലാഹുവിൻ്റെ സത്യവും നാമങ്ങളും വിശേഷണങ്ങളും പ്രവൃത്തികളും എല്ലാം എല്ലാവിധ പോരായ്മകളിൽ നിന്നും മുക്തമാണ്. ആകാശങ്ങളെയും ഭൂമിയെയും അവക്കിടയുള്ളതും 6 ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണ് അല്ലാഹു. അതിനെക്കുറിച്ച് പറയുമ്പോൾ അല്ലാഹു പറയുന്നുണ്ട്, വലക്കത് ഖലഖന സമാവാത്തി വലർള വമാ ബൈനഹുമ ഫി സിത്തതി അയ്യാമിൻ വമാ മസ്സന മിൻ ലുഗുബ്. യാതൊരു ക്ഷീണവും നമ്മെ ബാധിച്ചിട്ടില്ല എന്നാണ് ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ചതിനാൽ. അല്ലാഹു അസ്സലാമാണ്. സലാം എന്ന് പറയുമ്പോൾ അല്ലാഹു തൻ്റെ ദാസന്മാർക്ക് സലാം നൽകും, സമാധാനം നൽകും, സലാം നിർവഹിക്കും. ധാരാളം ആയത്തുകളിൽ അത് കാണാൻ പറ്റും. കുൽഹംദുലില്ലാ വസലാമുൻ അല ഇബാദിഹില്ലദിനസ്തഫ വസലാമുൻ അലൽ മുർസലീൻ സലാമുൻ അല നൂഹിം ഫിൽ ആലമീൻ സലാമുൻ അലാ ഇബ്രാഹിം, സലാമുൻ അലാ മൂസാ വഹാറൂൺ, സലാമുൻ അലാ ഇലിയാസീൻ. ഇതൊക്കെ അള്ളാഹു സമാധാനവും രക്ഷയും അവൻ്റെ ദൂതന്മാർക്ക് നൽകുന്നവനാകുന്നതാണ്. സമാധാനം വ്യാപിപ്പിക്കുന്നവനാണ് അള്ളാഹു. അത് പലർക്കും അള്ളാഹു നൽകുന്നു. വസ്സലാമു അല മനിത്തബ അൽ ഹുദ, സന്മാർഗത്തെ പിൻപറ്റിയവർക്ക് സലാം, സമാധാനം നൽകും. സ്വർഗം ദാറുസലാമാണ്, സർവസമാധാനങ്ങളുടെയും സർവരക്ഷകളുടെയും ഭവനമാണ്. അത് ആ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് സലാമുണ്ട്. തഹിയ്യത്തുഹും യൗമ യൽഖൗനഹു സലാം, അവൻ അവരെ അവനെ കണ്ടുമുട്ടുന്ന ദിവസം അവർക്കുള്ള അഭിവാദ്യം സലാമായിരിക്കുന്നതാണ്. സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം എന്ന് പറഞ്ഞല്ലോ. ഒരു തവണയാണ് അസ്സലാം എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ഈ നാമം വിശുദ്ധ ഖുർആനിൽ വന്നിരിക്കുന്ന സൂറത്ത് അൽ ഹഷർ 23-ാമത്തെ ആയത്തിൽ, ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലികുൽ ഖുദ്ദൂസുസ് സലാം, അവിടെ സലാം എന്നുള്ള പദം വന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ അസ്സലാം എന്നുള്ള വിശേഷണത്തിൻ്റെ, ഈ ഒരു നാമത്തിൻ്റെ വിശാലത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിന്നും ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ പറ്റും, കുന്ന നുസല്ലി ഖൽഫ നബി, നബി സല്ലല്ലാഹുമയുടെ പിന്നിൽ നിന്ന് ഞങ്ങൾ നമസ്കരിക്കുകയായിരുന്നു. ഫനഖൂൽ, അപ്പോൾ ഞങ്ങൾ പറയും, അസ്സലാമു അലല്ലാ, അള്ളാഹുവിൻ്റെ മേൽ സലാമുണ്ടാവട്ടെ, സമാധാനമുണ്ടാവട്ടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഇന്നല്ലാഹു ഹുവസ്സലാം, അള്ളാഹു സലാമാണ്. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന് സലാം എന്നുള്ള വിശേഷണം പറയുന്ന ഹദീസാണത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മേൽ സലാം എന്ന് നിങ്ങൾ പറയരുത്. പക്ഷെ നിങ്ങൾ മറിച്ച് പറയേണ്ടത് എന്താണ്? അത്തഹിയ്യാത്തു ലില്ലാഹി വസ്സലാത്തു വത്തയ്യിബാത്തു അസ്സലാമു അലൈക അയ്യുഹ നബിയു വറഹ്മത്തുല്ലാഹി വബറകാതുഹു അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്നാണ് നിങ്ങൾ പറയേണ്ടത്. അള്ളാഹുവിൻ്റെ മേൽ നിങ്ങൾ സലാം പറയേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുത്തായിട്ട് ഇമാം ബുഖാരിയുടെ ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. ഈ അള്ളാഹുവിൻ്റെ ഈ വിശുദ്ധമായ നാമം ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനകളും ദിക്റുകളും നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും നിസ്കാരം കഴിഞ്ഞാൽ പറയുന്നതാണ്, അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാദൽ ജലാലി വൽ ഇക്രാം, അല്ലാഹുവെ നീയാണ് സലാം, നിന്നിൽ നിന്നാണ് സലാം, ഉന്നതിയുടെയും മഹത്വത്തിൻ്റെയും ഉടമസ്ഥനെ നീ അനുഗ്രഹപൂർണരായിരിക്കുന്നു. മറ്റൊരു ദിക്റിൽ കാണാം, ഇന്നസ്സലാമ ഇസ്മുൻ മിന്നസ്മാ ഇല്ലാ, അല്ലാഹുവിൻ്റെ നാമങ്ങളിൽ ഒരു നാമമാണ് അസ്സലാം. വലഅഹു അല്ലാഹു ഫിൽ അർളി ഫഅഫ്ഷു സലാമ ബൈനക്കും, അള്ളാഹു ഭൂമിയിൽ അത് നിശ്ചയിച്ചിരിക്കുന്നതിനാൽ നിങ്ങൾ പരസ്പരം സലാമിനെ വ്യാപിപ്പിക്കുക എന്ന് പറയുന്നത് കാണാൻ പറ്റും. അസ്സലാമു അലൈക്കും എന്നുള്ള വാക്ക് നമ്മൾ എന്ത് ചെയ്യണം? കൂടുതലായിക്കൊണ്ട് പറയണം എന്ന് ഈ സലാമിൻ്റെ പശ്ചാത്തലത്തിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഈ നാമത്തെ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും അള്ളാഹുവിൽ നിന്ന് സമാധാനം പ്രതീക്ഷിക്കുകയും അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളെ ശരിയായി ഉൾക്കൊള്ളുകയും നമുക്കിടയിൽ സലാം വ്യാപിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സഹായിക്കട്ടെ. അസ്സലാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ, മക്കളോടുള്ള ഉപദേശങ്ങൾ. അവതരണം ഷമീർ മുണ്ടേരി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിത പാഠങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ സഹോദരങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ചരിത്രത്തിൻ്റെ താളുകളിൽ ചില രക്ഷിതാക്കൾ മക്കൾക്ക് നൽകിയ മഹത്തായ ഉപദേശങ്ങളെക്കുറിച്ചാണ്. ഉപദേശങ്ങൾക്ക് വലിയ സ്ഥാനമാണ് ഇസ്ലാമിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് സൂറത്തു നിസാഇലെ 63-ാമത്തെ ആയത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അല്ലാഹു പറഞ്ഞു, ഉലാഇകല്ലദീന യഅലമുല്ലാഹു മാ ഫീ ഖുലൂബിഹിം ഫഅഗ്രിദ് അൻഹും വഅദുഹും വഖുല്ലഹും ഫീ അൻഫുസിഹിം ഖൗലൻ ബലീഗ. അത്തരക്കാരുടെ മനസ്സുകളിൽ എന്താണുള്ളത് എന്ന് അല്ലാഹുവിനറിയാം. ആകയാൽ നബിയെ, അവരെ വിട്ട് തിരിഞ്ഞു കളയുക, അവർക്ക് സതുപദേശം നൽകുകയും അവരുടെ മനസ്സിൽ തട്ടുന്ന വാക്ക് അവരോട് പറയുകയും ചെയ്യുക. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു കൽപ്പിക്കുന്നത് സതുപദേശം നൽകാനും ആ ആളുകളുടെ മനസ്സിൽ തട്ടുന്ന വാക്കുകൾ പറയുവാനുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകളുടെ മനസ്സിൽ തട്ടുന്ന സംസാരം നിർവഹിച്ച വ്യക്തിയായിരുന്നു. ജനങ്ങൾക്ക് സതുപദേശങ്ങൾ നൽകിയ വ്യക്തിയുമായിരുന്നു. മഹാനായ സ്വഹാബി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളെയും കൊണ്ട് സുബഹി നമസ്കരിച്ചു. സുബഹി നമസ്കാരത്തിന് ശേഷം സുമ്മ വഅദന മൗഇലതൻ ബലീഗതൻ, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് ഉപദേശങ്ങൾ നൽകി. എങ്ങനെയുള്ള ഉപദേശങ്ങൾ? ഞങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുമാറ്, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഭയമുണ്ടാക്കുമാറ്, ഞങ്ങളുടെ ഹൃദയങ്ങളെ പേടിപ്പിക്കുമാറ്, അഥവാ മനസ്സുകളെ സ്വാധീനിക്കുന്ന ഉപദേശങ്ങൾ നൽകുന്ന വ്യക്തിയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്ന് പ്രവാചക തിരുമേനിയുടെ അനുചരൻ സാക്ഷ്യം പറയുകയാണ്. സഹോദരങ്ങളെ, ഉപദേശങ്ങൾ മനുഷ്യരുടെ നന്മക്കു വേണ്ടിയാകണം. നല്ല വാക്കു പറഞ്ഞുകൊണ്ട് പ്രബോധനം നടത്താൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇലതിൽ ഹസന വജാദിലുഹും ബില്ലതി ഹിയ അഹ്സൻ. നോക്കൂ, നിങ്ങൾ അല്ലാഹു പറയുന്നത് യുക്തിദീക്ഷയോടുകൂടിയും സതുപദേശം മുഖേനയും നിന്റെ രക്ഷിതാവിന്റെ മാർഗത്തിലേക്ക് നീ ക്ഷണിച്ചുകൊള്ളുക. ഏറ്റവും നല്ല രീതിയിൽ അവരുമായി സംവാദം നടത്തുകയും ചെയ്യുക. നല്ല രീതിയിൽ സംസാരിക്കാൻ, സതുപദേശത്തോടുകൂടെ ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ, അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഉപദേശങ്ങൾ കൽബിൽ നിന്നും പുറപ്പെടുന്ന വാക്കുകളായിരിക്കണം. കൽബിൽ നിന്നും പുറപ്പെടുന്ന വാക്കുകളാണ് കൽബിൽ തറക്കുക. നമ്മുടെ നാവുകൊണ്ട് പറയുന്ന കേവലം വാചകങ്ങൾ അത് ചെവിയിൽ ഒരു ശബ്ദം കേൾക്കുന്ന രീതിയിൽ മാത്രമേ ആവുകയുള്ളൂ. എന്നാൽ ഉപദേശങ്ങൾ നമ്മുടെ കൽബിൽ നിന്നാകുമ്പോൾ അത് ആളുകളുടെ ഹൃദയങ്ങളിൽ പതിക്കും. അത് അവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കും. മഹാനായ ദഹാഖ് ഇബ്നു മുസാഹിം റഹിമഹുല്ല പറഞ്ഞൊരു വാചകമുണ്ട്. അദ്ദേഹം ഒരു മദ്യപാനിയായ കള്ളുകുടിയനായ മനുഷ്യനോട് ചോദിക്കുന്നുണ്ട്, മദ്യം സേവിച്ച് മദ്യം കുടിച്ച് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ആ സമയത്ത് മദ്യപാനിയായ മനുഷ്യൻ ന്യായീകരണത്തിന് വേണ്ടി ദഹാഖ് ഇബ്നു മുസാഹിമിനോട് പറഞ്ഞ വാചകം, ഞാന് മദ്യപിക്കുന്നത് ഭക്ഷണം ദഹിപ്പിക്കാൻ വേണ്ടിയാണ്. ഞാൻ കഴിച്ച ഭക്ഷണം ദഹിപ്പിക്കുകയാണ് ഞാൻ കുടിക്കുന്ന മദ്യം ചെയ്യുന്നത്. അപ്പോൾ മഹാനായ ദഹാഖ് റഹിമഹുല്ല അദ്ദേഹത്തോട് പറഞ്ഞൊരു വാചകമുണ്ട്, നിന്റെ ആദർശത്തെയും ധിഷണയെയുമാണ് മദ്യം കൂടുതൽ ദഹിപ്പിക്കുക. വല്ലാത്തൊരു വാചകമാണത്. നിന്റെ ആദർശത്തെയും ധിഷണയെയുമാണ് മദ്യം കൂടുതൽ ദഹിപ്പിക്കുക. അതായിരിക്കണം വാക്കുകൾ. മനുഷ്യരുടെ മനസ്സുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന വാക്കുകൾ പറയാൻ, ഉപദേശങ്ങൾ നൽകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മഹാനായ ഫുദൈൽ ഇബ്നു അയ്യാദ് റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞൊരു വാചകം വളരെ സുന്ദരമായ വാചകമാണ്. സ്നേഹിക്കുന്നവനായി അള്ളാഹുവും കൂട്ടുകാരനായി ഖുർആനും ഉപദേശിയായി മരണവും ജ്ഞാനമായി ദിവ്യഭയവും വിവരക്കാടായി താൻ ഭാവവും മതിയാകുന്നതാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. സുബ്ഹാനല്ലാ. ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ, എന്തൊരു പ്രയോഗമാണത്. സ്നേഹിക്കുന്നവനായി അല്ലാഹുവും കൂട്ടുകാരനായി ഖുർആനും ഉപദേശിയായി മരണവും ജ്ഞാനമായി അറിവായി. എന്താണ് അറിവായി വേണ്ടത്? ഭയം, പടച്ചതമ്പുരാനെ കുറിച്ചുള്ള പേടി, അതേപോലെ തന്നെ വിവരക്കേടായി താനെന്ന ഭാവം, അതുണ്ടെങ്കിൽ എല്ലാം പോയി. അപ്പൊ ഇത്തരം പ്രയോഗങ്ങൾ, സുന്ദരമായ വാക്കുകൾ, ഉപദേശങ്ങൾ മനുഷ്യരെ സ്വാധീനിക്കുമെന്നാണ് മൈമൂൻ ഇബ്നു മഹ്റാൻ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യൻ, ഒരാൾ സുൽത്താന്റെ കവാടത്തിലെത്തുകയും, സുൽത്താൻ എന്ന് പറഞ്ഞാൽ ഒരു രാജാവിൻ്റെ, തൻ്റെ ആവശ്യം പറയാൻ വേണ്ടി, തൻ്റെ ആഗ്രഹം പറയാൻ വേണ്ടി ഒരാൾ സുൽത്താന്റെ കവാടത്തിലെത്തുകയും സുൽത്താന്റെ കവാടം അടക്കപ്പെടുകയും ചെയ്താൽ സുൽത്താനോട് പറയാൻ സാധിക്കുന്നില്ല. രാജാക്കന്മാരുടെ കവാടങ്ങൾ ചിലപ്പോൾ അടച്ചു കളയും, നമ്മുടെ ആവശ്യങ്ങൾ പറയാൻ നമുക്ക് അവസരം ഉണ്ടാവുകയില്ല. അത്തരം ആളുകളോട് പറയുകയാണ് മൈമൂൻ ഇബ്നു മഹ്റാൻ റഹിമഹുല്ലാ, നിങ്ങൾ എന്ത് ചെയ്യണം? സുൽത്താന്റെ കവാടത്തിലെത്തുകയും സുൽത്താൻ കവാടം അടക്കുകയും ചെയ്താൽ റഹ്മാന്റെ കവാടങ്ങളിൽ എത്തട്ടെ അവർ. അല റഹ്മാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല, പടച്ച തമ്പുരാൻ, അല്ലാഹുവിന്റെ കവാടത്തിലേക്ക് അവർ കടന്നു വരട്ടെ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കാരണം അവ തുറക്കപ്പെട്ടവയാണ്. രണ്ട് റക്കാത്ത് നമസ്കരിക്കുകയും തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവൻ യാചിക്കുകയും ചെയ്യട്ടെ. റഹ്മാന്റെ കവാടം അടക്കപ്പെടുന്നവയല്ല, അത് തുറന്നു വെച്ചിരിക്കുകയാണ് എന്ന് മൈമൂൻ ഇബ്നു മഹ്റാൻ റഹിമഹുല്ലാ നമുക്ക് നൽകിയ ഉപദേശമാണ്. ആ ഉപദേശം നമ്മുടെ മനസ്സിൽ പതിക്കുന്ന വാചകങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ആമിർ ഇബ്നു അബ്ദുൽ ഖൈസ് റഹിമഹുല്ലാ പറഞ്ഞൊരു വാചകമുണ്ട്. എന്താണ്? അൽ കലിമത്തു ഇദാ ഖറജത് മിനൽ ഖൽബ് വഖഅത് ഫിൽ ഖൽബ്. വാക്കുകൾ ഹൃദയത്തിൽ നിന്നാണ് പുറത്തു വരേണ്ടത്. ഹൃദയത്തിൽ നിന്ന് പുറത്തു വരുന്ന വാക്കുകൾ അത് ഹൃദയങ്ങളിൽ പതിക്കും. എന്നാൽ വാക്കുകൾ നമ്മുടെ ലിസാനിൽ നിന്ന്, നാവിൽ നിന്നാണ് വരുന്നത് എങ്കിൽ അത് കാതിലൂടെ കേട്ടുപോവുക മാത്രമാണ്, അത് ഹൃദയങ്ങളിൽ പതിക്കുകയില്ല എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നല്ല ഉപദേശങ്ങൾ നൽകാൻ നമുക്ക് സാധിക്കണം. നമ്മളൊക്കെ ഉപദേശിക്കുന്ന ആളുകളാണ്. ജീവിതത്തിൽ അനേകം ഉപദേശങ്ങൾ പല ആളുകൾക്കും കൈമാറിയവരാണ് നമ്മൾ. ആ ഉപദേശങ്ങൾ എന്തിനു കൊടുക്കണം? സഹോദരങ്ങളെ, ഉപദേശങ്ങൾ നൽകുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, കടമയാണ്. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഫകുല്ലുക്കും, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, ഫകുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലൻ അൻ റഅയ്യതിഹി. നിങ്ങളെല്ലാവരും ഭരണകർത്താക്കളാണ്. നിങ്ങളുടെ കീഴിലുള്ള ആളുകളെ കുറിച്ച് അള്ളാഹു നിങ്ങളെ വിചാരണ നടത്തും, ചോദ്യം ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപദേശിക്കണം. അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തിരക്ഷിക്കണം. നോക്കൂ, നിങ്ങൾ കുടുംബത്തെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്തം നമുക്കുണ്ട്. നമ്മുടെ മക്കൾ, ഭാര്യ, നമ്മുടെ സഹോദരി, നമ്മുടെ സഹോദരൻ, നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾ, അവരെ ഉപദേശിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ എന്നതിന് പണ്ഡിതന്മാർ, മുഫസ്സിറുകൾ നൽകിയ വിശദീകരണം, അല്ലിമൂഹും വഅദ്ദിബൂഹും, അവർക്ക് ഇൽമു പകർന്നു കൊടുക്കുക, അറിവ് നൽകുക, അവരെ സംസ്കാരമുള്ളവരാക്കുക. അപ്പൊ നോക്കൂ, നിങ്ങൾ നമ്മൾ ഉപദേശിക്കണം നമ്മുടെ കുടുംബത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി, നമ്മുടെ മക്കളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഉപദേശിച്ചുകൊണ്ടേയിരിക്കണം. മഹാനായ ഉസ്മാൻ അൽ ഹാത്തിബി റഹിമഹുല്ല പറഞ്ഞിട്ടുണ്ട്, മകന്, നീ സംസ്കാരം പഠിപ്പിക്കുക. നിന്റെ മകനെ കുറിച്ച് നീ ചോദിക്കപ്പെടുന്നതാണ്, നീ അവനെ എന്ത് സംസ്കാരമാണ് പഠിപ്പിച്ചത്, അവൻ നിനക്ക് പുണ്യം ചെയ്യുന്നതിനെ കുറിച്ചും നിന്നോടുള്ള അനുസരണത്തെക്കുറിച്ചും അവനും ചോദിക്കപ്പെടുമെന്ന് മഹാനായ ഉസ്മാൻ അൽ ഹാത്തിബി റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞത് നമുക്ക് വായിക്കാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മക്കളെ ഉപദേശിക്കണം, ഭാര്യയെ ഉപദേശിക്കണം, നമ്മുടെ കീഴിലുള്ളവരെ നമുക്ക് ഉപദേശിക്കാൻ സാധിക്കണം. ഇബ്നുൽ മുഖഫഹ് റഹിമഹുല്ലയുടെ ഒരു വാചകമുണ്ട്, പിതാക്കൾ മക്കൾക്ക് നൽകുന്ന ഏറ്റവും നല്ല അനന്തര സ്വത്ത് സൽകീർത്തിയാണ്, ഉപകാരപ്രദമായ സംസ്കാരമാണ്, നല്ലവരായ സഹോദരങ്ങളുമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. أفضلما يورث الآباء الأبناء الثناء الحسن والأدب النافع والإخوان الصالحون. വല്ലാത്തൊരു വാചകമാണത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് നാം നൽകേണ്ട ഏറ്റവും നല്ല സ്വത്ത് അതെന്താണ്? അനന്തര സ്വത്ത് സൽകീർത്തിയാണ്. അതേപോലെ തന്നെ ഉപകാരപ്രദമായ സംസ്കാരമാണ്, നല്ല സഹോദരങ്ങളെയാണ്. അതുകൊണ്ട് മക്കളെ നമ്മൾ ഉപദേശിക്കണം. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ല അദ്ദേഹം മരണപ്പെടുന്ന സന്ദർഭത്തിൽ മക്കൾക്ക് അനന്തര സ്വത്തൊന്നും ബാക്കി വച്ചിരുന്നില്ല. അദ്ദേഹം മരിക്കുമ്പോൾ അനന്തര സ്വത്തൊന്നും ബാക്കി വെച്ചിരുന്നില്ല. അദ്ദേഹത്തോട് ആളുകൾ പറഞ്ഞു, ബൈത്തുൽ മാലിൽ നിന്നും മക്കൾക്ക് സ്വത്ത് നൽകാൻ വേണ്ടി ആളുകൾ ആവശ്യപ്പെട്ടു. അദ്ദേഹം അത് അംഗീകരിച്ചില്ല. അദ്ദേഹം മക്കൾക്ക് നൽകിയ ഉപദേശമുണ്ട്. മക്കൾക്ക് നൽകിയ ഉപദേശം എന്തായിരുന്നു? നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുകയാണ് എങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് റിസ്ക് നൽകും, അള്ളാഹു നിങ്ങൾക്ക് സഹായിയാകും. ഇന്ന വലിയ അള്ളാഹുല്ലദി നസ്സലൽ കിതാബ് വഹുവ യതവല്ല സ്വാലിഹൂൻ, തീർച്ചയായും ഈ ഗ്രന്ഥം അവതരിപ്പിച്ചവനായ അള്ളാഹുവാകുന്നു എന്റെ രക്ഷാധികാരി, അവനാണ് സജ്ജനങ്ങളുടെ സംരക്ഷണമേൽക്കുന്നത് എന്ന വസീയത്താണ് അദ്ദേഹം മക്കൾക്ക് നൽകിയത്. അദ്ദേഹം ഓരോ മക്കൾക്കും വേണ്ടി മാറ്റിവെച്ചത് കേവലം 12 ദിർഹം വീതമായിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട്. അതേ കാലത്ത് ജീവിച്ച ഹിഷാം ഇബ്നു അബ്ദുൽ മലിക്ക് അദ്ദേഹം മരണപ്പെടുമ്പോൾ മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചത് 100,000 ദീനാർ വീതമായിരുന്നു. ഓരോ മക്കൾക്കും 100,000 ദീനാർ വീതമായിരുന്നു. 20 വർഷങ്ങൾക്ക് ശേഷം ഹിഷാം ഇബ്നു അബ്ദുൽ മലിക്ക് അദ്ദേഹത്തിന്റെ മക്കൾ ബാഗ്ദാദിലെ പള്ളിയിൽ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി യാചിക്കുന്ന അവസ്ഥയുണ്ടായത് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലയുടെ മക്കൾ അവര് സമ്പന്നരാവുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ധാരാളം സമ്പത്ത് ചെലവഴിക്കുകയും ചെയ്തു. എന്താ അദ്ദേഹം മക്കൾക്ക് നൽകിയ ഉപദേശം? ഇന്ന വലിയ അല്ലാഹുല്ലദി നസ്സലൽ കിതാബ് വഹുവ യതവല്ല സ്വാലിഹീൻ, തീർച്ചയായും ഈ ഗ്രന്ഥം അവതരിപ്പിച്ചവനായ അള്ളാഹുവാകുന്നു എന്റെ രക്ഷാധികാരി, അവനാണ് സജ്ജനങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നത്. ആ ബോധമാണ് അദ്ദേഹം മക്കൾക്ക് നൽകിയത്. നമ്മളും നമ്മുടെ മക്കൾക്ക് കൃത്യമായ ബോധം നൽകണം. ഇന്ന് നമുക്ക് നൂഹ് നബി അലൈഹിസ്സലാം മക്കൾക്ക് നൽകിയ ഉപദേശം കേൾക്കാം. ഹദീസുകളിൽ കാണാൻ സാധിക്കും, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. മരണാസന്നനായപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ മക്കളോട് പറഞ്ഞ ഉപദേശം, ഇന്ന നബി അല്ലാഹി നൂഹൻ ലമ്മ ഹലർതുൽ വഫാ ഖാല ലി ഇബ്നിഹി ഇന്നി ഖാസുൻ അലൈക അൽവസായ ആമുറുക ബി ഇസ്നതൈൻ വഅൻഹാക അൻ ഇസ്നതൈൻ. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളോട് രണ്ട് കാര്യങ്ങൾ കൽപ്പിക്കുന്നു, രണ്ട് കാര്യങ്ങൾ വിലക്കുകയും ചെയ്യുന്നു. നൂഹ് നബി മക്കൾക്ക് അവസാനമായി നൽകുന്ന ഉപദേശമാണ് കൽപ്പിക്കുന്ന എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നാണ്. അതേപോലെ തന്നെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അതാണ് അദ്ദേഹം കൽപ്പിച്ച രണ്ടാമത്തെ കാര്യം. അത് എല്ലാത്തിൻ്റെയും പ്രാർത്ഥനയാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഫഇന്നഹ സ്വലാത്തു കുല്ലി ഷൈഇൻ, അതെല്ലാത്തിൻ്റെയും പ്രാർത്ഥനയാണ്. വബിഹാ യുർസഖു കുല്ലി ഷൈഇൻ, അതുകൊണ്ടാണ് എല്ലാത്തിനും റിസ്ക് നൽകപ്പെടുന്നത്. അപ്പൊ തൗഹീദ് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപദേശിച്ചു മക്കളെ. അതേപോലെ തന്നെ ദിക്റുകൾ ചൊല്ലാൻ മക്കളെ പഠിപ്പിച്ചു. വ അൻഹാക അനി

0: പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന്റെ ഉപദേശം നമ്മൾ പഠിക്കണം. ദാവൂദ് നബി അലൈഹിസ്സലാം, അദ്ദേഹം മകൻ സുലൈമാൻ നബിക്ക് നൽകിയ ഉപദേശങ്ങൾ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. എന്താ അദ്ദേഹം നൽകിയ ഉപദേശങ്ങൾ? അദ്ദേഹം നൽകിയ ഉപദേശങ്ങൾ വിശദീകരിക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം. യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, ദാവൂദ് നബി പറയുകയാണ്, യാ എന്റെ പൊന്നുമോനെ, ഒരാളുടെ തഖ്വയുടെ തെളിവ് മൂന്ന് കാര്യങ്ങളിലാണ്. ഒന്ന്, അവനെ ബാധിക്കുന്നതിൽ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യണം. രണ്ട്, അള്ളാഹു നൽകിയതിൽ തൃപ്തിപ്പെടണം. മൂന്ന്, അവനെ കാത്തിരിക്കുന്നതിൽ ക്ഷമിക്കണം, തവക്കുലുണ്ടാകണം. അതേപോലെ തന്നെ ലഭിച്ചതിൽ തൃപ്തിപ്പെടണം. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കടന്നു വരുമ്പോൾ ക്ഷമിക്കണമെന്ന് അദ്ദേഹം മകനെ പഠിപ്പിക്കുകയാണ്, മകനെ ഉപദേശിക്കുകയാണ്. ചരിത്രത്തിൽ ഇങ്ങനെ ധാരാളം ഉപദേശങ്ങൾ നമുക്ക് വായിക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളും നമ്മുടെ മക്കൾക്ക് ഉപകാരപ്പെടുന്ന ഉപദേശങ്ങൾ നൽകുക, നല്ല നസീഹത്തുകൾ നൽകുക. ആ ഉപദേശങ്ങൾ അവരുടെ ഹൃദയങ്ങളിൽ തറക്കട്ടെ, അവരുടെ മനസ്സ് ഈമാൻ കൊണ്ട് നിറയട്ടെ. അതിലൂടെ പരലോകത്ത് നമുക്ക് വലിയ നന്മകൾ സ്വന്തമാക്കാൻ സാധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനോട് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുക. ലുഖ്മാൻ നബിയുടെ ഉപദേശം സൂറത്തു ലുഖ്മാനിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അങ്ങനെ ധാരാളം പ്രവാചകന്മാരുടെ ഉപദേശങ്ങൾ ചരിത്രത്തിലുണ്ട്, മുൻഗാമികളുടെ ഉപദേശങ്ങളുണ്ട്. അതൊക്കെ പഠിച്ച് നമ്മുടെ ജീവിതത്തിലേക്കും കൊണ്ടുവരാൻ വേണ്ടി നാം പരിശ്രമിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് പീസ് റേഡിയോ ജീവിതപാഠങ്ങൾ, മക്കളോടുള്ള ഉപദേശങ്ങൾ. നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് സമീർ മുണ്ടേരി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: മദീനയിലെ മാർക്കറ്റ് സജീവമായിരുന്നു. ആൾക്കൂട്ടത്തിനിടയിലേക്ക് ലോകാനുഗ്രഹിയായ പ്രവാചകൻ കടന്നു വരുന്നു. ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റിയില്ലാതെ, ബീക്കൺ ലൈറ്റുകൾ ഘടിപ്പിച്ച വാഹനങ്ങളുടെ അകമ്പടിയില്ലാതെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിയെ അതിലെ നടന്നുകൊണ്ടിരുന്നു. ആൾക്കൂട്ടത്തിൽ നിന്ന് തന്നെ വേർതിരിക്കുന്ന വേഷവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മാനവചരിത്രത്തിൻ്റെ ആത്മീയ നേതാവിനെ ആരും തിരിച്ചറിഞ്ഞില്ല. പെട്ടെന്ന് ചത്തുകിടക്കുന്ന ഒരാട് തിരുനബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ആടിനെ അതിൻ്റെ ചെവികളിൽ തൂക്കിപ്പിടിച്ച് പ്രവാചകൻ ചോദിച്ചു, ഇതിനെ ആർക്കാണ് വേണ്ടത്? പൊടുന്നനെ ആ തെരുവ് നിശ്ചലമായി. എല്ലാവരും തിരുനബിയുടെ മുന്നിൽ തടിച്ചുകൂടി. നബിയെ, ഒരു ചത്ത ആടിനെ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ആരൊരാൾ ചോദിച്ചു. ഒരു ദിർഹമിന് ഇതിനാർക്കാണ് വേണ്ടത് എന്ന ചോദ്യം മാറ്റി ഇതിനെ വെറുതെ ആർക്കാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോഴും ആർക്കും വേണ്ടായിരുന്നു. അവിടെ വെച്ച് ലോകത്തിൻ്റെ അധ്യാപകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വലിയ പാഠം പഠിപ്പിച്ചു. അതിതായിരുന്നു, നിങ്ങൾ കടിപിടി കൂടുന്ന ദുനിയാവിന് ഈ ചത്ത ആടിൻ്റെ വില പോലുമില്ല. സ്വാർത്ഥരായി മനുഷ്യർ ഓടുകയാണ്. അവൻ്റെ ബാങ്ക് ബാലൻസിലേക്ക് നോക്കി അവൻ നൊമ്പരപ്പെടുകയാണ്. അവൻ്റെ നഷ്ടങ്ങളിലേക്ക് നോക്കി അവൻ അസ്വസ്ഥനാവുകയാണ്. എന്നാൽ ശ്വാസം നിലക്കുന്നതോടുകൂടെ ആരംഭിക്കുന്ന മറ്റൊരു ജീവിതമുണ്ട്. അവിടേക്കെന്ത് ബാലൻസ് ഉണ്ട് എന്ന് ചിന്തിക്കാൻ ഖുർആൻ മനുഷ്യൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അത്തരം ചിന്തകൾ അവനെ നൊമ്പരപ്പെടുത്തുന്നില്ല. എൻ്റെ ആരാധനകൾ, എൻ്റെ പ്രാർത്ഥനകൾ, എൻ്റെ റബ്ബുമായുള്ള എൻ്റെ ആത്മബന്ധങ്ങൾ ഇതൊക്കെ എങ്ങനെയുണ്ട് എന്നവൻ ചിന്തിക്കുന്നില്ല. പലരുമായി പിണക്കത്തിലാണ്. വിദ്വേഷത്തിൻ്റെ അഗ്നിപർവ്വതങ്ങൾ ഹൃദയത്തിൽ പൊട്ടുകയാണ്. ആരുടെ മുന്നിലും തോൽക്കില്ല, എല്ലാവരുടെ മുന്നിലും ജയിക്കുമെന്ന ഭാവമാണ്. വിട്ടുവീഴ്ചയും മാപ്പും പൊറുക്കലും ഒന്നുമില്ല. കത്തിക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിൽ നിന്ന് വിദ്വേഷത്തിൻ്റെ അസ്ത്രങ്ങൾ എയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു ദിവസം അവസാനിക്കുമ്പോൾ ബാലൻസുകളില്ലാത്ത യാത്രയ്ക്ക് ആരംഭമാകുന്നു. തിരുത്ത് പൊടുന്നനെ ഉണ്ടാകേണ്ട ഒന്നാണ്, അത് കാത്തിരിക്കേണ്ടതല്ല. കാത്തിരിപ്പിന് മുൻപേ ഒരു പക്ഷേ കൂട്ടിക്കൊണ്ടുപോകുന്ന മരണത്തിൻ്റെ കാലൊച്ചകൾ നാം കേട്ടു തുടങ്ങും.
4: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്.

0: തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഭക്ഷണം ദൈവമാർഗത്തിൽ കൊടുക്കുക എന്ന ഒരു വിഷയത്തിലുള്ള വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇൻസാനിന്റെ 5 മുതൽ 10 വരെയുള്ള പാരായണം കതുർക്കം.
3: തഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മഷാഅല്ലാ. മിഷാരി റാഷിദ് അൽ അഫാസി ഹഫിളഹുല്ല. ലോകമെമ്പാടുമുള്ള ഖാരിഈകളുടെ ഹൃദയം കീഴടക്കി ഏറ്റവും പ്രശസ്തരായ ഖുറാൻ ഖാരികളിൽ ഒരാളാണ് മിഷാരി റാഷിദ് അൽ അഫാസി. കുവൈത്തിൻ്റേതായ ഒരു മതനിഷ്ഠ കുടുംബത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ബാല്യത്തിൽ തന്നെ ഖുറാൻ ഹഫ്ള് പൂർത്തിയാക്കുന്നു. തുടർന്ന് പ്രഗത്ഭരായ മഷായിഖുകളുടെ കീഴിൽ തജ്വീദ്, ഖിറാത്ത്, മഖാമത്ത് എന്നിവയിൽ സമഗ്ര പഠനം നടത്തുകയുണ്ടായി. മദീനയിൽ നിന്ന് ഖിറാത്ത് ആൻഡ് തജ്വീദ് വിഷയങ്ങളിൽ ബിരുദം നേടിയിട്ടുണ്ട് മിഷാരി റാഷിദ് അൽ അഫാസി. അതുപോലെ തന്നെ അന്താരാഷ്ട്ര ഖുർആൻ സമ്മേളനങ്ങളിൽ സർട്ടിഫൈഡ് അംഗീകാരം നേടിയ വ്യക്തി കൂടിയാണ് അദ്ദേഹം. കുവൈത്തിലെ മസ്ജിദുൽ കബീർ ഉൾപ്പെടെ വിവിധ പള്ളികളിൽ ഇമാമായും മുഅദ്ദിനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിക്കപ്പെടാനുള്ള, ലോകത്ത് അറിയപ്പെടാനുള്ള പ്രത്യേക കാരണങ്ങളിൽ ചിലത് ശബ്ദത്തിൻ്റെ സ്വാഭാവിക മാധുര്യവും മഖാമുകളുടെ മനോഹരമായ ഉപയോഗവും ഹൃദയത്തെ ഉണർത്തുന്ന ആത്മീയതയും ശ്വസന നിയന്ത്രണത്തിലെ മികവുമൊക്കെയാണ്. അതോടൊപ്പം ഖുറാൻ പാരായണത്തിലും അദ്ദേഹം അറിയപ്പെടുന്നതോടൊപ്പം നല്ല ഒരു ഗായകനായി, പ്രത്യേകിച്ച് വിതൗട്ട് മ്യൂസിക് നഷീദകൾ അദ്ദേഹത്തിൻ്റേതായ വ്ളോഗിലൂടെയൊക്കെ ധാരാളം നമ്മൾ മുമ്പ് തന്നെ കേട്ടിരുന്നു. ഇപ്പോൾ യൂട്യൂബിലൂടെയും മറ്റുമൊക്കെ ധാരാളം അത് ലഭ്യവുമാണ്.
1: നമുക്ക് ഖുർആനിൻ്റെ, ഇന്ന് നമ്മൾ കേട്ട മധുരം ഖുർആനിൻ്റെ ആശയങ്ങളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ അർത്ഥങ്ങളൊന്ന് മനസ്സിലാക്കാം. നിശ്ചയമായും പുണ്യവാന്മാർ മദ്യം നിറച്ച ഒരു തരം പാനപാത്രത്തിൽ നിന്നും കുടിക്കുന്നതാണ്. അതിലെ കൂട്ട് ചേരുവ കർപ്പൂരമായിരിക്കും. തുടർന്ന് അത് അള്ളാഹുവിൻ്റെ അടിയാന്മാർ കുടിക്കുന്നതായ ഒരു ഉറവ് ജലം. അവരത് ഇഷ്ടമനുസരിച്ച് ഒഴുക്കി നടത്തിക്കൊണ്ടിരിക്കും. അവർ നേർച്ചയെ നിറവേറ്റുകയും തിന്മ പാറിപ്പരക്കുന്ന അഥവാ ആപത്തുകൾ വ്യാപിക്കുന്നതായ ഒരു ദിവസത്തെ ഭയപ്പെടുകയും ചെയ്യും. ഭക്ഷണത്തിനു പ്രേമമുള്ളതോടെ സാധുവിനും അനാഥക്കും ബന്ധനസ്ഥനും അവർ ഭക്ഷണം നൽകുകയും ചെയ്യും. അവർ പറയും, നിശ്ചയമായും അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രം ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നു. ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ഒരു പ്രതിഫലമാകട്ടെ, നന്ദിയാകട്ടെ ഉദ്ദേശിക്കുന്നില്ല. വിഷാദപ്പെട്ട് മുഖം ചുളിച്ചു പോകുന്ന അതിദുസ്സഹമായ ഒരു ദിവസത്തെ ഞങ്ങളുടെ റബ്ബിങ്കലിൽ നിന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കുന്ന അബ്രാറുകളായ പുണ്യാന്മാരായ ആളുകളുടെ ഗുണങ്ങളും അവർക്ക് അള്ളാഹു നൽകുന്ന, സ്വർഗത്തിൽ വെച്ച് അവർക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്.
0: തീർച്ചയായും മധുരം ഖുർആനാണ് നമ്മൾ ഇതുവരെയും കാതോർത്തത്. മധുരം ഖുർആനിൻ്റെ ടൈറ്റില് നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഭക്ഷണം ദൈവമാർഗത്തിൽ കൊടുക്കുക എന്നുള്ള ആ ഒരു ടൈറ്റിലാണ് നമ്മൾ ഇന്നത്തെ ഒരു മധുരം ഖുർആനിൽ സ്വീകരിച്ചിട്ടുള്ളത്.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോയിൽ ഇനി മക്കയുടെ തീരത്ത് ഹജ്ജിന്റെ വിശേഷങ്ങളുമായി ചരിത്രമുറങ്ങുന്ന വിശുദ്ധ ഹറം എന്ന വിഷയത്തിൽ പരിശുദ്ധ ഹറമിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നു ബഹുമാന്യ പണ്ഡിതൻ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മനിത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, ഹജ്ജാജിമാർ പരിശുദ്ധ ഹറമുകളിൽ ഒന്നിച്ചു ചേർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നാം എല്ലാം ഉള്ളത്. മക്കാ ഹറമിലേക്ക് ബാക്കിയുള്ള ഹാജിമാർ നാട്ടിൽ നിന്നും നേരത്തെ മദീനയിൽ എത്തിച്ചേർന്നവരും തിരിച്ചു വരികയാണ്. ദുൽഹജ്ജ് മാസം ആദ്യത്തെ 10 ദിവസമായതോടുകൂടി ഹറം ഷെരീഫ് ഹജ്ജാജിമാരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുമുള്ള ഹാജിമാർ അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അള്ളാഹുവേ നിൻ്റെ വിളി കേട്ട് ഞങ്ങളിതാ വരുന്നു എന്ന ആ ഒരു വിളിയോടുകൂടി, ആ ഒരു പ്രതീക്ഷയോടുകൂടി അള്ളാഹുവിൻ്റെ വിളി കേട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഈ വിശുദ്ധ ഹറം നാം എല്ലാ അർത്ഥത്തിലും ഉൾക്കൊള്ളേണ്ടതുണ്ട്. ബാഹ്യമായ ആരാധനാ ചടങ്ങുകൾ മാത്രം പോരാ, ഈ ഹറമിൻ്റെ ഉൾചരിത്രം ഉൾക്കൊണ്ടുവേണം നമുക്ക് ഈ ആരാധനാക്രമങ്ങളിൽ പ്രവേശിക്കാൻ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഇവിടെ എത്തിച്ചേർന്നു. ഒരു മാസത്തിലേറെ കാല പിന്നിട്ടുകൊണ്ട് മരുഭൂമികളും മലകളും കുന്നുകളും പിന്നിട്ടുകൊണ്ട് തൻ്റെ പ്രിയപത്നിയായ ഹാജറ റളിയല്ലാഹു അൻഹായുടെ കൂടെ തൻ്റെ പ്രിയപ്പെട്ട മകൻ ഇസ്മായിൽ എന്ന കൈക്കുഞ്ഞിൻ്റെ കൂടെ ഇവിടെ എത്തിച്ചേർന്നത് മുതൽ ഈ കഅബയുടെ ചരിത്രത്തിലെ പുതിയ ഒരു അധ്യായം കുറിക്കുകയാണ്. ആദൻ നബി അലൈഹിസ്സലാം മുതൽ തന്നെ കഅബ എന്ന ആരാധനാലയം ഇവിടെ ഉണ്ടായിരുന്നുവെന്നും അവിടെ ആരാധനകൾ നിർവഹിക്കപ്പെട്ടിട്ടുണ്ടെന്നും ചരിത്രത്തിൽ കാണാം. അള്ളാഹു ഭൂമി സൃഷ്ടിച്ചപ്പോൾ തന്നെ ഭൂമിയിൽ മനുഷ്യ സമൂഹത്തിന് കാലാകാലവും നിലനിൽക്കേണ്ട ഒരു മസ്ജിദ്, ഒരു ഭവനം, അതിൻ്റെ ഇടം, സ്ഥാനം അള്ളാഹു നിർണയിച്ചിട്ടുണ്ടായിരുന്നു എന്നതാണ് ചരിത്രം. ആ നിർണയിച്ച ഇടമാണ് ഈ പരിശുദ്ധ കഅബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനത്തിൽ എല്ലാ നബിയും മാമിൻ നബിയിൻ ഇല്ലാ ഹജ്ജ ഹാദൽ ബൈത്ത്, ഈ വീട്ടിൽ വന്ന് ഹജ്ജ് ചെയ്യാത്ത പ്രാർത്ഥനയും അള്ളാഹുവിൻ്റെ കൽപ്പനയും നിർവഹിച്ചുകൊണ്ട് മടങ്ങിപ്പോകാത്ത ഒരു പ്രവാചകനുമുണ്ടായിട്ടില്ല എന്ന് നമുക്ക് കാണാം. ആ പ്രവാചകന്മാരെ കൊണ്ട് അനുഗ്രഹീതമായ ഈ ഭൂമിയിൽ പിന്നീട് ഒരു ഗേഹമുണ്ടാകുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ കാലത്താണ്. അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം ദൂരദിക്കിൽ നിന്ന് ഊർ എന്ന ഇറാഖിലെ പ്രദേശത്ത് നിന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം തൻ്റെ പത്നിയെയും മുലകുടിക്കുന്ന കൊച്ചുമകനെയും കൂട്ടി ഇങ്ങോട്ട് വന്നു. എന്നിട്ട് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടുള്ള ആ യാത്രയ്ക്കു ശേഷം ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം ഈ കഅബാലയത്തിൻ്റെ അള്ളാഹു ഈ കെട്ടിടമുണ്ടാക്കാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിക്ക് നിർദ്ദേശം നൽകിയ ആ സ്ഥാനത്ത് മക്കളെ ഇവിടെ വെച്ചു. എൻ്റെ മക്കളെ, എൻ്റെ ഭാര്യയെയും ഈ കൊച്ചുകുഞ്ഞിനെയും ഇവിടെ വെച്ചാൽ എന്തു സംഭവിക്കും? നാളെ എങ്ങനെ അവർ ജീവിക്കും? ആരാണ് അവർക്കുള്ളത്? ഇതൊന്നും ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചിന്തിച്ചിട്ടില്ല. ജീവിതത്തിൻ്റെ സായം സന്ധ്യയിലുണ്ടായ പ്രിയപ്പെട്ട കൊച്ചുമകനെ ഈ കഅബാലയത്തിൽ വെച്ച് നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാനുള്ള അള്ളാഹുവിൻ്റെ കൽപ്പന വന്നപ്പോൾ എൻ്റെ മകനെ എൻ്റെ കൂടെ പാർപ്പിക്കണ്ടേ? അവൻ വളരുന്നത് എനിക്ക് കാണണ്ടേ? ആ കുഞ്ഞിക്കാലുകൾക്ക് കരുത്തു നേടുന്നത് ഞാൻ കണ്ട് ആസ്വദിക്കണ്ടേ എന്നൊന്നും ആ പ്രിയപ്പെട്ട പിതാവ് ചിന്തിച്ചില്ല. നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പന അത് അപ്പടി പരിപാലിക്കുക, അത് അപ്പടി അനുസരിക്കുക. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലം തുലി റബ്ബിൽ ആലമീൻ. ഈ ചരിത്ര സംഭവത്തെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അനുസരണശീലത്തെയും അള്ളാഹു തആല പഠിപ്പിച്ചത് അങ്ങനെയാണ്. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം, തൻ്റെ നാഥൻ രക്ഷിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, നീ കീഴ്പ്പെടുക ഇബ്രാഹിം. ഖാല, ഇബ്രാഹിം നബി അലൈഹിസ്സലാം മറുപടി പറഞ്ഞു, അസ്ലം തുല റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ ലോകരക്ഷിതാവായ അള്ളാഹുവിന് ഞാനിതാ കീഴൊതുങ്ങിയിരിക്കുന്നു. ആ കീഴ്പ്പടലിൻ്റെ ഭാഗമാണ് ആ കൊച്ചുകുഞ്ഞിനെയും കൂട്ടി ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്. എന്നിട്ട് അദ്ദേഹം തിരിച്ചു പോകുകയാണ്. ഇവിടെ ഒരു വലിയ അനുസരണം, തൻ്റെ മക്കളെക്കാളും തൻ്റെ ഭാര്യയെക്കാളും തനിക്ക് വലിയത് അള്ളാഹുവാണ്. സൂറത്തു തോബയിൽ അള്ളാഹു പറഞ്ഞതുപോലെ, ഉൽ ഇൻ കാന അബാഉക്കും വ അബ്നാഉക്കും വ അസ്വാജുക്കും എന്ന് തുടങ്ങുന്ന വചനത്തിൽ നിങ്ങളുടെ പിതാക്കളാണ്, നിങ്ങളുടെ മക്കളാണ്, നിങ്ങളുടെ ഇണകളാണ്, നിങ്ങളുടെ കച്ചവടങ്ങളാണ്, നിങ്ങളുടെ വീടുകളാണ്, നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന സമ്പത്തുക്കളാണ് നിങ്ങൾക്ക് വലിയതെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ പ്രതീക്ഷിക്കണമെന്ന് അള്ളാഹു നമ്മളോട് വാഗ്ദാനം കൽപ്പിച്ചിട്ടുണ്ട്, താക്കീറ്റ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നുമല്ല, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഉറ്റവരെക്കാളും ഉടയവരെക്കാളും തൻ്റെ സ്വന്തത്തെക്കാളും തൻ്റെ ഉടമസ്ഥതയിലുള്ള സമ്പത്തിനേക്കാളും തൻ്റെ വ്യാപാര വ്യവസായ താമസ മണിമന്ദിരങ്ങളെക്കാളുമെല്ലാം നമുക്ക് വലിയത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് എന്ന ആ സന്ദേശം ഉൾക്കൊള്ളാൻ ഈ ചരിത്രം നമ്മൾ പഠിക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കുഞ്ഞിനെ ഈ വെയിലും മഴയും ഒന്നും പരിഗണിക്കാതെ, നാളെ അവരാര് സംരക്ഷിക്കുമെന്ന് നോക്കാതെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് അദ്ദേഹം തിരിഞ്ഞ് നടക്കുകയായിരുന്നു. ഒന്നും മിണ്ടാതെ തിരിഞ്ഞ് നടന്നപ്പോൾ ഹാജറ ചോദിക്കുന്നുണ്ട്, പ്രിയപ്പെട്ടവരെ ഞങ്ങളെ ഇവിടെയാക്കി നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? ഒരുപാട് ചോദ്യങ്ങൾ ആ ഭാര്യയുടെ മനസ്സിൽ അല്ലെങ്കിൽ ആ കൈക്കുഞ്ഞിൻ്റെ ഉമ്മയുടെ മനസ്സിലുണ്ടായിരിക്കും. ഞങ്ങൾക്ക് ആരുണ്ട് ഇരുട്ടായാൽ? ഈ വെള്ളം കയ്യിലുള്ള വെള്ളവും കാരക്കയും കഴിഞ്ഞാൽ അത് പിന്നെ ഞങ്ങൾക്ക് എവിടെ നിന്ന് ഭക്ഷണം കിട്ടും? ദൂരദിക്കിലേക്ക് ഒരു മാസക്കാലത്തിലേറെയുള്ള വഴി ദൂരങ്ങൾ താണ്ടി ഇബ്രാഹിം തിരിച്ചു പോകുമ്പോൾ ഞങ്ങളെ സംരക്ഷിക്കാൻ ആരാണ്? ഇതൊക്കെ ആ പെണ്ണിൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ടാവാം. അവർ ചോദിച്ചു, നിങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണോ ഈ തിരിച്ചു നടക്കുന്നത്? അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മറുപടി പറഞ്ഞു, അതെ, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് നിങ്ങളെ ഈ കഅബാലയത്തിൻ്റെ മുറ്റത്ത് വെച്ചുകൊണ്ട് ഞാൻ തിരിഞ്ഞു നടക്കുന്നത്. ആ സമയത്ത് ആ സ്ത്രീ പറഞ്ഞ ഒരു വചനം ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും എന്നും എല്ലാ പ്രതിസന്ധികളുടെയും പ്രതിബന്ധങ്ങളുടെയും മുന്നിൽ അത്താണിയായി കൈത്താങ്ങായി കൊണ്ടുള്ള ഒരു വചനം അവർ പറഞ്ഞു. ഇതൻ ലാ യുളയ്യൂനല്ലാ, ഒരിക്കലും അള്ളാഹു ഞങ്ങളെ കൈവിടുകയില്ല. അള്ളാഹു പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ തിരിഞ്ഞു പോകുന്നതെങ്കിൽ അള്ളാഹു ഞങ്ങളെ കൈവിടുകയില്ല, നിങ്ങൾ പോയിക്കൊള്ളുക, ഞങ്ങളെ സംരക്ഷിക്കും അള്ളാഹു എന്ന്. ഇതാണ് അള്ളാഹുവിൽ നമുക്കുള്ള തവക്കുൽ. അള്ളാഹുവിൽ വത്തവക്കലു, നിങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. ഹസ്ബി അള്ളാഹു വനിഅമൽ വക്കീൽ, എനിക്ക് അള്ളാഹു മതി, അള്ളാഹു ഭരമേൽപ്പിക്കുവാൻ ഏറ്റവും പറ്റിയവനാണെന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ ജീവിതത്തിൽ എന്നും നമുക്ക് പഠിപ്പിച്ചു തന്ന ആ തവക്കുലിൻ്റെ ആ സന്ദേശം ആ ഭാര്യയെയും ആ കുടുംബത്തെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. തവക്കുൽ, അള്ളാഹുവിൻ്റെ വിധിക്ക് മുമ്പിൽ എന്തു വന്നാലും അള്ളാഹു സംരക്ഷിക്കും. അള്ളാഹുവിൻ്റെ കൽപ്പന സ്വീകരിച്ചുകൊണ്ട് നാം ഒരു കാര്യം ചെയ്താൽ നമ്മുടെ സുഖദുഃഖങ്ങളോ നമ്മുടെ ഭാവിയോ നോക്കേണ്ടതില്ല, അള്ളാഹു സംരക്ഷിക്കാതിരിക്കുകയില്ല എന്ന ആ ഒരു തവക്കുൽ. ലൗ തവക്കൽതു അലല്ലാഹി ഹഖ തവക്കുലിഹി ലറുസിഖ്തും കമാ തുർസഖു ത്വയ്ർ തഖദു ഖിമാസൻ വതറൂഹു ബിതാന. പക്ഷികൾ രാവിലെ കൂട്ടിൽ നിന്നിറങ്ങുമ്പോൾ എവിടെ ഭക്ഷണമൊരുക്കി വെച്ചിട്ടുണ്ട് എന്ന് ആരും അവർക്ക് വിവരം കൊടുത്തിട്ടില്ല. ഒട്ടിയ വയറുമായി കൂട്ടിൽ നിന്നിറങ്ങുന്ന പക്ഷികൾ വീർത്ത വയറുമായി ആഹാരവുമെല്ലാം കിട്ടി തിരിച്ചു വരുന്നത് അള്ളാഹുവിൽ തവക്കുലാക്കിയ ഒരു പ്രതീകമായിട്ടാണ് നബി പഠിപ്പിച്ചത്. പക്ഷികളെപ്പോലെ നിങ്ങൾ തവക്കുലാക്കിയാൽ അവർക്ക് ആഹാരം അള്ളാഹു നൽകിയതുപോലെ നിങ്ങളുടെ പ്രശ്നങ്ങൾ അള്ളാഹു പരിഹരിച്ചു തരുമെന്ന്. ആ തവക്കുലിൻ്റെ ചരിത്രം ഈ കഅബാലയത്തിൻ്റെ മുറ്റത്തെത്തുമ്പോൾ നമ്മൾ ഓർക്കണം. നാം അള്ളാഹുവിൽ തവക്കുലാക്കണം. അള്ളാഹു മതി, ഏതൊരു കാര്യത്തിനും അള്ളാഹു പോന്നവനാണെന്ന ആ തവക്കുലിൻ്റെ പാഠം നമുക്കുണ്ടായിരിക്കണം. സഹോദരന്മാരെ, ഈ മണ്ണിൽ ഈ കഅബാലയത്തിൻ്റെ അപ്പുറത്ത് വെളിപ്പാടകലയുള്ള സഫാ മർവ എന്ന രണ്ട് കുന്നുകളുടെ ചരിത്രം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ പെണ്ണിന് മുലപ്പാല് വറ്റി ആ കുട്ടി കരഞ്ഞു തുടങ്ങി, ഇനി ആരുണ്ട് സംരക്ഷിക്കാനെന്ന ആ ഒരു തവക്കുൽ മാത്രം, അള്ളാഹു സംരക്ഷിക്കാനുണ്ടെന്ന തവക്കുൽ മാത്രമായി ആ പെണ്ണ് കഴിഞ്ഞുകൂടുമ്പോൾ ആരെങ്കിലും വരുന്നുണ്ടോ, അള്ളാഹു ഞങ്ങൾക്ക് സഹായിയായി ആരെങ്കിലും അയച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഹാജറ ആ സഫാമലയുടെ മുകളിൽ കയറി നാലു ഭാഗത്തും നോക്കി. ആരെയും കാണാത്തതുകൊണ്ട് അവിടെ നിന്ന് ഓടിയിറങ്ങി വീണ്ടും മർവായിലേക്ക് തിരിച്ചു കയറി അപ്പുറത്തുള്ള മർവാമലയിൽ നോക്കി. അവിടെയും ആരെയും കാണുന്നില്ല. ഏഴുവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കയറിയിറങ്ങിയ ആ സഫാ മർവയുടെ ചരിത്രം ഇതാ ഇന്നും ലോകത്ത് ഹാജിമാർ ആ ചരിത്രം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹജറ റളിയല്ലാഹുവിന്ന ഓടിയ ഇടത്ത് ആണുങ്ങൾ ഓടുന്നു, പെണ്ണുങ്ങൾക്ക് ആ ഹജറായുടെ ഓട്ടം മാത്രം മതിയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നിശ്ചയിച്ചു തന്നു. നോക്കൂ, ആ ചരിത്രത്തിൻ്റെ പിന്നിൽ അള്ളാഹുവിൻ്റെ കൽപ്പന, അള്ളാഹുവിൻ്റെ സഹായത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായിരിക്കണം. അള്ളാഹു സഹായിക്കും, പക്ഷേ അള്ളാഹുവിൻ്റെ സഹായം നാം അധ്വാനിച്ച് എവിടെയാണുള്ളത് എന്ന് തേടിപ്പിടിക്കണമെന്ന ആ ഒരു വലിയ സന്ദേശം ഇതിൽ കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ നാം അള്ളാഹുവിൻ്റെ സഹായത്തിന് വേണ്ടി ഓടിയാൽ, നാം പരിശ്രമിച്ചാൽ, നാം പ്രവർത്തിച്ചാൽ തീർച്ചയായും അള്ളാഹു നമ്മളെ സഹായിക്കാതിരിക്കുകയില്ല എന്ന ഒരു പാഠം സംസം വെള്ളമെന്ന ആ വലിയ ഉറവ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പൊട്ടിവിതറിയ ആ ഉറവ ഇന്നും ആ ഉറവ വറ്റാതെ നിലനിൽക്കുന്നു. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യന്മാർ ദിവസവും ആ ഉറവയിലുള്ള വെള്ളം വേണ്ടുവോളം കുടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി അതിൻ്റെ പുണ്യം ഉൾക്കൊണ്ടുകൊണ്ട് ആ ഉറവയെ ഇന്നും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ സഹായമാണ് വറ്റാത്ത ഒരു സഹായം. നാം ഇഷ്ടമുണ്ടെങ്കിലും നമുക്ക് പ്രയാസങ്ങളുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ സഹായത്തിന് വേണ്ടി നാം ഓടിയാൽ, അള്ളാഹുവിൽ നാം പ്രതീക്ഷ അർപ്പിച്ചാൽ തീർച്ചയായും കിട്ടും എന്നതിൻ്റെ തെളിവാണ് സഹോദരന്മാരെ ഈ കാണുന്ന ഈ കൈബാലയത്തിൻ്റെ ചുറ്റുമുള്ള സഫാ മർവ മലയുടെ ചരിത്രം, സഴിയിൻ്റെ ചരിത്രം. നോക്കൂ, ഇനിയും ഇവിടെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ഒരു വലിയ മക്കളെ ശിക്ഷണത്തോടുകൂടി വളർത്തിയെടുത്ത ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം. അദ്ദേഹം തിരിച്ചു വന്നു. ഇസ്മായിൽ അലൈഹിസ്സലാം വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ആ വളർന്നു വലുതായി ചെറിയ കുട്ടിക്കാലം, ആ കൊച്ചുകാലം കഴിഞ്ഞപ്പോൾ, ഓടിച്ചാടി നടക്കാനുള്ള പ്രായമായപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കുഞ്ഞിൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് കുഞ്ഞിനോട് പറയുന്നു, യാ ബുനയ്യ ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹുക് ഫൽനുർ മാദാ തറ, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞ്, ജീവിതത്തിൽ ആറ്റുനോറ്റുണ്ടായ നിന്നെ അറുക്കണം, ഉപ്പയുടെ കൈകൊണ്ട് അറുക്കണം, ബലി കൊടുക്കണം എന്നതാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. പ്രിയപ്പെട്ട കുഞ്ഞെ, ഞാനെന്തു ചെയ്യണം പറ, അള്ളാഹുവിൻ്റെ കൽപ്പന ഇങ്ങനെയാണല്ലോ. സങ്കടത്തോടുകൂടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്ന സംഭവം ഖുർആൻ അത് വിവരിക്കുന്നുണ്ട്. ആ മക്കൾ, ആ കുഞ്ഞ്, ഇബ്രാഹീമിൻ്റെ ഉപ്പയുടെ കൃത്യമായ ശിക്ഷണം കിട്ടിയ കുഞ്ഞ്, തവക്കുലിൻ്റെയും അധ്വാനത്തിൻ്റെയും അള്ളാഹുവിലുള്ള വിശ്വാസത്തിൻ്റെയും കൃത്യമായ ശിക്ഷണം കിട്ടിയ കുഞ്ഞ് മറുപടി പറഞ്ഞു, യാ അബത്തിഫ് അൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിന സ്വാബിരീൻ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ, അതാണ് അള്ളാഹുവിൻ്റെ കൽപ്പനയെങ്കിൽ നിങ്ങൾ എന്നെ അറുക്കുക, ഞാൻ ക്ഷമിച്ചുകൊള്ളാം. ഒരു പിതാവ് അള്ളാഹുവിൻ്റെ കൽപ്പന നിറവേറ്റാൻ കുഞ്ഞിൻ്റെ കണ്ണുനീര് അവഗണിച്ച ഒരു പിതാവിൻ്റെ ചരിത്രം ഈ കൈബാലയത്തിൻ്റെ മുറ്റത്ത് നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആ വാക്കുകൾ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ കേൾക്കണം, നിങ്ങൾ ഓർക്കണം. ആ പിതാവിന് ആ മകൻ കൊടുക്കുന്ന മറുപടി, ഇതാണ് ഒരു കുടുംബജീവിതത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത്. സ്വന്തം പിതാവിന് വേണ്ടി ജീവിതത്തെ ത്യജിച്ച മകനും സ്വന്തം അള്ളാഹുവിന് വേണ്ടി മകൻ്റെ കണ്ണുനീരിനെ അവഗണിച്ച പിതാവിൻ്റെയും ചരിത്രം. എന്നിട്ട് കത്തിയും കയറുമായി ഇബ്രാഹിം അലൈഹിസ്സലാം ഹാജറയോട് യഥാർത്ഥ വസ്തുത വെളിപ്പെടുത്താതെ മീനായിരത്താഴ്വരയിലേക്ക് അറുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ആ സംഭവം ഇവിടെ നിന്നാണ് തുടങ്ങിയത്. സഹോദരന്മാരെ, നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ പിശാച്ച് പിഴപ്പിച്ചു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ പിശാച്ചിനെ അകറ്റി വീണ്ടും വീണ്ടും പിഴപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ നിന്നൊക്കെ പിശാച്ചിനെ തട്ടിമാറ്റിക്കൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന, സ്വന്തം മകനെ അറുത്തുകൊണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ കൽപ്പന പാലിക്കണമെന്ന ആ ദൃഢനിശ്ചയം, വിശ്വാസിയുടെ ദൃഢനിശ്ചയമുണ്ടല്ലോ, അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് മുമ്പിൽ എനിക്ക് മറ്റൊന്നും പ്രശ്നമല്ല, അള്ളാഹു അക്ബർ, അള്ളാഹുവാണ് വലിയവൻ, ആ ഒരു ദൃഢനിശ്ചയം ഇബ്രാഹിം നബി അലൈഹിസ്സലാം പാലിച്ച ആ സ്ഥലമാണ് ജംറത്തുൽ അഖബ, പിശാചിനെ തട്ടിമാറ്റിയ ജംറകൾ. ഹാജിമാർ മൂന്ന് പ്രാവശ്യം മൂന്ന് സ്ഥലത്ത് ദുൽഹജ്ജ് 10, 11, 12, 13 കല്ലെറിയുന്ന ആ സ്ഥലങ്ങളുടെ ചരിത്രം ഒരിക്കലും നമുക്കിവിടെ മറക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാദി അസ്ഫാനിലെത്തിയപ്പോൾ, വാദി അസ്റഖിൽ മറ്റൊരിക്കലെത്തിയപ്പോൾ റസൂലുള്ള സഹാബിമാരോട് പറഞ്ഞു, ഇതാ മൂസാ നബി അലൈഹിസ്സലാം ഈ വഴിക്കാണ് ഹജ്ജിന് വന്നത്. യൂനുസ് ഇബ്നു മത്താ അലഹിസ്സലാം ഈ വഴിക്കാണ് ഹജ്ജിന് വന്നത്. അങ്ങനെയൊക്കെ കഅബാലയത്തിൻ്റെ പരിസരങ്ങൾ നമുക്ക് ഒരുപാട് ചരിത്രങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. കഅബയിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന ദൂരത്തുള്ള ജബലുന്നൂറിൻ്റെ ചരിത്രം, അവിടെ നിന്നാണ് പ്രകാശം വന്നു കഴിഞ്ഞത്. അവിടെ നിന്നാണ് ലോകത്തിന് അണമുറിയാത്ത പ്രകാശത്തിൻ്റെ ധാരകൾ പൊട്ടിവിടർന്നത്. ഇഖ്റഅ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റഅ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാലം യഅലം എന്ന ആ ആയത്തുകളിറങ്ങിയ ജബലുന്നൂർ, ആ ചരിത്രം പരിശുദ്ധ ഖുർആൻ നമുക്ക് അല്ലാഹു വായിക്കാൻ വേണ്ടി കൽപ്പിച്ചുകൊണ്ടാണ് ഇറങ്ങിയത്. നാം മനസ്സിലാക്കേണ്ടത് ജബലുന്നൂർ കണ്ടാസ്വദിക്കുകയല്ല, ജബലുന്നൂറിൻ്റെ ചരിത്രം കേട്ടാസ്വദിക്കുകയല്ല, നേരെ മറിച്ച് ഇഖ്റഅ വായിക്കുക, വായിച്ച് പഠിക്കുക. ആ വായിച്ച് പഠിച്ച ഒരു തലമുറ, ലോകത്ത് വിശ്വാസത്തിൻ്റെ വെളിച്ചം വിതറിയ ആ ഒരു തലമുറ, എല്ലാ സംസ്കാരത്തിൻ്റെയും തുടക്കം കുറിച്ച ഒരു തലമുറ വായിച്ചുകൊണ്ടാണ് വളർന്നത്. വായിക്കാനാണ് ഖുർആനിൻ്റെ കൽപ്പന. വിശ്വാസികളെ, ഹാജിമാരെ, ജബലുന്നൂറിൻ്റെ താഴ്വരയിൽ കഅബാലയത്തിൻ്റെ മുറ്റത്ത് ഹജ്ജ് ചെയ്യാനെത്തിയ ഹാജിമാരെ, ഈ ഹജ്ജിൻ്റെ ഓർമ്മകളെല്ലാം അയവിറക്കിക്കൊണ്ട് നാട്ടിൽ ഹജ്ജ് മാസം ആദരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, ജബലുന്നൂറിൻ്റെ ചരിത്രം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇഖ്റഅ എന്ന് അല്ലാഹു തആല പറഞ്ഞു, നാം വായിച്ചിട്ടുണ്ടോ? നാം വായിച്ചോ? ഖുർആൻ നാം പഠിച്ചോ? വഖാലു ലാ തസ്മഉ ലിഹാദൽ ഖുർആനി വൽഗൗ ഫീ ലഅല്ലകും തഗ്ലിബൂൻ, നിങ്ങൾക്ക് ജയിക്കണമെങ്കിൽ, നിങ്ങൾക്ക് നേടണമെങ്കിൽ ഖുർആൻ കേൾക്കണ്ട, ഖുർആൻ പഠിക്കണ്ട, നിങ്ങൾ ബഹളമുണ്ടാക്കുക എന്ന് മുശ്രിക്കീങ്ങൾ പറഞ്ഞതും ഈ കഅബാലയത്തിൻ്റെ മുറ്റത്ത് നിന്ന് തന്നെയാണ്. മുശ്രിക്കീങ്ങൾ ഖുർആൻ പഠിക്കരുത്, നിങ്ങളത് കേൾക്കരുത് എന്ന് പറഞ്ഞ ആ ചരിത്രമാണോ നമ്മുടെ ജീവിതത്തിലുള്ളത്? അതല്ല, ഇഖ്റഅ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച റബ്ബിൻ്റെ നാമത്തിൽ വായിക്കണമെന്ന ആ കൽപ്പനയാണോ നമ്മൾ പാലിച്ചിട്ടുള്ളത്? ഖുർആൻ പഠിക്കണം സഹോദരന്മാരെ, ഖുർആൻ വായിക്കണം, ഖുർആനിനെ ഉൾക്കൊള്ളണം. ഓതിയാൽ മാത്രം പോരാ, അത് പഠിച്ച് മനസ്സിലാക്കുക തന്നെ വേണം. അതാണ് ഇഖ്റഇൻ്റെ ചരിത്രം, ജബലുന്നൂറിൻ്റെ ചരിത്രം. സൗർ ഗുഹയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയി അവിടെ 2-3 ദിവസം താമസിച്ച് മദീനയിലേക്ക് പലായനം ചെയ്ത ഹിജറയുടെ ചരിത്രം ഈ കഅബയുടെ പരിസരത്ത് തന്നെയാണ്. സൗർ ഗുഹ നിങ്ങൾ കണ്ടല്ലോ, അത്ഭുതം കൂറിയല്ലോ. ഒരു ടൂറിസ്റ്റിനെ പോലെ അത്ഭുതം കൂറിയാൽ പോരാ. സൗർ ഗുഹയുടെ ചരിത്രത്തിൽ കൂടി ഹിജറയുടെ സന്ദേശം നമ്മൾ ഉൾക്കൊള്ളണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നാടും വീടും എല്ലാം വിട്ടുകൊണ്ട് മദീനയിലേക്ക് മാറി താമസിച്ചു. അതിൻ്റെ മുമ്പ് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം സഹാബിമാരെല്ലാം എല്ലാം ഒഴിവാക്കി, മക്കത്തൊഴിവാക്കി ജന്മദേശത്ത് നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് വന്ന മനുഷ്യന്മാരോട് പറഞ്ഞു, ലാ ഹിജ്റത ബഅദൽ ഫത്ഹി, ഇനി ഹിജ്റയില്ല. ഹിജ്റയുടെ കാലം മക്ക വിശ്വാസികൾക്ക് കീഴടങ്ങിയതോടുകൂടി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ഹിജ്റയുള്ളത് അൽ മുഹാജിർ മൻ ഹജറ മാ നഹല്ലാഹു അൻഹു വറസൂലുഹു, അല്ലാഹുവും അല്ലാഹുവിൻ്റെ റസൂലും എന്തിൽ നിന്നെല്ലാം പലായനം ചെയ്യണമോ, എന്തെല്ലാം തെറ്റുകളിൽ നിന്ന് നാം മാറി നന്മയിലേക്ക് മാറി താമസിക്കണമോ, എന്തെല്ലാം ഉപേക്ഷിക്കണമോ, ഏതെല്ലാം തിന്മകൾ നമ്മൾ ഉപേക്ഷിക്കേണ്ടതുണ്ടോ എന്നിങ്ങനെ എല്ലാവിധ തിന്മകളിൽ നിന്നും തെറ്റുകളിൽ നിന്നും മാറി നന്മയിലേക്ക് പോകുക എന്ന പലായനമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. സൗർ ഗുഹയുടെ താഴ്വാരത്തിൽ പോയി ഈ ചരിത്രം കണ്ടാസ്വദിച്ച ഹാജിമാരെ, ഈ ചരിത്രം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഹിജ്റയുടെ ചരിത്രം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആവർത്തിക്കണം. തിന്മകളിൽ നിന്ന് മാറി നന്മയിലേക്ക് പലായനം ചെയ്യാനുള്ള ചരിത്രത്തിൻ്റെ ഉറവിടത്തിലാണ് ഹാജിമാരെ നിങ്ങളുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ എത്രയെത്ര ചരിത്ര സംഭവങ്ങൾ ഇവിടെയുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ഭവനം, ആ ഭവനത്തിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്കും അവിടെ നിന്ന് മിഅ്റാജിലേക്കും പോയ ആ വലിയ സംഭവം അള്ളാഹു നമ്മളെ പഠിപ്പിച്ചു. സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ, ഹിജ്റയുടെ ചരിത്രം പോലെ തന്നെ മറ്റൊരു ചരിത്രമാണ് പ്രവാചകൻ്റെ ആദ്യകാലത്ത് ഹിജ്റയുടെയും മുമ്പ് ഇവിടെ നിന്നുണ്ടായ ഇസ്രായി മീറാജിൻ്റെ ചരിത്രം. ഇസ്രായി മീറാജിൽ കൂടി ബുറാഖി എന്ന വാഹനത്തിൽ കൂടി ജിബ്രീൽ അലൈഹിസ്സലാം നബിയെ കൊണ്ടുപോയി ആകാശലോകത്ത് വരെ കൊണ്ടുപോയി ബൈത്തുൽ മുഖദ്ദസിൽ കൊണ്ടുവന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു ഒറ്റ രാത്രി കൊണ്ട്. അത് അള്ളാഹുവിൻ്റെ ഒരു വലിയ കഴിവ് പ്രകടിപ്പിച്ചതായിരുന്നു, പ്രവാചകൻ്റെ മുഅ്ജിസത്തായിരുന്നു. ആ നിലക്കുള്ള ഒരു മുഅ്ജിസത്തും ഒരു വലിയ സംഭവവും ഹിജ്റയിലുണ്ടായില്ല. നല്ല പ്ലാനിങ്ങോടുകൂടി നല്ല ആലോചിച്ച് ചിന്തിച്ച് ഭയപ്പെട്ടുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖും ഹിജ്റ പോയത്. ജീവിതത്തിൽ ആലോചന വേണം, ചിന്ത വേണം, കാര്യക്ഷമമായ ഉൾക്കാഴ്ചയോടുകൂടി ജീവിതത്തിൻ്റെ പ്ലാനിങ് വേണമെന്ന വലിയൊരു ചരിത്രം ഹിജ്റ നമുക്ക് നൽകുമ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത്ഭുതകരമായി അള്ളാഹു നമ്മളെ സഹായിക്കുകയും നമുക്ക് ചെയ്തു തരേണ്ടത് ചെയ്തു തരുമെന്ന മറ്റൊരു ചരിത്രം ഇസ്രായി മീറാജിൻ്റെ ആ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ ഇസ്രായി മീറാജും നടന്ന നബിയുടെ ആ വീട് നിങ്ങൾ കണ്ടിട്ടില്ലേ, അവിടെ നിന്നാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. അതുപോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ കാണുന്നു. കഅബാലയത്തിൻ്റെ കല്ലുകൾ ഇസ്മായിൽ അലൈഹിസ്സലാം പൊട്ടിച്ചു കൊണ്ടുവന്ന ആ ജബൽ കഅബ എന്ന് പറയുന്ന കഅബ മല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബങ്ങൾ താമസിച്ചിരുന്ന ഖുറൈശികളുടെ വീടുകൾ, സഫാ മർവയുടെ പിൻഭാഗത്തുള്ള ഖുറൈശികളുടെ വീടുകൾ, ആ മലയിൽ കയറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ഉപദേശിച്ച സംഭവം, ഈ മലയുടെ അപ്പുറത്ത് ശത്രുക്കൾ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് റസൂലുള്ള ചോദിച്ചപ്പോൾ, അൽ അമീനായ മുഹമ്മദേ, വിശ്വസ്തനായ മുഹമ്മദേ, ഞങ്ങൾ എന്തിനു നിന്നെ അവിശ്വസിക്കണം എന്ന് പറഞ്ഞ അതേ ഖുറൈശികൾ, നബിയുടെ കുടുംബക്കാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവിശ്വസിച്ച് തള്ളിക്കളഞ്ഞ്, തബ്ബല്ലക അലിഹാദ ജമാഅത്തന, ഇതിനു വേണ്ടിയാണോ ഞങ്ങളുടെ ആരാധനാമൂർത്തികളെ ഒഴിവാക്കാനാണോ, തൗഹീദ് പറയാനാണോ നീ ഞങ്ങളെ വിളിച്ചുകൂട്ടിയതെന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകനെ ശപിച്ച അബൂലഹബിൻ്റെ ചരിത്രം ഒക്കെ, ഉറങ്ങിക്കിടക്കുന്ന ഇസ്ലാമിൻ്റെയും ജാഹിലിയത്തിൻ്റെയും ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന മണ്ണാണിത്. ഈ അള്ളാഹുവിൻ്റെ റസൂലിനോട് മുശ്രിക്കീങ്ങൾ ഞങ്ങൾക്ക് മുഅ്ജിസത്ത് കാണിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്ത അബൂ ഖുബൈസ് എന്ന അഖ്ഷബൈനി മലയുടെ, അഖ്ഷബൈൻ എന്ന് ഹദീസിൽ പഠിപ്പിച്ച ആ മല, അബൂ ഖുബൈസ് മല നമ്മൾ കണ്ടല്ലോ, അതിൻ്റെ ചാരത്തുകൂടിയാണല്ലോ പലപ്പോഴും നമ്മൾ നടന്നത്. ഇവിടെ ചന്ദ്രൻ രണ്ടായി പിളർപ്പായി കാണിച്ചു കൊടുത്ത ആ മലകൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്, പ്രവാചകൻ്റെ വീട്ടിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൗർ ഗുഹയിലേക്ക് പോയത്, അതൊക്കെ ഈ കഅബയുടെ പരിസരത്താണ്. ഇവിടെയാണ് അതിൻ്റെ എല്ലാം ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്നത്. അതുപോലെ തന്നെ ദഅവത്ത് പ്രബോധന കാര്യങ്ങൾ ആരംഭിച്ച ആ സംഭവങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് വന്നപ്പോൾ താമസിക്കുകയും അതിരാവിലെ കുളിച്ച് കഅബയിലേക്ക് വരികയും ചെയ്ത ദീതുവ എന്ന് പറയുന്ന ജെറുവലിലുള്ള ആ കിണർ, ഇതെല്ലാം ഇവിടെ ചരിത്രത്തിൻ്റെ അംശങ്ങളാണ്. ഇനിയും ഒരുപാട് ചരിത്രങ്ങൾ ഇതിൻ്റെയൊക്കെ പരിസരത്ത് ഉറങ്ങിക്കിടക്കുന്നുണ്ട്. സഹോദരന്മാരെ, ഈ ചരിത്രത്തിൻ്റെ മുകളിൽ കൂടി നടന്നു പോകുമ്പോൾ അള്ളാഹുവിനെ ആരാധിച്ചും ലബ്ബൈക്ക് അല്ലാഹുമ ലബ്ബൈക്ക എന്ന് പറഞ്ഞ് തൽബിയത്ത് ചൊല്ലുമ്പോൾ, ഇവിടെ നിന്ന് ഹജ്ജിന് വേണ്ടി നാം ഇഹ്റാം കെട്ടി തൽബിയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, തവാഫ് ചെയ്യുമ്പോൾ അഞ്ച് വഖത്ത് നമസ്കാരവും, ഈ പരിസരത്ത് കഅബ മസ്ജിദുൽ ഹറാമിൻ്റെ 100,000 ഇരട്ടി പുണ്യം കിട്ടുന്ന ഈ പരിസരത്ത് നാം കഴിച്ചുകൂട്ടുമ്പോൾ നമ്മളൊക്കെ ആലോചിക്കുക, ഒരു ചരിത്രത്തിൻ്റെ ആദം നബി അലൈഹിസ്സലാം മുതൽക്കുള്ള പ്രവാചകന്മാരുടെ ചരിത്രത്തിലെ കണ്ണികളാണ് നമ്മൾ. ഈ കണ്ണികൾ ഇനി നമ്മൾ ആ പ്രവാചകന്മാരുടെ കൂടെ സ്വർഗത്തിലെത്തുവോളം ഈ കണ്ണിമുറിയാതെ, അണമുറിയാതെ, ഈ ചങ്ങല പൊട്ടിക്കാതെ നാം ജീവിച്ച് മരിച്ച് ഈമാനോടുകൂടി മരിച്ച് സ്വർഗത്തിലെത്തണം. അതിനുവേണ്ടിയായിരിക്കണം ഇതെല്ലാം ഓർത്തുകൊണ്ട് ആത്മാർത്ഥമായി അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും പഠിപ്പിച്ച ആ ഹജ്ജ് കർമ്മങ്ങൾ നമ്മൾ നിർവഹിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് ഈ ഹജ്ജാജികളായി ഇവിടെ എത്തിയിട്ടുള്ളവർക്ക് ആരോഗ്യത്തോടുകൂടി മക്ബൂലായ ഹജ്ജ് നിർവഹിക്കാൻ തോഫീക്ക് നൽകുമാറാവട്ടെ. ഇവിടെ എത്താത്ത നമ്മുടെ ഭാര്യമാർ, നമ്മുടെ മക്കൾ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ സുഹൃത്തുക്കൾ, അവർക്കെല്ലാം ഈ ചരിത്രമുറങ്ങുന്ന ഭൂമിയിൽ വന്ന് അള്ളാഹുവിൻ്റെ കൽപ്പന പാലിച്ചുകൊണ്ട് ഹജ്ജും ഉംറകളും നിർവഹിക്കാൻ തോഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.
3: നാം ഇതുവരെ കേട്ടത് പരിശുദ്ധ ഹറമിൽ നിന്നും ഹജ്ജിൻ്റെ വിശേഷങ്ങളുമായി ചരിത്രമുറങ്ങുന്ന വിശുദ്ധ ഹറം എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ഇതുവരെ ചേർന്നത് ബഹുമാന്യ പണ്ഡിതൻ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പലപ്പോഴും പലരുമായും നാം പിണങ്ങാറുണ്ട്. ഈ പിണക്കങ്ങളുടെ കാരണം സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ അതെന്റെ കുഴപ്പമാണ് എന്നതിലേക്ക് എത്തിച്ചേരുമെന്നതിൽ സംശയമില്ല. അഹ്ലി സുന്നയുടെ പണ്ഡിതന്മാർ സ്വീകരിക്കുന്ന ഒരു പൊതുവായ നയമുണ്ട്. ഒരു വ്യക്തി നിങ്ങളോട് അതിക്രമം ചെയ്താൽ ആ വ്യക്തിക്ക് നിങ്ങൾ 70 ഒഴിവ് കഴിവുകൾ ചിന്തിക്കണം. എന്തുകൊണ്ടാണ് അവൻ എന്നോട് അങ്ങനെ ചെയ്തത്? അത് ഇന്ന കാരണം കൊണ്ടായിരിക്കും. വീണ്ടും അത് ഇങ്ങനൊരു കാരണമായിരിക്കും. ഏ, അതുമല്ല. അങ്ങനെ 70 ന്യായങ്ങൾ തിരഞ്ഞതിനു ശേഷം എന്നിട്ടും നിന്റെ മനസ്സിന് തൃപ്തി വരില്ലെങ്കിൽ നീ ചിന്തിക്കണം, ലല്ലീല ആരിഫു, അവൻ എന്തോ ഒരു കാരണമുണ്ട്. അതെനിക്കറിയാഞ്ഞിട്ടായിരിക്കും. നമ്മുടെ ഭാര്യമാതാവ്, നമ്മുടെ ഭർത്താവിൻ്റെ ഉമ്മ, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, അങ്ങനെ പലരുമായും ബന്ധപ്പെട്ടുമുള്ള നമ്മുടെ പിണക്കങ്ങൾക്ക് ഇതൊരു സിദ്ധൌഷധമാകും എന്നതിൽ സംശയമില്ല. ജീവിതത്തിൽ ഇത്തരമൊരു നിലപാട് ഒന്ന് പരീക്ഷിച്ചറിഞ്ഞു നോക്കൂ. അപ്പോഴറിയാം മനസ്സിന്റെ ശാന്തിയും ജീവിതത്തിന്റെ സുഖവുമൊക്കെ.
1: പീസ് റേഡിയോ, സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
2: അക്ഷയ കേന്ദ്രങ്ങൾ. കേരളത്തിലെ ഡിജിറ്റൽ വിപ്ലവത്തിന്റെ അടിസ്ഥാനമാണ് അക്ഷയ കേന്ദ്രങ്ങൾ. സർക്കാർ ഓഫീസുകളിൽ നേരിട്ട് പോകാതെ തന്നെ മിക്ക സേവനങ്ങളും വിരൽ തുമ്പിൽ ലഭ്യമാക്കാൻ ജനകീയമായ ഈ കേന്ദ്രങ്ങൾ സഹായിക്കുന്നു. സർട്ടിഫിക്കറ്റുകൾ, വരുമാനം, ജാതി, വാസസ്ഥലം, ജനനമരണ സർട്ടിഫിക്കറ്റുകൾ എന്നിവ വില്ലേജ് ഓഫീസിൽ പോകാതെ തന്നെ അപേക്ഷിക്കാം. ആധാർ സേവനങ്ങൾ, പുതിയ ആധാർ കാർഡ് എടുക്കൽ, തിരുത്തലുകൾ, ബയോമെട്രിക് അപ്ഡേഷൻ, പെൻഷൻ അപേക്ഷകൾ, വിവിധ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾക്കുള്ള രജിസ്ട്രേഷൻ, ഇൻഷുറൻസ്, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി രജിസ്ട്രേഷനും കാർഡ് വിതരണവും, ബില്ലുകൾ, വൈദ്യുതി ബില്ലുകൾ, വാട്ടർ അതോറിറ്റി ബില്ലുകൾ, ഫോൺ ബില്ലുകൾ എന്നിവ അടയ്ക്കാം. തിരിച്ചറിയൽ രേഖകൾ, പാൻ കാർഡ്, വോട്ടർ ഐ ഡി, പാസ്പോർട്ട് അപേക്ഷകൾ, ഓൺലൈൻ സ്കോളർഷിപ്പ്, വിദ്യാർത്ഥികൾക്ക് വിവിധ സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷിക്കാം. സർക്കാരിന്റെ 100-ലധികം സേവനങ്ങൾ ജനങ്ങളിലേക്ക് വേഗത്തിലെത്തിക്കുന്ന കേരളത്തിന്റെ ജനകീയ ഡിജിറ്റൽ കേന്ദ്രങ്ങളാണ് അക്ഷയ. സർട്ടിഫിക്കറ്റുകൾ ഇനി എളുപ്പത്തിൽ വില്ലേജ് ഓഫീസിൽ പോകാതെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, ജനന മരണ സർട്ടിഫിക്കറ്റുകൾ എന്നിവയ്ക്ക് അക്ഷയ വഴി അപേക്ഷിക്കാം. ആധാർ സേവനങ്ങൾ, പുതിയ ആധാർ എടുക്കാനും ഫോട്ടോയോ ഫോൺ നമ്പറോ മാറ്റാനും നിങ്ങൾക്കടുത്തുള്ള അക്ഷയ കേന്ദ്രത്തെ സമീപിക്കാം. ഇൻഷുറൻസും പെൻഷനും, 5 ലക്ഷം രൂപയുടെ കാരുണ്യ ആരോഗ്യ പരിരക്ഷാ പദ്ധതിയിൽ അംഗമാകുന്നതിനും സാമൂഹിക സുരക്ഷാ പെൻഷനുകൾക്ക് അപേക്ഷിക്കുന്നതിനും അക്ഷയ നിങ്ങളെ സഹായിക്കുന്നു. ബിൽ പേയ്മെന്റുകൾ, വൈദ്യുതി, വെള്ളം തുടങ്ങിയ ബില്ലുകൾ വരി നിൽക്കാതെ തന്നെ ഒടുക്കാവുന്നതാണ്. പാൻ കാർഡ്, പാസ്പോർട്ട്, വിവിധ സ്കോളർഷിപ്പുകൾ തുടങ്ങി എല്ലാ സേവനങ്ങളും സുതാര്യമായി അക്ഷയയിലൂടെ ലഭ്യമാണ്. ഓർക്കുക, സേവനങ്ങൾ ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ. സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള കുറഞ്ഞ സേവന നിരക്കിൽ മികച്ച സേവനം ഉറപ്പാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രം സന്ദർശിക്കാം.
3: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
4: Tuned to reality.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ. ഹിഫ്ളുൽ ഖുർആൻ സൂറത്തു ദാരിയാത്തിലെ 55-56 വചനങ്ങളാണ് ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കാൻ പോകുന്നത്. ശ്രോതാക്കൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ബഹുമാന്യനായ ഹഫീളു ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അമ്മാ ബഅദ്. സൂറത്തു ദാരിയാത്ത് 55-56 വചനമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് മനഃപ്പാഠമാക്കുന്നത്.

0: وذكر وذكر.
1: പ്രത്യേകം ശ്രദ്ധിക്കുക, വദക്കീർ വദക്കീർ
0: വദക്കീർ. ഫഇന്നദ്ദിക്റാ വദക്കീർ ഫഇന്നദ്ദിക്റാ വദക്കീർ ഫഇന്നദ്ദിക്റാ وذكر فإن الذكرى وذكر فإن الذكرى وذكر فإن الذكرى وذكر فإن الذكرى وذكر فإن الذكرى.
1: പ്രത്യേകം ശ്രദ്ധിക്കുക, വദക്കിർ ആദ്യം വാവാണ്, വദക്കിർ ഫ ഇന്ന അവിടെ ഫ ആണ്, വദക്കിർ ഫ ഇന്ന
0: വദക്കിർ.

وَمَا خَلَقْتُ الْجِنَّ وَمَا خَلَقْ قَافَنَ قَافَنَ

0: 56 വരെയുള്ള വചനങ്ങളാണ് നാം മനഃപ്പാഠമാക്കിയത്. തുടക്കം മുതൽ എല്ലാ ദിവസവും ആവർത്തിച്ച് പാരായണം ചെയ്യൽ നമ്മുടെ മനഃപ്പാഠത്തിന് അനിവാര്യമാണ് എന്ന് ഉണർത്തി അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹ്. ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആൻ ഇവിടെ അവസാനിക്കുകയാണ്. സൂറത്ത് ദാരിയാത്തിലെ 55-56 വചനങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിർ ജാഫർ സലഫി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് തിരുനബിയോടൊപ്പം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നുള്ള സംഭവങ്ങളാണ് തിരുനബിയോടൊപ്പം പ്രോഗ്രാമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. തഖ്വയുടെ പ്രാധാന്യവും നേട്ടവും എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് ആദിൽ കൊല്ലം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി വകഫാ, വസ്സലാത്തു വസ്സലാമു അലൻ നബിയിൽ മുസ്തഫ വൽ മുജ്തബ വഅല ആലിഹി വസ്ഹാബിഹി വമൻ വാലാ, അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസി സുഹൃത്തുക്കളെ, മഹാനായ ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തൻ്റെ സഹാബാക്കളുമായിക്കൊണ്ട് സംസാരിക്കവേ സഹാബാക്കൾ പ്രവാചകനോട് ചോദിക്കുന്നു, പ്രവാചകരെ, താങ്കളുടെ ഈ ഒരു സംസാരം കേട്ടിട്ട് ഒരു വിട പറയുന്ന ആളുടെ സംസാരം പോലെ ഉണ്ടല്ലോ, അതുകൊണ്ട് താങ്കൾ വിലപ്പെട്ട ഒരു ഉപദേശം ഞങ്ങൾക്ക് നൽകണമെന്ന് സഹാബാക്കൾ പറയുകയാണ്. ആ ഒരു സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്. പ്രവാചകൻ പറയുകയാണ്, ഊസീക്കും ബി തഖ്വല്ലാഹ്, നിങ്ങളെ ഞാൻ വസിയത്ത് ചെയ്യുന്നു, നിങ്ങളോട് ഞാൻ വസിയത്ത് ചെയ്യുന്നത്, നിങ്ങളെ ഞാൻ ഉപദേശിക്കുന്നത് എന്താണ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്താണ് ഈ തഖ്വ, എന്താണ് ഈ തഖ്വ? നമ്മൾ ഒരുപാട് വട്ടം കേട്ട കാര്യമാണ് തഖ്വ എന്നുള്ളത്. സൂക്ഷ്മത എന്നാണ് ഭാഷയിൽ അതിനെ പറയുന്നത് എങ്കിലും അതിന് വ്യക്തമായിക്കൊണ്ടുള്ള ഒരു താരീഫ് അലി റളിയല്ലാഹു പറയുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, 4 കാര്യങ്ങൾ കൂടി ചേരുമ്പോഴാണ് തഖ്വ അതിൻ്റെ പൂർണ്ണസ്ഥിതിയിലേക്ക് എത്തുക. എന്താണ് 4 കാര്യങ്ങൾ? അതിലൊന്ന് എന്നുള്ളത് അൽ ഖൗഫു മിനൽ ജലീൽ, അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കലാണ്. 2, അൽ അമലു ബിത്തൻസീൽ, ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും അമൽ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഖുർആനിലും ഹദീസിലും ഏതൊരു കാര്യമാണോ നമ്മോട് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് കൽപ്പിച്ചത്, ആ ഒരു കാര്യത്തെ ജീവിതത്തിൽ കൊണ്ടു നടക്കുക എന്നുള്ളതാണ്, ജീവിതത്തിൽ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്തൊരു കാര്യത്തെയാണോ ആ ഒരു ഖുർആനിലൂടെയും ഹദീസിലൂടെയും ഒക്കെ നമ്മോട് നിരോധിച്ചത്, ആ ഒരു നിരോധനങ്ങളെയെല്ലാം ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തി, ഹറാമുകളെയെല്ലാം ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ജീവിക്കലാണ്. അതിനെയാണ് അൽ അമലു ബി തൻസീൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3-ആമതായി കൊണ്ട് അലി റളിയല്ലാഹു പറയുകയാണ്, അൽ ഖനാഅത്തു ബിൽ ഖലീൽ, ഉള്ളത് കുറച്ചാണ് എങ്കിലും അതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ചുറ്റിലേക്കും നോക്കുകയാണെങ്കിൽ പലരും പറയുന്നത്, അവൻ ഇത്ര കൊടുത്തിട്ടുണ്ടല്ലോ, ഇവൻ ഇത്ര പടച്ചവും കൊടുത്തിട്ടുണ്ടല്ലോ, ഞാൻ 5 നേരം നമസ്കരിക്കുന്നവനാണ്, ഇന്ന ഇന്ന ഇബാദത്തുകൾ ചെയ്യുന്നവനാണ്, പക്ഷേ എനിക്ക് ഈ ഒരു സൗഭാഗ്യങ്ങളൊന്നും പടച്ചറബ് തന്നിട്ടില്ല. പ്രിയമുള്ളവരെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ നോക്കേണ്ടത് അവൻ താഴെയുള്ളവരിലേക്കാണ്. ഉന്നൂറു ഇലാ മൻ ഹു അസ്ഫലു മിൻകും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുമ്പോൾ, നമ്മളത്ര പോലും അനുഗ്രഹങ്ങൾ ലഭിക്കാത്ത ആളുകളിലേക്ക് നമ്മൾ നോക്കുക. പ്രിയമുള്ളവരെ, നാം 2 കൈകൾക്കും സ്വാധീനമുള്ളവരാണ്. ആ 2 കൈകൾക്കും സ്വാധീനം ഇല്ലാത്ത എത്രയോ ആളുകൾ നമ്മുടെ ചുറ്റും ജീവിക്കുന്നുണ്ട്. നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ യഥേഷ്ടം നടക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അവിടെ നടത്താൻ സാധിക്കാത്ത, വീൽചെയറിൽ മാത്രം സഞ്ചരിക്കുന്ന എത്ര ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. നമുക്ക് 2 കണ്ണുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല തന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമായ 2 കണ്ണുകൾ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല തന്നിട്ടുണ്ട്. ആ കണ്ണിന് കാഴ്ച നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ കണ്ണിന് കാഴ്ചയില്ലാത്ത എത്രയോ ആളുകൾ നമ്മുടെ ചുറ്റും ജീവിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് തൃപ്തിപ്പെട്ട് അള്ളാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ട്

0: പരലോകത്തേക്ക് വേണ്ടി ഒരുങ്ങുക എന്നുള്ളത്. ഈ ഒരു നാല് കാര്യങ്ങൾ കൂടി ചേരുമ്പോഴാണ് പറഞ്ഞതുപോലെ തന്നെ ആ ഒരു തഖ്വ എന്നുള്ളത് എൻ്റെ പൂർണ്ണസ്ഥിതിയിലേക്ക് എത്തുക. ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അവസാന കാലഘട്ടത്തിൽ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു യമനിലേക്ക് ദഅവത്തിനായിക്കൊണ്ട് അയക്കുന്നുണ്ട്. ആ ഒരു സന്ദർഭത്തിൽ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ നൽകുന്ന ഒരു വിലപ്പെട്ട കനപ്പെട്ട ഒരു വസീയത്തുണ്ട്. ഇത്തഖില്ലാ ഹൈസുമാ കുൻത്, ഓ മുആദേ, നീ ലോകത്ത് എവിടെയാണ് എങ്കിലും ഏത് കോണിലാണ് എങ്കിലും നീ അല്ലാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിക്കണം കേട്ടോ എന്ന് മുആദ് റളിയല്ലാഹു അൻഹുവിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശം നൽകുകയാണ്. ഇനി പ്രവാചകന് മുമ്പ് കടന്നു വന്ന മറ്റേതൊരു പ്രവാചകനുമാകട്ടെ, അവരെല്ലാവരുടെയും പ്രബോധന വിഷയങ്ങൾ എടുത്തു നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും, അവർ ആദ്യമായിക്കൊണ്ട് പറഞ്ഞത് അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക, അവനെ നിങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. നൂഹ് നബി ആവട്ടെ, ഹൂദ് നബി ആവട്ടെ, സ്വാലിഹ് നബി, ലൂത്ത് നബി, ഷുഐബ് നബി, ഈസാ നബി, ഇങ്ങനെയുള്ള പ്രവാചകന്മാരെല്ലാം തങ്ങളുടെ സമൂഹത്തോട് പറയുന്നതായിക്കൊണ്ട് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അവരെന്താണ് പറഞ്ഞത്? ഫത്തഖുല്ലാഹ വഅത്തീഉൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, നിങ്ങൾ എന്നെ അനുസരിക്കുക എന്നുള്ള ആ ഒരു ഉപദേശമാണ്, ആ ഒരു പ്രബോധനമാണ് ആദ്യമായിക്കൊണ്ട് ഏതൊരു പ്രവാചകനും തൻ്റെ സമൂഹത്തോട് തൻ്റെ സമുദായത്തോട് നടത്തിയിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനമായിട്ട് ഒരു മുസ്ലിമെ സംബന്ധിച്ച്, ഒരു മുഅ്മിനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട വളരെ കനപ്പെട്ട, ഗൗരവപൂർവം അവൻ പരിശീലിച്ചെടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്ത്? തഖ്വ, അള്ളാഹുവിലേക്കുള്ള സൂക്ഷ്മത എന്നുള്ളത്. ഇനി എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നാം സൂക്ഷിക്കുന്നത്? ഇപ്പം നമ്മളൊരു ഈ ഒരു ചോദ്യത്തിന് വ്യക്തമായിക്കൊണ്ടുള്ള ഉത്തരം ലഭിക്കുമ്പോൾ മാത്രമാണ് എന്താക്കാൻ സാധിക്കുക, വേണ്ട വിധത്തിൽ ഗൗരവപൂർവം തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കുക. അപ്പോൾ ഇതിനെ എണ്ണമിട്ടുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമതായിക്കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അള്ളാഹുവിനെ ജീവിതത്തിൽ സൂക്ഷിക്കാൻ അള്ളാഹു നമുക്ക് വസീയത്ത് നൽകിയിട്ടുണ്ട്, അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിലൂടെ പറയുന്നുണ്ട്, വലഖദ് വസ്സൈന അല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും വയ്യാക്കും അനിത്തഖുല്ലാ, നിങ്ങളോടും അതുപോലെ തന്നെ മുമ്പ് വേദഗ്രന്ഥം ലഭിച്ചവരോടുമായിക്കൊണ്ട് നാം വസീയത്ത് ചെയ്യുന്നത് നിങ്ങൾ തഖ്വയുള്ളവരായിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. ഇനി രണ്ടാമതായിക്കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഈ ലോകത്തെ ജീവിതം എന്നുള്ളത് നശ്വരമാണ്, എപ്പോൾ വേണമെങ്കിലും മരണം നമ്മിലേക്ക് കടന്നു വരാം. മരണത്തിനൊരു പ്രായമുണ്ടായിരുന്നുവെങ്കിൽ പലരും ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതായിരുന്നു. മരണത്തിനൊരു പ്രായമില്ലാത്തത് കൊണ്ട് തന്നെ അവർ പലരും ഇന്ന് ഖബറിലാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ ഖബർ വിശാലമാക്കി നൽകുമാറാകട്ടെ. അപ്പോൾ ഈ ഒരു നശ്വരമായ ജീവിതം കഴിഞ്ഞ് നാം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കലേക്ക് എന്താണ് ഒരുമിച്ച് കൂട്ടപ്പെടേണ്ടവരാണ്. അള്ളാഹു പറയുന്നുണ്ട്, വത്തഖുല്ലാഹ വഅലമു അന്നകും ഇലൈഹി തുഹ്ഷറൂൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അതുപോലെ നിങ്ങൾ അറിയണേ നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല അടുക്കലേക്ക് കൂട്ടപ്പെടേണ്ടവരാണ്. അന്ന് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് അവൻ കൂട്ടിച്ചേർക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനോട് വ്യക്തമാക്കി പറയുന്നുണ്ട്. ഇനി മൂന്നാമത്തെ കാര്യം എന്താണ്? മൂന്നാമതായിക്കൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വതആല സകല കാര്യങ്ങളെക്കുറിച്ചും അറിയുന്നവനാണ്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നാം ഒളിച്ച് ചെയ്യുന്നതും പരസ്യമായി ചെയ്യുന്നതും ആരും അറിയില്ല എന്ന് വിചാരിച്ച് നാം എന്ത് ചെയ്യുന്ന കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല വളരെ സൂക്ഷ്മമായിക്കൊണ്ട് നിരീക്ഷിക്കുന്നുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വതആല വ്യക്തമായിക്കൊണ്ട് അതിനെ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാവേണ്ടതുണ്ട്. അള്ളാഹു പറയുന്നുണ്ട്, വത്തഖുല്ലാഹ വഅലമു അന്നല്ലാഹ ബികുല്ലി ശൈഇൻ അലീം, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, വഅലമു നിങ്ങൾ അറിയണേ, അന്നല്ലാഹ ബികുല്ലി ശൈഇൻ അലീം, അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയുന്നുണ്ട് എന്ന് നമുക്ക് പഠിപ്പിച്ചാണ്. പ്രിയമുള്ളവരെ, നാം ഒന്ന് ആലോചിച്ച് നോക്കുക, ആരുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാം ചെയ്ത എത്ര തെറ്റുകളാണ് നാളെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കോടതിയിൽ നമ്മെ കാത്തിരിക്കുന്നതെന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. അതുപോലെ തന്നെ നാം ചെയ്തു കൂട്ടിയ എത്ര തിന്മകൾ നമ്മുടെ മൊബൈലിൽ ആരും കാണില്ല എന്ന് ഉറപ്പ് വരുത്തി നാം പുതപ്പിനടിയിൽ കയറിയിരുന്ന് ചെയ്തു കൂട്ടിയ എത്ര തോന്നിവാസങ്ങൾ നാളെ അള്ളാഹു സുബ്ഹാനഹു വതആല അടുക്കൽ നമ്മളെ പിടികൂടാൻ നിൽക്കുന്നുണ്ട് എന്ന് നാം ചിന്തിച്ചു നോക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ട, അള്ളാഹു എല്ലാ കാര്യങ്ങളെയും അറിയുന്നുണ്ടെന്ന് മനസ്സിലാക്കുക, എല്ലാം കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കുക, അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പടച്ചറബ് സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ബാക്കി ഭാഗം പറയുന്നത് ഇൻഷാല്ലാഹ് ഒരു അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: മാഷാഅല്ലാ, ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തിരുനബിയോടൊപ്പം തഖ്വയുടെ പ്രാധാന്യവും നേട്ടങ്ങളും അവതരിപ്പിച്ചത് മുഹമ്മദ് ആദിൽ കൊല്ലം.
2: പീസ് റേഡിയോ.

0: Tune to reality.
1: ഓ, ഞാൻ തിരക്കിലായിപ്പോയി. അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
0: Peace Radio. Tune to reality.

0: ചിത്രം സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹുവാണ് അത് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് കാന ലി അഖുൻ യുഖാലു ലഹു അബൂ ഉമൈർ, എനിക്കൊരു സഹോദരനുണ്ട് അവൻ്റെ പേര് അബൂ ഉമൈർ എന്നാണ്. അബൂ ഉമൈർ ചെറിയ കുട്ടിയാണ്. ചെറിയ കുട്ടിയായതുകൊണ്ട് തന്നെ പല കളിപ്പാട്ടങ്ങളുണ്ടാകും. ആ കളിപ്പാട്ടങ്ങളുടെ കൂട്ടത്തിൽ ഒരു നുഗൈർ, ഒരു കുരുവിക്കുഞ്ഞ്, ഒരു പക്ഷിക്കുഞ്ഞ്, ഒരു കിളിക്കുഞ്ഞ്, ഈ അബൂ ഉമൈർ എന്ന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്ന സഹോദരൻ ആ കുട്ടിക്കുണ്ടായിരുന്നു. അഷ്റഫുൽ ഖൽക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ഈ അബൂ ഉമൈറിന്റെ വീടിന്റെ മുറ്റത്തു കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഈ കുട്ടി ഇങ്ങനെ കിളിക്കുഞ്ഞുമായി കളിക്കുന്നത് കാണാൻ പറ്റും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമയെടുത്ത് ആ കുഞ്ഞിൻ്റെ അടുത്ത് പോയിരുന്ന് ചോദിക്കും, മോനെ എന്താ നിന്റെ നുഗൈറിന്റെ വിശേഷം എന്താണ്, നിന്റെ കിളിക്കുഞ്ഞിൻ്റെ വിശേഷം എന്താണ്. അപ്പോൾ ഇവൻ വളരെ ഉത്സാഹത്തോടെ വളരെ ആവേശത്തോടെ നബിക്ക് പറഞ്ഞു കൊടുക്കും, നബിയെ ഇന്നിപ്പോൾ ഇന്നെ ഭക്ഷണങ്ങളൊക്കെയാണ് കഴിച്ചത്, ഇന്നെ കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്, ഇത്ര നേരത്തെ എഴുന്നേറ്റു എൻ്റെ കിളിക്കുഞ്ഞ്, എൻ്റെ കൂട്ടുകാരൻ. അപ്പോൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ആസ്വദിച്ച് അങ്ങനെ കേട്ടിരിക്കും, ഈ കുട്ടിയെ കേട്ടിരിക്കും. അപ്പോൾ ഇത് ഏകദേശം എല്ലാ ദിവസങ്ങളിലും അങ്ങനെ തുടരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിയിലൂടെ പോകുമ്പോൾ അബൂ ഉമൈറിൻ്റെ വീട്ടിൽ കയറും, കുട്ടിയോട് സംസാരിക്കും, കിളിക്കുഞ്ഞിൻ്റെ വിശേഷം ചോദിക്കും. ധാരാണി ചോദിക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ ഭരണാധികാരവും തലയിൽ ചുമന്നിട്ടുള്ള വ്യക്തിയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമൊക്കെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഭാര്യമാരുടെ മക്കളുടെ പേരക്കുട്ടികളുടെ കാര്യങ്ങൾ തന്നെ എമ്പാടുമുണ്ട്. നാട്ടുകാരുടെ വിഷയങ്ങളുണ്ട്, പള്ളിയിൽ ഇമാമത്ത് നിൽക്കണം, ക്ലാസ്സുകൾക്ക് അറ്റൻഡ് ചെയ്യണം, ആളുകൾ പ്രത്യേകം ആവശ്യപ്പെടുന്നവരിലേക്ക് ചെന്ന് അവരുടെ സാഹചര്യങ്ങൾക്കൊത്ത് പെരുമാറണം. ഇങ്ങനെ എനിക്ക് തോന്നുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ ബിസി ആയിട്ടുള്ളൊരു നേതാവ് അഷ്റഫുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എല്ലാ നിലക്കും വൈയക്തികമായും സാമൂഹികമായും സാംസ്കാരികമായും മതപരമായും ഒക്കെയും എല്ലാ നിലക്കും ഒരു തിരക്കുള്ള ആളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടും ഈ ഒരു കുട്ടിയുടെ അടുക്കൽ പോകാനും സമയം കണ്ടെത്താനും ആ കുട്ടിയോടൊപ്പം ചേർന്നിരിക്കാനും ആ കുട്ടിയോട് ഈ കുട്ടിയുടെ കിളിക്കുഞ്ഞിനെ സംബന്ധിച്ചുള്ള വിശേഷങ്ങൾ ചോദിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വീടിൻ്റെ മുന്നിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അബൂ ഉമൈർ വീടിൻ്റെ മുറ്റത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം കരയാണ്. കരയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല്ല മോനെ എന്തു പറ്റി, എന്തിനാ കരയുന്നത്? അപ്പോൾ അവിടെ ചോദിക്കുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ അബൂ ഉമൈർ മാ ഫഅല നുഗൈർ, അബൂ ഉമൈറെ നിന്റെ ഈ നുഗൈറിന് എന്തു പറ്റി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അബൂ ഉമൈറും ഉമൈറും നുഗൈറും ആ അറബിയിലെ പദങ്ങളുടെ ഒരു സാമ്യതയും അവിടെ വളരെ മനോഹാരിതയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ നുഗൈർ അത് ചത്തുപോയി, റസൂലെ മരണപ്പെട്ടു പോയി എന്ന് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയെ തലോടി സമാധാനിപ്പിച്ച് ചേർത്തിരുത്തി സമാധാനിപ്പിക്കുന്ന ഒരു രംഗം നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. വളരെ മനോഹരമായൊരു രംഗമാണ്. എനിക്ക് ഈ ഒരു ചരിത്രം അത് വായിക്കുമ്പോൾ എനിക്ക് ഓർക്കാൻ കഴിയുന്നത് ആരെയും കേൾക്കാൻ ഒരു മനുഷ്യന് കഴിയണമെന്നുള്ളതാണ്. ഒരു വിശ്വാസിക്ക് കേൾവിക്കാരനാകണം. ഏറ്റവും ആദ്യം നമ്മളൊരു ലിസണറാണ് ആവേണ്ടത്. ലിസണർ, ഗുഡ് ലിസണർ, ലിസണിങ് ഉണ്ട്, ഹിയറിങ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ എന്താണ് ഏറ്റവും നല്ലൊരു, ഇപ്പോൾ ഈ നമ്മൾ അധ്യാപകരാണല്ലോ, ഇപ്പോൾ LSRW നമ്മൾ നമുക്ക് കിട്ടുന്ന ട്രെയിനിങ്ങുകളിൽ കിട്ടുന്നൊരു ഒരു ടേമാണ് LSRW, റൈറ്റിംഗ്. ശരിക്ക് സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ്. അപ്പോൾ സ്പീക്കിംഗ് പോട്ടെ, അതിന് ശേഷം വരുന്ന റീഡിങ്ങും റൈറ്റിങ്ങൊക്കെ കാഴ്ചയിലൂടെ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിൻ്റെയൊക്കെ മുമ്പ് ഫസ്റ്റ് വേണ്ടത് ലിസണിങ് ആണ്, കേൾവിയാണ്. അപ്പോൾ നല്ലൊരു ശ്രോതാവാവുക എന്നുള്ളത് വലിയൊരു ക്വാളിറ്റിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അങ്ങനത്തെ ഒരു നല്ല ക്വാളിറ്റിയാണ് ഈ ഒരു ചരിത്രത്തിലൂടെ നമുക്ക് കാണാനും കഴിയുന്നത്. ഈ ഒരു നല്ലൊരു കേൾവിക്കാരനാവാൻ പലപ്പോഴും കഴിയുന്ന ഒരാൾക്കാണ് നല്ല ഒരു എന്താണ് സ്പീച്ചറാവാനും കഴിയുക. നന്നായി കേൾക്കാൻ കഴിയുക. ഇപ്പോൾ ഒരു വാക്ക്, ഒരു 1000 വാക്കുകൾ കേൾക്കുമ്പോഴാണ് ഒരു വാക്ക് തിരിച്ച് പ്രതികരിക്കാനും സംസാരിക്കാനും കഴിയുന്നത് എന്നാണ്.
1: പലപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിലെ ഈ കുട്ടികളെ കേൾക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഇന്ന് പ്രത്യേകിച്ച് പാരൻസിൻ്റെ ഇടയിലുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അത് സൂചിപ്പിക്കാനുള്ള വിഷയം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവാചകൻ സ്ലാഹു അലൈഹി വസല്ലം ഒരു ചെറിയ കുട്ടിയെ കേൾക്കാൻ എല്ലാ ദിവസവും സമയം കണ്ടെത്തിയിരുന്നു എന്ന് പറയുമ്പോൾ, ഈ ഒരു പക്ഷേ പാരൻസൊക്കെ ഇന്ന് ജോലിയുള്ള ആൾക്കാരായിരിക്കും, വീട്ടിൽ തിരക്കുള്ള ആൾക്കാരായിരിക്കും. ആ മക്കളെ കേൾക്കാനും അവരോട് സംസാരിക്കാനും അവരോട് സംവദിക്കാനും ഒക്കെ ഒരു സമയം കണ്ടെത്താൻ പലപ്പോഴും പല ആൾക്കും സാധിക്കാറില്ല എന്നുള്ളത് വളരെയധികം സങ്കടം നൽകുന്നത് കൂടിയാണ്. അപ്പോൾ അത്തരം സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മക്കൾക്ക് എന്ത് കൊടുക്കുന്നു. ചിലപ്പോൾ ചില ആളുകൾക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ ചില ആൾക്ക് മാതാപിതാക്കളൊക്കെ ഒരു പണമുണ്ടാക്കുന്നൊരു മെഷീനാണ്, ചില ആളുകൾക്ക് അത് ഒരു അവരുടെ ഭക്ഷണവും അവരുടെ വസ്ത്രവും ഉണ്ടാക്കുന്നൊരു മെഷീനാണ്. അതിനപ്പുറത്തേക്ക് അവരെ കേൾക്കാനും അവരോട് സംവദിക്കാനും അവരോടെല്ലാം, അപ്പോഴാണ് പലപ്പോഴും ഈ കുട്ടികളും മാതാപിതാക്കളും തമ്മിൽ ഏറ്റവും അവരുടെ മനസ്സടുത്തുനിന്ന് ബെസ്റ്റ് ഫ്രണ്ടായിട്ട് മാറുന്നൊരു സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും ചില ഈ പ്രത്യേകിച്ച് ഈ കൗമാര കാലഘട്ടത്തിലും അതുപോലെ തന്നെ ഒക്കെ എത്തിപ്പെടാൻ സാധ്യതയുള്ള ഒരുപാട് ചതിക്കുഴികൾ. ആ ചതിക്കുഴികളിൽ നിന്ന് രക്ഷിതാക്കൾക്ക് ആ കുട്ടികളെ പലപ്പോഴും മോചിപ്പിച്ച് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. പലപ്പോഴൊക്കെ ഈ കൗൺസിലിംഗ് രംഗത്തൊക്കെ ഇരിക്കുമ്പോൾ ഈ പ്രത്യേകിച്ച് കുട്ടികളോടൊക്കെ സംസാരിക്കുമ്പോൾ ഈ അവിഹിതങ്ങളിലേർപ്പെട്ട ലഹരിക്കടിമപ്പെട്ട മക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഉള്ളൊരു കോമൺ കേസ് എന്താ വെച്ചാൽ
0: അവരെ കേൾക്കാൻ ആളില്ല, അവരുടെ വീട്ടുകാരതിന് സമയമില്ല. ശരിക്കും ഇപ്പോൾ ഈ കുട്ടികളെ കേൾക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കുട്ടികൾ പറയുന്നത് വളരെ നിസ്സാരമായിരിക്കാം, ചിലപ്പോൾ പറയുന്നത് അവരുടെ കളിപ്പാട്ടത്തെ പറ്റിയായിരിക്കാം, അത് നഷ്ടപ്പെട്ടുന്നതായിരിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടിക്കൊരു കളിപ്പാട്ടം, ആ കുട്ടിക്ക് കളിപ്പാട്ടം നഷ്ടപ്പെടുന്നതും ഒരു ചക്രവർത്തിക്ക് അയാളുടെ സാമ്രാജ്യം നഷ്ടപ്പെടുന്നതും ഒരുപോലെയാണെന്നാണ്. അത്ര വേൽ പ്രാധാന്യത്തോടെ കാണുന്നതാണ് കുട്ടിയുടെ കാര്യങ്ങൾ. ഇപ്പോൾ സാധാരണ പറയാറുണ്ട്, ഒരു കുട്ടി ആ കുട്ടിയുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കത് കേൾക്കാൻ നമുക്ക് തയ്യാറായിട്ടില്ല എങ്കിൽ, കുട്ടികൾ വലുതാകുമ്പോൾ അവരുടെ വലിയ വലിയ കാര്യങ്ങൾ പറയാൻ അവർക്ക് നമ്മളോട് മനസ്സുണ്ടാവില്ല എന്നാണ്.
1: അതെ.
0: അപ്പം അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് നമ്മുടെ മക്കളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് പലപ്പോഴും നമ്മൾ തന്നെയാണ്. ഈ നേരത്തെ നുസഹാൻ പറഞ്ഞതുപോലെയുള്ള വീടുകളിൽ പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, കുട്ടികളിലെ ഈ എന്താണ് വഴിതെറ്റലുകൾ, ചാപല്യങ്ങൾ, ഇതൊക്കെ പലപ്പോഴും സംഭവിക്കുന്നത് സ്നേഹിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു തോന്നൽ വരുമ്പോഴാണ്.
1: അറ്റൻഷൻ കൊടുക്കാതിരിക്കുന്നത് ഒരു പ്രശ്നമാണ്. സ്നേഹിക്കപ്പെടാതിരിക്കാനുള്ള തോന്നലുണ്ടാവുക, അറ്റൻഷൻ കൊടുക്കാതിരിക്കുക എന്നുള്ളതൊക്കെ. ഇപ്പോൾ എനിക്കൊരു ചെറിയ മോനുണ്ട്, ഒരു 11 മാസം 12 മാസം, ഈ ഒരു വയസ്സാവാറായി. അപ്പോൾ ഇന്നലെ ഞാനിങ്ങനെ നമ്മളൊരു വൈഫിൻ്റെ അടുത്ത് കുട്ടി ഇരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഫോണിൽ ഒരു എമർജൻസി ആയിട്ട് ചില ഒരു മെസ്സേജ് കൊടുക്കുകയാണ്. അപ്പോൾ അവൻ, ഞാൻ അത് കൊടുത്തുകാണാണ് അവൻ്റെ അടുക്കലേക്ക് വരുന്നത്. അപ്പോൾ അവൻ ഇങ്ങനെ നോക്കുന്നുണ്ട്, ഞാൻ അവനെ കാണുന്നില്ല, അവൻ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ അവനെന്ത് ചെയ്തു, ഒരു അറ്റടിയാണ് ഫോണിന്. ഫോൺ എന്ത് ചെയ്തു, നേരെ എൻ്റെ കയ്യിൽ നിറച്ച് എന്ത് ചെയ്തു, നിലത്തേക്ക് വീണു. അപ്പോൾ അവനെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് അവൻ്റെ ഒരു പ്രയാസം. അവൻ അപ്പോൾ ചെറിയ കുട്ടിയാണല്ലോ. അപ്പോൾ ചെറിയ കുട്ടിയാണെങ്കിൽ പോലും, ചെറിയ കുട്ടിക്ക് പോലും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് അവർക്ക് പ്രയാസമുണ്ടാക്കുന്നുണ്ട്. ഒരു വലിയ മനുഷ്യനായിട്ടുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ ശ്രദ്ധിക്കാതെയും നമ്മൾക്ക് സ്നേഹം നൽകാതെയും നമുക്ക് നമ്മളോട് സംസാരിക്കാതെയും ഇരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാവുകയുള്ളത് നമുക്കെന്നെ ആലോചിക്കാവുന്നേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ മക്കൾക്ക് പലപ്പോഴും അവരോട് തുറന്ന് സംസാരിക്കുക അല്ലേ. ഈ ഇസ്ലാമിക് പാരൻറ്റിങ്ങിൽ പലപ്പോഴും പറയുന്ന 3 ഘട്ടങ്ങളുണ്ട് അല്ലേ. ആദ്യത്തെ 7 വയസ്സ്, പിന്നത്തെ 7 വയസ്സ്, പിന്നത്തെ 7 വയസ്സ്. ആദ്യത്തെ 7 വയസ്സ് എന്ന് പറഞ്ഞാൽ കുട്ടികളോടൊപ്പം ലാളിബോം ഫിസബഴ, ആദ്യത്തെ 7 വയസ്സ് വരെ അവരോട് കളിക്കണം എന്നുള്ളതാണ്. പിന്നത്തിന് 7 വയസ്സിന് അവർ കഥവ് പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. പിന്നത്തിന് 7 വയസ്സ് അവരുടെ കൂട്ടുകാരനായിട്ട് മാറുന്നത്. ഈ 3 വളരെ പ്രധാനപ്പെട്ട ഘട്ടമാണ്. ആദ്യത്തെ 7 വയസ്സ് കുട്ടിയുടെ ബാല്യമുള്ള സമയമാണ്. ആ ബാല്യമുള്ള സമയത്ത് അവരോട് കളിക്കാൻ, അവരോട് കുട്ടിയെപ്പോലെ കളിക്കാൻ എന്ത് ചെയ്യണം, നമ്മൾ തയ്യാറാവണം. അവരെ കുട്ടിയെപ്പോലെ കളിപ്പിക്കാൻ തയ്യാറാണ്. പിന്നത്തിന് 7 വയസ്സ് എന്ന് പറഞ്ഞാൽ ഒരു 7 മുതൽ 14 വരെയുള്ള വയസ്സാണ്. ആ സമയത്ത് അവർക്ക് നമസ്കാരം പഠിപ്പിക്കേണ്ടത്, അതവ് പഠിപ്പിക്കേണ്ടത് അല്ലേ. ഒരു ഏകദേശം ഒരു എൻ്റെ ഓർമ്മ ഒരു 8-ാം ക്ലാസ് 9-ാം ക്ലാസ് വരെയുള്ള സമയമാണ്. ആ സമയത്ത് അവരോട് യഥാർത്ഥത്തിൽ നന്മ പഠിപ്പിച്ചു കൊടുക്കാനുള്ള സമയമാണ്. അപ്പോൾ അത് മാതൃകാപൂർവ്വം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റണം. പിന്നത്തെ ഒരു 7 വയസ്സ് എന്ന് പറഞ്ഞാൽ ഒരു ടീനേജ് അഡോളസൻസ് ഏജിലേക്ക് കടക്കുന്ന സമയമാണ്. ആ സമയത്ത് യഥാർത്ഥത്തിൽ അവരുടെ കൂട്ടുകാരനായിക്കൊണ്ട് മാറണം. സ്വാഹിബ് ഹൂഫീസ് പറയുന്നത് അവരുടെ കൂട്ടുകാരനായിക്കൊണ്ട് അവർക്ക് എന്തും പറയാൻ, എന്തും മനസ്സിലാക്കാൻ, എന്തും തുറന്നു പറയാൻ സാധിക്കുന്ന ഒരു പാരൻറ്റിങ് ആയിക്കൊണ്ട് പാരൻ്റായിക്കൊണ്ട് മാറിയാൽ, ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു പാറ്റേൺ സ്വീകരിച്ച രക്ഷിതാക്കൾക്കൊന്നും കേട്ടില്ല, പ്രയാസങ്ങളുണ്ടായിട്ടില്ല, എല്ലാം തുറന്നു പറയുന്ന രക്ഷിതാക്കളോട് മക്കളുണ്ട്. അതൊക്കെ കാരണം ഇതാണ്. അപ്പം ഇങ്ങനത്തെ ഒരു ലെവലിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ, കുട്ടികളെ കേൾക്കാൻ നമുക്ക് സാധിക്കണമെന്നാണ് ഉറപ്പെടുത്തിയത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ സ്വരം കാതടപ്പിക്കുന്ന സംഗീത വിരുന്നുകളില്ലാതെ നാഥൻ നൽകിയ സ്വരഭംഗിയോടുകൂടെ കാതിനിമ്പമാർന്ന ഗാനവുമായി അൻഷി.

0: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും
1: പീസ് റേഡിയോയിൽ ഇനി ഖുർആൻ പാഠങ്ങൾ. അറിവ് നൽകുന്ന ഉൾക്കാഴ്ച. ഈ വിഷയത്തിലുള്ള മാർഗനിർദ്ദേശങ്ങളുമായി ശ്രോതാക്കളോടൊപ്പം ചേരുന്നു സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, പീസ് റേഡിയോയുടെ ഖുർആൻ പാഠങ്ങൾ എന്ന പ്രോഗ്രാമിലൂടെ എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതു. നാമൊക്കെ ധാരാളമായി കേട്ടിട്ടുള്ള ഒരു ഖുർആനിക വചനമാണ്, അല്ലെങ്കിൽ ഒരാശയമാണ്, അറിവുള്ളവനും അറിവില്ലാത്തവനും ഒരുപോലെയാണോ എന്നത്. അങ്ങനെ ചോദിക്കാനുള്ള കാരണം, അറിവുള്ളവൻ്റെ കാഴ്ചപ്പാടും അറിവില്ലാത്തവൻ്റെ കാഴ്ചപ്പാടും തമ്മിൽ വലിയ അന്തരമുണ്ടാകും. അറിവുള്ളവൻ്റെ സമീപനവും അറിവില്ലാത്തവൻ്റെ സമീപനവും തമ്മിൽ വ്യത്യാസമുണ്ടാകും. ഈ ലോകത്തെയും ഇതിലെ നന്മകളെയും അറിവുള്ളവൻ നോക്കിക്കാണുന്ന കാഴ്ചയല്ല അറിവില്ലാത്തവൻ നോക്കുമ്പോൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് തീർത്തു പറയാൻ സാധിക്കും, അറിവ് മനുഷ്യന് വളരെ വലിയ ഉൾക്കാഴ്ചകൾ നൽകുകയും ഏറ്റവും ശരിയായ നിലപാടുകൾ സ്വീകരിക്കാൻ അവനെ സഹായിക്കുകയും ചെയ്യും. അതിനുള്ള ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ഖുർആനിക വചനം. ഖുർആനിലെ 28 അധ്യായം സൂറത്തുൽ ഖസസിലെ 79 മുതൽ 82 വരെയുള്ള വചനങ്ങൾ പരിശോധിക്കുക. ഇവിടെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമൂഹത്തിൽപ്പെട്ട അവിശ്വാസിയായ ഖാറൂൻ എന്നറിയപ്പെടുന്ന ഒരു വലിയ പ്രമാണി, നാമൊക്കെ ആ ചരിത്രം കേട്ടവരാണ്, മനസ്സിലാക്കിയവരാണ്. ഖാറൂൻ ഒരിക്കൽ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി തൻ്റെ വലിപ്പവും തൻ്റെ സാമ്പത്തിക ശേഷിയും ജനങ്ങളെ കാണിച്ച് കിബറു നടിക്കാൻ വേണ്ടി ഒരിക്കൽ തൻ്റെ എല്ലാ അലങ്കാരങ്ങളുമായി സ്വത്തുക്കളുമായി പുറത്തിറങ്ങുകയുണ്ടായി. അതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് 28 അധ്യായത്തിലെ 79 പറയുന്നത്, ഫഖറജ അലാ ഖൗമിഹി ഫീ സീനതി ഖാല അല്ലദീന യുരീദൂന അൽ ഹയാത അദ്ദുനിയ യാ ലൈത ലനാ മിസ്ലമാ ഊതിയ ഖാറൂൻ ഇന്നഹു ലദൂ ഹദ്ദിൻ അദീം. ഖാറൂൻ തൻ്റെ എല്ലാ അലങ്കാരങ്ങളുമായി സമൂഹത്തിന് ഇടയിലേക്ക് ഇറങ്ങി പുറപ്പെട്ടു. അപ്പോൾ ഐഹിക ജീവിതമാണ് എല്ലാം എന്ന് മനസ്സിലാക്കിയിട്ടുള്ള അറിവ് നൽകപ്പെടാത്ത ആളുകൾ, അവർ മനസ്സിലാക്കിയിട്ടുള്ളത് ഐഹിക ജീവിതവും അതിലെ സുഖാനുഗ്രഹങ്ങളുമാണ് ഏറ്റവും വലുത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഖാറൂനിൻ്റെ ഈ ഒരു പ്രൗഢിയും ഭൗതികമായ സമ്പത്തും കണ്ടപ്പോൾ അവർ പറഞ്ഞത്, യാ ലൈതലന മിസ്ലമ ഊത്തിയ ഖാറൂൻ, ഖാറൂനിന് നൽകപ്പെട്ടതുപോലെ നമുക്ക് നൽകപ്പെട്ടിട്ടില്ലല്ലോ, എന്തൊരു കഷ്ടം എന്നവർ പറഞ്ഞു. അവർക്ക് സങ്കടമുണ്ടായി, അവർക്ക് ദുഃഖമുണ്ടായി. മാത്രമല്ല അവർ പറഞ്ഞു, ഇന്നഹു ലദു ഹദ്ദിൻ അദീം, തീർച്ചയായും ഖാറൂൻ വലിയ ഭാഗ്യവാനാണ് എന്ന് പറഞ്ഞാൽ, ഭാഗ്യത്തിൻ്റെ അടിസ്ഥാനമായി ഐശ്വര്യത്തിൻ്റെ അടിസ്ഥാനമായി അവർ കണ്ടത് ഭൗതികമായ നേട്ടങ്ങളാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾക്കതുപോലെ ലഭിക്കാത്തതിൻ്റെ പേരിൽ അവർക്ക് വലിയ സങ്കടമുണ്ടായി, വിഷമമുണ്ടായി. എന്നാൽ ആ സന്ദർഭത്തിൽ മറ്റൊരു വിഭാഗം ആളുകളും അവിടെ ഉണ്ടായിരുന്നു. അവർ ഒരിക്കലും ഖാറൂനിനെ വലിയ ഒരു ഭാഗ്യവാനായി കണ്ടില്ല. മാത്രമല്ല ഖാറൂനിന് നൽകപ്പെടാത്തത് തങ്ങൾക്ക് നൽകപ്പെടാത്തതിൽ അവർക്ക് യാതൊരു സങ്കടവുമുണ്ടായില്ല. മറിച്ചെന്തായിരുന്നു അവരുടെ പ്രഖ്യാപനം? അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ സംബന്ധിച്ച് പറയുന്നത്, വഖാലല്ലദീന ഊതുൽ ഇൽമ വൈലകും സവാബുല്ലാഹി ഖൈറുൽ ലിമൻ ആമന വഅമില സാലിഹ വലാ യുലഖാഹ ഇല്ലാ സാബിറുൻ. വഖാലല്ലദീന ഊതുൽ ഇൽമ, എന്നാൽ അറിവ് നൽകപ്പെട്ടവർ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ വിജ്ഞാനം കൊണ്ട് തികഞ്ഞ ഉൾക്കാഴ്ച ലഭിച്ച ആളുകൾ, അവരെന്താ പറയുന്നത്? വൈലക്കും, നിങ്ങൾക്ക് നാശം. സവാബുല്ലാഹി ഖൈറുൽ ലിമൻ ആമന വഅമില സാലിഹ, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ പ്രതിഫലമാണ് ഏറ്റവും ഖൈറായത്. പക്ഷേ വലാ യുലഖാഹ ഇല്ലാ സാബിറുൻ, ക്ഷമാലുക്കൾക്ക് മാത്രമേ ആ ഒരു ഭാഗ്യം നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ. എന്നു പറഞ്ഞാൽ സത്യവിശ്വാസവും സൽക്കർമ്മവുമാണ് ഏറ്റവും വലുത്, ഭൗതികമായ നേട്ടങ്ങളല്ല. അവർക്ക് അള്ളാഹു മരണാനന്തര ജീവിതത്തിൽ ഒരുക്കി വച്ചിട്ടുള്ള പ്രതിഫലമാണ് അനശ്വരമായിട്ടുള്ളതും എന്നൊന്നും നിലനിൽക്കുന്നതും. എന്നാൽ ഈ ഭൗതികമായ ലോകത്തിൻ്റെ നേട്ടങ്ങളൊക്കെ ക്ഷണികമാണ്, അത് ഏത് അവസരത്തിലും നഷ്ടപ്പെട്ടു പോകാമെന്നുള്ള തികഞ്ഞ ഉൾക്കാഴ്ചയാണ് അവർക്കുണ്ടായിരുന്നത്. സമൂഹത്തിന് അവർ അത് പറഞ്ഞുകൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അറിവ് അവർക്ക് അത്രയും വലിയ ഒരു ഉൾക്കാഴ്ചയാണ് നൽകിയത്. എന്നാൽ അറിവില്ലാത്ത ആളുകളോ ഭൗതിക നേട്ടത്തെ വലുതായി കാണുകയും അത് ലഭിച്ചവരാണ് മഹാഭാഗ്യവാന്മാരെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്തു. പിന്നീട് എന്താണ് ഉണ്ടായത്? അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഫഖസഫ്ന ബിഹി വബിദാരിഹിൽ അർദ് ഫമാ കാന ലഹു മിൻ ഫിയത്തിൻ യൻസുറൂനഹു മിൻ ദൂനില്ലാ വമാ കാന മിനൽ മുൻതസിരിൻ. അവനെയും അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന എന്തെല്ലാമുണ്ടോ അവൻ്റെ വീടും മറ്റു സ്വത്തുക്കളുമെല്ലാം നാം ഭൂമിയിലേക്ക് താഴ്ത്തിക്കളഞ്ഞു. അവനെ സഹായിക്കാൻ ആരുമുണ്ടായില്ല. അവൻ്റെ സൈന്യങ്ങളോ അവൻ്റെ സംഘങ്ങളോ ഒന്നും അവന് ഉപകാരപ്പെട്ടില്ല. അവൻ്റെ സ്വത്തുക്കളോ സമ്പാദ്യങ്ങളോ സ്ഥാനമാനങ്ങളോ ഒന്നും ഉപകാരപ്പെട്ടില്ല. എല്ലാറ്റിനെയും അല്ലാഹു സുബ്ഹാനഹു വതആല ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു. അപ്പോഴാണ് അറിവ് നൽകപ്പെടാത്ത ആളുകൾക്ക് തിരിച്ചറിവുണ്ടാകുന്നത്. ഭൗതികമായ നേട്ടങ്ങൾ അത് ഒരിക്കലും അനശ്വരമല്ല എന്നും ഏത് സമയത്തും നശിച്ചു പോകാമെന്നും, മറിച്ച് വിജ്ഞാനം നൽകപ്പെട്ടവർ പറഞ്ഞതാണ് ശരിയെന്നും അവർ മനസ്സിലാക്കി. അവർ പറഞ്ഞു, വഅസ്ബഹല്ലദീന തമന്നൌ മകാനഹു ബിൽ അംസ് യഖൂലൂന വൈക അന്നല്ലാഹ് യബ്സുതുർ റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ ലൗലാ അമ്മന്നല്ലാഹു അലൈനാ ലഖസഫ ബിനാ വൈക അന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറുൻ. ഇന്നലെ വരെ ഖാറൂനെ സംബന്ധിച്ച് ഭാഗ്യവാനാണ്, വലിയ നേട്ടം ലഭിച്ചവനാണ്, ഞങ്ങൾക്കതുപോലെ ലഭിച്ചില്ലല്ലോ എന്ന് കരുതിയ ആളുകൾ പറഞ്ഞു, അല്ലാഹു അവനുദ്ദേശിക്കുന്ന ആളുകൾക്ക് ഉപജീവനം വിശാലമായി കൊടുക്കുന്നു, അവനുദ്ദേശിക്കുന്നവർക്ക് ഇടുങ്ങിയതായി നൽകുന്നു. അതേപോലെ തന്നെ ഒരിക്കലും സത്യനിഷേധികൾ, നന്ദി കെട്ടവർ വിജയിക്കുകയില്ല. അല്ലാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് നാം രക്ഷപ്പെട്ടത് എന്ന തിരിച്ചറിവ് അവർക്കുണ്ടായി. സത്യനിഷേധികൾക്ക് വലിയ നഷ്ടമാണുണ്ടാവുക എന്നവർക്ക് മനസ്സിലായി. ഭൗതികമായ നേട്ടമൊന്നും അവനവൻ്റെ കഴിവല്ല, അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് എന്ന തിരിച്ചറിവ് അവർക്ക് ഈയൊരു സംഭവത്തിലൂടെ ഉണ്ടായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശരിയായ വിജ്ഞാനവും ശരിയായ വിശ്വാസവും മനുഷ്യനെ തികഞ്ഞ ഉൾക്കാഴ്ചയുള്ളവനാക്കി തീർക്കുന്നു. ഭൗതികമായ ലോകത്തോട് ഏറ്റവും ശരിയായ സമീപനം സ്വീകരിക്കാൻ അവനെ അത് പ്രാപ്തമാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അറിവ് നേടി ഈ ലോകത്തിൻ്റെയും പരലോകത്തിൻ്റെയും വ്യത്യാസം മനസ്സിലാക്കി മരണാനന്തര ജീവിതത്തിലെ നന്മയ്ക്ക് വേണ്ടി നാം അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. ഒരിക്കലും ഈ ഭൗതികമായ ലോകത്തിലെ നേട്ടങ്ങളുടെ പേരിൽ നാം വഞ്ചിതരാകാൻ പാടില്ല എന്ന പാഠമാണ് ഈ അധ്യായം അതിലെ വചനങ്ങളും നമുക്ക് നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ജസാകുമുല്ലാഹു ഖൈറൻ. ഖുർആൻ പാഠങ്ങൾ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. ഇന്ന് അറിവ് നൽകുന്ന ഉൾക്കാഴ്ച എന്ന വിഷയവുമായാണ് ബഹുമാന്യ പണ്ഡിതൻ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി ശ്രോതാക്കളോടൊപ്പം ചേർന്നത്.

0: കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടയിൽ ഒരു സ്ക്രോളിങ്ങിനിടയിൽ കണ്ടൊരു ഒരു പോസ്റ്റർ, ആ പോസ്റ്റർ ഞാനിങ്ങനെ വായിച്ചപ്പോൾ എനിക്കൊരുപാട് സന്ദേശങ്ങൾ നൽകാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഒരുപാട് സന്ദേശം നൽകുന്ന ഒരു പോസ്റ്ററാണ് തോന്നി. പോസ്റ്റർ ഇങ്ങനെയാണ്: മക്കൾ വലുതാകും, സ്വന്തം ചിറകിൽ പറക്കാനാകും, അവസാനം എനിക്ക് നീയും നിനക്ക് ഞാനും എന്നതിലേക്ക് നമ്മൾ ചുരുക്കും എന്നുള്ളതാണ്. വളരെ കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു പ്രധാനപ്പെട്ടൊരു സംഭവമാണ്. പലപ്പോഴും നമ്മൾ ഈ മക്കൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച് ജീവിക്കാൻ മറന്നുപോയ ഒരുപാട്
1: ദമ്പതിമാരുണ്ട്
0: അല്ലേ. അവർക്ക് നൽകുന്നൊരു മെസ്സേജ് കൂടിയാണ് പലപ്പോഴും എന്ന് വെച്ചാൽ, ഈ ബഹുമാനായ ഹാരിസ് ബിൻ സലീമിൻ്റെ ഒക്കെ സെഷനിൽ പലപ്പോഴും കുടുംബവുമായി ബന്ധപ്പെട്ട സെഷനിലൊക്കെ പറയാറുണ്ട്, ഈ മക്കൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചിട്ട് അവസാനം പ്രായാധിക്യമായിട്ട് ഗൾഫിൽ നിന്നൊക്കെ പ്രവാസത്തിലൊക്കെ തിരിച്ചു വരുന്ന ഒരുപാട് ആളുകളുടെ സംഭവങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് സ്നേഹക്കുള്ളതൊക്കെ കേൾക്കാൻ കഴിയും. യഥാർത്ഥത്തിൽ നമ്മൾ അവസാനം തിരിച്ച് ബാക്കിയാവുന്നത് പലപ്പോഴും എന്താ വെച്ചാൽ ഭാര്യയും ഭർത്താവും മാത്രമാണ് എന്നുള്ളതാണ്. മറ്റൊരു വിഷയം കാണാറുള്ളത് എന്താ വെച്ചാൽ, ചില എന്തിനും ഏതിനും മക്കൾക്ക് വേണ്ടി വാദിക്കുന്ന മാതാപിതാക്കളെ കാണാൻ കഴിയും. ചിലപ്പോൾ മകനൊരു തെറ്റ് ചെയ്താൽ ഉപ്പ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ ഉമ്മക്ക് ആ കുട്ടിയോട് സ്വാഭാവിക ഒരു വാത്സല്യം കൂടുതലുണ്ടാവില്ല സ്വാഭാവികമായിട്ടും. ആ വാത്സല്യം കൂടുതലുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചോദിച്ചാൽ മകന് വേണ്ടി ഉമ്മ എന്ത് ചെയ്യും, സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഉപ്പാക്കും ഉമ്മാക്കും ഇടയിൽ എന്തുണ്ടാവും, ചെറിയ ക്ലാഷ് ഉണ്ടാവാറുണ്ട്. അങ്ങനെയൊക്കെ സംഭവിച്ച അവസാനം മക്കളുടെ വിഷയത്തിൽ പോലും മാതാപിതാക്കൾക്കിട ദമ്പതിമാർക്കിടയിൽ ഭിന്നാഭിപ്രായങ്ങൾ സംഭവിച്ച അവസാനം അത് ചിലപ്പോഴൊക്കെ കുടുംബബന്ധത്തിന് വലിയ വിള്ളലുകൾ, പ്രത്യേകിച്ച് ദാമ്പത്യബന്ധത്തിന് വലിയ ഉള്ളലുകളൊക്കെ സംഭവിക്കുന്ന കേസുകൾ നമ്മൾ കാണാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഒരു സമയത്ത് എനിക്ക് ഓർമ്മപ്പെടുത്ത എനിക്ക് മനസ്സിലാവുന്ന നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന വിഷയം എന്താ വെച്ചാൽ, എത്രയൊക്കെ പോയി കഴിഞ്ഞാലും അവർ വലുതാകും, അവരുടെ കുടുംബവും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മുടെ ദാമ്പത്യം തകരുന്ന ഒരവസ്ഥ എന്ത് ചെയ്യാറുണ്ട്, ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. മറ്റൊരു സംഭവം കൂടി ഓർമ്മ, പണ്ട് കാലത്തൊക്കെ ഈ നമ്മുടെ വീടുകളിൽ, ഇപ്പോഴൊക്കെ അത് കോമൺ ആയി തുടങ്ങി, ഈ പണ്ട് കാലത്തൊക്കെ നമ്മുടെ വീടുകളിൽ ഈ ഒരു പ്രായം കഴിഞ്ഞാൽ ഉപ്പയും ഉമ്മയും എന്തു ചെയ്യാറില്ല, ഒരുമിച്ച് കിടക്കാറില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ, കുറച്ച് പ്രായമൊക്കെ ആയി കഴിഞ്ഞാൽ മക്കളെന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ച് എന്ത് ചെയ്യും, ഉപ്പയും ഉമ്മയും എന്ത് ചെയ്യാറില്ല, കിടക്കാറില്ല. എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ, എൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ ഉപ്പയും ഉമ്മയും ഒരുമിച്ച് കിടക്കണത് ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം ഞാൻ ചെറുപ്പം കഴിഞ്ഞ് ഉമ്മയുടെ ഉപ്പയുടെ ഒരു പ്രായമൊക്കെ ആയ സമയത്ത്, ഏകദേശം ഒരു 40 വയസ്സ് കഴിഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും രണ്ട് റൂമിൽ കിടക്കുന്നത് ഞാൻ കണ്ടത്. എൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കാണുന്നത് എൻ്റെ ഉപ്പയും ഉമ്മയും ഒരുമിച്ച്. അപ്പോൾ ചില
1: ഒരു പ്രധാനപ്പെട്ട ഘടകം അവരെ വേർപ്പെടുത്തിയ ഒരു പ്രധാനപ്പെട്ട ഘടകം മോനായിരിക്കാം.
0: അതെ, ആയിരിക്കാം.
1: അവൻ്റെ സാഹചര്യങ്ങൾ, അവനെ വളർത്തുന്ന ഘടകങ്ങൾ, അവന്റെ കാര്യങ്ങൾ നോക്കേണ്ടതുള്ളത് കൊണ്ടും മറ്റൊക്കെ അങ്ങനെ അവർ ജീവിക്കാൻ മറന്നവരാകാം. അതിൽ പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ആഡ് ചെയ്യാനുള്ളത് രണ്ട് കാര്യങ്ങൾ. അതിലൊന്ന്, ഈ ചിലപ്പോൾ ഈ മക്കൾക്ക് വേണ്ടിയും വേർപിരിയാത്ത ദമ്പതിമാരുണ്ടാകാം.
0: തീർച്ചയായിട്ടും
1: മക്കളെ ആലോചിച്ച് എന്തായാലും ഇപ്പോൾ കുട്ടികളൊക്കെ ആയി, ഇപ്പോൾ ഒരു നിലക്കും പൊരുത്തപ്പെടാതെ ജീവിക്കുന്നവർ സ്വാഭാവികമാണ്. രണ്ട് ദിക്കിൽ നിന്ന് വരുമ്പോൾ, രണ്ട് സംസ്കാരങ്ങളും രണ്ട് സ്വഭാവ രീതികളും രണ്ട് വളർത്തലുകളിൽ നിന്നും വരുമ്പോൾ രണ്ട് സംസ്കാരം ഉണ്ടാവുക, രണ്ട് സ്വഭാവം ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ്. എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ല. ഒരാളും അങ്ങേയറ്റത്തെ എന്താണ് പ്രഷറുള്ള ആളും ഒരാളൊട്ടും പ്രഷറില്ലാത്ത ആളും, ചിലപ്പോൾ രണ്ടെണ്ണം നല്ല പ്രഷറുള്ളവരായിരിക്കും. ഇങ്ങനെയൊക്കെ വിഷയങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ ചില ആളുകൾ ഇപ്പോൾ നമുക്ക് കൗൺസിലിങ്ങിലൊക്കെ സംസാരിക്കുമ്പോൾ പറയാൻ പറ്റും, ഞാൻ അവരുടെ കൂടെ ജീവിച്ചോളാം, ഞങ്ങളങ്ങനെ പോയിക്കോളാം, എന്തായാലും മക്കളൊക്കെ ആയില്ലേ. അങ്ങനെ മക്കളെ വേർപ്പെടുത്താത്ത കുടുംബവും ജീവിതവും അങ്ങനെ ജീവിക്കുന്ന ആളുകളുണ്ട്. ചിലപ്പോൾ അവരിപ്പോൾ ഈ പറഞ്ഞ പോലെ മക്കൾക്ക് വേണ്ടി ജീവിച്ച അവസാന നാളിൽ വരുമ്പോൾ, ഒറ്റപ്പെടുന്നൊരു ഘട്ടം വരുമ്പോൾ
0: തിരിച്ചറിയുകയും
1: സ്വയം, അപ്പോൾ ഒരു പക്ഷെ അവർ അത് അൽഹംദുലില്ല വേർപ്പെട്ട് പോകാതിരുന്നത് ഹെയറായി എന്ന് ആ സമയത്ത് ഉൾക്കൊള്ളുന്നൊരു ഘട്ടം വരും. അപ്പോൾ നമ്മൾ എത്രയൊക്കെ പിടിച്ചു വളർത്തിയാലും അവരുടെ ചിറകുകൾ വളർന്നാൽ അവർ വാനലോകത്തേക്ക്, അങ്ങനെ അവർക്ക് കണ്ണെത്താ ദൂരത്തേക്ക് അവർ പറന്നു പോകും. അത് അവരുടെ ഡ്രീംസുകളാണ്, നമ്മളെ കൂടി ഡ്രീംസുകളാണ്. നമ്മളൊരിക്കലും അവരെ ആ കൂട്ടിൽ തന്നെ അടച്ചിടൂല, അത് മറ്റൊരു കാര്യമാണ്. പക്ഷെ എന്നിരുന്നാലും മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ മാതാപിതാക്കളെ പരിഗണിക്കണം എന്നുള്ളത് ഒരു ഹക്കാണ്. പക്ഷെ ഈ വിദേശങ്ങളിലേക്കൊക്കെ ജോലിക്കും മറ്റൊക്കെ പോകുന്ന മക്കള്, ഇവർ എത്ര മാതാപിതാക്കളെ വിളിച്ചാലും ചിലപ്പോൾ അവർ പോവില്ല. അവർക്ക് തൊട്ടടുത്ത് വീട് വെച്ച മകന്റെ വീട്ടിലേക്ക് പോലും സ്വന്തം വീട്ടിൽ നിന്ന് ഇവർ മാറി നിൽക്കൂല. അപ്പോൾ അങ്ങനെ ഒരു ഒരു ഗൃഹാതുരത്വം
0: ഫീൽ ചെയ്ത ആൾക്കാരുണ്ട്.
1: അപ്പോൾ അങ്ങനെയുള്ള ഒരു ഘട്ടങ്ങളിലൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ ഒരു പോസിറ്റീവ് വളരെ മനോഹരമായി തീരും ആ സമയത്ത്.
0: അതെ, പിന്നെ പലപ്പോഴും വേറൊരു സന്തോഷം, വേറൊരു വിഷയം എന്താ വെച്ചാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം മക്കൾക്ക് വേണ്ടി അമിതമായിട്ട് ശ്രദ്ധ ചെലുത്തുന്ന ആൾക്കാരുണ്ടല്ലോ. ഈ ചിലപ്പോഴൊക്കെ നമ്മൾ തിരിച്ചറിയല് വയസ്സായതിനു ശേഷമായിരിക്കും. നമ്മൾ സൂചിപ്പിച്ചു ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീജ റളിയല്ലാഹു അൻഹ എപ്പോഴും ഓർക്കുന്ന സന്ദർഭം എന്ത് ചെയ്യാറുണ്ട്, നമുക്ക് ഹദീസുകളിൽ കാണാൻ പറ്റും. ആയിഷ റളിയല്ലാഹുവിനോട് പറയുന്നുണ്ട്, എൻ്റെ ഹദീജ ഉണ്ടായിരുന്ന കാലഘട്ടം എന്ന് പ്രവാചകൻ പറയുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹുവിന് പറയുന്നുണ്ട്, എത്ര അതിനേക്കാൾ ചെറുപ്പക്കാരായിട്ടുള്ള ഭാര്യമാർ നിങ്ങൾക്കുണ്ട്, എന്നിട്ട് നിങ്ങൾ ആ ഒരു ഭാര്യയെക്കുറിച്ച് അല്ല ഇത്രയും കാലമായിട്ട് ഓർക്കുന്നത് എന്ന് ആശ്ചര്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. സ്വാഭാവിക സ്ത്രീകൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു ചെറിയൊരു ഇത്. അപ്പോൾ ആ സമയത്ത് പ്രവാചകൻ പറഞ്ഞത്, എനിക്ക് ആദ്യമായി ഞാൻ ആദ്യം വിവാഹം കഴിച്ച വ്യക്തി ഖദീജ റളിയല്ലാഹുവാണ്, സമ്പത്തില്ലാത്ത കാൽ സമ്പത്ത് കൊണ്ട് എന്നെ സഹായിച്ച വ്യക്തി ഖദീജ റളിയല്ലാഹുവാണ്, എന്നെ അവളിലാണ് എനിക്ക് ആദ്യമായി മക്കളുണ്ടായത് എന്നൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്ന് എണ്ണി പറയുന്നത്. അപ്പോൾ ചില ബന്ധങ്ങൾ നമ്മൾ തിരിച്ചറിയില്ല. പ്രവാചകനത് അങ്ങനെ ആയെന്നല്ല പറഞ്ഞു, പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില ബന്ധങ്ങൾ നമ്മൾ തിരിച്ചറിയൽ പിന്നീടായിരിക്കും, ചില ബന്ധത്തിൻ്റെ ആഴം തിരിച്ചറിയൽ പിന്നീടായിരിക്കും അല്ലേ. അപ്പോൾ ഈ ഭാര്യാഭർത്ത ബന്ധത്തിൻ്റെ ഒരു ഊഷ്മളമായ ഒരു സമയം, മവദ്ദത്തും വറഹ്മ എന്ന് പറയാറുണ്ടല്ലോ, ആദ്യം മവദ്ദത്താണ് പിന്നെ റഹ്മത്താണ്, ഈ മവദ്ദത്തിൽ നിന്നാണ് പിന്നെ റഹ്മത്തിലേക്ക് എത്താറുള്ളത്. അപ്പോൾ ഊഷ്മളമായ മവദ്ദത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ചിലപ്പോൾ നമ്മൾ തിരിച്ചറിയാൻ പറ്റാത്ത പലതും നമ്മൾ തിരിച്ചറിയൽ പ്രായമായ റഹ്മത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ തിരിച്ചറിയും നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള റിയാലിറ്റി പലപ്പോഴും തിരിച്ചറിയൽ അപ്പോഴായിരിക്കും.
1: പക്ഷേ നിങ്ങൾ പറഞ്ഞ ഒരു കേസ്
0: പറഞ്ഞോളൂ,
1: അതായത് നമ്മൾ ഈ കുട്ടികളെ വളർത്തുമ്പോഴാണ് പലപ്പോഴും മാതാപിതാക്കൾ ജീവിക്കാൻ മറന്നു പോകുന്നത് എന്ന് പറയുന്നത്. എന്താണ് അവിടെ എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പേര് പറഞ്ഞ് ജീവിതത്തിലെ നല്ല നിമിഷങ്ങളെ നഷ്ടപ്പെടുത്തി കളയുന്ന പല രക്ഷിതാക്കളുണ്ട്. അത് ചിലപ്പോൾ ഭാര്യയാകാം അല്ലെങ്കിൽ ഭർത്താവാകാം. മക്കളുണ്ടാവുന്നത് വരെ അവർ നല്ല റാഹത്തോടുകൂടി വളരെ സ്നേഹത്തോടെ, ഞങ്ങൾ നേരത്തെ പറഞ്ഞ ആ മവദ്ദത്തോടുകൂടി അങ്ങനെ ജീവിക്കും. ഈ മവദ്ദത്തും റഹ്മത്തും ശേഷം മുമ്പ് പറയാനുള്ള അതിലെ ആ ഒരു മനോഹാരിത അത് ഏറ്റവും രസമാണ്. കാരണം മവദ്ദത്ത് ചിലപ്പോൾ നഷ്ടപ്പെടാം, ചിലപ്പോൾ ഉണ്ടാവാം, ചിലപ്പോൾ ചില സമയത്ത് അതിലൊരു നീക്കുപോക്കുകൾ ഉണ്ടാകും. പക്ഷെ റഹ്മത്ത് എപ്പോഴും ഒരുപോലെ അവിടെ ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അതുവരെ അവർ നല്ല മവദ്ദത്തിലേക്ക് കഴിഞ്ഞുകൂടി മക്കളുണ്ടായി കഴിയുമ്പോൾ സ്വാഭാവികമായും കുറേ സമയം മക്കൾക്ക് വേണ്ടി കൊടുക്കുകയും ഭർത്താവിനെ പരിഗണിക്കാതിരിക്കുകയും ചെയ്യുന്ന ഭാര്യമാർ, അല്ലെങ്കിൽ ഭാര്യയെ പിന്നീട് എനിക്കൊരു കുട്ടിനെ കിട്ടി ഇനിയിപ്പോൾ ഉള്ള ആവശ്യമില്ല അങ്ങനെ ചിന്തിക്കുകയും, അപ്പോൾ അത് ശരിക്കും നമ്മുടെ മക്കൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതം ഒന്നുകൂടി മനോഹരമാക്കാനാണ് പരിശ്രമിക്കേണ്ടത്. ഇത് നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. പക്ഷെ എന്നാലും അവർ ഉള്ളു തുറന്ന് പറയണു ഉണ്ടാവില്ല, അവർക്ക് മനസ്സിൽ പരസ്പരം ആ ഒരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നുണ്ടാകും. ഇത് നിങ്ങൾ ആ പറഞ്ഞ ആ ഒരു പോസ്റ്റ് ശരിക്കും ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ നടക്കുന്ന ഒരു സംഗതിയാണ്. മക്കളുണ്ടാകുമ്പോൾ നമുക്കിടയിലുള്ള ഡിസ്റ്റൻസ് അല്ല ഉണ്ടാകേണ്ടത്, അടുപ്പമാണ് കൂടേണ്ടത് എന്നുള്ള ഒരു മനോഹരമായ ചിന്ത.
0: അടുപ്പമുണ്ടാകാനുള്ള ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ തോന്നുന്നുണ്ട്. ഈ പലപ്പോഴും ഈ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവില്ല എപ്പോഴച്ചാൽ മക്കളുടെ എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോൾ ഉപ്പയും ഉമ്മയും അല്ലെങ്കിൽ ദമ്പതിമാർ തമ്മിൽ രണ്ടഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോഴല്ലോ, രണ്ട് വിദൂരമായ ധ്രുവങ്ങളിൽ രണ്ടുപേരും നിന്നുകൊണ്ടുള്ള അഭിപ്രായങ്ങൾ പറയുമ്പോഴോ, ഒരാളതിനെ സപ്പോർട്ട് ചെയ്യും, ഒരാൾ ചിലപ്പോൾ ഇതിന് സപ്പോർട്ട് ചെയ്യാത്ത രൂപത്തിൽ നിന്ന് അഭിപ്രായം പറയുമ്പോഴായിരിക്കും സ്വാഭാവികമായിട്ട് എന്ത് വെച്ചാൽ മക്കളുടെ വിഷയത്തിൽ ഇവർക്ക് ഗ്യാപ്പ് സംഭവിക്കാറുള്ളത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി എന്താ വെച്ചാൽ, നല്ല എന്താ വെച്ചാൽ ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ രണ്ടുപേരും ഡിസ്കസ് ചെയ്ത് ഒരു തീരുമാനത്തിലെത്തുക, അതിനുശേഷം മക്കളോട് സംസാരിക്കുക. അല്ലാതെ നമ്മൾ മകൻ വന്ന മകൻ അല്ലെങ്കിൽ മകള് വന്നൊരു കാര്യം പറയുമ്പോൾ ഉടനെ ചാടിക്കേറി നമ്മൾ അഭിപ്രായം പറയുന്നതിനപ്പുറത്തേക്ക് നമ്മൾ കേൾക്കുക, പരിപൂർണമായി കേൾക്കുക. ആ കേട്ടതിന് ശേഷം നമ്മൾ രണ്ടുപേരും കൂടി സംസാരിച്ച്, ഭാര്യയും ഭർത്താവും നമ്മൾ ഒരുമിച്ച് സംസാരിച്ച് ആ പ്രശ്നത്തിന് എന്താണ് ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ എന്ന് കണ്ടെത്തി അവരെന്ത് ചെയ്യുക, അതിനുശേഷം മക്കളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ബന്ധങ്ങളുടെ അടുത്ത് കെട്ടുറപ്പ് കൂടുകയും ചെയ്യും. മക്കൾക്കിടയിൽ മനസ്സിലാകും എന്ത്, ഉപ്പയും ഉമ്മയും തീരുമാനിച്ചിട്ട് ഒരുമിച്ചൊരു അഭിപ്രായം പറയുള്ളൂ എന്നുള്ളൊരു തീരുമാനം ചെയ്യും. മറ്റേ സംഭവിക്കുന്നത് നമ്മൾ സാധാരണയൊക്കെ പറയാറുണ്ട്, നമ്മൾ ഉപ്പൊരു കേന്ദ്ര കമ്മിറ്റി, അതായത് സെൻട്രൽ ഗവൺമെൻറ്റും ഉമ്മൊരു സ്റ്റേറ്റ് ഗവൺമെൻറ്റും ആണ് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം പറയുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ അവതരിപ്പിച്ചിട്ടാണ് സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് എത്തിയത് പറയാറുണ്ടല്ലോ. അപ്പോൾ ഉമ്മ ചില മക്കളൊക്കെ കുറച്ചൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും,
1: പക്ഷേ
0: നേരെ തിരിച്ചുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താ വെച്ചാൽ ഞാൻ സൂചിപ്പിച്ചത്, അവിടെയും അഭിപ്രായങ്ങൾ പറയുമ്പോൾ രണ്ട് വിദൂരമായ അഭിപ്രായങ്ങൾ ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുമ്പോഴാണ് ദമ്പതിമാർക്കിടയിലെ കെട്ടുറപ്പ് ഏറ്റവും നന്നായിട്ട് എന്ത് ചെയ്യുക, മക്കളുടെ വിഷയത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഉറപ്പെടുത്താനുള്ളത്.
1: വളരെ മനോഹരമായൊരു ടെക്സ്റ്റിലൂടെ ഇന്നത്തെ ഈ ഒരു മോർണിംഗ് സെഷനിൽ വളരെ മനോഹരമായൊരു ചിന്ത, ഞാൻ നുസ്ഹാൻ രണ്ടത്താണ് അത് അവതരിപ്പിക്കുമ്പോൾ ആ ഒരു ടെക്സ്റ്റുകൾ ഇങ്ങനെ വായിക്കുമ്പോൾ ശരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഫീൽ ചെയ്യുന്ന ഒരു റിയാലിറ്റി ആയിട്ടാണ് നമുക്കത് തോന്നിയത്. ബറക്കല്ലാഹു ഫീക്കും, ജസാകുമുല്ലാഹു ഖൈറ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നു വേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അപ്രതീക്ഷിതമായൊരു ദിവസം അധികം ബഹളമുണ്ടാക്കാതെ വീട്ടുമുറ്റത്തെത്തിയ ആംബുലൻസിൽ നിന്നൊരു ഫ്രീസർ മുറ്റത്തേക്ക് ഇറക്കി വെച്ചു. തണുത്തുറഞ്ഞ അതിലെ ശരീരത്തിൻ്റെ അരികിലേക്ക് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി തൻ്റെ കൂടെയുണ്ടായിരുന്ന പെണ്ണെത്തുന്നു. ചൂടുള്ളൊരു ചുംബനം നൽകി അവൾ ആൾക്കൂട്ടത്തിലേക്ക് പതിയെ മാറുമ്പോൾ ലോകം അവളെ വിധവയെന്ന് വിളിച്ചു, അവരുടെ മക്കളെ അനാഥരെന്ന് വിളിച്ചു. ഈ വിധവകൾ അവർ നമ്മുടെ ചിന്തയിലെ ചോദ്യങ്ങളാണോ? അവർ നമ്മുടെ ആലോചനയിലെ വിഷയങ്ങളാണോ? നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽപ്പക്കങ്ങളിൽ അവരുണ്ടോ? തുറിച്ച കണ്ണുമായി കാമവെറിയന്റെ നോട്ടങ്ങൾക്കു മുന്നിൽ ചൂളിപ്പോയി തലതാഴ്ത്തി തടിരക്ഷപ്പെടുത്തുന്ന, നൊമ്പരങ്ങളുടെ തീരാത്ത നൊമ്പരങ്ങളുടെ കടലടിക്കുന്ന മനസ്സുമായി ജീവിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് റോളുണ്ട്. അവരാശ്വസിപ്പിക്കൽ, കൂടെ നിൽക്കൽ, ചേർന്ന് നിൽക്കൽ. അവരുടെ മക്കൾക്ക് ആഘോഷ നിമിഷങ്ങളിലും അധ്യയന ദിനങ്ങളിലും അല്ലാത്ത ഘട്ടങ്ങളിലുമൊക്കെ വേണ്ട ആവശ്യങ്ങൾ ഓരോന്ന് കുറിച്ചെടുത്ത് അവരുടെ വിഷയങ്ങൾ പരിഹരിക്കൽ. യത്തീംഖാനയുടെ സ്നേഹത്തടങ്കലുകളിൽ അടക്കപ്പെട്ട ഇസ്തിരിയിടാത്ത കുപ്പായവും വൃത്തിഹീനമായ വേഷവും നഖവും മുടിയും വെട്ടാത്ത ഭാവങ്ങളുമായി കഴിയുന്ന പാവം കുട്ടികൾക്ക് ഒരു ചെമ്പ് നിറയെ ബിരിയാണി വെച്ചു കൊടുക്കൽ മാത്രമാണ് അനാഥ സംരക്ഷണമെന്ന് വിചാരിക്കുന്ന കാലത്ത് നിന്ന് നമ്മുടെ സമൂഹം തിരിച്ചു നടന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഗൗരവതരമായ ചിന്തകൾക്ക്, ആലോചനകൾക്ക് നമുക്ക് നേരം കിട്ടണം. നാം നമ്മളോട് ചോദിക്കണം, അനാഥ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ, വിധവാ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്തു? എന്റെ കുഞ്ഞുങ്ങൾ അനാഥമാകാൻ, എന്റെ ഭാര്യ വിധവയാകാൻ ഒരു നിമിഷത്തിന്റെ വ്യത്യാസം മാത്രം മതി എന്ന ആലോചനയിൽ നിന്നാവട്ടെ ജീവിതത്തിലെ നല്ല നടപ്പും നല്ല തീരുമാനങ്ങൾ.
5: ഇസ്ലാമിക വൈജ്ഞാനിക ഗ്രന്ഥങ്ങളിൽ വിശ്വപ്രസിദ്ധമാണ് ഇമാം നവവി റഹിമഹുള്ളയുടെ റിയാദു സ്വാലിഹീൻ. വിശുദ്ധ ഖുർആനും പ്രവാചക ചിരിയും ആധാരമാക്കി കർമ്മപരവും വിശ്വാസപരവുമായ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഈ കൃതി ഇന്ന് പീസ് റേഡിയോയിലൂടെ നമ്മിലേക്ക് എത്തിയിരിക്കുകയാണ്. റിയാദു സ്വാലിഹീൻ, ദൃഢപ്രതിജ്ഞ എന്ന വിഷയത്തിലൂന്നിയാണ് ഇന്നത്തെ റിയാദു സ്വാലിഹീൻ നമ്മോട് പങ്കുവയ്ക്കുന്നത്. അവതരണം മുജീബ് റഹ്മാൻ സലാഹി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. കഅബ് റളിയല്ലാഹു തആല അൻഹു തന്റെ തൗബ സ്വീകരിച്ചതിലുള്ള സന്തോഷം കാരണത്താൽ അതിനുള്ള ശുക്ർ എന്ന നിലക്കും അദ്ദേഹം തന്റെ ധനത്തിൽ നിന്നൊരു ഭാഗം ധർമ്മം ചെയ്തു എന്നാണ് നമ്മൾ അവസാനമായി പറഞ്ഞത്. തുടർന്നുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, വകുൽത്തു, ഞാൻ പറഞ്ഞു, അഥവാ കഅബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഇന്നല്ലാഹ തആല, തീർച്ചയായും അല്ലാഹു, ഇന്നമാ അൻജാനി, അവൻ എന്നെ രക്ഷപ്പെടുത്തി, ബിസ്സിദ്ഖ്, സിദ്ഖ് കാരണം, ഞാൻ സത്യം പറഞ്ഞത് കാരണമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല എന്നെ രക്ഷപ്പെടുത്തിയത്. വഇന്ന മിൻ തൗബത്തി, അതുകൊണ്ട് എന്റെ തൗബയിൽപ്പെട്ടതാണ്, എന്റെ തൗബയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല എന്റെ തൗബ സ്വീകരിച്ചതിനുള്ള അതിനുള്ള ശുക്ർ ആണ്. എന്ത്? അല്ലാ ഉഹദ്ദിസ, ഞാൻ സംസാരിക്കുകയില്ല, പറയുകയില്ല, ഇല്ലാ സിദ്ഖൻ, സത്യമല്ലാതെ, ഇനി ഞാൻ സത്യം മാത്രമേ പറയുകയുള്ളൂ എന്നതും എൻ്റെ തൗബയുടെ ഭാഗമാണ്. മാ ബഖീതു, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം, ഇനി ജീവിതത്തിൽ ഒരിക്കലും ഞാൻ കളവ് പറയുകയില്ല, സത്യം മാത്രമേ പറയൂ, ഇന്നേ വരെ പറഞ്ഞിട്ടില്ല, ഇനിയും ഞാൻ കളവ് പറയുകയേയില്ല, സത്യം മാത്രമേ പറയുകയുള്ളൂ എന്നതും എൻ്റെ തൗബയുടെ ഭാഗമാണ്. പവല്ലാ, അല്ലാഹു തന്നെയാണ് സത്യം. മാ അലിംതു അഹദൻ മിനൽ മുസ്ലിമീന, മുസ്ലിങ്ങളിൽ ഒരാളെയും എനിക്കറിയില്ല. അബിലാഹുല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വതആല ആ വ്യക്തിക്ക് നിഅമത്ത് ചെയ്തതായി. അബില എന്ന് പറഞ്ഞാൽ അൻഅമ, നിഅമത്ത് ചെയ്തു. അല്ലാഹു തആല ഏതെങ്കിലും ഒരു മുസ്ലിമിന് നിഅമത്ത് ചെയ്തതായി എനിക്കറിയില്ല. ഈ സിദ്ഖുൽ ഹദീസ്, സത്യം പറഞ്ഞത് കാരണത്താൽ, മുന്തു ദക്കർത്തു ദാലിക്, ഞാനത് പറഞ്ഞത് മുതൽക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, അഹ്സന മിമ്മാ അബിലാനി അല്ലാഹു തആല, അഹ്സന മിമ്മാ അബിലാനി, എനിക്ക് അവൻ നിഅമത്ത് നൽകിയതിനേക്കാൾ ഏറ്റവും മുന്തിയ ഒരു നിഅമത്ത്, അഥവാ ഞാനീ സത്യം തുറന്നു പറഞ്ഞതിനാലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്ക് ഏറ്റവും വലിയ ഒരു നിഅമത്ത് നൽകിയതായി, അഥവാ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കാനും ആ സത്യസന്ധത ഞാൻ പാലിക്കുമെന്ന് പറഞ്ഞ കാര്യത്തിൽ പ്രതിബദ്ധത പുലർത്തുവാനുമുള്ള ആ നിഅമത്ത് എനിക്ക് അല്ലാഹു തആല നൽകിയത് ഞാനിതിൽ ഉറച്ചു നിന്നതുകൊണ്ടാണ്. അതുവഴി അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്ക് ഏറ്റവും വലിയ നിഅമത്താണ് നൽകിയിട്ടുള്ളത്, വേറൊരാൾക്കും അങ്ങനെ ഒരു നിഅമത്ത് നൽകിയതായി എനിക്കറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അത്രയും വലിയ നിഅമത്ത് ഇതുവഴി എനിക്ക് നൽകിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അബില എന്ന വാക്ക്, അത് നിഅമത്ത് ചെയ്യുക, അനുഗ്രഹം ചെയ്യുക എന്നർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ സൂറത്ത് അൽ ബഖറയിൽ ഫിറൌനുമായി ബന്ധപ്പെട്ട വിഷയം പറയുന്ന സമയത്ത് വഫീദാലിക്ക ബലാഉൻ, അതിൽ ബലാഗും മിർ റബ്ബിക്കും അലീം എന്ന് പറഞ്ഞതായി കാണാം. അതിൽ, അഥവാ അതിൽ എന്ന് പറഞ്ഞാൽ ഫിറാവൂനിന്റെ പീഡനത്തിൽ നിന്ന് നിങ്ങളെ അവൻ രക്ഷപ്പെടുത്തിയതിൽ അതിൽ നിങ്ങൾക്ക് വലിയ ഞാമത്തുണ്ട്. ഞാമത്തുൻ ഉമ്മ എന്നവിടെ വ്യാഖ്യാനങ്ങൾ കാണാം. അതുപോലെ ബലാഹ് എന്ന് പറഞ്ഞാൽ, അബില എന്ന് പറഞ്ഞാൽ പരീക്ഷിക്കുക എന്നർത്ഥത്തിലും കാണാം. ഇപ്പോൾ സാധാരണഗതിയിൽ ബലാഹ് എന്ന് പറയുന്നത് പരീക്ഷണം, പ്രയാസകരമായ രീതിയിലുള്ള പരീക്ഷണം, ഷെറായ നിലക്കുള്ള പ്രത്യക്ഷത്തിൽ നമുക്ക് ഷെറായി തോന്നുന്ന വിഷയത്തിലുള്ള പരീക്ഷണങ്ങൾക്കാണ് പൊതുവേ അത് ഉപയോഗിക്കാറുള്ളതെങ്കിലും അബില എന്നുള്ള വാക്ക്, ബല എന്നുള്ള വാക്ക് ഞാമത്ത് നൽകുക, അനുഗ്രഹം നൽകുക, അനുഗ്രഹം നൽകുക എന്ന അർത്ഥത്തിലും ഉപയോഗിച്ച് കാണാം. ഇവിടെ ആ അർത്ഥത്തിലാണ്, അൻആമ എന്ന അർത്ഥത്തിലാണ് അത് ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. വല്ലാഹി, അല്ലാഹു തന്നെയാണ് സത്യം. മാ തഅമ്മത്തു കദ്ബതൻ, ഞാൻ ഒരു കളവും ഇനി മനഃപൂർവ്വം പറയുകയില്ല. അല്ലാഹു തന്നെയാണ് സത്യം. മനഃപൂർവ്വം എന്ന് പറയുന്നത് അബദ്ധവശാൽ സംഭവിച്ചു പോകാം, അബദ്ധത്തിലോ മറവിയാലോ സംഭവിച്ചു പോകാം എന്നത് സൂക്ഷിക്കാൻ വേണ്ടിയാണ്, ആ ഒരു എഹ്തിറാസിന് വേണ്ടിയാണ് മാ തഅമ്മത്തു മനഃപൂർവ്വം എന്ന പദം പ്രയോഗിച്ചിട്ടുള്ളത് എന്നാണ് പണ്ഡിതന്മാർ അതിന് നൽകിയ വ്യാഖ്യാനം. ഇപ്പം കളവ് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ മുന്ത് കുൽത്തു ദാലിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാനത് പറഞ്ഞത് മുതൽക്ക്, അഥവാ ഈ ജീവിതകാലം മുഴുവനും ഞാൻ ജീവിക്കുന്ന കാലമത്രയും ഇനി സത്യമേ ഞാൻ പറയൂ എന്ന് ഞാൻ പറഞ്ഞ അന്ന് മുതൽക്ക് ഞാൻ പിന്നീട് ഒരു കളവും പറഞ്ഞിട്ടില്ല, അതിന് മുമ്പും പറഞ്ഞിട്ടില്ല, അതിന് ശേഷവും ഒരിക്കലും ഞാൻ അത് പറഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം തീർത്തു പറയുന്നു. ഇലായോമി ഹാദ, എൻ്റെ ഈ ദിവസം വരെ, ഈ ദിവസം വരെ ഞാനത് പറഞ്ഞിട്ട്. വഇന്നീല അർജു അയ്യഹ്ഫലനി അല്ലാഹു തആല ഫീമാ ബഖിയ, ശേഷിക്കുന്ന കാലത്തും അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്ക് അതിന്, എനിക്ക് ആ വിഷയത്തിൽ എനിക്ക് ഹിഫ്ള് സംരക്ഷണം നൽകും. സത്യം തന്നെ പറഞ്ഞുകൊണ്ട് ആ രീതിയിൽ മുന്നോട്ട് പോകാൻ അല്ലാഹു തആല എന്നെ സഹായിക്കുമെന്ന് ഞാനിതാ പ്രതീക്ഷിക്കുന്നു. എനിക്ക് ശക്തമായ ഉറച്ച വിശ്വാസവും പ്രതീക്ഷയുമുണ്ട് എന്ന് അദ്ദേഹം പറയും. ഖാല, എന്നിട്ട് അദ്ദേഹം പറയാൻ, ഫാൻസലല്ലാ, അല്ലാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചു. ലക്കത്താബല്ലാഹു അലൻ നബിയി വൽ മുഹാജിരീന വൽ അൻസ്വാർ വൽ അൻസ്വാരി അല്ലദീന ഇത്തബഊഹു ഫീ സാഅത്തിൽ ഉസ്ര എന്ന ആയത്ത് അദ്ദേഹം പാരായണം ചെയ്തു. തീർച്ചയായും പ്രവാചകന്റെയും ഞെരുക്കത്തിൻ്റെ ഘട്ടത്തിൽ അദ്ദേഹത്തെ പിന്തുടർന്നവരായ മുഹാജിറുകളുടെയും അൻസ്വാറുകളുടെയും നേരെ അല്ലാഹു കനിഞ്ഞുമടങ്ങിയിരിക്കുന്നു. ഹത്ത ബലഗ ആയത്ത് അദ്ദേഹം മോദി ഇതുവരെ. ഇന്നകും ബിഹിം റഊഫുർ റഹീം, തീർച്ചയായും അല്ലാഹു അവരോട് ഏറെ കൃപയുള്ളവനും കരുണാനിധിയുമാകുന്നു എന്നായത്തും, അതുപോലെ അതിന് ശേഷം വഅലല്ലദീന വഅലസ്സലാസത്തില്ലദീന ഖുല്ലിഫു ഹത്താ ഇദാ ളാഖത്തു അലൈഹിമുൽ അർളു ബിമാ റഹബത് എന്നായത്തും, അതിന് ശേഷം വരുന്ന 119-ാമത്തെ ആയത്ത് വരെ അദ്ദേഹം പാരായണം ചെയ്തു. അഥവാ യുദ്ധത്തിൽ നിന്ന് പിന്തിപ്പിക്കപ്പെട്ട ആളുകൾ, ഭൂമി അവർക്ക് ഞെരുക്കമുള്ളതായി അനുഭവപ്പെട്ടു, അത് വിശാലമായിട്ട് പോലും. ഹത്താ ബലഗ ഇത്തഖുല്ലാഹ വകൂനു മഅസ്സാദിഖീൻ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, വകൂനു മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരോടുകൂടായിത്തീരുകയും ചെയ്യുക എന്ന സൂറ അത്തൗബയിലെ 117, 118, 119 ഈ വചനങ്ങൾ മുഴുവനായും അദ്ദേഹം പാരായണം ചെയ്തു. അവിടെ തൗബ സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട ഈ വചനങ്ങൾ അദ്ദേഹം പാരായണം ചെയ്തു. ഇവിടെ നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, തബൂക്ക് യുദ്ധം, ആ യുദ്ധത്തിന് പ്രധാനപ്പെട്ട മൂന്ന് പേരുകളുണ്ട്. ഒന്ന് ഗസ്വത്ത് തബൂക്ക് എന്ന് തന്നെയാണ്, മറ്റൊന്ന് ഗസ്വത്ത് അൽ ഉസ്റ ഞെരുക്ക സമയത്ത് നടന്ന യുദ്ധം, ഫാതിഹ എന്ന മൂന്നാമതൊരു പേര് കൂടെ അതിനെ ഹദീസിൽ ചരിത്ര കൃതികളിൽ കാണാം. ഖുറാനിൽ ഉസ്റത്ത്, അതുപോലെ ഹദീസിലും കാണാം ഉസ്റ, അതേപോലെ തബൂക്ക് എന്നൊക്കെ ഹദീസ് കാണാൻ സാധിക്കും. ഹദീസിൽ ഖുറാനിൽ ഒക്കെ നമുക്കത് കാണാം. വളരെ ഞെരുക്കം പിടിച്ച പ്രയാസം നിറഞ്ഞൊരു സന്ദർഭത്തിലാണ് ആ യുദ്ധം നടന്നിട്ടുള്ളത്. ഒരുപാട് ആളുകൾക്ക് ഒരു ഒട്ടകമാണ് യാത്ര ചെയ്യാൻ, ഭക്ഷണം കുറവാണ്, വെള്ളം കുറവായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് ആ യുദ്ധത്തിന് ആ പേര് കിട്ടുവാനുള്ള കാരണം എന്നൊക്കെ നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഈ ആയത്ത് ആയത്ത് പഠന വിധേയമാക്കുമ്പോഴും നേരത്തെ നമ്മൾ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം വീണ്ടും ഓർക്കുന്നത് നല്ലതാണ്. കാല കാബ് കാബ് റളിയല്ലാഹു തആല പറഞ്ഞു, വല്ലാഹ് അല്ലാഹു തന്നെയാണ് സത്യം. അള്ളാഹു സുബ്ഹാനഹു വതആല നിഅമത്ത് ചെയ്തിട്ടില്ല, മിൻ നിഅമത്തിൻ യാതൊരു നിഅമത്തും, കത്തു തീരെ തന്നെ, ബാദ് ഇദ് ഹദാനിലിൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് അവൻ എനിക്ക് മാർഗദർശനം നൽകിയ ശേഷം, അഥവാ എനിക്ക് മുസ്ലിമാകാൻ കഴിഞ്ഞ ശേഷം, ആ ഉള്ളമ ഏറ്റവും മഹത്തായ അതിമഹനീയമായ നിഅമത്ത്, മിൻ നിഅമത്തിൻ എന്നതിൻ്റെ വിശേഷണമാണ് ആ ഉള്ളമ അതിമഹനീയമായ നിഅമത്ത്, ഈ നഫ്സി എൻ്റെ മനസ്സിൽ, മിൻ സിദ്ഖി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സത്യം പറഞ്ഞു എന്നതിനേക്കാൾ മഹനീയമായ, അഥവാ അല്ലാ അഖൂന കദബ്തുഹു, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കളവു പറഞ്ഞവനായില്ല എന്നത്, അല്ലാഖൂന ഞാൻ ആയിത്തീർന്നില്ല എന്നത്, കദബ്തുഹു ഞാൻ റസൂലുള്ളയോട് കളവു പറഞ്ഞു എന്നത്, കളവു പറയുക എന്നത് ഉണ്ടായില്ല എന്നതാണ്, കളവു പറഞ്ഞില്ല എന്നതാണ് എനിക്ക് ഏറ്റവും വലിയൊരു നിഅമത്തായി മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു നിഅമത്താണ്. അങ്ങനെ ഞാൻ കളവ് പറഞ്ഞിരുന്നുവെങ്കിൽ എന്താ സംഭവിക്കുക? ഫഅഹ്ലിക കമാ ഹലകല്ലദീന കദബു, കളവ് പറഞ്ഞവർ നശിച്ചതുപോലെ ഞാനും നാശത്തിൽ അകപ്പെടുമായിരുന്നു. അങ്ങനെ നാശത്തിൽ അകപ്പെടാതിരിക്കാനുള്ള കാരണം ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സത്യം പറഞ്ഞു എന്നതാണ്, ആ സത്യം പറയാൻ എനിക്ക് സാധിച്ചു എന്നതാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇസ്ലാം മതം ആശ്ലേഷിച്ച ശേഷം എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ ഏറ്റവും മഹനീയമായ നിഅമത്ത് എന്നാണ് മഹാനായ കഅബ് റളിയല്ലാഹു തആല എന്ന് പറയുന്നത്. ഇന്നല്ലാഹ തആല, തീർച്ചയായും അല്ലാഹു തആല, ഖാല ലില്ലദീന കദബൂ, കളവ് പറഞ്ഞവരോട് അല്ലാഹു തആല പറഞ്ഞു, ഹീന അൻസല വഹിയ, വഹി അവതരിപ്പിച്ച, വഹി ഇറക്കിയ സമയത്ത്, ഷർറമാ ഒന്നിലേറ്റവും ഷർറ്, ഖാല ലിഅഹദിൻ ഒരാളോട് പറഞ്ഞതിൽ ഏറ്റവും മോശമായ കാര്യമാണ് ഈ കളവ് പറഞ്ഞ ആളുകളോട് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വതആല ആ കളവ് പറഞ്ഞ ആളുകളെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് തുടർന്നുള്ള ഭാഗങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
5: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ റിയാദു സ്വാലിഹീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ദൃഢപ്രതിജ്ഞ എന്ന വിഷയമാണ് റിയാദു സ്വാലിഹീനിലൂടെ വിശദീകരിച്ചു നൽകിയത്. അവതരണം മുജീബ് റഹ്മാൻ സലാഹി.

0: استأذن لكم وإن قيل لكم ارجعوا فارجعوا هو أزكى لكم والله بما تعملون عليم.
1: ما شاء الله. സൂറത്ത് നൂറിലെ 27-28 വചനങ്ങളാണ്. ഇത് ഒരു ഒരു വിശ്വാസിയുടെ കൾച്ചർ എന്താന്നുള്ളത് പഠിപ്പിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് അവനവൻ്റെ വീട്ടിലും മറ്റുള്ളവരുടെ വീട്ടിലും ഓരോ സ്ഥലത്തും അദബുകൾ പഠിപ്പിക്കുന്നുണ്ട്. അല്ല, അദബ് ഖബലൽ ഇൽമ് എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ശരിക്കും ഒരു കാര്യം, നമ്മൾ ഖുർആനിലൂടെ ഓരോ വിഷയങ്ങളെയും നമ്മൾ പഠിപ്പിക്കുന്നിടത്ത് അദബിന് പല സ്ഥലങ്ങളിലും അത് പറയുന്നുണ്ട്, ആളുകൾ പെരുമാറുന്നത്. അതിൽ പെട്ടെന്നാണ് വേറൊരാളുടെ വീട്ടിലേക്ക് കയറുമ്പോൾ ഉള്ള മര്യാദയെക്കുറിച്ചാണ് പറയുന്നത്. വിശ്വസിച്ചിട്ടുള്ളവരെ നിങ്ങളുടെ വീടുകളല്ലാത്ത വീടുകൾ പ്രവേശത്തിന് അനുമതി ചോദിക്കുകയും അവയുടെ ആൾക്കാർക്ക് അനുമതി ചോദിക്കുന്ന ഭാഗമാണ് സലാം പറയാന്നുള്ളത് അല്ലേ. സലാം പറഞ്ഞിട്ട് അത് പറയാതെ പ്രവേശിക്കരുത് എന്ന് പറഞ്ഞു മാത്രമല്ല, നിങ്ങൾ സലാം പറഞ്ഞിട്ട് മടക്കിയിട്ടില്ലെങ്കിൽ വീണ്ടും വീണ്ടും അവിടെ തങ്ങി നിൽക്കേണ്ട, മടങ്ങിപ്പോരണം.
2: അവിടെ ഒരാളെയും കണ്ടെത്താത്ത പക്ഷം നിങ്ങൾക്ക് അനുവാദം നൽകപ്പെടുന്നത് വരേക്കും നിങ്ങൾ അതിൽ പ്രവേശിക്കരുത്. നിങ്ങളോട് മടങ്ങിപ്പോയിക്കൊള്ളുക എന്ന് പറയുന്ന പക്ഷം നിങ്ങൾ മടങ്ങിക്കൊള്ളുവിൻ. അതാണ് നിങ്ങൾക്ക് വളരെ വെടിപ്പായിട്ടുള്ളത്. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി അള്ളാഹു അറിയുന്നവനാകുന്നു. രണ്ടാമത്തെ ഭാഗം ഒന്നുകൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് എന്നാണ് മനസ്സിലാകുന്നത്.
1: ശരിക്കും അതെ, ഒരാളുടെ വീട്ടിലേക്ക് കയറിയെന്ന് അത് അയാളുടെ പ്രൈവസിയാണല്ലോ. അവിടെ നമ്മൾ അയാളുടെ അനുമതിയും അയാളുടെ ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കയറിയിട്ടുള്ളൂ. അത് സ്വന്തം അയൽവാസിയാണെങ്കിൽ പോലും തോന്നുമ്പോൾ കയറി പോകുന്നൊരവസ്ഥ ഉണ്ടാവും, പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ അടിച്ചു കഴിയുമ്പോൾ തന്നെ ബെല്ലടിച്ചത് എന്താണ്, പുറത്തൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ വരി ഒരു ഞാനവിടെ വരട്ടെ എന്നല്ലാതെ ചില ആൾക്കാരെ കഴിഞ്ഞാൽ ചില അതൊന്നും ഇല്ലാതെ നേരെ കയറി ചെല്ലും.
2: അതുപോലെ തന്നെ ഇപ്പം ഇവിടെ ആളില്ല, ഞങ്ങൾ ഉദ്ദേശിച്ച ആളില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? നിങ്ങൾ പോയിക്കോളൂ എന്നാണ്. എന്നാലും അല്ലേ, വേറൊരു കാര്യം അല്ലേ, ആ ഒരു സമീപനം മിക്കവാറും നമ്മൾ പരിചയത്തിൻ്റെ പേരിലോ അതല്ലെങ്കിൽ പാർട്ടി ബന്ധങ്ങളുടെ പേരിലോ ഒക്കെ ആയിരിക്കാം. വേറെ ഒരു അത്യാവശ്യത്തിന് വന്നതാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു രണ്ടാമതുണ്ടല്ലോ, ഒരല്ലേ അത് പാടില്ല എന്നുള്ളതാണ്. നിങ്ങോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കരുത് എന്നുള്ളത് ഖുർആൻ്റെ അധ്യാപനമാണ്. അത് പ്രത്യേകിച്ച് നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയമാണ് എന്നുള്ളത് തന്നെയാണ്. ഇന്നത്തെ ഈ ഒരു ഖുർആൻ പാരായണം കേട്ടത് നമുക്ക് ഇനിയിപ്പം പ്രത്യേകിച്ച് കാര്യനെ പരിചയപ്പെടുത്തേണ്ടതില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ലോകോത്തര പ്രശസ്തനായ ഖുർആൻ കാരി അഷേഖ് അബ്ദുറഹ്മാൻ സുദേശ് ഹഫ്ലഹുള്ള അദ്ദേഹത്തിൻ്റെ ശബ്ദമാണ് ഈ ഒരു ആയത്തിലൂടെ നമ്മൾ കേട്ടത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യമോ അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വമോ അദ്ദേഹത്തിൻ്റെ സ്ഥാനമാനങ്ങളോ ഒന്നും നമ്മൾ പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത വിധം നമ്മുടെ റേഡിയോ ശ്രോതാക്കൾ വിവരമുള്ളവരാണ്, ബോധമുള്ളവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു.
3: പീസ് റേഡിയോ, വർഷങ്ങളുടെ സജീവ സക്രിയത, മലയാളിയുടെ മതപരവും സാമൂഹ്യവുമായ കേൾവിയുടെയും കാഴ്ചയുടെയും പൊതുവിടങ്ങളിൽ സ്ഥിര സാന്നിധ്യം. 400,000+ പരം റേഡിയോ ആപ്പ് ഡൗൺലോഡ്, പ്രതിദിനം 10,000+ ശ്രോതാക്കൾ, 60+ പരം സ്ഥിരം പ്രോഗ്രാമുകൾ, 50+ സ്ഥിരം അവതാരകർ, 100+ പരം പിന്നണി പ്രവർത്തകർ. ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കാൻ ആരോഗ്യ ചിന്തകൾ, ആരോഗ്യ വിചാരം ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. ജോലി നേടാൻ സഹായത്തിന് ദിശ സർക്കാർ സേവനം വഴികാട്ടി. സാങ്കേതിക രംഗത്തെ ചലനങ്ങൾ അറിയാൻ IT ജാലകം. സർക്കാർ നൽകുന്ന സഹായങ്ങളും സേവനങ്ങളും അടുത്തറിയാൻ ജനക്ഷേമം. യാത്രികളുടെ വശ്യലോകത്ത് മിഴിത്തുറക്കാൻ ദൃശ്യം. കുടുംബത്തിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ പ്രായോഗിക പരിഹാരം സ്നേഹക്കൂട്. കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വനിതകൾക്കും മുതിർന്നവർക്കും പൊതുസമൂഹത്തിനും അനുഗുണമായ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ. പ്രക്ഷേപണശേഷം 24 മണിക്കൂർ റീവൈൻഡ് കേൾവി. പീസ് റേഡിയോയിൽ നിങ്ങൾക്കുമിടമുണ്ട്. സാങ്കേതികം, പോസ്റ്റ് ഡിസൈനിംഗ്, ആങ്കറിംഗ്, അവതാരകൻ, പരസ്യമെഴുത്ത്, വായന, നവീനാശയം, സാമ്പത്തിക മേഖലകളിൽ. ബന്ധപ്പെടുക 9020840840. മെയിൽ hello@peaceradio.com. www.peaceradio.com. വഴിതെറ്റിക്കാത്ത കൂട്ടുകാരൻ.

0: ലോകത്തിന്റെ ഏത് മൂലയിലും സദാ കൂട്ട്. കാതോർക്കുക യാഥാർത്ഥ്യത്തിലേക്ക്. പീസ് റേഡിയോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആരോഗ്യ ചിന്തകൾ എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ശ്രോതാക്കൾക്ക് ആരോഗ്യപൂർണമായ അവബോധം നൽകുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ആരോഗ്യ ചിന്തകളിൽ സ്ത്രീകളിലെ അസ്ഥിക്ഷയ രോഗം വിശദീകരിച്ചുകൊണ്ട് ഡോക്ടർ സ്വാദിഖ് തിരൂരാണ് നമ്മോടൊപ്പം ചേരുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. സ്ത്രീകൾക്ക് അസ്ഥിക്ഷയം, പ്രായമാകുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മെൻസസ് അഥവാ ആർത്തവ വിരാമം സംഭവിച്ച സ്ത്രീകളിലൊക്കെ ഓസ്റ്റിയോപൊറോസിസ് അല്ലെങ്കിൽ അസ്ഥിക്ഷയം വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇവ തടയാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. പ്രധാനമായും ഭക്ഷണ കാര്യത്തിലുള്ള ഒരു ശ്രദ്ധ തന്നെയാണ് വേണ്ടത്. ആരോഗ്യകരമായ ഭക്ഷണം, കാൽസ്യം അടങ്ങിയ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. എല്ലുകളുടെ ആരോഗ്യത്തിന് കാൽസ്യം വളരെ അത്യാവശ്യമാണ്. പാല്, തൈര്, ചീസ്, ഇലക്കറികൾ, അണ്ടിപ്പരിപ്പ്, സോയ ഉൽപ്പന്നങ്ങൾ എന്നിവയൊക്കെ കാൽസ്യം അടങ്ങിയ മികച്ച ഉറവിടങ്ങളാണ്. അപ്പോൾ അത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതേപോലെ തന്നെ മത്സ്യവും ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് കാൽസ്യം ധാരാളമായിക്കൊണ്ട് ലഭിക്കാൻ സഹായിക്കും. മറ്റൊന്ന് വൈറ്റമിൻ ഡി. കാൽസ്യം ശരീരത്തിൽ ആഗിരണം ചെയ്യപ്പെടാൻ വൈറ്റമിൻ ഡി ആവശ്യമാണ്. അപ്പോൾ സൂര്യപ്രകാശ, മുട്ടയുടെ മഞ്ഞ, മത്സ്യങ്ങൾ, പിന്നെ ചില പാലുൽപ്പന്നങ്ങൾ, ഇവയിൽ നിന്നൊക്കെ എന്ത് ചെയ്യാം, വൈറ്റമിൻ ഡി ലഭിക്കും. ഇതോടൊപ്പം തന്നെ മറ്റു പോഷകങ്ങളായിട്ടുള്ള പ്രോട്ടീനും മഗ്നീഷ്യം, വൈറ്റമിൻ കെ തുടങ്ങിയ പോഷകങ്ങളും എല്ലുകളുടെ ആരോഗ്യത്തിന് പ്രധാനമാണ്. മറ്റൊന്ന് വ്യായാമം. ഭാരം താങ്ങിയുള്ള വ്യായാമങ്ങൾ, നടത്തം, ജോഗിങ്, ഒരു വ്യായാമം പ്രായമുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. മറ്റൊന്ന് പേശികളെ ബലപ്പെടുത്തുന്ന വ്യായാമങ്ങൾ, ഭാരമുയർത്തുക, അങ്ങനത്തെ ചെറിയ ചെറിയ രീതികൾ, പേശികൾക്കൊരു നമ്മൾ ശരീരം സ്ട്രെച്ച് ചെയ്യുക തുടങ്ങിയ രീതിയിലുള്ള ഒരു എക്സസൈസുകളും ഇതൊക്കെ അവർക്ക് ഇത്തരത്തിലുള്ള അസ്ഥിക്ഷയം കുറക്കാൻ വേണ്ടി സഹായിക്കും. അഥവാ പ്രായമായാൽ പൊതുവെ നമ്മൾ റെസ്റ്റ് എടുക്കുന്ന ഒരു ശൈലിയിലേക്ക് പോകുന്നതിന് പകരം ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ എക്സസൈസുകളും ചെറിയ ചെറിയ ജോലികളിലും നമ്മൾ വീടുകളിൽ ഏർപ്പെട്ട് ശരീരത്തിന് എപ്പോഴും ഒരു ബലക്ഷയം വരാതിരിക്കാനുള്ള ശ്രദ്ധ, ഭക്ഷണത്തും ഭക്ഷണവും വ്യായാമവും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഒരു പരിധിവരെ ഈ അസ്ഥിക്ഷയം തടയാൻ വേണ്ടി സഹായിക്കും. എന്നാൽ അതുമായി ബന്ധപ്പെട്ട ജോയിൻ്റ് പെയിനുകളും മറ്റു കാര്യങ്ങളൊക്കെ സങ്കീർണമാകാതിരിക്കാൻ ഡോക്ടർമാരുടെ ഉപദേശവും കൃത്യമായ ഇടവേളകളിലുള്ള മരുന്നിൻ്റെ ഉപയോഗവുമൊക്കെ ആവശ്യം വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയ ചെറിയ വേദനകളൊക്കെ വരുമ്പോൾ ഡോക്ടർ പോയി കണ്ട് വേണ്ട രീതിയിലുള്ള ഉപദേശങ്ങൾ തേടാനും ആവശ്യമായ സമയത്ത് മരുന്നുകൾ ഉപയോഗിക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുക.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. സ്ത്രീകളിലെ അസ്ഥിക്ഷയ രോഗം, ആരോഗ്യപൂർണമായ ജീവിതത്തിന് മാർഗനിർദ്ദേശങ്ങൾ നൽകിയത് ഡോക്ടർ സ്വാദിഖ് തിരൂർ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: തിരഞ്ഞെടുക്കപ്പെട്ട ചില അഭിപ്രായങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. നമ്മൾ ഈ പീസ് ടൈമിൽ ഇന്നത്തെ ഒരു പ്രതികരണമായിട്ടുള്ളത്, അസ്സലാമു അലൈക്കും എന്നും ഒരു ഹദീസ് പറഞ്ഞു തരുന്ന അൽഹംദുലില്ല, നിത്യജീവിതത്തിൽ അതുകൊണ്ട് നടക്കുവാനുള്ള കഴിവ് അള്ളാഹു തരട്ടെ, ഉസ്താദിന് ആഫിയത്ത് നൽകട്ടെ എന്ന് നമ്മുടെ തിരുമൊഴികളുമായി ബന്ധപ്പെട്ടാണ് അല്ലേ,
1: ഒരു ശ്രോതാവിൻ്റെ ഒരു ഫീഡ്ബാക്കാണ് അഥവാ തിരുമൊഴികൾ എന്നും ഒരു ഹദീസ് പറഞ്ഞു തരുന്നു. അത് നിത്യജീവിതത്തിൽ അത് അതാണ് നമ്മൾ ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഒരു ആത്മവിശ്വാസം എന്താണ്, നമ്മൾ നൽകുന്ന റേഡിയോ നൽകുന്ന ഒരു പ്രോഗ്രാമിൻ്റെ ആ ഒരു വലുപ്പമാണ് നമ്മൾ മനസ്സിലാക്കുക. റബ്ബ് അവരിൽ നിന്നും നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദൗസി എന്ന് അവർ പറയാനുള്ള ഒരു കാരണം അത് അവർക്ക് തിരുമൊഴികൾ നൽകിയതാണ് എന്നുള്ളതിൽ ഉറപ്പുണ്ട്. അങ്ങനെ അങ്ങനെയാണ് എനിക്കത് കിട്ടിയെങ്കിൽ നിങ്ങൾ ഫീഡ്ബാക്ക് വഴി പറയണം. എനിക്ക് പീസ് റേഡിയോ തന്ന അറിവാണ് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈ പീസ് റേഡിയോന്റെ ഫാമിലിക്ക് അത്ര സന്തോഷമാണ്. നമ്മുടെ കെ വി മുഹമ്മദ് അലി സാഹിബ് അദ്ദേഹം ഇവിടെ വന്ന് ഓരോ എപ്പിസോഡും ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് തിരക്കുകൾ മാറ്റി വെച്ചാൽ അദ്ദേഹത്തിനും അടക്കം നിങ്ങളുടെ പ്രാർത്ഥനകൾ കിട്ടുമ്പോൾ എന്താണ്
0: പ്രചോദനമാണ്, വീണ്ടും
1: പ്രചോദനമാണ്,
0: എൽമ പകരാനുള്ള ഒരു പ്രചോദനം കൂടി
1: തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങളത് എന്ത് ചെയ്യണം, അത് പറയണം. ഇപ്പൊ ഇന്നത്തെ ഹദീസിലും എന്താണ് ഒരു സ്വഹാബിയുടെ പേര് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഗോത്രം അടക്കമാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോ പീസ് ടൈമിൽ വന്ന നിങ്ങൾ പിന്നെ അത് നന്നായി ശ്രദ്ധിക്കണം എന്ന് കൂടെ എന്ത് ചെയ്യണം കൂട്ടത്തിൽ ഉറപ്പെടുത്തുകയാണ്.
2: പീസ് റേഡിയോയിൽ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജ് ഒന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് ഗിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്റ്റം യൂത്തിൻ്റെ ട്രീറ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, ഹംസ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
1: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് അടക്കം. ആദ്യത്തെ ചോദ്യം, സ്വർണത്തിന് മാസത്തിൽ 500 രൂപ അടച്ചാൽ അതിനുള്ള സ്വർണം അവിടെ എഴുതി വെക്കും. ഇങ്ങനെ ഒരു വർഷത്തിന് ചേരുന്ന കുറി അവസാനം അടച്ച പൈസക്കുള്ള സ്വർണം തരും. ഇതിൽ കൂടുന്നതിൽ തെറ്റുണ്ടോ?
2: കുറി അല്ലെങ്കിൽ നറുക്ക്, ഇവ സ്വർണത്തിന്റെ പേരിലാകുന്നു എന്ന് മാത്രം. സാധാരണ കാശിനു വേണ്ടി കുറി വെക്കാറുള്ളത് പോലെ സ്വർണത്തിന് വേണ്ടി കുറി വെക്കുന്നു. എല്ലാ മാസവും ഒരു നിശ്ചിത തുക അടച്ചു കൊടുക്കുകയും ആ മാസത്തിൽ ഒരു നറുക്കെടുപ്പുണ്ടാകുകയും അങ്ങനെ പങ്കെടുക്കുന്ന ആളുകൾക്കൊക്കെ നറുക്കെടുപ്പിലൂടെയോ അല്ലെങ്കിൽ ഈ കുറി അവസാനിക്കുന്ന വേളയിലോ ആ തുകക്ക് സമാനമായ സ്വർണം നൽകുകയും ചെയ്യുന്ന ജ്വല്ലറി നടത്തുന്ന ആളുകളുടെ പുതിയ ഒരു രീതി ആണ് ഇത്. കച്ചവടത്തിന് പല വഴികളുണ്ടായേക്കാം, പക്ഷേ പ്രത്യേകിച്ച് സ്വർണ കച്ചവടം, വെള്ളി കച്ചവടം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ധാരാളം വിഷയങ്ങളുണ്ട്. മറ്റ് കച്ചവടങ്ങളിൽ പാലിക്കേണ്ട നിയമങ്ങളല്ലാത്ത പല നിയമങ്ങളും സ്വർണം, വെള്ളി എന്നിവ കച്ചവടം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, സ്വർണം നമ്മൾ വാങ്ങുന്നത് രൂപ കൊണ്ട് അല്ലെങ്കിൽ ഡോളർ, റിയാൽ, മറ്റ് കറൻസികൾ കൊണ്ടാണ്. ഈ കറൻസികൾ സത്യത്തിൽ കേവലം ചില കടലാസുകളല്ലോ. അവയൊക്കെ തന്നെയും മൂല്യമുണ്ട്. ആ മൂല്യം നിശ്ചയിക്കുന്നത് ഓരോ രാജ്യത്തുമുള്ള സ്വർണത്തിൻ്റെയോ അല്ലെങ്കിൽ വെള്ളിയുടെയോ വില നിശ്ചയിച്ചിട്ടാണ്. അതുകൊണ്ട് കറൻസി എന്ന് പറയുമ്പോൾ ഒന്നുകിൽ സ്വർണമാണ് അല്ലെങ്കിൽ വെള്ളിയാണ് അതിൻ്റെ വില. ഇങ്ങനെ സ്വർണവും സ്വർണവും കൈമാറ്റം ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിബന്ധന ഇവിടെ സ്വർണക്കച്ചവടത്തിൽ പ്രത്യേകമായി പാലിക്കണം. അത് രണ്ട് നിബന്ധനകളാണ്. ഒന്ന് ഓൺ ദ സ്പോട്ടിൽ കൈമാറ്റം നടക്കണം. അങ്ങോട്ട് കൊടുക്കുക, ഇങ്ങോട്ട് വസ്തു വാങ്ങുക എന്ന രൂപത്തിൽ ഉടനെ കൈമാറ്റം ചെയ്യണം. രണ്ടാമത്തെ നിയമം, എത്രയാണോ കൊടുത്തത് അത്രയും തിരിച്ചു വാങ്ങണം. ഈ രണ്ട് നിയമങ്ങളാണ് സ്വർണവും സ്വർണവും അല്ലെങ്കിൽ വെള്ളിയും വെള്ളിയും കൈമാറ്റം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഓൺ ദ സ്പോട്ടിൽ കൈമാറ്റം നടക്കുന്നില്ല എന്നതുകൊണ്ടാണ് ഇത്തരം കുറികൾ നിഷിദ്ധമാണ് എന്ന് സൂചിപ്പിച്ചത്. ഒന്നുകിൽ കാശ് മാസാമാസവും ഓരോ സംഖ്യ കൊടുക്കുകയും എന്നിട്ട് കുറി അവസാനിക്കുന്ന വേളയിൽ കൊടുത്ത കാശിന് പകരമായി സ്വർണം വാങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ കാശ് മുൻകൂട്ടി കൊടുക്കുന്നു, സ്വർണം പിന്നീട് വാങ്ങുന്നു. യദംബിയത്, ഉടൻ കൈമാറ്റം നടത്തുന്നില്ല എന്നതുകൊണ്ടാണ് ഇത് നിഷിദ്ധമാണ് എന്ന് സൂചിപ്പിച്ചത്. അബു സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തബീഉ സഹബ ബിസഹബ ഇല്ലാ മിസ്ല ബിമിസ്ൽ. സ്വർണവും സ്വർണവും നിങ്ങൾ വിൽക്കുകയാണ് എങ്കിൽ തത്തുല്യമായ അളവിലായിരിക്കണം എന്നാണ്. ഉബാദ ഇബ്നു സ്വാമിത് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ, അസ്സഹബു ബിസഹബി വൽ ഫില്ല ബിൽ ഫില്ല മിസ്ല ബിമിസ്ൽ സവാഅ ബിസവ യദംബിയത്. സ്വർണവും സ്വർണവും അല്ലെങ്കിൽ വെള്ളിയും വെള്ളിയും കൈമാറ്റം നടത്തുമ്പോൾ അത് തുല്യമായിരിക്കണം, സമാസമമായിരിക്കണം, ഉടൻ കൈമാറ്റം നടത്തേണ്ടതുണ്ട്, ഓൺ ദ സ്പോട്ടിൽ കച്ചവടം നടത്തേണ്ടതുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കുറികൾ ശരിയല്ല, ഇസ്ലാമികമല്ല എന്ന് സൂചിപ്പിച്ചത്. അല്പമൊക്കെ ദീനിയായ കാര്യങ്ങൾ അറിയുന്നവർ പോലും ഇത്തരം കാര്യങ്ങൾ അവർ വിസ്മരിക്കുകയോ അതിനെക്കുറിച്ച് അജ്ഞതയോ ആണ് എന്നുള്ളതാണ് സത്യം.
1: ഉലുഹ്യത്ത് അറുക്കുമ്പോൾ ഏഴു പേർക്ക് കൂടി ഒരു കാലി അഥവാ ഒരു പോത്ത് അറുക്കാമല്ലോ. അതുപോലെ അക്കീക്ക രണ്ടോ മൂന്നോ നാലോ അഞ്ചോ കുട്ടികൾക്ക് വേണ്ടി ഒരു കാലിയെ ഒരു പോത്തിന് അറുത്തു കൊടുക്കാൻ പറ്റുമോ? ഉലുഹ്യത്തിന്റെ വിധി അക്കീക്കയിലും ഉൾപ്പെടുത്താൻ പറ്റുമോ എന്നാണ്.
2: അക്കീക്ക കുഞ്ഞു ജനിച്ചാൽ ഏഴാം ദിവസം അറുക്കേണ്ട അറവിനാണ് അക്കീക്ക എന്ന് പറയുക. അക്കീക്കയുമായി ആ കുഞ്ഞിന് അതീവ ബന്ധമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി ഒരാൾക്ക് സാമ്പത്തികമായ കുറവ് മൂലമോ മറ്റോ, അല്ലെങ്കിൽ കുട്ടിക്ക് ശാരീരികമായ പ്രയാസമാണ് മറ്റോ, അല്ല ജോലി തിരക്കുമാണ്, ഏഴാം ദിവസം അയാൾക്ക് അക്കീക്ക അറുക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ എപ്പോഴാണോ സാധിക്കുന്നത് ആ സമയത്ത് അറുക്കുകയാണ് വേണ്ടത്. ആൺകുട്ടിക്ക് രണ്ടാടും പെൺകുട്ടിക്ക് ഒരാടും എന്ന തോതിലാണ് അക്കീക്ക അറുക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അനിൽ ഗുലാമി ശാത്താനി മുക്കാഫി അത്താനി വഅനിൽ ജാരിയത്തി ശാത്തുൻ. ആൺകുട്ടിക്ക് ഒത്ത രണ്ട് ആടുകളും പെൺകുട്ടിക്ക് ഒരു ആടുമാണ് അറുക്കേണ്ടത് എന്നാണ്. അപ്പോൾ ചെറുപ്പത്തിൽ ഒരാൾക്ക് വേണ്ടി മാതാപിതാക്കൾ ചെയ്യേണ്ട ആ കർമ്മം അവർ ചെയ്തിട്ടില്ല എങ്കിൽ പിന്നീട് അവർക്ക് ചെയ്യാവുന്നതാണ്. എന്നാൽ ഇവിടുത്തെ ചോദ്യം ഉളുഹിയത്ത് പോലെയാണോ അക്കീക്കത്ത് എന്നാണ്. ഏറ്റവും ശരിയായ അഭിപ്രായ പ്രകാരം ഉളുഹിയത്ത് പോലെയല്ല അക്കീക്കത്ത്. കാരണം ഉളുഹിയത്ത് അതിനറുക്കണമെങ്കിൽ നിശ്ചിതമായ പ്രായം തികഞ്ഞ ഉരുവായിരിക്കണം. ഒട്ടകത്തിന് 5 വയസ്സ് കഴിഞ്ഞിരിക്കണം, പശു ഇനങ്ങൾക്ക് 2 വയസ്സ് കഴിഞ്ഞിരിക്കണം, ആടിന് 1 വയസ്സ് തികഞ്ഞിരിക്കണം. ഇത് ഉലുഹിയത്തിന് നിർബന്ധമാണ്. എന്നാൽ അഖീഖ അറുക്കുമ്പോൾ ഇത്തരം ഒരു നിബന്ധന ഇസ്ലാം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉലുഹിയത്തും അഖീഖയും രണ്ടും രണ്ടാണ്. രണ്ടാമത്തൊരു കാര്യം, ഇത് ആരാധനയായതുകൊണ്ട് ഒരു ആരാധനയെ മറ്റൊരു ആരാധന കൊണ്ട് തുല്യം ചെയ്യുന്നതും തുലനം ചെയ്യുന്നതും ഖിയാസ് ചെയ്യുന്നതും ശരിയല്ല. കാരണം ആരാധനകൾ തൗഖീഫിയാണ്, ശരീഅത്ത് പറഞ്ഞതിന് അനുസരിച്ച് മാത്രമേ ചെയ്യുവാൻ പാടുള്ളൂ. മാലിക്കി മദ്ഹബും ഹംബലി മദ്ഹബും ഇത്തരത്തിൽ അഖീഖ പങ്കാളികളായി ചേർന്ന് അറുക്കുവാൻ പാടില്ല എന്ന അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായവും അഖീഖ പങ്കുചേർന്ന് അറുക്കുവാൻ പാടില്ല എന്നാണ്. ആൺകുട്ടിയാണോ രണ്ടാട്, പെൺകുട്ടിയാണോ ഒരാട് എന്ന തോതിൽ അറുക്കുകയാണ് വേണ്ടത്. അതല്ലാതെ മൊത്തത്തിൽ ഓഹരി കണക്കാക്കി പശുവിനെ അറുക്കുകയല്ല. അല്ലാഹു തആല ആലം.
1: ചെയിൻ, മാല, ബ്രേസ്ലെറ്റ് എന്നിവ പുരുഷന്മാർ ധരിക്കുന്നതിൻ്റെ വിധി എന്താണ്?
3: ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇസ്ലാം വിലക്കിയിട്ടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ആ വിലക്കിയിട്ടില്ലാത്ത കാര്യങ്ങൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അനുവദനീയമാണ് ചെയ്യുക എന്നത്. അതിന് ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ചെയ്യൽ അനുവദനീയമാണ്. ഇപ്പോൾ നമ്മളൊക്കെ കയ്യിൽ വാച്ച് ധരിക്കാറുണ്ട്. സത്യത്തിൽ നമ്മുടെ മൊബൈലിൽ ഫോൺ സമയം നോക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ മറ്റു പല രൂപത്തിലും നമുക്ക് സമയമറിയാനുള്ള സൗകര്യമുണ്ടായിട്ടും കൈകളിൽ നമ്മളൊരു വാച്ച് അണിയുന്നുണ്ട്. ആ വാച്ച്, ഇത് മുസ്ലിമിൻ്റെ പ്രത്യേകതയാണോ അമുസ്ലിമിൻ്റെ മാത്രം പ്രത്യേകതയാണോ, ആണിൻ്റെ മാത്രം പ്രത്യേകതയാണോ പെണ്ണിൻ്റെ മാത്രം പ്രത്യേകതയാണോ? അല്ല. മൊത്തത്തിലൊരു സമൂഹത്തിൽ ഒരാചാരം എന്ന നിലക്ക് ചെയ്യുന്ന ഒന്നാണ്. അതിൽ അലങ്കാരമുണ്ട്, ആചാരമായിട്ട് ചെയ്യുന്നുണ്ട്, ഒരു നാട്ടുനടപ്പ് സമ്പ്രദായം എന്ന നിലക്ക് ചെയ്യുന്നുണ്ട്. ഒരിക്കലും ഇസ്ലാം വിലക്കുന്നില്ല. എന്നാൽ നമ്മുടെ ആ മുസ്ലിം സഹോദരങ്ങളിൽ ചിലർ കയ്യിൽ രക്ഷാബന്ധൻ എന്ന് പറഞ്ഞ് ഒരു കയറ് കെട്ടുന്നത് കാണാൻ കഴിയും. അതവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതത്തിൻ്റെയോ ആചാരത്തിൻ്റെയോ സംസ്കാരത്തിൻ്റെയോ ഒക്കെ ഭാഗമാണ്. ഒരു മുസ്ലിം അതുപോലുള്ള ഒരു ചരട് കയ്യിൽ കെട്ടിക്കൊണ്ട് നടക്കുന്നത് അതൊരിക്കലും മുസ്ലിമിന് ചേരില്ല. എന്താ ഒരു ചരട് കയ്യിൽ കെട്ടിയാൽ ഇത്ര പ്രശ്നം? അത് മന്ത്രിച്ചൂതി കെട്ടിയതൊന്നുമല്ലല്ലോ. പിന്നെ എന്താ ഒരു ചരടിന് പ്രശ്നമോ? ഉണ്ട്. തീർച്ചയായും ഒരു ചരടിന് പ്രശ്നമുണ്ട്. എന്താണത്? അതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്, ഒരാചാരത്തിൻ്റെ ഭാഗമാണ്. ഒരു സമൂഹത്തിൻ്റെ ആചാരമോ സംസ്കാരമോ ആയത് ഒരു മുസ്ലിമിന് എടുക്കാനോ ഉപയോഗിക്കാനോ പാടില്ല. മുസ്ലിമിന് മുസ്ലിമിൻ്റെ ആചാരവും സംസ്കാരവുമുണ്ട്. ഇത് നേരത്തെ വാച്ച് കെട്ടിയതുപോലെയല്ല. അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ സംസ്കാരമായിട്ട് വന്നതല്ല, മറിച്ച് മൊത്തത്തിലൊരു സമൂഹത്തിൻ്റെ, ഒരു നാടിൻ്റെയോ സമൂഹത്തിൻ്റെയോ ആചാരവും സംസ്കാരവും ഒക്കെ ആയിട്ട് വന്നതാണ്. അതെല്ലാവർക്കും സ്വീകരിക്കാം. എന്നാൽ ഇതൊരു വിഭാഗത്തിൻ്റെ, അതിൽ തന്നെ പലപ്പോഴും ചില വിശ്വാസങ്ങൾ കൂടി വന്ന രൂപത്തിലാകുമ്പോൾ ഒരിക്കലും അത് നമുക്ക് നിർവഹിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ മറ്റൊന്ന്, നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ ചെയ്യുന്ന ഒന്നാണ് കാലിൽ, ചോദിച്ച ചോദ്യത്തിലുള്ളതല്ലാത്ത മറ്റൊരു ഉദാഹരണം പറയാം, കാലിൽ പാദസരം ധരിക്കുക എന്നത് പെണ്ണുങ്ങളുടെ ഒരു ആചാരമാണല്ലോ. ഒരാണ് കാലിൽ പാദസരം അണിഞ്ഞുകൊണ്ട് നടന്നാൽ അത് പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും പറ്റില്ല എന്നാണ്. കാരണം അത് സ്ത്രീകളുടെ ആചാരമായിട്ട് അല്ലെങ്കിൽ സ്ത്രീകളുടെ ഒരു അലങ്കാരവും അവരുടെ ഒരു ആഭരണവുമായിട്ട് അറിയപ്പെട്ട് കഴിഞ്ഞ ഒരു കാര്യമാണ്. അത് ആണിൻ്റേതല്ല, പെണ്ണിൻ്റെ ഒരു ആഭരണമാണ്. അതുകൊണ്ട് തന്നെ ഒരു ആണിന് അത് ധരിക്കാൻ പാടില്ല. അത് മതം നിശ്ചയിച്ച ഒരു കാര്യമാണ്. എന്താ കാലിൽ ഒരു പാദസരം ധരിച്ചാൽ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം പെണ്ണിന് പെണ്ണിൻ്റെ സംസ്കാരവും ആണിന് ആണിൻ്റെ സംസ്കാരവും നിശ്ചയിച്ച് ആണിനോട് പെണ്ണിനെ അനുകരിക്കാനും പെണ്ണിനോട് ആണിനെ അനുകരിക്കാനും അത് വസ്ത്രധാരണത്തിൻ്റെ സമ്പ്രദായത്തിൽ അതേപോലെ തന്നെ ആഭരണത്തിൽ ഇതുപോലുള്ള കാര്യങ്ങളിലൊന്നും പാടില്ല എന്ന് ഇസ്ലാം വിലക്കിയിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു സമുദായത്തിൻ്റെ അതുപോലെ തന്നെ ആണിന് പെണ്ണിൻ്റെയും പെണ്ണിന് ആണിൻ്റെയും ഒക്കെ സംസ്കാരമായിട്ട് ഒക്കെ വരുന്നതാണെങ്കിൽ അത് നമ്മൾ നിർവഹിക്കാൻ പാടില്ല. അപ്പോൾ കയ്യിൽ വളയിടുക എന്നത് സ്ത്രീകൾ ധരിക്കുന്നത് പോലുള്ള സ്വർണ്ണം അത് പാടില്ല എന്നത് 100% ഉറപ്പാണല്ലോ. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സ്വർണത്തിൻ്റെ ആഭരണം ആണുങ്ങൾക്ക് ധരിക്കാൻ പാടില്ല എന്നത് കൃത്യമാണ്. അതല്ലാത്ത ലോഹങ്ങൾ തന്നെയും പാടില്ല എന്നതാണ്. അതല്ലാത്ത ലോഹങ്ങൾ തന്നെയും പാടില്ല. കാരണം അതിൽ സ്ത്രീകളോട് ഒരു തശബ്ബുഹ്, അവരോട് സാദൃശ്യപ്പെടുകയും അവരെ അനുകരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനം അതിലുണ്ട്. അപ്പോൾ ഈ പറയുന്ന രൂപത്തിലൊന്നുമല്ലാത്ത ഒരു ശൈലിയിൽ ഒരു നാട്ടിൻ്റെ ആചാരമായിട്ടൊരാൾ നിർവഹിക്കുകയാണെങ്കിൽ അതനുവദനീയമാണ് എന്ന് പറയുകയല്ലാതെ സ്ത്രീകളോട് സാദൃശ്യപ്പെടുന്ന രൂപത്തിലുള്ള എയർബെൻഡ് വെക്കൽ, മുടി വളരെ നീട്ടി വളർത്തുകയും അത് സ്ത്രീകൾ ഹെയർസ്റ്റൈൽ ചെയ്യുന്നത് പോലെ ഹെയർസ്റ്റൈൽ ചെയ്യുകയുമൊക്കെ ചെയ്യുക, അതുപോലെ തന്നെ അവർ കഴുത്തിലും കാതിലും കയ്യിലുമൊക്കെ ആഭരണങ്ങൾ ധരിക്കുന്നത് പോലുള്ള ആഭരണങ്ങൾ ധരിക്കുക, ഇതൊക്കെ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അനുവദനീയമായത് ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ അനുവദനീയമല്ലാത്തതിന് ഈ നിബന്ധനകൾ അത് ഒക്കുന്നുണ്ടോ, അത് പാടില്ലാത്തതാണ്, ഈ നിബന്ധനകൾക്ക് പുറത്താണോ, അതനുവദനീയവുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു അഅലം.
1: നോമ്പിൻ്റെ ഫിദിയ പണമായി നൽകിയാൽ മതിയോ, എങ്കിൽ എത്ര രൂപ കൊടുക്കണമെന്നാണ്?
4: പ്രായാധിക്യം കാരണത്താലോ നിത്യരോഗം കാരണത്താലോ നോമ്പ് നോൽക്കാൻ കഴിയാത്ത ആളുകൾ, അവർ അതിനു പകരമായി ഒരു ദിവസത്തെ, അതായത് ഒരു നേരത്തെ ഭക്ഷണം ഒരു പാവപ്പെട്ടയാൾക്ക് നൽകുക എന്നതാണ് അതിനുള്ള പരിഹാരം. പരിപൂർണമായും ഭക്ഷണമുണ്ടാക്കി ആ ഭക്ഷണത്തിലേക്ക് പാവപ്പെട്ടയാളുകളെ ക്ഷണിക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ല രീതി. അഥവാ ഒരു വർഷം 30 നോമ്പ് നോൽക്കാൻ കഴിഞ്ഞില്ല, ഇനി നോറ്റ് വീട്ടാൻ സാധിക്കുകയുമില്ല എന്ന തലത്തിലാണുള്ളത് എങ്കിൽ 30 പാവപ്പെട്ട ആളുകൾക്കുള്ള ഭക്ഷണം നമ്മുടെ വീട്ടിൽ ഒരുക്കി അതിലേക്ക് ആ 30 പേരെ ക്ഷണിച്ചു കഴിഞ്ഞാൽ, അവർ അതിൽ നിന്ന് വന്ന് ഭക്ഷിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പ്രായശ്ചിത്തമായി. ഇനി അത്തരത്തിൽ ഭക്ഷണമുണ്ടാക്കാൻ കഴിയാതെ വരികയോ വിതരണം ചെയ്യാൻ കഴിയാതെ വരികയോ ചെയ്യുകയാണെങ്കിൽ അത്തരം ഘട്ടങ്ങളിൽ നാട്ടിലെ പാവപ്പെട്ടയാളുകളെ നോക്കി ഒരു നോമ്പിന് ഒരു നേരത്തെ ഭക്ഷണം അതിന് തുല്യമായ രൂപത്തിലുള്ള ആഹാരം ഉണ്ടാക്കാൻ ആവശ്യമായ ആ നാട്ടിലെ മുഖ്യാഹാരം നൽകുകയാണ് വേണ്ടത്. അവിടെ പണ്ഡിതന്മാർ പറഞ്ഞത് അര സ്വാ അരി അഥവാ നാട്ടിലെ പ്രധാന ഭക്ഷണം എന്നുള്ള നിലക്ക് നമ്മുടെ നാട്ടിലെ പ്രധാന ഭക്ഷണമായി കണക്കൂട്ടുന്നത് അരിയായതുകൊണ്ട് അര സ്വാ അരിയാണ് ഒരു നോമ്പിന് പകരം നൽകേണ്ടത്. അര സ്വാ എന്ന് പറയുമ്പോൾ രണ്ട് കൈകൾ കൂടെ കൂട്ടിപ്പിടിച്ച് അതിൽ കോരിയെടുക്കുമ്പോൾ ലഭിക്കുന്ന ധാന്യം, ആ രണ്ട് കൈക്കുമ്പുള്ളിൽ കോരിയെടുക്കുമ്പോൾ ലഭിക്കുന്ന ധാന്യത്തിനാണ് ഒരു മുദ്ദി എന്ന് പറയുന്നത്. അങ്ങനത്തെ രണ്ട് കോരലുകൾ കോരിക്കഴിഞ്ഞാൽ അര സോ ആയിത്തീരും. ധാന്യത്തിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് കിലോഗ്രാമിലേക്ക് അത് മാറ്റുന്ന സമയത്ത് അതിന് മാറ്റവും സംഭവിക്കുമെന്നതിനാൽ കൃത്യമായൊരു കിലോ കണക്ക് ആ വിഷയത്തിൽ പറയാൻ സാധ്യമല്ല. ഇനി പണം ആണ് പകരമായി നൽകുന്നത് എങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കില്ല, പണം നൽകാൻ പറ്റില്ല. കാരണം ഇത്ആമു മിസ്കീൻ, മിസ്കീന്മാരെ ഭക്ഷിപ്പിക്കുക എന്നതാണ് കഫാറത്തായി കൊണ്ട് പറഞ്ഞത്. നമ്മൾ പണമായി നൽകിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വിഷയം അത് ഒരു വേള ഭക്ഷണത്തിന് ഉപയോഗിച്ച് കൊള്ളണമെന്ന് നിർബന്ധമില്ല. മറ്റെന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ വരുന്ന ഘട്ടത്തിൽ ആ മിസ്കീൻ അത് മറ്റു മേഖലകളിലേക്ക് ചെലവഴിച്ചു കഴിഞ്ഞാൽ ഇത്ആമു മിസ്കീൻ എന്ന് അള്ളാഹു പ്രത്യേകമായി എടുത്തു പറഞ്ഞ ആ ഒരു കാര്യം അവിടെ നടപ്പിലാകാതെ പോകുന്നു. അതുകൊണ്ട് പണം കൊടുക്കാതിരിക്കലാണ് ആ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഖൈർ എന്ന് പറഞ്ഞ ഫിഖ്ഹിലെ അഭിപ്രായമാണ് കൂടുതൽ ശരിയായിക്കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ആളുകൾ, ഫക്കീർ മിസ്കീന് പോലെയുള്ള കാറ്റഗറിയിൽ പെരുന്ന ആളുകൾക്ക് ഒരു ദിവസത്തേത് അര മുദ് എന്ന തോതിൽ അളന്ന് ഒരു വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് നോക്കി ആ അംഗങ്ങൾക്ക് തുല്യമായത് അവർക്ക് നൽകുകയാണ് വേണ്ടത്. ഒരു വീട്ടിലേക്ക് തന്നെ മൊത്തത്തിൽ നൽകുന്ന രീതിയല്ല പ്രോത്സാഹിപ്പിക്കേണ്ടത്, മറിച്ച് കൂടുതൽ ആളുകളിലേക്ക് ഇതിൻ്റെ കൂടുതൽ ആളുകൾ ഇതിൻ്റെ ഗുണഭോക്താക്കളാകുന്ന രൂപത്തിലേക്ക് കൂടുതൽ മിസ്കീന്മാരിലേക്ക് ഇത് എത്തിക്കുകയാണ് വേണ്ടത്. ഇനി അങ്ങനെ കൂടുതൽ മിസ്കീന്മാരില്ലാത്ത ഘട്ടമുണ്ടെങ്കിൽ മാത്രമാണ് ഒരേ വീട്ടിലേക്ക് തന്നെ 30 ദിവസത്തെ എന്നുള്ള നിലക്ക് 60 മുദ്ദ് അരിയോ മറ്റു ധാന്യങ്ങളോ, അഥവാ 60 മുദ്ദ് എന്ന് പറയുമ്പോൾ 15 സ്വാ എന്ന രൂപത്തിൽ അരിയോ മറ്റു ഭക്ഷ്യവസ്തുക്കളോ നൽകേണ്ടത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
1: രാവിലെയുള്ള ദിക്റുകളുടെ സമയം ഏതുവരെയാണ്, ളുഹ സമയം വരെ ഉണ്ടോ എന്നാണ്.
3: അത് നമ്മൾ അതിൻ്റെ മഹത്വം തിരിച്ചറിയുക തന്നെ ചെയ്യേണ്ടതുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ സംരക്ഷണം അവനെല്ലാ രംഗത്തും ആവശ്യമാണ്. അല്ല സംരക്ഷണം വിശ്വാസികൾക്ക് നൽകാമെന്ന് ഏറ്റിട്ടുമുണ്ട്. റബ്ബിനോട് എപ്പോഴും അവൻ്റെ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ ചോദിക്കുകയും ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരു മനുഷ്യൻ ഈ ദിക്റുകൾ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അതിലെ ചില ദിക്റുകൾ നബി എടുത്തു പറയുകയും ചെയ്തു. ഉദാഹരണമായിട്ട് മൻ ഖാല ബിസ്മില്ലാ അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉം ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം എന്ന ഒരു ചെറിയ ദുആ, ചെറിയ ദിക്റ്, ആ ദിക്റ് രാവിലെ ഒരു മനുഷ്യൻ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വരെ അവൻ അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും, അവന് അപകടങ്ങൾ സംഭവിക്കില്ല എന്നാണ്. രാത്രി ഒരു മനുഷ്യൻ, വൈകുന്നേരം ഒരു മനുഷ്യൻ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ നേരം പുലരുവോളം അവന് പെട്ടെന്നുള്ള അപകടങ്ങളും മറ്റുമൊക്കെ അള്ളാഹു അവൻ്റെ മലക്കുകളിലൂടെ അവൻ തടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ദുആകളുടെ മഹത്വങ്ങളും പ്രത്യേകതകളും പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ദുആകളും ദിക്റുകളുമൊക്കെയാണ് രാവിലെയും വൈകുന്നേരവുമായിട്ട് നമ്മൾ ചൊല്ലേണ്ടുന്നത്. അത് ചൊല്ലേണ്ടുന്ന സമയം അഭിപ്രായ വ്യത്യാസമുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ. സുബഹിയുടെ സമയം, ഇപ്പോൾ സുബഹിയുടെ സമയമായാൽ നമസ്കരിച്ചിട്ടില്ലെങ്കിലും ആ ഇരിക്കുന്ന നമസ്കാരം പ്രതീക്ഷിച്ചിരിക്കുന്ന ആ ഒരു ഇരുത്തത്തിൽ ചൊല്ലാൻ പറ്റുമോ എന്നാണ്. ഏറ്റവും നല്ലത് സുബിഹി നമസ്കാരം കഴിഞ്ഞിട്ട് ചൊല്ലുന്നത് തന്നെയാണ്. എന്നാൽ വേണമെങ്കിൽ ഒരാൾക്ക് സമയമുണ്ട്, വേറെ അവസരമുണ്ട് എങ്കിൽ അതിനു മുമ്പ് തന്നെ ചൊല്ലിത്തുടങ്ങുന്നതിന് വിരോധമില്ല. ഇനി സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയമാണ് അതിന് ഏറ്റവും അഫ്ളലായിട്ടുള്ള സമയം. ഇനി ആ സമയത്ത് ചെല്ലാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ സൂര്യൻ ഉദിച്ചതിനു ശേഷവും ഓർമ്മയില്ലാതെയാണ് എങ്കിൽ എപ്പോഴാണ് ഓർമ്മ വരുന്നത്, സമയമില്ലാത്തതുകൊണ്ടാണെങ്കിൽ എപ്പോഴാണ് സമയം കിട്ടുന്നത്, ആ സമയത്ത് ചൊല്ലുകയാണ് വേണ്ടത്. അതേപോലെ തന്നെയാണ് അസർ നമസ്കാരത്തിന് ശേഷമാണ് അതിൻ്റെ ഏറ്റവും അഫ്ളലായിട്ടുള്ള സമയം, മഗ്രിബിന് ശേഷമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണിത്. എങ്കിലും വിശാലമായി നോക്കുമ്പോൾ ഇത് അസർ നമസ്കാരത്തിന് ശേഷം മഗ്രിബിന് ഇടയിലാണ് അതിൻ്റെ ഏറ്റവും അഫ്ളലായിട്ടുള്ള സമയമെന്നും എന്നാൽ മഗ്രിബിന് ശേഷവും ഇത് ചൊല്ലാമെന്നും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ അസർ നമസ്കാരത്തിന് മുമ്പ് അസറിൻ്റെ സമയമായിട്ടുണ്ടല്ലോ, അപ്പോഴും വേണമെങ്കിൽ ഒരാൾക്കിത് ചൊല്ലുന്നതിന് വിരോധമില്ല എന്ന് തന്നെയാണ് പണ്ഡിതന്മാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചകളിൽ നിന്ന് രചനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് നമ്മൾ സമയം കഴിയുന്നതും അതിൻ്റെ ശ്രേഷ്ഠമായ സമയത്ത് തന്നെ ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക. അത് അസർ നമസ്കാരശേഷം മഗ്രിബിനിടയിലും അതേപോലെ തന്നെ സുബിഹി നമസ്കാരശേഷം സൂര്യോദയത്തിന് മുമ്പുമായിട്ടുള്ള സമയമാണ്. ഇനി അതിന് സാധിച്ചിട്ടില്ല എങ്കിൽ അതിന് മുമ്പോ അല്ലെങ്കിൽ അതിന് ശേഷമോ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചൊല്ലാവുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സംരക്ഷണം അതിപ്രധാനമാണ്. നമ്മളതിനു വേണ്ടി അള്ളാഹുവിനോട് സദാ ചോദിച്ചുകൊണ്ടിരിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
1: നോമ്പിൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുന്നത് തെറ്റാണെന്നറിയാം. എങ്കിലും അതിൻ്റെ ഗൗരവം അത്ര ബോധമില്ലാത്ത സമയത്ത് ഭർത്താവിൻ്റെ നിർബന്ധത്തിനാൽ ഒരു നോമ്പിൻ്റെ പകൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയുണ്ടായി. ഒരു നോമ്പ് മാത്രമാണ് അങ്ങനെ നഷ്ടപ്പെട്ടത്. 4 കൊല്ലം മുന്നേ ആയിരുന്നു ഇത് സംഭവിച്ചതും ഈയിടയ്ക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇനി ഞാൻ പ്രായശ്ചിത്തമായി എന്താണ് ചെയ്യേണ്ടത് എന്നാണ്.
2: റമദാനിൻ്റെ പകൽ സമയത്ത് നോമ്പുകാർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നത് വമ്പിച്ച അപരാധമാണ്, വൻ പാപമാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഭാര്യ ഭർത്താക്കന്മാർ റമദാനിൻ്റെ പകലുകളിൽ ഇതിലേക്ക് എത്തിച്ചേരുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ പാടില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നോമ്പുകാരനായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെ ചുംബിച്ചിരുന്നു, പക്ഷേ വക്കാന അംലഖും ഇറബി, വികാരത്തെ പിടിച്ചു നിർത്താൻ കഴിയുന്ന ആളായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നത്. തെറ്റിലേക്ക് എത്തിച്ചേരുന്ന വഴികൾ അടച്ചു കളയണം എന്നാണ് സൂചിപ്പിച്ചത്. ഇവിടെ റമദാൻ്റെ പകൽ സമയത്തുള്ള ബന്ധം തെറ്റാണ് എന്ന് പ്രാഥമികമായി ഒരു മുസ്ലിമിന് അറിയേണ്ടതാണല്ലോ. അപ്പോൾ അത് അറിയില്ല എന്ന് പറയുവാൻ പാടില്ല. എന്നാൽ അതിൻ്റെ പ്രായശ്ചിത്തമാണ് അവർ ചെയ്യേണ്ടിയത്. മറ്റ് സൽക്കർമ്മങ്ങളും ഹജ്ജുമൊക്കെ അത് ഇതുമായി ബന്ധപ്പെടുന്നില്ല, അത് സ്വതന്ത്രമാണ്. ഹജ്ജ് ചെയ്താൽ ഇൻഷാ അല്ലാഹ് അള്ളാഹു സ്വീകരിച്ചേക്കാം, മറ്റ് സൽക്കർമ്മങ്ങൾ ചെയ്താൽ സ്വീകരിച്ചേക്കാം. പക്ഷേ ഈ ചെയ്ത തെറ്റ് വമ്പിച്ച പാതകമാണ്. അതിൻ്റെ കഫാറത്ത് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു അടിമയെ മോചിപ്പിക്കുക. അത് ഏതായിരുന്നാലും ഇക്കാലത്ത് സാധ്യമല്ല. പിന്നീട് 2 മാസം തുടർച്ചയായി നോമ്പ് അനുഷ്ഠിക്കുകയാണ് ചെയ്യേണ്ടത്. രണ്ടുപേരും ഇതിൽ താല്പര്യമെടുത്താണ് ചെയ്തത് എങ്കിൽ രണ്ടുപേരും തുടർച്ചയായി 2 മാസം അറബി മാസം തുടർച്ചയായി നോമ്പ് അനുഷ്ഠിക്കുക. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നോൽക്കാൻ പാടില്ലാത്ത ദിവസങ്ങൾ ആർത്തവസ് ദിവസങ്ങളാണെങ്കിൽ മാറ്റി നിർത്തി തുടർച്ചയായി 2 മാസം നോമ്പ് അനുഷ്ഠിക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. ഇതിനൊരിക്കലും ശാരീരികമായി കഴിയില്ല എങ്കിൽ മാത്രം 60 പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നാട്ടിലെ 60 പാവപ്പെട്ടവരെ നോക്കി ഭക്ഷണം കിറ്റായി കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം ഒരാൾക്ക് എന്ന രൂപത്തിൽ അരിയായി കൊടുക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. മാത്രമല്ല ചെയ്തു പോയതിൽ അങ്ങേയറ്റത്തെ മാനസിക വിഷമവും റബ്ബിനോടുള്ള ആത്മാർത്ഥമായ തൗബയും ഇസ്തിഗ്ഫാറും എല്ലാം നടത്തിയിരിക്കണം. ശേഷം സുന്നത്തായ നോമ്പുകളൊക്കെ സുന്നത്തായ കാര്യങ്ങളൊക്കെ അധികമായി ചെയ്യണം. ഹജ്ജും ഇതുമായി ഒരിക്കലും ബന്ധപ്പെടുന്നില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. അള്ളാഹു എല്ലാവർക്കും ക്ഷമയും സഹനവും തഖ്വയും പ്രദാനം ചെയ്യുമാറാകട്ടെ.
0: മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, ഹംസ മദീനി, ഷബീബ് സൊലാഹി എന്നിവർ.
5: പീസ് റേഡിയോ സ്വരം ലോകാനുഗ്രഹയുടെ പിറവിയോടെ നന്മയുടെ വസന്തമുണ്ടായി. ഘനാന്തകാരങ്ങളിൽ പ്രകാശം വിടർന്നു. മരുഭൂമി മലർവാടിയായി. ആലാപനം റിഫമോൾ.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: يا من يرى ما في الضمير ويسمع انت المعد لكل
2: ചൈനീസ് വിഭവങ്ങളും അറേബ്യൻ ഫുഡും തായ് ഭക്ഷണ വിശേഷങ്ങളുമൊക്കെ പരസ്യവാചകങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ അതുള്ള ഹോട്ടലുകൾ തേടി കുടുംബസഹിതം നാം പോകാറുണ്ട്. ഭക്ഷണം കഴിക്കും മുമ്പ് എല്ലാ ഭക്ഷണങ്ങളും ഒന്നിച്ചു വെച്ച് ഫോട്ടോ എടുത്ത് അത് കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. കുടുംബ ഗ്രൂപ്പുകളിൽ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ, ആ ഭക്ഷണം കഴിക്കാൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിയാത്ത പലരും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത പല കുടുംബങ്ങളും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ അറിയാത്ത കുടുംബിനികളുള്ള വീടുകൾ അതിലുണ്ട്. നമ്മൾ സ്വയമുണ്ടാക്കിയതോ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതോ ആയ ഭക്ഷണങ്ങളുടെ ഫോട്ടോകൾ മുഴുവൻ കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും അത് നൊമ്പരങ്ങൾ കൈമാറുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ അത്തരം ആളുകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ജീവിത സമീപനത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് പറ്റണം. കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സഹപ്രവർത്തകരുള്ള ഗ്രൂപ്പുകളിലുമൊക്കെ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോകളും വീഡിയോകളുമൊക്കെ നമ്മുടെ സാമൂഹിക പരിസരത്തുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥകളെക്കുറിച്ചുള്ള കൃത്യമായ അറിവും ബോധ്യവും ഇത്തരം പല കാര്യങ്ങളിൽ നിന്നും നമ്മെ വിലക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് വളരെ ഗൗരവതരമായ ഒരു ചിന്തക്ക് ഇത്തരമൊരു മേഖലയിൽ നാം സന്നദ്ധമാവുകയാണെങ്കിൽ അത് പുതിയ തിരിച്ചറിവും തിരുത്തലും നൽകുന്ന ഒരു ദൗത്യമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.
0: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അബദ്ധ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഖുർആൻ എന്ന മഹല ഗ്രന്ഥം. ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
2: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
0: പീസ് റേഡിയോ.

0: വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഏറ്റവും പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്ന് എന്നത്തെയും പോലെ ഫാമിലി ലൈവ് ടെലികസിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ധാരാളം കോളുകൾ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട്. വ്യത്യസ്ത വിഷയങ്ങളിൽ ഈ സഞ്ചാരം തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി. അൽഹംദുലില്ലാ, ധാരാളം ശ്രോതാക്കൾ ഈ ഒരു 2:30 എന്ന സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇന്ന് പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ നിന്നും ഞാൻ അബ്ദുൽ ഷക്കൂറിൻ്റെ കൂടെ
1: ഞാൻ അഷ്മിൽ മുഹമ്മദ് കൈപ്പള്ളി.
0: ഓക്കെ, അപ്പോൾ ഇന്ന് കുറച്ചുകൂടെ ഗഹനത്തിലുള്ള, കുറച്ചും കൂടി പടുക്കൾക്കുള്ള വിഷയമാണ്.
1: അതെ
0: അല്ലേ,
1: ഭയങ്കര ടഫാണെന്ന് നമ്മൾ, ചില ആൾക്കാർക്ക് ടഫായിരിക്കാം, ഭയങ്കര ടഫുള്ള ക്വസ്റ്റ്യനുകളൊന്നുമില്ല, ഭയങ്കര ഈസി ആയിരിക്കുമെന്ന് വിചാരിക്കണു.
0: പഠിച്ചവർക്ക് പ്രശ്നമുണ്ടാവില്ല.
1: യെസ്, നമ്മൾ പരീക്ഷയ്ക്ക് എന്തല്ലോ പറയല്, പഠിച്ച ആൾക്കാർക്ക് സിമ്പിളായിക്കാരം, ടീച്ചർമാരുടെ ഡയലോഗാണത്.
0: മറിച്ച് സ്വാഭാവികമായിട്ടും ഒരു പിന്നെ ഒരു ഇസ്ലാമിക് ക്വസ്റ്റ്യൻസിനൊക്കെ നമ്മൾ
1: മദ്രസയിൽ
0: വരുന്ന പോലെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻ പറഞ്ഞ് പോയാൽ കിട്ടുന്നതല്ല.
1: അതെ,
0: അഥവാ ഇന്നത്തെ വിഷയം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കായിരുന്നു.
1: പ്രശസ്ത വ്യക്തികളും അവരുടെ അപരനാമങ്ങളും എന്നാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. മാഷാല്ലാ. അപ്പോൾ കോൾ വരുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാനുണ്ട്. പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിവിഷനിലേക്ക് കുറേ ആളുകൾക്ക് എന്താ വിളിക്കാൻ കഴിയലില്ല, കാരണം അവർക്ക് കോള് കണക്ട് ചെയ്തില്ല എന്നുള്ള പരാതികൾ ഉണ്ടാവലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പീസ് റേഡിയോ അതിനൊരു ഒരു ബദൽ പദ്ധതി റെഡിയാക്കിയിട്ടുണ്ട്. അതായത് ഇന്നിപ്പോൾ ഈ ലൈവ് പീസ് റേഡിയോ ആപ്പിൽ കേൾക്കുന്ന ആൾക്കാരാണെങ്കിൽ പീസ് റേഡിയോ ഫേസ്ബുക്ക് പേജിലോ അല്ലെങ്കിൽ യൂട്യൂബ് പേജിലോ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റേഡിയോക്ക് വിളിക്കേണ്ട ബുക്കിംഗ് കൺഫേം ചെയ്യുന്നതാണ്. നമ്മുടെ പേരൊക്കെ വെച്ചിട്ട് നമ്മുടെ ഫോൺ നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ റേഡിയോയിലേക്ക് വിളിക്കാൻ പറ്റുന്നതാണ് ഇൻഷാല്ലാ. അപ്പോൾ നമുക്ക് കോളേഴ്സിനെ വെയിറ്റ് ചെയ്യാം. വിളിക്കേണ്ട നമ്പർ 90 20 840 840 എന്നുള്ളതാണ് ഇൻഷാല്ലാ.
0: ഓക്കെ, ഇന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വിഷയം അത് പ്രശസ്ത വ്യക്തികളും അപരനാമങ്ങളുമാണ്.
1: അതെ,
0: നമുക്കറിയാം ലോകത്ത് അറിയപ്പെട്ട വ്യക്തികൾ ആരൊക്കെ ഉണ്ടായിട്ടുണ്ടോ അവർക്കൊക്കെ അപരനാമങ്ങൾ, അതിൽ വിളിപ്പേരുകളായിട്ട് വ്യത്യസ്ത, അത് ഒന്നെങ്കിൽ അവരുടെ പിന്നെ ഒരു മേഖലയുമായി ബന്ധപ്പെട്ടായിരിക്കും. ഉദാഹരണത്തിന് കളിക്കാരൻ എന്ന് ഒരു ഇതെടുക്കുകയാണെങ്കിൽ, നമ്മൾ സ്പോർട്സ് മേഖലയിൽ എടുക്കുകയാണെങ്കിൽ സച്ചിൻ എന്ന് പറയുമ്പോൾ സച്ചിന് ഒരു സ്പെഷ്യൽ പേരുണ്ട്,
1: ഒരു പേരുണ്ട്.
0: ഓക്കെ, ഇനി അത് നേരെ പിന്നെ രാഷ്ട്രീയത്തിലേക്ക് വരികയാണ്. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നല്ല രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നൊരു സമയമാണ്. സ്വാഭാവികമായിട്ടും കേരളത്തിലെ ലീഡർ ആരാണെന്ന് ചോദിച്ചാൽ കോൺഗ്രസ്സുകാർക്ക് പിന്നെ ഒരു സംശയത്തിന് പിന്നെ സമയം നൽകാതെ അവർ പറയും അത് കെ കരുണാകരനാണ്.
1: അതെ, ലീഡർ തന്നെയാണ് അദ്ദേഹത്തിന് പരാമർശിക്കലും.
0: ഓക്കെ, അപ്പം അങ്ങനെ ഓരോ മേഖലയിൽ എടുത്തു നോക്കിയാലും അത് പിന്നെ ആ മേഖലയിലുള്ള ആളുകൾക്കൊക്കെയും അവരുടേതായ ഒരു വിളിപ്പേരുകൾ ഉണ്ടാകും.
1: അതെ,
0: ശാസ്ത്ര ലോകത്താണെങ്കിൽ അതുണ്ടാകും.
1: കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ സാറിന് പൊതുവെ ഇടതുപക്ഷ അനുയായികൾ കൊടുക്കുന്ന പേരുകളുണ്ട്. അത് നമ്മൾ ഓരോ സ്ഥലത്തും കഴിവ് തെളിയിച്ചാൽ അവർക്ക് എന്താ ആരാധകരുണ്ടാവും. അവർ ഓരോ പേരും, ഇപ്പോൾ കളിക്കാർക്ക് പ്രത്യേകിച്ചും ഫുട്ബോളാണെങ്കിൽ എന്താ ആരാണ് ഏറ്റവും നല്ല കളിക്കാരെന്ന് നോക്കിയിട്ട് അവർക്ക് പേര് നൽകുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ സ്പൈഡർമാൻ എന്നൊക്കെ ഗോൾ കീപ്പർമാർക്ക് മറ്റേ നമ്മൾ അവരുടെ ജമ്പൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് സ്പൈഡർമാൻ എന്നൊക്കെ നാമങ്ങൾ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഇൻഷാല്ല, അപ്പോൾ നമുക്ക് ഇന്നത്തെ കോളറിനെ വെയിറ്റ് ചെയ്യാം.
0: ഓക്കെ, അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട വിഷയം എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഇങ്ങനെ കുറച്ചും കൂടി രാഷ്ട്രീയ രംഗത്താണെങ്കിലും അതല്ലെങ്കിൽ സ്പോർട്സ് രംഗത്താണെങ്കിലും വളരെ ലോക്കലായ ചില പേരുകളിലേക്കല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, വെളിച്ചം വീശുന്നത്. മറിച്ച് അവനവൻ്റെതായ പിന്നെ വ്യക്തിമുദ്ര പതിപ്പിച്ച പിന്നെ അത് രാജ്യത്തിന് വേണ്ടിയിട്ട്, അതേപോലെ തന്നെ പിന്നെ ശാസ്ത്രരംഗത്ത്, അതേപോലെ തന്നെ സാഹിത്യരംഗത്ത്, ഇങ്ങനെ ഒരു പിന്നെ കാലഘട്ടത്തിന് പിന്നെ വെളിച്ചം വീശി, അതല്ലെങ്കിൽ വരും തലമുറക്ക് അത് ഓർത്തെടുക്കാവുന്ന സംഭാവനകൾ നൽകി,
1: ഏതെങ്കിലും ഒന്നോ രണ്ടോ വ്യക്തികൾ അവരുടെ ഓരോ അറ്റ് എ ടൈം ഒരു സാഹചര്യത്തിലുണ്ടായ എന്താ കാര്യങ്ങൾക്ക് വേണ്ടി നൽകുന്ന നാമങ്ങളല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഫാദർ ഓഫ് ദ നേഷൻ, ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വേറൊരു ഉത്തരമല്ല. പക്ഷേ പല ഇപ്പോൾ സ്പോർട്സിൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ ഒരു നാമം പറഞ്ഞാൽ അത് ഇയാളാണെന്ന് ചില ആൾക്കാർക്ക് വ്യക്തിപരമായ അഭിപ്രായങ്ങളുണ്ടാവും. അതിലുപരി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫാദർ ഓഫ് ദ നേഷൻ, അതേപോലത്തുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ കയ്യിൽ ഇന്നുള്ളത്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് ലാഷുക്കുറുക നമ്മുടെ മക്കൾക്ക് അവരുടെ എന്താ കഴിവുകൾ, അതായത് പാട്ടായിട്ടോ പ്രസംഗമായിട്ടോ ഉള്ള കഴിവുകൾ പീസ് റേഡിയോ ശ്രോതാ ലക്ഷക്കണക്കിന് വരുന്ന പീസ് റേഡിയോ ശ്രോതാക്കളെ കേൾപ്പിക്കാനുള്ള ഒരു അവസരമാണ് മെയ് 10 രാത്രി 10 മണി വരെ അതിന് സമയമുണ്ട്. 97 47 845 845 എന്നുള്ള നമ്പറിലേക്ക് 3 മിനിറ്റിൽ കവിയാത്ത ഒരു ഗാനങ്ങൾ, പ്രസംഗം, സംഭാഷണം, കവിത എന്നുള്ളത് നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. അത് അതിൻ്റെ ആ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങൾ ആ നമ്പറിൽ നമുക്ക് റിപ്ലൈ കൊടുക്കൂല.
0: തീർച്ചയായിട്ടും. അപ്പോൾ ചരിത്രം, കായികം, ശാസ്ത്രം, സാഹിത്യം എന്നീ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ധാരാളം വ്യക്തികളുണ്ട്. അവർ അവരുടെ സ്വന്തം പേരിനേക്കാൾ അറിയപ്പെടുന്നത് എന്താണ്? ഈ അപരനാമങ്ങളിലാണ്. അങ്ങനെയുള്ള ആളുകളുടെ പേരുകൾ നമ്മൾ പറയുമ്പോൾ ചാടിക്കേറി കൊത്തി പിന്നെ ഉത്തരം പറയാൻ കഴിയുന്ന ആളുകളെയാണ് നമ്മൾ എന്ത് ചെയ്തത്, വെയിറ്റ് ചെയ്തിരിക്കുന്നത്. വീണ്ടും ആവർത്തിക്കുന്നു, 90 20 840 840 എന്ന നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് ഇൻഷാ അല്ലാ.
1: അപ്പോൾ കുറേ ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ കഴിയാറില്ല എന്നുള്ള പരാതികളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇപ്പോൾ കണക്ട് ചെയ്യാവുന്നതാണ് നിലവിൽ, നമുക്ക് കൊള്ളണമെന്നില്ല. ഇൻഷാ അല്ലാ മിക്ക എന്തൊരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
0: ഓക്കെ.
1: ഇന്നൊരു വെള്ളിയാഴ്ചയാണ്, നിങ്ങൾ ഫുഡ് കഴിച്ചോ?
0: ഭക്ഷണമൊക്കെ കഴിച്ചു അല്ലാമില്ല. അപ്പം നമ്മൾ ഓരോ പിന്നെ ഓരോ നാട് എടുത്തു കഴിഞ്ഞാൽ ആ നാടിന് ചില പരനാമങ്ങൾ ഉണ്ടാവും. നമ്മൾ ഇതൊന്നും ഇതിലെടുത്തിട്ടില്ല. ചില ഫുഡ് എടുത്തു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ചില അങ്ങനെയുള്ള അഥവാ വ്യക്തികളിൽ നിന്ന് മാറിക്കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള അപരനാമങ്ങൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വിളിക്കാറുണ്ട് എന്നുള്ളതാണ്.
1: നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. കൊൽക്കത്തയെക്കുറിച്ച് നമ്മൾ പറയുന്നൊരു അപരനാമമുണ്ട്. കൊൽക്കത്ത ഒരു സിറ്റി ഓഫ് ജോയ് എന്നുള്ളതാണ് കൊൽക്കത്തയെക്കുറിച്ച് പൊതുവേ ജനറൽ നോളജ്. ചെറിയ കുട്ടികളൊക്കെ ആവുന്ന സമയത്ത് ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചൊരു അറിവാണത്.
0: വളരെ നല്ല അറിവാണ്. പക്ഷേ മറ്റു നാടിനെ കുറിച്ച് പറയുന്നതിനെക്കാട്ടിലും ആഗ്രഹം സ്വന്തം തന്നെ ഗോഡ്സ് ഓൺ
1: കൺട്രി
0: കൺട്രി എന്ന് പറയപ്പെടുന്ന കേരളം. അപ്പോൾ കേരളത്തെക്കുറിച്ച് എന്താണ് അത് അറിയപ്പെടുന്നത്? എന്നാൽ ചില നാട് അങ്ങനെ തന്നെ അറിയുള്ളൂ. ആ നാടിൻ്റെ പേരിനേക്കാളും ആ ഒരു പിന്നെ ഒരു പിന്നെ തരത്തിലേക്ക് എന്ത് ചെയ്യും, അത് മാറിയിട്ടുണ്ടാകും എന്നുള്ളതാണ്. ഇനി ഭക്ഷണം എടുക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ഒരു പിന്നെ കലകൾ എടുക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ അങ്ങനെ വ്യത്യസ്ത മേഖലയിൽ നമുക്കിതിൻ്റെ ആ ഒരു വൈവിധ്യം എന്ത് ചെയ്യാൻ കഴിയും, കാണാൻ കഴിയുമെന്നുള്ളത്.
1: പല ആളുകളും ഞങ്ങൾ നേരത്തെ പറഞ്ഞവർക്ക് തന്നെ അപരനാമത്തിലാണ് ചിലപ്പോൾ അറിയപ്പെടുക. ചിലപ്പോൾ അതിൻ്റെ ആ സ്ഥലത്തുള്ള എന്താ ഏതെങ്കിലും ഒരു ശില്പങ്ങളോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്മാരകങ്ങളോ എന്താ ബീച്ചുകളോ. അപ്പോൾ എന്താ ഈ അപരനാഭം എന്ന് പറഞ്ഞവർക്ക് തന്നെയാണ് നമ്മൾ ഈ കവിതകളൊക്കെ ചില സമയത്ത് ഇംഗ്ലീഷ് കവിതകളിൽ പ്രത്യേകിച്ച് ഉണ്ടാവും വിഷ്വൽ ഇമേജസ്. നമുക്ക് ആ ഒരു വേർഡ് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പതിയുന്ന നമുക്കിപ്പോൾ

0: എന്താ ഇപ്പോൾ ഇയാളുടെ പെർഫോമൻസ് ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അപരനാമം കൊടുക്കും. അതല്ല നമ്മൾ ഇന്ന് ഉദ്ദേശിക്കണം എന്നുള്ളതാണ് പറയുന്നത്.
1: ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നെ ഒന്നിങ്ങനെ നമ്മൾ ചില ടെക്നിക്കൽ പ്രോബ്ലം കാരണം നമുക്ക് ചില കോളുകൾ കണക്ട് ചെയ്യാനുള്ള പ്രയാസമുണ്ട്. നമുക്ക് ചില മേഖലയിലൂടെ എന്ത് ചെയ്യാം, ഇങ്ങനെ സഞ്ചരിക്കാം. സ്വാഭാവികമായിട്ടും പിന്നെ ഇസ്ലാമിക ലോകത്ത് ഇന്ന് നമ്മൾ എന്ത് ചെയ്യണ്, പിന്നെ ഇത് സ്വാഭാവിക ജനറൽ നോളജാണ്.
0: അതെ,
1: ഇസ്ലാമിക ലോകത്ത് ഇത്തരത്തിൽ ധാരാളം നാമങ്ങൾ അറിയപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. ഇപ്പോൾ ഉമ്മുൽ മസാക്കീൻ, പാപങ്ങളുടെ ഉമ്മ എന്നറിയപ്പെട്ട, അതേപോലെ തന്നെ അങ്ങനെ ധാരാളം. പിന്നെ സിദ്ദീഖ് അല്ലേ, അബൂബക്കറിനെ എന്തിനാണ് അറിയപ്പെടുന്നത്,
0: അബൂബക്കർ സിദ്ദീഖ്,
1: സിദ്ദീഖ് എന്നറിയപ്പെടുന്നത്. അതേപോലെ തന്നെ ധാരാളം ആളുകൾ അവരുടെ പേരല്ല മറിച്ച് അവർക്ക് ഇടപെട്ട ആ നാമങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്,
0: അത് അറിയപ്പെടുന്നത്. ഇൻഷാല്ലാ അപ്പോൾ ചോദ്യങ്ങൾ നേരിടാൻ ഒരു ശ്രോതാവിദ്യരുണ്ട് ഇൻഷാല്ലാ.
1: ഓക്കെ,
0: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള.
2: വഅലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: അസലിൻ നൈജൽ.
0: അസലിൻ, എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
2: യുകെജി.
0: യുകെജിയിലാണ് പഠിക്കുന്നത്? ആ, കുട്ടിയുടെ സ്ഥലം എവിടെ? കുട്ടിയുടെ സ്ഥലം എവിടെ?
1: കണ്ണൂര് മാട്ടൂന്ന് ഹസലിനെ വിളിക്കണേ. പക്ഷേ അവള് ആദ്യം ചോദിച്ചതിനൊക്കെ ഉത്തരം പറഞ്ഞു, അവസാനം ചോദിച്ചു കുട്ടിയുടെ സ്ഥലം എവിടെ ചോദിച്ചില്ലേ. കുട്ടിന്ന് വിളിച്ചോൾക്ക് പറ്റിയില്ല, മനസ്സിലായില്ലേ?
0: ഞാൻ കുട്ടിയെ വിളിച്ചോൾക്ക്
1: പറ്റിയില്ല. ഓള് വലിയ കുട്ടിയാണ്, ചെറിയ കുട്ടിയല്ല.
0: നിങ്ങളും കുട്ടി എന്ന് പറഞ്ഞല്ലോ.
1: അത് കുട്ടി, ഞാൻ വലിയ കുട്ടി അറിഞ്ഞില്ലേ. ഏഹ്, അല്ലേ അങ്ങനല്ലേ ഹസലിനെ? ആ, ഓള് ഓള് താഴെ എത്ര ആൾക്കാരുണ്ട് അറിയോ, കുടുംബത്തിലേക്ക് മുട്ടുകുത്തി നടക്കണ ഇത്താത്താന്ന് വിളിക്കണ കുട്ടികളില്ല എന്റെ വീട്ടില്. അണ്ണേ ഇത്താത്താന്ന് വിളിക്കാറില്ലല്ലോ അനിയത്തി അനിയനൊക്കെ. അനിയത്തില്ല. ഓക്കെ, അപ്പോ മോളെ ഫുഡൊക്കെ കഴിച്ചോ? സുഖാണോ? സുഖണ്ടല്ലേ, നല്ല സുഖാണല്ലേ. ഫുഡ് കഴിച്ചോ? ഭക്ഷണം കഴിച്ചോ? എന്താ ഇന്ന് ഫുഡ്? ഞാൻ വെള്ളിയാഴ്ചയായിട്ട് ബിരിയാണി ഒക്കെ ഉണ്ടാവും വിചാരിച്ചു. കഞ്ഞും മാങ്ങച്ചട്ടിനാണ്.
0: അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം
1: തന്നെ. ഓക്കെ, അപ്പോ ഇന്ന് വീട്ടില് ഉമ്മച്ചി വേറെ ഒന്നും ഉണ്ടാക്കിയില്ലേ? ഓക്കെ,
0: ഓളിപ്പോ പറഞ്ഞ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടില്ലേ
1: തന്നെ.
0: എനിക്ക് നല്ല ഇഷ്ടം.
1: ഉമ്മാമ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വേറെ ടേസ്റ്റാണ്,
0: പ്രത്യേകിച്ചും.
1: ആ, പ്രത്യേകിച്ചും
0: എനിക്ക് ഇന്ന് രാത്രി എന്റെ അമ്മമാന്റെ വീട്ടിലാണ്
1: സൽക്കാരം. അപ്പോ കഞ്ഞിയും മാങ്ങാച്ചട്ടി ഉണ്ടാക്കാൻ പ്രത്യേകം ഞാൻ വിളിച്ചു വരാണ്ട്.
0: ആയിക്കോട്ടെ. ഓക്കെ,
1: അപ്പൊ ചോദ്യത്തിലേക്ക് കടക്കാം.
0: ഫസ്റ്റ് ചോദ്യം ഞാൻ ചോദിക്കാം, ചോദിക്കട്ടെ. ഇന്ത്യയുടെ അയൺ ലേഡി എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യയുടെ ഉരുക്ക് വനിത എന്നറിയപ്പെടുന്നത് ആരാണ്?
1: ഓപ്ഷൻ വേണോ?
2: ഇന്ദിരാഗാന്ധി.
0: ഇന്ദിരാഗാന്ധി ഉറപ്പ?
1: ഇന്ദിരാ ഗ്യാരണ്ടി അല്ലല്ലോ, അങ്ങനെ പറഞ്ഞു. ഇപ്പോ
0: ചർച്ച
1: പറഞ്ഞപ്പോഴേ ഒന്ന് ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞപ്പോളേ
0: ഗ്യാരണ്ടി ആയോ?
1: ഓക്കെ, ആൻസർ ശരിയാണോ തെറ്റാണോ എന്ന് നോക്കണ്ടേ?
0: ഓഫ് കോഴ്സ്, ഓള് പറഞ്ഞ ഉത്തരല്ലേ, ഉത്തരം ശരിയാവായിരിക്കും. മാഷാല്ലാ, ഉത്തരം ശരിയാണ്.
1: ഹസലിൻ മോളെ, ഉത്തരം ശരിയാണ്, ഉത്തരം ശരിയാണ്. സന്തോഷായോ? മാഷാല്ലാ. അപ്പോ ഹസലിന് ആലോചിക്കേണ്ടി വന്നിട്ടില്ല, ഹസലിന് പിന്നെ ക്ലൂ നൽകേണ്ടി വന്നിട്ടില്ല, ഓപ്ഷൻസ് ഒന്നും. ഹസലിൻ ചാടിക്കൊരു കുത്തി. ഓക്കെ, അപ്പോ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ.
0: ഓക്കെ, ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആര്?
2: ഓപ്ഷൻസ്
0: വേണോ?

0: ഓപ്ഷൻ എ വൈക്കം മുഹമ്മദ് ബഷീർ, ഓപ്ഷൻ ബി തകഴി ശിവശങ്കരംപിള്ള, ഓപ്ഷൻ സി ഇ ടി വാസുദേവൻ നായർ, ഓപ്ഷൻ ഡി പൊറ്റക്കോട്ട്.
1: ഉത്തരം വളരെ വളരെ ശരിയാണോ?
0: ശരിയാണ്,
1: ശരിയാണോ? മാഷാല്ലാ ഹസലിൻ മോൾ. ഹലോ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസറും ശരിയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ശരിയാക്കിയാൽ സ്നേഹസമ്മാനം പറന്ന് എവിടെ എത്തും?
0: വീട്ടിലെത്തും,
1: മാട്ടൂലെത്തും. എവിടെ എത്തും? സമ്മാനൊരു സംഭവല്ലേ, അത് എത്തുമ്പോഴേ അറിയുള്ളൂ. ഏ
0: പറഞ്ഞ അതിന്റെ ഒരു
1: ത്രില്ല് പോവും. അതാ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ പറയട്ടെ, എന്നിട്ട് ഞങ്ങൾ പറയും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞാലും നിർത്തൂല, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ പറയണം. അറിയോ? റെഡി?
0: ചോദിക്കട്ടെ, ചുക്കൂർക്ക് ഞാൻ ചോദിക്കട്ടെ.
1: ഏ ഹസലിനും നിങ്ങൾ തമ്മിൽ പിന്നെ കഞ്ഞിയും ചമ്മന്തിയല്ലേ, നമ്മളും ഞാൻ ഇടപെടില്ല.
0: ആയിക്കോട്ടെ. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന കവിയത്രി ആരാണ്? ഓപ്ഷൻസ് നിർബന്ധ. ഹലോ, എന്താണ്? ഞാൻ കേട്ടില്ല.
1: എന്ത് പണിക്കാരാണ് വീട്ടിലുള്ള?
0: ഓപ്ഷൻ കൊടുക്കാം നമുക്ക്. ഓക്കെ. ഓപ്ഷൻ എ സരോജിനി നായിഡു, ഓപ്ഷൻ ബി ആനി
2: ബസന്ത്.
0: ഓപ്ഷൻ ഫുള്ളാക്കണ്ട അപ്പൊ.
1: അത് വേണ്ട, സംഭവം ഓൾക്ക് സംശയം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട്. പക്ഷെ അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഓപ്ഷൻ കിട്ടുമ്പോണ്ടാവുമല്ലോ, വെറുതെ പറഞ്ഞു കൊടുക്കണ്ടല്ലോ. അതിന് വേണ്ടിയിട്ട് വെറുതെ ഓപ്ഷൻ ചോദിച്ചാണ്. സരോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ സരോജിനി നായിഡു അപ്പുറത്ത് കൊടുക്കും.
0: മാഷാല്ലാ. അല്ല, ഓൾക്ക് ഗിഫ്റ്റ് എന്ത് ചോദിച്ചാൽ ഗിഫ്റ്റ് എന്ന് കിട്ടുന്നോ?
1: ആ എന്ന് കിട്ടും, എപ്പോൾ കിട്ടും, എന്താ അതിൻ്റെ വലുപ്പം, അത് എത്ര നീളം ഉണ്ടാവും.
0: അപ്പോൾ വിന്നർ ആയിട്ടില്ലല്ലോ.
1: ഇപ്പൊ വിന്നർ ആയില്ലേ?
0: ആയോ?
1: മൂന്ന് ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞോ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ശരിയാണോ?
0: ശരിയാണ്.
1: ഉത്തരം ശരിയാണ്. അപ്പൊ ഹസലൈന ഇൻഷാല്ല ഇവിടുന്ന് നമ്മള് പോസ്റ്റൽ വഴി എന്ത് ചെയ്യും? നമ്മളെ സമ്മാനം മോൾക്ക് ഇൻഷാല്ല അയച്ചരും. മോൾക്ക് ഇന്നൊരു സമ്മാനം കിട്ടും. അത് ആരാ കൊടുക്കുക?
0: ഒരു സമ്മാനം.
1: ഓക്കെ, ബാറക്കല്ലാഹു ഫീക്ക്. അപ്പൊ ഹസലിൻ, ഉമ്മച്ചി തരുന്ന സമ്മാനം ഇന്ന് കിട്ടും. ഞങ്ങൾ എന്ത് ചെയ്യും? സമ്മാനം ഇവിടുന്ന് പോസ്റ്റ് ചെയ്തിട്ട് അവിടെ വീട്ടിലേക്ക് ഇങ്ങനെ പാറി പറന്ന് ഇങ്ങനെ ഹസലിൻ ഇങ്ങനെ കളിക്കുന്ന സമയത്തുണ്ടാവും, ഇങ്ങനെ മെല്ലെ വന്നിട്ട് ഹലോ ഹസലിൻ അല്ലേ, പീസ് റെഡിയോ സമ്മാനം എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടാ. അപ്പൊ ഇങ്ങനെ കാത്തിരുന്ന് ഉറക്കത്തിൽ എണീച്ചിട്ട് ഉമ്മച്ചി സമ്മാനം എവിടെ നിന്ന് ചോദിക്കരുത് കേട്ടാ. ഇൻഷാല്ലാ ഇവിടുന്ന് ഇങ്ങനെ അയച്ചിട്ട് മെല്ലെ എത്തള്ള സമയം കൊണ്ട് ഇൻഷാല്ലാ എത്തും കേട്ടോ. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്ക്. ഇനിയും വിളിക്കണം കേട്ടോ.
0: പറഞ്ഞത്
1: വിളിക്ക, പക്ഷെ വിളിച്ചാല് എടുക്കണം. ഹസലിനാണ് വിളിക്കണെന്ന് പറഞ്ഞാൽ ഞങ്ങള്
0: എന്തായാലും
1: എടുക്കും. ഓക്കെ, സെറ്റ്.
0: ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മാഷാല്ലാ, അസലി ഞാൻ വിളിച്ചത് കണ്ണൂർ മാട്ടൂരിൽ നിന്നാണ്.
1: നമ്മൾ ഈ ഫാമിലി ലൈവ് ടെലിവിഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഫാമിലിക്കാണ് ഇതിൽ നമ്മൾ പിന്നെ ഒരിക്കലും നമ്മൾ കുട്ടികളാണ് ഇതിൽ സംസാരിക്കാറെങ്കിലും, നമ്മൾ കുട്ടികൾ ധാരാളം വിളിക്കുമെന്ന് വിചാരിച്ചൊരിക്കലും നമ്മൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് വളരെ ലളിതമാക്കാറില്ല. ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൻ്റെതായ നിലവാരം പുലർത്തുന്ന ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ആ ഫാമിലിയിൽ അറിവുള്ള ആളുകൾ ഉണ്ടാകുമ്പോഴാണ് എന്ത് ചെയ്യുക,
2: കുട്ടികൾക്ക്
1: വിന്നറാവാൻ കഴിയുക. അപ്പോൾ നമ്മൾ ഹെസലിൻ്റെ ഉമ്മ തന്നെ നമ്മൾ പിന്നെ
2: മനസ്സിലാൻ മൂന്ന് ക്വസ്റ്റ്യൻ സഹായിച്ചു
1: സഹായിച്ചു അത് ഉറപ്പാണ്, ചെറിയ KG ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയല്ലേ. പക്ഷെ അവർക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ എന്തുണ്ട്, ധാരണ ഉണ്ട് എന്നുള്ളതാണ്.
2: അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്തൊരു കോളർ ഉണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, പീസ് റേഡിയോ.
3: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
2: പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിക്സിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
3: മുഹമ്മദ് ഹൈസിൻ.
2: മുഹമ്മദ് ഹൈസിൻ, മുഹമ്മദ് ഹൈസിൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കണേ. ഇതിനുമുമ്പ് ടെലിക്സിലേക്ക് വിളിച്ചിട്ടുണ്ടോ?
3: ഓ, ഒറ്റത്തവണ.
2: ഒറ്റത്തവണ? അപ്പൊ രണ്ടാമത്തെ തവണയാണ്. അപ്പൊ ഇന്ന് വിന്നർ ആവുമോ? അപ്പളേ ഞാൻ ഒരു കാര്യം വിട്ടുപോയി ചോദിക്കാൻ, എവിടുന്നാ വിളിക്കണ മോനെ?
3: കൊയിലാണ്ടി.
2: മാഷാല്ല. അപ്പോ ഇന്നത്തെ വിന്നർ ആവുന്നാണ് പറയണേ, ഇൻഷാല്ല എന്നാ പറയണേ.
1: തീർച്ചയായിട്ടും. എന്തേ ഭക്ഷണം കഴിച്ച മോനെ? എന്തെന്ന് സ്പെഷ്യൽ വീട്ടിലെ?
2: വെള്ളിയാഴ്ചല്ലേ,
1: ഒന്നുമില്ല. ചെമ്മീൻ കറിക്കും കൂട്ടിട്ട് അടിച്ചിട്ട് ഇങ്ങനെ ആള് റെഡി ആയി നിക്കണേ. അപ്പൊ ഇന്നത്തെ സബ്ജക്ട് എന്താ അറിയോ? സബ്ജക്ട് നോ പ്രോബ്ലം, ക്വസ്റ്റ്യൻ നോ പ്രോബ്ലം, ഉത്തരം റെഡിയാണ്. ഓക്കെ, അപ്പോ പിന്നെ ഇന്നത്തെ സബ്ജക്ട് പ്രശസ്ത വ്യക്തികളും അപരനാമങ്ങളുമാണ്. നമ്മളെ ലോകത്ത് കുറേ കുറേ മനുഷ്യന്മാരുണ്ടല്ലോ, കുറേ കഴിവുള്ള ജീവിച്ച് കൊണ്ടിരിക്കുന്ന മരിച്ചു പോയ കുറേ ആളുണ്ട്. അവർക്ക് അവരുടെ പേരല്ലാതെ ഒരു വിളിപ്പേരുണ്ടാവും. അപ്പോൾ അത് ഞങ്ങൾ ഇങ്ങനെ പറയും, ഇന്ന ആള് എന്നറിയപ്പെടുന്നത് ആരാണ്, അപ്പോൾ അയാളെ പേരാണ് പറയണം. ആർ യു റെഡി? ഓക്കെ. എമ്മച്ചി എന്താ എന്നെ വീട്ടിൽ വിളിക്കല്? കേട്ടില്ല. ദിലുന്നോ?
2: മോനു.
1: മോനു. അപ്പൊ നമ്മളിങ്ങനെ ചോദിക്കാണ്, മോനു എം
2: യു
1: മോമുൻ. നല്ല പേരാണ്, വെറൈറ്റ് പേരാണ്,
2: റൈറ്റ്
1: പേര്. പിന്നെ നമ്മളെ മോമോസ് എന്നൊക്കെ പറഞ്ഞ മാതിരി, പിന്നെ അവിടെ കൊയിലാണ്ടി ഭാഗത്തല്ലേ, കോഴിക്കോടാണ് പോയി കഴിഞ്ഞാൽ നല്ല പലഹാരങ്ങളുടെ നാടാണ്. അപ്പൊ അതേപോലെ പിന്നെ നല്ല പേരാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ. പിന്നെ പിന്നെ അവിടെ ഉള്ള ആളുകളുടെ ഭക്ഷണ രീതിക്ക് നല്ല എന്താണ് രസകരമാണ്. അപ്പോ മോമുൻ എന്ന് നമ്മൾ ചോദിക്കാണ്, അവിടെ ചെന്ന് കൊയിലാണ്ടി ചെന്നിട്ട് നമ്മളെ ഹൈസിനല്ലേ പേര്? ആ ഹൈസിന്റെ പിന്നെ അയൽപ്പക്കത്ത് മോമുന് അറിയോ ചോദിച്ചാൽ പറയും, ആ അത് ഹൈസിനാണെന്ന് പറയല്ലോ. ഇതുപോലെ ചില ആളുകൾ എന്ത് ചെയ്യും, ചില പേരുകളിൽ അറിയപ്പെടും.
2: യെസ്.
1: അപ്പൊ അത് പറയണം. ആർ യു റെഡി? ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക്
2: ഞാൻ ചോദിക്കാം. ഓക്കെ, ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? Who is known as the Iron Man of India? ഓപ്ഷൻ എനിക്ക് എത്ര എണ്ണം വേണ്ടത്? മൂന്നെണ്ണം മതി. എന്നാ പിടിച്ചോ. ഓപ്ഷൻ എ സുഭാഷ് ചന്ദ്രബോസ്, ഓപ്ഷൻ ബി സർദാർ വല്ലഭായ് പട്ടേൽ, ഓപ്ഷൻ സി ലാൽ ബഹദൂർ ശാസ്ത്രി, ഓപ്ഷൻ ഡി ഭഗത് സിംഗ്. ഒന്നും എനിക്ക് ഒരു എക്സ്ട്രാ ആണ്.
1: ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ
2: എന്നറിയപ്പെടുന്നത്
1: ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്, സർദാർ വല്ലഭായ് പട്ടേൽ, ലാൽ ബഹദൂർ ശാസ്ത്രി, ഭഗത് സിംഗ്. ഓപ്ഷൻ ബി
2: ആണോ? ഓപ്ഷൻ ബി ആ ഡിയാ?
1: ഓന് ഓപ്ഷൻ ബിയിൽ ഉറപ്പിച്ചിരിക്കണേ. കറക്കി കുത്തി വന്നല്ല, ഉറപ്പിച്ച് കുത്തിയാണ് അല്ലേ മോമോൻ? ആ മോമോൻ പൊളിയാണ്, ഞാൻ പറഞ്ഞില്ലേ. അപ്പോ ഉത്തരം ശരിയാണ്,
2: മാഷാ ഉത്തരം ശരിയാണ്. സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നത്.
1: മോമൻ അടുത്തത് രണ്ടാം ക്ലാസ്സിലല്ലേ? അടുത്ത ഏത് സ്കൂളിന്റെ പേരെന്തായിരുന്നു? നല്ല സ്കൂളല്ലോ. സ്കൂൾ ടീച്ചേഴ്സിനെ ഇഷ്ടമാണോ? അന്റെ ക്ലാസ് ടീച്ചർ ആരായിരുന്നു?
2: ണോ?
1: നല്ല ടീച്ചറല്ലേ അല്ലേ? ആ നല്ല ടീച്ചറാണോ?
2: എന്നാലും ഉറപ്പില്ല ഇടക്കന്നെ.
1: ഇടക്ക് ടീച്ചർ നല്ല ഇഷ്ടമൊക്കെയാണ്. ടീച്ചറെ ഇടക്ക് എഴുതി വന്നില്ലെങ്കിൽ ഒന്നുള്ളൂ. അല്ലെ ടീച്ചർ ഒന്ന് കണ്ണു ഇങ്ങനെ ഉരുട്ടി നോക്കും എന്നൊക്കെ ആവും. എങ്ങനെയാലും നല്ല ടീച്ചറൊക്കെ ആണ് എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ.
2: ഓക്കെ, രണ്ടാം ചോദ്യം, ലോക്മാന്യ എന്നറിയപ്പെടുന്ന നേതാവ് ആരാണ്? ലോക്മാന്യ എന്നറിയപ്പെടുന്ന നേതാവ് ആരാണ്?
1: ഓപ്ഷൻ നമ്മൾ പറയാം. ഓപ്ഷൻ എ ബാലഗംഗാധര തിലകൻ,
2: ഓപ്ഷൻ ബി ഗോപാലകൃഷ്ണ,
1: ഓപ്ഷൻ സി ലാല
2: രജപത് റായ്, ഓപ്ഷൻ ഡി വിപിൻ ചന്ദ്രപാൽ.
1: ലോക്മാന്യ, ഇപ്പൊ ലോക്മാന്യ തിലക് അല്ലെ, എക്സ്പ്രസ് ഒക്കെയും കുറെ ആളുകൾ അറിയപ്പെട്ടതാണ്. അതുപോലെയുള്ള ലോക്മാന്യ എന്നറിയപ്പെടുന്ന നേതാവ് ആരാണ് എന്നാണ് ഓപ്ഷൻ. ഒന്നുകൂടി പറയാം.
2: ഓപ്ഷൻ എ ബാലഗംഗാധര തിലക്, ഓപ്ഷൻ ബി ഗോപാലകൃഷ്ണ ഗോഖലെ, ഓപ്ഷൻ സി ലാല രജപത് റായ്, ഓപ്ഷൻ ഡി വിപിൻ ചന്ദ്രപാൽ. ഓപ്ഷൻ എ ഉറപ്പാണോ?
1: എന്ന് തോന്നുന്നു.
2: നേരത്തെ ടീച്ചറ് നല്ലതാണോ അല്ലേ ചോദിച്ച പോലത്തെ ഒരു ഉത്തരമാണോ ഇതും?
1: അതല്ല, അത് ചില ആളുകൾ ഉണ്ടാവുമ്പോ പിന്നെ ചില സംസാരത്തിൻ്റെ അവസാനത്തിലെ പിന്നെ ഒരു ചില വാക്കുകൾ കൂടുക. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളെ നാട്ടിൽ പോയിക്കണു വന്നിക്കണു, ഇപ്പോൾ പിന്നെ നമ്മൾ പിന്നെ ഇവർ പിന്നെ ഇവരുടെ കൊയിലാണ്ടി നാട്ടിൽ ഒപ്പരം. അപ്പോൾ നമ്മളെ നാട്ടിൽ ഓരോ നാട്ടിലും എന്തുണ്ടാവും അതിൻ്റേതായതാണ്. അതേപോലെ മോമുന് പറയുന്ന ഒരു വാക്കാണ്, ഒരു സംശയാസ്പദമായാണ് പറഞ്ഞു വെക്കും, പക്ഷേ മനസ്സിലല്ല ഉറപ്പാണ്.
2: ഉറപ്പിന്റെ കുറിപ്പാണ് ഷുക്കൂർക്ക പൊതുവെ അങ്ങനെയല്ല ചോദിക്കല്.
1: ഉറപ്പാണെന്ന് വെച്ചാല് അത് പിന്നെ തർക്കമില്ല. ഉത്തരം ശരിയാണെങ്കിലേ മോമുൻ പറയുള്ളൂ അല്ലേ മോമുൻ?
2: മാഷാ ഉത്തരം ശരിയാണ്,
1: ഉത്തരം ശരിയാണ്. ഓക്കെ മാഷാ അൽഹംദുലില്ല. മൂന്ന് ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞാൽ എനിക്കെന്താ പിടിച്ചു തരാ? അശ്മിൽക്കാക്ക് കഞ്ഞി ചമ്മന്തി മതി എന്ന് പറഞ്ഞു.
2: ഞാൻ അതിൻ്റെ ആളാണ്.
1: ചില കുട്ടികൾ നമ്മളിങ്ങനെ ചോദിച്ചാൽ ഇങ്ങനെ അത് പിന്നെ വേണമെന്നൊക്കെ. ആണ്ടാ എന്താ സോദകാണ്, ഏതും മേടിച്ചു വരുന്നതാണ്. അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ പറയണം.
2: അതെ,
1: അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാ.
2: ഓക്കെ, മൂന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ഗുരുദേവ് എന്ന് ഗാന്ധിജി ആരെയാണ് വിശേഷിപ്പിച്ചത്? ഗുരുദേവ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ഓപ്ഷൻ നിർബന്ധമാണ്. എന്നോക്കെ, ഓപ്ഷൻ എ രവീന്ദ്രനാഥ് ടാഗോർ, ഓപ്ഷൻ ബി സി എഫ് ആൻഗ്രൂസ്. ഹലോ, എന്താ പറഞ്ഞേ? ഞാൻ കേട്ടില്ല. ഞാൻ ഓപ്ഷൻ
3: പറയാ.
2: ഓക്കെ, ഓപ്ഷൻ ബി സി എഫ് ആൻഡ്രൂസ്, ഓപ്ഷൻ സി വിവേകാനന്ദൻ, ഓപ്ഷൻ ഡി രാജാറാം മോഹൻ റോയ്.
1: സിമ്പിൾ അല്ലേ, ഒന്ന് ആലോചിച്ച് കിട്ടും.
2: പറയണോ? ഓപ്ഷൻ എ രവീന്ദ്രനാഥ് ടാഗോർ, ഓപ്ഷൻ ബി സി എഫ് ആൻഡ്രൂസ്, ഓപ്ഷൻ സി വിവേകാനന്ദൻ, ഓപ്ഷൻ ഡി രാജാറാം മോഹൻ റോയ്.
1: നമ്മളെ
2: നമുക്ക് ടൈമർ കൊടുക്കാം.
1: ആ ഓപ്ഷൻ ഓപ്ഷൻ കം ഓൺ. ഓപ്ഷൻ സി ഒന്നുകൂടി ആലോചിക്കണ്ടേ?
2: ടൈമർ.
1: രവീന്ദ്രനാഥ് ടാഗോർ, സി എഫ് ആൻഡ്രൂസ്, വിവേകാനന്ദൻ, രാജറാം മോഹൻ റോയ്. ഓപ്ഷൻ സി. ഓപ്ഷൻ സിയിൽ മോമുന്നെത്തി നിൽക്കുകയാണ്. വളരെ ആവേശം നിറഞ്ഞ മൂന്നാമത്തെ റൗണ്ട് ക്വസ്റ്റ്യൻ ആണ് നാം ചോദിച്ചത്.
2: അതെ,
1: ഓപ്ഷൻ സി ആണ് നമ്മുടെ മോമുൻ എന്ത് ചെയ്തിട്ടുള്ളത്, തിരഞ്ഞെടുത്തിട്ടുള്ളത്. എന്നാൽ ആൻസർ കറക്റ്റ് ആണോ?
2: അല്ല, രവീന്ദ്രനാഥ ടാഗോർ എന്നുള്ളതാണ്.
1: അതാ, സാറില്ല, ഇന്ന് മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ സി എന്നുള്ള ഓപ്ഷൻ എന്താണ്, തെറ്റാണ്. ഓപ്ഷൻ എ രവീന്ദ്രനാഥ ടാഗോർ ആണ് എന്ത് ശരിയായ ഉത്തരം. ഓക്കെ, അത് പിന്നെ ഉമ്മച്ചി പറഞ്ഞു കൊടുത്തിരുന്നു. പക്ഷേ മോമിനൊരു ഉറപ്പുണ്ടല്ലോ, ഓനെ ഓൻ്റെതായ ഉറപ്പിലോ പറഞ്ഞതാണ്. അതെ സാറില്ല, അവസരങ്ങൾ ഇനിയും കാത്തു കിടക്കുന്നു. ആ, ഇത്താത്താനോടുള്ള ഈഗോ കൊണ്ട് ഓള് പറഞ്ഞു കഴിഞ്ഞ് പറഞ്ഞിട്ട് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ശരിയായിട്ട് സമ്മാനത്തിന് പിന്നെ അടിയേക്കാരൻ വരല്ലേ. അപ്പൊ അതുകൊണ്ട് തൽക്കാലം അടിയൊന്നും ഇല്ലാതെ എന്ത് ചെയ്തു, ഇപ്പൊ മുഖ്യമന്ത്രി പദത്തിന് അടി നടക്കല്ലോ.
2: അതെ,
1: അപ്പൊ ഇനി പെരയിലൊരു അടി വേണ്ടെന്ന് വിചാരിച്ചിട്ട് മോമൻ എന്ത് ചെയ്താണ്, ഒരു സുൽഹ ഉണ്ടാക്കിയ.
2: അതെ,
1: സാറില്ല, ഇൻഷാല്ല ഇനിയും വിളിക്കണം കേട്ടോ. ഒരു സമ്മാനം കിട്ടിയോ? ആരുടെ അടുത്ത് നിന്ന്, താത്താൻ്റെ അടുത്ത് അടി കിട്ടിയോ? ഉത്തരം തെറ്റി പറഞ്ഞിട്ട് ഏ, ഒരു സമ്മാനം കിട്ടിക്ക്. ഞാൻ പറഞ്ഞില്ലേ, നമ്മള് സംസാരത്തിൽ നാട്ടിലോരോ പിന്നെ ഒരു കിട്ടിക്ക്, കണ്ടക്ക്, കേട്ടക്ക്, പോയിക്കോ അല്ലേ, അങ്ങനല്ലേ. അങ്ങനെ തന്നെ ഓരോ നാട്ടിലും ഓരോന്നുണ്ടാവും. നമ്മളെ നാട്ടിലേക്ക് നമ്മളതായ ഓരോ പ്രയോഗങ്ങളുണ്ട്, പജ്ജു കുജ്ജു നെജ്ജു എന്നൊക്കെ നമ്മൾ പൊതുവെ പറയാനല്ലോ. ഓക്കെ, അങ്ങനെ കിട്ടിക്കണോ? ഞങ്ങളുടെ നാട്ടിലത്തെ മലപ്പുറം ഭാഷയിലെ ഏറ്റവും വളരെ രസകരമായ വാക്കുകൾ
2: വേറെ വേറെ എന്തൊക്കെയെങ്കിലും ഒക്കെ തോന്നും.
1: അത് ഓരോ നാട്ടിലുണ്ടാവും, കൊളോക്കിയൽ, അത് ആ നാടിന്റെ ഭംഗിയാണ്.
2: അതെ,
1: കേട്ടോ. ഓക്കെ, ഇൻഷാല്ല, ബാറക്കല്ലാഹു ഫീക്, ജസാക്കല്ലാഹു ഖൈർ, ഇനിയും വിളിക്കണം. ഓക്കെ, ഇൻഷാല്ല, ആയിക്കോട്ടെ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
3: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നിങ്ങളെ ഓനോട് ഓന്റെ എന്താ വീട്ടിൽ വിളിക്കണ പേര് ചോദിച്ചു. നിങ്ങളെ വീട്ടിൽ എന്താ വിളിക്കല്?
1: എന്നെ വീട്ടിൽ എൻ്റെ കുട്ടി അബി എന്ന് വിളിക്കും.
2: അല്ല,
1: വൈഫ് ഇക്കാന്ന് വിളിക്കും. ഉമ്മ മോനെ വിളിക്കും.
2: വേറെ ഇങ്ങനെ മോമുന്നല്ലോ എൻ്റെ പേര് പറഞ്ഞേ.
1: ആ,
2: അതേപോലെ ഒന്നുമില്ല,
1: എനിക്കങ്ങനെയില്ല. എനിക്കങ്ങനെ പ്രത്യേകിച്ചൊരു ഓമന പേര് ഇടാത്ത ആളുകളാണ്. നമ്മൾ ഭാവിയിൽ വലുതായിട്ട് വലിയ പേര് കിട്ടാനുള്ളതുകൊണ്ടായിരിക്കാം അവരെന്ത് പ്രത്യേകമായിട്ട് ചെറിയ പേരുകൾ ഇട്ടിട്ട് എന്ത് ചെയ്തില്ല, നമ്മളെ സ്ഥാനം എന്ത് ചെയ്തിട്ട് കുറച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ വീട്ടിലൊരു പേര് പൊതുവേ ഉണ്ട്. പിന്നെ അനിയന് ഇല്ല, എനിക്കില്ല. പെങ്ങൾക്കും രണ്ട് ജ്യേഷ്ഠന്മാർക്കും ഉണ്ട്. ഓരോ സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ വിളിപ്പേരുകളൊക്കെയും വിളിക്കാറ്.
2: അപ്പോൾ ഓക്കെ, ഇൻഷാല്ലാ, നമുക്ക് അടുത്തൊരു കോൾ ഉണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
3: വഅലൈക്കും സലാം.
2: പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
1: അസീം. അസീമാണോ? അസീം, എന്തൊക്കെയുണ്ട്, സുഖാണോ? എത്ര കാലായി ചങ്ങായി ടെലിക്യൂസിലേക്ക് വിളിച്ചിട്ട്? അല്ലേ, ഇപ്പടുത്ത് വിളിച്ചിരുന്നോ? അതന്നെ, എന്താണ് കാണാൻ പുതിയല്ലേ, അണ്ട് സൗണ്ട് കേൾക്കാൻ പുതിയല്ലേ, ഇടക്കിടക്ക് വിളിക്കണ്ടേ. അണ്ട് സ്കൂളിലെ ടീച്ചർമാർക്കും കുട്ടികൾക്കും സുഖം തന്നെ അല്ലേ, ഫ്രണ്ട്സിനൊക്കെ? ഏത് സ്കൂളിലായിരുന്നു മോൻ പഠിക്കാറുന്നു? ഏത്
3: സ്കൂളിലായിരുന്നു?
1: അൽമനാർ. എവിടെ?
3: രണ്ടത്താണി.
1: അൽമനാറിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, അസീം വിളിക്കണത്. അപ്പോ പിന്നെ അസീമിന്റെ നാട് രണ്ടത്താണി തന്നെയാണോ? പുതുപ്പറമ്പാണ് അല്ലേ, പിന്നെ കോട്ടക്കൽ പുതുപ്പറമ്പ് അല്ലേ. ഓക്കേ, അസീം എത്ര ക്ലാസ്സിലാ പഠിക്കണേ? ഇനി ഒന്നാം ക്ലാസ്സൊക്കെ ആണല്ലേ. ആ ട്രെയിനുള്ള ആ ട്രെയിനിന്റെ ബോഗികളുള്ള ആ പിന്നെ സ്കൂളില് ആ ഒരു ക്ലാസ് റൂമിലാണ് അല്ലേ? ഓക്കെ, അപ്പൊ രണ്ടത്താണി അൽമിനാറിലെ അസീം കുട്ടനാണ് നമ്മള്.
2: നിങ്ങൾ പരിചയം ഉണ്ടോ?
1: വിളിച്ചിട്ടുള്ളത് ഞാൻ പരിചയം ഉണ്ടോ ചോദിച്ചാൽ എന്നെ പരിചയം ഉണ്ടോ അറിയില്ല, ഞാൻ എങ്ങനെയാലും അസീമിന് എന്തില്ല പരിചയമില്ല എന്നുള്ളത്. പക്ഷെ അവൻ്റെ സ്കൂൾ പരിചയമുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിച്ചു. അപ്പൊ അസീം കപ്പ് കൊണ്ടോണ്ടേ, ട്രോഫി കിട്ടണ്ടേ, സമ്മാനം കിട്ടണ്ടേ? ഓക്കെ, അപ്പൊ ചോദ്യത്തിലേക്ക് കടക്കാം.
2: അപ്പൊ ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, പഞ്ചാബ് കേസരി എന്നറിയപ്പെടുന്നത് ആര്? പഞ്ചാബ് കേസരി
3: എന്നറിയപ്പെടുന്നത്
2: ആര്? ഓപ്ഷൻ വേണോ? ഓക്കെ, ഓപ്ഷൻ എ രഞ്ജിത് സിംഗ്, ഓപ്ഷൻ ബി ലാല രജപത് റായ്, ഓപ്ഷൻ സി ഭഗത് സിംഗ്, ഓപ്ഷൻ ഡി ഗുരുദേവ് സിംഗ്, ഗുരു ഗോവിന്ദ് സിംഗ്, സോറി.
1: ക്ലിയർ അല്ലേ? പഞ്ചാബ് കേസരി, കേസരി എന്ന് കേട്ടിക്കണോ? കേസരി,
2: കേസരി നമ്മളെ നാട്ടിലൊരു
1: കേസരി ഉണ്ട്, തിന്നണ കേസരി.
2: അതല്ല,
1: അതല്ല,
2: സിംഹാണ്.
1: ഓക്കെ, രഞ്ജിത് സിംഗ്, ലാല ലജ്പത് റായ്, ഭഗത് സിംഗ്, ഗുരു ഗോവിന്ദ് സിംഗ്, കുറെ സിംഗ് ഉണ്ട്.
2: പഞ്ചാബ് ആയതുകൊണ്ടേക്കാരം
1: ആ പറഞ്ഞത് ശരിയാണല്ലോ. ഓക്കെ, നമ്മളേ പിന്നെ അസീമിന് ഇമ്പോഷൻ കൊടുക്കേണ്ടി വരും അല്ലേ. ലാല
2: രജ്പത് റായ്, മാഷാല്ലാ, ഉത്തരം ശരിയാണ്. പഞ്ചാബിലെ സിംഹം, പഞ്ചാബിന്റെ സിംഹം.
1: സന്തോഷമായോ?
2: സന്തോഷം കൊണ്ട് എനിക്ക് ഒന്നും പറയാൻ വയ്ക്കൂല, തോന്നുന്നുണ്ട് ഒന്നും മിണ്ടണില്ല. ഇങ്ങനെയുള്ള ഉത്തരേ ഉള്ളൂ സന്തോഷം. ഇതൊരു അൽഹംദുലില്ലാ ഒക്കെ പറയേ.
1: ഓക്കെ ഓക്കെ, അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിലെ സമര രംഗത്ത് തീപ്പാറും പ്രസംഗം നടത്തി, അതല്ലെങ്കിൽ തീപ്പാറും പിന്നെ പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് വന്ന ഒരു നേതാവാണ്. അപ്പോൾ ഉത്തരം ശരിയാണ്, പിന്നെ പഞ്ചാബ് കേസരി എന്നറിയപ്പെടുന്നത് ലാല ലജ്പത് റായി ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. അല്ലടോ, സ്കൂളൊക്കെ തുറന്നോ? യൂണിഫോമും കിട്ടിയോ? അതെന്താ യൂണിഫോം വേണ്ടേ? അപ്പോൾ ഒന്നാം ക്ലാസ്സിൽ കെ ജി കഴിഞ്ഞ് ഒന്നാം ക്ലാസ്സിൽ യൂണിഫോം മാറിയില്ലേ? കിട്ടിയില്ലേ? വിളിച്ചില്ലേ സ്കൂളിൽ നിന്ന്? വിളിച്ചില്ലേ? ഇല്ല. അതെന്ത് പരിപാടിയാ, നമുക്കൊന്ന് വിളിച്ച് പറയണം പെട്ടെന്ന്. അസീമിനെ വിളിച്ചിട്ട് യൂണിഫോം കൊടുക്കണമെന്ന്. ഓക്കെ,
2: അപ്പോൾ ഓക്കെ, അടുത്ത ചോദ്യം ചോദിക്കാം. നമുക്ക് ചോദിക്കട്ടെ, അനക്ക് എന്തൊരു ഉഷാറില്ലാത്ത, ഉച്ചക്കൊന്നും കഴിച്ചില്ല,
3: എന്നിട്ടെന്താ
2: ബിരിയാണിൻ്റെ ഒരു ഉഷാറില്ലല്ലോ.
1: ബിരിയാണി എന്നൊരു ക്ഷീണം വരും, ആ ക്ഷീണത്തിലാണ് ഇപ്പോ അസീം.
2: ഇവിടെ സ്റ്റുഡിയോയില് ശുക്കൂർക്ക് ഭയങ്കര
1: പായസം കുടിച്ചാൽ പറയും വേണ്ട, ആകെ മത്ത് കുടിച്ചിട്ടുണ്ടാവും. എനിക്ക് നല്ല ഉമ്മച്ചി നല്ല അടപ്പായസം ഉണ്ടായി കൊടുത്തിട്ടുണ്ടാവും.
2: എനിക്ക് ഏത് പായസം ഏറ്റവും ഇഷ്ടം? ആ നിങ്ങൾ പരിചയമല്ല, നിങ്ങൾ വെറുതെ പറഞ്ഞാണല്ലോ, എൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഓക്കെ, ചോദിക്കട്ടെ, അടുത്ത് ചോദ്യം ചോദിക്കട്ടെ. ദേശബന്ധു, ദേശബന്ധു എന്ന് അറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ സി എഫ് ആൻഡ്രൂസ്, ഓപ്ഷൻ ബി ചിത്തരന്തൻ ദാസ്, ഓപ്ഷൻ സി ജയപ്രകാശ് നാരായണൻ, ഓപ്ഷൻ ഡി ബി ആർ അംബേദ്കർ.
1: ഒന്നുകൂടെ ചോദ്യം ആവർത്തിക്കുന്നു. ചിത്തരഞ്ജൻ, അതാ
3: പറഞ്ഞ
1: ചിത്തരഞ്ജൻ ദാസ് ആണ്. നമ്മൾ വിചാരിച്ച ഇതൊക്കെ ഇവർക്ക് അറിയില്ല എന്നാണ്. ഒക്കെ പുലിയാണ്, പുപ്പുലി എന്നൊക്കെയും പറയല്ലോ.
2: കേരളാസ് കേസരി.
1: ആ ഓക്കെ, അപ്പൊ ദേശബന്ധു എന്നറിയപ്പെടുന്നത് ആരാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് ശരി ശരി ശരി ശരിയാണ്.
2: സിയാർദാസ്
1: വളരെ കറക്റ്റ് ആണ്. അസീമ പുതുപ്പറമ്പിന്റെ താരമാവോ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ കൂടി പറഞ്ഞാൽ പുതുപ്പറമ്പിന്റെ താരമാവും. ഓക്കെ
2: ചെയ്യട്ടെ. ഓക്കെ, ദീനബന്ധു എന്നറിയപ്പെടുന്നത് ആരെ? ദീനബന്ധു എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ ചിത്തരന്തൻ ദാസ്, ഓപ്ഷൻ ബി സി എഫ് ആൻഡ്രോസ്, ഓപ്ഷൻ സി മദർ തെരേസ, ഓപ്ഷൻ ഡി ഉറപ്പാ? ഭയങ്കര ഉറപ്പാ?
1: ഉറപ്പ് എന്നുള്ളടത്ത് എന്തില്ല, ഒരു സംശയമില്ല. അപ്പൊ ഉത്തരം എന്താണ്?
2: എന്താണ് ഓൻ പറഞ്ഞ? എന്താണ് ഓൻ പറയട്ടെ?
1: സി എഫ് ആൻഡ്രൂസ് അല്ലേ പറഞ്ഞ? ഓക്കേ, മാഷാല്ലാ ബറക്കല്ലാഹു ഫീക്, ഉത്തരം ശരിയാണ്.
2: മാഷാല്ലാ ഉത്തരം ശരിയാണ്.
1: ഓക്കേ,
2: പാവങ്ങളുടെ സുഹൃത്ത് എന്നാണ് അതിനർത്ഥം.
1: ഓക്കേ,
2: ദീനബന്ധു എന്ന് പറഞ്ഞാൽ പാവങ്ങളുടെ സുഹൃത്ത് എന്നാണ്.
1: പിന്നെ അതിന് കുറെ ചരിത്രപരമായ ചില യാഥാർത്ഥ്യങ്ങൾ അതിനുണ്ട്. ഇന്ത്യക്കാരുടെ യഥാർത്ഥ സുഹൃത്ത് എന്നാണ് അദ്ദേഹത്തെ എന്ത് ചെയ്തത്, വിശേഷിപ്പിക്കപ്പെട്ടത്. ഒരു ഇംഗ്ലീഷ് പുരോഹിതനായിട്ട് പോലും ഗാന്ധിജിയുമായിട്ട്
2: ഇന്ത്യൻ ഫ്രീഡം ഫൈറ്റിന് ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ട് അദ്ദേഹം നൽകിയിട്ടുണ്ട്,
1: നല്ല ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ ഇതന്നെയാണ്. അപ്പൊ ഇതൊക്കെയും ആർക്കറിയാം, ഒന്നാം ക്ലാസ്സിലേക്ക് പോകുന്ന ആർക്കറിയും?
2: നിങ്ങൾ ഭയങ്കര ബന്ധല്ലേ. നിങ്ങൾ പറയും,
1: അസീം പറയും. അസീം കീ
2: ജയ്
1: ജയ് എന്ന് അസീം പറയും. അസീമ ജയ് എന്ന് പറയേ. അപ്പോ സമ്മാനം എപ്പോഴാ എനിക്ക് വേണ്ടിച്ച് പറഞ്ഞാ മതി. എപ്പോഴാ എനിക്ക് വേണ്ട സമ്മാനം? ഇപ്പൊ
3: വേണമെന്നുണ്ടെങ്കിൽ.
1: ഇന്നിപ്പോ സമയം എത്ര ആയില്ലേ?
2: മൂന്നര
1: ആയില്ലേ? ഇവിടുന്ന് പോസ്റ്റ് ചെയ്തിട്ടേക്കും വരണം. പിന്നെ ഞാൻ എന്റെ വീട്ടിക്ക് വരണം. ഞാൻ എന്റെ വീട്ടിക്ക് വന്നാല് അല്ല, ഇന്ന് വരണമെങ്കിൽ നമുക്കിപ്പോ ഇവിടുന്ന് വണ്ടി എടുത്ത് വരാം. പക്ഷെ വന്നു കഴിഞ്ഞാൽ അടപ്രഥമം കിട്ടേണ്ടി വരും, നല്ല ചിക്കൻ ബിരിയാണി കിട്ടേണ്ടി വരും, അതൊക്കെ പിന്നെ എനിക്ക് ബുദ്ധിമുട്ടാവും. നാളെ രാവിലെ വരുമെന്ന് ചോദിച്ചാൽ ഇപ്പോ നാളെ രാവിലെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇത് ഇവിടുന്ന് പോസ്റ്റ് ചെയ്തിട്ട് വരാനുള്ളൊരു സമയക്ക് എന്ത് ചെയ്യും, കുറച്ച് സമയം എടുക്കും.
2: അതെ.
1: ഓക്കെ, അപ്പൊ ഇത് വരുമോളം എന്താ ചെയ്യാ? ഒരു ഒരു ഒരു
3: ഉമ്മാന്റെ
1: വീട് എവിടെയാണ്? തളിപ്പറമ്പോ?
2: ചെമ്മാട് തളിപ്പറമ്പ്. കണ്ണൂർ തളിപ്പറമ്പാണ്.
1: ഓക്കെ ഓക്കെ, ചെമ്മാട് തളിപ്പറമ്പ്. അപ്പോ ജിമ്മാന്റെ വീട്ടിലേക്കും പോയിട്ട് അടിച്ചു പൊളിച്ചിട്ട് ബായ്. അപ്പോഴത്തേനും വീട്ടിൽ സമ്മാനത്തിണ്ടാവും. ഓക്കെ, അതുവരെ എന്ത് ചെയ്യാ? ഇപ്പപ്പാനെ കാണുമ്പോ ഇപ്പപ്പാക്ക് സമ്മാനം കിട്ടിട്ടാ, ഇങ്ങളെ വക കിട്ടിയില്ലട്ടാ. ഇമ്മമാനോട് പറയാ, എല്ലാരടുത്തും സമ്മാനം മേടിക്കുക. എന്നിട്ട് അവസാനം അത് എല്ലായിടത്തും സമ്മാനം മേടിക്കുമ്പോൾ ഇതാണ്ട് എത്തും. ഓക്കെ, അപ്പൊ അൽമനാർ സ്കൂളിന്റെ പൊന്നോമന പുത്രൻ അസീം, അസീം പുതുപ്പറപ്പിന്റെ താരം അസീമാണ് വിളിച്ചത്. സമ്മാനം കൊണ്ട് എന്ത് ചെയ്യണം? അസീമ പോവാണ്. അസീമ ടാറ്റാ.
2: അസ്സലാമു അലൈക്കും. വിളിച്ചത് പുതുപ്പറമ്പ്, അതെവിടെയാണ്, ഏത് ജില്ലയെ?
1: പുതുപ്പറമ്പ് എന്ന് പറഞ്ഞാൽ ലോകത്തും ഇന്ത്യയിലും കേരളത്തിലും എല്ലാം പ്രസിദ്ധമായ, നമ്മളെപ്പോലത്തെ പ്രശസ്തമായ ആളുകൾ ജീവിക്കുന്ന ജില്ലയാണ് മലപ്പുറം ജില്ല. ആ മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരമായ, നമ്മൾ ക്ലൂ തരാം നിങ്ങൾക്ക്. ക്ലൂ എന്താ അറിയോ? ആ നഗരത്തെ ആയുർവേദ നഗരം എന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത്,
2: അറിയപ്പെടുന്നതോ.
1: ആ കോട്ടക്കൽ, കോട്ടക്കൽ, കോട്ടക്കലിൻ്റെ അടുത്ത്. ഇനി കുറച്ചും കൂടി നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഫൈസൽ മൗലവി
2: പുതുപ്പറമ്പ്.
1: പുതുപ്പറമ്പ് കേൾക്കണോ?
2: യെസ്.
1: ഓക്കെ,
2: ഫൈസൽ മൗലവി പുതുപ്പറമ്പ് കേട്ടിട്ടുണ്ട്.
1: ഏകദേശം വേങ്ങര റൂട്ടിൻ്റെ അങ്ങനെ കോട്ടക്കുന്ന കുറച്ച് ഉള്ളിൽ പോകണം.
2: ഓക്കെ, അവിടെ നമുക്ക് അടുത്തൊരു കോളർ ഉണ്ട്.
1: കോളർ ഉണ്ടോ?
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
3: വഅലൈക്കും സലാം.
2: പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഷസ്മിന. ഷസ്മിന എവിടുന്നാ വിളിക്കണത്? കണ്ണൂർ മാട്ടൂൾ. എത്രാം ക്ലാസ്സിലാ പഠിക്കണേ?
3: എട്ടില്.
2: അപ്പൊ അപ്പോ ഇതിനു മുമ്പ് ഒരുപാട് തവണ ടെലികിസിലേക്ക് വിളിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയല്ലേ? ഓക്കെ, അപ്പൊ ഒന്നും വിന്നറാവോ? അറിയില്ല.
1: ഉറപ്പുണ്ടോ? അറിയില്ല. ഇപ്പൊ അല്ലാ ആള് നമുക്കിപ്പോ ചോദ്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നൊന്നും അറിയില്ല. ഫോൺ കട്ടായി പോ, പലതും സംഭവിക്കാം. ഇന്ന് ഞാൻ വിന്നറാവുന്നൊരു ഉറപ്പ് മനസ്സിലുണ്ടോ? ഉറപ്പാണ്. അതെല്ലാം ചിലർ പറയും, പിന്നെ കല്യാണത്തിന് വരില്ലേ ഇൻഷാല്ല. അപ്പൊ തന്നെ വിളിച്ച ആൾക്ക് മനസ്സിലായി ഓൻ വരില്ല, ഓന്റെ പേര് വെട്ടണം. അങ്ങനത്തെ ഇൻഷാല്ലാണോ? അല്ല, നമ്മള് കാര്യം ഉറപ്പിച്ചിട്ട് നമ്മള് പറയുന്ന ഇൻഷാല്ല തന്നെ. അങ്ങനെ പറയണ്ടേ, നമ്മളൊരു കാര്യം എന്ത് ചെയ്യാ? അപ്പൊ അറിയൂ, റെഡി? 3, 2, 1 ചോദ്യം ചോദിക്കട്ടെ.
2: ഇന്ത്യയുടെ നെപ്പോളിയൻ എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത് ആരെയാണ്? ഇന്ത്യയുടെ നെപ്പോളിയൻ എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത് ആരെയാണ്? ഓപ്ഷൻ എ
1: ചന്ദ്രഗുപ്ത മൗര്യൻ,
2: ഓപ്ഷൻ ബി
1: സമുദ്രഗുപ്തൻ,
2: ഓപ്ഷൻ സി
1: അശോകൻ,
2: ഓപ്ഷൻ ഡി
1: അക്ബർ. അഥവാ നെപ്പോളിയൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഒരു ഭരണാധികാരിയല്ല, മറിച്ച് അത് വിദേശിയാണ്. അത് കുറേ സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തെ അങ്ങനെ പറഞ്ഞത്. അതേപോലെ തന്നെ ഇന്ത്യയിൽ അങ്ങനെ സാമ്രാജ്യം വ്യാപിപ്പിച്ച ഒരു രാജാവാണ് ഈ രാജാവ്. അതുകൊണ്ടാണ് യൂറോപ്യൻ ചക്രവർത്തിയായ നെപ്പോളിയനുമായിട്ട് എന്ത് ചെയ്യുന്നത്, താരതമ്യം ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവിക ചന്ദ്രഗുപ്ത മൗര്യൻ, സമുദ്രഗുപ്തൻ, അശോകൻ, അക്ബർ. ചന്ദ്രഗുപ്ത മൗര്യൻ, സമുദ്രഗുപ്തൻ, അശോകൻ, അക്ബർ. എന്താണ് അവസ്ഥ?
2: നമുക്ക് ടൈം കൊടുക്കാം.
1: ഉത്തരം കിട്ടുമോ എന്നുള്ളത് ക്ലൂ ആണോ? ക്ലൂ ആണ്. ക്ലൂ നമ്മളെ സ്വന്തം ആളാണ്, അപ്പൊ നമ്മൾ ക്ലൂ കൊടുക്കണം. അപ്പോൾ ഗുപ്ത സാമ്രാജ്യത്തിലെ ശക്തനായ ഒരു ഭരണാധികാരിയാണത്, ഗുപ്ത സാമ്രാജ്യം. അപ്പോൾ ഇതിൽ രണ്ട് ഗുപ്തന്മാരുണ്ട്, അതിൽ ഏതെങ്കിലും ഒരു ഗുപ്തനെ എടുക്കണം.
2: സി ഇ 335 മുതൽ 375 വരെ ഭരിച്ച ഒരാളാണ്.
1: ഓക്കെ,
3: പറയോ.
1: ചന്ദ്രഗുപ്ത മൗര്യൻ, സമുദ്രഗുപ്തൻ, അശോകൻ, അക്ബർ. ഗുപ്തൻ, സമുദ്രഗുപ്തൻ.
2: അപ്പൊ ചന്ദ്രഗുപ്തനോ?
1: ചന്ദ്രഗുപ്ത നമ്മൾ ഇല്ലല്ലോ, നമുക്ക് ഉറപ്പുള്ളതിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ, അത് സമുദ്രഗുപ്തനാണ്.
2: ഉറപ്പാണോ?
1: ഉറപ്പിക്കാതെ നമ്മൾ ആൻസർ പറയില്ല, വെറുതെ ഒരു ആൻസർ പറഞ്ഞ സമയം കളിയില്ല അല്ലേ.
2: പക്ഷെ ഉത്തരം ശരിയാണ്.
1: ഉത്തരം വളരെ വളരെ ശരിയാണ്.
2: അപ്പൊ ചന്ദ്രഗുപ്തൻ ആരാ? അദ്ദേഹത്തിന്റെ പിതാവാണെന്ന് തോന്നുന്നു ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹത്തിന്റെ പിതാവാണ്.
1: മാഷാല്ലാ, ഉഷാറായിട്ടാ. അങ്ങനെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചൂടെ.
2: എത്രാം ക്ലാസ്സിലാ പഠിക്കണത്?
1: 8-ാം ക്ലാസ്സിൽ.
2: ചോദ്യം 8-ാം ക്ലാസ്സിൽ മായി ബന്ധപ്പെട്ടതാകും എന്ന് തോന്നുന്നു.
1: ഓക്കെ
2: ഓക്കെ. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെ? ഓപ്ഷൻ എ സ്വാമി വിവേകാനന്ദൻ, ഓപ്ഷൻ ബി രാജാറാം മോഹൻ റോയ്, ഓപ്ഷൻ സി ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, ഓപ്ഷൻ ഡി ദയാനന്ദ സരസ്വതി. ഹൈസ്കൂൾ സാമൂഹ്യ ശാസ്ത്രത്തിൽ പൊതുവെ ഈ ടോപ്പിക്കുകളൊക്കെ ഉണ്ടാവാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ എത്ര ക്ലാസ്.
1: ഇന്ത്യൻ പറഞ്ഞോളൂ.
2: രാജാറാം മോഹൻ റോയ്.
1: ഉറപ്പാണോ?
2: അവൾക്കോ ഭയങ്കര ഉറപ്പായതുകൊണ്ട് നമ്മക്ക് വരെ ഇനി കൺഫ്യൂഷൻ ആക്കാനൊന്നുമില്ല. അതുകൊണ്ട് ഉത്തരം ശരിയാണ്. മാഷാല്ലാ, ഉത്തരം ശരിയാണ്. സന്തോഷായോ? ഓക്കെ, ഒരു അൽഹംദുലില്ലാ ഒക്കെ പറയാം.
1: അത് ഓള് മനസ്സ് പറഞ്ഞിട്ടുണ്ടേ, ഓള് നല്ല കുട്ടിയാണ്. ഇനി 9-ാം ക്ലാസ്സൊക്കെ അല്ലേ? ഓക്കേ. സ്കൂളിന്റെ പേരെന്താ, എന്തായിരുന്നു? ഓക്കേ, വലിയ പേരാണല്ലേ. ഓക്കേ, എവിടെയാണ് സ്ഥലം? മാട്ടൂലാണ് അല്ലേ? മാഷാ നല്ല സ്ഥലമാണ്. അപ്പൊ നല്ല സ്ഥലത്തെ നല്ല മോളാണ് വിളിച്ചത് അല്ലേ? ഓക്കെ, അപ്പൊ സന്തോഷായോ? ഏ
2: ഓക്കെ, അപ്പോ മൂന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ഓക്കെ, മഹാനായ വൃദ്ധൻ, ദ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഓപ്ഷൻ എ ദാദാബായ് നവറോജി, ഓപ്ഷൻ ബി ഫറോസ് ഷാ മേത്ത, ഓപ്ഷൻ സി എം ജി റാണടെ, ഓപ്ഷൻ കഴിഞ്ഞല്ലേ.
1: ഓക്കെ, ഒന്നുകൂടെ ഓപ്ഷൻ ദാദാബായ് നവറോജി, ഓപ്ഷൻ ബി ഡബ്ല്യു സി ബാനർജി, ഓപ്ഷൻ സി ഫിറോസ് ഷാ മേത്ത, ഓപ്ഷൻ ഡി എം ജി റാനഡെ. ഇതിലാരായാണ് ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ, മഹാനായ വൃദ്ധൻ എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ ദേശീയ
3: പ്രസ്ഥാനത്തിന്റെ
1: ദാദാബായ് നവറോജി. റെഡിയാണോ? ശരിയാണോ? ഉറപ്പാണോ? സെറ്റാണ്.
2: അപ്പൊ നമുക്കിനി
1: സമ്മാനം കൊടുക്കല്ല. അപ്പൊ എന്താ കാട്ടുക? ഉത്തരം മൊത്തം പറഞ്ഞ പിന്നെ സമ്മാനം കൊടുക്കല്ലാതെ.
2: അപ്പൊ ഇന്നത്തെ വിന്നർ ആയിട്ടുണ്ട് മാഷാ. നമ്മള് പോയോ വിന്നർ? അതിന്റെ സന്തോഷത്തിൽ ഒന്നും പറയാൻ വയ്ക്കൂല, അതുകൊണ്ടുണ്ട്
1: സന്തോഷം വന്നിട്ടല്ലേ. ഓക്കെ മോളെ, നന്നായിട്ടുണ്ട് കേട്ടോ, വളരെ നന്നായിട്ടുണ്ട്. ആൻസർ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ഓപ്ഷൻസ് പറഞ്ഞാലും തെറ്റാതെ ആലോചിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ തന്നെയാണ് എന്ത് ചെയ്യുന്നത് ക്വിസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കേണ്ടത്. ഇനിയും വിജയങ്ങൾ ഉണ്ടാവട്ടെ ഇൻഷാല്ലാ. ബാർക്കല്ലാഹു ഫീക്ക്. സമ്മാനം എന്ത് ചെയ്യും?
2: വീട്ടിക്ക്,
1: വീട്ടിക്ക്
2: പറന്ന് വരും.
1: പറന്ന് വരണോ, നടന്നു പോകണോ, വണ്ടി വരണോ, എങ്ങനെ വരണ്ട്? ഏ എയറോപ്ലെയിനിലോ? എങ്ങനെ വന്നാലും വേണ്ടില്ല, സമ്മാനം കിട്ടിയാൽ മതി. ഇൻഷാ അല്ലാ. ബർക്ക ലൗഫിക്ക് ഇനിയും വിളിക്കണം കേട്ടോ, കൂട്ടുകാരോടേക്കും പറയണം കേട്ടോ. ഇൻഷാ അല്ലാ. ബർക്ക ലൗഫിക്ക്. അസ്സലാമു
3: അലൈക്കും.
2: നമുക്ക് ഒരു കോളും കൂടി എടുക്കാനുള്ള ടൈം ഉണ്ട്, ഇനി ആരെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കി നോക്കാം.
1: ഏകദേശം നമസ്കാരത്തിന്റെ ഒരു സമയമായിട്ടുണ്ട്. നമ്മള് ഒരു ജമാഅത്ത് നമസ്കാരത്തിന് അസറിനൊക്കെ പിരിയുന്ന ആളുകൾ പോകുന്ന ഒരു സമയമാണ്. സ്വാഭാവികമായിട്ടും
2: കേരളത്തിൽ, നമ്മളെ റേഡിയോ കേരളത്തിൽ മാത്രമല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്.
1: ഓക്കെ, അത് വളരെ ഒരു തിരുത്തലാണ്. പിന്നെ പൊതുവേ പിന്നെ
2: ഞാനിപ്പോൾ അവസാനത്ത് പറഞ്ഞുകൊണ്ട് ഞാനൊരു കാര്യം കൂടി ആഡ് ചെയ്യാം. സ്റ്റാർ ക്വസ്റ്റ് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു, ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റേഡിയോ കേരളത്തിൽ മാത്രമല്ല, ധാരാളം ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു മെയിൻ സ്ട്രീം റേഡിയോ ആണ് നമ്മുടെ പീസ് റേഡിയോ. അപ്പോൾ നമ്മുടെ ഇപ്പോൾ എന്താ, എൻ്റെ അനിയനൊക്കെ പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ എന്താണ് സ്റ്റാർ ക്വസ്റ്റ് എന്നറിയാത്തവർക്ക് പറഞ്ഞുതരാം. കുട്ടികളുടെ ഗാനങ്ങളോ പ്രഭാഷണങ്ങളോ കവിതകളോ നിങ്ങൾക്ക് 3 മിനിറ്റിൽ കവിയാതെ റെക്കോർഡ് ചെയ്ത് പീസ് റേഡിയോ ഒരു നമ്പർ ഉണ്ട്, ആ നമ്പർ ഞാൻ അവസാനം പറഞ്ഞുതരാം. ആ നമ്പറിലേക്ക് അയച്ചു കഴിഞ്ഞാൽ പീസ് റേഡിയോ ശ്രോതാക്കളെ ബലി പെരുന്നാൾ നമ്മളത് കേൾപ്പിക്കും. അതാണ് പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാർ ക്വസ്റ്റിലേക്ക് നമ്മൾ ആദ്യം 5 മെയ് വരെയായിരുന്നു നമ്മളതിനുള്ള എൻട്രി സ്വീകരിച്ചിരുന്നത്. ഇപ്പോൾ 10 രാത്രി 10 മണി വരെ നമ്മളതിന് എൻട്രി സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാല്ല നമുക്ക് അവസാനം പറയാം. ഇപ്പോൾ ഒരു കോൾ എടുക്കാം നമുക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
3: വഅലൈക്കും അസ്സലാം.
2: പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
3: ഹനാ ഫാത്തിമ.
2: ഹനാ ഫാത്തിമ, എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
3: 5.
2: 5 ല്. ഓക്കെ, അപ്പോൾ എവിടുന്നാ വിളിക്കണത്?
3: കരുവാരക്കുണ്ട്.
2: കരുവാരക്കുണ്ട്, അപ്പൊ നമ്മുടെ അടുത്ത പ്രദേശമാണ്.
1: കുണ്ട്, കുണ്ട്, കരുവാരക്കുണ്ട്.
2: അതെ,
1: വലിയ കുണ്ടുണ്ട് അവിടെ. ഓക്കെ,
2: കേരള കുണ്ട്.
1: കേരള കുണ്ടാണ്, കരുവാരക്കുണ്ടില്ലേ, കേരള കുണ്ടിൽ നിന്നും മലപ്പുറം കുണ്ട് അങ്ങനെ എന്തെങ്കിലും
2: അടക്കാക്കുണ്ടുണ്ട്.
1: അടക്കാക്കുണ്ടല്ലേ. ഓക്കെ, ബാറക്കലോഫിക്ക്. അപ്പോൾ പിന്നെ നമ്മുടെ ഈ പ്രോഗ്രാം അവസാനിക്കുന്ന സമയത്ത് വിളിച്ചതാണ്. അപ്പോൾ സമ്മാനം നേടിയിട്ട് പോകാവൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കണം, വൈകിപ്പിക്കുന്നില്ല.
2: ഓക്കെ, മാൻ ഓഫ് ഡൈനാസ്റ്റി എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ നെപ്പോളിയൻ ബോണക്രട്ട്, ഓപ്ഷൻ ബി വിൻസ്റ്റൺ ചർച്ചിൽ, ഓപ്ഷൻ സി എബ്രഹാം ലിങ്കൻ. 3 ഓപ്ഷൻ ഉള്ളൂ നമുക്ക് അവസാന സമയത്തുണ്ട്. ഓപ്ഷൻ ആരാണ്?
3: നെപ്പോളിയൻ.
2: നെപ്പോളിയൻ. ഓക്കെ, മാഷാല്ലാ, ഉത്തരം ശരിയാണ്. അൽഹംദുലില്ലാ. ഞാൻ കുറച്ച് സ്പീഡ് ആക്കാൻ, കാരണം നമ്മൾ അവസാന സമയത്താണ്, ഒരു കോളർ കൂടി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പെട്ടെന്ന് എടുത്താണ്. ഓക്കെ ഓക്കെ, അപ്പോ അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ഇന്ത്യൻ മാക്കിയവല്ലി എന്നറിയപ്പെടുന്നത് ആര്?
3: ഓപ്ഷൻസ്.
2: ഇന്ത്യൻ മാക്കിയവല്ലി എന്നറിയപ്പെടുന്നത് ആര്?
1: ഓപ്ഷൻ എ ചാണക്യൻ, ഓപ്ഷൻ ബി കാളിദാസൻ, ഓപ്ഷൻ സി ആര്യഭട്ട, ഓപ്ഷൻ ഡി ഭാസ്കരാചാര്യ. അപ്പോ എന്താണ് അടക്കാകുണ്ടല്ല, എന്തുകൊണ്ട്?
2: കേരളകുണ്ട്.
1: ഓക്കെ, കരുവാരക്കുണ്ട്. ആ കേരളകുണ്ടല്ലേ, ഒരു കരുവാരക്കുണ്ട്. പ്രശസ്തമായ പിന്നെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും നല്ല മക്കളുള്ള സ്ഥലമാണ്. ഓക്കെ
2: ഓക്കെ, ഇന്ത്യൻ ഐൻസ്റ്റീൻ എന്നറിയപ്പെടുന്നത് ആര്? ഐൻസ്റ്റീൻ അറിയില്ല. ഓപ്ഷൻ എ സി വി രാമൻ, ഓപ്ഷൻ ബി നാഗാർജുനൻ, ഓപ്ഷൻ സി എൻ എസ് ബോബ്. എന്താണ്? നാഗാർജുന. ഉറപ്പാണോ? നമ്മൾ അവസാനത്തെ കോളറായിട്ടാണ് അവളെ എടുത്തത്. അപ്പൊ അവളും അതിന്റെ ഒരു സ്പീഡ് കാണിക്കുന്നുണ്ട്.
1: നമ്മള് ഓപ്ഷൻ പറയുമ്പോൾ തന്നെ
2: ഓപ്ഷൻ ഫുൾ ആക്കാൻ നമ്മളെ സമ്മതിച്ചിട്ടില്ല.
1: നിങ്ങൾ എല്ലാം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഓപ്ഷൻ വായിച്ചിട്ട്. എന്റെ അടുത്ത് ആൻസർ,
2: ഐ ഹാവ് ദി ആൻസർ.
1: തീർച്ചയായിട്ടും
2: ഉത്തരം ശരിയാണ്.
1: ലാസ്റ്റ് കോളർ,
2: ലാസ്റ്റ് കോളർ ഒരു വിന്നറായിട്ട്
1: വിന്നറായി ഉഷാറായി പൊളിച്ചടക്കിയിട്ടാണ് പോണ്. കരുവാരക്കുണ്ടാരും ഇങ്ങനെയാണ് മൊത്തത്തിലേ. ഞങ്ങളുടെ നാട്ടിൽ കുറെ കരുവാരക്കുണ്ടാരുണ്ട്. അല്ല സോറി, ഞങ്ങളെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒലക്ക് ഇതേപോലെ തന്നെ പൊളിയാണ്.
2: യെസ്,
1: അൽ പൊളി എന്ന് പറയും അല്ലേ. ബർക്കല്ലാഹു ഫീക്ക്. ഇനി വിളിക്കുവോ?
3: ആ വിളിക്കാം
1: ഇൻഷാല്ലാ.
2: ഇൻഷാല്ലാ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
3: വലൈക്കും സലാം.
2: ഞാൻ അവസാന സമയത്ത് സ്റ്റാർ ക്വസ്റ്റിൻ്റെ നമ്പർ പറയാന്ന് പറഞ്ഞിരുന്നു. 97 47 845 845 എന്നുള്ള നമ്പറിലേക്ക് മെയ് 10 രാത്രി 10 മണിക്ക് മുമ്പ് എന്ത് ചെയ്യണം, കുട്ടികളുടെ ഗാനങ്ങളോ പ്രഭാഷണങ്ങളോ കവിതകളോ എന്തുണ്ടെങ്കിൽ അയച്ചു തരാം. ധാരാളം റേഡിയോ ശ്രോതാക്കളെ നമുക്ക് എന്ത് ചെയ്യാം, അത് കേൾപ്പിക്കാവുന്നതാണ്.
1: തീർച്ചയായിട്ടും ഇന്ന് സ്കൂളുകളിൽ പഠിക്കുന്ന ഒരു കുട്ടിയും ഒരു പാട്ടോ ഒരു കഥയോ ഒരു സംഭാഷണമോ പറയാത്തവരായി ആരും ഉണ്ടാവില്ല.
2: ഉണ്ടാവില്ല.
1: അവിടെയുള്ള സ്ഥിരം പ്രോഗ്രാമുകളിൽ, ആനുവൽ ഡേകളിൽ, അതുപോലെ തന്നെ കലോത്സവങ്ങളിലെല്ലാം പെർഫോമൻസ് ചെയ്യുന്ന നമ്മുടെ മക്കൾ നമ്മുടെ റേഡിയോയിൽ ഈ പെരുന്നാക്ക് തൽബിയ പ്രോഗ്രാമിനോടനുബന്ധിച്ച് നമ്മുടെ മക്കളുടെ ശബ്ദവും ലോകം മൊത്തം കേൾക്കട്ടെ. അതിന് നിങ്ങൾ എന്തെങ്കിലും സ്റ്റാർ ക്വസ്റ്റിലേക്ക് നിർബന്ധമായും ഇന്ന് തന്നെ എന്ത് ചെയ്യണം,
2: നമ്മുടെ യൂട്യൂബിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ഡിസ്ക്രിപ്ഷൻ, അതായത് ഈ ലൈവ് യൂട്യൂബിൽ നടക്കുന്നുണ്ട്, വീഡിയോ ഉണ്ട്, ആ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൂടുതൽ വിശദാംശം അതിൽ നൽകിയിട്ടുണ്ട്. നമ്പർ എഴുതിയെടുക്കാത്തവർക്ക് എന്ത് ചെയ്യാം, അതിൽ നോക്കിയാൽ മതി. അതേപോലെ നമ്മൾ ആദ്യം സൂചിപ്പിച്ചിരുന്ന പീസ് റേഡിയോ ടെലിക്വിസിലേക്ക് വിളിക്കാനുള്ള ബുക്കിംഗ് സംവിധാനം, ധാരാളം ആളുകൾ എന്താ കണക്റ്റ് ആവണില്ല എന്നുള്ളൊരു പ്രശ്നം പറഞ്ഞതുകൊണ്ട് പീസ് റേഡിയോ അതിനുള്ളൊരു ബദൽ സൊല്യൂഷൻ ഏർപ്പാടാക്കിയതാണ്. അതിലൊരു ഗൂഗിൾ ഫോം ലിങ്കാണ്. ആ ഗൂഗിൾ ഫോം ലിങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഒറ്റ കാര്യം കൂടി ലാസ്റ്റായിട്ട്, നാളത്തെ ടെലിക്വിസിൻ്റെ വിഷയം, നാളത്തെ ടെലിക്വിസിൻ്റെ വിഷയം പ്രവാചകന്മാർ എന്നുള്ളതാണ്. നാളത്തെ ടെലിക്വിസിൻ്റെ വിഷയം ആദൻ നബി മുതൽ ഈസാ നബി വരെയുള്ള പ്രവാചകന്മാരാണ് നാളത്തെ ടെലിക്വിസിൻ്റെ വിഷയം.
1: ഇപ്പോൾ ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരുണ്ടല്ലോ, ഓരോരു എക്സ്പ്രഷൻ എന്തായിരിക്കും?
2: എന്തായിരിക്കും? നാളെ ഞാൻ വിളിക്കും, നാളെ ഞാൻ ജയിക്കും.
1: അടിപൊളി. ഇന്നിപ്പോൾ എന്തൊക്കെയോ ഒരു പറഞ്ഞു, മനസ്സിലായില്ല, ചാണക്യനോ എന്തൊക്കെ പറഞ്ഞു. ഓക്കെ, ബറക്കല്ലാഹു ഫീക്കും. ഇന്നത്തെ ഈ ടെലികസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാല്ലാ ഇനിയും അടുത്തൊരു ടെലികസ് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ഞങ്ങൾ ഇവിടെ പറയുന്നു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.

0: ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്നു മാത്രമാണ് അവിടെ കാരണം. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിൽ തന്നെ എത്രയോ ആയത്തുകൾ ഇവർ പറയുന്ന മാനദണ്ഡമനുസരിച്ച് ബുദ്ധിക്ക് യോജിക്കുകയില്ല. കാരണം മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കടലിനടിക്കുമ്പോൾ കടൽ രണ്ടായി പിളർന്നു. ഇതവിടെ അനുഭവത്തിലില്ലാത്തൊരു കാര്യമാണ്. അവർക്ക് വേണമെങ്കിൽ ഈ ആയത്തിനെയും ഞങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറയാം. ഹദീസുകളെ എങ്ങനെയാണോ തള്ളുന്നത് അതേ മാനദണ്ഡമനുസരിച്ച്. അതേപോലെ തന്നെ ഇങ്ങനെ തുടങ്ങി ധാരാളം പ്രയോഗങ്ങൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. ഇപ്പം ഇസ്ലാം എന്ന് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നത് തന്നെ ഏയാകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത വഹീകൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഓരോ സമയങ്ങളിലും പ്രവാചകൻ്റെ അടുക്കൽ വന്ന് പ്രവാചകനക്ക് വഹി കൊടുക്കുകയാണ്. ഇതവരുടെ ബുദ്ധിക്ക് യോജിക്കുമോ? അങ്ങനെയെങ്കിൽ അവർക്ക് ഖുർആനെ തന്നെ പൂർണ്ണമായും സ്വീകരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ടാകും. അപ്പോൾ അവർ പ്രമാണങ്ങളെ പൂർണ്ണമായും സ്വീകരിക്കുന്നില്ല. ഖുർആനെ പൂർണ്ണമായും സ്വീകരിക്കാൻ കഴിയാത്ത അവസ്ഥ, ഹദീസുകളെയും ഭാഗികമായി തള്ളുകയും പൂർണ്ണമായും സ്വീകരിക്കാൻ കഴിയാത്തൊരവസ്ഥാവിശേഷം ചില ആളുകളിലുണ്ട്. സ്വാഭാവികമായും അവരുടെ നിലപാടുകളിലും ആശയങ്ങളിലും ആദർശങ്ങളിലും ഒക്കെ തെറ്റുപറ്റുക എന്നത് അവർ പ്രമാണങ്ങളെ സ്വീകരിച്ച രീതിയിൽ അബദ്ധം സംഭവിക്കുമ്പോഴുണ്ടായതാണ്. അതേപോലെ തന്നെ ചില ആളുകളുടെ ഒരു സംശയം, അനുഭവങ്ങളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായല്ലോ അതുകൊണ്ടത് ശരിയായിരിക്കും, ആയത്തും ഹദീസും ഒക്കെ നേരെ എതിരുവന്നാലും ഞങ്ങളുടെ അനുഭവങ്ങളിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ അനുഭവങ്ങളിൽ എതിരായിട്ടാണ് ഉണ്ടായത് അതുകൊണ്ടതാണ് ശരി എന്ന് വിചാരിക്കുന്ന ആളുകൾ. ഉദാഹരണമായി പറഞ്ഞാൽ ചില ആളുകൾ പറയും, ഞങ്ങൾ ദർഗകളിൽ പോയപ്പോൾ കുട്ടിയെ ലഭിച്ചല്ലോ, ഞങ്ങൾ ഇന്ന ഉസ്താദിനെ കണ്ടപ്പോൾ രോഗം മാറിയല്ലോ, ഇന്ന പണിക്കരുടെ അടുക്കൽ പോയപ്പോൾ ഞങ്ങളുടെ കളഞ്ഞുപോയ ഒരു മാല തിരിച്ചു കിട്ടിയല്ലോ. അപ്പോൾ ഞങ്ങളുടെ അനുഭവങ്ങളാണ് ഞങ്ങൾക്ക് തെളിവ്. അപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് ഖുർആനിൻ്റെ ആയത്തുകളോ ഹദീസുകളോ വന്നാലും അനുഭവങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടത് ശരിയാണ്, അതുകൊണ്ട് ഞങ്ങൾ അതിനെ സ്വീകരിക്കുന്നു എന്ന് പറയാതെ പറയുന്ന കുറേ ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ നമുക്ക് അനുഭവങ്ങൾ എന്ത് സംഭവിച്ചു എന്നതിനേക്കാളും ഉപരി ഖുർആനും സുന്നത്തും ഈ വിഷയത്തിൽ എന്ത് പറഞ്ഞു എന്നതാണ് പ്രധാനം. ഇപ്പോൾ ഒരാൾ പറയാണ്, ഞാൻ കള്ളു കുടിച്ചപ്പോൾ എൻ്റെ ദാഹം മാറി. അപ്പോൾ കള്ളു കുടിക്കുമ്പോൾ ദാഹം മാറുന്നുണ്ടല്ലോ എന്നൊരു അനുഭവം ഒരാൾക്കുണ്ടായത് കൊണ്ട് കള്ളു കുടിക്കുക എന്നത് ശരിയാകുന്നില്ല. വേറെ ആൾ പറയുന്നു, വ്യഭിചരിച്ചാൽ കുട്ടി ഉണ്ടാകുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് കുട്ടിയെ കിട്ടിയത് വ്യഭിചാരത്തിലാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് ശരിയാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല. കള്ളു കുടിച്ചാൽ ദാഹം മാറാം, വ്യഭിചരിച്ചാൽ ഒരു പക്ഷേ കുട്ടി ഉണ്ടാകാം, പക്ഷേ ആ രണ്ട് പണിയും ഖുർആന് കൊണ്ടും സുന്നത്ത് കൊണ്ടും തെറ്റാണ് എന്ന് സ്ഥിരപ്പെട്ടാൽ അത് അനുഭവങ്ങളിൽ ഇങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഒരു വിശ്വാസി അതിനെ സ്വീകരിക്കുകയില്ല. എങ്കിൽ ഇത്തരം ശിർക്കുകൾക്കും അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും അനുഭവങ്ങളെ തെളിവ് പിടിക്കൽ ഒരിക്കലും ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല. അതേപോലെ തന്നെ മൂന്നാമത്തെ വിഭാഗം ആളുകൾ, അവരുടെ പ്രത്യേകത എന്താ വെച്ചാൽ അവർ സ്വപ്നങ്ങളിൽ ദർശിച്ചത് മതമായി അവതരിപ്പിക്കും. ഞങ്ങൾ ഇന്നൊരു ശൈഖിനെ സ്വപ്നത്തിൽ കണ്ടു, ഇന്നൊരു വലിയനെ സ്വപ്നത്തിൽ കണ്ടു, അല്ലെങ്കിൽ ഇന്നാൽ ഇന്ന വ്യക്തികളെ സ്വപ്നത്തിൽ കണ്ട് ഞങ്ങളോട് ഇന്ന ഇന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു മതനിയമം പോലെ അവതരിപ്പിക്കുന്ന ആളുകളുണ്ട്. അവരുടെ പ്രമാണം അവർ സ്വപ്നത്തെ പ്രമാണമാക്കുന്നു. എന്നാൽ ഖുർആനും സുന്നത്തിനും എതിരായി ഒരു സ്വപ്നം കണ്ടാൽ ആ സ്വപ്നം തള്ളുകയും ഖുർആനും സുന്നത്തും സ്വീകരിക്കുകയും ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ഒരുപാട് ആളുകൾക്ക് ഈ തെറ്റിദ്ധാരണയുണ്ട്. ചില ആളുകൾ പറയും, സുബിഹിക്ക് മുൻപ് കാണുന്ന സ്വപ്നം അത് ഫലിക്കും, അല്ലെങ്കിൽ സുബിഹിക്ക് ശേഷം കാണുന്ന സ്വപ്നം അത് ഫലിക്കും, അല്ലെങ്കിൽ ഇന്ന സമയത്ത് കാണുന്ന സ്വപ്നങ്ങളൊക്കെ ഫലിക്കാനുള്ളതാണ്. അങ്ങനൊരു സ്വപ്നവുമില്ല. രാത്രി കാണുന്ന അതേ പ്രത്യേകത തന്നെയാണ് പകൽ കാണുന്ന സ്വപ്നങ്ങൾക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ ഖദറാക്കിയ കാര്യങ്ങളൊക്കെ അതിൻ്റെ കൃത്യമായ രൂപത്തിൽ സംഭവിക്കും. നമ്മുടെ മതങ്ങൾക്ക് എതിരായി, ഇസ്ലാമും ഖുർആനും സുന്നത്തും പഠിപ്പിച്ചതിനെതിരായി നിങ്ങൾ വല്ല കാര്യവും സ്വപ്നത്തിൽ കണ്ടാൽ സ്വപ്നം തെറ്റിപ്പോയിട്ടുണ്ട്, സ്വപ്നത്തിൽ കണ്ട കാര്യം ഖുർആനും സുന്നത്തിനും എതിരാണ്, അതുകൊണ്ട് ഖുർആനും സുന്നത്തും സ്വീകരിക്കുക എന്നതാണ് ഒരു വിശ്വാസം സ്വീകരിക്കേണ്ടത്. അല്ലാതെ ഞാൻ എൻ്റെ ഉസ്താദിനെ കണ്ടു, ഞാൻ എൻ്റെ ഷെയ്ഖിനെ കണ്ടു, ഞാൻ എൻ്റെ വലിയനെ കണ്ടു, ഞാൻ ഇന്നാലിന്ന വ്യക്തികളെ കണ്ടു എന്ന് പറഞ്ഞ് മതനിയമങ്ങളെ മാറ്റാൻ ഒരിക്കലും ഒരു വിശ്വാസിക്ക് അധികാരമില്ല. എന്നാൽ സൂഫികളായ പല ആളുകളും ഇത്തരം സ്വപ്നക്കഥകളെ തെളിവുപിടിച്ച് അവർ ഇസ്ലാമിൻ്റെ നിയമങ്ങളെ വികൃതമാക്കുന്നത് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അതേപോലെ തന്നെ ചില ആളുകൾ തെളിവുപിടിക്കുന്ന, അവർ പ്രമാണമായി കാണുന്ന മറ്റൊരു കാര്യമാണ്, അവരുടെ മുൻഗാമികൾ ഇന്നത് പറഞ്ഞു, അവരുടെ ഉസ്താദുമാർ ഇന്നത് പറഞ്ഞു, അവരുടെ പണ്ഡിതന്മാരിങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾക്കതാണ് പ്രമാണം. നമ്മൾ പറയുന്നു, ആയത്തുണ്ടല്ലോ, ഹദീസുണ്ടല്ലോ, സ്വഹാബത്തിൻ്റെ ചര്യയുണ്ടല്ലോ, ഞങ്ങളുടെ ഉസ്താദ് കാണാത്ത ഹദീസേതാണ്, ഞങ്ങളുടെ ഉസ്താദ് കാണാത്ത ആയത്തേതാണ്, അതുകൊണ്ട് അവർ പറയുന്നതിൻ്റെ എതിരായി ഞങ്ങളൊന്നും പ്രവർത്തിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അവരെ പൂർണ്ണമായും അന്ധമായി തക്ലീദ് ചെയ്യുന്ന ചില ആളുകളെ, അല്ലെങ്കിൽ അവരുടെ ഉസ്താദുമാരുടെയും അവരുടെ ഷെയ്ഖന്മാരുടെയും അവരുടെ പണ്ഡിതന്മാരുടെ വാക്കുകളെയും പ്രമാണങ്ങൾക്കെതിരാണെങ്കിലും സ്വീകരിക്കുന്ന കുറേ ആളുകളെ കാണാൻ സാധിക്കും. മഹാന ഇമാം മാലിക് റഹിമുള്ളയുടെ വാക്കുകൾ ഇവിടെ പ്രസക്തമാണ്. അദ്ദേഹം പറയുന്നു, ഇന്നമാ അന ബഷറുൻ. ഇമാം മാലിക് റഹിമുള്ള എന്ന് പറഞ്ഞാൽ ഹദീസു പണ്ഡിതരിലെ, ആദ്യകാല പണ്ഡിതരിലെ അഗ്രഗണ്യനായ മനുഷ്യനാണ്. ഇമാം മാലിക് റഹിമുള്ള പറഞ്ഞു കൊടുക്കുന്ന, അല്ലെങ്കിൽ ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുന്നൊരു വാചകം, ഇന്നമാ അന ബഷറുൻ, ഞാനൊരു മനുഷ്യൻ മാത്രമാണ്. ഉഖ്തി ഉവ ഉസീബു, എനിക്ക് തെറ്റുപറ്റാം, എനിക്ക് ശരികളും സംഭവിക്കാം. ഫന്ദു റൂഫി റഈ, ഞാനൊരു കാര്യം പറയുമ്പോൾ നിങ്ങൾ എൻ്റെ അഭിപ്രായങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുക. ഫക്കുല്ലുമാ വാഫക്കൽ കിതാബ വ സുന്ന, ഞാൻ പറയുന്നത് അള്ളാഹുവിൻ്റെ ഖുർആനിനോടും സുന്നത്തിനോടും എതിരാണെങ്കിൽ, ഫഹുദൂഹു, നിങ്ങളതിനെ സ്വീകരിക്കുക. വക്കുല്ലുമാലം യുവാഫിഖിൽ കിതാബ വ സുന്നത്ത ഫതുർകൂഹു, ഞാൻ പറയുന്ന കാര്യം ഖുർആനിനോടും സുന്നത്തിനും എതിരാണെങ്കിൽ നിങ്ങളതിനെ തള്ളുക. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം നിങ്ങളൊരു കാര്യം സ്വീകരിക്കേണ്ടതില്ല. ഏ ആര് പറഞ്ഞാലും ആര് പറഞ്ഞില്ലെങ്കിലും ഖുർആനിൽ ഹദീസിലും ഇടം പിടിച്ചതാണ് ശരിയായ വിശ്വാസം. അതുകൊണ്ട് ഇന്നാൾ പറഞ്ഞു, അത് ഖുർആനിനോട് ചോദിച്ചു വന്നിരിക്കുന്നു എങ്കിൽ അയാൾ പറഞ്ഞത് ശരിയാണ്. എന്നാൽ വേറൊരു വ്യക്തി പറയുന്നു, അദ്ദേഹം പറയുന്നത് ഖുർആനിനോടും സുന്നത്തിനോടും യോജിച്ചു വരുന്നില്ല, അയാൾ എത്ര വലിയ ആളാണെങ്കിലും അവരോടുള്ള സകല ബഹുമാനവും നിർത്തി അതിനേക്കാളും വലുതാണ് ഖുർആനും സുന്നത്തും എന്ന് മനസ്സിലാക്കി അതിനെ സ്വീകരിക്കുക എന്നതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. മഹാനായ ഇമാം ഷാഫി റഹിമുള്ള പറഞ്ഞു, എൻ്റെ ഗ്രന്ഥത്തിൽ നിങ്ങൾ സുന്നത്തിനെതിരായി വല്ലതും കണ്ടാൽ നിങ്ങൾ സുന്നത്തു സ്വീകരിക്കണം, നിങ്ങൾ എൻ്റെ വാക്കുകളെ തള്ളിക്കളയണം എന്ന് മഹാനായ ഇമാം ഷാഫി റഹിമുള്ള പറയുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ മുൻഗാമികളായ പണ്ഡിതന്മാരൊക്കെ ബോധവൽക്കരിച്ചൊരു കാര്യമാണ്, പണ്ഡിതന്മാരുടെ വാക്കുകൾ അന്ധമായി അനുകരിക്കരുത്. നിങ്ങൾ ആരെയും അന്ധമായി അനുകരിക്കരുത്. ഖുർആനിനോടും സുന്നത്തിനോടും യോജിച്ചു വന്നാൽ അതാണ് സ്വീകരിക്കേണ്ടത് എന്ന പാഠം പ്രമാണങ്ങളിലേക്ക് തിരിച്ചു വിളിക്കുന്നൊരു വലിയ സന്ദേശം അവർ നൽകുന്നത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ വേറെ കുറേ ആളുകൾ സ്വീകരിക്കുന്ന ഒരു നിലപാടാണ്, ഭൂരിഭാഗം ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ, പൊതുബോധം ഇങ്ങനെയാണല്ലോ, എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങളും അങ്ങനെ ചെയ്യാം. എല്ലാവരും അങ്ങനെ ചെയ്യുന്നത് കൊണ്ടൊരു കാര്യം ശരിയാകണമെന്നില്ല. ഭൂരിഭാഗം ആളുകൾ അങ്ങനെ ചെയ്തു എന്നതുകൊണ്ട് ഒരു കാര്യം ശരിയായി മാറണമെന്നില്ല. എന്നാൽ ചില ആളുകൾ പറയും, ന്യൂനപക്ഷം ആളുകൾ ഇങ്ങനെ ചെയ്യുന്നു, അപ്പോൾ അതായിരിക്കും ശരി. കുറച്ചാളുകൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്, കുറച്ചാളുകൾ ചെയ്യുന്നതാണ് ഇപ്പോഴും ശരിയായി വരാറുള്ളത്, അതുകൊണ്ട് ഇന്നതാണ് ശരി. അങ്ങനെയും ഒരു ശരിയില്ല. ശരി ഖുർആനും സുന്നത്തും പറഞ്ഞതാണ്. അതിനനുസരിച്ച് കുറേ ആളുകൾ ചെയ്താൽ അത് ശരിയാണ്, കുറച്ചാളുകൾ ചെയ്താൽ അത് ശരിയാണ്. ലോകത്തുള്ള മുഴുവൻ ആളുകളും ആ കാര്യമാണ് ചെയ്തെങ്കിൽ അതാണ് ശരി. കാരണം ഖുർആനും സുന്നത്തിനോട് യോജിച്ചുകൊണ്ടാണ് ചെയ്തത്. ലോകത്തിനി ഒരാൾ മാത്രമേ ആ കാര്യം ചെയ്തിട്ടുള്ളൂ എങ്കിലും അത് ശരിയാണ്, കാരണം ഖുർആനും സുന്നത്തും പറഞ്ഞതാണ് ശരി. അതിനോട് അനുകൂലമായി ആര് പറഞ്ഞാലും അവരുടെ വാക്കുകളെ സ്വീകരിക്കുക, മറ്റു വാക്കുകൾ മുഴുവൻ തള്ളിക്കളയുക. അതേപോലെ തന്നെ ചില ആളുകൾ പറയും, തെറ്റും ശരിയും വേർതിരിക്കേണ്ടത് ഈ ഇത്തരം പ്രമാണങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടല്ല, മറ്റുള്ളവർക്ക് ദ്രോഹമില്ലാത്തതൊക്കെ ശരിയാണ്, മറ്റുള്ളവർക്ക് ദ്രോഹവും പ്രയാസവും ഇല്ലെങ്കിൽ അത് ശരിയായിരിക്കും, എന്നാൽ ആർക്കെങ്കിലും പ്രയാസം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് തെറ്റായി മാറും. അപ്പോൾ ഈ ഒരു മാനദണ്ഡം വെച്ചുകൊണ്ട് കുറേ കാര്യങ്ങൾ ശരിയും തെറ്റും വേർതിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർ ചോദിക്കും, ഇന്നത് ചെയ്താൽ എന്താണ് തെറ്റ്, ആർക്കും ദ്രോഹമില്ലല്ലോ, ഇത് ചെയ്തതുകൊണ്ട് ആകാശം ഇടിഞ്ഞു വീഴുന്നില്ലല്ലോ, ഇതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസമുണ്ടോ? ശരിയും തെറ്റും വേർതിരിക്കേണ്ട മാനദണ്ഡം അതല്ല. ശരിയും തെറ്റും വേർതിരിക്കേണ്ട മാനദണ്ഡം മുകളിൽ സൂചിപ്പിച്ചതുപോലെ ഖുർആനും സുന്നത്തുകൊണ്ടും സ്ഥിരപ്പെട്ടാൽ അതാണ് ശരി. ഖുർആനും സുന്നത്തുകൊണ്ടും അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ അതിനെ മാറ്റി നിർത്തുകയും ഇസ്ലാമിനെ സ്വീകരിക്കുകയും ചെയ്യുക എന്നത് ഒരു വിശ്വാസി എടുക്കേണ്ട നിലപാടാണ്. ഞാൻ ചുരുക്കി പറഞ്ഞാൽ, ഇത്തരം ഒരുപാട് നിലപാടുകൾ നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട്. ശരിയായ പ്രമാണം ഇന്നതാണ് എന്നു മനസ്സിലാക്കാതെ മറ്റു ഇതര കാര്യങ്ങളെ പ്രമാണങ്ങളായി അല്ലെങ്കിൽ അതിൻ്റെ മാനദണ്ഡങ്ങളായി സ്വീകരിച്ച് അത്തരം കാര്യങ്ങളിലൂടെ ഒരു കാര്യം അവർക്ക് ബോധ്യപ്പെട്ടാൽ അത് ശരിയാണ് എന്ന് വിചാരിച്ച് ഖുർആനിനെയും സുന്നത്തിനെയും തള്ളി തെറ്റായ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിലപാടുകളും ഒക്കെ സ്വീകരിക്കുന്ന ആളുകൾ നമ്മുടെ നാടുകളിലുണ്ട്. അപ്പോൾ അത്തരമൊരു ഘട്ടത്തിൽ ഇത്തരം ഒരു പരിസരങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ എന്ന നിലക്ക് അവരുടെ സ്വാധീനങ്ങളിൽ നമ്മൾ അകപ്പെട്ടു പോകാതെ ഖുർആനിനെയും സുന്നത്തിനെയും സച്ചരിതരായ നമ്മുടെ മുൻഗാമികൾ എങ്ങനെയാണോ മനസ്സിലാക്കിയത്, ജീവിതത്തിൽ പകർത്തിയത്, അതുപോലെ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോകാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതു. ജസാകല്ലാഹു ഖൈറാ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സുപഥം, നമ്മുടെ പ്രമാണം എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് മുഷ്താഖ് അൽ ഹകമി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അയ്യോ, ഞാൻ ഏത് വിശ്വസിക്കണം? ഞാൻ ഏത് അവിശ്വസിക്കണം? അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഇദ്ദേഹം അങ്ങനെ പറയുന്നു. കൺഫ്യൂഷൻ, കൺഫ്യൂഷൻ.
1: മതപരമായ അറിവുകളിൽ യുവതലമുറയുടെ ആത്മവിലാപം. എന്തിനെ സ്വീകരിക്കണം, ഏതിനെ നിരാകരിക്കണം? ഇതാ
0: ആത്മീയ രംഗത്ത് മലയാളിക്ക് വഴികാട്ടിയായി, ധാർമ്മിക സംസ്കൃതിയുടെ വീണ്ടെടുപ്പിനായി, അശാന്തി പുകയുന്ന കുടുംബങ്ങളിൽ ശാന്തി ദൂതുമായി,
1: അറിവന്വേഷിക്കുന്നവർക്ക് അറിവിന്റെ വിളക്കുമാടമായി, മലയാളിയുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച സമാധാനത്തിന്റെ ശബ്ദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: അതെ, സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാവട്ടെ.

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് നുറുങ്ങുകൾ, ചിന്തോദീപകങ്ങളായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. സുരക്ഷാ സംവിധാനങ്ങളെ അവഗണിക്കരുത്. നബീൽ പയ്യോളിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: സുരക്ഷാ സംവിധാനങ്ങളെ അവഗണിക്കരുത്, എഴുത്ത് നബീൽ പയ്യോളി. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുശാലയിലുണ്ടായ സ്ഫോടനം ഹൃദയഭേദകമാണ്. സ്ഫോടനത്തിനു മുമ്പ് പല മാധ്യമപ്രവർത്തകരും അവിടെ എത്തിയെടുത്ത വീഡിയോകൾ കണ്ടപ്പോൾ ടൺ കണക്കിന് സ്ഫോടക വസ്തുക്കളുടെ നടുവിൽ എത്രത്തോളം അരക്ഷിതമായ സാഹചര്യത്തിലാണ് അവർ തൊഴിലെടുക്കുന്നത് എന്ന് ലോകം മനസ്സിലാക്കി. തൊഴിലിടങ്ങളിലെ സുരക്ഷയെ കേവലം നിയമങ്ങൾ പാലിക്കാനുള്ള കാട്ടിക്കൂട്ടലുകൾക്കപ്പുറം മനുഷ്യജീവൻ രക്ഷിച്ചെടുക്കാനുള്ള ജാഗ്രതയുടെ ഭാഗമായി കാണാൻ തൊഴിൽദാതാക്കൾക്ക് സാധിക്കാറുണ്ടോ? അപകടം എന്നത് നമ്മുടെ കൂടെ എന്നും സഞ്ചരിക്കുന്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടുതന്നെ അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ജീവൻ നഷ്ടപ്പെടലോ ഗുരുതരമായ പരിക്കുകളോ മറ്റു പ്രയാസങ്ങളോ ആകട്ടെ, വ്യക്തികളെയും കുടുംബങ്ങളെയും പ്രതിസന്ധികളിലേക്ക് തള്ളിയിടുന്നതാണ് അവയെല്ലാം. സ്വന്തം ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങളുടെ ആഴവും വേദനയും എത്രമേൽ നമ്മെ അലോസരപ്പെടുത്താറുണ്ടോ, അതുപോലെയാണ് മറ്റുള്ളവരുടെ കാര്യവുമെന്ന് ചിന്തിക്കാൻ സാധിക്കണം. അന്നന്നത്തെ അന്നത്തിനുവേണ്ടി വിവിധ മേഖലകളിൽ തൊഴിലെടുക്കുന്ന സാധാരണക്കാരുടെ ജീവിതം ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും കാണാതെ പോകരുത്. ഞാനും കുടുംബവും പട്ടിണിയിലാകരുതെന്നുള്ള ചിന്തയാണ് ഏത് സാഹചര്യത്തിലാണെങ്കിലും തൊഴിൽ ചെയ്യണമെന്നുള്ളതിലേക്ക് അവരെയൊക്കെ എത്തിക്കുന്നത്. തൊഴിലിടങ്ങളിലുണ്ടാകുന്ന അപകടങ്ങൾക്ക് അനിവാര്യമായ നഷ്ടപരിഹാരം നൽകൽ, കർശനമായ നടപടികൾ എന്നിവയോടൊപ്പം സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ആവശ്യമായ പരിശോധനകളും ഇടപെടലുകളും ഭരണകൂടങ്ങളിൽ നിന്നുണ്ടാകേണ്ടതുണ്ട്. ഏറ്റവും അപകടകരമായ ഒന്നാണ് തീ. എന്നാൽ അഗ്നിബാധയ്ക്ക് സാധ്യതയുള്ള എത്ര ഇടങ്ങളിൽ അഗ്നിശമന ഉപകരണങ്ങൾ ഉണ്ടാകാറുണ്ട്? പെട്രോൾ പമ്പുകളിൽ നമ്മളത് കാണാറുണ്ട്. അവിടെ മാത്രമല്ല അഗ്നിബാധ ഉണ്ടാകാൻ സാധ്യത. ഷോപ്പിംഗ് മാളുകളിലും വലിയ കെട്ടിടങ്ങളിലുമടക്കം ആയിരങ്ങൾ തൊഴിലെടുക്കുന്ന ഇടങ്ങളിലെ സുരക്ഷാ സംവിധാനങ്ങൾ കേവലം കണ്ണിൽ പൊടിയിടുന്നതാകാതിരിക്കാൻ അധികൃതർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ വർഷം കണ്ണൂരിലെ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്ന ഗർഭിണിയും കുടുംബവും സഞ്ചരിച്ച വാഹനത്തിന് തീപിടിച്ച് കുടുംബത്തിലെ എല്ലാവരും മരണമടയുകയുണ്ടായി. വാഹനങ്ങളിലെ ബ്രേക്കും എഞ്ചിനും ടയറുമടക്കം സുരക്ഷിതമായ യാത്രയ്ക്ക് അനുയോജ്യമാണെന്ന് ഉറപ്പുവരുത്തണം. ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന് തീപിടിക്കുന്നത് ഇന്ന് ഒറ്റപ്പെട്ട സംഭവമേയല്ല. അവിടെയും സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്താൻ നമ്മൾ തന്നെയാണ് ജാഗ്രത പാലിക്കേണ്ടത്. സീറ്റ് ബെൽറ്റ് ധരിക്കലും അമിത വേഗതയിലുള്ള ഡ്രൈവിംഗ് ഒഴിവാക്കലും അവനവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി തന്നെയാണെന്ന് തിരിച്ചറിയണം. അതിതീക്ഷ്ണമായ വേനലാണ്, അഗ്നിബാധയ്ക്ക് സാധ്യത കൂടുതലുള്ള സമയമാണ്. താപനില വലിയ തോതിൽ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അഗ്നിബാധ ഏൽക്കാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ട് ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കാൻ ശ്രദ്ധിക്കണം. സൂര്യതാപം ഏൽക്കാതിരിക്കാനും നിർജ്ജലീകരണം തടയാനുമൊക്കെയുള്ള ജാഗ്രത വേണം. യാത്രകൾ ജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ സാമൂഹിക സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സന്തോഷ നിമിഷങ്ങൾ കണ്ണീരോർമ്മകളായി മാറാതിരിക്കാൻ മുൻകരുതലുകൾ അനിവാര്യമാണ്.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, സുരക്ഷാ സംവിധാനങ്ങളെ അവഗണിക്കരുത്, നബീൽ പയ്യോളിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോയിൽ അടുത്തതായി തജ്വീദ് പഠനം. വിശുദ്ധ ഖുർആൻ നിത്യവും പാരായണം ചെയ്യുന്നവരാണ് നാം ഓരോരുത്തരും. പാരായണം ചെയ്യുമ്പോൾ നമ്മിൽ വന്നു പോകുന്ന അബദ്ധങ്ങൾ അതിൻ്റെ അർത്ഥത്തിലും വലിയ മാറ്റങ്ങളുണ്ടാക്കുമെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അക്ഷരങ്ങൾ അതിൻ്റെ ഉച്ചാരണം അനുസരിച്ചുകൊണ്ട് പാരായണം നിർവഹിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ നിർബന്ധ ബാധ്യതയാണ്. വിശുദ്ധ ഖുർആൻ പാരായണം എങ്ങനെ നിർവഹിക്കണം എന്ന അറിവുകളാണ് ഈ പരിപാടിയിലൂടെ നാം കേൾക്കുന്നത്. പാരായണ പഠനം നമ്മെ പഠിപ്പിക്കുന്നത് ഹാഫിൽ അസ്ലം, കുവൈത്ത്.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. ومن تبعهم بإحسان إلى يوم الدين أما بعد ബഹുമാന്യ രായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധ വചനങ്ങൾ പാരായണം ചെയ്യുകയും അത് പഠിക്കുകയും മനഃപാഠമാക്കുകയും അതനുസരിച്ച് അമൽ ചെയ്യുകയും ചെയ്യുക എന്നതാണ് സത്യവിശ്വാസികളെന്ന നിലക്ക് നമുക്കെല്ലാവർക്കും നിർബന്ധമായ കടമയായിട്ടുള്ളത്. ഖുർആൻ പാരായണം ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെയധികം പുണ്യമുള്ള അള്ളാഹുവിൻ്റെ അടുക്കൽ മഹത്തരമായ സ്ഥാനം കൽപ്പിക്കപ്പെടുന്ന ഒരു കർമ്മമാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ വിശദീകരിക്കേണ്ടതില്ല. മുൻ ക്ലാസ്സുകളിൽ നമ്മൾ അതിൻ്റെ എല്ലാ വശങ്ങളും വിശദമാക്കി കഴിഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ കേവലം പാരായണം മാത്രമല്ല, അത് മനഃപ്പാഠമാക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഫദ്ല് ആകുന്നു അതിന് കൽപ്പിക്കപ്പെടുന്നത്. ഖുർആൻ മനഃപ്പാഠമാക്കിയ ഒരു വ്യക്തി അള്ളാഹുവിൻ്റെ അടുക്കൽ പരലോകത്ത് വിശാലമായ സ്വർഗത്തിൽ അത്യുന്നതമായ സ്ഥാനങ്ങൾ അലങ്കരിക്കുകയും അയാൾക്ക് അയാൾ പാരായണം ചെയ്തിരുന്ന എല്ലാ വചനങ്ങൾക്കുമനുസരിച്ച് അയാളുടെ ദറജ പദവി ഉയർത്തപ്പെടുകയും ചെയ്യുന്നതാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പലപ്പോഴായി നാം കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ കാര്യം ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം. വദക്കിർ ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ. പ്രവാചകരെ, താങ്കൾ ഓർമ്മപ്പെടുത്തുക, തീർച്ചയായും ഓർമ്മപ്പെടുത്തൽ വിശ്വാസികൾക്ക് ഉപകാരം ചെയ്യുന്നതാണ് എന്ന് അള്ളാഹു പറയുകയുണ്ടായി. ആ ഒരടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ ആമുഖമായി സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് മാന്യ ശ്രോതാക്കളോടായി എനിക്ക് ആവശ്യപ്പെടുവാനുള്ളത്, ഈ ക്ലാസുകൾ വളരെ ഗൗരവത്തോടെ കാണുകയും ഖുർആൻ പാരായണം വളരെ ഭംഗിയായി നിർവഹിക്കുവാൻ സഹായകമാകുന്ന നിലക്ക് ഇവിടെ നൽകപ്പെടുന്ന നിർദ്ദേശങ്ങളും മറ്റ് ഉപദേശങ്ങളും ഖുർആൻ പാരായണത്തിൻ്റെ വിധികൾ, മര്യാദകൾ, അഹ്കാമുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയുമൊക്കെ ചെയ്തുകൊണ്ട് വളരെ നല്ല നിലയിൽ പാരായണം നിർവഹിക്കുവാൻ പരിശീലിക്കേണ്ടതുണ്ട്. അതിനുള്ള ഏറ്റവും നല്ല ഒരു അവസരമാണ് പീസ് റേഡിയോ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്, നമുക്കായി ഇത്തരം അവസരങ്ങൾ ഒരുക്കിത്തരുന്നത് എന്ന് നാം മനസ്സിലാക്കുക. ഇത് അള്ളാഹുവിൻ്റെ ഒരു വലിയ അനുഗ്രഹമായി നാം കാണുകയും ചെയ്യുക. കഴിഞ്ഞ എപ്പിസോഡിൽ നാം സൂറത്തുൽ മുജാദില 21 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് പരിശീലിച്ചിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ പാരായണത്തിൻ്റെ നിയമങ്ങൾ, അഹ്കാമുത്തജ്വീദ്, ഇതിൻ്റെ എല്ലാ വശങ്ങളും മുൻ ക്ലാസ്സുകളിലായിക്കൊണ്ട് നാം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുള്ളതാണ്, വിശദീകരിച്ചതാണ്. അഹ്കാമുത്തജ്വീദ് പൂർണ്ണമായും തന്നെ നാം പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ അതിനുശേഷം ഖുർആനിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന, അതായത് ഖുർആനിൻ്റെ അവസാന ഭാഗത്ത് നിന്ന് നാം അല്പാൽപമായി പാരായണം ചെയ്ത് പരിശീലിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 ജുസ് നാം പൂർത്തീകരിച്ചു. 29 ഉം 30 ഉം ജുസ്ഉകൾ നാം പാരായണം ചെയ്തു കഴിഞ്ഞു. ശേഷം സൂറത്തുൽ മുജാദില 21-ാമത്തെ വചനം വരെയും നാം പാരായണം ചെയ്യുകയുണ്ടായി. ഇനി നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ മുജാദില 22-ാമത്തെ വചനം, അവസാനത്തെ വചനവും സൂറത്തുൽ ഹഷർ 1, 2, 3 വചനങ്ങളുമാണ് പാരായണം ചെയ്യുവാനുള്ളത്. ഇവിടെ നമുക്ക് ഇന്ന് ഈ ആയത്തുകൾ ഓതി കേൾപ്പിക്കുന്നത് സഹോദരൻ സൽമാനാകുന്നു. സൽമാൻ ഖുർആൻ പഠനം പൂർത്തീകരിച്ച ഒരു വിദ്യാർത്ഥി കൂടിയാണ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ, അൽഹംദുലില്ലാ. അപ്പോൾ ഈ വചനങ്ങൾ സൽമാൻ പാരായണം ചെയ്യുന്നത് എല്ലാവരും ഖുർആൻ തുറന്നു വെച്ചുകൊണ്ട് കേൾക്കുക, അതാണ് കൂടുതൽ ഉപകാരപ്രദമായത്. അതിനുശേഷം അതിൽ വരുന്ന പാരായണ നിയമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം ഇൻഷാ അള്ളാഹു തആല. ഇസ്തഅദ് ബില്ലാഹ് യാ സൽമാൻ.
5: أعوذ بالله من الشيطان الرجيم.

അവിടെ ഉലഈക ഒന്നുകൂടി ആവർത്തിക്കുക. ഒരൽപ്പം ഈ ഉല ഈ എന്നൊരു ദീർഘം വന്നോ എന്നൊരു സംശയമുണ്ട്. അൽപ്പം ഒന്നുകൂടി ആയത് ആവർത്തിക്കുക, ഉലഈക എന്ന ആ ഭാഗം.

0: من
1: بروح منه منه منه എന്ന ഹായിന്മേൽ നമ്മൾ വഖഫ് ചെയ്യുന്നു. അങ്ങനെ വഖഫ് ചെയ്യുമ്പോൾ ഹായിന് സുക്കൂൻ നൽകിക്കൊണ്ട് മിൻ എന്ന് വ്യക്തം അങ്ങനെ നിർത്തുകയാണ് വേണ്ടത്. എന്നാൽ മിൻഹ് എന്ന് കേൾപ്പിക്കാൻ പാടില്ല. മിൻഹ്

0: فيها. رضي الله عنهم ورضوا عن
1: ورضوا عنه.
0: رضي الله عنهم ورضوا عنه.

0: سبح لله ما في السماوات وما في الأرض.
1: أرض أرض ض لا أرض أرض ض കൽക്കലത്ത് വരാൻ പാടില്ല. ശബ്ദത്തിന് ചലനം വരുന്നത് സൂക്ഷിക്കേണ്ടതാണ്. ഹുറൂഫുൽ ഖൽഖല എന്നറിയപ്പെട്ട ഖുതുബു ജദ് ഖാഫ് ത്വാ ബാ ജീം ദൽ ഇവയ്ക്ക് മാത്രമാണ് സുക്കൂനിനെ ഹറക്കത്ത് പോലെ ചലിപ്പിച്ചുകൊണ്ട് വ്യക്തമാക്കി ഉച്ചരിക്കേണ്ടത്. എന്നാൽ ഇവിടെ അൽ അർദ് എന്ന് ദ്വാദിന്മേൽ ശബ്ദത്തിന് ചലനം വരാത്ത വിധത്തിൽ വഖഫ് ചെയ്യുകയാണ് വേണ്ടത്. ഒന്നുകൂടി ആവർത്തിക്കും.
0: سبح لله ما في السماوات وما في الأرض.
1: ض ألا أرض ونقول يا أرتك.
0: سبح لله ما في السماوات وما في الأرض.

0: في الآخرة عذاب النار.
1: أحسنت، بارك الله فيك يا سلمان. ما شاء الله سلمان، سورة المجادلة ഇരുപത്തി രണ്ടാമത്തെ വചനവും അതുപോലെ സൂറത്തുൽ ഹശ്ർ ഒന്ന് രണ്ട് മൂന്ന് വചനങ്ങളുമാണ് നമ്മുടെ മുമ്പിൽ ഓതിക്കേൾപ്പിച്ചിട്ടുള്ളത്. 545-ാമത്തെ പേജ് ഖുർആനിൽ 545-ാമത്തെ പേജ് ആണ് നമ്മുടെ മുമ്പിൽ പാരായണം നിർവഹിച്ചിട്ടുള്ളത്. അള്ളാഹു ഇതൊരു സാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഏതായിരുന്നാലും സൽമാൻ വളരെ ഭംഗിയായി തജ്വീദ് നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഓതിയിട്ടുള്ളത്. ഇടയ്ക്ക് വന്ന ചില അബദ്ധങ്ങളെക്കുറിച്ച് നാം സൂചിപ്പിക്കുകയുണ്ടായി. എല്ലാം തിരുത്തി വളരെ നന്നായി പാരായണം ചെയ്തു. ജസാഹുല്ലാഹു ഖൈറ. ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ പ്രധാനപ്പെട്ട നിയമവശങ്ങളെക്കുറിച്ച് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞാൻ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായി لا تجد قوما يؤمنون بالله واليوم الآخر يوادون من حاد الله ورسوله ഈ ഭാഗത്തിൽ يوادون അതുപോലെ من حاد الله ഈ രണ്ട് പദങ്ങളിലായി വന്നിട്ടുള്ള ദീർഘം നമ്മൾ മുമ്പ് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുള്ളതാണ്. അൽ മദ്ദുല്ലാസിം എന്ന ദീർഘം. ഈ ലാസിം തന്നെ പല ഐറ്റംസാണ് എന്നൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അതിൽ അൽ മദ്ദുല്ലാസിം അൽ മുസക്കൽ അൽ ഖലീമി എന്ന ദീർഘമാണ് ഇവിടെ വന്നിട്ടുള്ളത്. അൽ മദ്ദുല്ലാസിം മുസക്കൽ ഖലീമി അല്ലെങ്കിൽ അൽ ഖലീമി അൽ മുസക്കൽ, എങ്ങനെ പറഞ്ഞാലും ശരിയാണ്. ഏതായിരുന്നാലും അത് ലാസിമായ ദീർഘമാണ്, മുസക്കലാണ്, കലിമിയുമാണ്. ഇതാണ് പ്രത്യേകം ശ്രദ്ധിക്കുവാനുള്ളത്. എന്താണ് മുസക്കൽ, എന്താണ് കലിമി? കലിമി എന്ന് പറയാൻ കാരണം ലി വുഖൂഇ സുകൂനിൽ അസ്ലിയി ബഅദ ഹർഫിൽ മദ്ദി ഫീ കലിമ എന്നതുകൊണ്ടാണ്. ഒന്നാമതായി അത് ലാസിമാണ്, നാം മനസ്സിലാക്കി കഴിഞ്ഞതാണ്. സ്ഥിരപ്പെട്ട സുകൂൻ ദീർഘാക്ഷരത്തിന് ശേഷം വന്നിരിക്കുന്നു എന്നതാണ് കാരണം. ല യുവദൂന ദാലിന് ആദ്യമായി വരുന്ന ആ സുക്കൂനിൻ്റെ ശബ്ദം ഇവിടെ ശബ്ദമായതുകൊണ്ടാണ് മുസക്കൽ നാം പറയാൻ പോകുന്നു ഇൻഷാല്ല. അപ്പോൾ ഇവിടെ സ്ഥിരപ്പെട്ട സുക്കൂനാണ്, അത് ഒഴിവായി പോകുന്നതല്ല. വഖഫ് ചെയ്യുമ്പോൾ ഇല്ലാതെ, അല്ലെങ്കിൽ വഖഫ് ചെയ്യാതെ വസ്ല് ചെയ്യുമ്പോൾ പോകുന്നതോ വഖഫിൽ വരുന്നതോ അത്തരത്തിലുള്ളതൊന്നുമല്ല സ്ഥിരപ്പെട്ട സുക്കൂൻ. കൂടാതെ ദീർഘാക്ഷരത്തിന് ശേഷം വന്ന ഈ സുക്കൂൻ ഒറ്റ പദത്തിലായി വന്നു എന്നതുകൊണ്ട് അവിടെ ദീർഘം നൽകൽ നിർബന്ധമാണ്. അതുതന്നെ ആറ് ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കണം. ഇത് നാം മനസ്സിലാക്കിയതാണ്. യുമദ്ദു സിത്ത ഹറക്കാത്തിൻ ദൈമൻ എന്നതാണ്. അപ്പോഴും ആറ് ഹറക്കത്തിൻ്റെ അളവിൽ അതിന് ദീർഘം നൽകുക എന്നതാണ്. ഇതിലെല്ലാ ഖാരിഇകളും ഇത്തിഫാക്കുള്ളതുമാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ആറ് മാത്ര അല്ലെങ്കിൽ ആറ് ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിച്ചുകൊണ്ട് പാരായണം ചെയ്യുക. സൽമാൻ ഇവിടെ ഓതുകയുണ്ടായി. യുവദൂന മൻ ഹദ്ദല്ലാഹ വറസൂലഹ കലിമിയ്യ എന്ന് നാം പറഞ്ഞു. അതിന് കാരണം അത് കലിമത്തിൽ വന്നതുകൊണ്ടാണ്. അപ്പോൾ കലിമത്തിലല്ലാതെ എങ്ങനെയാണ് വേറെ വരിക? അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഹർഫിയുണ്ട്, ഏതുപോലെ ഖാഫ് വൽ ഖുർആനിൽ മജീദ്, ഇത് ഹർഫിയാണ്. ലാസിമായ ദീർഘമാണ് അവിടെയും, പക്ഷേ ഹർഫിയാണ്, ഹർഫിൽ വന്നിരിക്കുന്നു എന്നതുകൊണ്ട്. അലിഫ് ലാം ഇതൊക്കെയും ഹർഫിയാണ്, ലാമിലും മീമിലുമൊക്കെ ഉള്ളത്. അപ്പം അങ്ങനെയുള്ള ഹർഫുകളിൽ വരുന്നതിന് ഹർഫി എന്നും ഇത്തരം കലിമത്തുകളിൽ വരുന്നതിന് കലിമിയ്യ എന്നും പറയുന്നു. മുസക്കൽ എന്ന് നാം പറയുകയുണ്ടായി. അതിൻ്റെ കാരണം ലിസിഖലിന്നുത്ഖി ബിഹി نظرا إلى كون سكونه فيه تشديد. മുസക്കൽ എന്ന് പറയാൻ കാരണം അത് അത് വായിക്കുമ്പോൾ വരുന്ന ആ ഭാരം, കാരണം അതിൽ ഷദ് നൽകപ്പെട്ടിരിക്കുന്നു എന്നതാണ്. സുക്കൂൻ ഷദ്ദോടുകൂടിയുള്ള സുക്കൂനാണ് എന്നതുകൊണ്ടാണ് അങ്ങനെ മുസക്കൽ എന്ന് പേര് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പൂർണ്ണനാമം ലാസിം കലിമി മുസക്കൽ, അൽ മദ്ദുൽ ലാസിം അൽ മുസക്കൽ അൽ കലിമി, അല്ലെങ്കിൽ അൽ കലിമി അൽ മുസക്കൽ, ഇങ്ങനെയാണ് ഇതിൻ്റെ പൂർണ്ണ പേര്. ഇത് നീർട്ടൽ നിർബന്ധമാണ്, നാം സൂചിപ്പിച്ചു ആറ് ഹർക്കത്തിൻ്റെ അളവിൽ. അതുപോലെ വലൗ കാനു ആബാഅഹും ഔ അബ്നാഅഹും, ഇതിൽ ആബാഅഹും ഔ അബ്നാഅഹും ഈ രണ്ട് പദങ്ങളിലും വന്നിട്ടുള്ളത് നിർബന്ധമായും ദീർഘിപ്പിക്കേണ്ട മുത്തസിലായ ദീർഘമാണ്. മുത്തസിൽ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദീർഘാക്ഷരത്തിന് ശേഷം ഹംസ ഒറ്റ പദത്തിലായി വരുമ്പോഴാണ് ചേർന്നു വന്നത് മുത്തസിൽ എന്ന് പേര് പറയുക. ഇവിടെ ആബാഅഹും എന്ന് അലിഫിന് ശേഷം ഹംസ വന്നിരിക്കുന്നു. ഇങ്ങനെ അലിഫോ വാവോ യാഓ ഹർഫുൽ മദ് ദീർഘാക്ഷരം, അതിന് തൊട്ട് പിന്നാലെ അതേ പദത്തിൽ തന്നെ ഹംസ വന്നു കഴിഞ്ഞാൽ അവിടെ മുത്തസിലായ ദീർഘം വരും. ഇതും നീട്ടൽ നിർബന്ധമാണ്. ഇത് നാലോ അഞ്ചോ ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുകയാണ് വേണ്ടത്. വഖഫ് ചെയ്യുമ്പോൾ ഇഷ്ബാ ചെയ്തുകൊണ്ട് ആറ് ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുകയും ചെയ്യാം. ബിമാഷ എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പോൾ ഇവിടെയും നീട്ടൽ നിർബന്ധമാണ്. എന്നാൽ വലൗ കാനു എന്നതിലുള്ള ദീർഘമോ, വലൗ കാനു അതിനുശേഷം ആബാഅഹും എന്ന ഹംസ വരുന്നു, അവിടെ മുത്തസിലല്ല, മറിച്ച് നേരെ വിപരീതമായ മുംഫസിലാണ്. മുംഫസിലായ ദീർഘമാണ് അവിടെ വന്നിട്ടുള്ളത്. കാരണം അത് വേർപിരിഞ്ഞു വന്നിരിക്കുന്നു എന്നതുകൊണ്ടാണ്. ദീർഘാക്ഷരവും ശേഷം ഹംസയും രണ്ട് കലിമത്തുകളിലായി, രണ്ട് പദങ്ങളിലായിക്കൊണ്ട് വേർപിരിഞ്ഞു വന്നിരിക്കുന്നു. ഇന്നാ അഅതൈനാക എന്ന് പറയുന്നത് പോലെ, ഖൂ അൻഫുസകും എന്നൊക്കെ പറയുന്നത് പോലെ, അലിഫ് വാവ് യാഗ് തുടങ്ങിയ ദീർഘാക്ഷരങ്ങൾക്ക് ശേഷം ഹംസ വേറെ മറ്റൊരു പദത്തിലായി വരുമ്പോൾ അവിടെ വരുന്ന ദീർഘത്തിലാണ് അൽമദ്ദുൽ മുംഫസിൽ. ഇത് വാജിബല്ല, ഇത് ജായിസ് മാത്രമാണ്, ഒഴിവാക്കുകയും ചെയ്യാവുന്നതാണ്. വലൗ കാനു ആബാഅഹും എന്ന് പാരായണം ചെയ്യുകയുമാവാം. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. കൂടാതെ മൊത്തത്തിൽ ഈ പേജിലുള്ള എല്ലാ ആയത്തുകളിലും നാം പരിശോധിച്ചാൽ സുക്കൂനുള്ള മീം കൂടുതലായി വന്നതായി കാണാം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മീമിന് ശേഷം ബാഗ് വന്നാൽ ഇഖ്ഫാവും, മീമിന് ശേഷം മീം വന്നാൽ ഇദ്ഗാം കാമിലും, എന്നാൽ ഇവ രണ്ടുമല്ലാത്ത മറ്റു അക്ഷരങ്ങളൊക്കെയും വരുമ്പോൾ ഇൽഹാറുമാണ് നൽകേണ്ടത് എന്ന നിയമം നാം മനസ്സിലാക്കിയതാണ്, പലപ്പോഴായി സൂചിപ്പിച്ചതാണ്. മറ്റു അഹ്കാമുകളുമെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് വളരെ ഭംഗിയായി ഈ ഭാഗം, ഈ ആയത്തുകൾ പാരായണം ചെയ്യുവാൻ നാം പരിശ്രമിക്കണം. മനഃപ്പാഠമാക്കുകയും ചെയ്യുക, അതനുസരിച്ച് അമൽ ചെയ്യുക. അല്ലാഹു നമ്മളേവരെയും അതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. സല്ലല്ലാഹു വസല്ലമ ബാറക അലാ അബ്ദിഹി വറസൂലിഹി മുഹമ്മദ് وعلى آله وصحبه أجمعين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته
2: പീസ് റേഡിയോയിൽ ഇതുവരെ നാം കേട്ടത് തജ്വീദ് പഠനം. പാരായണം നിർവഹിച്ചത് ഹാഫിൽ അസ്ലം കുവൈത്ത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അംസൈന وأمس الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير رب أسألك خير ما في هذه الليلة وخير ما بعدها وأعوذ بك من شر ما في هذه الليلة وشر ما بعدها ربي അഊദു ബിക മിനൽ കസൽ വസൂഇൽ കിബർ റബ്ബി അഊദു ബിക മിൻ അദാബിൻ ഫിന്നാർ വഅദാബിൻ ഫിൽ ഖബ്.

0: നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്, നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻത അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു, ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു, നീയല്ലാതെ ആരാധ്യനില്ല, നീ ഏകനാണ്, നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്കു പങ്കുകാരില്ല, നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സംഇ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ, എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ, എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ, നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു, ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു, നീയല്ലാതെ ആരാധ്യനില്ല.
1: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്ക്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്ക്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. പീസ് റേഡിയോ ഈവനിംഗ് ലൈവിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ഈവനിംഗ് ലൈവിൽ മുക്കം നെല്ലിക്കാപറമ്പ് ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും ഞാൻ മുബീൻ കൊടിയത്തൂർ. നമ്മോടൊപ്പം ഒരു കൊച്ചു കൂട്ടുകാരനുണ്ട്. കൂട്ടുകാരനെ നമുക്കൊന്ന് പരിചയപ്പെടാം.
1: എൻ്റെ പേര് മുഹമ്മദ് അഫ്ലഹ് ടി.
0: അഫ്ലഹ്, വീടെവിടെയാണ്?
1: കാരന്തൂർ.
0: കാരന്തൂരാണ് വീട്? ആ മാഷാല്ലാ. കാരന്തൂര് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
1: ഏഴിൽ.
0: ഏഴിലാണ്? ആ. അപ്പോൾ കോഴിക്കോട് ജില്ലയിലെ കാരന്തൂര് ഉള്ള മുഹമ്മദ് അഫ്ല ആണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ഏഴാം ക്ലാസ്സിലാണ് അല്ലേ? മദ്രസയിലോ?
1: മദ്രസയിൽ. ആറില്.
0: ആറില്. ആ, സ്കൂളിൻ്റെ പേരെന്താ?
1: മർക്കസ്.
0: മർക്കസ് സ്കൂളിലാണ്. ഓക്കെ. അപ്പോൾ അഫ്ലഹ് ഇന്ന് വ്യത്യസ്തങ്ങളായ പരിപാടികളായിട്ട് നമ്മോടൊപ്പം ചേരും. നമ്മോടൊപ്പം ധാരാളം ശ്രോതാക്കൾ ഇതിനോടകം സലാം പറഞ്ഞെത്തിയിട്ടുണ്ട് ഈവനിങ് ലൈവിലേക്ക്. നിരവധി ശ്രോതാക്കൾ സലാം പറഞ്ഞുകൊണ്ട് നമ്മോടൊപ്പമുണ്ട്. അമീർ ടി അടുത്തനാട്ടുകര പതിവ് പോലെ ഉണ്ട്. അതുപോലെ തന്നെ ഷാദിയ ഒറ്റപ്പാലം, ഷമീജ പാറാൽ, സുലേഹ തിരുവാലി, നഫീസ പി എ താമരശ്ശേരി, ആയിഷ അങ്ങാടിപ്പുറം, അങ്ങനെ തുടങ്ങി കുറേ ആൾക്കാർ നമ്മോടൊപ്പം ലൈവിലെത്തിയിട്ടുണ്ട്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അതുപോലെ തന്നെ മെഹനാസ് ഗഫൂർ പാലത്തിങ്കൽ, സീനത്ത് പാലക്കാട്, ഹുസൈൻ വി എം അടത്തനാട്ടുകര, സഫിയ തിരുവരങ്ങാടി, അങ്ങനെ കുറേ ആൾക്കാർ സലാം പറഞ്ഞ് ഇപ്പോൾ നമ്മോടൊപ്പം എത്തിയിട്ടുണ്ട്. നമ്മൾ വൈകുന്നേര സമയത്തുള്ള പ്രാർത്ഥനകൾ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കൂട്ടുകാർക്കൊക്കെ വെക്കേഷൻ ഒരു മാസം പിന്നിട്ട് ഒരു ആഴ്ച കൂടി കഴിഞ്ഞ് ഇന്നിപ്പോൾ മെയ് 8-ലേക്ക് എത്തി. നമ്മൾ വെക്കേഷൻ അതിൻ്റെ ഒരു പകുതി പിന്നിട്ടൊരു ഘട്ടത്തിലാണുള്ളത് അല്ലേ? അഫ്ലേ, വെക്കേഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു?
1: കുഴപ്പമില്ല.
0: കുഴപ്പമില്ല. എന്താണ്, എന്തെങ്കിലുമൊക്കെ കളികളുണ്ടോ വെക്കേഷനിൽ? ഫുട്ബോളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കളികളുണ്ടോ? വീടിൻ്റെ അടുത്ത് ഗ്രൗണ്ട് ഉണ്ടോ? ഇല്ല, ഗ്രൗണ്ട് ഇല്ല. അതുകൊണ്ട് തന്നെ കളികളും അങ്ങനെ ഉണ്ടാവില്ല അല്ലേ? ആ, അപ്പോൾ വെക്കേഷനിൽ പിന്നെ എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പോയോ? കുടുംബങ്ങളിലൊക്കെ പോയില്ലേ? കുടുംബത്തിലൊക്കെ പോയി. ആ മാഷാല്ലാ. പിന്നെ അപ്പോൾ ഇനിയിപ്പോൾ എത്രാം ക്ലാസ്സിലേക്കാണ്?
1: 8-ലേക്ക്.
0: 7-ലായിരുന്നു, ഇനി 8-ലേക്ക് അല്ലേ? 8-ാം ക്ലാസ്സിലേക്കാണ് ഇനി വരുന്നത്. ഓക്കെ. പിന്നെ അപ്പോൾ അഫ്ലഹ് എന്തൊക്കെ പ്രോഗ്രാമുകളാണ് അവതരിപ്പിക്കുന്നത്?
1: അറബി ഗാനം, ഇസ്ലാമിക ഗാനം.
0: ഒരു അറബി ഗാനം, അതുപോലെ തന്നെ ഒരു മലയാളം ഇസ്ലാമിക ഗാനം അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾ നിങ്ങൾക്കുള്ള ചോദ്യം, ഒരു ചോദ്യം എല്ലാവർക്കും വേണ്ടി ചോദ്യം പോസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ അമീർക്ക പതിവ് പോലെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരാചാരമല്ല ജുമുഅ, മറിച്ച് ആത്മീയമായ ഉണർവിനും സാമൂഹികമായ ഒത്തുചേരലിനും കരുത്തു പകരുന്ന പുണ്യനിമിഷങ്ങളാണത്. ഈ സായാഹ്നത്തിൽ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത് നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും എത്രത്തോളം നന്മ നിറക്കാൻ സാധിക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. ലോകം വെറുപ്പിലേക്കും വിദ്വേഷത്തിലേക്കും വഴിമാറുമ്പോൾ സ്നേഹത്തിൻ്റെ വക്താക്കളാകാനും മറ്റുള്ളവരുടെ പ്രയാസങ്ങളിൽ തണലാകാനും നമുക്ക് സാധിക്കണം. ഈ ജുമുഅ പകർന്നു നൽകിയ ആത്മവിശ്വാസം വരും ദിവസങ്ങളിൽ സൽക്കർമ്മങ്ങളിലൂടെ മറ്റുള്ളവർക്ക് പ്രകാശമാകട്ടെ. അള്ളാഹു അവൻ്റെ യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇന്നൊരു വെള്ളിയാഴ്ച ദിവസമാണ്. ഈയൊരു വെള്ളിയാഴ്ച ദിവസം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മീയമായ ഉണർവിന് തീർച്ചയായും കാരണമാകുന്ന ഒരു ദിവസമാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു മെസ്സേജാണ് അമീർക്ക പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് കൈമാറിയിട്ടുള്ളത്. നമുക്കിന്നത്തെ സാരോപദേശം കേൾക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ശ്രോതാക്കൾക്ക് ചോദിക്കാവുന്ന ഏതെങ്കിലും ചോദ്യങ്ങൾ, ഇസ്ലാമികമായ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ജനറലായിട്ടുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ കുസൃതി ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക, ഫീഡ്ബാക്കിൽ അറിയിക്കുക. നമ്മൾ ആ ചോദ്യങ്ങൾ സാരോപദേശം കഴിഞ്ഞിട്ട് നമുക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിന്നത്തെ സാരോപദേശത്തിലേക്ക് കടക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സുഹൃത്തുക്കളെ, മറ്റുള്ളവർ നമ്മെ സന്തോഷിപ്പിക്കുമ്പോൾ നമുക്കെന്താണ് അനുഭവപ്പെടാറുള്ളത്? മറ്റുള്ളവർ നമ്മെ വെറുപ്പിക്കുമ്പോൾ നമുക്കെന്താണ് അനുഭവപ്പെടാറുള്ളത്? നമുക്ക് ഏതാണ് ഏറ്റവും ഇഷ്ടം? മറ്റുള്ളവർ നമ്മെ സന്തോഷിപ്പിക്കുന്നതല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയുണ്ടായി, നീ നിനക്കെന്താണോ ഇഷ്ടപ്പെടുന്നത് അതുതന്നെ മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടണം. നമുക്ക് നല്ല സന്തോഷം, ആളുകൾ നമ്മളോട് നല്ല നിലയിൽ പെരുമാറണം, നന്നായി ഇടപെടണം എന്നൊക്കെയാണ് നമുക്കിഷ്ടം. അങ്ങനെയെങ്കിൽ നമ്മളും മറ്റുള്ളവരോട് ഇടപഴകേണ്ടത്, പെരുമാറേണ്ടത്, സംസാരിക്കേണ്ടത് വളരെ ഏറ്റവും നല്ല നിലക്കായിരിക്കണം. ഏറ്റവും നല്ല മനുഷ്യരാരാണ്? മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാക്കുന്നവരാണ്. ആരെയാണ് നമ്മൾ സന്തോഷിപ്പിക്കേണ്ടത്? നമ്മുടെ പാരൻസാണ് ഏറ്റവും പ്രധാനം അല്ലേ? അതിനു മുമ്പ് പടച്ചോനാണ്. പടച്ചോനെ എങ്ങനെ നമുക്ക് സന്തോഷിപ്പിക്കാം? അള്ളാഹു പറഞ്ഞതുപോലെ നമ്മൾ ജീവിക്കാം, നമ്മുടെ നമസ്കാരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാം. ആ വിഷയത്തിൽ നമുക്ക് മടിയും മറ്റു കാര്യങ്ങളും ഉണ്ടാകാതിരിക്കാം. അള്ളാഹുവിന് വെറുപ്പുള്ള തെറ്റുകൾ, തിന്മകൾ, മോശപ്പെട്ട കാര്യങ്ങൾ, അല്ലാ അരുതേ എന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മിൽ സംഭവിക്കാതിരിക്കാം. നമ്മുടെ പാരൻസിനെ നമുക്ക് സന്തോഷിപ്പിക്കാം. പാരൻസിനെ സന്തോഷിപ്പിച്ചാൽ അവർ ആത്മാർത്ഥമായി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നമുക്ക് ഉയരങ്ങളിലെത്താൻ സാധിക്കും. മരണപ്പെട്ട് പോയാൽ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിലെത്താനും നമ്മുടെ മാതാപിതാക്കളുടെ സന്തോഷം വളരെ വലിയൊരു കാര്യമാണ്. നമ്മളുമായിട്ട് ഏറ്റവും ഇടപഴകുന്ന നമ്മുടെ മാതാപിതാക്കൾ, അവരനുസരിച്ചും അവരെ ബഹുമാനിച്ചും അവരെ സ്നേഹിച്ചും അവരിഷ്ടപ്പെടുന്നതുപോലെ ജീവിച്ചും നമ്മൾ മുന്നോട്ട് പോയാൽ വളരെ വളരെ ഹാപ്പി ആയിരിക്കും നമ്മുടെ കുടുംബം. നമ്മുടെ പാരൻസ് എന്താണ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് നമ്മൾ അങ്ങോട്ട് ചെയ്തു കൊടുക്കുക. ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നു, ഇനി ബുക്കെടുത്ത് വായിക്കണം. ആര് പറയണം? എഴുതാനുള്ളത് എഴുതണം. ആര് പറയണം? ആരും പറയേണ്ടതില്ല. നമ്മൾ സമയമാകുമ്പോൾ അതിൻ്റെ ഓരോന്നോരോന്നെടുത്ത് വളരെ വൃത്തിക്ക് കാര്യങ്ങൾ ചെയ്യാം. മഗ്രിബിൻ്റെ മുമ്പ് അല്പനേരം നമ്മൾ കളിച്ച് മഗ്രിബ് വാങ്ങി കൊടുക്കുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുമ്പ് നമ്മൾ ഫ്രഷായി ആൺകുട്ടികൾ പള്ളിയിലേക്കും പെൺകുട്ടികൾ വീട്ടിൽ നിന്ന് ഉമ്മയോടൊപ്പം നമസ്കാരം കഴിഞ്ഞാൽ അല്പനേരം ഖുർആൻ എടുത്ത് പാരായണം ചെയ്ത് നമുക്ക് നമ്മുടെ മദ്രസയിലുള്ളതും സ്കൂളിലുള്ളതുമായ വിഷയങ്ങൾ, പഠിക്കേണ്ടതുള്ള കാര്യങ്ങളെടുത്ത് നമുക്ക് പഠിക്കാം. ഇപ്പോൾ തന്നെ പഠിച്ചാൽ ആർക്കാണ് ഗുണം? ഉമ്മയ്ക്കാണോ നമുക്കാണോ? നമുക്ക് തന്നെയാണ്. ഇന്നെടുത്തത് നമ്മുടെ മൈൻഡിലുണ്ടാവും. അത് ഇന്ന് രാത്രി തന്നെ പോയി ഒന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വളരെ എളുപ്പമായിരിക്കും ആ വിഷയം പഠിക്കുമ്പോൾ. ഇല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സമയം ചെലവഴിക്കണം, ഒരുപാട് ടെൻഷൻ സഹിക്കണം. അങ്ങനെയൊക്കെ സമയം ചെലവഴിച്ച്, ടെൻഷൻ സഹിച്ച് നമ്മൾ പഠിച്ചാൽ നമുക്കത് തലയിൽ കയറോ? അതുമില്ല. അതുകൊണ്ട് പഠിക്കാനും വായിക്കാനും എഴുതാനും നിസ്കരിക്കാനും ഒന്നും ഉമ്മ പറയാൻ കാത്തിരിക്കാതെ തന്നെ നമ്മൾ ചെയ്യുമ്പോൾ ഉമ്മ ഒരുപാട് ഹാപ്പിയാകും അല്ലേ? ഒരു ഉമ്മ, ഒരുപ്പ എപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യമാണ് നമ്മൾ സ്വന്തം ബോധത്തോടുകൂടെ കണ്ടറിഞ്ഞ് ചെയ്യണം എന്നുള്ളത് അല്ലേ? ഞാനെൻ്റെ മോനെയും കൂട്ടി അംബ്രല കുട വാങ്ങാൻ വേണ്ടി പോയി. അപ്പോൾ അവിടുന്ന് ഒരുപാട് നല്ല കളർഫുള്ളായിട്ടുള്ള കുടകൾ കണ്ടു. അപ്പോൾ അതിങ്ങനെ തുറന്ന് കാണിച്ചിട്ട് അവൻ പറഞ്ഞു, ഈ കുട വേണ്ട. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണത് വേണ്ടാത്തത്? അപ്പോൾ അവൻ പറഞ്ഞു, ഇതിൽ പിന്നെ നിറയെ സ്പൈഡർമാൻ്റെ ഫോട്ടോ ആണ്, ഇങ്ങനെ ഫോട്ടോ ഉള്ളത് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. കാരണം നമ്മളങ്ങോട്ട് പറയാതെ തന്നെ പിന്നെ ഇത്തരം കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ കാണിക്കുന്നല്ലോ എന്ന് കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. അപ്പോൾ നമ്മൾ ശ്രദ്ധ കാണിക്കുന്നത് കാണുമ്പോൾ പാരൻസ് വളരെ ഹാപ്പിയായിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് പാരൻസിനെ ഹാപ്പിയായിരുത്താൻ പറ്റും. നമ്മുടെ നല്ല സ്വഭാവത്തിലൂടെയാണ് നമുക്കെല്ലാവരെയും ഹാപ്പിയാക്കിയിരുത്താൻ പറ്റുക. നമ്മളവരെ ബുദ്ധിമുട്ടിച്ച്, അവരെ കൊണ്ട് ചീത്ത വാങ്ങിച്ച്, അവരെ പ്രയാസപ്പെടുത്തി, അവർ പറയുന്നത് അനുസരിക്കാതിരിക്കുമ്പോൾ അവർക്ക് നമ്മളോട് ഇഷ്ടമുണ്ടാവോ? ഒരിക്കലുമില്ല. അവരുടെ മനസ്സ് വേദനിക്കും. ആ മനസ്സ് വേദനിച്ചാൽ അതിൻ്റെ കുറ്റം നമുക്കായിരിക്കും. അതുകൊണ്ട് നമ്മുടെ പാരൻസിനെ നമ്മൾ ഹാപ്പിയാക്കിയിരിക്കുക. അതുപോലെ നമ്മുടെ ടീച്ചേഴ്സാണ്. പുതിയ ക്ലാസ്സും പുതിയ സ്കൂളും എല്ലാമുള്ള ആളുകളുണ്ടായിരിക്കും. അവിടെ നമുക്ക് കിട്ടിയ പുതിയ ടീച്ചേഴ്സ് അവർ ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ്, ഈ കുട്ടി എങ്ങനെയാണ്, ഈ കുട്ടിയുടെ സ്വഭാവം എന്താണ്, ഈ കുട്ടിയുടെ പഠനത്തോടുള്ള ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരു ഒരു നിരീക്ഷണത്തിലായിരിക്കും നമ്മുടെ ടീച്ചേഴ്സ് ഉണ്ടാവുക. നമ്മൾ നമ്മുടെ ടീച്ചേഴ്സിനെയും നിരീക്ഷിക്കുന്നുണ്ട്, ടീച്ചേഴ്സ് നമ്മയും നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായി നമ്മളെ കാണുന്ന ആ ടീച്ചർക്ക് നമ്മൾ നല്ലൊരു കുട്ടിയാണ് എന്ന് എങ്ങനെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റും? ഒരുപാട് ഹോംവർക്കൊക്കെ ചെയ്ത് നമ്മുടെ ക്ലാസ്സിൽ വരുന്ന ടീച്ചേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യാനും അവരെടുക്കുന്ന ക്ലാസ് ശ്രദ്ധയോടുകൂടെ നോക്കിക്കാണാനും അവർ പറയുന്ന വർക്കുകൾ കൃത്യമായിട്ട് ചെയ്ത് സാറേ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് കൊണ്ടു ചെല്ലുമ്പോൾ ടീച്ചർ വളരെ ഹാപ്പി ആയിരിക്കും. മനസ്സിലായല്ലേ? അവരെ ബുദ്ധിമുട്ടിച്ച് ക്ലാസ്സിൽ കളിച്ച് എഴുതാതെ വായിക്കാതെ പഠിക്കാതെ അതിലെന്ത് സന്തോഷമാണുള്ളത്? ഒരു സന്തോഷവുമില്ല, ഭയങ്കര ടെൻഷനായിരിക്കും. അത്തരം ആളുകൾ ക്ലാസ് റൂമിൽ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മുടെ ടീച്ചേഴ്സിനെ നമുക്ക് ഹാപ്പിയാക്കിയിരുത്താം. എങ്ങനെ? അവർ പറയുന്നത് കേട്ട് അവരോട് റെസ്പെക്റ്റോടുകൂടെ സംസാരിച്ച് അവർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള വർക്കുകളൊക്കെ ഭംഗിയായി ചെയ്ത് സ്കൂളിലൊരു ആക്റ്റീവ് സ്റ്റുഡൻ്റായി കഴിഞ്ഞാൽ ടീച്ചേഴ്സിനെ നമുക്ക് ഹാപ്പിയാക്കാം. അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഇരിക്കുന്ന നമ്മുടെ കൂട്ടുകാരെ അവരോട് നല്ല നിലക്ക് പെരുമാറി അവരെ നന്മയിൽ സഹായിച്ച് ഒരുമിച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ കൂട്ടുകാരെയും നമുക്ക് സന്തോഷിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് സറൗണ്ടിങ്സിലുള്ള നമ്മുടെ ചുറ്റുപാടുമുള്ള മുഴുവൻ ആളുകളെയും സന്തോഷിപ്പിക്കാൻ നല്ല സൽസ്വഭാവത്തോടുകൂടെ പെരുമാറി നമ്മൾ ഓരോ സ്ഥലത്തും ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ കർത്തവ്യങ്ങൾ തിരിച്ചറിഞ്ഞ് മനോഹരമായി ചെയ്യുമ്പോൾ നമുക്കും സന്തോഷമുണ്ടാകും, നമ്മൾ കാരണം മറ്റുള്ളവർക്കും സന്തോഷമുണ്ടാകും. എല്ലാവർക്കും സന്തോഷം പരത്താൻ നമുക്കാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കുക എന്നുള്ളതാണ് കൊച്ചുകൂട്ടുകാർക്കായി മുനവർ സുലാഹ് ഇന്നത്തെ സാരോപദേശത്തിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന നിർദ്ദേശങ്ങൾ, നമ്മുടെ ചുമതലകൾ, അത് നമ്മൾ ഇടക്കിടക്ക് ഓർമ്മിക്കുക, അത് നമ്മൾ പൂർത്തീകരിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊരു സ്വയം വിചിന്തനത്തിന് വിധേയമാക്കുക. ഈ കാര്യങ്ങളാണ് ഇന്നത്തെ സാരോപദേശത്തിൽ നമ്മൾ കേട്ടിട്ടുള്ളത്. നമ്മോടൊപ്പം സബീൽ ചേരാണ്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇപ്പം കുറച്ച് വൈകി പോയി, നല്ല മഴയാണ് പുറത്ത്, ഇടി മിന്നൽ.
0: അപ്പോൾ
3: എവിടെയൊക്കെയാണ് മഴ ഉള്ളതെന്ന് കൂട്ടുകാരൊന്ന് പറഞ്ഞോട്ടെ.
0: അതെ അതെ, വേനൽ മഴ ഇപ്പോൾ തുടങ്ങിയിട്ടൊരു 4-5 ദിവസം ആയിട്ടുണ്ട് അല്ലേ?
3: ഈ കോഴിക്കോട് പ്രദേശത്ത് തുടങ്ങിയിട്ട്,
0: അതെ കോഴിക്കോട് പ്രദേശത്ത് തുടങ്ങിയിട്ടൊരു 4-5 ദിവസം ആയിട്ടുണ്ട്. ഏതായാലും പെയ്യുന്ന സമയങ്ങളിൽ നല്ല ശക്തമായ ഇടിയും മിന്നലൊക്കെ ഉണ്ട്.
3: അതെ,
0: എന്നാലും നന്നായി പെയ്യുന്നുണ്ട്. ഇപ്പോൾ മൊത്തത്തിലൊരു ചൂടിന് കുറച്ച് കുറവുണ്ട് ഇപ്പോൾ
3: അല്ലേ? അപ്പം കൂട്ടുകാരൊക്കെ നിങ്ങളുടെ പ്രദേശത്ത് എങ്ങനെയാണ്, മഴ പെയ്യുന്നുണ്ടോ? പല കൂട്ടുകാരും വൈകുന്നേരമൊക്കെ കളിക്കാൻ ഇങ്ങനെ റെഡി ആയി നിൽക്കായിരിക്കും, അപ്പോഴായിരിക്കും മഴ പെയ്യുന്നുണ്ടാവുക.
0: ഉച്ചക്ക് നല്ല വെയിലായതുകൊണ്ട് കളിക്കാൻ കഴിയില്ല, പിന്നെ ഒരു 3-4 മണി കഴിഞ്ഞിട്ടല്ലേ ഇറങ്ങാൻ കഴിയുക. ആ സമയത്ത് മഴ അങ്ങോട്ട് പെയ്യുമ്പോഴുള്ളൊരു പ്രയാസം പലപ്പോഴും പലർക്കും ഉണ്ടാവും. പക്ഷെ അത് വല്ലാത്തൊരു അനുഗ്രഹമാണ് ഈ സമയത്തുള്ള മഴ അല്ലേ? ഇവിടെ അമീർക്കൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നമ്മള്
3: 3 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ആദ്യം ഓരോന്നായിട്ട് ചോദിക്കാൻ തോന്നുന്നുണ്ട്.
0: ആദ്യം വന്ന ചോദ്യം ആദ്യം ചോദിക്കാം.
3: സ്വന്തം ശരീരഭാരത്തിന്റെ 50 മടങ്ങ് ഭാരം ചുമക്കാൻ കഴിയുന്ന ജീവി.
0: ഓ, വലിയൊരു ജീവി ആയിരിക്കും അല്ലേ?
3: അതെ,
0: സ്വന്തം ശരീരഭാരത്തിന്റെ 50 മടങ്ങ് ഭാരം ചുമക്കാൻ കഴിയുന്ന ജീവി. അപ്പോ അതാണ് ചോദ്യം.
3: ശ്രോതാക്കളുത്തരൊക്കെ അയച്ചു തുടങ്ങാം. ഒരുപാട് പേര് സലാം പറഞ്ഞ് എത്തിയിട്ടുണ്ട്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ, ആയിഷ കരുമ്പില്, ഫൗസിയ മമ്മു കൊല്ലം കൊയിലാണ്ടി, അതുപോലെ
0: ഒക്കെ സലാം പറഞ്ഞ് എത്തിയിട്ടുണ്ട്.
3: ഹുസൈൻ വി എം എടത്തനാട്ടുകാരെ പറഞ്ഞിട്ടുള്ളത്, കുറച്ചു മുമ്പ് മഴ പെയ്തു ചോർന്നു, അടുത്ത മഴ വരുന്നു, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എടത്തനാട്ടുകരയിലെ വിശേഷങ്ങളാണ് സെയിൻക്ക് പറഞ്ഞിട്ടുള്ളത്.
0: അതെ അതെ,
3: നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, എല്ലാവരും ഉത്തരങ്ങൾ അയക്കുക.
0: ഇവിടെ തൃശ്ശൂര് മഴ പെയ്തിട്ടുണ്ടെന്ന് സഫിയ കെ തിരൂരങ്ങാടി. ഇപ്പോൾ തൃശ്ശൂരാണ് അവരുള്ളത്, അവിടെ അല്ല, അവിടെ മഴ ഇല്ല എന്നാണ് പറഞ്ഞത് അല്ലേ?
3: അതെ,
0: അവിടെ മഴയില്ല എന്ന് സഫിയ കെ തിരൂരങ്ങാടി അറിയിച്ചിട്ടുണ്ട്. പല പ്രദേശങ്ങളിലും മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അൽഹംദുലില്ലാ. പിന്നെ ശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില ജില്ലകളിൽ അങ്ങനെയും പറഞ്ഞിരുന്നു അല്ലേ?
3: അതെ അതെ, അലർട്ടുകളൊക്കെ യെല്ലോ, ഓറഞ്ച്, റെഡ്. കൂട്ടുകാർക്ക് ഓർമ്മ ഉണ്ടാവും, പണ്ട് സ്കൂൾ ഒഴിവ് കിട്ടാൻ വേണ്ടിയിട്ട് റെഡ് ആണോ നോക്കി നടന്നിരുന്ന കാലമാണ്.
0: അതെ അതെ, അപ്പോൾ ആ ഒരു കാലത്തിലേക്ക് തിരിച്ചു പോവുകയാണോ എന്നൊരു സംശയം പലർക്കും ഉണ്ടാവും അല്ലേ? ഏതാണെങ്കിലും വേനൽ മഴ നമുക്ക് എല്ലാ പല പലതുകൊണ്ടും നമുക്ക് ഏറെ ആശ്വാസം പകരുന്നതാണ്. അപ്പോൾ നമ്മോടൊപ്പം ഒരു കൂട്ടുകാരനുണ്ട്, അഫ്ലഹ് അല്ലേ. അപ്പോൾ അഫ്ലഹ് ഏഴാം ക്ലാസ്സിൽ നിന്ന് എട്ടാം ക്ലാസ്സിലേക്ക് പാസ്സായി. പിന്നെ കോഴിക്കോട് ജില്ലയിലെ കാരന്തൂർ സ്വദേശിയാണ്. അഫ്ലഹിന്റെ വീട്ടിൽ ആരൊക്കെയുള്ള?
1: അനിയൻ, താത്ത.
0: അനിയൻ എന്താ ചെയ്യണേ? രണ്ടാം ക്ലാസ്സിലേക്കാണ് ഇനി അല്ലേ. അനിയത്തിയോ?
1: അനിയത്തി രണ്ട് വയസ്സായിട്ടു.
0: രണ്ട് വയസ്സായി. ഇത്താത്ത
1: പ്ലസ് ടു.
0: പ്ലസ് ടു. ആ ഓക്കെ. അപ്പോൾ നമുക്ക് അഫ്ലഹിന്റെ ഒരു പാട്ട് കേൾക്കാം. അഫ്ലഹ് ഏത് പാട്ട് ആദ്യം പാടുന്നത്?
1: അറബി.
0: അറബി ഗാനം അല്ലേ. അപ്പോൾ അഫ്ലഹ് നമുക്ക് വേണ്ടി, പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു അറബി ഗാനം പാടും. നമുക്കത് കേൾക്കാം.

0: മാഷാല്ലാ, അടിപൊളിയായിട്ട് പാടി.
1: അതെ, അതും ഒരുപാട് ലൈൻസ് ഉണ്ട്.
0: അതെ അതെ,
1: കുറച്ച് ദീർഘമായ അറബി ഗാനം ഉഷാറായിട്ട് പാടി.
0: ഇത് ആരാണ് പഠിപ്പിച്ചത്? ഉമ്മ പഠിപ്പിച്ചാണ്. ആ, വളരെ ഉഷാറായിട്ട് പാടി. അഫൽ ഇവിടെ ഹുസൈൻ വി എം അടത്തനാട്ടുകര കമൻ്റ് ചെയ്തിട്ടുണ്ട്, മാഷാല്ലാ അഫൽ പൊളിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവിടെ കമൻ്റ് ചെയ്തിട്ടുണ്ട്.
1: അതുപോലെ സുലൈഹ തിരുവാലി മാഷാല്ലാ അടിപൊളിയാണ്. ഫൗസിയ മമ്മു കൊല്ലം കൊയിലാണ്ടി മാഷാല്ലാ നല്ല അറബി ഗാനം മോൻ നല്ലതുപോലെ അവതരിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: അപ്പോൾ നല്ല നല്ല ഫീഡ്ബാക്കുകൾ അഫലേ വന്നിട്ടുണ്ട്, വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ അവതരിപ്പിച്ചിട്ടുണ്ടോ പീസ് റേഡിയോയിൽ പ്രോഗ്രാം? അവതരിപ്പിച്ചിട്ടുണ്ട് അല്ലേ. നമ്മുടെ പിന്നെ ഒരു ഇവിടെ ഒരു പ്രോഗ്രാം നടത്തിയിരുന്നല്ലോ, അതിൽ പങ്കെടുത്തിരുന്നു പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൽ പങ്കെടുത്ത കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമിൽ അഫലേ ഉണ്ടായിരുന്നു. അതിലില്ല അല്ലേ. ഓക്കെ, ഇവിടെ ഈവനിങ് ലൈവിൽ മുമ്പ് അവതരിപ്പിച്ചിട്ടുണ്ടോ പ്രോഗ്രാം? ഈവനിങ് ലൈവിലാണ് വന്നത് അല്ലേ. ഓക്കെ, നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മഴ എവിടൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചിരുന്നു. ഇവിടെ അമീർട്ടി അടത്തനാട്ടുകര പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ അനുഗ്രഹമായ മഴ ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ സന്തോഷമാണ്. അള്ളാഹു എല്ലായിടത്തും ആവശ്യാനുസരണം അനുഗ്രഹമായ മഴ വർഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നഫീസ പി എ താമരശ്ശേരി, അവിടെ താമരശ്ശേരി ഭാഗത്ത് നല്ല ഇടിയുണ്ട്, കറുത്തിട്ടുണ്ട് ആകാശം, ഫോൺ എടുക്കാൻ തന്നെ പേടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സീനത്ത് പാലക്കാട്,
1: അസ്സലാമു അലൈക്കും, നല്ല മഴയാണ്, ഒന്നും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫോണിലുള്ള ശബ്ദം പോലും കേൾക്കാൻ പറ്റാത്ത അത്രക്ക് നല്ല മഴയാണ് സീനത്ത് പാലക്കാട് ഇപ്പോഴുള്ളത്. അതുപോലെ സുലൈഹ തിരുവാലി, ഇവിടെ ഇപ്പം മഴയില്ല, നല്ല മഴ വരുന്നുണ്ട്, ചെറുതായിട്ട് ഇടിയും പൊട്ടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: പല സ്ഥലങ്ങളിലും നന്നായി മഴ പെയ്യുന്നുണ്ട് അല്ലേ.
1: അതെ,
0: ഇവിടെ സഫിയ കെ തിരൂരങ്ങാടി, അസ്സലാമു അലൈക്കും, മോൻ്റെ പാട്ട് അടിപൊളിയായി അൽഹംദുലില്ലാ. അഫിലേൻ്റെ പാട്ടിനെ കുറിച്ച് നല്ല ഫീഡ്ബാക്ക് വന്നിട്ടുണ്ട്.
1: ആയിഷ തോട്ടശ്ശേരിയാർ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് ജോയിൻ ചെയ്തിട്ടുണ്ട്.
0: ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം പറയാമെന്ന് തോന്നുന്നു. അമീർക്ക ചോദിച്ചൊരു ചോദ്യമായിരുന്നു, സ്വന്തം ശരീരഭാരത്തിൻ്റെ 50 മടങ്ങ് ഭാരം ചുമക്കാൻ കഴിയുന്ന ജീവി ഏതാന്നുള്ളത്. അപ്പോൾ നമുക്ക് ഉത്തരം പറയാം അല്ലേ.
1: അതെ, ഉത്തരം വന്നിട്ടുള്ളത്
0: അഫ്ലൈന് ഉത്തരം അറിയോ? ഒരു ഗസ്. സ്വന്തം ശരീരഭാഗത്തിൻ്റെ ശരീരഭാരത്തിൻ്റെ 50 മടങ്ങ് ചുമക്കാൻ കഴിയുന്ന ഒരു ജീവി.
2: ആമ.
0: ആമ അല്ല, നല്ലൊരു ഗസ്സാണ് ഏതായാലും അല്ലേ. നമുക്ക് നല്ല കട്ടില്ല, തൊലിയൊക്കെ പുറം തൊലി ഉള്ളതുകൊണ്ടേ എൻ്റെ മുകളിൽ അത്രയും ചുമക്കാൻ പറ്റുമല്ലോ. എന്താ ഉത്തരം?
1: ഉത്തരം ഉറുമ്പാണ്.
0: ഉറുമ്പാണ് ഉത്തരം. ഓ, അപ്പോൾ ഉറുമ്പിന് ചെറിയ ശരീരഭാരമായതുകൊണ്ട് അതിൻ്റെ 50 മടങ്ങൊക്കെ ചുമക്കാൻ കഴിയും അല്ലേ. അപ്പോൾ ഏതാണെങ്കിലും ഉത്തരം ആദ്യം പറഞ്ഞത് ആരാണ്?
1: ഹുസൈൻ വി എം എടുത്തനായിട്ട്.
0: ഓക്കെ, ഹുസൈൻക്കാണ് ആദ്യം ഉത്തരം പറഞ്ഞത്.
1: നഫീസ പി എ താമരശ്ശേരി ഉറുമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആന ഉത്തരം പറഞ്ഞ രണ്ട് മൂന്ന് പേരുണ്ട്.
0: അതെ അതെ.
1: അതുപോലെ കഴുത ഒരുപാട് ഉത്തരം വന്നിട്ടുണ്ട്. സമീജ പറലി ഉറുമ്പാണ് പറഞ്ഞിട്ടുള്ളത്. താഹിറ ടി കെ കാസർഗോഡ് ഒരു ഉറുമ്പാണ് പറഞ്ഞിട്ടുള്ളത്.
0: കഴുത എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് കേട്ടോ.
1: അതെ,
0: വ്യത്യസ്തങ്ങളായ ഉത്തരങ്ങളൊക്കെ ഉണ്ട്. കഴുത ഇങ്ങനെ നല്ല ഭാരം ചുമക്കുന്ന ജീവിയായതുകൊണ്ടേ.
1: അതെ അതെ.
0: പിന്നെ അപ്പോൾ അങ്ങനെ കുറേ ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്, വ്യത്യസ്തങ്ങളായ ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്. മഴയുമായി ബന്ധപ്പെട്ട് കുറേ ആൾക്കാർ ഓരോ സ്ഥലത്തുള്ള മഴയുടെ ഒരവസ്ഥ അറിയിച്ചുകൊണ്ട് മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പാലക്കാഴി ഭാഗത്ത് മഴ ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ട് അഷ്റഫ് വി പാലക്കാഴി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആയിഷ തോട്ടശ്ശേരി അറ നല്ല മഴയുണ്ടെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഷമീജ പാറാൽ, ഇപ്പോൾ മഴയില്ല, നല്ല മഴക്കാറുണ്ട്, ഇടിയുമുണ്ട്, അങ്ങാടിപ്പുറം ഭാഗത്ത് മഴ ഇല്ലയെന്നാണ് ആയിഷ അങ്ങാടിപ്പുറം പറഞ്ഞത്. അപ്പോൾ
1: നമുക്ക് രണ്ടാമത്തെ ഒരു ചോദ്യം ചോദിക്കാൻ തോന്നുന്നുണ്ട്.
0: ആ,
1: രണ്ടാമത്തെ ഒരു ചോദ്യം നേരത്തെ വന്നിട്ടുള്ളത് എന്ന് പറയുന്നത്, വെള്ളത്തിൽ ജീവിക്കുന്നതും എന്നാൽ വെള്ളം കുടിക്കാത്തതുമായ ജീവി ഏതാണ്?
0: വെള്ളത്തിൽ ജീവിക്കുന്നതും എന്നാൽ വെള്ളം കുടിക്കാത്തതുമായ ജീവി ഏത്?
1: വീണ്ടും ഒരു ജീവിനെ പറ്റി തന്നെയാണ് ചോദ്യം.
0: അതെ അതെ.
1: അപ്പം അതിലെന്ത് ചെയ്യാം, ശ്രോതാക്കൾ അറിയുന്ന ആളുകൾ എന്ത് ചെയ്യാം, ഉത്തരം അയക്കുക എന്നുള്ളതാണ്.
0: വെള്ളം കുടിപ്പിക്കുന്ന ചോദ്യമാണ്.
1: അതെ അതെ അതെ അതെ. ഏതായാലും നമുക്ക് അടുത്ത പ്രോഗ്രാമുകളിലേക്ക് പോകേണ്ടതുണ്ട്. നമുക്കൊരു കഥ കേട്ടിട്ട് അടുത്ത പാട്ടാവും അല്ലേ?
0: ഓക്കെ, അപ്പോൾ നമുക്കൊരു കഥ കേൾക്കാം. അപ്പോൾ നല്ലൊരു പാട്ട് നമ്മൾ കേട്ടു അഫ്ലൈൻ്റെ, ഇനി നമുക്കൊരു കഥ കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള കൂട്ടുകാരെ, പീസ് റേഡിയോയിൽ നമ്മളിനി കേൾക്കുന്നത് സ്വഹാബിമാരുടെ സഹചാരികൾ സിമി മുഹമ്മദ്, ഹുസ്ന മലോറം എന്നിവർ എഴുതിയ വിസ്ഡം സ്റ്റുഡൻസ് കുട്ടികൾക്കായി പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകത്തിലെ ചരിത്ര കഥയാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡ് മുതൽ കേട്ടു തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് ആദ്യ അധ്യായം നമുക്ക് കേൾക്കാം. ക്ഷമയ്ക്ക് പ്രതിഫലം സ്വർഗമോ? ബെല്ലടിച്ചു. മദ്രസയിലേക്ക് വന്ന എല്ലാ കുട്ടികളും അവനവന് നിശ്ചയിച്ച സീറ്റിലിരുന്നു. ഉസ്താദ് ക്ലാസ്സിലെത്തി. തലേ ദിവസം ചെയ്തു വരാൻ പറഞ്ഞ ഹോംവർക്കുകൾ കുട്ടികളെല്ലാവരും മേശപ്പുറത്ത് വെച്ചു. പക്ഷേ ഹാമിദ് മോൻ മാത്രം അവന്റെ സീറ്റിൽ നിന്നും എഴുന്നേറ്റില്ല. ബാഗിന് മുകളിൽ തലവെച്ച് കമിഴ്ന്ന് കിടക്കുകയാണ്. ക്ലാസ്സിലെ മിടുക്കനായ കുട്ടിയാണ് ഹാമിദ് മോൻ. നന്നായി പഠിക്കും. കൂട്ടുകാർ പല തവണ അവനെ വിളിച്ചിട്ടും അവൻ എഴുന്നേറ്റില്ല. വീണ്ടും അവന്റെ ബാഗിലേക്ക് അമർന്നു കിടന്നു. ഉസ്താദിനും ഏറെ ഇഷ്ടമുള്ള കുട്ടിയാണ് ഹാമിദ്. നന്നായി പഠിക്കും. അവന്റെ സംശയങ്ങൾ ഒരു മടിയും കൂടാതെ തുറന്നു ചോദിക്കുന്നവൻ. കൂട്ടുകാർക്കിടയിലും അവനെപ്പറ്റി നല്ല അഭിപ്രായമാണ്. ഹാമിദ് മോന് എന്തു പറ്റിയെന്ന് നോക്കാൻ ഉസ്താദ് അവന്റെ അടുത്തേക്ക് ചെന്നു. പതിയെ തട്ടിവിളിച്ചു. ഹാമിദ് മോനെ, എന്തു പറ്റി? ഉസ്താദിന്റെ ചോദ്യം കേട്ടതും അവൻ വിതുമ്പാൻ തുടങ്ങി. ഉസ്താദ് അവനെ ചേർത്ത് പിടിച്ചു കാര്യം തിരക്കി. എന്റെ ഉപ്പച്ചിക്ക് സുഖമല്ല, ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, അവൻ വിങ്ങിയ സ്വരത്തിൽ പറഞ്ഞു. പള്ളിയിലേക്ക് എല്ലാ വക്തിനും ഉപ്പയുടെ കൂടെ ഹാമിദിനെയും ഉസ്താദ് കാണാറുണ്ട്. ആ കാഴ്ച ഏറെ കൺകുളിർമയുള്ളതാണ്. ഹാമിദിന്റെ സങ്കടം കേട്ടപ്പോൾ കൂട്ടുകാർക്കും സങ്കടമായി. ഉസ്താദ് അവനെ ആശ്വസിപ്പിച്ചു. അവന്റെ ഉപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ക്ലാസിന്റെ മുഖാവസ്ഥ മാറാൻ ഉസ്താദ് ഒരു കഥ പറയാൻ തുടങ്ങി. കുട്ടികൾ ശ്രദ്ധയോടുകൂടിയായിരുന്നു ക്ലാസ് കേൾക്കാനിരുന്നത്. ഹാമിദ് മോനും അത്താ റഹ്മഹുല്ല എന്ന ഒരു താബഈ പണ്ഡിതനുണ്ടായിരുന്നു. ഉസ്താദെ, സ്വഹാബത്തിനെ കണ്ട് അവരിൽ നിന്നും ദീൻ പഠിച്ച ആളുകൾക്കല്ലേ താബഈ എന്ന് പറയുക? ഹാമിദ് മോൻ ചോദിച്ചു. അതെ, മിടുക്കൻ. ഉസ്താദ് അവന്റെ തോളിൽ തട്ടി. ഉപ്പ വാങ്ങിത്തന്ന റമദാൻ ചെങ്ങാതി എന്ന പുസ്തകത്തിൽ സ്വഹാബത്തിനെയും താബിഈങ്ങളെയും പറ്റി പറയുന്നത് അവൻ ഓർത്തെടുത്തു. ഉസ്താദ് കഥ തുടർന്നു. ഒരിക്കൽ സ്വഹാബിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സ്വർഗാവകാശികളിൽപ്പെടുന്ന ഒരു സ്ത്രീയെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ? അതെ എന്നവർ ഉത്തരം പറഞ്ഞു. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു സ്ത്രീ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, നബിയേ, എനിക്ക് അപസ്മാര രോഗമുണ്ട്. അത് കാരണം ഞാൻ ഇടയ്ക്കിടെ ബോധം കെടുന്നു. അപ്പോൾ എന്റെ നഗ്നത വെളിവാകുന്നു. താങ്കൾ എനിക്കു വേണ്ടി അല്ലാഹുവോട് പ്രാർത്ഥിക്കണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഈ രോഗം കാരണമുള്ള പ്രയാസത്തിൽ നിങ്ങൾ ക്ഷമിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട്. നിങ്ങൾക്ക് രോഗം മാറലാണ് വേണ്ടതെങ്കിൽ ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യാം. ആ സ്ത്രീ പറഞ്ഞു, ഞാൻ ക്ഷമിക്കാം റസൂലേ. ബോധം കെടുന്ന സമയത്ത് എന്റെ നഗ്നത വെളിവാകാതിരിക്കാൻ താങ്കൾ എനിക്ക് വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കു വേണ്ടി ദുആ ചെയ്തു. ഉസ്താദ് കഥ പറഞ്ഞു നിർത്തി. ഉപ്പയുടെ രോഗം ഹാമിദ് മോനെ സങ്കടപ്പെടുത്തിയിരുന്നു. ക്ഷമിച്ചാൽ സ്വർഗം കിട്ടുമെന്ന അറിവ് അവനിൽ പ്രതീക്ഷ നൽകി. ഇന്ന് ഉസ്താദ് പറഞ്ഞു തന്ന കഥ ഉപ്പയോടുകൂടി പറയണമെന്ന് അവൻ മനസ്സിൽ തീരുമാനിച്ചു. കൂട്ടുകാരെ, രോഗാവസ്ഥയിൽ ക്ഷമ കൈക്കൊള്ളുന്നവർക്ക് സ്വർഗമുണ്ട് എന്ന വലിയ പാഠം ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു അല്ലേ?
1: ഇതുവരെ കേട്ടിട്ടുള്ളത് സ്വഹാബാക്കളുടെ അഥവാ താബികളുടെ ചരിത്രമാണ് കേട്ടിട്ടുള്ളത്. സ്വഹാബാക്കളുടെ സന്തത സഹചാരികൾ എന്ന പുസ്തകത്തിലെ ഒരു താപി പണ്ഡിതൻ്റെ കഥയാണ് നമ്മൾ ഇന്നത്തെ കഥ പറയാം സെഷനിൽ കേട്ടിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, രോഗം വരുന്ന സമയത്ത് അതൊരിക്കലും അതിനെ കുറ്റം പറയുകയൊന്നും ചെയ്യാതെ ക്ഷമിച്ചു നിന്നാൽ നമുക്ക് നാളെ സ്വർഗമുണ്ട് എന്നുള്ള ഒരു സംഭവമാണ് ഹാമിദ് മോൻ്റെ കഥയിൽ നിന്നും ഉസ്താദ് പറഞ്ഞു കൊടുത്ത ചരിത്ര സംഭവം എന്നുള്ളത്. എന്തായാലും നമ്മുടെ ഫീഡ്ബാക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് മായയെ പറ്റിയുള്ള വിശേഷങ്ങളായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ചോദിച്ച ചോദ്യവുമായിട്ട് ഒരുപാട് പേര് അതിൻ്റെ ഉത്തരമായിട്ട് വന്നിട്ടുണ്ട്. നജ്മ മുഹമ്മദ് അലി വളാഞ്ചേരി, ഇവിടെ മഴയില്ല, ചൂടിന് കുറവുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അങ്ങാടിപ്പുറം മഴയില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. നമ്മളേതായാലും ചോദ്യത്തിലേക്ക് കടക്കാൻ തോന്നുന്നുണ്ട്. ചോദ്യം, വെള്ളത്തിൽ ജീവിക്കുന്നത് എന്നാൽ വെള്ളം കുടിക്കാത്തതുമായ ജീവി ഏതാണ് എന്നുള്ളതാണ്.
0: അങ്ങനൊരു ജീവി വെള്ളത്തിൽ താമസിക്കുന്നു ജീവിക്കുന്നതും എന്നാൽ വെള്ളം കുടിക്കാത്തതുമായൊരു ജീവി, അത് കരയിലും വരും. വെള്ളത്തിലും കരയിലും ആയിട്ടുള്ള ജീവി ഗസ് ചെയ്യാൻ പറ്റുമോ? ആമല്ല, വെള്ളം കുടിക്കാത്തൊരു ജീവി. വെള്ളത്തിലും അവർ ജീവിക്കും, കരയിലും ഉണ്ടാവാറുണ്ട്.
3: അപ്പോൾ
0: തവളയാണ് ഉത്തരം. അപ്പോൾ അഫല് അത് ഗസ് ചെയ്തു, തവളയാണ് ശരി ഉത്തരം. അതൊരു നല്ലൊരു ചോദ്യമാണ് അല്ലേ?
1: അതെ അതെ.
0: ആരാണ് ചോദ്യം ചോദിച്ചത്?
1: ചോദിച്ചത് ആയിഷ അങ്ങാടി,
0: ആയിഷ അങ്ങാടിപ്പുറം. അപ്പോൾ ആൾക്കാരെ വെള്ളം കുടിപ്പിക്കുന്ന ഒരു ചോദ്യമാണ് ആയിഷ അങ്ങാടിപ്പുറം ചോദിച്ച്. ഏതാണെങ്കിലും കുറേ ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്. ഉത്തരങ്ങൾ ആദ്യം തവള എന്നുള്ള ശരി ഉത്തരം ആദ്യം അയച്ചത് വീണ്ടും ഹുസൈൻ വി എം മടത്തനാട്ടുകര. ഹുസൈൻക്ക് തന്നെയാണ് വീണ്ടും ശരി ഉത്തരം ആദ്യം അയച്ചത് അല്ലേ? ആ പിന്നെ വ്യത്യസ്തങ്ങളായ ഉത്തരങ്ങൾ വേറെ വന്നിട്ടുണ്ട്. പിന്നെ ഉത്തരങ്ങൾ അയച്ചാരൊക്കെയാണ്? അമീർക്ക ശരി ഉത്തരം അയച്ചിട്ടുണ്ട്.
1: ഫൗസിയ മമ്മു കൊല്ലം കൊയിലാണ്ടി അയച്ചിട്ടുണ്ട് ഉത്തരം. അതുപോലെ
0: അസ്വ കടവത്തൂർ ശരി ഉത്തരം അയച്ചിട്ടുണ്ട്.
1: നജ്മ മുഹമ്മദ് അലി വളാഞ്ചേരി ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. ഏതായാലും അല്ലാതെ ഒരുപാട് ഉത്തരം വന്നിട്ടുണ്ട്. മീൻ വന്നിട്ടുണ്ട്. അതുപോലെ
0: കുളവാഴ, അതൊരു ജീവിയ
1: സസ്യാണ്,
0: സസ്യം
1: അതെ. അപ്പൊ ഏതായാലും ഉത്തരം അയച്ച ശരി ഉത്തരം അയച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയാം.
0: നജ്മ മുഹമ്മദ് വളാഞ്ചേരി ശരി ഉത്തരം അയച്ചിട്ടുണ്ട്.
1: അതെ,
0: ഓക്കെ.
1: നമ്മുടെ കഥ പറയാം സെഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സൽമ ഫറൂഖ് പറഞ്ഞിട്ടുള്ളത്, എൻ്റെ ചെറിയ മോൻ്റെ പേര് ഹാമിദ് എന്നാണ്. കഥയിൽ അവൻ്റെ പേര് കേട്ടിട്ട് അവന് നല്ല സന്തോഷം തോന്നി എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: ഇവിടെ തോട്ടശ്ശേരിയറ നല്ല ഭയങ്കരമായ മഴയും നല്ല ഇടിയൊക്കെ ഉണ്ട്. അപ്പോൾ ചോദ്യം, റെയ്ഹാന ബാനു തോട്ടശ്ശേരിയറ ചോദ്യം കേട്ടിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. എന്താണ് ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഇവിടെ?
1: അതെ, ചോദ്യം രണ്ട് ചോദ്യങ്ങളാണ് കഴിഞ്ഞത്. ഒന്നാമത്തെ ചോദ്യം, തൻ്റെ ശരീരഭാരത്തേക്കാൾ 50 മടങ്ങ് ഭാരം ഉയർത്താൻ കഴിവുള്ള ജീവി, അത് ഉറുമ്പാണ്.
0: ഉറുമ്പാണ്.
1: രണ്ടാമത് വന്ന ചോദ്യം എന്ന് പറയുന്നത്, വെള്ളത്തിൽ ജീവിക്കുന്നതും എന്നാൽ വെള്ളം കുടിക്കാത്തതുമായ ജീവി ഏതാണ് എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരം തവളയാണ്. അപ്പോൾ ആ രണ്ട് ചോദ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചോദിച്ചിട്ടുള്ളത്.
0: നമ്മൾ മറ്റൊരു ചോദ്യം കൂടി വന്നിട്ടുണ്ട് അല്ലേ?
1: അതെ.
0: അപ്പോൾ ആ ചോദ്യം നമുക്ക് ഇവിടെ ചോദിക്കാം. ഏത് നബിയുടെ പരമ്പരയിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം? ഏത് നബിയുടെ പരമ്പരയിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം? ഇപ്പോൾ ഹജ്ജിൻ്റെ മാസം വരാൻ പോവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാരൊക്കെ കേൾക്കുന്നൊരു സംഗതിയാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം നമുക്ക് എല്ലാവർക്കും ഇവിടെ അയക്കാവുന്നതാണ്. നമുക്ക് അഫ്ലൈൻ്റെ മറ്റൊരു പാട്ട് നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അഫ്ലൈൻ്റെ അടുത്തൊരു പാട്ട് പാടാം അല്ലേ? ഇനി എന്ത് പാട്ടാണ് അഫ്ലെ?
3: മലയാളം ഇസ്ലാമിക ഗാനം.
0: മലയാളം ഇസ്ലാമിക ഗാനം അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് അഫ്ലൈൻ്റെ പാട്ട് കേൾക്കാം.

0: മാ ഷാ അല്ലാ, മലയാളം ഗാനവും വളരെ അടിപൊളിയായിട്ട് അഫ്ലേവ് പാടി അല്ലേ. നല്ല സ്വരാണ്, നല്ല സൗണ്ടാണ് അല്ലേ. നമ്മൾ ഇവിടെ പലരും കമൻ്റ് ചെയ്തിട്ടുണ്ട് നല്ല സ്വരം മാഷാ അല്ലാ എന്ന്. അഷ്റഫ് വി പാലക്കാഴി ഇവിടെ ഫീഡ്ബാക്ക് അയച്ചിട്ടുണ്ട്. നേരത്തെ അറബി ഗാനത്തിനെ കുറിച്ച് നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു വന്നത്. ഇവിടെ മലയാളം ഗാനത്തെക്കുറിച്ചും അഫ്ലേവ് പാടിയ മലയാളം ഗാനത്തെക്കുറിച്ചും നല്ല നല്ല ഫീഡ്ബാക്കുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ട് പാട്ടും ഉഷാറായി അഫ്ലേ. അപ്പോൾ ഇനി ഒരു പാട്ടും കൂടി ഇന്ന് പാടേണ്ടി വരും. ഒരു പാട്ട് കൂടി ഉണ്ടാവില്ലേ, കുറച്ച് കഴിഞ്ഞിട്ട് പാടിയാൽ മതി. അങ്ങനെ എല്ലാവരും ഇങ്ങനെ നല്ല നല്ല ഫീഡ്ബാക്കുകൾ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അഫ്ലേൻ്റെ പാട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു പാട്ടും കൂടി ഉണ്ടെങ്കിൽ പാടാം, അല്ലെങ്കിൽ പിന്നെ വേറൊരു ദിവസം വന്നിട്ട് വീണ്ടും പാടേണ്ടി വരും. റെഡി അല്ലേ? ആ പിന്നെ ഈ സ്കൂളുകളിലോ അതുപോലെ തന്നെ അല്ലെങ്കിൽ മദ്രസയിലൊക്കെ ഉള്ള മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടാവും അല്ലേ. സ്കൂൾ തലത്തിൽ ഇത് പിന്നെ ഈ പാട്ടായിരുന്നു പാടി?
1: ഇത് പാടിയില്ല,
0: ഇത് പാടിയില്ല,
1: ഇസ്ലാമിക ഗാനം പാടിയില്ല,
0: ഈ മലയാളം പാടിയില്ല, അറബി പാടിയിരുന്നു അല്ലേ. പ്രൈസൊക്കെ കിട്ടില്ലേ? ആ മാഷാ അല്ലാ.
2: സബ് ജില്ലയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്.
0: സബ് ജില്ലയിൽ പ്രൈസ് കിട്ടിയിരുന്നോ? എ ഗ്രേഡ് കിട്ടിയില്ലേ. ആ മാഷാ അല്ലാ. അപ്പോൾ സബ് ജില്ലയിൽ എ ഗ്രേഡ് കിട്ടിയ പാട്ടാണ് ആ അറബി ഗാനം അഫ്ലേഹ് നേരത്തെ പാടിയത് അല്ലേ. ആ അതുപോലെ തന്നെ മദ്രസയിൽ നടന്ന പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടാകും. ഏതാണെങ്കിലും ഇനിയും കുറേ നല്ല നല്ല പാട്ടുകൾ പഠിക്കണം. അപ്പോൾ ഉമ്മനോട് പഠിപ്പിച്ചുതരാൻ പറയണം, പുതിയ പാട്ടുകളൊക്കെ പഠിച്ചിട്ടേ ചൊല്ലണം, പാട്ടുകൾ പാടണം. ഇവിടെ പിന്നെ നമ്മളെ പെരുന്നാൾ പരിപാടികൾ വരാൻ പോവാണ്, ബലിപെരുന്നാൾ വരാൻ പോവാണല്ലോ. അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള തൽബിയ ബലിപെരുന്നാൾ പരിപാടികളൊക്കെ വരാൻ പോവാണ്. അപ്പം അതിൽ സ്റ്റുഡിയോയിൽ വന്നിട്ട് തന്നെ പാടണം. തൽബിയ പരിപാടികളിലേ സ്റ്റുഡിയോയിൽ വന്നിട്ട് തന്നെ പാടണം, നല്ല നല്ല പാട്ടുകൾ പഠിച്ചു വെക്കുക. റെഡി അല്ലേ? ഇൻഷാല്ലാ. നമ്മൾ ഇത് പറയുമ്പം വോയിസ് ആരും അയക്കില്ല എന്ന് തോന്നുന്നുണ്ട് അല്ലേ. നമ്മുടെ കൂട്ടുകാരൊക്കെ ഇപ്പം വെക്കേഷൻ ആയതുകൊണ്ട് നല്ല ബിസിയാണോ സംശയമുണ്ട്.
2: വയസ്സൊക്കെ നമ്പർ ഒന്ന് പറയാൻ തോന്നുന്നുണ്ട്.
0: അതെ അതെ,
2: 85 90 745 845 ഈ നമ്പറിലാണ് കൂട്ടുകാരെ എന്ത് ചെയ്യേണ്ടത്, വാട്സപ്പിൽ വോയിസ് അയക്കേണ്ടത്. അപ്പം കൂട്ടുകാരുടെ ചെറിയ ചെറിയ പ്രോഗ്രാമുകളൊക്കെ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വിരുന്നൊക്കെ പോയ സ്ഥലത്ത് ഒരുപാട് കൂട്ടുകാരുണ്ടാവും. നിങ്ങളുടെ പ്രോഗ്രാമുകളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ അറിവുകളോ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാവുന്നതാണ് എന്ന് ഒന്ന് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നല്ല അർത്ഥവത്തായ ഗാനം എന്ന് ഫീഡ്ബാക്ക് വന്നിട്ടുണ്ട്, നജ്മ മുഹമ്മദ് അലി വളാഞ്ചേരി. അപ്പോൾ ആ ഗാനം കേട്ടാൽ തന്നെ അറിയാം തൗഹീദിൻ്റെ ഒരുപാട് സന്ദേശങ്ങൾ അതിൽ വിളിച്ചു വന്നിട്ടുണ്ട്. എല്ലാ കാര്യവും അള്ളാഹു വിചാരിച്ചാൽ മാത്രമേ നടപ്പിലാവുകയുള്ളൂ എന്നൊരു തവക്കുലിൻ്റെ ഭാഷയൊക്കെ അതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ മാഷാ അള്ളാഹെന്ന് സലീന തോട്ടശ്ശേരിയറ പറഞ്ഞിട്ടുണ്ട്. ഷംനാദ് ഖാൻ മാഷാ അള്ളാഹ് സൂപ്പർ സോങ്, അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി ഒരു ഫീഡ്ബാക്ക് അയച്ചിട്ടുണ്ട്.
0: അഫ്ലേ, കുറേ ഫീഡ്ബാക്കുകൾ വന്നിട്ടുണ്ട് പാട്ട് നല്ല ഉഷാറായി എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഇനിയും പാട്ടുകൾ പാടണം, പുതിയ പാട്ടുകൾ പഠിക്കണം, എല്ലാവരും കാത്തിരിക്കാണ്. റെഡി അല്ലേ? ഇന്ന് ഒരു പാട്ട് കൂടി ഉണ്ടെങ്കിൽ പാടട്ടോ, നമ്മളിനി പാടക്കുറിപ്പ് കേൾക്കാനുള്ള സമയമായിട്ടുണ്ട്. ഇന്നൊരു പാട്ട് കൂടി വേണമെങ്കിൽ പാടാം, പാടക്കുറിപ്പ് പ്രോഗ്രാം കഴിഞ്ഞിട്ട്. അപ്പോൾ ഉണ്ടെങ്കിലൊന്ന് ആലോചിച്ച് നോക്ക്, ഇല്ലെങ്കിൽ നമുക്ക് വേറെ ദിവസം പാടാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം പറയാൻ തോന്നുന്നു, ധാരാളം ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്.
2: അതെ, നമ്മുടെ ചോദ്യം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് പ്രവാചകന്റെ സന്താന പരമ്പരയിൽപ്പെട്ടതാണ് എന്നുള്ളതാണ്.
0: അതെ,
2: അപ്പം അതിൽ സാധാരണ നമ്മൾ പറയാറുള്ളത് രണ്ട് ഓപ്ഷനാണുള്ളത്, ഒന്നുകിൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാം അല്ലെങ്കിൽ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. അപ്പോൾ ഒരുപാട് പേര് ഇബ്രാഹിം നബി എന്ന് ഉത്തരം അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇബ്രാഹിം നബിയുടെ മക്കൾ തന്നെയാണ് ഇസ്മായിൽ നബിയും ഇസ്ഹാഖ് നബിയും. അപ്പോൾ അവരിൽ ആരുടെ പരമ്പരയാണ് എന്നുള്ളതാണ് ആ ചോദ്യത്തിലൂടെ
0: നമ്മൾ ഉദ്ദേശിക്കുന്നത്.
2: അതെ, ചോദ്യം ചോദിച്ച ആളും അങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. കാരണം ഇത് ജൂതന്മാരെയും മുസ്ലിങ്ങളെയും തമ്മിൽ വേർതിരിക്കാനുള്ളൊരു മാനദണ്ഡമായിട്ട് പറയാറുണ്ട്. അപ്പോൾ അതിൽ ഉത്തരം, ശരി ഉത്തരം എന്ന് പറയുന്നത് ഇസ്മായിൽ നബിയുടെ പരമ്പരയിലുള്ളതാണ്. അപ്പോൾ ഒരുപാട് പേര് ഉത്തരം അയച്ചിട്ടുണ്ട്.
0: ഓക്കെ, അപ്പോൾ ഇസ്മായിൽ നബിയുടെ പരമ്പരയിൽ എന്നുള്ളതാണ് ശരിയായ ഉത്തരം. ഉത്തരം ആദ്യം അയച്ചതാരാണ്? നഫീസ പി എ താമരശ്ശേരി അല്ലേ?
2: അതെ,
0: താമരശ്ശേരി നിന്നും നഫീസ പി എ ആണ് ആദ്യം ശരിയുത്തരം അയച്ചത്, ഇസ്മായിൽ നബി എന്നുള്ള ശരിയുത്തരം അയച്ചത്. അതുപോലെ തന്നെ റെയ്ഹാന ബാനു തോട്ടശ്ശേരിയാറ,
2: ആയിഷ അങ്ങാടിപ്പുറം, സെലീന തോട്ടശ്ശേരിയറ, ഫൗസിയ മമ്മു കൊല്ലം കൊയിലാണ്ടി, അമീർ ടി എടത്തനാട്ടുകര, അതുപോലെ തന്നെ ഹുസൈൻ വി എം എടത്തനാട്ടുകര ഒക്കെ ശരിയുത്തരം അയച്ചിട്ടുണ്ട്.
0: അഷ്റഫ് വി പാലക്കാഴി, ഷാദിയ ഒറ്റപ്പ, അഷ്റഫ് വി പാലക്കാഴി, അവർ കുറച്ച് ആൾക്കാർ ഇബ്രാഹിം നബി എന്ന് അയച്ചിട്ടുണ്ട്.
2: അതെ,
0: അതുപോലെ തന്നെ ലുബീന കെ പി കൊയിലാണ്ടി ഇസ്മായിൽ നബി എന്ന് ശരിത്തരം അയച്ചിട്ടുണ്ട്. ആയിഷ തോട്ടശ്ശേരിയാറ ശരിയുത്തരം അയച്ചിട്ടുണ്ട്.
2: ഷംനാദ് ഖാൻ ഇസ്മായിൽ നബി എന്ന് അയച്ചിട്ടുണ്ട്.
0: ഓക്കെ, അപ്പോൾ
2: അപ്പോൾ
0: അങ്ങനെ
2: സാധാരണ ഖുറൈശികൾ തമ്മിലുള്ള സംസാരങ്ങൾ ഉണ്ടാവാറുണ്ട്. സംസാരങ്ങളിൽ ഒരു ചരിത്രത്തിൽ കാണാം, അവർ വിശ്വസിക്കാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവർ പ്രതീക്ഷിച്ചിരുന്നത് ഇസ്ഹാഖ് നബിയുടെ പരമ്പരയിൽ വരുമെന്നായിരുന്നു. അപ്പം പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് എന്നൊക്കെ അവർക്കറിയാം, അങ്ങനെ ഒരു പ്രവാചകൻ വരുമെന്നൊക്കെ അറിയാം. പക്ഷെ അവർ വിചാരിച്ച പരമ്പരയിലൂടെ അല്ലാത്തത് കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കൂല എന്നുള്ളൊരു ധാർഷ്ട്യാണ് അവർക്കുണ്ടായിരുന്നത്. അത് പലപ്പോഴായിട്ട് പല ചരിത്രത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല കുടുംബക്കാരും അവരുടെ ഉപ്പമാരും ഇളപ്പമാരൊക്കെ ഉള്ള സംസാരത്തിൽ അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ വിചാരിക്കാത്ത ഒരു പരമ്പരയിലൂടെ വന്നതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നുള്ളത്.
0: ജൂത ക്രൈസ്തവർ മാറി നിൽക്കാനുള്ളൊരു കാരണം ആ കാലത്ത് അല്ലേ?
2: അതെ.
0: ഓക്കെ,
2: അപ്പം ഏതായാലും നമുക്ക് ഒരു പാഠക്കുറിപ്പ് കേട്ടിട്ട് തിരിച്ചു വരാം.
0: നേരത്തെ ഇവിടെ അഫ്ലൈൻ്റെ പാട്ടിനെ കുറിച്ച് പാട്ട് നല്ലോണം നന്നായിട്ടുണ്ട് എന്ന് റെയ്ഹാന ബാനു തോട്ടശ്ശേരിയാറ അവിടെ കമൻ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പാഠക്കുറിപ്പ് കേൾക്കാം.
1: الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين ونصلي ونسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد പ്രിയ നിറഞ്ഞ കൂട്ടുകാരെ, വിദ്യാർത്ഥികളെ, നമ്മുടെ പാഠക്കുറിപ്പ് എന്ന ഈ ഒരു സെഷനിൽ ഇൻഷാല്ലാ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അമാനത്ത് എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ്. അമാനത്ത് എന്ന് പറഞ്ഞാൽ അതൊരു അറബി വാക്കാണ്. അതിൻ്റെ മലയാളം ഉത്തരവാദിത്ത നിർവഹണം എന്നതാണ്. ഉത്തരവാദിത്തം നിർവഹിക്കുക, നമ്മളൊരാൾ നമ്മളടുത്തൊരു കാര്യം ഏൽപ്പിച്ചാൽ അത് കൃത്യമായി നിർവഹിക്കുക എന്നതാണ്. അതിൻ്റെ പല ഏരിയകൾ, പല ഭാഗങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അപ്പം അതിലൊന്നാമതായി പറയാനുള്ളത് അള്ളാഹുമായി ബന്ധപ്പെട്ട ഒരു അമാനത്ത് ഏറ്റെടുക്കുന്ന ആളുകളാകാൻ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ അടുത്ത് ധാരാളം അമാനത്തുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹിനെ മാത്രം ആരാധിക്കണം, അള്ളാഹ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിർബന്ധമാക്കിയ കാര്യങ്ങളൊക്കെ ചെയ്യണം, പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അറിയിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ ഏറ്റെടുക്കണം എന്നത് അള്ളാഹു നമുക്ക് അമാനത്ത് ആക്കിയതാണ്. ആ കാര്യങ്ങൾ നമ്മൾ ആദ്യമായി പിന്നെ ഗൗരവത്തോടെ കാണുകയും ജീവിതത്തിൽ ഏറ്റെടുക്കുകയും ചെയ്യണമെന്നതാണ്. അപ്പോൾ ഈ നിലക്ക് നമ്മൾ ഇസ്ലാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അതല്ലാതെ പൊതുവായി നമുക്കിടയിലുണ്ടാകുന്ന ധാരാളം ഏൽക്കലും ഏൽപ്പിക്കലുകളും ഒക്കെ ഉണ്ടാകും. നമുക്ക് ഏൽപ്പിക്കപ്പെട്ട ജോലി, ഇപ്പോൾ ഉദാഹരണം പറയണേ ക്ലാസ്സിലെ ലീഡർ, ക്ലാസ്സിലെ സ്കൂളിലെ ക്ലാസ്സിലെ ലീഡർ, മദ്രസയിലെ ക്ലാസ്സിലെ ലീഡർ, ലീഡർഷിപ്പ് എന്ന ആ ഉത്തരവാദിത്തം അവൻ ഏറ്റെടുത്തു. ക്ലാസ്സിൻ്റെ ലീഡറാണ് ഞാൻ എന്ന ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. അപ്പം പിന്നെ അത് കൃത്യമായി നിർവഹിക്കണം. ക്ലാസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്ലാസ് ടീച്ചറിനെ അറിയിക്കേണ്ട ഡ്യൂട്ടി, ക്ലാസ്സിൻ്റെ ഡിസിപ്ലിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഒരു ലീഡറിൻ്റെ അണ്ടറിലാണ് എല്ലാം വരിക. അപ്പോൾ ആ ലീഡർ എന്ത് ചെയ്യണം? ലീഡർ പിന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ശ്രദ്ധിച്ചു മുന്നോട്ട്. അപ്പോൾ അതൊരു ഉത്തരവാദിത്തമാണ്, അതൊരു റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മളത് കൃത്യമായി നിർവഹിച്ചിരിക്കണം എന്നുള്ളതാണ്. വിശ്വാസികളുടെ ഒരു ഗുണമായിട്ടാണ് ഖുർആൻ അതിനെ പഠിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. വല്ലദീന ഹും ലി അമാനാത്തിഹിം വ അഹ്ദിഹിം റാഊൻ. വിശ്വാസികളെ പറ്റി അള്ള പരിണന്തരങ്ങൾ തങ്ങളുടെ അമാനത്തുകളും കരാറുകളും പാലിക്കുന്നവരാണ് നടന്നത്. സൂറത്തുൽ മുഅ്മിനൂൻ എന്ന സൂറത്തിലാണ് അള്ളാഹ് ഈ ഒരു ഭാഗം പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു പറയുന്നു, ഇന്നല്ലാഹ യഉമുറുകും അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹ وإذا حكمتم بين الناس أن تحكموا بالعدل إن الله نعم ما يعظكم به إن الله كان سميعا بصيرا. വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട അമാനത്തുകൾ അവയുടെ അവകാശികൾക്ക് നിങ്ങൾ കൊടുത്തു വീട്ടണമെന്നും ജനങ്ങൾക്കിടയിൽ നിങ്ങൾ തീർപ്പ് കൽപ്പിക്കുകയാണെങ്കിൽ നീതിയോടെ തീർപ്പ് കൽപ്പിക്കണമെന്നും അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. അപ്പോൾ ഒരു നേതാവായി നിൽക്കുന്ന ആൾ അയാൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ കൃത്യമായി സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹം ശ്രദ്ധിക്കണം ആ ആളുകൾക്കൊക്കെ, ഞാൻ ഒരു നേതാവായി നിന്നിട്ട് ഞാൻ നൽകേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി അവർക്ക് നൽകിയിട്ടുണ്ടോ, അവർക്ക് ഞാൻ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായി ചെയ്തു കൊടുക്കുന്നുണ്ടോ എന്നൊരു ശ്രദ്ധ ഒരു നേതാവിന് ഉണ്ടാകണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഒരു വലിയൊരു നേതാവായി, നാട്ടിലറിയപ്പെടുന്ന നേതാവായി മാറണം എന്നൊന്നുമില്ല. നമ്മളൊക്കെ ധാരാളം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണ്, അതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം നമ്മൾ ചെറിയ നിലക്കൊക്കെ ഏറ്റെടുക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കുട്ടികളായിരിക്കും നമ്മൾ ചെയ്യുന്ന ധാരാളം കാര്യങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലത്തെ ലീഡർഷിപ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുക്കാറ്. അപ്പോൾ അതൊക്കെ നമ്മൾ കൃത്യമായി നിർവഹിക്കുന്നവരാണോ എന്നൊരു പരിശോധന നമ്മൾ നടത്തേണ്ടത് എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പ് അൽ അമീൻ എന്നായിരുന്നു നബിയെ വിളിച്ചിരുന്നത്. റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമയെ കച്ചവട സംഘം അവരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി കൊണ്ടുപോകും. നബി കച്ചവടം നടത്തി കൊടുക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമ ലാഭം കിട്ടുന്ന പൈസയടക്കം എല്ലാം ആ മുതലാളിക്ക് കൊണ്ടുപോയി തിരിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഒരു പിന്നെ ഏൽപ്പിക്കപ്പെട്ട വസ്തുക്കളിൽ കളവ് നടത്തി, മോഷണം നടത്തി, മറച്ചു വെച്ച് ഒരു പിന്നെ തട്ടിപ്പ് കാണിക്കുന്ന ഒരു സ്വഭാവം റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം കാണിച്ചില്ല. അതുകൊണ്ട് തന്നെ നബിക്ക് നബിയെ നാട്ടിലുള്ള ആളുകളൊക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ നബിക്ക് അല്ലാമീ എന്ന പേര് വരെ വന്നു എന്നുള്ളത് ചരിത്രം അറിയുന്ന നമുക്ക് ഓരോരുത്തർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ആ അർത്ഥത്തിൽ നമ്മളൊക്കെ പേരില്ലെങ്കിലും അൽ അമീൻ എന്ന ആ ഒരു വിശ്വസ്തൻ എന്ന ഒരു ഗുണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കണം എന്നതാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ, ഖുതുബത്തുൽ വിദാ, ഹജ്ജത്തുൽ വിദായിൻ്റെ അവസാനത്തെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ആ സംസാരത്തിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അമാനത്ത്, ഈ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൻ്റെ ഗൗരവം വളരെ ശ്രദ്ധയോടുകൂടെ നബി പഠിപ്പിച്ചതായി ഹദീസുകളിൽ നിന്നൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് വിദ്യാർത്ഥികളെ, കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിലും, നമ്മൾ പഠിക്കുന്ന സ്കൂളിലാണെങ്കിലും, നമ്മുടെ വീട്ടിലാണെങ്കിലും, നമ്മുടെ മറ്റു കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും ആ ശ്രദ്ധ നമ്മൾ കാണിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അമാനത്ത് വിശ്വസ്തത ഏൽപ്പി ജീവിതത്തിൽ ഏറ്റെടുക്കുന്ന നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അമാനത്തിനെ നഷ്ടപ്പെടുത്തുന്നവൻ്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് നബി പഠിപ്പിച്ചതുപോലെ അതിനെ, ആ ഈമാൻ എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു പേടിയോടുകൂടെ കൃത്യമായി അമാനത്തിനെ ഏറ്റെടുക്കുന്ന ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഭയപ്പെട്ട് നമ്മളെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളൊക്കെ ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അതിനെ നിർവഹിക്കുന്ന മക്കളിൽ, വിദ്യാർത്ഥികളിൽ നമ്മൾ ഉൾപ്പെടുവാൻ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: അപ്പം ഏതായാലും നല്ല അമാനത്ത് നമ്മളെ സാരോപദേശത്തിൽ പറഞ്ഞ അതേ വിഷയം തന്നെയാണ് വീണ്ടും നമ്മൾ പാഠക്കുറിപ്പിൽ ഒന്നുകൂടി വിശദമായിട്ട് കേട്ടിട്ടുള്ളത്. സാരോപദേശത്തിൽ നമ്മൾ ടീച്ചർമാരോടും അതുപോലെ തന്നെ നമ്മുടെ പാരൻസിനോടുള്ള അമാനത്തുകൾ അഥവാ അവരോടുള്ള നമ്മുടെ കാര്യങ്ങൾ ചെയ്യണം, അവർ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കണം എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഇവിടെ അതിൻ്റെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ ലീഡർ മുതലുള്ള ഒരുപാട് കാര്യങ്ങൾ, കൂട്ടുകാർക്കൊക്കെ പരിചയമുള്ള ഒരുപാട് റോളുകൾ ഫൈസൽ അലിക്മി വളരെ മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട്.
0: നേരത്തെ അഫില് പാടിയ പാട്ടിനെ കുറിച്ചുള്ള ഫീഡ്ബാക്കുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വരം സൂപ്പറാണ്, മബ്രൂക്ക്, ബാറക്കല്ലാഹു ഫീക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം മംഗളൂരിൽ നിന്ന്, മംഗലാപുരത്ത് നിന്ന് ഇബ്രാഹിം ക മെസ്സേജ് അയച്ചിട്ടുണ്ട്. അഫിലേ, നമുക്കൊരു വോയിസ് വന്നിട്ടുണ്ട്, ആ വോയിസ് ഒന്ന് കേൾക്കാം.
3: അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഷാദിയാൻ, ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇടനെഞ്ചിൻ തേങ്ങാലടങ്ങാതെ പെരിയോനെ, എന്നെന്നും തേട്ടൻ ഞാൻ തുടരുന്നേ.

മരണമി വാതിലിൽ മുട്ടി വിളിച്ചിടും മുമ്പന്റെ ആജത്ത് വീട്ടേണേ. എന്നും കിനാക്കാനും കഴബാ ഷെരീഫിൽ എത്തിക്കനെ എന്റെ റഹ്മാനെ. ഇടനെഞ്ചിൻ തേങ്ങാലടങ്ങാതെ പെരിയോനെ.

0: മാഷാ അല്ലാ, ഷാദിയ ഒറ്റപ്പാലാണ് ഈ ഒരു പാട്ട് റെക്കോർഡ് ചെയ്ത് അയച്ചിട്ടുള്ളത്. വളരെ മനോഹരമായിട്ട് ഷാദിയ പാട്ട് പാടി അല്ലേ.
1: അതെ, അപ്പം കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇനി ഉള്ള ഈവനിങ് ലൈവുകളിൽ ഇങ്ങനെ വോയിസ് അയക്കാവുന്നതാണ്. നേരിട്ട് സ്റ്റുഡിയോയിൽ വരാൻ പറ്റാത്ത ആളുകൾക്ക് എന്ത് ചെയ്യാം, വോയിസ് ആയിട്ട് നിങ്ങളുടെ പാട്ടോ അല്ലെങ്കിൽ കഥയോ ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ 3 മിനിറ്റിൽ കവിയാതെയുള്ള പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അയക്കാവുന്നതാണ് എന്ന് ഈ ഒരു സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഒരു വോയിസ് കൂടി വന്നിട്ടുണ്ടല്ലേ, നമുക്ക് ആ വോയിസ് കൂടി കേട്ടിട്ട് തിരിച്ചു വരാം.

മഷാല്ല, അച്ചു കൂട്ടുകാരിയാണ് ഒരു പാട്ട് നമുക്ക് കൂട്ടുകാർക്ക് വേണ്ടി അയച്ചിട്ടുള്ളത്. അപ്പോൾ ഏതായാലും മഷാല്ല ബറക്കല്ലാഹു ഫീക്കും. നമ്മൾ ലൈവിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 57 മിനിറ്റായി. അപ്പോൾ ഒരുപാട് മെസ്സേജുകളും ഒരുപാട് നഫ്ലേൻ്റെ നല്ല മനോഹരമായ രണ്ട് പാട്ടുകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇനിയും ചോദ്യങ്ങൾ, ഇപ്പോൾ കുസൃതി ചോദ്യങ്ങളൊക്കെ അയച്ച ആളുകളുണ്ട്. അപ്പോൾ ഏതായാലും ഇൻഷാല്ല ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് ഏതായാലും അതിനുള്ള സമയമില്ല. ഇൻഷാല്ല അടുത്ത എപ്പിസോഡിൽ, നാളെയും എല്ലാ ദിവസവും നമ്മൾ 5 മണി മുതൽ 6 മണി വരെ ഒരുമിച്ചിരിക്കാറുണ്ടല്ലോ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അയക്കാവുന്നതാണ് എന്നുള്ള കാര്യമാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. അപ്പോൾ ഏതായാലും നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നമ്മൾ ഇന്നത്തെ സാരോപദേശം പാഠക്കുറിപ്പൊക്കെ കേട്ടു. ഇനി അതൊക്കെ ജീവിതത്തിൽ പകർത്ത്, അതുപോലെ തന്നെ പ്രാർത്ഥനകളിൽ പരസ്പരം എല്ലാവരെയും ഉൾപ്പെടുത്ത, റേഡിയോ പീസ് റേഡിയോ ടീമിനെയും അതുപോലെ സദാസമയം ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു റേഡിയോ ടീമിനെ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുക. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥനകളിൽ എപ്പോഴും ഉൾപ്പെടുത്തണം എന്നുള്ളൊരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈവനിങ് ലൈവ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാല്ലാ അടുത്ത ദിവസം വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിന്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനി ഓർമ്മ. രാഷ്ട്രീയക്കാരനായ കെ എം മൗലവി. നമ്മോടൊപ്പം ചേരുന്നത് നസറുല്ലാ സ്വലാഹി, കൂടെ സിഹാജുദ്ദീൻ ഇടത്തനാട്ടുകര.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ഓർമ്മ പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഇൻഷാല്ലാ നമ്മൾ പ്രവേശിക്കുകയാണ്. കെ എം മൗലവിയുടെ ജീവിതവും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവും മതപരവുമായിരിക്കുന്ന ബന്ധങ്ങളും സാമൂഹികവും സാംസ്കാരികവുമായി അദ്ദേഹം നടപ്പിലാക്കിയ ഒട്ടേറെ കാര്യങ്ങളും, ജീവിതഗന്ധിയായി അദ്ദേഹം കാത്തുസൂക്ഷിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ മത മൗലിക വിഷയങ്ങളുമൊക്കെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുപാട് കേട്ട് കഴിഞ്ഞു. മൗലികമായിരിക്കുന്ന കാര്യങ്ങളെ ജീവിതത്തിൽ ഇണക്കിപ്പിടിക്കുന്ന സമയങ്ങളിലും രാഷ്ട്രാന്തരീയമായുമുള്ള ഇടപെടലുകളും മറ്റും അദ്ദേഹത്തിൻ്റെ ജീവിതത്തോടൊപ്പം കൊണ്ടു നടക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. എത്രത്തോളമെന്ന് പറഞ്ഞാൽ, അടിയുറച്ച ഒരു കോൺഗ്രസ്സുകാരനായിരുന്ന അദ്ദേഹം വിദേശ വസ്ത്ര ബഹിഷ്കരണത്തിലും ഖാദി പ്രചരണത്തിലുമൊക്കെ പങ്കുവഹിച്ച ചരിത്രം സ്മരണീയമാണ്. അതിനുമപ്പുറം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി തുടങ്ങിയ മാതൃഭൂമി ദിനപത്രത്തിന് ഷെയർ പിരിക്കാനും അദ്ദേഹം മുമ്പിലുണ്ടായിരുന്നു എന്ന് നമ്മൾ കാണുന്നു. അതെ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചരിത്ര വിഷയങ്ങളെ പി എ റഷീദ് സാഹിബ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ ഒരു വഴിയിലേക്കാണ് ഈ ഒരു എപ്പിസോഡ് മിഴി തുറക്കുന്നത്. കെ എം മൗലവിയുടെ രാഷ്ട്രീയം.
4: 1922 മുതൽ 1933 വരെയുള്ള കൊടുങ്ങല്ലൂർ വാസകാലത്താണ് തയ്യിൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ കെ എം മൗലവി എന്ന പ്രശസ്തിയിലേക്ക് ഉയരുന്നത്. അടിയുറച്ച കോൺഗ്രസ്സുകാരനായിരുന്ന അദ്ദേഹം വിദേശ വസ്ത്ര ബഹിഷ്കരണത്തിലും ഖാദി പ്രചാരണത്തിലും പങ്കുവഹിച്ചു. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി തുടങ്ങിയ മാതൃഭൂമി ദിനപത്രത്തിന് ഷെയർ പിരിക്കാനും അദ്ദേഹം ഉണ്ടായിരുന്നു. കൊടുങ്ങല്ലൂരിലെ ജീവിതവും അവിടെ പ്രമുഖ കുടുംബങ്ങൾ തമ്മിലുണ്ടായിരുന്ന കുഴപ്പം പരിഹരിക്കാൻ ആരംഭിച്ച നിഷ്പക്ഷ സംഘം പിന്നീട് കേരള മുസ്ലിം ഐക്യസംഘമായി വളർന്നതും പണ്ഡിത സംഘടനയായ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പിറവിയുമെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമാണ്. മൗലവിയുടെ രാഷ്ട്രീയ വീക്ഷണം എക്കാലത്തും അദ്ദേഹത്തിൻ്റെ മതവീക്ഷണത്തിൻ്റെ ഭാഗം തന്നെയായിരുന്നു. നന്മ പ്രവർത്തിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്ന അധ്യാപനമാണ് അതിൻ്റെ അടിത്തറ. ഐക്യം എന്ന ആശയമാണ് അദ്ദേഹം എക്കാലത്തും ഉയർത്തിപ്പിടിച്ചത്. മാനവരാശിക്കു വേണ്ടി നിയോഗിക്കപ്പെട്ട ഉത്തമ സമുദായം എന്ന ഖുർആനിക പരികൽപ്പന ജീവിതമുടനീളം അദ്ദേഹത്തിൻ്റെ വാക്കിലും പ്രവൃത്തിയിലും പ്രതിഫലിച്ചു. അടിയുറച്ച കോൺഗ്രസ്സുകാരൻ എപ്പോൾ മുതലാണ് മുസ്ലിം ലീഗുകാരനാകുന്നത് എന്നുകൂടി പരിശോധിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വീക്ഷണം വ്യക്തമായി മനസ്സിലാവുന്നത്. മലബാർ കാലത്തെ തുടർന്ന് മലബാറിലുടനീളം അരക്ഷിതാവസ്ഥ സംജാതമായി. ഖിലാഫത്ത് കോൺഗ്രസ് കമ്മിറ്റികൾ നിർജ്ജീവമായി. ഈ നേതൃശൂന്യതയിൽ സാമുദായികമായി സംഘടിക്കുക എന്ന ബോധം വന്നു തുടങ്ങി. 1931 തലശ്ശേരി കേന്ദ്രമായി ആരംഭിച്ച മുസ്ലിം മജ്ലിസ് ഇങ്ങനെ ഒരു സംവിധാനമായിരുന്നു. 1934 കേരള മുസ്ലിം ഐക്യസംഘം പ്രവർത്തനം അവസാനിപ്പിക്കുകയും മുസ്ലിം മജ്ലിസിൽ വിലയം പ്രാപിക്കുകയും ചെയ്തു. സാമുദായികമായി സംഘടിക്കേണ്ടതില്ലെന്ന് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനും മറ്റും അഭിപ്രായമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ചിലർ കോൺഗ്രസ്സിൽ തുടർന്നു. മലബാർ കലാപത്തിൻ്റെ പ്രത്യാഘാതം വളരെ വലുതായിരുന്നു. 6 മാസത്തിനകം 220 അംശങ്ങളിൽ പടർന്ന കലാപത്തിൽ 11,000-ലധികം പേർ കൊല്ലപ്പെടുകയും 15,000-ലധികം പേർ തടവുകാരാക്കപ്പെടുകയും ചെയ്തു എന്നാണ് അനൌദ്യോഗിക കണക്ക്. അന്തമാനിലേക്ക് ഉൾപ്പെടെ പലരെയും നാടുകടത്തി. ഏറനാടും വള്ളുവനാടും പട്ടാള അടിച്ചമർത്തലിനു വിധേയമായി. പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം പട്ടാള താവളങ്ങളും മലബാർ സ്പെഷ്യൽ പോലീസിൻ്റെ ക്യാമ്പുകളും ഉയർന്നു. കലാപബാധിതരെ സഹായിക്കാൻ ആരംഭിച്ച ചില ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും സംസ്ഥാന തലസ്ഥാനമായ മദിരാശി കേന്ദ്രമായി മാപ്പിള അമീലിയ റേഷൻ കമ്മിറ്റി നടത്തിയ നീക്കങ്ങളുമാണ് വീണ്ടും മലബാറിൽ പൊതുപ്രവർത്തനം സാധ്യമാക്കിയത്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ വികാരം ശക്തമായിരുന്നു. 1924 മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ പത്രാധിപത്യത്തിൽ ആരംഭിച്ച അൽ അമീൻ സ്വാതന്ത്ര്യസമരത്തിന് ഊർജം പകർന്നു. പ്രശസ്തമായ ഉപ്പ് സത്യാഗ്രഹത്തെ ജിഹാദുൽ അക്ബർ എന്നാണ് 1930 ജൂലൈ 6 അൽ അമീൻ പത്രം വിശേഷിപ്പിച്ചത്. കലാപത്തെ തുടർന്ന് കോൺഗ്രസ് നേതൃത്വം നിർജ്ജീവമായതിനെ മോഴിക്കുന്നത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിൻ്റെ ഖിലാഫത്ത് സ്മരണകളിൽ വിമർശിക്കുന്നുണ്ട്. 30-കളുടെ സാമുദായികമായ ഒരു ജാഗരണം മലബാറിൽ സംഭവിക്കുന്നുണ്ട്. 1927 സൈമൺ കമ്മീഷൻ ബഹിഷ്കരണത്തിനു ശേഷം 1928 മോത്തിലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരണപരിഷ്കാര നിർദ്ദേശങ്ങൾക്കു വേണ്ട ഒരു കമ്മിറ്റിയെ നിശ്ചയിക്കുകയുണ്ടായി. നെഹ്റു റിപ്പോർട്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇതിലെ ശുപാർശകളിൽ പ്രതിഷേധിച്ചാണ് മൗലാന മുഹമ്മദലി ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസ് വിടുന്നത്. മൗലാന മുഹമ്മദലിയിലെ മനസ്സാവരിച്ച കെ എം മൗലവിയും മൗലാന മുഹമ്മദലിയുടെ മലയാളത്തിലെ ജീവചരിത്രകാരനായ കെ എം സീതി സാഹിബും കോൺഗ്രസിൽ നിന്ന് അകന്നത് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. സീതി സാഹിബിൻ്റെ ഗുരുവും മാർഗദർശിയുമായിരുന്നു കെ എം മൗലവി. ഇവർ രണ്ടുപേരും ഇ കെ മൗലവിയും ഏത് കാര്യവും പരസ്പരം കൂടിയാലോചിച്ചാണ് അഭിപ്രായങ്ങളിൽ എത്തിയിരുന്നത്. സീതി സാഹിബ് 1932 തലശ്ശേരിയിൽ പ്രാക്ടീസ് ആരംഭിച്ചു. 1933 മദ്രാസ് ഗവൺമെൻറ്റിൻ്റെ നടപടിയെ തുടർന്ന് മലബാർ കലാപക്കേസുകളിൽ നിന്നും കുറ്റവിമുക്തനാക്കപ്പെട്ട കെ എം മൗലവി തിരൂരങ്ങാടിയിലെത്തി താമസം തുടങ്ങി. സീതി സാഹിബും കെ എം മൗലവിയും എപ്പോഴും പരസ്പരം കാണുകയും ആശയവിനിമയം നടത്തുകയും ചെയ്യുമായിരുന്നു. തലശ്ശേരിയിലെ മുസ്ലിം ക്ലബ്ബിലെ ചർച്ചകളെ തുടർന്നാണ് 1934 ചന്ദ്രിക വാരികയായി തുടങ്ങുന്നത്. ഇതിനെക്കുറിച്ച് ആലോചിക്കാൻ 1934 റമദാനിൽ ഒരു തറാവീഹിനു ശേഷം തലശ്ശേരി ആലിഹാജി പള്ളി അങ്കണത്തിൽ ചേർന്ന യോഗത്തിൽ കെ എം മൗലവി പങ്കെടുത്തിരുന്നു. ഒരു മുസ്ലിം പ്രസിദ്ധീകരണത്തിൻ്റെ ആവശ്യകത അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. മലബാറിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയ പ്രാധാന്യം നേടിയ തെരഞ്ഞെടുപ്പായിരുന്നു 1934 സെൻട്രൽ അസംബ്ലിയിലേക്ക് നടന്നത്. സൗത്ത് കാനറ മലബാർ നീലഗിരി ഉൾപ്പെട്ട സൗത്ത് വെസ്റ്റ് കോസ്റ്റ് മുസ്ലിം മണ്ഡലത്തിൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും ഹാജി അബ്ദുസത്താർ ഹാജി ഇസ്ഹാഖ് സേട്ടുവും തമ്മിലായിരുന്നു മത്സരം. രണ്ടുപേരും മുസ്ലിം മജ്ലിസുകാരായിരുന്നുവെങ്കിലും അബ്ദുറഹ്മാൻ സാഹിബ് കോൺഗ്രസ് നേതാവും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നായകനുമായിരുന്നു. അക്കാലത്തെ 50 രൂപ നികുതി അടക്കുന്നവർക്ക് മാത്രമായിരുന്നു വോട്ടവകാശം. തെരഞ്ഞെടുപ്പിൽ സത്താർ സേട്ടു ജയിച്ചു. സെൻട്രൽ അസംബ്ലി അംഗം എന്ന നിലയിൽ ഡൽഹിയിൽ മുസ്ലിം നേതാക്കളുമായുള്ള സത്താർ സേട്ടിൻ്റെ അടുപ്പമാണ് തലശ്ശേരിയിൽ ലീഗ് രൂപവൽക്കരിക്കാൻ ഇടയാക്കിയത്.
5: മാഷാല്ലാ, ചന്ദ്രികാ ദിനപത്രം 2014 സെപ്റ്റംബർ 10-11 തീയതികളിൽ പ്രസിദ്ധീകരിച്ച പ്രബന്ധത്തിൽ നിന്നാണ് ഈ വരികൾ നാം കേട്ട് കഴിഞ്ഞത്. പി എ റഷീദ് സാഹിബ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ നിന്നും ചികഞ്ഞെടുത്ത കെ എം മൗലവിയുടെ രാഷ്ട്രീയമായ നീക്കങ്ങളെയും അതോടൊപ്പം മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തെയുമൊക്കെ ഇതിൻ്റെ തുടർച്ചയായി വീണ്ടും എഴുതുന്നുണ്ട്. അടുത്ത എപ്പിസോഡിൽ ഇൻഷാല്ലാ നമുക്ക് അത് കേൾക്കാം. പി എ റഷീദ്, IUML ദേശീയ കൗൺസിൽ അംഗം, മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ്, 1953 ഓഗസ്റ്റ് 27 പഴയകത്ത് മുഹമ്മദ് കുഞ്ഞിയുടെ മകനായി തിരൂർ കൂട്ടായിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. കൂട്ടായി ഹൈസ്കൂൾ, മമ്പാട് MES കോളേജ്, കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജ് എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം. സർക്കാർ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പിൽ അഡീഷണൽ ഡയറക്ടറായിരുന്നു. കാലിക്കറ്റ് സർവകലാശാല പി ആർ ഒ, കേരള പ്രസ് അക്കാദമി അസിസ്റ്റന്റ് സെക്രട്ടറി, കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം, സി എച്ച് മുഹമ്മദ് ക്വായ ചെയർ ഡയറക്ടർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വരികളിലുള്ള ഓർമ്മകൾ ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് മുഴുവനായും കേൾക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഓർമ്മ, രാഷ്ട്രീയക്കാരനായ കെ എം മൗലവി എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് നസറുല്ല സലാഹി, കൂടെ സിഹാജുദ്ദീൻ എടത്തനാട്ടുകര.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാരവികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിൻ്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
7: يا من يرى ما في الضمير ويسمع انت المعد.
8: നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നന്നായി പരിശോധിച്ചും പഠിച്ചുമാണ് എടുക്കാറ്. ഒരു കിലോ ആപ്പിൾ വാങ്ങുമ്പോഴും ഒരല്പം മീൻ വാങ്ങുമ്പോഴും ഒരു പുതിയ വീടിന്റെ നിർമ്മാണം നടക്കുമ്പോഴും ഒരു വാഹനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും പഠനങ്ങളും പരിശോധനകളും നടക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാടുകളോ മതരംഗത്ത് നാം സ്വീകരിക്കുന്ന സമീപനങ്ങളോ പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും ഭിന്നമായി നിൽക്കുന്ന ആശയ ചേരികളുമുണ്ട്. എതിർചേരിയിൽ നിൽക്കുന്ന ആശയങ്ങളെ ഒരിക്കലെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിച്ചിട്ടില്ല. ആദർശരംഗത്തും ആശയപഠന രംഗത്തും ഞാൻ സ്വീകരിക്കുന്ന നിലപാടുകളിൽ കുഴപ്പങ്ങളുണ്ടോ എന്ന സൂക്ഷ്മ പരിശോധനകൾക്ക് നമുക്ക് നമ്മെ വിധേയമാക്കാൻ സാധിക്കണം. നമ്മുടെ ഖബറിൽ നാം തനിച്ചായിരിക്കും. ആരൊക്കെ കാരണമാണോ ആശയ പഠനത്തിൽ നാം പിന്മാറുന്നത്, അവരൊന്നും കൂട്ടിനില്ലാത്ത ഖബറിൽ നാം തനിച്ചായിരിക്കുമെന്ന ചിന്ത, വിചാരണയുടെ വേദിയിൽ നാം ഒറ്റക്ക് മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യം, അത് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിന് പകർന്നു നൽകുകയാണെങ്കിൽ ത്യാഗോജ്വലമായ പുതിയ ജീവിത വഴിയിൽ നമുക്ക് യാത്രകൾ ആരംഭിക്കാൻ തീർച്ചയായും കഴിയും.
1: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആരോഗ്യമുള്ള മനസ്സ് അനുഗ്രഹീത സമൂഹം പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. ഹോമിയോപ്പതി മരുന്നുകൾ എങ്ങനെയെല്ലാം കഴിക്കാം? അവതരിപ്പിക്കുന്നത് ഡോക്ടർ സ്വാദിഖ് തിരൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. ഹോമിയോപ്പതിക് മരുന്നിന് മുറിവണക്കാനുള്ള കഴിവുണ്ടോ? ഈ അടുത്ത കാലത്ത് നമ്മുടെ MLA ഉമാ തോമസ്, അവർ ഒരു അപകടത്തിൽപ്പെട്ടു. അതിൽ നിന്ന് അസുഖമെല്ലാം ഭേദമായി ആരോഗ്യപരമായി നല്ല മാറ്റം സംഭവിച്ച് രാഷ്ട്രീയ രംഗത്തേക്കൊക്കെ വീണ്ടും പ്രവർത്തിക്കാൻ തുടങ്ങിയത് നമ്മൾ കണ്ടു. അപ്പോൾ അവരുടെ ഒരു പ്രസ്താവന, ഹോമിയോ മരുന്ന് ഞാൻ ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ പുതിയൊരു ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരുന്നു. അപ്പോൾ പല ആളുകൾക്കിടയിലുള്ളൊരു സംശയമാണ് ഹോമിയോപ്പതിക് മരുന്നിന് മുറിവുണക്കാനുള്ള കഴിവുണ്ടോയെന്ന്. ഈ പഴകിയ മുറിവുകൾ, ഉണങ്ങാത്ത മുറിവുകൾ, ഇൻറ്റേണൽ ഇഞ്ചുറികൾ, അഥവാ നമ്മുടെ ആന്തരികമായിട്ടുണ്ടാകുന്ന ചില ഇഞ്ചുറികളൊക്കെ, അങ്ങനെ പല മരുന്നുകൾ ഉപയോഗിച്ചിട്ടും സുഖപ്പെടാത്ത മുറിവുകൾക്ക് ഹോമിയോപ്പതിക് മരുന്നുകൾ ഫലപ്രദമായിട്ട് പ്രവർത്തിക്കാറുണ്ട്. ആർണിക്ക, കലണ്ടുല, ഹൈപ്പരിക്കം തുടങ്ങിയ വിവിധ മരുന്നുകൾ മുറിവുണക്കാനായിട്ട് ഉപയോഗിച്ചു വരുന്നു. ഓരോ രോഗാവസ്ഥയിലും രോഗലക്ഷണങ്ങൾക്കും തീവ്രതയ്ക്കും അനുസരിച്ച് വ്യത്യസ്ത ആവർത്തനങ്ങൾ ഉപയോഗിച്ച് ഹോമിയോപ്പതിക് ഡോക്ടർമാരുടെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് ഇത്തരം മരുന്നുകൾ കൊടുക്കാറുള്ളത്. അപ്പോൾ ഒരുപാട് മരുന്നുകൾ ഇതേപോലെ മുറിവുണക്കാനായിട്ട് ഉണ്ട് ഹോമിയോപ്പതിയിൽ. അത് ഒരു ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് ഏത് സമയത്ത് എങ്ങനെയൊക്കെ കഴിക്കണം, ആ ഒരു നിർദ്ദേശം അനുസരിച്ച് കഴിച്ചു കഴിഞ്ഞാൽ പല മുറിവുകളും ഉണങ്ങിയിട്ടുള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. ഇവിടെ പലപ്പോഴും ശ്രദ്ധക്കുറവ് പല മുറിവുകളുടെ കാര്യത്തിലും ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുമ്പോൾ വെരിക്കോസ് അൾസർ, അതായത് പലപ്പോഴും അതിൽ റെസ്റ്റ് വളരെ ആവശ്യമാണ്. പക്ഷെ സ്ത്രീകൾക്ക് റെസ്റ്റ് എടുക്കാനും കഴിയില്ല, അപ്പം മുറിവ് കൂടുതൽ സങ്കീർണമാവുന്നൊരവസ്ഥയിലേക്ക് ചിലപ്പോൾ പോവാറുണ്ട്. അപ്പോൾ അവിടെ ഡോക്ടർമാരുടെ നിർദ്ദേശം കൃത്യമായിക്കൊണ്ട് പാലിച്ച് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇത്തരം മുറിവുകളൊക്കെ ഉണങ്ങുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പം മുറിവുകൾ ഉണക്കാനുള്ള വളരെ നല്ലൊരു കഴിവ് ഹോമിയോപ്പതിക് മരുന്നുകൾക്കുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം.
0: ജസാക്കല്ലാഹു ഖൈറ. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഹോമിയോപ്പതി മരുന്നുകൾ എങ്ങനെയെല്ലാം കഴിക്കാം എന്ന ഒരു ഭാഗമാണ് വിശദീകരിച്ചു നൽകിയത്. അവതരണം ഡോക്ടർ സ്വാദിഖ് തിരൂർ.
2: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ 24 മണിക്കൂറും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ സേവനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന പരിപാടികളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയയ്ക്കുക. അഭിപ്രായങ്ങൾ പ്രോത്സാഹനങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം ചേരുമ്പോഴാണ് ടീം റേഡിയോയ്ക്ക് അതിൻ്റെ നിലപാടുകൾ രൂപപ്പെടുത്തുവാൻ സാധിക്കുക. മറക്കരുത്, ഇനി മുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇൻസൈറ്റ്, ശ്രോതാക്കളുടെ അകക്കണ്ണിലേക്ക് വെളിച്ചമേകുന്ന പ്രോഗ്രാം. സമകാലിക സമൂഹത്തിന് ഖുർആനിന്റെ സാരോപദേശങ്ങൾ എന്ന വിഷയത്തിൽ സംസാരിക്കുന്നത് ഷമീർ മദീനി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാലാ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദന ഇൽമ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ധാരാളം ശത്രുക്കൾ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ, ഇസ്ലാമിൻ്റെ വ്യാപനവും ഇസ്ലാമിൻ്റെ പ്രചാരണവും ഇവിടെ നടന്നു കഴിഞ്ഞാൽ, ഇസ്ലാമിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും ആളുകൾ സ്വീകരിച്ചാൽ തങ്ങളുടെ ബിസിനസ് മാഫിയകൾ തകർന്നു പോകുമെന്നും തങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അംഗീകാരവും സ്വാധീനവും സമ്പത്തുമൊക്കെ ഇല്ലാതെയാകും എന്ന് മനസ്സിലാക്കിയ തിരിച്ചറിഞ്ഞ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ബോധപൂർവം പടച്ചുവിടുന്ന ഒന്നാണ് ഇസ്ലാമോഫോബിയ. ഇസ്ലാമിനെ ഭീതിയുടെ മതമായി അഴുക്കാക്കി ചിത്രീകരിച്ച് അരുക്കാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം. എന്നാൽ അതിനപ്പുറത്ത് ഇസ്ലാമിനെ കൃത്യമായി സത്യസന്ധമായി അറിയാൻ പഠിക്കാൻ തയ്യാറാകുന്ന ഏതൊരു മനുഷ്യനും ബോധ്യപ്പെടുന്നൊരു കാര്യം, ഇസ്ലാം ലോകത്തിന് ഇന്ന് എന്നല്ല എന്നും ആവശ്യമുള്ള ഒന്നാണ് എന്നാണ്. മനുഷ്യൻ്റെ ഏത് പ്രതിസന്ധികൾക്കും ഏത് പ്രയാസങ്ങൾക്കും പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുന്ന, മനുഷ്യനെ മുന്നിൽ നിന്ന് നയിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേക ശാസ്ത്രമാണ്, ദൈവികമായ വെളിപാടാണ്, മാർഗനിർദ്ദേശമാണ് പരിശുദ്ധ ഇസ്ലാം എന്നത്, ആ ഇസ്ലാമിനെ പ്രമാണങ്ങളിലൂടെ പഠിച്ച് അടുത്തു നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആർക്കും ബോധ്യപ്പെടുമെന്നതിൽ തർക്കമില്ല. എത്രയോ കാര്യങ്ങൾ മനുഷ്യ സമൂഹത്തിൽ ഇന്ന് ഏറെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ് സാമ്പത്തിക രംഗത്തെ ചൂഷണങ്ങളും അന്യായങ്ങളും അക്രമങ്ങളും. തനിക്കെങ്ങനെയെങ്കിലും പണം കിട്ടണമെന്നല്ലാതെ അത് അനുവദനീയ മാർഗം ആയ മാർഗമാണോ അന്യായമാണോ അക്രമമാണോ എന്നൊന്നും നോക്കാതെ ഏത് വിധേനയും സമ്പാദിക്കാനും പണം വാരിക്കൂട്ടാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ആളുകൾ സ്വാഭാവികമായും എന്തു ചെയ്യും? അയാൾ ഭക്ഷണപദാർത്ഥങ്ങളുടെ നിർമ്മാതാവും വിതരണക്കാരനുമാണെങ്കിൽ അതിലൂടെ ആളുകൾക്ക് അവരുടെ ശരീരത്തിന് ആരോഗ്യത്തിന് ഹാനികരമായ വല്ലതുമാണോ, അപകടം വരുത്തോ എന്നൊന്നും പരിശോധിക്കാതെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ലാഭമെന്ന രീതിയിൽ ആളുകളെ കൊന്നാലും പ്രകൃതിയെ നശിപ്പിച്ചാലും സമൂഹത്തിൽ അപകടങ്ങൾ സൃഷ്ടിച്ചാലും അതൊന്നും കുഴപ്പമല്ല, എൻ്റെ അക്കൗണ്ടിലേക്ക് എൻ്റെ പോക്കറ്റിലേക്ക് പൈസ കിട്ടണം എന്ന് മാത്രം ചിന്തിക്കുന്ന ആളുകൾ, അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശക്തമായ ഇടപെടലുകളും ഉപദേശങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അയ്യുമാ ലഹ്മിൻ നബതമിൻ സുഹ്തിൻ ഫന്നാറു ഔലാബി. ഏതൊരു മനുഷ്യൻ്റെ മാംസഭാഗങ്ങൾ ഹറാമിലൂടെ തടിച്ചുകൊഴുത്ത് വളർന്നു വരുന്നുവോ നരകത്തീയായിരിക്കും അതിനേറ്റവും അർഹപ്പെട്ടത് എന്ന്. അഥവാ ഒരാളുടെ ന്യായമായ അവകാശങ്ങൾ നമ്മൾ ഹനിച്ച് അല്ലെങ്കിൽ അനർഹമായി കരസ്ഥമാക്കുന്നുവെങ്കിൽ, അതൊരു നയാ പൈസയാണെങ്കിൽ പോലും, ഒരു ചെറിയ സംഖ്യയാണ് എങ്കിൽ പോലും, നമുക്ക് അർഹതയില്ലാത്തത് നമ്മൾ വാങ്ങിക്കൊണ്ടുപോയാൽ, നമ്മളത് അപഹരിച്ചെടുത്താൽ, അത് നമ്മൾ ഭക്ഷണമായി കഴിച്ചാൽ, വാഹനമായി ഉപയോഗിച്ചാൽ, വീടായി ഉപയോഗിച്ചാൽ, എങ്ങനെയാണെങ്കിലും അതിനൊക്കെ മറുപടി പറയേണ്ടി വരും. നരകത്തീയായിരിക്കും നമ്മളെ കാത്തിരിക്കുന്നത് എന്ന ഉത്ബോധനത്തിലൂടെ, ഉപദേശത്തിലൂടെ സാമ്പത്തിക രംഗത്തെ കൃത്യമായ ഒരു ധാർമ്മികത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, അവിടുന്ന് പറഞ്ഞു, പരലോകത്ത് നമ്മളെല്ലാവരും മരണശേഷം ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരപ്പെടും. ആദ്യം സൃഷ്ടിച്ച അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും നമ്മെ സൃഷ്ടിക്കാൻ യാതൊരു പ്രയാസവുമില്ല. ആ പടച്ചിറബ് കൊണ്ടുവന്ന് വിചാരണയുടെ കോടതിയിൽ നിർത്തുന്ന രംഗം, ആ സന്ദർഭത്തിൽ സമ്പത്തിനെ സംബന്ധിച്ച് രണ്ട് ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന്, ആ ചോദ്യം അതിന് കൃത്യമായ മറുപടി നൽകിയതിന് ശേഷമല്ലാതെ നിന്നിടത്ത് നിന്ന് കാലൊന്നും മാറ്റിച്ചവിട്ടാൻ അള്ളാഹു അനുവദിക്കുകയില്ല. ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസത്തിൽ ഒരു മനുഷ്യനും തന്റെ കാൽപാദങ്ങൾ നീക്കാൻ, ഒരടി മാറി നിൽക്കാൻ, നീങ്ങി നിൽക്കാൻ സാധിക്കുകയില്ല. മൂന്ന് നാല് ചോദ്യങ്ങളുണ്ടാകും, ആ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകിയതിന് ശേഷമല്ലാതെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാമ്പത്തികമായ കാര്യങ്ങളെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. വ അൻ മാലിഹി, സമ്പത്തിനെക്കുറിച്ച് ചോദ്യമുണ്ടാകും, സമ്പത്തിനെക്കുറിച്ച് രണ്ട് ചോദ്യം. മിൻ ഐനക്തസബഹു വഫീമ അംഫഖഹു, ഏത് വിധേന, ഏത് മാർഗത്തിലൂടെ നീ ആ സമ്പത്ത് സമ്പാദിച്ചു? അത് ഹറാമിലൂടെയാണോ, അന്യായത്തിലൂടെയാണോ, അക്രമത്തിലൂടെയാണോ, കളവിലൂടെയും ചൂഷണത്തിലൂടെയും ചതിയിലൂടെയും വഞ്ചനയിലൂടെയും ഒക്കെയാണോ? എങ്കിൽ തീർച്ചയായും ആ ചോദ്യത്തിൽ നീ പരാജയപ്പെടും. ഇനി സമ്പാദിച്ചത് ന്യായമായ മാർഗത്തിലൂടെയാണെങ്കിൽ തന്നെ, അനീതിയില്ലാതെ, കൊള്ളയില്ലാതെ, ചതിയില്ലാതെ, വഞ്ചനയില്ലാതെ, മാന്യമായ രീതിയിലാണ് സമ്പാദിച്ചത് എങ്കിൽ പോലും, വഫീമ അംഫഖഹു, അത് ചെലവഴിച്ചത് എങ്ങനെയാണ്? എന്റെ സമ്പത്ത് ഞാൻ തോന്നിയതുപോലെ ചെലവഴിക്കും എന്ന മനോഭാവമാണോ? കുടുംബത്തിലും പരിസരത്തിലും സമൂഹത്തിലുമൊക്കെ അവശരും അശണരുമായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിക്കുന്ന സഹോദരങ്ങളും സുഹൃത്തുക്കളും നാട്ടുകാരുമൊക്കെ ഉണ്ടായിട്ട് അവരെ പരിഗണിക്കാതെ, ശ്രദ്ധിക്കാതെ, അവർക്കൊന്നും ചെലവഴിക്കാതെ, ആഡംബരത്തിലൂടെ ദൂർത്തടിച്ച് തോന്നിയതുപോലെ ചെലവഴിച്ച്, കാരണം ഞാനുണ്ടാക്കിയ പൈസ ഞാൻ ചെലവഴിക്കും, തോന്നിയതുപോലെ എനിക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യും, നിങ്ങളാരാ ചോദിക്കാൻ എന്ന രീതിയിലാണെങ്കിൽ അവിടെയും അള്ളാഹു തടഞ്ഞു നിർത്തുമെന്നാണ്. വഫീമ അംഫഖഹു, ഏത് മാർഗത്തിൽ ചെലവഴിച്ചു എന്നത്. അപ്പോൾ ഇങ്ങനെ കൃത്യമായി സാമ്പത്തിക രംഗത്തെ അച്ചടക്കവും വളരെ വ്യക്തമായ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും നൽകുന്ന ഇസ്ലാം ഈ രാജ്യത്ത് വേണോ, ഈ സമൂഹത്തിന് ആവശ്യമുണ്ടോ എന്ന് പരിശോധിച്ചാൽ മനസാക്ഷിയെ അംഗീകരിക്കുന്ന സമൂഹത്തിൽ സന്തോഷവും സമാധാനവും നിർഭയത്വവും ഒക്കെ കളിയാടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഇസ്ലാമിനെ ഭീതിയോടുകൂടി കാണുകയല്ല ചെയ്യേണ്ടത് ചെയ്യുക, മറിച്ച് ഇസ്ലാമിനെ ഇവിടെ സ്വീകരിക്കുകയും ആദരിക്കുകയും പ്രചരിപ്പിക്കുവാനും അതിൻ്റെ ആശയങ്ങൾ സമൂഹത്തിലേക്ക് സന്നിവേശിപ്പിക്കുവാനുമുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. അതേപോലെ തന്നെ മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന മറ്റൊരു വലിയ പ്രതിസന്ധിയാണ് മനസ്സമാധാനമില്ല എന്നത്. സ്വസ്ഥതയും സമാധാനവും നിർഭയത്വവും കിട്ടാത്തതുകൊണ്ട് അലയുകയാണ് മനുഷ്യന്മാർ. എവിടെയെല്ലാം ചെന്ന് ഏതിലൂടെയെല്ലാം ശാന്തി കിട്ടും, സമാധാനം കിട്ടും എന്നന്വേഷിച്ച് നടക്കുന്ന ആളുകൾ, അതിന് ഏറ്റവും നല്ല ഒരു പരിഹാരം, ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തരുന്നു. നമ്മുടെ എല്ലാം സ്വന്തം കൈകളിൽ തന്നെയുണ്ട്, അത് ശരിയായ രീതിയിൽ നമ്മൾ വിനിയോഗിച്ചാൽ മതി എന്ന രീതിയിലാണ് പ്രവാചകന്റെ ഉപദേശം. അതായത് ഇന്ന് ആളുകൾ സങ്കടപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാരണം തൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളുടെ വലിപ്പവും വിശാലതയും കാണുവാനും നോക്കുവാനും തയ്യാറാകുന്നതിന് അപ്പുറത്ത് കിട്ടാതെ പോയ ഒന്നോ രണ്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചാണ് ആളുകളുടെ ചിന്തയും ആലോചനയും വർത്തമാനങ്ങളും എല്ലാം. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങൾ നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കണം. നിങ്ങൾക്ക് സ്വന്തമായി കിടന്നുറങ്ങാൻ ആരും ഇറക്കിവിടാത്ത ഒരു വീടെങ്കിലും ഉണ്ടെങ്കിൽ, അതൊരു ചെറ്റക്കൂരയാണെങ്കിലും സ്വന്തമായിട്ടുണ്ടെങ്കിൽ വാടക കൊടുക്കേണ്ടതില്ല, ആരും നിങ്ങളെ ഇറക്കിവിടുകയില്ല. സൗകര്യങ്ങൾക്ക് ചിലപ്പോൾ ചില പരിമിതികളും കുറവുകളും ഉണ്ടെങ്കിലും, അതുണ്ടെങ്കിൽ അതുപോലും ഇല്ലാത്ത എത്രയോ ആളുകളുണ്ട് നിങ്ങളുടെ പരിസരത്തിൽ, അറിവിൽ, കുടുംബത്തിൽ, നാട്ടിലൊക്കെ, അവരെ നിങ്ങൾ കാണണം, ഓർക്കണം. അതേപോലെ നിങ്ങൾക്ക് രണ്ട് കാലുകൾക്കും വൈകല്യങ്ങളില്ല, രണ്ട് കൈകൾക്കും പ്രയാസങ്ങളില്ല, പിടിക്കാനും നടക്കാനും ഓടാനും ചാടാനും ഒക്കെ പറ്റുന്ന ആരോഗ്യ സൗകര്യങ്ങളുണ്ടെങ്കിൽ, ഇതൊന്നും ഇല്ലാത്ത എത്ര ആളുകളുണ്ട്, അവരെ നിങ്ങൾ കാണണം, കേൾക്കണം, ഓർക്കണം. അതല്ലാതെ കുറേ കിട്ടിയിട്ടും 99 കിട്ടി, 100 കിട്ടിയില്ലെങ്കിൽ ആ കിട്ടാത്തതിനെ സംബന്ധിച്ചല്ല നിങ്ങൾ പരിതപിക്കേണ്ടത്, വിഷമിക്കേണ്ടത്, സങ്കടപ്പെടേണ്ടത്. കിട്ടിയ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചോർത്ത് അതിന് നന്ദി കാണിക്കാൻ, അത് നൽകിയ പടച്ചറബിൻ്റെ ഉപദേശനിർദ്ദേശങ്ങൾ സ്വീകരിച്ച് ബാധ്യതകൾ നിർവഹിക്കാൻ, ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ തയ്യാറായി കഴിഞ്ഞാൽ ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും, തീർച്ചയായും നിങ്ങൾക്കൊരു പരിഭവവും പ്രയാസവും ഉണ്ടാവില്ല. മാനസികമായ പിരിമുറുക്കങ്ങളും ടെൻഷനും അതേപോലെ തന്നെ ഡിപ്രഷനും ഒന്നും ഉണ്ടാവില്ല. എനിക്കതില്ല, എനിക്കിതില്ല, എനിക്ക് കിട്ടിയത് പോരാ, അതിൽ കുറവ് വന്നു എന്നൊക്കെയുള്ള പരാതികളും പരിഭവങ്ങളുമാണല്ലോ. സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ, സമ്പത്തിൻ്റെ കാര്യത്തിൽ, ഓരോ അനുഗ്രഹങ്ങളുടെയും വിഷയത്തിൽ ആളുകളിങ്ങനെ പ്രയാസങ്ങളും പരിഭവങ്ങളും പറയുമ്പോൾ കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർത്ത് അള്ളാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുമ്പോൾ മനസ്സറിഞ്ഞ്, മനസ്സ് നിറച്ച് അൽഹംദുലില്ലാ എന്ന് പറയാൻ കഴിയാതെ പോകുന്നത് ഈ തെറ്റായ വീക്ഷണം വച്ച് പുലർത്തുന്നതുകൊണ്ടാണ്. ഇല്ലാത്തവരെ കാണാതെ ഉള്ളവരെ, തന്നേക്കാൾ കൂടുതൽ കിട്ടിയ ആളുകളെ മാത്രം കണ്ട് അവരിലേക്ക് മാത്രം കണ്ണു പായിച്ച് അത് കിട്ടാത്തതിൻ്റെ പേരിൽ പരിതപിച്ച് വിഷമിച്ച് നിൽക്കുന്ന ആളുകൾക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല, സ്വസ്ഥതയുണ്ടാവുകയില്ല. അവരുടെ മനസ്സിനെ ശമിപ്പിക്കാൻ, മനസ്സിൻ്റെ ദാഹം ശമിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകുമ്പോൾ പിരാന്ത് പിടിച്ച് നെട്ടോട്ടമൂടുന്ന അവസ്ഥയായിരിക്കും. അതേപോലെ തന്നെ ഇന്ന് ആധുനിക സമൂഹം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന മറ്റൊരു വിഷയമാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ. ഭക്ഷണ സംസ്കാരം തന്നെ ഇന്ന് മാറിയിരിക്കുകയാണ്. താൽക്കാലികമായ സുഖത്തിനും ആസ്വാദനത്തിനും വേണ്ടി എന്താണ് എന്നറിയാതെ എല്ലാം വാരി വലിച്ചു തിന്നുന്ന രീതി. പക്ഷെ ഖുർആൻ പറഞ്ഞത് യാ അയ്യുഹന്നാസ് കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ, അല്ലയോ മനുഷ്യരെ, തീർച്ചയായും നിങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി ഉൽപ്പാദിപ്പിച്ചെന്ന ഭൂമിയിലെ വിഭവങ്ങളിൽ നിന്ന് ഹലാലും ത്വയ്യിബുമായത് ഭക്ഷിക്കുക എന്നാണ്. ഭക്ഷണത്തെ സംബന്ധിച്ച് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന രണ്ട് അടിസ്ഥാനപരമായ നിർദ്ദേശങ്ങൾ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഗുണം നൽകുന്ന, ഫലഭൂയിഷ്ടമായ അല്ലെങ്കിൽ ഗുണമൂല്യങ്ങളുള്ള, പോഷകമൂല്യങ്ങളുള്ള ഭക്ഷണങ്ങളായിരിക്കണം. അതാണ് ത്വയ്യിബ്, വിശിഷ്ടമായ ഭക്ഷണ പദാർത്ഥങ്ങൾ. അപ്പോൾ ജങ്ക് ഫുഡ് ശരീരത്തിന് ഒരു ഗുണവുമില്ലാത്ത, കുറേ അപകടങ്ങളും പ്രയാസങ്ങളും വരുത്തുന്ന ഹാനികരമായ യാതൊന്നും തിന്നാനോ കുടിക്കാനോ പാടില്ല എന്നത് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തെന്ന് പറഞ്ഞത് ഹലാലുമായിരിക്കണം, അള്ളാഹു അനുവദിച്ചതായിരിക്കണം. ഹലാലെന്നത് സ്റ്റിക്കറൊട്ടിച്ച് രാഷ്ട്രീയം കളിക്കാനുള്ള ഒരു സംഗതിയായിട്ടല്ല. നമ്മെ സൃഷ്ടിച്ച, നമുക്ക് വേണ്ടി എല്ലാം ഒരുക്കിത്തന്ന കാരുണ്യവാനായ പടച്ചിറബ് പെർമിറ്റ് ചെയ്തതാണോ അനുവദിച്ചതാണോ അതിന് പറയുന്നതാണ് ഹലാല്. അത് ഭക്ഷണത്തിൽ മാത്രമല്ല, വാക്കിലുണ്ട്, പ്രവൃത്തികളിലുണ്ട്, പെരുമാറ്റങ്ങളിലുണ്ട്, കച്ചവടത്തിലുണ്ട്, ഇടപാടുകളിലുണ്ട്, എല്ലാറ്റിലുമുണ്ട്. നോട്ടത്തിലുണ്ട്, ഇരുത്തത്തിലുണ്ട്, നടത്തത്തിലുണ്ട്, വസ്ത്രം ധരിക്കുന്നത് എല്ലാറ്റിലും അള്ളാഹു അനുവദിച്ചതിന് ഹലാല് എന്നും നിഷിദ്ധമാക്കിയതിന് ഹറാമും എന്നും പറയും. അപ്പോൾ അള്ളാഹു അനുവദിച്ചതായിരിക്കണം നിങ്ങൾ കഴിക്കേണ്ടത്. അള്ളാഹു നിഷിദ്ധമാക്കിയ ശവം, പന്നിമാംസം, അതേപോലെ ചത്തതും ചീഞ്ഞതും ഒക്കെയായിട്ടുള്ള മോശപ്പെട്ട സംഗതികൾ, വിഷലിപ്തമായ സംഗതികൾ, അത് നിങ്ങൾ കഴിക്കരുത്. ഇങ്ങനെ ഹലാലും ത്വയ്യിബുമായ, പടച്ചവൻ അനുവദിച്ചതും നിങ്ങളുടെ ശരീരത്തിന് ഗുണകരവുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ നിങ്ങൾ കഴിക്കുക എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ആ വചനം സൂറത്തുൽ ബക്കറയിലെ 2-ാം അധ്യായം 168-ാമത്തെ വചനത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ആധുനിക സമൂഹത്തിന് ഖുർആനിൻ്റെ ഈ മാർഗനിർദ്ദേശങ്ങൾ വളരെ വിലപ്പെട്ടതാണ് എന്ന് മാത്രമല്ല, അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ, ഖുർആൻ കാണിക്കുന്ന ആ വെളിച്ചം സ്വീകരിച്ചുകൊണ്ട് നിർഭയമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ലോകത്തും നാളെ പരലോകത്തും ശാന്തിയും സമാധാനവും കൈവരിക്കുവാൻ സാധിക്കും. അള്ളാഹു അവൻ്റെ മാർഗനിർദ്ദേശങ്ങൾ പിൻപറ്റുവാനുള്ള ഹൃദയവിശാലതയും സൗഭാഗ്യവും നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
2: മാഷാഅല്ലാ, ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇൻസൈറ്റ്, സമകാലിക സമൂഹത്തിന് ഖുർആനിൻ്റെ സാരോപദേശങ്ങൾ. സംസാരിച്ചത് ഷമീർ മദീനി.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പ്രിയമുള്ളവരെ, പീസ് റേഡിയോയിൽ ഇനി കേൾക്കുന്നത് വോയിസ് ഓഫ് പീസ്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
0: സ്പോട്ട്ലൈറ്റ് ചർച്ചയിലെ പ്രസക്ത ഭാഗമാണ് വോയിസ് ഓഫ് പീസിൽ ഇപ്പോൾ നാം കേൾക്കുന്നത്. അഭിമാനം മോർഫ് ചെയ്യപ്പെടുമ്പോൾ, ഭാഗം ഒന്ന്. വോയിസ് ഓഫ് പീസിൽ അബ്ദുൽ ഹമീദ് മാസ്റ്റർ, ഡോക്ടർ നസീഫ് പി പി എന്നിവർ ചേരുന്നു.
2: മോർഫ് ചെയ്ത ചിത്രങ്ങൾ, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ചിത്രങ്ങൾ, പോൺസൈറ്റുകളിലും ബാക്കിയൊക്കെ അന്യാധീനമായി വളരെയധികം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവും, അതിനെതിരെ പരാതിപ്പെടുകയും അതിനനുസരിച്ച് നടപടിയായിട്ട് മുന്നോട്ട് പോകുന്ന കുടുംബങ്ങളെ നമ്മൾ കണ്ടുകൊണ്ട് പോയി. ഈ ഒരുപാട് ഫോട്ടോസ് സോഷ്യൽ മീഡിയയിലും ബാക്കി മറ്റുമൊക്കെ ആയി ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ പല രൂപത്തിലുള്ളത് വരുന്നത് ഈ കുടുംബങ്ങളോ ഈ ആളുകളോ ഒന്നും അറിയാതെ തന്നെ അതൊരു കച്ചവട ചരക്കായി വേണ്ടാത്ത സൈറ്റുകളിലും ബാക്കിയൊക്കെ അവരുടെ തലയും മറ്റുമൊക്കെ ഉടലൊക്കെ മാറ്റിവെച്ചിട്ട് വരുന്നു എന്നുള്ളത് ഭയങ്കര വേദനാജനകമാണ്. അത് ഭയങ്കര തെറ്റായൊരു സംഗതിയാണ്. കാര്യത്തിൽ പോയ വാരം ചർച്ച ചെയ്യപ്പെടാത്ത ഈ ഒരു വിഷയമാണ് സ്പോട്ട്ലൈറ്റിൽ എടുത്തിരിക്കുന്നത്. എന്താണ് അമിതമാഷതമായി ബന്ധപ്പെട്ട് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്?
3: അല്ലെ, ഈ സൈബർ ലോകത്തെ ചതിക്കുഴികൾ വ്യാപകമായി കൊണ്ടിരിക്കണമെന്നുള്ളത് നമ്മൾക്ക് അറിയാം. നമ്മളിപ്പോൾ ഡിജിറ്റൽ അറസ്റ്റ് എന്നൊരു ഇത് കുറച്ച് ഉണ്ടായി. ഇതുപോലെ തന്നെ ഇപ്പോൾ ലോൺ ആപ്പുകളിൽ പെട്ടുകൊണ്ട് ആളുകൾ ആത്മഹത്യയിലേക്ക് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒരു ഒ ടി പി, എന്തെങ്കിലും ഇത് പറഞ്ഞിട്ട് ഒരു ഒ ടി പി അയക്കാൻ പറഞ്ഞു, ഒ ടി പി അയച്ചാൽ എന്ത് ചെയ്യുന്നു, അക്കൗണ്ട് ഖാലിയാകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പലതും നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് ഈ ലോകത്തെക്കുറിച്ചൊരു ജാഗ്രത ഇനി വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ്. ഇവിടുത്തെ നമ്മൾ ഇപ്പോൾ ഈ മോർഫിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചിലപ്പോൾ ചിലർക്കെങ്കിലും ധാരണക്കുറവുണ്ടായിരിക്കാം. പക്ഷെ നമ്മുടെ ഡിജിറ്റൽ ഇമേജുകൾ അത് പിന്നെ ട്രാൻസ്ഫോം ചെയ്ത് അല്ലെങ്കിൽ മാറ്റി ഒട്ടിച്ച് ചേർത്ത് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കാത്ത അശ്ലീല സ്വഭാവം വരെയുള്ള നമ്മുടെ ചിത്രങ്ങൾ എന്ത് ചെയ്യും, ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്നുള്ളതാണ്. ഇതിനകത്തൂടെ ധാരാളമായിട്ട് ഈ സെക്ഷുവൽ ക്രൈമുകൾ, വയലൻസ് ഇതിനകത്തേക്കൊക്കെ എന്ത് ചെയ്യുന്നു, ഒരർത്ഥത്തിൽ അങ്ങനത്തെ ഒരു ബുള്ളിയിങ്ങിനുള്ള ഒരു സാധ്യത ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഉപ്പ് സംഭവിച്ചു വെച്ചാൽ, നേരത്തെ ഇങ്ങനെ ഈ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് ഉണ്ടാക്കാൻ പ്രൊഫഷണൽസിനെ കഴിഞ്ഞിരുന്നുള്ളൂ. കാരണം അതിനാ മറ്റതിൻ്റെ ടെക്നോളജി ശരിക്കും അറിഞ്ഞ് അല്ലെങ്കിൽ അങ്ങനത്തെ ആപ്പുകൾ ഉപയോഗിക്കാൻ പറ്റായിരുന്നു. ഇപ്പോൾ AI വന്നതോടെ ഇത് വളരെ എളുപ്പമായിട്ടുണ്ട്, പ്രോംപ്റ്റ് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു അപകടം ലോകത്ത് ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു എഡ്ജിലേക്കാണ് ഇപ്പോൾ കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആനിമേഷൻസിലും മൂവീസിലുമൊക്കെ ഇത് നേരത്തെ തന്നെ ഉപയോഗിക്കുന്നുണ്ട്, ഒരു എന്താണ് സ്പെഷ്യൽ ഇഫക്റ്റുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലൊരു തലം സ്പെഷ്യൽ ഇഫക്റ്റിലേക്ക്, ഒരു ക്രൈമിലേക്കാണ് ഇത് പോകുന്നത്. എന്തായാലും ഈ ഇപ്പോൾ ഈ 25-26 തന്നെ ധാരാളം കേസുകൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്കറിയാം, ഇപ്പോൾ കോയമ്പത്തൂരിൽ കഴിഞ്ഞ വർഷം 23 തോന്നുന്നു പെൺകുട്ടികളുടെ, ഒരു കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളുടെ ചിത്രങ്ങൾ ഇതുപോലെ മോർഫ് ചെയ്തതിൻ്റെ പേരിൽ അതേ കോളേജിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിയെ, 20 ആൺകുട്ടിയെ അറസ്റ്റ് ചെയ്ത കേസായി. അപ്പോൾ എവിടെ നിന്നാണ് ഈ ചിത്രങ്ങൾ എടുത്തത് എന്ന് വെച്ചാൽ, ഈ പെൺകുട്ടികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്നാണ് ഇദ്ദേഹം ഈ ചിത്രം എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഇതുപോലത്തെ തമിഴ്നാട്ടിൽ ഒരു സ്ത്രീ, അവർ തൻ്റെ സഹപ്രവർത്തകയുടെ ചിത്രം, അതൊരു തരം വിരോധത്തിൻ്റെ പേരിൽ, ഒഫീഷ്യലായിട്ടുള്ള വിരോധത്തിൻ്റെ പേരിൽ മോർഫ് ചെയ്തു. അപ്പോൾ എന്താ വെച്ചാൽ, ഇത് ഇതുപോലെ തന്നെ ഇവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ചിത്രങ്ങളാണ്. പിന്നെ ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ വള്ളിക്കുന്ന്, നമ്മളീ പറഞ്ഞ പരപ്പനങ്ങാടി ഉണ്ടായ സംഭവം, അതായത് അരിയല്ലൂർ സ്വദേശി നിതിൻ മോഹൻദാസ് എന്ന് പറയുന്ന ഒരു കക്ഷിയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ചിത്രങ്ങൾ കിട്ടിയത്? സോഷ്യൽ മീഡിയയിൽ വളരെ എന്താ പറയുക, പല രീതിയിലും പോപ്പുലറായിട്ടുള്ള അല്ലെങ്കിൽ ഇടപെടുന്ന പെൺകുട്ടികളുടെ ചിത്രങ്ങൾ എടുത്തിട്ടാണ് അദ്ദേഹം മോർഫ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്ന വളരെ കൃത്യമായ ഒരു കാര്യം എന്താണ്, എന്തിനു വേണ്ടി ഈ സോഷ്യൽ മീഡിയ ഒരു അവനവനെ പ്രൊജക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവനവൻ്റെ ഒരു പരസ്യ പ്രചരണത്തിനുള്ള ഒരു ലോകമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നിടത്തുനിന്നാണ് ഈ അപകടം തുടങ്ങുന്നത്. പലപ്പോഴും എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ അച്ഛനമ്മമാർ വരെ ചെയ്യുന്നൊരു അപകടം തങ്ങളുടെ കുട്ടികളുടെ ചെറുപ്രായം തൊട്ടുള്ള ഫോട്ടോകളിലേക്കൊരു ആൽബം, ഇങ്ങനത്തെ ഡിജിറ്റൽ ആൽബമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും. എന്നുവെച്ചാൽ എല്ലാവരും കണ്ടിട്ട് ആസ്വദിച്ചോട്ടെ എന്നാണ്. പക്ഷെ ആലോചിച്ച് നോക്കുമ്പോൾ 12 വയസ്സുള്ള ഒരു കുട്ടിയുടെ ഒരു മുഖവും ചിത്രവും ഉപയോഗിച്ചിട്ട് മോർഫ് ചെയ്ത് ഒരു ചിത്രം ഉണ്ടാക്കി നിൽക്കുക, ഇതാണോ അല്ലേ എന്ന് പോലും അവർക്കും പറയാൻ പറ്റില്ല, വേറുള്ളവർക്കും പറയാൻ പറ്റില്ല. പുതിയതൊക്കെ പക്ഷേ ഇത് വിശ്വസനീയമായി മാറും. ഇപ്പോൾ ധാരാളം നടിമാർ പരാതി, ഇപ്പോൾ ഈ അടുത്ത് ഒരു ബോളിവുഡ് നടി എന്താണ് തൻ്റെ ഒരു സങ്കടം പറഞ്ഞിരുന്നു. അവർ എന്താ വെച്ചാൽ എൻ്റെ ചിത്രം കണ്ട് ഞാൻ തന്നെ എന്ത് ചെയ്തു ഞെട്ടി, എനിക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല, കാരണം നടിയല്ലേ, അപ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും എന്ന രൂപത്തിലൊരു ചിന്താഗതിയുള്ളത്. അപ്പോൾ ഇതേ ചിന്താഗതി ഇത് കാണുന്ന ആളുകൾക്കിടയിലും വ്യാപകമായി മാറുന്നതാണ്. അപ്പോൾ നമ്മുടെന്ന് വെച്ചാൽ നമ്മളെന്താണ് 2-3 കാര്യങ്ങളാണ് ഇതിൽ ജാഗ്രതയായിട്ട് വേണ്ടത്. ഒന്ന്, തീർച്ചയായിട്ടും അനാവശ്യമായി നമ്മളങ്ങനെ എക്സ്പോസ്ഡ് ആകേണ്ട ഒന്നല്ല സോഷ്യൽ മീഡിയ എന്നുള്ള ഒന്ന്. രണ്ടെന്താ വെച്ചാൽ ഇത് കേൾക്കുമ്പോഴേക്ക് പാനിക്കായി മാറി ആത്മഹത്യയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അവനവൊരു ബോധ്യത ഉണ്ടെങ്കിൽ ഇതെൻ്റേതല്ല, ഞാനിങ്ങനത്തെ ഒരു ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് അല്ല എന്ന് 100% ധാരണയും ബോധ്യതയുണ്ടെങ്കിൽ നിർബന്ധമായും അവർ ചെയ്യേണ്ടത് തൻ്റെ മാതാപിതാക്കളെ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ആളുകളെ അറിയിക്കുകയും എന്നിട്ട് പരാതി കൊടുക്കണം. കാരണം ഇത് അല്ല എന്ന് തെളിയിക്കുന്നതിനൊക്കെ ഇപ്പോൾ മാർഗങ്ങളുണ്ട്. ഡിജിറ്റൽ ഫോറൻസിക് ഇതുകളൊക്കെ എന്താണ് ധ്യാനം, അല്ലാതെ തന്നെ നോക്കിയാലും എന്ത് ചെയ്യും, വിലയിൽ ഒരു കുറച്ചുകൂടെ സൂക്ഷ്മമായിട്ട് വിലയിരുത്തിയാലൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഒരു ചിത്രം കാണുമ്പോഴേക്ക് തൻ്റെ അഭിമാനവും തൻ്റെ ജീവിതമൊക്കെ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ തൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ തൻ്റെ തെറ്റിദ്ധരിക്കും എന്ന രൂപത്തിൽ ചിന്തിച്ച് ഉടനെ ജീവിതം അവസാനിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല, മറിച്ച് അതിനെ ഫൈറ്റ് ചെയ്യുന്നതാണ് വേണ്ടത്. മാതാപിതാക്കൾ തീർച്ചയായിട്ടും ഇതിലൊരു ജാഗ്രത ആവശ്യമുണ്ട്. തങ്ങളുടെ കുട്ടികൾ ഈ സോഷ്യൽ മീഡിയയിൽ സജീവമാണെങ്കിൽ അവർ ഇത്തരത്തിലുള്ള ഫോട്ടോകളും മറ്റുമൊക്കെ പങ്കുവെക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നിർബന്ധമായിട്ടും പിൻവലിക്കാനും അത്തരത്തിലുള്ള പ്രവണതകളെ തന്നെ തടയാനും ശ്രമിക്കണം. ഇതല്ലെങ്കിൽ എന്താ വെച്ചാൽ നാളെ ഒരു അപകടം സംഭവിച്ചതിന് ശേഷം ഖേദിച്ചിട്ടോ കരഞ്ഞിട്ടോ കാര്യം ഇല്ലാർത്ഥം. അപ്പോൾ ഈ ഡിജിറ്റൽ ഫുട് പ്രിൻ്റുകൾ എന്ന് പറയുന്നത് ഒരു കാലത്തും ഇല്ലാതെ ആവണില്ല, അതവിടെ കിടക്കുകയാണ്. നമ്മൾ നമ്മളിപ്പോൾ ഡിലീറ്റൊക്കെ ചെയ്തിട്ടുണ്ടാവും പലതും, പക്ഷേ നമ്മൾ വൺസ് നമ്മളൊരു കാര്യം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളൊരു ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ചെയ്യുന്നതോടൊന്നുമില്ല, കാര്യം കഴിയുന്നു പോയി. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ജാഗ്രത എന്തായാലും നിർബന്ധമായിട്ടും വേണം എന്നുള്ളതാണ്. എന്തായാലും ശരി, പോലീസുമായിട്ട് ബന്ധപ്പെടണം. നിലവിലതിനുള്ള നിയമങ്ങൾ അത് എന്തായാലും പിന്നെ ഉപയോഗിക്കാനും ഒക്കെയുള്ള ഒരു നിർബന്ധമായ ജാഗ്രതയാണ് നമുക്ക് ആവശ്യമുള്ളത്. എന്തായാലും ഈ ധാരാളം കേസുകൾ ഇത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു സാമൂഹ്യ ജാഗ്രത ഒരു ഭാഗത്തുണ്ടാവണം. ഇത്തരത്തിലുള്ള പ്രവണതകളിൽ ഏർപ്പെടുന്നവരെ അതിശക്തമായി തന്നെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരികയും അത് രണ്ടാമത്, നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ ഒരു തവണ ചെയ്തവന് രണ്ടാമതും മൂന്നാമതും ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതാണ്. അതിന് കൃത്യമായിട്ടുള്ള ഒരു തടയിടേണ്ടത് ആവശ്യമാണ്.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വോയിസ് ഓഫ് പീസ്, അഭിമാനം മോഫ് ചെയ്യപ്പെടുമ്പോൾ ഭാഗം 1. ഈ വിഷയത്തിൽ അബ്ദുൽ ഹമീദ് മാസ്റ്റർ, ഡോക്ടർ നസീഫ് PP എന്നിവർ നടത്തിയിട്ടുള്ള ചർച്ചയാണ് വോയിസ് ഓഫ് പീസിലൂടെ ഇപ്പോൾ നാം കേട്ടത്.
4: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടി കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്, പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മികാടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ. പീസ് റേഡിയോ.
1: ടു റിയാലിറ്റി.

0: പണ്ടൊരു ചൈനീസ് കർഷകനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു കുതിരയുണ്ട്. അപ്പം ആ കുതിര ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ആലയിൽ നിന്നും കയറ് പൊട്ടിച്ച് കാട്ടിലേക്ക് പോയി. ഇത് കണ്ടപ്പോൾ ആളുകൾ, അയൽവാസികളൊക്കെ കൂടിയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, എന്തോ ഒരു നല്ല കുതിരയായിരുന്നു, അത് കയറ് പൊട്ടിച്ച് പോയല്ലോ, ഭയങ്കര കഷ്ടം തന്നെ, നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു ഭാഗ്യക്കേട് തന്നെയാണല്ലോ, അങ്ങനെ പോകാൻ എന്ത് അങ്ങനെ സംഭവിച്ചു, അങ്ങനെ പോകാറില്ലല്ലോ കർഷകനോട്. അപ്പം കർഷകൻ പറഞ്ഞു, ആയിരിക്കാം. അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആ കുതിര കാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ കൂടെ ഏഴ് കുതിരകളുമുണ്ട്. ഏഴ് കുതിരകളായിട്ടാണ് തിരിച്ചു വരും. ഇത് വന്ന് നിൽക്കുന്ന കണ്ട പയൽവാസികളെല്ലാം ഒരുമിച്ച് കൂടി, ഓ ഭയങ്കര ഭാഗ്യം തന്നെയാണല്ലോ നിങ്ങൾക്ക് ഒന്ന് പോയി എന്ന് വിചാരിച്ചു കൊടുത്തപ്പോൾ എട്ടെണ്ണമായി, അപ്പം നിങ്ങൾക്ക് വല്ലാത്ത ഭാഗ്യമാണല്ലോ കിട്ടിയത്. അപ്പോളയാൾ പറഞ്ഞു, ആയിരിക്കാം. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുതിരകളൊക്കെ ആയി. അതിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഏക മകനാണുള്ളത്. മകൻ ഈ കുതിരപ്പുറത്തൊക്കെ ഇങ്ങനെ മാറിക്കയറി എണ്ണണ്ടല്ലോ, എട്ടെണ്ണം ഉണ്ടല്ലോ. അങ്ങനെ അതിലൊരു കുതിരപ്പുറത്ത് കയറിയ സമയത്ത് അത് വിരൽ പിടിച്ചു, അതിൻ്റെ പുറത്തുനിന്ന് മകൻ വീണ് കാല് പൊട്ടി. അപ്പോൾ ആളുകൾ വന്ന് പറഞ്ഞു, ഓ ആ കുതിര വന്നതിപ്പോൾ ആകെ ഇപ്പയല്ലേ, മോൻ ഇങ്ങനെയൊക്കെ കാല് പിടിച്ചൊന്നും ഇപ്പം നേരാൻ പോകുന്നില്ല, പെട്ടെന്നൊന്നും അത്രക്ക് പൊട്ട വന്നത്, നിങ്ങളൊരു കഷ്ടകാലം തന്നെയാണ്. അപ്പം അയാൾ പറഞ്ഞു, ആയിരിക്കാം. അങ്ങനെ മകൻ കിടപ്പിലായി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ചൈനയിലെ രാജാവിൻ്റെ പട്ടാളക്കാർ ഗ്രാമത്തിലേക്ക് വന്നു. പട്ടാളക്കാർ വന്നിട്ട് ഓരോ വീട്ടിൽ നിന്നും യുവാക്കളായിട്ടുള്ള ആളുകളെ, അല്ലെങ്കിൽ ഒരു കൗമാരക്കാരായ കുട്ടികളെ നിർബന്ധിത സൈനിക സേവനത്തിന് പിടിച്ചുകൊണ്ടുപോയി. അപ്പോൾ ഓരോ വീട്ടിൽ നിന്നും, അവർക്ക് ഇഷ്ടമല്ലല്ലോ മക്കളെ പറഞ്ഞത്, പക്ഷെ പിടിച്ച് നിർബന്ധിച്ച് കൊണ്ടുപോകണം. ഓരോരുത്തരുടെ വീട്ടിൽ നിന്നും കൊണ്ടുപോയി ഇയാളെ വീട്ടിലെത്തി. അദ്ദേഹത്തിൻ്റെ മകനുണ്ടെന്ന് പറഞ്ഞു, ചെറുപ്പക്കാരനാണല്ലോ. മകനെ അടുത്ത് പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ മകന് കാല് പൊട്ടി കിടക്കണം. അപ്പം അത് കണ്ടവർ പറഞ്ഞു, കാല് പൊട്ടിയാളെ കൊണ്ടുപോയിട്ട് കാര്യം,
1: ആകൊരു മകനേ ഉള്ളൂ,
0: ആ ഒരു മകനേ ഉള്ളൂ, കാല് പൊട്ടിയത് പറ്റൂല, വേണ്ടാന്ന് അവർ ഇറങ്ങിപ്പോയി. എല്ലാം കഴിഞ്ഞ പയൽവാസികൾ വന്ന് നിങ്ങളെ മകനെ കൊണ്ടുപോയില്ല. ഓ

0: നഷ്ടപ്പെടുക, യാത്രകളില്ലാതെയാവുക, നമ്മുടെ പ്രോഗ്രാമുകൾക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റാതെയാവുക, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ വരാൻ സാധ്യതയുണ്ട്. അപ്പം കാത്തിരിക്കുക, വെയിറ്റ് ചെയ്യുക,
1: ഒന്ന് കലങ്ങിയിട്ട് തെളിയുമ്പോൾ എന്താന്നുള്ളതൊന്ന് കാത്തിരിക്കാനത് കഴിയില്ല, അപ്പോഴേക്ക് തന്നെ തീരുമാനം എടുത്ത് കഴിഞ്ഞു പോയി.
0: അതെ അതെ, കലങ്ങിത്തെളിയാൻ അല്പം സമയം കൊടുക്കുമ്പോൾ തീർച്ചയായും അവിടെ ആ തെളിച്ചത്തിന് കൂടുതൽ ഭംഗിയുണ്ടാകും, ആശ്വാസമുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
1: ഇതൊക്കെ പറയുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവിടെ ആ ഒരു കാത്തിരിപ്പെന്ന് അല്ലാന്റെ വിധിയിലുള്ള ആ വിശ്വാസത്തിൻ്റെ ഒരു കരുത്തുണ്ടല്ലോ, അതുകൂടി നമ്മൾ ചേർത്ത് വെക്കുമ്പോഴാണ് ഇതിൻ്റെ ചിത്രം നമുക്ക് പൂർത്തിയായി കിട്ടുക.
0: അവിടെ അതിലാണ് ഒന്ന് ഒന്ന് എന്തിനും നമുക്കൊരു നന്മയായിരിക്കാം. റസൂലിൻ്റെ ഒരു ഹദീസ് തന്നെ അവിടെ ഉണ്ടല്ലേ, അജബല്ലി അംരിൽ മുഅ്മിൻ ഇന്ന അംറുഹു കുല്ലഹു ലഹു ഖൈർ. ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണല്ലോ, അവനുണ്ടാകുന്ന ഏത് പ്രയാസത്തിലും ഏത് സന്തോഷത്തിലും അവന് ഒരു എൻഡ് അള്ളാഹുവിലേക്കായിരിക്കും, അതവന് ഖൈറായിരിക്കും എന്ന് റസൂലിൻ്റെ വചനം നമ്മളോട് കൂട്ടിവെക്കാം.

0: ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാലുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തെ ആസ്പദമാക്കി പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാമാണ് റിയാലുസ് സ്വാലിഹീൻ. ഖുർആൻ പാരായണത്തിനു വേണ്ടി ഒരുമിച്ച് കൂടുക. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് നമുക്കൊപ്പം ചേരുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുല്ലാ കിതാബുൽ ഫദാഇൽ, ശ്രേഷ്ഠതകളുടെ കിതാബിൽ 184-ാമത്തെ ബാബ് അധ്യായം, ബാബു ഇസ്തിഹ്ബാബിൽ ഇജ്തിമാഇ അലൽ ഖിറാഅ, ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂടൽ മുസ്തഹബ്ബാണ് എന്നതറിയിക്കുന്ന അധ്യായത്തിൽ നിന്നുള്ള 1023-ാമത്തെ ഹദീസ്. വഅൻ അബി ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമജ്തമഅ ഖൗമും ഫീ ബൈതിൻ മിൻ ബുയൂതില്ലാഹി തആല യത്ലൂന കിതാബല്ലാഹ് വയതദാരസൂനഹു ബൈനഹും إلا نزلت عليهم السكينة وغشيتهم الرحمة وحفتهم الملائكة وذكرهم الله في من عنده رواه مسلم. മഹാനായ സ്വഹാബി അബ്ദുറഹ്മാൻ ബിൻ സഖർ അദ്ദൗസി അൽയമാനി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ അബു ഹുറൈറയാണ് അദ്ദേഹത്തിൻ്റെ, റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമമാണ് അബ്ദുറഹ്മാൻ ബിൻ സഖർ അദ്ദൗസി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ അള്ളാഹുവിൻ്റെ ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമജ്തമഅ ഖൗമുൻ, ഒരു വിഭാഗം ആളുകൾ ഒരുമിച്ച് കൂടുന്നു, ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹി തആല, ഒരുമിച്ച് കൂടുന്നില്ല, വമജ്തമഅ ഖൗമും ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാ, അള്ളാഹുവിൻ്റെ വീടുകളിൽ നിന്നുള്ള ഒരു വീട്ടിൽ ഒരു വിഭാഗവും ഒരുമിച്ച് കൂടുന്നില്ല, യത്ലൂന കിതാബല്ലാഹ്, എന്നിട്ടവർ അള്ളാഹുവിൻ്റെ ഗ്രന്ഥം ഓതുന്നു, വയത്തദാ റസൂനഹു ബൈനഹും, അവർക്കിടയിൽ പരസ്പരം അവർ അതിനെ പഠിക്കുന്നു. അങ്ങനെ ചെയ്താൽ ഇല്ലാ നസലത്ത് അലൈഹി മുസ്സക്കീന, അവരുടെ മേൽ ശാന്തി ഇറങ്ങാതിരിക്കുകയില്ല. വ ഖശിയത്തുഹുമ റഹ്മ, കാരുണ്യം അവരെ പൊതിയുന്നതാണ്. വ ഹഫത്തുഹുമൽ മലായിക്ക, മലക്കുകൾ അവരെ വലയം ചെയ്യുന്നതാണ്. വ ദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു, അള്ളാഹു സുബ്ഹാനഹു വ തആല തൻ്റെ അടുക്കലുള്ളവരോട് ഇവരെക്കുറിച്ച് പറയുന്നതാണ്.

0: സഹോദരങ്ങളെ, ഏറെ അർത്ഥവത്തായ അതല്ലെങ്കിൽ ഇൽമിൻ്റെ, പുണ്യത്തിൻ്റെ, സവാബിൻ്റെ, അജറിൻ്റെ, പ്രതിഫലത്തിൻ്റെ വഴികൾ പഠിപ്പിക്കുന്ന, പ്രതിഫലം നേടിയെടുക്കാൻ വിശ്വാസികൾ പരിശ്രമിക്കേണ്ടുന്നതിൻ്റെ, അതിനുവേണ്ടി ഒരുമിച്ച് കൂടുന്നതിൻ്റെ പ്രാധാന്യത്തെ ഉണർത്തുന്നതായ ഒരു ഹദീസ്. വമജ്തമഅ ഖൗമുൻ, ഒരു വിഭാഗം ഒരുമിച്ച് കൂടുന്നില്ല, ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ല, അള്ളാഹിൻ്റെ വീടുകളിൽ നിന്നുള്ള ഒരു വീട്ടിൽ, യത്ലൂന കിതാബല്ലാഹ്, എന്തിനു വേണ്ടിയാണ് അവർ ഒരുമിച്ച് കൂടുന്നത്? അള്ളാഹുവിൻ്റെ ഗ്രന്ഥം അത് പാരായണം ചെയ്യാൻ വേണ്ടി. വയുൽഹഖു ബിഹാ ദൂറുൽ ഇൽമി വനഹ്വുഹ, ഇൽമിൻ്റേതായ മജ്ലിസുകൾ, അതിനുവേണ്ടി ഒരുമിച്ച് കൂടൽ. വബുയൂത്തുല്ലാഹി ഫിൽ അർളി അൽ മസാജിദ്, അള്ളാഹിൻ്റെ ഭൂമിയിലെ അള്ളാഹുവിൻ്റെ വീടുകൾ അത് പള്ളികളാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹു അസ്സ വജൽ ഹാദിഹിൽ അമാക്കിന ഇലാ നഫ്സിഹി, ഈ സ്ഥലങ്ങളെ തന്നിലേക്ക് ചേർത്തുകൊണ്ടാണ് അള്ളാഹു ഇലാഫത്ത് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. തശരീഫൻ വതഅലീമൻ, അതിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ മഹത്വവും. കാരണം വലി അന്നഹാ മഹല്ലു ദിക്രിഹി, അള്ളാഹുവിനെ ഓർക്കാനുള്ള സ്ഥലമാണത്. അള്ളാഹുവിൻ്റെ കലാമ് പാരായണം ചെയ്യാനുള്ള, നമസ്കാരം കൊണ്ട് റബ്ബിലേക്ക് അടുക്കുന്ന മസാജിദുകൾ, അത് ബൈത്തും മിൻ ബുയൂത്തില്ല, അള്ളാഹുവിൻ്റെ വീടുകളിൽ വെച്ച, അള്ളാഹുവിൻ്റെ വീടുകളിൽപ്പെട്ട വീടുകളാകുന്നു. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഞങ്ങൾ പള്ളിയിലിരിക്കുന്ന സമയത്ത് ഒരു അഅ്റാബി വന്നുകൊണ്ട് അവിടെ മസ്ജിദിൽ മൂത്രമൊഴിച്ച സംഭവമുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്തെല്ലാം അവരിങ്ങനെ അത് ഗൗരവമായിക്കൊണ്ട് മഹ് മഹ് നിർത്തു നിർത്തു എന്നുള്ള അർത്ഥത്തിൽ അവർ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുസ്രിമൂഹു ദഊ ദഊഹു ഫതറക്കൂഹു ഹത്താ ബാൽ, നിങ്ങൾ അയാളെ പ്രയാസപ്പെടുത്തല്ലേ, വിട്ടേക്കൂ, അയാൾ മൂത്രമൊഴിച്ച് കഴിഞ്ഞു. എന്നിട്ടാണ് അയാൾ വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ന ഹാദിഹിൽ മസാജിദ്, നിശ്ചയമായും ഈ മസ്ജിദുകൾ, ലാ തസ്ലഹു ലിശൈഇ മിൻ ഹാദൽ ബൗലി വലൽ ഖദർ, ഈ മ്ലേച്ഛമായ അനാവശ്യമായ മൂത്രമൊഴിക്കാനുള്ള സ്ഥലമൊന്നല്ല. ഇന്നമാ ഹിയ ലിദിക്രില്ലാഹി അസ്സ വജൽ, അള്ളാഹുവിനെ ഓർക്കുന്ന, വസ്സലാത്തി വഖിറാഅത്തിൽ ഖുർആൻ, നമസ്കാരം നിർവഹിക്കുന്ന, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം കിതാബ് പാരായണം ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളാണ് എന്ന്. അപ്പോൾ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വീടുകൾ എന്നത് അൽ മസാജിദു ബുയൂത്തുല്ലാ, മസ്ജിദുകൾ അള്ളാഹുവിൻ്റെ വീടുകളാണ്. അതിൻ്റേതായ മഹത്വവും പ്രാധാന്യവും അതിന് നൽകേണ്ടതുണ്ട്. ആ വീടുകളിൽ, ആ മസ്ജിദുകളിൽ യത്ലൂന കിതാബ അല്ലാ, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പാരായണം ചെയ്യപ്പെടുന്നു. വയ്യ ഖുറാഹു ബാദ്ഹും അലാബാദ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓതിക്കൊടുക്കുന്നു, പഠിക്കുന്നു. വയ്യതദബ്ബറു മഅാനീഹി, അതിൻ്റെ അർത്ഥം പഠിക്കുന്നു. വയ്യതദാറസു അഹ്കാമഹു, വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ഹുക്കുമുകൾ പഠിക്കുന്നു. അത് മറന്നു പോകുമെന്നുള്ളതിനാൽ അതുമായുള്ള നിരന്തരമായ ബന്ധം, അതിന് ഖുർആനെ ഓതുന്ന ആളുകൾ, അത് പഠിക്കുന്ന ആളുകൾ, അത് പഠിപ്പിക്കുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ മസ്ജിദുകളിൽ. സഹോദരങ്ങളെ, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അവനിൽ നിന്നുള്ള ആദരവും വലിയ പ്രതിഫലവും ഫളും എല്ലാം നൽകുന്നതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ വ്യക്തമാക്കുകയാണ് അതിൻ്റെ ശ്രേഷ്ഠത. ഫളുൽ ഇജ്തിമാഇ അലാ തിലാവത്തിൽ ഖുർആൻ ഫിൽ മസ്ജിദി വമുദാറസതിഹി, ഖുർആൻ പരസ്പരം മോദിക്കൊടുത്ത് പഠിച്ച് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന മജ്ലിസുകൾ മസ്ജിദുകളിൽ ഉണ്ടാവണം. അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ ആ കാര്യം ചെയ്യുന്ന ആളുകൾക്ക് നൽകിയ ഒരു മഹത്വം നോക്കൂ സഹോദരങ്ങളെ. അള്ളാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ അവൻ്റെ മസ്ജിദുകളിൽ ഇരുന്നു കൊണ്ട് ഈ കിതാബിനെക്കുറിച്ച് പരസ്പരം ചർച്ച ചെയ്ത് പഠിച്ച് പാരായണം ചെയ്ത് ആ വിഷയത്തിൽ ഇൽമിൻ്റെ, ദിക്റിൻ്റെ മജ്ലിസുകളായിട്ടുള്ള ആളുകൾക്ക്, അന്നദാലിക സബബുൻ ഫീ നുസൂലി സകീനത്തി അലൈഹിം, അവരുടെ മേൽ അള്ളാഹുവിൽ നിന്നുള്ള ശാന്തി ഇറങ്ങാനത് കാരണമാകും. വഹിയ മാ യഹ്സുലു ബിഹി സഫാ ഉൽ ഖൽബ്, ഹൃദയത്തിൻ്റെ ശുദ്ധീകരണം കരസ്ഥമാക്കാൻ. ബിനൂരിൽ ഖുർആൻ, ഖുർആനിൻ്റെ പ്രകാശം കൊണ്ട്. വദഹാ ബിദുൽമത്തിഹിൻ നഫ്സാനിയ, മനസ്സിനെ അന്ധകാരമാക്കുന്ന, ഇരുട്ടാക്കുന്നതായ കാര്യങ്ങളെ പോക്കിക്കളയാൻ അള്ളാഹുവിൻ്റെ കലാമിൻ്റെ പ്രകാശം കൊണ്ട് സാധിക്കും. മഅത്തുമ അനീനത്തി വൽ വഖാർ, അതിനൊരു ശാന്തതയും അതിനൊരു ഗാംഭീര്യവുമുണ്ട്. അതോടൊപ്പം തന്നെ യാതൊരു നിലക്കും ടെൻഷനില്ലാതെ, സംശയമില്ലാതെ, അള്ളാഹുവിൻ്റെ ഖളാഇലും ഖദറിലുമുള്ള തൃപ്തിയിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിച്ചു മുന്നോട്ട് പോകുന്ന ആളുകൾ. വഹാദിഹി സക്കീനത്തു നിഅമത്തുൻ അളീമത്തുൻ മിനല്ലാഹ്, അപ്പോൾ ആ ശാന്തി ലഭിക്കുക, സമാധാനം ലഭിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്, വലിയ നിഅമത്താണ്, വമ്പിച്ച അനുഗ്രഹമാണ്. ടെൻഷനില്ലാതെ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയതിൽ തൃപ്തിപ്പെട്ട് സക്കീനത്ത്, ശാന്തി, സമാധാനം, അതാണ്. ഹുവല്ലദീ അൻസല സക്കീനത്ത ഫീ ഖുലൂബിൽ മുഅ്മിനീൻ, അവനാണ്, അള്ളാഹുവാണ് സത്യവിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ശാന്തി സക്കീനത്ത് ഇറക്കിയിട്ടുള്ളത്. ലിയസ്ദാദു, എന്തിനു വേണ്ടിയാണ്? അവർക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി. ഈമാനം ഈമാനിഹിം, അവരുടെ വിശ്വാസത്തിൻ്റെ കൂടെ വിശ്വാസത്തെ, ഈമാനിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി. അത് വിശ്വാസികൾക്ക് ലഭിക്കുന്നതാണ് ആ ഒരു തുമഇനീനത്ത്, ആ ഒരു സമാധാനം, സക്കീനത്ത്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഹൃദയങ്ങൾക്ക് ശാന്തത ലഭിക്കുന്നത്, സമാധാനം ലഭിക്കുന്നത്, അടക്കം ലഭിക്കുന്നത്, ഒതുക്കം ലഭിക്കുന്നത് അള്ളാഹുവിൻ്റെ കലാമിലൂടെയാണ്. അതിന് വലിയ പ്രാധാന്യമാണുള്ളത്. രണ്ടാമത്തെ ഒരു അനുഗ്രഹം എന്നുള്ളത് വഖശിയത്തുഹും, അവരെ ഖത്തഹും വസതറത്തുഹും, അവരെ പൊതിയുന്നതാണ്, അവരെ മറക്കുന്നതാണ് റഹ്മത്തുല്ലാഹി അസ്സവജൽ, അള്ളാഹുവിൻ്റെ കാരുണ്യം. മൂന്നാമതായിക്കൊണ്ട് അവർക്ക് ലഭിക്കുന്നത് വഹഫത്തുഹും അൽ മലായിക്ക, ഇൽത്തഫു ഹൗലഹും, അവർക്ക് ചുറ്റും വലയം ചെയ്തുകൊണ്ടുണ്ടാകും. തഅലീമല്ലി സനീഇഹിം, അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കുള്ള ബാധരവെന്നോണം, അവർക്കുള്ള ബഹുമാനമെന്നോണം, മഹത്വത്തിൻ്റെ കാരണത്താൽ. വസ്തിമാ അൽ ദിക്രിഹിം അല്ലാഹു അസ്സ വജൽ, അത് കേൾക്കാൻ വേണ്ടി ഒരുമിച്ചുകൂടിയിരിക്കുന്ന ആളുകൾക്ക്. നാലാമത്തെ കാര്യം വദക്കറഹും അല്ലാഹു ഫീമൻ ഇന്ദ, അല്ലാഹു സുബ്ഹാനഹു വതആല തൻ്റെ അടുക്കലുള്ളവരോട്, മിനൽ മലഇൽ അഅല, മലക്കുകൾ എല്ലാം ഉള്ളതായ ആ മലഉൽ അഅലയിൽ, വഹിയ തബഖത്തുൽ ഊലാ മിനൽ മലായിക്ക, മലക്കുകളുള്ള ഫസ്റ്റ് സ്റ്റേജാണത്. അല്ലാഹു അവരോട് പറയും, അവരോട് അഭിമാനം പറയും, എൻ്റെ അടിമകളതാ ഒരുമിച്ചുകൂടി അള്ളാഹുവിൻ്റെ കലാം പാരായണം ചെയ്ത് അത് പഠിച്ച് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു എന്ന്. നോക്കൂ സഹോദരങ്ങളെ, നമ്മളെക്കുറിച്ച് അങ്ങനെ മലഉൽ അഅലയിൽ പരാമർശിക്കപ്പെടുന്നു. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം, നമ്മളിവിടെ അള്ളാഹുവിൻ്റെ മസ്ജിദിലിരുന്നു കൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന പാരായണം ചെയ്യുന്ന ഒരവസ്ഥയിലാണോ എങ്കിൽ നമ്മുടെ പേര് പരാമർശിക്കപ്പെടുകയാണ് അവിടെ അൽ മലഉൽ അഅലയിൽ. ദീർഘമായ ഹദീസിൻ്റെ ഒരു ഭാഗമായിക്കൊണ്ട് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബത്തൻ മിൻ ഖുറബി ദുനിയ നഫസ അല്ലാഹു അൻഹു ഖുർബത്തൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ, ഒരു സത്യവിശ്വാസിയുടെ പ്രയാസം ആരെങ്കിലും നീക്കിക്കൊടുത്താൽ ഖിയാമത്ത് നാളിൽ അവൻ്റെ പ്രയാസത്തെ അള്ളാഹു നീക്കിക്കൊടുക്കും. ഒമൻ യസ്സറ അലാ മുഅ്സിരിൻ യസ്സറ അല്ലാഹു അലൈഹി ഫി ദുനിയ വൽ ആഖിറ, ഒരു പ്രയാസപ്പെടുന്നവൻ്റെ പ്രയാസത്തെ നീക്കിക്കൊടുത്താൽ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവൻ്റെ ബുദ്ധിമുട്ട് പിന്നെ ദുനിയാവിൽ നീക്കിക്കൊടുത്താൽ ആഖിറത്തിൽ, ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹ് അത് എളുപ്പമാക്കി കൊടുക്കും. ഒരാൾക്ക് ഒരാളുടെ പ്രയാസപ്പെടുന്നവൻ്റെ പ്രയാസം ഈസിയാക്കി കൊടുത്താൽ അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും എളുപ്പമാക്കി കൊടുക്കും. ഒമൻ സത്ര മുസ്ലിമൻ സത്രഹു അല്ലാഹു ഫി ദുനിയ വൽ ആഖിറ, ഒരു മുസ്ലിമിൻ്റെ ഐബിനെ, കുറവിനെ, ന്യൂനതയെ മറച്ചുവെച്ചാൽ ദുനിയാവിൽ ആഖിറത്തിലും അള്ളാഹു അവൻ്റെയും കുറവുകളെ മറച്ചുവെക്കും. അല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫി ഔനി അഖീഹി, ഒരാൾ തൻ്റെ സഹോദരനെ സഹായിക്കുന്നിടത്തോളം കാലം അള്ളാഹു അവനെ സഹായിച്ചു കൊണ്ടിരിക്കും. ഒമൻ സലക്ക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹല അല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന, ആരെങ്കിലും അറിവന്വേഷിച്ചു കൊണ്ടൊരു മാർഗത്തിൽ പ്രവേശിച്ചാൽ സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു സുബ്ഹാനഹു വതആല അവന് എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. തുടർന്നാണ് ഈ കാര്യം പറയുന്നത്, ഓമജ്തമഅ ഖൗമും ഫീ ബൈത്തി മിൻ ബുയൂത്തില്ലാ, അള്ളാഹുവിൻ്റെ വീടുകളിൽ വെച്ച് ഒരു വീട്ടിൽ ഒരുമിച്ചു കൂടുന്ന ഒരു ഭാഗം ആളുകൾ, എന്നിട്ട് അള്ളാഹുവിൻ്റെ കിതാബ് പാരായണം ചെയ്ത് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അവിടെയാണ് സക്കീനത്ത് ഇറങ്ങിയിട്ടല്ലാതെ ഇല്ല, അവിടെ കാരുണ്യം പൊതിഞ്ഞിട്ടല്ലാതെ ഇല്ല, മലക്കുകൾ വലയം ചെയ്യുന്നതാണ്. വദക്കറഹും അല്ലാഹു ഫീമൻ ഇൻദഹു, അല്ലാഹു സുബ്ഹാനഹു വതആല തൻ്റെ അടുക്കലുള്ളവരോട് ഇവരെക്കുറിച്ച് പറയും. തുടർന്ന് അവസാനം പറയുന്നുണ്ട്, വമൻ ബത്തഅ ബിഹി അമലുഹു ലം യുസ്രിഅ ബിഹി നസബുഹു, അമലുകൊണ്ട് ഏതൊരാൾ പിന്നിൽ നിൽക്കുന്നുവോ അവൻ്റെ തറവാട് കൊണ്ട് അവന് മുന്നിലെത്താൻ സാധ്യമല്ല എന്ന്. കർമ്മങ്ങൾ, അശ്രാന്ത പരിശ്രമങ്ങൾ, ഈമാനോടെ ഇഖ്ലാസോടെയുള്ള കർമ്മങ്ങൾക്ക് മാത്രമാണ് സഹോദരങ്ങളെ പ്രതിഫലമുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് അവിടെ അവസാനിപ്പിക്കുന്നത്, ഒരു വലിയ അമൽ ചെയ്യാൻ വേണ്ടി, ഇൽമോടുകൂടി അമൽ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടാണ്. അല്ലാതെ റബ്ബിൽ തവക്കുലാക്കി കുടുംബത്തിൻ്റെ മഹിമ പറഞ്ഞുകൊണ്ടിരിക്കാനല്ല, മറിച്ച് ഏതെങ്കിലും ആളുകൾ അന്നമൻ ബത്ത അബിഹി അമലുഹു, അമലുകൊണ്ടൊരാൾ പിന്നിലാണ് എങ്കിൽ ഒരിക്കലും ലം യുസ്രിഅ ബിഹി നസബു, അവൻ്റെ കുടുംബം കൊണ്ടും അവന് മുന്നിലെത്താൻ സാധ്യമല്ല, കുറഞ്ഞ അമലേ ഉള്ളൂ. അവന് വലിയ കുടുംബക്കാരനാണ് തറവാട് എന്നുള്ളത് കൊണ്ട് രക്ഷപ്പെടാനോ മുന്നിലെത്താനോ സാധ്യമല്ല, മറിച്ച് അശ്രാന്ത പരിശ്രമവും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള അങ്ങേയറ്റത്തെ പരിശ്രമവും, ഖുർആൻ പഠിക്കുക, ഖുർആനുമായുള്ള ബന്ധം, അതിനുവേണ്ടി ഒരുമിച്ചിരിക്കുക, അത് മുദാഖറ നടത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ ജിബ്രീൽ വന്നുകൊണ്ട് പാഠം നോക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വഫാത്തായ സമയത്ത് രണ്ട് പ്രാവശ്യം പാഠം നോക്കുകയുണ്ടായി എന്ന്. മാത്രമല്ല അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ആ ഒരു അവസ്ഥ, കാരുണ്യം പൊതിയപ്പെടുന്നതായ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സാന്നിധ്യമുള്ളതായ മജിലിസുകൾ, അത് ഖുർആൻ പാരായണം ചെയ്യുന്ന ഇബാദത്തിൻ്റെ ഇൽമിൻ്റെ ഹൽക്കാത്തുകളാണ്. മനുഷ്യന് എവിടെ ഒരുമിച്ച് കൂടിയാൽ, എന്നാൽ അള്ളാഹുവിൻ്റെ മസ്ജിദുകൾക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ട് എന്നതും കൂടി അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ ഈ ഗ്രന്ഥം അത് ബുദ്ധി കൊടുത്ത് ആലോചിച്ച് ചിന്തിച്ച് അതിനെക്കുറിച്ച് മുദാക്കറ നടത്തി അത് മനസ്സിലാക്കിക്കൊണ്ട് ഹാദ ബലാഗുൽ ലിന്നാസ് അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ളതാണ്. ഓ വഹിയ ഇലയ്യ ഹാദൽ ഖുർആൻ ലിഉന്ദിറകും ബിഹി വമൻ ബലഗ് അത് കൊണ്ട് താക്കീത് ചെയ്യാനുള്ളതാണ് ഈ ഗ്രന്ഥം. ونزلنا عليك الكتاب تبيانا لكل شيء وهدى ورحمه وبشرى للمسلمين എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട് ഖുർആനിൽ. സന്മാർഗ്ഗമുണ്ട്, കാരുണ്യമുണ്ട്, മുസ്ലിമീങ്ങൾക്ക് അതിൽ സന്തോഷവാർത്തയാണുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അൽ ഖുർആനു ഹുജ്ജത്തുൽ ലക്ക അലൈക, ഖുർആൻ ഒരു പക്ഷേ നിനക്ക് അനുകൂലമായും പ്രതികൂലമായും വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതാ ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുക, ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യാതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി അത് ഓതുന്ന ആളുകൾക്ക് അത് റെക്കമെൻഡ് ആണ്. ഖിയാമത്ത് നാളിൽ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാം, വഹു അഅലമു കിതാബിൻ വസ്ദഖു കിതാബിൻ ഏറ്റവും മഹത്വമേറിയ സത്യസന്ധമായ ഗ്രന്ഥമാണത്. ഈമാനുള്ള ആളുകൾക്ക് അതൊരു പ്രൊട്ടക്ഷനാണ്. അതിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞാൽ, ഗഫ്ലത്ത് കൊണ്ട് തിരിഞ്ഞു കളഞ്ഞാൽ അവൻ ഖേദിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഖുർആൻ പഠിക്കാനും അത് പാരായണം ചെയ്യാനും അതറിയാനും വേണ്ടി മസ്ജിദുകളിലേക്ക് പുറപ്പെടുക, അതിനുവേണ്ടി അവിടെ ഇരിക്കുക. ഖുർആൻ പഠനത്തിൻ്റെ ഏതെല്ലാം അവസരങ്ങളുണ്ടോ അത് നഷ്ടപ്പെടുത്താതിരിക്കുക. അള്ളാഹുവിൻ്റെ മസ്ജിദുകൾ, കൽബുകൾ മസ്ജിദുമായി ബന്ധപ്പെട്ട ആളുകൾ അർശിൻ്റെ തണൽ ലഭിക്കുന്ന ആളുകളാണ്. ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾക്കത് റെക്കമെൻഡായിട്ടുമുണ്ട്. എല്ലാ നിലക്കും കാവലും പ്രൊട്ടക്ഷനും ജീവിതത്തിലെ നന്മയും എല്ലാ വലിയ നേട്ടങ്ങളും നേടിയെടുക്കാൻ സാധിക്കുന്നത് അള്ളാഹുവിൻ്റെ കലാമിലൂടെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അള്ളാഹു സുബ്ഹാനഹു വതാല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
1: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാലുസ് സാലിഹീൻ ഇമാം നവവി റഹ്മഹുല്ലയുടെ റിയാലുസ് സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് ഖുർആൻ പാരായണത്തിനു വേണ്ടി ഒരുമിച്ച് കൂടുക ഈ വിഷയത്തിൽ വന്ന ഹദീസ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, ഷമീർ മദീനി, ഹംസ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
2: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് അടക്കം. ആദ്യത്തെ ചോദ്യം, ഇഷാനു പള്ളിയിൽ പോകുന്ന ഒരു വ്യക്തിക്ക് ഇഹ്തികാഫിന്റെ നിയ്യത്തോടെ തറാവി നിസ്കാരം കഴിയുന്നതുവരെ കഴിച്ചു കൂട്ടാൻ പറ്റുമോ എന്നാണ്.
3: ഇഹ്തികാഫിന്റെ ചുരുങ്ങിയ സമയം എത്ര എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അഥവാ നിശ്ചിതമായി ഇത്രയും സമയമുണ്ടെങ്കിൽ മാത്രമേ ഇഹ്തികാഫ് ആവുകയുള്ളൂ എന്ന് നിജപ്പെടുത്തുന്ന തെളിവുകളൊന്നും വന്നിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ആ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ നിമിത്തം കാരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്തികാഫ് ആചരിച്ച ആ പൂർണ്ണമായ ഇഹ്തികാഫിൻ്റെ രീതി 10 ദിവസമാണ്. 10 രാവും 10 പകലുമായി റമദാനിലെ അവസാനത്തെ 10 ദിവസം പൂർണ്ണമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്തികാഫിരിക്കുമായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുന്ന വഫാത്തിൻ്റെ തൊട്ടടുത്ത ആ റമദാനിൽ 20 ദിവസം ഇഹ്തികാഫിരുന്നിട്ടുണ്ട്. അപ്പോൾ റമദാൻ അല്ലാത്തപ്പോഴും ഇഹ്തികാഫിരിക്കാൻ പറ്റുമോ? പറ്റുമെന്നാണ്. റമദാനിൽ മാത്രം എന്ന് പ്രത്യേകം അതിന് നിബന്ധനയില്ല. റമദാനിൽ അവസാനത്തെ 10 ദിവസവും ആവുക എന്നതൊക്കെ അതിൻ്റെ പൂർണ്ണതയുടെ ഭാഗമാണ്. എന്നാൽ ചുരുങ്ങിയ സമയം, ഒരാൾക്ക് പകൽ സമയത്ത് ജോലിയും മറ്റ് തിരക്കുകളുമൊക്കെയുണ്ട്, രാത്രി അയാൾക്ക് സമയമുണ്ട്, ആ സമയത്ത് അയാൾ ഇഹ്തികാഫ് നിയ്യത്ത് വെച്ച് പള്ളിയിലിരുന്നാലോ? തീർച്ചയായും അത് പറ്റും. എന്നാൽ പള്ളിയിൽ കയറുമ്പോൾ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ ഇരിക്കുന്നതിന് ഇഹ്തികാഫിൻ്റെ നിയ്യത്ത് വെച്ച് ഇഹ്തികാഫ് എന്ന രീതിയിൽ ഇരിക്കുന്ന ഒരു മാതൃക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയോ സഹാബത്തിൻ്റെയോ നടപടിക്രമങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് അത് ഒരു പുണ്യകർമ്മം എന്ന രീതിയിൽ പഠിപ്പിക്കുവാനോ പ്രേരിപ്പിക്കുവാനോ സാധ്യമല്ല. അല്ലെങ്കിൽ അതിന് ന്യായമായ പ്രമാണങ്ങളോ തെളിവുകളോ കാണാൻ കഴിഞ്ഞിട്ടില്ല. കുറേ സമയം, ഒരു രാത്രി അല്ലെങ്കിൽ ഒരു രാത്രിയുടെ ഒരു നിശ്ചിത ഭാഗം നമ്മൾ പള്ളിയിൽ തന്നെ ഇരിക്കാൻ. എങ്കിൽ സ്വാഭാവികമായും അതിന് എത്തിക്കാഫിൻ്റെ ഒരു നെയ്യത്തിൽ നമുക്ക് ഇരിക്കാം. അല്ലാത്തത് പള്ളിയിൽ താമസിക്കുക, പള്ളിയിൽ സമയം കഴിച്ചു കൂട്ടുക, അത് പുണ്യകർമ്മമാണ്. എത്തിക്കാഫ് എന്ന രീതിയിലേക്ക് വന്നില്ലെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ ഭവനമായ പള്ളി, ആ പള്ളിയിൽ സന്ദർശിച്ച് പല നിയ്യത്തുകൾ നമുക്ക് അതിൻ്റെ പിന്നിൽ കൊണ്ടുവന്ന് നിരവധി പുണ്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. വുളുവോടുകൂടി പള്ളിയിൽ കയറുമ്പോൾ തഹിയ്യത്ത് നമസ്കാരം സുന്നത്ത് നമുക്ക് നമസ്കരിക്കാം. വുളുവിൻ്റെ രണ്ടറക്കാലത്ത് എന്ന നിയ്യത്ത് കൂടി നമുക്കതിൽ ചേർത്ത് നമസ്കരിക്കാം. അതേപോലെ തന്നെ മറ്റ് നമസ്കാരങ്ങളുടെ പ്രത്യേക സമയങ്ങളാണെങ്കിൽ ആ നമസ്കാരങ്ങളൊക്കെ പള്ളിയിൽ നമസ്കരിച്ച് ഒരു നമസ്കാരം കഴിഞ്ഞ് മറ്റൊരു നമസ്കാരം പ്രതീക്ഷിച്ചിരിക്കലൊക്കെ പ്രത്യേകം പ്രത്യേകം പുണ്യമുള്ള കാര്യങ്ങളാണ്. അതല്ലാതെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് പള്ളിയിൽ കയറിയിരിക്കുമ്പോൾ ഇഅ്തികാഫ് എന്ന നിയ്യത്ത്, അതിന് നമ്മൾ പ്രമാണങ്ങൾ കണ്ടിട്ടില്ല, കാണുന്നില്ല. അതുകൊണ്ട് ആ രീതിയിൽ നിന്ന് മാറി പള്ളിയിൽ കഴിച്ചുകൂട്ടുന്ന ആ സമയത്തിൻ്റെ, പള്ളിയിൽ കഴിയുന്നതിൻ്റെ പുണ്യം പ്രതീക്ഷിക്കുക എന്നതാണ് ആ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അള്ളാഹു കൂടുതൽ കൂടുതൽ പുണ്യങ്ങൾ നേടിയെടുക്കാനും സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ.
2: റമളാനിൽ പകലിലോ രാത്രിയിലോ അത്ര പോലുള്ള സുഗന്ധങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ വിധി എന്താണെന്നാണ്?
3: അപ്പോൾ നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം സുഗന്ധം ഉപയോഗിക്കാമെന്നതാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ സുഗന്ധം ഉപയോഗിക്കൽ വിലക്കിയിട്ടില്ല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പൊതുവേ പുണ്യമായ, ആളുകൾക്ക് ആശ്വാസം നൽകുന്ന നന്മയുടെ കൂട്ടത്തിലാണ് സുഗന്ധത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. പള്ളിയിൽ പോകുമ്പോൾ, പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ, ആളുകളുമായി ഇടപഴകുമ്പോഴൊക്കെ അവർക്ക് ഒരു മോശം സ്മെല്ല് എഫക്റ്റ് ചെയ്യാതിരിക്കാൻ, ആർക്കും സന്തോഷവും നല്ല മനസ്സും തോന്നുന്ന സുഗന്ധം ഒരു വിശ്വാസിയുടെ ശുദ്ധപ്രകൃതിയുടെ ഭാഗമായി ഇസ്ലാം പഠിപ്പിച്ച ഒരു സംഗതിയാണ്. അത് പ്രത്യേകം പുണ്യമുള്ള കാര്യമായി പെരുന്നാളിനും അതേപോലെ ഉള്ള സന്ദർഭങ്ങളിലുമൊക്കെ സുഗന്ധം പൂശുന്നത് പ്രത്യേകം പുണ്യമുള്ളതായി പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു കാര്യം നോമ്പിൻ്റെ സമയത്ത് പാടില്ലാത്തതായിരുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രത്യേകം ഉണർത്തുമായിരുന്നു, വിലക്കുമായിരുന്നു. ഏതുപോലെ നമ്മളൊക്കെ ഒതുവെടുക്കാറുണ്ട്, വായിൽ വെള്ളം കുപ്പിളിക്കാറുണ്ട്, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അത്യാവശ്യം നന്നാക്കി തന്നെ ചെയ്യാൻ വേണ്ടി പറയുകയും നിർദ്ദേശിക്കുകയും ചെയ്ത ഹദീസുകൾ നമുക്ക് കാണാം. പക്ഷേ ഇല്ല അൻ തകൂന സ്വായിമൻ, ഈ മൂക്കിൽ നന്നായി വെള്ളം വലിച്ചു കയറ്റി മൂക്കിൽ നിന്ന് വെള്ളം പിഴിഞ്ഞു കളയണം, അങ്ങനെ മൂക്ക് വൃത്തിയാക്കണം എന്ന് പഠിപ്പിച്ചപ്പോൾ പ്രത്യേകം പറഞ്ഞു നോമ്പുകാരനായിരിക്കുമ്പോഴൊഴികെ. അപ്പോൾ നോമ്പുകാരനാകുമ്പോൾ അങ്ങനെ പാടില്ല എന്നർത്ഥം. അതുപോലെ സുഗന്ധത്തിൻ്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു വിലക്കോ ഒരു നിയന്ത്രണമോ പറഞ്ഞിട്ടില്ല. മാത്രമല്ല സുഗന്ധം നമ്മൾ അനുഭവിക്കുന്നു എന്നല്ലാതെ ഭക്ഷണം പോലെ വെള്ളം പോലെ എന്തെങ്കിലും അകത്തേക്ക് കടന്നു പോകുന്നൊരു സാഹചര്യം അതിലില്ല. സുഗന്ധമുണ്ടാക്കിയ പൊടി മൂക്കിൽ പൊടി കയറ്റി വലിക്കുന്ന അല്ലെങ്കിൽ വായിലൂടെ ഇട്ട് ചവയ്ക്കുന്ന അങ്ങനത്തെ ഒരു അവസ്ഥയൊന്നും അല്ലല്ലോ. സ്വാഭാവികമായും നമ്മൾ ഉപയോഗിക്കുന്ന പെർഫ്യൂം സുഗന്ധം അത് നോമ്പുകാരനായി എന്നുള്ളത് കൊണ്ട് അതിന് യാതൊരു തടസ്സവുമില്ല എന്നതാണ് അതിൻ്റെ അടിസ്ഥാനം. അതിന് വിരുദ്ധമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് മുറിയും എന്ന് പറഞ്ഞ് വിലക്കാത്തിടത്തോളം അത് അനുവദനീയമാണ് എന്ന ആ അടിസ്ഥാനത്തിൽ തന്നെ, അസലിൽ തന്നെ നിൽക്കും. അതിന് പ്രത്യേകം വേറെ തെളിവിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയാനുള്ളത്. അല്ലാഹു തആല ആലം.
2: വിത്രിലെ ഖുനൂത്ത് ചില പള്ളികളിൽ റമളാൻ 15-നും ചില സ്ഥലത്ത് 20-ന് ശേഷവും തുടങ്ങുന്നത് കാണാം. ഇതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്നാണ്?
4: വിത്രിലെ ഖുനൂത്ത് ഹദീസുകൾ സ്ഥിരപ്പെട്ടു വന്നതാണ്. ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അല്ലമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത് വആഫിനി ഫീമൻ ആഫൈത് വതവല്ലനി ഫീമൻ തവല്ലൈത് എന്ന് പറയുന്ന പ്രാർത്ഥന ബിത്രിൽ ചെല്ലുവാൻ പ്രവാചകൻ പഠിപ്പിച്ചു എന്ന ഹദീസ് സ്വീകാര്യയോഗ്യമാണ്. അൽബാനിയെ പോലുള്ള പണ്ഡിതന്മാർ ആ ഹദീസ് സ്വീകാര്യയോഗ്യമാണ് എന്ന് രേഖപ്പെടുത്തിയതാണ്. എന്നാൽ ഈ ഹദീസ് ദുർബലമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിത്രിൽ കുനൂത്തോതിൽ ശരിയായ നിലപാടല്ല എന്ന് ചില ആളുകൾ പറഞ്ഞത്. അതിനവർ പറയുന്ന ന്യായം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്ന വേളയിൽ ഹസൻ റളിയല്ലാഹു അൻഹു വളരെ ചെറിയ പ്രായമായിരുന്നു. പ്രവാചകൻ വിത്ര് നമസ്കാരം എന്നും നിർവഹിക്കാറുണ്ടായിരുന്നു എങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹയെ പോലുള്ള സഹാബ വനിതകളും മറ്റുമൊക്കെ ആ ഒരു വിത്രിലെ കുനൂത്ത് പ്രത്യേകമായി ഉണർത്തേണ്ടതല്ലേ? അത് ഹദീസുകളിലൊന്നും വന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇത് ദുർബലമാണ് എന്നാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ചെയ്തു, ഒരു കാര്യം കൽപ്പിച്ചു എന്നത് ഒരു സ്വഹാബി ഉദ്ധരിച്ചാൽ തന്നെ അത് സ്വീകാര്യയോഗ്യമായി കഴിഞ്ഞു. അപ്പോൾ റസൂലുള്ളയുടെ രാത്രി നമസ്കാരം റിപ്പോർട്ട് ചെയ്ത ആയിഷ റളിയല്ലാഹു അൻഹ ഇങ്ങനെ ഒരു കാര്യം പ്രത്യേകമായി നബി ചെയ്തിട്ടില്ല, ചെയ്തതായി രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അതിൻ്റെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് നിരാകരിച്ചു എന്നതിന് തെളിവല്ല. കാരണം ഹസൻ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നു എന്നാണ്. രണ്ടാമതായി അവർ പറയുന്നത്, ഹസൻ റളിയല്ലാഹു അൻഹു വളരെ കുറഞ്ഞ പ്രായമായിരുന്നുവല്ലോ എങ്കിൽ ആ ഹദീസ് എങ്ങനെ സ്വീകരിക്കുമെന്നാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കണം, ഹസൻ റളിയല്ലാഹു അൻഹു നബിയും തമ്മിൽ പേരക്കുട്ടിയാണ്, പ്രവാചകൻ്റെ പേരക്കുട്ടിയാണ് റസൂലുള്ള വഫാത്താകുന്ന വേളയിൽ ഹസൻ റളിയല്ലാഹുവിന് 7 വയസ്സോ മറ്റൊക്കെയാണുള്ളത്, ശരിയാണ്. എന്നാൽ അതിനേക്കാൾ കുറഞ്ഞ വയസ്സുള്ള കുട്ടികളുടെ ഹദീസുകൾ ഇമാം ബുഖാരിയെപ്പോലുള്ള ആളുകൾ സ്വീകരിച്ചിരിക്കുന്നു. മഹ്മൂദ് ഇബിൻ റബീ റളിയല്ലാഹു അൻഹു, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ അദ്ദേഹത്തിന് 5 വയസ്സാണുള്ളത്. ആ സമയത്ത് പ്രവാചകൻ തന്നോട് ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് മഹ്മൂദ് ബിൻ റബിയ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഏറി വന്നാൽ അദ്ദേഹത്തിന് അന്ന് 5 വയസ്സാണ് ഉണ്ടാകുക. ആ ഹദീസ് സ്വീകാര്യമാണ് എന്നതുകൊണ്ടാണ് ഇമാം ബുഖാരി ആ ഹദീസ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടിയാണ് ഹസൻ റളിയല്ലാഹു അൻഹു, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹദീസ് സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയായ ഒരു വശമല്ല. ഹദീസ് നിദാന ശാസ്ത്രജ്ഞന്മാർ അങ്ങനെ ഒരു കാര്യം എടുത്തിട്ടുമില്ല, അങ്ങനെ ഒരു നിബന്ധന വെച്ചിട്ടുമില്ല. എന്നാൽ ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് ശരിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതായി ഹദീസുകൾ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല, എന്നാൽ അതിൻ്റെ അർത്ഥം അത് ചെയ്യാൻ പാടില്ല എന്നല്ല. നബിയുടെ വാക്ക്, പ്രവൃത്തി, അംഗീകാരം ഇതൊക്കെ തന്നെയും സുന്നത്താണ്. നബി പ്രവൃത്തി ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിത്രിൽ കുനൂത്ത് ചെയ്തു എന്ന് പ്രവൃത്തിയായി സ്ഥിരപ്പെട്ടു വന്നിട്ടില്ലെങ്കിലും അങ്ങനെ ചെയ്യാൻ പഠിപ്പിച്ചു കൊടുത്ത ഹദീസുകൾ വന്നിട്ടുണ്ട്, ഹസൻ റളിയല്ലാഹു അൻഹു ഹദീസ്. അപ്പോൾ നബിയുടെ വാക്കും പ്രവൃത്തിയും അംഗീകാരവും സുന്നത്താണ്. നബി അങ്ങനെ ചെയ്തതായി സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എങ്കിലും ചെയ്യാൻ കൽപ്പിച്ചതായോ പഠിപ്പിച്ചു കൊടുത്തതായോ സ്ഥിരപ്പെട്ടു വന്നുകൊണ്ട് അതും റസൂലുള്ളാഹിയുടെ സുന്നത്താണ് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിത്രിൽ കുനൂത്ത് ഓതിയതായി സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്ന് പറയുന്നത് അത് ഓതൽ ബിദ്അത്താണ് എന്ന അർത്ഥത്തിലല്ല, നബി അങ്ങനെ ചെയ്തതായി സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ഒരുപക്ഷെ നബി സല്ലല്ലാഹു അലൈഹി ചെയ്തിട്ടുണ്ടാവും, അതിൻ്റെ തെളിവ് കൂടിയാണ് ഹസൻ റളിയല്ലാഹു അൻഹുവിന് അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു എന്നത്. മാത്രമല്ല പല സഹാബിമാരും, ഇപ്പോൾ ഇബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുമൊക്കെ വിത്രിൽ കുനൂത്ത് ഓതിയിരുന്നു, ഉമർ റളിയല്ലാഹു അൻഹു വിത്രിൽ കുനൂത്ത് ഓതിയിരുന്നു എന്നൊക്കെ സ്ഥിരപ്പെട്ടു വന്നതാണ്. സ്വാഭാവികമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അവർ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇത് ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ടോ ആയിരിക്കും ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പോലുള്ള പണ്ഡിത സഹാബിമാരൊക്കെ വിത്രിൽ കുനൂത്ത് ഓതിയിരുന്നതായും അവർ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനകൾ ഏതൊക്കെയാണ് എന്ന് വരെ ഹദീസുകൾ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഇതൊരു ബിദ്അത്താണ് എന്ന് പറയേണ്ടതില്ല, പറയുവാൻ പാടില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്.
2: കസേരയിട്ട് നിസ്കരിക്കുന്നതിൻ്റെ രൂപം പറയാമോ എന്നാണ്?
5: തീർച്ചയായും നമസ്കാരത്തിൻ്റെ സന്ദർഭത്തിൽ നമ്മളെക്കൊണ്ട് ആകുന്ന രൂപത്തിലാണ് അത് നിർവഹിക്കേണ്ടത്. ശരിയായ രൂപത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുമെങ്കിൽ നിന്ന് നമസ്കരിക്കുക, അതേപോലെ തന്നെ റുക്കൂഉകളും സുജൂദുകളും അത്തഹിയാത്തും എല്ലാ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന അതേ രൂപത്തിൽ തന്നെ ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം. നിൽക്കാൻ കഴിയുന്ന ഒരാൾ ഇരുന്ന് നമസ്കരിക്കാൻ പാടില്ല. എന്നാൽ ഒരാൾക്ക് നമസ്കരിക്കാൻ ഇരുന്ന് നമസ്കരിക്കാൻ സാധിക്കുകയുള്ളൂ, നിന്ന് നമസ്കരിക്കാൻ പ്രയാസമുണ്ട് എങ്കിൽ അയാൾക്ക് നിലത്ത് ഇരുന്ന് നമ്മൾ അത്തഹിയാത്തിനിരിക്കുന്നത് പോലെ ഇരുന്ന് നമസ്കരിക്കാം, അതല്ലെങ്കിൽ കാല് നീട്ടി ഇരുന്ന് നമസ്കരിക്കാം. ഇനി കാൽ മുട്ടുമടക്കാനാണ് പ്രയാസമെങ്കിൽ, ഇതിനും സാധിക്കാത്ത ഒരവസ്ഥ വരുമ്പോഴാണ് കസേരയിൽ ഇരിക്കുക എന്ന് പറയുന്നത് അനുവദനീയമായി വരുന്നത്. ആദ്യം തന്നെ കസേരയിൽ ഇരിക്കുകയല്ല, ഒരാൾക്ക് നിലത്തിരുന്ന് കാല് ചുരുട്ടി വെച്ച് നമസ്കരിക്കാൻ, ചിലപ്പോൾ ഊര വളക്കാനായിരിക്കും പ്രയാസമുണ്ടാവുക, ഇരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകില്ല. അപ്പോൾ എല്ലാ ആളുകൾക്കും, നിൽക്കാൻ കഴിയാത്തവരൊക്കെ കസേരയിൽ ഇരിക്കുക എന്ന് പറയുന്നത് ഏതായാലും അഭികാമ്യമായ ഒരു രൂപമല്ല, മറിച്ച് നിലത്തിരിക്കാൻ കഴിയുന്ന ആളുകൾ അങ്ങനെ തന്നെയാണ് ഇരിക്കേണ്ടുന്നത്. ഇപ്പോൾ നമസ്കാരത്തിന് രണ്ട് കാലുകളും പതിച്ചു വെച്ച് ആ രണ്ട് കാലുകൾക്കും ഇടയിലായിട്ട് ഇരുന്ന് നമസ്കരിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ നമസ്കരിക്കുക. അതിന് സാധിക്കുന്നില്ല എങ്കിൽ കാല് നീട്ടിവെച്ചിരുന്ന് നമസ്കരിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ നമസ്കരിക്കുക. അതിനും സാധിക്കുന്നില്ല എങ്കിലാണ് കസേരയിലേക്ക് കയറി നമസ്കരിക്കേണ്ടത്. ഫത്തഖുല്ലാഹ മസ്തതഅത്തും, നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹുവിൻ്റെ നിയമങ്ങൾ നടപ്പിലാക്കുക എന്നതാണല്ലോ അള്ളാഹുവിൻ്റെ കൽപ്പനയുള്ളത്. അതുകൊണ്ട് ഓരോരുത്തരും അവനവന് എത്ര വരെ കഴിയും എന്നതാണ് നോക്കേണ്ടുന്നത്. ആ കഴിയുന്ന അത്ര കാര്യങ്ങൾ കഴിയുന്ന രൂപത്തിൽ തന്നെ നിർവഹിക്കുക, അല്ലാത്തത് മാത്രം ഈ രൂപത്തിലേക്ക് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുക. അഥവാ ഇപ്പോൾ നമസ്കരിക്കാൻ നിൽക്കാൻ കഴിയുമെങ്കിൽ നിൽക്കണം, റുക്കൂഉ ചെയ്യാൻ മാത്രമേ പ്രയാസമുള്ളൂ എങ്കിൽ റുക്കൂഉ ചെയ്യുന്ന സമയത്ത് മാത്രം കസേരയിൽ ഇരിക്കുക അല്ലെങ്കിൽ താഴെ ഇരിക്കുക. ഈ രൂപത്തിലാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. അല്ലാഹു അലം.
6: സ്ത്രീകളുടെ സ്വർണ്ണാഭരണങ്ങളുടെ സക്കാത്തിനെ കുറിച്ച് പറയാമോ എന്നാണ്.
4: സക്കാത്തിനെ കുറിച്ച് ഖുർആൻ എത്രയോ സ്ഥലങ്ങളിൽ നമസ്കാരത്തിന്റെ കൂടെ ചേർത്തി പറഞ്ഞിരിക്കും, വഖീമുസ് സ്വലാത്ത് വാത് സക്കാത്ത്, നിങ്ങൾ നമസ്കാരം നിലർത്തുകയും സക്കാത്ത് കൊടുത്ത് വീട്ടുകയും ചെയ്യണം. അതേപോലെ തന്നെ സക്കാത്ത് കൊടുക്കാത്ത ആളുകളുടെ ശിക്ഷയെക്കുറിച്ച് പറയുന്നു, വല്ലദീന യക്നിസൂന ദഹബ വൽഫില്ല വലാ യുൻഫിഖൂന ഫീ സബീലില്ലാ, സ്വർണവും വെള്ളിയും കൂമ്പാരമായി കൂട്ടിവെക്കുകയും റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കുകയും ചെയ്യാത്ത ആളുകൾക്ക് ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, വേദന ജനകമായ ശിക്ഷയെക്കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കുക. എന്നിട്ട് ആ ആഭരണങ്ങൾ സ്വർണവും വെള്ളിയും നരകാഗ്നിയിൽ ചൂടാക്കിയും അവരുടെ നെറ്റിയിലും പാർശ്വഭാഗങ്ങളിലും മുതുകത്തുമൊക്കെ വെക്കുമെന്ന് ഖുർആൻ പറയുന്നു. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ രൂപത്തിൽ സക്കാത്ത് കൊടുക്കാത്ത ആളുകളുടെ ധനം ഷുജാവൻ അഖ്ര, വലിയ ഉഗ്ര സർപ്പം ആയി പരലോകത്ത് വരികയും അത് അവനെ കൊത്തിക്കൊണ്ടേ ഇരിക്കുകയും ചെയ്യുമെന്ന് പറയുന്നു. ഏറ്റവും പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയത്തിന്റെ ഗൗരവം, പൊതുവെ ശാന്ത സ്വഭാവക്കാരനായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനു പോലും പ്രവാചകന്റെ വിയോഗത്തിന് ശേഷം അദ്ദേഹം നേരിടേണ്ടി വന്ന വലിയൊരു പ്രശ്നം, ഒരു വിഭാഗം ആളുകൾ ഞങ്ങൾ സക്കാത്ത് തരാൻ തയ്യാറല്ല എന്നായിരുന്നു അവരോട് അവര് അതിൽ നിന്ന് മടങ്ങുന്നത്. ഇവരെ യുദ്ധം തന്നെ പ്രഖ്യാപിക്കുകയുണ്ടായി. പ്രവാചകന്റെ കാലത്ത് സക്കാത്ത് കൊടുത്തിരുന്നപ്പോൾ ഒരു കൊട്ടകത്തിന്റെ കടിഞ്ഞാൺ അല്ലെങ്കിൽ ഒരു ചെറിയ ഒട്ടകക്കുട്ടിയെ സക്കാത്ത് കൊടുത്തിരുന്നുവെങ്കിൽ അത് എനിക്കും തരണം എന്ന് കർശന രൂപത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ഈ സക്കാത്തിന്റെ ഗൗരവമാണ്. സ്വർണത്തിന് സക്കാത്തുണ്ടോ ഇല്ലേ എന്നുള്ളത് വളരെ മുമ്പ് കാലം മുതലേ പണ്ഡിതന്മാർക്കിടയിൽ വളരെ ചർച്ചയുള്ള ഒരു വിഷയമാണ്. ഏതായിരുന്നാലും ശരി, പിന്നെ സക്കാത്ത് ഇല്ല, സക്കാത്ത് കൊടുക്കേണ്ട സ്വർണത്തിന് എന്നല്ല ആഭരണത്തിന് സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്ന് അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാർ പോലും പറയുന്നത് ഉപയോഗിക്കുന്ന ആഭരണത്തിന് സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്നാണ്. ഇന്ന് നമ്മുടെ നാടുകളിൽ പലരുടെയും വീട്ടിൽ കാണുന്ന 50 പവനും 60 പവനും 40 പവനും 20 പവനും ഒക്കെ ഇതൊന്നും ധരിക്കുന്ന ആഭരണങ്ങളല്ല. ഒരു പക്ഷേ അവർ ബാങ്കിന്റെ ലോക്കറുകളിലോ അതല്ലെങ്കിൽ അവരുടെ വീടുകളിൽ തന്നെയുള്ള സുരക്ഷിതമായ സ്ഥലത്ത് പൂട്ടിവെച്ചിരിക്കുന്ന ആഭരണങ്ങളാണ്. ഈ ആഭരണങ്ങൾ ധരിക്കുന്ന ആഭരണം എന്ന ഗണത്തിൽ ഉൾപ്പെടുത്തി സക്കാത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയില്ല, മറിച്ച് അവയുടെയൊക്കെ സക്കാത്ത് കൊടുക്കൽ അനിവാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സക്കാത്ത് കൊടുക്കുന്നില്ല, കൊടുക്കേണ്ടതില്ല എന്ന അഭിപ്രായത്തിൽ മുൻതൂക്കം നൽകിയായിരുന്നാലും ശരി, ഈ ഒരു വിഷയം അഥവാ ധരിക്കുന്ന ആഭരണത്തിന് മാത്രമാണ് അത് എന്ന് മനസ്സിലാക്കണം. സക്കാത്ത് കൊടുക്കേണ്ടത് വർഷാവർഷത്തിലാണ്, ഓരോ വർഷവും.
6: ഇവിടെ മറ്റൊരു സംശയം, ധരിക്കുന്ന ആഭരണത്തിന് എന്ന നിർവചനത്തിൽ ഒരു സാധാരണക്കാരന്റെ വീട്ടിൽ ധരിക്കുന്ന ആഭരണവും
7: ഒരു സമൂഹത്തിലെ ഒരു ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു സമ്പന്നന്റെ വീട്ടിൽ ധരിക്കുന്ന ആഭരണവും തൂക്കത്തിൽ വ്യത്യാസമുണ്ടായിരിക്കാം. ഒരു പക്ഷേ സാധാരണക്കാരന്റെ വീട്ടിൽ ഒരു 10 പവനോ 20 പവനോ അല്ലെങ്കിൽ 15 പവനോ 10-ൽ താഴെ പവനൊക്കെ ആയിരിക്കാം ധരിക്കുന്ന ആഭരണങ്ങൾ. എന്നാൽ ഒരു ധനികന്റെ വീട്ടിൽ അത് 20-ഓ 30-ഓ ആയിരിക്കാം. ഇങ്ങനെ വരുമ്പോൾ ഈ ധനികന്റെ വീട്ടിൽ 30 പവൻ ധരിക്കുന്നതിന് സക്കാത്തില്ല എന്നും സാധാരണക്കാരന്റെ വീട്ടിൽ ധരിക്കുന്നതിൻ്റെ മുകളിൽ ഈ ചെറിയ അളവിൽ സക്കാത്തുണ്ട് എന്നും വരുന്ന അങ്ങനെ ഒരു വിരോധാഭാസം ഈ വിഷയത്തിൽ ഒരു സംശയം നിലനിർത്തിയാണോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയത്തിൽ ഒരു കണിശമായ നിലപാട് സമൂഹത്തിന് മാതൃക കാണിച്ചിട്ടില്ലേ?
4: ഇല്ല, ഒരിക്കലുമില്ല. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആഭരണം ധരിക്കുവാൻ ഇഷ്ടപ്പെടുന്നതും ധരിക്കുന്നതും പണക്കാരല്ല, സാധുക്കളായ ആളുകളാണ്. മാത്രമല്ല ഒരു സ്ത്രീയും തന്നെ 50 പവനും 40 പവനും 60 പവനും ആരും ധരിക്കാറില്ല. ഇപ്പോൾ വിവാഹത്തിന്റെ സന്ദർഭങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് അണിഞ്ഞൊരുങ്ങുന്ന അപൂർവം ചില സന്ദർഭങ്ങളിലോ ആളുകൾക്ക് മുമ്പിൽ പ്രൗഢിയായി മാത്രം ധരിക്കുന്ന ഒരു സ്വഭാവം മാത്രമാണ് ഇതുള്ളത്. മറിച്ച് സ്ഥിരമായി ധരിക്കുന്ന ആഭരണത്തെക്കുറിച്ചാണ് നമ്മൾ ധരിക്കുന്ന ആഭരണം എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു ആഭരണം ആരും തന്നെ 10 പവന്റെ മുകളിൽ പൊതുവെ ധരിക്കാറില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഉള്ളത്. ഏതായിരുന്നാലും ശരി, സക്കാത്ത് ഈ ആഭരണത്തിന് സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശം ധരിക്കുന്ന ആഭരണത്തിന് എന്നാണ്. ഇനി അവ സക്കാത്തിന് കൊടുക്കേണ്ടത്, മൊത്തത്തിൽ സക്കാത്ത് കൊടുക്കേണ്ടത് വർഷാവർഷത്തിൽ, സ്വർണത്തിനാകട്ടെ പണത്തിനാകട്ടെ സക്കാത്ത് കൊടുക്കേണ്ടത് വർഷാവർഷത്തിലാണ്. അത് ഏകദേശം 85 ഗ്രാം അഥവാ 1.5 പവനെത്തി കഴിഞ്ഞാൽ അതിൻ്റെ 2% സക്കാത്ത് കൊടുക്കേണ്ടത്.
7: 10.5 പവന്റെ മുകളിൽ ഉണ്ടെങ്കിൽ എല്ലാറ്റിനും 2.5% എന്ന് അന്നത്തെ മാർക്കറ്റ് വില കണക്കാക്കി അതിന് സക്കാത്ത് കൊടുക്കുക എന്നാണ് ഈ വിഷയത്തിൽ നമുക്ക് ശ്രോതാക്കൾക്ക് കൊടുക്കാവുന്ന ഒരു സന്ദേശം.
4: അല്ല, അതിന്റെ വില എന്ന് മാത്രമല്ല, 2 രൂപത്തിൽ സക്കാത്ത് കൊടുക്കാവുന്നതാണ്. 10.5 പവനുണ്ടായി കഴിഞ്ഞാൽ ആ 10.5 പവന്റെ മൊത്തത്തിൽ സ്വർണമായി കൊടുക്കുക. 10.5 പവനിൽ നിന്നും അതിന്റെ 2% എടുത്ത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ 10.5 പവന് മൊത്തം എന്താണ് മാർക്കറ്റിൽ അന്ന് വിലയുള്ളത് അതിന്റെ 2.5% വില കൊടുക്കാവുന്നതാണ്. 2 രൂപത്തിൽ കൊടുക്കാം. ഒരാൾക്കുള്ള 100 പവൻ സ്വർണം ഒരു സ്ത്രീ അണിയാതെ അവിടെ സുരക്ഷിതമായി പാത്തുവെക്കുന്ന അവസ്ഥയാണ് എങ്കിൽ അതിന്റെ 2.5 പവൻ അവർ സക്കാത്തായി കൊടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ അതിന്റെ കാശ് കൊടുക്കേണ്ടതാണ്.
6: ഞാൻ മലബാറിൽ നിന്ന് തലസ്ഥാനത്തേക്കും തിരിച്ചും സ്ഥിരമായി യാത്ര ചെയ്യുന്ന വ്യക്തിയാണ്. പലപ്പോഴും നിർബന്ധ നിസ്കാരങ്ങൾ ട്രെയിനിൽ ആവാനിടയുണ്ട്. വാഹനം യാത്ര പോകുന്ന ദിശയിലേക്കാണോ അതോ പടിഞ്ഞാറ് ഭാഗം ക്ലിപ്തപ്പെടുത്തി ആ ദിക്കിലേക്കാണോ തിരിഞ്ഞ് നിസ്കരിക്കേണ്ടത്? രണ്ടാണെങ്കിലും നിന്നുകൊണ്ട് നിസ്കാരം ആരംഭിച്ചാൽ മതിയോ അതോ പൂർണ്ണമായും നിന്ന് നിസ്കരിക്കേണ്ടതുണ്ടോ എന്നൊക്കെയാണ് സംശയം.
3: സുദീർഘമായി യാത്ര ചെയ്യുന്ന ആളുകളാണ് നമ്മൾ പലരും. നിർബന്ധ നിസ്കാരത്തിൻ്റെ സാഹചര്യത്തിൽ കിബില നിർണയിക്കുവാൻ കഴിയുന്ന രൂപത്തിലുള്ള യാത്രകളാണ് എങ്കിൽ, കിബില നിർണയിച്ചുകൊണ്ട് നിസ്കാരത്തിൻ്റെ തുടക്കത്തിൽ കിബിലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുക തന്നെയാണ് വേണ്ടത്. പിന്നീട് നിസ്കാരത്തിൻ്റെ ഇടയിൽ കിബില തെറ്റുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ അത് പ്രശ്നമില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി കിബില നിർണയിക്കാൻ കഴിയാത്ത രൂപത്തിൽ തിരിഞ്ഞിരിക്കാനോ അതല്ലെങ്കിൽ എണീറ്റ് നിൽക്കാനോ ഒന്നും കഴിയാത്ത രൂപത്തിലുള്ള സീറ്റുകളിൽ ഇരുന്നു കൊണ്ടാണ് ഒരാൾക്ക് നിസ്കരിക്കേണ്ടി വരുന്നത് എങ്കിൽ, ആ വാഹനം എങ്ങോട്ടാണോ പോകുന്നത് ആ ദിശയിലേക്ക് തന്നെ തിരിഞ്ഞുകൊണ്ടാണ് നിസ്കരിക്കേണ്ടത് എന്നാണ് ഫുഖഹാക്കളിൽ ഒരു വിഭാഗം ആളുകൾ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഇനി വാഹനം പോകുന്ന ദിശയുടെ എതിർവശത്തേക്ക് തിരിഞ്ഞിട്ടാണ് നമ്മളിരിക്കുന്നത്. ഒരിക്കലും തന്നെ വാഹനം പോകുന്ന ദിശയിലേക്ക് തിരിഞ്ഞിരുന്ന് നിസ്കരിക്കാൻ കഴിയുകയില്ല എന്ന അവസ്ഥയാണുള്ളത് എങ്കിൽ, ഏത് അവസ്ഥയിലാണോ നമ്മൾ ഇരിക്കുന്നത് ആ ഇരിക്കുന്ന അവസ്ഥയിൽ തന്നെയാണ് നിസ്കരിക്കേണ്ടത്. ഇവിടൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിന്ന് നിസ്കരിക്കുവാൻ കഴിയുന്ന അവസ്ഥയുണ്ട് എങ്കിൽ നിന്ന് തന്നെ നിസ്കരിക്കണം. രണ്ടാമത്തേത്, നിന്ന് നിസ്കരിക്കുമ്പോൾ തന്നെ നിസ്കാരത്തിൻ്റെ തുടക്കത്തിൽ കിബില നിർണയിക്കുവാനുള്ള സാഹചര്യമുണ്ട് എങ്കിൽ കിബില നിർണയിച്ചുകൊണ്ട് തന്നെയാണ് നിസ്കരിക്കേണ്ടത്. അതിനൊന്നും കഴിയാത്ത ഘട്ടങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് വാഹനം പോകുന്ന ദിശയിലേക്ക് തിരിഞ്ഞുകൊണ്ടോ അതല്ല എങ്കിൽ നമ്മളിരിക്കുന്നത് ഏതു ദിശയിലേക്കാണോ ആ ദിശയിലേക്ക് തന്നെ തിരിഞ്ഞു കൊണ്ടോ നിസ്കരിക്കാവുന്നതാണെന്ന് പറഞ്ഞത്. അതുകൊണ്ട് സാഹചര്യങ്ങളെ നമ്മൾ കൃത്യമായി വിലയിരുത്തി വേണം ഇത്തരം ഘട്ടങ്ങളിൽ തീരുമാനമെടുക്കാൻ എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം.
6: ഫർള് നിസ്കാരത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുർആനിൽ നിന്നുള്ള ഏതെങ്കിലും സൂറത്ത് ഓതൽ നിർബന്ധമാണോ? ഞാൻ സൂറത്ത് ഫാത്തിഹ ഓതി ഏതെങ്കിലും സൂറത്ത് ഓതാൻ തുടങ്ങുമ്പോഴേക്കും ഇമാം റുക്കുവിലേക്ക് പോവുകയും പാരായണം ചെയ്ത സൂറ അപൂർണമായിരിക്കുകയും ചെയ്യും. ഞാൻ ഇത് ചെയ്താൽ എൻ്റെ നിസ്കാരം സ്വീകരിക്കപ്പെടുമോ എന്നാണ്.
8: ജുഇലൽ ഇമാമു ലി ഉത്തമ ബി, ഇമാം നിർണയിക്കപ്പെട്ടിട്ടുള്ളത് ഇമാമിനെ പിന്തുടരുവാൻ വേണ്ടിയാണ്. ശരിയായ നിസ്കാരങ്ങളിൽ പലപ്പോഴും പല ആളുകൾക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ് ചോദ്യകർത്താവ് ഉന്നയിച്ചിട്ടുള്ളത്. നമ്മൾ സൂറത്ത് ഓതി പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഇമാം റുക്കുഅയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഇമാമിൻ്റെ കൂടെ റുക്കുഅയിലേക്ക് പോവുകയാണ് വേണ്ടത്. നമ്മുടെ അവിടെ സൂറത്തുകൾ പരിപൂർണമായി ഓതി പൂർത്തീകരിക്കേണ്ടതില്ല. ഇമാമിനെ പിന്തുടരുക എന്നതാണ് ജമാഅത്ത് നിസ്കാരത്തിലെ ഏറ്റവും സുപ്രധാനമായ കാര്യം. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിനാണ് നമ്മളവിടെ മുൻഗണന നൽകേണ്ടത്. ഇമാമിനോട് വേറിടുന്ന സാഹചര്യം ഒരിക്കലും തന്നെ ജമാഅത്ത് നിസ്കാരത്തിൽ ഉണ്ടാകാതെ നോക്കുകയാണ് വേണ്ടത്. അല്ലാഹു അഅലം.
6: സ്വപ്നസ്ഖലനം സംഭവിച്ചാൽ നോമ്പ് മുറിയുമോ എന്നാണ്.
8: സ്വപ്നസ്ഖലനം, ഒരാൾക്ക് നോമ്പുകാരനായിരിക്കെ സ്വപ്നസ്ഖലനം ഉണ്ടായിക്കഴിഞ്ഞാൽ അയാളുടെ നോമ്പ് മുറിയുകയില്ല. അതേസമയത്ത് സ്വപ്നസ്ഖലനം അല്ലാത്ത രൂപത്തിൽ ഒരാൾ മുഷ്ടിമൈഥുനമോ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലോ ഏർപ്പെട്ടുകൊണ്ടാണ് സ്ഖലനം സംഭവിക്കുന്നത് എങ്കിൽ അയാളുടെ നോമ്പ് ബാത്തിലാകുന്നതാണ്. ബോധപൂർവമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് സ്ഖലനം സംഭവിക്കുന്നത് എങ്കിൽ അയാളുടെ നോമ്പ് ബാത്തിലാണ്. അതേസമയത്ത് സ്വാഭാവികമായി കൊണ്ട് ഉറക്കത്തിലോ മറ്റോ സ്വപ്നസ്ഖലനം സംഭവിക്കുകയാണ് എങ്കിൽ അത് മുഖേന അയാളുടെ നോമ്പ് മുറിയുന്നതല്ല. അയാൾ കുളിച്ച് വൃത്തിയാവുകയാണ് വേണ്ടത്, ശുദ്ധിയാവുകയാണ് വേണ്ടത്. അയാളുടെ നോമ്പ് ശരിയാണ്, യാതൊരു വിരോധവും ആ രംഗത്ത് അതല്ലെങ്കിൽ അപാകതയും നോമ്പിന് സംഭവിച്ചിട്ടില്ല എന്നതാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ, സംശയ നിവാരണം. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, ഷമീർ മദീനി, ഹംസ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
9: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
10: പീസ് റേഡിയോ, സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
11: സെൻസസ് ജൂൺ 16 മുതൽ സ്വയം വിവരങ്ങൾ നൽകാം. ജനസംഖ്യ കണക്കെടുപ്പിന്റെ സെൻസസ് 2027 ആദ്യഘട്ടം ഹൗസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻ കേരളത്തിൽ ജൂലൈ ആദ്യവാരത്തിൽ ആരംഭിക്കും. ഇതിനു മുന്നോടിയായി ജൂൺ 16 മുതൽ സെൻസസ് വകുപ്പിന്റെ പോർട്ടലിൽ ഓൺലൈനായി സ്വയം വിവരങ്ങൾ നൽകാനുള്ള സംവിധാനം വിൻഡോ തുറക്കുന്നതാണ്. പിന്നീട് ഈ വിവരങ്ങൾ എനുമിനേറ്റർമാർ വീട്ടിലെത്തി പരിശോധിക്കുകയും ചെയ്യും. രണ്ടാം ഘട്ടത്തിൽ ഓരോ വീട്ടിലെയും അംഗങ്ങളുടെ എണ്ണം, ഓരോ വ്യക്തിയുടെയും സാമൂഹ്യ സാമ്പത്തിക വിശദാംശങ്ങൾ തുടങ്ങിയവ ശേഖരിക്കും. 2027 ഫെബ്രുവരിയിലാണ് രണ്ടാം ഘട്ടം ജാതി സെൻസസും ഒപ്പം നടത്തും. ആദ്യഘട്ടത്തിൽ നൽകേണ്ടത് കെട്ടിട നമ്പർ, സെൻസസ് ഹൗസ് നമ്പർ, വീടിന്റെ സ്ഥലം, ചുമരുകൾ, മേൽക്കൂര, വീടിന്റെ ഉപയോഗം തുടങ്ങിയ 33 കാര്യങ്ങളാണ്. മൊബൈൽ നമ്പറും ഇതോടൊപ്പം നൽകേണ്ടതുണ്ട്. സെൻസസ് ജൂൺ 16 മുതൽ സ്വയം വിവരങ്ങൾ നൽകി തുടങ്ങാം.
12: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റേത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെപ്പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
9: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ഇരുകിഡ്നികളും നഷ്ടപ്പെട്ട വ്യക്തിക്കു വേണ്ടി റോഡിന്റെ അരികിൽ പാത്രം പിടിച്ചു നിൽക്കുന്ന മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. രോഗം വന്നതിനു ശേഷം, എല്ലാം നഷ്ടപ്പെട്ടതിനു ശേഷം സർവവും വിറ്റ്
13: കുടുംബത്തെയും മക്കളെയും മുഴുവൻ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്നതിനു പകരം വളരെ കൃത്യമായ പരിശോധനകളും ചെക്കിങ്ങുകളും നമുക്ക് ജീവിതത്തിലെ ശീലമാക്കിക്കൂടെ? ജീവിതം ഒരു പ്രത്യേക പ്രായം കഴിയുമ്പോൾ വരാൻ സാധ്യതയുള്ള ജീവിതശൈലി രോഗങ്ങളുടെ പരിശോധന വളരെ പ്രധാനമാണ്. മക്കളും കുട്ടികളും പേരക്കുട്ടികളും പറയുമ്പോൾ ഡോക്ടറെ കാണാൻ പോകാൻ മടിക്കുകയും ചികിത്സ തേടാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യരെക്കുറിച്ചോർത്ത് സഹതപിക്കുകയാണ്. നമ്മൾ എന്തിനാണ് കുറെ ആളുകൾക്ക് ബാധ്യതയാകുന്നത്? ആവശ്യമായ മുൻകരുതലുകളും സൂക്ഷ്മതകളും എടുക്കാൻ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചതല്ലേ? ആരോ ചൂഷണം ചെയ്യുന്നുണ്ടെന്ന പേടിയോടുകൂടെ നാം ചികിത്സകളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അതൊരു വലിയ സമൂഹത്തിന്റെ ബാധ്യതയായി മാറുന്നുണ്ട് എന്നത് നമ്മൾ ഓർക്കണം. നമുക്ക് വേണ്ടി ഒരു ചികിത്സാ ഫണ്ട് കണ്ടെത്തുന്ന സമിതി ഉണ്ടാകരുതെന്ന് നാം സ്വയം തീരുമാനിക്കേണ്ടതാണ്.

0: ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ആവേശവും ഊർജവും പകർന്ന അനുഭവ പാഠങ്ങളായിരുന്നു പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലിരിവെട്ടത്തിലെ ഓരോ എപ്പിസോഡുകളും. പുലിരിവെട്ടത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകൾ വീണ്ടും ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുങ്ങുകയാണ്. പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നേർരേഖ. ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിൻ്റെ സംസാരത്തിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം എന്നത് ഹൃദയത്തിൻ്റെ ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ സ്നേഹത്തെക്കുറിച്ച് ചില കാഴ്ചപ്പാടുകൾ വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സ്നേഹമാണ് നമ്മളെ ത്യാഗങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത്, നമ്മുടെ സന്തോഷങ്ങൾ നിലനിർത്തുന്നത്. പല പ്രയോജനങ്ങളും നമുക്ക് കിട്ടുന്ന ഒന്നാണ് സ്നേഹമെന്ന് പറഞ്ഞാൽ. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സ്നേഹം അത് പാപമായിത്തീരുന്ന സന്ദർഭങ്ങളുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു, നമ്മളെ സൃഷ്ടിക്കുകയും നമ്മളെ പരിപാലിക്കുകയും ചെയ്യുന്ന കണക്കൻ്റെ അനുഗ്രഹങ്ങളെ സന്ദർഭങ്ങളിലും സമയങ്ങളിലും നമ്മൾ ചോദിക്കാതെ ആവശ്യപ്പെടാതെ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന അളവറ്റ ദയാവരണം കരുണാവാരിധിയുമാണ് അള്ളാഹു. ആ അള്ളാഹുവിനെ നമ്മൾ സ്നേഹിക്കുന്നു. ആ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ മറ്റൊരാളെ നമ്മൾ സ്നേഹിക്കുന്നുവെങ്കിൽ ആ സ്നേഹം ശിർക്കാണ്, ബഹുദൈവത്വമാണ്, മഹാപാപമാണ്. സൃഷ്ടികർത്താവായ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അള്ളാഹുവിൻ്റെ ഏതെങ്കിലും സൃഷ്ടികളെ നമ്മൾ സ്നേഹിക്കുന്നു, ആ സ്നേഹം ഇബാദത്താണ്, ആരാധനയാണ്. അത് ഇസ്ലാമിൽ ഏറ്റവും വലിയ പാപമാണ്. മുഴുവൻ കർമ്മങ്ങളെയും നിഷ്ഫലമാക്കി കളയുന്ന പാപമാണത്. ഭൗതികതയ്ക്കപ്പുറത്തുള്ള അഭൗതികമായ നിലക്കുള്ള ഒരു സ്നേഹം, അത് അള്ളാഹുവോട് മാത്രമേ പറ്റൂന്നുള്ളതാണ്. എന്നാൽ അതോടൊപ്പം തന്നെ സ്നേഹം പ്രതിഫലമായി തീരുന്ന ഘട്ടങ്ങളുണ്ട്. ഏറ്റവും നിഷ്കളങ്കമായിട്ടുള്ള ഒരു സ്നേഹം, അതായത് ഭൗതികമായ എന്തെങ്കിലും കാര്യ താല്പര്യങ്ങളോ ലാഭങ്ങളോ ഇല്ലാത്ത, നമ്മൾ ഏത് സ്നേഹത്തെ പരിശോധിച്ചാലും ആ സ്നേഹിക്കുന്നവർക്ക് സ്വാഭാവികമായും അതിലൊരു ലക്ഷ്യമുണ്ടാവും. സ്വന്തം മക്കളെ എത്ര ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത് എങ്കിൽ പോലും എനിക്ക് എൻ്റെ മക്കൾ നാളെ ഭാവിയിൽ എനിക്ക് ഉപകാരപ്പെടാം, എൻ്റെ ആൺകുട്ടി എനിക്ക് ഉപകാരപ്പെടാം, എൻ്റെ പെൺകുട്ടി എനിക്ക് ഉപകാരപ്പെടാം എന്നിരിക്കെ നമ്മൾ ആൺകുട്ടികളുണ്ടാകാൻ ആഗ്രഹിക്കുന്നു, പെൺകുട്ടികളുണ്ടാകാൻ ആഗ്രഹിക്കുന്നു. പല നിലക്കും നമുക്കെന്തെങ്കിലും സാമ്പത്തികമായ സഹായങ്ങൾ ചെയ്യുന്ന ആളെ നമ്മൾ സ്നേഹിക്കുന്നു. ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും നമ്മളെ സഹായിക്കുന്നവരെയും സഹകരിക്കുന്നവരെയും സ്നേഹിക്കുന്നവരെയും ഒക്കെ നമ്മൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഏറ്റവും പ്രതിഫലാർഹമായ, നാളെ പരലോകത്ത് അതിമഹത്തായ പ്രതിഫലം കിട്ടുന്ന ഒരു സ്നേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതാണെന്ത്? അള്ളാഹുവിൻ്റെ കാര്യത്തിലുള്ള സ്നേഹം. ഒരു വ്യക്തിയെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് അയാൾ അള്ളാഹുവിൻ്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ആത്മാർത്ഥമായും അതിന് കീഴ്പ്പെട്ടുകൊണ്ടും അത് അംഗീകരിച്ചുകൊണ്ടും അതിൻ്റെ നിയമങ്ങളെ കണിശമായും പാലിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അതിൻ്റെ പേരിൽ മാത്രം, മറ്റെന്തെങ്കിലും നേട്ടങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് കിട്ടാനില്ല, അതുകൊണ്ട് മാത്രം ആ വ്യക്തിയെ സ്നേഹിക്കാം. അങ്ങനെ ഒരാൾക്ക് സ്നേഹിക്കാൻ പറ്റിയാൽ അങ്ങനത്തെ എത്ര ബന്ധങ്ങൾ നമുക്ക്, നമ്മുടെ ഫോണിൽ എത്ര കോണ്ടാക്ട്സ് ഉണ്ടാവും, ഏതൊക്കെ തരത്തിലുള്ള ആളുകൾ, എന്തൊക്കെ തരത്തിലുള്ള ബന്ധങ്ങളുണ്ടാവും. എന്നാൽ അവിടെ ബിസിനസ്സിൻ്റെ കാര്യത്തിലല്ല, മറ്റെന്തെങ്കിലും കാര്യത്തിലല്ല, നിഷ്കളങ്കമായി അള്ളാഹുവിൻ്റെ കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരു അടിമ, ഒരു ദാസൻ, ഒരു വിശ്വാസി, ഒരു മുസ്ലിം എന്ന നിലക്കുള്ള ഒരു സ്നേഹം. അതിനെക്കുറിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ കാണാൻ പറ്റും. സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ല. അള്ളാഹുവിൻ്റെ തണലല്ലാത്ത മറ്റൊരു തണലും കിട്ടാത്ത പരലോകത്ത് ഏഴ് പേർക്ക് തണൽ നൽകപ്പെടും. ആരൊക്കെയാണത്? ഇമാമുൻ ആദിൽ. യഥാർത്ഥത്തിൽ പ്രവർത്തിക്കാൻ വളരെ പ്രയാസമുള്ള നല്ല ത്യാഗ മനസ്സും അതേപോലെ തന്നെ പ്രവർത്തിക്കാനുള്ള താല്പര്യവും ഉള്ള ആളുകൾക്ക് മാത്രം സാധിക്കുന്ന ചില കാര്യങ്ങളാണ്. അതായത് ഒരു ഭരണാധികാരി അല്ലെങ്കിൽ ഒരു സ്വാധീനമുള്ള അധികാരമുള്ള ഒരു വ്യക്തി, അയാൾ എപ്പോഴും അനീതിക്ക് മറ്റുള്ളവർ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. എന്നാൽ അത്തരമൊരു സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞൊരു വ്യക്തി നീതിമാനായി നിലനിൽക്കുക കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അത് ഉഷാബുന്ന ഷഫി ഇബാദത്തില്ല, യുവത്വത്തിൻ്റെ ഏറ്റവും പ്രസരിപ്പുള്ള സമയത്ത് അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരു വിശ്വാസിയായി നിലകൊള്ളുക. ആ യുവത്വത്തിൻ്റെ സന്ദർഭത്തിൽ അങ്ങനെ സാധിക്കാന്നാണ് ത്യാഗാണിത്. ഉറജുലും കൽബുഹും അല്ലക്കും ബിൽ മസാജിദ്, അള്ളാഹുവിൻ്റെ പള്ളിയുമായി ഹൃദയം ബന്ധപ്പെട്ട ഒരാൾ ഏത് സമയത്തും അള്ളാഹു ആരാധിക്കുവാൻ, അനുസ്കരിക്കാനും പള്ളിയിൽ പോകാനൊക്കെ ഉള്ള ആഗ്രഹത്തിൽ നിൽക്കുന്ന ആൾ. ഇനി പറയാൻ നോക്കൂ, വറജുലാനി തഹബ്ബ ഫില്ലാഹി ഇജ്തമാ അലൈഹി വതഫറഖാലി, രണ്ടാളുകൾ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ സ്നേഹിക്കാം, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ ഒരുമിക്കുക, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ വേർപിരിയുക. അപ്പോൾ അവിടെ സ്നേഹം അള്ളാഹുവിൻ്റെ കാര്യത്തിലുള്ള സ്നേഹം, മതപരമായ ദീനിയായ ചിട്ടകളും കാര്യങ്ങളും പാലിക്കുന്ന ഒരാളെന്ന നിലക്ക് നമുക്കൊരു വ്യക്തിയോടുള്ള സ്നേഹം. ഉറജുലുൻ ദഅതുഹു ഇംറഅത്തുൻ ദാതു ഹുസ്നിൻ വ ജമാലിൻ, അതേപോലെ തന്നെ മറ്റൊരാളാരാണ്, ഏഴ് കൂട്ടരിൽ ഒരു കൂട്ടരാരാണ്, ഒരു പുരുഷൻ അവനൊരു സ്ത്രീ ക്ഷണിക്കുന്നു, ഭംഗിയും തറവാടിത്വവും ഒക്കെയുള്ള ഒരു പെൺ ഒരു സ്ത്രീ ക്ഷണിക്കുന്നു, ആ പിന്നെ തൻ്റെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി തെറ്റായ ഒരു കാര്യം ക്ഷണിക്കുന്നു. പോകാൻ പറയണം എന്താ, ഇനി അഹാഫുല്ലാഹ, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് പിൻവാങ്ങുന്ന ഒരാൾ. അതൊക്കെ എത്ര ത്യാഗമാരമായ പ്രവർത്തനങ്ങളാണ്. ആ കൂട്ടത്തിലാണ് അള്ളാഹുവിന് വേണ്ടി മാത്രമുള്ള സ്നേഹത്തെക്കുറിച്ച് പറയുന്നത്. വറജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ ഫഅഖ്വാഹ ഹത്താ ലാ തഅലമ ഷിമാലുഹു മാ തുൻഫിഖു യമീനുഹു, ഒരു സദഖ കൊടുക്കുക, ഒരു ധർമ്മം കൊടുക്കുക, ആ ധർമ്മം വലത്തെ കൈ കൊണ്ട് കൊടുക്കുമ്പോൾ തന്നെ ഇടത്തെ കൈ പോലും അറിയാത്ത രഹസ്യദാനം എന്നിലും കൊടുത്ത നാലാൾ അറിയണമെന്നല്ലേ എപ്പോഴും ആഗ്രഹിക്കുക ആളുകൾ, അത്രയും ആത്മാർത്ഥത്തോട് കൊടുക്കുക. ഉറജുൻ ദക്കറല്ലാ ഹാലിയൻ, ഒറ്റയ്ക്കിരുന്നിട്ട് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുക. വഫാദത്ത് ഐനാ കൊണ്ട് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുക. ഇത്രയും ഭക്തിയുള്ള ഒരു ഹൃദയത്തിൻ്റെ ഉടമ ഇവർക്കൊക്കെയാണ് ഈ ഏഴ് വിഭാഗമാണ്. അതിലൊന്നാണ് എന്ത്, അള്ളാഹുവിന് വേണ്ടി മാത്രമുള്ള സ്നേഹം. സാധ്യമാവുകയാണെങ്കിൽ എത്ര ഉന്നതമായിരിക്കും നോക്കും നിങ്ങൾ, അല്പം ബോധപൂർവം കാര്യങ്ങളെ സമീപിക്കുന്ന ഒരു വ്യക്തിക്ക് നാളെ പരലോകത്ത് തണൽ കിട്ടുവാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗമാണ്. മാത്രമല്ല അബൂഹുറൈറയുടെ മറ്റു ഹദീസിൽ കാണാൻ പറ്റും, ഇന്ന അല്ലാഹു തആല യഖൂലു യൗമുൽ ഖിയാമ, അന്ത്യനാളിൽ അള്ളാഹു പറയും, ഐനൽ മുതഹബ്ബൂന ബിജലാലി ജലാലിയൽ യൗം ഉലില്ലുഹും ഫീ ലില്ലി യൗമ ലാ ലില്ല ഇല്ലാ ലില്ലി. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു, ഐനൽ മുതഹബ്ബൂന ബിജലാലി, എൻ്റെ മഹത്വത്തിൻ്റെ കാര്യത്തിൽ പരസ്പരം സ്നേഹിക്കുന്ന ആളുകൾ എവിടെയാണ്, എൻ്റെ കാര്യത്തിൽ പരസ്പരം സ്നേഹിച്ചവർ എവിടെയാണ്. ഇന്ന് ഉലില്ലുഹും ഫിലില്ലി, എൻ്റെ തണലിൽ ഞാൻ അവർക്ക് തണൽ നൽകും. യൗമലാ ലില്ല ഇല്ലാ ലില്ലി, എൻ്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത ഇന്ന് ഞാൻ അവർക്ക് തണൽ നൽകും എന്ന് പറയും. നോക്കൂ നിങ്ങൾ, ഏറ്റവും നിസ്സഹായമായി മനുഷ്യൻ അങ്ങേറ്റത്തെ ആശങ്കകളോടുകൂടിയും ഭയത്തോടുകൂടിയും നിൽക്കുന്ന സമയത്ത് അള്ളാഹു വിളിച്ചു വരുത്തി തണൽ നൽകുന്ന ആളുകൾ ആരാണ്? അള്ളാഹുവിൻ്റെ കാര്യത്തിൽ മാത്രം പരസ്പരം സ്നേഹിച്ച വ്യക്തികളെയാണ്, ആ കൂട്ടായ്മയാണ്, ആ കൂട്ടുകെട്ടിനെയാണ് അവിടെ വരുന്നത്. അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നമുക്ക് എന്താ ചെയ്യുള്ളൂ, നല്ലതേ ചെയ്യാനുള്ളൂ. ആളുകൾക്ക് നന്മ വരുത്താനും ആളുകൾക്ക് നന്മകളെ പഠിപ്പിച്ചു കൊടുക്കാനുമുള്ള കൂട്ടായ്മകളാണ് എപ്പോഴും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പ്രവർത്തനങ്ങൾ. ആ പ്രവർത്തനങ്ങളുടെ വിജയത്തിന് വേണ്ടിയും അതിൻ്റെ വ്യാപനത്തിന് വേണ്ടിയും അതിൻ്റെ മുന്നോട്ട് പോക്കിനും വേണ്ടി മാത്രം ഒരുമിച്ച് കൂടും, ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുന്ന ആളുകൾ. നാടിൻ്റെ ഏതോ മൂലയിൽ കിടക്കുന്ന ഒരു വ്യക്തി, എന്താണ് ആ വ്യക്തിയുമായി സ്നേഹബന്ധം? വിവാഹത്തിൻ്റെ പേരിലല്ല, കുടുംബബന്ധത്തിൻ്റെ പേരിലല്ല, മറിച്ച് എന്താണ്, അദ്ദേഹവും നമ്മളും ഉൾക്കൊള്ളുന്നത് ഒരേ വിശ്വാസമാണ്, ഒരേ ആദർശമാണ്. ആ നിലക്ക് അള്ളാഹുവിന് കീഴ്പ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് നമുക്കുണ്ടായ ഒരു ബന്ധം അങ്ങനെ താടുകളെ അവിടെ ഒന്നിച്ച് വിളിച്ചു ചേർക്കുമെന്നാണ്. മുആദ് ബിൻ ജബൽ അള്ളാഹു എന്നിവയിൽ മറ്റൊരു ഹദീസ് കാണാൻ പറ്റും, സമിഅതു റസൂലല്ലാഹി അഖൂൽ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നതായിട്ട് ഞാൻ കേട്ടു, വജബത്ത് മഹബ്ബത്തി ലിൽ മുതഹബ്ബീന ഫിയ, എന്റെ സ്നേഹം നിർബന്ധമായിരിക്കുന്നു എന്റെ കാര്യത്തിൽ പരസ്പരം സ്നേഹിക്കുന്നവർക്ക്. വൽ മുതജാലിസീന ഫിയ, എന്റെ പേരിൽ പരസ്പരം സദസ് കൂടിയിരിക്കുന്നവർക്ക്. വൽ മുതസാബിരീന ഫിയ, എന്റെ പേരിൽ പരസ്പരം സന്ദർശിക്കുന്നവർക്ക്. വൽ മുതബാദിരീന ഫിയ, എന്റെ കാര്യത്തിൽ പരസ്പരം ചെലവഴിക്കുന്നവർക്ക് എന്റെ സ്നേഹം നിർബന്ധമായിരിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. സഹോദരങ്ങളെ, എത്ര ഉന്നതമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അള്ളാഹുവിന് കീഴ്പ്പെടുന്നു, അവൻ അനുസരിക്കുന്നു എന്നതിൻ്റെ പേരിൽ മാത്രം ഒരു വ്യക്തിയുമായി ഉണ്ടാകുന്ന സ്നേഹം എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ഉദാത്തമായ ഉന്നതമായ ഒരു സൽപ്രവർത്തനമാണ്. ഇത് നിഷ്കളങ്കമായി അള്ളാഹുവിന് വേണ്ടി മാത്രമുള്ളതാകണം. മറ്റു ഭൗതിക താല്പര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു സ്നേഹമാണെങ്കിൽ ആ സ്നേഹത്തിന് നാളെ മഹത്തായ പ്രതിഫലമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ സ്നേഹം അനേകം വ്യക്തികളുമായി അത്തരം സ്നേഹം സ്ഥാപിക്കുവാനും ഈ ഉന്നതമായ പ്രതിഫലങ്ങളെ പരലോകത്ത് കരസ്ഥമാക്കാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.
0: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു.
2: Peace Radio. Tune to reality.

0: കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ മുമ്പിലൂടെ പോകുന്ന സമയത്ത് ഉപ്പ പറഞ്ഞൊരു സംഭവം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളത്. കാരണം നമ്മളൊരു പക്ഷേ കാറിലോ ബൈക്കിലോ ഒക്കെ ആയിരിക്കും, നമ്മുടെ മുമ്പിലൂടെ പോകുന്ന മനുഷ്യന്മാര് എന്ത് തരം മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നതെന്നുള്ളത് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുന്നുണ്ടാവില്ല. ഒരു പക്ഷേ രോഗികളായിരിക്കും, അല്ലെ, വേണ്ടപ്പെട്ട ആളുകൾക്ക് രോഗം വന്നിട്ട് വെപ്രാളപ്പെട്ട് നടക്കുന്ന മനുഷ്യന്മാരുണ്ടാവും. ഇവരൊന്നും ഒരു പക്ഷേ നാല് ഭാഗത്ത് നോക്കിയിട്ടായിരിക്കും റോഡ് മുറിച്ച് എടുക്കുന്നു, നമ്മുടെ മുമ്പിലൂടെ പോകുന്നൊക്കെ എന്തെങ്കിലും ഒരു മാനസികാവസ്ഥയിലായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം വേറെ എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് അഹങ്കരിച്ചാലും ഒരു രോഗം വന്നു കഴിഞ്ഞാലും ആകെ മൊത്തം ഇരട്ടായിരിക്കും മുമ്പിൽ.
1: ഈ ഒരൊറ്റ വാക്കുകൾ പലപ്പോഴും ഞാൻ ഈ ഒരു സമയത്ത് കേൾക്കുമ്പോൾ, ശരിക്കും അവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ, ഇനി ഏതൊരു മെഡിക്കൽ കോളേജ് ആവട്ടെ, അതിൻ്റെ ഒരു കാഷ്വാലിറ്റിയുടെയും അതിൻ്റെയൊക്കെ മുന്നിൽ നമ്മളിങ്ങനെ പോയി ഹോസ്പിറ്റലുടെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് കോഴിക്കോട്ടിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് അറിയാം, കുന്ദമംഗലത്തേക്കും പോകുന്നൊരു വഴി, നേരെ കുറ്റിക്കാട്ടൂർ വഴി അരീക്കോട് മാവൂർ അങ്ങോട്ടുള്ള റോഡ്, അതുപോലെ നേരെ ടൗണിലേക്കുള്ള റോഡ്, ഈ മൂന്ന് വഴികളിലൂടെ ആ ഒരു റൗണ്ട് എബൌട്ട് അതിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ഒരു നിമിഷം ഇങ്ങനെ വെറുതെ ഒന്ന് ചിന്തിച്ച് നിൽക്കുമ്പോൾ

0: ഇഷ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടി, ഉടയവർക്ക് വേണ്ടിയിട്ട് ഒക്കെ നിൽക്കുന്ന ഓരോ വ്യക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അതിൽ പറഞ്ഞിട്ടില്ലെന്ന് വെച്ചാൽ ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ. കാരണം അതിലൂടെ വാഹനം ഓടിച്ചു പോകുമ്പോൾ അവരൊക്കെ പല ഹാലിലായിരിക്കും, അവർക്ക് ട്രാഫിക്കിൻ്റെ കാര്യങ്ങളൊന്നും ചിലപ്പം ഓർമ്മയിലുണ്ടാവില്ല അല്ലേ. നമ്മളും ആ ഒരു സ്ഥാനത്ത് പലപ്പോഴൊക്കെ വന്നിട്ടുണ്ടാവില്ലേ, ഹോസ്പിറ്റലിൽ അങ്ങനെയാണ് പോയി നിൽക്കുന്നത്. ചിലപ്പം ആക്സിഡൻ്റായിട്ട് കാഷ്വാലിറ്റിയിൽ പോയിട്ട് വിവരം കേട്ട് ഓടി വരെയായിരിക്കും മെഡിക്കൽ ലോളിയിൽ എത്തിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ. അപ്പം ആ വരുന്നൊരു മനുഷ്യൻ്റെ ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കേ. ജീവിതത്തെ ശരിക്കും നമുക്ക് അടയാളപ്പെടുത്തുന്നത് ഇത്തരം നിമിഷങ്ങളിലാണ്. അത്രയും വലിയ ഒരുപാട് കാര്യങ്ങളാണ്, വലിയ വിഷമമാണ് എന്ന് വിചാരിച്ച എത്രയോ തലയിൽ കൊണ്ട് പുകഞ്ഞു നടന്നിരുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ മുന്നിലെത്തുമ്പോൾ അത്രമേൽ അത് നിസ്സാരമാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ് അവിടെ. ജീവിതം അത്രയേ ഉള്ളൂ, ഒരു നിമിഷം കൊണ്ട് ഇങ്ങനെയൊക്കെ ആയി പോകുന്നു. ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ കാലങ്ങളായി ഈ ഹോസ്പിറ്റലിൻ്റെ വരാന്തകളിലൂടെയും ആ റോഡ് വക്കുകളിലൂടെയും റിസൾട്ടിന് വേണ്ടി ലാബിലേക്കും മെഡിക്കൽ ഷോപ്പുകളിലേക്കും വരാനിരിക്കുന്ന ഒരു നല്ല നാളെ പ്രതീക്ഷിച്ചുകൊണ്ടും അതീവ തീവ്രമായ ദുഃഖത്തോടുകൂടിയും ഓടി നടക്കുന്ന മനുഷ്യന്മാരെ ഒന്ന് മാറി നിന്ന് നമ്മൾ അവിടേക്കൊന്ന് ചിന്തിക്കണം. നമ്മളും അവരിൽ ഒരു ഭാഗമായി പലപ്പോഴും കടന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ ജീവിതം കുറേ കൂടി ആഴമുള്ളതായി നമുക്ക് തോന്നും. ജീവിതത്തിൽ കുറച്ചുകൂടി ആഴങ്ങൾ ഉണ്ടാവണമെന്നും എന്തിനു വേണ്ടി ജീവിക്കണമെന്നും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരുത്തുന്ന നിമിഷങ്ങളെ ആയിരുന്നു ആ ഒരു ക്ലിപ്പിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തിയത്.
1: പീസ് റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് ഖുർആൻ പാഠങ്ങൾ. സുന്നത്തിൽ അടിയുറച്ചു നിൽക്കുക എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജറാത്തിലെ രണ്ടാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്ന വളരെ ഗൗരവമേറിയൊരു കാര്യം, വിശ്വാസികൾക്ക് മാതൃകയായി അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെയും അവിടുത്തെ ജീവിതത്തെയും എത്രത്തോളം ഗൗരവത്തോടെ പ്രാധാന്യത്തോടുകൂടി നമ്മുടെ ജീവിതത്തോട് ചേർത്തു വെക്കണം എന്നതിൻ്റെ ഗൗരവം ഉണർത്തുന്നതാണ്. യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതകും ഫൗക സൗതി നബി ولا تجهروا له بالقول كجهر بعضكم لبعض ان تحبط اعمالكم وانتم لا تشعرون يا ايها الذين امنوا وليو സത്യ വിശ്വാസികളെ لا ترفعوا اصواتكم നിങ്ങളുടെ ശബ്ദങ്ങൾ നിങ്ങൾ ഉയർത്തരുത് فوق صوت النبي നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തിനു മീത് ولا تجهروا له بالقول നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഉച്ചത്തിൽ സംസാരിക്കരുത് كجهر بعضكم لبعض നിങ്ങൾ ശബ്ദം ഉയർത്തി ഉച്ചത്തിൽ സംസാരിക്കുന്നത് പോലെ അങ്ങനെ നിങ്ങൾ ചെയ്താൽ അൻ തഹബത്തു അഅമാലുക്കും അൻതും ലാ തഷ്ഉറു നിങ്ങൾ അറിയാതെ നിങ്ങളുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകുമെന്ന്. വളരെ ഗൗരവത്തോടുകൂടിയാണ് ഇത് നമ്മൾ കാണേണ്ടത്. സ്വഹാബത്ത് വളരെ ജാഗ്രതയോടെ ഈ ആയത്തുകളെ സമീപിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. സാബിത് ബിൻ ഖൈസ് ബിൻ ഷമ്മാസ് റളിയല്ലാഹുവിനൊക്കെ സദസ്സിലേക്ക് തന്നെ വരാതായതും തൻ്റെ കർമ്മങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ, നിഷ്ഫലമായി പോയല്ലോ എന്ന് വിഷമിച്ചതുമായ കാര്യങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവിടുത്തെ സാന്നിധ്യത്തിൽ എത്രത്തോളം അധബോടുകൂടിയാണ് വർത്തിക്കേണ്ടത് എന്ന കാര്യങ്ങൾ ഉണർത്തുന്നുണ്ട്. അവിടുത്തെ ശബ്ദത്തെക്കാളും ശബ്ദമുയർത്താൻ പോലും പാടില്ല, അത്രത്തോളം ആദരവും ബഹുമാനം നൽകണമെന്നതൊക്കെ ഇസ്ലാം പഠിപ്പിക്കുന്നതാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നുണ്ട്, ഫൈദാ കാന റഫ്ഉ അസ്വാതിഹിം ഫൗക സൗതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സബബൻ ലിഹുബൂതി അഅമാലിഹിം, നിശ്ചയമായും അവരുടെ ശബ്ദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തെക്കാൾ ഉയർന്നാൽ അവരുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകാനത് കാരണമാകും. അപ്പോൾ പിന്നെ ഫകൈഫ തഖദീമു ആറായിഹിം വ ഉഖൂലിഹിം വ അദ്വാഖിഹിം വ സിയാസതിഹിം വ മആരിഫിഹിം അലാ മാ ജാഅ ബിഹി വ റഫ്ഇഹാ അലൈഹി, പിന്നെ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നതിനേക്കാളും അവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ ബുദ്ധിയെയും അവരുടെ അഭിരുചികളെയും അവരുടെ അറിവുകളെയും ഒക്കെ അതിനെ മുന്തിക്കുക എന്നത്. അലൈസ ഹാദ ഔല അന് യകൂന മഹ്ബിത്തല്ലി അമാൽ, ഇതല്ലേ അവരുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകാൻ ഏറ്റവും കാരണമായി തീരുക. അതെ, ശബ്ദം ഒരു പക്ഷേ അറിയാതെ ഉയർന്നു പോയാൽ അള്ളാഹു അത് പുറത്തു കൊടുത്തേക്കാം. പക്ഷേ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൊണ്ട് സ്ഥിരപ്പെട്ടതായ കൃത്യമായി ബോധ്യപ്പെട്ട കാര്യങ്ങളെ പല താല്പര്യങ്ങൾക്ക് വേണ്ടിയും അതിനെ മാറ്റിവെക്കുന്ന ഒരവസ്ഥ, അത് വലിയ നമ്മുടെ കർമ്മങ്ങൾ ബാത്തിലായി പോകാൻ കാരണമാകുന്ന കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ദീനിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അതാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുള്ള പറയുന്നുണ്ട്, ലാ റഅ്യ ലി അഹദിൻ

0: മഅ സുന്നതീൻ സന്നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ ദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരിയാക്കിയ ഒരു കാര്യത്തോടൊപ്പം ഒരാളുടെയും ഒരു അഭിപ്രായത്തിനൊരു സ്ഥാനമില്ല. അബ്ദുല്ലാഹി ബിൻ മുബാറക് റഹിമഹുല്ലാ പറയുന്നുണ്ട്, ഇദാ ജാഅക്കൽ ഹദീസ് അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖ്ദഉ ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നൊരു ഹദീസ് വന്നിട്ടുണ്ടെങ്കിൽ നീ അതിന് കീഴ്പ്പെടുകയാണ് വേണ്ടത്. ഇമാം ഷാഫി റഹിമഹുല്ലാ പറഞ്ഞത്, ഇദാ വജത്തും സുന്നത്തൻ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫത്തബിഊഹ, നിങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സുന്നത്ത് കണ്ടാൽ കിട്ടിയാൽ അതിനെ നിങ്ങൾ പിന്തുടരുക. വലാ തൽതഫിതു ഇലാ ഹദീൻ, പിന്നെ ഒരാളിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ടതില്ല. സലഫുകൾ പഠിപ്പിച്ച അധ്യാപനം അതാണ്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നില്ലല്ലോ, തറക്തും സുന്നത്ത നബിയ്ക്കും ലദലൽതും, നിങ്ങൾ നിങ്ങളുടെ പ്രവാചകന്റെ ചര്യയെ കൈവിട്ടാൽ, ഉപേക്ഷിച്ചാൽ നിങ്ങൾ ദലാലത്തിലായി പോവും, വഴികേടിലാവും. അതാണ് അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ പഠിപ്പിച്ച അടിസ്ഥാനം. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നുണ്ട്, അസ്ലു കുല്ലി ഫിത്നത്തിൻ, എല്ലാ ഫിത്നയുടെയും അടിസ്ഥാനം, ഇന്നമാ ഹുവ മിൻ തഖ്ദീമി അർറഅ്യ് അല ശറഇ, ശറഇനേക്കാളും അഭിപ്രായങ്ങൾക്ക് മുൻഗണന കൊടുക്കുക. വൽ ഹവാ അലൽ അഖൽ, ബുദ്ധിയുടെ മേൽ ദേഹേച്ഛകൾക്ക് പ്രാധാന്യം നൽകുക എന്നതാണ്. ഹദീസുകളെ നിരാകരിക്കുന്ന, തള്ളിക്കളയുന്ന പ്രവണതയൊക്കെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. വളരെ വ്യാപകമായി ആളുകൾ തനിക്ക് തൻ്റെ ബുദ്ധിക്കും തൻ്റെ ചിന്തക്കും ശരിയല്ലെന്ന് തോന്നുന്നവയെ തള്ളിക്കളയുന്ന ഒരവസ്ഥ, അഹാദീസുൽ അഹാദുകളെ റദ്ദു ചെയ്യുന്നവരായ ആളുകൾ, അതിങ്ങനെ വാദിക്കുന്നവരായ ആളുകൾ അള്ളാഹുവിൻ്റെ ശറഇനെ ബാത്തിലാക്കിക്കളയാനുമാണ് അവർ ശ്രമിക്കുന്നത്. മുഅ്തസിലിയത്തിൻ്റെ വാദവുമായി കൊണ്ടാണ് അത്തരത്തിലുള്ള ആളുകൾ വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹാഫിദ് ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ലാ ഉണർത്തിയ, അൽ വാജിബു അലാ കുല്ലി മൻ ബലഅഹു അംറു റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅറഫഹു, ഏതൊരാൾക്കും നിർബന്ധമായ കാര്യമാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന അവന് വന്നെത്തി, അവനത് മനസ്സിലാക്കി, അയ്യുബയ്യനഹു ലില്ലുമ്മത്തി വയൻസഹലഹും, അത് ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കണം, നസീഹത്തോടുകൂടി അത് ഉപദേശിക്കണം, വയഅ്മുറുഹും ബിത്തിബാഇ അംരി, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളെ പിന്തുടരുവാൻ വേണ്ടി കൽപ്പിക്കണം, വഇൻ ഖാലഫ ദാലിക റഅയ അദീമിൻ മിനൽ ഉമ്മ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനോട് ഈ സമുദായത്തിലെ ഏതെങ്കിലും ഒരാളുടെ അഭിപ്രായം എതിരായി വന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചതെന്താണോ അതാണ് ഏറ്റവും പിന്തുടരപ്പെടേണ്ടത്, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെക്കാളേറെ മുൻഗണന നൽകേണ്ടത് എന്ന് നമ്മൾ തിരിച്ചറിയണമെന്നാണ്. ആ തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത്. അത്രത്തോളം ഗൗരവത്തോടുകൂടി ഉണർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ദീനിൽ ഉറച്ചു നിൽക്കുക എന്നത്, സുന്നത്തിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് വളരെ ശ്രമകരമായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങൾക്ക് പിന്നിലൊരു കാലം വരും, സബറിൻ്റെ കാലമാണത്. അതിൽ ലിൽ മുത്തമസ്സിക്ക് ഫീഹി അജുർ ഖംസീന ഷഹീദം മിങ്കും, നിങ്ങളിൽ നിന്ന് 50 ആളുകളുടെ ഷഹീദുകളുടെ പ്രതിഫലമാണ് അവർക്കുണ്ടാവുക. ഫിത്നകൾ വ്യാപിക്കുന്ന സമയത്ത് സുന്നത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ പരിഹസിക്കുന്ന, കളിയാക്കുന്ന ഒരവസ്ഥകൾ, അള്ളാഹുവിൻ നിർബന്ധമാക്കിയ കാര്യങ്ങളെ പരിഹസിക്കുന്നവരായ ആളുകൾ, അള്ളാഹുവിൻ്റെ കിതാബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങളെ തങ്ങളുടെ ബുദ്ധിക്കനുസരിച്ച് ബുദ്ധിയുടെ തുലാസിലിട്ട് തുലനം ചെയ്തുകൊണ്ട് അതിനെ തള്ളിക്കളയുന്ന വളരെ ഖേദകരമായ അവസ്ഥ സമൂഹത്തിൽ നമുക്കിന്ന് കാണുവാൻ സാധിക്കും. ഇമാം ആജുരി റഹിമഹുല്ല പറയുന്നുണ്ട്, വക്കദാലിക ജമീഉ ഫറായിദില്ലാ, അള്ളാഹ് നിർബന്ധമാക്കിയ മുഴുവൻ കാര്യങ്ങളും അതുപോലെ തന്നെയാണ്, അല്ലത്തീ ഫറളഹു അല്ലാഹു ഫീ കിതാബിഹി, അള്ളാഹുവിന്റെ കിതാബിൽ ഫറളാക്കിയ കാര്യങ്ങൾ, ലാ യുഅലമുൽ ഹുക്മു ഫീഹാ ഇല്ലാ ബിസുന്നതി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതിലുള്ള ഹുക്കുമുകൾ, ഖുർആനിലെ ഹുക്കുമുകൾ സുന്നത്തുകൊണ്ടല്ലാതെ മനസ്സിലാക്കാൻ സാധ്യമല്ല. ഹാദ ഖൗല ഉലമാ ഇൽ മുസ്ലിമീൻ, ഇത് മുസ്ലിങ്ങളുടെ പണ്ഡിതന്മാരുടെ വാക്കാണ്. മൻ ഖാല ഗൈറ ഹാദ ഖറജ അൻ മില്ലത്തിൽ ഇസ്ലാം, ഇതല്ലാത്തത് ആരെങ്കിലും പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ മില്ലത്തിൽ നിന്ന് പുറത്തുപോയി, മുൽഹിദീങ്ങളുടെ കൂട്ടത്തിലായിരിക്കും ഉൾപ്പെടുക. ഹുദക്ക് ശേഷം ദലാലത്തിലാവുന്നതിനോട് നമ്മൾ റബ്ബിനോട് രക്ഷ തേടണം സഹോദരങ്ങളെ. സുന്നത്ത് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനെതിരാരായിരുന്നാലും ശരി, പിന്നെ അത് നമ്മൾ നോക്കേണ്ടതില്ല, പരിഗണിക്കേണ്ടതില്ല. ലാ യുബാലി മൻ തമസ്സക ബിഹാ ബി മുഖാലഫത്തി മൻ ഖാലഫഹ, ഇബ്നു ഹജർ റഹിമഹുല്ലാ പറയുന്ന അതാണ്. സുന്നത്ത് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് മുറുകെ പിടിക്കുക, അതിനെതിരെ ആര് നിന്നാലും ശരി, അത് നമ്മൾ പരിഗണിക്കേണ്ടതില്ല എന്ന്. സുന്നത്ത് എന്നുള്ളത് ഖുർആനിൻ്റെ വ്യാഖ്യാനമായി, അതിൻ്റെ വിശദീകരണമായി വന്നിട്ടുള്ളതാണ്. സുന്നത്തറിയാത്ത ആൾ വിശുദ്ധ ഖുർആനിനെ മനസ്സിലാക്കാൻ അയാൾക്ക് സാധ്യമല്ല. അയാൾ ഖുർആനിൽ നിന്നും തെറ്റിപ്പോകും, സുന്നത്തിൽ നിന്ന് തെറ്റുന്ന പോലെ തന്നെ. ഇമാം ഷാത്തിബി റഹ്മഹുല്ലയൊക്കെ അപ്രകാരമാണ് ഉറത്തിയത്. ഇമാം ദാരുൽ ഹിജ്റ ഇമാം മാലിക് ബിൻ അനസ് റഹ്മഹുല്ല പറഞ്ഞു, അസ്സുന്നത്തു സഫീനത്തു നൂഹ്, സുന്നത്തെന്ന് പറഞ്ഞാൽ നൂഹ്നബിയുടെ കപ്പലാണ്. മൻ റക്കിബഹ നജ, അതിലാര് കയറിയോ അയാൾ രക്ഷപ്പെട്ടു. അമൻ തഖല്ലഫ അൻഹ ഖരീഖ, അതിൽ നിന്ന് പിന്തി നിന്നവൻ മുങ്ങിച്ചാവുക തന്നെ ചെയ്യും. അതുകൊണ്ട് സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ മുറുകെ പിടിക്കുക, അൽ ഇഅ്തിസാമു ബിസ്സുന്ന നജാത്തുൻ, ഇമാം സുഹരി റഹിമഹുള്ള പറഞ്ഞതുപോലെ സുന്നത്തിനെ മുറുകെ പിടിക്കുക എന്നത് അത് രക്ഷയുടെ മാർഗമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ദീനിവിടെ നിലനിർത്തിയിട്ടുള്ളത് ഖുർആൻ കൊണ്ടും സുന്നത്തു കൊണ്ടും. ആ സഹാബത്ത് അത് കൃത്യമായി മനസ്സിലാക്കി ഈ സമുദായത്തിന്, ഈ ലോകത്തിന് പകർന്നു നൽകിയതും കൊണ്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ അതിൻ്റെ ഗൗരവത്തോടുകൂടി കാണുക, ആ സുന്നത്തിൽ ഉറച്ചു നിൽക്കുക, അതിനെ തള്ളിക്കളയാതിരിക്കുക. അങ്ങനെ തള്ളിക്കളഞ്ഞാൽ ഇമാം അഹമ്മദ് റഹ്മഹുള്ള പറഞ്ഞത്, മൻ റദ്ദ ഹദീസ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹു അലാ ഷഫാ ഹലക, നാശത്തിൻ്റെ വക്കിലാണ് അയാളുള്ളത്. ഏതെങ്കിലും ഒരു ഹദീസുകളെ തള്ളിക്കളഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല സുന്നത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോകുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വസല്ലം.
1: മാഷാഅല്ലാഹ്, ജസാകല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഖുർആൻ പാഠങ്ങൾ, സുന്നത്തിൽ അടിയുറച്ച് നിൽക്കുക എന്ന വിഷയത്തിൽ ശ്രോതാക്കളോട് ഇതുവരെ സംസാരിച്ചത് അഷ്റഫ് സലഫി, വാണിയമ്പലം.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്, ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദഖ കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന അവരുടെ ജീവിതത്തിൻ്റെ വഴികാട്ടിയും അവന് ആത്മവിശ്വാസം നൽകുന്നതുമായ ഒരു പുണ്യകർമ്മമാണ്. പീസ് റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് പ്രാർത്ഥനാ പഠനം. മയ്യത്ത് നമസ്കാരത്തിലെ പ്രാർത്ഥന, ഭാഗം 7. അവതരിപ്പിക്കുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, മയ്യത്ത് നിസ്കാരത്തിലെ മൂന്നാമത്തെ തക്ബീറിലെ പ്രാർത്ഥനയാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥന കുറച്ച് വലുതായതുകൊണ്ട് നമ്മൾ ഭാഗം ഭാഗമായിട്ടാണ് പഠിക്കുന്നത്. പ്രാർത്ഥന നമ്മൾ പഠിച്ചത് ഇതുവരെയാണ്, അല്ലാഹുമ്മ ഗ്ഫിർ ലിഹയ്യിനാ വമയ്യിതിനാ വശാഹിദിനാ വഗോഇബിനാ വദക്കരിനാ വഉൻസാനാ. അതുവരെയാണ് നമ്മൾ പഠിച്ചത്. ഇനി അതിൻ്റെ ബാക്കി ഭാഗം, അല്ലാഹുമ്മ മൻ അഹ്യൈതഹു മിന്നാ ഫഅഹ്യിഹി അലൽ ഇസ്ലാം വമൻ തവഫൈതഹു മിന്നാ ഫതവഫഹു അലൽ ഈമാൻ. ഇന്ന് നമുക്ക് അത്രയും പഠിക്കാം. അല്ലാഹുമ്മ മൻ അഹ്യൈതഹു മിന്നാ فَأَحْيِهِ عَلَى الْإِسْلَامِ وَمَنْ تَوَفَّيْتَهُ مِنَّا فَتَوَفَّهُ عَلَى الْإِيمَانِ. അവിടെ മഖ്റജുകൾ ശ്രദ്ധിക്കണം. അല്ലാഹുമ്മ മൻ അഹ്യൈതഹു അഹ് അവിടെ ഹ ആണ്, അൽഹംദു എന്നതിലെ ഹ. അഹ്യൈതഹു അഹ്, പിന്നീട് ഫത്തഹുള്ള യാ, പിന്നീട് സുക്കൂനുള്ള യാ. അഹ്യൈതഹു മിന്നാ ഫഅഹ്യിഹി ഫഅഹ് അവിടെ ഹ ആണ്, അൽഹംദു എന്നതിലെ ഹ. ഹ ഇന് സുക്കൂനാണ്, ഫഅഹ്. പിന്നീട് കസറുള്ള യാ ആണ്, പിന്നീട് കസറുള്ള ഹ. ഫഅഹ്യിഹി ഫഅഹ്യിഹി അലൽ ഐനാണ്, അലൽ ഇസ്ലാം. വമൻ തവഫൈതഹു മിന്നാ ഫതവഫഹു അലൽ, അവിടെയും ഐനാണ്, അലൽ ഈമാൻ. എന്താണ് ഇതിൻ്റെ അർത്ഥം? അല്ലാഹുമ്മ, അല്ലാഹുവേ, മൻ അഹ്യൈതഹു മിന്നാ, ഞങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരെ, ഫഅഹ്യിഹി അലൽ ഇസ്ലാം, ഇസ്ലാമിലായിക്കൊണ്ട് നീ ജീവിപ്പിക്കണമേ. വമൻ തവഫൈതഹു, ഞങ്ങളിൽ മരിപ്പിക്കുന്നവരെ, മിന്ന ഞങ്ങളിൽ നിന്ന് മരിപ്പിക്കുന്നവരെ, ഫതവഫഹു അലൽ ഈമാൻ, സത്യവിശ്വാസത്തോടെ ഈമാനുള്ളവരായി നീ മരിപ്പിക്കുകയും ചെയ്യണമേ. അപ്പോൾ നമുക്ക് പ്രാർത്ഥന മുഴുവനായി ഒന്ന് പറഞ്ഞു നോക്കാം. അല്ലാഹുമ്മ ഗ്ഫിർ ലിഹയ്യിനാ വമയ്യിതിനാ വശാഹിദിനാ വഗോഇബിനാ വദക്കരിനാ വഉൻസാനാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിഹയ്യിനാ വമയ്യിതിനാ വശാഹിദിനാ വഗോഇബിനാ വസ്വഗീരിനാ വകബീരിനാ വദക്കരിനാ വഉൻസാനാ. അല്ലാഹുമ്മ മൻ അഹ്യൈതഹു മിന്നാ ഫഅഹ്യിഹി അലൽ ഇസ്ലാം വമൻ തവഫൈതഹു മിന്നാ ഫതവഫഹു അലൽ ഈമാൻ. ഇനി അതിൻ്റെ ബാക്കി ഭാഗം ഇൻഷാല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാഅല്ലാഹ്, ജസാകല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രാർത്ഥനാ പഠനം, മയ്യത്ത് നമസ്കാരത്തിലെ പ്രാർത്ഥന 7 ഭാഗം. അവതരിപ്പിച്ചത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
1: Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
3: സ്നേഹക്കൂടിൽ മക്കളുടെ റിസൾട്ട് രക്ഷിതാക്കൾ അറിയേണ്ടത്. ഈ വിഷയത്തിൽ ഷമീം എം വണ്ടൂർ, ഹനീഫ വണ്ടൂർ എന്നിവർ പങ്കെടുക്കുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മാഈൻ അമ്മാ ബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ ഏറ്റവും പുതിയ ഒരു എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. ഇന്നത്തെ സ്നേഹക്കൂട് ചർച്ചയിൽ നമ്മുടെ കൂടെ ഷമീം എം വണ്ടൂർ, ടീച്ചറും ട്രെയിനറുമായ ഷമീമാണ് നമ്മുടെ കൂടെ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
5: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
4: ഇപ്പോൾ പരീക്ഷയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്, എല്ലാവരും റിസൾട്ട് കാത്തു നിൽക്കുന്ന ഒരു സമയമാണ്. എല്ലാ തലത്തിലുമുള്ള റിസൾട്ടുകൾ കടന്നു വരുന്ന ഒരു സമയം, ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ ഇപ്പോൾ ഈ സമയത്താണ് ഉള്ളത്. അപ്പോൾ ഈ സമയത്ത് റിസൾട്ട് കാത്തു നിൽക്കുന്ന കുട്ടികളോടാണെങ്കിലും അതുപോലെ തന്നെ രക്ഷിതാക്കളോടാണെങ്കിലും നമുക്ക് എന്താണ് അവരോട് പറയാനുള്ളത്?
5: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം വല റസൂലമീൻ വാല അലിഹി വസ്സഹബി അജ്മൈൻ അമ്മാബാദ്. വളരെ സ്നേഹമുള്ള സ്നേഹക്കൂടിൻ്റെ പ്രേക്ഷകരെ, അൽഹംദുലില്ലാ, നല്ലൊരു വിഷയമായിട്ടാണ് ഇന്ന് നമ്മൾ വരുന്നത്. അഥവാ അനിഫായി ചോദിച്ചതുപോലെ തന്നെ റിസൾട്ടുകൾ പ്രതീക്ഷിക്കുന്നൊരു സമയം, വ്യത്യസ്തമായ പരീക്ഷകൾ നമ്മുടെ മക്കളൊക്കെ എഴുതിയിട്ടുണ്ട്. അത് സ്കൂളിലാണെങ്കിലും മദ്രസയിലാണെങ്കിലും മറ്റു പല സ്കോളർഷിപ്പ് പരീക്ഷകളൊക്കെ ആണെങ്കിലും അതൊക്കെ എഴുതി നിൽക്കുന്നൊരു സമയമാണ്. ഈ ഒരു സമയത്ത് റിസൾട്ട് പ്രതീക്ഷിക്കുന്ന മക്കൾ, അവരുടെ ഒരു മൈൻഡ് സെറ്റ് വേറെയാണ്, രക്ഷിതാക്കളുടെ ഒരു മൈൻഡ് സെറ്റ് വേറെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം പിന്നെ റിസൾട്ട്, NMMS എന്ന് പറയുന്ന സ്കോളർഷിപ്പിൻ്റെ ഒരു റിസൾട്ട് വന്നു. ആ സമയത്ത് കുട്ടികളും രക്ഷിതാക്കളും ഒരുപാട് പേര് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കുട്ടി സങ്കടത്തോട് കൂടിയിട്ട് പറഞ്ഞത്, സാറേ, എനിക്കൊരു മാർക്കിനാണ് NMMS നഷ്ടപ്പെട്ടത്. 132 മാർക്കാണ് കട്ട് ഓഫ് മാർക്ക് മലപ്പുറം ജില്ലയിൽ വന്നത്. 131 മാർക്കാണ് എനിക്ക് ലഭിച്ചത്. എന്തെങ്കിലും കിട്ടാൻ വല്ല വഴിയുണ്ടോ? പിന്നെ രണ്ടാമത് പറഞ്ഞൊരു കാര്യം, എനിക്ക് ഇത്ര കിട്ടാത്തതിൽ എനിക്ക് സങ്കടമൊന്നുമില്ല, പക്ഷേ വീട്ടിൽ നിന്ന് രക്ഷിതാക്കൾ പറയുന്ന ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ സാറെ സങ്കടം തോന്നുന്നുണ്ടെന്നുള്ളത്.
4: അപ്പോൾ
5: ഇവിടെയാണ് നമ്മൾ ഈ ഒരു വിഷയത്തിനെ ഒന്ന് കാണേണ്ടതുള്ളത്. പരീക്ഷ എഴുതുന്ന ഏത് കുട്ടികളാണെങ്കിലും അവരുടെയൊക്കെ മനസ്സിൽ അതിയായ ആഗ്രഹം ഉണ്ടാവുന്നതായിരിക്കും.
4: അവർക്ക് എല്ലാവർക്കും ജയിക്കണം തന്നെയായിരിക്കും,
5: നല്ല മാർക്ക് കൂടിയിട്ട് നല്ല ഒരു റിസൾട്ട് ലഭിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഏതൊരാളും പരീക്ഷ എഴുതുന്നത്. സ്വാഭാവികമായിട്ടും ആ രൂപത്തിൽ പരീക്ഷ എഴുതുമ്പോൾ മക്കൾ പരാജയപ്പെട്ടാലും ജയിക്കുകയാണെങ്കിലൊക്കെ അവരെ കൂടെ നിർത്താൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കുട്ടികളുടെ ഒരു മനസ്ഥിതി എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിലാണ്. ഭൂരിഭാഗം കുട്ടികളും മാർക്ക് ലഭിക്കോ ഇല്ലേ എന്നതിനപ്പുറം അവർ ചിന്തിക്കുന്നത് രക്ഷിതാക്കളുടെ മുന്നിൽ എങ്ങനെയാണ്. ഇപ്പോൾ നല്ലൊരു മാർക്ക് കിട്ടണം, അൽഹംദുലില്ലാ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ മാർക്ക് ഒരല്പം കുറഞ്ഞു പോയാൽ എൻ്റെ രക്ഷിതാക്കൾ എങ്ങനെയാണ് എന്നോട് പ്രതികരിക്കുക, അവരെന്തായിരിക്കും എന്നോട് പറയുക, അങ്ങനത്തെ ഒരു വലിയ ആധി ഇന്നത്തെ കുട്ടികളിൽ കൂടുതൽ കണ്ടുവരുന്നുണ്ടല്ലോ.
4: തീർച്ചയായിട്ടും നമ്മളത് എല്ലാ മേഖലയിലും അത് കാണുന്നുണ്ട്. ഇപ്പോൾ കുട്ടികളുടെ പഠനം, അതുപോലെ തന്നെ കുട്ടികളുടെ മറ്റു പ്രോഗ്രാമുകൾ, അവിടെയൊക്കെ മത്സരം പാരൻസ് തമ്മിലാണ് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അത് വലിയൊരു പ്രശ്നം തന്നെയാണ് ഈ കാലഘട്ടത്തിൽ.
5: അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് കുട്ടികളോട് ആ സമയത്ത് പറയാനുള്ളത് വെച്ചാൽ, അവിടെ നിങ്ങൾ ഓവർ വറീഡ് ആവണ്ട, നിങ്ങൾ നല്ലൊരു കഠിനാധ്വാനം നടത്തിയിട്ടാണ്, ഇപ്പോൾ എത്ര മടിയന്മാരാണെങ്കിലും ശരി, ആ പരീക്ഷൻ്റെ ഒരു തൊട്ട് തലേദിവസം അല്ലെങ്കിൽ പരീക്ഷ എഴുതുന്ന ആ ദിവസം ഏറെ കഷ്ടപ്പെട്ടിട്ട് എനിക്ക് പരമാവധി മാർക്ക് ലഭിക്കണം എന്ന ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഏതൊരാളും പരീക്ഷ എഴുതുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മക്കളെ, നിങ്ങൾ നിങ്ങളുടെ ഒരു കഠിനാധ്വാനം നിർവഹിച്ചു, അവിടെ ആ ഒരു റിസൾട്ടിനെ പോസിറ്റീവായിട്ട് കാണാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കുട്ടികളോട് ഏതൊരു പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ റിസൾട്ട് കാത്തിരിക്കുന്ന അല്ലെങ്കിൽ റിസൾട്ട് വന്ന സമയത്ത് നമുക്ക് പറയാനുള്ളതാണ്. രണ്ടാമത്തെ ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് രക്ഷിതാക്കളാണ് അല്ലേ. രക്ഷിതാക്കളോട് പറയാനുള്ളത്, പരീക്ഷകൾ എന്ന് പറയുന്നത് ഒരു പരീക്ഷ മാത്രമാണ്
4: അല്ലേ.
5: ഒരു പരീക്ഷ മാത്രമാണ്,
4: അത് ഒരു പരീക്ഷയാണല്ലോ.
5: അതെ, തുടക്കം മാത്രമാണ് അല്ലേ, ഒരു അവസാനമല്ല എന്നുള്ളതാണ്. നമുക്ക് ഏറ്റവും വലുത് മാർക്കുകളല്ല, മറിച്ച് നമ്മുടെ മക്കളാവണം എന്നുള്ളതാണ്. അവിടെ അവരെ ചേർത്ത് നിർത്താനും ചേർത്ത് പിടിക്കാനും കൂടെ നിൽക്കാനൊക്കെ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏത് ഈ ഒരു റിസൾട്ട് പ്രതീക്ഷിക്കുന്ന ഒരു സമയത്ത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടുതലായിട്ട് സംസാരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്.
4: അതെ അതെ. അപ്പോൾ അതിലിപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞാൽ കുട്ടികളുടെ ടെൻഷൻ, ഇപ്പോൾ കുട്ടികൾക്കുണ്ടാവുന്ന ടെൻഷനുണ്ട്, പക്ഷേ ആ ടെൻഷൻ ഒരു പരിധി ഉണ്ട്. പക്ഷേ കുട്ടികൾ അതൊക്കെ രസമായിട്ട് എടുക്കും ചിലപ്പോൾ, പ്രത്യേകിച്ച് ആൺകുട്ടികളൊക്കെ രസമായിട്ട് എടുക്കും. പെൺകുട്ടികളാണ് വീണ്ടും എന്താ വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകുന്ന കടുത്ത എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന അവരിൽ നിന്നാണ് നമുക്ക് കാണാം. ഇവിടെ രക്ഷിതാക്കൾ ഇടപെടൽ, അത് വലിയൊരു പ്രശ്നം തന്നെയാണ് ഈ കാലഘട്ടത്തിൽ. പലരും ആത്മഹത്യ ചെയ്തത്, പല ആൾക്കാർ, പല കുട്ടികളും ആത്മഹത്യ ചെയ്യുന്നതൊക്കെ ഈ ഒരു പ്രശ്നമാണ്. ഇത് രക്ഷിതാക്കളുടെ ചീത്തയോ രക്ഷിതാക്കളുടെ ഇടപെടലുകളൊക്കെ അവർക്ക് അലോസരമായി തോന്നുന്നു, അതൊരു പേടിയാണ്. കുട്ടികൾ ചിലപ്പോൾ കൂട്ടുകാർക്കിടയിൽ മാർക്ക് കുറവും മാനം കിട്ടുന്നില്ല പ്രശ്നമൊന്നും കുട്ടികൾക്ക് പലപ്പോഴും ഉണ്ടാകാറില്ല. പക്ഷേ രക്ഷിതാക്കളുടെ ഇടപെടലാണ് അവർക്ക് ഏറ്റവും കൂടുതൽ പ്രയാസമുള്ളത്. രക്ഷിതാക്കളോട് നമുക്ക് ഈ വിഷയത്തിൽ നന്നായി ചില കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും.
5: രക്ഷിതാക്കളോട് പറയാനുള്ള കാര്യം കുട്ടികളുടെ മനസ്സ് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഒരു ആത്മബന്ധം നമ്മൾ മക്കളായിട്ടുണ്ടെങ്കിൽ മാത്രമേ അങ്ങനത്തെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ റിസൾട്ട് വരുമ്പോൾ മാത്രമല്ല, റിസൾട്ടിൻ്റെ മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, മക്കളെ കൂടെ നിർത്തുക, കൂട്ടി അവരെ കൂടെ നിർത്തുക എന്നുള്ള പ്രധാനപ്പെട്ടൊരു കാര്യം. അവിടെ മനസ്സിന് വലിയ പ്രാധാന്യമുണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഒരു പേര്, ആ പേര് അവിടെ പറയണില്ല. ആ കുട്ടി ഹോസ്പിറ്റലിൻ്റെ 4-ാം നിലയിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്ത സംഭവം കേരളത്തിലുണ്ടായിട്ടുണ്ട്, ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ അവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ എൻട്രൻസിന് വേണ്ടിയിട്ട് രക്ഷിതാവിൻ്റെ നിർബന്ധപ്രകാരം പരീക്ഷ ചെയ്താൽ 1-ാമത്തതിന് കിട്ടിയില്ല, ഇവന് ഒട്ടും താല്പര്യമില്ല, എന്നിട്ട് വീണ്ടും രക്ഷിതാവ് നിർബന്ധിക്കണം, അങ്ങനെ അവൻ ആത്മഹത്യാശ്രമം നടത്തി ഹോസ്പിറ്റലിലാവുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ തൻ്റെ ഉപ്പ വന്നിട്ട് തൻ്റെ രക്ഷിതാവ് വന്നിട്ട് തന്നോട് പറയും, എന്ത് മോനെ സാരമില്ലടാ, നീ പരീക്ഷ ചെയ്തണ്ട, നിൻ്റെ കാര്യങ്ങളായിട്ട് നിനക്ക് മുന്നോട്ട് പോവാം എന്നാണ് ആ കുട്ടി പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അവിടെയും ആ ക്രിറ്റിക്കൽ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് താൻ പറയുന്നത് തൻ്റെ മകന് മനസ്സിലാവും എന്നൊരു ഘട്ടം എത്തിയപ്പോൾ രക്ഷിതാവ് പറയുന്നത് ഇതുകൊണ്ടൊന്നും നിന്നെ ഞാൻ വെറുതെ വിടൂല, മറിച്ച് നിർബന്ധമായിട്ട് നീ അടുത്ത പ്രാവശ്യം എഴുതിയേ മതിയാവൂ എന്നാണ്. ആ ഹോസ്പിറ്റലിൽ നിന്നും ആരുമില്ലാത്ത സമയത്ത് ഇവൻ എടുത്ത് 4-ാം നിലയിൽ നിന്ന് താഴെ ചാടി ആത്മഹത്യ ചെയ്യുന്ന ഒരു വാർത്തയല്ല, ഒരു റിയൽ കാര്യം നമ്മൾ വായിച്ചത് ഈ കേരളത്തിൽ തന്നെയാണ്. അപ്പോൾ അവിടെ നമ്മുടെ മക്കളുടെ മനസ്സ് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്നുള്ളതാണ്. കുട്ടിയുടെ താല്പര്യം എന്തൊക്കെയാണ്, അവർക്കിഷ്ടപ്പെട്ട മേഖല എന്തൊക്കെയാണ്, അതിലേക്ക് എത്താനുള്ളൊരു മാർക്ക് അവന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയണം.
4: അതെ.
5: ഇനി അഥവാ മാർക്ക് ഒരല്പം കുറവാണെങ്കിൽ സാരമില്ലടാ, ഇത്രയൊക്കെ കിട്ടിയല്ലോ. ഇതും കിട്ടാത്ത ഒരുപാട് കുട്ടികളില്ല.
4: തീർച്ചയായിട്ടും
5: നീ കുറച്ചും കൂടെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെയൊക്കെ കിട്ടുമായിരുന്നു, അല്ലെങ്കിൽ അവിടെ ഒരു പോസിറ്റ് എന്ന് പറഞ്ഞാൽ അത് കുറ്റപ്പെടുത്തലല്ലോ. സാരമില്ല, ഏതായാലും ഇത് കിട്ടിയല്ലോ, ഇനിയിപ്പോൾ എന്താ നമ്മൾ ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ കുട്ടിയുടെ മനസ്സിലൊരു ചെറിയ കുറ്റബോധം ഉണ്ടാവും, ശരിയാണല്ലേ, പക്ഷേ ഈ മാർക്ക് വെച്ച് ഞാൻ എന്ത് ചെയ്യും. ചിലതൊക്കെ റിപ്പീറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അഥവാ വീണ്ടും ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ആ കുട്ടി ഓട്ടോമാറ്റിക്കലി ഇതുപോലൊരു അപ്രോച്ച് ആയിട്ട് ചെയ്യുന്ന രക്ഷിതാവിനോട് പറയുന്നതായിരിക്കും, ഉപ്പ അല്ലെങ്കിൽ ഉമ്മ ഞാൻ അത്ര വേണ്ട ഗൗരവത്തിൽ ഇത് എടുത്തില്ല, ഇപ്പോൾ ഇതിങ്ങനെ ഈ ഒരു റിസൾട്ട് വന്നപ്പോഴാണ് എനിക്ക് ഞാൻ ഒന്നും കൂടി ചെയ്യട്ടെ. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അങ്ങനെ റീടേക്ക് ചെയ്യാനുള്ള റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു സമയമുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ നിന്നിങ്ങോട്ട് ആവശ്യപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് അനുവദിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അല്ല എങ്കിൽ ആ കിട്ടിയ മാർക്ക് വെച്ച് നെക്സ്റ്റ് അടുത്തൊരു അവൻ്റെ ഭാവിക്ക് വേണ്ടി, അവളുടെ ഭാവിക്ക് വേണ്ടി എന്താണോ ചെയ്യാൻ പറ്റും, കൂടിയാലോചന നടത്തുക. ആ കൂടിയാലോചന നടത്തിയിട്ട് വേണം എന്ത് ചെയ്യാൻ അടുത്തൊരു ഘട്ടം തീരുമാനിക്കേണ്ടതാണ്. എന്തായാലും മനസ്സിന് വലിയ പ്രാധാന്യമുണ്ട്. അവിടെ രക്ഷിതാക്കളുടെ കുട്ടികളുടെ മനസ്സറിഞ്ഞുകൊണ്ട് രക്ഷിതാക്കളുടെ അപ്രോച്ചിനാണ് ആ സമയത്ത് ഏറ്റവും വില. അവിടെ നമ്മളെങ്ങാനും ഒരു അവിവേകം ചെയ്തു കഴിഞ്ഞാൽ എന്നേക്കുമായി ഒരു പക്ഷേ നമുക്ക് നമ്മുടെ മക്കളെ നഷ്ടപ്പെട്ടേക്കാം. അപ്പം അതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയാണത്. മാത്രമല്ല പ്രത്യേകിച്ച് ഈ കൗമാരഘട്ടത്തിലുള്ള കുട്ടികളൊക്കെയാണ് കൂടുതലും ഈ പരീക്ഷയുമായിട്ട് ബന്ധമുണ്ട്. അതിൻ്റെ മേലെ കഴിഞ്ഞാൽ പിന്നെ അവരെന്നെ സ്വന്തമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യും. പ്രത്യേകിച്ച് ഈ അഡോളസൻസ് പീരീഡ് എന്ന് പറയുന്നത്, കൗമാര കാലഘട്ടം എന്ന് പറയുന്നത് വികാരങ്ങൾക്കാണ് കൂടുതൽ ആ സമയത്ത് കുട്ടികൾ പിന്നെ അടിമപ്പെടുക എന്നുള്ളതാണ്. വിവേകം അവിടെ വളരെ കുറച്ചായിരിക്കും, എടുത്തു ചാടും അവർ. അപ്പോൾ ഒരു ചെറിയൊരു പ്രയാസം വരുമ്പോഴേക്ക് പൊട്ടിത്തെറിക്കുന്ന നമ്മൾ കാണാറുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട നമ്മുടെ മക്കളെ പ്രത്യേകിച്ചും നമ്മൾ ഏറ്റവും കൂടുതൽ മാനസികമായ സപ്പോർട്ട് കൊടുക്കണമെന്നാണ് ഒന്നാമതായിട്ട് നമുക്ക് പറയാം.
4: ഇവിടെ സാധാരണ രൂപത്തിലുണ്ടാവാറ്. അപ്പോൾ ഒന്ന് രക്ഷിതാക്കളൊരു താല്പര്യമാണ്, എന്ത് എൻ്റെ മകൻ ഇന്നതാകണം, ഒന്ന് ഇപ്പോൾ ഡോക്ടർ അല്ലെങ്കിൽ അത് അല്ലെങ്കിൽ എന്തെങ്കിലും മികച്ച ഒരു ഏരിയയിൽ എൻ്റെ മകനോ മകളോ എത്തിപ്പെടണമെന്ന രക്ഷിതാക്കളുടെ വലിയ താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് ഒന്ന് ഇവരെന്ത് ചെയ്യുന്നത്, വല്ലാതെ പ്രസ് ചെയ്യുന്നത്, കുട്ടികൾ ഇന്നതായേ പറ്റൂ, അവൻ എൻ്റെ ചെയ്തേ പറ്റൂ. അപ്പോൾ ഇതിലൊരു എന്താ വെച്ചാൽ ഈ പണ്ടത്തെയൊക്കെ പോലെ അല്ലല്ലോ. ഇപ്പോൾ ഒരു MBBS മാത്രമല്ല, എല്ലാ മേഖലയും വൈഡായിട്ട് എവിടെ എത്തിച്ചേരാൻ പറ്റാവുന്ന സാധ്യതകളുണ്ട്. രക്ഷിതാക്കൾക്ക് ഒരുപക്ഷെ അത് അറിയാഞ്ഞിട്ടായിരിക്കാം. പിന്നെ രണ്ടാമത്തൊരു കാര്യം എന്താ വെച്ചാൽ, സമൂഹത്തിൽ എൻ്റെ മകൻ ഡോക്ടറാണ് അല്ലെങ്കിൽ അവൻ ഇന്നൊരു തസ്തികയിലാണ് എന്ന് പിന്നെ പറയാനുള്ള അങ്ങനെ ഉള്ള ഇതുണ്ട്. ഇവിടെ ഈ പറഞ്ഞതിൽ ഈ രണ്ട് പോയിൻ്റ് ആണെങ്കിൽ പോലും നമ്മൾ നമ്മുടെ കുട്ടികൾക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, ഞാൻ ഇന്നതാകാമെന്നുള്ളത് ഒരു കുട്ടി കണ്ടെത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ രക്ഷിതാക്കൾക്ക് നല്ല റോളുണ്ട് അതിൽ. ഞാനേ പറയാൻ കാരണം, നമ്മളെ കുട്ടിയാണല്ലോ, നമ്മളെ കുട്ടിയെ നമുക്കാണ് മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാകാതെയാണ് എന്ത് കുട്ടികൾക്ക് വലിയ ഭാരങ്ങൾ വെച്ച് കൊടുക്കുന്നത് അല്ലേ? അപ്പോൾ അവിടെ നമുക്ക് രക്ഷിതാവിനോടൊരു ചില കാര്യങ്ങൾ പറയാനുണ്ടാകും.
5: തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞ കാര്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഞാൻ അടുത്തൊരു കാര്യം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് താരതമ്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് അല്ലേ. ഈ കമ്പാരിസൺ എന്ന് പറയുന്നത് മനുഷ്യർ ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇത് പറയുന്ന മുതിർന്ന ആൾക്കാരാണെങ്കിലും ഇപ്പം എന്നെ നിങ്ങളായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എനിക്കത് ഇഷ്ടമല്ല. ചിലപ്പോൾ നല്ല കാര്യത്തിലാണെങ്കിൽ ഒരുപക്ഷെ ഇഷ്ടപ്പെട്ടേക്കാം. പക്ഷേ രക്ഷിതാക്കൾ കമ്പാരിസൺ നടത്തുന്നത് താരതമ്യം ചെയ്യുന്നത് പലപ്പോഴും നല്ല കാര്യങ്ങൾക്കല്ല എന്നുള്ളതാണ്. നമ്മളെ കുട്ടി നല്ലൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് പറയണം, അൽഹംദുലില്ലാ നീ അവനേക്കാൾ ഉഷാറായിട്ട് ചെയ്തല്ലോ എന്ന് പലപ്പോഴും നമ്മൾ പറയില്ല. പക്ഷെ നമ്മൾ പറയാതെ കുടുംബത്തിൽ എന്തെങ്കിലും നല്ല ഒരു നേട്ടം നേടി വന്ന ഒരു കുട്ടി ഉണ്ടെങ്കിൽ അവരെയിട്ട് കമ്പയർ ചെയ്യും അല്ലേ. കണ്ടില്ലേ അവനെ, കണ്ടില്ലേ അവളെ, കണ്ടില്ലേ നിന്നെപ്പോലെ തന്നെയല്ലേ അവൾ സ്കൂളിൽ പോണത്, നിൻ്റെ അത്ര സൗകര്യം പോലും അവർക്കില്ലല്ലോ, എന്നിട്ടും അവൾ വാങ്ങിച്ച മാർക്ക് കണ്ടില്ല, അവൻ വാങ്ങിച്ച മാർക്ക് കണ്ടില്ല എന്നുള്ളതാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മുതിർന്ന ആൾക്കാരും നമ്മൾ എന്ത് ചെയ്യണില്ല, താരതമ്യങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു എക്സാമ്പിളിലൂടെ തന്നെ ഈ കാര്യം നമുക്ക് പറയാം. ഞാൻ ചെയ്തൊരു കാര്യം, നമ്മൾ വീട്ടിൽ ചെയ്തൊരു കാര്യം വിചാരിച്ചോളി, അത് വന്നിട്ട് ഒരാൾ പറയും ഇതൊക്കെ എന്താണ് ഈ സാധനം ഉണ്ടല്ലോ അപ്പുറത്തെ വീട്ടിലെ ഇന്നാൾ വളരെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മമാർ സഹോദരിമാരാണ് ഈ മേഖലയിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ്. അവരോട് പറയണം, വീട്ടിലുള്ള നമ്മുടെ ഭാര്യമാരോട് അല്ലെങ്കിൽ ഉമ്മമാരോട് നമ്മൾ പറയണം, ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക നമ്മൾ പറയണം എന്താ പറയണത്, എന്ത് ഫുഡാത്, ഞാൻ കഴിഞ്ഞ ദിവസേ എൻ്റെ ഇന്ന സുഹൃത്തിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ഇന്ന ആളുടെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉമ്മ ഉണ്ടാക്കിയ ഫുഡുണ്ടല്ലോ അതാ ടേസ്റ്റിങ്ങളൊക്കെ ഉണ്ടാക്കിയത്, എന്ത് ടേസ്റ്റാണ്. സ്വാഭാവികമായിട്ട് ഇത് കേൾക്കുന്നതോടുകൂടി നമ്മുടെ ഭാര്യയാണെങ്കിൽ നമ്മുടെ ഭാര്യ, നമ്മുടെ ഉമ്മയാണെങ്കിൽ നമ്മുടെ ഉമ്മ, നമ്മുടെ സഹോദരിയാണെങ്കിൽ സഹോദരി, അവരാകെ ഡെസ്പാവും എന്നുള്ളതാണ് അല്ലെ, നിരാശ ബാധിക്കും എന്നുള്ളതാണ്. അപ്പം എന്തേ കാരണം, അവർ ചെയ്തൊരു കാര്യം, അവർ നിർവഹിക്കുന്ന ഒരു കാര്യം മറ്റൊരാളായിട്ട് കമ്പയർ ചെയ്തു, മറ്റേ ആൾ ഉയർന്ന ഇതിനേക്കാൾ മികച്ച് നിൽക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുതിർന്ന ആൾക്കാർ പോലും മറ്റൊരാളുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഇതേ കാര്യം നമ്മുടെ മക്കളെക്കുറിച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ആ മക്കളും ഇത് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ പിന്നെ നമ്മുടെ മക്കൾക്കുള്ള വ്യത്യസ്തമായ മേഖലകളുണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഒന്നോ രണ്ടോ മൂന്നോ മേഖലകളല്ല, അനന്തമായ സാധ്യതകളാണ് അല്ലേ. ഏതെല്ലാം മേഖലകൾ ഇപ്പോൾ കഴിഞ്ഞ ഞാൻ മുമ്പൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്, രസകരമായ ചില കോഴ്സുകളെ കുറിച്ച് നമ്മൾ കേൾക്കാറുള്ളത് കുട്ടികളിൽ നിന്നുള്ളതാണ്. രണ്ടു മൂന്ന് വർഷം മുമ്പ് എൻ്റെ ക്ലാസ്സിൽ നിന്ന് പത്താം ക്ലാസ്സിൽ നല്ല റിസൾട്ട് വാങ്ങിപ്പോയ ഒരു കുട്ടിയുടെ ഉമ്മ വിളിച്ചിട്ട് റിസൾട്ട് വന്ന ആ ദിവസം എന്നോട് ചോദിക്കണം, സാറേ പിന്നെ എന്തൊക്കെയുണ്ട് സുഖമല്ല എന്നൊക്കെ ചോദിച്ചിട്ടാണ് ചോദിക്കണം. എൻ്റെ മോൾക്കേ അവളിപ്പോൾ പറയുന്നത് അനിമൽ സൈക്കോളജി പഠിക്കാനാണ്. അപ്പോൾ അനിമൽ സൈക്കോളജിയെ പഠിക്കാനുള്ള മേഖലകൾ എന്തൊക്കെയാണ്, അതിൻ്റെ സ്കോപ്പുകൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നാണ്. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ മനസ്സിൽ വിചാരിച്ചു തരും ഇവിടെ മനുഷ്യൻ്റെ ഹ്യൂമാൻ സൈക്കോളജി തന്നെ എവിടെ എത്തിയിട്ടില്ല. സ്വാഭാവികമായിട്ട് കുട്ടികൾ ചിന്തിക്കുന്നത് വെറൈറ്റി ഡൈവേർട്ട് തിങ്കിങ് ആണ് അല്ലേ, ഡൈവേർജൻറ്റ് തിങ്കിങ് എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള വൈവിധ്യമായ ചിന്തകളാണ് ചിന്തിക്കുന്നത്. അപ്പം എന്ന് പറഞ്ഞാൽ അവർക്കറിയാം വ്യത്യസ്തമായ മേഖലകൾ എന്നാൽ അതിനുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റേതെങ്കിലും ഒരു കുട്ടിയെക്കുറിച്ച് നേടിയ നേട്ടത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു കുട്ടിയെക്കുറിച്ച് നമ്മുടെ മക്കളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ കുട്ടികൾ താഴേക്ക് പോകാനും അവരുടെ പിന്നെ ആത്മാഭിമാനം കുറയാനുമാണ് അത് കാരണമാക്കുക. അപ്പം അതുകൊണ്ട് താരതമ്യങ്ങൾ തീർത്തും നമ്മൾ ഒഴിവാക്കുക. താരതമ്യം ചെയ്യാം എങ്ങനെയെന്നറിയോ, അവരവരുമായിട്ട് കമ്പയർ ചെയ്യാം. നീ നന്നായിട്ട് പഠിച്ചു അതുകൊണ്ട് നിനക്ക് ഇത്ര മാർക്ക് കിട്ടി, നിൻ്റെ പഠനത്തിൽ നോക്കിയാൽ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കഴിഞ്ഞ തവണ നീ നന്നായിട്ട് പഠിച്ചിരുന്നു നന്നായി മാർക്ക് കിട്ടി, ഇപ്രാവശ്യം ഒരു അല്പം അലംഭാവം കാണിച്ചു കണ്ടോ. അപ്പോൾ സ്വന്തത്തിനോട് കമ്പയർ ചെയ്യുമ്പോൾ
4: കുഴപ്പമില്ല,
5: സ്കില്ലുള്ള ആളാണ്, അപ്പോൾ വേണമെങ്കിൽ നല്ല റിസൾട്ട് നല്ല മാർക്ക് വാങ്ങാൻ പറ്റും. ആ രൂപത്തിലേക്ക് ഒന്ന് മാറി ചിന്തിക്കേണ്ടതുണ്ട് എന്നാണ് പറയാനുള്ളത്.
4: നിങ്ങളിപ്പോൾ ഒരു ടീച്ചറാണല്ലോ, ട്രെയിനറുമാണ്, അപ്പോൾ ആ നിലയ്ക്ക് തന്നെ ഇപ്പോൾ കുട്ടികളുമായി ഇടപെടുമ്പോൾ പിന്നെ ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലെ കുറച്ച് കുട്ടികൾക്ക് ഒരു കുട്ടിയപ്പോൾ നിങ്ങൾക്കറിയാം അവൻ ഇന്നതാകാൻ സാധ്യതയുണ്ട്, അങ്ങനെ കണ്ടെത്താൻ സാർ കഴിഞ്ഞിട്ടുണ്ടോ?
5: അല്ലാ നമുക്ക് പലപ്പോഴും നമ്മൾ ഒരിക്കലും ഒരാളെ നിർബന്ധിക്കില്ല. ടീച്ചേഴ്സാണെങ്കിലും രക്ഷിതാക്കളാണെങ്കിലും നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം തരും, ഒരു കുട്ടിയിൽ വ്യത്യസ്തമായ കഴിവുകൾ ഉണ്ടാവും അല്ലേ, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടമാണ്, വ്യത്യസ്തമായ കഴിവുകൾ കുട്ടികൾക്കുണ്ട്, സ്കിൽഡ് ആയിട്ടുള്ള കുട്ടികളാണ് പലതും. ചില ആളുകൾക്ക് നന്നായിട്ട് വായിക്കാൻ അറിയാം, ചില ആളുകൾക്ക് നന്നായിട്ട് എഴുതാൻ അറിയാം, വേറെ ചില ആളുകൾ സ്പോർട്സ് ഇവൻ്റെങ്കിലായിരിക്കും ബോയ്സൊക്കെ ആണെങ്കിൽ മികവ് പുലർത്തുന്നത്, മറ്റു ചില ആൾക്കാർ നന്നായിട്ട് ചിത്രമൊക്കെ വരയ്ക്കുന്ന ആർട്ടിസ്റ്റിക് നല്ല സ്കില്ലുള്ള ആൾക്കാരുണ്ടാവും, ഇങ്ങനെ വ്യത്യസ്തമായ സ്കില്ലുകളാണ്. അതുപോലെ ചില കുട്ടികൾ മാത്സിൽ ഭയങ്കര പെർഫോമൻസ് ആയിരിക്കും, എന്നാൽ ലാംഗ്വേജിൽ അത്ര പോരാ, തിരിച്ചുണ്ടാവാറുണ്ട്. ലാംഗ്വേജിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ നമ്മളെ ക്ലാസ്സിൽ വരുന്ന ഓരോ കുട്ടികളിലും വ്യത്യസ്തമായ കഴിവുകൾ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുള്ളതാണ്. അതിനുള്ള അവസരങ്ങൾ നമ്മൾ കൊടുക്കണം. അപ്പോൾ സ്കൂളിലെ അധ്യാപകർക്ക് ഇടപെടാൻ പറ്റുന്ന ഒരുപാട് മേഖലയുണ്ട്. ഓരോ കുട്ടികളുടെ കഴിവുകൾ നമുക്ക് തിരിച്ചറിയാം. ആ തിരിച്ചറിയുന്ന കഴിവ് അവരൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ കഴിഞ്ഞ പ്രാവശ്യം നന്നായിട്ട് പാട്ട് പാടുന്നിരുന്നുണ്ടായിരുന്നു അല്ലേ. അവനെ വ്യത്യസ്ത അവസരം കിട്ടും, നമ്മൾ എന്ത് ചെയ്യും, അതിനുള്ള മേഖല അവന് കൊടുക്കും. സ്കൂളിലൊരു പ്രോഗ്രാം വരുവാണെങ്കിൽ അവനെ പേര് വിളിക്കും, അവൻ നന്നായിട്ട് പാടും. അപ്പോൾ പാടുന്നതിന് എന്ത് ചെയ്യും, ചിലപ്പോൾ ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ ക്ലാസ് ഗ്രൂപ്പിലിടും. അപ്പോൾ എല്ലാവരും ഒരു ലൈക്ക് അടിക്കും. അതൊക്കെ ഒരു അഭിമാനവും കുട്ടികൾക്ക് കിട്ടുന്ന ഒരു അപ്രീസിയേഷനാണ്. അപ്പോൾ അവനെ കൂടുതൽ ആ മേഖലയിലേക്ക് പ്രാപ്തനാക്കുന്നില്ല. അതുപോലെ തന്നെ ക്ലാസ്സിൽ പിന്നെ എല്ലാ ദിവസവും രാവിലെ ക്ലാസ് തുടങ്ങുന്ന ആ ഒരു സമയത്ത് ഒരു ദിവസം എന്തെങ്കിലും സംതിങ് പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഞാൻ കുട്ടികൾ കൊടുക്കില്ല. ചില കുട്ടികൾ ഏതെങ്കിലും ഒരു ജനറൽ നോളജിനെ കുറിച്ചിട്ട് പറയും, മറ്റു ചില കുട്ടികൾ ഏതെങ്കിലും ഒരു കണ്ടുപിടുത്തത്തിനെ കുറിച്ച്, ശാസ്ത്രീയമായ കാര്യങ്ങളെ കുറിച്ച് പറയും. വേറെ ചില ആൾക്കാർ വല്ല ചരിത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാവും. അങ്ങനെ വ്യത്യസ്തമായ കാര്യം ക്യൂസൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ നന്നായിട്ട് അവതരണ ശൈലിയുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ആ കുട്ടികളുടെ എല്ലാവരെയും മുന്നിൽ വെച്ചിട്ട് എന്ത് അപ്രീഷിയേറ്റും. എന്തായാലും എല്ലാ കുട്ടികൾക്കും വ്യത്യസ്തമായ
4: കഴിവുകളുണ്ട്
5: അല്ലേ. ആ കഴിവ് കണ്ടെത്താൻ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും കഴിയുകയും അത് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് ധാരാളം അവസരമുണ്ട്. അപ്പോൾ സ്കൂളുകളിലൊക്കെ നമ്മൾ ഒരു അഞ്ചാം ക്ലാസ് തൊട്ട് നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ സിസ്റ്റം അനുസരിച്ച് ഒരു കുട്ടി മിനിമം 4 ഭാഷകൾ പഠിക്കുന്നുള്ളതാണ്. മലയാളം ഓൾറെഡി നമ്മുടെ മാതൃഭാഷ ഉണ്ട്, അതുപോലെ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്, ഹിന്ദി പഠിക്കുന്നുണ്ട്, അറബി പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അറബി പഠിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുട്ടികളോട് ചോദിച്ചൊരു കാര്യം, മക്കളെ ഈ 4 ഭാഷകൾ ഒരു വിഷയം എന്നതിൻ്റെ അപ്പുറം നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരുപാട് നേട്ടങ്ങൾ തരാനും ഒരു കരിയർ സെറ്റ് ചെയ്യാനുള്ളൊരു പഠനത്തിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചൊക്കെയുണ്ടോ? ഒരു ഇംഗ്ലീഷിൽ ഒരാൾ വന്നിട്ട് നമ്മളോട് കുറച്ച് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ തിരിച്ച് അതേപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയണം അല്ലേ. കാരണം അഞ്ചാം ക്ലാസ് മുതൽ പഠിക്കണം, ഇപ്പോൾ നിങ്ങൾ 10-ാം ക്ലാസ്സിലെത്തി. ഹിന്ദി കഴിഞ്ഞ 5 വർഷങ്ങൾ നിങ്ങൾ പഠിക്കണം. ഒരു ഹിന്ദിക്കാരൻ വന്നിട്ട് ഹിന്ദിയിൽ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചാൽ അതിനെ അതേ രൂപത്തിൽ അയാൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ പ്രായോഗികമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഓരോരുത്തരുള്ള കഴിവുകൾ എന്താണെന്നുള്ള കുട്ടികൾക്ക് കണ്ടെത്താൻ പറ്റും. ഇനി കുട്ടികൾക്ക് അത് കണ്ടെത്താൻ പറ്റില്ലെങ്കിലും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും കണ്ടെത്തിയിട്ട് കുട്ടികളെ അതിൻ്റെ വ്യത്യസ്ത മേഖലകൾ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ശാസ്ത്രീയ മേഖലയിലൊക്കെ ഇപ്പോൾ ശാസ്ത്രമേളയൊക്കെ ഉണ്ടാകുമ്പോഴേ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് കുട്ടികളെ കാണാം. ഞാനത് പറയാൻ പറ്റുമോ എനിക്കറിയില്ല. കഴിഞ്ഞ ഒരു അധ്യയന വർഷത്തിൽ ഒരു വിദ്യാർത്ഥി, അവന് ശരിക്ക് എഴുതാനും വായിക്കാനൊന്നും അത്ര സ്കിൽഡ് അല്ല അല്ലേ. എഴുതാനും വായിക്കാനൊന്നും അത്ര ഒരു നല്ലൊരു മികവ് പുലർത്തുന്നില്ല. പക്ഷേ ടെക്നിക്കലായിട്ടുള്ള പല കാര്യങ്ങൾ എത്ര പെട്ടെന്നാണ് അവൻ ചെയ്യുന്നത്. അവൻ ചെയ്യാമെന്ന് മാത്രമല്ല, അതിൽ മറ്റുള്ളവർക്ക് ക്ലാസ് എടുക്കാൻ പോലും അവന് സാധിക്കുന്നുണ്ട്. ഒരിക്കലും പരീക്ഷ സ്വന്തമായിട്ട് എഴുതിയാൽ വിജയിക്കണം എന്നില്ല
4: അല്ലേ.
5: പക്ഷേ അവൻ മോശക്കാരനാണ് നമുക്ക് പറഞ്ഞു പറ്റുമോ? അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ ഒരുപാട് സ്കില്ലുകളുള്ള കഴിവുകളുള്ള കുട്ടികളുണ്ട്. നമ്മുടെ മക്കൾക്കുള്ള കഴിവ് ഏതാണെന്നുള്ളത് കണ്ടെത്താനുള്ളൊരു പരിശ്രമം നമുക്കുണ്ട്. അതിന് ആധുനികമായ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. പിന്നെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പോലെയുള്ള ടെസ്റ്റുകൾ ഇപ്പോൾ ഫ്രീ ആയിട്ട് ചെയ്യുന്ന സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഇത് പറയുന്ന സമയത്ത് തന്നെ എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം, ഇപ്രാവശ്യം തുടങ്ങുന്ന സമയത്ത്, ഈ കഴിഞ്ഞ അധ്യയന വർഷം ആരംഭിക്കുന്ന സമയത്ത് ഒരു കുട്ടിയെ കുറിച്ചിട്ട് രക്ഷിതാവ് പറയണം, സാറേ സാധാരണ 10-ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ഒരു സ്വന്തം ഒരു ബോധം വരാറുണ്ടല്ലോ, എൻ്റെ മോന് അങ്ങനത്തെ ഒരു കാര്യമൊന്നുമില്ല. അവനോട് അടുത്ത വർഷം നീ എന്താണ് പഠിക്കണമെന്ന് ചോദിച്ചാൽ അതുപോലും ഒരു കൃത്യമായ ഒരു ആൻസറില്ല. നിങ്ങൾക്കൊന്ന് സഹായിക്കാൻ പറ്റുമോ, എന്തെങ്കിലും ഒരു നിർദ്ദേശം എന്താ ചെയ്യാൻ പറ്റും? ഞാൻ സ്വാഭാവികമായിട്ടും ഞാൻ അവരോട് പറഞ്ഞു, ചില നിർദ്ദേശങ്ങൾ വെച്ചു കൊടുത്തു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, അവനൊരു ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്തിക്കലാണ്. അവിടെ പോയി കഴിഞ്ഞാൽ കുട്ടികൾ ഒരു കുറേ ചോദ്യാവലികളാണ്, ആ ചോദ്യാവലികൾ കൃത്യമായ ആൻസറുകൾ എഴുതുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിലുള്ള അല്ലെങ്കിൽ അവന് കഴിവുള്ള മേഖല ഏതാണെന്നുള്ളത് തിരിച്ച് അറിയാൻ രക്ഷിതാവിനും കഴിയും. അതിലൂടെ അവൻ്റെ മേഖല അവനും തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഒട്ടും കഴിവില്ലാത്തൊരു മേഖലയിലേക്ക് കുട്ടിയെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയെ നമുക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ്. എന്നാൽ അവന് ചെറിയൊരു സാധ്യതയുള്ളൊരു മേഖലയാണെങ്കിലും അത് അവന് ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വിജയിക്കാനും ജീവിതത്തിൽ വിജയം കണ്ടെത്താനും അവർക്ക് സാധിക്കുമെന്നുള്ളതാണ്.
4: ശരി, ഞാൻ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നതെന്ന് വെച്ചാൽ, പിന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു സ്ഥാപനത്തിൽ ഒരു കുട്ടിയെ ഹിഫ്ലാക്കാൻ വേണ്ടി കണ്ട് രക്ഷിതാവ് കൊണ്ടുവന്നാക്കി. അപ്പോൾ അദ്ദേഹം നല്ലൊരു സാമ്പത്തികമായി നല്ല ഉയർന്നൊരു സ്റ്റേജിലുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പിന്നെ ഈ ഫീസിന് ഫീസിലേക്കാളധികം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഞാൻ തരാം, ഡൊണേഷനായിട്ട് തരാം. പക്ഷെ എൻ്റെ മോനൊന്ന് ഹാഫിലാക്കി കാണാനുള്ള ആഗ്രഹം എന്ന് പറഞ്ഞു. പക്ഷേ ഇവനെത്ര കണഞ്ഞു പരിശ്രമിച്ചിട്ടും എന്താകുന്നില്ല, ഇവന് അതിന് കഴിയണില്ല. അപ്പോൾ അവസാനം 4 മാസം കഴിഞ്ഞിട്ട് ഈ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വന്നു. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, അദ്ദേഹം മോനെ കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞു, ഇവൻ്റെ കഴിവുകൾ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ നിലമ്പൂർ ഏരിയയിലുള്ള സ്ഥാപനം, ആ പ്രളയകാലത്ത് നടന്ന ആ സ്ഥാപനത്തിലൊക്കെ കേട് വന്ന മോട്ടോർ, ഈ വെള്ളമടിക്കുന്ന മോട്ടോർ, പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ ട്യൂബ് ലൈറ്റുകളൊക്കെ കേട് വന്നിരുന്നു. അപ്പോൾ ഇത് നന്നാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അതിൻ്റെ ജോലിക്കാർ ഒഴിവാക്കിയിട്ട് പോയതാണ് ഈ കുട്ടി. എന്താ വെച്ചാൽ ചെറിയ മോനാണ്, ഒരു 10 ക്ലാസ്സിൽ താഴെ, 8-ലോ 9-ലോ പഠിക്കുന്ന ചെറിയ മോനാണ്. അവൻ്റെ ഒഴിവ് സമയങ്ങളിൽ അവൻ എന്ത് ചെയ്തിട്ടുണ്ട് വെച്ചാൽ ഇതൊക്കെ എടുത്ത് വയറൊക്കെ പിരിച്ച് ഇതൊക്കെ കത്തിച്ചിട്ടുണ്ട്. അതായത് നന്നാക്കാൻ കഴിയില്ല എന്ന് ഒഴിവാക്കിയിട്ട ട്യൂബുകളും ഇതൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ ഇതാണ് ഇവൻ്റെ കഴിവ്, നിങ്ങൾക്ക് ഇവനെ ഈ ഏരിയയിലേക്ക് തിരിച്ചു വിടുകയാണെങ്കിൽ. ഇപ്പോൾ ഞാൻ ഈ സ്ഥാപനം നടത്തുന്ന ഒരു വ്യക്തിയാണ്, ഞാൻ ഹാഫിദല്ല, ഇപ്പം പറയാം ഞാൻ ഹാഫിദല്ല, എനിക്ക് കഴിവില്ല. എന്നാൽ ഇവിടുന്ന് 200-ഓളം കുട്ടികൾ ഓരോ വർഷവും എന്ത് ചെയ്യുന്നുണ്ട്, ഹിഫ്ലാക്കി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതൊരു അധ്യാപകൻ്റെ ഒരു കണ്ടെത്തലാണ്. ഇപ്പോൾ രക്ഷിതാക്കൾ എന്ന നിലക്ക് രക്ഷിതാക്കൾക്ക് എന്ത് ചെയ്യുന്നില്ല, അവർ ഒരു ഇടുങ്ങിയ മനസ്സുമായി നിൽക്കുകയാണ്. 1-ോ 2-ോ 3-ോ മേഖലകൾ മാത്രമാണ്, ഏത് മേഖലയാണെങ്കിലും എന്ത് അവിടെ വിജയം കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് രക്ഷിതാക്കൾ തിരിച്ചറിയേണ്ടത് അല്ലേ. അപ്പോൾ രക്ഷിതാക്കൾക്ക്, ഇപ്പോൾ രക്ഷിതാക്കൾ നേരെ വന്ന് ആരോട് പറയാം, നിങ്ങളെപ്പോലുള്ള ടീച്ചറും അധ്യാപകരോട് വന്നിട്ട് പറയാം. അപ്പോൾ രക്ഷിതാക്കൾ എന്ന നിലക്ക് അവർക്ക് കണ്ടെത്താൻ, സ്വന്തം മക്കളുടെ കഴിവ് കണ്ടെത്താനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുമോ?
5: തീർച്ചയായിട്ടും അത് പറയാൻ സാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിരന്തരം നിരീക്ഷണങ്ങളിലൂടെയാണ് ഏതൊരാൾക്കും മറ്റൊരാളെക്കുറിച്ച് വിലയിരുത്താൻ സാധിക്കുക എന്നുള്ളതാണ്. ഞാനൊരു പ്രാവശ്യം ഒരു പിന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് വരാന്തയിൽ കൂടെ അങ്ങനെ പോവാണ്. അപ്പോൾ 8-ാം ക്ലാസ്സിൻ്റെ ഏറ്റവും മുകളിലുള്ള ഫ്ലോറിലാണ് 8-ാം ക്ലാസ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ വരാന്തയിൽ കൂടെ ആണ്, ഒരറ്റത്തും മറ്റേറ്റത്തിൽ കൂടെയാണ് സ്റ്റെയർ കേസ് ഇങ്ങനെ ഇറങ്ങി പോകുന്ന സമയത്ത് ഒരു ക്ലാസ് നിന്നുണ്ട്, ഭയങ്കര ഹിന്ദിയിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, പറയുന്നത് മുഴുവൻ സത്യം. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ അവിടെ വരാന്തയിൽ തന്നെ കയ്യെ കെട്ടിങ്ങനെ നിന്നു. തിരിച്ച് ഇതിങ്ങനെ സ്റ്റോപ്പാവാതെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തപ്പോൾ ഞാൻ ജസ്റ്റ് ഡോറിൽ ഇങ്ങനെ പോയി. അപ്പോൾ ഒരുത്തനത് കൂട്ടുകാരോട് വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എന്നെ കണ്ടതോടുകൂടിയിട്ട് ആളിങ്ങനെ ഒന്നിങ്ങനെ പതുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ അവനെ വിളിച്ചു, ചിരിച്ചുകൊണ്ടെന്ന് വിളിച്ചു, വാടാ നിന്ന്. അപ്പോൾ എൻ്റെ പേര് കാര്യം, ഞാൻ ആ ക്ലാസ് നടക്കില്ല, അവൻ്റെ പേര് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പം പറഞ്ഞു, നീ അടിപൊളിയായിട്ടാണല്ലോ ഹിന്ദി സംസാരിക്കുന്നത്, ഇത് എങ്ങനെ അതിൽ സെർ കളിയാക്കലേ? ഞാൻ പറഞ്ഞു, കളിയാക്കലട സത്യമായിട്ട് പറയാം, പിന്നെ നന്നായിട്ട് ഉഷാറായിട്ട് നീ സംസാരിക്കുന്നുണ്ട്, ഒക്കെ കൃത്യമാണല്ലോ, നീ എവിടുന്ന് അത് പഠിച്ചെന്ന് വെച്ചു. അപ്പം പറഞ്ഞു വെച്ചാൽ, എൻ്റെ ഉപ്പക്കൊരു മസാലക്കടയുണ്ട്, പലചരക്കൊക്കെ വിൽക്കുന്ന പച്ചക്കറികളും കൂടെ ഉള്ളൊരു കടയുണ്ട്, അതിൻ്റെ തൊട്ടടുത്ത് ഒരുപാട് ബംഗാളികൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാനിടയ്ക്ക് ഉപ്പനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂൾ വിട്ടതിന് ശേഷവും ചിലപ്പോൾ രാവിലെയൊക്കെ പോകാറുണ്ട് സർ. അപ്പോൾ അവിടെ ഇവരിങ്ങനെ വരുമ്പോൾ ഇവരിങ്ങനെ പറഞ്ഞത് കേട്ട് കേട്ട് പഠിച്ചാണെന്നാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കാൻ തരും, ആ കേട്ട് ഇവർ ചോദിക്കുന്നില്ല, ഓരോ വാക്കുകൾ കേട്ട് കേട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവൻ ഈ ഹിന്ദി പഠിക്കണത്, അവന് ലാംഗ്വേജ് നല്ല സ്കില്ലാണ്. അങ്ങനെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് റിസൾട്ട് പിന്നെ പ്രോഗ്രസ് കാർഡിൻ്റെ സമയത്ത് രക്ഷിതാവ് വന്നപ്പോൾ യാദൃശ്ചി കേട്ട് അവൻ്റെ ഉമ്മനെയും വരെ എൻ്റെ മുന്നിൽ ഞാൻ വന്നു. അതിൽ ഞാൻ പറഞ്ഞു, എൻ്റെ ഉമ്മനോട് ഞാൻ പറഞ്ഞു, പിന്നെ ഇവൻ്റെ ഉമ്മനല്ലേ, ഇവനെ ഞാൻ ഒരു കാര്യത്തിന് അവങ്ങളോട് എന്തെങ്കിലും പറഞ്ഞു ചോദിച്ചു. ആ പറഞ്ഞിട്ടുണ്ട്, എന്താ ചോദിച്ചു, അവന് ഹിന്ദി പറഞ്ഞിട്ട് നിങ്ങൾ വിളിച്ചുകൊണ്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ അവർ നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ട് ചോദിച്ചു. ഞങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ചു. ഞാൻ പറഞ്ഞു, അവന് നല്ല സ്കില്ലുള്ള ആളാണ്, ഹിന്ദി ഇങ്ങനെ അത്ര പെട്ടെന്ന് പഠിക്കാൻ കഴിയുന്നു, ബാക്കിയുള്ള ലാംഗ്വേജൊക്കെ ഇതുപോലെ പഠിക്കാൻ പറ്റും. അപ്പോൾ അവന് ഭാഷയുടെ മേഖലയിൽ പോയാൽ നല്ല അവസരങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ, അത് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കും. അവൻ പോയി കടയിലൊക്കെ നിന്നോട്ടെ, അതിനൊരു കുഴപ്പമില്ല, ഇങ്ങനെ നല്ല സ്കില്ലുണ്ട്. അപ്പോൾ ജസ്റ്റ് അവൻ്റെ മാർക്ക് നോക്കുമ്പോൾ ലാംഗ്വേജിൽ കുറച്ച് കൂടുതൽ മാർക്കുകളുണ്ട്, ബാക്കിയുള്ളവരൊന്നും അത്ര ഇല്ല. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മൾ നിരന്തരം നമ്മുടെ മക്കളെ നിരീക്ഷിക്കുകയാണെങ്കിൽ അവർക്കുള്ള സ്കില്ലുകൾ എന്തൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ നേരത്തെ ഹിഫ്ല്, ചില കാര്യങ്ങൾ അവർക്ക് നോക്കാനും വായിക്കാനും ഒന്നും അറിയില്ല, പക്ഷേ ബൈഹാർട്ടാക്കാനുള്ള സ്കിൽ അവർക്കുണ്ടാവും. അവരെ ചിലപ്പോൾ ആ ഒരു മേഖലയിൽ ഇവിടെ വരും. മറ്റു ചില ആളുകൾ വീട്ടിലെ, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എന്ത് സാധനം കിട്ടിയാലും അതിൻ്റെ പരിപ്പൊക്കെ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അഥവാ അത് കഴിക്കുക, അത് നന്നാക്കുക, അങ്ങനത്തെ ചെയ്യുന്ന ടെക്നിക്കൽ സ്കില്ലുള്ള ആൾക്കാരൊന്നും. ഈ റൈറ്റിംഗ് സ്കില്ല് ചില കുട്ടികളൊക്കെ നമുക്ക് കാണാം, ഒരു പേപ്പർ ഇട്ട് വെറുതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതിയിരിക്കും, ചിലപ്പോൾ ഒരു കഥയാവാം, ചിലപ്പോൾ ഒരു കവിതയാവാം, അങ്ങനത്തെ മേഖലയിൽ അനന്തമായ സാധ്യതകളുണ്ടെന്നുണ്ട്. അപ്പോൾ ഈ നമ്മളെത്ര ഈ AI-ൻ്റെയൊക്കെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും അതുപോലെ തന്നെ മറ്റു നൂതനമായ സംവിധാനങ്ങളുടെയൊക്കെ കാലമാണെന്ന് പറയുമ്പോഴും, ഒരു 25 വർഷം കഴിഞ്ഞാൽ 2050 ആകുമ്പോഴും സ്കോപ്പുള്ള മേഖലകൾ ഏതെല്ലാം എന്ന് ഇപ്പോൾ ഉള്ള സംവിധാനങ്ങളോട് ജസ്റ്റ് ഒന്ന് നമ്മൾ ഗൂഗിൾ ചെയ്താൽ, അല്ലെങ്കിൽ ChatGPT-യോട് ചോദിച്ചാൽ, ജെമിനിയോട് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെയൊക്കെ നമുക്ക് കിട്ടുന്ന ആൻസറ് എന്ന് പറഞ്ഞാൽ മനുഷ്യരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വരുന്നുണ്ട് അല്ലേ, ആശയവിനിമയ ശേഷി എന്നും സ്കോപ്പുള്ള മേഖലയാണ്. അതുപോലെ തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റി, ചില ആൾക്കാരുണ്ടല്ലോ ഭയങ്കര അലമ്പായിട്ടിരിക്കും അവർ നമ്മളെ കൂടെ ഉണ്ടാവുക, പക്ഷെ അവർ ടീമിൽ ചെന്നാൽ അവരാണ്
4: ഫസ്റ്റ്.
5: ആ അവരാണ് നേതാക്കൾ. അങ്ങനെയുള്ള കുട്ടികൾ നമ്മുടെ നാടിന് ആവശ്യമുണ്ട്, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരാണ്. അപ്പോൾ വ്യത്യസ്തമായ കഴിവ് ഇത് നമ്മളെ മക്കൾക്ക് എങ്ങനെ ഉണ്ട് എന്നുള്ളത് അവരെ നിരന്തരം നിരീക്ഷിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇത് പറയുമ്പോൾ തന്നെ ഇതിനെ കൂടെ ചേർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതും കണ്ടെത്താൻ നമുക്ക് സാധിക്കണം എന്നുള്ളത്. ഇപ്പോൾ വെറും സ്കില്ലുകൾ മാത്രമല്ല, അല്പം കുറവുകൾ, മനുഷ്യരാണല്ലോ, വ്യത്യസ്ത കുറവുകളൊക്കെ ഉണ്ടാവും, അതൊന്നും ജീവിതത്തിൽ പരാജയപ്പെടാനുള്ള കാരണങ്ങളല്ല. അവർക്ക് ആ പരിമിതികളെ മറികടന്നുകൊണ്ട് വിജയിക്കാൻ കഴിയുന്നതാണ്. ഞാനിത് പറയാൻ കാരണം, ചിലപ്പോൾ നമ്മുടെ കുട്ടിക്ക് ഒരല്പം കേൾവി ശക്തി കുറവുണ്ടെങ്കിൽ അത് ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ആൾക്കാർ രക്ഷിതാക്കളാണെന്നുള്ളതാണ്. കാഴ്ചയിൽ ഒരല്പം കുറവുണ്ട് എങ്കിൽ ആ കുട്ടി കാഴ്ചയ്ക്ക് ഒരല്പം പരിമിതിയുണ്ട് എന്ന് മനസ്സിലാക്കേണ്ട രക്ഷിതാക്കളാണ്. ഇനി ചില കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാൻ, മനസ്സിലാക്കാൻ കുറച്ച് സമയം ബാക്കിയുള്ളവരെക്കാൾ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ഒരു ഇൻ്റലിജൻസ് കപ്പാസിറ്റി ഒരല്പം, ഇല്ലേ, ചില ഗ്രാസ്പിംഗ് പവർ ഒരല്പം കുറവുണ്ട് എന്ന് മനസ്സിലാക്കേണ്ട രക്ഷിതാക്കളാണ്. ഇതെങ്ങനെ കഴിയുക? നമുക്ക് നമ്മുടെ മക്കളെ നിരന്തരം നിരീക്ഷിക്കുന്നതിലൂടെയാണ് സാധിക്കുക. അപ്പോൾ രക്ഷിതാക്കളെ, നമ്മുടെ കുട്ടികളുടെ കഴിവുകളും അവർക്ക് എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിലും അത് ആദ്യം കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. അത് കണ്ടെത്തിയാൽ അത് കുറവുകളാണെങ്കിൽ അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ നമുക്ക് അന്വേഷിക്കാം. നല്ല സ്കില്ലുള്ള ഏത് മേഖലയാണോ നമ്മുടെ മക്കൾക്കുള്ളതുണ്ടെങ്കിൽ അതിനെ വളർത്തിക്കൊണ്ടുവന്ന് അവരുടെ ജീവിതം ആ മേഖലയിലേക്ക് തിരിച്ചുവിട്ട് കഴിഞ്ഞാൽ ചെറിയ എഫേർട്ടിൽ വൻ വിജയം നേടാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കുമെന്നുള്ളതാണ്.
4: അത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, ഇപ്പോൾ കുട്ടികൾ പലപ്പോഴും പറയല്ലോ, ഇപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞു അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞു, ഇപ്പോൾ പ്ലസ് ടു വരെയൊക്കെ ചിലപ്പോൾ രക്ഷിതാക്കളെ നല്ല ഇടപെടലിട വേണ്ടി വരും. ഇപ്പോൾ സ്വാഭാവികമായിട്ട് രക്ഷിതാവിന് ചോദിക്കാം, നിനക്ക് എന്ത് മേഖലയാണ് വേണ്ടത്. അത് പലപ്പോഴും നടക്കണില്ല എന്നുള്ളത് ഒന്നാണ്. ഇനി അഥവാ കുട്ടികൾ പറയും, ഒരു ഒമ്പതാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോഴൊക്കെ കുട്ടികൾ പറയുമല്ലോ, ഞാൻ ഇന്ന മേഖല ഇഷ്ടപ്പെടുന്നു, ഒന്നുകിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഡ്രൈവ് അങ്ങനെയൊക്കെ കുട്ടികൾ പറയാറുണ്ട്. നിനക്ക് ആരാകണം എന്ന് ചോദിച്ചാൽ ഞാൻ പൈലറ്റ് ആകണം. ചിലപ്പോൾ തമാശയിൽ പറയുകയാണെങ്കിൽ പോലും രക്ഷിതാവിന് ചിലപ്പോൾ പൈലറ്റ് ആകാനാവില്ല ഇഷ്ടം. അപ്പോൾ കുട്ടികളൊരു മേഖല പറയുന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മളത് പരിഗണിക്കണ്ടേ? ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരെ ഒന്ന് പരീക്ഷണം നടത്തി അവരതിന് ഓക്കെ ആണെങ്കിൽ ആ മേഖലയിലേക്ക് തിരിച്ചുവിടല്ലേ നല്ലത്?
5: തീർച്ചയായിട്ടും. നമ്മൾ പിന്നെ ഞാൻ സാധാരണ ഒരു ഹൈസ്കൂൾ അധ്യാപനമായതുകൊണ്ട് എൻ്റെ മുന്നിലേക്ക് വരുന്നത് 8, 9, 10 കുട്ടികളാണ്. ഞാൻ 8-ാം ക്ലാസ്സിൽ വരുന്ന മക്കളോട് നമ്മൾ പറയാറുള്ളത് അവർക്കൊരു ഫ്രീ ടൈം നമുക്ക് കിട്ടിയിട്ട് അവരായിട്ടൊരു നല്ല ഇൻട്രാക്ഷൻ സമയം കിട്ടുകയാണ്. ഭൂരിഭാഗം 8-ാം ക്ലാസ്സിൽ നമ്മൾ കയറാറുണ്ട്, ഒരു ഫസ്റ്റിൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ. അപ്പോൾ അവരോട് പറയാനുള്ളത്, മക്കളെ നിങ്ങൾ ജീവിതത്തിൽ ആരായിത്തീരണം എന്നാണ് നിങ്ങൾ ആഗ്രഹം. അപ്പോൾ കുട്ടികൾ പലത് പറയും. അപ്പോൾ നമ്മൾ പറയും, നിങ്ങൾ പറഞ്ഞതെല്ലാം ഓക്കെ, പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു പുതിയൊരു കാര്യമാണ്. 8-ാം ക്ലാസ്സിൽ എത്തുമ്പോൾ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതാവില്ല ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടാവും, പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞാൽ തോന്നുന്നു നിങ്ങൾക്ക് അതല്ല. അപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന 3 മേഖല നിങ്ങൾക്ക് കണ്ടെത്താമെന്നുള്ളതാണ്. 3 9-ാം ക്ലാസ്സിലേക്ക്, ഒരു വർഷം കഴിഞ്ഞ് 9-ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ 2 അത് ഫോക്കസ് ചെയ്യാൻ പറ്റണം. 2 ഇഷ്ടപ്പെടും, ഒന്നിനെ പതുക്കണം ഒഴിവാക്കുക, ഏറ്റവും താല്പര്യമുള്ള 2 മേഖല. 10-ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ഒരൊറ്റ ലക്ഷ്യം, ഒരൊറ്റ ടാർഗറ്റ് ആയിട്ട് മുന്നോട്ട് പോകണമെന്നാണ് നമ്മൾ പറയാറുള്ളത്. പലപ്പോഴും കുട്ടികൾക്ക് അതിന് സാധിക്കാറുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിയുന്നവരുണ്ട്, കഴിയാത്തവരുണ്ട്. പിന്നെ നമ്മളൊക്കെ പറയാറില്ല, എന്തോ നമ്മുടെ നാട്ടിൽ ഒരു മെച്ചൂരിറ്റി എത്ത, ഒരു പക്വതയ്ക്ക് ഏകദേശം എത്തണം എന്നുണ്ടെങ്കിൽ, ആൺകുട്ടികൾക്കൊക്കെ അവരൊരു കരിയറിനെ കുറിച്ച് ഏകദേശം ഒരു പക്വത എത്തണം എന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു പ്ലസ് ടു ഒക്കെ ആവണം എന്നാണ്. ശരിക്കും അതൊരു ശരിയായ കാര്യമല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം മറ്റു പല വികസിത രാജ്യങ്ങളിൽ നല്ല ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഒരു ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഫസ്റ്റിലെ കുറച്ച് സ്ഥാനങ്ങളിൽ വരുന്ന രാജ്യങ്ങളിലൊക്കെ എഡ്യൂക്കേഷണൽ സിസ്റ്റം, വിദ്യാഭ്യാസ രീതി നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെയൊക്കെ കണ്ടെത്താൻ പറ്റുന്നത് ഒരു 6-ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ചാനലൈസ്ഡ് എഡ്യൂക്കേഷനാണ്. അഥവാ കുട്ടികളുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റൊക്കെ നടത്തിയിട്ട് അവർക്ക് താല്പര്യമുള്ള മേഖലയിലേക്ക് പിന്നെ ആ മേഖലയിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ, അത് വേണമെന്നല്ല പറയണത്, സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്ത് തന്നെയാണ് മികച്ചത് എന്നാണ് എൻ്റെയൊക്കെ ഒരു വിലയിരുത്തൽ. സ്വാഭാവികമായിട്ടും വ്യത്യസ്ത മേഖലകൾ കണ്ട് അത് തീരുമാനിക്കേണ്ട ഒരു സമയം എത്തുമ്പോൾ തീരുമാനിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ റിസൾട്ട് ഒന്നും കൂടെ നന്നാവുന്നതാണ്. പക്ഷെ കുട്ടികൾ അതിൽ എത്രത്തോളം ബോധവാന്മാരാണോ നമുക്കറിയില്ല. എന്തായാലും ഒരു 10-ാം ക്ലാസ് കഴിയുമ്പോൾ, ഒരു 16 വയസ്സൊക്കെ എന്തായാലും ആവുന്നുണ്ടല്ലോ, ആ ഒരു 16 വയസ്സൊക്കെ ആകുമ്പോൾ തങ്ങളുടെ കരിയറിനെ കുറിച്ചൊരു നല്ല സ്വപ്നമൊക്കെ കണ്ട് എനിക്കുള്ള മേഖല ഏതാണെന്നൊക്കെ ഒന്ന് സ്വന്തം കണ്ടെത്തിയിട്ട് അത് പറയുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് രക്ഷിതാക്കൾ എന്ത് ചെയ്യണം, അതിന് വേണ്ട ഒരു ഹലാലായ മാർഗമാണോ നമ്മുടെ പിന്നെ കൊക്കിൽ ഒതുങ്ങുന്നതാണോ, ഇല്ല ചില ഡ്രീംസൊക്കെ പറഞ്ഞു ഭയങ്കര ഭീമമായ സംഖ്യയാണ് ഒരു പക്ഷേ സാധിക്കണം എന്നില്ല, അതിനുള്ള പരിഹാരങ്ങളുണ്ട്. പക്ഷെ എന്നാലും ചിലപ്പോൾ നമുക്ക് അപ്പോൾ കുട്ടികളെ അത് വളരെ നന്നായിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കാമെന്നുള്ളതാണ്. പക്ഷേ ഒരു ജെന്യൂനായ സാധിക്കുന്ന നല്ല ഒരു മേഖല അവന് ജീവിക്കാനും അല്ലെങ്കിൽ അവനും നമുക്കും കുടുംബത്തിനും നാടിനൊക്കെ ഉപകരിക്കുന്ന ഒരു കോഴ്സിനെ കുറിച്ചാണ് പറയുന്നുണ്ടെങ്കിൽ രക്ഷിതാക്കൾ പിന്നെ അവിടെ നെഗറ്റീവ് അടിക്കരുത് എന്നുള്ളതാണ്. അവിടെ അതിന് സപ്പോർട്ട് ചെയ്യും, ശരിയാ നീ നല്ലൊരു അടിപൊളി മേഖലയാണ് കണ്ടെത്തിയത്, ഇതിൽ പോയാൽ ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അവൻ അറിയണ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം, എന്നിട്ട് നമുക്ക് അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ട് അത് കൂടി കൂട്ടിച്ചേർക്കുക, എന്നിട്ട് പറയാം സൂപ്പറാണ് നീ നന്നായിട്ട് പഠിക്ക്, ഇൻഷാല്ലാ നമ്മളെ അതിന് കൂടെ ഉണ്ടാവും, എല്ലാവിധ സപ്പോർട്ട് രക്ഷിതാവ് എന്നുള്ളതല്ല എൻ്റെ ഭാഗത്ത് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. ഇനി പ്രത്യേകിച്ച് തീരുമാനമൊന്നും എടുക്കാൻ പറ്റാത്ത കുട്ടികളാണെങ്കിൽ അവിടെ രക്ഷിതാക്കൾക്ക് വലിയ റോളുണ്ട്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ആ കുട്ടീനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയാം അല്ലേ, നമ്മുടെ മനസ്ഥിതി മനോഭാവം എന്താണോ എന്ന് തിരിച്ചറിയാനുള്ള ടെസ്റ്റാണ്. ഒരു ചോദ്യാവലികളാണ് ഉണ്ടാവുക, അത് സ്വാഭാവികമായിട്ട് ആ ഒരു എഴുത്ത് എഴുതുന്നതിലൂടെ ആ കുട്ടിയുടെ ഒരു മനസ്സിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം. ചില ആളുകൾക്ക് സയൻസ് വിഷയങ്ങൾ പ്ലസ് വണ്ണിൽ എടുക്കാൻ ഒട്ടും താല്പര്യം ഉണ്ടാവില്ല, അവർക്ക് ഹ്യൂമാനിറ്റീസ് ആവാം കൊമേഴ്സ് ആവാം, പക്ഷെ അവർ സ്വന്തമായിട്ടൊരു തീരുമാനം പറയുന്നുണ്ടാവില്ല. അപ്പം അങ്ങനത്തതൊക്കെ കണ്ടെത്താൻ ഈ ഒരു സമയത്ത് ഈ എന്ത് ചെയ്യുക, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ രക്ഷിതാക്കൾ മുൻകൈ എടുത്തുകൊണ്ട് എഴുതിക്കാൻ അവർക്ക് ഇഷ്ടപ്പെട്ട മേഖല ഏതാണെന്നുള്ളത് കണ്ടെത്താൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്.
4: ഇപ്പോൾ ഏതായാലും നമ്മൾ എത്തി നിൽക്കുന്നത് ഇപ്പോൾ റിസൾട്ട് കുറേ വന്നു, ഇനി കുറേ റിസൾട്ട് പ്രഖ്യാപിക്കാനുണ്ട്. ഈ വന്നതും പ്രഖ്യാപിക്കാനിരിക്കുന്നതുമായ ഈ സമയത്ത് രക്ഷിതാക്കൾക്കൊരു മാനസിക അവസ്ഥ ഉണ്ട്, അവരോട് നമുക്ക് എന്താണ് പറയാനുള്ളത്?
5: നമ്മൾ രക്ഷിതാക്കളോട് തന്നെയാണ് മുഴുവൻ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പക്ഷേ എന്നാലും ഇനി കുറച്ച് കാര്യങ്ങൾ നമുക്ക് അവരോട് പറയാനുള്ളത്. സ്വാഭാവികമായിട്ട് ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കണം അല്ലേ, നിങ്ങളുടെ കുട്ടി നല്ലൊരു മാർക്കും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ഗ്രേഡുമായി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആസ് എ പാരന്റ് രക്ഷിതാവ് എന്നുള്ള നിങ്ങൾ എന്താ ചെയ്യുക?
4: നമ്മൾ അതിയായി സന്തോഷിക്കും.
5: അതിയായി സന്തോഷിക്കും. നമ്മളൊരു വാക്ക് കൂടി
4: പറയും,
5: ആ വാക്ക് കിട്ടാൻ വേണ്ടിട്ട് അഥവാ എന്റെ കണ്ടില്ലേ അല്ലേ, നമ്മൾ അഭിമാനം കണ്ടില്ലേ എന്റെ മോനാണ് അതുകൊണ്ടാ വിജയിച്ചത്, നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യും. അപ്പൊ ഭാര്യ വരും, നിങ്ങളുടെ മോനായതുകൊണ്ട് മാത്രമല്ല എൻ്റെ മോൻ. അപ്പൊ വിജയിച്ചാൽ അവകാശികൾ കൂടുതലാണ്, എല്ലാവരും നമ്മുടേതാക്കി മാറ്റാൻ മത്സരിക്കുകയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് റിസൾട്ട് വരുമ്പോൾ അതൊക്കെ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, പക്ഷേ എൻ്റേത് എന്നതിന് പറയാം നമ്മുടേത് എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടേതാക്കിയിട്ട് മാറ്റണം. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തരും, ആദ്യം അപ്രീഷിയേറ്റ് ചെയ്യാൻ അഭിനന്ദിക്കാൻ നമ്മൾ സന്നദ്ധരാകുന്നതാണ്. നന്നായിട്ട് നീ വിജയിച്ചു, നീ കഠിനാധ്വാനം ചെയ്തതിൻ്റെ റിസൾട്ടാണ് ഇത്, നിൻ്റെ വിജയമാണ്. പ്രാർത്ഥനയിട്ട് എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മളുണ്ടായിരുന്നു, പക്ഷേ ഇത് ഞങ്ങളുടേതല്ല നിൻ്റേതാണ് എന്ന് പറഞ്ഞിട്ട് അവനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കാം. രണ്ടാമത് ഇപ്പോൾ വിജയമാകുമ്പോൾ എല്ലാവരും അത് ചെയ്യും, ചെറിയ എന്തെങ്കിലും സമ്മാനങ്ങൾ കൊടുക്കും, വേണം അങ്ങനെ തന്നെ ചെയ്യേണ്ടത്. ആ വിജയത്തിൻ്റെ നല്ലൊരു മധുരം നല്ലൊരു സമ്മാനമൊക്കെ നമ്മൾ കൊടുക്കാൻ, അത് കുടുംബത്തിൻ്റെയൊക്കെ മുന്നിലോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെയൊക്കെ മുന്നിലോ, നമ്മൾ വേറെയുള്ള പല ആൾക്കാരുടെ നേട്ടങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സ്റ്റാറ്റസൊക്കെ ആക്കി വെക്കും. നമ്മുടെ മക്കൾക്ക് ഒരു നേട്ടം ഉണ്ടായാലും പലപ്പോഴും നമ്മളതൊന്നും ചെയ്യില്ല. അപ്പോൾ നമ്മളായിട്ടൊരു ആരും കൊടുത്തിട്ടില്ലെങ്കിലും ഫസ്റ്റ് സമ്മാനം നമ്മളേതായിട്ട് മാറട്ടെ അല്ലേ. ഒരു വിജയമായിട്ട് നമ്മുടെ മക്കൾ വരുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അവനുള്ള ഗിഫ്റ്റ് ആസ് എ പാരൻ്റ് രക്ഷിതാവ് എന്നുള്ളതിൽ നമ്മുടെ അടുത്ത് ആവട്ടെ, അത് വലിയ അംഗീകാരവും ജീവിതത്തിൽ എന്നും അവൻ കാത്തു സൂക്ഷിക്കും എന്നുള്ളത്. രണ്ടാമത്തൊരു കാര്യം, ഈവൻ ജയിച്ച് വരേണ്ട കുട്ടി ഒരല്പം മാർക്ക് കുറഞ്ഞു, കുടുംബത്തിലെ ഏതെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ അയൽവാസികളുടെ ഏതെങ്കിലുമൊക്കെ ഒരു കുട്ടിക്ക് കിട്ടിയ അത്ര ഗ്രേഡും മാർക്കും കിട്ടിയിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രതികരണം എന്തായിരിക്കും ഉണ്ടാവുക? അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടും. ഉപ്പ ഉമ്മനെ കുറ്റം പറയും, ഉമ്മ എങ്ങനെയാ നന്നാവുക നിങ്ങളെ മോനല്ലേ എന്ന് ഭാര്യ പറയും, ഭർത്താവ് പറയും ഞാൻ എന്താക്കിയിട്ട് എന്താ നീ അല്ലേ. ആ രൂപത്തിൽ പരസ്പരം അങ്ങോട്ട് വിജയമാണെങ്കിൽ പരസ്പരം അതിൻ്റെ അവകാശികളാവാൻ മത്സരിക്കുന്ന നമ്മൾ ഒരല്പം പരാജയം വരുമ്പോൾ അല്ലെങ്കിൽ ഒരല്പം മാർക്ക് അല്ലെങ്കിൽ ഗ്രേഡ് കുറയുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തണം. അവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ചേർത്ത് നിർത്തേണ്ടത്. ആ പരാജയപ്പെട്ടത് ഒരു പരീക്ഷയിലാണ്, ജീവിതത്തിലല്ല എന്നുള്ളതാണ്. ജീവിതത്തിലല്ല ആ പരാജയം നേരിട്ട്, ഒരു പരീക്ഷയിലാണ്. പരീക്ഷ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ അവസരം മാത്രമാണ്, ഇനിയും ഒരുപാട് അവസരങ്ങൾ മുന്നിലുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അല്ലേ വ്യത്യസ്തമായ നേട്ടങ്ങൾ നേടിയ ആളുകൾ, കഴിഞ്ഞു പോയവർ ഇപ്പോൾ ഉള്ളവരൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ ജീവിതത്തിലെല്ലാം വിജയത്തിൻ്റെ കഥകളൊന്നുമല്ല നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മളെ കയ്യിലുള്ള ഒരു ഫോൺ അല്ലേ, ഇത് കണ്ടെത്തിയത് എന്ന് പറയുന്നത് ഒരു ദിവസത്തെ ഒരു പരിശ്രമം കൊണ്ടല്ല, എത്രയോ ദിവസങ്ങൾ പരിശ്രമിച്ച് പരാജയപ്പെട്ട് വീണ്ടും പരിശ്രമിച്ച് വീണ്ടും പരാജയപ്പെട്ട് ആ രൂപത്തിലാണ്. ബൾബ് കണ്ടെത്തിയ തോമസ് ആൽവ എഡിസനെ കുറിച്ച് പറയാറുണ്ട്, ഇതൊക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള കഥകളാണ്, കഥകളല്ല ചരിത്ര സംഭവങ്ങളാണ്, യാഥാർത്ഥ്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ പരീക്ഷണശാല ആളി കത്തിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ആ ആളി കത്തുന്നത് കണ്ടിട്ട് അദ്ദേഹം അതിൻ്റെ ഉള്ളിലാണല്ലോ അകപ്പെട്ടല്ലോ എന്നാണ് ആർ തട്ടസിച്ച് കരയാൻ, ആ സമയത്ത് അദ്ദേഹത്തിനെ രക്ഷിക്കാൻ വേണ്ടി ചുറ്റും ഓടുന്ന ഒരു സംഭവം പറയുന്നുണ്ട്. അപ്പോൾ മോളോട് അദ്ദേഹം പറയണ്ട് അമ്മനെ പോയി വിളിച്ചുകൊണ്ടിരി എന്നിട്ട് കാണിച്ചു കൊടുക്കുക ഈ തീ കത്തുന്നത് കാണട്ടെ എന്നുള്ളതാണ്. അത് പറയുന്നത് ഒരു പരീക്ഷണം നടത്തിയപ്പോൾ അതിലൊരു ചെറിയ അശ്രദ്ധ വലിയ പറ അതുവരെ ഉണ്ടായ മുഴുവൻ റിസൾട്ടിനെയും കത്തി ചാമ്പലാക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ്. അതിൽ നിന്ന് അദ്ദേഹം നിർത്തിയില്ല, വീണ്ടും അദ്ദേഹം ചെയ്യാണ് തുടരുകയാണ്. ഇങ്ങനെ ഓരോ ഘട്ടങ്ങളും ഇപ്പോൾ ഇസ്ലാമിക ചരിത്രത്തിലെ ഓരോ സംഭവങ്ങളും എടുത്ത് പരിശോധിച്ചെങ്കിലും മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം എത്രയെത്ര പ്രയാസങ്ങൾ അദ്ദേഹം നേരിട്ടിട്ടുണ്ട് അല്ലേ. ഹിജറ പോവാൻ വേണ്ടി എത്ര മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട്. അവസാനം താൻ കിടന്ന സ്ഥാനത്ത് അലി റളിയല്ലാഹുവിനെ കിടത്തിയിട്ടാണ് പോണത് എന്ന് പറഞ്ഞ ഒരു വിജയിച്ച് എന്ന് പറഞ്ഞാൽ ആരുടെയും ഒരു ശല്യമില്ലാതെയോ പ്രയാസമില്ലാതെയോ അല്ലല്ലോ പോണത്. പരാജയങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ആ പരാജയത്തിൽ നിന്നും ഒരു ഗുണപാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾക്കാണ് വിജയിക്കാൻ സാധിക്കുന്നത്. ഇത് രക്ഷിതാക്കൾ ആദ്യം മനസ്സിലാക്കണം. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ളൊരു പരാജയമായിട്ട് വരുമ്പോഴാണ് വിജയിച്ചതിനേക്കാൾ കൂടുതൽ നമ്മൾ കൂടെ നിർത്തേണ്ടതാണ്. ഞാൻ ഇതായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, ഒരു പ്രാവശ്യം ഞങ്ങൾ ഫാമിലി ഇതേപോലെ വീട്ടിൽ നിന്ന് ഞങ്ങളെവിടെയൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ, അപ്പോൾ മോന് അവനാകെ ഇപ്പോൾ 10 വയസ്സായിട്ടുള്ളൂ, ഇത് നടക്കുമ്പോൾ എനിക്ക് തോന്നുന്നൊരു 8 വയസ്സൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കാറ് തുറന്നിട്ട് ചാവി അതിൽ ഇട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇവൻ ജസ്റ്റ് അതിൽ കയറി ചാവി കൊടുത്തു, വണ്ടി സ്റ്റാർട്ടായി വീടിൻ്റെ തൊട്ട് മുന്നിൽ, അപ്പം തന്നെ ഓഫാക്കിയാണ്. ഇവനാകെ പേടിച്ചിങ്ങനെ നിൽക്കണം അല്ല. സ്വാഭാവികമായിട്ട് നമ്മൾ വൈകാരികമായിട്ട് ഇടവ എന്താടാന്ന് ചോദിച്ചില്ല. പക്ഷെ ഞാനോട് സാറല്ല കൂട്ടാ, എന്താണ് പറ്റി ജി ഓണാക്കിയത്, സാറല്ല കേട്ടോ. അതിൽ ആ ഒരു സംഭവം ഇപ്പോഴും അവൻ എന്നോട് എടുത്ത് പറയുന്നുണ്ട്, എനിക്ക് ആകളൊരു ധൈര്യം കിട്ടി ഇപ്പം ചെയ്യാന്നാണ്. നിങ്ങളെ ഞാൻ അന്ന് എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ എനിക്ക് അന്നത്തെ ദിവസം പോകുന്നു ഇപ്പോഴും. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത ഒരു ദിവസം പോലും എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞതാണ്, ഞാൻ ചോദിച്ചാൽ ഈ എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പറഞ്ഞു ഈ ഒരു കാര്യമാണ് അല്ലേ, അവൻ പരാജയപ്പെട്ടപ്പോൾ, അവനൊരു ഫെയിലിയർ വന്നപ്പോൾ അവൻ്റെ കൂടെ നമ്മൾ നിന്നതാണ് എത്രയോ വിജയങ്ങളുണ്ടായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നതിനേക്കാൾ അവൻ ഓർക്കുന്നത് എങ്കിൽ അവിടെ നമ്മളുടെ രക്ഷിതാക്കളുടെ റോൾ എന്ന് പറയുന്നത് എത്രയാണ്. അപ്പോൾ മക്കളെ ചേർത്ത് പിടിക്കാൻ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ, ഒരു പരാജയം ഉണ്ടെങ്കിൽ, സാരല്ലടാ ഞങ്ങൾ കൂടെ ഉണ്ടടാ എന്നൊരാശ്വാസത്തിൻ്റെ വാക്ക് നമുക്ക് പറയാൻ സാധിച്ചാൽ അതായിരിക്കും അവരുടെ ജീവിതത്തിൽ എന്നെന്നും അവർ ഓർക്കുന്ന കാര്യങ്ങൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്.
4: അതേപോലെ തന്നെയാണ് പിന്നെ ഇപ്പോൾ നമ്മൾ വിജയിച്ച ആളുകളെയാണ് എപ്പോഴും പറയാം. ഇപ്പോൾ ഏതൊരാളും വിജയിച്ചൊരാൾ മുന്നിൽ നിൽക്കുമ്പോൾ അയാളുടെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കാറില്ല. അയാൾ കഷ്ടപ്പെട്ടു വന്ന് കയറി വന്ന ഒരു മേഖല ഉണ്ടാവും, ഒരുപാട് കഷ്ടപ്പാടുകൾക്ക് മുന്നിലാണ് ഇവൻ എന്ത് ചെയ്യുക, അയാൾ മികച്ചതായി നിൽക്കുന്നത്. ഇത് ശരിക്കും കുട്ടികൾക്ക് എന്ത് ചെയ്യണം, ബോധ്യപ്പെടുത്തി രക്ഷിതാക്കൾ കൊടുക്കണം എന്നുള്ളതാണ്. അതിനോടൊന്ന് കൂട്ടിച്ചേർക്കാനുള്ളതെന്ന് തോന്നുന്നു. നമ്മൾ ഇപ്പോൾ ഈ എപ്പിസോഡിലൂടെ അവസാനിപ്പിക്കുമ്പോൾ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ?
5: ഫൈനലി നമുക്ക് പറയാനുള്ളൊരു കാര്യം, ലാസ്റ്റ് വേർഡ് എന്ന് പറയുമ്പം പറയാനുള്ളത്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുക. ആത്മാർത്ഥമായ പ്രാർത്ഥന നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ നിർവഹിക്കുക എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ചെയ്യുന്നുണ്ടാവും. പക്ഷെ അവിടെ ഞാൻ എനിക്ക് അവസരം കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ പറയാറുണ്ട്, ഈ പ്രാർത്ഥന ചെറിയൊരു എഡിറ്റിംഗ് നമുക്കുള്ളത്. നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നു, കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ ജീവിത വിജയം, ഒരു നല്ല ജീവിത സാഹചര്യം ഉണ്ടാവാൻ, അവരുടെ നല്ല ഒരു പെരുമാറ്റ സ്വഭാവങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതാരും മക്കളാരും ഇത് കേൾക്കുന്നില്ല എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ മക്കളുള്ള സമയത്ത് അല്ലേ, നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് വേണ്ടി ഇതുപോലെയുള്ള പ്രാർത്ഥനകൾ അവർ കൂടി കേൾക്കുന്ന ഒരു സമയത്ത് നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വലിയതാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ ഈ സൈക്കോളജിയുമായി ബന്ധപ്പെട്ടൊക്കെ പറയണത് ഈ രൂപത്തിലുള്ളതാണ് അല്ലേ. നിങ്ങളുടെ പ്രാർത്ഥനയെ നിങ്ങൾ ചെറിയ എഡിറ്റും പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും ആരും കേൾക്കണില്ല. നമ്മളെ മക്കൾ
4: അറിയണം
5: അറിയണം. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ നിരന്തരം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, അവരെ കൂടെ നിൽക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് വേണ്ടി അകമഴിഞ്ഞ പ്രാർത്ഥനയായിട്ട് എൻ്റെ പാരൻ്റ് എൻ്റെ കൂടെയുണ്ട് എന്ന് കൂടി അറിയുമ്പോൾ ആ മക്കൾ സ്വാഭാവികമായിട്ടും വിജയിക്കാനുള്ള ഒരു പരിശ്രമം അവരുടെ ഭാഗത്തുണ്ടാവും. അങ്ങനെയുള്ള ഒരു വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്.
4: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. ഏതായിരുന്നാലും ഈ രക്ഷിതാക്കളോട് പ്രത്യേകിച്ച് ഇതിൽ സൂചിപ്പിച്ച കാര്യങ്ങൾ, നമ്മളൊരു ഒരിക്കലും തന്നെ നിരാശപ്പെടേണ്ടവരല്ല, അതല്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ടവരല്ല. ഒരുപാട് മേഖലകൾ സാധ്യത

0: കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840.
2: പീസ് റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് അന്നൂർ.

0: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അന്നൂർ പ്രോഗ്രാമിന്റെ 16-ാം മൊഡ്യൂളിന്റെ 12-ാമത്തെ ക്ലാസ്സാണ് ഇന്ന് ശ്രോതാക്കൾ കേൾക്കുന്നത്. അവരുടെ നോമ്പും നമ്മുടെ നോമ്പും. ക്ലാസ് എടുക്കുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി ഹഖ് ഹംദി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദി വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ നോമ്പിൻ്റെ ആയത്താണ് പഠിച്ചു വരുന്നത്. ഏതാനും വിഷയങ്ങൾ നമ്മൾ രണ്ട് എപ്പിസോഡുകളിൽ മനസ്സിലാക്കി, അതിൻ്റെ തുടർച്ചയാണ്, പൂർത്തീകരണമാണ് ഇൻഷാല്ലാ ഈ ക്ലാസ്സിൽ. നമ്മുടെ വചനം, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ എന്നുള്ളതാണ്. നമ്മൾ യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കും എന്ന ഭാഗം മനസ്സിലാക്കി, അസ്സിയാം അർത്ഥമാക്കുന്നത് എന്ത്, അതിൻ്റെ തേട്ടം എന്ത് മനസ്സിലാക്കി. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ഈ ഭാഗം പറഞ്ഞാണ് നമ്മൾ ഏതാനും വിശദീകരണങ്ങൾ മനസ്സിലാക്കിയിട്ട് പറഞ്ഞു വെച്ചത്. അതിൽ ഈ കെമ എന്നിടത്തുള്ള കാഫ് അറിയിക്കുന്ന തശ്ബീഹ്, അതാണ് ഇന്ന് ആയത്തിൻ്റെ ബാക്കി ഭാഗം പഠിക്കുന്നതോടൊപ്പം നമ്മൾ ഇൻഷാഅല്ലാ പഠിക്കുന്നത്. കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ്, നിർബന്ധമാക്കപ്പെട്ടതുപോലെ. അവിടെ ഈ കാഫ് നമ്മൾ പറഞ്ഞു, അത് കാഫ് തശ്ബീഹാണ്, സാദൃശ്യപ്പെടുത്താനുള്ള കാഫാണ്. നിങ്ങളുടെ മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും സിയാം നിർബന്ധമാക്കപ്പെട്ടു എന്നാണ്. അപ്പോൾ ഈ തശ്ബീഹിൽ ഏത് വിഷയത്തിലാണ് ഈ സാദൃശ്യപ്പെടുത്തൽ? വജുഹു തശ്ബീഹ് അല്ലെങ്കിൽ വജുഹു ശബ അല്ലെങ്കിൽ വജുഹു ശിബ് എന്ന് പറയും. സാദൃശ്യപ്പെടുത്തുന്നത് ഏത് വിഷയത്തിൽ? അത് നോമ്പിൻ്റെ ഖദർ അല്ലെങ്കിൽ വഖ്ത് അല്ലെങ്കിൽ ഹുക്കും അല്ലെങ്കിൽ സിഫത്ത്. ഏത് വിഷയത്തിൽ? ഖദർ എന്ന് പറഞ്ഞാൽ നോമ്പ് നോൽക്കുന്ന ഒരു നോമ്പിൻ്റെ അളവ്. നമുക്ക് നമ്മുടെ ദീനിൽ മിൻ തുലൂഉൽ ഫജ്ർ, ഫജറിൻ്റെ ഉദയം മുതൽ ഇലാ ഗുറൂബി ശംസ്, സൂര്യാസ്തമയം വരെയാണ്, അതാണ് ഖദർ, ഒരു നോമ്പിൻ്റെ അളവ്. ആ വിഷയത്തിലാണോ തശ്ബീഹ്, ഈ സാദൃശ്യപ്പെടുത്തൽ, ഉപമിക്കൽ? അതല്ല വഖ്ത്, നോമ്പിൻ്റെ ടൈം. നമുക്ക് റമദാൻ മാസത്തിലാണ് നോമ്പ് നിർബന്ധം, അതിനു മുമ്പ് മാസത്തിൽ 3 നോമ്പ് ആഷൂറ. ഈ റമദാനിലെ നോമ്പ് ഇതേ നോമ്പായിരുന്നോ പൂർവികർക്ക് നിർബന്ധമാക്കപ്പെട്ടത്? അങ്ങനെ ചില ചരിത്രങ്ങളുണ്ട്. ജൂതർക്ക് റമദാനിൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു, പക്ഷേ ജൂതർ അതിൽ വീഴ്ച വരുത്തി. നസാറാക്കൾക്കും അത് നിർബന്ധമാക്കപ്പെട്ടു, അവരിൽ നിന്നും ചില വ്യതിചലനങ്ങൾ ഉണ്ടായി തുടങ്ങിയ ചരിത്രങ്ങൾ, പക്ഷെ അതൊന്നും പ്രാമാണികമായി ബലപ്പെട്ടതല്ല. ഏതായാലും നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയ ഈ കാലം റമദാൻ മാസം, അതിലാണോ ഈ സാദൃശ്യപ്പെടുത്തൽ? അതല്ല ഹുക്കും, നോമ്പിൻ്റെ വിധിയിലാണോ? പൂർവികർക്ക് നോമ്പ് അള്ളാഹു നിർബന്ധമാക്കി, ആ നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നിർബന്ധമാക്കി, വിധിയിൽ ഉള്ള സാദൃശ്യപ്പെടുത്തലാണോ? അതല്ല സിഫത്ത്, നമുക്ക് നോമ്പ് എങ്ങനെയാണ്? നിയത്തോടുകൂടി, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ബത്തനിൻ്റെ ഷെഹ്വത്ത്, അതേപോലെ ഫർജിൻ്റെ ഷെഹ്വത്ത്, വയറിൻ്റെ ഉദരത്തിൻ്റെ വികാരമാണ് തിന്ന കുടിക്കുക, ഫർജ് ലൈംഗികാവയവത്തിൻ്റെ വികാരമാണ് വികാര പൂർത്തീകരണം, ഇതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ടാണല്ലോ നമുക്ക് നോമ്പ്. ഇതേപോലെ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ അത് ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു രീതിയായിരുന്നോ പൂർവികരുടെ രീതി? ആ വിഷയത്തിലാണോ തശ്ബീഹ്, സാദൃശ്യപ്പെടുത്തൽ? ഇതാണ് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുള്ളൊരു വിഷയം, ഏറ്റവും ബലപ്പെട്ടത് ഈ വിഷയമാണ്. അബൂബക്കർ ഇബ്നുൽ അറബി അൽ മാലിക്കി അൽ ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അൽ മഖ്തൂഉ ബിഹി അന്ന തശ്ബീഹ ഫീൽ ഫർദിയത്തി ഖാസതുൻ. ഖണ്ഡിതമായിട്ടുള്ള കാര്യം, നോമ്പിൻ്റെ ഹുക്മ് ഫർദാണ്, അതിലാണ് സാദൃശ്യം എന്ന് പറഞ്ഞാൽ, പൂർവികർക്ക് നോമ്പ് നിർബന്ധമാക്കി, അതേപോലെ നിങ്ങൾക്കും നിർബന്ധമാക്കി, നോമ്പ് അന്നും ഇന്നും നിർബന്ധം. തശ്ബീഹ് ഈ ഹുക്മിൻ്റെ

0: വിഷയത്തിലാണ്. എന്നാൽ ഇബ്നുൽ അറബി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ് വസായിറുൽ വുജൂഹ്, മറ്റ് പറയപ്പെട്ട ഈ ഇതൊക്കെ ഉണ്ടല്ലോ, ഖദ്ർ, വഖ്ത്, സിഫത്ത്, ഇതൊക്കെ മുജറദ് ഇഹ്തിമാൽ, കേവലം സാധ്യതകൾ മാത്രമാണ്. പക്ഷെ ഉറപ്പുള്ള കാര്യം എന്താണ്? അത് ഈ ഹുക്കുമിൻ്റെ വിഷയത്തിൽ തഷ്ബീഹ് എന്നുള്ളതാണ്. അതാണ് അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം മനസ്സിലാക്കാനുള്ളത്. ഇവിടെ ഒരു ഉപമ വന്നു, അല്ലെങ്കിൽ പിന്നെ സാദൃശ്യപ്പെടുത്തൽ വന്നു. അതേത് വിഷയത്തിൽ? വിഷയം കിതാബത്ത്, ഇത് നിർബന്ധമാണെന്ന വിധിയുടെ വിഷയം. അന്ന് നിർബന്ധം, അവർക്ക് നിർബന്ധം, അത് ഇന്ന് നിർബന്ധം, നമുക്കും നിർബന്ധം എന്നുള്ളതാണ്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, അള്ളാഹു സുബ്ഹാനഹു വതാല യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വ ഉള്ളവരാകാൻ വേണ്ടി എന്ന് പറയാതെ, കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും, നിങ്ങളുടെ മുമ്പുള്ളവരുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടതുപോലെ എന്ന് ഈ അനുബന്ധം എന്തിനാണ് പറഞ്ഞത്? പൂർവികരെ എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ഇവിടെ ഉദ്ധരിച്ചത്? അവർക്ക് നിർബന്ധമാക്കിയത് എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതാല അനുസ്മരിച്ചത്, വചനം ആ വിഷയത്തിൽ ഇറക്കിയത്? ആ തഫ്സീറുകളിൽ ഒരു പ്രധാന പ്രതിപാദ്യ വിഷയമാണ്. ഏറെക്കുറെ തഫ്സീറുകളൊക്കെ ഈ ഒരു വിഷയം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതെന്തിന്? അതിൽ ഒന്ന്, ഈ ഒരു പുണ്യ ഇബാദത്ത് അഥവാ അസ്സൗം, നോമ്പെന്ന പുണ്യ ഇബാദത്ത്, അത് അതിശ്രേഷ്ഠമായ മഹനീയമായ ഇബാദത്ത് എന്ന് ബോധ്യപ്പെടുത്താനാണ്. ഉമ്മഹാത്തുൽ ഇബാദത്ത്, ആരാധനകളിൽ ഉമ്മഹാത്ത് എന്ന് പറയുന്ന മുഖ്യ ആരാധനകളിൽ പെട്ട ഒന്നാണ് അസ്സൗം. ആദ്യകാലം മുതൽ അള്ളാഹു സുബ്ഹാനഹു വതാല അന്ത്യനാൾ വരേക്കും നിർബന്ധമാക്കിയ ആരാധനയാണ് സൗം. ഒപ്പം മുസ്ലിമീങ്ങൾ ഈ ഒരു പ്രാധാന്യം ഉൾക്കൊണ്ട് ഈ നോമ്പിനെ വരവേൽക്കണം, നോമ്പ് അനുഷ്ഠിക്കുകയും വേണം. ഒരു മാത്സര്യബുദ്ധി അത് മുസ്ലിമീങ്ങളിൽ ജനിക്കണം. അവരുടെ മനോവിചാരം, വികാരം, അത് നോമ്പിൻ്റെ വിഷയത്തിൽ ത്രസിക്കണം. പൂർവികരേക്കാൾ ഞാൻ ഈ വ്രതാനുഷ്ഠാനത്തിൽ, ഈ ഇബാദത്തിൽ അള്ളാഹുവിനോട് നന്നായി വർത്തിക്കണം, അത് നിർവഹിക്കുന്ന വിഷയത്തിൽ. ഈ മുഹാജിറുകളിൽ ഫുഖറ, നിർധനരുടെ വിഷയത്തിൽ നമ്മൾ ചരിത്രം കേൾക്കാറുണ്ട്. ഒരു മാത്സര്യ ബുദ്ധിയുടെ ചരിത്രം, നിസ്ലാസൽ മതങ്ങളുടെ അടുക്കലേക്ക് ഈ ഫുഖറാ ഉൽ മുഹാജിരിൻ, മുഹാജിറുകളിലെ ഫുഖറാക്കൾ വന്നു എന്നാണ്, ദരിദ്രന്മാർ. എന്നിട്ട് അവർ പറഞ്ഞത്, യാ റസൂലല്ലാ, ദഹബ അഹ്ലു ദുസൂർ ബിൽ ഉജൂർ, തിരുദൂതരെ സമ്പന്നന്മാർ പ്രതിഫലങ്ങളൊക്കെ കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത്. ഒബി ദറജാത്തിൽ ഉല, അത്യുന്നത പദവികൾ കൊണ്ടുപോയി, വൻ നഈമുൽ മുഖീം, നിത്യ അനുഗ്രഹങ്ങൾ കൊണ്ടുപോയി എന്നൊക്കെ അവർ പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈഫദ, കഥെങ്ങനെ ചോദിച്ചപ്പോൾ, യുസല്ലൂന കമാ നുസല്ലി, ഞങ്ങൾ നിസ്കരിക്കുന്ന പോലെ അവർ നിസ്കരിക്കുന്നു, വയസുമൂന കമാ നസൂം, ഞങ്ങൾ നോമ്പെടുക്കുന്നത് പോലെ അവർ നോമ്പെടുക്കുന്നു. പക്ഷേ വലഹും ഫളും മിൻ അംവാൽ, അവർക്ക് സ്വത്ത് ഞങ്ങളെക്കാൾ ഉണ്ട്, അതുകൊണ്ട് തന്നെ യഹുജ്ജൂന ബിഹ, അതുകൊണ്ട് അവർ ഹജ്ജ് ചെയ്യുന്നു, യാ തമീറൂൻ, അവർ ഉംറ ചെയ്യുന്നു, യുജാഹിദൂൻ, ജിഹാദ് നിർവഹിക്കുന്നു, യതസദ്ദഖൂൻ, അവർ സദഖ നിർവഹിക്കുന്നു, വലാന നെത്തസദ്ദക്ക്, ഞങ്ങൾക്ക് അങ്ങനെ സദക്ക ചെയ്യാനാവുന്നില്ല, വയ്യുഴത്തിക്കൂൻ, അവർ അടിമകളെ മോചിപ്പിക്കുന്നു, വലാനുഴത്തിക്ക്, ഞങ്ങൾക്ക് അടിമകളെ മോചിപ്പിക്കാനാകുന്നില്ല, വല ഇസത്തിലാവാൽ, ഞങ്ങൾക്ക് സ്വത്തുക്കളില്ല എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് തസ്ബീഹ്, അതേപോലെ തഹ്മീദ്, തക്ബീർ ഒക്കെ പഠിപ്പിച്ചിട്ട് പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന തഹ്ലീൽ പഠിപ്പിച്ച ആ ചരിത്രം എല്ലാവർക്കും ഓർമ്മയുള്ള ഒരു വിഷയമാണത്. ഞാനത് ഉദ്ധരിച്ചത്, സഹാബികളിൽ, പൂർവികരിൽ ഇങ്ങനെ ഒരു വികാരം ഉണ്ടായിരുന്നു, ഒരു വിചാരം ഉണ്ടായിരുന്നു, മറ്റുള്ളവരുടേത് കാണുമ്പോൾ, അറിയുമ്പോൾ അതിൽ താൻ മുൻപന്തിയിലെത്തണം, തനിക്കും അത് വേണം, തനിക്കതിന് സാധിക്കുകയില്ലേ, ഇങ്ങനെയുള്ള ഒരു വിചാരം അത് ഈ നോമ്പിൻ്റെ വിഷയത്തിൽ ഉടലെടുക്കുന്നതിന് വേണ്ടി, ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതാല കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും എന്ന് പൂർവികർക്ക് നോമ്പ് നിർബന്ധമാക്കിയതിനെ ഉണർത്തിയത് എന്നാണ് ഒരു വിഭാഗം മുഫസ്സിറുകൾ അതിൽ പറയുന്നത്. ഈ വിഷയത്തിൽ മറ്റൊരു കാര്യം പണ്ഡിതന്മാർ ഉണർത്തിയത്, എന്തുകൊണ്ട് പൂർവികരുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടത് അള്ളാഹു പറഞ്ഞു? അതിൻ്റെ വിഷയം, നോമ്പ് ക്ലേശം സഹിക്കേണ്ട, കൂടുതൽ ക്ഷമ അനിവാര്യമാക്കുന്ന ഒരു ഇബാദത്താണ്. വിശപ്പും ദാഹവും സഹിച്ച് ശാരീരികമായുള്ള ക്ഷീണം പ്രത്യേകിച്ച് ചില സന്ദർഭങ്ങളിൽ, ചില സാഹചര്യങ്ങളിൽ അനിവാര്യമാക്കുന്ന ഒരു ഇബാദത്താണ് വ്രതാനുഷ്ഠാനം. നബിസല്ലല്ലാഹി അലൈഹി വസല്ലം മക്കയുടെ കാലത്ത് ഇവിടെ നോമ്പെടുത്തപ്പോൾ സഹാബികൾ ചിലർ തലചുറ്റി വീണത്, വഴിയിൽ വിശന്ന് വലഞ്ഞ് ക്ഷീണിച്ച് വീണത് ഒക്കെ ചരിത്രത്തിൽ വായിക്കുന്നില്ലേ. അപ്പോൾ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരവസ്ഥ ചില സന്ദർഭങ്ങളിൽ ഉണ്ടാകും നോമ്പ് അനുഷ്ഠിക്കുന്നവർക്ക്. അള്ളാഹു സുബ്ഹാനഹു വതാല ഘട്ടം ഘട്ടമായിട്ടാണ് നോമ്പിനെ നിർബന്ധമാക്കിയത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, സലാസത്തു അഹ്വാൽ, ഒരു മൂന്ന് മാറ്റങ്ങൾ നോമ്പിനുണ്ടായിട്ടുണ്ട്. ഒറ്റയടിക്ക് റമദാനിൽ 30 നോമ്പ് അല്ലെങ്കിൽ 29 നോമ്പ് അള്ളാഹു നിർബന്ധമാക്കിയില്ല. പിന്നെയോ നമ്മൾ അതിൻ്റെ ഘട്ടങ്ങൾ പറഞ്ഞു. അതെന്തിനാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്? പിന്നെ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞൊരു വിഷയം, കാനു ഖൗമൻ ലം യതഅവദു സിയാം, അവർക്ക് നോമ്പ് ശീലമുണ്ടായിരുന്നില്ല. വകാന സിയാമു അലൈഹിം ശദീദൻ, നോമ്പ് കഠിനമായ ഒരു വിഷയമായിരുന്നു. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാന തആല ആദ്യം മാസത്തിൽ മൂന്ന് നോമ്പ്, പിന്നെ ആശൂറയും, പിന്നെ നോമ്പ് നിർബന്ധമാക്കി റമദാനിൽ. അത് തന്നെ നോമ്പ് നോൽക്കാനും നോമ്പ് ഉപേക്ഷിച്ചിട്ട് ഒരു അഗതിയുടെ അന്നം നൽകാനും സ്വാതന്ത്ര്യമുള്ള രീതിയിൽ പിന്നെയാണ് മാസം മുഴുവൻ നോമ്പെടുക്കൽ നിർബന്ധമാക്കിയത്. അപ്പോൾ എന്തിനാണ് ഈ ഒരു പരിണാമം? അത് നോമ്പ് നോൽക്കുവാൻ ഈ വിഭാഗത്തിനെ സർവാത്മന സ്വീകരിക്കുവാനുള്ള ഒരു ഒരിക്കലാണ്. അയ്യാമം മഅദൂദാത്ത് എന്നുള്ള അവസരം പറഞ്ഞു. നമുക്ക് ഇൻഷാല്ലാ അടുത്ത ആയത്തിൽ അതാണ് വിശദീകരിക്കപ്പെടിക്കാനുള്ളത്. ഏതാനും നാളുകൾ നോമ്പ് എന്ന് പറഞ്ഞു. എന്തിനാണ് അങ്ങനെ പ്രയോഗിച്ചത്? അതൊക്കെ ഈ ഒരു ഇബാദത്തിനെ പുൽകാൻ സ്വീകരിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വതആല മനസ്സുകളെ തയ്യാറാക്കുകയാണ്, മനുഷ്യരെ തയ്യാറാക്കുകയാണ്. ഏതായാലും തങ്ങൾക്ക് മാത്രമല്ല ഈ വ്രതാനുഷ്ഠാനത്തെ നിയമമാക്കിയത്, നിർബന്ധമാക്കിയത്, പൂർവികർക്കും ഇത് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വായിക്കുമ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് പുതുതായി ഇസ്ലാമിലേക്ക് കാലൂന്നിയവരെ സംബന്ധിച്ചിടത്തോളം, അവർക്കിത് താങ്ങാൻ സഹിക്കാൻ ഒരു വിശാല മനസ്കത ഉണ്ടാകും വരും. അതിനുവേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പൂർവികർക്ക് നിർബന്ധമാക്കിയതിനെ ഉണർത്തിയത് എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടല്ലോ അറബിയിൽ പറയും, അൽ ബലായ ഇദാ അമ്മത് ഹാനത്, പരീക്ഷണങ്ങൾ അത് എല്ലാവരിലുമായാൽ ഹാനത്, അതിൽ നിസാരായിരിക്കും. ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് മാത്രം ഒരു പരീക്ഷണം വന്നാൽ അയാൾക്ക് അത് അസഹ്യമായിരിക്കും. പക്ഷേ എല്ലാവരിലും ആ പരീക്ഷണം ഉള്ള അവസ്ഥയാണെങ്കിലോ, ആ എനിക്ക് മാത്രമല്ല മറ്റുള്ളവർക്കുണ്ട് എന്നുള്ളവർക്ക് അത് സഹിക്കാനും കൂടുതൽ താങ്ങാനും ഒരു അവസ്ഥ ഉണ്ടാവും. ചിലർ പറയാറുണ്ട്, ഇപ്പം ഈ നമ്മൾ ചെരുപ്പൊക്കെ മോഷണം പോകുന്ന സന്ദർഭം, വെള്ളിയാഴ്ച ജുമാക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ അങ്ങനെ ഉണ്ടാവും. ഒരാളുടേത് മാത്രം മോഷണം പോയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. പക്ഷേ അയാളുടെ കൂടെ പോയവരുടേതും ഒക്കെ പോയിട്ടുണ്ടെങ്കിലോ, അപ്പോൾ അതൊരു സഹ്യമായ അവസ്ഥയായിരിക്കും. ഈ ചരിത്രത്തിൽ തഫ്സീറുകളിൽ തന്നെ കാണാം ഈ ഒരു വിഷയം പറയുന്നിടത്ത്. ഈ ഹൻസ തുമാദിർ എന്ന് പറയുന്ന മഹദി, പ്രമുഖ കവിയത്രിയാണ് അവർ, സഹാബികളോടൊക്കെ സഹകരിച്ച് ജീവിച്ച മഹദി. ഈ തുമാദിർ അൽ ഹൻസ ഇസ്ലാം ആശ്ലേഷിക്കുന്നതിന് മുമ്പ് അവർക്ക് അവരുടെ ഒരു സഹോദരൻ, വലിയ ആത്മബന്ധമായിരുന്നു സഹോദരനോട്. ആ സഹോദരൻ നഷ്ടപ്പെട്ടതിൽ, കൊല്ലപ്പെട്ടതിൽ അവർ ദുഃഖിച്ചതും അവരുടെ ദുഃഖ ഭാരം കവിതകളായി ചൊല്ലി ഇറക്കിയതും ഒക്കെ ചരിത്രത്തിൽ വായിക്കാം. അസഹ്യമായിരുന്നു അവർക്ക് സഹോദരൻ്റെ മരണ വാർത്ത. പക്ഷെ അവർ പറയുന്നുണ്ട്, വലൗലാ കസ്റത്തുൽ ബാഖീന ഹൗലി അലാ ഇഖ്വാനിഹിം ലഖത്തൽതു നഫ്സി, എൻ്റെ ചുറ്റും കരയുന്ന ആളുകൾ ധാരാളമാണ്, അതില്ലായിരുന്നുവെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമായിരുന്നു സഹോദരൻ മരിച്ചതിനാൽ. പക്ഷേ ഞാൻ മാത്രമല്ല, പിന്നെയോ സഹോദരങ്ങൾ മരണപ്പെട്ട കുറേ ആളുകൾ എൻ്റെ ചുറ്റുമുണ്ട്, അവരൊക്കെ കരയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് മാത്രമല്ല ബാക്കിയുള്ളവർക്കും ഉണ്ട്, അതുകൊണ്ട് അവരൊക്കെ സഹിക്കുന്നു, കരഞ്ഞു തീർക്കുന്നു, ഞാനും സഹിക്കുന്നു, കരയുന്നു എന്ന് പറഞ്ഞവർ ആത്മഹത്യ ചെയ്തില്ല. വമായ ബുക്കൂന മിസ്ല അഖി വലാക്കിൻ ഉസല്ലിൻ നഫ്സ അൻഹു ബിത്ത എസ്സി എന്നാണ്. അവരൊക്കെ കരയുന്നത് എൻ്റെ സഹോദരനെ പോലെ ഒരു സഹോദരൻ നഷ്ടപ്പെട്ടതിനാലല്ല, എൻ്റെ സഹോദരൻ അവരുടെയൊക്കെ സഹോദരങ്ങളെക്കാൾ എത്രയോ മികച്ചവനാണ്. വലാക്കിൻ ഉസല്ലിൻ നഫ്സ് അൻഹു ബിത്ത എസ്സി, ഞാൻ എൻ്റെ നഫ്സിനെ ആശ്വസിപ്പിക്കുകയാണ് മറ്റുള്ളവരെ അനുധാവനം ചെയ്ത് അനുകരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഹൻസായിൻ്റെ ആ കവിത ഉള്ളത് അവരുടെ ജാഹിലിയത്തിൽ. അപ്പോൾ ഇവിടെ ഹൻസായിന് സഹിക്കാൻ പറ്റി. എന്തുകൊണ്ട്? ഈ പരീക്ഷണം തന്നിൽ പരിമിതമല്ല, ബാക്കിയുള്ളവർക്കൊക്കെ ഉണ്ട് എന്നതിനാൽ. ഇത് ഇസ്ലാമിന് മുമ്പുള്ള ഹൻസ ആണ്. അവർ ഇസ്ലാം ആശ്ലേഷിച്ചതിന് ശേഷം അവരുടെ ഈമാൻ അവരെ നന്നായി മാറ്റി, അവരെ വിശിഷ്ടയും വിശുദ്ധയുമാക്കി, ക്ഷമിക്കുന്ന ആളാക്കി എന്നുള്ളതാണ്. അവരുടെ സഹോദരൻ്റെ വിഷയത്തിലാണ് അവർ ഈ അക്ഷമയും അസഹിഷ്ണുതയും ഒക്കെ പ്രകടിപ്പിച്ചത് നമ്മൾ വായിക്കുന്നത്. ഇസ്ലാം ആശ്രയിച്ചതിന് ശേഷം അവരുടെ നാല് മക്കൾ കാദിസിയയിൽ രക്തസാക്ഷികളായി. നാല് മക്കൾ, ആ നാല് മക്കളെയും യുദ്ധ മുഖത്തേക്ക് അവർ പറഞ്ഞയക്കുന്നുണ്ട് വളരെ ആത്മധൈര്യം നൽകി ക്ഷമിച്ചുകൊണ്ട്. യാ ബനിയ ഇന്നക്കും അസ്ലം തും തായീൻ വഹാജർത്തും മുഖ്താരീൻ എന്നൊക്കെ പറഞ്ഞ് മക്കളോടുള്ള അവരുടെ ആ വസീയത്തൊക്കെ ചരിത്രത്തിൽ വിശ്രുതാണ്. എന്നിട്ട് പിന്നെ ഇനി മക്കളെ യുദ്ധമുഖത്ത് അവരെങ്ങനെ വർത്തിക്കണം എന്നതിനൊക്കെയുള്ള വാലമു അന്നദ്ദാർ അൽ ആഖിറ ഖൈറ മിൻ അദ്ദാരിൽ ഫാനിയ, പിന്നെ പരലോക ജീവിതമാണ് ഭൗതിക ജീവിതത്തേക്കാൾ, നശ്വരമായ ഭൗതിക ജീവിതത്തേക്കാൾ പിന്നെ ഉത്തമമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇസ്ബിറു വസാബിറു വറാബിത്തു വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ, ക്ഷമിക്കാനും സഹിക്കാനും പിടിച്ചു നിൽക്കാനും ഒക്കെ അവർ മക്കളെ കൽപ്പിച്ചിട്ട് അവർ എന്ത് ചെയ്യണം, അവരെ യാത്രയാക്കി. ഇദാ റഅയ്തു മുൽഹർബ ഖദ് ഷമ്മറത അൻസാഖിഹ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പിന്നെ യുദ്ധത്തിൽ എങ്ങനെയാണ് മക്കൾ നിലയുറപ്പിക്കേണ്ടത്, പെരുമാറേണ്ടതെന്നൊക്കെ വളരെ സുന്ദരമായി പറഞ്ഞ ഒരു ചരിത്രം. അവരുടെ നാല് മക്കളും ഖാദിസിയയിൽ മരണപ്പെട്ടു. ആ മരണ വാർത്ത വരുമ്പോൾ അവർ അൽഹംദുലില്ലാഹില്ലദീ ഷറഫനി ബിഖത്ലിഹിം, എൻ്റെ മക്കളെ അള്ളാഹു രക്തസാക്ഷികളാക്കി സ്വീകരിച്ചു, അങ്ങനെ എന്നെ ആദരിച്ച് അള്ളാഹുവിന് സർവസ്തുതിയും എന്നൊക്കെ പറഞ്ഞവർ മഹദി. പിന്നീട് അവർ പിന്നെ അവരുടെ ആ ക്ഷമയുടെ വരികൾ, മുമ്പങ്ങനെയല്ല, അക്ഷമയാണ് സഹറിൻ്റെ വിഷയത്തിൽ. ഏതായാലും ഞാൻ ഇതൊന്ന് ഉണർത്തിയത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും എന്നൊരു അനുബന്ധം ഇങ്ങനെ ഒരു ഉദാഹരണമായി ഉപമയായി സാദൃശ്യപ്പെടുത്തലായിട്ട് ഇവിടെ പറഞ്ഞത്? അതിൻ്റെ പൊരുൾ നോമ്പ് അനുഷ്ഠിക്കുന്നതിൽ ചിലപ്പോൾ ക്ലേശവും ക്ഷീണവും വിശപ്പും ദാഹവും ഒക്കെയാണ്. അത് നിങ്ങൾക്ക് മാത്രമല്ല, പൂർവികർക്കും ഈ നോമ്പ് ഇതേപോലെ നിർബന്ധമാക്കിയിട്ടുണ്ട്. അവരൊക്കെ സഹിച്ചു, ക്ഷമിച്ചു, ത്യജിച്ചു. അതുകൊണ്ട് നിങ്ങളും അവരെ പോലെ ക്ഷമിച്ചും സഹിച്ചും ത്യജിച്ചും വ്രതം അനുഷ്ഠിക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറയുകയാണ്. അപ്പോൾ ഓ, ഇത് ഞങ്ങൾക്ക് മാത്രമുള്ള ഒരു പരീക്ഷണമോ വിധിയോ അല്ല, ഇതെല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് എന്ന് ആശ്വസിക്കുവാനും അങ്ങനെ ക്ഷമയോടെ നോമ്പ് അനുഷ്ഠിക്കുവാനും ഒരവസരത്തിനാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇത് ഉണർത്തിയത് എന്നാണ് ചിലർ പറഞ്ഞത്. പൂർവികർക്ക് അള്ളാഹു സുബ്ഹാനഹു തആല നോമ്പ് നിർബന്ധമാക്കി, അവർ നോമ്പെടുത്തു, ആചരിച്ചു, അനുഷ്ഠിച്ചു. ആ പൂർവികരുടെ അനുഷ്ഠാനം അതിനേക്കാൾ മികവിൽ, അതിനേക്കാൾ സുന്ദരമായി നിങ്ങൾ വിശ്വാസികൾ മുസ്ലിമീങ്ങൾ ഈ വ്രതാനുഷ്ഠാനം ഉൾക്കൊണ്ട് ആചരിക്കണം എന്ന ബോധനത്തിന് വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇത് ഉണർത്തിയത് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ച ഒരു കർമ്മം, അതിലെത്ര ക്ലേശവും വിഷമവും പ്രയാസവും ഞെരുക്കവും ഉണ്ടെങ്കിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ഏൽക്കാനും അനുഷ്ഠിക്കാനും ഒരു പ്രയാസം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞ ആ ഒരു കാരണം അതല്ല ഇത് ഉണർത്തിയതിലെ യുക്തിയും പൊരുളും. പ്രത്യുത യഥാവിധം ഈ നിർബന്ധ കർമ്മം അതേറ്റെടുത്ത് നിർവഹിക്കാൻ പ്രചോദനം, പ്രോത്സാഹനം, പ്രേരണ, അതാണ് ഈ അനുബന്ധത്തിൻ്റെ യുക്തിയും പൊരുളും എന്നാണ് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഞാനിവിടെ ഈ ഒരു ഭാഗം ഉണർത്തിയത് എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഒരു തസ്ബീഹ് സാദൃശ്യപ്പെടുത്തൽ ഉപമിക്കൽ നിർവഹിച്ചത്? അതിന് ചില ഫായിദകളുണ്ട്, ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങൾ എന്ത്? അത് പൂർവികർ പല മുഫസ്സറുകളും ഉണർത്തിയത് ഇവിടെ ഒന്ന് അനുസ്മരിച്ചു. അത് അനിവാര്യവുമാണ് ഈ ഒരു ഭാഗം മനസ്സിലാക്കൽ. ഇനി നമുക്ക് ആയത്തിൻ്റെ അവസാന ഭാഗം അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലകും തത്തഖൂൻ. ഇവിടെ ലഅല്ല എന്നത് ഭാഷയിൽ അതുവരെ ലിത്തറജി, തറജിക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ ആയേക്കാം എന്ന അർത്ഥം ദ്യോതിപ്പിക്കാൻ. ലൈത ലിത്തമന്നി ലഅല്ല ലിത്തറജി, അപ്പോൾ ആയേക്കാം എന്ന അർത്ഥത്തെ ദ്യോതിപ്പിക്കാനാണ്, അതാണ് തറജി. ഇവിടെ ലഅല്ല തറജിക്ക് വേണ്ടിയാണോ അതല്ല ലഅല്ല ലിത്തഅലീലിന് വേണ്ടിയാണോ? തഅലീലിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി, കാരണം ദ്യോതിപ്പിക്കാൻ. ലഅല്ലക്കും തത്തഖൂൻ തറജിക്ക് വേണ്ടിയാകുമ്പോൾ നിങ്ങൾ തഖ്വയുള്ളവരായേക്കാം എന്നാണ് അർത്ഥം വരിക. ലഅല്ലക്കും തത്തഖൂൻ എന്നുള്ളത് തഅലീലിന് വേണ്ടിയാകുമ്പോൾ നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി എന്നുള്ളതാണ്. ഇതാണ് ശരി, തഅലീലിന് വേണ്ടിയാണ് ഇവിടെ ലഅല്ല. വിശുദ്ധ ഖുർആനിൽ ലഅല്ല പറഞ്ഞിടത്തൊക്കെയും അത് തഅലീലിന് വേണ്ടി എന്നുള്ളതാണ് പല പ്രാമാണികരും പറഞ്ഞിട്ടുള്ളത്, തറജിക്ക് വേണ്ടിയല്ല. സൂറത്തു ഷുറയിലെ 129-ാം വചനം, വതത്തഖിദൂന മസാനി അലഅല്ലകും തഖ്ലുദൂൻ എന്നിടത്ത് മാത്രം അവിടെ കഅന്നകും തഖ്ലുദൂൻ, നിങ്ങൾ വതത്തഖിദൂന മസാനി, സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയോട് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്ന, സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് ചോദിക്കുന്ന വിഷയമാണല്ലോ, നിങ്ങൾ പിന്നെ എടുപ്പുകൾ, നിർമ്മാണശാലകൾ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ കഅന്നകും തഖ്ലുദൂൻ, നിങ്ങൾ നിത്യവാസികളായിട്ട് ഇവിടെ ജീവിക്കുമെന്നതുപോലെ. അവിടെ ലഅല്ലക്കും പ്രയോഗിച്ചു, അതൊഴിച്ച് ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും ലഅല്ല എന്നുള്ളത് തഅലീലിന് വേണ്ടിയാണ് എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്തായാലും നമ്മുടെ ഈ വചനം അത് ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറഞ്ഞാൽ ലിഅജ്ലി അൻ തത്തഖൂ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി, അതാണ് തഅലീൽ. ലിഅജ്ലി എന്ന അർത്ഥത്തിൽ ഇവിടെ ലഅല്ല. ഇവിടെ നോമ്പ് നിർബന്ധമാക്കിയതിൻ്റെ ഹിക്മത്ത്, പൊരുൾ അത് എന്ത് എന്നുള്ളതാണ് ഈ അവസാനം ലഅല്ലക്കും തത്തഖൂൻ എന്നുള്ളത് ഉണർത്തുന്നത്. നോമ്പിൻ്റെ ഹിക്മത്ത്, പൊരുൾ ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വ ഉള്ളവരാകാൻ, തഖ്വ സാക്ഷാത്കരിക്കുന്നവരാകാൻ വേണ്ടി നോമ്പിനെ നിർബന്ധമാക്കി എന്നാണ്. തഖ്വ നമുക്ക് എപ്പോഴും വന്ന് പരിചയമുള്ള പദമാണ്. വിഖായത്തിൽ നിന്നാണ് തഖ്വ. വിഖായത്ത് കരുതലും സൂക്ഷിക്കലുമാണ്, മറ സ്വീകരിക്കലാണ്. നമ്മൾ ഭയക്കുന്ന, പേടിക്കുന്ന ഒന്നിലേക്ക് നമ്മൾ പതിക്കാതിരിക്കാൻ നമ്മൾ സ്വീകരിക്കുന്ന മറ. അള്ളാഹുവിൻ്റെ ശിക്ഷയെ നമ്മൾ ഭയക്കുന്നു, നരകത്തീനെ നമ്മൾ ഭയക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ശിക്ഷയും തീയുമൊന്നും ഏൽക്കാതിരിക്കാൻ നമ്മൾ സ്വീകരിക്കുന്ന മറ അള്ളാഹു കൽപ്പിച്ചത് ചെയ്തുകൊണ്ട്, അള്ളാഹു വിരോധിച്ചതിൽ നിന്ന് വിട്ടകന്നുകൊണ്ട്, അതാണ് തഖ്വ. നമ്മൾ അതിൻ്റെ വിഷയങ്ങൾ പറഞ്ഞു പോയിട്ട് ആവർത്തിക്കുന്നില്ല. നോമ്പിൽ നമ്മൾ നമ്മളുടെ ഇഷ്ടങ്ങളെയും ഇച്ഛകളെയും നിയന്ത്രിക്കുന്നു, അതിൽ നമ്മൾ സൂക്ഷ്മത പുലർത്തുന്നു. നോമ്പുകാരനല്ലായിരുന്നുവെങ്കിൽ നമുക്ക് അനുവദനീയമായത് തിന്നാനും കുടിക്കാനും രമിക്കാനും രതിക്കാനും അവസരം യഥേഷ്ടമുള്ളത് നോമ്പുകാരനെന്നാൽ എന്നതിനാൽ നാം തനിച്ചായിട്ടും നമ്മുടെ സ്വകാര്യതയിലും വിജനതയിലുമൊക്കെ നമ്മൾ നമുക്ക് വേണ്ടെന്ന് വെക്കുന്നു, നമ്മൾ കരുതുന്നു, ദാഹമുണ്ട്, കുടിക്കാൻ എമ്പാടുമുണ്ട്, പക്ഷേ കുടിച്ച് ദാഹം ശമിപ്പിക്കുന്നില്ല, നോമ്പുകാരനാണ്. വിശപ്പ് നന്നായി ഉണ്ട്, തിന്നാൻ യഥേഷ്ടമുണ്ട് വൈവിധ്യങ്ങൾ, പക്ഷേ തിന്നുന്നില്ല, ആരെയും പേടിച്ചല്ല, അള്ളാഹുവിനെ പേടിച്ച് നോമ്പുകാരനാണെന്നതിനാൽ. വികാരപൂരണത്തിന് തനിക്ക് അനുവദനീയമായ ഇണയുണ്ട്, അവസരങ്ങളുണ്ട്, പക്ഷേ വികാരം നിയന്ത്രിക്കുന്നു, നോമ്പുകാരനാണെന്നതിനാൽ. ഈ ഒരു തഖ്വയുടെ സാക്ഷാത്കാരം നോമ്പത് പ്രദാനം ചെയ്യുന്നത് പോലെ മറ്റൊരു വിവാദത്തും പ്രദാനം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ശരിയാണ്, നോമ്പിന് പല ധർമ്മങ്ങളുണ്ട്, നോമ്പ് നിശ്ചയിച്ചതിൽ പല പൊരുളുകളുമുണ്ട്, യുക്തികൾ പലതുമുണ്ട്. നോമ്പുകാരൻ നോമ്പിലൂടെ അള്ളാഹുവിന് ഏറ്റവും നല്ല നിലക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നു, അള്ളാഹു പറഞ്ഞിട്ടുണ്ട് വല അല്ലക്കും തഷ്കുറൂൻ, നമുക്ക് ഇൻഷാല്ലാ വഴി വരും. അതേപോലെ നോമ്പുകാരൻ നോമ്പിലൂടെ വികാരത്തെ നിയന്ത്രിക്കുവാൻ പ്രത്യേകിച്ച് അവസരം ഉള്ളവനാണ്. അതുകൊണ്ടാണ് വിവാഹം കഴിക്കാൻ അവസരവും ശേഷിയുമുള്ളവരോട് വിവാഹം കഴിക്കാൻ പറഞ്ഞു. വിവാഹം കഴിക്കാൻ സാധ്യത ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം എന്താ പറഞ്ഞത്? വമല്ലം വസ്തത്തി ഫലൈഹി ബിസ്സൗം എന്നാ പറഞ്ഞത്, അവൻ നോമ്പെടുക്കട്ടെ എന്ന് പറഞ്ഞത്. അപ്പം നോമ്പ് എന്താ, നോമ്പിലൂടെ വികാര നിയന്ത്രണം അത് വലിയ അളവിൽ നടക്കുമെന്നുള്ളതാണ്. ഇതേപോലെ നോമ്പിൻ്റെ പൊരളുകളായി അത് സാമൂഹികമായിട്ടുള്ള കുറേ മേന്മകൾ, അതേപോലെ ശാരീരികമായിട്ടുള്ള കുറേ ഫലങ്ങൾ, ആരോഗ്യപരമായി, ദൈക്ഷണികവും ചിന്താപരവുമായി ഒക്കെ പല ധർമ്മങ്ങൾ നോമ്പിലൂടെ ഉണ്ട്. ചിലതൊക്കെ ഇൻഷാല്ലാ നമുക്കിനി പിന്നെ ഈ നോമ്പിൻ്റെ തന്നെ മറ്റ് ആയത്തുകൾ വിശദീകരിക്കുമ്പോൾ അവിടെ വരും. ആത്മ നിയന്ത്രണത്തിൻ്റെ വിഷയം, ക്ഷമയുടെ വിഷയം, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ, അതേപോലെ തന്നെ വിശപ്പ് ദാഹം പോലുള്ളതായ പ്രതികൂല അവസ്ഥകൾ അതിലൊക്കെ ക്ഷമാപൂർവം പിടിച്ചു നിൽക്കാൻ ഒക്കെ ക്ഷമയുടെ പാഠങ്ങൾ, അത് തന്നെ ഏറ്റവും മുഖ്യൊരു വിഷയമാണ് നോമ്പിൻ്റെ പൊരുളായി, യുക്തിയായി. പിന്നെ സഹജീവികളെക്കുറിച്ചുള്ള ചിന്ത നോമ്പിലൂടെ, പ്രത്യേകിച്ച് അഗതികൾ, അനാഥർ, നിരാലംബർ, പട്ടിണിപ്പാവങ്ങൾ, സാമൂഹ്യ ശ്രേണിയിലെ അവശർ, അവരെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ നോമ്പിലൂടെ അവസരമാണ്. തൻ്റെ വിശപ്പും തൻ്റെ ദാഹവും അത് അനുഭവിച്ചറിയുമ്പോൾ അവരനെക്കുറിച്ച് ആലോചിക്കുവാനുള്ള അവസരങ്ങൾ നോമ്പിന് അതിൻ്റേതായ പൊരുളുകൾ, യുക്തികൾ ധാരാളമാണ്. അതൊക്കെ വിശദമായ പഠനങ്ങളും കണ്ടെത്തലുകളും ഒക്കെ ഉണ്ടായ വിഷയമാണ്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല നോമ്പ് നിർബന്ധമാക്കിയതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിൻ്റെ പൊരുളായി ഇവിടെ ഉണർത്തിയതിൽ ലഅല്ലകും തത്തഖൂൻ എന്നാണ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം, ശാരീരികമായും സാമൂഹികമായും ഒക്കെയുള്ള ധാരാളം ഗുണങ്ങളും മേന്മകളും നോമ്പിലൂടെയുണ്ട്, പക്ഷേ അതിനേക്കാളൊക്കെ ഏറ്റവും മുഖ്യവും പ്രധാനവും തഖ്വയാണ്, അതിൻ്റെ സാക്ഷാത്കാരമാണ്. തഖ്വയുടെ പോഷിപ്പും അതിൻ്റെ വർധനവുമാണ് നോമ്പ് നിയമമാക്കിയതിലൂടെയുള്ള ഏറ്റവും മഹത്തായ അതിൻ്റെ യുക്തി, അതിലെ പൊരുൾ. ഇൻഷാല്ലാ ഇനി നമുക്ക് 184-ാം വചനമാണ് തുടർന്ന് പഠിക്കാനുള്ളത്. അയ്യാമം മഅദൂദാത് എന്ന് തുടങ്ങി നോമ്പിൻ്റെ വിഷയത്തിൽ വചനം അടുത്ത എപ്പിസോഡിൽ ബിഇദ്നില്ലാ നമുക്ക് തുടർന്ന് പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മഷാഅല്ലാ, ജസാകല്ലാഹു ഖൈറാ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അന്നൂർ, അവരുടെ നോമ്പും നമ്മുടെ നോമ്പും എന്ന വിഷയത്തിൽ നമ്മൾ സംസാരിച്ചത് അബ്ദുൽ ജബ്ബാർ മദീനി.
2: ചോദ്യമൊന്ന്, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങളുടെ മുമ്പുള്ളവർക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, ഏത് വിഷയത്തിലാണ് ഈ സാദൃശ്യപ്പെടുത്തൽ? ഓപ്ഷൻ എ, നോമ്പിൻ്റെ സമയം. ബി, നോമ്പിൻ്റെ അളവ്. സി, നോമ്പിൻ്റെ വിധി. ചോദ്യം രണ്ട്, ഉമ്മഹാത്തുൽ ഇബാദാത്ത് എന്നറിയപ്പെടുന്ന ആരാധനാകർമ്മം ഏതാണ്? ഓപ്ഷൻ എ, നമസ്കാരം. ബി, നോമ്പ്. സി, പ്രബോധനം. ചോദ്യം മൂന്ന്, മുഹാജിറുകളിലെ ദരിദ്രരായവർ സമ്പന്നർക്ക് ഞങ്ങളെക്കാൾ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചത് എന്താണ്? ഓപ്ഷൻ എ, തസ്ബീഹ്. ബി, തക്ബീറും. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. സി, ഇവയെല്ലാം.

0: Tune to reality. Peace Radio. Tune to reality. പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വവ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ. Tune to reality.
2: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചു വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, പ്രഥമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കിവെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ 100 കണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിനു പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
3: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. അനുവാദം ചോദിക്കുക. ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പമുള്ളത് നബഹാൻ അബ്ദുൽ ഗഫൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലസ്സാലിമീൻ വഅസ്സല്ലി വഅസ്സല്ലിമു അലാ ഖാതമിൽ അംബിയാഇ വൽമുർസലീൻ وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് തിരുനബിയോടൊപ്പം എന്ന ഈ പരിപാടിയിലൂടെ നമ്മുടെ നിത്യജീവിതത്തിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു മര്യാദ ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ചരിത്രത്തിലൂടെ തുടങ്ങുകയാണ്. ഒരിക്കൽ അബുൽ മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അബു മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വാതിൽ അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അബു മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി 3 തവണ അനുവാദം ചോദിച്ചു. അങ്ങനെ 3 തവണ ചോദിച്ചപ്പോഴും ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഉത്തരങ്ങളൊന്നും അദ്ദേഹത്തിന് ലഭിച്ചില്ല. അങ്ങനെ 3 തവണ ചോദിച്ചിട്ടും ഉത്തരങ്ങളൊന്നും ലഭിക്കാത്തത് കൊണ്ട് അബു മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു തിരിഞ്ഞ് നടക്കാൻ തുടങ്ങുകയാണ്. അദ്ദേഹം തിരിഞ്ഞ് നടന്ന് തുടങ്ങിയതിന് ശേഷമാണ് ഉമർ റളിയല്ലാഹു അൻഹു വീടിന് പുറത്തെത്തുന്നത്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അബു മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു തിരിഞ്ഞ് നടക്കുന്നത് കണ്ടു. അപ്പോൾ തന്നെ അദ്ദേഹത്തെ തിരിച്ച് വിളിച്ചുകൊണ്ട് ചോദിച്ചു, എന്താണ് താങ്കൾ തിരിഞ്ഞു നടക്കാൻ കാരണമെന്ന് ചോദിച്ചു. അപ്പോൾ അബുൽ മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അൽ ഇസ്തിഇദാനു സലാസൻ, അനുവാദം ചോദിക്കൽ 3 തവണയാണ്. ഫഇൻ അദിന ലക വഇല്ല ഫർജ, 3 തവണ ചോദിച്ച് അനുവാദം ലഭിച്ചാൽ കയറുക, ഇല്ലെങ്കിൽ അവിടെ നിന്ന് മടങ്ങിപ്പോരുക. ഈ കാര്യം അബു മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനെ അറിയിച്ചു. ഇതാണ് ചരിത്രം. ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്, ഒരാളുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അദ്ദേഹം ക്ഷണിച്ചിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഒരാളുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അനുവാദം ചോദിച്ചുകൊണ്ടല്ലാതെ പ്രവേശിക്കാൻ പാടില്ല. അനുവാദം ചോദിച്ച് 3 തവണയാണ് അനുവാദം ചോദിക്കേണ്ടതെന്നും നമുക്ക് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഹദീസിൻ്റെ വിശദീകരണങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്, 3 തവണയിലധികം അനുവാദം ചോദിക്കരുതെന്നും ഇനി വീട്ടുടമക്ക് ഒരാളെ സ്വീകരിക്കാൻ പറ്റിയ അവസ്ഥയല്ല, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെയൊക്കെയാണെങ്കിൽ അദ്ദേഹത്തോട് മടങ്ങിപ്പോകാൻ പറയുന്നതിൽ ആ വീട്ടുടമ മടിക്കേണ്ടതില്ല എന്നും നമുക്ക് ഈ ഹദീസിൻ്റെ വിശദീകരണങ്ങൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ അനുവാദം ലഭിക്കാത്തതിൻ്റെ പേരിൽ വീട്ടുടമയോട് ഈ അനുവാദം ചോദിച്ച ആൾ കോപിക്കാനോ അതുപോലെ ദേഷ്യം പിടിക്കാനോ ഒന്നും പാടില്ല എന്നും നമുക്ക് ഈ ഹദീസിൻ്റെ വിശദീകരണങ്ങളിൽ കാണാൻ സാധിക്കും. സഹോദരങ്ങൾ, അപ്പോൾ നമ്മൾ അനുവാദം ചോദിക്കണമെന്നുള്ളത് മനസ്സിലാക്കി. ഈ അനുവാദം ചോദിക്കാൻ പഠിപ്പിച്ച ഇസ്ലാം അത് എങ്ങനെയാണ് ചോദിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ, അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരിക്കൽ ഒരു വ്യക്തി വരികയുണ്ടായി. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ആലിജ്, ഞാൻ പ്രവേശിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അങ്ങനെയെങ്കിൽ സഹോദരങ്ങളെ, അനുവാദം ചോദിക്കണമെന്നുള്ളത്, ഒരാളുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അനുവാദം ചോദിക്കണമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇനി എങ്ങനെയാണ് അനുവാദം ചോദിക്കേണ്ടത്, അതിനെ എന്തെങ്കിലും പ്രത്യേകമായ രീതികൾ പഠിപ്പിച്ചിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, മറ്റൊരു സംഭവം, നമുക്ക് അനുവാദം ചോദിക്കാൻ പഠിപ്പിച്ച ഇസ്ലാം തന്നെ എങ്ങനെയാണ് അനുവാദം ചോദിക്കേണ്ടത് എന്നും പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരാൾ വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വന്നുകൊണ്ട് അദ്ദേഹം അആലിജ്, ഞാൻ പ്രവേശിക്കട്ടെ എന്ന് ചോദിക്കുകയും അപ്പോൾ ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലി ഖാദിമിഹി, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഖാദിമിനോട് അഥവാ തന്നെ സഹായിക്കാനായിട്ട് അവിടെ ഉള്ള ഒരാളോട് പറയാണ്, ഉഖ്റുജ് ഇലാ ഹാദ ഫഅല്ലിംഹുൽ ഇസ്തിദാൻ, നീ പുറത്തു പോയിട്ട് ആ വന്നയാൾക്ക് എങ്ങനെയാണ് അനുവാദം ചോദിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. അങ്ങനെ ആ സഹായി, ആ കൂടെയുള്ളയാൾ അദ്ദേഹത്തിനോട്, അതായത് വന്നയാളോട് പോയി പറഞ്ഞു, ഖുൽ സലാമു അലൈക്കും അദുഖുൽ, നീ അസ്സലാമു അലൈക്കും എന്ന് പറയുക, എന്നിട്ട് അതിന് ശേഷം അദുഖുൽ, ഞാൻ പ്രവേശിക്കട്ടെ എന്ന് ചോദിക്കുക. ഫസമിഅഹു റജുൽ ഫഖാല അസ്സലാമു അലൈക്കും അദുഖുൽ, അപ്പോൾ അത് കേട്ട ആ വ്യക്തി, ആ വന്ന വ്യക്തി അസ്സലാമു അലൈക്കും എന്ന് പറയുകയും അതിനുശേഷം ഞാൻ പ്രവേശിക്കട്ടെ എന്ന് ചോദിക്കുകയും ചെയ്തു. ഫഅദീന ലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫദഖല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വന്ന വ്യക്തിക്ക് അനുവാദം നൽകുകയും അങ്ങനെ അദ്ദേഹം പ്രവേശിക്കുകയും ചെയ്തു. ഈ രണ്ട് ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം, ഒന്നാമത്തെ ഹദീസിൽ നിന്ന് അനുവാദം ചോദിക്കണമെന്നും മൂന്ന് തവണയാണ് അനുവാദം ചോദിക്കേണ്ടതെന്നും മനസ്സിലാക്കി. അതുപോലെ തന്നെ രണ്ടാമത് പറഞ്ഞ ഈ സംഭവത്തിൽ നിന്ന് സലാം പറഞ്ഞുകൊണ്ടാണ് അനുവാദം ചോദിക്കേണ്ടത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇനി ഒരാളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ, ഒരാളുടെ വീട്ടിലേക്കാകട്ടെ അല്ലെങ്കിൽ അവരുടെ റൂമുകളിലേക്കാകട്ടെ, എപ്പോഴാണെങ്കിലും ഒരാളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അനുവാദം ചോദിക്കുക എന്നുള്ള മര്യാദ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. അനുവാദം ചോദിക്കേണ്ടത് അസ്സലാമു അലൈക്കും അഥവാ സലാം പറഞ്ഞുകൊണ്ടാണ് അനുവാദം ചോദിക്കേണ്ടത്, ഇത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. കേട്ടതിലും പറഞ്ഞതിലുമുപരി ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
0: മാഷാ അല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം അനുവാദം ചോദിക്കുക. ക്ലാസ് എടുത്തത് നബഹാൻ അബ്ദുൽ ഗഫൂർ.

ഒരിക്കൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഒരു മനുഷ്യൻ വന്ന് പറയുന്നുണ്ട്, നബിയെ, ഞാൻ ജോലിക്ക് വിളിച്ച വ്യക്തി എന്നെ തല്ലി, എനിക്കയാളെ തിരിച്ചു തല്ലാൻ ഒക്കുമോ? നമ്മൾ ചിന്തിക്കുക, ഇതൊക്കെ ചോദിച്ച് ചെയ്യേണ്ടതാണോ? അടി കിട്ടിയാൽ തിരിച്ചു കൊടുക്കണം. പക്ഷെ അതായിരുന്നു അവരുടെ ഒരു രീതിയും സ്വഭാവവുമൊക്കെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറയുന്നുണ്ട്, നീ നിന്റെ സേവകന്, നിന്റെ ഖാദിമിന്, നിന്റെ തൊഴിലാളിക്ക് ഒരു ദിവസം 70 തവണ വിട്ടുവീഴ്ച കൊടുക്കുക. എവിടെ നിന്നോ ജോലിക്ക് വേണ്ടി വന്ന ഒരു തൊഴിലാളിക്ക് 70 തവണ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാമെങ്കിൽ നാം ചേർന്നുറങ്ങുകയും നാം ജീവിതം ആസ്വദിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഭാര്യയും നാം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വളർത്തുന്ന നമ്മുടെ മക്കളും നമുക്ക് കഷ്ടപ്പാടിലൂടെ ജീവിതം നൽകിയ മാതാപിതാക്കളും നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ അയൽക്കാരും അങ്ങനെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലയിൽ ഇടപെടുന്നവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സുഹൃത്തുക്കളെ എന്തെങ്കിലും തടസ്സമുണ്ടോ? അതുകൊണ്ട് ആത്മപരിശോധനകളും സ്വയം ചോദ്യങ്ങളുമാണ് ജീവിതത്തിന്റെ വഴിവിളക്ക് എന്ന ഓർമ്മയെപ്പോഴും

0: ഖുർആനിൽ ഇപ്പോൾ സൂറത്തുൻ നഹ്ലിലെ 43-ാമത്തെ വചനമാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിസ് ജാഫർ സലഫി ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ 43-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.

فاسألوا أهل الذكر

0: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നഹ്ൽ 43-ാമത്തെ വചനമാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.

0: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനി നുറുങ്ങുകൾ. നന്മ നിറഞ്ഞ അയൽക്കാരാവുക. സലാം സുർമ എടത്തനാട്ടുകരയുടെ രചനയ്ക്ക് അബ്ദുസ്സമദ് കല്ലടിക്കോട് ശബ്ദം നൽകുന്നു.
3: നന്മ നിറഞ്ഞ അയൽക്കാരാവുക. എഴുത്ത് സലാം സുർമ, എടത്തനാട്ടുകര. നിങ്ങൾ ഇന്ന് സ്കൂളിൽ നിന്ന് ഇടയ്ക്ക് വീട്ടിൽ വന്നു പോയോ? വൈകുന്നേരം 4:30 സ്കൂൾ വിട്ട് വീട്ടിൽ വന്നു കയറുന്ന എന്നോട് ഭാര്യയുടെ ആദ്യ ചോദ്യം. ഇല്ലെന്ന് ഞാൻ മറുപടി പറഞ്ഞെങ്കിലും അവൾക്കത് വിശ്വാസമാകാത്തതുപോലെ അടുത്ത ചോദ്യം വന്നു. പിന്നെ ആരാണ് നമ്മൾ സ്കൂളിൽ പോയപ്പോൾ മുറ്റത്തെ അയയിൽ ഉണക്കാനിട്ട വസ്ത്രമെല്ലാം എടുത്തു മടക്കി സിറ്റൗട്ടിൽ വച്ചിരിക്കുന്നത്? കഴിഞ്ഞ വേനൽക്കാലത്താണ് ഈ സംഭവം. വൈകുന്നേരം 3:00 അപ്രതീക്ഷിതമായി വേനൽ മഴ പെയ്തത് അപ്പോഴാണ് ഞാൻ ഓർത്തത്. മുറ്റത്തെ അയലിൽ വിരിച്ചിട്ടിരുന്ന മുഴുവൻ വസ്ത്രങ്ങളും മഴ നനയാതെ എടുത്ത് മടക്കി ആരോ വീടിൻ്റെ സിറ്റൗട്ടിൽ വച്ചിരിക്കുന്നു. അടുത്തുതന്നെ താമസിക്കുന്ന ഉമ്മയോടും ജ്യേഷ്ഠൻ്റെ വീട്ടുകാരോടും ഇക്കാര്യത്തെപ്പറ്റി ചോദിച്ചെങ്കിലും അവരൊന്നും ആ സമയത്ത് വീട്ടിൽ വന്നിട്ടില്ല. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു വൈകുന്നേരത്ത് സൗഹൃദ സന്ദർശനത്തിനെത്തിയ അയൽപ്പക്കത്തെ സുഷചേച്ചിയുടെ മേൽ സംഭവത്തെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ അവരുടെ മുഖത്ത് ഒരു ചെറു പുഞ്ചിരി മാത്രം വിരിക്കുന്നത് കണ്ടു. പെട്ടെന്ന് മഴക്കാറ് മൂടുന്നത് കണ്ട് അവരുടെ മുറ്റത്തെ അയൽ വിരിച്ചിട്ടിരുന്ന വസ്ത്രങ്ങൾ എടുത്തുവെക്കാനായി വീടിന് പുറത്തിറങ്ങിയപ്പോഴാണ് 100 മീറ്റർ അകലെയുള്ള ഞങ്ങളുടെ വീട്ടുമുറ്റത്തെ അയയിലും ഉണക്കാനിട്ട വസ്ത്രങ്ങൾ കണ്ടത്. സ്കൂളിൽ ജോലി ചെയ്യുന്ന ഞങ്ങൾ രണ്ടുപേരും വസ്ത്രങ്ങൾ എടുത്തുവെക്കാൻ വരില്ലെന്നുറപ്പുള്ള അവർ വന്ന് അതെല്ലാം ആദ്യം മടക്കി വച്ചതിന് ശേഷമാണ് അവരുടെ വസ്ത്രങ്ങൾ പോലും മടക്കി വച്ചത് എന്ന വാചകങ്ങൾ നല്ലൊരു അയൽപക്ക ബന്ധത്തിൻ്റെ എല്ലാ സന്തോഷവും മനസ്സിൽ നിറച്ചു. ദിവസങ്ങൾ നീളുന്ന യാത്ര പോകുമ്പോൾ വീട് പൂട്ടി താക്കോലേൽപ്പിച്ച് ഒന്ന് ശ്രദ്ധിച്ചോളണേ എന്ന് പറയാൻ മാത്രം പരസ്പര വിശ്വാസമുള്ള അയൽപക്ക ബന്ധങ്ങൾ നമുക്ക് ആശ്വാസമാണ്. തക്കം കിട്ടിയാൽ അയൽപ്പക്കാരൻ്റെ വസ്തുവകകൾ അടിച്ചു മാറ്റുന്നവരും 1-2 മണിക്കൂർ വീട്ടിൽ നിന്നും വിട്ടുനിൽക്കുമ്പോഴേക്കും കള്ളന്മാർക്കൊറ്റുകൊടുത്ത് കളവിന് സൗകര്യമൊരുക്കി കൊടുക്കുന്നവരുമായ അയൽപ്പക്കാരും നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടെന്നറിയുക സമൂഹത്തിൻ്റെ ഭദ്രതയ്ക്കും കെട്ടുറപ്പിനും അനിവാര്യമായ ഒരു ഘടകമാണ് അയൽക്കാർ തമ്മിലുള്ള ദൃഢബന്ധം. ഒരു ആപത്ത് സംഭവിച്ചാൽ അടുത്ത ബന്ധുക്കളെത്തും മുമ്പേ ഓടിവരാനുള്ള അയൽക്കാരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. പരസ്പരം വിട്ടുവീഴ്ച ചെയ്തും പുറത്തുകൊടുത്തും പിണങ്ങിക്കഴിയുന്ന അയൽക്കാരെ ഇണക്കിയെടുക്കാൻ ശ്രമിക്കണം. അയൽപ്പക്ക ബന്ധത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന മതമാണ് ഇസ്ലാം. എല്ലാവരും നന്മ നിറഞ്ഞ അയൽക്കാരാവുക. ഊഷ്മളമായ അയൽപ്പക്ക ബന്ധങ്ങൾക്കായി ആശിക്കുക, അതിനായി പ്രാർത്ഥിക്കുക.
2: ജസാകല്ലാഹു ഖൈറ. പീസ് റേഡിയോ നുറുങ്ങുകൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. നന്മ നിറഞ്ഞ അയൽക്കാരാവുക എന്ന സലാം സുർമ എടത്തനാട്ടുകരയുടെ രചനയ്ക്ക് അബ്ദുസ്സമദ് കല്ലടിക്കോടാണ് ശബ്ദം നൽകിയത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലിച്ചായുടെ തിരക്കോടെ തുടക്കം. പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള

0: വചനമാണ് നാം പഠിക്കുന്നത്. ക്ലാസ്സെടുത്തുകൊണ്ട് നമുക്കൊപ്പമുള്ളത് അഷ്റഫ് സലഫി വാണിയമ്പലം.
1: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. ഹൃദയ വസന്തം പ്രോഗ്രാമിൽ ഇന്ന് നമുക്ക് സൂറത്തു ആല ഇമ്രാനിൽ നിന്നുള്ള 133-ാമത്തെ ആയത്താണ് പഠിക്കുവാനുള്ളത്. أعوذ بالله من الشيطان الرجيم وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين

0: الْأَرْضُ أُعِدَّتْ لِلْمُتَّقِينَ.
1: ആയത്ത് ഓതുമ്പോൾ മഖ്റജുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. മഗ്ഫിറത്തിൻ മി, മഗ്ഫിറത്തിൻ മി എന്നിടത്ത് അൽ ഇദ്ഗാമു ബിഗുന്ന എന്ന തജ്വീദിൻ്റെ നിയമമാണ്. തൻവീനു ശേഷം മീമ് വന്നത് ഗുന്നത്തോടെ ചേർത്ത് വന്നു. പിന്നെ മിൻ റബ്ബിക്കും എന്നത് മിർ റബ്ബിക്കും എന്നാണ്. അതായത് അൽ ഇദ്ഗാമു ബിലാ ഗുന്ന, ഗുന്നത്തില്ലാതെ ചേർത്ത് ഓതുക. ആ നൂനിനെ അവിടെ പ്രൊനൗൺസ് ചെയ്യേണ്ടതില്ല. മിർ റബ്ബിക്കും, ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. പിന്നെ വജന്നത്തിൻ അർദുഹ, ജന്നത്തിൻ്റെ നൂനിന് ഷദ്ദുണ്ട്, ഗുന്നത്തോടെ അവിടെ ഓതണം. അതേപോലെ ജന്നത്തിൻ അർദുഹ, ആ തൻവീന് ശേഷം ഐനാണ്, അത് ഇൽഹാറിൻ്റെ നിയമമാണ്. ജന്നത്തിൻ എന്നുള്ള ഉച്ചാരണം വരണം. അർദുഹ സമാവാത്തു വൽ അർദു ഉഇദ്ദത് ലിൽ മുത്തഖീൻ, ഖാഫ് മുത്തഖീൻ എന്നുള്ളതിൻ്റെ ഖാഫും അതേ രൂപത്തിൽ ഓതാൻ ശ്രദ്ധിക്കണം. നാം അല്ലാഹു സുബ്ഹാനഹു വതആല ഉണർത്തുന്നത് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കണമെന്ന് പറഞ്ഞു, അത് മുഖേന നിങ്ങൾക്ക് കരുണ ചെയ്യപ്പെട്ടേക്കാം എന്ന് ഉണർത്തിയതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് വസാരിഉ, സാരിഉ, സാറഅ യുസാരിഉ എന്ന് പറഞ്ഞാൽ സ്പീഡാക്കുക. സാരിഅ എന്നതിൻ്റെ ബഹുവചനമാണ് സാരിഉ. നിങ്ങൾ ധൃതിപ്പെടുക. ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, ഇലാ മഗ്ഫിറത്തിൻ പാപമോചനത്തിലേക്ക്, മിൻ റബ്ബിക്കും നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക്. വ ജന്നത്തിൻ, വാവ് വാവുൽ അത്ഫാണ്, ആൻഡ്. അതേപോലെ തന്നെ മഗ്ഫിറത്തിലേക്ക് വ ജന്നത്തിൻ സ്വർഗത്തിലേക്കും. അർദുഹ അതിൻ്റെ വിസ്താരം, അതിൻ്റെ വീതി. അസമാവാത്തു വൽ അർദ് ആകാശഭൂമികളുടെ അത്ര വിശാലമായതാണ്, വിസ്താരമുള്ളതാണ്, വീതിയുള്ളതാണ് ആ സ്വർഗത്തിലേക്കും. ഉഇദ്ദത്തിലിൽ മുത്തഖീൻ, ആ സ്വർഗം ഉഇദ്ദത്ത് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഉഇദ്ദത്തിലിൽ കാഫിരീൻ, നരകത്തെക്കുറിച്ച് പറഞ്ഞിടത്ത് അത് സത്യനിഷേധികൾക്ക് വേണ്ടി റെഡിയാക്കപ്പെട്ടതാണ്. ഇത് ഉഇദ്ദത്ത് റെഡിയാക്കപ്പെട്ടിട്ടുണ്ട്, തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട് ലിൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിക്കുന്ന ഭയഭക്തരായ ആളുകൾക്ക് വേണ്ടി. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളോട് കൽപ്പിക്കുന്നത്. ثم نجبهم الى المبادره الى الى فعل الخيرات, നന്മയിലേക്ക് മുന്നേറാൻ വേണ്ടി കൽപ്പിക്കുകയാണ്, പ്രേരിപ്പിക്കുകയാണ് അവരെ. والمسارعه الى نيل القربات, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സാമീപ്യം നേടിയെടുക്കുന്നതായ കാര്യങ്ങളിലേക്ക് ധൃതിപ്പെടാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുന്നത്. കമ ഉഇദ്ദത്തിൻ നാറു ലിൽ കാഫിരീൻ, സത്യനിഷേധികളായ അവിശ്വാസികളായ ആളുകൾക്ക് നരകം റെഡിയാക്കപ്പെട്ടതുപോലെ സത്യവിശ്വാസികൾക്ക് വേണ്ടി സ്വർഗം റെഡിയാക്കപ്പെട്ടിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾ ധൃതിപ്പെടൂ. അർദുഹസ് സമാവാത്തു വൽ അർദ്, ആ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞിടത്ത് അവിടെ പ്രത്യേകം തംബീഹൻ അലത്തിസായി തൂലിഹ, അതിൻ്റെ വിശാലത, അതിൻ്റെ വീതിയെക്കുറിച്ചാണ് ഉണർത്തിയത്. സ്വർഗത്തിലെ വിരിപ്പുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. മുത്തഖീന അല ഫുറുഷിം ബത്വാ ഇനുഹാ മിൻ ഇസ്തബ്രഖ് വജനൽ ജന്നത്തെ നിദാൻ സൂനത്തു റഹ്മാനിൽ, ആ മെച്ചകളിൽ ചാരിയിരിക്കും അവരുടെ ഉൾഭാഗങ്ങൾ കട്ടിയുള്ളതായ പട്ടുകൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. ഇന്ന് പറഞ്ഞ പോലെ ഓരോന്നിനും ഫമാ ദന്നുക ബിൽ ലഹായിർ, എന്താണ് ലഹായിർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വഖീല ബൽ അർദുഹ കതൂലിഹ, അതിൻ്റെ വീതി, അതിൻ്റെ വിശാലത. ലിയന്നഹ ഖുബ്ബത്തുൻ തഹത്തൽ അർഷ്, അതൊരു ഖുബ്ബയാണ് അർഷ്.

0: കീഴ്. ആ സ്വർഗത്തെക്കുറിച്ചാണ് വശ്ശൈ ഉൽ മുഖബബു വൽ മുസ്തദീറത്തു അർളുഹ കതൂലിഹി, അതിൻ്റെ നീളം പോലെ തന്നെയാണ് അതിൻ്റെ വീതിയുമൊക്കെ. അത് വിശാലമായത്, ഉള്ളു വിശാലമുള്ളതായ ആ സ്വർഗത്തിൻ്റെ ആ വിശാലതയെക്കുറിച്ചാണ് അറിയിക്കുന്നത്. വഖദ് ദല്ല അലാ ദാലിക മാ സബത്ത ഫി സ്വഹീഹി, സ്വഹീഹിൽ വന്നതുപോലെ, സ്ഥിരപ്പെട്ടു വന്നതുപോലെ അത് അറിയിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇദാ സഅൽതുമുല്ലാഹൽ ജന്ന ഫസ്അലൂഹുൽ ഫിർദൗസ്, നിങ്ങൾ സ്വർഗം ചോദിക്കുകയാണെങ്കിൽ ഫിർദൗസ് ചോദിക്കുക. ഫഇന്നഹു അഅലൽ ജന്ന വഔസതുൽ ജന്ന, അതാണ് സ്വർഗത്തിലെ ഏറ്റവും ഉന്നതിയിലുള്ളത്, അതാണ് സ്വർഗത്തിൻ്റെ മധ്യത്തിലുള്ളത്. വമിൻഹു തഫജ്ജറു അൻഹാറുൽ ജന്ന, അതിൽ നിന്നാണ് സ്വർഗത്തിലെ അരുവികൾ, നദികൾ ഒഴുകുന്നത്. വസഖഫുഹ അർഷുർ റഹ്മാൻ, അതിനു മേലെ അള്ളാഹുവിൻ്റെ അർഷാണ്. ഇതേ സമാനമായ ആശയം വരുന്ന ആയത്ത് തന്നെയാണ് സൂറത്തുൽ ഹദീദിലെ 21-ാമത്തെ ആയത്ത്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, സാബിഖൂ, നിങ്ങൾ മുന്നിടുക, ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക്. വജന്നത്തിൻ, സ്വർഗത്തിലേക്കും. അർദുഹ, അതിൻ്റെ ആ ഒരു വീതി വിസ്താരം. കഅർദി സമാ ഇവൽ അർദ്, ആകാശഭൂമികളുടെ വീതി പോലെയാണ്, വിസ്താരം പോലെയാണ് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് ബസ്സാർ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ജാ റജുലുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു, എന്നിട്ട് പറഞ്ഞു, അറായിച്ച ഖൗലഹു തആല, അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് കേട്ടില്ലേ, നിങ്ങൾ കണ്ടില്ലേ, വജന്നത്തിൻ അർദുഹ സമാവാത്തു വൽ അർദ്, ആകാശഭൂമികളെ വിശാലത എന്ന് സ്വർഗത്തെക്കുറിച്ച്. ഫൈനന്നാർ, അപ്പോൾ എവിടെയാണ് നരകം? അറായിച്ച ലൈല ഇദാ ജാ അല ബിസ കുല്ലി ഷൈൻ ഫൈനന്നഹാർ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, രാത്രിയെ കണ്ടിട്ടില്ലേ, ഇദാ ലബിസ കുല്ലി ഷൈൻ, അത് എല്ലാ നിലക്കും അത് ധരിച്ചാൽ പകൽ എവിടെ പോയി? ഹൈസു ഷാ അല്ലാ, അല്ലാ ഉദ്ദേശിച്ചിടത്ത്. കദാലിക നാറു തകൂനു ഹൈസു ഷാ അല്ലാഹു അസ്സ വജൽ, അതേപോലെ തന്നെ അല്ലാ ഉദ്ദേശിച്ചിടത്തായിരിക്കും. അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചതാണ്, എന്തേ, അപ്പോൾ സ്വർഗത്തിന് തന്നെ അത്ര ആകാശഭൂമികളോളം വിശാലം ഉണ്ടെങ്കിൽ ഇപ്പോൾ നരകം എവിടെയായിരിക്കുമെന്ന്. അപ്പോൾ അതിനുള്ളൊരു മറുപടിയാണ്, ഇപ്പോൾ രാത്രി വന്നാൽ അപ്പോൾ പകരെവിടെയാണ്? അള്ളാഹു ഉദ്ദേശിച്ചിടത്ത് അതേപോലെയാണ്. ഏതായിരുന്നാലും സഹോദരങ്ങളെ, അന്നൻ, ഇതിൽ രണ്ട് മായനകൾ കാണാൻ സാധിക്കും. അയ്യക്കൂനൽ മായന ഫീ ദാലിക അന്നഹു ലാ യൽസമു മിൻ അദമി മുഷാഹദത്തിനൽ ലൈല ഇദാ ജാ അന്നഹാറു അല്ലാ യക്കൂന ഫീ മക്കാൻ, അത് രാത്രി വന്നാൽ പിന്നെ പകലിനെ കാണുന്നില്ല, അത് നമുക്കറിയില്ല, നമുക്കറിയാത്തൊരു വിഷയമാണ്. അപ്രകാരം തന്നെ നരകത്തിൻ്റെ അവസ്ഥയും അതെവിടെയാണെന്ന് അള്ളാഹുവിനറിയാം. അതേപോലെ തന്നെ അന്നഹാറ ഇദാ തഗശ വജിഹൽ ആലമി മിൻ ഹാദൽ ജാനിബ്, ഒരു സൈഡിലൂടെ പകൽ രാത്രിയെ മൂടിക്കഴിഞ്ഞാൽ, ഫൈനൽ ലൈല യക്കൂനു മിനൽ ജാനിബിൽ ആഖിർ, രാത്രി മറ്റൊരു സൈഡിലാകും. ഫകദാലിക്കൽ ജന്ന, അതുപോലെ തന്നെ സ്വർഗം, ഫി അഅല അഅല ഇല്ലിയീന ഫൗക സമാവാതി തഹ്ത അർശ്, ആകാശങ്ങൾക്ക് മുകളിൽ അർശിനു താഴെയായിക്കൊണ്ട് അല്ലിയീനുണ്ടാകും. വഅർദുഹ, അതിൻ്റെ ഈ ഒരു വീതിയെക്കുറിച്ചാണ് പറഞ്ഞത്, അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ, കഅർദി സമാ ഇവൽ അർദ്, ആകാശഭൂമികളുടെ ആ ഒരു വിശാലത പോലെ എന്നത്. വന്നാറു ഫി അസ്ഫലി സാഫിലീൻ, നരകം ഏറ്റവും താഴെയാണുള്ളത്. ഫലാ തുനാഫി ബൈന കൗനിഹ കഅർദി സമാവാതി വൽ അർദ് വബൈന വുജൂദിന്നാർ, അതിനിടയിൽ ആ രൂപത്തിൽ പറഞ്ഞിട്ടില്ല, വല്ലാഹു അഅലം. ഏതായിരുന്നാലും എങ്ങനെയാണോ വന്നിട്ടുള്ളത് അങ്ങനെ നമ്മളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആ വിഷയത്തിൽ നമ്മൾ അറിയേണ്ടത്. സൂറത്തുൽ ഹദീദിലെ 21-ാമത്തെ ആയത്തിൽ ഇതേ ആശയം വരുന്ന ഒരു കാര്യമാണ്, സാബിഖു, നിങ്ങൾ ധൃതിപ്പെടുക, മുന്നേറുക, ഇലാ മഗ്ഫിറത്തി മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള മഗ്ഫിറത്തിലേക്ക്. വജന്നത്തിൻ അർദുഹ കഅർദി സമാഇ വൽ അർദ് ഉഇദ്ദത്തിൽ ലദീന ആമനു, സൂറത്തു ആലു ഇമ്രാനിൽ ഉരിദ്ദത്തിലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കാണ് ആ സ്വർഗവും മഗ്ഫിറത്തും എന്ന് പറഞ്ഞെങ്കിൽ, സൂറത്തുൽ ഹദീദിൽ ഉഇദ്ദത്തിൽ ലദീന ആമനു ബില്ലാഹി വറസുലിഹി, അള്ളാഹുവിലും അവൻ്റെ ദൂതന്മാരിലും വിശ്വസിച്ച ആളുകൾക്കാണ് ആ സ്വർഗമുള്ളത്, മഗ്ഫിറത്തുള്ളത്. ദാലിക ഫദ്ലുല്ലാഹി യുതീഹി മൻ യശാ, അത് അള്ളാഹു സുബ്ഹാന തആലയുടെ ആ ഔദാര്യത്തിൽ നിന്നാണ്, ഫളിൽ നിന്നാണ്, അവൻ ഉദ്ദേശിക്കുന്നവർക്കാണ് അവൻ കൊടുക്കുന്നത്. വല്ലാഹുദുൽ ഫളിൽ അലീം, അള്ളാഹു ഏറെ മഹത്വമുള്ളവനും ഏറെ ഔദാര്യം ചെയ്യുന്നവനുമാകുന്നു എന്ന് ഈ സൂറത്തുൽ ഹദീദിലെ 21-ാമത്തെ വചനം നമ്മെ അറിയിക്കുന്നതാണ്. അതുകൊണ്ട് ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെടൂ, മുൻകടക്കൂ എന്ന് ഈ അള്ളാഹു സുബ്ഹാനഹു വതആല വിളിച്ചോതുന്നത്. ഹാദല്ലദി അഹല്ലഹുമുല്ലാഹു ലഹു ഹുവ മിൻ ഫദ്ലിഹി വ മന്നിഹി അലൈഹിം വ ഇഹ്സാനിഹി ഇലൈഹിം. അല്ലാഹു തൻ്റെ അടിമകൾക്ക് നൽകുന്ന അനുഗ്രഹമാണ്, നന്മയാണ്. അതെ, അന്ന ഫുഖറാ അൽ മുഹാജിരീന ഖാലു, ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, മുഹാജിറുകളായ പാവങ്ങളായ ആളുകൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ ദൂതരെ, ദഹബ അഹ്ലു ദുസൂരി ബിൽ ഉജൂർ, പണക്കാരായ ആളുകളൊക്കെ സമ്പത്തുള്ളവരൊക്കെ പ്രതിഫലങ്ങൾ കൊണ്ടുപോയല്ലോ, ബിദ്ദറജാത്തിൽ ഉലാ വ നഈമിൽ മുഖീം, അനശ്വരമായ ശാശ്വതമായ അനുഭൂതിയുടെ ഉന്നതമായ സ്ഥാനങ്ങൾ അവർ നേടിയല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി സല്ലം ചോദിച്ചു, വമാദാക്ക, എന്താണത്? അവർ പറഞ്ഞു, യുസല്ലൂന കമാ നുസല്ലി, ഞങ്ങൾ നിസ്കരിക്കുന്ന പോലെ അവർ നമസ്കരിക്കുന്നു. വയസൂമൂന കമാ നസൂമു, ഞങ്ങൾ നോമ്പ് പിടിക്കുന്ന പോലെ അവർ നോമ്പ് പിടിക്കുന്നു. വയതസദ്ദഖൂന വലാന തസദ്ദഖ്, അവർ സദഖ നൽകുന്നു, പക്ഷേ ഞങ്ങൾക്ക് പൈസ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ സദഖ കൊടുക്കുന്നില്ല. വയോസിഖൂന വലാന ഓസിക്കു, അവർ പണം കൊണ്ട് സമ്പത്ത് കൊണ്ട് അടിമകളെ മോചിപ്പിക്കുന്നു, ഞങ്ങളത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞത്, അഫലാ അദുല്ലുക്കും അലാ ഷൈഇൻ, ഞാൻ നിങ്ങൾക്കൊരു കാര്യം അറിയിച്ചു തരട്ടെയോ, ഇദാ ഫഅൽതുമൂഹു സബഖ്തും മൻ ബഅദകും, അത് നിങ്ങൾ ചെയ്താൽ നിങ്ങളവരെ മുൻകടക്കും, വലായക്കുന് അഹദും അഫ്ളമിക്കും, നിങ്ങളെക്കാൾ ശ്രേഷ്ഠരായി ഉണ്ടാവുകയില്ല ഒരാളും, ഇല്ലാ മനസ്സുന അമിസ്ലമാ സ്വനാഴ്ത്തും, നിങ്ങൾ ചെയ്യുന്ന പോലെ ചെയ്തവരല്ലാതെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നവർക്ക്, തുസബ്ബിഹൂന വതുകബ്ബിറൂന വതഹ്മദൂന ദുബ്ര കുല്ലി സ്വലാത്തിൻ സലാസം വസലാസിൻ, നിങ്ങളെല്ലാം നമസ്കാരത്തിന് പിന്നെയും നമസ്കാരത്തിന് പിറകെയും നമസ്കാരത്തിന് ശേഷവും സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാ എന്നിങ്ങനെ 33 പ്രാവശ്യം ചൊല്ലുക. അപ്പോൾ അങ്ങനെ അവർ മടങ്ങിപ്പോയി. ഫഖാലു, അവർ പറഞ്ഞു, സമിയ ഇഖ്വാനുന അഹ്ലുൽ അംവാലി മാ ഫഅൽന ഫഫഅലു മിസ്ലഹു, അവർ പറഞ്ഞു വീണ്ടും, നിങ്ങളിപ്പറഞ്ഞത് ഈ പൈസക്കാരായ സമ്പത്തുള്ള ആളുകളും കേട്ടിട്ടുണ്ട്, ഞങ്ങൾ ചെയ്യുന്ന പോലെ അവരും ചെയ്യുന്നു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ദാലിക ഫദ്ലുല്ലാഹി യുതീ മയ്യശ, അത് അള്ളാഹുവിൻ്റെ ഫളാണ്, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവനത് നൽകുന്നു എന്നാണ്. സഹോദരങ്ങളെ, നന്മകളിൽ മുന്നേറാൻ അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളോട് കൽപ്പിക്കുകയാണ്. അല്ലാമ നാസിറു സഅദി റഹിമഹുല്ലാ അദ്ദേഹം ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പഠിപ്പിച്ചത്, സുമ്മ അമറഹും തആല ബിൽ മുസാറഅത്തി ഇലാ മഗ്ഫിറത്തിഹി, അള്ളാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്തിലേക്ക് ധൃതിപ്പെടാൻ വേണ്ടി. വഇദ്റാക ജന്നതിഹി അല്ലതീ അറദുഹ സമാവാതു വൽ അർദ്, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗ്ഗം കിട്ടാൻ വേണ്ടിയിട്ട്. ഫകൈഫ ബിത്തൂലിഹ, എങ്ങനെയായിരിക്കും അതിൻ്റെ ആ വീതി. അല്ലതീ അഅദ്ദഹല്ലാഹു ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടി അള്ളാഹു റെഡിയാക്കി വെച്ചതായ. ഫഹും അഹ്ലുഹ വ അഅ്മാലു തഖ്വ ഹിയൽ മൂസിലത്തു ഇലൈഹ, അവർ തഖ്വയുടെ ആളുകളാണ്, അതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ളതായ കാര്യങ്ങളൊക്കെ തന്നെയും. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ട്. ആ സ്വർഗത്തിൻ്റെ വിശാലത, സ്വർഗം ഉണ്ടാക്കപ്പെട്ടത് ആ സ്വർഗത്തിന് വേണ്ടി ധൃതിപ്പെടാൻ വേണ്ടി പറഞ്ഞത്, മുന്നേറാൻ. വഫീ ദാലിക ഫല്യ തനാഫസിൽ തനാഫിസുൻ ഖിതാമുഹു മിസ്ക്, ആ സ്വർഗീയ ലോകത്തെ പാനീയങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ, അത് സീല് വെക്കപ്പെട്ടതായ പല നിലക്കുള്ള പാലിൻ്റെ അരുവികളുണ്ട്, അതുപോലെ തന്നെ മദ്യത്തിൻ്റെ കോപ്പകളുണ്ട്, തേനിൻ്റെ അരുവികളുണ്ട്. ഇങ്ങനെ പല രൂപത്തിൽ അവിടെയുള്ള അനുഭൂതികളെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തിയിട്ടുണ്ട്. ഫഫീ ദാലിക ഫല്യ തനാഫസിൽ മുത്തനാഫിസൂൻ, അതിന് ധൃതി കാണിക്കുന്നവർ, മത്സരിക്കുന്നവർ അതിനുവേണ്ടി മത്സരിക്കണം, നന്മയിൽ മുന്നേറാൻ. നന്മയിൽ മത്സരിക്കാനാണ് വിശ്വാസികൾ പരിശ്രമിക്കേണ്ടത്. മറ്റുള്ളവനെ ദുനിയാവിൻ്റെ ഏതെങ്കിലും നേട്ടത്തിന് വേണ്ടിയോ, അതല്ലെങ്കിൽ ദുനിയാവിലെ വിജയത്തിന് വേണ്ടിയോ അല്ല, യഥാർത്ഥത്തിലുള്ള വിജയവും യഥാർത്ഥത്തിലുള്ള രക്ഷയും യഥാർത്ഥത്തിൽ മുന്നേറേണ്ടതും മത്സരിക്കേണ്ടതും സ്വർഗത്തിന് വേണ്ടിയാണ്. മാലാ ഐനുൻ റഅത്ത് വലാ ഉദുനുൻ സമിഅത്ത് വലാ ഖത്റ അലാ ഖൽബി ബഷർ, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യ മനസ്സിൻ്റെ ഭാവനയിലും വന്നിട്ടില്ലാത്ത അത്രയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഫലാ തഅലമു നഫ്സു മാ ഉഖ്ഫിയ ലഹു മിൻ ഖുർറത്തി അയുൻ ജസാഅ ബിമാ കാനു യഅമലൂൻ, അതെ, എന്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഹൈഡാക്കി ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾക്കറിയില്ല. അവർ പ്രവർത്തിച്ച കാര്യങ്ങൾക്ക് വേണ്ടി പ്രതിഫലമായി നൽകാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുക്കി വെച്ച ആ ഒരു സ്വർഗീയ ലോകം. അപ്പോൾ അതാണ് സഹോദരങ്ങളെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്നുള്ളത്. അതുപോലെ തന്നെ ദുനിയാവിലെ പരിശ്രമം ഉണ്ടാവേണ്ടതും അൽ മുസാറ അൽ മുബാദറ എന്നത് ധൃതിപ്പെടുക, മുന്നേറുക എന്നുള്ളതാണ്. സാരിഉ ഇലാ മാ യൂജിബുൽ മഗ്ഫിറ വഹിയ ത്വാഅ, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് കിട്ടാൻ നിർബന്ധമാകുന്ന കാര്യങ്ങളിലാണ്, അത് അള്ളാഹിനെ അനുസരിക്കലാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നിർബന്ധമാക്കിയ ഫറളായ കാര്യങ്ങൾ ചെയ്യലാണ്, അത് ഇഖ്ലാസോടുകൂടി ചെയ്യലാണ്. ആ ഹറാമാക്കിയ റിബ പലിശ പോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് തൗബ ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്, അതെ, ഈ ഒരു ആയത്ത് അത് പൊതുവായി എല്ലാ വിഷയങ്ങളിലും ഫസ്തബിഖുൽ ഖൈറാത്ത്, അതെ, അവർ ഖൈറാത്തുകളിൽ നന്മകളിൽ മുന്നേറുന്നവരാണ് എന്ന് പറഞ്ഞല്ലോ. അതെ, അള്ളാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ചിടത്തോളം ഒന്നും അത്ര പ്രയാസമുള്ള കാര്യമല്ല. ആകാശത്തിൻ്റെ ആകാശഭൂമികളോളം വിശാലമായ സ്വർഗം അത് സംവിധാനിക്കാനും, അതും അഹ്ലു സുന്നവൽ ജമാഅത്തിൻ്റെ വിശ്വാസപ്രകാരം സ്വർഗവും ഇപ്പോൾ അത് തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്, റെഡിയാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ വലാ യഅലമു തൂലുഹ ഇല്ലല്ലാ, അത് അതിൻ്റെ അള്ളാഹുവിനല്ലാതെ അതിൻ്റെ വീതിയും വിസ്താരവും ഒന്നും അറിയില്ല എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അർശിൻ്റെയും കുർസിയിൻ്റെയും എല്ലാം വിഷയങ്ങളെക്കുറിച്ച് അബൂദർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അസ്സമാവാത്തു സബ വൽ അർദൂന സബ, ഏഴ് ആകാശങ്ങളും ഏഴ് ഭൂമിയും കുർസീനെ വെച്ച് താരതമ്യം ചെയ്തു നോക്കുമ്പോൾ, ഇല്ലാ കദറാഹിം ഉൽഖിയത്ത് ഫി ഫലാത്തി മിൻ അർദ്, ഭൂമിയിലെ ഒരു ഡെസേർട്ടിൽ ഒരു മരുഭൂമിയിൽ കൊണ്ടുപോയിട്ടതായ ഒരു ദിർഹമ പോലെയായിരിക്കും. എന്നാൽ കുർസി അർശിനെ കമ്പയർ ചെയ്ത് നോക്കിയാലോ, ഇല്ലാ കഹൽക്കത്തിൻ, ഒരു വട്ടക്കണ്ണി, ഉൽഖിയത്ത് ഫി ഫലാത്തി മിൻ അർദ്, ഭൂമിയിലെ ആ ഒരു മരുഭൂമിയിൽ ഇട്ടതായ. ഇങ്ങനെയൊക്കെ അതിനേക്കാളും പിന്നെ കുർസീനേക്കാളും വലുതാണ് അർഷ്. അതെ, അപ്പോൾ അത്രത്തോളം വിശാലതയുണ്ട്. അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഖുദ്റത്താണ്. അത് ആ സ്വർഗത്തെ സംബന്ധിച്ച് തന്നെ ജന്നാത്തു അദൻ, ജന്നത്തുൽ മഅ്വ, ജന്നത്തുൽ ഫിർദൗസ്, ജന്നത്തുൽ നഈം, കുല്ലു ജന്നത്തി മിൻഹ കഅർദി, എല്ലാ സ്വർഗവും ഇതേപോലെ ആകാശഭൂമികളോളം വിശാലമുണ്ട് എന്നാണ് ഇമാം സുദ്ദി റഹിമഹുള്ള അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ലൗ കസറത്തി സമാവാച്ചു വല്ലർന്ന് ഒസിർ നഹർദലൻ, അതെല്ലാം ആകാശഭൂമികളൊക്കെ തരിപ്പണമാക്കിയാൽ, പൊട്ടിച്ചു കളഞ്ഞാൽ അതൊരു ഖർദൽ പോലെ, ഒരു അണുമണിത്തൂക്കമേ ഉണ്ടാവുള്ളൂ. ഫബിക്കുല്ലി ഖർദലിൻ ജന്നത്തുൻ അർദുഹ സമാവാ അർദുഹ കർദി സമായി വല്ലർ, ഓരോ ഖർദലും ആ ഒരു സ്വർഗത്തിൻ്റെ വിശാലതയാണ് എന്ന്. അതേപോലെ തന്നെ സ്വർഗത്തിൻ്റെ ഓരോ സ്ഥാനങ്ങളെക്കുറിച്ച്, ഇന്ന അതിന അഹ്ലിൽ ജന്നത്തി മൻസിലത്തമ്മ യതമന്ന വ യതമന്ന ഹത്ത ഇതൻഖതഅത ബിഹിൽ അമാനി ഖാല അല്ലാഹ് ലകദാലിക വഅശറത അംസാൽ, നീ ആഗ്രഹിക്കുക, എത്ര വേണമെങ്കിലും ആഗ്രഹിക്കുക, ആഗ്രഹിച്ചതും അതിന് പത്തിരട്ടിയും ഉണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നതാണ്. സഹോദരങ്ങളെ, അത്രത്തോളം വിശാലമാണ് മനുഷ്യ മനസ്സുകളുടെ സങ്കല്പങ്ങൾക്ക് അപ്പുറത്താണ് സ്വർഗീയ ലോകമെന്നത് നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഒരു വസ്തുതയാണ്. അനുഭൂതിയുടെ ശാശ്വതമായ വിജയത്തിൻ്റെ ആ ഒരു ഭവനങ്ങൾ, ആ തോട്ടങ്ങൾ മുത്തഖികൾക്ക് വേണ്ടി റെഡിയാക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് അതിനെസ്സാണ്, അത് റെഡിയാക്കപ്പെട്ടിട്ടുണ്ട് എന്നത് അഹ്ലു സുന്നവൽ ജമാഅയുടെ വിശ്വാസമാണ്. ഇസ്രായിലിൻ്റെ ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, സ്വർഗത്തിൽ നിന്നൊരു മുന്തിരിക്കുല എടുത്തിരുന്നെങ്കിൽ ഇവിടെ ഭൂമിയുള്ളവർക്കെല്ലാം തിന്നാമായിരുന്നു, ബാക്കിയുള്ള ഉണ്ടാവും എന്ന്. അത്രത്തോളം അതുപോലെ തന്നെ പല സന്ദർഭങ്ങളിലായിക്കൊണ്ട് വിശദീകരിക്കപ്പെട്ട ഹദീസിലൊക്കെ സ്വർഗത്തിൽ കണ്ടതും സ്വർഗത്തിൽ അനുഭൂതികൾ കണ്ടതും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. അപ്പോൾ സ്വർഗം ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് അഹ്ലു സുന്നവൽ ജമാഅത്തിൻ്റെ വിശ്വാസം. അതുകൊണ്ട് ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്കും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മഗ്ഫിറത്തിലേക്കും നാം ധൃതിപ്പെട്ടുകൊണ്ട് മുന്നേറുക, മുത്തഖികൾക്ക് വേണ്ടി റെഡിയാക്കി വെച്ച ആ സ്വർഗീയ ലോകത്തിൽ ഒരിടം ലഭിക്കാൻ വേണ്ടി റബ്ബിനോട് നിരന്തരമായി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്നത വ നഊദു ബിക മിനൻ നാർ, അല്ലാഹുവേ സ്വർഗത്തിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കണേ, സ്വർഗം ഞങ്ങൾ ചോദിക്കുന്നു, നരകത്തിൽ നിന്ന് രക്ഷ ചോദിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗീയ ലോകത്ത് എത്തിപ്പെടാനും അല്ലാഹുവിൻ്റെ മഗ്ഫിറത്ത് ലഭിക്കുന്ന അടിമകളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വ അലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം, സൂറത്ത് ആലി ഇംറാനിലെ 133-ാമത്തെ വചനമാണ് നാം പഠിച്ചത്. സ്വർഗവും പാപമോചനവും. ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം, അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിനു വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത

0: ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അപ്പു അമ്മു എന്ന് പറയുന്ന അയൽവാസികളായ രണ്ട് കുട്ടികളുണ്ട്. അപ്പൊ അപ്പുവിൻ്റെ കയ്യിൽ അതിമനോഹരമായ കോട്ടികളുണ്ട് അല്ലേ? കോട്ടി തന്നെയാണ് പറയാം, ഗോലി, ഗോലി കോട്ടി. അപ്പോ അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പുവിന്. അപ്പുവിൻ്റെ അയൽവാസിയായ അമ്മുണ്ട് ചെറിയ കുട്ടി. അവളുടെ കയ്യിൽ നല്ല വർണ്ണങ്ങളുള്ള തിളങ്ങുന്ന കുറേ വളപ്പൊട്ടുകളുടെ ശേഖരണമുണ്ട്. അപ്പോൾ ഒരു ദിവസം തൻ്റെ ഗോളി അല്ലെങ്കിൽ ഈ കുട്ടികൾ കയ്യിൽ പിടിച്ചുകൊണ്ട് അപ്പു അമ്മുവിൻ്റെ വളപ്പൊട്ടുകൾ കണ്ടപ്പോൾ ഒരു ദിവസം ചോദിച്ചു, അമ്മു നിൻ്റെ വളപ്പൊട്ടുകൾ എനിക്ക് തരുമോ, ഞാൻ നിൻ്റെ ഗോളി നിനക്ക് തരാം, ഞാൻ എൻ്റെ ഗോളിയൊക്കെ നിനക്ക് തരാം, നിൻ്റെ വളപ്പൊട്ടുകളൊക്കെ എനിക്ക് തന്നാൽ മതി. അപ്പോൾ അപ്പു അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ അമ്മു ഓക്കെ ഞാൻ തരാലോ എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മു വീട്ടിൽ പോയിട്ട് അവരുടെ വളപ്പൊട്ടുകൾ എടുത്തിട്ട് അപ്പുവിന് കൊടുത്തു. അപ്പു അത് വാങ്ങി വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തി അവൻ ഇഷ്ടപ്പെട്ട അവൻ്റെ ഗോലികളെല്ലാം കയ്യിൽ വെച്ചപ്പോൾ അവനൊരു തോന്നൽ, എല്ലാം കൊടുക്കണ്ട, കുറച്ചായി നിന്ന് മാറ്റി വെച്ചു. കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി അമ്മുവിന് കൊണ്ടു കൊടുത്തു. അമ്മ അത് വാങ്ങി വീട്ടിലേക്ക് പോയി. അങ്ങനെ അന്ന് രാത്രി അപ്പു കുറേ നേരം ആലോചിച്ചു. അപ്പുവിന് ഉറങ്ങാൻ കഴിയുന്നില്ല, കാരണം എനിക്കും അതുപോലെ തന്നെയായിരിക്കും അമ്മ തന്നിട്ടുണ്ടാവുക, മുഴുവൻ വളപ്പൊട്ടുകൾ എനിക്ക് തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്ത പോലെ തന്നെ അവളും ചെയ്തിട്ടുണ്ടാവുമല്ലോ, ഇത് ആലോചിച്ചിട്ട് അവൻ ഉറക്കം വരുന്നില്ല, അസ്വസ്ഥതയാണ്. പക്ഷെ അതേ രാത്രി തന്നെ അമ്മു ഇതൊന്നും ആലോചിക്കാതെ കിട്ടിയ ഗോലി എടുത്തു വെച്ച് വളരെ ശാന്തമായി ഉറങ്ങി, സമാധാനമായി ഉറങ്ങി. ഇതാണ് കഥ. അപ്പോൾ മനുഷ്യൻ്റെ ചിന്തകളിൽ, അശുഭകരമായ ചിന്തകൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കുമുണ്ട് എന്നൊരു തോന്നൽ മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാവും. നമ്മളൊരു മോശമായിട്ട് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഓനും അങ്ങനെ തന്നെ
3: കാരണം.
2: അപ്പം അത്ര എളുപ്പത്തിൽ ഒരാളെ പറ്റിക്കാൻ കഴിഞ്ഞാൽ ഓനും എന്നെ പറ്റിക്കും, തിരിച്ചും നമ്മളെയും പറ്റിക്കാം. അപ്പൊ നമ്മൾ ഒരാളെ വഞ്ചിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ എപ്പോഴും സംശയാലുക്കളായിരിക്കും, അവരും നമ്മളെ വഞ്ചിക്കും. എല്ലാവരെയും സംശയത്തിന്റെ ആ ഒരു ഇതിലൂടെയായിരിക്കും നോക്കിക്കൊണ്ടിരിക്കുക.
3: സംശയത്തിന്റെ ഒരു മൂടുപടം എപ്പോഴും അവരുടെ മേലെ നമുക്കിങ്ങനെ തോന്നില്ലേ? കാരണം നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് സ്വാഭാവികമായിട്ടും അവനും അങ്ങനെ തന്നെ ചെയ്യും എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. അപ്പോൾ നമ്മളെപ്പോഴും സ്ട്രെയിറ്റായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ്, നന്മ മാത്രം ആലോചിക്കുക, നന്മ പ്രവർത്തിക്കുക. അപ്പോൾ സമാധാനം കൂടിയും കിട്ടും അല്ലേ? നമുക്ക് പിന്നെ ഒരു ബേജാറുണ്ടാവില്ല. ചെയ്തു പോയ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഇതുപോലെ ഉറക്കം നഷ്ടപ്പെടുന്ന രാത്രികൾ ഉണ്ടാവേണ്ട സാധ്യതയില്ല.

0: مستقرا ومقاما والذين إذا أنفقوا لم يسرفوا ولم يقتروا وكان بين ذلك قواما.
1: വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാൻ 63-67 വചനങ്ങളാണ്. ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസ് ഹഫുള്ളഹുല്ലയുടെ ശബ്ദത്തിലൂടെ നമ്മൾക്ക് കേൾക്കാൻ പറ്റിയത്. അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ അടിമകൾ, ഇബാദുറഹ്മാനെക്കുറിച്ചുള്ള വചനങ്ങളാണ്. ഇബാദുറഹ്മാൻ്റെ അടിമകൾ അവർ ഭൂമിയിലൂടെ വളരെ വിനയത്തോടുകൂടി നടക്കുന്ന ആളുകളാണ് എന്നാണ്. ആരെങ്കിലുമൊക്കെ അറിവില്ലാത്ത ആളുകൾ അവരോട് സംസാരിക്കാൻ വന്നാൽ, ഇടപഴകാൻ വന്നാൽ അവർ സമാധാനത്തോടുകൂടിയാണ്, സമാധാനപരമായ കാര്യങ്ങളാണ് അവരുടെ മറുപടിയായി ഉണ്ടാവുക എന്ന. അവർ അള്ളാഹു സുബ്ഹാനഹു വതാലക്ക് സുജൂദ് ചെയ്യുന്ന ആളുകൾ, നിന്ന് നിസ്കരിക്കുന്ന ആളുകളായിരിക്കും. രാത്രിയുടെ സമയം അവർ ചിലവഴിക്കുന്നത് അങ്ങനെയാണ്. അവർ പറയുന്ന ഒരു കാര്യം, അള്ളാഹുവെ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്നാണ്. കാരണം ഇന്ന അദാബഹ കാന ഗറാമ, അതിൻ്റെ ശിക്ഷ എന്നത് അതൊരു തീരാനഷ്ടമാണ് എന്ന, അതുകൊണ്ട് ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്നാണ് അവരുടെ പ്രാർത്ഥന. നരകമോ, അത് ഏറ്റവും മോശപ്പെട്ട ഒരു താവളമാണ്, വളരെ മോശപ്പെട്ട ഒരു പാർപ്പിടമാണ് എന്ന് അവർക്കുറപ്പാണ്. അവർ ചിലവഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി അള്ളാഹു ഇതിൽ ഉണർത്തുന്നുണ്ട്. വല്ലദീന ഇദ അൻഫഖു ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ. അവർ അമിത വ്യയം ചെയ്യൂല, അധികമായി ചിലവഴിക്കൂല, ധൂർത്ത് കാണിക്കൂല. എന്നാൽ ധൂർത്തിന് നേരെ എതിരായ പിശുക്ക് അവർ കാണിക്കോ? അതുമില്ല. പിശുക്ക് കാണിക്കാത്തവരുമാണവർ. അവർ അതിനിടയിലുള്ള ഒരു മിതമായ രൂപത്തിൽ ചിലവ് ചെയ്യുന്നവരാണ് എന്നാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാനിലെ 63 മുതൽ 67 വരെയുള്ള വചനങ്ങളിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്.
2: മാഷാ 12 കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ ഈ കൊച്ചു വരികളിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഈയൊരു കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതോടുകൂടെ അയാളുടെ വ്യക്തിപരവും പരസ്യവും സ്വകാര്യവും സാമൂഹികവും കുടുംബപരവുമായ ജീവിതങ്ങളെ അത് വലിയ തോതിൽ സ്വാധീനിക്കും എന്ന കാര്യം ഉറപ്പാണ്. വിനയത്തോടെ നടക്കുന്നവരായിരിക്കും, അതുപോലെ തന്നെ സമൂഹത്തിലെ വിവേകികളല്ലാത്തവരോടും അറിവില്ലാത്തവരോടുമൊക്കെ മാന്യത പുലർത്തുന്നവരായിരിക്കും. രാത്രിയിൽ അള്ളാഹുവിന് മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നവരായിരിക്കും. നരകശിക്ഷയെക്കുറിച്ച് നിരന്തരം ജീവിതത്തിൽ ചിന്തിക്കുന്നവരായിരിക്കും. ചെലവഴിക്കുന്നതിൽ മിതത്വം പാലിക്കുന്നവരായിരിക്കും. അവരുടെ ജീവിതത്തിൽ ശിർക്കുണ്ടാവുകയില്ല. വൻപാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. സംഭവിച്ചു പോകുന്ന പാപങ്ങളിൽ നിന്ന് അവർ തോബയെ പ്രതീക്ഷിക്കുകയും അതിനുവേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്യും. ഒരിക്കലും അവർ കള്ള സത്യങ്ങൾ ചെയ്യുന്നവരല്ല, വല്ലാഹി അസ്ഥാനത്ത് ഉപയോഗിക്കുന്നവരായിരിക്കുകയില്ല. ഖുർആൻ കേൾക്കുമ്പോൾ ബോധ്യമുണ്ടാകും, സുജൂദ് ചെയ്യേണ്ടിടത്ത് സുജൂദ് ചെയ്യും. കുടുംബത്തെ നിരന്തരം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തും. അതോടൊപ്പം സമൂഹത്തെ നയിക്കുന്ന നേതൃ മനോഭാവം അവരുടെ ജീവിതത്തിൽ പുലർത്തുകയും ചെയ്യും. അപ്പോൾ ഇബാദുറഹ്മാൻ, അത് ഹിഫ്ളുള്ളവരുണ്ടാകും, അത് കേട്ടവരുണ്ടാകും, പക്ഷേ അത് എല്ലാ ദിവസവും എല്ലാ നിമിഷവും ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് എന്നുകൂടി നമുക്ക് പറയാമെന്ന് തോന്നുന്നു.
3: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
4: പീസ് റേഡിയോ.

0: വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ആവേശവും ഊർജവും പകർന്ന അനുഭവ പാഠങ്ങളായിരുന്നു പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലിരിവെട്ടത്തിലെ ഓരോ എപ്പിസോഡുകൾ. പുലിരിവെട്ടത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകൾ വീണ്ടും ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുങ്ങുകയാണ്. പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നേർരേഖ. ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിൻ്റെ സംസാരത്തിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മൈൻ അമ്മാ ബഅദ്. നമ്മുടെ അറിവുകൾക്ക് അപൂർണതയുണ്ട്, അവ്യക്തതയുണ്ട്, പല കാര്യത്തിലും ആശയക്കുഴപ്പങ്ങളുണ്ട്, സംശയങ്ങളുണ്ട്. നാം വിചാരിച്ചത് 100% ശരിയാണോ എന്ന് നമുക്ക് നമ്മുടെ വിവരങ്ങളെക്കുറിച്ച് ഉറപ്പിച്ച് പറയാനാവില്ല. ഇന്ന് ശരിയായത് നാളെ തെറ്റാവാം. എന്നാൽ എല്ലാ കാര്യങ്ങളെയും വളരെ സൂക്ഷ്മമായും സുരക്ഷിതമായും അറിയുന്നവനാണ് അല്ലാഹു. അലം തറ അന്നല്ലാഹ യഅലമു മാ ഫിസ്സമാവാത്തി വമാ ഫിൽ അർ. ആകാശഭൂമികളിലുള്ളതും ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അല്ലാഹു അറിയുന്നുണ്ടെന്ന് നീ കാണുന്നില്ലേന. മാ യക്കൂനു മിൻ നജ്വ സലാസത്തിൻ ഇല്ലാഹു വറാബിഉഹും വലാ ഹംസത്തിൻ ഇല്ലാഹു വസാദിസുഹും വലാ അദ്നാ മിൻ ദാലിക വലാ അക്സറ ഇല്ലാഹു വമഅഹും ഐനമാ കാനു തുമ്മ യുനബ്ബിഉഹും ബിമാ അമിലു യൗമൽ ഖിയാമ ഇന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം. മൂന്നുപേർ തമ്മിലുള്ള യാതൊരു രഹസ്യ സംഭാഷണവും അല്ലാഹു അവർക്ക് നാലാമനായി കൊണ്ടല്ലാതെ ഉണ്ടാവുകയില്ല. അഞ്ചുപേരുടെ സംഭാഷണമാണെങ്കിൽ അവൻ അവർക്ക് ആറാമനായി കൊണ്ടുമല്ലാതെ. അതിനേക്കാൾ കുറഞ്ഞവരുടെയോ കൂടിയവരുടെയോ സംഭാഷണം ആണെങ്കിൽ അവർ എവിടെയായിരുന്നാലും അവൻ അവരോടൊപ്പം ഉണ്ടായിട്ടല്ലാതെ. എല്ലാം കൃത്യമായി കേൾക്കുകയും മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യുന്ന അല്ലാഹു. ഏത് കാര്യങ്ങളിലും മനുഷ്യന് ഒരു ന്യൂനത ഉണ്ട്. നമ്മുടെ ഏത് കഴിവുകൾക്കും ചില ന്യൂനതകളുണ്ട്. ഇത്തരം എല്ലാ ന്യൂനതകളിൽ നിന്നും അല്ലാഹു രക്ഷപ്പെട്ടവനാണ്, സുരക്ഷിതനാണ് എന്നതാണ് അല്ലാഹുവിൻ്റെ നാമങ്ങളിൽ അസ്സലാം എന്ന് പറയുന്ന നാമത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട താല്പര്യം. അസ്സലാമാണ് അല്ലാഹു. അസ്സലാം എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ന്യൂനതകളിൽ നിന്നും എല്ലാ തരത്തിലുള്ള അജ്ഞതകളിൽ നിന്നും അറിവില്ലായ്മകളിൽ നിന്നും ആശയക്കുഴപ്പങ്ങളിൽ നിന്നും ഒക്കെ പൂർണ്ണമായും സുരക്ഷിതനായിട്ടുള്ളവനാണ് അല്ലാഹു എന്ന്. എല്ലാ കുറവുകളിൽ നിന്നും സുരക്ഷിതനായവൻ, അതായത് സൃഷ്ടികൾക്ക് ബാധിക്കുന്ന എല്ലാവിധ പോരായ്മകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും മുക്തനായവൻ എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. വിശുദ്ധ ഖുർആനിൽ അസ്സലാം എന്ന് പറയുന്ന സ്ഥലത്ത് അതിൻ്റെ വ്യാഖ്യാനം നൽകുമ്പോൾ മഹാനായ ഇബ്നു കസീർ റഹ്മഹുള്ള പറയുന്നുണ്ട്, അസ്സലാം എന്നാൽ സത്തയിലും വിശേഷണങ്ങളിലും പ്രവൃത്തികളിലും അല്ലാഹുവിനുള്ള പൂർണ്ണതയാണ്. എല്ലാവിധ ന്യൂനതകളിൽ നിന്നും കുറവുകളിൽ നിന്നും സുരക്ഷിതനായവനാണ് അല്ലാഹു എന്നാണ്. അല്ലാഹുവിൻ്റെ വചനങ്ങളും അങ്ങനെയാണ്. തമ്മത്ത് കലിമത്തു റബ്ബിക സിദ്ഖം വഅദ്ലെന്നാണ്. അന്യായത്തിൽ നിന്നും അനീതിയിൽ നിന്നും അല്ലാഹുവിൻ്റെ വചനങ്ങളും സുരക്ഷിതമായിട്ടുള്ളവനാണ്. പല കാര്യങ്ങളിൽ നിന്നും അല്ലാഹു സുരക്ഷിതനാണ്. എതിരാളി, അതേപോലെ തന്നെ പങ്കാളി ഉണ്ടാകുക, തുല്യനുണ്ടാകുക, ഈ ഇത്തരം കാര്യങ്ങൾ ആരോപിക്കപ്പെടുന്നതിൽ നിന്നെല്ലാം അല്ലാഹു സുരക്ഷിതനായവനാകുന്നു എന്നതാണ്. വഖുലിൽ ഹംദുലില്ലാഹില്ലദി ലം യത്തഖിദ് വലദം വലം യകുൽ ലഹു ശരീകും ഫിൽ മുൽക്ക് വലം യകുൻ ലഹു വലിയ്യും മിന ദുൽ വകബ്ബിറുഹു തക്ബീറ. സന്താനത്തെ സ്വീകരിച്ചിട്ടില്ലാത്തവനും ആധിപത്യത്തിൽ പങ്കാളികളില്ലാത്തവനും അതേപോലെ തന്നെ നിന്ദിക്കപ്പെട്ട അതിൽ നിന്ന് രക്ഷിക്കുവാൻ ഒരു രക്ഷകൻ ആവശ്യമില്ലാത്തവനുമാണ് അല്ലാഹു എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള ന്യൂനതകളിൽ നിന്നും കുറവുകളിൽ നിന്നും സുരക്ഷിതനാകുന്നു, സുരക്ഷിതനായ സലാമാകുന്നു അല്ലാഹു. അല്ലാഹുവിൻ്റെ സത്യവും നാമങ്ങളും വിശേഷണങ്ങളും പ്രവൃത്തികളും എല്ലാം എല്ലാവിധ പോരായ്മകളിൽ നിന്നും മുക്തമാണ്. ആകാശങ്ങളെയും ഭൂമിയെയും അവക്കിടയുള്ളതും 6 ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണ് അല്ലാഹു. അതിനെക്കുറിച്ച് പറയുമ്പോൾ അല്ലാഹു പറയുന്നുണ്ട്, വലഖദ് ഖലഖന സമാവാതി വൽ അർള വമാ ബൈനഹുമ ഫി സിത്തതി അയ്യാമിൻ വമാ മസ്സന മിൻ ലുഗുബ്. യാതൊരു ക്ഷീണവും നമ്മെ ബാധിച്ചിട്ടില്ല എന്നാണ് ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ചതിനാൽ. അല്ലാഹു അസ്സലാമാണ്. സലാം എന്ന് പറയുമ്പോൾ അല്ലാഹു തൻ്റെ ദാസന്മാർക്ക് സലാം നൽകും, സമാധാനം നൽകും, സലാം നിർവഹിക്കും. ധാരാളം ആയത്തുകളിൽ അത് കാണാൻ പറ്റും. കുൽഹംദുലില്ലാ വസലാമുൻ അലാ ഇബാദിഹില്ലദീനസ്തഫ വസലാമുൻ അലൽ മുർസലീൻ സലാമുൻ അലാ നൂഹിം ഫിൽ ആലമീൻ സലാമുൻ അലാ ഇബ്രാഹിം സലാമുൻ അലാ മൂസ വഹാറൂൻ സലാമുൻ അലാ ഇലിയാസീൻ. ഇതൊക്കെ അള്ളാഹു സമാധാനവും രക്ഷയും അവൻ്റെ ദൂതന്മാർക്ക് നൽകുന്നവനാകുന്നു. സമാധാനം വ്യാപിപ്പിക്കുന്നവനാണ് അള്ളാഹു. അത് പലർക്കും അള്ളാഹു നൽകുന്നു. വസ്സലാമു അല മനിത്തബ അൽ ഹുദ, സന്മാർഗത്തെ പിൻപറ്റിയവർക്ക് സലാം, സമാധാനം നൽകും. സ്വർഗം ദാറുസലാമാണ്, സർവസമാധാനങ്ങളുടെയും സർവരക്ഷകളുടെയും ഭവനമാണ്. അത് ആ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് സലാമുണ്ട്. തഹിയ്യത്തുഹും യൗമ യൽഖൗനഹു സലാം, അവൻ അവരെ അവനെ കണ്ടുമുട്ടുന്ന ദിവസം അവർക്കുള്ള അഭിവാദ്യം സലാമായിരിക്കുന്നതാണ്. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന് പറഞ്ഞല്ലോ. ഒരു തവണയാണ് അസ്സലാം എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ഈ നാമം വിശുദ്ധ ഖുർആനിൽ വന്നിരിക്കുന്ന സൂറത്ത് അൽ ഹഷ്ർ 23-ാമത്തെ ആയത്തിൽ, ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലികുൽ ഖുദ്ദൂസുസ് സലാം. അവിടെ സലാം എന്നുള്ള പദം വന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ അസ്സലാം എന്നുള്ള വിശേഷണത്തിൻ്റെ, ഈ ഒരു നാമത്തിൻ്റെ വിശാലത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിന്നും ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ പറ്റും, കുന്ന നുസല്ലി ഖൽഫ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നിൽ നിന്ന് ഞങ്ങൾ നമസ്കരിക്കുകയായിരുന്നു. അപ്പോൾ നഖൂൽ, അപ്പോൾ ഞങ്ങൾ പറയും അസ്സലാമു അലല്ലാ, അള്ളാഹുവിൻ്റെ മേൽ സലാമുണ്ടാവട്ടെ, സമാധാനമുണ്ടാവട്ടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഇന്നല്ലാഹു വസ്സലാം, അള്ളാഹു സലാമാണ്. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന് സലാം എന്നുള്ള വിശേഷണം പറയുന്ന ഹദീസാണത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മേൽ സലാം എന്ന് നിങ്ങൾ പറയരുത്. പക്ഷെ നിങ്ങൾ മറിച്ച് പറയേണ്ടത് എന്താണ്? അത്തഹിയ്യാത്തു ലില്ലാഹി വസ്സലാത്തു വത്തയ്യിബാത്തു അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു വറഹ്മത്തുല്ലാഹി വബറകാതുഹു അസ്സലാമു അലൈന വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ എന്നാണ് നിങ്ങൾ പറയേണ്ടത്. അള്ളാഹുവിൻ്റെ മേൽ നിങ്ങൾ സലാം പറയേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുത്തായിട്ട് ഇമാം ബുഖാരിയുടെ ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. ഈ അള്ളാഹുവിൻ്റെ ഈ വിശുദ്ധമായ നാമം ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനകളും ദിക്കറുകളും നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും നിസ്കാരം കഴിഞ്ഞാൽ പറയുന്നതാണ്, അല്ലാഹുമ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാദൽ ജലാലി വൽ ഇക്രാം, അല്ലാഹുവേ നീയാണ് സലാം, നിന്നിൽ നിന്നാണ് സലാം, ഉന്നതിയുടെയും മഹത്വത്തിൻ്റെയും ഉടമസ്ഥനെ നീ അനുഗ്രഹപൂർണരായിരിക്കുന്നു. മറ്റൊരു ദിക്കറിൽ കാണാം, ഇന്നസ്സലാമ ഇസ്മുൻ മിന്നസ്മാ ഇല്ലാ, അല്ലാഹുവിൻ്റെ നാമങ്ങളിൽ ഒരു നാമമാണ് അസ്സലാം. വളഅഹു അല്ലാഹു ഫിൽ അർളി ഫഅഫ്ഷുസ്സലാമ ബൈനക്കും, അല്ലാഹു ഭൂമിയിൽ അത് നിശ്ചയിച്ചിരിക്കുന്നതിനാൽ നിങ്ങൾ പരസ്പരം സലാമിനെ വ്യാപിപ്പിക്കുക എന്ന് പറയുന്നത് കാണാൻ പറ്റും. അസ്സലാമു അലൈക്കും എന്നുള്ള വാക്ക് നമ്മൾ എന്ത് ചെയ്യണം? കൂടുതലായിക്കൊണ്ട് പറയണം എന്ന് ഈ സലാമിൻ്റെ പശ്ചാത്തലത്തിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഈ നാമത്തെ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും അള്ളാഹുവിൽ നിന്ന് സമാധാനം പ്രതീക്ഷിക്കുകയും അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളെ ശരിയായി ഉൾക്കൊള്ളുകയും നമുക്കിടയിൽ സലാം വ്യാപിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു സഹായിക്കട്ടെ.
0: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മുന്നിൽ സമർപ്പിക്കുന്ന ഏറെ ശ്രദ്ധേയമായ ഒരു പ്രോഗ്രാമിലേക്കാണ് നാം ഇനി പ്രവേശിക്കുന്നത്. ഇൻസൈറ്റ്, ഇസങ്ങളെ അതിജയിച്ച ഇസ്ലാം എന്ന വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് മുമ്പിൽ ഇൻസൈറ്റ് അവതരിപ്പിക്കുന്നത് ഷംജാസ് കെ അബ്ബാസ്.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ഇൻസൈറ്റ് ശ്രോതാക്കളെ, പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള വ്യത്യസ്തമായ വിഷയങ്ങളെ അപഗ്രഥനം ചെയ്യുമ്പോൾ, അവലോകനം ചെയ്യുമ്പോഴൊക്കെ കുറേ ആശയങ്ങൾ കാണാറുണ്ട്. രാഷ്ട്രീയമായ വിഷയങ്ങളെ നമ്മൾ അഭിസംബോധന ചെയ്യുമ്പോൾ നമ്മൾ മിക്കവാറും നമ്മുടെ ചർച്ചകളൊക്കെ ഒതുങ്ങി നിൽക്കാറുള്ളത് ആ പാർട്ടികളുടെയോ അവരുമായി ബന്ധപ്പെട്ട നയങ്ങളെയോ മാത്രമായിരിക്കും നമ്മുടെ ചർച്ചകൾ വരിക. പക്ഷേ അതിനെല്ലാം പിന്നിൽ ചില ആശയങ്ങളുണ്ട്, ആദർശങ്ങളുണ്ട്, അവരുടേതായ കൃത്യമായ ചില വിധിവിലക്കുകൾ അവർക്കെല്ലാം ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ മതങ്ങളെ പരിശോധിച്ച് കഴിഞ്ഞാൽ വ്യത്യസ്തമായ മതങ്ങൾക്ക് വ്യത്യസ്തമായ ആശയ അടിസ്ഥാനങ്ങളുണ്ട്, അവർക്ക് അവരുടേതായ മതഗ്രന്ഥങ്ങളുണ്ട്, അതുമായി ബന്ധപ്പെട്ട ഒരു ജീവിത രീതികളുണ്ട്. ഇനിയിപ്പോൾ പുതിയ കാലത്ത് നമ്മുടെ ക്യാമ്പസുകളിലും മറ്റൊക്കെ വല്ലാതെ പ്രകമ്പനം കൊള്ളിക്കുന്നു എന്നൊക്കെ അവർ വാദിക്കുന്ന രൂപത്തിലുള്ള പുതിയ കാല ഇസങ്ങൾ, വലിയ ഐഡിയോളജികളൊക്കെ മുന്നോട്ട് വരാറുണ്ട്. ഫെമിനിസം, എത്തീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനത്തെ ആശയങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ ഒരു ചർച്ചകൾ പലപ്പോഴും വളരെ ഉപരിപ്ലവമായിട്ട് അതിൻ്റെ ഒരു പ്രതിനോമകരമായ ചില ചർച്ചകളിൽ മാത്രം ഒതുങ്ങി നിൽക്കാറുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഈ കാലഘട്ടത്തിൽ ഒരു വിഷയങ്ങളെക്കുറിച്ചും ആഴത്തിലുള്ള ചർച്ചകൾക്കോ, അതല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങളെയും അയാഥാർത്ഥ്യങ്ങളെയും അതിൻ്റെ ഉള്ളിലെ ലക്ഷ്യങ്ങളെയോ അജണ്ടകളെയോ കുറിച്ചൊന്നും ചർച്ച ചെയ്യാതെ വളരെ ഉപരിപ്ലവമായി ഒരു കാര്യത്തെ വിലയിരുത്തുകയും നറേഷൻസ്, വലിയ രീതിയിലുള്ള അജണ്ടകളുടെ പ്രോപ്പഗണ്ടകളുടെ അടിസ്ഥാനത്തിൽ മാത്രം കാര്യങ്ങളെ വായിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാനിതിനൊരു ഉദാഹരണം പറയാം. ഇന്ന് നമ്മുടെ നാട്ടിൽ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ പാർട്ടികൾക്കും അവരുടേതായ ആശയ അടിത്തറയുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഥവാ നമ്മുടെ നാട്ടിലെ CPIM എന്ന് പറയുമ്പോൾ അവർ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന ആളുകളാണ്. ഇനി ഇവിടെയുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഫാബിയൻ സോഷ്യലിസം, അല്ലെങ്കിൽ നെഹ്റു ഒക്കെ വിഭാവനം ചെയ്യുന്ന അടിസ്ഥാനത്തിലുള്ള ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതിയിൽ മുന്നോട്ട് പോകുന്ന ആളുകളാണ്. ഇനി ഇവിടെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എന്ന രൂപത്തിൽ വർക്ക് ചെയ്യുന്ന സാമുദായിക പാർട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് സാമുദായികമായ ചില അടിത്തറകൾ, മൈനോറിറ്റിയുമായി ബന്ധപ്പെട്ട ഐഡന്റിറ്റി പൊളിറ്റിക്സ്, സ്വത്വ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കാനുണ്ടാവും. ഒരുപക്ഷെ വർഗീയ പാർട്ടികളായി നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന RSS പോലെയുള്ള സംഘടനകൾക്കും ഇത്തരത്തിൽ ഒരു മതരാഷ്ട്രവാദവുമായി ബന്ധപ്പെട്ട ആശയ അടിത്തറകളുണ്ട്. പക്ഷേ ഇതൊന്നും വായിക്കാതെ ഇത്തരം കാര്യങ്ങളേക്ക് നോക്കിക്കാണുന്നിടത്ത് വലിയ അബദ്ധങ്ങളിലേക്ക് ജനങ്ങൾ പോയി ചാടാറുണ്ട്. ഇപ്പോൾ ഈ ഇലക്ഷൻ സമയങ്ങളൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും വ്യക്തികൾക്ക് അടിസ്ഥാനത്തിൽ മാത്രം വോട്ട് നൽകുക എന്നൊക്കെ പറഞ്ഞ ചിന്തകളിൽ നിന്നും ഇത്തരം ആശയങ്ങളിലേക്കൊക്കെ വലിയ രീതിയിൽ ആളുകൾ പോകുന്നൊരവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. അവിടെയാണ് ഇത്തരം ആശയങ്ങളെ എങ്ങനെയാണ് മതപരമായ ഒരു മുസ്ലിം നോക്കിക്കാണേണ്ടത് എന്ന് നമ്മൾ പഠിക്കേണ്ടത്. പ്രത്യേകിച്ച് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അത് മനുഷ്യ ജീവിതത്തിൻ്റെ സകല മേഖലകളെയും സമഗ്രമായി, സമ്പൂർണമായി കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു ഉദാഹരണത്തിന്, ഇസ്ലാം കൈകാര്യം ചെയ്യാത്ത മനുഷ്യ ജീവിതത്തിലെ ഒരു മേഖലകളുമില്ല. വിവാഹമാവട്ടെ, കുടുംബജീവിതമാവട്ടെ, അവൻ്റെ യൗവനമാവട്ടെ, അവൻ്റെ വാർദ്ധക്യമാവട്ടെ, അവൻ്റെ ഉത്തരവാദിത്തങ്ങളാവട്ടെ, സാമ്പത്തികമാവട്ടെ, അവൻ്റെ സാമൂഹികമാവട്ടെ, ഏത് മേഖലകൾ പരിശോധിച്ചു കഴിഞ്ഞാലും അവിടെയെല്ലാം ഇസ്ലാമിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടാവും. ഇനി അതേ അടിസ്ഥാനത്തിൽ നമ്മൾ മറ്റ് ആശയങ്ങളെ വായിക്കുന്നിടത്ത് ഇസ്ലാമികമായി വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിത വീക്ഷണങ്ങളിൽ ഒരിക്കലും മറ്റ് ആശയങ്ങൾ കടന്നുകൂടാൻ പാടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരു പക്ഷേ ഈ ഒരു വിഷയത്തെ നമ്മൾ അഭിസംബോധന ചെയ്യുന്നിടത്ത് നമ്മുടെ നാട്ടിൽ പ്രധാനമായും ഇന്ന് മുന്നോട്ട് വന്നിട്ടുള്ള പാർട്ടികളെ, അല്ലെങ്കിൽ രാഷ്ട്രീയ ഐഡിയോളജികൾ പരിശോധിക്കുമ്പോൾ പൊളിറ്റിക്കൽ ഐഡിയോളജികൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കമ്മ്യൂണിസം. കമ്മ്യൂണിസം എന്നുള്ളത് യഥാർത്ഥത്തിൽ മാർക്സിസം എന്ന് പറയുന്ന ഐഡിയോളജിക്കൽ തിയറിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള പൊളിറ്റിക്കൽ തിയറിയാണ് കമ്മ്യൂണിസം. മാർക്സിസത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ വേർഷനാണ് കമ്മ്യൂണിസം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. യഥാർത്ഥത്തിൽ കമ്മ്യൂണിസം അല്ലെങ്കിൽ മാർക്സിസം എന്ന് പറയുന്നതിൻ്റെ ആരംഭം നമ്മൾ കാൾ മാർക്സ് എന്ന് പറയുന്ന ഒരു സൈദ്ധാന്തികനിൽ നിന്നുമാണ് ആരംഭിക്കുന്നതെന്ന് വായിക്കുമ്പോഴും അതിനു മുൻപും അതുമായി ബന്ധപ്പെട്ട പല മൂവ്മെൻറ്റുകളും ഉണ്ടായിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നുണ്ട്. എന്താണ് മൊത്തത്തിൽ ഇത്തരം ആളുകളുടെ അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ, സാമ്പത്തികമായ ഇനീക്വാലിറ്റി, എക്കണോമിക് ഇനീക്വാലിറ്റിയെ എങ്ങനെയാണ് സമൂഹത്തിൽ നിന്നും തുടച്ചു നീക്കാൻ സാധിക്കുക എന്ന ചിന്തയിൽ നിന്നുമാണ് മാർക്സിസ്റ്റ് ഐഡിയോളജിയുടെ ആരംഭം തന്നെ. ഒരുപക്ഷെ വ്യാവസായിക വിപ്ലവത്തിന് ശേഷം ഇംഗ്ലണ്ടിലുണ്ടായിട്ടുള്ള വലിയ മാറ്റങ്ങളുടെ ഒരു ഭാഗം കൂടിയാണ് ഇത്തരത്തിലുള്ള പുതിയ ആശയ സംഹിതകൾ രൂപപ്പെട്ടതിൻ്റെ കാരണമെന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഈ ഒരു സാമ്പത്തികമായ ഒരു വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് രൂപകൽപ്പനപ്പെടുത്തുകയും ശേഷം അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ വേർഷൻ നിലയ്ക്ക് രാഷ്ട്ര മീമാംസകളിൽ ഇടപെടാൻ രൂപത്തിൽ അതിനെ പരിവർത്തിപ്പിക്കുകയും ചെയ്തൊരാശയം, ആ ആശയത്തെ എങ്ങനെയാണ് ഒരാൾക്ക് ജീവിത വീക്ഷണവുമായി കണക്ട് ചെയ്യാൻ സാധിക്കുക? ഒരിക്കലും സാധിക്കില്ല എന്നുള്ളതാണ്. ഒരു ഉദാഹരണത്തിന്, മാർക്സിസ്റ്റ് ഐഡിയോളജി പ്രകാരം യഥാർത്ഥത്തിൽ ഭൗതികമായ ജീവിതത്തിന്റെ അവസാനം എന്നുള്ളത് മരണമാണ്. മരണത്തോടുകൂടി ഭൗതികമായ ജീവിതം അവസാനിക്കുകയും അതോടുകൂടി നമ്മൾ ഇല്ലാതായി തീരുകയും ചെയ്യും. മരണത്തിന് ശേഷമുള്ളൊരു ജീവിതത്തെക്കുറിച്ചോ അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചകളെക്കുറിച്ചോ ഒന്നും തന്നെ ആ ഒരു ചിന്താഗതിയിൽ, ആ ഒരു ആശയധാരയിൽ യാതൊരു ചർച്ചയുമില്ല. ഇനി ദൈവസങ്കല്പത്തെക്കുറിച്ചോ മനുഷ്യജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുകളെക്കുറിച്ചോ യാതൊരു ചർച്ചയും സ്വാഭാവികമായിട്ടും അതിലില്ല. ഇനി മനുഷ്യജീവിതത്തിലെ മറ്റ് മേഖലകൾ, സാമൂഹികമായ, അവൻ്റെ ഭൗതികമായ, അവൻ്റെ ദാമ്പത്യവുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള ജീവിത മേഖലകളെയും യഥാർത്ഥത്തിൽ ഇത്തരം ആശയങ്ങൾ കൈകാര്യം ചെയ്യുന്നില്ല. പക്ഷേ മുസ്ലിമായിട്ടും ഒരു മനുഷ്യൻ അത്തരം ആശയങ്ങളിലൂടെ തൻ്റെ ജീവിത വീക്ഷണത്തെ രൂപപ്പെടുത്താൻ എടുക്കുന്ന ഒരു ഒരു തയ്യാറെടുപ്പ് യഥാർത്ഥത്തിൽ വലിയ അപകടത്തിലേക്കാണ് അയാളെ കൊണ്ടുചെന്നെത്തിക്കുന്നത്. പ്രത്യേകിച്ച് അയാളുടെ ദീനുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിശ്വാസങ്ങളെ തന്നെ കളഞ്ഞു കുടിക്കേണ്ടി വരുന്ന ഒരവസ്ഥ അത്തരം ആളുകൾക്ക് ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. നമ്മളിത് വായിക്കേണ്ടത് യഥാർത്ഥത്തിൽ രണ്ടർത്ഥത്തിലാണ്. ലോകത്ത് കടന്നു വന്നിട്ടുള്ള എല്ലാ ആശയങ്ങളും യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു പ്രശ്നങ്ങളുടെ പരിഹാരമായിട്ടാണ് ഉത്ഭവിച്ചിട്ടുള്ളത്. നമ്മളിത് മനസ്സിലാക്കുമ്പോൾ പ്രത്യേകമായും അറിയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, പുതിയ കാലത്ത് ഇത്തരം ചർച്ചകളൊന്നും ഇല്ലെങ്കിൽ പോലും ഈ ആശയങ്ങളൊക്കെ വ്യത്യസ്തമായ മുഖം മൂടി അഴിഞ്ഞ് വ്യത്യസ്തമായ രൂപത്തിൽ നമ്മുടെ എല്ലാ മക്കളുടെയും പുതുതലമുറയുടെയും എല്ലാം അടുക്കലേക്ക് എത്തുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇതിൻ്റെയെല്ലാം അടിത്തറ മനസ്സിലാക്കാതെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ നമുക്ക് ആർക്കും സാധിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്തരം ആശയങ്ങളുടെ എല്ലാം തുടക്കത്തെ പരിശോധിക്കുന്നിടത്ത് നമ്മൾ ഈയൊരു മോഡേൺ ഹിസ്റ്ററി, അല്ലെങ്കിൽ പുതിയ കാലത്തെ ഏറ്റവും ആധുനികമായ ചരിത്ര പഠനങ്ങൾ മനസ്സിലാക്കുമ്പോൾ 18-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടുകൂടി ആരംഭിക്കുകയും പിന്നീട് അതിൻ്റെ മധ്യത്തോടുകൂടിയും ഉത്തരാർദ്ധത്തോടുകൂടിയും വളരെ വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ്, സ്വാധീനം സൃഷ്ടിക്കുകയും ചെയ്ത ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, വ്യാവസായിക വിപ്ലവം യൂറോപ്പിൽ നടന്ന കാലഘട്ടത്തിൽ ആണ് ഇതിൻ്റെ എല്ലാം ഒരു ആരംഭം യഥാർത്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇംഗ്ലണ്ടിലൊക്കെ ഒരു കാലത്ത് വളരെ സാധാരണ ജീവിതം ജീവിച്ചിരുന്ന ഗ്രാമപ്രദേശങ്ങളും അർബണായിട്ടുള്ള നഗരപ്രദേശങ്ങളും ഉണ്ടായിരുന്ന ഒരു സമയത്ത് നിന്നും വ്യാവസായികമായ മെഷീനറികളും ഫാക്ടറികളൊക്കെ വരികയും അത് മൂലം നഗരപ്രദേശങ്ങളിലേക്ക് ഒരുപാട് ആളുകൾ വലിയ രീതിയിൽ കുടിയേറ്റം നടത്തുകയും ചെയ്യുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ ആളുകളുടെ മൊത്തത്തിലുള്ള ജീവിത രീതിയിൽ വലിയ മാറ്റം സംഭവിക്കുന്നത്. അവിടെ സ്ത്രീകൾ ജോലിയെടുക്കാൻ തുടങ്ങുന്നു. അവിടെ സ്വന്തമായിട്ട് പണം കൈകാര്യം ചെയ്യാനുള്ള അവകാശം വേണമെന്ന നിലയ്ക്ക് ലിബറലിസത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ ഘട്ടം വരുന്നു. അവിടെ എക്കണോമിക് ഫ്രീവിൽ, സാമ്പത്തികമായി താൻ സമ്പാദിക്കുന്ന പണം തനിക്ക് ചെലവഴിക്കാനുള്ള അവകാശം വേണമെന്നുള്ള വാദം വരുന്നു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് സ്ത്രീകൾക്ക് അവരുടെ ജോലിയിൽ ഈക്വൽ പേ, അഥവാ ജെൻഡർ പേ ഗ്യാപ്പ് എന്ന് പറയുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്തമായ വേതനം നൽകുന്ന അവസ്ഥയിൽ നിന്നും മാറണമെന്ന് പറഞ്ഞ് ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റുകൾ ആരംഭിക്കുന്നു. പിന്നീട് ആ മൂവ്മെൻറ്റുകളെ തുടർച്ചയെന്നോണം ചർച്ചുമായി ബന്ധപ്പെട്ട, അവിടെയുള്ള പുരോഹിതന്മാരുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ വലിയ ചോദ്യം ചെയ്യലുകൾ സമൂഹത്തിനുള്ളിൽ ഉടലെടുക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ അത്രയും കാലം നിലനിന്നിരുന്ന സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ അഥവാ ലൈംഗിക ബന്ധം എന്നുള്ളത് പൊതുവിൽ പ്രജനനത്തിന് വേണ്ടി മാത്രമാണ് എന്ന ചിന്തയിൽ നിന്നും അതൊരു റീക്രിയേഷണലായി കൂടി നടപ്പിലാക്കേണ്ടതാണ് എന്ന വാദത്തോടു കൂടി മുന്നോട്ട് വന്ന വലിയ മൂവ്മെൻറ്റുകൾ, പെർമിസീവ് മൂവ്മെൻറ്റ് പോലെയുള്ള മൂവ്മെൻറ്റുകൾ ആരംഭിക്കുന്നു. ഇതിൻ്റെ എല്ലാം തുടർച്ചയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ ആശയങ്ങളും. നിയോ ഇത്തീസം, നിയോ ലിബറലിസം, നിയോ ഫെമിനിസം എന്നെല്ലാം പറയുന്ന എല്ലാ ആശയങ്ങളും യഥാർത്ഥത്തിൽ ഈ ഒരു 18-ാം നൂറ്റാണ്ടിന് ശേഷം 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തോടു കൂടി ഉത്ഭവിച്ചു തുടങ്ങിയതാണ്. അഥവാ കേവലം ഒരു 100-ഓ 150-ഓ 200-ഓ വർഷങ്ങളുടെ പഴക്കം മാത്രമേ ഏറ്റവും കൂടിപ്പോയാൽ ഇത്തരം ആശയങ്ങൾക്ക് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അതിനു മുൻപ് ഇത്തരം ആശയങ്ങളെല്ലാം വ്യത്യസ്ത രൂപത്തിൽ നിലനിന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ഇന്ന് കാണുന്ന അതിൻ്റെ ആശയങ്ങളിലേക്ക് അത് പരിവർത്തിപ്പിക്കപ്പെട്ടത് ഈ ഒരു കാലഘട്ടത്തിലാണ് എന്നാണ് ചുരുക്കം. അങ്ങനെ പരിവർത്തിപ്പിക്കപ്പെട്ടതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെ ആദ്യം അഭിസംബോധന ചെയ്ത് തുടങ്ങിയതിന് ശേഷം പിന്നീട് അത് വ്യതിചലിച്ചു പോകുന്നത് വ്യത്യസ്തമായ രൂപത്തിൽ പല കാര്യങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ടാണ്. അതാണ് കൗണ്ടർ കൾച്ചറൽ മൂവ്മെൻറ്റുകൾ എന്നെല്ലാം പേരിൽ യൂറോപ്പിലും അമേരിക്കയിലുമെല്ലാം 1950-കൾക്ക് ശേഷമെല്ലാം ആഞ്ഞടിക്കുന്ന വലിയ വിപ്ലവമായി മാറുന്നത്. എന്താണ് കൗണ്ടർ കൾച്ചറൽ മൂവ്മെൻറ്റ്? അവിടെ നിലനിൽക്കുന്ന സംസ്കാരങ്ങൾക്കെതിരെയുള്ള ഒരു മൂവ്മെൻറ്റ് എന്നാണ് അതിൻ്റെ ഉദ്ദേശം. അഥവാ കുടുംബം വളരെ ബോണ്ടിങ് ആയിക്കൊണ്ട് വളരെ അടിത്തറ ഉള്ള രൂപത്തിൽ നിലനിന്നിരുന്ന സമൂഹത്തിൽ കുടുംബത്തിനെതിരെ പോരാടുന്നു. തങ്ങൾക്ക് ഫ്രീ സെക്സ് അഥവാ എങ്ങനെയും ആരുമായി ലൈംഗികമായി ബന്ധപ്പെടാനുള്ള അവകാശം വേണമെന്ന വാദവുമായിട്ട് ഒരു കൂട്ടർ മുന്നോട്ട് വരുന്നു. ആ ഒരു കൂട്ടരോടൊപ്പം തന്നെ അത്തരത്തിൽ ലൈംഗികമായ ഒരുപാട് ഐഡന്റിറ്റികൾ തങ്ങളുടെ മേലെയുണ്ടെന്നും സ്ത്രീ പുരുഷ എന്ന ദ്വന്ദ്വത്തിൽ ഒതുക്കേണ്ടതില്ല എന്നും പറഞ്ഞ് LGBTQ പോലത്തെ മൂവ്മെന്റുകൾ ആരംഭിക്കുന്നു. മറുഭാഗത്ത് ലിബറൽ വേൾഡിൽ ഏറ്റവും ആദ്യം അത് ഒരു സാമ്പത്തികമായി സ്വന്തം പണം കൈകാര്യം ചെയ്യാനുള്ള അവകാശത്തിന് വേണ്ടി ലിബറലിസം ആരംഭിച്ചെങ്കിൽ പിന്നീട് തങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാനുള്ള അവകാശമാണ് വേണ്ടത്, അത് സാമ്പത്തികമായി മാത്രമല്ല എന്ന വാദത്തിലൂടെ ലിബറലിസത്തിന്റെ നിയോ ലിബറലിസ്റ്റ് മൂവ്മെന്റുകൾ ആരംഭിക്കുന്നു. ഇങ്ങനെ ഓരോ മേഖലയിലും ഇത്തരം ആശയങ്ങളെല്ലാം കടന്നു വന്നത് വ്യത്യസ്തമായ രൂപത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തെ മാത്രം കൈകാര്യം ചെയ്യാനാണ്. ഉദാഹരണത്തിന് ഫെമിനിസം എന്ന് പറയുന്ന ആശയം. ഫെമിനിസം യഥാർത്ഥത്തിൽ കടന്നു വരുന്നത് സ്ത്രീകൾ ഒരു കാലത്ത് അടിച്ചമർത്തപ്പെട്ടിരുന്ന പാട്രിയാർക്കി പുരുഷാധിപത്യ സമൂഹത്തിൽ നിന്നും സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് അത് ആരംഭിക്കുന്നത്. ഈ ഫെമിനിസത്തിന് നമ്മൾ സാധാരണ ഒരു മൂന്നാല് ഫേസുകൾ പറയും, ഫസ്റ്റ് ഫേസ്, സെക്കൻഡ് ഫേസ് എന്നൊക്കെ പറയും. ഈ വേവുകൾ അല്ലെങ്കിൽ ഒരു ഒരു തിരമാലകൾ അടിച്ചിരുന്നു. ഒന്നാമത്തെ ഫെമിനിസത്തിന്റെ ഫേസിലാണ് യഥാർത്ഥത്തിൽ ആദ്യമായി സ്ത്രീകൾക്ക് സിറ്റിസൺ പൗരന്മാരുടെ അവകാശങ്ങൾ വേണമെന്ന് പറഞ്ഞ് വാദം വരുന്നത്. അഥവാ അത്രയും കാലം സ്ത്രീകൾക്ക് പൗരാവകാശം പോലും നടക്കാതിരുന്ന യൂറോപ്യൻ മുഖങ്ങളിൽ ഏറ്റവും വലിയ വിപ്ലവമായി മുന്നോട്ട് വന്നിരുന്നത് സ്ത്രീകൾക്ക് പൗരാവകാശം വേണമെന്നുള്ള വാദവുമായിട്ടാണ്. നമ്മൾ ആലോചിക്കേണ്ടത് ഒരു 150 വർഷങ്ങൾക്ക് മുൻപ്, ഒരു 200 വർഷങ്ങൾക്ക് മുൻപ് സ്ത്രീകൾക്ക് പൗരനായിപ്പോലും ജീവിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ കുടുസായിരുന്ന, സങ്കുചിതമായിരുന്ന ഒരു സമൂഹത്തെയാണ് ഇന്ന് നമ്മുടെ നാട്ടിലെല്ലാം വലിയ രീതിയിൽ ഗ്ലോറിഫൈ ചെയ്ത് യൂറോപ്യന്മാരെ പോലെ നമുക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് വാദിക്കുന്നത് എന്നുള്ളത് വലിയൊരു അപഹാസ്യമായ ഒരു പ്രതിഭാസമാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫെമിനിസം അങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടി വരികയും പിന്നീട് അതിൻ്റെ ആശയങ്ങൾ മാറി മുന്നോട്ട് വന്ന് ഇന്നത് ഒരു പുരുഷനോടുള്ള മത്സരമായി, അല്ലെങ്കിൽ പുരുഷന്മാരുടെ പോലെ തന്നെ ഞങ്ങൾക്കും ഇത് ചെയ്യണം, പുരുഷന്മാരുടെ പോലെ തന്നെ ഞങ്ങൾക്ക് ഇന്ന വേതനം വേണമെന്നെല്ലാം പറയുന്ന വാദങ്ങളിലേക്ക് അത് എത്തിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു വിഷയത്തെ മാത്രം അഭിസംബോധന ചെയ്യുന്നതായിരുന്നു. ഇനി നമ്മൾ ഈ കമ്മ്യൂണിസം പോലത്തെ ആശയങ്ങൾ പരിശോധിക്കുമ്പോൾ കാൾ മാർക്സ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ലോകത്ത് അന്നേ വരെയും നിലനിന്നിരുന്ന സാമ്പത്തികമായ ഉച്ചനീചത്വങ്ങൾ അഥവാ ഭൂക്ഷകൾ എന്ന് പറഞ്ഞ് ഒരു വിഭാഗം ആളുകളുടെ കയ്യിൽ പണം ഒത്തുകൂടുകയും എന്നാൽ സാധാരണ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പണം ലഭിക്കാതിരിക്കുകയും ചെയ്തിരുന്ന അനീതിക്കെതിരെയുള്ള പോരാട്ടമായിട്ട് ആരംഭിക്കുകയും പിന്നീട് അതിൻ്റെ ആശയങ്ങൾ പടർന്ന് പന്തലിക്കുകയും ചെയ്ത് വ്യത്യസ്തമായ വ്യതിയാനങ്ങൾ സംഭവിക്കുകയാണ് ചെയ്തത്. പക്ഷെ അവിടെയും നമ്മൾ കാണാൻ സാധിക്കുന്നത് അത് ഒരു വിഷയത്തെയാണ് അഭിസംബോധന ചെയ്യുന്നത്. ഇനി നിങ്ങൾ നമ്മുടെ മുൻപിലുള്ള മറ്റ് ഏത് ആശയങ്ങൾ എടുത്താലും നമുക്കിത് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് എത്തീസം എന്ന് പറയുന്ന നിരീശ്വര വിശ്വാസം. പൊതുവിൽ ഇന്നൊക്കെ അത് വലിയ ട്രെൻഡായിട്ടൊക്കെ കൊണ്ടുനടക്കുന്ന ആളുകളുണ്ട്. ഐ ആം എത്തീസ് എന്നൊക്കെ പറയുന്ന ചില ആളുകളൊക്കെ ഉണ്ട്. ശരിക്കും വലിയ രീതിയിലുള്ളൊരു മണ്ടത്തരമാണ് അദ്ദേഹം അവർ പറയുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ പറയുന്ന എത്തീസ്റ്റ് വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്, നിരീശ്വര വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ദൈവം ഇല്ല എന്ന വാദമാണ്. ദൈവമില്ല എന്നതൊരു വാദം മാത്രമാണ്, അതൊരു ആശയമല്ല. ദൈവമില്ല, ഓക്കെ, ദൈവമില്ലെങ്കിൽ പിന്നെന്താണ്? അതിനെക്കുറിച്ച് അവർക്ക് ഉത്തരവൊന്നുമില്ല. ദൈവമില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, അതിനുത്തരവൊന്നുമില്ല. ദൈവമില്ലെങ്കിൽ സാമ്പത്തികമായ കാര്യങ്ങളിൽ അതിനുത്തരവൊന്നുമില്ല. ദൈവമില്ലെങ്കിൽ രാഷ്ട്രീയം എങ്ങനെയാണ്, അതിനുത്തരവൊന്നുമില്ല. പക്ഷെ ദൈവമില്ല എന്നത് മാത്രമാണ് ആശയം. ഈ ആശയത്തെയൊക്കെ വലിയ രീതിയിൽ ഗ്ലോറിഫൈ ചെയ്ത് അതിനെയൊക്കെ മഹത്വവൽക്കരിക്കുന്ന പുതിയ തലമുറ യഥാർത്ഥത്തിൽ അറിയാതെ പോകുന്നത് ഇതൊന്നും യഥാർത്ഥത്തിൽ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട ആശയമല്ല. ഏതെങ്കിലുമൊക്കെ ഒരു വിഷയത്തെ ജനങ്ങൾ, മനുഷ്യർ പരിഹരിക്കാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ അബദ്ധങ്ങൾ മാത്രമാണെന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഇസ്ലാമിനെ നമ്മളിവിടെ പരിശോധിക്കുന്നിടത്ത് ഇസ്ലാം ഈ മേഖലകളെയെല്ലാം കൈകാര്യം ചെയ്യുന്നതാണ്. അപ്പോൾ മനുഷ്യരുടെ സാമ്പത്തിക അവസ്ഥകളെക്കുറിച്ച് ഇസ്ലാമിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. സാമ്പത്തികമായി ഒരു മനുഷ്യനെ ഉച്ചനീചത്വം നേരിടേണ്ടി വരാതിരിക്കാൻ വേണ്ടി സക്കാത്ത് പോലുള്ള, സദഖ പോലുള്ള കൃത്യമായ സിസ്റ്റം ഡിബിൽഡ് ചെയ്യുകയും ഇസ്ലാമിക ചരിത്രത്തിൽ അത് നടപ്പിലാക്കുകയും ചെയ്ത അവസ്ഥകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കാലത്തൊക്കെ സക്കാത്ത് കൊടുക്കാൻ അവിടെ ദരിദ്രരില്ലാത്ത ഒരവസ്ഥയിലേക്ക് ആ സമൂഹം മാറിയിരുന്നു എന്ന് പറയുമ്പോൾ അത് വലിയൊരു അത്ഭുതമാണെന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഫെമിനിസ്റ്റ് വ്യൂ പോയിന്റിൽ സ്ത്രീ പുരുഷനുമായി ബന്ധപ്പെട്ട ആർക്കാണ് അവകാശം കൂടുതൽ വേണ്ടത്, കുറവ് വേണ്ടത്? ഇസ്ലാം അടിസ്ഥാനപരമായി പറഞ്ഞത് നിങ്ങളെ എല്ലാവരെയും അള്ളാഹു സൃഷ്ടിച്ചത് സൗജായിട്ടാണ്, നിങ്ങളെ പെയറായിട്ടാണ് എന്നുള്ളതാണ്. മാത്രമല്ല അവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കൃത്യമായ ഡ്യൂട്ടികളാണ് ഇസ്ലാം നിർവചിച്ച് നൽകുന്നത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ കുടുംബത്തിൻ്റെ കുടുംബിനിയായി ആ ഒരു കുടുംബത്തെ പരിപോഷിപ്പിച്ച് വളർത്തേണ്ട ആളുകളായി മാറുമ്പോൾ, അപ്പുറത്ത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ കൗവാമൂനായി, അവർ ആ കുടുംബത്തിൻ്റെ നേതൃത്വം, അതിൻ്റെ നിയന്ത്രണം അവരുടെ കയ്യിലായിരിക്കണം എന്ന് പറയുന്നത് ഒരിക്കലും യഥാർത്ഥത്തിൽ ഇവിടെ കൺവെൻഷനലായി കാണുന്ന ഒരു പാട്രിയാർക്കിയെ അനുകൂലിക്കുന്ന ഒന്നല്ല, മറിച്ച് അത് കൃത്യമായ ഉത്തരവാദിത്തങ്ങൾ, റെസ്പോൺസിബിലിറ്റികളെ കൈമാറുകയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഫെമിനിസവും ഈ പറഞ്ഞ എത്തീസൊക്കെ പറഞ്ഞ ലിബറലിസം എടുത്തു നോക്കുക, എല്ലാവർക്കും തങ്ങളുടെ ഇഷ്ടങ്ങൾ ചെയ്യാനുള്ള അവകാശമാണ് വേണ്ടത് എന്ന് പറഞ്ഞിടത്ത് വലിയ അപകടങ്ങളാണ്, അരാജകത്വമാണ് നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുക. പക്ഷേ ഇസ്ലാം കൃത്യമായിട്ടും ഒരു മനുഷ്യനെ സ്വന്തമായിട്ട് അയാൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള അവകാശം നൽകിയപ്പോഴും നന്മയും തിന്മയും വിവച്ഛേദിച്ച് നൽകുകയാണ് ചെയ്യുന്നത്. ഹിദായത്ത് എന്ന ആ ഒരു മഹാ അനുഗ്രഹം നമ്മൾ കൃത്യമായും ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
0: മാഷാ അല്ലാ, വ്യത്യസ്ത മതങ്ങൾക്കിടയിൽ ഇസ്ലാമിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും വിളിച്ചോതുന്ന വിഷയം നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് ഷംജാസ് കെ അബ്ബാസ്.

0: ഇൻസൈറ്റിലേക്ക് കടക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വലാഖിബത്തുൽ മുത്തഖീൻ. വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഉസല്ലി വഉസല്ലിമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബത്തിഹി കുല്ലിഹിം അജ്മാഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ എന്തെങ്കിലും പുഴുക്കുത്തുകൾ കണ്ടെത്താൻ സാധിക്കുമോ എന്ന് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് നോക്കിയിരിക്കുന്ന ആളുകളാണ് ഇസ്ലാം വിമർശകന്മാരിൽ ഭൂരിഭാഗം ആളുകളും. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകനെ ഇകഴ്ത്താനും ജനമനസ്സുകളിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു മോശക്കാരനാക്കി ചിത്രീകരിക്കാനും ആളുകൾ വളരെയേറെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ചരിത്രത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്തോളം പഴക്കമുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പ്രവാചകനെക്കുറിച്ച് എല്ലാ കഥകൾ പറയുകയും പ്രവാചകൻ അതാണ് ഇതാണ്, അള്ളാഹുവിൽ നിന്നൊരു വഹിയൊന്നും ലഭിക്കുന്നയാളല്ല, മരണക്കാരനാണ്, പല പ്രശ്നങ്ങളുമുള്ള ആളാണ്, ഇങ്ങനെ തുടങ്ങിയുള്ള ആരോപണങ്ങൾ. അത് ഇന്നത്തെ കാലത്തും ആ ആരോപണങ്ങൾക്കൊരു കുറവുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരാരോപണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ഉള്ള ഒരു ആരോപണത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ആരോപണം ഇതാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച ഹദീസിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു അന്യസ്ത്രീയായ ഉമ്മു ഹറാമിൻ്റെ വീട്ടിൽ പോകുമായിരുന്നു എന്നും അവിടെ നിന്ന് ഇടയ്ക്കിടെ ഭക്ഷണം കഴിക്കുമായിരുന്നു എന്നും അവരുടെ മടിയിൽ തലവെച്ച് കിടന്ന് ഉറങ്ങുമായിരുന്നു എന്നും അവർ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പേൻ നോക്കിക്കൊടുക്കുമായിരുന്നു എന്നും അന്യസ്ത്രീയുടെ വീട്ടിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആരുമില്ലാതെ തന്നെ ഉബാദത്ത് ഇബ്നു സാമിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയായിരുന്നു അവരെന്നും അങ്ങനെ ആരുമില്ലാത്ത സമയത്തൊക്കെ പ്രവാചകൻ യഥേഷ്ടം ഇവരുടെ വീട്ടിൽ വിഹരിക്കാറുണ്ടായിരുന്നു എന്നുമൊക്കെയാണ് ഈ ശത്രുക്കൾ പറഞ്ഞു പരത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഹദീസിൻ്റെ വസ്തു? നമുക്ക് ആ ഹദീസ് ഒന്ന് പരിശോധിക്കാം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച ഹദീസ് തന്നെയാണത്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ യദ്ഖുലു അലാ ഉമ്മി ഹറാമിൻ ബിന്ത് മിൽഹാൻ. മിൽഹാൻ്റെ മകളായ ഉമ്മു ഹറാമിൻ്റെ വീട്ടിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോകാറുണ്ടായിരുന്നു. ഫത്തു തഈമുഹു, അവർ പ്രവാചകന് ഭക്ഷണം നൽകാറുണ്ടായിരുന്നു. വകാനത്ത് ഉമ്മു ഹറാമിൻ തഹ്ത ഉബാദത്ത് ഇബ്നു സാമിത്ത്. ഉബാദത്ത് ഇബ്നു സാമിത്ത് റളിയല്ലാഹു അൻഹു ഭാര്യയായിരുന്നു ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹ. അങ്ങനെ ഫദഖല അലൈഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ഒരു ദിവസം പ്രവാചകനുടെ വീട്ടിൽ കയറി ചെന്നു. ഫഅത്അമത്ഹു, അവർ പ്രവാചകന് ഭക്ഷണം നൽകി. വജഅലത്ത് തഫ്ലീ റസഹു, എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിൽ അവർ പേൻ നോക്കാൻ തുടങ്ങി. ഫനാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ കിടക്കുകയായിരുന്നു, പ്രവാചകൻ ഉറങ്ങി. സുമ്മസ്തൈഖല, പിന്നീട് പ്രവാചകൻ എഴുന്നേറ്റു. വഹുവ യൽഹഖ്, ചിരിച്ചുകൊണ്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റത്. അപ്പോൾ പ്രവാചകൻ്റെ അടുത്തുണ്ടായിരുന്ന ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്താണ് പ്രവാചകരെ ചിരിച്ചത്? വമാ യുൽഹൈക്കുക യാ റസൂലുള്ളാ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, തിരുദൂതരെ, എന്താണ് താങ്കളെ ചിരിപ്പിച്ചത്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താൻ ഉറക്കത്തിൽ കണ്ട ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. പ്രവാചകൻ പറയുകയാണ്, നാസുമ്മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ നിന്നുള്ള, എൻ്റെ ഈ സമൂഹത്തിൽ നിന്നുള്ള ഒരു കൂട്ടം ആളുകൾ, അവർ ഒരിതു അലയ്യ, അവരെനിക്ക് കാണിക്കപ്പെട്ടു. ഉസാത്തൻ ഫി സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന യുദ്ധ പോരാളികളായ നിലയിൽ അവരെനിക്ക് കാണിക്കപ്പെട്ടു. യർക്കബൂന സബജ ഹദൽ ബഹർ, കടൽ യാത്ര ചെയ്യുന്ന, കപ്പൽ യാത്ര ചെയ്യുന്നവരായ പടയാളികൾ. മുലൂക്കൻ ആലൽ അസിറ, കപ്പലിന്മേൽ ഇങ്ങനെ രാജാക്കന്മാരൊക്കെ സിംഹാസനത്തിൽ ഇരിക്കുന്ന പോലെ കപ്പലിൽ ഇരുന്ന് ഇങ്ങനെ യാത്ര ചെയ്ത്, കടൽ യാത്ര ചെയ്ത് യുദ്ധത്തിനേർപ്പെടുന്ന പോരാളികളായ ആളുകളെ എനിക്ക് കാണിക്കപ്പെട്ടു. അങ്ങനെ ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാര്യം പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഉദുഉല്ലാഹ അൻ യജഅലനി മിൻഹും, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാനും ആ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന ആ ധീര പോരാളികൾ, കടൽ യാത്ര ചെയ്യുന്ന, കപ്പൽ യാത്ര ചെയ്യുന്ന ആളുകളിൽ എന്നെയും ഉൾപ്പെടുത്താൻ താങ്കൾ പ്രാർത്ഥിക്കണം. ഫദഅലഹ, പ്രവാചകൻ സ്വയം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. പിന്നീട് പ്രവാചകൻ വീണ്ടും തല നിരത്ത് വെച്ച് കിടന്നുറങ്ങാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റു. വീണ്ടും ചിരിച്ചുകൊണ്ടാണ് എഴുന്നേറ്റത്. ഉമ്മു ഹറാം റളിയല്ലാഹു വീണ്ടും ചോദിച്ചു, എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിക്കാൻ കാരണം? അവർ വീണ്ടും അന്വേഷിച്ചു. നേരത്തെ പറഞ്ഞ അതേ മറുപടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പറയുകയും ചെയ്തു. എൻ്റെ ഉമ്മത്തിൽ നിന്നുള്ള ഒരു സമൂഹം, അവർ കപ്പൽ യാത്ര നടത്തുമെന്നും രാജാക്കന്മാർ പോലെ ഇരുന്നു കൊണ്ട് അവർ കടലിൽ യാത്ര ചെയ്യുന്നത്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാളികളായി യാത്ര ചെയ്യുന്നത്, അത് എനിക്ക് കാണിക്കപ്പെട്ടു എന്നും അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറയുകയുണ്ടായി. അപ്പോൾ അവർ വീണ്ടും പ്രവാചകനോട് പറഞ്ഞു, ഉദു അള്ളാഹ് അയ്യ ജാലനി മിൻഹും, പ്രവാചകരെ എന്നെയും അതിൽ ഉൾപ്പെടുത്താൻ താങ്കൾ പ്രാർത്ഥിക്കും.

0: അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അല്ല, അന്തി മിനൽ അവ്വലീൻ, നീ ആദ്യം പറഞ്ഞ ആ സംഘത്തിലുള്ള ആളാണ് നീ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയും ചെയ്തു. ഈ ഹദീസ് ഉദ്ധരിച്ച് കഴിഞ്ഞാൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അതുമായി ബന്ധപ്പെട്ടൊരു വിശദീകരണം കൂടി അവിടെ കൊടുക്കുന്നത് കാണാൻ കഴിയും. ഫറഖിബൽ ബഹ്റ ഫീ സമാനി മുആവിയത്ത് ഇബ്നു അബി സുഫിയാൻ, മുആവിയത്ത് ഇബ്നു അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ, അദ്ദേഹം സിറിയയിൽ ഷാമിൽ ഭരണം നടത്തുന്ന ആ കാലഘട്ടത്തിൽ, ഗവർണറായി ഭരണം നടത്തുന്ന ആ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ ഉമ്മു ഹറാം ബിന്ത് മിൽഹാൻ റളിയല്ലാഹു അൻഹ പിന്നീട് കപ്പൽ യാത്ര നടത്തുകയുണ്ടായി. ഫസുരിഅത് അൻ ദബ്ബതിഹ ഹീന ഖറജത് മിനൽ ബഹ്രി ഫഹലകത്ത്, പക്ഷെ അവർ കടൽ യാത്ര നടത്തി അവിടെ എത്തി കരയിലിറങ്ങി, പിന്നെ ആ കരയിലൂടെ യാത്ര ചെയ്ത ഒരു വാഹനപ്പുറത്ത് യാത്ര ചെയ്തപ്പോൾ, ഒരു മൃഗത്തിന് പുറത്ത് യാത്ര ചെയ്തപ്പോൾ അതിൽ നിന്ന് വീണ് അവരവിടെ മരണപ്പെടുകയാണ് ഉണ്ടായത്. ഇതാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച ഹദീസിൻ്റെ കൃത്യമായ അതിൻ്റെ വിശദീകരണം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ഈ വിമർശകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും ഇതിൻ്റെ വസ്തുത എന്താണ് എന്നുമാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹ മാത്രമുള്ള വീട്ടിലേക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റയ്ക്ക് കയറി ചെന്നതാണോ ഇത്? അല്ല. വിമർശകന്മാർ ഇതിനോട് ചേർത്ത് ഉദ്ധരിക്കാനുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ മറ്റൊരു ഹദീസിൽ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ എന്ന സ്വഹാബി വനിത, അവരുടെ വീട്ടിലും പ്രവാചകൻ ഇങ്ങനെ ചെല്ലാറുണ്ടായിരുന്നു എന്ന്. അപ്പോൾ പ്രവാചകൻ ഇങ്ങനെ സ്ത്രീകളുടെ വീട്ടിലേക്കൊക്കെ കയറി ചെല്ലുന്ന ഒരു വിഷയതൽപരനാണ്, ഒരു സ്ത്രീലംബരനാണ് എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള മോശപ്പെട്ട മനസ്സുള്ള ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ വസ്തുത? ഉമ്മു ഹറാം, ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹുമ, ഇവർ രണ്ടുപേരും സഹോദരിമാരാണ്. ഇവരൊരു ഒരു വീട്ടിൽ തന്നെ താമസിക്കുന്ന സഹോദരിമാരാണ് ഇവർ. ഈ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ മകനാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അദ്ദേഹമാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അതാ ചുരുക്കത്തിൽ ഉമ്മു ഹറാം, ഉമ്മു സുലൈം, അതുപോലെ തന്നെ തൻ്റെ സന്തത സഹചാരിയും പ്രവാചകൻ്റെ ഖാദിം, പ്രവാചകൻ്റെ ഭൃത്യൻ, പരിചാരകൻ എന്നൊക്കെ ചരിത്രത്തിൽ അറിയപ്പെട്ടയാളുമായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹും ഉള്ള വീട്ടിലേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയറി ചെല്ലുന്നത്. കാരണം ഇവരൊക്കെ ഒരു വീട്ടിലാണ്. അത് നമുക്ക് മറ്റു ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും ഈ വീട് സന്ദർശിക്കുകയും അവിടെ നിസ്കരിക്കുകയും അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന നമുക്ക് കാണാൻ കഴിയും. ഇമാം ബുഖാരി തന്നെ ഉദ്ധരിച്ച അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തന്നെ നിവേദനം ചെയ്യുന്ന മറ്റൊരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ 727 നമ്പറായി ഉദ്ധരിച്ച ഹദീസാണ്. സല്ലൈതു അന വ യതീമുൻ ഫീ ബൈതിന ഖൽഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ ഉമ്മി ഉമ്മി സുലൈം ഖൽഫന, ഞാനും എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു യത്തീം, ഒരു അനാഥയും കൂടി പ്രവാചകൻ സ്വല്ലല്ലാഹു പിന്നിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിൽ വെച്ച് നിസ്കരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഉമ്മ ഉമ്മു സുലൈം ഞങ്ങളുടെ പുറകിൽ ഉണ്ടായിരുന്നു. അതുപോലെ വേറൊരു ഹദീസ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിക്കുന്ന ഇമാം മുഹമ്മദ് ഉദ്ധരിച്ച ഹദീസ്, അതിൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വെച്ച് നമ്മൾ നിസ്കരിച്ചു. ഉമ്മു സുലൈമും ഉമ്മു ഹറാമും ഞങ്ങളുടെ പിറകിൽ നിന്നായിരുന്നു നിസ്കരിച്ചത്. സ്ത്രീകളായ അവർ ഞങ്ങളുടെ പിറകിൽ നിന്നായിരുന്നു നിസ്കാരം നിർവഹിച്ചത് എന്ന് അദ്ദേഹം ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഉമ്മു സുലൈമും ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹുമ ഇവരൊക്കെ ഒരു വീട്ടിലായിരുന്നു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം ആ വീട്ടുകാരനായിരുന്നു. വാചകൻ സദസ്സുമോട് എപ്പോഴും കൂടെ ഉണ്ടാവുന്ന ആളാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയ്ക്കിടെ വീട് സന്ദർശിക്കാറുണ്ടായിരുന്നു എന്നും ഈ ഹദീസിൽ നിന്നൊക്കെ, ഈ പല ഹദീസുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ അപ്പോഴൊന്നും ഈ പറഞ്ഞ ഉമ്മു ഹറാമോ അല്ലെങ്കിൽ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹുമ ഇവരിൽ ആരെങ്കിലും അവിടെ തനിച്ചായിരുന്നു എന്ന കാര്യം വിമർശകർക്ക് എവിടെ നിന്നാണ് കിട്ടിയത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. എവിടെ നിന്നാണ് അവർക്കത് കിട്ടിയത്? എന്തായാലും ഈ ഹദീസ് സംഭവങ്ങളൊക്കെ ഉദ്ധരിക്കുന്ന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അവിടെയുണ്ട്. പ്രവാചകൻ്റെ സന്തത സഹചര്യമാണ് അദ്ദേഹം. ആ വീട്ടിൽ മറ്റൊരു അനാഥയായ കുട്ടി കൂടി വളരുന്നുണ്ട് എന്ന് നമ്മൾ മറ്റൊരു ഹദീസിൽ നിന്ന്, ആ ബുഖാരി തന്നെ ഉദ്ധരിച്ച ഹദീസിൽ മനസ്സിലായി. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുണ്ട്, അല്ലെങ്കിൽ ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹയുണ്ട്, ഇവരൊക്കെ ഈ വീട്ടിലുള്ള ഇവരിൽ ആരെങ്കിലും ഒരാൾ എന്തായാലും ആ വീട്ടിലുണ്ടാകും. ഏറ്റവും ചുരുങ്ങിയത് ഈ ഹദീസ് ഉദ്ധരിക്കുന്ന ഈ സംഭവങ്ങളൊക്കെ ഉദ്ധരിക്കുന്ന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എന്തായാലും അവിടെ ഉണ്ടായ സന്ദർഭത്തിലല്ലേ ഈ സംഗതികൾ നടക്കാൻ സാധ്യതയുള്ളൂ. അദ്ദേഹമാണല്ലോ ഈ സംഭവമൊക്കെ ഉദ്ധരിക്കുന്നത്. ഇനി ഒറ്റക്ക് തന്നെ ആയിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹയെയോ അല്ലെങ്കിൽ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയെ സന്ദർശിച്ചത് എന്ന് കരുതുക. എന്താണ് അതിന് കുഴപ്പമുള്ളത്? ഈ വിമർശകരുടെ ഈ ആരോപണങ്ങൾ കേട്ടതൊന്നും ഈ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ, ഉമ്മു ഹറാം ഇവരൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മോശമായ തരത്തിൽ സമീപിച്ചതായിരുന്നു, ഇവരൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്യ സ്ത്രീകളായിരുന്നു എന്നതാണ് വിമർശകരുടെ ആരോപണം കേട്ടാൽ നമുക്ക് തോന്നുന്നത്. അല്ല, ഇവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർശിച്ച ഇവർ വൃദ്ധകളായിരുന്നു എന്നാണ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. അതുമാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ ബന്ധം കൂടി, പ്രവാചകന് അവരുമായി കുടുംബ ബന്ധം കൂടി ഉണ്ടായിരുന്നു. അവർ പ്രവാചകന് വിവാഹം നിഷിദ്ധമായ മഹറമുകളിൽപ്പെട്ടയാളായിരുന്നു ഇവർ. ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും, സമയത്തു ബാദൽ ഹുഫാദ് യഖൂൽ, ഹദീസിൽ അഗാധ പാണ്ഡിത്യമുള്ള ഹാഫിദുകളായ പണ്ഡിതന്മാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ അധ്യാപകർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ്? കാനത്ത് ഉമ്മു സുലൈം ഉഖ്തു ആമിന ബിൻതു വഹബ് മിൻ റളാ, പ്രവാചകൻ്റെ ഉമ്മയായ ആമിന ബിൻതു വഹബിൻ്റെ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ മുലകുടി ബന്ധത്തിലെ ഉഖ്തു മിൻ റളാ സഹോദരിയായിരുന്നു ഉമ്മു സുലൈം എന്ന് ഹദീസ് ആഴത്തിൽ പഠിച്ച പണ്ഡിതന്മാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അഥവാ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മാത്രമല്ല, ഹാഫിദുകളായ ഉന്നത പണ്ഡിതന്മാരിൽ നിന്നാണ് താനിത് കേട്ടു മനസ്സിലാക്കിയത് എന്നുകൂടിയാണ് അദ്ദേഹം പറയുന്നത്. ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒറ്റപ്പെട്ട അദ്ദേഹത്തിൻ്റെ മാത്രം അഭിപ്രായമല്ല എന്ന് ചുരുക്കം. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹ്റമുകളിൽ, വിവാഹബന്ധം നിഷിദ്ധമായ ആളുകളിൽ പെട്ടവരായിരുന്നു ഈ രണ്ട് സ്വഹാബി വനിതകളും എന്നത് തർക്കമറ്റ കാര്യം തന്നെയാണ്. അത് മുലകുടി ബന്ധത്തിലൂടെ ആയാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലുള്ള ബന്ധത്തിലൂടെ ആയിരുന്നാലും, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അത് പണ്ഡിത ലോകത്ത് തർക്കമില്ലാത്ത കാര്യമാണെന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഇത്തഫഖൽ ഉലമാ വ അന്ന ഉമ്മ ഹറാം കാനത്ത് മഹ്റമൻ ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹ്റമായിരുന്നു, വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ട ആളുകളിൽപ്പെട്ട ആളായിരുന്നു ഉമ്മു ഹറാം എന്നതിൽ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ഏകോപിച്ചിരിക്കുന്നു, അവർ ഐകകണ്ഠ്യേന അഭിപ്രായം പാസാക്കിയിരിക്കുന്നു എന്നാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയത്തിൽ വിശദീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ രൂപത്തിലാണ് അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നത്. പ്രവാചകൻ്റെ തന്നെ ഉമ്മയുടെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരിയായിരുന്നു, അതല്ല പ്രവാചകൻ്റെ ഉപ്പയുടെ മുലകുടി ബന്ധത്തിലുള്ള ഉപ്പയുടെ ഉമ്മയുടെ സഹോദരിയായിരുന്നു, അല്ലെങ്കിൽ പിതാമഹൻ്റെ ഉപ്പ ഉമ്മയുടെ സഹോദരിയായിരുന്നു എന്ന വിഷയത്തിൽ ആയിരുന്നു ഇസ്ലാമിക ലോകത്ത് പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുണ്ടായിരുന്നത് എന്ന് വിശദീകരിക്കുന്നു. ഏതായിരുന്നാലും പ്രവാചകൻ്റെ വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ട പ്രവാചകൻ്റെ മഹറമുകളിൽപ്പെട്ട ആളായിരുന്നു അവർ എന്നതിൽ പണ്ഡിതന്മാരുടെ ലോകത്ത് ഒരു തർക്കവുമില്ല എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി മറ്റു പല സ്ഥലത്തും ഇതുമായി ബന്ധപ്പെട്ട് ഈ കാര്യം ആവർത്തിച്ച് ബോധ്യപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, പ്രവാചകൻ്റെ ഉമ്മയുടെ മുലകുടി ബന്ധത്തിലുള്ള ഒരു സഹോദരിയാണ് ഈ പറഞ്ഞ ഉമ്മു ഹറാം അല്ലെങ്കിൽ ഉമ്മു സുലൈം എന്ന് നമ്മളൊന്ന് വെറുതെ ഒന്ന് സങ്കല്പിച്ച് നോക്കുക എങ്കിൽ തന്നെ എത്രമാത്രം പ്രായമുള്ള ഒരു സ്ത്രീയായിരിക്കും അവർ. അപ്പോൾ ഈ വിമർശകരുടെ മനസ്സിൻ്റെ അവരുടെ മനസ്സ് എത്രത്തോളം മലിനമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ 53 വയസ്സാണ് പ്രായം. 53 വയസ്സാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയായ ആമിന പ്രവാചകനെ പ്രസവിച്ചത് ഒരു 18 വയസ്സിലാണെന്ന് നമ്മൾ സങ്കല്പിക്കാം. അങ്ങനെ സങ്കല്പിച്ചാൽ തന്നെയും ഇപ്പോൾ ഈ പറഞ്ഞ ഈ സംഭവമൊക്കെ നടക്കുന്ന മദീന കാലഘട്ടത്തിൽ ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹയ്ക്ക് 70 വയസ്സ് പ്രായമുണ്ടാകണം. അപ്പോൾ 70 വയസ്സ് പ്രായമുള്ള തൻ്റെ ഉമ്മയുടെ സ്ഥാനത്ത് കാണേണ്ട ഉമ്മയുടെ മുലകുടി ബന്ധത്തിലെ സഹോദരി കൂടിയായ, അതുപോലെ തന്നെ തന്നിൽ വിശ്വസിച്ചൊരു സഹാബി വനിത കൂടിയായ അവരുടെ വീട്ടിലേക്ക്, തൻ്റെ പരിചാരകൻ്റെ കൂടിയ വീട്ടിലേക്ക് യാതൊരു തലക്കരവുമില്ലാതെ, ഒരു പ്രവാചകനാണെന്ന് യാതൊരു ഒരു അഹങ്കാരബോധവും ഒരു അഹംഭാവവും ഒന്നുമില്ലാതെ വളരെ ലളിതമായി കയറി ചെല്ലുന്ന പ്രവാചകൻ്റെ ഉത്തമ സ്വഭാവമാണ് നമ്മളോട് കാണുന്നത്. അല്ലാതെ വിമർശകർ ഉന്നയിക്കുന്നത് പോലെ മറ്റു പല ലക്ഷ്യങ്ങൾക്കും വേണ്ടി ആയിരുന്നില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കയറി ചെന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. അതുമാത്രമല്ല, ഈ ഹദീസ് പ്രവാചകൻ്റെ പ്രവാചകത്വത്തിനുള്ളൊരു വലിയ തെളിവ് കൂടിയാണ്. കാരണം ഈ ഹദീസിൽ ഉദ്ധരിക്കുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. വരാൻ പോകുന്ന ഒരു കാലത്തെക്കുറിച്ച്, ഭാവി കാലത്ത് അന്ന് നാവികസേനയോ അന്ന് ശരിയായി തന്നെ ഇസ്ലാമിക സൈന്യം തന്നെ പൂർണ്ണമായി നല്ല രൂപത്തിൽ കെട്ടുറപ്പോടുകൂടി ഉണ്ടായിരുന്നില്ല. അന്ന് പിൽക്കാലത്ത് നാവികസേനയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കാതിരുന്ന ആ കാലത്ത് നാവികസേന ഉണ്ടാകുമെന്നും ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ അധികം വൈകാതെ തന്നെ, അഥവാ ഈ സ്വഹാബിമാരൊക്കെ ജീവിച്ചിരിക്കുന്ന അവരൊക്കെ മരണപ്പെടുന്നതിന് മുൻപ് തന്നെ അവർ തന്നെ കപ്പൽ യാത്ര നടത്തുമെന്നും യുദ്ധത്തിനുള്ള പോരാളികളെ അവർ യാത്ര ചെയ്യുമെന്നും ഒക്കെ റസൂലുള്ളാഹി പ്രവചിക്കുകയാണ്. അതിൽ ഇവർ ഉൾപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അത് പിന്നീട് അതുപോലെ തന്നെ ഉണ്ടായി എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ, അദ്ദേഹം പ്രവാചകനാണ് എന്നത് തന്നെയുള്ള വലിയൊരു തെളിവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇകഴ്ത്താൻ വേണ്ടി ഏത് മാർഗവും വിമർശകർ സ്വീകരിക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം കൂടി ഈ ഒരു വിമർശനം ഉന്നയിക്കു നിർത്തി കാണാൻ കഴിയും. പ്രവാചകൻ ഇവിടെ മടിയിൽ കിടന്നുറങ്ങി എന്നതാണ് ഒരു വാചകം. അതിവർ നമ്മളിപ്പോൾ വായിച്ച് മനസ്സിലാക്കി ഹദീസിൽ എവിടെയും അങ്ങനെ ഒരു സംഗതി കാണുന്നില്ല. പ്രവാചകൻ അവരുടെ മടിയിൽ കിടന്നുറങ്ങിയതായി കാണുന്നില്ല. അങ്ങനൊരു വാചകം ഇവർ എവിടെ നിന്ന് ഇവർക്ക് ലഭിച്ചു എന്നും എവിടെ നിന്നാണ് ഇവർക്ക് കിട്ടിയത് എന്നും ഒരു ഏതെങ്കിലും ഒരു റിപ്പോർട്ടിൽ അങ്ങനെ ഉണ്ടോ എന്നും ആർക്കും അറിയില്ല. അതൊക്കെ ഇവരുടെ ഒരു പ്രവാചക വിമർശനത്തിന് കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി ഇവർ ആഡ് ചെയ്യുന്ന ചില മസാലകളാണ് എന്ന് ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കുക. ഇനി മറ്റൊരു കാര്യം കൂടി, പ്രവാചകൻ്റെ തലയിൽ പേൻ നോക്കി എന്ന കാര്യം ചില ഒറ്റപ്പെട്ട ആളുകളെങ്കിലും അത് പ്രവാചകൻ വൃത്തിയില്ലാത്ത ആളായിരുന്നു എന്നൊക്കെ സ്ഥാപിക്കാൻ വേണ്ടി അവരുടെ ആരോപണത്തിന് തെളിവായി ഉദ്ധരിക്കാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് ശുചിത്വവും വൃത്തിയും എത്രമാത്രം ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ പ്രാധാന്യമുള്ളതാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അത്തരത്തിലുള്ള ഹദീസുകൾ ലോകത്തൊരു മതങ്ങളിലോ പ്രത്യശാസ്ത്രങ്ങളോ ഇല്ലാത്തത്ര രൂപത്തിൽ പല്ല് തേക്കുന്നതിനെക്കുറിച്ച്, കുളിക്കുന്നതിനെക്കുറിച്ച്, മലമൂത്ര വിസർജനം കഴിഞ്ഞാൽ അത് ശുചിയാക്കുന്നതിനെക്കുറിച്ച്, അതുപോലെ തന്നെ ഇസ്ലാമിയിലെ ഇബാദത്തുകൾ, നിസ്കാരം അടക്കമുള്ള ഇബാദത്തുകൾ ശുദ്ധിയോടുകൂടി നിർവഹിക്കുന്നതിനെക്കുറിച്ചൊക്കെയുള്ള അധ്യാപനങ്ങൾ പഠിച്ച ഒരാവർത്തിയെങ്കിലും അതൊന്നും മറിച്ചു നോക്കിയ ആർക്കും അങ്ങനെ ഒരു ആരോപണം നമുക്ക് പറയാൻ തന്നെ കഴിയില്ല. ഇനി ഈ ഹദീസിൽ വന്നൊരു പരാമർശം നമ്മളൊന്ന് ആലോചിച്ച് വെക്കുക. നമ്മൾ ഇന്നത്തെ കാലത്ത് പോലും നമ്മൾ ഈ വയസ്സായ വൃദ്ധകളായ സ്ത്രീകളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ നമ്മോട് കാണിക്കുന്ന ഒരു സ്വാഭാവികമായൊരു സ്നേഹപ്രകടനപ്പെട്ടതാണ്. ഒരു കിടക്കുമ്പോൾ തൻ്റെ മകൻ്റെ സ്ഥാനത്ത് താൻ കാണുന്ന ഒരാൾ കിടക്കുമ്പോൾ അയാളെ തലയിൽ ഒന്ന് പേൻ നോക്കുക എന്നത്, പേൻ കിട്ടിയെന്നും പ്രവാചകൻ്റെ തലനിറച്ചും പേനായിരുന്നു എന്നും ഒന്നും ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ. ആ ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹ പ്രവാചകൻ്റെ തലയിൽ പേൻ നോക്കിയെന്നാണ്. ഫജാല തഫ്ലി റസഹു, പേൻ നോക്കി. അതൊരു ഒരു വൃദ്ധയുടെ ഒരു ഉമ്മയുടെ സ്ഥാനത്തുള്ള നമ്മളൊക്കെ നമ്മുടെ മുതിർന്ന നമ്മുടെ ഉമ്മയുടെ സ്ഥാനത്തുള്ള ഉമ്മയുടെ അടുത്തേക്കോ അല്ലെങ്കിൽ ഉപ്പയുടെ ഉമ്മയുടെ അടുത്തേക്കോ ഒക്കെ പോകുമ്പോൾ അവരൊക്കെ സ്നേഹപ്രകടനം എന്ന നിലക്ക് നമ്മളെ മടിയിൽ കിടത്തി എന്ന് തന്നെ വെക്കുക. അതുപോലെ തന്നെ മടിയിൽ തല വെക്കുമ്പോൾ പേൻ നോക്കുക, അല്ലെങ്കിൽ തറയിൽ നമ്മൾ കിടക്കുമ്പോൾ തന്നെ നമ്മുടെ തല പേൻ നോക്കുക എന്ന് പറയുന്നത് ഒരു സ്വാഭാവികമായൊരു സ്നേഹപ്രകടനമാണ്. ഒരു മനുഷ്യൻ്റേതായ, ഒരു ഉമ്മയുടേതായ, ഒരു മുതിർന്ന സ്ത്രീയുടേതായ സ്നേഹപ്രകടനമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അതിനൊക്കെ ഇങ്ങനെ പലതരത്തിലുമുള്ള തങ്ങളുടെ വാദങ്ങൾക്കുള്ള തെളിവായി ഉദ്ധരിക്കുക എന്ന് പറയുന്നത് തികച്ചും ബാലിശമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സ്വന്തം മകനെ പോലെ കാണുന്ന പ്രവാചകൻ സ്വസ്മ വീട്ടിൽ വരുന്നു, അള്ളാഹുവിൻ്റെ പ്രവാചകനായിട്ടും വലിയ മനുഷ്യനായിട്ടും തൻ്റെ ഉമ്മയുടെ സ്ഥാനത്തുള്ള അല്ലെങ്കിൽ തൻ്റെ ഉമ്മയുടെ ബന്ധമുള്ള മുലകുടി ബന്ധത്തിലെ സഹോദരിയായ അതുപോലെ തന്നെ തൻ്റെ ഭൃത്യൻ്റെ വീട് കൂടി ആ വീട്ടിലേക്ക്, ഉമ്മു ഹറാം ഉമ്മു സുലൈം എന്നിവരടങ്ങുന്ന വീട്ടിലേക്ക് റസൂലുള്ളാഹി സ്വലം പോകുന്നത് തന്നെ പ്രവാചകൻ എത്രമാത്രം ഉത്കൃഷ്ട സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു എന്നും ബന്ധങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യം കൽപ്പിച്ചിരുന്നു എന്നും തൻ്റെ ഒരു ഭൃത്യൻ്റെ വീട്ടിലേക്ക്, ഒരു സാധാ വീട്ടിലേക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകനായ താൻ പോകേണ്ട യാതൊരു ആവശ്യവും ഇല്ലാതിരുന്നിട്ടും എന്നാലും അള്ളാഹുവിൻ്റെ ഉത്തമ സ്വഭാവത്തിനുടമയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതൊക്കെ പരിഗണിച്ചിരുന്നു എന്നും അവരുടെ വീട്ടിൽ വളരെ ലളിതമായി പോവുകയും അവർ നൽകുന്ന ഭക്ഷണം കഴിക്കുകയും അതുപോലെ അവിടെ കിടന്നുറങ്ങുകയും അവർ വീട്ടിൽ നിസ്കരിക്കുകയും സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ നിർവഹിക്കുകയും ചെയ്യുമായിരുന്നു എന്നത് പ്രവാചകൻ്റെ ഉന്നതമായ സ്വഭാവ വൈശിഷ്ട്യത്തെയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. വിമർശകർ എന്തിലും പുഴുക്കുത്തുകൾ മാത്രം തിരയുന്ന, അമേധ്യത്തിൽ അതിനു ചുറ്റും പറക്കുന്ന ഈച്ചയെപ്പോലെ, എന്തിലും അഴുക്കുമാത്രം, മാലിന്യം മാത്രം തിരഞ്ഞ് ജീവിക്കുന്ന ആളുകൾ, അവർക്ക് അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും എപ്പോഴും മാലിന്യങ്ങൾ മാത്രം തിരയാനും ഇങ്ങനെയുള്ള ചില ഇല്ലാക്കഥകൾ ഉണ്ടാക്കിയെടുക്കാനും തങ്ങളുടെ തന്നെ വ്യാഖ്യാനങ്ങളുടെ മസാലകൾ ചേർത്ത് ഈ തങ്ങളുടെ വാദങ്ങൾക്ക് കൊഴുപ്പ് കൂട്ടാനുമാണ് അവർ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക, അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിക്കുക, ഇത്തരം വിമർശനങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത വിമർശനങ്ങളെ കൃത്യമായി മനസ്സിലാക്കുകയും അതിനെ അഡ്രസ്സ് ചെയ്യുകയും അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ ശരിയായി ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നതിലൂടെ, ഇസ്ലാം ശരിയായി മനസ്സിലാക്കുന്നതിലൂടെ, അത് നമ്മുടെ ജീവിതത്തിൽ പുലർത്തുന്നതിലൂടെ, പ്രവാചക അധ്യാപനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വാംശീകരിക്കുന്നതിലൂടെ നമുക്ക് ഇത്തരം വാദങ്ങൾക്കും ആരോപണങ്ങൾക്കും കൂടി മറുപടി കൊടുക്കാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സത്യം മനസ്സിലാക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു.
1: മാഷാല്ലാ, ഇൻസൈറ്റിൽ നമ്മൾ ഇതുവരെ കേട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ശത്രുക്കൾ പടച്ചുവിടുന്ന ആരോപണങ്ങൾക്കുള്ള കൃത്യമായ ഒന്നിൻ്റെ മറുപടിയാണ്. അന്യസ്ത്രീയായ ഉമ്മു ഹറാമിൻ്റെ മടിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല വെച്ചുറങ്ങിയെന്നോ എന്ന ചോദ്യത്തിൻ്റെ, അല്ലെങ്കിൽ ആ ഒരു സംശയത്തിൻ്റെ മറുപടിയാണ് അജ്മൽ ഫൗസാൻ അൽ ഹിക്കമി നമുക്ക് നൽകിയിട്ടുള്ളത്. ഇൻഷാല്ലാ ഇനി ഒരു ഗാനത്തിലേക്ക്,
2: സ്വരത്തിലേക്കാണ് കടക്കുന്നത്. ശ്രോതാക്കൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് സ്വരം എന്നുള്ളത്. അർത്ഥവർത്തായിട്ടുള്ള അതിൻ്റെ വരികളിലൂടെ സഞ്ചരിക്കാൻ സ്വരം വളരെ നല്ലൊരു പ്രോഗ്രാമായി.
1: മ്യൂസിക് ഇല്ലാതെ പാട്ട് കേൾക്കുക എന്നുള്ളതാണ് ഇസ്ലാമികമായിട്ടുള്ള ഗാനങ്ങൾ. വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഷയങ്ങൾ അതുണ്ട്, ഒരുപാട് ഗാനങ്ങൾ സ്വരത്തിൽ വന്നിട്ടുണ്ട്. തകർത്താടിയിടണം എന്നുള്ള ഗാനമാണ് ഇൻഷാല്ലാ ഇന്ന് രിഫമോൾ നമുക്ക് വേണ്ടി പാടുന്നത്.

0: മാഷാല്ലാ, തകർത്താളയിടണം എന്ന ഗാനമാണ്, റിഫമോൾ ആലപിച്ച ഗാനമാണ് നമ്മൾ ഇതുവരേക്ക് സ്വരത്തിലൂടെ കേട്ടിട്ടുള്ളത്. നമ്മൾ അടുത്ത പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. അടുത്തതായിട്ട് നമുക്ക് ആരോഗ്യ വിചാരമാണ് കേൾക്കാനുള്ളത്. കുട്ടികളിലെ മാനസിക പ്രശ്നങ്ങൾ ഭാഗം 4 അവതരിപ്പിക്കുന്നത് ഡോക്ടർ മുഹമ്മദ് അർഷദ്, കൂടെ പീസ് റേഡിയോ പ്രതിനിധി മൂസ പി പി. നമുക്ക് ആരോഗ്യ വിചാരത്തിലേക്ക് കടക്കാം.
1: അതെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വബിഹി അജ്മൈൻ. പീസ് റേഡിയോ ആരോഗ്യ വിചാരം എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. കുട്ടികളിലുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളുടെ ഭാഗം 4 ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ കൂടെ എത്തിയിട്ടുള്ളത് പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ മാനസിക വിഭാഗം സീനിയർ റെസിഡൻസ് ഡോക്ടർ മുഹമ്മദ് അർഷദ് ഈസിയാണ്. ഡോക്ടർ, ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാർ, നമ്മൾ കഴിഞ്ഞ 2-3 എപ്പിസോഡുകളിലായിട്ട് കുട്ടികളിലുണ്ടാകുന്ന മാനസികപരമായിട്ടും അതുപോലെ പെരുമാറ്റപരമായിട്ടൊക്കെ ഉള്ള പ്രയാസങ്ങൾ, ബുദ്ധിപരമായിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇനി എനിക്ക് തോന്നുന്നത് കുട്ടികളിൽ ഇന്ന് വളരെ അധികം നമ്മുടെ നാടുകളിൽ പോലും കണ്ടുവരുന്നുണ്ട് കുട്ടികളിലുണ്ടാകുന്ന ലൈംഗിക അതിക്രമങ്ങൾ. പലപ്പോഴും കുട്ടികൾ ഇത് രക്ഷിതാക്കളോടോ അല്ലെങ്കിൽ പിന്നെ അധ്യാപകരോടോ അല്ലെങ്കിൽ അവരുടെ ഇപ്പോൾ മുതിർന്ന കാക്കാമാരോ താത്താവരോടോ ഇവരോടൊന്നും ഇവരിത് ഷെയർ ചെയ്യില്ല. ഇവർക്ക് ഒരു പക്ഷേ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരത് മനസ്സിൽ വെച്ച് നടക്കാറാണ് പൊതുവെ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇത്തരം ഒരു അനുഭവം ഒരു കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് ഒരു രക്ഷിതാവിനോ അല്ലെങ്കിൽ ഒരു അധ്യാപികക്കോ അല്ലെങ്കിൽ അധ്യാപകർക്കോ മനസ്സിലാക്കാൻ എന്തെങ്കിലും ലക്ഷണങ്ങൾ പ്രത്യേകിച്ച് കാണാൻ കഴിയുമോ, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഒരു അവസ്ഥ കണ്ട് നമുക്ക് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണാൻ കഴിയുമോ എന്നുള്ളതാണ്.
2: കുട്ടികൾക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള ലൈംഗികാതിക്രമങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു തോത് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരു അളവിലാണ്. പണ്ടൊക്കെ നമുക്ക് ഐ മീൻ ചില ആൾക്കാർക്ക് ഇങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു, ഇത് പെൺകുട്ടികൾക്ക് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതല്ല യാഥാർത്ഥ്യം. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ്.
1: ജെൻഡർ
2: വ്യത്യാസമില്ലാതെ അവർ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് കണ്ടുവരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും അവരെ ഉപദ്രവിക്കുന്നത് പുറത്തുനിന്നുള്ള ആൾക്കാരല്ല, അതായത് ഒരുപക്ഷെ കുടുംബത്തിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ അയൽപ്പക്കത്തുള്ള ആൾക്കാർ, അവർ തന്നെ
1: അറിയുന്ന ആളുകളാണ് ഇവരെ മിസ്യൂസ് ചെയ്യുന്നത്.
2: അപ്പൊ അവരുടെ തന്നെ അവർ പഠിക്കുന്ന ആ സ്ഥലങ്ങളിലായിരിക്കാം അല്ലെങ്കിൽ ചുറ്റുപാടുള്ള ആൾക്കാരായിരിക്കാം. സ്വാർത്ഥത്തിൽ കുട്ടിയെ അറിയുന്ന ആൾക്കാരാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അത് കുട്ടികളെ പല രീതിയിൽ ബാധിക്കാറുണ്ട്. അപ്പോ ഇപ്പൊ ഇനി പ്രത്യേകിച്ച് ഈ ചെറിയ കുട്ടികളാവുമ്പോൾ അവർക്ക് ഇത് എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും ആദ്യം
1: മനസ്സിലാവുന്നില്ല.
2: അപ്പോൾ പലപ്പോഴും അത് അവർ തുറന്നു പറയില്ല, അതുകൊണ്ട് തന്നെ കാരണം അവർക്ക് അറിയില്ല എന്താണ് സംഭവിക്കുന്നത്. പക്ഷെ എന്നാൽ പോലും പല രീതിയിലുള്ള ചില ലക്ഷണങ്ങളും കാര്യങ്ങളും നമ്മൾ കാണാറുണ്ട്. പ്രത്യേകിച്ച് അത് തുടർച്ചയായിട്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ,
1: ഒരു കുട്ടിക്ക് തുടർച്ചയായിട്ട് ഇത്തരം ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഒരാൾ അവരെ മിസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ പ്രത്യക്ഷത്തിൽ ചില ലക്ഷണങ്ങൾ കാണിക്കുമെന്നാണ് സാർ.
2: ഒന്ന് എന്നുള്ളത് ചിലപ്പോൾ വൈകാരികമായിട്ടുള്ള ചില മാറ്റങ്ങളായിരിക്കാം. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ആൾ ഭയങ്കര ഗ്ലൂമി ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ചൊരു വികാരമൊന്നും ഇല്ലാതെ ഇരിക്കുന്ന പോലെ കാണാം, ഉൾവലിയുന്ന പോലെ, കൂടുതലായിട്ട് മറ്റുള്ളവരോട് ഇൻട്രാക്ട് ചെയ്യാത്ത പോലെ കാണാം, അല്ലെങ്കിൽ ഒരു വളരെ ദേഷ്യം കൂടുന്ന പോലെ, അകാരണമായിട്ട് വളരെ ദേഷ്യം പ്രകടിപ്പിക്കുന്ന പോലെയുള്ള ഒരു അവസ്ഥ കാണാറുണ്ട്. പിന്നെ കാണുന്ന വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉറക്കത്തിലും അതുപോലെ ഈ ഭക്ഷണ രീതിയിലും ചില മാറ്റങ്ങൾ കാണാറുണ്ട്. പ്രത്യേകിച്ച് ഉറക്കത്തിലൊക്കെ ചിലപ്പോൾ മുമ്പേ പറഞ്ഞ പോലെ ഞെട്ടി ഉണരുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അറിയാം, കുട്ടികൾ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ മൂത്രമൊന്നും ഒഴിക്കില്ല, ബെഡിലൊന്നും മൂത്രം ഒഴിക്കില്ല. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങുമ്പോൾ വീണ്ടും ബെഡിലൊക്കെ മൂത്രം ഒഴിച്ച് തുടങ്ങാനുള്ള സാഹചര്യം ഉണ്ടാവാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലൈംഗിക ചുവയുള്ള ചില ഒരു ബിഹേവിയേഴ്സ് അവരുടെ അടുത്ത് ചിലപ്പോൾ വരാറുണ്ട്. കാരണം അവർക്ക് അവരെന്താ ചെയ്യുന്ന അറിയില്ല. അപ്പോൾ അവരൊരു പക്ഷേ അവരുടെ തന്നെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സിനോട് അല്ലെങ്കിൽ മറ്റു ചെറിയ കുട്ടികളോട് കുറേ ഒരു ലൈംഗിക ചുവയുള്ള ചില പെരുമാറ്റങ്ങൾ കാണിക്കുമ്പോൾ അപ്പോഴും നമ്മൾ ഇത് കൃത്യമായിട്ട് സംശയിക്കേണ്ടിയിരിക്കുന്നു, ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ. പിന്നെ ഒരു പക്ഷേ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ സ്കൂളിലേക്ക് പോകാൻ മടിക്കുക, പഠനത്തിൽ താല്പര്യം കുറയുക, അപ്പം ആ രീതിയിൽ ഉണ്ടാകുന്ന പല പ്രകടമായിട്ടുള്ള മാറ്റങ്ങളുടെയും പിന്നിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു
1: പ്രശ്നമാകാം. പൊതുവേ അവർക്ക് ഒരു മറ്റുള്ളവരോടൊന്നും താല്പര്യം ഇല്ലാത്തൊരവസ്ഥയിലൊക്കെ കാണപ്പെടുന്നു,
2: അങ്ങനെയും പോകാറുണ്ട് കുട്ടികള്.
1: ഇനി ഇങ്ങനെ സംഭവിച്ച കുട്ടികളില് ശരിക്കും അവരെ എങ്ങനെയാണ് അത് ബാധിക്കുക, അവരുടെ ഭാവിയെ ഇത് എങ്ങനെ എന്തൊക്കെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ഇത്തരം കുട്ടികളുടെ ഇതിങ്ങനെ ഒരു ലൈംഗികാതിക്രമത്തിന്, അത് ആൺകുട്ടിയാലും പെൺകുട്ടിയാലും അനുഭവിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ വളർച്ചയെ അല്ലെങ്കിൽ അവരുടെ ഭാവി ജീവിതത്തെ എങ്ങനെയൊക്കെ ബാധിക്കും?
2: ഞാൻ ഈ ഒരു ബുദ്ധിമുട്ടിൻ്റെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകുമ്പോൾ അവരെ ശാരീരികമായിട്ട് എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നൊരു വിഷയത്തിലേക്ക് കടക്കുന്നില്ല. കാരണം അത് അതിൻ്റെ തന്നെ ഒരു കുറേ കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ട് അവരെ മാനസികമായിട്ട് അല്ലെങ്കിൽ വളർച്ചയുമായി ബന്ധപ്പെട്ട് ബുദ്ധിപരമായിട്ട് വൈകാരികമായിട്ടൊക്കെ എങ്ങനെയാണ് പ്രശ്നം ഉണ്ടാകുന്നത്
1: സമൂഹത്തിൽ ഇടപെടുന്നതിൽ വരെ അവർ പ്രയാസമാണ്.
2: സോ ഇതിനകത്ത് ഞാൻ മുമ്പേ ആദ്യം പറഞ്ഞ ചില ലക്ഷണങ്ങൾ അങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു തുടക്കം. പിന്നീട് നമ്മളത് അറിയുന്നില്ല, ഇത് വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു വ്യക്തിത്വ നിർമ്മാണം ഉണ്ടല്ലോ, ഓരോരുത്തർക്കും ഒരു വ്യക്തിത്വം ഉണ്ടാകുന്നുണ്ട്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതായത് അവർക്ക് അവരാരാണ് എന്നുള്ള ആ ഒരു ചിന്ത അത് പലപ്പോഴും ഡിസ്റ്റർബ്ഡ് ആവാറുണ്ട്. അപ്പോൾ അവർക്ക് പലപ്പോഴും അവരൊരു മോശപ്പെട്ട വ്യക്തിയാണ് എന്ന ഒരു ചിന്തയിലേക്ക് അവർ കടന്നു
1: ചെല്ലാറുണ്ട്.
2: പിന്നീടുണ്ടാകുന്നത് ഈ വികാര പിന്നീടുണ്ടാകുന്ന പ്രശ്നം തന്നെ ഇമോഷണലായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതായത് നമുക്ക് അറിയാം, നമുക്കൊരു സന്തോഷമുള്ള ഒരു ഘട്ടമാണെങ്കിൽ സന്തോഷം തന്നെയായിരിക്കും നമ്മുടെ ഒരു ഇമോഷൻ, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് സങ്കടമായിരിക്കും, ആങ്സൈറ്റി ചിലപ്പോൾ ഉണ്ടാകാം. അപ്പോൾ അത്തരത്തിലുള്ള മാറ്റങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. പക്ഷേ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് വികാരങ്ങൾ മാറി പെട്ടെന്ന് പെട്ടെന്ന് മാറും. അതും വളരെ ശക്തമായിട്ടുള്ള രീതിയിലായിരിക്കും. ദേഷ്യം വന്നു കഴിഞ്ഞാൽ വളരെ ശക്തമായിട്ട് ദേഷ്യപ്പെടുക, സങ്കടം വന്നു കഴിഞ്ഞാൽ വളരെ താഴെ അവസ്ഥയിലേക്ക് പോവുക, തീരെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവർ പോകാറുണ്ട്. അതുപോലെ തന്നെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവരത് പ്രകടിപ്പിക്കുന്ന രീതി വ്യത്യസ്തമായിരിക്കും. അതായത് പെട്ടെന്ന് കോപിക്കുക, ചീത്ത അറിയുക, അടിക്കുക, അല്ലെങ്കിൽ സാധനങ്ങൾ എടുത്ത് ഉടക്കുക, അല്ലെങ്കിൽ സ്വന്തം കൈ കട്ട് ചെയ്യുക. അപ്പൊ ആ രീതിയിലേക്ക് അവർക്ക് കോപത്തെ പലപ്പോഴും നിയന്ത്രിക്കാൻ പറ്റാറില്ല. ഇത്തരത്തിലുള്ള ആൾക്കാർ
1: അക്രമാസക്തമാവുന്നതിലേക്കും
2: പലപ്പോഴും ചിലപ്പോൾ അങ്ങനെയും കാണാറുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് അവരുടെ വൈകാരികമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. പിന്നീടുണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറയും. അതായത് മറ്റുള്ളവരുമായിട്ട് അവരൊരു ബന്ധം സ്ഥാപിക്കുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ അവർ, അതായത് അവർ അത്തരത്തിലുള്ള ഒരു ബന്ധത്തിലേക്ക് പോകുമ്പോൾ ചില സമയങ്ങൾ അവർ അതിനെ ഐഡിയലൈസ് ചെയ്യും. ഇതാണ് ബെസ്റ്റ്, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. പെട്ടെന്ന് പെട്ടെന്ന് ഒരു ഒരാളെ കാണുമ്പോൾ തന്നെ ഓക്കെ ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, ഇതാണ് എൻ്റെ ബെസ്റ്റ് പാർട്ണർ, അത്തരത്തിലുള്ളൊരു ചിന്താരീതിയായിരിക്കും. എന്നാൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം കഴിഞ്ഞാൽ അത് പെട്ടെന്ന്
1: അത്
2: ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ അവർ ഏതൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോഴും അവർക്ക് ഇയാളെ നഷ്ടപ്പെടുമോ, ഈ ഒരു ഫ്രണ്ടിനേക്ക് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ആവലാതിയിലായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഇത്തരത്തിലുള്ള ആൾക്കാരിൽ കാണാറുണ്ട്. പിന്നീട് കണ്ടുവരുന്ന പ്രശ്നങ്ങൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ ഉറക്കത്തിലൊക്കെ ഇടയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടി ഉണരുന്ന ഒരു അവസ്ഥയുണ്ട്. അതുപോലെ തന്നെ ഈ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ചുള്ള തുടർച്ചയായിട്ടുള്ള മെമ്മറീസ് വരിക, അതൊരു ഫ്ലാഷ് ബാക്ക് പോലെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുക, അതവരുടെ നിത്യജീവിതത്തെ ബാധിക്കുക. അപ്പോൾ അതിന് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്കും പല കുട്ടികളും ചെന്നെത്താറുണ്ട്.
1: ഇത് ഏത് പ്രായക്കാരിലുണ്ടെങ്കിലും ഇതൊക്കെ തന്നെയാണ് അതിന്റെ പ്രയാസങ്ങൾ വരിക അല്ലേ?
2: അത് ഓരോ പ്രായത്തിലും വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സിംറ്റംസും പ്രശ്നങ്ങളും ഉണ്ട്. സോ പതിയെ പതിയെ അത് കൃത്യമായിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു തീവ്രത പലപ്പോഴും
1: കൂടി വരാറുണ്ട്, കൂടുതൽ ബുദ്ധിമുട്ടുകൾ പിന്നീട് ജീവിതത്തിൽ
2: ബാധിക്കാറുണ്ട്. പ്രത്യേകിച്ച് അവരുടെ ഒരു ഞാൻ മുമ്പ്

0: ഇതൊരു പ്രചോദനമാവുക, ഇങ്ങനെ ചെയ്താലും
1: അങ്ങനെ
0: പിടിക്കപ്പെടുന്നില്ല
1: സംഭവിക്കാറുണ്ട്.
0: എന്നുള്ള, അപ്പൊ അത് പിന്നീട് വരുന്ന കുട്ടികൾ കൂടി ഒരു പ്രയാസമില്ലാത്ത രീതിയിൽ
1: അതെ
0: സമൂഹത്തിൽ അതിനെ ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ അത്തരം ആ ഒരു വ്യക്തിയിൽ നിന്നുള്ള ഒരു ശല്യം ഒരു ഒഴിവാക്കാനെങ്കിലും നമുക്ക് ഉപകാരപ്പെടുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇപ്പൊ സാർ നമ്മളൊരു നാല് ഭാഗങ്ങളിലായിട്ട്, കഴിഞ്ഞ മൂന്ന് ഭാഗങ്ങളിലൊക്കെ ആയിട്ട് കുട്ടികളിൽ ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ ഏകദേശം എല്ലാ തലങ്ങളിലും നമ്മൾ ചർച്ച ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാത്ത അല്ലെങ്കിൽ അതിൽ പ്രതിപാദിക്കാത്ത എന്തെങ്കിലും മറ്റു ചെറിയ ചെറിയ എന്തെങ്കിലും വേറെ പ്രയാസങ്ങൾ കുട്ടികൾ അനുഭവിക്കുന്ന കാര്യങ്ങളുണ്ടോ എന്താണ്?
1: അതിനകത്ത് ഇനിയും പല പ്രശ്നങ്ങളുണ്ട് കുട്ടികൾ കാണുന്നത്, പക്ഷേ പലത് അത്ര കോമൺ അല്ല, അപ്പം അതുകൊണ്ട് പിന്നെ അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. എന്നാലും നമ്മൾ മുതിർന്നവരിൽ കാണുന്ന ചില അസുഖങ്ങളുണ്ട്, ചില തീവ്രമായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി തീവ്രത കുറഞ്ഞ മാനസികാരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ പലപ്പോഴും അതിന്റെ ഒരു തുടക്കം ചെറുപ്രായത്തിലായിരിക്കും. 18 വയസ്സിന് ശേഷം അത്തരത്തിലുള്ള ഒരു ഘട്ടത്തിൽ കാണുന്ന അസുഖങ്ങളുണ്ട്. പക്ഷെ എന്നാലും പലപ്പോഴും അതിന്റെ ഒരു തുടക്കം ചെറുപ്രായത്തിലായിരിക്കാം. ചിലപ്പോ ഒരു 12 വയസ്സ് കാരണം എന്നേക്കാൾ കൂടുതൽ ചിലപ്പോൾ അതിന്റെ ഒരു ഓൺസെറ്റ് എന്നുള്ളത് അതിന്റെ ഒരു തുടക്കം ചിലപ്പോൾ മുമ്പേ ഉണ്ടാകാറുണ്ട്. അപ്പൊ ആ അർത്ഥത്തിലും കുട്ടികളുടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളായിട്ട് വരാറുണ്ട്. അപ്പോ അതിനെ കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ പറയുന്നില്ല. എന്നാൽ പോലും നമ്മൾ സാധാരണ ഈ വസ്വാസം എന്ന് പറയുന്ന അല്ലെങ്കിൽ OCD എന്ന് പറയുന്ന ഒരു പ്രശ്നം പലപ്പോഴും കുട്ടികൾ കാണാറുണ്ട്. പലപ്പോഴും ഉണ്ടാകുന്ന എന്താണെന്ന് വെച്ചാൽ കുട്ടികളാകുമ്പോൾ അവർക്ക് അത്ര വലിയൊരു പ്രശ്നമായിട്ട് തോന്നില്ല, ചെറിയ രീതിയിലായിരിക്കും. പക്ഷെ കുറച്ച് വളരുമ്പോഴാണ് പിന്നെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൂടുതലായിട്ട് വരും. അപ്പോൾ വൃത്തിയുമായി ബന്ധപ്പെട്ട് വീണ്ടും വീണ്ടും ചെക്ക് ചെയ്യുന്ന ഒരു പ്രശ്നം, അതുപോലെ തന്നെ അവർക്ക് മനസ്സിലേക്ക് വളരെ അവരിഷ്ടപ്പെടാത്ത കുറേ ചിന്തകൾ വീണ്ടും വീണ്ടും വരുന്ന ഒരു അവസ്ഥ. അപ്പോൾ അതിന് അവർ അത്തരത്തിലുള്ള ബുദ്ധിമുട്ട് വരുമ്പോൾ അവർ കൈ വൃത്തിയായിട്ടില്ല എന്നുള്ളൊരു ചിന്തയാണെങ്കിൽ വീണ്ടും വീണ്ടും പോയി ഹാൻഡ് വാഷ് ചെയ്യുക, അല്ലെങ്കിൽ അവർ എഴുതിയത് ശരിയായിട്ടില്ല എങ്കിൽ വീണ്ടും വീണ്ടും കട്ട് ചെയ്തത് എഴുതുക. അപ്പോൾ അത്തരത്തിലുള്ള കുറേ കമ്പൽഷൻസും കാണാറുണ്ട്. അപ്പോൾ അത് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. പിന്നീട് നമ്മൾ മുതിർന്നവരിലൊക്കെ കാണുന്ന തീവ്രമായിട്ടുള്ള ചില അസുഖങ്ങളുണ്ട്. ഇപ്പോൾ ഒന്നാമത് സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന അസുഖം, അതുപോലെ തന്നെ ബൈപോളർ ഡിസോർഡർ. അപ്പോൾ അത്തരത്തിലുള്ള അസുഖങ്ങളും പലപ്പോഴും ചെറുപ്രായത്തിൽ തുടങ്ങാറുണ്ട്. അപ്പോൾ സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന അസുഖത്തിൽ പ്രധാനമായിട്ടും ഇല്ലാത്തത് കേൾക്കുക, ഇല്ലാത്തത് കാണുക, അതുപോലെ തന്നെ തോന്നലുകളായിരിക്കും, സംശയങ്ങളായിരിക്കും. എല്ലാവരും എന്നെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, എന്നെ കൊല്ലാൻ വേണ്ടി ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ട്, എനിക്ക് ചുറ്റും ക്യാമറകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കുറേ ഒരു സംശയം എന്നുള്ള രീതിയിൽ മിഥ്യാനുഭവങ്ങൾ എന്നൊക്കെ പറയുന്ന പ്രശ്നങ്ങളാണ് അവരിൽ കാണാറുള്ളത്. ബൈപോളർ എന്ന് പറയുന്നത് ആ പേര് പറയുന്ന പോലെ തന്നെ രണ്ട് പോളുകളിലായിരിക്കും അവരുടെ ഒരു അവസ്ഥ. അപ്പോൾ അതൊരു വൈകാരികമായിട്ടുള്ള പ്രശ്നമാണ്. ചിലപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു ഡിപ്രഷൻ്റെ അവസ്ഥയായിരിക്കും, സങ്കടമായിരിക്കും, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഉഷാറ് കുറവായിരിക്കും. അതെ, അല്ലെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, ഉന്മാദാവസ്ഥ എന്ന് പറയും. സന്തോഷം വളരെ കൂടുതലായിരിക്കും, സംസാരം കൂടും, അതുപോലെ അവരുടെ പ്രവർത്തനങ്ങൾ വളരെ കൂടുതലായിരിക്കും, ഉഷാറ് കൂടുതലായിരിക്കും, വലിയ വലിയ കാര്യങ്ങൾ പറയും, ഒരുപക്ഷെ ഞാൻ തന്നെയാണ് ദൈവം, അങ്ങനെയൊക്കെ പറയുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ രണ്ട് ഇപ്പോൾ പറഞ്ഞ ഈ സ്കിസോഫ്രീനിയ ബൈപോളർ അത് പലപ്പോഴും ചെറുപ്രായത്തിലും നമ്മൾ കുട്ടികളിൽ കാണാറുണ്ട്. പക്ഷെ നമുക്കത് ചികിത്സിച്ച് എന്താണ് മുന്നോട്ട് പോകാൻ പറ്റാറുണ്ട്.
0: പക്ഷേ ഇത് കാര്യമായിട്ട് മുതിർന്നവരിലെ
1: പ്രധാനമായിട്ട് കാണുന്നു. പക്ഷേ പലപ്പോഴും ഇതിന്റെ തുടക്കം കുട്ടികളാവാറുണ്ട്, പ്രായത്തിലാവാറുണ്ട്,
0: ഉണ്ടാവാറുണ്ടല്ലോ. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ കുട്ടികളെ ലൈംഗികാതിക്രമത്തെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഈ ചെറിയ കുട്ടികളിൽ ഇപ്പോ ലഹരിയുമായി ബന്ധപ്പെട്ട് ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളുണ്ടായിരുന്നു, അവരിൽ ഇതുപോലെ എന്തെങ്കിലും പെട്ടെന്നുള്ള ഒരു മാനസിക പ്രശ്നങ്ങൾ എന്തെങ്കിലും അങ്ങനെ കാണാറുണ്ടോ? അല്ലെങ്കിൽ അതൊന്ന് നമുക്ക് ചുരുക്കി ഈ ഒരു എപ്പിസോഡ് കൊള്ളുന്ന രീതി നമുക്ക് പറയാം.
1: ശരി, മനസ്സിലായി. ഇപ്പോ കഞ്ചാവ് അതുപോലെ തന്നെ MDMA ഉപയോഗിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സ്കിസോഫ്രീനിയ അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ പലപ്പോഴും കാണാറുണ്ട്. ഇല്ലാത്തത് കേൾക്കുക, ഇല്ലാത്തത് കാണുക, അതുപോലെ തന്നെ പലപ്പോഴും ഒരുപക്ഷെ ഒരാൾക്കൊന്നും ഞാൻ തന്നെയാണ് ദൈവം, എനിക്ക് എന്തൊക്കെ ചില ശക്തികളുണ്ട്, അല്ലെങ്കിൽ ആരൊക്കെ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അത്തരത്തിലുള്ള മിഥ്യാനുഭവങ്ങൾ, അതുപോലെ തന്നെ സംശയങ്ങൾ, സൈക്കോസിസ് എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് പലപ്പോഴും എത്താറുണ്ട്. ചിലവർക്ക് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഉന്മാദാവസ്ഥയിലേക്ക് എത്താറുണ്ട്, ഈ പ്രത്യേകിച്ച് കഞ്ചാവ് MDMA പോലത്തെ വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ. ചില ആൾക്കാരിൽ ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഡിപ്രഷൻ എന്ന അവസ്ഥയിലേക്ക് എത്താറുണ്ട്. ഒന്നും ചെയ്യാൻ പിന്നെ ഒരു താല്പര്യം ഉണ്ടാവില്ല, ഒന്നിനോടും താല്പര്യം ഉണ്ടാവില്ല, അതുപോലെ സന്തോഷം ഉണ്ടാവില്ല, പ്രധാനമായിട്ട് സങ്കടമായിരിക്കും, അതുപോലെ തന്നെ ആത്മഹത്യയെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുക, അത്തരത്തിലുള്ള അവസ്ഥയിലേക്കും ചില ആൾക്കാർ എത്താറുണ്ട്.
0: ഓക്കെ, നമ്മളിപ്പോൾ കുട്ടികളിലെ മാനസിക പ്രശ്നത്തെ കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ 3-4 എപ്പിസോഡുകളായിട്ട് ചെയ്യാൻ പറ്റി. എന്തായാലും നമുക്ക് ഇതോടുകൂടി ഒരു പരമ്പര ഒരു സീരീസ് ഇവിടെ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. കുട്ടികളുണ്ടാവുന്ന മാനസിക പ്രശ്നങ്ങളെ കുറിച്ചായിരുന്നു ഈ ചർച്ചയിൽ നമ്മളൊപ്പം പങ്കെടുത്തത് പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ മാനസിക രോഗ വിഭാഗം സീനിയർ റെസിഡന്റ് ഡോക്ടർ മുഹമ്മദ് അർഷദ് ഈസി ആണ്. അദ്ദേഹത്തെ ഞാൻ നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
2: മാഷാല്ലാ, കുട്ടികളിലെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചാണ് അതിൻ്റെ 4-ാമത്തെ ഭാഗമാണ് നമ്മളിന്ന് ആരോഗ്യ വിചാരത്തിൽ കേട്ടത്. റേഡിയോ വൈബ്സ് മുന്നോട്ട് പോവുകയാണ്. പ്രാർത്ഥനാ പഠനം. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു തവണ ചൊല്ലേണ്ട ദിക്കർ. അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്.

0: പ്രാർത്ഥനാ പഠനം ആരാണ് നമുക്ക്?
1: സഫീർ അൽഹിക്കമിയാണ്.
0: സഫീർ അൽഹിക്കമിയാണ് ഈ പ്രാർത്ഥനാ പഠനത്തിൽ നമുക്ക് നേതൃത്വം നൽകുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം ശ്രോതാക്കളെ, ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ അനുഷ്ഠിക്കേണ്ട പ്രാർത്ഥനകളും ദിക്കറുകളുമാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലായി പഠിച്ചു വരുന്നത്. ഇന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാനിക്കിടക്കുമ്പോൾ പ്രാർത്ഥിച്ചിരുന്ന, ശീലമാക്കിയിരുന്ന ഒരു പ്രാർത്ഥന തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. അല്പം വലിയ പ്രാർത്ഥനയാണ്. ഇൻഷാല്ലാ നമുക്ക് ഭാഗങ്ങളായി അല്പം എപ്പിസോഡുകളിലൂടെ നമുക്കത് പഠിക്കാം. പ്രാർത്ഥനയുടെ ആദ്യത്തെ ഭാഗം ഇപ്രകാരമാണ്: ബിസ്മിക റബ്ബി വദഅ്തു ജംബി, ബിസ്മിക റബ്ബി വദഅ്തു ജംബി. ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ട രണ്ടക്ഷരങ്ങളാണ് ഇവിടെ ഉള്ളത്. ബിസ്മിക നമ്മൾ സാധാരണ തെറ്റിക്കാറില്ലാത്തതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് നമുക്കറിയാം. ബിസ്മിക അല്ലാഹു മഹിയാ വ അമൂത്തു എന്ന പ്രാർത്ഥനയിൽ നമ്മളത് പറഞ്ഞിരുന്നു. ഇവിടെ ബിസ്മിക എന്നാണ്. റബ്ബി വദഅ്തു, അതാണ് നമ്മൾ ഉച്ചാരണത്തിൽ ശ്രദ്ധിക്കേണ്ട പദങ്ങൾ. വദഅ്തു, വദ എന്നത് ദ നാവ്, ഇടതുഭാഗം ഇടതു പല്ലിലോ അല്ലെങ്കിൽ വലതുഭാഗം വലതു പല്ലുകളിലോ സ്പർശിച്ചു കൊണ്ട് ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ദ എന്നത്. ലാ എന്ന് നാവ് മുൻപജിലേക്ക് ചേർത്തുകൊണ്ട് ഉച്ചരിച്ചാൽ തെറ്റാണ്. വാവ് ചേർത്തുകൊണ്ട് ദ്വാ എന്ന് ഉച്ചരിച്ചാൽ അതും തെറ്റാണ്. ദ വദ വദ വദ അയിൻ എന്നത് തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നും പുറപ്പെടുന്ന അക്ഷരമാണ്. വദ വദ തു ജംബി എന്നാണ്. ജംബി എന്നത് ജൻബി എന്ന് നൂനാണ് അവിടെ എഴുതുമ്പോൾ ഉണ്ടാവുക. പക്ഷേ ഉച്ചരിക്കുമ്പോൾ നൂനിന് ശേഷം ബാ വന്നതുകൊണ്ട് തന്നെ മീമാക്കിയാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത്. ജംബി ജംബി എന്നാണ്. അപ്പോൾ ബിസ്മിക റബ്ബി വദ തു ജംബി എന്നാണ്. ബിസ്മിക റബ്ബി വദ തു ജംബി എന്നാണ് അതിൻ്റെ അർത്ഥം. ബിസ്മിക, അള്ളാഹുവേ നിന്റെ നാമത്തിൽ, റബ്ബി നീയാണ് എൻ്റെ റബ്ബ്, എൻ്റെ രക്ഷിതാവ്, എൻ്റെ രക്ഷിതാവായ റബ്ബേ നിന്റെ നാമത്തിലാണ് ഞാൻ കിടക്കുന്നത് എന്നാണ് ഉദ്ദേശം. വദ തു ജംബി, എൻ്റെ പാർശ്വം, എൻ്റെ ഭാഗം അള്ളാഹുവേ ഞാനിതാ വെച്ചിരിക്കുന്നു. അപ്പോൾ എന്തായി അർത്ഥം? അള്ളാഹുവേ എൻ്റെ റബ്ബായ, എൻ്റെ ആരാധ്യനായ, എൻ്റെ രക്ഷിതാവായ അള്ളാഹുവേ നിന്റെ നാമത്തിൽ ഞാനിതാ എൻ്റെ പാർശ്വഭാഗം ഇവിടെ വെച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ നമ്മുടെ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്നുകൊണ്ട്, വലതുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കലാണ് പ്രവാചകൻ്റെ സുന്നത്ത്. വലതുഭാഗത്തേക്ക് നമ്മൾ ചെരിഞ്ഞു കിടന്നിട്ടാണ് നമ്മൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുക. ബിസ്മിക റബ്ബി വദഅ്തു ജംബി, എൻ്റെ റബ്ബായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാനിതാ എൻ്റെ ഭാഗം, എൻ്റെ പാർശ്വം ഞാൻ നിലത്തു പതിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഈ പ്രാർത്ഥനാ വാചകം നമ്മൾ ശ്രദ്ധിക്കുക. ഞാനൊരിക്കൽ കൂടി പറയാം, നിങ്ങൾ എൻ്റെ കൂടെ ഏറ്റു പറയണം. ബിസ്മിക റബ്ബി വദഅ്തു ജംബി, ബിസ്മിക റബ്ബി വദഅ്തു ജംബി. അപ്പോൾ ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കുക. ഇൻഷാല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡുകളിലൂടെ പഠിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാല്ലാ, നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥനകളാണ് ഈ പ്രാർത്ഥനാ പഠനത്തിലൂടെ പഠിച്ചു വരുന്നത്. അതിൻ്റെ രണ്ടാം ഭാഗമായിട്ടുള്ള എപ്പിസോഡാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അവതരിപ്പിച്ചത് സഫീർ അൽഹിക്കമിയാണ്.
0: ഇനി പ്രാർത്ഥനാ പഠനത്തിന് ശേഷം പൂമരത്തണൽ.
2: നമ്മൾ കുട്ടികളിലേക്കൊന്ന് വരികയാണ്. കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രോഗ്രാമാണ് പൂമരത്തണലിൽ എന്നുള്ളത്.
0: ഇന്ന് പൂമരത്തണലിൽ രണ്ടുപേരുണ്ട്.
2: അതെ,
0: യെസ്.
2: ഇന്നുള്ളത് ഷമീൽ മഞ്ചേരി, അതുപോലെ മൻസൂർ സലാഹി.
0: നന്മയിലേക്ക് നടന്നെടുക്കുക എന്ന വിഷയത്തിലാണ് ഇന്നത്തെ പൂമരത്തണൽ. കൊച്ചുകൂട്ടുകാർക്ക് വേണ്ടി കുട്ടികളെ കേൾപ്പിക്കുക, അതുപോലെ തന്നെ കേൾക്കുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇൻഷാല്ലാ പൂമരത്തണലിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പീസ് റേഡിയോ പൂമരത്തണലായി ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇത് കൂട്ടുകാരുടെ സ്വന്തം എം എസ്. പതിവ് പോലെ പാട്ടും കഥകളും കളികളും ചിരികളുമൊക്കെയായി നമ്മുടെ പൂമരത്തണലിൽ ആരംഭിക്കുകയാണ്. നമ്മെ പോലെയുള്ള നല്ല കൂട്ടുകാർ ഈ പൂമരത്തണല് കേട്ടുകൊണ്ട് ഒരുപാട് നന്മകൾ ജീവിതത്തിലേക്ക് പകർത്തുന്നുണ്ട് എന്നറിയുന്നതിൽ വലിയ സന്തോഷമാണ് നമുക്കൊക്കെ ഉള്ളത്. അത്തരത്തിൽ തന്നെ ഇന്നും നമ്മൾ കേൾക്കാൻ പോകുന്ന ഒരുപാട് നന്മകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നമ്മൾ പരിശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. മുമ്പ് പല എപ്പിസോഡുകളിലായി നമ്മോടൊപ്പം ഉണ്ടായിരുന്ന അതിഥി ഇന്നും നമ്മോടൊപ്പമുണ്ട്, മൻസൂർ. കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമുക്ക് വേണ്ടി ഒരുപാട് പാട്ടുകളും കഥകളും അനുഭവങ്ങളും ഒക്കെയായി നമ്മോടൊപ്പം കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ കൂട്ടുകൂടിയ വ്യക്തിയാണ് അദ്ദേഹം. ഇന്നും നമ്മോടൊപ്പം സംവദിക്കാനും കൂട്ടുകൂടാനുമായി മൻസൂർ നമ്മളോടൊപ്പം ഉണ്ട്. മൻസൂർ, ഇന്നത്തെ പൂമരത്തണലിലേക്ക് സ്വാഗതം.
4: എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: മൻസൂർ, കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ നമ്മുടെ കൂട്ടുകാർക്കായി ഒരു പാട്ടിങ്ങനെ കൊടുത്തു വന്നിരുന്നു അല്ലേ? അതിൻ്റെ അല്പം അല്പം ഭാഗങ്ങളായിക്കൊണ്ട് അതിൽ നമ്മൾ നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ അതെങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തണം, ആ അനുഗ്രഹങ്ങൾ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പാടില്ല തുടങ്ങിയ ഒരുപാട് നല്ല കാര്യങ്ങൾ ആ ഒരു പാട്ടിലൂടെ നമ്മുടെ കൂട്ടുകാർക്ക് കിട്ടിയിരുന്നു. ഇനി ആ പാട്ടിൻ്റെ ബാക്കി ഭാഗം വല്ലതുമുണ്ടോ മൻസൂർ?
4: തീർച്ചയായും, വളരെ ഗൗരവത്തിൽ വളരെ ആഴത്തിൽ കൂട്ടുകാർക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഏറ്റവും ലളിതമായ കുറച്ച് വരികളാണ് ഇനി ആ പാട്ടിൽ ബാക്കിയായിട്ടുള്ളത്.
3: എങ്കിൽ അതുകൂടി നമുക്കൊന്ന് കേട്ടാലോ?
4: ഇൻഷാ അല്ലാഹ്.

0: അതെ, കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ കണ്ണുകൾ കൊണ്ട്, കാതുകൾ കൊണ്ട്, ചുണ്ടുകൾ കൊണ്ട്, നാവുകൾ കൊണ്ടൊക്കെ നമ്മൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന് നമ്മൾ പഠിച്ച അതേ പാട്ടിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് നമ്മൾ കേട്ട് കഴിഞ്ഞത്. അതേപോലത്തെ ഒരാശയം ഉൾക്കൊള്ളുന്ന, എന്നാൽ കേൾക്കാൻ ഏറെ മനോഹരമായ ചില വരികളാണ് മൻസൂറിലൂടെ നമ്മൾ കേട്ട് കഴിഞ്ഞത്. ഇതിൻ്റെ വരികളിലേക്ക് വരുമ്പോൾ കൂട്ടുകാരെ, നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഈ നാല് വരികളിൽ ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന്. എന്നുവെച്ചാൽ നമ്മുടെ കാലുകൾ കൊണ്ട് നമുക്ക് നടക്കാനും ഓടാനും ചാടാനും ഒക്കെ സാധിക്കുന്നത് നമുക്ക് രണ്ട് കാലുകൾ ഉള്ളത് കൊണ്ടാണല്ലോ. ആ കാലുകൾ കൊണ്ട് ഏത് രൂപത്തിൽ മുന്നോട്ട് പോകണമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മൻസൂർ.
1: സത്യത്തിൽ കാലുകളെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നിന്നൊരിക്കലും ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത, ഒഴിവാക്കി വെക്കാൻ പറ്റാത്ത, നമ്മുടെ കണ്ണുപോലെ, കാതുപോലെ, ചുണ്ടുപോലെ, നാവുപോലെ അള്ളാഹു നമുക്കു തന്ന ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. സത്യത്തിൽ നമ്മുടെ കണ്ണിനെക്കുറിച്ച് പറയുമ്പോഴും കാലിനെക്കുറിച്ച് പറയുമ്പോഴുമൊക്കെ എനിക്ക് ഓർമ്മ വരുന്നത് ഞങ്ങളുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരുപാട് കൂട്ടുകാരെയാണ്. MS, അവരെ ശരിക്കും കണ്ടാൽ നമുക്ക് സങ്കടമാകും.
0: അതെന്താ?
1: അവരിൽ ചില കൂട്ടുകാരുടെ കൈകൾ വളഞ്ഞിട്ടാണ്, ചില കൂട്ടുകാരുടെ കാലുകൾ വളഞ്ഞിട്ടാണ്, ചില കൂട്ടുകാർക്ക് ചെവി കേൾക്കില്ല, സംസാരിക്കാൻ കഴിയില്ല, കണ്ണു കാണാത്തവർ പോലും അവിടെയുണ്ട്. അവരുടെ അരികിലൂടെ നമ്മൾ നടന്നു ചെല്ലുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം, അവരുടെ മുഖത്ത് വിരിയുന്ന ആനന്ദം, നമ്മൾ അവരോട് സംസാരിക്കുമ്പോഴും സംവദിക്കുമ്പോഴുമൊക്കെ അവരിൽ നിന്ന് നമുക്ക് തിരിച്ചു കിട്ടുന്ന പ്രതികരണമൊക്കെ MS, സത്യത്തിൽ നമ്മെ ഏറെ ചിന്തിപ്പിക്കുന്നത് തന്നെയാണ്.
0: തീർച്ചയായും, നമ്മൾ മുമ്പൊക്കെ സൂചിപ്പിച്ച പോലെ ഇത്തരത്തിലുള്ള വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കതിൻ്റെ വില പലപ്പോഴും മനസ്സിലാവില്ല. അത് നഷ്ടപ്പെടുമ്പോഴാണ് എനിക്ക് ഉണ്ടായിരുന്നത് എത്രയോ വലിയ അനുഗ്രഹമായിരുന്നു എന്നൊക്കെ ബോധ്യപ്പെടുക. ഒരു പക്ഷേ ചില സമയത്തൊക്കെ നമ്മുടെ കാലിന് എന്തെങ്കിലും അപകടമൊക്കെ പറ്റി, അങ്ങനെ പറ്റാതിരിക്കട്ടെ, ഏതെങ്കിലുമൊക്കെ സമയത്ത് കളിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപകടത്തിലൊക്കെ കാലിന് എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ പിന്നീട് നമ്മൾ ആ നടക്കുന്ന അവസ്ഥയും അല്ലെങ്കിൽ നടക്കാൻ കഴിയാത്ത അവസ്ഥയും ഒക്കെ ഉണ്ടാവുമ്പോഴാണ് കാലിത്ര വലിയൊരു അനുഗ്രഹമായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടാറുള്ളത്. അതുകൊണ്ട് നമ്മെപ്പോലെയുള്ള നല്ല കൂട്ടുകാർ ചെയ്യേണ്ടത് അങ്ങനെ കാലിന് വല്ലതും പറ്റിയതിന് ശേഷം അതിൻ്റെ വില തിരിച്ചറിയുന്നതിനു പകരം ഈ രണ്ടു നല്ല കാലുകൾ ഉള്ള സമയത്ത് നമ്മൾ ഈ പാട്ടിലെ വരികളിൽ കേട്ട പോലെ തന്നെ നമ്മുടെ നല്ല കൂട്ടുകാരുമൊത്ത് നല്ല വഴിയിലൂടെ നടന്നു നീങ്ങാൻ, എന്നുവച്ചാൽ നന്മകൾ കേൾക്കുന്ന നല്ല സദസ്സുകളിലെത്താൻ, അതുപോലെ ബാങ്കുലികൾ കേൾക്കുമ്പോൾ പള്ളിയിലേക്ക് നടന്നു വരാനൊക്കെയാണ് നമ്മുടെ കാലുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതിന് മാതൃകയായിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൽ വഴി നമുക്ക് മുന്നിലുള്ളത്. എന്നുവെച്ചാൽ ഈ കാലുകൾ കൊണ്ട് നമ്മൾ ചീത്ത വൃത്തി നടക്കുന്ന ഒരു സ്ഥലത്തേക്കും നമ്മൾ പോകില്ല. ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ എന്തു പറയാം മൻസൂർ?
1: MS, കാലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു താബിഈ പണ്ഡിതന്റെ ചരിത്രമാണ്. കൂട്ടുകാർക്ക് ആ ചരിത്രം കേൾക്കാൻ ഇഷ്ടമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു.
0: തീർച്ചയായും.
1: അദ്ദേഹത്തിന്റെ പേര് ഉർവ എന്നായിരുന്നു. ഉർവ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ കാലിൽ ഒരു മുറിവ് സംഭവിക്കുകയാണ്. അങ്ങനെ ആ മുറിവ് വലുതായി വലുതായി അവസാനം അദ്ദേഹത്തിന്റെ കാൽ മുട്ടിനു മുകളിലായി മുറിച്ചു മാറ്റുന്ന ഒരവസ്ഥയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തെ പരീക്ഷിക്കുകയാണ്. അങ്ങനെ അന്നത്തെ കാലം നമുക്കറിയാം, വലിയ ഹോസ്പിറ്റലുകളില്ല, ഇത്തരത്തിലുള്ള ആധുനിക സൗകര്യങ്ങളൊന്നുമില്ല. ആ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ കാൽ മുറിച്ചു മാറ്റുന്നു. പച്ചക്ക് അദ്ദേഹത്തെ ഇഞ്ചക്ഷൻ ചെയ്ത് ബോധം മറച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല.
0: എന്തൊരു വേദനയായിരിക്കുമല്ലേ?
1: തീർച്ചയായും. അദ്ദേഹം ദിക്കറുകളിലും ദുആകളിലുമൊക്കെ മുഴുകി. അങ്ങനെ അദ്ദേഹത്തിന്റെ കാല് മുറിച്ചു മാറ്റി. അവിടെയാണ് സത്യത്തിൽ നമ്മളെ ഏറെ ചിന്തിപ്പിക്കുന്നതായിട്ട് ആ ചരിത്രം മാറുന്നത്. ആ മുറിച്ചു മാറ്റിയ ആ കാലിന്റെ മുറിയെ അദ്ദേഹം കൈകളിലെടുത്ത് പറഞ്ഞ ചില വാചകങ്ങൾ.
0: അതെന്തായിരുന്നു?
1: കാലേ, നീ സ്വർഗത്തിലേക്കുള്ളതാണ്. നിന്നെക്കൊണ്ട് ഒരു തിന്മയിലേക്കും ഞാൻ നടന്നെടുത്തിട്ടില്ല. നിന്നെ തന്ന നാഥൻ എന്നോട് ആവശ്യപ്പെട്ട കാര്യങ്ങളിലേക്ക്, എനിക്കനുവദിച്ച കാര്യങ്ങളിലേക്ക് മാത്രമാണ് നീയുമായി ഞാൻ സഞ്ചരിച്ചിട്ടുള്ളത്. ആ നാഥൻ ഇഷ്ടപ്പെടാത്ത ഒരു സ്ഥലത്തേക്കും നീയുമായി ഞാൻ പോയിട്ടില്ല. ആലോചിച്ചു നോക്കൂ കൂട്ടുകാരെ, നമുക്കും പറയാൻ കഴിയണ്ടേ ഈ ഒരു വാക്ക്? മരണത്തിൻ്റെ സമയത്ത്, നമ്മളെല്ലാവരും മരിച്ചു പോകുന്ന സമയത്ത്, നമ്മുടെ കൈകളോടും നമ്മുടെ അവയവങ്ങളോടും ഇല്ല, നീ സ്വർഗത്തിലാണ് എന്ന് പറയാൻ നമുക്ക് എത്ര പേർക്ക് സാധിക്കും? ആലോചിച്ചു നോക്കൂ കൂട്ടുകാരെ.
0: തീർച്ചയായും അതൊരു വലിയ ചോദ്യമാണ്. ഇപ്പോൾ നമ്മൾ ആ ചരിത്രം കേട്ട് കഴിഞ്ഞതുപോലെ, നമ്മുടെയൊക്കെ ഏതെങ്കിലും അവയവം ഏതെങ്കിലുമൊക്കെ ഒരു സന്ദർഭത്തിൽ അള്ളാഹു അങ്ങനെ വിധിച്ചിട്ടുണ്ടെങ്കിൽ, അത്തരമൊരു സന്ദർഭത്തിൽ മുറിച്ചു മാറ്റുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമോ ഈ കൈകൾ കൊണ്ട്, ഈ കാലുകൾ കൊണ്ട്, അതല്ലെങ്കിൽ ഈ ഇന്ന അവയവം കൊണ്ട് അള്ളാഹുവെ ഞാൻ നിനക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഉറപ്പ് പറയാൻ നമുക്ക് സാധിക്കോ കൂട്ടുകാരെ? അങ്ങനെ സാധിക്കുന്ന നല്ല കൂട്ടുകാരാവാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ പീസ് റേഡിയോ പൂമരത്തണലിലൊക്കെ കൃത്യമായി കേൾക്കുന്നതും പഠിക്കുന്നതുമൊക്കെ. ഏതായാലും നമ്മൾ പറഞ്ഞു വന്നതുപോലെ, നമ്മുടെ ഈ കുഞ്ഞു കാലുകൾ കൊണ്ട് നമ്മൾ ഒരിക്കലും തെറ്റായ കാര്യങ്ങളിലേക്ക്, പ്രത്യേകിച്ചും ഒരു ഉദാഹരണമൊക്കെ പറയുകയാണെങ്കിൽ,
1: അയൽവക്കത്ത് പോയി ടി വി കാണാനും അതുപോലെയുള്ള മോശപ്പെട്ട കാര്യങ്ങളിലേക്ക് കൂട്ടുകാരുടെ കൂടെ ഓടി നടക്കാനും, സിനിമാ തിയേറ്ററുകൾ പോലെയുള്ള, ഗാനമേള പോലെയുള്ള അങ്ങനെയുള്ള മോശമായ തിന്മകൾ നിറഞ്ഞ സാഹചര്യങ്ങളിലേക്കും നടന്നു പോകാതിരിക്കുന്നതോടൊപ്പം, ആലോചിച്ച് നോക്കൂ, MS എന്നും പൂമരത്തണലിൻ്റെ തുടക്കത്തിൽ സൂചിപ്പിക്കാറുള്ളത് പോലെ, പീസ് റേഡിയോ പൂമരത്തണലിലേക്ക് ഓടിയടുക്കുന്ന, അല്ലേ, ആ ഒരു കാലുകളായി നമ്മുടെ കാലുകൾ മാറണം. നമസ്കാരത്തിലേക്ക് ഓടിയടുക്കുന്ന, നന്മകളുടെ സദസ്സുകളിലേക്ക് ഓടിയടുക്കുന്ന, പൂമരത്തണലിൽ കൂട്ടുകാർക്ക് വേണ്ടി തയ്യാറാക്കപ്പെടുന്ന വ്യത്യസ്തമായ പ്രോഗ്രാമുകളിലേക്ക് ഓടിയടുക്കുന്ന, എല്ലാ അവസ്ഥയിലും നന്മകളിലേക്ക് പോകാനും നന്മകളിലേക്ക് എത്തുവാനും നന്മകളിലേക്ക് പടിപടിയായി കടന്നു ചെല്ലുവാനുമുള്ള ഒരവസരമായി നമ്മുടെ കാലിനെ വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കണം.
0: തീർച്ചയായും. അപ്പോഴേ നമുക്ക് ഈ കാലുകൾ കൊണ്ട് നാളെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് നടന്നെടുക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ഈ പാട്ടിന്റെ അവസാന ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിച്ചാലോ മൻസൂർ?
1: അതെ.

0: മഷാല്ലാ, മനോഹരമായ വാക്കുകൾ ഉൾക്കൊള്ളുന്ന നല്ല വരികളാണ് ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞത്. ആശയവും നമുക്ക് ഒരു പക്ഷേ ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും. നേരത്തെയൊക്കെ നമ്മൾ സൂചിപ്പിച്ച പോലെ അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട മറ്റൊന്നാണ് നമ്മുടെ കൈകൾ. നമ്മുടെ കാലുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, നമ്മുടെ കണ്ണുകളെക്കുറിച്ച്, കാതുകളെക്കുറിച്ച്, നമ്മുടെ ചുണ്ടുകളെക്കുറിച്ച്, നാവിനെക്കുറിച്ചൊക്കെ നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതെല്ലാം നന്മയിൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കൂ എന്ന് നമ്മൾ പ്രതിജ്ഞ ചെയ്തും കഴിഞ്ഞു, അല്ലെങ്കിൽ നമ്മളത് തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഈ വരികളിലൂടെ നമ്മൾ കേട്ട് കഴിഞ്ഞത് നമ്മുടെ കൈകളെക്കുറിച്ചാണ്. ഈ കൈകളാൽ ഉണ്ടാവുന്ന തിന്മകൾ എന്തൊക്കെയാ മൻസൂർ?
1: എം എസ്, കുഞ്ഞുകുട്ടികളുടെ കൈകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തു ഭംഗിയാണ് അവയ്ക്കല്ലേ?
2: അതെ,
1: ഇറുക്കി പിടിച്ചവർ അല്ലേ?
2: അതെ,
1: എന്തു ഭംഗിയാണ്. സത്യത്തിൽ എത്ര സുന്ദരമായ കൈകളാണവ. പക്ഷേ ഒരൽപ്പം വളർന്നാൽ, അവർ നടക്കാൻ ആരംഭിച്ചാലൊക്കെ ആ കൈകൾ കൊണ്ട് കാട്ടിക്കൂട്ടുന്ന വികൃതി വേലകൾ പലപ്പോഴും അവരുടെ ഉമ്മമാർക്കും ഉപ്പമാർക്കുമൊക്കെ സങ്കടം തോന്നുന്ന, ചില ഉമ്മമാരൊക്കെ കരയുന്ന അല്ലേ? അപ്പോ ഏറ്റവും നല്ല രൂപത്തിലാണ് ആരെയും പ്രയാസപ്പെടുത്താതെ, ആരെയും ബുദ്ധിമുട്ടിക്കാതെ, ആർക്കും യാതൊരു വിധത്തിലുള്ള വേദനയോ യാതനയോ ഉണ്ടാക്കാതെയാണ് സത്യത്തിൽ നമ്മൾ, നമ്മുടെ കൂട്ടുകാർ നമ്മുടെ ഈ ഒരു അനുഗ്രഹത്തെ ഉപയോഗപ്പെടുത്തേണ്ടത്.
0: തീർച്ചയായും. അതല്ലാതെ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെ വെറുതെ ഇങ്ങനെ ഉപദ്രവിക്കുകയോ, അല്ലെങ്കിൽ ഒരാവശ്യവുമില്ലാതെ അവരെ ഇങ്ങനെ പിന്നിൽ നിന്ന് തോണ്ടുക, അതുപോലെ പിച്ചുക തുടങ്ങിയ അനാവശ്യമായ ഉപദ്രവങ്ങളും കാര്യങ്ങളൊക്കെ നമ്മെപ്പോലെയുള്ള നല്ല കൂട്ടുകാർ എപ്പോഴും ഒഴിവാക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കൂട്ടുകാരുമായി തല്ലുകൂടുന്ന അവസ്ഥ, അതല്ലെങ്കിൽ അതിനേക്കാളുമൊക്കെ വലിയ ഒരു അപകടമായിട്ടുള്ള മോഷണം പോലെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള തെറ്റായ കാര്യങ്ങളൊക്കെ കൈകൾ കൊണ്ട് ചെയ്യുന്ന കൂട്ടുകാർക്ക് പിന്നെ എങ്ങനെയാണ് ആ സ്വർഗത്തിലെ ഒരുപാട് സുഖങ്ങളൊക്കെ ആസ്വദിക്കാൻ കഴിയുക? ഇങ്ങനെയുള്ള തിന്മകളായിട്ട് അങ്ങനെ മരിച്ചു പോയാൽ. അതുകൊണ്ട് കൂട്ടുകാരെ, നമ്മൾ ചെയ്യേണ്ടത് ഈ കൈകൾ കൊണ്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലുള്ള തിന്മകളിൽ നിന്ന് നമ്മൾ പരമാവധി ഒഴിഞ്ഞു നിൽക്കണം. പ്രത്യേകിച്ച് നമ്മൾ പീസ് റേഡിയോ പൂമരത്തനിലൊക്കെ കേൾക്കുന്ന നല്ല കൂട്ടുകാരല്ലേ? അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ? പലപ്പോഴും ചില കൂട്ടുകാരൊക്കെ അല്ല മൻസൂർ, ഈ മറ്റുള്ള കൂട്ടുകാരുടെ എന്തെങ്കിലുമൊക്കെ ചെറുതോ വലുതോ എന്തുമാവട്ടെ മോഷ്ടിക്കുന്ന അവസ്ഥയൊക്കെ വലിയ കുറ്റമല്ലേ അത്?
1: അതെ അതെ, പലപ്പോഴും ഞാൻ നമ്മൾ മുമ്പ് സൂചിപ്പിച്ച പോലെ സ്കൂളിലെ സ്റ്റാഫ് റൂമിലിരിക്കുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്ന ചില പരാതികൾ.
3: സാറേ, ഓ എൻ്റെ പെൻസിലെടുത്ത്. സാറേ, അവനെന്നെ പിച്ചി. സാറേ, അവളെന്നെ ഇടിച്ചു.
1: ഇങ്ങനെയുള്ള കുറേ പരാതികൾ പല കൂട്ടുകാരുടെ അടുക്കൽ നിന്നും വരാറുണ്ട്. സത്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു, അങ്ങനെയുള്ള ആളുകളോട് എല്ലാവർക്കും ഒരു എന്തോ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയായിരിക്കും. പരിപൂർണാർത്ഥത്തിൽ അവരെ ഇഷ്ടപ്പെടാനോ, ആ ഒരർത്ഥത്തിൽ വളരെ സൗഹാർദ്ദത്തോടെ അത്തരത്തിലുള്ള കൂട്ടുകാരോട് സംസാരിക്കാനോ, കൂടാനോ പലപ്പോഴും കൂട്ടുകാരും നമ്മളുടെ അധ്യാപകരുമൊക്കെ മടി കാണിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. തമാശക്ക് മറ്റുള്ളവരുടെ പെൻസിലെടുക്കുന്ന, എറൈസർ എടുക്കുന്ന, ഷാർപ്നർ എടുക്കുന്ന കൂട്ടുകാരെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. സത്യത്തിൽ ഒരിക്കലും തമാശക്കുപോലും പറ്റിക്കാൻ പോലും അല്ലേ, നല്ല ഒരു കൂട്ടുകാരൻ്റെ കൂട്ടുകാരുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ്.
0: അതേ കൂട്ടുകാരെ, മോഷണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വസ്തുക്കൾ മോഷ്ടിക്കുക എന്ന് പറയുന്നത് വളരെ ഗൗരവത്തിൽ ഇസ്ലാം കണ്ട ഒരു തെറ്റാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഇസ്ലാമിക കോടതിയൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ പിന്നെ നമ്മുടെ അവസ്ഥ എന്താണെന്നറിയോ? നമ്മൾ മോഷ്ടിച്ചു, നമ്മൾ കട്ടെടുത്തു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ഈ കൈയിൻ്റെ മുൻഭാഗം ഉണ്ടല്ലോ, കൈപ്പത്തി എന്ന് പറയുന്ന ഭാഗം, അതവിടെ ഉണ്ടാവില്ല. അത് മുറിച്ചു കളയണമെന്നാണ് ഇസ്ലാമിക വിധിപ്രകാരം അവർക്കുള്ള ശിക്ഷ. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ നമ്മുടെ ഏതെങ്കിലുമൊക്കെ കൂട്ടുകാരുടെ എത്ര ചെറുതോ വലുതായ എന്തു വസ്തുവുമാകട്ടെ നമ്മൾ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ ഈ കൈപ്പത്തി പോലും മുറിച്ചു കളയേണ്ട അത്രയും വലിയ ഗൗരവമുള്ള ഒരു തെറ്റാണ് നമ്മൾ ചെയ്തത് എന്ന് നമ്മളവിടെ മനസ്സിലാക്കണം. നമ്മളെ ഇവിടെ അങ്ങനെയുള്ള ഇസ്ലാമിക കോടതികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്തരത്തിലുള്ള ശിക്ഷകളില്ല, മറിച്ച് നമ്മുടെ അധ്യാപകരുടെ അടിയിലോ അല്ലെങ്കിൽ ചീത്തപ്പറച്ചിലോ ഒക്കെ ഒതുങ്ങിയേക്കാം. പക്ഷേ അത് വലിയ ഗൗരവമേറിയ ഒരു തെറ്റായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എത്ര ചെറുതായാലും നേരത്തെ മൻസൂർ സൂചിപ്പിച്ച പോലെ പറ്റിക്കാനാണെങ്കിലും അതല്ലെങ്കിൽ ഒന്ന് അവന് പേടിപ്പിക്കാനാണെങ്കിലും ഒന്നും അത്തരത്തിൽ മറ്റുള്ളവരുടെ സാധനങ്ങൾ വസ്തുക്കളൊന്നും അവരുടെ അനുവാദമില്ലാതെ, അത് നമ്മുടെ കൂട്ടുകാരായാലും കൂട്ടുകാരല്ലെങ്കിലുമൊക്കെ അവരുടെ അനുവാദമില്ലാതെ ഒരു കാരണവശാലും നമ്മൾ എടുക്കരുത്. അങ്ങനെയുള്ള കൂട്ടുകാരെ മാത്രമേ നമുക്ക് നല്ല കൂട്ടുകാരായി പരിഗണിക്കാൻ പറ്റുള്ളൂ. അതോടൊപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞത് നമ്മുടെ കൈകൾ കൊണ്ട് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ഇനി നമ്മൾ അറിയേണ്ടത് നമ്മൾ ഈ കൈകൾ കൊണ്ട് വാരിയെറിയണമെന്നാണ് പാട്ടിൽ പറഞ്ഞത്. എന്താ വാരിയെറിയേണ്ടത്? നന്മയിൽ കുരുത്തമൊട്ടുകൾ എന്നുവെച്ചാൽ എന്താ? എന്താ മൻസൂർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
1: നമ്മുടെ ഭൂമരത്തണലിൽ കൂട്ടുകാർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് നന്മകൾ നമുക്ക് പറയാൻ കഴിയും. നിസ്സാരമെന്ന് പലപ്പോഴും നമുക്ക് തോന്നിയാലും വളരെ വലിയ പ്രതിഫലങ്ങൾ നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു തആല നൽകുന്ന ചില കാര്യങ്ങൾ. ഒന്ന്, എല്ലാവരോടും നല്ല രൂപത്തിൽ വർത്തിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് തന്ന ഒരു വിലയേറിയ ഉപദേശം അല്ലേ? ഒരു സ്വഹാബി പ്രവാചകനോട് ചോദിക്കുകയാണ്, നബിയെ, ആരാണ് ഏറ്റവും നല്ല മുസ്ലിം? എന്താ പ്രവാചകൻ കൊടുത്ത മറുപടി? അവൻ കൃത്യമായി നമസ്കരിക്കുന്നവൻ. ആണോ? അല്ല, അങ്ങനത്തെവർ തന്നെയാണ് നല്ല മുസ്ലിം. പക്ഷേ എന്നാലും ആ സമയത്ത് പ്രവാചകൻ പറഞ്ഞത് തൻ്റെ കൈ കൊണ്ടുള്ള ഉപദ്രവത്തിൽ നിന്ന്, നാവ് കൊണ്ടുള്ള ഉപദ്രവത്തിൽ നിന്ന് മറ്റുള്ളയാളുകൾ രക്ഷപ്പെടുന്നവനായിട്ടുള്ള മുസ്ലിമാരാണോ അവൻ്റെ ഇസ്ലാമാണ് ഏറ്റവും നല്ല ഇസ്ലാം എന്ന് അല്ലേ? അപ്പം ആ രൂപത്തിൽ ഒരു പ്രയാസവും ഒരാൾക്കും വരുത്താതെ, എന്നാൽ ചെയ്യാൻ കഴിയുന്ന നന്മകൾ മുഴുവൻ സമൂഹത്തിലേക്ക് വാരി വിതറി മുന്നോട്ടു പോകുവാൻ കൂട്ടുകാർ ശ്രമിക്കണം. ചെറിയ കാര്യങ്ങൾ അല്ലേ? പാവപ്പെട്ടവർ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അവരെ സഹായിക്കാൻ, അവർക്ക് സഹായകമായി നമ്മുടെ കയ്യിലുള്ള നമ്മൾ മിഠായി വാങ്ങാൻ മാറ്റിവെച്ച, ചോക്ലേറ്റ് വാങ്ങാൻ, മഞ്ച് വാങ്ങാൻ ഒക്കെ മാറ്റിവെച്ച ചെറിയ ചെറിയ നാണയത്തിട്ടുകൾ ഉപ്പയോട് പറഞ്ഞ്, ഉമ്മയോട് കുശുമ്പ് കാണിച്ച് എനിക്ക് വേണം എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാങ്ങിവെച്ച ആ നാണയത്തിട്ടുകൾ നമ്മുടെ കൈ നമ്മുടെ മുമ്പിലേക്ക് കൈനീട്ടി വരുന്നവരുടെ പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ആനന്ദം അല്ലേ? അതൊക്കെ ചെറുപ്പം മുതലേ നമ്മൾ ശീലിക്കേണ്ട ചില സംഗതികളാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഞാൻ വളരെ നിസ്സാരമായ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു എന്ന് മാത്രം, ഒരുപാട് കാര്യങ്ങൾ. ഒരു പക്ഷേ ഈ ഒരു എപ്പിസോഡിലല്ലാതെ ഒരു 10 എപ്പിസോഡിൽ പൂമരത്തണലിൽ പറഞ്ഞാലും തീരാത്ത നന്മകൾ നമ്മുടെ ഈ കുഞ്ഞു കരങ്ങൾ കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയും. അതെല്ലാം അറിഞ്ഞും കേട്ടും പഠിച്ചും ചോദിച്ചും നന്മയുടെ വാക്താക്കളായി, നന്മ വാരി വിതറുന്നവരായി ജീവിക്കാൻ കൂട്ടുകാരെ നമുക്ക് സാധിക്കണം.
0: അതോടൊപ്പം മൻസൂർ, നമ്മുടെ കൂട്ടുകാർക്ക് നമുക്ക് പകർന്നു നൽകാവുന്ന വളരെ വലിയ ഒരറിവാണ് സത്യത്തിൽ ഇപ്പോൾ നമ്മുടെ ഈ കൈകൾ കൊണ്ട് ചെയ്യാവുന്ന നന്മകളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അവിടെ നമ്മുടെ വീട്ടിലെ ഉപ്പയും ഉമ്മയും ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഉമ്മ. ഉപ്പ ഒരു പക്ഷേ രാവിലെ ആയാൽ ജോലിക്ക് പോയി പിന്നീട് വൈകിട്ട് വരുന്ന അവസ്ഥയാവും പൊതുവെ ഉണ്ടാവുക. നമ്മുടെ ഉമ്മ വീട്ടിലങ്ങനെ പല ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ട് നമ്മുടെ വസ്ത്രങ്ങൾ തിരുമ്പണം, നമ്മുടെ വീട് വൃത്തിയാക്കണം, അതിനിടയ്ക്ക് ഓരോ സമയത്തും ഭക്ഷണം വെക്കണം, അങ്ങനെ അങ്ങനെ വിവിധങ്ങളായ ജോലികൾ ചെയ്യുന്ന നമ്മുടെ ഉമ്മയില്ലേ, ആ ഉമ്മക്ക് നമ്മുടെ ഈ കൈകൾ കൊണ്ട് ഒരു സഹായം ചെയ്യാൻ നമുക്ക് പറ്റുമെങ്കിൽ സത്യത്തിൽ അതൊരു വലിയൊരു പുണ്യമല്ലേ? ആ പുണ്യം നമ്മൾ ശരിക്കും അറിഞ്ഞുകൊണ്ട് ചെയ്യണം. പലപ്പോഴും എന്താച്ചാൽ നമ്മുടെ ഉമ്മയോ അല്ലെങ്കിൽ ഉപ്പയോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നമ്മളോട് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ നമ്മുടെ കളിയെക്കുറിച്ച് ആലോചിച്ചും അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ നേരം പോക്കുകളെക്കുറിച്ചൊക്കെ ആലോചിച്ചും അത് പലപ്പോഴും ചെയ്തു കൊടുക്കാറില്ല. അതല്ലെങ്കിൽ ഒരു നല്ല മനസ്സോടുകൂടി ചെയ്യാറില്ല. അത് നമ്മൾ ഒഴിവാക്കേണ്ടതല്ലേ മൻസൂർ?
1: തീർച്ചയായും. പല കൂട്ടുകാരും നമ്മൾ കണ്ടിട്ടുണ്ട്, സ്കൂളൊക്കെ വിട്ടുവന്നാൽ വേഗക്കൂരി അങ്ങോട്ട് എറിഞ്ഞ്, യൂണിഫോമൊക്കെ അയച്ച് ഇങ്ങോട്ട് എറിഞ്ഞ് ഉടനെ കളിക്കാൻ അങ്ങോട്ട് ഓടും. അവരുടെ പുസ്തകം നല്ല രൂപത്തിൽ ഒതുക്കിയെടുത്തു വെക്കാൻ അവർക്കറിയില്ല. അതുപോലെ തന്നെ വസ്ത്രമൊക്കെ അലക്കാനുള്ള വസ്ത്രം ഒരു ഭാഗത്ത് കൂട്ടിവെക്കാൻ, അലക്കി വെച്ച വസ്ത്രങ്ങളൊക്കെ നല്ല വൃത്തിയായി മടക്കി വെച്ച് റൂമും സ്റ്റഡി ടേബിളും എല്ലാം നല്ല ഭംഗിയിൽ വൃത്തിയിൽ അടുക്കോടെ ചിട്ടയോടെ, ആര് എപ്പോ വീട്ടിലേക്ക് വന്നാലും ഹാവ് എന്ത് സുന്ദരമായ റൂം, എന്ത് സുന്ദരമായ സ്റ്റഡി ടേബിൾ, എത്ര അടുക്കും ചിട്ടയുമുള്ളവനാണ് ഈ കുഞ്ഞ് എന്നു ആളുകൾക്ക് ബോധ്യപ്പെടുന്ന, അല്ലെങ്കിൽ ആളുകൾ പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിലുള്ള അടുക്കും ചിട്ടയും വൃത്തിയും. എം എസ് സൂചിപ്പിച്ച പോലെ ഉമ്മയെ പ്രയാസപ്പെടുത്താതെ, ജോലി ഭാരങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഉമ്മയ്ക്ക് ഇരട്ടി ജോലികൾ ചെയ്യിക്കാതെ, സ്കൂളിൽ ഗ്രൗണ്ടിലൊക്കെ കളിച്ച് ശരീരം മൊത്തം ചെളിയായി ആകെ വിയർത്തൊലിച്ച് ഉമ്മയെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ ഒക്കെ വീട്ടിലേക്ക് വരുന്ന മക്കൾ നമുക്ക് കാണാം. അതിൽ നിന്നൊക്കെ മാറി വൃത്തിയുള്ള, എല്ലാവരാലും ആ രൂപത്തിൽ ഇഷ്ടപ്പെടുന്ന, ആർക്കും പ്രയാസമായി വർത്തിക്കാത്ത ഏറ്റവും നല്ല കൂട്ടുകാരായി മാറുവാൻ കൂടി ഈ വരികൾ നമുക്ക് പ്രചോദനമേകുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
0: തീർച്ചയായും. അത്തരത്തിൽ നമ്മുടെ കൈകൾ കൊണ്ട് എല്ലാ ജീവികൾക്കും, അത് മനുഷ്യരെന്നു മാത്രമല്ല മറ്റുള്ള മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ നമ്മുടെ കൈകൾ കൊണ്ടാവുന്ന ഉപകാരങ്ങൾ ചെയ്യുന്ന, നമ്മുടെ കൈകൾ കൊണ്ട് ചെയ്യാവുന്ന ഉപദ്രവങ്ങൾ ഒഴിവാക്കുന്ന നല്ല കൂട്ടുകാരായി മാറാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നമുക്ക് ഈ വരിയിൽ നിന്ന് കിട്ടുന്നത്, അല്ലേ?
1: എം എസ്, സത്യത്തിൽ പക്ഷികൾക്കും മൃഗങ്ങൾക്കുമൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്ന, നമ്മുടെ കൈകൾ കൊണ്ട് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോൾ, ഈ കടുത്ത വേനലിൽ സത്യത്തിൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ചില സംഗതികൾ അല്ലേ? നമ്മുടെ വീടിൻ്റെ മുകൾ ഭാഗത്ത് ഒരു പാത്രത്തിൽ ഒരൽപ്പം വെള്ളം വെച്ചാൽ, ഒരൽപ്പസമയത്തേക്ക് നമ്മൾ മാറി നിന്നാൽ എത്രയോ പറവകൾ പാറി വന്ന് അതിൽ വന്ന് സന്തോഷത്തോടെ കലപില ശബ്ദങ്ങളുണ്ടാക്കി കുടിക്കുന്നതും കുളിക്കുന്നതും ചിറകട്ടടിക്കുന്നതും ആനന്ദിക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ പലപ്പോഴും നമ്മുടെ കൂട്ടുകാർ അതിനൊന്നും ശ്രദ്ധിക്കാറില്ല. നമ്മുടെ ഈ കുരുന്നു കൈകൾ കൊണ്ട് നമുക്ക് ലോകത്ത്, സമൂഹത്തിൽ, നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റിയ വലിയ നന്മകളാണതൊക്കെ. നമ്മുടെ വീടിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ മുറ്റത്തിൻ്റെ ഒരറ്റത്തൊക്കെ വല്ല ചെറിയ പാത്രത്തിലൊക്കെ ഒരൽപ്പം വെള്ളം കൊണ്ടുപോയി വെച്ച് എന്നും അതിൽ വെള്ളം നനച്ചു കൊടുത്ത് ആ രൂപത്തിൽ എല്ലാ ജീവജാലങ്ങളോടും കരുണ കാണിക്കുന്ന, നന്മ ചെയ്യുന്ന കരങ്ങളായി ചെറുപ്പം മുതലേ ഈ കൊച്ചു കരങ്ങൾ മാറ്റാൻ നമുക്ക് ശ്രദ്ധിക്കണം എന്നുകൂടെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ സമയം ഉപയോഗിക്കുകയാണ്.
0: തീർച്ചയായും. അത്തരത്തിൽ നമ്മുടെ കൈകൾ കൊണ്ട് എല്ലാ ജീവജാലങ്ങൾക്കും, മനുഷ്യരാവട്ടെ, മനുഷ്യരിൽ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മ ഉപ്പ അവർക്കൊക്കെ ഉപകാരങ്ങൾ ചെയ്തുകൊണ്ട്, പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന നന്മകൾ ചെയ്തുകൊണ്ട് നല്ല കൂട്ടുകാരാവാൻ നമുക്കൊക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിട ചോദിക്കാൻ സമയമായിരിക്കുകയാണ്. പീസ് റേഡിയോ പൂമരത്തണലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ, ഇന്ന് നമ്മളുമായി സംവദിച്ചതും കൂട്ടുകൂടിയതുമൊക്കെ മൻസൂറായിരുന്നു. അദ്ദേഹത്തിന് കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തേക്ക് വിട ചോദിക്കുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കൂട്ടുകാരുമായി കൂടുതൽ വിശേഷങ്ങളുമായി സംവദിക്കാനെത്താമെന്ന പ്രതീക്ഷയിൽ, ഇത് കൂട്ടുകാരുടെ സ്വന്തം എം എസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ, പൂമരത്തണലിൽ നമ്മൾ വളരെ സുന്ദരമായി കുട്ടികൾക്കുള്ള ആ ഒരു പ്രോഗ്രാം നമ്മൾ കേട്ടു.
4: അവതരിപ്പിച്ചത് ഷമീൽ മഞ്ചേരി, മൻസൂർ സ്വലാഹി. നന്മയിലേക്ക് നടന്നടക്കുക എന്നതായിരുന്നു വിഷയം.

0: കേട്ടതെല്ലാം വിശ്വസിക്കരുത്. ബീർബലിന്റെ ഉത്തരങ്ങൾ കേൾക്കുക വലിയ രസമുള്ള കാര്യമാണ്. അക്ബറിന് എന്ത് അസംബന്ധവും ചോദിക്കാം. അതിന് കൃത്യമായ ഒരു യുക്തിബന്ധം ബീർബൽ കണ്ടെത്തിയിരിക്കും. ഒരു ദിവസം ബീർബലിനെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് അക്ബർ ചോദിച്ചു, സൂര്യനും ചന്ദ്രനും കീഴെയുള്ള എന്തിനെപ്പറ്റി ചോദിച്ചാലും ഉത്തരം നൽകുന്ന നിങ്ങളുടെ ബുദ്ധിശക്തിയെ ഞാൻ ഇന്ന് അളക്കാൻ പോകുകയാണ്. ബീർബൽ, എനിക്കറിയേണ്ടത് സൂര്യനും ചന്ദ്രനും കാണാൻ കഴിയാത്തതായി വല്ലതും ഉണ്ടോ എന്നാണ്. ഉണ്ട് പ്രഭോ. എന്താണത്? അവർ ഒരിക്കലും ഇരുട്ട് കാണുന്നില്ല. ശരി, സത്യവും കള്ളവും തമ്മിലുള്ള അകലം പറയാമോ? പറയാം. നാലു വിരൽ. നാലു വിരലോ? അതിൻ്റെ കണക്കെന്താണ്? അക്ബർ അത്ഭുതത്തോടെ ചോദിച്ചു. കണ്ണിൽ നിന്ന് ചെവിയിലേക്കുള്ള അകലം ഒന്ന് കൈവച്ചു നോക്കൂ. പ്രഭോ, അക്ബറും സഭാവാസികളും ഒപ്പമാണ് വലതുകൈ അവരവരുടെ കണ്ണിനും ചെവിക്കും ഇടയിൽ വെച്ച് നോക്കിയത്. അകലം കൃത്യമായി നാലു വിരൽ. ഇതെങ്ങനെ സത്യവും കള്ളവും തമ്മിലുള്ള അകലമാകും? അക്കാര്യം കൂടി ബീർബൽ വ്യക്തമാക്കിയേ പറ്റൂ. പ്രഭോ, കണ്ണുകൊണ്ട് കാണുന്നത് സത്യം, ചെവി കൊണ്ട് കേൾക്കുന്നതെല്ലാം അതേപടി വിശ്വസിക്കാൻ പറ്റില്ല. ചിലപ്പോൾ കള്ളമാണെന്ന് വരാം. അതിനാലാണ് കണ്ടതും കേട്ടതും തമ്മിൽ, അഥവാ സത്യവും കള്ളവും തമ്മിൽ നാലു വിരലിന്റെ അകലമേയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞത്. കൊള്ളാം, കൊള്ളാം, നല്ല ഉത്തരം. പക്ഷേ അടുത്ത പരീക്ഷയിൽ നിങ്ങൾ പരാജയപ്പെടുമെന്നാണ് എന്റെ വിചാരം എന്ന് പറഞ്ഞുകൊണ്ട് അക്ബർ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റു. അദ്ദേഹം താഴെ ഇറങ്ങി വന്ന് തറയിൽ തെക്കുവടക്കായി ഒരു വര വരച്ചുകൊണ്ട് ചോദിച്ചു, ഞാൻ വരച്ച വര കണ്ടില്ലേ ബീർബൽ? ഇതിനെ എവിടെയും തൊടാതെ അല്പവും മായ്ക്കാതെ മുറിക്കാതെ ചെറുതാക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ബീർബൽ ഒന്നും പറഞ്ഞില്ല. ശാന്തനായി ആ വരയുടെ അടുത്തേക്ക് ചെന്ന് അതിന് സമാന്തരമായി കുറേക്കൂടി വലിയ ഒരു വര വരച്ചു. എന്നിട്ട് അക്ബറിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അക്ബർ എല്ലാം മറന്ന് ബീർബലിനെ കെട്ടിപ്പുണർന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ മഹാസമർത്ഥൻ തന്നെ ബീർബൽ. എന്നെ വല്ലാതെ ചെറുതാക്കിക്കളഞ്ഞു അല്ലേ? ഇല്ല പ്രഭോ, അങ്ങയ്ക്ക് വേണമെങ്കിൽ എന്റെ വരയുടെ രണ്ടറ്റവും മായ്ക്കാവുന്നതാണ്. അപ്പോൾ അങ്ങയുടെ വര വലുതായി മാറും. ആ വരയിൽ തൊടാതെ തന്നെ പോരെ. ഹോ, ഇയാളൊരു ബുദ്ധിരാക്ഷസനാണ്, സമ്മതിച്ചിരിക്കുന്നു. അക്ബറിന്റെ സന്തോഷത്തിൽ സദസ്യരും പങ്കുചേർന്നു.
1: മാഷാല്ലാ, നമ്മളിതുവരെ കേട്ടിട്ടുള്ളത് നുറുങ്ങുകളായിരുന്നു.
2: മാഷാല്ലാ, റേഡിയോ വൈബ്സ് മുന്നോട്ട് പോവുകയാണ്. കുറച്ച് ആഴങ്ങളിലുള്ള പഠനങ്ങൾ, അതിൽ അള്ളാഹുവിനെ കുറിച്ച് അടുത്തറിയാൻ ഏറ്റവും വളരെ വലിയ വഴിയാണ് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ നാമങ്ങൾ പഠിക്കുക എന്നുള്ളത്. അസ്മാഉൽ ഹുസ്ന എന്ന പ്രോഗ്രാമിലേക്കാണ് റേഡിയോ വൈബ്സിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അബ്ദുറഹഫ് അൽക്കമിയാണ് ഇതിന് നേതൃത്വം. അൽ മജീദ്
1: എന്ന നാമമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്, അസ്മാഉൽ ഹുസ്നയിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വൽആഖിബത്തു ലിൽമുത്തഖീൻ, വല ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ, وصلى الله على نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ, അത് പഠിക്കുക എന്നത് ഏറ്റവും മഹനീയമായ ഇൽമാണ്. ആ ഒരു അറിവ് നമ്മൾ കരസ്ഥമാക്കുമ്പോൾ, അത് പഠിക്കുന്നതിലപ്പുറം നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ തേട്ടങ്ങൾ ഉണ്ടാവുക എന്നതാണ് ആ നാമം പഠിപ്പിച്ചു തരുന്ന, അർത്ഥമാക്കുന്ന അർത്ഥങ്ങളും തേട്ടങ്ങളും ജീവിതത്തിൽ പകർത്തുക എന്നത് അതിപ്രധാനമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പഠിക്കുന്നതിലുപരി, പറയുന്നതിലുപരി, കേൾക്കുന്നതിലുപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും ഉദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് അൽ മജീദ് എന്ന നാമത്തെക്കുറിച്ചാണ്. അൽ മജീദ് എന്ന നാമം വിശുദ്ധ ഖുർആനിലും തിരുവചനങ്ങളിലും ധാരാളമായി വന്ന ഒരു നാമമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അൽ മജീദ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രൗഢിയെയും അള്ളാഹുവിൻ്റെ ഔന്നത്യത്തെയും അള്ളാഹുവിൻ്റെ ഔദാര്യത്തെയും പ്രതാപത്തെയുമാണ് അറിയിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല സമ്പൂർണനാണ്. സ്ഥാനം കൊണ്ടും അതുപോലെ തന്നെ അവൻ്റെ ഔദാര്യം കൊണ്ടും എല്ലാം മറ്റുള്ളവരിൽ നിന്നെല്ലാം ഉപരിയിലാണ്, ഉന്നതിയിലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തെക്കുറിച്ച് സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇന്ന ഫിൽ ജന്നത്തി മിഅത്തു ദറജ, സ്വർഗത്തിന് 100 ദറജകളുണ്ട്. ആ 100 ദറജകളിൽ ഒരു ദറജയിൽ നിന്ന് രണ്ടാമത്തെ ദറജയിലേക്ക് എത്താൻ മാ ബൈന സമാഇ വൽ അർദ്, ആകാശഭൂമിയോളം വ്യത്യാസമുണ്ട് എന്നാണ്. അങ്ങനെയുള്ള 100 ദറജകളെക്കുറിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സ്വഹാബത്തിനോട് പറയാണ്, ഫഇദാ സഅൽതുമുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ, ഫസ് അലൂഹു അൽ ഫിർദൌസ്, നിങ്ങൾ ഫിർദൌസിനെ ചോദിക്കണം. സ്വർഗത്തിൻ്റെ ഉന്നതമായ ദറജയിൽപ്പെട്ടതാണ്, ഏറ്റവും ടോപ്പ് ദറജയാണ് ഫിർദൌസി എന്നത്. ആ ഫിർദൌസ് നിങ്ങൾ ചോദിച്ചുകൊള്ളുക, ഫഇന്നഹു ഔസതുൽ ജന്ന, അത് സ്വർഗത്തിൻ്റെ നടുവിലാണ്. വഅഅലൽ ജന്ന, അത് ഏറ്റവും ടോപ്പിലുമാണ്. ഏറ്റവും ടോപ്പിൽ, ഏറ്റവും മധ്യഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥാനമാണ് അൽ ഫിർദൌസ്. ആ ഒരു ദറജയിലേക്ക് എത്തിപ്പെടാൻ അള്ളാഹുവിനോട് നിങ്ങൾ ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞതിന് ശേഷം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വഫൗഖഹു അർഷുർ റഹ്മാൻ, അതിൻ്റെ മുകളിലാണ്, ആ ഫിർദൌസിൻ്റെയും മുകളിലാണ് അള്ളാഹുവിൻ്റെ അർഷ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതിൻ്റെയും ഉപരിയിലാണ് അള്ളാഹു എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ സ്ഥാനം എല്ലാത്തിനേക്കാളും ഉപരിയിലാണ്. സ്വർഗത്തിൻ്റെ ഏറ്റവും ടോപ്പ് ദറജ എന്നത് ഫിർദൌസ് എന്ന് പറയുമ്പോൾ, അതിൻ്റെ മുകളിലാണ് അള്ളാഹുവിൻ്റെ അർശ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ, അതിൻ്റെ മുകളിലാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഉള്ളത് എന്ന് പറയുമ്പോൾ, അള്ളാഹുവിൻ്റെ സ്ഥാനം കൊണ്ട് അള്ളാഹു ഉന്നതിയിലാണ്. അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് അള്ളാഹു ഉന്നതിയിലാണ്. അള്ളാഹു അവൻ്റെ കൊടുക്കലുകൾ കൊണ്ട്, അള്ളാഹു നൽകുന്നത് കൊണ്ട് അള്ളാഹു ഉന്നതിയിലാണ്. മറ്റുള്ളവർ കൊടുക്കുന്നത് പോലെയല്ല. അള്ളാഹു കൊടുത്ത് ഒരാൾക്ക് കനിയാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവൻ ധന്യനായി എന്നാണ്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല അൽ മജീദ് എന്ന് പറയുമ്പോൾ എല്ലാത്തിലും ഉന്നതിയിലായവൻ, ഔദാര്യത്തിൽ ഉന്നതിയിലായവൻ, അതുപോലെ തന്നെ വിട്ടുവീഴ്ചയിലും പ്രതാപത്തിലും എല്ലാത്തിലും ഉന്നതിയിലായവൻ എന്ന ഒരർത്ഥമാണ് അള്ളാഹുവിൻ്റെ ഈ നാമത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ സ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും, അർ റഹ്മാനു അലൽ അർഷിസ്തവ, അള്ളാഹു അർഷിൻ്റെ ഉപരിയിലാണ്, അള്ളാഹു ഉപവിഷ്ടനാണ് എന്നൊക്കെ അള്ളാഹു പറയുമ്പോൾ അള്ളാഹുവിൻ്റെ സ്ഥാനത്തെയും അള്ളാഹുവിൻ്റെ പദവിയും അതെല്ലാം സമ്പൂർണമായവനാണ് അള്ളാഹു എന്നും, അതുകൊണ്ട് തന്നെ അവൻ എല്ലാത്തിനേക്കാളും ഉന്നതിയിലാണ് എന്നും വിശുദ്ധ ഖുർആനും തിരുവചനങ്ങളും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അള്ളാഹു നൽകുന്നത് പോലെ നമുക്ക് നൽകാൻ ഔദാര്യം കാണിക്കുന്നവനായിക്കൊണ്ട് ആരുമില്ല. ഒരുപക്ഷേ സൃഷ്ടികൾ അവൻ്റെ സമ്പത്തിൻ്റെ തോതനുസരിച്ച് കൊണ്ട് ചിലപ്പോൾ ചിലത് കൊടുത്തെന്ന് വരാം. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഖജനാവ് വിശാലമാണ്. ആ വിശാലമായ ഖജനാവിൽ നിന്നാണ് ഈ ലോകത്തുള്ള സർവ്വതിനും നൽകിക്കൊണ്ടിരിക്കുന്നത്, ഔദാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവനൊന്നും തീർന്നു പോകുന്നില്ല. ഒരുപക്ഷേ ഈ ദുനിയാവിൽ സമ്പത്തുള്ള ആളുകൾ പോലും അവരുടെ ഔദാര്യങ്ങൾ ഒരുപക്ഷെ നിന്നുപോകും. ഒന്നുകിൽ അവരുടെ മരണത്തോടുകൂടി നിൽക്കും, അല്ലെങ്കിൽ ആ ഔദാര്യം ചെയ്യപ്പെട്ട വ്യക്തിയോട് എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വിള്ളലുകളോ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ അത് സ്റ്റോപ്പാകും. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ നിഷേധിക്കുന്നവർക്ക് പോലും അവൻ്റെ ഔദാര്യം ഈ ലോകത്ത് നൽകിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അള്ളാഹു അൽ മജീദ് എന്ന് പറയുമ്പോൾ ഔദാര്യത്തിൽ ഉന്നതിയിലായവൻ എന്ന അർത്ഥവും നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു കനിഞ്ഞു നൽകാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, ഒരാൾക്ക് കനിഞ്ഞു നൽകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ പിന്നെ ധന്യനാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അൽ മജീദ് എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആനിൽ ദുൽ അർഷിൽ മജീദ് എന്ന് കാണാൻ സാധിക്കും. അവിടെ രണ്ട് ഖിറാഅത്താണ് പ്രധാനമായി ഉള്ളത്, ദുൽ അർഷിൽ മജീദി എന്നും ദുൽ അർഷിൽ മജീദു എന്നും. അപ്പോൾ മജീദു എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ നാമമായിക്കൊണ്ടാണ് പരിഗണിക്കുന്നത്. മജീദി എന്നാണെങ്കിൽ അർഷിൻ്റെ വിശേഷണമായിക്കൊണ്ടാണ് പരിഗണിക്കപ്പെടുന്നത്. എന്നാൽ അർഷ് തന്നെയും എത്ര ഗംഭീരമാണ്, എത്ര ഉന്നതിയിലാണ്. സ്വർഗത്തിൻ്റെ 100 ദറജകളിലെ ഏറ്റവും ടോപ്പ് ദറജയിൽ നിന്നും ഉന്നതിയിലാണ് അർഷ്. അപ്പോൾ അത്രയും ഗംഭീരമായ, ഉന്നതിയായ ആ ഒരു സ്ഥാനം കൈപ്പറ്റിയ ആ ഒരു സ്ഥാനത്തിലുള്ള അർഷ്, ആ അർഷിനേക്കാൾ ഉന്നതിയിലാണ് അള്ളാഹു. അപ്പോൾ അൽ മജീദ് എന്ന് പറയുമ്പോൾ സ്ഥാനം കൊണ്ട് ഉന്നതിയിലായവൻ, ഔദാര്യം കൊണ്ട് ഉന്നതിയിലായവൻ, പദവി കൊണ്ട് ഉന്നതിയിലായവൻ, ഇങ്ങനെ വ്യത്യസ്തമായ അർത്ഥങ്ങൾ അതിലുണ്ട് എന്നാണ്. അർശിനെക്കുറിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, വസിഅ കുർസിയുഹു സമാവാതി വൽ അർദ്, അർശിലാണ് കുർസിയുള്ളത്. ആ കുർസിയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലുള്ളത് വസിഅ കുർസിയുഹു സമാവാതി വൽ അർദ്, ആകാശ ഭൂമിയോളം വിശാലമാണ് ആ കുർസി എന്നുള്ളത്. ആ കുർസി എവിടെയുള്ളത്? അർശിലാണ്. ആ അപ്പോ ആകാശ ഭൂമികളോളം വിശാലമായ കുർസി അർശിലെങ്കിൽ അർശിന് എത്ര വിശാലുണ്ടാകും? ഒരു ഹദീസിൽ കാണാൻ പറ്റും, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഒരു വിശാലമായ മരുഭൂമിയിലെ ഒരു ചെറിയൊരു വട്ടക്കണ്ണി മാത്രമാണ് കുർസി എന്നാണ്. ആ കുർസിയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താണ്? ആകാശ ഭൂമികളോളം വിശാലമാണ് കുർസി. അങ്ങനെയുള്ള കുർസി ആ അർശിൻ്റെ മേൽ, അതായത് മരുഭൂമിയിലെ ഒരു ചെറിയ വട്ടക്കണ്ണി പോലെയാണ് എന്ന് പറയുമ്പോൾ അർശത്ര വിശാലമാണ്. ആ അർശിലുള്ള കുർസിയെക്കുറിച്ചും ഖുർആൻ പറഞ്ഞത് ആകാശ ഭൂമികളോളം വിശാലം. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതാല അതിനേക്കാൾ ഉന്നതിയിലാണ്. അതുകൊണ്ട് തന്നെ അവൻ അൽ മജീദാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഒരിക്കൽ കഅബ് ബിനു ഉജൈർ റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ ബിനു അബി യഅല എന്ന് പറയുന്ന സ്വഹാബിയെ കണ്ടുമുട്ടിയപ്പോൾ കഅബ് ബിനു ഉജൈർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അല ഉഹ്ദീലക ഹദിയതൻ സമിഅതുഹാ മിനൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകനിൽ നിന്ന് കേട്ട ഒരു ഹദീസിനെ ഞാൻ നിനക്ക് ഹദിയയായി പറഞ്ഞു തരട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു മറ്റൊരു വിഷയം, ഹദീസുകളെ, സുന്നത്തുകളെ, പ്രവാചകൻ്റെ മൊഴിമുത്തുകളെ സ്വഹാബികൾ അതൊരു ഹദീയയായി കൊണ്ടായിരുന്നു പരസ്പരം കൈമാറിയിരുന്നത് എന്നാണ്. അത്രയും വലിയ സ്ഥാനം ഹദീസിൻ്റെ വിഷയത്തിൽ സ്വഹാബികൾ കണ്ടിരുന്നു എന്നാണ്. ഏതായാലും പ്രവാചകൻ സ്ഥലസ്ലമിയുടെ ആ ഒരു ഹദീയിനെ, ആ ഒരു സുന്നത്തിനെ ഇവിടെ ഹദീയയായി കൊടുക്കുന്നു. എന്തായിരുന്നു അത്? അബ്ദുറഹ്മാൻ ഇബ്നു അബി അഅല പറയുകയാണ്, നാം ബല, നിങ്ങൾ പറഞ്ഞു തരൂ എന്താണ് ആ ഒരു സംഭവം. കുൽന, നമ്മൾ ചോദിച്ചിരുന്നു, യാ റസൂലല്ലാ, റസൂലെ, കൈഫ സ്വലാത്തു അലൈക്കും അഹ്ലൽ ബൈത്ത്, റസൂലെ, താങ്കളുടെ മേലും അഹ്ല ബൈത്തിൻ്റെ പേരിലും എങ്ങനെയാണ് നമ്മൾ സ്വലാത്ത് പറയുക എന്ന് പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇബ്രാഹിമിയ സ്വലാത്ത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഇബ്രാഹിമിയ സ്വലാത്തിൽ എന്താണുള്ളത്? അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്, അല്ലാഹുവേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും കുടുംബത്തിനും നീ പിന്നെ സ്വലാത്ത് നൽകണം, സമാധാനം നൽകണം. കമാ സല്ലൈത അലാ ഇബ്രാഹീമ വ അലാ ആലി ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ കുടുംബത്തിന് നൽകിയതുപോലെ നൽകണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു കാരണം കൂടി പറയുന്നുണ്ട്. ഇന്നക്ക, തീർച്ചയായും കാരണം, ഹമീദുൻ മജീദ്, നീ ഹമീദാണ്, മജീദാണ്, ഔദാര്യം നൽകുന്നവനാണ്, അനുഗ്രഹം നൽകുന്നവനാണ് എന്നൊക്കെയുള്ള ആ ഒരു പിന്നെ അള്ളാഹുവിൻ്റെ നാമത്തെ എടുത്തു പറഞ്ഞ്, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ പ്രവാചകൻ്റെ മേലും പ്രവാചകൻ്റെ കുടുംബത്തിൻ്റെ മേലും അനുഗ്രഹം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ ഹമീദ് എന്ന നാമത്തെക്കുറിച്ച് ഇവിടെ ഓർത്തു. മാത്രമല്ല അതിൻ്റെ ബാക്കി എന്താ? അല്ലാഹുമ്മ ബാരിക അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്, അല്ലാഹുവേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിനും ബറക്കത്ത് നൽകണമേ. ഏതുപോലെ? കമാ ബാറക്ത അലാ ഇബ്രാഹീമ വ അലാ ആലി ഇബ്രാഹീം, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനും കുടുംബത്തിനും ബറക്കത്ത് ചെയ്തതുപോലെ. എന്നിട്ട് അവസാനം പറഞ്ഞെന്താ? ഇന്നക്ക ഹമീദും മജീദ്, കാരണം നീ ഹമീദും മജീദുമാണ്, ഔദാര്യം നൽകുന്നവനാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ബറക്കത്ത് ലഭിക്കാൻ, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നാണ് ബറക്കത്ത് ലഭിക്കുന്നത് എന്നും അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് എന്നും, അവൻ മജീദാണ് എന്നും, അവൻ അളവറ്റ രൂപത്തിൽ ദയാലുവാണ് എന്നും, അവൻ വിട്ടുവീഴ്ച നൽകുന്നവനെന്നും, അവൻ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ് നൽകുന്നവനെന്നും എന്നിങ്ങനെയുള്ള വിശാലമായ അർത്ഥങ്ങൾ അൽ മജീദ് എന്ന നാമത്തിലുണ്ട്. കാരണം അള്ളാഹു അൽ മജീദാണ്, അവൻ ഔദാര്യം നൽകുന്നു, ബറക്കത്ത് നൽകുന്നു, അനുഗ്രഹങ്ങൾ നൽകുന്നു, അവനിൽ നിന്നാണ് ബറക്കത്തും സമാധാനവും ലഭിക്കുന്നത് എന്ന് ഈയൊരു പ്രാർത്ഥനയിലൂടെ, ഈയൊരു ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ബറക്കത്ത് ചോദിച്ചപ്പോഴും അനുഗ്രഹം ചോദിച്ചപ്പോഴും, അതായത് സമാധാനം ചോദിച്ചപ്പോഴും കാരണം പറഞ്ഞത് ഇന്നക ഹമീദും മജീദ്, നീ ഹമീദാണ്, മജീദാണ്, അള്ളാഹുവെ, നീ ഔദാര്യം നൽകുന്നവനാണ് എന്ന് ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വതാല അൽ മജീദ് എന്ന് പറയുമ്പോൾ അവൻ അടിമകൾക്ക് വിശാലത നൽകി, വിശാലമായി അടിമകൾക്ക് നൽകുന്നവനാണ് എന്നൊരർത്ഥവും നമുക്ക് കാണാൻ സാധിക്കും. മലക്കുകൾ ആകാശ ലോകത്ത് നിന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെയും കുടുംബത്തിൻ്റെയും, അതായത് സാറ ബീവിയുടെയും അടുത്ത് വന്നിട്ട് സന്തോഷ വാർത്ത അറിയിക്കണം. വാർദ്ധക്യത്തിൽ, വന്ധ്യതയിൽ, കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന മക്കളില്ലാത്ത അവരുടെ അടുത്തു വന്നിട്ട് ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം, ഒരു കുട്ടിയെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ആ വാർത്ത കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടുകൊണ്ട് സാറ മുഖത്തടിക്കാൻ, എന്നിട്ട് ആ മഹദി പറയാണ്, ഖാലത് യാ വൈലത്ത അഅലിദു വ അന അജൂസുൻ വ ഹാദ ബഅലി ശൈഖ, രണ്ട് കാര്യങ്ങളാ പറഞ്ഞത്. യാ വൈലത്ത, എന്റെ നാശമേ എന്ന് പറഞ്ഞിട്ട് ഞാനിനി ഗർഭം ധരിക്കുകയോ ഞാനിനി പ്രസവിക്കുകയോ എന്ന് പറഞ്ഞ് ഹാദ അജൂസ് അന അജൂസുൻ, വന്ധ്യതയുള്ളയാളാണ്, മാത്രമല്ല ബഅലി ശൈഖ, എന്നെ വാർദ്ധക്യം ബാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ വാർദ്ധക്യം ബാധിച്ച വന്ധ്യതയുള്ള ഞാനിനി പ്രസവിക്കുകയോ? ഇന്ന ഹാദ ലശീ ഉൻ അജീബ്, ഈ കാര്യം എത്ര അത്ഭുതമാണ് എന്ന് പറഞ്ഞ് അവിടെ പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മലക്കുകൾ അതിഥികളായി വീട്ടിൽ വന്നുകൊണ്ട് ആകാശലോകത്തു നിന്ന് ആ വീട്ടിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അടുത്തു വന്നും സാറയുടെ അടുത്തു വന്നും ഭാര്യയോടും പറയുകയാണ്, മലക്കുകൾ പറയുകയാണ്, ഖാലു അതഅജബീന മിൻ അംരില്ലാഹ്, അള്ളാഹുവിൻ്റെ കൽപ്പനയുടെ, അള്ളാഹുവിൻ്റെ വിഷയത്തിൽ, അള്ളാഹു കൽപ്പിച്ച തീരുമാനിച്ച വിഷയത്തിൽ നിങ്ങൾ അത്ഭുതപ്പെടുകയാണോ? റഹ്മത്തുല്ലാഹി വ ബറകാതുഹു, അള്ളാഹുവിൻ്റെ റഹ്മത്തും അള്ളാഹുവിൻ്റെ ബറക്കത്തും അലൈക്കും അഹ്ലൽ ബൈത്ത്, നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലും ഉണ്ടായിക്കൊള്ളട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും, ഇന്നഹു ഹമീദുൻ മജീദ്, അതിൻ്റെ കാരണമായി പറഞ്ഞത് അള്ളാഹു ഹമീദാണ് മജീദാണ് എന്നാണ്. അപ്പോൾ അള്ളാഹു ഹമീദ് ആയതുകൊണ്ട്, അള്ളാഹു മജീദ് അൽ മജീദ് ആയതുകൊണ്ട് അള്ളാഹുവിൻ്റെ ബറക്കത്തുണ്ടാകും, അള്ളാഹുവിൻ്റെ റഹ്മത്തുണ്ടാകും. അള്ളാഹുവിൻ്റെ റഹ്മത്തും ബറക്കത്തും ലഭിക്കാൻ ചില കാരണങ്ങളുണ്ട്. അങ്ങനെ ആ മലക്കുകൾ സാറയോട് വീണ്ടും ആശ്വസിപ്പിക്കാണ്, ഖാല കദാലിക ഖാല റബ്ബുകി ഹുവ അലയ്യ ഹയ്യുൻ, കാര്യം അപ്രകാരമാണ്, നിങ്ങൾ ഒരുപക്ഷെ വാർദ്ധക്യത്തിലെത്തിയേക്കാം, ഒരുപക്ഷെ വന്ധ്യതയുള്ള ആളായിരിക്കാം, പക്ഷെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം, അള്ളാഹുവിൻ്റെ തീരുമാന പ്രകാരം അത് നടക്കുക തന്നെ ചെയ്യും. ഖാല റബ്ബുകി, നിന്റെ റബ്ബ് ഇത് പറഞ്ഞതാണ്, ഹുവ അലയ്യ ഹയ്യുൻ വലിനജഅലഹു ആയത്തൻ ലിന്നാസി വറഹ്മതൻ മിന്ന, രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ജനങ്ങൾക്കിതൊരു ദൃഷ്ടാന്തമാണ്, അള്ളാഹു അൽ മജീദ് എന്ന് ഒന്നുകൂടി മനസ്സിലാക്കാനുള്ള ഒരു ദൃഷ്ടാന്തമായിക്കൊണ്ട് ഇത് നമുക്ക് നോക്കിക്കാണാം. രണ്ടാമത്തത്, വറഹ്മതം മിന്ന, ഇത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള റഹ്മത്താണ്, കാരുണ്യമാണ്. കാരണം അൽ മജീദ്, അവൻ ഔദാര്യം ചെയ്യുന്നവൻ. അള്ളാഹു ഔദാര്യം വിശാലമാക്കിയാൽ, ഒരാളുടെ വിഷയത്തിൽ വിശാലമാക്കി കൊടുത്താൽ, ഒരാൾക്ക് ഒരു കാര്യം കൊടുക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു തആല തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏത് തടസ്സവും അള്ളാഹുവിനൊരു തടസ്സമല്ല. കാരണം ഇവിടെ സാറ പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഷെയ്ഖായി, അതായത് വാർദ്ധക്യത്തിലെത്തി. വാർദ്ധക്യത്തിലെത്തിയെന്ന് മാത്രമല്ല, വന്ധ്യതയുള്ള ആളും കൂടിയാണ്. അപ്പം രണ്ട് കാരണങ്ങൾ, ഗർഭം ചുമക്കാതിരിക്കാനുള്ള രണ്ട് കാരണങ്ങൾ, അതും ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ ഉണ്ടായിരുന്നിട്ടും അള്ളാഹു തീരുമാനിച്ചപ്പോൾ അവിടെ ആ സാറ ഗർഭിണിയായി എന്നാണ്. അപ്പോൾ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു തടസ്സമല്ല. ഏതൊരു തടസ്സവും അള്ളാഹുവിനൊരു തടസ്സമല്ല. അള്ളാഹു ഒരാൾക്ക് നൽകാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് എത്ര വലിയ തടസ്സങ്ങളുണ്ടെങ്കിലും അതിമാറിക്കിട്ടുകയും അവനത് ലഭിക്കുകയും ചെയ്യും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് നമ്മളൊക്കെയും പ്രാർത്ഥിക്കുമ്പോൾ നിസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥനയിൽ, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅത്തിയ ലിമാ മനഅത വലാ യൻഫഉദൽ ജദ്ദു വമിൻകൽ ജദ്ദ്, അള്ളാഹുവേ, നീ തരാൻ ഉദ്ദേശിച്ചതിനെ തടയാൻ ഈ ലോകത്ത് ആരൊക്കെ വിചാരിച്ചാലും സാധിക്കില്ല. നീ തടയാൻ ഉദ്ദേശിച്ചതിനെ തരാൻ ഈ ലോകത്തുള്ള എല്ലാവരും ഒരുമിച്ച് കൂടിയാലും സാധിക്കുകയില്ല എന്നാണ്. അപ്പം എത്ര തടസ്സങ്ങളുണ്ടെങ്കിലും തരാൻ കഴിയുന്നവൻ അള്ളാഹു, എത്ര എളുപ്പങ്ങളുണ്ടെങ്കിലും തടയാൻ കഴിയുന്നവനും അള്ളാഹു ആണ്. അൽ മജീദ് എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ അള്ളാഹു ഔദാര്യവാനാണ് എല്ലാ വിഷയത്തിലും. അള്ളാഹു സ്ഥാനം കൊണ്ട് ഉന്നതിയിലാണ്, അള്ളാഹു പദവി കൊണ്ട് ഉന്നതിയിലാണ്, അള്ളാഹു അവൻ്റെ സത്ത കൊണ്ട് ഉന്നതിയിലാണ്. ഇങ്ങനെ നമുക്ക് അള്ളാഹുവിൻ്റെ മജീദിനെ നമുക്ക് വായിക്കാൻ സാധിക്കും. മാത്രമല്ല, അള്ളാഹു അൽ മജീദ് എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് അൽ മജീദ് എന്ന് പറയുന്നതായിക്കൊണ്ട് വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. അപ്പോൾ എന്താണത്? ഖാഫ് വൽ ഖുർആനിൽ മജീദ്, ഖുർആനിനെ കുറിച്ച് അൽ മജീദ് എന്നല്ലാഹ് പറഞ്ഞു. മറ്റൊരായത്തിൽ സൂറത്തുൽ ബുറൂജിലൂടെ പറഞ്ഞു, ബൽ ഹുവ ഖുർആനുൽ മജീദ് ഫി ലൗഹിം മഹ്ഫൂദ്, അല്ലാഹ് പറയാണ് ഖുർആൻ മജീദാണ്, അത് മജീദാണ്. കാരണം എന്തുകൊണ്ട് ഖുർആനിനെ മജീദ് എന്ന് പറഞ്ഞു? ഖുർആൻ സമ്പൂർണമാണ്. മറ്റു ഇതര വേദഗ്രന്ഥങ്ങളിൽ നിന്നും മറ്റു ഏത് പുസ്തകങ്ങളിൽ നിന്നും അള്ളാഹുവിൻ്റെ കലാം എന്നത് സമ്പൂർണമാണ്. അതുകൊണ്ട് തന്നെ അതിനെ അൽ മജീദ് എന്ന് പറഞ്ഞു. ബൽഹുവ ഖുർആനുൻ മജീദ്. പക്ഷേ ആ സമ്പൂർണമായ ഖുർആനിനെ നമ്മൾ സ്വീകരിക്കുമ്പോഴും അതിൽ നിന്ന് നേടേണ്ടത് നേടുമ്പോഴാണ് ആ ഖുർആനിനെ നമുക്ക് അനുഗ്രഹമായി ലഭിക്കുക. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് യഹ്ദി ബിഹില്ലാ മനിത്തബ റിദ്വാനഹു സുബുലസ്സലാം. ആ ഗ്രന്ഥം നേർമാർഗത്തിൽ നയിക്കുന്ന ഗ്രന്ഥമാണ്. അതിനെ പിൻപറ്റുന്ന ആളുകൾക്ക് മാത്രമേ അത് കിട്ടുള്ളൂ. അതിനെ സ്വീകരിക്കേണ്ട മുറപ്രകാരം സ്വീകരിക്കുകയും പഠിക്കുകയും മനനം ചെയ്യുകയും ചെയ്യുമ്പോൾ മാത്രമേ അതിൻ്റെ ഗുണങ്ങൾ എടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഗുണം നിറഞ്ഞ, മേന്മ നിറഞ്ഞ, നന്മകൾ മാത്രമുള്ളതാണ് അൽ മജീദ്. അതിന് യാതൊരു ന്യൂനതയുമില്ല, കുറവുകളില്ല, സമ്പൂർണമാണ്. അതുകൊണ്ടാണ് ഖുർആനിനെ മജീദ് എന്ന് പറഞ്ഞത്. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല അൽ മജീദ് എന്ന് പറയുമ്പോൾ യാതൊരു ന്യൂനതകളില്ലാത്ത സമ്പൂർണമായ, അതുപോലെ തന്നെ അവൻ്റെ ഔദാര്യം നിറഞ്ഞ, അവൻ്റെ പദവി കൊണ്ട് ഉന്നതിയിലായ, സ്ഥാനം കൊണ്ട് ഉന്നതിയിലായ, ഇങ്ങനെ വ്യത്യസ്തമായ അർത്ഥങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിനെ അൽ മജീദായി സ്വീകരിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹവും സംഘവും 30 പേരടങ്ങുന്ന ഒരു സംഘം മറ്റൊരു നാട്ടിലേക്ക് യാത്ര പോവുകയാണ്. അവിടെ എത്തി വിശന്നു, അല്പം ഭക്ഷണം ചോദിച്ചു. അവിടെയുള്ള ആളുകൾ പിശുക്കന്മാരായതുകൊണ്ട് കൊടുക്കാൻ തയ്യാറായിട്ടില്ല. അവസാനം ആ നാട്ടിലെ ഗോത്രത്തലവന് തേള് കടിക്കുകയുണ്ടായി. അവരിൽ ആളുകൾ ഓടി വന്ന് സ്വഹാബിമാരോട് ചോദിക്കുകയാണ്, നിങ്ങളിൽ ആരാണ് റുഖിയ ചെയ്യുക, നിങ്ങളിൽ ആരാണ് റുഖിയ ചെയ്യുക എന്ന് ചോദിച്ചപ്പോൾ സ്വഹാബിമാർ തിരിച്ച് ആ സമയത്ത് ആ ഒരു അവസരത്തെ മുതലെടുക്കാൻ വേണ്ടി ഭക്ഷണം തരാത്ത ആളുകളാണ് വന്ന് ചോദിക്കുന്നത്, സഹായം തേടുന്നത്. അപ്പോൾ ഇവർ ഭക്ഷണം ചോദിച്ചു. അങ്ങനെ ഒരു കണ്ടീഷൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ റുഖിയ ചെയ്തു കൊടുക്കുന്നു. 7 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഓതി ആ ഒരു അസുഖത്തെ, ആ ഒരു പ്രശ്നത്തെ നീക്കി കൊടുക്കുന്നു. അപ്പോൾ ഇത് ഖുർആനിനെ ആ രൂപത്തിൽ സ്വീകരിച്ചതുകൊണ്ടും ആ ഖുർആനിൽ നിന്ന് ഗുണമെടുത്തതും കൊണ്ടുമാണ് അവർക്കതിൽ നിന്ന് ഗുണമെടുക്കാൻ അവർക്ക് സാധിച്ചത്. വിശുദ്ധ ഖുർആനുമായി അഭേദ്യമായ ബന്ധം സ്ഥാപിച്ചതുകൊണ്ടാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഗുണം മാത്രമേ ലഭിക്കുകയുള്ളൂ. ചരിത്രത്തിൽ കാണാം, അവസാനം 30 ആടുകൾ അവർക്ക് വേണ്ടി നൽകിയെന്നാണ്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വതആല അൽ മജീദ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ഔദാര്യം ഉന്നതിയിലായതാണ്. അള്ളാഹുവിൻ്റെ സ്ഥാനം, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ, ഇതൊക്കെയും നമുക്ക് ഈ അൽ മജീദ് എന്ന നാമങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ അൽ മജീദ് എന്ന നാമം നമ്മൾ പഠിക്കുന്നതോടൊപ്പം ആ അവൻ്റെ ഔദാര്യവും റഹ്മത്തും കാരുണ്യവും നേടിയെടുക്കാനുള്ള കാരണങ്ങൾ കൂടി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത് പ്രാർത്ഥന തന്നെയാണ്. അൽ മജീദ് എന്ന

0: കഴിയണം. അതോടൊപ്പം അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അനുസരിക്കാൻ തയ്യാറാകണം. ഇവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും അതുപോലെ തന്നെ സാറയും മക്കളും അനുഗ്രഹീതമായത് പൂർണ്ണമായി റബ്ബിൽ കീഴ്വണങ്ങിയപ്പോഴാണ്. ഇതുപോലെ റബ്ബിൽ പൂർണ്ണമായി കീഴ്വണങ്ങാൻ, റബ്ബിൻ്റെ കാര്യങ്ങളെ അനുസരിക്കാൻ, കൽപ്പനകൾ അനുസരിക്കാൻ, അള്ളാഹു വിട്ടു നിൽക്കാൻ പറഞ്ഞതിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമുക്ക് സാധിച്ചാൽ റബ്ബിൻ്റെ അൽ മജീദിൽ നിന്ന്, അള്ളാഹു അൽ മജീദ് എന്ന നാമം അർത്ഥമാക്കുന്ന തേട്ടങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരുത്തിക്കാൻ, റബ്ബിൽ നിന്ന് ലഭിക്കാൻ കാരണമാകും എന്നത് നമ്മൾ പ്രത്യേകം ഓർമ്മിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു തആല അൽ മജീദ് എന്ന് പറയുമ്പോൾ അവൻ അളവറ്റ രൂപത്തിൽ ദയാലുവാൻ, അവൻ അവൻ്റെ സ്ഥാനം കൊണ്ട് ഉന്നതിയിലാൻ, അവനവൻ്റെ സത്ത കൊണ്ട് ഉന്നതിയിലാൻ, അവനവൻ്റെ പ്രതാപം കൊണ്ടും ഉന്നതിയിലാൻ. അവൻ കനിഞ്ഞു നൽകാൻ ഉദ്ദേശിച്ചവൻ രക്ഷപ്പെട്ടു, അവൻ തടയാൻ ഉദ്ദേശിച്ച ഒരു വ്യക്തിയുണ്ടെങ്കിൽ അവനും പ്രയാസപ്പെട്ടു, പരാജയപ്പെട്ടു എന്നാണ്. അപ്പോൾ അവൻ്റെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നേടിയെടുക്കാനുള്ള കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കുക എന്നതും, അള്ളാഹുവിൻ്റെ മജിദ് വിശാലമാകാൻ, അള്ളാഹുവിൻ്റെ ഔദാര്യം വിശാലമാകാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ഒരു നാമം പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, അസ്മാഉൽ ഹുസ്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള നാമങ്ങൾ നമ്മൾ ദിനവും പഠിച്ചു വരികയാണ്. ഇന്ന് അൽ മജീദ് എന്ന നാമമാണ് പഠിച്ചത്. അബ്ദുറൌഫ് അൽകമിയാണ് അതിന് നേതൃത്വം നൽകിയത്. ഇനി ഒരു കഥയിലേക്ക് പോവാം അല്ലേ?
2: അതെ,
1: കഥ പറയാം.
2: ഇന്നത്തെ കഥ എന്ന് പറയുന്നത് കാട്ടാടിൻ്റെയും കലമാനിൻ്റെയും ഷണ്ട എന്ന വിഷയത്തിലാണ്. അബ്ദുസലാം വീട്ടിയാണ് എന്നത്തെയും പോലെ കഥ പറയാം സെഷനിൽ നമ്മളോടൊപ്പമുള്ളത്.
1: റേഡിയോയിൽ കഥ എന്ന് കേൾക്കുമ്പോൾ തന്നെ സലാം സാറെ,
2: അതെ,
1: ആണ് ഇപ്പോൾ നമ്മൾ ലേബലിലുള്ളത്. മാഷാല്ലാ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ കഥ പറയാം പരിപാടിയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. കാട്ടാടിൻ്റെയും കലമാനിൻ്റെയും ഷണ്ട. ഒരിക്കൽ ഒരു കാട്ടാടും കലമാനും ഒരേ സമയം വെള്ളം കുടിക്കാനായി കാട്ടിനുള്ളിലെ ഒരു തടാകത്തിലെത്തി. തടാകത്തിലേക്കിറങ്ങി വെള്ളം കുടിക്കാനുള്ള സ്ഥലം കുറവായതിനാൽ ഒരാൾക്ക് മാത്രമേ ഒരു സമയം വെള്ളം കുടിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. വെള്ളം കുടിക്കാനൊരുങ്ങുകയായിരുന്ന കാട്ടാട് കലമാനിനോട് കയർത്തു. ആദ്യമെത്തിയത് ഞാനാണ്, അതുകൊണ്ട് ഞാൻ വെള്ളം കുടിച്ചിട്ട് നിനക്ക് കുടിക്കാം. കലമാൻ ഇത് കേട്ട് ദേഷ്യം വന്നു. അവൻ കാട്ടാടിനെ ഇടിച്ചു മാറ്റി വെള്ളം കുടിക്കാൻ ശ്രമിച്ചു. ഇടിയുടെ ശക്തിയിൽ തെറിച്ചു വീണ കാട്ടാട് ചാടിയെഴുന്നേറ്റ് കലമാനിനെ തിരിച്ചും ആക്രമിച്ചു. പിന്നെ അതൊരു വലിയ പോരാട്ടമായിരുന്നു. ദാഹം മറന്ന് ഇരുവരും എങ്ങനെയെങ്കിലും എതിരാളിയെ ഇടിച്ചു വീഴ്ത്തുക എന്ന ഒറ്റ ഉദ്ദേശത്തോടെ പൊരുതാൻ തുടങ്ങി. പോരാട്ടം നല്ല വീര്യത്തോടെ തുടരവേ ഇതെല്ലാം ആസ്വദിച്ചുകൊണ്ട് പ്രതീക്ഷയോടെ ചിലർ അടുത്തുള്ള മരത്തിലിങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. ആരാണെന്നോ? ഒരു കൂട്ടം കഴുകന്മാർ. പരസ്പരം ഇടിച്ച് മരിച്ചു വീഴുന്ന കാട്ടാടിൻ്റെയും കലമാനിൻ്റെയും ശരീരം ഭക്ഷിച്ച് വിശപ്പടക്കാമെന്ന കൊതിയോടെ കാത്തിരിക്കുന്ന കഴുകന്മാർ. എതിരാളിയെ തറപറ്റിക്കാനുള്ള പോരാട്ടത്തിൽ കാര്യമായി പരിക്കേറ്റ് ക്ഷീണിതരായ കാട്ടാടും കലമാനും എന്നിട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറില്ലായിരുന്നു. ഉടനെ തന്നെ തങ്ങൾക്ക് നല്ല ഭക്ഷണം കിട്ടുമെന്ന് കരുതിയ കഴുകന്മാർ പതിയെ ആകാശത്ത് വട്ടമിട്ട് പറക്കാൻ തുടങ്ങി. പോരാട്ടത്തിനിടയിൽ എപ്പോഴോ അറിയാതെ മുകളിലേക്ക് നോക്കിയ കാട്ടാട് തങ്ങൾക്ക് മുകളിൽ കൊതിയോടെ വട്ടമിട്ട് പറക്കുന്ന കഴുകന്മാരെ കണ്ടു. അവന് കാര്യങ്ങളുടെ കിടപ്പ് വേഗം മനസ്സിലായി. അതോടെ അവൻ ഇടി നിർത്തി കലമാനോട് പറഞ്ഞു, ചങ്ങാതി, നമ്മൾ ഇങ്ങനെ പരസ്പരം പോരടിച്ചാൽ നമുക്ക് രണ്ടു പേർക്കും നഷ്ടമേ ഉണ്ടാകൂ. ലാഭം നമ്മുടെ മാംസം ഭക്ഷിക്കാൻ കാത്തിരിക്കുന്ന ആ കഴുകന്മാർക്കായിരിക്കും. അതുകൊണ്ട് നീ ആദ്യം വെള്ളം കുടിച്ചുകൊള്ളൂ. കാട്ടാടിൻ്റെ വാക്കുകൾ കേട്ട കലമാനും അപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. അവൻ പറഞ്ഞു, വേണ്ട ചങ്ങാതി, നീ തന്നെയാണ് ആദ്യമെത്തിയത്, അതുകൊണ്ട് നീ ആദ്യം കുടിച്ചോളൂ. അങ്ങനെ കാട്ടാട് വേഗം വെള്ളം കുടിച്ചു. അതിനുശേഷം കലമാനും സുഖമായി വെള്ളം കുടിച്ചു. രണ്ടു പേരും

0: സൗഹൃദത്തോടെ യാത്രയായി. കൊതിപൂണ്ടിരുന്ന കഴുകന്മാർ ഇര തേടി അവിടെ നിന്നും ദൂരേക്ക് പറന്നുപോയി. കൂട്ടുകാരെ, വളരെ അർത്ഥമുള്ള ഒരു കഥയാണ് ഇപ്പം നമ്മൾ കേട്ടത്. കാട്ടാടിൻ്റെയും കലമാനിൻ്റെയും ഷണ്ഠ കൊണ്ട് ശരിക്കും എന്താണ് സംഭവിക്കുമായിരുന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അവർക്ക് കാര്യം മനസ്സിലായപ്പോൾ ശത്രുവിൻ്റെ മനസ്സും ശത്രു കാത്തിരിക്കുന്നതും തിരിച്ചറിഞ്ഞപ്പോഴേക്കും വെറുതെ അനാവശ്യമായ ഷണ്ഠയായിരുന്നു എന്ന് തിരിച്ചറിയുന്നു. പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുന്നു. അവർക്ക് രണ്ടുപേർക്കും രക്ഷപ്പെടാൻ സാധിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിലും കുഞ്ഞുമക്കളെ ഇങ്ങനെയൊക്കെ ചിന്ത ഉണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. വെറുതെ നമ്മൾ ഷണ്ഠ കൂടി നമ്മുടെ സമയവും നമ്മുടെ ശാരീരികമായ നഷ്ടങ്ങളും ഒക്കെ വരുത്തുന്ന പല അവസരങ്ങളും ഉണ്ടാവാറില്ലേ. എനിക്കാണ് ആദ്യം വേണ്ടത്, തരില്ല, അങ്ങനെ ഇങ്ങനെ വെറുതെ അനാവശ്യമായ ശുണ്ഠിയൊക്കെ കാണിച്ച് വീട്ടിലുള്ള കൊച്ചനിയനോടും ജ്യേഷ്ഠനോടും ഒക്കെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കലമ്പൽ കൂടുന്ന അവസ്ഥ ഉണ്ടാവാറില്ലേ. അവസാന നഷ്ടം എന്തുണ്ടാവുക? നമുക്ക് തന്നെയാണ് നഷ്ടം ഉണ്ടാവുക. അപ്പം അതുകൊണ്ട് പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ ലാഭം മാത്രമേ നമുക്കുണ്ടാവൂ. കാട്ടാടിൻ്റെയും കലമാനിൻ്റെയും കഥ നമ്മളെ അത് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ഇതുവരെ നമ്മൾ കേട്ടത് കഥയായിരുന്നു. അബ്ദുസ്സലാം വീട്ടി നടത്തിയിട്ടുള്ള ആ ഒരു അവതരണം, കാട്ടാടിൻ്റെയും കലമാനിൻ്റെയും ഷണ്ഠ എന്ന കഥയാണ് നമ്മൾ കേട്ടത്. മുനി, മുന്നോട്ട് പോകുമ്പോൾ റേഡിയോ വൈബ്സിൽ ജനക്ഷേമം,
2: ഇന്നത്തെ ജനക്ഷേമത്തിലെ വിഷയം എന്ന് പറയുന്നത് ശ്രോതാക്കൾ അയച്ചു തന്ന ചോദ്യങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ജി എസ് ടിയുടെ പാനൽ ഡിസ്കഷനാണ്.
1: ഓക്കെ, അപ്പോൾ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് സംശയങ്ങളുള്ള ആളുകൾക്ക് അതിൻ്റെ ദൂരീകരണം ഉണ്ടാവും.
2: അതെ അതെ.
3: ഇന്ന് നമ്മുടെ പാനലിൽ ഉള്ളവർ സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പിലെ മലപ്പുറം അസിസ്റ്റന്റ് കമ്മീഷണർ കെ അബ്ദുൽ ലത്തീഫ് സാറാണ്. അതേപോലെ വകുപ്പിലെ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ എ എം ഷംസുദ്ദീൻ കൂടെയുണ്ട്. ഞാൻ മുഹമ്മദ് അലി പൊത്തുകാടൻ, സ്റ്റേറ്റ് ടാക്സ് ഓഫീസർക്കാണ്. നമ്മുടെ പീസ് റേഡിയോയ്ക്ക് അബ്ദുൽ ലത്തീഫ് സാറിനെയോ എ എം ഷംസുദ്ദീനെയോ വീണ്ടും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നെനിക്ക് തോന്നുന്നു. രണ്ടുപേരും ജി എസ് ടിയുമായും അതേപോലെ വാറ്റുമായും ബന്ധപ്പെട്ട് പീസ് റേഡിയോയുടെ ചർച്ചകളിൽ മുമ്പ് പങ്കെടുത്തിട്ടുണ്ട്. സാർ, നമുക്ക് ചർച്ചകൾ ആരംഭിക്കാം. ജി എസ് ടി എന്നും കത്തി നിൽക്കുന്ന ഒരു വിഷയമാണ്. പത്രമാണെങ്കിലും മറ്റു ദൃശ്യ മാധ്യമങ്ങളാണെങ്കിലും നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് ജി എസ് ടി. ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് തന്നെ എന്താണ് ജി എസ് ടി എന്ന് കുറേ ചോദ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മൊയ്തീൻ കാലിക്കറ്റ് എന്താണ് ജി എസ് ടി എന്ന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ഷാഹിൻ ഷഹീറും സമാനമായ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇതേ ചോദ്യം തന്നെ മറ്റു പലരും ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു നിയതമായ ഒരു ഡെഫിനിഷൻ, ഒരു നിർവചനം ജി എസ് ടിക്ക് കൊടുക്കാൻ പറ്റുമോ? ലത്തി സാർ ചർച്ചകൾ തുടങ്ങുന്നു.
4: തീർച്ചയായും. ജി എസ് ടി വന്ന് ഇന്നേക്ക് ഏതാണ്ട് ഒരു മാസവും 8 ദിവസവും കഴിഞ്ഞു. ജി എസ് ടി നാട്ടിൽ താങ്കൾ പറഞ്ഞ പോലെ ഒരു വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ജി എസ് ടി എന്താണെന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ വ്യക്തമായി നിർവചിച്ചിട്ടുണ്ട്. ജി എസ് ടി എന്ന് പറയുന്നത് സാധന സേവനങ്ങളുടെ സപ്ലൈയുടെ മുകളിൽ ചുമത്തുന്ന ഏതൊരു നികുതിയും അതിൽ മനുഷ്യോപയോഗത്തിനുള്ള ആൽക്കഹോൾ വരുന്നില്ല എന്നാണ് ഭരണഘടന ജി എസ് ടി നിർവഹിച്ചിട്ടുള്ളത്. അതായത് ജി എസ് ടി എന്ന് പറയുന്നത് സാധനങ്ങളും ഗുഡ്സും സർവീസും ചരക്കും സേവനങ്ങളും സപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ ചുമത്തുന്ന നികുതിയാണ് ജി എസ് ടി. അതിൽ സാധനങ്ങളുണ്ട്, സേവനങ്ങളുണ്ട്. അത് ചിലപ്പോൾ ഒന്നിച്ചായിരിക്കാം സപ്ലൈ ചെയ്യുന്നത്, ചിലപ്പം ചരക്ക് വേറെ ആയിരിക്കാം, സേവനം വേറെ ആയിരിക്കാം, ചിലപ്പോൾ ഒന്നിച്ചായിരിക്കാം. ഇവ സപ്ലൈ ഒരാളിൽ നിന്ന് വേറൊരാളേക്ക് സപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ നികുതി ചുമത്തും. ആ നികുതി ചുമത്താൻ സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും അധികാരമുണ്ട്. നേരത്തേയിൽ നിന്നും വ്യത്യസ്തമായി സംസ്ഥാനങ്ങൾക്കും കേന്ദ്രങ്ങൾക്കും കേന്ദ്രത്തിനും ഒരുപോലെ നികുതി ചുമത്താൻ അധികാരമുള്ളത് കൊണ്ട് തന്നെ നിലവിലുള്ള നികുതി വ്യവസ്ഥയിൽ നിന്നുള്ള ഒരു വലിയ മാറ്റമാണ് ജി എസ് ടി മുന്നോട്ട് വെക്കുന്നത്.
3: അതായത് നികുതി, പരോക്ഷ നികുതിയിലെ ഒരു വിപ്ലവം തന്നെയാണ് ജി എസ് ടി.
4: തീർച്ചയായിട്ടും.
3: എന്താണ് ജി എസ് ടി എന്നുള്ള ചർച്ചകൾ സജീവമാവുകയാണ്.
5: ലത്തീഫ് സാറ് പറഞ്ഞതിൽ നേരത്തെ സെൻട്രൽ ഗവൺമെൻറ്റിന് മാത്രമായിരുന്നു നികുതി, സർവീസിന് മാത്രമാണ് സെൻട്രൽ ഗവൺമെൻറ്റിന് നികുതി ചുമത്താൻ അധികാരം ഉണ്ടായിരുന്നത്.
4: അതെ.
5: പിന്നെ സ്റ്റേറ്റിന് ഗുഡ്സിൻ്റെ മേൽ മാത്രമായിരുന്നു അധികാരമുണ്ടായിരുന്നത്. ഇപ്പോൾ രണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഗുഡ്സിൻ്റെ മേലെയും സർവീസിൻ്റെ മേലെയും നികുതി ചുമത്താനുള്ള അധികാരം തുല്യമായി
4: സംവിധാനമാണ് ജി എസ് ടി. അതിനുവേണ്ടിയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ ഇങ്ങനെ ഒരു ഭേദഗതി നൽകിക്കഴിഞ്ഞ് മറ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് ചെയ്തിരുന്നു അധികാരങ്ങളെ. ഇത് രണ്ടു കൂട്ടർക്കും ഒരുപോലെ അധികാരം നൽകാൻ വേണ്ടിയാണ് ഭരണഘടനാ ഭേദഗതി ചെയ്ത് ഇത്തരത്തിലൊരു നിയമം കൊണ്ടുവരാനുണ്ടായത്.
5: ജി എസ് ടിയുടെ നിരക്കുകൾ പൊതുവെ നിലവിലുണ്ടായിരുന്ന വാറ്റിനേക്കാളും ഒരുപാട് ഉൽപ്പന്നങ്ങൾക്ക് കൂടുതലാണ്. എന്തുകൊണ്ടാണ് സാർ ഇത് ഇങ്ങനെ സംഭവിക്കുന്നത്?
4: അത് കൂടുതലാണെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഒരു ഉപഭോക്താവ് ഒരു സാധനം വാങ്ങിക്കുമ്പോൾ കാണുന്നത് ആ ബില്ലിൽ നേരത്തെ കാണുന്നത് വാറ്റ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാണുന്നത് അതിനേക്കാൾ ഒരു ഉയർന്ന നികുതിയായിട്ട് ജി എസ് ടി കാണുന്നതുകൊണ്ട് ഇത് ആക്ച്വലി ഒരു ഉപഭോക്താവിൻ്റെ കണ്ണിലൂടെ നോക്കിയാൽ ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ബില്ലിൽ ഉയർന്ന നികുതി കാണുന്നു. നേരത്തെയും ഈ നികുതി അടങ്ങുന്ന ഒരു എമൗണ്ടാണ് ഈ ഉപഭോക്താവ് നൽകിയിരുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ജി എസ് ടി വന്നപ്പോൾ കുറേ കേന്ദ്ര നികുതികളും ഡ്യൂട്ടികൾ, സെസ് സർചാർജ്, അതാ ഉദാഹരണത്തിന് ഉൽപ്പാദകർ നൽകിയിരുന്ന എക്സൈസ് ഡ്യൂട്ടി, സർവീസ് പ്രൊവൈഡേഴ്സ് നൽകിയിരുന്ന സേവന നികുതി, എസ് എ ഡി, സി വി ഡി, സർചാർജുകൾ, സെസ്സുകൾ ഒക്കെ കേന്ദ്രത്തിൻ്റെ നികുതികളായിരുന്നു. അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റുകൾ നൽകിയിരുന്ന ചുമത്തിയിരുന്ന വാറ്റ്, സി എസ് ടി, അതുപോലെ എൻ്റർടൈൻമെൻറ്റ് ടാക്സ്, ലക്ഷറി ടാക്സ്, സംസ്ഥാന സെസ് സർചാർജ്, ഈ നികുതികളെല്ലാം ഒരു 10-17 നികുതികൾ സബ്സ്യൂം ചെയ്ത് ലയിപ്പിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുതിയ സംവിധാനമാണ് ജി എസ് ടി. അതുകൊണ്ട് തന്നെ സംസ്ഥാന നികുതിയും കേന്ദ്ര നികുതിയും കൂടി ഇതിൽ ചേരുമ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു റേറ്റാണ് സ്വാഭാവികമായിട്ടും ജി എസ് ടിയിൽ ഫിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉദാഹരണത്തിന് പറഞ്ഞാൽ സിമെൻറ്റിന് നേരത്തെ എക്സൈസ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, വാറ്റ് 14% ഉണ്ടായിരുന്നു, ഇതെല്ലാം കൂടെ അന്നും 28-29% ഉണ്ട് സിമെൻറ്റിൻ്റെ മൊത്തത്തിൽ കേന്ദ്ര സംസ്ഥാന നികുതി. ജി എസ് ടിയിൽ ഇപ്പോൾ വെച്ചിരിക്കുന്നത് 28% നികുതിയാണ്. അപ്പോൾ നികുതി കൂടുന്നില്ല, ഫലത്തിൽ ആളുകൾക്കത് കൂടിയതായിട്ട് ഫീൽ ചെയ്യണം. ആക്ച്വലി നികുതി 1-2%, 5% വരെയൊക്കെ കുറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്.
5: പഴയ നിരക്കിൽ 29% സിമെന്റിൽ, എക്സൈസ് ഡ്യൂട്ടി 15%, 14% വാറ്റും. ഇപ്പൊ അത് 28%
4: എന്ന് പറയുമ്പോൾ 1% കുറഞ്ഞിരിക്കുകയാണ്.
5: 1.5% കുറയാണ് ശരിക്കും ചെയ്തിരിക്കുന്നത്.
4: അതെ.
3: ഉപയീത് ചോദിച്ചിട്ടുണ്ട് എന്താണ് ജി എസ് ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന്, അത് ഈ മറുപടിയിൽ വ്യക്തമായിട്ടുണ്ട്. അതേപോലെ നജിമോൻ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഷബീബ് മഞ്ചേരിയും ജി എസ് ടി എന്താണ് ആ രൂപത്തിലുള്ള ചോദ്യമുണ്ട്. അബ്ദു ആലുങ്കലും സമാനമായ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതായത് കേന്ദ്രത്തിലെ കുറേ നികുതികൾ ഇല്ലാതാവുന്നു, സംസ്ഥാനത്തെ കുറേ നികുതികൾ ഇല്ലാതാവുന്നു, പകരം ഒരു പുതിയ നികുതി വരുന്നു, ജി എസ് ടി, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ചുരുക്കി പറഞ്ഞാൽ
5: ഒറ്റ നികുതി.
4: ജി എസ് ടിയുടെ ഏറ്റവും വലിയ പരസ്യം തന്നെ, ഏറ്റവും വലിയ മോട്ടോ തന്നെ വൺ നേഷൻ വൺ ടാക്സ് വൺ മാർക്കറ്റ് എന്നാണ്. ഒറ്റ നികുതി, ഒറ്റ രാഷ്ട്രം, ഒറ്റ കമ്പോളം മാർക്കറ്റ് എന്നാണ്.
5: പിന്നെ ഇതിൽ വരുന്ന സാധാരണ കച്ചവടക്കാരിൽ നിന്നാണ് അത്തരം ഒരു സംശയം വരുന്നത്. ജി എസ് ടി എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ടാക്സ് കൊടുത്താൽ പോരെ, പിന്നെ ഓരോ പോയിന്റിലും ടാക്സ് വരുന്നത് എന്തുകൊണ്ടാണ്? മാനുഫാക്ചറിങ് പോയിന്റിൽ ടാക്സ് കൊടുത്താൽ പോരെ എന്ന് പല ആളുകളും, വൺ ടാക്സ് വൺ ഒരു അഡ്വർടൈസ്മെന്റിന്റെ പ്രശ്നമാണ്, വൺ ടാക്സ് വൺ നാഷൻ എന്ന് പറയുന്നത്.
4: അതൊരു ശംസുദ്ദീൻ, അതൊരു തെറ്റിദ്ധാരണയിൽ നിന്നുണ്ടായ ഒരു ചോദ്യമാണ്. കാരണം വൺ ടാക്സ് എന്ന് പറയുന്നത് കുറേ കേന്ദ്ര നികുതികളും കുറേ സംസ്ഥാന നികുതിയും ഇല്ലാതായി, എക്സൈസ് ഡ്യൂട്ടി ഇല്ല, സർവീസ് ടാക്സ് ഇല്ല, സി എസ് ടി ഇല്ല, ലക്ഷറി ടാക്സ് ഇല്ല, ഈ ടാക്സുകളൊക്കെ ഇല്ലാതായി പകരം ജി എസ് ടി മാത്രമേ ഉള്ളൂ. അതാണ് വൺ ടാക്സ്.
5: ശരിക്കും ജി എസ് ടി എന്ന് പറയുന്നത് നേരത്തെ വാറ്റിന്റെ ഒരു എക്സ്റ്റെൻഡഡ് ഫോം ആണ്,
4: ഒരു ഓൾ ഇന്ത്യ വാറ്റ് ആക്ട് എന്ന് വേണമെങ്കിൽ പറയാം.
5: സിമ്പിളി പറയാം.
4: ആക്ച്വലി ഓരോ ഘട്ടത്തിലും നടക്കുന്ന മൂല്യവർദ്ധനവിന്റെ മുകളിൽ തന്നെയാണ് വാറ്റ് പോലെ ജി എസ് ടിയും ചുമത്തുന്നത്. പക്ഷെ അത് സംസ്ഥാന തലത്തിലായിരുന്നു അന്ന് നിയമങ്ങൾ, ഇത് ഓൾ ഇന്ത്യ തലത്തിലേക്ക് വ്യാപിപ്പിച്ചു എന്നുള്ളൊരു മാറ്റം മാത്രമേ ഉള്ളൂ.
3: ഷബീബ് മഞ്ചേരിയുടെ ഒരു സംശയം, ജി എസ് ടി വരുന്നതിലോടുകൂടി സംസ്ഥാനങ്ങളുടെ അധികാരം കുറയും, അതേപോലെ നികുതിയും വരുമാനവും കുറയില്ല എന്നാണ്. സമാനമായൊരു സംശയം അബ്ബു ആലുങ്കൽ ചോദിച്ചിട്ടുണ്ട്. ഈ ജി എസ് ടി കൊണ്ട് എന്തൊക്കെയാണ് നമുക്കുള്ള ഉപകാരങ്ങൾ, ഉപദ്രവങ്ങളുണ്ടോ എന്നും അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിലുണ്ട്.
4: ഇതിന്റെ സദ്യ ചോദ്യം ജി എസ് ടിയുടെ മെറിറ്റ്സ് എന്താണ്, ഡിമെറിറ്റ്സ് എന്താണ്, ഗുണം എന്താണ്, ദോഷം എന്താണെന്നാണ്. സത്യത്തിൽ ജി എസ് ടി ഒരു മൾട്ടി പോയിന്റ് ടാക്സ് തന്നെയാണ്. അതായത് ഉൽപാദനം മുതൽ വിതരണം അവസാനം ഉപഭോക്താവിലേക്ക് എത്തുന്ന ഓരോ ഘട്ടത്തിലും ജി എസ് ടി ചുമത്തുന്നുണ്ട് മൂല്യവർദ്ധനയുടെ മുകളിൽ. പക്ഷേ ഇതിൽ വാറ്റ് ആ നിലക്ക് വാറ്റ് പോലെ തന്നെ. പക്ഷേ ജി എസ് ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ടാക്സിൻ്റെ അവസാനം ഈ ചരക്ക് അല്ലെങ്കിൽ ഈ സേവനം എവിടെയാണോ ഉപയോഗിക്കുന്നത് അതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഡെസ്റ്റിനേഷൻ അതിൻ്റെ ലക്ഷ്യസ്ഥാനം എവിടെയാണോ അത് നോക്കിയിട്ടാണ് അതിൻ്റെ ടാക്സിൻ്റെ ക്രെഡിറ്റ് പോകുന്നത്. ആ നിലയ്ക്ക് ജി എസ് ടി കേരളം പോലെയുള്ള ഉപഭോക്തൃ സംസ്ഥാനങ്ങൾക്കാണ് കൂടുതൽ ഗുണം ചെയ്യുക. ഉദാഹരണത്തിന് നമ്മുടെ കേരളം വളരെ കുറച്ച് കേരളത്തിൻ്റെ പുറത്തേക്ക് വിൽക്കുകയും വളരെ കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ്. അത്തരം സംസ്ഥാനങ്ങളെയാണ് നമ്മൾ ഉപഭോക്തൃ സംസ്ഥാനം എന്ന് വിളിക്കുക. കേരളത്തിലെ ഒരു വ്യാപാരി പുറത്തു നിന്ന് പോയി സാധനം വാങ്ങിച്ചാൽ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു ഉപഭോക്താവ് അവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി കേരളത്തിൻ്റെ മറ്റു സംസ്ഥാനങ്ങളിൽ പോയിട്ട് സാധനം വാങ്ങിച്ചാൽ അയാൾ വാങ്ങിക്കുമ്പോൾ അവിടെ കൊടുക്കുന്ന ടാക്സിൻ്റെ സംസ്ഥാന പോർഷനായിട്ടുള്ള 50% കേരളത്തിൻ്റെ ട്രഷറിയിലേക്ക് കേന്ദ്രം മാറ്റിത്തരുന്നു. ആ നിലക്ക് ഇത് കേരളം പോലെയുള്ള ഒരു ഉപഭോക്തൃ സംസ്ഥാനത്തിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു നികുതി വ്യവസ്ഥ സമ്പ്രദായമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അതിലെ ഒരു കാര്യം കൂടെ, അതിലൊരു ദോഷം എന്താന്നൊരു ചോദ്യം കൂടെ ഉണ്ടായിരുന്നു.
3: സാധ്യതും ദോഷമുണ്ടോ എന്ന് ചോദിക്കുന്നു.
5: സംസ്ഥാനത്തിന്റെ അധികാരം കുറയില്ലേ എന്നൊരു സംശയം അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്.
4: അതില് സംസ്ഥാനത്തിന്റെ അധികാരം കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മാത്രം വാറ്റാവുമ്പോൾ എടുക്കുന്ന തീരുമാനം, കുറച്ച് തീരുമാനങ്ങൾ കേന്ദ്രം എടുക്കുന്നു, കേന്ദ്രം കൂടി എടുക്കുന്നു, അല്ലെങ്കിൽ കേന്ദ്രമല്ല സംസ്ഥാനത്തെ ധനകാര്യമന്ത്രിമാരും കേന്ദ്ര ധനകാര്യമന്ത്രിയൊക്കെ ഉൾപ്പെടുന്ന ജി എസ് ടി കൗൺസിൽ എടുക്കുന്നു. ആ നിലക്ക് ഒരു സംസ്ഥാനത്തിന് മാത്രം ചിലപ്പോൾ വിലപേശി കാര്യങ്ങൾ നടത്താൻ പറ്റിക്കോണമെന്നില്ല. ഒരു ഭൂരിപക്ഷ തീരുമാനം നടപ്പാക്കുക, മൊത്തത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന മുഴുവനായിട്ടുള്ള നമ്മുടെ വാറ്റിൻ്റെ മുകളിലൊരു ആധിപത്യം ഇനിയുണ്ടാവില്ല. ഒരു കൂട്ടായ തീരുമാനമായിരിക്കും എടുക്കുക. ദോഷം എന്ന് പറയാൻ വയ്യാന്ന് മാത്രം.
5: സാറെ, അതുപോലെ വരുമാനത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം ഒരു സംശയം പഠിപ്പിച്ച്, കൂടുതൽ വരുമാനം നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടില്ല എന്നുള്ളതാണ്.
4: തീർച്ചയായിട്ടും അത് ഞാൻ പറഞ്ഞു, ഡെസ്റ്റിനേഷൻ ബേസ്ഡ് പ്രിൻസിപ്പിൾ. ഗുഡ്സ് ആത്യന്തികമായി ചരക്കും സേവനവും എവിടേക്കാണോ പോകുന്നത്, എവിടെയാണോ ഉപയോഗിക്കുന്നത്, ആ സംസ്ഥാനത്തിനേക്ക് കിട്ടുമെന്ന് പറയുമ്പോൾ അത് ഏറ്റവും കൂടുതൽ കിട്ടുക കേരളത്തിനായിരിക്കും. അതാണ് നമ്മുടെ പ്രതീക്ഷയും ജി എസ് ടി.
5: അത് മാത്രമല്ല സാറെ, നമുക്ക് സർവീസ് ടാക്സ് പുതിയതായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പൊ ഈ സർവീസ് ടാക്സ് വലിയൊരു മേഖലയാണ്. ഈ സർവീസ് ടാക്സിൽ നിന്നുള്ള സേവന നികുതിയുടെ ഒരു വലിയൊരു പോർഷൻ കൂടി നമ്മളുടെ റവന്യൂവിലേക്ക്, നമ്മുടെ വരുമാനത്തിലേക്ക്.
4: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാരണം സർവീസ് ടാക്സ് മുഴുവൻ ഇതുവരെയുള്ള വരുമാനം കേന്ദ്രത്തിനാണ് പോയിരുന്നത്. ഇനി സംസ്ഥാനത്തിലുള്ള സർവീസ് ടാക്സ് കിട്ടുന്നതിന്റെ 50% നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന് കൂടെ കിട്ടുമ്പോൾ ആ നിലക്ക് അത് ഗുണം ചെയ്യും എന്ന് തന്നെയാണ്
5: ഗവൺമെന്റ് തന്നെ പ്രതീക്ഷിക്കുന്നത്. 14% ഫിക്സഡ് ഗ്രോത്ത് ഉണ്ടാകും എന്നുള്ള
4: ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി തന്നെ പറഞ്ഞത് 3000 crore ആദ്യ വർഷം നമ്മൾ പ്രതീക്ഷിക്കുന്നു. തുടക്കത്തിൽ നമ്മുടെ ഈ ടെക്നിക്കലായ ഇഷ്യൂസ്, ആളുകൾ ഇത് വേണ്ടത്ര ജി എസ് ടി എന്താണെന്ന് പരിചയിച്ചു വരുന്നേ ഉള്ളൂ. ആ ഒരു തുടക്കത്തിലെ ആ ഒരു ബാലാരിഷ്ടതകൾ മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊരു വർഷം കഴിയുമ്പോൾ 3000 crore അടുത്തേക്ക് നമുക്കൊരു അധിക റവന്യൂ നമ്മളിത് പ്രതീക്ഷിക്കുന്നുണ്ട്.
3: അബ്ദുൽ ജലീലിന്റെ സംശയം, കസ്റ്റമേഴ്സ് വാങ്ങുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ്. ലത്തി സാർ പറഞ്ഞ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് എന്നുള്ള കാര്യം ഒന്നും കൂടി ഒന്ന് വിശദീകരിച്ചാൽ മതി.
4: കസ്റ്റമേഴ്സ് വാങ്ങിക്കുമ്പോൾ ഒരു കസ്റ്റമർ കേരളത്തിൽ നിന്ന് തന്നെയാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ എവിടെ നിന്ന് വാങ്ങിച്ചാലും കസ്റ്റമർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അയാൾ ബില്ല് ചോദിച്ചു വാങ്ങുക എന്നുള്ളതാണ്. കാരണം ജി എസ് ടിയിൽ 200 rupees മുകളിലുള്ള 200 rupees അതിനു മുകളിലോ ഉള്ള എല്ലാ ഇടപാടുകൾക്കും ബില്ല് കൊടുക്കൽ നിർബന്ധമാണ്. അതേസമയം ഒരു കസ്റ്റമർ ഇത് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ 200 rupees എന്ന നിബന്ധന ഇല്ല, അത് 10 rupees ബില്ലാണെങ്കിലും കൊടുക്കണം. ബില്ല് കൊടുക്കുന്നുണ്ടോ എന്ന് മാത്രമല്ല, അയാൾ തരുന്ന ബില്ലിൽ ജി എസ് ടി കളക്ട് ചെയ്യുന്നുണ്ടോ. 75 lakh താഴെയുള്ള ചെറുകിട വ്യാപാരികൾ, കോമ്പോസിഷൻ സ്കീം തിരഞ്ഞെടുത്ത വ്യാപാരികൾ നികുതി പിരിക്കാൻ പാടില്ല. ബാക്കിയുള്ള വ്യാപാരികളൊക്കെ അവർ ജി എസ് ടി ഈടാക്കിയിട്ടാണോ സാധന സേവനങ്ങൾ വിൽക്കുന്നത്. അങ്ങനെ അതിൽ ബില്ലിൽ അടിക്കുന്ന ജി എസ് ടി ബില്ല് ഇഷ്യൂ ചെയ്യുമ്പോൾ മാത്രമേ സംസ്ഥാനത്തിന് റവന്യൂ കിട്ടുള്ളൂ. വേറൊരു ആംഗിളും കൂടെ ഉണ്ട്. കേരളത്തിന്റെ പുറത്തു പോയിട്ട് ഒരാൾ സാധനം വാങ്ങിക്കുമ്പോൾ,
3: അതാണ്
4: കേരളത്തിന് പുറത്തു പോയിട്ട് ഒരാൾ സാധനം വാങ്ങിക്കുമ്പോൾ അയാൾ അയാളുടെ അഡ്രസ്സ് കൃത്യമായിട്ട് കൊടുക്കണോ എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് ആണ്. ഡെസ്റ്റിനേഷൻ ബേസ്ഡ് പ്രിൻസിപ്പിൾ, അതായത് ലക്ഷ്യസ്ഥാനം നോക്കി നികുതിയുടെ ക്രെഡിറ്റ് നൽകുന്ന അവസ്ഥ, ആ ഒരു തത്വം വെച്ച് ഒരു കേരളത്തിലെ ആള്
6: ബാംഗ്ലൂരിൽ പോയി ഗ്രാനൈറ്റ് വാങ്ങിക്കുമ്പോൾ, അല്ലെങ്കിൽ ചെന്നൈയിൽ പോയി അയാളുടെ സ്വന്തം ഉപയോഗത്തിന് ഒരു ടി വി വാങ്ങിക്കുമ്പോൾ, അയാൾ നൽകുന്ന അഡ്രസ്സ് കൃത്യമായും പൂർണ്ണമായും കേരളത്തിലെ അഡ്രസ്സാണെങ്കിൽ ആ സപ്ലൈ ചെയ്ത മറ്റു സംസ്ഥാനത്തെ വ്യാപാരി IGST ബില്ല് കേരള അഡ്രസ്സിൽ അടിക്കുകയും ആ അടച്ച ടാക്സിൻ്റെ, കേരളക്കാരൻ കൊടുത്ത ടാക്സിൻ്റെ 50%, അത് കേരളത്തിൻ്റെ റവന്യൂ ആയിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ അഡ്രസ് എന്ന് പറയുന്നത്, അഡ്രസ് ഓൺ റെക്കോർഡ് എന്ന് പറയുന്നത് കൃത്യമായി കഴിഞ്ഞാൽ എന്തായാലും അതിൻ്റെ ഗുണം സംസ്ഥാനത്തിൽ ലഭിക്കും.
5: അതായത് നമ്മൾ ഇതുവരെ ഇപ്പോൾ കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് പോയി സാധനം മേടിക്കുകയാണെങ്കിൽ അവിടെ അവിടുത്തെ റേറ്റ് ഓഫ് ടാക്സ് കൊടുത്ത് മേടിക്കുകയായിരുന്നെങ്കിൽ ഇതുവരെ നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിന് അതിൻ്റെ നികുതിയുടെ വിഹിതം കിട്ടുമായിരുന്നില്ല.
6: ഇല്ല, കാരണം CST ഒരു കേന്ദ്ര നികുതി ആയിരുന്നെങ്കിലും അത് പിരിക്കുന്നതും അത് അനുഭവിക്കുന്നതും ആ വിൽക്കുന്ന സംസ്ഥാനങ്ങൾ മാത്രമായിരുന്നു. ഇനി അങ്ങനെയല്ല, ഇനി ഇത് വിൽക്കുമ്പോൾ ആ ഒരു സംസ്ഥാനം വേറൊരു സംസ്ഥാനത്തിന് പുറത്തേക്ക് സാധനം വിൽക്കുമ്പോൾ, ഉദാഹരണത്തിന് ഈ പെരിന്തൽമണ്ണയിലെ ഒരു വ്യാപാരി കോയമ്പത്തൂരിലേക്ക് ഒരു സാധനം വിറ്റാൽ ആ ബില്ലിൽ 1000 രൂപ ടാക്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് 1 രൂപ പോലും കേരളത്തിന് കിട്ടില്ല.
5: അത് തമിഴ്നാട് ഗവൺമെന്റിനാണ്,
6: അത് IGST ആയിട്ട് കേന്ദ്ര ഗവൺമെന്റിലേക്ക് പോവുകയും അതിലെ SGST പോർഷൻ ഗുഡ്സ് പോയ തമിഴ്നാട്ടിലേക്കായതുകൊണ്ട് അതിൻ്റെ പകുതി 500 രൂപ കേന്ദ്ര ഗവൺമെന്റിലേക്കും 500 രൂപ തമിഴ്നാട് ഗവൺമെന്റിലേക്കും പോകും. കേരളത്തിനൊരു റവന്യൂ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉപഭോക്താക്കൾ അല്ലെങ്കിൽ കച്ചവടക്കാർ പുറത്തുനിന്ന് പോയി വാങ്ങിക്കുമ്പോഴും കേരള അഡ്രസ്സ് കൃത്യമായി കൊടുക്കണം എന്നുള്ളതാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്.
3: അതായത് ബില്ല് വളരെ പ്രധാനമാണ്. ബില്ലിൽ ഏത് സ്റ്റേറ്റിലേക്കാണ് എന്നുള്ളത് പ്രത്യേകം, മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങുമ്പോൾ എഴുതുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം.
6: അതെ,
3: ഇതുവരെ നമ്മൾ ചർച്ച പുരോഗമിച്ചുകൊണ്ടിരുന്നത് എന്താണ് GST, അതിൻ്റെ മേന്മകൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനി നമുക്ക് തൊട്ടടുത്ത ഒരു സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്, നിലവിൽ രജിസ്ട്രേഷൻ ഉള്ള കുറേ ആളുകൾ, അതായത് July 1 GST നടപ്പിൽ വരുമ്പോൾ VAT രജിസ്ട്രേഷനുള്ളവർ, KGST രജിസ്ട്രേഷനുള്ളവർ, അതേപോലെ രജിസ്ട്രേഷനുള്ളവർ, അവർ എന്ത് ചെയ്യണം, അവരുടെ രജിസ്ട്രേഷൻ എന്ത് സംഭവിക്കും? ഷംസു ഒന്ന് വിശദീകരിക്കും.
5: നിലവിലെ GST നിയമപ്രകാരം നിലവിൽ രജിസ്ട്രേഷനുള്ള, നിലവിൽ VAT പ്രകാരം ടിൻ നമ്പർ എടുത്തിട്ടുള്ള എല്ലാ ഡീലേഴ്സും നിർബന്ധമായും മൈഗ്രേറ്റ് ചെയ്യണം GST.
6: അവർക്ക് VAT എന്ന് മാത്രമല്ല, എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലോ, സർവീസ് ടാക്സിലോ,
5: അതായത് നമ്മുടെ കേരള കൊമേഴ്സ്യൽ ടാക്സസ് ഡിപ്പാർട്ട്മെന്റിൽ രജിസ്ട്രേഷനുള്ള ആളുകളും പുറമെ സെൻട്രൽ എക്സൈസിന്റെ രജിസ്ട്രേഷനുള്ള ആളുകളും നിർബന്ധമായും പുതിയ GST സംവിധാനത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണം. അവർക്ക് പിന്നീട് 6 മാസത്തിന് ശേഷം 6 മാസത്തിൻ്റെ ഉള്ളിൽ ഇതിൽ അവർക്ക് രജിസ്ട്രേഷൻ എടുക്കാൻ നിർബന്ധിതരാകാത്ത ആളുകളാണെങ്കിൽ അവർക്ക് പിന്നീട് ക്യാൻസൽ ചെയ്യാവുന്നതാണ്. പക്ഷേ പ്രൈമറിലി അവർ നിർബന്ധമായും പുതിയ സംവിധാനത്തിലേക്ക് മാറേണ്ടതാണ്.
3: മുഹമ്മദ് അബ്ദുസമദിൻ്റെ സംശയം, അദ്ദേഹത്തിൻ്റെ വാർഷിക വിറ്റുവരവ് 15-20 ലക്ഷത്തിന് ഇടക്കാണ്, ബേക്കറിയാണ്, അദ്ദേഹം രജിസ്റ്റർ ചെയ്യണോ എന്നാണ് ഒന്ന്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ,
5: അല്ല അത് പറയുന്നതിന് ആ ഒരു ചോദ്യത്തിന് അനുബന്ധമായി പറയുകയാണ്, സാധാരണഗതിയിൽ പുതിയ ഒരാൾ രജിസ്ട്രേഷൻ എടുക്കുകയാണെങ്കിൽ അയാളുടെ ഓൾ ഇന്ത്യ GST രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് പാൻ ബേസ്ഡ് ആണ്, പാൻ നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ് രജിസ്ട്രേഷൻ കൊടുക്കുന്നത്. അതായത് നമുക്കറിയാം നമ്മൾ ഇന്ത്യയിൽ ഒരാൾക്ക് ഒരു പാൻ നമ്പറേ ഉണ്ടാവുള്ളൂ, അപ്പോൾ ആ പാനിനെ ബേസ് ചെയ്തിട്ടാണ് അയാൾക്ക് രജിസ്ട്രേഷൻ കൊടുക്കുന്നത്. ഇത് കൊടുക്കുന്ന ഒരു രജിസ്ട്രേഷൻ എടുക്കാൻ ബാധ്യസ്ഥനായ ആൾ എന്ന് പറയുന്നത് അയാളുടെ ഇന്ത്യയിൽ മൊത്തത്തിൽ അയാൾ വിൽക്കുന്ന സാധനങ്ങളുടെയും നൽകുന്ന സേവനങ്ങളുടെയും ആകെ തുക 20 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ അയാൾ രജിസ്ട്രേഷൻ എടുക്കാൻ നിർബന്ധിതനാണ്. അതിൽ യാതൊരു നിയമപരമായി അയാൾ രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണ്. ചില പ്രത്യേക തരം കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ, ഉദാഹരണത്തിന് കാഷ്വൽ ട്രേഡേഴ്സ്,
6: സംസ്ഥാനത്തിന് പുറത്തേക്ക്
5: വിൽക്കുന്ന കച്ചവടക്കാർ, അതായത് സംസ്ഥാനത്തിന് പുറത്തേക്ക് സ്ഥിരമായി ബിസിനസ് ട്രാൻസാക്ഷൻ നടത്തുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് 20 ലക്ഷത്തിൻ്റെ പരിധി ബാധകമല്ല, കാഷ്വൽ ട്രേഡേഴ്സിന് ബാധകമല്ല, ഇ കൊമേഴ്സ് ഓപ്പറേറ്റർക്ക് 20 ലക്ഷത്തിൻ്റെ പരിധി ബാധകമല്ല. ഇവർ ബാക്കി എല്ലാവരും, ബാക്കി വരുന്ന വിഭാഗത്തിൽപ്പെടുന്ന എല്ലാവരും 20 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ രജിസ്ട്രേഷൻ എടുക്കാൻ ബാധ്യസ്ഥനാണ്. ഇനി 20 ലക്ഷം ആവാത്ത ഒരാൾക്ക് രജിസ്ട്രേഷൻ, എനിക്ക് GST രജിസ്ട്രേഷൻ എടുക്കണം എന്ന് അയാൾക്ക് സ്വമേധയാ തോന്നുകയാണെങ്കിൽ അയാൾക്ക് എടുക്കാവുന്നതാണ്, അതിന് യാതൊരു തടസ്സവുമില്ല. പക്ഷേ 20 ലക്ഷം കഴിഞ്ഞിട്ടുള്ള എല്ലാവരും നിർബന്ധമായി രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണ്.
3: അതായത് 20 ലക്ഷം എന്ന പരിധി എത്തിയില്ലെങ്കിലും രജിസ്ട്രേഷൻ എടുക്കേണ്ട കുറേ ആളുകളുണ്ട്, കുറെ വ്യാപാരികളുണ്ട്, സേവന
6: ദാതാക്കളുണ്ട്.
3: ആ കൂട്ടത്തിൽ കുറെ ആളുകൾ കാര്യം പറഞ്ഞു, ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർമാർ, സപ്ലയർമാർ, അഗ്രിഗേറ്റേഴ്സ്. ഇന്ത്യക്ക് പുറത്ത്
6: അഗ്രിഗേറ്റർ എന്നുള്ളൊരു കൺസെപ്റ്റ് ഇപ്പം എല്ലാ വാക്കും
3: ഒഴിവാക്കിയിട്ടുണ്ട്,
6: കാരണം ഈ കൊമേഴ്സ് മറ്റതിൽ എല്ലാവരും വരുന്നുണ്ട്. അതുമല്ല, അതിൽ ഗവൺമെന്റ് ടി ഡി എസ് പിടിക്കേണ്ട ആളുകൾ,
3: സംസ്ഥാന സർക്കാരുകൾ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, ഇതേപോലെ ടേണോവർ പരിധി ബാധകമല്ലാത്തതാണ്. അവർക്കൊക്കെ എന്നാണോ ലയബിലിറ്റി വരുന്നത്, ബാധ്യത വരുന്നത്, 30 ദിവസത്തിനുള്ളിൽ രജിസ്ട്രേഷൻ എടുക്കണമെന്നാണ് നിയമം അനുശാസിക്കുന്നത്.
5: നോർത്ത് ഇന്ത്യൻ ചില സംസ്ഥാനങ്ങളിൽ, നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ കുറച്ച് സംസ്ഥാനങ്ങളുടെ ഈ ടേൺ ഓവർ ലിമിറ്റ് 10 ലക്ഷമാണ്.
6: ചെറിയ സംസ്ഥാനങ്ങളാണ്. അതിൽ കൂട്ടി പറയേണ്ട ഒരു കാര്യം, 20 ലക്ഷം ഇല്ലാത്ത ഒരാൾക്ക് രജിസ്ട്രേഷൻ വളണ്ടറി ആയിട്ട് സ്വമേധയാ എടുത്തൂടെ എന്നൊരു ചോദ്യമുണ്ട്. അതിപ്പോൾ എല്ലാ കോണുകളിൽ നിന്നും വരുന്നൊരു ചോദ്യമാണ്. സ്വാഭാവികമായിട്ട് അവർക്ക് എടുക്കാം. അങ്ങനെ അവർ 10 ലക്ഷം ഉള്ള ഒരാൾ, ഇപ്പം ഇദ്ദേഹം ചോദിച്ചു 15 ലക്ഷം എത്തിയ ഒരു ചോദ്യം അതായിരുന്നല്ലോ നമ്മുടെ. 15 ലക്ഷം എത്തിയ ആൾക്ക് നിയമപരമായിട്ട് ത്രഷോൾഡ് ലിമിറ്റിൻ്റെ താഴെ ആയതുകൊണ്ട് രജിസ്ട്രേഷൻ എടുക്കാതിരിക്കാനുള്ള എല്ലാ പരിരക്ഷയും അയാൾക്കുണ്ട്. പക്ഷേ അയാൾക്ക് വേണമെങ്കിൽ സ്വമേധയാ രജിസ്ട്രേഷൻ എടുക്കാം. ഇപ്പോൾ രജിസ്ട്രേഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഓഫീസുകളിൽ കഴിഞ്ഞൊരു മാസമായിട്ട് വളരെ ഒരു വ്യത്യസ്തമായൊരു കാഴ്ചയാണ്. നമ്മൾ വിചാരിച്ചത് വാറ്റിൽ 10 ലക്ഷം ആയിരുന്നത് ജി എസ് ടിയിൽ 20 ലക്ഷം ആക്കി പരിധി ഉയർത്തിയപ്പോൾ ഒരുപാട് ആളുകൾ രജിസ്ട്രേഷൻ വേണ്ട വെക്കും, ചെറുകിടക്കാരനൊന്നും ജി എസ് ടിയിലേക്ക് വരില്ല എന്നാണ്. പക്ഷെ നേരെ വ്യത്യസ്തമായൊരു ട്രെൻഡാണ് കഴിഞ്ഞൊരു മാസമായി കണ്ടത്. ചെറിയ ചെറിയ ടേൺ ഓവറിലെ 5, 8, 10 ലക്ഷമുള്ള ആളുകളുടെ ജി എസ് ടി രജിസ്ട്രേഷൻ ആദ്യമായിട്ട് എടുക്കാനായിട്ട് വരിക. വാറ്റിൽ പോലും അവർക്ക് രജിസ്ട്രേഷൻ ഇല്ലായിരുന്നു. അവർ പറയുന്നത് വെച്ചാൽ അവരുടെ ഈ ഉൽപ്പന്നം വാങ്ങാൻ വരുന്ന കച്ചവടക്കാർ ചോദിക്കുന്നത് നിങ്ങൾക്ക് ജി എസ് ടി നമ്പർ ഉണ്ടോ എന്നാണ്.
3: അതേപോലെ തന്നെ സാധനങ്ങൾ വാങ്ങണമെങ്കിൽ ജി എസ് ടി നമ്പർ ഇല്ലെങ്കിൽ തരില്ല എന്ന് ചിലർ പറയുന്നു.
6: അതുപോലെയുണ്ട്, അതായത് സപ്ലയേഴ്സ് സാധനം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രജിസ്ട്രേഷൻ വേണം. ചെറുകിട മാനുഫാക്ചറേഴ്സിന് അവരുടെ സാധനം വിൽക്കണമെങ്കിൽ അവർക്ക് വാങ്ങുന്നവർക്ക് ജി എസ് ടി ബില്ല് വേണം. മൊത്തത്തിൽ ജി എസ് ടി എല്ലാ മേഖലകളിലും രജിസ്ട്രേഷൻ എടുക്കണം എന്നുള്ള
5: ഒരു വോളണ്ടറി,
6: അവർക്ക് അവർ വോളണ്ടറി ആയിട്ടുള്ള ഒരു
5: ഫീൽ,
6: വോളണ്ടറി കംപ്ലയൻസ് ഇതിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ 15 ലക്ഷക്കാരൻ നിലവിൽ വാറ്റ് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അത് നഷ്ടപ്പെടുത്താതിരിക്കലാണ് നല്ലത് എന്നാണ് നമുക്ക് അയാൾ അഡ്വൈസ് ചെയ്യാനുള്ളത്.
3: കൂട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത് കർഷകർക്ക് രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. അതേപോലെ നോൺ ടാക്സബിൾ ഈ എക്സംപ്റ്റഡ് ഐറ്റംസ് മാത്രം, അതായത് ടാക്സ് ഇല്ലാത്ത ചരക്കുകൾ മാത്രം, സേവനങ്ങൾ മാത്രം ചെയ്യുന്നവർക്കും ഈ രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്താൽ ടാക്സ് ഇളവുണ്ടാകുമോ? 20 ലക്ഷത്തിൽ കുറവാണ് ടേൺ ഓവർ എങ്കിൽ ഗവൺമെന്റിന് അത്രയും നികുതി നഷ്ടമാവില്ലേ? ഇതെങ്ങനെ ആരെടുത്ത് തിരിച്ചുപിടിക്കും എന്ന സംശയങ്ങളും അബ്ദുസമ്മദ് മുഹമ്മദ് അബ്ദുസമ്മദിനുണ്ട്.
6: മുഹമ്മദ് അബ്ദുസമ്മദിനോട് പറയാനുള്ളത്, ജി എസ് ടിയുടെ നിയമത്തിൽ പറയുന്നു ഒരാൾ വളണ്ടറിയായി രജിസ്ട്രേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ടാക്സബിൾ പേഴ്സൺ, അതായത് ഒരു നികുതി ബാധ്യതയുള്ള ഒരു കച്ചവടക്കാരന്, ഒരു വ്യാപാരിക്ക് എന്തെല്ലാം ബാധ്യതകളുണ്ടോ അതെല്ലാം അദ്ദേഹത്തിനും ബാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ രജിസ്ട്രേഷനിലേക്ക് വന്നാൽ നിർബന്ധമായിട്ടും അദ്ദേഹം നികുതി അടക്കാൻ ബാധ്യസ്ഥനാണ്.
5: അല്ല, അദ്ദേഹം ചോദിച്ചത് 20 ലക്ഷത്തിൽ വരുന്ന ടേൺ ഓവർ വരുന്ന ആളുകളെ ഇത്രയും ഒഴിവാക്കിയാൽ സർക്കാരിന് വലിയ തോതിൽ നികുതി നഷ്ടം വരില്ലേ എന്നാണ്.
6: ഉണ്ടാവില്ല, കാരണം ഇപ്പോൾ നമ്മുടെ ട്രെൻഡ് ഇപ്പോൾ കാണുന്നതാണ്, ആരും ജി എസ് ടിയിൽ നിന്ന് ഒഴിഞ്ഞു പോയിച്ചില്ല. വളരെ അപൂർവം സ്ഥലങ്ങളെന്നേ കേട്ടുള്ളൂ വരുന്ന മൈഗ്രേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത്. ആരും ഒഴിഞ്ഞു പോയിട്ടില്ല സത്യത്തിൽ. മാത്രമല്ല അതിനേക്കാൾ കൂടുതൽ ആളുകൾ ജി എസ് ടിയിൽ രജിസ്ട്രേഷൻ എടുക്കുക. അപ്പോൾ 2 ദിവസം മുമ്പുള്ള സ്റ്റാറ്റസ് വെച്ച് കേരളത്തിൽ പുതിയ രജിസ്ട്രേഷൻ 5000 കടന്നു എന്നാണ് പറഞ്ഞത് കേരളത്തിൽ. സാധാരണ നമ്മുടെ വാറ്റ് രജിസ്ട്രേഷനേക്കാൾ വലിയ ഒരു നിരക്കാണിത്, വർധനവാണ് രജിസ്ട്രേഷനിൽ ഒരു മന്ത്ലി ആവറേജ് എടുത്താൽ.
5: അതുമല്ല സാർ, ഈ 20 ലക്ഷം കച്ചവടം ചെയ്യുന്ന ആള് ഓൾറെഡി ടാക്സ് അഫേർഡ് ഗുഡ്സ് ആണ്. അയാളുടെ വാല്യൂ അഡീഷന്റെ
6: മുകളിൽ മാത്രമേ ഉള്ളൂ നികുതി അടക്കണ്ടുള്ളൂ.
5: വാല്യൂ അഡീഷന്റെ നികുതി മാത്രമേ സർക്കാരിന് നഷ്ടം വരുന്നുള്ളൂ,
6: നഷ്ടം വരുന്നുള്ളൂ.
5: ബാക്കി ഓൾറെഡി ടാക്സ് സർക്കാരിന് കിട്ടിയിട്ടുള്ളൂ. ഇതില് അബ്ദുസമ്മദ് മുഹമ്മദ് അബ്ദുസമ്മദ് ചോദിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ 15 ലക്ഷം മുതൽ 20 ലക്ഷം രൂപ വരെ ടേൺ ഓവറുള്ള ഒരു ബേക്കറി നടത്തുന്ന ഒരാളാണ് അദ്ദേഹം രജിസ്റ്റർ ചെയ്യണമോ എന്നാണ്. രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ സംശയം, 20 ലക്ഷം കവിഞ്ഞാൽ ഞാൻ എത്ര ശതമാനം ടാക്സ് അടക്കണം? ജി എസ് ടി ആർ എടുത്തത് കൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ടാക്സ് ഇളവ് കിട്ടുമോ?
3: രജിസ്ട്രേഷൻ
5: എടുത്താൽ എന്തെങ്കിലും ടാക്സ് ഇളവ് കിട്ടുമോ എന്നാണ് അറിയേണ്ടത് അദ്ദേഹത്തിന്.
6: ഒരു കാര്യം മനസ്സിലായി, അബ്ദുസമ്മദിന് രജിസ്ട്രേഷൻ ഇല്ല. അപ്പോൾ അബ്ദുസമ്മദിന്റെ ഒത്തിരി ഒത്തിരി ചോദ്യങ്ങളാണ് രജിസ്ട്രേഷൻ എടുക്കണോ എന്നുള്ളത്. 15 ലക്ഷം രജിസ്ട്രേഷൻ ടേൺ ഓവറുള്ള ഒരാൾക്ക് രജിസ്ട്രേഷൻ ബാധ്യത ഇല്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. 20 ലക്ഷം എത്തുന്ന മുറക്കെ രജിസ്ട്രേഷൻ ബാധ്യത, പക്ഷെ അദ്ദേഹത്തിന് വളണ്ടറി ആയിട്ട് സ്വമേധയാ എടുക്കാം, സ്വമേധയാ ടാക്സ് അടക്കാം. എത്ര ടാക്സ് അടക്കണം എന്നാണ്, സ്വമേധയാ എടുത്താൽ 15 ലക്ഷം എന്നുള്ള ആ സമയം മുതൽ ടാക്സ് അടക്കണം. അദ്ദേഹം 20 ലക്ഷത്തിന് വേണ്ടി കാത്തിരുന്നാൽ 20 ലക്ഷം ടേൺ ഓവർ ആകുമ്പോൾ പതിനഞ്ച് ലക്ഷമായിട്ട് രജിസ്ട്രേഷൻ എടുത്താലും അപ്പോഴേ ടാക്സ് അടക്കണം. 20 ലക്ഷം വരെ കാത്തിരിക്കാൻ നിയമത്തിൽ പറയുന്നില്ല. രജിസ്ട്രേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ടാക്സ് അടക്കണം എന്ന നിയമം പറയുന്നത്.
5: അതായത് രജിസ്ട്രേഷൻ എപ്പോഴത്തോ അപ്പൊ തൊട്ടിട്ട് ടാക്സ് അടക്കാൻ ബാധ്യതയാണ്. അതായത് 20 ലക്ഷം ആയാലേ അടക്കണ്ടോന്നുള്ള നമ്മുടെ വാറ്റിൽ നേരത്തെ അങ്ങനെ ഒരു
6: അതിൽ കൃത്യമായ പ്രൊവിഷൻ ഉണ്ടായിരുന്നു. വാറ്റിൽ
5: 10 ലക്ഷം വരെ രജിസ്ട്രേഷന് ഉണ്ടെങ്കിലും ടാക്സ് അടക്കണ്ട. ഇതിൽ അങ്ങനെയല്ല, എപ്പോഴാണോ എടുത്തത് അപ്പൊ തൊട്ട് ടാക്സ്.
3: എന്ന് മാത്രമല്ല, വളണ്ടറി ആയിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു കൊല്ലത്തിനകം അത് ക്യാൻസൽ ചെയ്യാനും പറ്റില്ല.
5: ക്യാൻസൽ ചെയ്യാനും പറ്റില്ല, റിട്ടേണുകൾ സമയാസമയങ്ങളിൽ സമർപ്പിക്കും വേണം.
6: പിന്നെ അദ്ദേഹത്തിന് ടാക്സ് റേറ്റ് എത്ര എന്നാ, ടാക്സ് എത്ര എന്ന് തീരുമാനിക്കുന്നത് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന സാധന സേവനങ്ങളുടെ നിരക്ക് നോക്കിയാണ്. ടാക്സ് ഇല്ലാത്തായിട്ടുണ്ട്, 5%, 12%, 18%, 28%.
5: ശരിക്ക് സാർ, ഈ അബ്ദുസ്സമദിന് നമ്മളുടെ ജി എസ് ടിയിലുള്ള കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യായിരിക്കും കുറച്ചുകൂടി നല്ലത്.
6: കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാം.
5: കോമ്പോസിഷൻ സ്കീം എന്ന് പറഞ്ഞാൽ 75 ലക്ഷം രൂപ വരെ ഉള്ള വ്യാപാരികൾക്ക് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാം. കോമ്പോസിഷൻ സ്കീം എന്ന് പറഞ്ഞാൽ അവരുടെ മൊത്തം വിൽപ്പനയുടെ 1%.
6: ട്രേഡറാണെങ്കിൽ
5: 1%, മാനുഫാക്ചർ ആണെങ്കിൽ 2%,
6: റെസ്റ്റോറന്റ് സർവീസ് ആണെങ്കിൽ
5: 5%. ഇവർ ആ നിരക്കിലാണ് ടാക്സ് അടക്കേണ്ടത്. ഇവിടെ ഈ പ്രത്യേക കേസിൽ സമദിനെ സംബന്ധിച്ചിടത്തോളം ബേക്കറി ബിസിനസ് ആണ് ചെയ്യുന്നത്. ഇപ്പൊ ബേക്കറി സമദ് എത്ര രൂപയുടെ സെയിൽസ് ആണോ നടത്തുന്നത് അതിന്റെ 1%. സമദ് ബേക്കറി ബിസിനസ് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ, ബേക്കറി പ്രൊഡക്ട്സ് ഉണ്ടാക്കുകയാണെങ്കിൽ 2% നിരക്കിൽ ടാക്സ് അടച്ചു കഴിഞ്ഞാൽ സമദിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള നികുതി ബാധ്യതകൾ ഒഴിവാകും. 75 ലക്ഷം രൂപ വരെ സമദിന് ഈ ആനുകൂല്യം ഉപയോഗിക്കാം.
3: അതായത് ടേൺഓവർ വിറ്റുവരവ് കുറഞ്ഞ ആളുകളെ ഈ വലയിൽ നിന്ന്, ജി എസ് ടിയുടെ വലയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് അവരെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. അതേപോലെ ടേൺഓവർ കുറഞ്ഞ ആളുകൾക്ക് ഒരു പ്രത്യേക ഇളവുള്ള രജിസ്ട്രേഷൻ ഉണ്ട്, അതിനാണ് കോമ്പോസിഷൻ ലെവി എന്ന് പറയുന്നത്. ഷംസുദ്ദീനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, കുറച്ചുകൂടി വിശദീകരണങ്ങൾ കോമ്പോസിഷൻ ലെവിയെക്കുറിച്ച് ആവശ്യമുണ്ട്. ലത്തീഫ് സർവർ,
6: കോമ്പോസിഷൻ ലെവിയെക്കുറിച്ചാണ് അല്ലെങ്കിൽ കോമ്പോസിഷൻ സ്കീമിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ചോദ്യം വന്നുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ നേരത്തെ വാറ്റ് നിയമത്തിലെ അനുമാന നികുതി, സെക്ഷൻ 6(5)ൽ പറഞ്ഞിരുന്ന അനുമാന നികുതി ഏറെക്കുറെ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണിത്. എന്നാൽ കുറച്ച് ചേഞ്ച് ഉണ്ട് താനും. പ്രധാനമായിട്ടും ഈ കോമ്പോസിഷൻ സ്കീം, ഇപ്പോൾ ഷംസു പറഞ്ഞ പോലെ 1 വർഷത്തെ വിറ്റുവരവ്, ഇപ്പോൾ കഴിഞ്ഞ മുമ്പത്തെ വർഷത്തെ വിറ്റുവരവിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇപ്പോൾ ഫസ്റ്റ് ഇയർ തുടങ്ങുന്നത്. 75 ലക്ഷം ടേൺഓവറിൻ്റെ താഴെയാണെങ്കിൽ ഈ സ്കീം ഓപ്റ്റ് ചെയ്യും. അതായത് ഇത് ചെറുകിടക്കാരൻ്റെ സ്കീമാണ്. നേരത്തെ വാറ്റിൽ 60 ലക്ഷം വരെ ഉള്ളവർക്ക് ഈ പ്രിസംപ്റ്റീവ് അനുമാന നികുതി എന്നൊരു സ്കീം ഉണ്ടായിരുന്നു. ഈ സ്കീമിൽ വരുമ്പോഴുള്ള പ്രധാന പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ, ആനുകൂല്യങ്ങൾ ഒരുപാടുണ്ട്, പക്ഷേ ആളുകൾ ശ്രദ്ധിക്കാത്തൊരു സംഭവം, സേവന മേഖലയുമായി ബന്ധപ്പെട്ട് സർവീസ് നൽകുന്നവർക്ക് ഈ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പാടില്ല.
3: സർവീസുകൾക്ക് പറ്റില്ല,
6: ഒരൊറ്റ സർവീസേ അലൗഡ് ഉള്ളൂ, അത് റെസ്റ്റോറൻറ്റ് സർവീസാണ്. ഇപ്പോൾ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഷംസുവിൻ്റെ ഒരു ഷോപ്പുണ്ട്, ഷംസുവിൻ്റെ അവിടെ ഷോപ്പിൽ ബേക്കറിൻ്റെ കൂടെ ഈ മുഹമ്മദ് അബ്ദുറഹ്മാൻ്റെ എക്സാമ്പിൾ എടുക്കുക, മുഹമ്മദ് അബ്ദുസമദിൻ്റെ ഉദാഹരണം എടുക്കുക. അബ്ദുസമദിൻ്റെ ഒരു ഷോപ്പുണ്ട്, അവിടുത്തെ വിൽപ്പന എന്ന് പറയുന്നത് ബേക്കറിയിൽ 35 ലക്ഷം രൂപയാണ്. എന്തായാലും 75-ന് താഴെ ആയതുകൊണ്ട് അബ്ദുസമദ് ഇതിന് എലിജിബിളാണ്, അർഹനാണ്. പക്ഷേ അബ്ദുസമദിന് അപ്പുറത്തൊരു കടമുറി, ഒരു പീഡിയുണ്ട്, ഒരു അത് വാടക കൊടുക്കുകയാണ്. ആ വാടക ഇനത്തിൽ നിന്ന് അബ്ദുസമദിന് ഇൻകം ഉണ്ട്, അത് സർവീസാണല്ലോ. ആ സർവീസ് ഇൻകം കിട്ടുന്നത് കൊണ്ട് അബ്ദുസമദ് ഈ കോമ്പോസിഷനോ ആ വാടക ഇനത്തിൽ മൊത്തം കിട്ടുന്ന ഒരു വർഷം 5 ലക്ഷം 10 ലക്ഷം ആണെങ്കിൽ മൊത്തം 35-40 ആയുള്ളൂ ഒരു വർഷത്തെ ടേൺഓവർ. അപ്പോഴും അബ്ദുസമദ് ഇതിന് അർഹനല്ല ഈ സ്കീമിന്, കാരണം അബ്ദുസമദ് സേവന മേഖലയായിട്ട് ബന്ധപ്പെടുന്നു. അപ്പോൾ സപ്ലൈ ഓഫ് സർവീസ് ഡീൽ ചെയ്യുന്ന ഒരാൾ ഈ സ്കീം ഓപ്റ്റ് ചെയ്യാൻ അർഹനല്ല. ഒന്ന്, ഈ സ്കീം ഓപ്റ്റ് ചെയ്യുന്ന ആൾക്ക് കേരളത്തിന് പുറത്തേക്കൊന്നും വിൽക്കാൻ പാടില്ല. അദ്ദേഹത്തിന് കേരളത്തിന് പുറത്ത് വാങ്ങിക്കാം, കേരളത്തിനകത്ത് മാത്രമേ സപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ കൊടുക്കുമ്പോഴുള്ള ടാക്സിന് ക്രെഡിറ്റ് ഇല്ല, കാരണം ചെറിയ എമൗണ്ടാണ് വിൽക്കുമ്പോൾ അടക്കുന്നത്, 1%, 2%. ടാക്സ് പിരിക്കാനും പാടില്ല. പിരിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, അവർ സാധനം സപ്ലൈ ചെയ്യുമ്പോൾ ബിൽ ഓഫ് സപ്ലൈ എന്ന് പറയുന്ന ഒരു ബില്ലാണ് ഉപയോഗിക്കേണ്ടത്. ആ ബില്ലിൽ പ്രിന്റ് ചെയ്യണം, ഞാൻ കോമ്പോസിഷൻ ഡീലറാണ്, എനിക്ക് നികുതി പിരിക്കാൻ അർഹതയില്ല,
3: ഞാൻ പാവാണ്,
6: ആ ഞാൻ ചെറുകിടക്കാരനാണ്, ഞാൻ നികുതിയൊന്നും പിരിക്കില്ല. അതായത് ഒരാള് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, കസ്റ്റമറ് പോയിട്ട് ബില്ല് വാങ്ങിക്കുമ്പോൾ നോക്കും ഇതിൽ നികുതിയൊന്നുമില്ല. നികുതി ഇല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും എന്ത്, എനിക്ക് ഞാൻ കോമ്പോസിഷൻ ചെറുകിടക്കാരൻ്റെ സ്കീം ഓപ്റ്റ് ചെയ്ത ആളാണ്, എനിക്ക് പിരിക്കാൻ അർഹതയില്ല എന്ന് പ്രിന്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിയമത്തിൽ, റൂളിൽ പറഞ്ഞു. അപ്പോൾ ഈ റൂളിലുള്ളതുകൊണ്ട് തന്നെ അവർക്ക് നികുതി പിരിക്കാൻ പാടില്ല, സേവന മേഖലയോട് ബന്ധപ്പെടാൻ പാടില്ല, കേരളത്തിന് പുറത്തേക്ക് വിൽക്കാൻ പാടില്ല, ഇങ്ങനെ കുറേ നിയന്ത്രണങ്ങൾ വെച്ചിട്ടുണ്ട്. ആ നിയന്ത്രണങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് കച്ചവടം ചെയ്യുന്ന 75 ലക്ഷത്തിന് താഴെയുള്ള ചെറുകിടക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ സ്കീം ഓപ്റ്റ് ചെയ്യാം. അവന് നല്ലൊരു സ്കീമാണ്. അവൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് അതല്ല, മാസം മാസം റിട്ടേൺ കൊടുക്കണ്ട, 3 മാസത്തിൽ ഒരു റിട്ടേൺ ഫയൽ ചെയ്ത്, ഇപ്പോൾ ഇന്ന് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ, ഓഗസ്റ്റ് 18-ാം തീയതിക്ക് മുമ്പേ ഈ 3 മാസത്തെ റിട്ടേൺ ഒന്നിച്ച് ഒരൊറ്റ റിട്ടേണാക്കി ക്വാർട്ടർലി റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. അങ്ങനെ ഒരു ബെനിഫിറ്റും കൂടെ ചെറുകിടക്കാർക്കുണ്ട്.
3: അതായത് ജി എസ് ടിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നു. മുഹമ്മദ് അബ്ദുസമദിൻ്റെ ഒറ്റ ചോദ്യം മതി ഒരു 2-3 എപ്പിസോഡിനുള്ള മറുപടിക്ക്. തീർച്ചയായിട്ടുണ്ട്, ചോദ്യങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുന്നു. വീണ്ടും കേൾക്കാം അടുത്ത എപ്പിസോഡിൽ.
1: അപ്പോൾ ജനക്ഷേമത്തിൽ ഇന്ന് നമ്മൾ ഇതുവരെ കേട്ടത് ജി എസ് ടിയുമായി ബന്ധപ്പെട്ട ഒരു ഡിസ്കഷനായിരുന്നു. ശ്രോതാക്കൾ അയച്ചു തന്ന സംശയങ്ങൾക്ക്, ചോദ്യങ്ങൾക്കുള്ള അതിനെ ആധാരമാക്കിയുള്ള ഒരു ചർച്ചയായിരുന്നു.

0: ഇൻഷാല്ല. ഇനി ഏതാണ് പ്രോഗ്രാം അടുത്തത്?
1: ഇനി ഒരു പീസ് റേഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്, സ്നേഹക്കൂട്. പല കുടുംബങ്ങളുടെയും ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാമായിട്ട് സ്നേഹക്കൂട് മാറിയിട്ടുണ്ട്. ഇന്നത്തെ സ്നേഹക്കൂടിൽ വാർദ്ധക്യം മലിനമാക്കുന്ന സ്ക്രീൻ കാഴ്ചകൾ എന്ന വിഷയമാണ്.
0: ആരിസ് ബിൻ സലീം, അതേപോലെ തന്നെ താജുദ്ദീൻ സുലാഹി എന്നിവരാണ് ഈ ഒരു സ്നേഹക്കൂടിൽ നമ്മോടൊപ്പം ചേരുന്നത്. ഇൻഷാല്ലാ സ്നേഹക്കൂടിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബാദ്. സ്നേഹക്കൂടിൻ്റെ പുതിയൊരു എപ്പിസോഡിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അൽഹംദുലില്ലാ, പീസ് റേഡിയോ ആരംഭിച്ചതു മുതൽ സ്നേഹക്കൂടിലെ ഈയൊരു വൈജ്ഞാനികവും ജീവിത സംബന്ധവുമായ ചർച്ചകളൊന്നും വിടാതെ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്, ഇടവേളകളിൽ കേട്ടവരുണ്ട്. എന്തായാലും ഇന്ന് നമ്മൾ, ഒരുപക്ഷെ നമ്മൾ അത്ര തന്നെയും ഈ കാലം അത്രയും ചർച്ചക്കെടുക്കാത്ത മറ്റൊരു മേഖലയാണ്, അല്ലെങ്കിൽ ഒരു വിഷയമാണ് നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. വിഷയം ഇതാണ്: മുതിർന്ന ആളുകൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളും പ്രശ്നങ്ങളും അനന്തരഫലങ്ങളും അതോടൊപ്പം അതിൻ്റെ പ്രതിരോധങ്ങളും പരിഹാരങ്ങളുമാണ് ഇൻഷാല്ലാ ഇന്ന് ചർച്ചയ്ക്ക് എടുക്കുന്നത്. ആരിസ് മൗലവി, പലപ്പോഴും ഫോൺ ഉപയോഗം എന്ന് പറയുമ്പം ആ വിഷയം വേഗം ഓർമ്മ വരെ കുട്ടികളെയാണ്, മുതിർന്നവരെ പൊതുവെ ഓർമ്മ വരാറില്ല. ഒരുപാട് കൗൺസിലിംഗ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളെന്നുള്ള നിലക്ക് കുട്ടികളുടേത് വരുന്നത് പോലെ തന്നെ മുതിർന്നവരുടെ പ്രശ്നങ്ങളും വരാറില്ലേ?
3: തീർച്ചയായും നമ്മൾ ഏറ്റവും അധികം ചർച്ചക്കെടുക്കേണ്ട ഒരു കാര്യമാണ് ഈ മുതിർന്നവരുടെ ഫോണിൽ ഉള്ള ഉപയോഗവും അതുകൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങളും. കാരണം എന്താ വെച്ചാൽ, ഈ കുട്ടികൾക്കുണ്ടാകുന്ന തകരാറുകളെയും അവർക്ക് ഫോണിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ രക്ഷിതാക്കളുണ്ടല്ലോ. പക്ഷെ രക്ഷിതാക്കൾക്ക് സംഭവിക്കും അത് നിരീക്ഷിക്കാൻ വേറെ ആളുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എന്താന്ന് വിചാരിച്ചാൽ, ഇത് എന്തെങ്കിലുമൊക്കെ വലിയ ദുരന്തങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരം ജീവിതത്തിൽ ഇത്തരം വഴികേടുകളിൽ പെട്ട അവസാനം എന്ത് ചെയ്യണം, മരണപ്പെട്ടു പോകുന്നൊരു അവസ്ഥയ്ക്കാണ് പല ആളുകൾക്കും സംഭവിക്കുന്നത്. ഇത് നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കാൻ കാരണം, ഇപ്പോൾ ഈ അടുത്തൊരു തവണ 60 വയസ്സ് പ്രായമുള്ള ഒരാളുടെ ഭാര്യ, അവർ പറഞ്ഞൊരു അനുഭവം എന്ന് പറഞ്ഞാൽ, 40 കൊല്ലമായി അവരുടെ ദാമ്പത്യം എന്നാണ്, 40 വർഷമായി. അപ്പോൾ ഈ 40 വർഷങ്ങളിൽ എന്തെങ്കിലും ഒരു വിശ്വാസക്കുറവോ എന്തെങ്കിലും ഒരു പ്രയാസങ്ങളോ ഉണ്ടാവാത്ത അത്രയും ഹൃദയമിണങ്ങിയ ദാമ്പത്യമാണ്. അപ്പോൾ സത്യത്തിൽ എന്താ വെച്ചാൽ, ഇത്രയും മുതിർന്നൊരു 60 വയസ്സായ ഒരാൾ ഫോൺ അങ്ങനെ എന്തെങ്കിലും ഒരു മോശമായി ഉപയോഗിക്കുമെന്നൊന്നും അവർ ചിന്തിച്ചിട്ടേ ഇല്ല. പക്ഷെ വളരെ യാദൃശ്ചികമെന്ന് പറയാം, അയാളുടെ ഫോൺ ഇവർ കാണാനിടയായി. അപ്പം അതിൽ അവരുടെ കുടുംബത്തിൽ തന്നെ പെട്ട ഒരു പെൺകുട്ടിയുമായി, വളരെ പ്രായം കുറഞ്ഞൊരു പെൺകുട്ടിയുമായി ഉള്ള ചാറ്റ് വീഡിയോ ചാറ്റിങ്ങുകൾ വളരെ മോശമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അവർ പറയണത് എന്താ വെച്ചാൽ, അത് കണ്ടതിനു ശേഷം ഞാൻ അയാളുടെ മുഖത്തേക്ക് നോക്കിയിട്ടില്ല, അയാളുടെ റൂമിലേക്ക് ഞാൻ കയറിയിട്ടില്ല. എന്തിനേറെ, ഞാൻ ഉണ്ടാക്കി വെക്കുന്ന ഭക്ഷണം അയാളെടുത്ത് കഴിക്കുക എന്നല്ലാതെ ഒരു ചായ പോലും അയാളുടെ കയ്യിൽ വെച്ച് കൊടുക്കാൻ എനിക്ക് പറ്റണില്ല. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇങ്ങനത്തെ ഒരു ദുരന്തം ഒരു കുട്ടി ഫോൺ ഉപയോഗിച്ചാൽ ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോൾ സത്യത്തിൽ എന്താ വെച്ചാൽ, എത്രയോ കാലപ്പഴക്കങ്ങളുടെ ദാമ്പത്യങ്ങൾ തകർന്നു പോകുന്നു, പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു. രാത്രികളിൽ തഹജ്ജുദും പ്രാർത്ഥനകളൊക്കെ നടന്ന പല ആളുകളും എന്തു ചെയ്യും, പള്ളിയിൽ പോലും പോവാത്ത അത്രയും മോശമായൊരു മാനസികാവസ്ഥയിലേക്ക് മാറ്റപ്പെട്ട് ഈ ഫോണിലുണ്ടാകുന്ന ഇത്തരം തെറ്റായ കാര്യങ്ങളും അശ്ലീലങ്ങളും കണ്ട് അതിൽ ആസ്വാദനം കണ്ടെത്തി ജീവിച്ച് മരിച്ചു പോകുന്ന വലിയൊരു തലമുറ പ്രായമായവരിൽ ജന്മം കൊണ്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഫോൺ കോളുകളും പുതിയതായി വരുന്ന കേസുകളും നമ്മൾ ഓർമ്മപ്പെടുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഈ ഏരിയ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്.
2: ഈ ഞാൻ ഈ വിഷയത്തിൽ കുട്ടികളല്ലാത്ത മുതിർന്നവരെന്നാണ് ആദ്യം ഉദ്ദേശിച്ചത്. യഥാർത്ഥത്തിൽ ഇത് വളരെ പ്രായം ചെന്നവരിലും ഉണ്ട് എന്നുള്ളതാണ് ആരിസ് മൗലവിയുടെ സംസാരത്തിന് മനസ്സിലാണത്. ഇപ്പം ഈ അടുത്ത കാലത്ത് നമ്മളെ പീസ് റേഡിയോയിൽ ബന്ധപ്പെട്ടൊരു പെൺകുട്ടി, അവരുടെ വീട്ടിൽ നിൽക്കാൻ റെഡിയല്ല, ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കാൻ റെഡിയല്ല. ഭർത്താവ് വന്നതിന് ശേഷം കുറച്ച് ദൂരമുള്ളൊരു ഹോസ്പിറ്റലിലേക്ക് കുട്ടീനെ കൊണ്ടുപോയി ചികിത്സിക്കുന്ന കാര്യം, കുറച്ചൊരു തുടർച്ചയായ 2 വർഷം ചികിത്സ ആവശ്യമുള്ളതാണ്. അപ്പോൾ അത് ആ ചികിത്സക്ക് കൊണ്ടുപോകാനും റെഡിയല്ല. അപ്പോൾ സ്വന്തം കുട്ടിയെ ചികിത്സിക്കാൻ ഭാര്യ റെഡിയല്ല. ഒരു വിഷയം. രണ്ട്, സ്വന്തം വീട്ടിൽ നിൽക്കാൻ ഭാര്യ റെഡിയല്ല. മൂന്നാമത്തെ പോയിന്റിലേക്ക് എത്തുമ്പോഴാണ് ഇയാൾക്ക് ചില കൺഫ്യൂഷൻ തോന്നുന്നത്. ഉപ്പാന്റെ കൂടെ യാത്ര ചെയ്യാൻ ഭാര്യ റെഡിയല്ല. അപ്പൊ ഈ കുട്ടി ഭർത്താവിനോട് ഉള്ള വിഷയം പറയാൻ അവർക്ക് ധൈര്യമല്ല എന്ന് പറഞ്ഞാൽ, ഇയാളെ ഫോണ് നോക്കുമ്പോൾ ഈ ഫോണിൽ മരുമകളുമായുള്ള കാര്യങ്ങൾ, അങ്ങനത്തേതിനുള്ള ടിപ്സ്, അങ്ങനെയൊക്കെയാണ് സെർച്ച് പോയത്. മരുമകളുമായുള്ള ഇത്, അത് അതെങ്ങനെ നല്ല രീതിയിലാവാം, ഇങ്ങനത്തെ ചില സെർച്ച് ടിപ്സ് അവർ കണ്ടു. കുട്ടിയെ കൊടുക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് എന്തോ ചില ഒരു അത്ര തന്നെ നല്ലതല്ലാത്ത ടച്ചിങ്ങുകൾ അവർക്ക് ഫീൽ ചെയ്തു. അപ്പം നമ്മളിവിടെ ഇതിൻ്റെ ഒരു പരിഹാര വശം കൂടി ചർച്ച ചെയ്യണം. പ്രത്യേകിച്ചും പ്രായം ചെന്നവരുമായി ബന്ധപ്പെട്ട വിഷയം പാരസ്മോലി പറഞ്ഞതുപോലെ ഇപ്പം നമ്മുടെ അടുത്ത് റേഡിയോയിൽ തന്നെ പലപ്പോഴും പല കേസുകളും വന്നിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ ഇത് കേൾക്കുന്നവരിൽ മിക്കവാറും കുറേ ആളുകൾ പ്രായമുള്ളവരാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാനും അവർക്ക് ആഗ്രഹമുണ്ട്. നമ്മൾ എങ്ങനെയാണ് അവരെ, എന്തെല്ലാം മേഖലയിൽ അവരെ അഡ്വൈസ് ചെയ്യാൻ പറ്റും?
3: ഇപ്പോൾ നമുക്ക് പീസ് റേഡിയോയിലൊരു കുടുംബങ്ങളൊക്കെ കേൾക്കുന്ന ഒരു പ്രോഗ്രാം എന്നതിലേക്ക് നമുക്ക് പരിമിതികളുണ്ട്. എങ്കിൽ പോലും ഇവിടെ സൂചിപ്പിക്കപ്പെട്ട കാര്യം, മുമ്പ് കാലഘട്ടങ്ങളിലൊന്നും ഒരിക്കലും ഒരു മരുമകളെ മകളായി കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായൊരു പെരുമാറ്റമുള്ള പരാതികൾ പൊതുവേ നമ്മൾ കേട്ടിരുന്നില്ല.
2: അതെ,
3: ഒരു 10ഓ 20ഓ 25ഓ വർഷമായി മുമ്പ് വരെ എന്ത് ചെയ്യുന്നുണ്ട്, കുടുംബ പ്രശ്നങ്ങളിൽ കൗൺസിലിങ്ങുകളും കാര്യങ്ങളൊക്കെ ഈ ആധുനിക കൗൺസിലിംഗ് സംവിധാനങ്ങളെ ആളുകൾ ആശ്രയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിന് മുമ്പൊന്നും ചിലപ്പോൾ ഉണ്ടായിട്ടുള്ളതില്ല. പക്ഷെ ആ കാലഘട്ടങ്ങളിലൊന്നും നമ്മൾ കാണാത്ത ചില റിപ്പോർട്ടിങ്ങുകൾ 2-3 വർഷമായിട്ട് നമ്മൾ കാണും. ധാരാളമായിട്ട് ഈ പറഞ്ഞ സമാനമായ കേസുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അടിസ്ഥാനപരമായ കാരണം എന്ന് പറഞ്ഞാൽ, പൊതുവേ ഈ അശ്ലീലങ്ങളും ഈ പോൺ സൈറ്റുകളുമൊക്കെ മുതിർന്ന ആളുകൾ സ്വകാര്യമായി കാണുമ്പോൾ ആര് കണ്ടാലും അവർക്ക് എന്ത് ചെയ്യണം, ഈ ചിത്രങ്ങളിൽ കാണുന്ന കാര്യങ്ങളെ യാഥാർത്ഥ്യമായി കാണാനുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായി അവർക്ക് എന്താവും, മുതിർന്ന ആൾക്കാരാകുമ്പോൾ ചിലപ്പോൾ അവരുടെ ഭാര്യമാർ അശക്തരായിരിക്കും, രോഗികളായിരിക്കും, പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായി അവരെന്ത് ചെയ്യും, അവർക്ക് സ്വകാര്യമായി പുറത്തറിയാത്ത രൂപത്തിൽ അവരുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റുന്ന മേഖലകളിൽ അവരെന്ത് ചെയ്യും, അഭയം തേടും. അതുകൊണ്ടാണ് ഇത്തരം കേസുകൾ ഇത്രയും അധികം റിപ്പോർട്ട് ചെയ്യുവാനുള്ള കാരണം എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മൾ വളരെയധികം ഭയപ്പെടേണ്ട ഒരു കാര്യമാണ് ഈ ഫോണിൻ്റെ വ്യാപനം വന്നതോടുകൂടെ. എന്താ വെച്ചാൽ, നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ ആളുകൾ കാണുന്നുള്ള ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ മാറി നിൽക്കുന്നവരെല്ലാം
2: തെറ്റുകാരാവും,
3: തെറ്റുകാരാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു പ്രതിഭാസം. പിന്നെ മാത്രമല്ല, പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഡാറ്റയ്ക്ക് വലിയ വില ഉണ്ടാവുകയും അത് 1 GB കൊണ്ടൊക്കെ 1 മാസം തികച്ചിരുന്ന ഒരു കാലഘട്ടം ആരംഭത്തിലാണ്. ഇന്നിപ്പോൾ 1.5 GB 2 GB അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഫ്രീ തരികയാണ്. അപ്പോൾ എന്തിനാണ് ആളുകളിത് ഉപയോഗിക്കുന്നത്? ഈ ചോദ്യം പ്രസക്തമാണല്ലോ. നമ്മൾ ആരെ മൊബൈൽ എടുത്തു നോക്കിയാലും ഈ 1.5 GB തീരുന്നുണ്ട്, 2 GB തീരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, പൊതുവെ പ്രായമായ ആളുകൾ അവരാണോ കൂടുതൽ മൊബൈൽ ഉപയോഗിക്കുന്നതെന്നാണ്.
2: സാധ്യതയുണ്ട്.
3: കാരണം കുട്ടികളാകുമ്പോൾ എന്തായിരുന്നുള്ളൂ, സ്കൂളിൽ പോകണ്ടേ, അവർ കോളേജിൽ പോകണ്ടേ, നമ്മളെപ്പോലെയൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്ത് വേണം, ജോലിക്ക് പോകണ്ടേ. അപ്പോൾ നമ്മൾ നിർബന്ധമായും മൊബൈൽ ഉപയോഗം മാറ്റി വെക്കേണ്ട ഒരവസ്ഥ. എന്നാൽ റിട്ടയർ ആയിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ വീട്ടിൽ സ്വസ്ഥമായി ഗൾഫിൽ നിന്ന് വന്ന് താമസിക്കുന്ന ഒരാൾ, ഇങ്ങനത്തെ ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരെ കയ്യിലൊരു മൊബൈൽ ഉണ്ടെങ്കിൽ അവരത് ഉപയോഗിക്കുമല്ലോ. അപ്പോൾ നമ്മൾ എന്തിനാണ് അവർ ഉപയോഗിക്കുന്നത്? ഒരു ക്ലാസ്സോ പ്രസംഗമോ ഒക്കെ കേൾക്കുന്നതിന് പരിമിതികളുണ്ടല്ലോ. അപ്പോൾ ബാക്കി സമയം എന്തിനാവട്ടെ, ഞാൻ പറഞ്ഞ ഉപയോഗം എന്തിനായാലും, ഇനിയിപ്പോൾ നമ്മൾ പറയാം ചാനലുകളുടെ ന്യൂസുകൾ കാണുകയാണെന്ന് പറഞ്ഞോ നിങ്ങൾ, എന്നാൽ പോലും അത് മാരകമാണ്.
2: യെസ്,
3: കാരണം ന്യൂസിൽ എന്താണ് ചർച്ച ചെയ്യണത്? ഇത്തരം ക്രിമിനൽ കേസുകളാണ്, കൊലപാതകങ്ങൾ, അതേപോലെ തന്നെ ബലാത്സംഗങ്ങൾ, പീഡന കേസുകൾ, ഇതൊക്കെ തന്നെയല്ലേ ചർച്ച ചെയ്യണത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴും മനുഷ്യൻ്റെ മനസ്സിൽ ഒന്ന് ആഗ്രഹമുണ്ടാകുന്നു പല കാര്യങ്ങളും കാണുമ്പോൾ. രണ്ടാമത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ കേട്ട് കേട്ട് കേട്ട് കേട്ട് മനസ്സ് മരവിച്ച് സ്വഭാവവും ജീവിതമൊക്കെ മാറുന്നുണ്ട്. ഇപ്പം ഞാനൊരു ഒരു പിന്നെ മകൾ പറഞ്ഞൊരു അനുഭവം എൻ്റെ മനസ്സിൽ വരികയാണ്. അവരുടെ ഉമ്മയുടെ ഫോണ് തകരാറായിപ്പോയി. അപ്പോൾ ഒരു ബോധപൂർവം എന്ത് ചെയ്തു, അത് നേരാക്കാൻ കുറച്ച് താമസിപ്പിച്ചു. കാരണം ഇവരിത് ഫുൾ ടൈം ഇത് കാണുന്നുണ്ട്, വെറുതെ ഒരു 2 ആഴ്ച എന്ത് ചെയ്യാം, ഒന്ന് വൈകിപ്പിക്കാം ഫോണ് പിന്നെ സർവീസിന് കൊടുത്ത് കിട്ടാൻ. പക്ഷെ അവർ പറയണത് എന്താച്ചാൽ, സ്വഭാവത്തിൽ വന്ന മാറ്റം അത്ഭുതകരമായിരുന്നു. അത്ഭുതകരമായിരുന്നു. കാരണം പെരുമാറ്റങ്ങൾ എന്തു പറയുമ്പോഴേക്കും ദേഷ്യം, ശക്തമായ പ്രതികരണങ്ങൾ, ഭയങ്കര വേവലാതികൾ, തന്നെ പരാതികൾ, ഇതൊക്കെ അങ്ങോട്ട് മാറിയിട്ട് വളരെ സോഫ്റ്റായി, വളരെ സ്മൂത്തായി, എന്ത് പറഞ്ഞാലും ഒരു പ്രശ്നമില്ല, വീട്ടിലെ സാഹചര്യങ്ങൾ തന്നെ മാറിയതാ പറഞ്ഞു. അപ്പോൾ എന്തുമാത്രം സ്വാധീനം മുതിർന്ന പിന്നെ ഒരു 60 മുകളിൽ നമ്മൾ കാണുന്ന ആളുകളിൽ ഇത് വളരെ അപകടങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. എനിക്ക് തോന്നുക നമ്മൾ ഒരു പൊതുവേ ഒരു നിരക്ഷരരാണ് മൊബൈൽ നില മനസ്സിലാക്കുക. നമ്മൾ കുട്ടികളെ പറ്റി അങ്ങനെ വിചാരിക്കണേ, പക്ഷെ കുട്ടികളല്ലേ അഗ്രകണ്ണീർ. അതേപോലെ തന്നെയാണ് പ്രായമായ ആൾ. അതിൻ്റെ ഒരു അനുഭവം ഒരിക്കലും ഒരു സഹോദരി പറഞ്ഞു, മൊബൈലിൽ എന്തോ ഒരു സംഗതി വന്നിട്ടത് ശരിയാവണില്ല. വളരെ പ്രായമായ ഒരു സ്ത്രീ പറഞ്ഞു, ആ മൊബൈൽ തരുന്ന എന്നിട്ട് അവരതെന്തു കറക്റ്റ് ചെയ്ത് കൊടുത്തു. ഇതൊക്കെ സത്യമായ റിപ്പോർട്ടുകളാണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ, അവരെ അറിയാത്ത നമ്മളിപ്പോൾ അവരെ കുറിച്ചുള്ള നമ്മുടെ ധൈര്യം എന്താണ്, ഇവർക്ക് ഇതിലിപ്പോൾ എന്താ അറിയുക എന്നല്ലേ ചിന്തിക്കുന്നത്. അങ്ങനെയല്ലത്, കാരണം ഉപയോഗിച്ചാണല്ലോ അറിവ് നേടുന്നത്. അതുകൊണ്ട് എത്ര കണ്ട് ഉപയോഗിക്കുന്നുവോ അത്ര കണ്ട് അവരെന്തായിരിക്കും, അതിൽ എക്സ്പേർട്ടുകളായി മാറും. എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ എത്രയോ ജീവിത കാലഘട്ടങ്ങളിൽ നന്മയിലും തക്കവയിലും ജീവിച്ച പല ആളുകളുടെയും ജീവിതം അവസാനകാലം തെറ്റായ കാര്യങ്ങൾ പ്രവർത്തിച്ച് അവസാനം നരകക്കാരാവുമെന്ന് പറഞ്ഞല്ലോ. ആ ഒരു ഹദീസ് യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ പുലരുകയാണോ എന്ന്
2: സംശയം
3: ഭയപ്പെടേണ്ടിയിരിക്കുന്നുണ്ട്.
2: അതെ, തീർച്ചയായും നമ്മൾ ഭയപ്പെടണം. ഇവിടെ നമ്മൾ ഇപ്പം പരിഹാരങ്ങളാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും അവരടുത്തു നിന്ന് ഫോണ് അങ്ങനത്തെ ഒരു ഒരു ചുഴിയിൽപ്പെട്ട ആള്, ശരിക്കും അതൊരു ഒഴുക്കല്ലൊരു ചുഴിയാണെന്ന് എനിക്ക് തോന്നണേ അല്ലേ, ആ വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കണം. അപ്പൊ ആ കുട്ടി ഉമ്മാന്റെ അടുത്ത് നിന്ന് ഫോണ് കേടായപ്പോൾ വാങ്ങിയതുപോലെ വാങ്ങി വെക്കാൻ പറ്റും. പിന്നെ പ്രായം ചെന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഈ പാരന്റൽ കൺട്രോൾ ശരിക്കും ഉപയോഗിക്കാൻ പറ്റും. ഈ കുട്ടികളെ മോണിറ്ററിങ് എത്ര മണിക്കൂർ ഉപയോഗിക്കുക എന്നുള്ള സെറ്റിങ്സ് ഉണ്ടല്ലോ, അങ്ങനെ സെറ്റിങ്സ് നന്നായി ഉപയോഗിക്കണ കുറെ ആളുകളെ നമുക്കറിയാം. അപ്പൊ പീസ് റേഡിയോ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഫോൺ വാങ്ങിച്ചു കൊടുത്തു, ഇൻസ്റ്റാൾ ചെയ്തു, പിന്നെ അത് യൂട്യൂബൊക്കെ എത്തി. അങ്ങനെ അങ്ങനെ തെറ്റിപ്പോയി സങ്കടം പറഞ്ഞ ഒരാളുടെ അടുത്ത് നമ്മൾ ഇങ്ങനത്തെ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തിരുന്നു, ഒരു 1 hour യൂട്യൂബ് കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാനുള്ള വഴി. നമ്മളെ പേജിൽ ശ്രോതാക്കൾക്ക് വേണ്ടി പറയണേ, നമ്മുടെ പേജിൽ അത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ള ഐഡിയ ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇപ്പം ഈ നേരത്തെ നിങ്ങൾ പറഞ്ഞൊരു വിഷയം ഉണ്ടല്ലോ, കുറച്ച് അവശരായ സ്ത്രീകൾ, ഇവരുടെ ശാരീരിക സാഹചര്യങ്ങൾ, അപ്പം അതുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ എന്തെല്ലാം പരിമിതി ഉണ്ടെങ്കിലും ഈ ഇത്തരം ആളുകളുടെ സ്വകാര്യതയിലെ ഒരു സന്ദേശം നമ്മൾ നൽകേണ്ടതല്ലേ?
3: അതെ അതെ അതെ, മൊബൈലിൻ്റെ നിയന്ത്രണമാണോ ഉദ്ദേശിക്കുന്നത്?
2: അതായത് മൊബൈലിലേക്ക് പോകുമ്പോൾ പലപ്പോഴും സ്വകാര്യതയിൽ അവർക്ക് പല വീഴ്ചയും സംഭവിക്കുന്നുണ്ടല്ലോ.
3: അതെ അതെ,
2: ആ വീഴ്ച ഭാര്യയിലൂടെ നിർവഹിക്കപ്പെടേണ്ടതാണല്ലോ പലതും. ഇവർ പ്രായം ചെന്നവരാണ്, ഇവർക്ക് ഇവരുടെ റിക്വയർമെന്റ് ആവശ്യമോ അല്ലെങ്കിൽ താല്പര്യമോ കുറഞ്ഞിട്ടുണ്ടാകും. ഇവര് പലപ്പോഴും മക്കളെ വീട്ടിലൂടെയും പേരക്കുട്ടികളുടെ വീട്ടിലൂടെയൊക്കെ ആയിരിക്കും മാറിക്കിടക്കുന്നുണ്ടാകും. അങ്ങനത്തെ ആളുകൾക്ക് നമ്മളൊരു പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ കൊടുക്കാവുന്ന ഒരു ആൻസർ എന്താണ്?
3: സാധാരണഗതിയിൽ എന്താന്ന് വിചാരിച്ചാൽ, ലൈംഗികത എന്നുള്ളത് മനുഷ്യന്റെ ഒരു വിശപ്പ് പോലൊരു ആവശ്യമാണല്ലോ. അപ്പൊ സ്വാഭാവികമായും നിർവഹിക്കപ്പെട്ടു പോകണം. കാരണം നിർവഹിക്കപ്പെടാതെ കിടക്കുമ്പോൾ മനുഷ്യൻ അസ്വസ്ഥനായിരിക്കും, അത് അവന്റെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളെയും പ്രതികൂലമായി
2: ബാധിക്കും.
3: ഇപ്പൊ നമ്മൾ ചില സമയത്ത് പറയും, ഇനി ഇന്ന് വിശപ്പ് മാറ്റിയിട്ട് നമുക്ക് തുടരാം എന്ന് പറഞ്ഞത് എന്താണ്, തുടരാൻ കഴിയാതെ വരുമ്പോഴാണ് വിശപ്പ് എന്ന പോലെ തന്നെ ഒരു പ്രോബ്ലമാണെന്ത് ഈ ഒരു പ്രശ്നം എന്നുള്ളത്. അപ്പോൾ സാധാരണഗതിയിൽ എന്താ വെച്ചാൽ, പുരുഷന്മാരിലത് കുറച്ചു കാലം നീണ്ടു നിൽക്കും, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യും, അത് പെട്ടെന്ന് അവസാനിപ്പിക്കാനും, ഇനിയിപ്പോൾ അതില്ലാത്തൊരു സാഹചര്യം വന്നാൽ അതിനോട് ഒരു താരതമ്യപ്പെട്ട് പോവാനും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനോട് സഹകരിച്ച് പോകാനും അവർക്ക് പറ്റുന്നൊരവസ്ഥ ഉണ്ട്. എന്നാൽ പുരുഷന്മാരുടെ കാര്യം അങ്ങനെയല്ല. പ്രത്യേകിച്ച് പുരുഷന്മാർ പുറത്തൊക്കെ പോകുന്ന ആളുകളാകുന്നതുകൊണ്ട് പലപ്പോഴും അവർക്ക് എന്താണ് ഇത്തരത്തിലുള്ള പ്രചോദനങ്ങൾക്ക് അവസരങ്ങളേറെയാണ്. അപ്പോൾ എന്താണ് സത്യത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു ഭാര്യയ്ക്ക് പറ്റും, അവരുടെ ജീവിതത്തിൻ്റെ ഏത് പ്രായത്തിലും ഏത് സമയത്തിലും പറ്റും, പരിമിതികൾ ഉണ്ടാവും, പക്ഷെ പറ്റും. സത്യത്തിൽ നമ്മൾ പലപ്പോഴും നമ്മൾ പറയാനുള്ള കാര്യമാണ് എന്ത്, എന്താണ് ഈ യൂട്യൂബിൽ കാണുന്ന ആളുകൾക്ക് എന്താണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു മൊബൈലിൻ്റെ വാട്സപ്പിൽ ഇങ്ങനെ തുരുതുരാ ചാറ്റ് ചെയ്യുന്നവർക്ക് എന്താണ് കിട്ടുന്നത്. അപ്പോൾ സംസാരങ്ങൾ, കാഴ്ചകൾ, നോട്ടങ്ങൾ, ഇതിലൊക്കെ എന്തുണ്ട്, മനുഷ്യന്റെ താല്പര്യങ്ങൾ നിർവഹിക്കപ്പെടുന്നു. അതുകൊണ്ടല്ലേ കണ്ണിന്റെ നോട്ടം വ്യഭിചാരമാണ് പറഞ്ഞത്. ഒരു വ്യഭിചാരത്തിന്റെ സാക്ഷാത്കാരം നോട്ടങ്ങൾക്കുണ്ട്, സംസാരങ്ങൾക്കുണ്ട്, സ്പർശനങ്ങൾക്കുണ്ട്, എല്ലാറ്റിനും ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി എന്ത് ചെയ്യണം, ഇത്തരമൊരു സഹകരണം ഇനിക്കും ഇനിപ്പാകുന്ന ആവശ്യമില്ല, നമ്മളതൊക്കെ കഴിഞ്ഞു എന്ന നിലക്ക് പൂർണ്ണമായും ഒരു ഭാര്യ ഭർത്തൃ ബന്ധം അവസാനിപ്പിച്ചതുപോലെ ജീവിക്കുന്ന സഹോദരിമാരുണ്ട്. അവർ തീർച്ചയായും മാറി ചിന്തിക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഹാരം. അപ്പം അത് അങ്ങനെ അവർ പരിഹരിക്കപ്പെടാതിരുന്നാൽ ഇവർക്ക് തെറ്റ് ചെയ്യാമെന്നതല്ല, പക്ഷെ ആ തെറ്റിലേക്ക് പോകുന്നതിൻ്റെ ഒരു വലിയ കുറ്റം യഥാർത്ഥത്തിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടത് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ഈ ഭാര്യ ഭർത്താക്കന്മാരെപ്പോഴും നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ അവരുടെ അവർക്ക് വ്യക്തിപരമായ സ്വകാര്യതകൾ ഉണ്ടാകാൻ പറ്റില്ല.
2: യെസ്,
3: രണ്ടാൾക്കും രണ്ടാളെ സ്വകാര്യതകളിലും അറിവുണ്ടാവണം. അതുകൊണ്ട് അർത്ഥം നമ്മളൊരു തൗബ ചെയ്യുമ്പോഴും അള്ളാഹുവിന് ഇസ്തിഗ്ഫാർ നടത്തുമ്പോഴും നമ്മൾ തെറ്റുകളൊക്കെ എന്ത് ചെയ്യണം, ഭാര്യ കേൾക്കെ പറയണമെന്ന് നമ്മൾ പറയണില്ല. അതൊക്കെ സ്വകാര്യതകളാണ്, അള്ളാഹുവുമായിട്ടുള്ള ബന്ധം അതൊഴിവാക്കാം. മറിച്ച് നമുക്ക് ഇത്തരം സ്വകാര്യതകൾ എന്താണ്, നമ്മൾ ഫോണിൽ നമ്മൾ കൊണ്ടടക്കണ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം,
2: ഭാര്യക്കാരും
3: ഭർത്താവിനറിയണം. അതുകൊണ്ട് നമ്മൾ വേണം, ആരെയും സംശയിച്ചിട്ടല്ല, ഈ ഭാര്യ ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്ത് നോക്കും എന്ന തോന്നൽ തന്നെ ഒരാളെ തെറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കും. അതേമാതിരി ഭർത്താവ് ഇടയ്ക്കിൻ്റെ ഫോൺ നോക്കും എന്ന തോന്നലും നമ്മളെ പിന്തിരിപ്പിക്കും. ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞ വേറൊരു വശമുണ്ട്, പൊതുവെ സ്ത്രീകളായിരിക്കും പ്രായം കുറഞ്ഞവർ, വലിയ പ്രായ വ്യത്യാസമുള്ളവരുണ്ട്, 15 വയസ്സ് 20 വയസ്സൊക്കെ പ്രായ വ്യത്യാസമുള്ളവരുണ്ട്. അപ്പോൾ ഇത്തരം ആളുകളൊക്കെ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ, ഒരുപക്ഷെ തങ്ങളുടെ ഭർത്താവിൽ അവരുടെ ആ പ്രായ വ്യത്യാസം കൊണ്ട് തന്നെ ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ ശരിയായ ഒരവസ്ഥ ഉണ്ടായിക്കൊള്ളുന്നില്ല, അപ്പോഴും ഇവർ തെറ്റിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഏത് സമയത്തും ഏത് പ്രായത്തും ഏത് സന്ദർഭത്തിലും എന്ത് ചെയ്യണം, നമ്മൾ കഴിയുകയാണെങ്കിൽ ഒരു ഫോൺ മതി നിൽക്ക്.
2: യെസ്,
3: പ്രായമായവർ എപ്പോഴും വീട്ടിലുണ്ടല്ലോ, പുറത്തു പോകുന്നവർക്കല്ലേ രണ്ട് ഫോണുള്ളൂ. അപ്പോൾ ഒരു പരിധി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഫോൺ കേടെന്നാ പറയാം, ഇനി എനിക്ക് ഫോൺ വേണ്ട, ഇനി നിങ്ങളെ ഫോണിലാക്കാം. നമുക്കിപ്പോൾ പീസ് റേഡിയോ കേൾക്കാനും വാട്സപ്പ് നോക്കാനും ഒക്കെ ഇപ്പോൾ ഒന്ന് തന്നെയല്ലേ, നമ്മളെ ഗ്രൂപ്പുകളും ഒക്കെ ഒന്ന് തന്നെയല്ലേ, ഇപ്പോൾ ഫാമിലി ഗ്രൂപ്പാണ് അതന്നെ. പിന്നെ കുട്ടികളോട് ഫോൺ വിളിക്കാനൊക്കെ നിങ്ങൾ വിളിച്ച് തന്നെ നമുക്കും വിളിക്കാം, നിങ്ങൾ വിളിച്ച് സംസാരിച്ചിട്ട് എനിക്ക് തന്നാൽ മതി. സത്യം എന്താന്ന് വിചാരിച്ചാൽ അത് വളരെ ഒരു മാറ്റമായിരിക്കും. അപ്പം എന്ത് ചെയ്യും, എന്ത് ഇയാൾ കാണുമ്പോഴും ഇവള് പോയിരിക്കും, അവളെന്ത് കാണുമ്പോഴും അയാൾ വന്നിരിക്കും, കാരണം വേറെ ഫോണില്ലല്ലോ. സാധിക്കുമെങ്കിൽ എന്താണ്, വീട്ടിൽ സ്ഥിരമായി ഉണ്ടാകുന്ന ആളുകൾ രണ്ട് ഫോൺ വേണ്ടെന്ന് വെക്ക്. ഇനി ഏറി വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു കോൾ ചെയ്യാൻ പറ്റുന്ന മാത്രം ഒരു ഫോണ് കൈവശം.
2: അങ്ങനെ ചെയ്യണവരുണ്ട്, രണ്ട് ഫോണില് ഏതെങ്കിലും ഒരു ഫോണെ ഡാറ്റ
3: കയറ്റുള്ളൂ,
2: കോളിംഗ് ഒക്കെ രണ്ടൊന്നും കാണലും നോക്കലൊക്കെ ഒന്നൊന്നും.
3: അതെ അതെ,
2: അങ്ങനെ ചെയ്യണവരുണ്ട്.
3: തീർച്ചയായും അതൊരു നല്ല സംഗതി തന്നെയാണ്. ഉപയോഗിക്കാൻ അറിയാത്ത ആളുകളുടെ ഡാറ്റ വെറുതെ നഷ്ടപ്പെട്ടു പോകാന്നല്ലാതെ അവർക്ക് അതുകൊണ്ട് ഗുണമുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഇത്തരം ഒരു ശ്രദ്ധ എന്ത് ചെയ്യുക, ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം എന്ത് ചെയ്യുക, പാസ്വേഡും ലോക്കും ഉപയോഗിക്കാതെ ഫോൺ ഉപയോഗിക്കുന്നതിലേക്ക്, കഴിയുമെങ്കിൽ രണ്ടുപേരും ഒരേ ഫോൺ ഉപയോഗിക്കുന്നതിലേക്ക് വരണം എന്നുള്ളതാണ്.
2: ഇതേപോലെ ഒരേ ജിമെയിൽ ഉപയോഗിക്കുന്നതുകൊണ്ടും കുറേ ഗുണമുണ്ട്. രണ്ടാളെ ഫോണിൽ ഒരേ ജിമെയിൽ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ സെർച്ച് ഹിസ്റ്ററി ഒക്കെ ഓൺ ചെയ്തിട്ടും കൂടി ആണെങ്കിൽ അങ്ങനത്തെ സാഹചര്യങ്ങൾ ഒരു തവണ ഉണ്ടായ ആളുകൾക്ക് സ്വീകരിക്കാവുന്ന നല്ലൊരു സുരക്ഷിതത്വമാണ് അത്
3: അല്ലേ.
2: ഒരിക്കലും അങ്ങനെ ഉണ്ടാകും സാഹചര്യം ഭയക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല അല്ലേ. ഒരു ഒരു തവണ എന്തൊക്കെയാ നോക്കിയത് കണ്ടതെന്നൊക്കെ അറിയാലോ, മക്കളതിനൊക്കെ ലിങ്ക് ചെയ്യാൻ കഴിയും. നമ്മൾ ഈ ഒരു ഏരിയ വിടുന്നു, മറ്റൊരു ഏരിയ പലപ്പോഴും അത് സഹോദരന്മാരുടെ അടുത്താണ് കൂടുതൽ വരിക. ഈ ഫോൺ ഉപയോഗത്തിന്റെ ഒരു മേഖല എന്ന് പറയുന്നത് ഇപ്പോൾ ആത്മീയ രംഗത്തെ പ്രശ്നങ്ങളാണ്. പല പല യൂട്യൂബ് ചാനലുകളും പല പല ഉസ്താദുമാരും പല പല ദിക്കറുകളും പല പല മന്ത്രങ്ങളും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ജീവിതത്തിൽ ഇത് ഏകദേശം തെറ്റാന്ന് മനസ്സിലാക്കിയ ആളുകൾ, ഒരിക്കലും തെറ്റാന്ന് മനസ്സിലാക്കാത്തവരെ കുറിച്ചല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. അവരുള്ളൊരു പശ്ചാത്തലത്തിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇതൊക്കെ തെറ്റാന്നവർക്ക് എവിടെ കേട്ടിട്ടുണ്ടാവും, പക്ഷെ ജീവിതത്തിൽ ഇതൊന്നും കണ്ടിട്ടുണ്ടാവില്ല.
3: അപ്പം
2: ഈ ഈണവും പാട്ടും ഇതിൽ ചികിത്സയിലൂടെ കിട്ടിയ മാറ്റങ്ങളുടെ കഥയും ഒക്കെ അങ്ങോട്ട് കേൾക്കുമ്പോൾ ആകെ സ്റ്റണ്ട് അടിച്ചിട്ട് അവസാനം അത് കേട്ടു തുടങ്ങുന്ന ആളുകളുണ്ട്. ഇങ്ങനത്തെ അപകടങ്ങൾ സംബന്ധിച്ചൊരു ഭാഗം ഈ ചർച്ചയിൽ ആവശ്യമുണ്ട്.
3: തീർച്ചയായും ആവശ്യമില്ല അതിനത്. ഇപ്പം ഇന്ന് ഞാനൊരു ക്ലിപ്പ് കേട്ടു, ഒരു ഉസ്താദ് പറയണത് കേട്ടു, പിന്നെ നമുക്ക് തടി കുറയാൻ തടി കുറയാൻ എന്താ വെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അലൻ നഷ്റഹ് സൂറത്ത് എന്ത് ചെയ്യുക, മൂന്ന് പ്രാവശ്യം ഓതുക.
2: അടിപൊളി.
3: അപ്പൊ ഈ രൂപത്തിലുള്ള എന്തെല്ലാം അബദ്ധം
2: പ്രസവിക്കാനുള്ള,
3: അപ്പൊ ഇതൊക്കെ സാധാരണഗതിയിൽ ഇതിപ്പോ നമ്മളിപ്പോ ഇതുപോയി അന്ന് നേരിട്ട് എന്താണ് ഒരു ഉസ്താദിന്റെ പ്രഭാഷണം ഒരു ക്ലിപ്പ് കേട്ടതാണ്. അപ്പൊ സത്യത്തിൽ എന്താന്ന് വിചാരിച്ചാൽ നമ്മളിപ്പോ സാധാരണഗതിയിൽ ഒരു തൗഹീദി പശ്ചാത്തലമുള്ള ആളുകള് അതുമാത്രം കേട്ടിരുന്ന ഒരവസ്ഥയിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ന അവസ്ഥകൾ മാറി. ഇപ്പോ പൊതുവെ യാഥാസ്ഥികരായ ആളുകൾ മുജാഹിദ് പ്രഭാഷണങ്ങൾ കേൾക്കാത്തതുപോലെ, എന്നാൽ ഇന്ന് അവർ കേട്ടു തുടങ്ങിയല്ലോ. അതേപോലെ തന്നെ എന്താണ് ഈ തൗഹീദുള്ള ആളുകൾ പൊതുവെ എന്തില്ല, ഈ ഉസ്താദുമാരെ പ്രഭാഷണങ്ങളും കാര്യങ്ങളും കേൾക്കാറില്ല. പക്ഷെ ഇപ്പൊ അവർക്ക് എന്താണ് അത് കിട്ടിക്കൊണ്ടിരിക്കേണ്ടത്. അപ്പൊ പലപ്പോഴും ഇതിലെ വിശ്വാസം ഏതാണ് അന്ധവിശ്വാസം ഏതാണ് എന്നറിയാത്തതിൻ്റെ ഒരു ദുരന്തം ഉണ്ട്. പിന്നെ പൊതുവെ എന്താണെന്ന് വിചാരിച്ചാൽ ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സംഗതികളായിരിക്കും. ആ പ്രശ്നത്തിന് പരിഹാരം, ഈ പ്രശ്നത്തിന് പരിഹാരം എന്ന് പറയുമ്പോഴോ സംഗതി എന്തായിരുന്നാലും ആ കുട്ടിൻ്റെ അസുഖം മാറുകയാണെങ്കിലും മാറിക്കോട്ടെ, ആ വിഷമം നീങ്ങുകയാണെങ്കിലും മാറിക്കോ, അത് കാണണ്ടല്ലോ. ഇതിലിപ്പോൾ അതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ, ഇത് ഖുറാനല്ലേ, ദിക്കറല്ലേ, ഹദീസല്ലേ എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് പോകുന്നതും വളരെ അപകടകരമാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ മുതിർന്ന ആളുകൾക്കൊക്കെ എന്ത് ചെയ്യുക, അവർക്കിപ്പോൾ നമ്മുടെ ജമീൽ അപ്ലിക്കേഷനും അതേപോലെ തന്നെ പീസ് റേഡിയോവും അതേപോലെ ഒരു നേർവഴിയും ഒരു ദിവസത്തേക്ക് വരുന്ന സാധനങ്ങളുണ്ടല്ലോ ഇഷ്ടം പോലെ, അതൊക്കെ അവർക്ക് കിട്ടാവുന്ന ഒരു സാധ്യതകൾ ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ വേറൊന്നൊക്കെ പോകാൻ എന്തുണ്ടാവില്ല, സമയം ഉണ്ടാവില്ല. ആ നിലയ്ക്ക് എന്ത് ചെയ്യുക, പഠനങ്ങളെ ആധികാരികമായ ദീനി സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കാവുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുവരലേ പറ്റുള്ളൂ. അതല്ലാതെ ഇപ്പോൾ ഇവർക്കിതിലെ സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ഒരു അറിവോ അങ്ങനത്തെ ഒരു പശ്ചാത്തലങ്ങളോ ഉണ്ടായിക്കോളന്നില്ലല്ലോ.
2: ഇപ്പം നല്ലൊരു ടോക്ക്, ഒരു പ്രസംഗം, നല്ലൊരു ക്ലാസ്, അത് നേരെ കുടുംബ ഗ്രൂപ്പിലേക്ക് ഇടുകയാണ്.
3: അതെ അതെ അതെ.
2: ഇതേ പ്രഭാഷകന്റെ വളരെ ഇസ്ലാമിക വിരുദ്ധമായ തൗഹീദി വിരുദ്ധമായ കുറെ സാധനങ്ങൾ ഉണ്ടാകും.
3: അതെ അതെ.
2: അപ്പൊ ഈ കള്ളനാണയങ്ങളെയും ശരിയെയും തിരിച്ചറിയാനുള്ളൊരു അല്ലെങ്കിൽ അതിനൊരു ഐഡിയ, അല്ലെങ്കിൽ അതിന്റെ അഹ്ലുസുന്നത്തിന്റെ ഒരു വീക്ഷണം, ഇൽമു സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട അഹ്ലുസുന്നത്തിന്റെ ഒരു വീക്ഷണം, അത് നമ്മളൊന്ന് പറയേണ്ടതാണ്.
3: അതെ അതെ, തീർച്ചയായും അത് തന്നെയാണ്. അത് പറഞ്ഞാൽ ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് 100% അഖീദ ശരിയാണെന്ന് ഉറപ്പുള്ള ആളുകൾ തന്നെ നമ്മൾ കേൾക്കാൻ പറ്റുള്ളൂ.
2: അതെ.
3: അതല്ലാത്ത ആളുകളിൽ നിന്ന് കേട്ടാൽ നമുക്കതിൻ്റെ ശരിയും തെറ്റും മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പം നമ്മൾ തെറ്റിപ്പോവാനുള്ള സാധ്യത എന്തായിരുന്നാലും
2: കൂടുതലാണല്ലോ.
3: അപ്പം ആളുകൾ പൊതുവെ എന്താ വെച്ചാൽ ഒരു ധാരണ, അല്ലതിന് എസ്തമയോ അഹ്സനഹു, എല്ലാം കേൾക്കാൻ നല്ലത് പിൻപറ്റുക, എല്ലാം കേൾക്കാനോ എന്നാണ്. ഇപ്പോൾ ഈ യുക്തിവാദികളുടെ അള്ളാഹുവിനെയും റസൂലിനെയും പരിഹസിക്കുന്ന ഏറ്റവും മാരകമായ വാക്കുകൾ പോലും കേട്ട് ഇരിക്കുകയാണ് ആൾക്കാർ. ശരിക്ക് അതൊക്കെ ഇസ്ലാം വിരോധിച്ച കാര്യങ്ങളാണ്. 100% തെറ്റായ അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യാണ്, കേട്ടിരിക്കുന്നിടത്തും അത് സംസാരിക്കുന്ന സദസ്സുകളിൽ ഇരിക്കുന്നത് പോലും എന്താണ്, ഗുരുതരമായ തെറ്റാണ്. പക്ഷെ ആളുകൾ എന്ത് ചെയ്യുന്നു, എല്ലാം കേൾക്കണ്ടേ എന്ന് പറഞ്ഞിട്ടാണ് ഇത് കേൾക്കുന്നത്. അതേപോലെ തന്നെയാണ് ഈ യാഥാസ്ഥികതയും വിദഅത്തുകളും മുഴുവൻ കേൾക്കുന്നത്. നമുക്കെന്താണ് അതിൻ്റെ ആവശ്യം, നമ്മൾ വിശ്വസിക്കുന്ന ഒരു ആദർശത്തിൽ നമ്മൾക്ക് വിശ്വസ്തരായിട്ടുള്ള പണ്ഡിതന്മാരും ആളുകളും തന്നെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ. അപ്പോൾ അവരുടെ ഗ്രന്ഥങ്ങളും അവരുടെ രചനകളും

0: പറയുമ്പോൾ അവർ ഇത് കേട്ട് കഴിഞ്ഞാൽ അടുത്തത് കേൾക്കുന്നത് ഇയാൾ പറഞ്ഞ ഇസ്ലാമിക വിരുദ്ധമായ കാര്യമായിരിക്കും. അതുകൊണ്ട് അത്തരം വ്യക്തികളടുത്തേക്ക് പോവാതിരിക്കുക. പിന്നെ പ്രാമാണികമായിട്ട് സഹിയായ ഹദീസും ഖുറാനും മാത്രം ഉദ്ധരിച്ച് സംസാരിക്കുന്ന വ്യക്തികളെ അവലംബിക്കുക. അത് വളരെ, അത് ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മളെ പ്രവർത്തനം ദുരന്തത്തിലേക്കാണ് എത്തിക്കുക. നമ്മുടെ ഒരു ഫോർവേഡിംഗ് മെസ്സേജ് എന്ന് ഒരാൾ ചിലപ്പോൾ വഴിതെറ്റി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും.
1: അതിൽ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഈ യൂട്യൂബുകളിലൊക്കെ കയറി കഴിയുമ്പോൾ സാധാരണ എവിടെ നിന്നെങ്കിലും ഒരു ക്ലിപ്പ് ഒരാളെ പ്രസംഗം കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് സൈഡ്, ഒന്ന് അയാളുടെ പേര് നോക്കിയിട്ട് എന്ത് ചെയ്യും, യൂട്യൂബിൽ സെർച്ച് ചെയ്യും. അപ്പോൾ അയാളുടെ എന്തുണ്ടായിരിക്കും, നൂറുകണക്കിന് പ്രഭാഷണങ്ങളുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായി എന്ത് ചെയ്യും, ഈ കേട്ടത് നിങ്ങൾ പറഞ്ഞമാർ ചിലപ്പോൾ കുഴപ്പമില്ലാത്തതായിരിക്കും, പക്ഷേ അയാൾ അടിസ്ഥാനപരമായി പഠിപ്പിക്കുന്ന എല്ലാ അന്ധവിശ്വാസങ്ങളും അയാളുടെ ആ പ്രസംഗത്തിനൊരു ആകർഷണീയത കൊണ്ടോ അങ്ങനെ ശൈലി കൊണ്ടോ ആളുകൾ എത്തിപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടാവും. പിന്നെ യൂട്യൂബിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, നമ്മൾ എന്തിലേക്കാണോ പോണത് അതന്നെയാണല്ലോ യൂട്യൂബ് നമുക്ക് തന്നുകൊണ്ടിരിക്കുക,
0: നിരന്തരം
1: തന്നുകൊണ്ടിരിക്കും. അപ്പോൾ സ്വാഭാവികമായി എന്താച്ചാൽ പിന്നെ മറ്റൊരു മേഖല അവരെ മുന്നിലില്ലാത്ത വിധം അവരെന്ത് ചെയ്യും, ഈ തെറ്റായ മേഖലകളിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നില്ലാണ്ട്. ഇത് എന്തായിരുന്നാലും നമ്മൾ മുതിർന്ന ആളുകളെ, മക്കളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചൊക്കെ ഒന്ന് നോക്കണം. ആ സമയത്ത് നമുക്ക് വേറൊരു കാര്യം പറയാനുണ്ട്, എന്താ വെച്ചാൽ പൊതുവേ ഇന്നത്തെ ഒരു അവസ്ഥയിൽ എന്താണെന്ന് വിചാരിച്ചാൽ നമ്മുടെ ഫോണുകൾ നമ്മുടെ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാനും നമ്മളറിയാതെ എടുത്ത് പരിശോധിക്കാനും ഒക്കെ
0: പറ്റും,
1: കഴിയും. അപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മളുടെ ഇത്തരം സ്വകാര്യതകളെ കുട്ടികൾ കണ്ടെത്തിയാൽ ഒരു ഒരു വാപ്പ അവന് മരിച്ച പോലെ ആയിരിക്കും, ഒരു ഉമ്മ മരിച്ചു പോയ പോലെ ആയിരിക്കും. പിന്നെ ഒരിക്കലും ഉമ്മ വാപ്പ എന്നുള്ള ഒരു പോസ്റ്റിൽ അവരെ നിർത്തി ബഹുമാനിക്കാനോ ആദരിക്കാനോ കഴിയില്ല. അത് ഈ മുതിർന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരിക്കലും എന്ത് ചെയ്യും, ഈ മുതിർന്ന ആളുകൾക്കൊന്നും അവരെ ഫോണ് കുട്ടികൾക്ക് കൊടുക്കൂല പറയാൻ പറ്റൂല. ഒന്ന് ചോദിക്കുമ്പോൾ കൊടുക്കൂല പറഞ്ഞാൽ തന്നെ സംശയം വരൂലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും എപ്പോഴെങ്കിലും നോക്കുമ്പോൾ കുട്ടികൾക്ക് ഇതെല്ലാം അറിയാം, അതൊരു പ്രധാന സംഗതിയാണ്. അതേപോലെ തന്നെ നമ്മളെന്ത് ചെയ്യണം, മുതിർന്ന ആളുകളുടെ ഫോണുകളിൽ അവർ തെറ്റായൊരു വഴിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവരെ ശരിയായ വഴിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരവസ്ഥക്ക് നമ്മൾ പരിശ്രമിക്കണം. തീർച്ചയായും നമ്മുടെ വീട്ടിലെ പ്രായമായവരിൽ ഒരു ശ്രദ്ധ നമുക്ക് വേണം. അവർ വഴിതെറ്റിപ്പോകുന്നുള്ളതല്ല, പക്ഷെ അവർ ശരിയായ വഴിയിലേക്ക് വരാനുള്ള ചില സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്.
0: ഇതിൽ ഇപ്പം നമ്മൾ പരാമർശിച്ച വേറൊരു മേഖല, ഇപ്പം ഒരു ടീച്ചർ കുറച്ച് ഇസ്ലാം വിരുദ്ധ ആശയങ്ങളൊക്കെ ആയിട്ട് രംഗത്ത് വന്ന ഒരു ആദ്യ സമയം,
1: അതെ,
0: അവരിപ്പോൾ എന്തോ ക്രിസ്ത്യാനിറ്റിയോ എന്തൊക്കെയോ പോയി എന്നൊക്കെ ഒരു കേൾവിയുണ്ട്, എന്തോ ആട്ടെ. അപ്പോൾ അത് ഒന്ന് എന്താണെന്ന് കേൾക്കാൻ വേണ്ടി ഒരു ഒരു സ്ത്രീ കേട്ടു ഇവരെന്താ പറയണത്. പിന്നെ ഇവർക്കുള്ള പ്രശ്നം, ഇവർക്ക് സുജൂതി ചെയ്തിട്ട് ശരിയാവണില്ല, സംശയങ്ങൾ തീർത്ത് കിട്ടണം. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞൊരു വാചകം, ഞാൻ പർദ്ദ കെട്ട് ഹിജാബൊക്കെ ഇട്ട് മുനാഫിഖായി ജീവിക്കുകയാണ്, എൻ്റെ ഭർത്താവ് നല്ലൊരു ദീനി ചിട്ടുള്ള ആളാണ്, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ഉറങ്ങണുണ്ട്, പക്ഷേ എൻ്റെ മനസ്സിൽ ഇപ്പോൾ റസൂലുള്ളാഹിൻ്റെ വിവാഹം ഇങ്ങനത്തെ വിഷയങ്ങളിലാണ്. ശരിക്കും ഇപ്പോൾ പ്രവാചകനെ കുറിച്ചൊക്കെ സംശയിച്ചാൽ തന്നെ കാഫറായി പോണ സാഹചര്യമില്ലേ അല്ലേ, ആ ഒരു ഭാഗം കൂടി ഒന്ന് ചർച്ചയിൽ കൊണ്ടുവന്നൂടെ.
1: അതെ, തീർച്ചയായും. എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് പാലൊരു സ്ഥലത്ത് വെച്ചിട്ട് നമുക്കിങ്ങനെ സംശയം, അതിലെന്തോ വിഷാംശം അല്ലെങ്കിൽ എന്തോ ഒരു സംഗതി ഉണ്ട് എന്നൊരു സംശയം. അപ്പം നമ്മളെന്താ ചിന്തിക്കുക, ഒരു ഗ്ലാസ് പാലല്ലേ, ജീവൻ അതിനേക്കാളും വലുതല്ലേ, അത് പോട്ടെ എന്ന് നമ്മൾ വിചാരിക്കും. കാരണം അത്രയും ചെറിയൊരു സംശയം പോലും നമ്മൾ എന്ത് ചെയ്യും, അത് ഉപേക്ഷിക്കാൻ തയ്യാറാവും.
0: യെസ്,
1: അതേപോലെ ആ ദീന്, നമ്മൾ ചിലപ്പോൾ 16 വയസ്സ് മുതൽ ഇതുവരെ നിസ്കാരം ഒഴിവാക്കിയിട്ടുണ്ടാവില്ല.
0: യെസ്,
1: അങ്ങനെ കൊണ്ടുനടക്കുന്ന ഒരാൾക്ക് സംശയത്തിൻ്റെ ഒരു തരിമ്പ് വന്നാൽ മതി, അതോടുകൂടെ പിന്നെന്താ വെച്ചാൽ ഈ പറഞ്ഞമാതിരി നിസ്കരിച്ചാൽ ശരിയാവില്ല, സംഗതികളൊന്നും കിട്ടൂല. അപ്പോൾ എന്ന് വെച്ചാൽ ഈ കേൾക്കണോടത്തെ പ്രശ്നമാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമുക്ക് വരുന്ന സംശയം ഇത് തീർത്ത് തരാൻ കഴിയുന്ന ഒരാളെ നമ്മൾ കണ്ടെത്തണം.
0: യെസ്,
1: ഇതിനൊരു മറുപടി ഉണ്ടാവുമല്ലോ. നമ്മളെല്ലാവരോടും പറയുന്നതെന്ന് ചോദിച്ചാൽ, കേൾക്കുന്ന എല്ലാ വസ്വാസുകൾക്കും മറുപടി കണ്ടെത്തുക എന്നുള്ളത് ഒരു സാധാരണക്കാരന് സാധ്യമായ കാര്യമല്ല. പക്ഷെ ഒരു കാര്യം അവൻ മനസ്സിലാക്കണം, നമ്മളിത് ശരിയാണെന്ന് 100% ഉറച്ച് വിശ്വസിച്ചിട്ടല്ലേ നമ്മൾ ഈ ദീനിക്ക് വന്നത്. അപ്പം നമുക്ക് സംശയം ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു കാര്യം ഒരു പ്രസംഗത്ത് കേട്ടാൽ നമ്മൾ ഉടനെ ചിന്തിക്കേണ്ടത് ഇതിനൊരു മറുപടി ഉണ്ട്, അതെനിക്കറിയില്ല, അത് പറയാൻ പറ്റിയ ആൾക്കാരുണ്ടാവും. ഒന്ന് മറുപടി പറയട്ടെ, അവരോടൊക്കെ ചോദിച്ചിട്ട് ഉത്തരം കിട്ടണമില്ലെങ്കിൽ അല്ലേ നമ്മൾ തീരുമാനം.

0: ഉണ്ടത്.
1: അതെ.
0: ഇപ്പോൾ ശരിക്കും ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി നബി സാസ്മാരെ വിവാഹങ്ങളെക്കുറിച്ച് പറയുന്ന ആളുകൾ വെറുതെ അതിനെപ്പറ്റി ഒന്ന് ആ മനുമോലെ തഫ്സീർ എടുത്ത് വായിച്ചാൽ സ്വാഭാവികമായും അവർക്ക് എന്ത് ചെയ്യും, പ്രവാചകനോട് മതിപ്പല്ലേ വർദ്ധിക്കുക. കാരണം ആയിഷ റളിയല്ലാഹുവിൻ്റെ പ്രായക്കുറവ് പറഞ്ഞിട്ട് അതിലൂടെ ഈ പിന്നെ ഇസ്ലാം വിമർശകന്മാർ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു പ്രായപൂർത്തിയാവാത്ത ചെറിയൊരു പെൺകുട്ടിനെ കല്യാണം കഴിച്ച് ഒരു ലൈംഗികതയിൽ ഒരു മര്യാദ പാലിച്ചില്ല എന്ന് പറയാനാണ് അവർ
1: കൊണ്ടുവരുന്നത്.
0: പക്ഷെ അതേ സമയത്ത് പ്രവാചകന്റെ ബാക്കിയുള്ള മുഴുവൻ വിവാഹങ്ങളും വിധവകളായിരുന്നു എന്ന് വരുമ്പോൾ ഈ തെളിവ് കഴിഞ്ഞില്ലേ, ഈ തെളിവ് കഴിഞ്ഞില്ലേ. ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള വിവാഹങ്ങൾ ഒന്നെങ്കിലും അങ്ങനെ ആവേണ്ടിയിരുന്നില്ലേ, മക്കളുള്ള പ്രാരാബ്ദമുള്ള തന്നെക്കാളും പ്രായമുള്ള ആളുകളെ വിവാഹം കഴിക്കുമ്പോൾ ഈ വാദം അവിടെ തകർന്ന് തീരാണ്. പിന്നെ വളരെ ചെറിയൊരു കാര്യം, എല്ലാവരുടെ ചോദിക്കും നബി സ്വല്ലല്ലാഹുവലൈഹി വസല്ലം വഫാത്തിന് ശേഷം ഏറ്റവും അധികകാലം ജീവിച്ച നബിയുടെ ഭാര്യ ഏത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്, ആയിഷ റളിയല്ലാഹു അൻഹ എന്നാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്കൊരു വലിയ യുക്തി കിട്ടുന്നു. പ്രവാചകന്റെ അധ്യാപനങ്ങളെക്കുറിച്ച് പ്രവാചകന്റെ മരണശേഷവും വഫാത്തിന് ശേഷം ഏകദേശം 40 കൊല്ലത്തോളം ലോകത്തോട് ആയിഷ റളിയല്ലാഹു അൻഹ സംസാരിച്ചിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയെക്കുറിച്ച് രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ട്, മലയാളത്തിൽ പരിഭാഷപ്പെടുത്തപ്പെട്ട ആ പുസ്തകങ്ങളൊക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് കിട്ടുന്ന ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ വളരെ വലിയൊരു ഭാഗം നമുക്ക് തന്നത് എന്താണ്, ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയാണെന്ന് വരുമ്പോൾ ആ വിവാഹം അത് കിട്ടിയത് എന്തുകൊണ്ടാണ്, ചെറുപ്രായത്തിൽ പ്രവാചകത്തിലേക്ക് വന്നതുകൊണ്ട് മാത്രമാണ്. നിർമ്മിച്ച അവരും അല്ലാതെയാണ് വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ പ്രവാചക ദൗത്യം നമ്മളിലേക്ക് എത്തുന്നിടത്ത് വളരെ വലിയൊരു ഭാഗം അവർക്ക് നിർവഹിക്കാൻ സാധിക്കുമെന്ന് ഇസ്ലാമിക സംബന്ധത്തിൽ അതിനല്ലേ പ്രധാനം. പ്രവാചകന്റെ വിവാഹം എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ ദൗത്യത്തെ സഹായിക്കാനാണെങ്കിൽ ഏറ്റവും ഉപകാരപ്പെട്ട വിവാഹം ഏതാന്ന് ചോദിച്ചാൽ ആയിഷ റളിയല്ലാഹു അൻഹ വിവാഹം എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ സത്യം ഇതിനെപ്പറ്റി ചിന്തിക്കാനും പഠിക്കാനും ചോദിക്കാനും പറ്റുന്ന ആളുകളെ കണ്ടെത്തി സംശയം തീർക്കാത്തത് കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഇപ്പോൾ. പിന്നെ വിമർശിക്കുന്നവരുടെ ഉദ്ദേശം എന്താണ്, നമ്മൾ സംശയം ഉണ്ടാക്കലാണ്. സംശയം ഉണ്ടാവും കൂടി ചെയ്താൽ അവരുടെ ഉദ്ദേശം സാക്ഷാത്കരിക്കപ്പെട്ടു എന്ന് മാത്രമേ അതുകൊണ്ട് ഉണ്ടാവുന്നുള്ളൂ.
1: ഓക്കെ, നമ്മൾ ഒരുപാട് മേഖല ചർച്ച ചെയ്തു. ഇപ്പൊ നല്ല വില പിടിപ്പുള്ള കുറെ ഫോണുകൾ ആളുകളുടെ കയ്യിലുണ്ട്, മക്കളും പേരക്കുട്ടികളും ഒക്കെ ഗിഫ്റ്റ് കൊടുത്തതാണ്. അപ്പൊ ഈ സംഭവത്തെ വളരെ പോസിറ്റീവായിട്ട് ഗുണപരമായി ഉപയോഗിക്കാലോ. ഇങ്ങനത്തെ ചെറിയ കെണികളിലൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചു വരട്ടെ, പ്രാർത്ഥിച്ചും ആരാധനകളിൽ ശ്രദ്ധിച്ചൊക്കെ തിരിച്ചു വരട്ടെ. നമുക്ക് എന്തെല്ലാം പോസിറ്റീവായിട്ട് ഇത് ഉപയോഗിക്കാനുള്ള മാർഗങ്ങളും കൂടി പറയാം.
0: എന്താ പറയുക, എന്തായിരുന്നാലും ഈ വീട്ടിലിരിക്കുന്ന പ്രായമായ ആളുകളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാലത്തുമില്ലാത്ത പ്രയോജനമാണ് ഫോണ് കൊണ്ട് കിട്ടുന്നത്. ആ വശത്തെ നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല. ഇപ്പം ഈ പ്രായമായ ആളുകൾ ആര് കാണുമ്പോൾ, ഞാൻ പ്രസംഗം കേൾക്കലുണ്ട്, ഇപ്പം ഇന്നലെ ഒരു പരിപാടിക്ക് പോയ സ്ഥലത്ത് എഴുന്നേറ്റ് വരാൻ പോലും കഴിയാത്ത സ്ട്രോക്ക് വന്ന വളരെ പ്രായമായ ഒരു സ്ത്രീ, അവരെന്ത് ചോദിച്ചാൽ ആ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് മെല്ലെ വന്ന് നമ്മളൊന്ന് കാണണം വിചാരിച്ചിട്ട്, വന്ന മൗലവിമാരൊക്കെ ഒന്ന് കാണണം പരിപാടിക്ക് വന്നവരെന്ന് വിചാരിച്ചിട്ട് അവർ വരികയാണ്. അതുകൊണ്ട് ഇതൊക്കെ ഞങ്ങൾ കേൾക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ കിടക്കല്ലേ, നമുക്കൊക്കെ കേൾക്കാൻ പറ്റുമല്ലോ എന്നാണ്. അപ്പോൾ അവർ ഫോണുമ്പോൾ തൊടുന്നില്ല, മക്കളാരെങ്കിലും ഓണാക്കി കൊടുക്കും, അവരത് കേൾക്കുന്നുള്ളൊരവസ്ഥയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതം തന്നെ ഇത് നിലനിൽക്കുന്നത് ഭക്ഷണം കൊണ്ടല്ല, എന്തുകൊണ്ടാണ്, ഈ ഫോൺ കൊണ്ടാണ്. അപ്പോൾ ഈ കിടപ്പിലൊക്കെ ആകെ പ്രായമായി കിടപ്പിലാകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഉപകാരമാണ്. എന്നാൽ ഇത് സ്വതന്ത്രമായി ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്യണം, നിയന്ത്രണങ്ങൾ പാലിക്കണം. നമ്മൾ പറയാറുണ്ടല്ലോ, സമയം നിശ്ചയിക്കാത്ത ഒന്നും ജീവിതത്തിൽ എന്ത് ചെയ്യില്ല, നടക്കൂല. അപ്പോൾ എല്ലാറ്റിനും സമയം നിശ്ചയിക്കണം. നമ്മുടെ എക്സർസൈസിന് സമയം നിശ്ചയിക്കണം, നമസ്കാരങ്ങൾക്ക് സമയം നിശ്ചയിക്കണം, ഖുർആൻ പാരായണത്തിന് സമയം നിശ്ചയിക്കണം ഒക്കെ വേണം. അപ്പോൾ സാധാരണഗതിയിൽ ഒരു ജുസുവൊക്കെ ഒരു ദിവസം മുതിർന്ന ആളുകൾ എന്ത് ചെയ്യും, പൊതുവേ വീട്ടിലിരിക്കുന്ന ആളുകൾ പാരായണം ചെയ്യും അധികം ആൾക്കാർ. അപ്പോൾ ഒരു ജുസു പാരായണം ചെയ്യണമെങ്കിൽ എത്ര സമയം വേണം, ആ സമയം അതിന് ഉപയോഗിക്കുമ്പോൾ ആ സമയം കുറയും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഫോണിലല്ലാതെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു ടൈമിടുക. അങ്ങനെ ടൈം ഇടുമ്പോൾ സ്വാഭാവികമായും ഫോണിൻ്റെ ടൈം എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ക്രമീകരിക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു ടൈമിൽ മാത്രം ഫോണ് നോക്കുക എന്നുള്ളതിലേക്ക് എത്തണം. അത് തീർച്ചയായും അങ്ങനത്തെ വീട്ടിലിരിക്കുന്ന ആളുകൾക്ക് ടൈം ടേബിൾ ഇല്ലെങ്കിൽ അവർ ഫുൾ ടൈം ഫോണിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്തായിരിക്കണം, നമ്മൾ കുറച്ച് പരിഭാഷ വായിക്കാനും കുറച്ച് നമ്മുടെ വ്യായാമങ്ങൾക്കും കുറച്ച് നടക്കാനും അങ്ങനെയൊക്കെ ഉണ്ടല്ലേ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, കുറച്ച് കുട്ടികളൊപ്പം പെരുമാറാനും ഭാര്യയോടൊപ്പം സംസാരിക്കാനും ഒക്കെ സമയങ്ങൾ വേണം. അതിനൊക്കെ ഓരോ ടൈമുകൾ നിശ്ചയിക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യാച്ചാൽ ഫോൺ ഉപയോഗിക്കുന്ന സമയം ഏതാണെന്ന് നിർണ്ണയിക്കുക. ഒരിക്കലും ഉറക്കമൊഴിച്ച് എന്ത് ചെയ്യരുത്,
1: ഫോൺ ഉപയോഗിക്കരുത്.
0: നേരത്തെ ഉറങ്ങി, ഉറക്കം പ്രായമായ ആളുകൾക്കൊക്കെ ഉറക്കം ചിലപ്പോൾ കുറച്ച് മതിയാവും. എത്ര നേരത്തെ ഉറക്കം അവസാനിപ്പിക്കാവുന്ന എഴുന്നേൽക്കുക, 3 മണിക്കാണെങ്കിൽ 4 മണിക്കാണെങ്കിൽ ബാക്കി ഇസ്തിഗ്ഫാറും പ്രാർത്ഥനയും ദിക്റും ഖുർആൻ പാരായണമായിട്ട് നിൽക്കാമല്ലോ. അപ്പോൾ രാത്രി സമയത്ത് എന്ത് ചെയ്യുക, വൈകി ഫോൺ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് ഫോണിൻ്റെ കാര്യത്തിലെടുക്കേണ്ട പ്രധാന തീരും. ഇപ്പം നമ്മൾ മാരബിസ് കേൾക്കുമ്പോൾ നിഷായി, ഇപ്പം ഇഷാന് മുമ്പ് നമ്മളെ ഭക്ഷണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ കഴിഞ്ഞ് എന്ത് ചെയ്തു, നേരെ ഉറങ്ങണം. അപ്പോൾ പ്രായമായ സംബന്ധിച്ചിടത്തോളം പിന്നെ രാവിലത്തെ ടൈം അവർക്ക് ആരാധനകൾക്കുള്ള ഒരു സമയമായി കിട്ടും. എല്ലാവരെ സംബന്ധിച്ചിടത്തോളം പറ്റുന്ന കാര്യമാണ്, പക്ഷെ പലർക്കും വീട്ടിലെത്താൻ കഴിയാത്തത് കൊണ്ട് സാധിക്കാതെ വരുന്നില്ലാണ് ഒന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്ത് വെച്ചാൽ, ഫോണിൽ നമ്മൾ കേൾക്കേണ്ട സ്ഥിരം, ഇപ്പോൾ 1 മണിക്കൂർ പീസ് റേഡിയോ കേൾക്കും എന്ന് തീരുമാനിച്ചാൽ 1 മണിക്കൂർ പീസ് റേഡിയോ തന്നെ കേൾക്കുക. അപ്പോൾ ഫോണിൻ്റെ ഉപയോഗം അതിൽ പരിമിതമാണല്ലോ. അപ്പോൾ നമ്മളതിൻ്റെ സ്ക്രീനിലേക്ക് നോക്കണില്ല, ഓണാക്കി വെക്കണു, ഫോണിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ ആ 1 മണിക്കൂർ എപ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന സ്ഥിരം ദർസുകൾ ഇപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അത് എപ്പോഴാണ് കേൾക്കുക. അപ്പോൾ അതിനൊക്കെ ഒരു സമയം നമ്മൾ നിശ്ചയിക്കുക. പിന്നെ നമ്മൾ ന്യൂസോ മറ്റൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വളരെ പരിമിതമായ ഒരു ടൈമിൽ മാത്രം എന്ത് ചെയ്യുക, അതിന് നിശ്ചയിക്കുക. അങ്ങനെ ഒരു സമയക്രമം ഉണ്ടാക്കാതെ മുന്നോട്ട് പോകുന്നതാണ് പ്രായമായവർ ഫുൾ ടൈം ഫോണിലാവാനുള്ള കാരണം എന്നാണ് മനസ്സിലാവുന്നത്.
1: അപ്പോൾ നമുക്കിതിനെ രണ്ടാക്കി തിരിക്കാം. ഒന്ന്, വെറും കേൾവിയുള്ളത്,
0: അതെ,
1: അത്ര കാഴ്ചൻ്റെ അത്ര തന്നെ പരിക്ക് അതിനില്ല. പിന്നെ കണ്ടുകൊണ്ടുള്ളത്, കണ്ടുകൊണ്ടുള്ളതിൽ തന്നെ ഈ ഒരു പ്രായത്തിലെ മാനസികാവസ്ഥയെയും കാര്യങ്ങളൊക്കെ ബാധിക്കുന്ന വിധമുള്ള ഈ കുറ്റപത്രങ്ങളും കലഹങ്ങളും അത്തരം കാര്യങ്ങളൊക്കെ അവർ ഒഴിവാക്കലാണ്. പ്രത്യേകിച്ച് ഡയബറ്റിക് പേഷ്യൻസ് ആകുക, പിന്നെ ഹൃദ്രോഗികളാകുക, ഇങ്ങനത്തെ ആളുകൾക്കൊക്കെ കൂടുതൽ നന്നാവുക. ഏതായാലും ഇപ്പം പീസ് റേഡിയോ നല്ലൊരു പരിഹാരമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ 1 മാസം കൊണ്ട് ഖുർആൻ ഫുള്ള് കേട്ട് തീർക്കാം. ഇപ്പോൾ ഖുർആൻ റേഡിയോയിൽ അങ്ങനത്തെ ഓപ്ഷൻ നമുക്കുണ്ട്. തജ്വീദ് പഠിക്കാം. ഖുർആൻ വെച്ചിട്ട് തന്നെ ഒരുപാട് സാധ്യതകളുണ്ട്. പിന്നെ ഹദീസ് വെച്ചിട്ടുള്ള സാധ്യതകൾ ധാരാളമുണ്ട്. ഏതായാലും ശ്രോതാക്കൾ കൂടുതൽ കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ശ്രദ്ധിക്കുക. മുതിർന്ന ആളുകളുടെ കയ്യിൽ ഫോണുണ്ടെങ്കിൽ അവരെ തീർച്ചയായും സഹായിക്കുന്ന ഒരു രീതി നമ്മുടെ വീട്ടിലെ അംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. ഇത്തരം ചതികളിൽ അവർ എത്തിപ്പെട്ടിട്ടില്ല എന്നുള്ളത് നമ്മൾ ഒരു മാന്യമായി ഭംഗിയായി സൂക്ഷ്മതയോടെ അവർക്കൊരു സംശയം ഉണ്ടാക്കാതെ, ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ റോളിലേക്കൊന്നും പോവാതെ വൃത്തിക്ക് പരിശോധിച്ച് വേണ്ട കാര്യങ്ങൾ നിർവഹിക്കുന്നിടത്ത്, അത് ഏറ്റവും സ്വകാര്യമായും ശ്രദ്ധാപൂർവ്വം നിർവഹിക്കുന്നിടത്ത് നമുക്കെല്ലാവർക്കും റോളുണ്ടാകണം എന്ന് പ്രത്യേകം ഉണർത്തുന്നു. ഇന്നത്തെ ദിവസം ഈ എപ്പിസോഡിലൂടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡുകളിൽ കാണാം. നിങ്ങൾക്ക് ചില വിഷയങ്ങൾ നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ നമുക്ക് ചർച്ചയ്ക്ക് എടുക്കാം. 150-ൽ ടോപ്പിക്കുകൾ സ്നേഹക്കൂട് നിലവിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ മേഖലകളിൽ ചർച്ച ആവശ്യമുള്ളത് നിർദ്ദേശിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാ സ്നേഹക്കൂട്, വാർദ്ധക്യം മലിനമാക്കുന്ന സ്ക്രീൻ കാഴ്ചകൾ എന്ന വിഷയത്തെ ആണ് ഇന്ന് നമ്മൾ സ്നേഹക്കൂടിൽ കേട്ടിട്ടുള്ളത്. ബഹുമാനിന ആരിസ് ബിൻ സലീം, അതേപോലെ തന്നെ താജ്ജിൻ സുലാഹി എന്നിവരാണ് നമ്മുടെ കൂടെ സ്നേഹക്കൂടിൽ ഉണ്ടായിരുന്നത്.
3: ഇനി നമ്മൾ അൽഉസൂലിലേക്കാണ് പോകുന്നത്, കുറച്ചുകൂടി ഒരു ഇൽമിയായ പഠനത്തിലേക്ക്.
2: അപ്പോൾ ആഴമേറിയ പഠനങ്ങൾ കൂടുതൽ ദീനിയായിട്ട് നമുക്ക് അവഗാഹം ഉണ്ടാക്കുകയും ശരിക്ക് പീസ് റേഡിയോ അറിവിൻ്റെ വലിയൊരു സ്രോതസ്സായി നിൽക്കുമ്പോൾ നമുക്ക് എടുത്തു പറയാൻ പറ്റിയ കാര്യങ്ങൾ പഠിക്കണം. അടിത്തറകൾ പഠിക്കുക, അൽഉസൂൽ അടിത്തറകളാണ്. അബ്ദുൽ മാലിക് സലഫിയാണ് ഇതിനെ നേതൃത്വം നൽകുന്നത്. ഉസൂലുൽ ഫിഖ്, അതിൻ്റെ അടിസ്ഥാന പാഠങ്ങളാണ് 6-ാം ഭാഗം. ഇൻഷാല്ലാ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് وصلى الله على من لا نبي بعده وعاله واصحابه اجمعين ومن تبعهم باحسان الى يوم الدين اما بعد سنهم الله പീസ് റേഡിയോ ശ്രോതാക്കളെ, ഉസൂലുൽ ഫിഖ്ഹിന്റെ അടിസ്ഥാനപരമായ ചില നിയമങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം വിശദീകരിച്ചത്. അതിലേറ്റവും അടിസ്ഥാനപരമായി നമ്മൾ വിശദീകരിച്ച കാര്യം, അൽ വസായിൽ ലഹ അഹ്കാമുൽ മഖാസിദ് എന്നതായിരുന്നു. അഥവാ മഖാസിദുകളുടെ ലക്ഷ്യമായിരിക്കും വസീലകൾക്കും അഥവാ ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള മാർഗങ്ങൾക്കുമുള്ള വിധി ലക്ഷ്യങ്ങളുടെ വിധിയായിരിക്കും. അതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ പറഞ്ഞ മറ്റൊരു സംഗതി, മാലാ യത്തിമുൽ വാജിബു ഇല്ലാ ബിഹി ഫഹുവ വാജിബ്. ഒരു വാജിബ് ഏതൊരു കാര്യം കൊണ്ടാണോ പൂർത്തിയാകുന്നത് ആ കാര്യവും വാജിബായിരിക്കും. അനവധി ഉദാഹരണങ്ങൾ നമ്മൾ വിശദീകരിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി വരുന്ന ചില കാര്യങ്ങൾ കൂടിയാണ് ഇന്നത്തെ ഈ സംസാരത്തിൽ നാം ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിക്കുന്നത്. വാജിബായ ഒരു കാര്യം പൂർത്തിയാകണമെങ്കിൽ, ഒരു കാര്യം അനിവാര്യമാണെങ്കിൽ ആ കാര്യം ചെയ്യലും വാജിബായിത്തീരും, അനിവാര്യമായിത്തീരും. അതേ വിധി തന്നെയാണ് സുന്നത്തുകൾക്കും ഉള്ളത്. മാല യത്തിമുൽ മസ്നൂനു ഇല്ലാ ബിഹി ഫഹുവ മസ്നൂൻ. ഒരു സുന്നത്താക്കപ്പെട്ട കാര്യം, ആ സുന്നത്താക്കപ്പെട്ട കാര്യം ഏതൊരു കാര്യം കൊണ്ടാണോ പൂർത്തിയാകുന്നത് ആ കാര്യം സുന്നത്തായിരിക്കും. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കതിൽ കാണാൻ കഴിയും. നമ്മുടെ നിത്യജീവിതവുമായി കൊണ്ട് ബന്ധപ്പെട്ട് നാം അനുഷ്ഠിക്കുന്ന ഏതൊക്കെ സുന്നത്തായ സംഗതികളുണ്ടോ ആ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ആവണമെങ്കിൽ നാം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടാകും. ചില ഉദാഹരണങ്ങൾ വ്യക്തമാക്കാം. വെള്ള വസ്ത്രം ധരിക്കുക, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് സുന്നത്താക്കിയ കാര്യമാണ്. ഖൈറു സിയാബിക്കുമുൽ ബയാദ് ഫൽബസൂഹ വഖഫിനു മൗതാകും ഫീഹ. ഏറ്റവും നല്ല വസ്ത്രം വെള്ളയാണ്, നിങ്ങളത് ധരിക്കുക. നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെ അത് ധരിപ്പിക്കുക, അതിൽ കഫൻ ചെയ്യുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കൽപ്പനയാണെങ്കിലും പ്രവാചകൻ കറുപ്പും വെളുപ്പല്ലാത്ത ഇതര നിറത്തിലുള്ള വസ്ത്രങ്ങളും ഉപയോഗിച്ചതായി ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു കൽപ്പന പ്രയോഗം സുന്നത്തിനെ കുറിക്കുന്നു എന്നതാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോൾ വെള്ളവസ്ത്രം ധരിക്കുക എന്നത് സുന്നത്താണ്. ആ വെള്ളവസ്ത്രം ധരിക്കണമെങ്കിൽ അത് വാങ്ങേണ്ടതുണ്ട്. അപ്പോൾ വെള്ളവസ്ത്രം ധരിക്കണമെങ്കിൽ നമ്മളത് വാങ്ങുമ്പോൾ അത് വാങ്ങൽ സുന്നത്തായിത്തീരും. അതുപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള അനവധി നിരവധി സുന്നത്തുകളുണ്ട്. നമുക്ക് നിർബന്ധമില്ലാത്ത, എന്നാൽ ചെയ്താൽ പ്രതിഫലം കിട്ടുന്ന ഒരുപാട് സംഗതികൾ. ആ സംഗതികളെല്ലാം പൂർത്തിയാകാൻ ഏതൊരു കാര്യമാണോ വേണ്ടത് ആ കാര്യം ചെയ്താൽ അത് സുന്നത്തായിരിക്കും. പെരുന്നാളിന് പുതിയ വസ്ത്രം ധരിക്കുക, അതുപോലെ തന്നെ മറ്റു നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ വന്ന സുന്നത്തുകളായിരുന്നാലും ഭക്ഷണ മര്യാദകളുമായി കൊണ്ട് ബന്ധപ്പെട്ട് വന്ന സുന്നത്തുകളായിരുന്നാലും ഏത് കാര്യമായിരുന്നാലും ഇതിന് ഈ വിധിയാണ്. അതാണ് മാലാ യത്തിമുൽ മസ്നൂനു ഇല്ലാ ബിഹി ഫഹുവ മസ്നൂൻ. ഒരു സുന്നത്തായ കാര്യം ഒന്നുകൊണ്ടല്ലാതെ പൂർത്തിയാവുകയില്ല എങ്കിൽ അതും സുന്നത്തായിരിക്കും. ഇത് അടിസ്ഥാനപരമായ ഒരു നിയമം ആണ്. ഈ വിഷയത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ട്. ഏത് സുന്നത്തിൻ്റെ കാര്യമെടുത്താലും ഈ ഒരു സംഗതി നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ഒരു ഭാഗമായി തന്നെ വരുന്ന, ഇതിൻ്റെ ഫുറൂആയിക്കൊണ്ടുവരുന്ന ഒരു ഭാഗമാണ് തുർഖുൽ ഹറാം വൽ മക്രൂഹാത് താബിഅത്തുൻ ലഹ. അഥവാ ഹറാമിൻ്റെ വഴികൾ, മക്രൂഹാത്തിൻ്റെ വഴികൾ, ആ വഴികളും ഹറാമിൻ്റെ വഴികൾ തന്നെയായിരിക്കും, കറാഹത്തിൻ്റെ വഴികൾ തന്നെയായിരിക്കും. അതുപ്രകാരം പണ്ഡിതന്മാർ പറഞ്ഞ മറ്റൊരു സംഗതിയാണ് വസീലത്തുൽ മുബാഹി മുബാഹൻ. നമുക്ക് അനുവദിക്കപ്പെട്ടൊരു കാര്യം ചെയ്യാനുള്ള വസീല, അതും അനുവദനീയമായിരിക്കും. എന്നാൽ ഹറാമിലേക്കുള്ള വസീലയാണെങ്കിൽ അത് ഹറാമായിരിക്കും. സുന്നത്തിലേക്കുള്ള ഒരു വഴിയാണെങ്കിൽ അത് സുന്നത്തായിരിക്കും. ഫർള് ചെയ്യാൻ അത് അനിവാര്യമാണെങ്കിൽ അത് ഫർളായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ അൽ മഖാസിദ്. അൽ വസായിൽ ലഹ അഹ്കാമുൽ മഖാസിദ് എന്നു പറയുന്ന ആ ഏറ്റവും അടിസ്ഥാനപരമായ ആ നിയമത്തിൻ്റെ ഫുറുആത്തുകളാണിതൊക്കെ. ചില ഉദാഹരണങ്ങൾ കൂടി ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ അൽ ഖവാഇദ് വൽ ഉസൂലുൽ ജാമിഅ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നിരത്തിയിട്ടുണ്ട്. നമുക്കത് പരിശോധിക്കാം. അദ്ദേഹം പറയുന്നു, അന്ന കുല്ല മുബാഹിൻ തുവസ്സിൽ ബിഹി ഇല തർക്കി വാജിബിൻ ഔ ഫിഇലി മുഹറമിൻ ഫഹുവ മുഹറം. നമുക്ക് അനുവദിക്കപ്പെട്ടൊരു കാര്യം, ആ അനുവദിക്കപ്പെട്ട കാര്യം ഒരു ഹറാം പ്രവർത്തിക്കുന്നതിലേക്ക് നമ്മെ എത്തിക്കുന്നു, ഒരു തെറ്റ് ചെയ്യുന്നതിലേക്ക് നമ്മെ എത്തിക്കുന്നുണ്ടെങ്കിൽ ആ മുബാഹിൻ്റെ ഹലാലിൻ്റെ വിധി ഹറാമായിരിക്കും. ഒന്നുകൂടി വ്യക്തമാക്കാം, അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് ചെയ്യാൻ അനുവാദം തന്ന ഒരു കാര്യമാണ്, ആ കാര്യം മുഖേന നമ്മൾ ഒരു ഹറാമിലേക്ക് എത്തുന്നുണ്ട് എങ്കിൽ ആ കാര്യം നമുക്ക് ഉപയോഗിക്കൽ ഹറാമായിരിക്കും. ഇത് ആധുനികമായ ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിധിയാണ്. വിശുദ്ധ ഖുറാനിൽ തന്നെ ഈ ഒരു കാര്യത്തിന് ചില സൂചനകൾ നമുക്ക് കാണാം, അല്ല നേർക്കുനേരെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല വിശദീകരിച്ചതായി കൊണ്ട് കാണാം. സൂറത്തുൽ ജുമുഅയിലെ 9-ാമത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്അഉ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഉ. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ഇദാ നൂദിയ ലിസ്സലാ, നിങ്ങൾ നമസ്കാരത്തിലേക്ക് വിളിക്കപ്പെട്ടാൽ, മിൻ യൗമിൽ ജുമുഅ, ജുമുഅ ദിവസത്തിൽ നിന്ന്, ഫസ്അഉ ഇലാ ദിക്രില്ലാ, നിങ്ങൾ അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് നിങ്ങൾ ധൃതിയിൽ പോവുക, വദറുൽ ബയ്, കച്ചവടം ഉപേക്ഷിക്കുകയും ചെയ്യുക. ഈ ഒരു ആയത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്ന സംഗതി എന്താണ്? നമസ്കാരത്തിലേക്ക് ജുമാ ദിവസം ബാങ്ക് വിളിക്കപ്പെട്ടാൽ അവൻ ചെയ്യേണ്ട കാര്യമാണ് അവൻ കച്ചവടം നിർത്തിവെച്ച് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിളിക്ക് അവൻ ഉത്തരം നൽകി പോവേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഫയഹ്റമുൽ ബൈഉ വശ്റ ബഅദ നിദാഇൽ, ജുമുഅയുടെ ബാങ്കിൻ്റെ ശേഷം കച്ചവടം പാടില്ല, അത് ഹറാം. കാരണം കച്ചവടം അഹല്ലല്ലാഹുൽ ബൈഉ വഹറമുർ റിബ, അള്ളാഹു നിങ്ങൾക്ക് കച്ചവടം അനുവദിച്ചു തന്നിട്ടുണ്ട്. അത് പൊതുവായ ആമായ ഒരു നിയമമാണ്. ഏത് തരം കച്ചവടം നമുക്ക് ചെയ്യാം, അള്ളാഹും റസൂലും പാടില്ല എന്ന് പറഞ്ഞതൊഴികെ. കാരണം ഫുറുആത്തുകൾ, മുആമലാത്തുകളുടെ അസലിയായ വിധി, അത് ജായിസാണ്, എല്ലാം അനുവദനീയമാണ് എന്നുള്ളതാണ്. അഥവാ ലോകത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ സംഗതികളെല്ലാം നമുക്ക് അനുവദനീയമാണ്, അതിൽ അള്ളാഹുവോ റസൂലോ വിരോധിച്ച കാര്യം ഇല്ലെങ്കിൽ എല്ലാം നമുക്ക് അനുവദനീയമാണ്. അതേസമയത്ത് ആരാധനകളുടെ വിഷയം അങ്ങനെയല്ല. ആരാധനകളുടെ അസല് മനആണ്, ഹളറാണ്, ഹറാമാണ്. ഒരു ആരാധനയും നമ്മൾ ചെയ്യരുത് അള്ളാഹും റസൂലും പഠിപ്പിച്ചതല്ലാതെ. നേരെ മറിച്ച് എല്ലാം നമുക്ക് അനുവദനീയമാണ് അള്ളാഹും റസൂലും പഠിപ്പിച്ചതൊഴിച്ച്, അള്ളാഹും റസൂലും വിരോധിച്ചതൊഴിച്ച്. ഇങ്ങനെയുള്ള ഒരു കാര്യം. അപ്പോൾ കച്ചവടം എന്നുള്ളത് ഇസ്ലാമിൽ അനുവദനീയമാണ്. അടിസ്ഥാനപരമായി നിങ്ങൾക്ക് കച്ചവടം ഹലാലാക്കിയിരിക്കുന്നു. പക്ഷെ ജുമാ ദിവസം ബാങ്ക് വിളിച്ചാൽ പിന്നീട് കച്ചവടം ഹറാം. എന്തുകൊണ്ട്? ആ കച്ചവടത്തിലൂടെ, ഹലാലായ കച്ചവടത്തിലൂടെ അയാൾക്ക് ജുമാ പോവുക, നഷ്ടപ്പെടുക എന്നൊരു ഹറാമിലേക്ക് അയാൾ എത്തിച്ചേരും. അതാണ് ഒരു ജായിസായ, ഒരു അനുവദനീയമായ കാര്യം. അന്നക്കുല്ല മുബാഹൻ തുവസ്സൽ ഇബിഹി ഇലാ തർക്കി വാജിബിൻ ഔ ഫിഇലി മുഹറമിൻ ഫഹുവ മുഹറം. ഒരു അനുവദിക്കപ്പെട്ട കാര്യം, ആ കാര്യത്തിലൂടെ അയാൾ വാജിബായ ഒന്ന് ഉപേക്ഷിക്കുന്നതിലേക്ക് എത്തിച്ചേരുന്നുണ്ടെങ്കിൽ അത് ഹറാമാണ്. ഇനി ഇന്ന് ആധുനികമായ കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ, നമ്മളെല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണ്, ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നവരാണ്, അതുപോലെ തന്നെ സെർച്ചിങ് നടത്തുന്നവരാണ്, ഒരുപാട് കാര്യങ്ങൾ ഇൻ്റർനെറ്റിലൂടെ നമ്മൾ പഠിക്കുന്നവരാണ്. അതേസമയത്ത് ഒരു വ്യക്തി, അവൻ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്, അനുവദനീയമായൊരു കാര്യം അവൻ ഉപയോഗിക്കുന്നത് വേണ്ടാത്തരങ്ങൾ കാണുവാനും വൃത്തികേടുകൾ ദർശിക്കുവാനും ആ വൃത്തികേടുകൾ മറ്റുള്ള ആളുകളിലേക്ക് പകർന്നു കൊടുക്കുവാനും അതുമൂലം കണ്ട് ആസ്വദിച്ചിരിക്കുവാനും വേണ്ടിയാണെങ്കിൽ ഇവിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുക എന്നു അനുവദനീയം, ആ അനുവദനീയമായ പ്രവർത്തനം ഒരു ഹറാമിലേക്ക് എത്തിപ്പെടാൻ കാരണമാവുകയാണ്. വേണ്ടാത്തരങ്ങൾ കാണുന്നതിലേക്ക് അവൻ കാരണമാകുന്നുണ്ടെങ്കിൽ അവനെ സംബന്ധിച്ച് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം ഹറാമായിരിക്കും. കാരണം ഇത് കാണുക, ആസ്വദിക്കുക എന്നുള്ളത് ഹറാമായതുപോലെ ആ കാര്യത്തിലേക്കുള്ള വഴികളും യഥാർത്ഥത്തിൽ ഹറാമായിത്തീരും. അതുകൊണ്ടാണ് വെള്ളിയാഴ്ച ദിവസം ബാങ്ക് വിളിച്ചാൽ കച്ചവടം നിർത്തണം എന്ന് പറയാൻ കാരണം. അതുപ്രകാരം ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഈ ആയത്ത് യഥാർത്ഥത്തിൽ ജുമാ ദിവസവുമായി കൊണ്ട് ബന്ധപ്പെട്ട് ഇറങ്ങിയ ആയത്താണെങ്കിലും എല്ലാ ജമാഅത്തുകൾക്കും അത് ബാധകമാണ് എന്നതാണ്. ഇദാ ഖീഫ ഫൗത്തുൽ വഖ്തി ഔ ഫൗത്തുൽ ജമാഅ, ഒരു ജമാഅത്ത് നഷ്ടപ്പെടും എന്ന് അവന് ഭയമുണ്ടെങ്കിൽ, വഖദാലിക ലാ യഹ്ലു ബൈ അൽഅശ്യ അൽമുബാഹ ലിമൻ യഅമൽ ഫിഹ മഅസിയ, ഒരു ജമാഅത്ത് നഷ്ടപ്പെടുമെന്നുണ്ടെങ്കിൽ അവൻ്റെ ഹലാലായ കച്ചവടം അവൻ നിർത്തിവെക്കണം. അതുപോലെ ഒരു തെറ്റിലേക്ക്, തെറ്റിനു വേണ്ടിയാണ് ഈ ഒരു സംഗതി അവൻ ഉപയോഗിക്കുക എന്നത് വ്യക്തമായി കഴിഞ്ഞാൽ അവന് നമ്മൾ അനുവദിക്കപ്പെട്ട കാര്യം പോലും കൊടുക്കൽ ഹറാമായിത്തീരും. ഇതൊക്കെ ഈ ഒരു അൽ വസായിൽ ലഹ അഹ്കാമുൽ മഖാസിദ് എന്നു പറയുന്ന ആ ഒരൊറ്റ വിധിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരുപാട് ഫവായിദുകളാണ്, ഉപകാരങ്ങളാണ്. പണ്ഡിതന്മാർ ഈ ഒരു സംഗതിക്ക് നൽകിയ ഉദാഹരണം, മുന്തിരി കൊണ്ട് അതിൻ്റെ ഫലം ഉപയോഗിച്ചുകൊണ്ട് കള്ള് നിർമ്മിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് മുന്തിരി കച്ചവടം നടത്താൻ പാടില്ല. നമ്മുടെ നാട്ടിൽ തെങ്ങ് ചെത്തുന്ന പതിവുണ്ട്. ആ തെങ്ങ് ചെത്തുന്നത് കള്ള് നിർമ്മിക്കാനാണ്, മദ്യം നിർമ്മിക്കാനാണ് എങ്കിൽ ആ തെങ്ങിനെ ചെത്താൻ കൊടുക്കാൻ പാടില്ല. കാരണം ഒരു ഹലാലായ കാര്യം ഇവിടെ എത്തിപ്പെടുന്നത് ഹറാമിലേക്കാണ് എന്ന് നമുക്ക് വ്യക്തമാണ്. സംശയമുള്ളതല്ല, വ്യക്തമായ കാര്യമാണ് ഇതിലൂടെ ഇവിടെ പരാമർശിക്കുന്നത്. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള മറ്റൊരു ഉദാഹരണമാണ്, ഒരു ഫിത്ന, യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ ശത്രുക്കൾക്ക് ആയുധം വിൽക്കാൻ പാടില്ല. യുദ്ധമില്ലാത്ത സമാധാനത്തിൻ്റെ വേളകളാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആയുധ കച്ചവടം നടത്താം, അതിൽ യാതൊരു പ്രശ്നവുമില്ല. അതേസമയത്ത് പോർമുഖത്ത് മുഖാമുഖമടിച്ചു നിൽക്കുന്ന സന്ദർഭത്തിൽ ഒരു ആൾ, ഒരു വ്യക്തി ആയുധം കച്ചവടം ചെയ്യുക എന്ന അനുവദനീയമായ കാര്യം ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് ഹറാമായിത്തീരും. അതാണ് അൽ വസായിൽ ലഹ അഹ്കാമുൽ മഖാസിദ് എന്ന് പറഞ്ഞാൽ. അതുപോലെ അതുപ്രകാരം തന്നെയാണ് കൊള്ളക്കാർ, പിടിച്ചുപറിക്കാർ, നാട്ടുകാരെ ഉപദ്രവിക്കുന്ന ആളുകൾ, ഇവർക്കൊക്കെ ആയുധങ്ങൾ പരസ്യമായോ രഹസ്യമായോ നൽകുക എന്നുള്ളതും യഥാർത്ഥത്തിൽ ഈ ഒരു പരിധിയിൽ തന്നെയാണ് പെടുക. അപ്പോൾ ഒരു സംഗതി ഹലാലായൊരു കാര്യമാണ്, ആ ഹലാലായ കാര്യം അതിലേക്ക് എത്തിപ്പെടുന്ന കാര്യം അത് അതിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വിധികൾ മാറി വരും. അതാണ് നമ്മൾ വിശദീകരിച്ചത്. ഒരു ഹറാമിലേക്കെത്തുന്ന സംഗതിയാണെങ്കിൽ അത് അനുവദിക്കപ്പെട്ട, അസുലിയായിക്കൊണ്ട് അനുവദിക്കപ്പെട്ട കാര്യമാണെങ്കിലും അത് ഹറാമാക്കപ്പെടും. മദ്യം കഴിക്കൽ മാത്രമല്ല തെറ്റ്, അത് പിഴിയുന്നവനെയും അത് കച്ചവടം നടത്തുന്നവനെയും അത് സപ്ലൈ ചെയ്യുന്നവനെയും അത് കഴിക്കുന്നവനെയും കഴിപ്പിച്ചവനെയും എല്ലാം അള്ളാഹു ശിക്ഷിക്കുമെന്ന് ഹദീസിൽ വന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാരണം ഒരു ഹറാമിൻ്റെ മാർഗം അതും ഹറാമായിരിക്കും. വസീറത്തുൽ ഹറാമി ഹറാം, കാരണം അൽ വസായിൽ ലഹ അഹ്കാമുൽ മഖാസിദ്. അതുപോലെ വസീറത്തുൽ മുബാഹി മുബാഹുൻ, വസീറത്തുൽ ഹറാമി ഹറാമുൻ. ഈ ഒരു അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെയാണ് ഈ ഒരു അസലിൻ്റെ കാര്യത്തിൽ നിന്ന്, അഥവാ ഈ ഒരു അസലിയായ സംഗതികളിൽ നിന്ന് നമ്മൾ പിടിച്ചെടുത്തു, അല്ലെങ്കിൽ പണ്ഡിതന്മാർ പിടിച്ചെടുത്തിട്ടുള്ള ഒരുപാട് സംഗതികളുണ്ട്. അതിലൊന്നാണ് കച്ചവടങ്ങളിൽ ഹലാലല്ലാത്ത രീതിയിൽ കുതന്ത്രങ്ങളും ചതികളും ഹീലത്തുകളും വെക്കുക, ഇത് ഒരിക്കലും അനുവദനീയമല്ല. അതുപോലെ ഈ ഒരു അൽ വസായിൽ അഹ്കാമുൽ മഖാസിദ് എന്നതിൻ്റെ പരിധിയിൽ വരുന്ന ഒരു സംഗതിയാണ് ഏതൊരു കാര്യത്തിന് വേണ്ടി, ഒരു ഹറാമ് ചെയ്യാനുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ കാര്യം ഹറാമായിരിക്കും. നമ്മുടെ നാട്ടിൽ പണ്ടുകാലത്ത് നടന്നിരുന്ന, ഇപ്പോഴും പല പ്രദേശങ്ങളിലും രഹസ്യമായി നടന്നു വരുന്ന ഒരു സംഗതിയാണ് ചടങ്ങു കല്യാണം, അഥവാ ഹലാല എന്ന് അറബിയിൽ പറയുന്ന കല്യാണം. ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെ ഞാൻ നിന്നെ മൂന്നും ചൊല്ലി എന്ന് പറഞ്ഞ് മൊഴി ചൊല്ലി, അത് മൂന്ന് മൊഴിയായി കണക്കാക്കി ചില ആളുകൾ മൂന്ന് തൊലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ ആ പെണ്ണിനെ വീണ്ടും തിരിച്ചെടുക്കണമെങ്കിൽ മറ്റൊരാൾ ഇസ്ലാമിൽ കല്യാണം കഴിക്കണം, ഹത്ത എൻകെ സൗജൻ ഗൈറ, മറ്റൊരു വ്യക്തി ഈ പെണ്ണിനെ കല്യാണം കഴിച്ച് അവർ സ്വാഭാവികമായി ജീവിച്ച് തൊലാക്ക് ചൊല്ലിയാൽ അതിൻ്റെ എദ്ദ കഴിഞ്ഞാൽ വേണമെങ്കിൽ ആദ്യത്തെ ആൾക്ക് തിരിച്ചെടുക്കാം. ഇതാണ് ഇസ്ലാമിൻ്റെ വിധി, വിശുദ്ധ ഖുറാനിൽ അത് വ്യക്തമാക്കപ്പെട്ടതാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഈ ഹലാല എന്ന് പറയുന്ന ഈ ഒരു സംഗതി, അഥവാ കല്യാണം കഴിച്ച ഒരു വ്യക്തി, ആ കല്യാണം കഴിച്ച ഒരു വ്യക്തി തലാക്ക് ചൊല്ലി പിന്നെ അയാൾ തിരിച്ചെടുക്കണമെങ്കിൽ മറ്റൊരാൾ കല്യാണം കഴിക്കണം എന്നത് നിയമമാണ്, അള്ളാഹുവിൻ്റെ നിയമമാണ്. ആ നിയമത്തിലേക്ക് ലംഘിക്കുന്ന ഒരു ഹറാമിൻ്റെ കാര്യം, രാത്രി ഒരു രാത്രിക്ക് വേണ്ടി നിക്കാഹ് ചെയ്തു കൊടുക്കൽ ഹറാം. കാരണം അവൻ്റെ ലക്ഷ്യം ഹറാമാണ്. അപ്പോൾ ലക്ഷ്യം ഹറാമായി ആകുമ്പോൾ ആ ഹറാമിലേക്കെത്തുന്ന ഏതൊക്കെ വസീലകളുണ്ടോ അതെല്ലാം ഹറാം. കള്ള് കുടിക്കൽ ഹറാം. ആ കള്ളിലെ കള്ള് കുടിക്കാൻ അവൻ അവലംബിക്കുന്ന മാർഗങ്ങൾ എന്തൊക്കെയുണ്ടോ ആ മാർഗങ്ങൾ മുഴുവൻ ഹറാം. ഇത് നമ്മുടെ നിത്യജീവിതവുമായി കൊണ്ട് ബന്ധപ്പെട്ട ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. വസിയത്ത്, അനന്തരാവകാശം. അനന്തരാവകാശം എടുക്കുന്ന ആൾ അനന്തരാവകാശം എടുക്കപ്പെടുന്ന വ്യക്തിയെ വധിക്കാൻ പാടില്ല. വധിച്ചു കഴിഞ്ഞാൽ അവന് അനന്തരാവകാശം ലഭിക്കുകയില്ല. ഇത് ഈ ഒരു അസലിൽ നിന്ന് പണ്ഡിതന്മാർ കണ്ടെത്തിയ ഒരു ഫറാൻ, ഒരു അതിൽ നിന്ന് നിഷ്പന്നമായിട്ടുള്ള ഒരു വിധിയാണ്. കാരണം പിതാവിനെ കൊന്നാൽ പിതാവിൻ്റെ സ്വത്ത് വേഗത്തിൽ കൈക്കലാക്കാം എന്ന ഒരു ധാരണ മക്കൾക്ക് വന്നാൽ പിന്നെ പിതാക്കന്മാർക്കധികം ആയുസ് ഉണ്ടാവുകയില്ല. അതേസമയത്ത് ഇസ്ലാം കൃത്യമായ മാനദണ്ഡങ്ങളും നിബന്ധനകളും വച്ചു. ഒരിക്കലും വാരിസ് അനന്തരമെടുക്കുന്ന ആൾ മൗറൂസിനെ കൊല്ലാൻ പാടില്ല. അങ്ങനെ കൊന്നാൽ, അനന്തരമെടുക്കപ്പെടുന്ന വ്യക്തിയെ കൊന്നാൽ അവന് അനന്തരം ലഭിക്കുകയില്ല. ഇത് ഈ ഒരു കാരണം, അവൻ ചെയ്യുന്ന പ്രവർത്തനം ഹറാമാണ്. അവൻ്റെ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ സ്വത്ത് അല്ല, മരിച്ചതിന് ശേഷമാണ് അവൻ്റെ സ്വത്ത് ഇവന് പൂർണ്ണമായി ലഭിക്കുക. ആ ഒരു മാർഗം, ആ ഒരു സംഗതിയിലേക്ക് അവൻ അവലംബിച്ച മാർഗം ഹറാം, കൊലപാതകം. അതുകൊണ്ട് തന്നെ അൽ വസായിൽ ലഹ അഹ്കാമുൽ മഖാസിദ്, ഇതിൻ്റെ ഫുറുആത്തുകളും അതുമായി കൊണ്ട് ബന്ധപ്പെട്ട ചെറിയ ചെറിയ ഉദാഹരണങ്ങളുമൊക്കെ നിങ്ങൾക്ക് ഓർമ്മിച്ചെടുക്കാൻ സാധിക്കുന്നവയാണ്. അതെല്ലാം ഇവിടെ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുപ്രകാരം തന്നെയാണ് ഇമാം സഅദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അദുലുർ റജുലി ലിസൗജതിഹി ബിഗൈരി ഹഖിൻ. ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെ പീഡിപ്പിക്കുക, എന്തിനു വേണ്ടി? തലാഖ്, അവളിൽ നിന്ന് അവൾ എന്തെങ്കിലും പണം കൊടുത്ത് അവളെ ഇവൻ തലാഖ് ചൊല്ലാൻ വേണ്ടി. ഇസ്ലാമിൽ ഇല്ലാത്ത ഒരു സമ്പ്രദായമാണത്, അതല്ലെങ്കിൽ പാടില്ലാത്ത ഒരു സംഗതിയാണ്. തലാഖ് എന്നുള്ളത് ജായിസാണ്, പക്ഷെ ആ പ്രവർത്തനത്തിന് ആവശ്യം വരുമ്പോൾ തലാഖ് ചൊല്ലാം. പക്ഷെ അതൊരു കളിതമാശിയാക്കി സ്വീകരിച്ച് ആ ഭർത്താവ് ഭാര്യയെ പീഡിപ്പിച്ച് അവളെ ആവശ്യമായ അവരുടെ ആവശ്യങ്ങൾ, പ്രാഥമികമായ ആവശ്യങ്ങൾ പോലും നിർവഹിക്കാതെ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണ്? അവളിൽ നിന്ന് പണം സമ്പാദിക്കണം, അവളിൽ നിന്ന് എന്തെങ്കിലും തനിക്ക് തലാഖിൻ്റെ സന്ദർഭത്തിൽ കിട്ടണം. കാരണം അവൾ തലാഖ് ചൊല്ലി ആവശ്യപ്പെട്ടു പോയതാണ് എന്ന ന്യായം പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും എനിക്ക് ലഭിക്കേണ്ടതുണ്ട് എന്ന ഒരു ധാരണയിൽ, എന്ന ഒരു രീതിയിൽ ആ ഭർത്താവ് ഭാര്യയെ ഉപദ്രവിച്ചാൽ, വിശുദ്ധ ഖുർആനിൽ അത് സൂറത്തു നിസായിലെ 19-ാമത്തെ ആയത്തിൽ വിശദീകരിച്ചതായി കൊണ്ട് കാണാൻ കഴിയും. വല തഅ്ളുലൂഹുന്ന ലിതദ്ഹബു ബിബഅദി മാ ആതൈതുമൂഹുന്ന. നിങ്ങളവർക്ക് കൊടുത്തിട്ടുള്ള ചില സംഗതികൾ, ആ സംഗതികളുമായി കൊണ്ടു പോകാൻ നിങ്ങളവരെ നിർബന്ധിപ്പിക്കരുത്, അവരെ പ്രയാസപ്പെടുത്തരുത്, ബുദ്ധിമുട്ടിപ്പിക്കരുത്, അവരുടെ ഹക്കുകൾ നിങ്ങൾ തടഞ്ഞു വെക്കരുത് എന്നൊക്കെ വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഈ ഒരു അസലിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. ചുരുക്കത്തിൽ, അൽ വസായിൽ ലഹ അഹ്കാമുൽ മഖാസിദ്, മാല യത്തിമുൽ വാജിബ് ഇല്ലാ ബിഹി ഫഹു വാജിബ്, മാല യത്തിമുൽ മസ്നൂൻ ഇല്ലാ ബിഹി ഫഹു മസ്നൂൻ, വതുർഖുൽ ഹറാമി വൽ മക്രുഹാതി താബിഅത്തുൻ ലഹ, വതുർഖുൽ ഹറാമി വൽ മക്രുഹാതി താബിഅത്തുൻ ലഹ, വസീലത്തുൽ മുബാഹി മുബാഹുൻ തുടങ്ങിയ ഒരു അസുലിൻ്റെ, അഥവാ അൽ മഖാ അൽ വസായിൽ ലഹ അഹ്കാമുൽ മഖാസിദ്, എന്ന് പറയുന്ന ആ ഒരു അസലിൻ്റെ അടിസ്ഥാനത്തിൻ്റെ നിയമങ്ങളുമായി കൊണ്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ വിശദീകരിച്ചത്. ഇനിയും അതുമായി ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങൾ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഇൻഷാ അല്ലാ വരുന്ന ക്ലാസുകളിൽ നമുക്കത് പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസ്ഹാബിഹി വമൻ വാലാ അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته
3: ما شاء الله നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളത് അൽ ഉസൂൽ എന്ന പ്രോഗ്രാമാണ്. അൽ ഉസൂലുൽ ഫിഖ്ഹിലെ ചില അടിസ്ഥാന പാഠങ്ങൾ എന്നതിലെ ആറാം ഭാഗമാണ്. അവതരിപ്പിച്ചത് അബ്ദുൽ മാലിക് സലഫിയാണ്.
2: മാഷാല്ലാ, റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ജസീൽ കുടിയത്തൂർ,
3: ഞാൻ സബീൽ ചെറുവാടി.
2: ഇൻഷാ അല്ലാ ഇനിയും നന്മയുടെ ഈ കേൾവി തുടരുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഹോ, ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു പീസ് റേഡിയോ റിവൈൻഡ്.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാശ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: മാഷാല്ലാ, നമ്മൾ ഖുർആൻ, മധുരം ഖുർആനിലെ പാരായണമാണ് കേട്ടത്. ക്ഷമ കൈക്കൊള്ളുക, അതുമായി ബന്ധപ്പെട്ട് പറയുന്ന സൂറത്തുൽ ബഖറയിലെ 2 അധ്യായത്തിലെ 152, 153 കൂടിയ വചനങ്ങളാണ് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അസ്സുദൈസിൻ്റെ പാരായണമാണ് കേട്ടത്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ,
4: യെസ്, അബ്ദുറഹ്മാൻ അസ്സുദൈസ് അല്ലേ, അദ്ദേഹം സൗദി. നമ്മൾ പല തവണ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ഈ മധുരം ഖുർആനിലൂടെ തന്നെ നമ്മൾ ശ്രോതാക്കളുമായി പങ്കുവച്ചിട്ടുണ്ട്.
3: അതെ, അതെ, അതെ.
4: എന്നിരുന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന്
3: പ്രധാനപ്പെട്ട കാര്യങ്ങൾ വായിക്കാം അല്ലേ.
4: അതെ, അദ്ദേഹം സൗദി അറേബ്യയിലെ പ്രശസ്ത ഒരു കാര്യ ആണ്, ഇസ്ലാമിക പ്രഭാഷകനുമാണ്. റിയാദിലാണ് അദ്ദേഹം ജനിച്ചത്. ചെറുപ്പത്തിൽ തന്നെ ഖുർആൻ പൂർണ്ണമായിട്ടും ഹിഫുളാക്കി. പ്രഗത്ഭ പണ്ഡിതന്മാരുടെ കീഴിൽ അദ്ദേഹം തഫ്സീറും ഫിഖുഹും ഉലൂമുൽ ഇസ്ലാമിയൊക്കെ ആയത്തിൽ അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അക്കാദമിക് യോഗ്യത പറയുകയാണെങ്കിൽ ശറിയ ബിരുദം, അതുപോലെ ഉസുൽ ഫിഖുഹിൽ മാസ്റ്റർ ബിരുദവും ഫിഖ് മക്കാറിനിൽ ഡോക്ടറേറ്റുമൊക്കെ നേടിയിട്ടുണ്ട്. നിലവിൽ മസ്ജിദുൽ ഹറമിൽ ഖതീബും ഇമാമുമാണ്. ഹറമൈൻ കാര്യനിർവഹണ ചുമതലകൾ, ഇസ്ലാമിക വിദ്യാഭ്യാസ പ്രവർത്തനം, സാമൂഹിക സേവനങ്ങളിലൊക്കെ അദ്ദേഹം വളരെ സജീവമായിട്ട് അൽഹംദുലില്ലാഹ് ഇന്ന് ഉണ്ട്.
3: എന്തായാലും ഇന്ന് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അസ്സുദൈസിൻ്റെ പാരായണത്തിൽ നമ്മൾ ശ്രവിച്ച 2 അധ്യായത്തിലെ 152, 153 ആയത്തുകളിൽ ഉൾക്കൊള്ളുന്ന സാരാംശം സൂചിപ്പിക്കുമ്പോൾ, പൊതുവെ ആളുകൾക്കിടയിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്താണെന്ന് വെച്ചാൽ, അതിനിപ്പോൾ എന്ത് മേഖലയാണെങ്കിലും അതിൻ്റെ ഒരു കാതലായ നിമിത്തം പറയുമ്പോൾ അത് ക്ഷമ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നത് എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലായിക്കൊണ്ട് ഈ ഇതുമായി ബന്ധപ്പെട്ട വിഷയം യഥേഷ്ടം സൂചിപ്പിക്കുന്നത് കാണാൻ പറ്റും. എന്തായാലും ഈ സൂറത്തുൽ ബഖറയിലെ 152 153 വചനങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അത് തന്നെയാണ്. പലപ്പോഴും ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരാൾക്ക് കോപം വരുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് പ്രതികരിക്കേണ്ട ഒരു കാര്യം വരുമ്പോൾ അവിടെ അല്പം സഹനത്തോടെ ക്ഷമയോടുകൂടി ഒരു സമീപനം സ്വീകരിക്കാൻ കഴിഞ്ഞാൽ ഒരു പക്ഷേ അപ്പോൾ സംഭവിക്കുന്നതൊന്നും ആ സമയത്ത് അത്യാഹിതങ്ങളൊന്നും സംഭവിക്കാത്ത രീതിയിലായിരിക്കും കാര്യങ്ങളെ കൊണ്ടുപോകാൻ ആ വ്യക്തിക്ക് അങ്ങനെ ചെയ്യുന്നവരാൽ അവർക്ക് സാധിക്കുമെന്നുള്ളതാണ്. എന്നാൽ അതില്ലാതെ പോയാൽ അവിടെ സംഭവിക്കുന്നത് വലിയ പാതകമായ വലിയ വലിയ സംഭവങ്ങളായിരിക്കും. ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ അതെ സ്വന്തം പിന്നെ കുടുംബിനികൾ അഥവാ ഭാര്യയും ഭർത്താവും ഒക്കെ പെട്ടെന്ന് രണ്ടുപേരും നല്ല സന്തോഷത്തോടെ ഇരിക്കുന്ന സന്ദർഭമാണ്. അതിനിടയ്ക്ക് പെട്ടെന്ന് സംസാരത്തിൽ എന്തോ ഇഷ്ടപ്പെടാത്ത സംഗതി വന്നപ്പോഴാണ് ആ ഒരു ക്ഷമ എന്ന സംഭവമോ സഹനത്തിൻ്റെ മനസ്സോ ഇല്ലാതെ പോയപ്പോൾ ഒരൊറ്റ നിമിഷം കൊണ്ട് കഴുത്ത് ഞെരിച്ച് സ്വന്തം ഭാര്യയെ കൊന്നുകളഞ്ഞ അവസ്ഥ ഇത് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇങ്ങനെയൊക്കെ എന്താ വെച്ചാൽ സംഭവിക്കുന്നത് ആ ഒരു സമയത്തെ ഒരു ക്ഷമ ഇവിടെ മനസ്സുണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അത് സംഭവിക്കുമായിരുന്നില്ല. ഇതിനെ കുറിക്കുന്ന ഇതിലേക്കൊക്കെ സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വചനങ്ങളാണ് ഇന്ന് നമ്മൾ കേട്ടത്. വിശ്വാസികളെ, നിങ്ങൾ ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും സഹായം തേടുക. അള്ളാഹു സുബ്ഹാനഹു വതആല ക്ഷമിക്കുന്നവരോടൊപ്പമാണ്. നിങ്ങൾ എന്നെ ധാരാളമായി ഓർക്കുക, അപ്പോൾ ഞാൻ നിങ്ങളെയും ഓർക്കും. എനിക്ക് വേണ്ടി നിങ്ങൾ എന്നോട് നന്ദി കാണിക്കുക, എന്നോട് നിങ്ങൾ നന്ദികേട് കാണിക്കരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുമ്പോൾ ശരിക്കും ഈ ക്ഷമ എന്നുള്ള ഈ സ്വഭാവവും ഒറ്റയടിക്ക് ഒരു വ്യക്തിയിൽ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. മറിച്ച് എല്ലാ സൽക്രമങ്ങൾ ചെയ്യാനും ഏതൊരു വ്യക്തിക്കും നല്ല നന്നായിട്ടുള്ള ക്ഷമ അനിവാര്യമാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി ഒരു പുണ്യപ്രവർത്തനത്തിൽ ഏർപ്പെടാനും പുണ്യപ്രവർത്തി ചെയ്യാനും ഇബാദത്തുകളൊക്കെ നിർവഹിക്കാനും സാധിക്കൂ എന്നുള്ളതാണ്. ആ നിലക്ക് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവിനോട് ആ സൃഷ്ടാവിൻ്റെ അനുഗ്രഹങ്ങളെമ്പാടും ആരോഗ്യവും സമ്പത്തും മറ്റും നാം അനുഭവിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് മുഴുവൻ നമ്മൾ അനുഭവിക്കുമ്പോൾ ആ അനുഭവിക്കുന്ന വസ്തുക്കൾക്ക് പിന്നിലുള്ള ഒരു ശക്തിയാരോ ആ യഥാർത്ഥ ശക്തിയെ അഥവാ അള്ളാഹു സുബ്ഹാനഹു വതആലയെ ആരാധിച്ച് അവരോട് നന്ദി കാണിച്ച് നന്ദികേട് കാണിക്കാതെ ആ രൂപത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ അവർക്ക് ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും സന്ദർഭങ്ങളിലും ക്ഷമയും സഹനശേഷിയും ഉണ്ടാകുമെന്നുള്ളതാണ്. ആ നിലക്കൊക്കെ ജീവിച്ച് ക്ഷമയോടുകൂടി ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ അവരുടെ കൂടെയാണ് അള്ളാഹു ഉണ്ടാവുക എന്നൊക്കെയാണ് ഈ രണ്ട് വചനങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ചുരുക്കി പറഞ്ഞാൽ ക്ഷമ ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിലെ വളരെ അടിസ്ഥാന ഘടകമാണ്. അത് ഇല്ല എങ്കിൽ ജീവിതം, അത് ഭാര്യയുമായി ബന്ധപ്പെട്ടായാലും മക്കളുമായി ബന്ധപ്പെട്ടായാലും അവരുടെ ജോലി മേഖലയിലായാലും ഏത് മേഖലയിലായാലും അതില്ല എങ്കിൽ അതാകെ ജീവിതം തന്നെ താറുമാറാകും എന്നുള്ള ഒരു രത്ന ചുരുക്കത്തിൽ നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ?
4: യെസ്, വളരെ വിശാലമായി ചർച്ച ചെയ്യേണ്ടുന്ന ആശയതലങ്ങളുള്ള ഒരു വചനമാണ് ഇന്ന് നമ്മൾ കേട്ടത് മധുരം ഖുറാനിൽ.
0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് തിരുനബിയോടൊപ്പം, പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിൽ തൗബയുടെ പ്രാധാന്യം വിശദീകരിച്ചുകൊണ്ട് മുഹമ്മദ് ആദിൽ കൊല്ലം നമുക്കൊപ്പം ചേരുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി വകഫ വസ്സലാത്തു വസ്സലാമു അലാ നബി അൽ മുസ്തഫ വൽ മുജ്തബ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാലാ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസി സുഹൃത്തുക്കളെ, മഹാനായ പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്, കുല്ലു ബനി ആദമ ഖത്താഊൻ വഖൈറുൽ ഖത്താഇന അത്തവ്വാബൂൻ. ആദം സന്തതികൾ അവർ ധാരാളമായിക്കൊണ്ട് തെറ്റ് സംഭവിക്കുന്നവരാണ്. എന്നാൽ ആ തെറ്റ് സംഭവിക്കുന്നവരിൽ ഏറ്റവും ഉത്തമരായവരെ കുറിച്ചാണ് പ്രവാചകൻ തുടർന്ന് പറയുന്നത്, വഖൈറുൽ ഖത്താഇന അത്തവ്വാബൂൻ. അവരിലേറ്റവും നല്ലവർ എന്നുള്ളത്, ഏറ്റവും ഉത്തമരെന്നുള്ളത് എന്താണ്? തൗബ ചെയ്ത് അള്ളാഹുവിങ്കലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നവരാണ്. ഒരടിമ തെറ്റ് ചെയ്യുകയും ശേഷം അവൻ ചെയ്തു പോയ തെറ്റിനെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് അത് വലിയ സന്തോഷമാണ് എന്ന് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ സന്തോഷത്തിൻ്റെ അളവ് എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് അയാൾ വിശ്രമിക്കാനായിക്കൊണ്ട് മരുഭൂമിയിലേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ അദ്ദേഹം ഉറങ്ങുകയും അദ്ദേഹം വിശ്രമിക്കുകയും ഉറങ്ങി എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ യാത്രാ വാഹനത്തെ അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നില്ല. അത് നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. അപ്പോൾ ആ ഒരു നഷ്ടപ്പെട്ട് പോയ വാഹനത്തിലായിരുന്നു അദ്ദേഹത്തിന് ഈ മരുഭൂമിയിലുടനീളം യാത്ര ചെയ്യുമ്പോൾ ഉപയോഗിക്കാനുള്ള വെള്ളമാകട്ടെ, ഭക്ഷണമാകട്ടെ, മറ്റ് അദ്ദേഹത്തിന് ആ യാത്രയിൽ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും എല്ലാ ആവശ്യ സാമഗ്രികളും ആ ഒരു യാത്രാ വാഹനത്തിൽ അഥവാ ഒരൊട്ടകത്തിലായിരുന്നു. അപ്പോൾ ആ ഒരൊട്ടകം കാണാതെ പോകുമ്പോൾ അദ്ദേഹം പരിഭ്രാന്തനാവുകയാണ്. അദ്ദേഹം വളരെയധികം വിഷമിക്കുകയാണ്. കാരണം ഈ ഒരു മരുഭൂമിയിൽ അദ്ദേഹത്തിൻ്റെ മരണം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. കാരണം നടന്നൊന്നും എത്താൻ പറ്റുന്ന അത്ര ദൂരത്തിലാവില്ല അടുത്തുള്ള നഗരങ്ങളൊന്നും ഉണ്ടാവുക. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കി അദ്ദേഹം വിഭ്രാന്തനായി വളരെയധികം വിഷമിച്ച് വീണ് മയങ്ങിപ്പോവുകയാണ്. അദ്ദേഹം മയക്കത്തിൽ എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അതാ കളഞ്ഞുപോയ അവർ നഷ്ടമായ പോയ ഒരു വാഹനം അദ്ദേഹത്തിൻ്റെ എല്ലാ സാധന സാമഗ്രികളോടു കൂടി അദ്ദേഹത്തിന് മുന്നിൽ നിൽക്കുന്ന അദ്ദേഹം കാണുകയാണ്. ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടാവുന്ന ആ ഒരു സന്തോഷം മൂലം, ആ ഒരു ആഹ്ലാദം മൂലം അയാൾ പറയുകയാണ്, അള്ളാഹുവേ, നീ എൻ്റെ അടിമയും ഞാൻ നിൻ്റെ റബ്ബുമാണ്. അദ്ദേഹത്തിന് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൽ പിഴവ് സംഭവിച്ചതല്ല, മറിച്ച് ആ ഒരു അത്രയും കഠിനമായൊരവസ്ഥയിൽ നിന്ന് ആ ഒരവസ്ഥയ്ക്ക് മാറ്റം സംഭവിച്ച് തനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുമല്ലോ എന്നുള്ള, മരണത്തിലേക്ക് പോകേണ്ടതില്ല, തനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്നുള്ള ആ ഒരു ചിന്ത അദ്ദേഹത്തിന് വന്ന സമയത്ത് അദ്ദേഹം ആ ഒരു ആഹ്ലാദം മൂലം പറഞ്ഞത് മാറിപ്പോവുകയാണ്. അല്ലാതെ വിശ്വാസത്തിൽ പിഴവ് സംഭവിക്കുന്നതല്ല. അപ്പോൾ ഈ ഒരു സന്തോഷത്തേക്കാൾ എത്രയോ വലുതാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് തെറ്റ് ചെയ്തൊരു അടിമ പശ്ചാത്തപിച്ചു മടങ്ങുമുണ്ടാവുന്നതെന്ന് നമുക്ക് പ്രവാചകൻ പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിലൂടെ തൗബ ചെയ്യുന്ന ആളെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് അവരുടെ പ്രത്യേകത? ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ, അള്ളാഹു തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പടച്ച റബ്ബ് തന്നെ ഖുർആനിലൂടെ നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ തൂബു തൂബു, നിങ്ങൾ തൗബ ചെയ്യുക എന്നുള്ള പ്രോത്സാഹനങ്ങൾ നമുക്ക് പ്രവാചക ചര്യയിലൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ നമുക്ക് സംഭവിച്ചു പോയ തെറ്റുകൾ പടച്ചവൻ്റെ മുമ്പിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് അതിൽ പശ്ചാത്തപിച്ചു മടങ്ങാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പലപ്പോഴും ഈ ഒരു തൗബയെ തെറ്റ് ചെയ്യാനുള്ള ലൈസൻസ് ആയിക്കൊണ്ട് എടുക്കുന്ന ആളുകളുണ്ട്. ഒരിക്കലും തൗബ എന്നുള്ളത് തെറ്റ് ചെയ്തിട്ട് എനിക്ക് ഈ ഒരു തെറ്റ് ചെയ്തിട്ട് കുഴപ്പമില്ല തൗബ ചെയ്യാമല്ലോ എന്നുള്ളൊരു കാര്യത്തിനല്ല, മറിച്ച് പറ്റിപ്പോയ തെറ്റുകളെ അള്ളാഹുവിലേക്ക് ഏറ്റു പറയാനുള്ള എന്താണ് ഒരു അവസരമായിക്കൊണ്ടാണ് തൗബയെ പടച്ച റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ലാതെ ഹറാമ ചെയ്യാൻ ലൈസൻസ് ആയിക്കൊണ്ടോ, ഹറാമ ചെയ്തതിൽ കുഴപ്പമില്ല, ഹറാം ഇപ്പോൾ ഒരു ഹറാമ ചെയ്തിട്ട് പിന്നെ തൗബ ചെയ്താൽ മതിയല്ലോ എന്നുള്ളൊരു മനസ്ഥിതി വരാൻ വേണ്ടിയല്ല അങ്ങനെ ഒരു അവസരം നമുക്ക് തന്നിട്ടുള്ളത്. മറിച്ച് പറഞ്ഞതുപോലെ തന്നെ ചെയ്തു പോയ തെറ്റുകൾ അള്ളാഹുവിലേക്ക് ഏറ്റു പറഞ്ഞുകൊണ്ട് ആ ഒരു തെറ്റിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മായ്ച്ച് കളയാൻ വേണ്ടിയാണ് ആ ഒരു അവസരം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എന്തൊരു തെറ്റാണെങ്കിലും അത് പടച്ച റബ്ബ് സുബ്ഹാനഹു വതആലയുടെ മുമ്പിലേക്ക് കരഞ്ഞ് കൈകൾ നീട്ടിക്കൊണ്ട് നമുക്ക് ഏറ്റു പറയാൻ സാധിക്കേണ്ടത് പടച്ചവൻ എനിക്ക് പറ്റിപ്പോയി, ഖേദിച്ചിരുന്നിട്ടല്ല. തെറ്റ് ചെയ്യുന്ന പലരും ഖേദം മൂലം വിഷമിച്ച് നാളുകൾ കഴിഞ്ഞു പോവുകയാണ്. അപ്പോൾ ആ ഒരു വിഷമം കൊണ്ട് നടക്കുന്നതല്ല ഒരു മുഅ്മിനെ സംബന്ധിച്ച്. ആ ഒരു മുഅ്മിൻ തൗബ ചെയ്താണ് മടങ്ങേണ്ടത്, മറിച്ച് വിഷമിച്ച് ഇരിക്കലല്ല എന്നാണ് നമുക്ക് കാര്യങ്ങൾ വായിച്ചെടുക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിൻ്റേതായ ക്രമത്തിലും അത് ചെയ്യേണ്ട രൂപത്തിലും ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് ലഭിക്കുക. അപ്പോൾ തൗബ ചെയ്യുമ്പോൾ യഥാവിധി എങ്ങനെയാണോ തൗബ ചെയ്യേണ്ടത് ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കണം നമ്മുടെ തൗബകളെല്ലാം ഉണ്ടാവേണ്ടത്. അപ്പോൾ അതിനുള്ള മൂന്ന് ഷർത്തുകളെക്കുറിച്ച് നമുക്ക് പ്രവാചകൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒന്ന്, തൗബ ചെയ്യുമ്പോൾ ഒരാളുടെ മനസ്സിലുണ്ടാവേണ്ടത് ചെയ്തത് തെറ്റാണ് എന്നുള്ള ബോധം ഉണ്ടായിരിക്കണം. അപ്പം ഞാൻ ചെയ്തത് തെറ്റാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല, അപ്പം നിങ്ങളൊക്കെ തെറ്റാണെന്ന് പറയുന്നുണ്ടല്ലോ അതുകൊണ്ടിപ്പോൾ ഒരു തൗബ, അങ്ങനല്ല. മറിച്ച് നമ്മൾ ചെയ്ത ആ ഒരു പ്രവർത്തനം തെറ്റാണ് എന്നുള്ള പൂർണ്ണമായ ബോധം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതാണ് ഒന്നാമത്തെ ഷർത്ത് എന്നുള്ളത്. രണ്ടാമത്തെ ഷർത്ത് എന്നുള്ളത് ചെയ്തു പോയല്ലെന്ന ആത്മാർത്ഥമായി

0: എന്തൊക്കെയാണ്? ഒന്നാമത്തേത്, ചെയ്ത് തെറ്റാണെന്നുള്ള ബോധമുണ്ടായിരിക്കേണ്ടതുണ്ട്. രണ്ടാമത്തേത്, ചെയ്തു പോയല്ലോ എന്ന ആത്മാർത്ഥമായിട്ടുള്ള ഖേദമുണ്ടാവേണ്ടതുണ്ട്. മൂന്നാമത്, ആ തെറ്റ് ഇനി ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയില്ല എന്ന ദൃഢനിശ്ചയം നമ്മൾ എടുക്കേണ്ടതുണ്ട്. ഇത് അള്ളാഹുവും ഒരു മനുഷ്യനും തമ്മിലുള്ള കാര്യമാണെങ്കിലുള്ളതാണ്. ഇനി മറ്റു മനുഷ്യരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഗീബത്ത് പറയുക, നമീമത്ത് പറയുക, അതുപോലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ, ഏതൊരു മനുഷ്യനെക്കുറിച്ചാണോ നമ്മൾ ഗീബത്ത് പറഞ്ഞത്, ആ ഒരു മനുഷ്യൻ്റെ പൊരുത്തം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. നമ്മളിപ്പോൾ ആ ഒരു മനുഷ്യയില്ലാത്ത സമയത്ത് അവനൊരു അയിബായി കാണുന്ന, അവനൊരു കുറവായി അവനെ തന്നെ കാണുന്ന, അവൻ നാട്ടുകാരുടെ മുമ്പിൽ അത് പരസ്യപ്പെടാൻ ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും നമ്മുടെ കൂട്ടുകാരുടേതാവട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടേതാവട്ടെ, നമ്മളത് പറയുമ്പോൾ അത് നമ്മൾ, ഞാനിങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട് നിന്നെക്കുറിച്ച് ആ ഒരു സമയത്ത് കൂട്ടുകാർ ചേർന്നിരുന്നപ്പോൾ, ഇല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേര് ചേർന്നിരുന്നപ്പോൾ നിന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്, നീ എനിക്ക് പൊരുത്തം തരണം എന്ന് ചോദിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അപ്പോൾ തൗബയിലെ നാലാമത്തെ ചെറുത്ത് മറ്റുള്ള പടപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എങ്കിൽ, അവരോട് ഗീബത്ത് പോലെ നമീമത്ത് പോലെയുള്ള കാര്യങ്ങളാണ്, ഏഷണി പറയുക, പരദൂഷണം പറയുക പോലുള്ള കാര്യങ്ങളാണ് എങ്കിൽ, അവരോട് നാം പൊരുത്തം ചോദിക്കേണ്ടതുണ്ട്. എന്നാലേ നമ്മുടെ തൗബ അത് ശരിയാവുകയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തൗബ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുവാനും ഏറ്റവും നല്ല രീതിയിൽ തൗബ ചെയ്യുവാനും ഒക്കെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരിക്കലും തെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ലൈസൻസ് അല്ല തൗബ എന്നുള്ളത്, മറിച്ച് ജീവിതത്തിൽ വന്നു പോയ തെറ്റുകളെ ജീവിതത്തിൽ നിന്ന് മായ്ച്ച് കളയാൻ പടച്ചറബ് സുബ്ഹാനഹു വതആല നമുക്ക് തരുന്ന വലിയ അവസരമായിക്കൊണ്ടാണ് തൗബയെ കാണേണ്ടത്. അങ്ങനെയാണൊരു വിശ്വാസി തൗബയെ കാണുന്നതും. പടച്ചറബ് സുബ്ഹാനഹു വതആല നമുക്ക് നമ്മൾ ചെയ്യുന്ന തൗബയെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകളും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം തൗബയുടെ പ്രാധാന്യം വിശദീകരിച്ചുകൊണ്ട് മുഹമ്മദ് ആദിൽ കൊല്ലമാണ് നമുക്കൊപ്പം ഉണ്ടായിരുന്നത്.

0: പീസ് റേഡിയോയിൽ അടുത്തതായി വോയിസ് ഓഫ് പീസ്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ. വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയിസ് ഓഫ് പീസ്.
0: വോയിസ് ഓഫ് പീസിന്റെ മറ്റൊരു അധ്യായം ഇവിടെ ആരംഭിക്കുകയാണ്. വിസ്ഡം ഡയലോഗ് ടിവിയിൽ സംപ്രേഷണം ചെയ്ത സ്പോട്ട് ലൈറ്റ് എന്ന പ്രോഗ്രാമിൽ നിന്ന് ചില ഭാഗങ്ങൾ.
2: പിന്നെന്തെച്ചാല് സമ്പദ് വ്യവസ്ഥ തകർന്നൊരവസ്ഥയിലാണ്. കടം ഒരുപാട് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെയായിരിക്കും പരിഹരിക്കുക എന്നുള്ളത്. കൊടുക്കാനുള്ള, അതായത് മറ്റേ ഈ കൊടുത്തു തീർക്കാനുള്ള ഒരുപാട് കുടിശ്ശികൾ, ഇപ്പോൾ 40,000 കോടിക്ക് എന്തോ മറ്റേ ഈ 2-3 സെക്ടറിൽ മാത്രം ഉണ്ടെന്നുള്ളതാണ്. എന്നുവെച്ചാൽ ആരോഗ്യ ഇത് ഇതിനകത്തൊക്കെ മാത്രമായിട്ട് ഇതൊക്കെ കൊടുത്തു തീർക്കേണ്ട ബാധ്യത ഉണ്ടാകും. അപ്പോൾ എന്തായാലും ഉന്നയിക്കപ്പെട്ട പല അഴിമതികളുണ്ട്. ഈ അഴിമതികളൊക്കെ ഞങ്ങൾ വെറുതെ പറഞ്ഞല്ലാന്ന് തെളിയിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ഇതൊക്കെ തന്നെ എന്തായാലും പിന്നെ തെറ്റായ വികസന മാതൃകകൾ ഇതൊക്കെ മാറേണ്ടി വരും. എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ശുഭപ്രതീക്ഷയുള്ള ഒരു മാറ്റമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. എല്ലാവരും പറയാം, ഇപ്പോൾ UDF പറയുന്നില്ല, പറയുന്നത് ചില നേതാക്കളൊക്കെ ചിലപ്പോൾ വിഷമം കൊണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പൊതുവായി ഇവിടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ശുഭകരമായ മാറ്റമായിട്ടായിരിക്കും. അത് അങ്ങനെ ആയിത്തീരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പഴയ കേരളത്തെ തിരിച്ചു പിടിക്കാൻ നമുക്ക് പറ്റണമെന്നുള്ളതിനാണ്. അപ്പോൾ എന്തായാലും ആ രീതിയിൽ എന്തായിട്ട് ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. രണ്ടെന്താ വെച്ചാൽ ഇതൊരു ഭാഗത്ത് നമുക്ക് അങ്ങനെ ശുഭപ്രതീക്ഷ ഉണ്ടാകുമ്പോൾ തന്നെ

0: നമ്മുടെ അഖിലേന്ത്യയിലേക്ക് പോകുന്ന സമയത്ത് നമ്മളെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ബംഗാൾ നമുക്കറിയാം, മമത ബാനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വവുമായി കലഹിച്ച് പുതിയ പാർട്ടി ഉണ്ടാക്കി പോയതാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ബി ജെ പി അവരെ പ്രോത്സാഹിപ്പിച്ചു. കാരണം ബി ജെ പിയുടെ ഒരു പൊതുവായ രാഷ്ട്രീയ തത്വം എന്ന് പറയുന്നത് എവിടെയെങ്കിലുമൊക്കെ കോൺഗ്രസ് ശക്തമാണെങ്കിൽ അവിടെ കോൺഗ്രസ്സിനെ ദുർബലമാക്കാൻ എന്താണോ, എന്ത് രാഷ്ട്രീയ ആയുധമാണോ പ്രഖ്യാപിക്കാൻ പറ്റുക, അല്ലെങ്കിൽ അവിടെ പ്രബലമായി നിൽക്കുന്ന രാഷ്ട്രീയ കക്ഷിയെ ദുർബലമാക്കാൻ എന്താണോ പറ്റുക, ഇതാണ് അവർ യു പിയിലാണെങ്കിലും മഹാരാഷ്ട്രയിലാണെങ്കിലും രാജസ്ഥാനിൽ എല്ലായിടത്തും പ്രയോഗിച്ചിട്ടുള്ളത്,
1: ബീഹാറിൽ വരെ.
0: അപ്പോൾ ഇതിനേറ്റവും പറ്റിയ ഒരു ആയുധമായിട്ട് അവർ അപ്പോൾ കണ്ടത് മമതയായിരുന്നു. മമത ആ രീതിയിൽ അവർ ഉപയോഗിച്ചു. മാത്രവുമല്ല, മമത ബി ജെ പിയോട് സഹകരിച്ചാണ് തുടക്കത്തിൽ മുന്നോട്ട് പോയിട്ടുള്ളത്. എന്നുവെച്ചാൽ വളരെ നിർണായകമായ ചില വോട്ടിങ്ങിനകത്ത് പോലും മമത അവർക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ പ്രതിപക്ഷത്തിനുണ്ടാകേണ്ടിയിരുന്ന ഒരു സഖ്യത്തെ അല്ലെങ്കിൽ ഒരു ശക്തിയെ അത്ര മറ്റേ ബഹുമാനിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചൊരു ലോങ് ടേം പ്ലാൻ ഉണ്ടായിരുന്നു. ആ ലോങ് ടേം പ്ലാനിൽ ഇവരോട് സഹകരിച്ച് മെല്ലെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി സ്വീപ്പിംഗ് ചെയ്യുന്ന ഒരു പ്രക്രിയ ഉണ്ടല്ലോ, അതിനെന്ത് ചെയ്തില്ല, മമത തയ്യാറായില്ല എന്നുള്ളതാണ്. മാത്രവുമല്ല, ഈ 10-15 വർഷമായിട്ട് അവിടെ ഭരിക്കുമ്പോൾ ഒരു കമ്മ്യൂണൽ ഈ പോളറൈസേഷൻ, അല്ലെങ്കിൽ പോളറൈസേഷൻ എന്നല്ല പറയേണ്ടത്, കമ്മ്യൂണലിലെ റൈറ്റുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ വയലൻസുകൾ, ഇതിന് പരമാവധി സാധ്യത അവരില്ലാതെ ആക്കിയിട്ടുണ്ട്. മറ്റു രീതിയിലെ വയലൻസുകൾ രാഷ്ട്രീയതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ കമ്മ്യൂണലി അതിനെ ആ രീതിയിൽ കൊണ്ടുപോകാൻ പലപ്പോഴും അവർ വളരെ ശക്തമായ ഒരു നിലപാടുകൾ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ സംഭവിച്ചെന്താച്ചാൽ, പിന്നെ എന്തു വില കൊടുത്തും ബംഗാൾ തിരഞ്ഞെടുപ്പ് വിജയിക്കണമെന്ന് ബി ജെ പി എന്തായാലും തീരുമാനമെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ചില ഈ പ്രീ എലക്ഷൻ പ്രോസസ്സുകൾ അവർ കൃത്യമായിട്ട് തുടങ്ങി വെച്ചു. ഇപ്പോൾ ഞാൻ രസകരമായി കണ്ടത് കാണിച്ചാൽ, April 30 ഇതിപ്പോൾ അന്നാണെന്ത് ചെയ്തത്, ബംഗാളിലെ ഈ എലക്ഷൻ തീർന്നത്. അന്ന് അവർ ഈ വാനേഷ് ചന്ദേല എന്ന് പറയുന്ന വ്യക്തിയെ മറ്റേ ഡൽഹി ഹൈക്കോർട്ടിൽ അദ്ദേഹത്തെ ഓർമ്മ ഉണ്ടാവും, അതായത് ഇവരുടെ എലക്ഷൻ ക്യാമ്പയിനിങ് ഏൽപ്പിക്കപ്പെട്ടിരുന്ന കമ്പനിയുടെ മേധാവിയായിരുന്നു അദ്ദേഹം. മാത്രമല്ല ഒരു പാർട്ടി ഉണ്ട്, എന്താണ് ഇന്ത്യൻ എന്താണ് ഒരു IPAC എന്ന് പറയുന്ന ഒരു സംഘടന, അതായത് ഇതിനെതിരെ വർക്ക് ചെയ്യുന്ന ഒരു സംഘടനയുടെ സഹ അധികാരിയും കൂടിയായിരുന്നു അദ്ദേഹം. ഇദ്ദേഹത്തെ മറ്റേ കള്ളപ്പണം വെളുപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, അറസ്റ്റ് ചെയ്യുന്നു. 30-ാം തീയതി വരെ അദ്ദേഹത്തെ ജയിലിലിടുന്നു. 30-ാം തീയതി അദ്ദേഹത്തിന് ഹൈക്കോടതിയിൽ ഹാജരാക്കുന്നു, ജാമ്യം കൊടുക്കുന്നു. എന്നുവെച്ചാൽ ആ ഇലക്ഷൻ പ്രചരണത്തെ ദുർബലമാക്കുക എന്നുള്ള കൃത്യമായ ഒരു അജണ്ട വെച്ചുകൊണ്ടാണ് ഇത് നടത്തിയത്. ഇതുപോലെ തന്നെ എന്താ വെച്ചാൽ, ഇപ്പോൾ SIR നടപ്പാക്കിയപ്പോൾ 90 ലക്ഷത്തോളം ആളുകളെയാണ് അത് ബാധിച്ചത്. അതിൽ തന്നെ രണ്ടാം ഘട്ടത്തിലുള്ള 27-ോ 28-ോ ലക്ഷം, ഈ ഇത്രയും ആളുകൾ വലിയൊരു വിഭാഗം മുസ്ലിങ്ങളായിരുന്നു. അപ്പോൾ സ്ത്രീകളെയും ടാർഗറ്റ് ചെയ്തെന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും ടാർഗറ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തന്നെയാണ്, ഇവരാണ് തൃണമൂലിൻ്റെ യഥാർത്ഥ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരെ ടാർഗറ്റ് ചെയ്യുമ്പോൾ 4.2% വരുന്നതാണ് പറയുന്നത്. മൊത്തത്തിൽ ഇത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10-12% വോട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഒരു 7.something വോട്ടിൻ്റെ ഡിഫറൻസാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒരർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ഒരു പ്രീ ഇലക്ഷൻ പ്രോസസ്സിലൂടെ തന്നെ ആ മാറ്റത്തിന് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെന്തായാലും 15 വർഷമായി നിലനിൽക്കുന്നൊരു സർക്കാരായതുകൊണ്ട് ചില ആൻറ്റി ഇൻക്രിമെൻസൊക്കെ ഉണ്ടാകും. അത് മാത്രമല്ല, ഒരു വളരെ മികച്ചൊരു ഭരണകൂടമാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യില്ല, മമതയുടെ പറയില്ല. കാരണം അവിടെ കാലാകാലമായിട്ടുള്ള സർക്കാരുകളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്, അവർ ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിലോ ഒന്നും ശ്രദ്ധിക്കുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും നടക്കുകയോ ചെയ്യുന്നില്ല. അവർക്ക് ജനങ്ങളുടെ ജീവിതാവസ്ഥയൊക്കെ അന്നും പണ്ടും ഇന്നുമൊക്കെ ഒരേപോലെ തന്നെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു പക്ഷേ ഒരു ചെറിയ സുരക്ഷിതത്വത്തിൻ്റേതായ ഒരു എലമെൻ്റ് അവിടുത്തെ ഈ മുസ്ലിങ്ങളും അതുപോലത്തുള്ള ദുർബല വിഭാഗങ്ങളൊക്കെ അനുഭവിച്ചിരുന്നു. അതാണ് മമതയെ ഇത്രയും കാലം ഈ അധികാരത്തിൽ തുടരാൻ സഹായിച്ചു എന്ന് നമുക്ക് പറയാവുന്നത്. എന്തായാലും പിന്നെ ഇവിടെ ഇപ്പോൾ സംഭവിച്ചു എന്ന് വെച്ചാൽ, ഒന്ന് അവിടെ CPMനെ ഒതുക്കുക തന്നെ ചെയ്തെന്ന്. ഇലക്ഷനൊക്കെ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, അടിച്ച് അന്ന് തൂഫാനാക്കി നമ്മൾ പറയില്ലേ. ഇതേപോലെ കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ബി ജെ പിക്കെതിരെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മമത ഉപയോഗിച്ച ഒരു ചില രാഷ്ട്രീയ ആയുധങ്ങൾ ഒരിക്കലും ദീർഘകാലത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതായിരുന്നില്ല. താൽക്കാലികമായി മാത്രം വിജയിക്കുന്ന സാധനങ്ങളായിരുന്നു. അപ്പോൾ ഇത്രയും വർഷത്തെ ഒരു അധികാരം ലഭിച്ചിട്ട് വളരെ സോളിഡായ ഒരു ബേസ്, ആ രീതിയിൽ രാഷ്ട്രീയ ബേസ് ഞാൻ പറയുന്നത് പൊളിറ്റിക്കൽ ബേസ് ഉണ്ടാക്കിയെടുക്കുന്നിടത്തും കുറച്ച് പരാജയം മമതയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ അഴിമതി ആരോപണങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ സംഭവിച്ചു. എന്തായാലും ഇതെല്ലാം ചേർന്നുകൊണ്ട് പിന്നെ മാത്രമല്ല, നമുക്കറിയാം ഇപ്പോൾ സുവേന്ദു അധികാരി എന്ന് പറഞ്ഞാൽ അദ്ദേഹം പഴയ തൃണമൂൽ നേതാവായിരുന്നു. അദ്ദേഹം ഒരു കേസിൽ പെടുന്നു, പുറത്തു വരുന്നു. പിന്നെ അദ്ദേഹം വർഗീയത പറയുകയാണ്. അപ്പോൾ ഇന്ന് പോലും ഞാൻ ശ്രദ്ധിച്ചു, ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം എന്താ വെച്ചാൽ 15 തവണയാണ് ഈ ആൻറ്റി മുസ്ലിം ഇത് കമൻസ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്രോസസ്സിലേക്ക് ബംഗാളിലെ ജനതയെയും അവർ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ ഇവിടെ എന്താ വെച്ചാൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു അപകടം ഇതൊന്നുമല്ല. എന്താ വെച്ചാൽ ഇപ്പോൾ ആസാമിൽ 33% മുസ്ലിങ്ങളുള്ള ആസാമിൽ ബി ജെ പി അധികാരം പിടിക്കുന്നതോടെ പിന്നെ അവർ ചെയ്തത് അവിടെ NRC നടപ്പാക്കി. NRC നടപ്പാക്കുക മാത്രമല്ല ഡീലിമിറ്റേഷൻ്റെ പ്രോസസ്സിലേക്ക് പോയി, അവിടുത്തെ ഈ കോൺസ്റ്റിറ്റ്യൂഷനെല്ലാം മറ്റേ റീസ്ട്രക്ചർ ചെയ്തു. അതിനകത്തൂടെ സംഭവിച്ചെന്ന് വെച്ചാൽ മുസ്ലിങ്ങൾക്കൊരിക്കലും ഒരു സ്വാധീന ശക്തിയാകാൻ കഴിയാത്ത രൂപത്തിൽ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ നടത്തി. പിന്നെയോ എവിടെയെങ്കിലും അങ്ങനെ കുറച്ച് പറ്റും തോന്നുന്ന സ്ഥലങ്ങൾ മണ്ഡലങ്ങളൊക്കെ സംവരണ മണ്ഡലങ്ങളാക്കി മാറ്റി. അങ്ങനെ എല്ലാ കാലത്തേക്കും ആസാമിന് ഇലക്ഷനിലൂടെ പിടിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിലൊരു സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതേ കാര്യമാണ് ഈ മറ്റേ വലിയ ഭൂരിപക്ഷ മുസ്ലിങ്ങൾക്കുള്ള ബംഗാളിൽ സംഭവിക്കാൻ പോകുന്നത്. രണ്ടെന്താ വെച്ചാൽ ആസാമിലെ മുസ്ലിം ജനതയുടെ ജീവിതം ശരിക്ക് താറുമാറായിട്ടുണ്ട്. ഓൾറെഡി നമുക്കറിയാം ബംഗാളികളുടെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും പാവപ്പെട്ട മുസ്ലിങ്ങളിൽപ്പെട്ടതാണ്. മാത്രമല്ല ഏറ്റവും കവിഞ്ഞ ആരോപണ വിധേയരായിട്ടുള്ള മുസ്ലിങ്ങളാണ് അവർ. ഈ ഉണ്ടായിരുന്ന ആകെ ഉണ്ടായിരുന്ന ഒരു പൊളിറ്റിക്കലായ ഈ ഗട്ട്സ് ഇപ്പം ഇതായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പിന്തുണ പൂർണ്ണമായിട്ടും TMC ഉണ്ടായിരുന്നതാണ്. ഇത് നഷ്ടപ്പെടുന്നു എന്നുള്ളത് മാത്രമല്ല, ഒരു എന്നേക്കുമായി ഇത്തരത്തിലൊരു വിഭജനത്തിലേക്ക് ബംഗാൾ പോകാനുള്ള ഇടയുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിച്ചാൽ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസും മമതയും CPM അടക്കമുള്ളവർ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ നടത്തിയതുപോലുള്ള ഒരു മൂവ് രാഷ്ട്രീയമായി നടത്താത്തിടത്തോളം അപകടങ്ങൾ എന്ത് ചെയ്യും, എന്തായാലും നിലനിൽക്കുന്നതാണ്. ഇപ്പോൾ ഇതിലൂടെയൊക്കെ എന്താ വെച്ചാൽ BJP വോട്ട് ഷെയർ വർദ്ധിക്കുകയാണ്. രാജ്യസഭയിൽ എന്ത് ചെയ്യും, അവർക്ക് കൂടുതലായിട്ടുള്ള സാധ്യതകളൊക്കെ കൂടാൻ പോവാണ്. അപ്പോൾ ഇത് എന്തായാലും ഒരു ശുഭസൂചനയല്ല എന്നുള്ളതാണ്. നമ്മൾ തമിഴ്നാട് ഇപ്പോൾ ആസാം നമുക്കറിയാം, അതൊരു കൃത്യമായിട്ടൊരു എന്താണ് പ്ലാനിങ്ങിലൂടെ തന്നെ നടന്ന ഇലക്ഷനാണ്. തമിഴ്നാട് എന്തായാലും നമ്മളെ വല്ലാണ്ട് ഷോക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ പിന്നെ ചില സുഹൃത്തുക്കളുമായിട്ടൊക്കെ ഇതിൻ്റെ മുൻപ് സംസാരിച്ചപ്പോഴും അവരൊക്കെ പറഞ്ഞൊരു 50 സീറ്റ് വരെയൊക്കെ എന്താണ് ചിലപ്പോൾ പിടിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് വിജയ്. പക്ഷേ അത് പറഞ്ഞാൽ അതൊരു നേരിയ സാധ്യതയാണെന്ന് മാത്രമാണ് അവർ പറഞ്ഞത്. മിക്കവാറും വെച്ചാൽ 2nd സ്ഥാനത്ത് കുറേ വരാനാണ് എന്നുള്ളതാണ്. പക്ഷേ അതിനപ്പുറത്തുള്ള വലിയൊരു സ്വീപ്പിലേക്ക് വിജയ് പോയി എന്നുള്ളതാണ്. ഇത് പക്ഷേ കുറച്ചൊരു അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണ്. എന്തായാലും 2024 മാത്രം രൂപീകരിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ കക്ഷി ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഇത്രയും വോട്ടിംഗ് ഷെയറും വോട്ട് ഷെയറും അതുപോലെ തന്നെ സീറ്റുകളും പിടിക്കുക എന്ന് പറയുന്നത് ഒരു അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. ഒരുപക്ഷെ എനിക്ക് ആകെക്കൂടെ അത് കമ്പയർ ചെയ്യാൻ പറ്റും നമ്മൾ NTRമായിട്ടുള്ളൂ. NTR ഇതുപോലെ എന്താ വെച്ചാൽ 8 മാസം കൊണ്ടാണ് ആന്ധ്ര എന്ന് പിടിക്കുന്നത്. ഒരു രഥം ഉണ്ടാക്കി, എന്തായാലും എന്നൊരു പേരുണ്ടായിരുന്നു. ആ രഥത്തിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഉണ്ടുറങ്ങി ഒരു തേരോട്ടം നടത്തുന്നു, നേരെ പിന്നെ അധികാരത്തിലേക്ക് കയറുകയാണ് ചെയ്യുന്നത്. സമാനമായ ഒന്നാണ് സംഭവിച്ചത്. എന്തായാലും ഇവിടെ അദ്ദേഹം പുതിയ വലിയ രാഷ്ട്രീയങ്ങളൊന്നും ഉന്നയിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞാൽ എൻ്റെ ദ്രാവിഡ രാഷ്ട്രീയം തന്നെയാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഫിഷർമാൻ മറ്റേ അദ്ദേഹം കന്യാകുമാരിക്ക് അടുത്താണ്, അദ്ദേഹത്തിൻ്റെ നാഗർകോവിലാണ് ജനിച്ചു വളർന്നു. അവർക്ക് എന്ത് ചെയ്യണം, അവരുടെ വിഭവങ്ങൾക്ക് എന്ത് ചെയ്യണം, വില കിട്ടണം, സ്ത്രീകൾക്ക് കൂടുതൽ ഫണ്ട് കൊടുക്കണം, വിദ്യാഭ്യാസ രംഗത്ത് ചെയ്യണം. ഇങ്ങനെയുള്ള വളരെ പെരിഫറലായ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം ഈ വികസന മാതൃകയായിട്ടൊക്കെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അദ്ദേഹം ഫോക്കസ് ചെയ്തത് സ്റ്റാലിനും മകനും എതിരെയാണ്. അത് എന്താ വെച്ചാൽ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ടായിരുന്നു. ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ അതിന് അനലൈസ് ചെയ്യുമ്പോൾ കിട്ടിയൊരു ഇത് പറയട്ടെ വെച്ചാൽ, അദ്ദേഹം പറഞ്ഞാൽ എനിക്ക് പണം വേണ്ട, അത് നിങ്ങളെനിക്ക് തന്നിട്ടുണ്ട് വെച്ചാൽ സഫീഷ്യൻ്റ് ആയിട്ട് ഞാൻ സിനിമയിൽ സമ്പാദിച്ചിട്ടുണ്ട്, അത് നിങ്ങളെനിക്ക് തന്നാണ്, എനിക്ക് നിങ്ങളെന്ത് ചെയ്യണം, സേർവ് ചെയ്യണം. അതേസമയം ഇവിടെ നിലവിലുള്ള സർക്കാർ നിങ്ങളെ ചൂഷണം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു അച്ഛനും മകനും അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഒരു കവിഞ്ഞ കുറഞ്ഞൊരു ഭാഗത്തുള്ളവർ എന്ത് ചെയ്യുന്നു, ചൂഷണം ചെയ്യുന്നുള്ള ഇത് ഏറ്റു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. മാത്രമല്ല തമിഴ്നാട്ടിലൊക്കെ എപ്പോഴും വെച്ചാൽ ഒരു വൈകാരികമായ പ്രതീക്ഷ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഇത് കഴിയുന്ന ഒരു പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഒരു ഷോക്ക് പിന്നെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒപ്പം നമുക്കറിയാം ഒരു യൂത്ത് അപ്പീലുണ്ട് ഇദ്ദേഹത്തിന്. പിന്നെ ഫാൻ ക്ലബ്ബുകൾ നേരത്തെ തന്നെ അതിശക്തമായിട്ടുണ്ടായിരുന്ന
1: പാർട്ടിയായി
0: മാറ്റാൻ ചെയ്യുന്നത്,
1: ഇതൊക്കെ പ്രതീക്ഷിച്ചത് സിനിമാ അദ്ദേഹത്തെ കാണാൻ തടിച്ചുകൂടിയ
0: തെറ്റിദ്ധരിക്കുകയും
1: ചെയ്തിട്ടുണ്ട്.
0: അപ്പം ആ മാത്രമല്ല, ഇപ്പോൾ ഈ ഇതിന് തൊട്ടു മുമ്പ് കടന്ന പ്രാദേശിക ഇലക്ഷനിൽ അദ്ദേഹം മത്സരിക്കുകയും അദ്ദേഹം ഏതാണ്ട് കാണിച്ചു കൊടുത്തിരുന്നു ഇതിൻ്റെ സാധ്യതയെക്കുറിച്ച്. പക്ഷെ അപ്പോൾ പോലും ഇതിൻ്റെ ഒരു എന്താ പറയുക മാഗ്നിഫിഷൻസ് എത്രയാണെന്നുള്ളത് തിരിച്ചറിയാൻ പലപ്പോഴും രാഷ്ട്രീയത്തിലൊന്നും പറ്റിയില്ല എന്നുള്ളതാണ്. ഇവിടെയും ഞാൻ പറഞ്ഞാൽ മുസ്ലിം വോട്ടുകൾ ധാരാളമായിട്ട് വിജയനെ പിന്തുണച്ചിട്ടുണ്ടെന്നാണ്. പക്ഷെ ഇവിടെയും കാണുന്ന ഏറ്റവും വലിയൊരു അപകടം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയ വിജയി ബി ജെ പി തന്നെയാണ്. കാരണം ഇത്തരം ഒരു ഡിവൈഡ് വരുന്നതോടെ ദ്രാവിഡ രാഷ്ട്രീയത്തിനകത്ത് വലിയ വിള്ളലുകൾ സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. വിജയം ഒന്നുകിൽ എന്ത് ഏറ്റെടുക്കാം, അതുമല്ലെങ്കിൽ ഈ പറയുന്നതിനകത്തു കൂടെ അവർക്ക് തങ്ങളുടെ, കാരണം ഇപ്പോൾ അവിടെ ഒരു ക്രിട്ടിക്കൽ പൊസിഷനിലാണ് നിൽക്കുന്നത്, ആർക്കും ആർക്കും ഭൂരിപക്ഷമില്ല, എന്തായാലും ചില പിന്തുണകൾ എന്ത് ചെയ്യണം കിട്ടേണ്ടതുണ്ട്. അതിനകത്തൂടെ ബി ജെ പി തങ്ങളുടെ ഒരു അത്യന്തം അപകടകരമായിട്ടുള്ള ഒരു രാഷ്ട്രീയത്തെ അവിടേക്ക് കൊണ്ടുവരാനിടയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ നാളിവെതിരെയുള്ളൊരു ഒരു ചരിത്രത്തിൽ എന്താണ് 92 വരെ ഒരു വർഗീയ കലാപം പോലും തമിഴ്നാട് നടന്നിട്ടുണ്ടായില്ല. അതിനുശേഷമുള്ള കലാപങ്ങളുടെ സ്വഭാവം നമുക്ക് അറിയാൻ പറ്റും, അതിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള ചില ഘടകങ്ങളുണ്ട്. എന്തായാലും നമ്മൾ മൊത്തത്തിലെടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് ഈ ഇന്ത്യൻ രാഷ്ട്രീയം കൂടുതൽ ദുഷ്കരമായി തീരുന്നു എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ ബി ജെ പിയെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ അത്തരത്തിലൊരു വർഗീയ ധ്രുവീകരണ ശക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാധ്യതകൾ വീണ്ടും വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രത ആവശ്യമുണ്ട്. കൂടുതൽ ഈ പരസ്പരം രാഷ്ട്രീയ കക്ഷികൾ അതിൻ്റെ ഈ രാഷ്ട്രീയ അന്തരീക്ഷം മനസ്സിലാക്കിക്കൊണ്ട് സഖ്യങ്ങളിലേക്ക് പോവുകയും ഒരു പക്ഷേ കൂട്ടായ രീതിയിലുള്ള രക്ഷാപ്രവർത്തനത്തിലേക്ക് പോവുകയും വേണ്ടതുണ്ട് എന്ന് ഞാൻ തോന്നുന്നത്.
2: പീസ് റേഡിയോയിൽ ഇതുവരെ നമ്മൾ കേട്ടത് വോയിസ് ഓഫ് പീസ്.
3: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, ഫോൺ 9020840840, www.peaceradio.com.
2: പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും നല്ല വാക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കരുണാമയനായ അള്ളാഹുവിലേക്ക് പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹുവിലേക്കും അവൻ്റെ സന്ദേശങ്ങളിലേക്കും വരിക എന്ന ക്ഷണം ലോകത്ത് പ്രവാചകന്മാർ നിർവഹിച്ച ക്ഷണമാണ്. യഥാർത്ഥത്തിൽ പീസ് റേഡിയോ നിർവഹിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം അതാണ്. ഏറ്റവും ശരിയായ പ്രമാണങ്ങളിലൂടെ ജനങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. അദ്ദഅവത്തു ഇലല്ല, അള്ളാഹുവിലേക്കുള്ള ക്ഷണം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരർത്ഥത്തില്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പങ്കുചേരേണ്ട ഒരു നന്മ എന്ന നിലക്ക് പീസ് റേഡിയോയെ വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും സഹായിക്കുന്നുണ്ട്. അതിൽ നിന്ന് ധാരാളം മനസ്സുകൾക്ക് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും മാർഗനിർദ്ദേശവും അതിൻ്റെ എല്ലാ ഗുണത്തിലും നമുക്കും പങ്കുചേരാനുള്ള ഒരവസരമാണ്. നാം നല്ല ഒട്ടനവധി സംരംഭങ്ങൾക്ക് വിഹിതങ്ങൾ നൽകുമ്പോൾ പീസ് റേഡിയോക്കും നമ്മുടേതായൊരു വിഹിതം നീക്കിവെക്കുക. ഇതുവരെ നൽകിയിട്ടുള്ള സ്വതക്കകൾ അള്ളാഹു പൂർണ്ണ പ്രതിഫലത്തോടെ നമ്മളൊന്ന് സ്വീകരിക്കട്ടെ. ഇനിയും കൂടുതൽ നൽകുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അധ്വാനങ്ങളിലും അനുഗ്രഹം ലഭിക്കുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ആരോഗ്യവിചാരം, ചൂടുകാലത്തെ രോഗങ്ങൾ. ചർച്ച ചെയ്തുകൊണ്ട് ഡോക്ടർ ഡാനിഷ് സലീം, ഒപ്പം പീസ് റേഡിയോ പ്രതിനിധി സലാഹുദ്ദീൻ ഇ എന്നിവർ ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് റേഡിയോ ആരോഗ്യവിചാരത്തിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഡോക്ടർ ഡാനിഷ് സലീമാണ്. ഡോക്ടർ ഡാനിഷ് സലീമിനെ പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹം ഖലീഫ യൂണിവേഴ്സിറ്റിയിലെ കോർ ഫാക്കൽറ്റി മെമ്പറാണ്. അതോടൊപ്പം തന്നെ ഷെയ്ഖ് ഖലീഫ മെഡിക്കൽ സിറ്റിയിലെ സീനിയർ സ്പെഷ്യലിസ്റ്റ് ആണ്. അതോടൊപ്പം തിരുവനന്തപുരം PRS ഹോസ്പിറ്റലിലെ എമർജൻസി ഡിപ്പാർട്ട്മെൻ്റ് ഹെഡും കൂടെയാണ്. അദ്ദേഹത്തിൻ്റെ ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് എന്ന ചാനൽ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ്. ഡോക്ടർ, ഒരിക്കൽ കൂടി പീസ് റേഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചൂടുകാലത്തുള്ള അസുഖങ്ങളെക്കുറിച്ചാണ്. അല്ലെങ്കിൽ ഡോക്ടർ, ഇപ്പോൾ സാധാരണ നമ്മൾ ചൂടുകാലത്തൊക്കെ കേൾക്കുന്ന ഒരു ന്യൂസാണ് ചൂടേറ്റ മരണങ്ങൾ. ചൂടേറ്റ് ആളുകൾ മരിച്ചു വീഴാണ്, കുഴഞ്ഞു വീഴാണ്. എന്താണ് ഈ ചൂടേറ്റിട്ടുള്ള മരണങ്ങൾ, എന്താണ് ഇതിന് കാരണം?
2: സി, നമുക്ക് സാധാരണഗതിയിൽ നമുക്ക് ചൂടേൽക്കുന്ന സമയത്ത് നമുക്ക് ശരീരത്തിന് ആ ഒരു ചൂട് താങ്ങാനായിട്ടുള്ള ഒരു കഴിവുണ്ട്. പക്ഷേ നമ്മൾ പെട്ടെന്ന് സ്ഥിരമായിട്ട് നമ്മൾ എ സിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ചൂടേൽക്കാത്തൊരു വ്യക്തി, പെട്ടെന്ന് നമ്മളൊരു നല്ല ഒരു 56°C അല്ലെങ്കിൽ ഒരു 50°C പോയി നിൽക്കുകയും അത് കുറച്ച് നേരം, ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂറോളം നിൽക്കുക, ഒരു സ്കൂൾ അസംബ്ലിക്ക് നിൽക്കുകയാണെന്ന് കരുതുക, ആ ഒരു ചൂട്, ഒരു ചൂടുള്ള സമയത്ത്. അപ്പം നമ്മുടെ ശരീരത്തിൽ ഹൈപ്പോതലാമസ് ആണ് ഈ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു ലെവൽ കഴിയുമ്പോഴത്തേക്ക് അത് പറ്റാതാവും. അതായത് ആ കൺട്രോള്, ഹീറ്റ് റെഗുലേഷൻ തന്നെ തെറ്റിപ്പോവും. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴാണ് ഹീറ്റ് സ്ട്രോക്ക് ഉണ്ടാകുന്നത്. ഇവിടെ അപസ്മാരം വരികയും രോഗി കുഴഞ്ഞു വീണുകയും മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള അവസ്ഥയാണ്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംഭവിക്കാറുണ്ട്. സാധാരണ അതിൽ ഈ സൺബാത്തിനൊക്കെ പോയി കിടക്കുന്ന നമ്മുടെ ഈ സാധാരണ ഫോറിനേഴ്സൊക്കെ വന്ന് സൺബാത്തൊക്കെ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ചും ചൂടുള്ള സമയത്തൊക്കെ വരുന്ന സൺബാത്ത് ചെയ്യും. അവർ ദേഹം മൊത്തം പൊള്ളി, അതുപോലെ ഈ ഒരു ബുദ്ധിമുട്ടായിട്ട് സ്ഥിരം നമുക്ക് എപ്പോഴും എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് വരാറുണ്ട്. ഞങ്ങൾ ഒരു 3-4 ദിവസം മുമ്പ് ഇങ്ങനെ ഒരു പേഷ്യൻ്റെ കണ്ടായിരുന്നു. അപ്പോൾ ഇത് സ്ഥിരം വരാറുള്ള ഒരു പ്രശ്നമാണ്. അത് നമുക്ക് ഈ ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്ന ലാസ്റ്റ് സ്റ്റേജാണ് ഏറ്റവും ഡേഞ്ചറസ്. ആ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ മരണം സംഭവിക്കാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.
1: തീർച്ചയായും ഡോക്ടർ, ഇവിടെ ഒരു ഹീറ്റ് സ്ട്രോക്കിനെ കുറിച്ച് പറഞ്ഞു. സാധാരണ ഇങ്ങനത്തെ പ്രോഗ്രാംസ് പീസ് റോഡിൽ വരുമ്പം ചില ശ്രോതാക്കളെങ്കിലും ചോദിക്കും എന്താണ് ഈ സാധനം എന്നൊക്കെ ഇങ്ങനെ കമൻസിലോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഡോക്ടർ, എന്താണ് ഈ ഹീറ്റ് സ്ട്രോക്ക് പറഞ്ഞത്? അപ്പോൾ സാധാരണ ചിലപ്പം ചൂടുണ്ടാകുമ്പോൾ ചില ആളുകളുടെ ശരീരമൊക്കെ ഇങ്ങനെ ചുവന്ന് ഒരു കളറൊക്കെ മാറും, ചിലരെ മസിലിനൊക്കെ പ്രശ്നം വരും. അതാണോ ഹീറ്റ് സ്ട്രോക്ക്? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്?
2: അത് നല്ലൊരു ചോദ്യമാണ്. അതായത് ഹീറ്റ്, നമ്മൾ ചൂട് കൂടുന്ന സമയത്ത് നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പറയുവാണെങ്കിൽ ഹീറ്റ് റാഷ് എന്നാണ് അതിനെ വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു നല്ലൊരു വെയിലത്ത് നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ദേഹത്ത് ചുമന്ന് തടിക്കുക, ചൊറിച്ചിലുണ്ടാകുക, പല ആളുകൾക്കും ഉണ്ടാവാറുള്ളതാണ്. ആ സമയമാകുമ്പോൾ തന്നെ നമ്മൾ മിക്കവാറും വീട്ടിനകത്തോട്ട് കയറാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഹീറ്റ് ക്രാമ്പ് എന്നുള്ള അവസ്ഥ വരുന്നത്. ഹീറ്റ് ക്രാമ്പ് നമുക്ക് മസിൽ പിടിത്തമാണ്. പല ഭാഗത്തും നമുക്ക് മസിൽ പിടിക്കുന്ന പോലെ തോന്നും. നമ്മുടെ തൊടയിൽ പിടിക്കുക, കാലിൻ്റെ അവിടെ പിടിക്കുക, കൈയുടെ ബാക്കിൽ പിടിക്കുക, അങ്ങനെ മസിൽ പിടിക്കുക. ഇനിയുള്ളൊരു സ്റ്റേജുണ്ട്, ഹീറ്റ് എക്സോഷൻ എന്ന് പറയും. ഇവിടെ നമ്മൾ അമിതമായ വിയർക്കുക, കുറച്ച് നേരം കഴിയുമ്പോൾ വിയർപ്പേ ഇല്ലാതെ അവസ്ഥയിലോട്ട് വരിക, അതുപോലെ നമുക്ക് തലകറക്കം ഉണ്ടാകുക, ക്ഷീണമുണ്ടാകുക, ഓക്കാനുണ്ടാകുക, ഇതൊക്കെയാണ് ഒരു ഹീറ്റ് എക്സോഷൻ സമയത്തുണ്ടാകുന്നത്. ഏറ്റവും ഫൈനൽ സ്റ്റേജാണ് ഹീറ്റ് സ്ട്രോക്ക്. ഹീറ്റ് സ്ട്രോക്ക് വരുമ്പോൾ അപസ്മാരം ഉണ്ടാകുകയും രോഗി അബോധാവസ്ഥയിൽ പോവുകയും പൾസ് നഷ്ടപ്പെടുകയും ഹൃദയം സ്റ്റോപ്പ് ആവുകയും ചെയ്യും. ആ സമയത്ത് മരണമുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിലാണ്, 1, 2, 3, 4 എന്നുള്ളൊരു ഗ്രേഡിലാണ് ഇത് പോകുന്നെങ്കിൽ പോലും ചില വ്യക്തികളിൽ ഹീറ്റ് സ്ട്രോക്ക് സഡനായിട്ട് വരും. അതായത് ആദ്യത്തെ ഹീറ്റ് റാഷ് ഒന്നും ഉണ്ടാകില്ല, ഒരു കുറേ നേരം ടെമ്പറേച്ചർ ഇരിക്കുമ്പോൾ ഡയറക്റ്റ് ഫസ്റ്റ് സിംറ്റം തന്നെ കുഴഞ്ഞു വീഴുകയായിരിക്കും ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള പേഷ്യൻ്റാണ് കൂടുതൽ ഡേഞ്ചറസ് ആകുന്നത്. ചില വ്യക്തികൾക്ക് ഭാഗ്യവശാൽ നമ്മൾ കുറച്ച് നേരം നിൽക്കുമ്പോൾ ദേഹം ചുമന്ന് അടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ഷെയ്ഡുള്ള സ്ഥലത്തോട്ട് മാറിയാൽ ആ ഒരു പ്രശ്നം അവിടെ തീരുകയാണ്. പക്ഷേ ചില വ്യക്തികളിൽ, അൺഫോർച്ചുനേറ്റ്ലി, പ്രായമുള്ള 65 വയസ്സിന് മുകളിലുള്ള വ്യക്തികളിലും കൊച്ചു കുട്ടികളിലുമാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവാറുള്ളത്. അവർ വെയിലത്ത് നിൽക്കുന്ന സമയത്ത് ഡയറക്റ്റ് ഫസ്റ്റ് സിംറ്റം എന്ന് പറയുന്നത് കുഴഞ്ഞു വീണ് അത് അബോധാവസ്ഥയിലോട്ട് പോകുന്ന അവസ്ഥയിലും ഫിറ്റ്സ് വരുന്നതായിരിക്കും ഫസ്റ്റ് സിംറ്റം. അപ്പോൾ അത് ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു അവസ്ഥയാണ്.
1: ഡോക്ടർ, ചില ന്യൂസിലൊക്കെ കേൾക്കാം കാറിലൊക്കെ കുട്ടിനെ ലോക്ക് ചെയ്ത് മറന്നു പോയിട്ട് കുട്ടി മരിച്ചു പോകുന്നത് ഇതുകൊണ്ടാണോ? ഈ സ്ട്രോക്ക്, ഈ ഹീറ്റ് സ്ട്രോക്ക് ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമാണോ?
2: വളരെ കറക്റ്റാണ്. നമ്മൾ ഈ കാറിൽ മെയിനായിട്ട് രണ്ട് കാരണം കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഒന്ന്, ഈ ഒരു കാറ് നമ്മൾ ഗ്ലാസ് അടച്ചിട്ട് നമ്മൾ പിന്നെ ആ ചൂടത്തിരിക്കുകയാണ്. AC ഒന്നും ഓണാക്കിയിട്ടില്ലെങ്കിൽ ആ ചൂട് വളരെ വേഗത്തിൽ അടഞ്ഞ സ്ഥലങ്ങളിൽ ടെമ്പറേച്ചർ കൂടും. പ്രത്യേകിച്ചും കോൺക്രീറ്റ് ബിൽഡിങ്ങിലും അതുപോലെ അടഞ്ഞ് വെച്ചേക്കുന്ന സ്ഥലങ്ങളിൽ വെയിലത്താണ് കാറ് കിടക്കുന്നതെങ്കിലും വളരെ വേഗത്തിൽ ചൂട് ഡബിൾ ആകുകയും ട്രിപ്പിൾ ആകുകയും ചെയ്യും. കൊച്ചുകുട്ടിക്ക് ആ ചൂട് താങ്ങാൻ പറ്റാത്ത ഹീറ്റ് സ്ട്രോക്ക് വരികയും ചെയ്യും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ എയർ സർക്കുലേഷൻ കുറവ് കാരണമാണ് മെയിനായിട്ടും മരണമുണ്ടാകാനുള്ള സാധ്യത. ഇനി എ സി ഇട്ടിട്ടുള്ള വ്യക്തികളിൽ തന്നെ ഒത്തിരി നേരം നമ്മൾ കാർ ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ കാർബൺ മോണോക്സൈഡ് ചില പഴയ കാറുകളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് അത് നിറമില്ലാത്ത അതുപോലെ ഗന്ധമില്ലാത്ത ഒരു വിഷവാതകമാണ്. അത് നമ്മൾ ശ്വസിച്ചു കഴിഞ്ഞാൽ മരണമുണ്ടാകും. അത് വളരെ റെയറായിട്ട് സംഭവിക്കുന്ന ഒരു കാരണമാണ്. ഈ മൂന്ന് കാരണങ്ങൾ കാരണമാണ് പ്രധാനമായിട്ടും ഈ അടഞ്ഞ കാറുകളിൽ മരണമുണ്ടാകാനുള്ള സാധ്യത. ഇനി ഈ ഒരു ഹീറ്റ് സ്ട്രോക്ക് 1985 ഇത് കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. ഡൗഗ്ലസ് എന്നുള്ളൊരു വ്യക്തി ഏകദേശം 1000 മീറ്റർ മാരത്തോൺ ഓട്ടം ചെയ്യുന്ന സമയത്ത് ഒരു 200 മീറ്ററിന് അടുപ്പിച്ചെത്തിയപ്പോൾ അദ്ദേഹം കുഴഞ്ഞു വീഴുകയുണ്ടായി. ഓക്കാനിക്ക് ഛർദ്ദിക്കുക, കുഴഞ്ഞു വീഴുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം വീണ്ടും എഴുന്നേറ്റ് വീണ്ടും ഓടാൻ ശ്രമിക്കുന്നു, വീണ്ടും കുഴഞ്ഞു വീഴുന്നു, ഛർദ്ദിക്കുന്നു, അപസ്മാരം പോലെയൊക്കെ ഉണ്ടാകുന്നു. അതിനെക്കുറിച്ച് പിന്നെ ഭയങ്കര ചർച്ച ഉണ്ടായി. ഡോക്ടർമാരും അതുപോലെ എല്ലാം ഹീറ്റ് സ്ട്രോക്കിനെ കുറിച്ചുള്ള ഗൈഡ് ലൈൻസ് തയ്യാറാക്കി. അതിനുശേഷമാണ് ഹീറ്റ് സ്ട്രോക്കിനെ കുറിച്ചുള്ള അവബോധം സാധാരണ ആളുകളിലിടയിൽ ഒത്തിരി ഉണ്ടായത്. പക്ഷേ ഹീറ്റ് സ്ട്രോക്ക് ഇപ്പോഴും പല ആളുകൾക്കും അറിയില്ല ഇങ്ങനൊരു അവസ്ഥ ഉണ്ടെന്ന്. അത് മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. കാരണം ഇങ്ങനെയുള്ള മരണങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ടും തടയാനായിട്ട് കഴിയും. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 100% നമുക്ക് ഈ ഒരു മരണം സ്റ്റോപ്പ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് ഈ അസുഖങ്ങൾ.
1: ഡോക്ടർ, ഇതിപ്പം പിന്നെ ഈ ചൂട് കണ്ടാൽ അല്ലെങ്കിൽ പുറത്ത് ഇറങ്ങിയാൽ ഉണ്ടാകുന്ന എല്ലാ ഇപ്പോൾ ചിലർക്ക് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകും, ചിലർക്ക് ഒരു അസ്വസ്ഥത അനുഭവപ്പെടാം, ഇതെല്ലാം ഹീറ്റ് സ്ട്രോക്ക് ആയിരിക്കുമോ അല്ലെങ്കിൽ ഇത് ഹീറ്റ് സ്ട്രോക്ക് ആണെന്ന് എങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും?
2: അതായത് 104 ഡിഗ്രി ഫാരൻഹീറ്റിന് മുകളിൽ നമ്മുടെ ടെമ്പറേച്ചർ പോകുമ്പോഴാണ് ഹീറ്റ് സ്ട്രോക്ക് എന്ന് വിളിക്കുന്നത്. അതിന് അതുവരെയുള്ള നമ്മൾ ടെമ്പറേച്ചർ നമ്മൾ പറയില്ല. നമ്മൾ സാധാരണ വെയിലത്ത് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ വെയിൽ കൊണ്ടുകൊണ്ടേയിരിക്കുകയാണ്, നമ്മുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ശരീരത്തിൽ തൊട്ട് നോക്കുമ്പോൾ നമ്മുടെ തൊലി ഭയങ്കര ചൂടായിരിക്കും, നമുക്ക് തലവേദന ഉണ്ടാവും, ഓക്കാനം ഉണ്ടാവും, ദേഹത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചൊറിഞ്ഞുതടിക്കുന്ന പാടുകളും അതുപോലെ ചൊറിച്ചിലുണ്ടാകുകയും ചിലപ്പോൾ ചൊറിച്ചിലുണ്ടാകും, ചില ആളുകൾ ചൊറിച്ചിലുണ്ടാകും, ചിലപ്പോൾ പൊള്ളൽ തന്നെ ഉണ്ടാകും. നമ്മുടെ ശരീരത്തിലൊരു ഒരു തീ കൊണ്ടാലോ അല്ലെങ്കിൽ ഒരു വെള്ളം തിളച്ച വെള്ളം വീണാൽ എങ്ങനെയാണോ നമ്മുടെ ശരീരം ഉണ്ടാകുന്ന പോലെ പൊള്ളലുണ്ടാകും, ബ്ലബ് ഉണ്ടാകും. നമുക്കറിയാം പൊള്ളൽ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ തൊലിയിൽ ഇങ്ങനെ വെള്ളം നിറഞ്ഞതുപോലെ അങ്ങനെയുള്ള പൊള്ളൽ പോലെ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള അവസ്ഥയിൽ നമ്മൾ അപസ്മാരത്തിലോട്ട് പോകും, കുഴഞ്ഞു വീഴലുണ്ടാകും. അപ്പോൾ ഇതിലേതെങ്കിലും ഉണ്ട്, നമുക്ക് വെയിലത്ത് നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ വെയിലില്ലാത്ത ഒരു തണലിലോട്ട് മാറി നിൽക്കുക. അതിന് ഇതാണ് എന്ന് നമ്മൾ സംശയിച്ച് നിൽക്കേണ്ട സാഹചര്യമൊന്നും അവിടെ ഇല്ല. ഒരു മടിയും കാണിക്കരുത്. നിങ്ങളൊരു അസംബ്ലിയിൽ നിൽക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ കൈ പൊക്കുക, ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഷെയ്ഡുള്ള സ്ഥലത്തോട്ട് മാറി നിൽക്കുകയാണ് ചെയ്യേണ്ടത്.
1: ഡോക്ടർ, അപ്പോൾ ഈ ഇത് ഒരുപാട് കോൺസിക്വൻസ് ഉള്ള ഒരു സംഗതിയാണ് ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഇത് നമുക്ക് എങ്ങനെയാണ് ഒഴിവാക്കാൻ പറ്റുക? എന്തൊക്കെ കാര്യങ്ങളാണ് ആ നിലക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്?
2: ആദ്യമായിട്ട് നമ്മളൊരു അറിഞ്ഞിരിക്കേണ്ട ഒരു വാക്കാണ് അക്ലിമൈസേഷൻ. എന്താണ് അക്ലിമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്കറിയാം ബുധനാഴ്ച രാവിലെ 11 മണി തൊട്ട് 12 മണി വരെ ഞാനൊരു വെയിലുള്ള സ്ഥലത്ത് നിൽക്കണമെന്ന് എനിക്ക് വളരെ വ്യക്തമായി അറിയാമെങ്കിൽ വളരെ സ്ലോലി നമ്മുടെ ബോഡിയെ അഡാപ്റ്റ് ചെയ്തെടുക്കുക. അതായത് ഞായറാഴ്ച മുതൽ തന്നെ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് വെയിൽ കൊണ്ട് നമ്മുടെ ശരീരത്തിനെ പാകപ്പെടുത്തുക എന്നുള്ളതാണ് അതിനൊരു പറയുന്നത്, അക്ലമൈസേഷൻ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു 11 മണിക്ക് ചില വർക്കേഴ്സ് അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ഈ വെളിയിൽ നിന്ന് വർക്ക് ചെയ്യുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്തേയും നമ്മൾ പോയി നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കുഴഞ്ഞു വീഴുന്നതിൻ്റെയും കാരണം അതാണ്. നമ്മുടെ ശരീരത്തിന് സ്ലോലി അഡാപ്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അക്ലിമൈസേഷൻ. ഒരു 4-5 ദിവസം കൊണ്ട് നമ്മളൊരു 10 മിനിറ്റ് 15 മിനിറ്റ് 20 മിനിറ്റ് എന്നുള്ള രീതിയിൽ നമ്മുടെ ടെമ്പറേച്ചർ നമ്മുടെ ശരീരത്തിനെ കൊണ്ട് പാകപ്പെടുത്തുക എടുക്കുക എന്നുള്ളതാണ് അക്ലിമൈസേഷൻ. അത് അറിഞ്ഞിരിക്കുകയാണ്. 11 മണിക്കും 3 മണിക്കും ഇടയ്ക്കുള്ള വെയിൽ നമ്മൾ കൊള്ളാതിരിക്കുക, മാക്സിമം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ കൊള്ളുന്നുണ്ടെങ്കിൽ ഷെയ്ഡുള്ള സ്ഥലത്ത് പോവുകയോ അല്ലെങ്കിൽ ഒരു അംബ്രല നമ്മൾ കുട ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ഒരു തൊപ്പി ഉപയോഗിക്കുകയോ ചെയ്യാം. ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ നമുക്ക് SPF സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ എന്ന് പറഞ്ഞ ക്രീമുകൾ അവൈലബിൾ ആണ്, സൺസ്ക്രീൻ ക്രീമുകളാണ്. ഈ സൺസ്ക്രീൻ വാങ്ങിക്കുമ്പോൾ SPF മോർ ദാൻ 30 ഉള്ളത് വാങ്ങണം. അതിൻ്റെ താഴോട്ടുള്ളതാണെങ്കിൽ ഒരു ഗുണവും നമുക്ക് ശരീരത്തിൽ ചെയ്യില്ല. അൾട്രാ വയലറ്റ് റേസ് നമ്മുടെ ശരീരത്തിൽ അധികം ഏൽക്കാതിരിക്കാനാണ് ഈ SPF എന്നുള്ളത്. അത് നമ്മൾ സാധാരണ വെയിൽ കൊള്ളുന്ന മുഖം അതുപോലെ കയ്യിലൊക്കെ തേച്ചിട്ട് കൊണ്ടുപോകുക. കുട്ടികൾക്കാണെങ്കിലും അത് തേക്കുന്നത് നല്ലതാണ്, സൂര്യതാപം ഏൽക്കാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. പിന്നെ നമ്മൾ ലൈറ്റ് കളർ ക്ലോത്ത് വേണം പുറത്ത് പോകുമ്പോൾ ഇടാൻ. അത് നമ്മുടെ ഡാർക്ക് ആണെങ്കിൽ നമ്മുടെ ശരീരത്തിലോട്ട് കൂടുതൽ ചൂട് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക, ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക. സാധാരണ വെയിലത്ത് നിൽക്കുകയാണെങ്കിൽ നിങ്ങളൊരു 15 മിനിറ്റ് കൂടുമ്പോൾ വെള്ളം കുടിക്കാനായിട്ട് പറയുന്നത് എപ്പോഴും. അങ്ങനെ അത്രയും വെള്ളം നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ഹീറ്റ് സ്ട്രോക്കിനെ തടയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ.
1: ഹീറ്റ് സ്ട്രോക്ക് ഒഴിവാക്കുന്ന കാര്യങ്ങളാണ് ഡോക്ടർ സംസാരിച്ചത്. ചില പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് സൺബാത്തിനൊക്കെ പോലെ ഡോക്ടർ. അപ്പോൾ ഇതിൽ സമയം തിരഞ്ഞെടുക്കുന്ന ഒരു സമയം ഇമ്പോർട്ടൻ്റ് ആണോ, അല്ലെങ്കിൽ ഏത് സമയത്താണ് അവർ പോകേണ്ടത് ഈ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്?
2: അതായത് നമുക്ക് വൈറ്റമിൻ ഡി കിട്ടണമെങ്കിൽ 10 മണിക്ക് ശേഷമുള്ള വെയിൽ കിട്ടിയേ പറ്റുള്ളൂ. പണ്ടൊക്കെ നമ്മളൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, ഇളം വെയിലാണ് കൊള്ളേണ്ടതെന്ന്. അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്, ശരിക്കും 10 മണിക്ക് ശേഷമുള്ള വെയിലാണ് കിട്ടുന്നത് എന്ന് പറഞ്ഞ് നമ്മളൊരു 3 മണിക്കൂറോ 2 മണിക്കൂറോ വെയിലിൻ്റെ അടിയിൽ നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു ദിവസം കൊണ്ടല്ല നമ്മൾ നോർമലാക്കേണ്ടത്. എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരു 5 ദിവസം 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നിങ്ങൾ വെയിൽ കൊള്ളാനായിട്ട് ശ്രമിക്കുക. 10 മണിക്ക് ശേഷം, നീ വളരെ സൂര്യ താപം കൂടുതലുള്ള സ്ഥലമാണ് അല്ലെങ്കിൽ അവിടെ ടെമ്പറേച്ചർ 55-50 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ നമ്മുടെ കാല് മാത്രം കൊണ്ടാലും മതി. കാലിലോ അല്ലെങ്കിൽ കയ്യിലോ മാത്രം കൊള്ളുന്ന രീതിയിൽ ഇരിക്കുകയും അതുപോലെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുകയും മാറുകയും ചെയ്യുക. അപ്പം അല്ല എന്നിട്ടും പറ്റാത്ത, അതായത് ഹൈ ടെമ്പറേച്ചറുള്ള ചില രാജ്യങ്ങളുണ്ട്, നമുക്ക് 10 മണിക്ക് ശേഷം ഇറങ്ങാനേ പറ്റാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് കഴിക്കേണ്ടതായിട്ട് വരും. പക്ഷേ വെയിൽ കൊള്ളേണ്ടത് 10 മണിക്ക് ശേഷമാണ്. അപ്പോൾ 11 മണിക്ക് ശേഷം എന്തായാലും ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. 11 മണിക്ക് ശേഷം നമ്മൾ വെയിൽ കൊള്ളാതിരിക്കാൻ നോക്കുക. അതുപോലെ 3 മണിക്ക് ഇടയ്ക്കുള്ള വെയിൽ അമിതമായി കൊള്ളാതിരിക്കാൻ ശ്രമിക്കുക.
1: ഡോക്ടർ, ഹീറ്റ് സ്ട്രോക്ക് എന്താണെന്നും അത് എങ്ങനെ തിരിച്ചറിയാമെന്നൊക്കെ വിശദീകരിച്ചു. അപ്പോൾ നമ്മളൊരാളിപ്പോൾ ഹീറ്റ് സ്ട്രോക്ക് ഏറ്റതായി നമുക്ക് ബോധ്യപ്പെട്ടാൽ എന്താണ് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്? എന്താണ്, എന്ത് പരിഹാരമാണ് നമ്മൾ അവിടെ എടുക്കേണ്ടത്? എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത്?
2: അപ്പം ആദ്യമായിട്ട് തന്നെ നമ്മൾ ഈ വ്യക്തിയെ എത്രയും പെട്ടെന്ന് ഒരു ഷെയ്ഡുള്ള സ്ഥലത്തോട്ട് മാറ്റുക എന്നുള്ളതാണ്. എയർലി റെക്കഗ്നേഷനാണ് ഇമ്പോർട്ടൻറ്റ്. നമുക്ക് കാണുമ്പോൾ തന്നെ അതിലൊരു കുട്ടിക്കൊരു ഒരു ബുദ്ധിമുട്ട് കാണുന്നു അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഒരു ഹീറ്റ് സ്ട്രോക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് ആദ്യം തിരിച്ചറിയുകയാണ് ആദ്യം ചെയ്യേണ്ടത്. എന്നിട്ട് എത്രയും പെട്ടെന്ന് ഒരു ഷെയ്ഡുള്ള സ്ഥലത്തോട്ട് മാറ്റുക. ഇനി അദ്ദേഹം ഒരു കോട്ട് ഇട്ടിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു ടൈ ഇട്ടിട്ടുണ്ടെങ്കിലോ അതൊന്ന് ലൂസൺ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് മാറ്റി നോക്കുക. ഇപ്പോൾ ആദ്യത്തെ ബട്ടൺസ് ഒന്ന് ലൂസാക്കി കൊടുത്താൽ തന്നെ അദ്ദേഹത്തിന് ശ്വാസം എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ ദേഹം മൊത്തം നമുക്ക് പിന്നെ വാട്ടർ സ്പ്രിങ്കിൾ ചെയ്യാം. സ്പ്രിങ്കിൾ ചെയ്തതിന് ശേഷം ഒരു പേപ്പർ എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു തുണി കൊണ്ടോ വീശറി പോലെ വീശി കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ഫാൻ കൊണ്ട് അടുത്ത് വയ്ക്കാം. അബോധാവസ്ഥയിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും വെള്ളം കൊടുക്കാൻ ശ്രമിക്കരുത്. പല ആളുകളും ചെയ്യുന്ന കാര്യമാണ്. ചിലപ്പോൾ അദ്ദേഹത്തിന് ഒരു ബോധവും കാണില്ല, ഞങ്ങൾ വെള്ളം കൊടുക്കുന്ന നേരെ ശ്വാസകോശത്തോട്ട് പോകണം. നമ്മുടെ ശ്വാസനാളിയും അതുപോലെ അന്നനാളവും അടുത്തടുത്താണ്. നമുക്ക് നോർമലായിട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അത് കറക്റ്റായിട്ട് നമ്മളെ വയറിലോട്ട് എത്തിക്കാൻ അല്ല അന്നനാളത്തിലൂടെ വെള്ളം വയറിലോട്ട് എത്തിക്കാൻ പറ്റൂ. ഒരു അബോധാവസ്ഥയിൽ കിടക്കുന്ന വ്യക്തിക്ക് നമ്മൾ ഇരുത്തിയാണെങ്കിൽ പോലും നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, അബോധാവസ്ഥയിലാണെങ്കിൽ അത് നേരെ പോകുന്നത് ലങ്സിലായിരിക്കും. ലങ്ങിൽ ആസ്പിറേറ്റ് ചെയ്യും, മരണമുണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഒരിക്കലും അങ്ങനെ കൊടുക്കരുത്. അല്ലാത്ത വ്യക്തികളിൽ ഇരുത്തിയതിന് ശേഷം നമ്മൾ വെള്ളം കൊടുക്കുക, നല്ലോണം കൊടുക്കുക. പറ്റുമെങ്കിൽ കരിക്കും വെള്ളമൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ ഉപ്പിട്ട നാരങ്ങയുള്ളവോ അല്ലെങ്കിൽ സാധാരണ വെള്ളമായാലും എത്രയും പെട്ടെന്ന് കൊടുക്കുക. ഇനി അദ്ദേഹത്തിന് വെള്ളം കൊടുത്തതിന് ശേഷം വീണ്ടും അദ്ദേഹത്തിനെ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്ത് കിടത്തുക, കാല് ഉയർത്തി വയ്ക്കുക. കാരണം ചിലപ്പോൾ ബ്ലഡ് പ്രഷറൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡ് പ്രഷർ നോർമലാവാൻ കാല് മാത്രം ഉയർത്തി വയ്ക്കുക, വീശറി കൊണ്ട് ആട്ടിക്കൊണ്ടിരിക്കുക. ഇതാണ് പ്രധാനമായിട്ടും ഈ വ്യക്തികളിൽ നമ്മൾ ചെയ്യേണ്ടത്.
1: ഡോക്ടർ, അതോടൊപ്പം തന്നെ ഈ ഹീറ്റ് സ്ട്രോക്ക് വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് മുൻകരുതൽ എടുക്കേണ്ടത്, വേറെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അതും കൂടെ ഒന്ന് വിശദീകരിക്കാം.
2: അതായത് ഈ 11 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് നമ്മൾ പുറത്തു പോകുമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ 11 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് അധികമായി വ്യായാമം ചെയ്യാതിരിക്കാൻ നോക്കുക. അമിതമായി നമ്മൾ ഒത്തിരി എക്സസൈസ് ചെയ്താൽ നമ്മുടെ ബോഡിയിൽ ഹീറ്റ് ഉണ്ടാകുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ബോഡി നമ്മൾ നല്ലോണം എക്സസൈസ് ചെയ്ത് പുറത്തോട്ട് പോയാൽ നമുക്ക് സാധ്യതയുണ്ട് ഹീറ്റ് സ്ട്രോക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഈ പ്രായം കൂടി 60 വയസ്സ് അല്ലെ 65 വയസ്സ് കഴിഞ്ഞ ആളുകൾ ഈ 11 മണിക്ക് ശേഷം പുറത്ത് ഈ കവറിങ് ഇല്ലാത്ത രീതിയിൽ പോകാതിരിക്കുക. അതുപോലെ കൊച്ചുകുട്ടികൾ ഒരു 5 വയസ്സിൽ 4 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികളെയും ഈ സമയത്ത് പുറത്തോട്ട് പോകാതിരിക്കുക. ചായ അതുപോലെ കാപ്പി കൊക്കക്കോള പോലുള്ള സാധനങ്ങൾ നമ്മുടെ ദേഹത്ത് ചൂട് കൂട്ടുന്ന സാധനങ്ങളാണ്. അപ്പോൾ അത് കുടിച്ചുകൊണ്ട് നമ്മൾ പുറത്തോട്ട് പോയാലും ഇതേ പ്രശ്നം ഉണ്ടാകും. അപ്പോൾ ഈ ചൂടുള്ള സമയത്തൊക്കെ നമ്മൾ അതിൻ്റെ ഒരു അളവ് കുറയ്ക്കേണ്ടതാണ്. അപ്പോൾ ഈ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രധാനമായിട്ട് നമ്മുടെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് നമ്മൾ നോർമലാക്കി വെക്കുകയും ഈ തണലത്ത് നമ്മൾ പോവുകയും വെയിൽ അധികം അടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയാണ് നമ്മൾ ഈ ഒരു ഹീറ്റ് സ്ട്രോക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം.
1: തീർച്ചയായും ഡോക്ടർ, ഈ ചൂടുകാലത്ത് ഉണ്ടാകുന്ന അസുഖങ്ങളിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്തത് ഹീറ്റ് സ്ട്രോക്കിനെ കുറിച്ചാണ്. ഡോക്ടർ, അതോടൊപ്പം മറ്റ് എന്തൊക്കെ അസുഖങ്ങളാണ് ഈ ചൂടുകാലത്ത് ഉണ്ടാവുക? ചിലർക്കൊക്കെ ഈ വെയിലൊക്കെ തട്ടിയിട്ടുണ്ടെങ്കിൽ മൈഗ്രെയിൻ ഒക്കെ ഉണ്ടാവാറുണ്ട്. അതോടൊപ്പം തന്നെ മറ്റെന്ത് ബുദ്ധിമുട്ടുകളാണ് സാധാരണ ഈ സമയത്ത് കാണാറുള്ളത്?
2: അതൊരു കാര്യമാണ്. കാരണം നമ്മൾ സാധാരണ വെയിൽ ഒത്തിരി ഏൽക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള വെള്ളം വറ്റിപ്പോവുകയും അതുപോലെ നമ്മുടെ ശരീരത്തിൽ നിർജ്ജലീകരണം ഉണ്ടാകുകയും ഡീഹൈഡ്രേഷൻ ഉണ്ടായാൽ തലവേദന ഉണ്ടാകുകയും മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ വെള്ളം നോർമലാക്കി വെക്കുക, ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക. ഈ സമയത്ത് എത്രമാത്രം വെള്ളം കുടിക്കാൻ പറ്റും അത്രമാത്രം വെള്ളം കുടിക്കുക. ഫ്രൂട്ട് ജ്യൂസസ് അല്ല ഉദ്ദേശിച്ചത്, ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കഴിക്കാം. പക്ഷേ അല്ലാത്ത രീതിയിൽ നമ്മൾ സാധാരണ വെള്ളം കുടിച്ചാൽ മാത്രം മതിയാവും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ചിക്കൻ പോക്സ് വളരെ കോമൺ ആയിട്ട് ഈ സമയത്ത് പടരാറുണ്ട്. അതുപോലെ ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ് എന്ന് പറയുന്ന ടൊമാറ്റോ ഫീവർ, തക്കാളിപ്പനി ഈ സമയത്ത് കുട്ടികളിൽ ധാരാളം പടർന്നു പിടിക്കാറുണ്ട്. കാരണം അതൊക്കെ നമ്മൾ പ്രധാനമായിട്ട് സംഭവിക്കുന്നത് നമ്മൾ ഒരു ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ് ഉള്ള ഒരു വ്യക്തിയെ തൊട്ടതിന് ശേഷം അല്ലെങ്കിൽ ആ വ്യക്തി ഉപയോഗിച്ച കളിപ്പാട്ടം തൊട്ടതിന് ശേഷം നമ്മുടെ കുട്ടികളെ തൊടുകയാണെങ്കിൽ. അപ്പോൾ എപ്പോഴും കൈകൾ വൃത്തിയാക്കാതെ നമ്മൾ ഒരു സാധനം കഴിക്കുകയോ അതുപോലെ മുഖത്ത് തൊടുകയോ കുട്ടികളെ എടുക്കുകയോ ഒന്നും ചെയ്യരുത്. എപ്പോഴായാലും നമ്മൾ പുറത്തുനിന്ന് അകത്തോട്ട് വരുമ്പോൾ കൈ നല്ലോണം സോപ്പിട്ട് 20 സെക്കൻഡ് കഴുകിയതിന് ശേഷം മാത്രമേ കുട്ടികളെ എടുക്കാവൂ. അതുപോലെ നമ്മൾ ആഹാരം കഴിക്കുമ്പോഴും മുഖത്തോട്ട് നമ്മൾ കൈ കൊണ്ടുവരുന്നതിന് മുമ്പ് അത് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഈ പറഞ്ഞ അസുഖങ്ങളെല്ലാം നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ വീട്ടിലുള്ളവർക്കും നമ്മൾ കൊടുക്കും, നമുക്കും കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഇത് ചെയ്യുന്നത്. ചിക്കൻ പോക്സൊക്കെ ഈ സമയത്ത് വളരെ വേഗത്തിൽ പടരുന്ന ഒരു അസുഖമാണ്. ചിക്കൻ പോക്സ് സാധാരണ വന്നു കഴിഞ്ഞാൽ ഒരു 2-3 ആഴ്ച കൊണ്ട് അസുഖം മാറും. നല്ലോണം വെള്ളം കുടിക്കുകയും അതുപോലെ സിംറ്റമാറ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുത്താൽ മാത്രം മതിയാവും. ചിക്കൻ പോക്സിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അതിന് വാക്സിൻ അവൈലബിൾ ആണ്, 2 ഡോസ് വാക്സിനാണ്. നമ്മൾ 2 ഡോസ് വാക്സിൻ എടുത്താൽ ഏകദേശം 85 മുതൽ 90% അസുഖം വരാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അഥവാ വന്നാൽ പോലും വളരെ മൈന്യൂട്ടായിട്ടായിരിക്കും വരുന്നത്. കാരണം ചിക്കൻ പോക്സ് ഗർഭിണികൾക്ക് വന്നു കഴിഞ്ഞാൽ ജനിക്കുന്ന കുട്ടികളിൽ ചെവി കേൾവിശക്തിക്ക് കുറവും ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് ബ്രെയിനിനുള്ള തകരാറും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചിക്കൻ പോക്സിൻ്റെ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ അതൊരു നല്ലൊരു പ്രൊട്ടക്ഷൻ തന്നെയാണ്. ഇത് കൂടാതെ കോമൺ ആയിട്ട് കാണുന്നത് ഈ ടൈഫോയിഡ് പോലുള്ള രോഗങ്ങളും വയറിളക്ക രോഗങ്ങളും ഈ ചൂടുള്ള സമയത്ത് ഉണ്ടാവും. കാരണം നമ്മളൊരു ആഹാരം ഉണ്ടാക്കി പുറത്ത് വയ്ക്കുകയാണ്, നല്ല ചൂടുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ വളരെ പെട്ടെന്ന് അത് ചീത്താവും. അപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് ചിലപ്പോൾ ചീത്താവും. നമ്മൾ അത് ശ്രദ്ധിക്കില്ല, നമ്മളെടുത്ത് കഴിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ചിലപ്പോൾ അത് ഫ്രിഡ്ജിലെടുത്ത് വീണ്ടും വെച്ച് കഴിഞ്ഞാൽ പോലും പെട്ടെന്ന് കേടാവും. നമ്മൾക്ക് വയറിളക്കം അതുപോലെ മറ്റ് അസുഖങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
1: ഡോക്ടർ, അതോടൊപ്പം തന്നെ ചൂടുകാലത്ത് ചില ആളുകൾക്ക്, പ്രത്യേകിച്ച് മുതിർന്ന ആളുകൾക്ക് കാണുന്ന പ്രശ്നമാണ് ഈ പിന്നെ യൂറിനുമായി ബന്ധപ്പെട്ട യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടാവും. ചിലർക്ക് മൂത്രമൊഴിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുണ്ടാവും. ചിലർക്ക് മൂത്രത്തിൻ്റെ കളറ് മാറും. ഇത് ചൂടുകാലത്താണ് കൂടുതലായി കാണുന്നതെന്ന് തോന്നുന്നു. ഇതെന്തുകൊണ്ടാണ്, എന്താണ് ഇതിന് പരിഹാരം?
2: കാരണം നമ്മൾ സാധാരണ നമ്മൾ വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മൾ യൂറിൻ എപ്പോഴും ലൈറ്റായിട്ടാണ് പോകേണ്ടത്. മഞ്ഞ കളറിലല്ല, ലൈറ്റ് കളറിലാണ് ഇത് പോകേണ്ടത്, ചെറിയൊരു മഞ്ഞ. അങ്ങനെ പോവുകയാണെങ്കിൽ അതിനർത്ഥം നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ട്, കറക്റ്റായിട്ട് നമ്മുടെ ശരീരത്തിലെ എല്ലാ മെറ്റബോളിസവും പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷേ നമ്മൾ വെയിലുള്ള സമയത്തോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ഒത്തിരി വിയർക്കുന്ന സമയത്തൊക്കെ നമ്മൾ അമിത കറക്റ്റായിട്ടുള്ള വെള്ളം കുടിച്ചില്ലെങ്കിലാണ് മഞ്ഞ കളറിൽ പോകുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇൻഫൻറ്റ്, അതായത് 1 വയസ്സുള്ളൊരു കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 to 2 ml/kg ഓരോ മണിക്കൂറും നമ്മൾ യൂറിൻ ഉണ്ടാക്കണമെന്നാണ്. അതായത് അപ്പം മൂത്രം എപ്പോഴും ലൈറ്റായിട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ മുതിർന്നവരാണെങ്കിൽ പോലും നമുക്ക് മറ്റസുഖങ്ങളില്ല, പക്ഷേ ലിവർ ഫെയിലൂറില്ല, കിഡ്നി ഫെയിലൂറില്ല, അതുപോലെ ഹാർട്ട് ഫെയിലൂർ ഇല്ലെങ്കിൽ നമുക്ക് വെള്ളം കുടിക്കാൻ ഓരോ 25 കിലോയ്ക്കും 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ കുടിച്ചു കഴിഞ്ഞാൽ ഈ യൂറിനറി ഇൻഫെക്ഷൻ തടയാനായിട്ട് കഴിയും. അതുപോലെ പറ്റുമ്പോൾ എല്ലാം നമ്മൾ ജലം നിറഞ്ഞ ഫ്രൂട്ട്സുകൾ കഴിക്കുക, തണ്ണിമത്തങ്ങ അതുപോലെ പൈനാപ്പിൾ പോലുള്ള ഫ്രൂട്ട്സ് കഴിക്കുകയും നല്ലതാണ് ഈ സമയത്ത്.
1: ഡോക്ടർ, വളരെ നന്ദി. നമുക്ക് അനുവദിച്ച സമയവിടെ കഴിയുകയാണ്. ചൂടുകാലത്ത് ഉണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചത് ഡോക്ടർ ഡാനിഷ് സലീമാണ്. വളരെ നന്ദി പീസ് റേഡിയോയുമായി സഹകരിച്ചതിന്. ജസാകുമുല്ലാഹ് ഖൈർ.
0: നാം ഇതുവരെ കേട്ടത് ആരോഗ്യ വിചാരം, ചൂടുകാലത്തെ രോഗങ്ങൾ. ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഡോക്ടർ ഡാനിഷ് സലീം, ഒപ്പം സലാഹുദ്ദീൻ ഇ എന്നിവരാണ് നമുക്കൊപ്പം ഉണ്ടായിരുന്നത്.
3: قبل منامي مر ببالي وحي سؤال
4: രോഗങ്ങളെ കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ നമ്മുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടിയാവുകയാണ്. പീസ് റേഡിയോ ആരോഗ്യ വിചാരം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജൊന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് ഗിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്റ്റം യൂത്തിൻ്റെ ട്രീറ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്കിഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിൻ്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഹമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിൻ്റെ വരമൊഴി.
3: ഇപ്പോൾ റിയാദു സ്വാലിഹീൻ, ഇമാം നബവി റഹിമഹുള്ളയുടെ വിഖ്യാത ഗ്രന്ഥം റിയാദു സ്വാലിഹീൻ അവലംബിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കായി ക്ലാസ് എടുക്കുകയാണ്.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നബവി റഹ്മഹുല്ലാ കിതാബുൽ ഫളായിലിൽ 183 അധ്യായം ബാബുൽ ഹസ്സി അലാ സുവരിൻ വആയാതിൻ മഖ്സൂസ, വിശുദ്ധ ഖുർആനിലെ പ്രത്യേക മഹത്വമുള്ളതായ ആയത്തുകളെയും ചില സൂറത്തുകളുടെയും ഒക്കെ മഹത്വങ്ങൾ വിവരിക്കുന്നതായ അധ്യായമാണതിൽ. ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ മഹത്വമേറിയ ആയത്ത് ആയത്തുൽ കുർസിയാണ് എന്ന് ഹദീസുകളിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. ആയത്തുൽ കുർസിയിൻ്റെ മഅന, അതിൻ്റെ ആശയം, അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അതിൽ ഏറെ അള്ളാഹു സുബ്ഹാനഹു വതാലയെ അറിയിക്കുന്ന അവൻ്റെ വിശേഷണങ്ങളും അവൻ്റേതായ നാമങ്ങളും അവൻ്റേതായ പ്രത്യേകതകളും ഉണർത്തുന്ന കാര്യങ്ങൾ അതിൽ പരാമർശിക്കുന്നുണ്ട്. ആയത്തുൽ കുർസിനെ നമ്മൾ പഠനവിധേയമാക്കുമ്പോൾ അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹുവ, അവനല്ലാതെ ആരാധ്യനില്ല എന്നുള്ള ഈ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കെലിമത്ത്, അത് തൗഹീദിൻ്റെ കെലിമത്താണ്. അത് തൗഹീദിൻ്റെ വിശദീകരണമാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഒരാൾ മുസ്ലിമാകാൻ വേണ്ടി അവൻ സാക്ഷ്യം വഹിക്കുന്ന ഷഹാദത്താണ് കെലിമത്തു ഷഹാദയാണത്. ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അവിടുത്തെ പ്രസിദ്ധമായ കിതാബു തൗഹീദ് എന്ന ഗ്രന്ഥത്തിൽ ബാബു തഫ്സീർ തൗഹീദ്, തൗഹീദിൻ്റെ തഫ്സീറിൻ്റെ അധ്യായം എന്നതിലും ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹില്ലല്ലാ എന്ന കെലിമത്തു ഷഹാദയുടെ വിശദീകരണവും പറയുന്നിടത്ത് സൂറത്തു സുഖ്റുഫിൽ നിന്നുള്ള രണ്ട് ആയത്തുകൾ അവിടെ പ്രത്യേകം ഉണർത്തുന്നുണ്ട്. വൈദ് ഖാല ഇബ്രാഹീമുലി അബീഹി വ കൗമി, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ പിതാവിനോടും അവിടുത്തെ ജനതയോടും പറഞ്ഞ സന്ദർഭം ഓർക്കുക. ഇന്നനി ബറാ ഉമ്മിമ തഅബുദുൻ, നിശ്ചയമായും നിങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന് ഞാൻ ദൂരെയാണ്. ഇല്ലല്ലദീ ഫതറനീ ഫഇന്നഹു സയഹ്ദീൻ, എന്നെ സൃഷ്ടിച്ചവനെയല്ലാതെ ഞാൻ ആരാധിക്കുകയില്ല, അവനാണ് എനിക്ക് വഴി കാണിച്ചു നൽകുന്നത്. വജഅലഹ കലിമതൻ ബാഖിയതൻ ഫീ അഖബിഹി ലഅല്ലഹും യർജിഊൻ, ഈ ഒരു കലിമത്തിനെ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തിനെ, എൻ്റെ റബ്ബിനെ മാത്രമേ ഞാൻ ഇബാദത്ത് ചെയ്യുകയുള്ളൂ, നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നതായ ആരാധ്യന്മാരിൽ നിന്നും ആരാധനയിൽ നിന്നുമെല്ലാം ഞാൻ ദൂരെ മാറി നിൽക്കുന്നവനാണ് എന്നുള്ളത് കലിമത്തൻ ബാഖിയ, അവശേഷിക്കുന്ന വചനമായി അതേ അതിന് പിന്നിലുണ്ടാകും. നിശ്ചയമായും അവർ മടങ്ങാനത് കാരണമാണ്. സഹോദരങ്ങളെ, ഈമാനിൻ്റെ ഏറ്റവും ഉന്നതമായ ദർജ എന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, അൽ ഈമാനു ബിദ്ദും വസബഊന ശുഅബ, 70 പരം ശാഖകളുണ്ട് വിശ്വാസത്തിന്, ഈമാനിന്. ഫഫദലുഹ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിലേറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്താണ്. ഈ ഒരു കലിമത്ത് സഹോദരങ്ങളെ, വഹാദിഹിൽ കലിമ ഹിയൽ മുൻജിയ മിനന്നാർ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതായ കലിമത്താണ്. ആരാണോ സത്യസന്ധമായി ഇഖ്ലാസോടുകൂടി സിദ്ഖോടുകൂടി ഇത് പറയുന്നത്, നിശ്ചയമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി, ഫഇന്നല്ലാഹ ഖദ് ഹറമ അലന്നാർ, അല്ലാഹു സുബ്ഹാനഹു വതആല നരകത്തിനെ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗീ ബിദാലിക വജ്ഹല്ലാഹ്, അല്ലാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് അതുച്ചരിച്ചവന്, അത് പ്രഖ്യാപിച്ചവന്, അത് മനസ്സിൽ അവൻ്റെ ജീവിതത്തിൽ ഉറപ്പിച്ച ആൾക്ക് ഹറാമാക്കിയിട്ടുണ്ട് നരകം എന്നത്. ഈ ദുനിയാവിൽ നിന്ന് ഏതൊരാൾ യാത്ര പറഞ്ഞ് മരണപ്പെടുത്തു പോകുന്ന സന്ദർഭത്തിൽ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹാണെങ്കിൽ, നോക്കൂ സഹോദരങ്ങളെ, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന സംഭവം നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ ദുനിയാവിൽ നിന്ന് ഒരാൾ പുറത്തു പോകുന്ന സമയത്ത് മൻ കാന ആഖിറു കലാമിഹി മിനദ്ദുനിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖല ജന്ന, അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹാണെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന്. അതുകൊണ്ടാണല്ലോ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പിതൃവൻ അബൂ ത്വാലിബ് വഫാത്തിൻ്റെ ഹളറത്ത് എത്തിയ സമയത്ത് അദ്ദേഹത്തോട് പറയുന്നുണ്ട്, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്തുൻ ഉഹാജ്ജു ലക ബിഹാ ഇൻദല്ലാഹ്, അല്ലയോ പിതൃവ്യാ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തൊന്ന് പറയൂ, ഞാൻ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ തർക്കിക്കാം. പക്ഷേ അദ്ദേഹം അത് പറയാൻ വിസമ്മതിച്ചു. അപ്പോൾ നമ്മൾ പ്രഖ്യാപിക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാതലായ വശമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഫ്ളുദ്ദിക്റാണത്, അഫ്ളുദ്ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ് അഫ്ളു ദുആ അൽഹംദുലില്ലാ. ഹദീസിൽ കാണാൻ സാധിക്കും നമുക്ക്, വഖൈറമ ഖുൽതു അനവൻ നബിയുന മിൻ ഖബ്ലി, ഞാനും എനിക്ക് മുമ്പ് വന്ന പ്രവാചകന്മാരും പറഞ്ഞതിൽ ഏറ്റവും ഖൈറായ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീകല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നതാണ്. അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല, അവന് യാതൊരു പങ്കുകാരുമില്ല, അവൻ ഏകനാണ്, അവന് എല്ലാ അധികാരവുമുള്ളത്, എല്ലാ സ്തുതിയും അവനാണ്, എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. സഹോദരങ്ങളെ, ഈ ഒരു കലിമത്തു തൗഹീദ് ഇതിൽ ഉൾക്കൊള്ളുന്നു എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, ഖിയാമത്ത് നാളിൽ അടിമകളുടെ കർമ്മങ്ങൾ തുലാസിലിട്ട് തൂക്കുന്ന സമയത്ത് ഇത് ഖനം തൂങ്ങുന്നതാണ്. ഈ കലിമത്തിലാണ് മുഴുവൻ അമ്പിയ മുർസലുകളെയും അള്ളാഹു സുബ്ഹാനഹു വതആല നിയോഗിച്ചിട്ടുള്ളത്. ആകാശഭൂമികൾ നിലനിൽക്കുന്നത് ഈ ഒരു കലിമത്ത് കൊണ്ടാണ്. ഖാല അല്ലാഹു തആല, അല്ല പറയുന്നു, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കുക, ഞാനല്ലാതെ ആരാധ്യനില്ല എന്ന് പഠിപ്പിക്കപ്പെടാതെ, എന്ന് വഹി നൽകിയിട്ടല്ലാതെ നബിയെ നിങ്ങൾക്ക് മുമ്പൊരു പ്രവാചകനെയും നാം നിയോഗിച്ചിട്ടില്ല എന്ന് സൂറത്തുൽ അംബിയാഇൻ്റെ 25 ആയത്ത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. മുഴുവൻ പ്രവാചകന്മാരെയും അല്ലാഹു സുബ്ഹാനഹു വതആല നിയോഗിച്ചത് ഈയൊരു കലിമത്തിന് വേണ്ടിയാണ്, അതിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ്, അതിൻ്റെ മേലാണ്. യുനസ്സിലുൽ മലായികത ബിർ റൂഹി മിൻ അംരിഹി അലാ മൻ യശാഉ മിൻ ഇബാദിഹി, അല്ലാഹുവിൻ്റെ അടിമകളിൽ നിന്ന് അല്ലാഹു ഉദ്ദേശിക്കുന്നവരിലേക്കാണ് അങ്ങനെ മലക്കുകൾ ഇറങ്ങുന്നത്. അന്നന്ദിറു അന്നഹു ലാ ഇലാഹ ഇല്ലാ അനഫത്തഖു, നിങ്ങൾ പറയണം നിങ്ങളല്ലാതെ സൂക്ഷിക്കണം, ഞാനല്ലാതെ ആരാധനയില്ല എന്ന് നിങ്ങൾ താക്കീത് ചെയ്യണം എന്നതാണ്. സഹോദരങ്ങളെ, ആയത്തുൽ കുർസിയിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൽ തുടർന്ന് വരുന്നത് അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന അള്ളാഹുവിൻ്റെ നാമങ്ങളാണ്. അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന് പറഞ്ഞാൽ അൽ കാമില ഫി ഹയാത്തിഹി വഫി ഖയ്യൂമിയത്തിഹി, അള്ളാഹു സുബ്ഹാന വ തആല അവൻ്റെ ഹയാത്തിൽ, അവൻ്റെ ജീവൻ, പൂർണ്ണമായ ജീവിതം അവനുണ്ട്, അവൻ്റെ കയ്യിലാണ് മുഴുവൻ നിയന്ത്രണങ്ങളും ഉള്ളത്. ഫഹുവൽ ഹയ്യുൽ കാമിലു ഫി ഹയാത്തിഹി ലം യസ്ബിഖ് ഹയാത്തുഹു അദമുൻ, ഒരില്ലായ്മ എന്നത് അള്ളാഹു സുബ്ഹാന വ തആലക്ക് മുമ്പുണ്ടായിട്ടില്ല. അവൻ ഉള്ളവനാണ്, എന്നെന്നും ഉള്ളവനാണ്. അവൻ ഒരു നാശം, ഒരു അവസാനം എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ലിഅന്നഹു അവ്വലുല്ലദീ ലൈസ ഖബ്ലഹു ഷൈഉൻ, അവനാണ് ഒന്നാമനായിട്ടുള്ളവൻ, അതിനു മുമ്പ് യാതൊന്നുമില്ല. വല്ലാഖിറുല്ലദീ ലൈസ ബഅദുഹു ഷൈഉൻ, അവസാനമായിട്ടുള്ളവൻ അവനാണ്, അല്ലാഹുവിന് ശേഷം എന്നത് വേറെയൊന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞല്ലോ, കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബികദുൽ ജലാലി വൽ ഇക്റാം, എല്ലാം ഭൂമുഖത്തുള്ള മുഴുവൻ വസ്തുക്കളും മുഴുവൻ സൃഷ്ടികളും നശിക്കുന്നതാണ്, അല്ലാഹു സുബ്ഹാനഹു വതആല ബാക്കിയാവുന്നതാണ് അള്ളാഹുവിൻ്റെ വജ്ഹ്, മഹത്വമേറിയ ആദരവേറിയ അള്ളാഹു സുബ്ഹാനഹു വതആല. സലഫുകളിൽ ചിലർ പറയുന്നു, എംബഗീ ലിമൻ ഖറാ ഹാദിഹിൽ ആയ, ഈ ആയത്ത് ഓതിയവന് അനിവാര്യമാണ്, കുല്ലു മൻ അലൈഹാ ഫാൻ, എല്ലാം നശിക്കും എന്നത് പറയുമ്പോൾ അല്ല യഖിഫ അവിടെ നിർത്തരുത്, ബൽ യഖൂൽ പറയണം, കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ നശിക്കുകയില്ല, അവസാനിക്കുകയില്ല, അവിടെ വ്യക്തമാക്കി തരികയാണ്. ലിഅജ്ലി അൻ യതബയ്യന ഫീ ദാലിക നഖ്സൽ മഖ്ലൂഖാതി വകമാലിൽ ഖാലിഖ് ജല്ല വഅല, സൃഷ്ടികളുടെ പോരായ്മയും കുറവും സട്ടാവിൻ്റെ പൂർണ്ണതയും അവിടെ അറിയിക്കുന്നുണ്ട്. മറ്റേതെല്ലാം നശിക്കും സൃഷ്ടികളെല്ലാം, എന്നാൽ ഖാലിഖായ റബ്ബ് എന്നെന്നും ജീവിക്കുന്നവനാണ്. ഫഹു സുബ്ഹാനഹു വതആല അൽ ഹയ്യുൽ കാമിലു ഫീ ഹയാത്തിഹി, ജീവിതത്തിൻ്റെ എല്ലാ പൂർത്തീകരണങ്ങളും, ഹയാത്ത് എന്നതിൻ്റെ പൂർണ്ണത ഉള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. ഒരു നഖ്സ്, ഒരു ഐബ് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളതാണ്. മനുഷ്യൻ അവൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ, നീ നിൻ്റെ കേൾവിയെക്കുറിച്ച് ചിന്തിക്കുക, നിൻ്റെ കേൾവിയെക്കുറിച്ച് ആലോചിക്കുക, നിശ്ചയമായും ഫസം ഒക്കെ നാഖിസ്, അതിൽ കുറവുകളുണ്ട്, എല്ലാം കേൾക്കാൻ നിനക്കാവില്ലല്ലോ. ബസറ് നിൻ്റെ ദൃഷ്ടി അതുപോലെ തന്നെയാണ്, അസിഹത്ത് ആരോഗ്യം അതുപോലെ തന്നെയാണ്, നിനക്കൊരുപാട് ജനങ്ങൾക്ക് രോഗങ്ങൾ ധാരാളമായി ഉണ്ടാകും, കുറേയാണ്. ബാക്കിയുള്ള ജീവിതത്തിലെ പലതും കുറവുകളാണ്. എന്നാൽ റബ്ബ് സുബ്ഹാനഹു വതആല, സഹോദരങ്ങളെ, ഫഹുവ കാമിലുൽ ഹയാത്ത്, ജീവിതത്തിൻ്റെ പൂർണ്ണതയാണ്, ഒരു കുറവുകളുമില്ല, ഒരു അയബുകളുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ ഒരു നാമമാണ് അൽ ഹയ്യ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. അവിടെ ആ നാമത്തിൽ ഉൾക്കൊണ്ടത് അള്ളാഹുവിൻ്റെ ഹയാത്ത്, ജീവിതം എന്നുള്ള സിഫത്താണ്. അതുപോലെ തന്നെ അതിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദാത്തിൻ്റെ വിശേഷണം മുഴുവനായും അറിയിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടികളുടെ ജീവിതം പോലെയല്ല, സൃഷ്ടികളുടെ ഹയാത്ത് പോലെയല്ല. സൃഷ്ടികളുടെ ജീവിതം എന്നത് സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ജനിക്കുന്നതിന് മുമ്പ് ഒരില്ലായ്മയുണ്ടായിട്ടുണ്ട്, അവർക്ക് ശേഷവും ഒരില്ലായ്മ വരാനുമുണ്ട് മരണത്തിന് ശേഷം. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഹയാത്ത് എന്ന് പറഞ്ഞാൽ ഫലം തുസ്ബഖ് ബിഅദ്മ്, അള്ളാഹുവിന് മുമ്പ് ഒരു ഇല്ലായ്മ എന്നത് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ എല്ലാം നശിക്കുമെന്നത് റബ്ബിനോട് ചേർന്ന് വരികയുമില്ല. അപ്പോൾ കുറവുകളില്ലാത്തവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. അതാണ് സുബ്ഹാനഹു വതആല, അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഹദീദിലെ മൂന്നാമത്തെ ആയത്തിൽ ഉണർത്തിയത്, ഹുവൽ അവ്വലുവൽ ആഖിറുവൽ ളാഹിറുവൽ ബാത്തിനു വഹുവ ബികുല്ലി ഷൈഇൻ അലീം, അള്ളാഹുവാണ് ഒന്നാമനായിട്ടുള്ളവൻ, അവസാനമായിട്ടുള്ളവനും അവനാണ്, ളാഹിറായിട്ടുള്ളതിനും ബാത്തിനായിട്ടുള്ളവനും പ്രത്യക്ഷവും പരോക്ഷവുമായിട്ടുള്ളതൊക്കെ അള്ളാഹുവാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുന്നുണ്ട് ഒരു പ്രാർത്ഥനയിൽ, നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു അൻസൽ ഔവലു അല്ലദീ ലൈസ ഖബ്ലക ഷൈഉൻ, അല്ലാഹുവെ നീയാണ് ഒന്നാമൻ, നിനക്ക് മുമ്പ് യാതൊന്നുമില്ല. വാൻസൽ ആഖിറു അല്ലദീ ലൈസ ബഅദക ഷൈഉൻ, നീയാണ് ആഖിറായിട്ടുള്ളവൻ, അവസാനമായിട്ടുള്ളവൻ, നിനക്കപ്പുറത്ത് യാതൊന്നുമില്ല. വാൻസൽ ളാഹിറു ഫലൈസ ഫൗകക ഷൈഉൻ, നീയാണ് ളാഹിറായിട്ട് പ്രകടമായി പ്രത്യക്ഷമായിട്ടുള്ളവൻ, നിനക്ക് മുകളിൽ യാതൊന്നുമില്ല. വാൻസൽ ബാത്തിൻ ഫലൈസ ദൂനക ഷൈഉൻ, നീയാണ് ബാത്തിനായിട്ടുള്ളവൻ, പരോക്ഷമായിട്ടുള്ളവൻ, നിനക്ക് താഴെ യാതൊന്നുമില്ല. അങ്ങനെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. ഖദ് അന്നദൈൻ വഗ്നിനാ മിനൽ ഫഖർ, റബ്ബേ, ദാരിദ്ര്യത്തിൽ നിന്ന് ഞങ്ങളെ നീ കരകയറ്റണേ, ധന്യന്മാരാക്കണേ, അതുപോലെ തന്നെ ഞങ്ങളുടെ കടങ്ങൾ നീ വീട്ടിത്തരണമേ എന്ന് അർത്ഥവത്തായൊരു പ്രാർത്ഥന. അള്ളാഹുവിൻ്റേതായ വിശേഷണങ്ങൾ, പ്രത്യേകതകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് സഹോദരങ്ങളെ ഇവിടെ പ്രത്യേകം ഉണർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമാണ് അൽ മുസ്തഹിഖു ലിൽ യുഫ്റദ ബിൽ ഇബാദ, ഇബാദത്ത് കൊണ്ട് അള്ളാഹുവിനെ ഏകനാക്കുക എന്നതിന് അർഹനായിട്ടുള്ളവൻ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. അമ്മ അൽ ഹയ്യു അല്ലദീ ലാ യമൂത്ത്, അൽ ഹയ്യ് എന്ന് പറഞ്ഞാൽ മരിക്കാത്തവനാണ്. അൽ ഹയ്യു അല്ലദീ ഖദ് മാത്ത്, അൽ ജമാദു അല്ലദീ ലാ ഹയാത്ത് ലഹു, ജീവനില്ലാത്ത പലതും ഉണ്ട് ഇവിടെ. അവരൊന്നും ആരാധനക്കർഹനല്ല. എന്നാൽ ധാരാളം ആയത്തുകളിൽ നിന്ന് പ്രത്യേകമായിക്കൊണ്ട് ഈ ഒരു സൂറത്ത് ബക്കറയിലെ 285 ആയത്തുൽ കുർസിനെ നമ്മൾ പ്രത്യേകം പഠന വിധേയമാക്കുമ്പോൾ ഇതാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം വഫാത്തായിട്ടുണ്ട്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനല്ലല്ലോ. ഫമൻ കാന മിൻകും യഅബ്ദു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്ത്. അതാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം ആ പ്രസിദ്ധമായ വാക്കുകൾ, ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്ത്. അതെ, ആ മരണം കഴിഞ്ഞ ഒരു സന്ദർഭത്തിൽ ഒമൻ കാനമിൻകും യഅബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുല്ലാ യമൂത്ത്, ആരെങ്കിലും അള്ളാഹുവിനെയാണ് ഇബാദത്ത് ചെയ്യുന്നത് എങ്കിൽ അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവൻ ഒരിക്കലും മരിക്കാത്തവനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല എന്നെന്നും ജീവിച്ചിരിക്കുന്നു എന്നുള്ള ആ ഒരു അവൻ്റെ നാമം ഇബ്നു ജരീർ തബരി റഹിമഹുല്ലാ പ്രത്യേകം ഉണർത്തുന്നു. അൽ ഹയ്യ് ഫഇന്നഹു യഅനി അല്ലദീ ലഹുൽ ഹയാത്തു ദായിമ വൽ ബഖാ, ബാക്കിയാകുന്ന അവശേഷിക്കുന്ന നിത്യതയുടെ ജീവിതം, ഹയാത്ത് എന്നതുള്ളത് അള്ളാഹുവിനുള്ളതാണ്. അല്ലദീ ലാ അവ്വല ലഹു ബി ഹദ്ദിൻ, ഒരു ലിമിറ്റ് വെച്ചുകൊണ്ടുള്ള ഒരു ആദ്യമില്ല. ലാ ആഖിറ ലഹു ബി അമദിൻ, അതെ ഒരു അവസാനം എന്നതില്ല. അള്ളാഹു സുബ്ഹാനഹു വതആലക്കപ്പുറത്ത് മറ്റൊന്നുമില്ല. അത് അവൻ്റെ ജീവിതം, അള്ളാഹുവിൻ്റെ ഹയാത്ത് എന്നുള്ള ആ ഒരു വിശേഷണത്തെ അറിയിക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
2: മാഷാ അല്ലാ, ജസാകല്ലാഹു ഖൈറ. ഇമാം നവവി റഹിമഹുള്ളയുടെ വിഖ്യാത ഗ്രന്ഥം റിയാദു സ്വാലിഹീൻ അവലംബിച്ചുകൊണ്ടുള്ള വിഷയാധിഷ്ഠിത ക്ലാസ്സാണ് നമ്മൾ ഇതുവരെ കേട്ടത്. അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കായി

0: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
1: അടുത്തതായി പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് ഇൻസൈറ്റ്. ഇന്നത്തെ ഇൻസൈറ്റിൽ മാറ്റമില്ലാത്ത സന്ദേശങ്ങൾ എന്ന വിഷയത്തിൽ ഷമീർ മദീനിയുടെ സംസാരം ശ്രവിക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാലാ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ ഖുർആൻ സമൂഹത്തോട് ആഹ്വാനം ചെയ്യുന്ന അല്ലെങ്കിൽ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന മാറ്റമില്ലാത്ത ചില സന്ദേശങ്ങളുണ്ട്. വിശുദ്ധ ഖുർആൻ മാത്രമല്ല, അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള മുൻ വേദഗ്രന്ഥങ്ങളെ പരിശോധിച്ചാലും അവയുടെ എല്ലാം അടിസ്ഥാനപരമായ ആശയങ്ങൾ ഒന്നു തന്നെയാണ്. വിശുദ്ധ ഖുർആൻ അന്ത്യപ്രവാചകനിലൂടെ മനുഷ്യർക്കാകമാനമായി അള്ളാഹു അവതരിപ്പിച്ച അവൻ്റെ അവസാനത്തെ വേദഗ്രന്ഥമാണ് എന്നുള്ളത് നമ്മൾ പ്രത്യേകം അറിയുക. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ആവർത്തിച്ചു പറയുന്ന ഒരു ശൈലി അഭിസംബോധന, യാ അയ്യുഹന്നാസ് അല്ലയോ മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ടാണ്. ഏതെങ്കിലും ഒരു നാട്ടുകാരെ പ്രത്യേകമായിട്ടോ ഒരു ഭാഷക്കാരെ പ്രത്യേകമായിട്ടോ ഒരു സമൂഹത്തെ, ഒരു സമുദായത്തെ പ്രത്യേകമായിട്ടോ അല്ല, എല്ലാവരിലേക്കുമാണ് ഖുർആനിൻ്റെ സന്ദേശം. അതാണ് ഹുദൻ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഖുർആനിൻ്റെ അവതരണവുമായി ബന്ധപ്പെട്ട് ഖുർആൻ പരിചയപ്പെടുത്തിയത് ഹുദൻ ലിന്നാസ്, മനുഷ്യർക്കാകമാനം വഴികാട്ടുന്ന മാർഗദർശിയായിട്ടാണ്. ആ പരിശുദ്ധ ഖുർആൻ വളരെ അടിസ്ഥാനപരമായി ആധികാരികമായി പഠിപ്പിക്കുന്ന ഒരു ആശയം ഖുർആനിൻ്റെ ഒന്നാമത്തെ കൽപ്പനയായി തന്നെ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ ഒന്നാം അധ്യായം സൂറത്തുൽ ഫാത്തിഹയിൽ പ്രത്യേകമായ കൽപ്പനയോ വിലക്കുകളോ ഇല്ല. രണ്ടാമധ്യായമായ സൂറത്തുൽ ബക്കറയിലെ ഇരുപതാമത്തെ വചനം വരെയും പ്രത്യേകമായൊരു കൽപ്പനയോ നിർദ്ദേശമോ വിലക്കുകളോ ഇല്ല.

0: ഇരുപത്തിയൊന്നാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട്. എന്നിട്ട് ഒന്നാമത്തെ കൽപ്പന പറഞ്ഞത്, ഉഅബുദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും പടച്ച നിങ്ങളുടെ രക്ഷിതാവിനെ, സൃഷ്ടാവിനെ നിങ്ങൾ ആരാധിക്കണം. അപ്പോൾ ലോകത്തേക്ക് കടന്നു വന്ന സർവപ്രവാചകന്മാരും പഠിപ്പിച്ച ഏകദൈവ വിശ്വാസം, ഏകദൈവ ആരാധന, അതാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഒന്നാമത്തെ അടിസ്ഥാനപരമായ സന്ദേശം. എല്ലാ പ്രവാചകന്മാരും അവരുടെ സമൂഹത്തോട്, അവരുടെ അനുയായികളോട് മുഖ്യവും ആദ്യവുമായി പറഞ്ഞു കൊടുത്തതാണ്. ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തുടങ്ങി ഇങ്ങനെ നിരവധി അനവധി പ്രവാചകന്മാർ വ്യത്യസ്ത കാലങ്ങളിൽ വ്യത്യസ്ത സമൂഹങ്ങളിലേക്ക്, വിവിധ നാടുകളിലേക്ക്, ഭാഷക്കാരിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഭാഷ വ്യത്യാസമുണ്ടെങ്കിലും, ദേശം വ്യത്യാസമുണ്ടെങ്കിലും, ആളുകൾ വ്യത്യസ്തരാണ് എങ്കിലും, മാറ്റമില്ലാതെ ആ പ്രവാചകന്മാരൊക്കെ അവരോട് പറഞ്ഞത്, നമ്മളെല്ലാവരെയും പടച്ചു പരിപാലിക്കുന്ന ഏകനായ സൃഷ്ടാവിന്, അള്ളാഹുവിന് മാത്രമേ നാം ആരാധനകൾ അർപ്പിക്കുവാൻ പാടുള്ളൂ. നമ്മുടെ സങ്കടങ്ങളും ആവലാതികളും വേവലാതികളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടത് അവനോടായിരിക്കണം. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബുദൂൻ. വിശുദ്ധ ഖുർആനിലെ 21-ാം അധ്യായം സൂറത്തുൽ അംബിയയിലെ 25-ാമത്തെ വചനം. പ്രവാചകരെ, താങ്കൾക്ക് മുമ്പ് ഒരൊറ്റ ദൂതനെയും നാം അയച്ചിട്ടില്ല. എന്നെ മാത്രം ആരാധിക്കണം, മറ്റാരെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത്, ആരാധിക്കരുത് എന്നുള്ള സന്ദേശം നൽകിയിട്ടല്ലാതെ. അപ്പോൾ എല്ലാ പ്രവാചകന്മാരും ദൈവദൂതന്മാർ, അള്ളാഹു അയച്ച ദൂതന്മാരൊക്കെ സമൂഹത്തോട് മുഖ്യമായും അതേപോലെ തന്നെ പ്രഥമമായും പഠിപ്പിച്ച, ഉപദേശിച്ച കാര്യം അതാണ് എന്ന്. ഇസ്ലാമിൻ്റെ അടിത്തറ ആ തൗഹീദ് എന്ന് പറയുന്ന ഏകദൈവ വിശ്വാസമാണ്. അത് കൈയൊഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അഭാവത്തിൽ മനുഷ്യന്മാർ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം നിഷ്ഫലമാകും എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഏകദൈവ വിശ്വാസം എന്ന അടിസ്ഥാനപരമായ ആ ആശയം അംഗീകരിക്കാത്ത ഒരാൾ ചെയ്യുന്ന ഏത് നന്മയും ഏത് സൽക്കർമ്മവും നന്മയായി, സൽക്കർമ്മങ്ങളായി പടച്ചറബിൻ്റെ അടുക്കൽ, അള്ളാഹുവിൻ്റെ അടുക്കൽ പരിഗണിക്കപ്പെടുകയില്ല, സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ്. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ആ ഏകദൈവ വിശ്വാസത്തിന് വിരുദ്ധമായി ബഹുദൈവ വിശ്വാസം പേറിക്കൊണ്ട് ഒരാൾ മരിച്ചു പോയിക്കഴിഞ്ഞാൽ അയാൾക്ക് സ്വർഗം നിഷിദ്ധമാണ്, നരകമായിരിക്കും അയാളെ കാത്തിരിക്കുന്നത്. അപ്പോൾ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഇസ്ലാം മാറ്റമില്ലാത്ത സന്ദേശമായി സമൂഹത്തോട്, ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒന്നാമത്തെ ആശയം ഏകദൈവ വിശ്വാസമാണ്. രണ്ടാമത്തെ കാര്യം, റിസാലത്ത് അഥവാ നന്മതിന്മകൾ വേർതിരിച്ച് നമുക്ക് വഴി കാണിക്കാൻ, നന്മയുടെ വഴികൾ ഇന്നതാണ്, തിന്മയുടെ വഴികൾ ഇന്നതാണ്, ആ നന്മയുടെ വഴികൾ നിങ്ങൾ സ്വീകരിച്ചു, തിന്മയുടെ വഴികളിലൂടെ പോകരുത് എന്ന് വഴികാട്ടാൻ വേണ്ടി അള്ളാഹു ദൈവദൂതന്മാരെ, പ്രവാചകന്മാരെ പറഞ്ഞയച്ചിട്ടുണ്ട്. ആദ നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അനവധി നിരവധി പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. വലി കുല്ലി ഖൗമിൻ ഹാദ്, ഓരോ ജനതക്കും ഒരു വഴികാട്ടി ഉണ്ട്, അള്ളാഹു അയച്ചിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുർ റഅദിലെ 7-ാമത്തെ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നു. വഇം മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ, ഒരു താക്കീതുകാരനില്ലാത്ത ഒരു സമുദായവും കഴിഞ്ഞുപോയിട്ടില്ല എന്ന് 35-ാം അധ്യായം സൂറത്തു ഫാത്തിറിലെ 24-ാമത്തെ വചനത്തിലൂടെയും അള്ളാഹു പറഞ്ഞു. ആ പ്രവാചകന്മാരിലെ അന്ത്യപ്രവാചകനാണ്, അവസാനത്തെ ദൂതരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനിലൂടെ സർവ നന്മകളിലേക്കും നമ്മെ വഴി നടത്തിയിട്ടുണ്ട്. ഏത് വിഷയത്തിലും നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, തീർച്ചയായും ആ പ്രവാചകനിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. ആ പ്രവാചകനോട് തന്നെ പ്രഖ്യാപിക്കാൻ അള്ളാഹു പറഞ്ഞു, ഖുൽ യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുല്ലാഹി ഇലൈക്കും ജമീഅ, അല്ലയോ മനുഷ്യരെ, ഞാൻ നിങ്ങളിലേക്കെല്ലാവരിലേക്കുമുള്ള സഷ്ടാവിന്റെ പടച്ചവന്റെ അള്ളാഹുവിന്റെ ദൂതനാണ് കേട്ടോ എന്നുള്ള വിളംബരം പ്രഖ്യാപനം ഏഴാം അധ്യായം സൂറത്തുൽ ആറാഫിലെ 158-ാമത്തെ വചനത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ആ പ്രവാചകന്റെ ജീവിതത്തിൽ അധ്യാപനങ്ങളിൽ ഉത്ബോധനങ്ങളിൽ അടുക്കള മുതൽ അന്താരാഷ്ട്രതലം വരെയുള്ള സർവമേഖലകളിലേക്കും ഉള്ള വെളിച്ചവും മാർഗവും മാതൃകയും നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ മനുഷ്യർക്ക് വേണ്ടുന്ന ദൈവീകമായ വെളിപാടുകളും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്ന റിസാലത്ത് എന്ന് പറയുന്ന പ്രവാചകന്മാരിലൂടെ കിട്ടുന്ന ആ ദൈവീക സന്ദേശം വെളിപാട്, ഇത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മാറ്റമില്ലാത്ത അടിസ്ഥാനപരമായ ആശയമാണ്. മൂന്നാമത്തേത്, ഈ ലോകത്തെ ജീവിതത്തിന് ശേഷം മരണത്തിന് ശേഷം ഒരു മരണാനന്തര ജീവിതം പരലോകം വരാനിരിക്കുന്നു, ആഖിറത്ത് എന്ന വിഷയം. അഥവാ മരണത്തോടുകൂടിയെല്ലാം അവസാനിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് യഥാർത്ഥ ജീവിതത്തിൻ്റെ ആരംഭം കുറിക്കുകയാണ്. അവിടെ വെച്ച് നമ്മുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തി നന്മ തിന്മകൾ കണക്കാക്കി നന്മകൾക്ക് തുല്യമായ പ്രതിഫലവും തിന്മകൾക്കർഹമായ ശിക്ഷയും കിട്ടുന്ന കൃത്യമായ പ്രതിഫലത്തിൻ്റെ വിചാരണയുടെ ഒരു ലോകം, അഥവാ ലോകസൃഷ്ടാവായ പടച്ചറബിൻ്റെ അള്ളാഹുവിൻ്റെ കോടതി. അവിടെ തരിമ്പും അനീതിയുണ്ടാവുകയില്ല, അക്രമമുണ്ടാവുകയില്ല, ഒരാൾക്കും ഒരു പരാതിയുമില്ലാത്ത വിധത്തിൽ പൂർണ്ണമായ നീതി നടപ്പാക്കപ്പെടുന്ന ലോകം, ഏതൊരു മനുഷ്യനും കൊതിക്കുന്ന ആ നീതിയുടെ ലോകമാണ് പരലോകം. വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം സൂറത്ത് ആലിംറാനിലെ 185-ാമത്തെ വചനത്തിലൂടെ പറഞ്ഞതുപോലെ, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, ഓരോ മനുഷ്യനും മരണം രുചിക്കുന്നതാണ് തീർച്ചയായും. പക്ഷേ മരിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി എല്ലാം തീർന്നു എന്നല്ല. ആദ്യം സൃഷ്ടിച്ച നമ്മുടെ സൃഷ്ടാവ് അള്ളാഹു വീണ്ടും നമ്മളെ സൃഷ്ടിച്ച് ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരും. ആ വിചാരണയുടെ ലോകത്ത്, പരലോകത്ത്, വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളുടെ, നിങ്ങൾ അനുഷ്ഠിച്ച കർമ്മങ്ങളുടെ പ്രതിഫലം നിങ്ങൾക്ക് പൂർണ്ണമായി നൽകപ്പെടും. ഇവിടെ എത്ര കണ്ട് നീതി നടപ്പാക്കുന്ന ഭരണാധികാരികളാണ് എങ്കിലും സംവിധാനങ്ങളാണെങ്കിലും, പരിപൂർണമായ നീതി ഉറപ്പാക്കാനും നടപ്പിലാക്കാനും സാധ്യമല്ല മനുഷ്യന്, പരിമിതികളുണ്ട്. 100 കൊന്ന ഒരു മനുഷ്യനും ഇവിടെ അയാളുടെ കുറ്റം തെളിയിച്ച് ശിക്ഷ കൊടുക്കാൻ നോക്കിയാൽ ഒരു തവണ അയാളെ കൊല്ലാനേ കഴിയുകയുള്ളൂ. തുല്യമായ രീതിയിൽ ആ പ്രതിഫലം നടപ്പിലാക്കാൻ സാധിക്കുകയില്ല. നന്മയാണെങ്കിലും അങ്ങനെ തന്നെ, 100 ആളുകളെ രക്ഷപ്പെടുത്തുന്നതിനിടയിൽ മരിച്ചുപോയ എത്രയോ ആളുകളുണ്ട്. അവർക്കൊക്കെ എന്ത് പ്രതിഫലമാണ് ഇവിടെ കൊടുക്കാൻ കഴിയുക? അവർ മരിച്ചുപോയില്ലേ? അവരെ ജീവനോടെ തിരിച്ചു കൊണ്ടുവന്ന് അവർക്ക് കൊടുക്കുവാൻ പറ്റുന്ന പ്രതിഫലത്തിൻ്റെ ലോകമാണ് പരലോകം. അതുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ചെറുതും വലുതുമായ എല്ലാറ്റിനും ഒരു വിചാരണയുണ്ട്, പ്രതിഫലം കിട്ടുന്ന പ്രതിഫലവേദിയുണ്ട് എന്നത് ഖുർആൻ പഠിപ്പിച്ച അടിസ്ഥാനപരമായ മാറ്റമില്ലാത്ത സന്ദേശങ്ങളിലൊന്നാണ്. فَمَنْ يَعْمَلْ مِثْقَالَ ذَرَّةٍ خَيْرًا يَرَى, ഒരു അണുമണിത്തൂക്കം നന്മ പ്രവർത്തിച്ചവരാരാണോ ആ നന്മ അവർ കാണുക തന്നെ ചെയ്യും. وَمَنْ يَعْمَلْ مِثْقَالَ ذَرَّةٍ شَرًّا يَرَى, ഒരു അണുമണിത്തൂക്കം തിന്മയാണ് പ്രവർത്തിച്ചതെങ്കിൽ അതിൻ്റെയും ഫലം അവർ അനുഭവിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. എല്ലാ വേദഗ്രന്ഥങ്ങളും എല്ലാ പ്രവാചകന്മാരും അടിസ്ഥാനപരമായി ഉത്ബോധിപ്പിച്ച ഈ ആശയം തന്നെയാണ് പരിശുദ്ധ ഇസ്ലാമും വിശുദ്ധ ഖുർആനും സമൂഹത്തിനു മുമ്പിൽ മാറ്റമില്ലാത്ത സന്ദേശങ്ങളായി അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ ആശയാദർശങ്ങൾ വിമർശകരിൽ നിന്ന് കേൾക്കുന്നതിനപ്പുറത്ത് ആധികാരികമായി അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ തയ്യാറാവുക. അങ്ങനെ ലോകത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വചനങ്ങൾക്ക് കാതോർക്കുക. ജീവൻ നൽകിയ, ശ്വസിക്കുവാനുള്ള വായു നൽകിയ, കുടിക്കുവാനുള്ള വെള്ളം നൽകിയ അള്ളാഹു നമുക്കായി അവതരിപ്പിച്ച ഈ സത്യദീനിനെ, മാർഗനിർദ്ദേശങ്ങളെ നമ്മൾ അടുത്തറിയുകയും ആത്മാർത്ഥമായി സ്വീകരിക്കുവാനും അത് ഉൾക്കൊള്ളുവാനും തയ്യാറാവുകയും ചെയ്യുക. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: മാഷാ, വളരെ കാലിക പ്രസക്തമായൊരു വിഷയത്തിലായിരുന്നു ഇന്നത്തെ ഇൻസൈറ്റ് നാം കേട്ടത്. നമുക്ക് മുന്നിൽ ക്ലാസ് എടുത്തത് ഷമീർ മദീനി.
2: Peace Radio. Tune to reality.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: വീട്ടിലെ ചില നിത്യോപയോഗ വസ്തുക്കൾ: കത്തി, മുറം, ചൂല്, പാത്രം, ചട്ടി, ഇങ്ങനെ ഇങ്ങനെ പലതും. ഇത് കേടു വന്നിട്ടുണ്ട്, പുതിയതൊന്നു വേണം എന്നൊക്കെ എത്ര ദിവസമായി നമ്മളോട് പറയാൻ തുടങ്ങിയിട്ട്. പക്ഷേ ആ ചെയ്യാം ആകാം എന്നല്ലാതെ അത് പലപ്പോഴും നിർവഹിക്കപ്പെടുന്നില്ല. ഇത് പരിഹരിക്കാനുള്ള വഴി എന്താണ്? ആഴ്ചയിൽ ഏതാനും മണിക്കൂർ തൊട്ടടുത്ത ഇതുപോലത്തെ വസ്തുക്കളൊക്കെ ലഭിക്കുന്ന ഒരു ഷോപ്പിൽ ഒന്ന് കയറിയിറങ്ങാൻ പറ്റുക. അതിർത്തിയില്ലാതെ അങ്ങനെ അവൾ ഷോപ്പിംഗ് നടത്തിക്കളയും എന്നൊന്നും നമ്മൾ പേടിക്കേണ്ടതില്ല. നമ്മുടെ ഭാര്യയാണ്, അവര് പീസ് റേഡിയോ പോലെയുള്ള സംരംഭങ്ങളുടെ കൂടെ ചേർന്ന് യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ കുടുംബ ബജറ്റിന്റെ കാര്യത്തിൽ അവർക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു എന്നല്ല, എന്തെല്ലാം ചെയ്യാനുണ്ട് എന്ന് ഓരോരുത്തരും സ്വയം ചിന്തിക്കുമ്പോൾ വീട്ടിൽ പുതിയ സന്തോഷത്തിന്റെ പ്രഭാതങ്ങളും സായാന്തനങ്ങളും ഉണ്ടാകും.
2: ഇൻഷാല്ലാ, ഇനി നമ്മൾ തിരുമേകളിലേക്കാണ്.
3: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന
4: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
5: തിരുമൊഴികൾ പ്രോഗ്രാമിൽ ഇപ്പോൾ നമ്മൾ കെ വി മുഹമ്മദ് അലി നമ്മോട് സംസാരിക്കുന്നത് കഠിന ചൂട്, നരകത്തിന്റെ നിശ്വാസം എന്ന വിഷയത്തിലെ ഒരു ഹദീസുമായി ബന്ധപ്പെട്ട സംസാരം.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله عن أبي هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم إذا كان الحر فأبردوا عن الصلاة فإن شدة الحر من فيه جهنم وذكر أن النار اشتكت إلى ربها فأذن لها في كل عام بنفسين نفس في الشتاء ونفس في الصيف بسرد يشهدك لي صحيح البخاري لهم صحيح مسلم لهم ഏകദേശം ഒരേപോലെ വന്നിട്ടുള്ള ഒരു ഹദീസാണ് വായിച്ചത്. അബൂ ഹുറൈറ അബ്ദുറഹ്മാൻ ബിൻ സഖർ റളിയല്ലാഹു അൻഹു ആണ് ഹദീസിന്റെ നിവേദകൻ. നമുക്കറിയാം, സഹാബികളിൽ ഏറ്റവും കൂടുതൽ ഹദീസുകൾ നിവേദനം ചെയ്ത സഹാബിയാണ് അദ്ദേഹം. ചില കണക്കുകൾ പ്രകാരം 5374 ഹദീസുകൾ അദ്ദേഹം നിവേദനം ചെയ്തു എന്നാണ് കാണുക. ഹിജറ 7 കൊല്ലം തന്റെ 28 വയസ്സിലാണ് ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മദീനയിലെത്തിയത്. ഹിജറ 59 അദ്ദേഹത്തിന്റെ മരണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, ഇദാ കാന അൽ ഹർറു, ചൂട് ശക്തമായാൽ, ഫഅബിരിദു അനിസ്വല, നമസ്കാരത്തെ തൊട്ട് നിങ്ങൾ തണുപ്പിക്കുക. നമസ്കാരം നിങ്ങൾ തണുപ്പിക്കുക, നമസ്കാരത്തിൽ നിന്ന് നമസ്കാരത്തെ നിങ്ങൾ നീട്ടിവെക്കുക എന്നർത്ഥം. ചൂട് കഠിനമായതായി അനുഭവപ്പെടുമ്പോൾ നിങ്ങൾ നമസ്കാരത്തെ പിന്തിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഫഅബിരിദു എന്ന് പറഞ്ഞാൽ അഖിറുസ്വല, നമസ്കാരം തണുപ്പാകുന്നത് വരെ അല്ലെങ്കിൽ ആ കഠിനമായ ചൂടൊന്ന് കുറയുന്നത് വരെ നീട്ടിവെക്കുക. ദുഹർ നമസ്കാരത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ദുഹർ നമസ്കാരം അതിശക്തമായ ചൂടുള്ള കാലഘട്ടത്തിൽ അങ്ങനെ പ്രയാസപ്പെടേണ്ടതില്ല എന്ന നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഉമ്മത്തിന് നൽകുന്ന ഒരു ലഘൂകരണമായിട്ടാണ് അതിനെ കാണേണ്ടത്. അതായത് ആദ്യ സമയത്ത് നമസ്കരിക്കലാണല്ലോ പ്രധാനം. ആ സമയത്ത് നിന്ന് അല്പം മാറ്റി കഠിനമായ ചൂട് കുറയുന്നത് വരെ അത് മാറ്റിവെക്കാം, അല്പം പിന്നെ അതിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് നീട്ടിവെക്കാം എന്നതാണ്. അങ്ങനെ ഒരു വിശാലത നൽകുന്നു എന്നർത്ഥം. അനിവാര്യമായവർക്കാണ് നീട്ടാനുള്ളത്, അനുവാദമുള്ളത്. എന്നാൽ നമുക്കറിയാം, ഇക്കാലത്ത് നമസ്കരിക്കുമ്പോൾ ചൂടില്ലാത്ത ഒരവസ്ഥ, മറ്റുള്ള സൗകര്യങ്ങൾ, അതൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ഇളവ് ഇല്ല എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. എന്നാൽ ഇക്കാലത്തും കഠിനമായ ചൂട് കാലഘട്ടത്തിൽ മറ്റ് ആധുനിക സൗകര്യങ്ങളൊന്നുമില്ലാതെ നമസ്കരിക്കേണ്ടി വരുന്ന വിശ്വാസി സമൂഹം പല രാജ്യങ്ങളിലും നാടുകളിലും ഉണ്ടാകാം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്ന ഒരു ഇളവായി നമുക്കിതിനെ കാണാം. ഇദാ കാന അൽ ഹർറു, ചൂട് കഠിനമായാൽ, ഫഅബ്രിദു അനിസ്സല, നിങ്ങൾ നമസ്കാരത്തെ നീട്ടിവെക്കുക, തണുപ്പാകുന്നതുവരെ നമസ്കാരത്തിന് നിങ്ങൾ സമയം നീട്ടിക്കൊടുക്കുക എന്നർത്ഥം ദുഹർ നമസ്കാരത്തെ സംബന്ധിച്ച്. എന്നിട്ട് ഇങ്ങനെ കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഇന്ന ശിദ്ദത്തൽ ഹർരി മിൻ ഫൈഹി ജഹന്നം. തീർച്ചയായിട്ടും ചൂടിൻ്റെ ഈ കാഠിന്യമുണ്ടല്ലോ, അത് നരകത്തിലെ ഫൈഹ് ആണ് എന്നാണ്. അതായത് നരകത്തിലെ ചൂടിൻ്റെ ആ കാഠിന്യമാണ്, അല്ലെങ്കിൽ നരകത്തിലെ ആ തിളക്കലാണ്, അതിൽപ്പെട്ടതാണ് ഈ ദുനിയാവിലെ ഈ ചൂടിൻ്റെ കാഠിന്യം എന്നുകൂടി റസൂലുള്ള ഓർമ്മപ്പെടുത്തുന്നു. തുടർന്ന് പറഞ്ഞു, വദക്കറ, അല്ലാഹുവിൻ റസൂൽ അറിയിച്ചു, അന്നന്നാർ ഇഷ്തകത് ഇലാ റബ്ബിഹ, നിശ്ചയമായും നരകം അതിൻ്റെ റബ്ബിനോട് പരാതി പറഞ്ഞു അല്ലെങ്കിൽ ആവലാതിപ്പെട്ടു. ഇഷ്തകത് നരകം റബ്ബിനോട് പറഞ്ഞു, പരാതി പറഞ്ഞു, എന്താണ് ഈ ചൂടിൻ്റെ കഠിനവും പ്രയാസവും, അല്ലെങ്കിൽ നരകത്തിലെ ആ വലിയ ദുരന്തങ്ങൾ, അല്ലെ അതിൻ്റെ കഷ്ടപ്പാടിനെക്കുറിച്ച് പരാതി പറഞ്ഞു എന്നാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല നരകത്തിന് അനുവാദം നൽകി. എന്താണ് ഫഅദിന ലഹാ ഫിക്കുല്ലി ആമിൻ ബിനഫസൈൻ, ഓരോ വർഷവും രണ്ട് നഫസുകൾക്ക് അനുവാദം നൽകി എന്നാണ്. നഫസ് എന്ന് പറയുമ്പോൾ ഉള്ളിൽ നിന്നും പുറത്തോട്ട് വരുന്ന ആ ശ്വാസത്തിനാണ്, നിശ്വാസത്തിന് ഉച്ഛ്വാസത്തിനാണ് നഫസ് എന്ന് പറയുക. രണ്ട് പ്രാവശ്യം അതിൻ്റെ ആവി, അല്ലെങ്കിൽ നരകത്തിലെ അതിന് അനുഭവപ്പെടുന്ന ആ പ്രയാസത്തിനൊരു നിശ്വാസം, ഒരു രണ്ട് നഫസുകൾ പുറത്തേക്ക് വിടാൻ അള്ളാഹു അനുവാദം നൽകി. നഫസിൻ ഫിഷിത്തായി, ഒന്ന് ശൈത്യകാലത്തിലുള്ള ഒരു നഫസ്, വനഫസിൻ ഫിഷ് സ്വൈഫ്, ഉഷ്ണകാലത്തിലുള്ള ഒരു നഫസ്, ഒരു നിശ്വാസം. അപ്പോൾ ശൈത്യകാലത്തിലുള്ള അതിശൈത്യവും ഉഷ്ണകാലത്തിലെ അത്യുഷ്ണവും, ഇങ്ങനെ നരകത്തിൽ നിന്നുള്ള രണ്ട് നിശ്വാസമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ നാം മനസ്സിലാക്കുക, കഠിന ചൂട് നരകത്തിന് നിശ്വാസമാണ് എന്ന് പറയുന്നു. അപ്പോൾ കഠിന ചൂടുണ്ടാകുമ്പോൾ അള്ളാഹു ചില ഇളവുകൾ നമുക്ക് നൽകുന്നു എന്നതാണ് ഒരു കാര്യം. അതോടൊപ്പം നരകത്തെക്കുറിച്ചുള്ള വലിയ ചിന്തയുണ്ടാകണമെന്നും ആ നരകത്തിലെ ചൂട് എന്തുമാത്രമാകുമായിരിക്കും, ഇതൊരു നിശ്വാസം, ഒരു ഫൈഹ് ഇത്രമാത്രം ചൂടുണ്ടെങ്കിൽ നരകം, നരകത്തിലെ തീയിൻ്റെ ചൂടത്രയായിരിക്കും എന്നാലോചിക്കാനും, ആ നരകാഗ്നിയിൽ രക്ഷപ്പെടാനുള്ള പ്രവർത്തനങ്ങളിൽ മുന്നേറണമെന്നുമുള്ള ശക്തമായ ഒരു നിർദ്ദേശവും ഓർമ്മപ്പെടുത്തലും ഇവിടെയുണ്ട്. അതോടൊപ്പം നരകം അള്ളാഹുവിനോട് സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് ആ കഴിവ് നൽകുന്നു. അതുകൊണ്ട് തന്നെ അത് സംസാരിക്കുന്നു, അള്ളാഹുവിനോട് പരാതി പറയുന്നു. ആ സന്ദർഭത്തിൽ അതിന് രണ്ട് അനുവാദം നൽകുകയാണ്, രണ്ട് നഫസുകൾ. ഒന്ന് ശൈത്യകാല ചൂടുകാലത്തിലുള്ള നഫസിനെക്കുറിച്ച് ഇപ്പോൾ ഇവിടെ പറഞ്ഞു. എന്നാൽ അതോടൊപ്പം ഇവിടെ ഈ ഹദീസിൽ നാം വായിക്കുന്നത് ശൈത്യകാലത്തും പിന്നെ നരകം അതിൻ്റെ നഫസ് വിടുന്നു എന്ന് പറയുമ്പോൾ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഹദീസ് പണ്ഡിതന്മാർ പറയുന്നത് നരകശിക്ഷയുടെ ഒരു ഭാഗമാണ് ചൂടിയെങ്കിൽ മറ്റൊരു ഭാഗം കഠിനമായ തണുപ്പാണ്, അങ്ങനെയുള്ള സഹിക്കാനാവാത്ത തണുപ്പ് കൊണ്ടും അള്ളാഹു ശിക്ഷിക്കുന്നു എന്നതിലേക്കുള്ള ഇത് സൂചനയാണ് എന്ന് ഹദീസ് പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, അതുകൂടി ഇത്തരണത്തിൽ നാം ചേർത്തി വായിക്കേണ്ടതുണ്ട്. ഏതായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഉമ്മത്തിന് നൽകുന്ന ഒരു ഇളവിനെക്കുറിച്ചുകൂടി പ്രധാനമായിട്ട് നാം ഇവിടെ മനസ്സിലാക്കുന്നു. വമാ അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, ദീനിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു പ്രയാസമുണ്ടാക്കിയിട്ടില്ല, ഒരു കഷ്ടപ്പാടുണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് പല കാര്യങ്ങളിലും നമസ്കാരം ചുരുക്കി നമസ്കരിക്കാൻ, അതേപോലെ തന്നെ രണ്ടു നേരത്തെ നമസ്കാരങ്ങൾ ഒന്നിച്ച് നമസ്കരിക്കാൻ, പ്രയാസപ്പെടുന്നവർക്ക് നിന്ന് നമസ്കരിക്കാൻ കഴിയാത്തവർക്ക് ഇരുന്നും, അങ്ങനെയുള്ള ഒരുപാട് ഇളവുകൾ അള്ളാഹു നൽകിയിട്ടുണ്ട് ഉമ്മത്തിന് എന്നുകൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെ നരകം നേരത്തെ തന്നെ സൃഷ്ടിക്കപ്പെട്ടതാണ്, അത് പരലോകത്ത് അന്ത്യദിനത്തിൽ മാത്രമേ അതിനെ സൃഷ്ടിക്കുകയുള്ളൂ എന്ന മുഅ്തസിലിയ വിശ്വാസങ്ങളെ നിരാകരിക്കുന്നു എന്നൊക്കെ ഈ ഹദീസിൻ്റെ തഫ്സീറുകളിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തിരിച്ചറിയാൻ, അതോടൊപ്പം നാളത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പാതയെ ഒരുക്കാനൊക്കെ ഈ ഹദീസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
5: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാ അല്ലാഹ്, തിരുമൊഴികൾ പ്രോഗ്രാമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്.

0: അപ്പോ ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: റേഡിയോ ഹൃദയവസന്തം. സൂറ ഇബ്രാഹിം 42 മുതൽ 45 വരെ വചനങ്ങൾ. പരലോക ദിവസം. വിഷയം അവതരിപ്പിക്കുന്നു ഹസ്സൻ അൻസാരി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ നബിയ്യിന വ ഹബീബിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമാ ബഅദ്. സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പതിവ് പോലെ ഹൃദയവസന്തം പരിപാടിയിലാണ് നമ്മൾ ഒരുമിച്ചിരിക്കുന്നത്. റഹ്മാനായ റബ്ബ് നമ്മുടെ ഈ കേൾവിയും ദീനിനോടുള്ള താൽപ്പര്യവും ഉഹ്റവിയായ ലോകത്തേറെ നന്മകൾ ലഭിക്കുന്ന അമലുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിലെ 14-ാം അധ്യായം സൂറ ഇബ്രാഹിമിലെ 42 മുതലുള്ള ആയത്തുകളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. പഠിക്കാനുള്ള ആയത്ത് നമുക്കൊന്ന് പാരായണം ചെയ്തു നോക്കാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലുദ്ദാലിമൂൻ إنما يؤخرهم ليوم تشخص فيه الأبصار. അള്ളാഹു സുബ്ഹാനഹു തആല വളരെ കൃത്യമായി ഇവിടെ സൂചിപ്പിക്കുന്ന വിഷയം മുശ്രിക്കുകളടക്കമുള്ള എല്ലാ അക്രമികളുടെയും പര്യവസാനത്തെക്കുറിച്ചാണ്. എന്താണ് പറയുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. വലാ തഹ്സബന്നല്ലാഹ, അള്ളാഹുവിനെപ്പറ്റി നീ എന്തു ചെയ്യരുത്, കരുതരുത്. വലാ തഹ്സബന്ന, നീ വിചാരിക്കരുത്. അല്ലാഹ, അള്ളാഹുവിനെക്കുറിച്ച് എന്താണ് നീ വിചാരിക്കരുത് എന്ന് പറയുന്നത്? ഗാഫിലൻ, അല്ലാഹു ഗഫ്ലത്തിൽ പെട്ടു. എന്താ ഗഫ്ലത്തിൽ പെടുക എന്ന് പറഞ്ഞാൽ ശ്രദ്ധയില്ലാതായിത്തീരുക, അശ്രദ്ധനാവുക എന്ന് ചുരുക്കം. വലാ തഹ്സബന്ന, നീ കരുതരുത് അല്ലാഹ അല്ലാഹുവിനെക്കുറിച്ച് ഗാഫിലൻ, അശ്രദ്ധനാണ് എന്നത്. എന്തിനെക്കുറിച്ചാണ് അള്ളാഹു ശ്രദ്ധയില്ലാതായി പോകുന്നത്? അമ്മാ യഅമലു, പ്രവർത്തിക്കുന്നതിനെപ്പറ്റി. അമ്മാ യഅമലു മാന, പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അശ്രദ്ധനാണ് എന്ന് അള്ളാഹുവിനെക്കുറിച്ച് നീ കരുതരുത്. ആര് പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച്? അദ്ദാലിമൂൻ, ദാലിമ മാന അക്രമികൾ. അക്രമികൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനത്തെക്കുറിച്ച് അല്ലാഹു അറിയുന്നില്ല, അല്ലാഹു ശ്രദ്ധിക്കുന്നില്ല എന്ന് അല്ലാഹുവിനെപ്പറ്റി നീ കരുതരുത് എന്നാണ് അല്ലാഹു സൂചിപ്പിക്കുന്നത്. വലാ തഹ്സബന്നല്ലാഹ, അല്ലാഹുവിനെക്കുറിച്ച് നീ എന്തു ചെയ്യരുത്, കരുതരുത്. ഗാഫിലൻ, അശ്രദ്ധനാണ് എന്ന് നീ വിചാരിക്കരുത്. അമ്മാ യഅമലുദ്ദാലിമൂൻ, അക്രമികൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിനെപ്പറ്റി. ഇനിയോ, ഇന്നമാ യുഅഖിറുഹും, അവൻ അവരെ പിന്തിപ്പിച്ചു വച്ചിരിക്കുകയാണ്, നീട്ടിവെച്ചിരിക്കുകയാണ്. ഇന്നമാ നിശ്ചയമായി കാര്യമെന്നു പറയുന്നത് യുഅഖിറുഹും, അല്ലാഹു അവരെ എന്തു ചെയ്തിരിക്കുകയാണ്? ഒരു സമയം വരേക്ക് അല്ലെ, അതാണല്ലോ സമയം നീട്ടിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ പിന്തിപ്പിച്ചു വച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ലിയൗമിൻ, ഒരു ദിവസത്തിനു വേണ്ടി. ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? തഷഹസു, തുറിച്ചു നോക്കും. തഷഹസു മാന തുറിച്ചു നോക്കും. ഫീഹി, ആ ദിവസത്തിൽ എന്ത്? അല്ലബ്സാർ, ദൃഷ്ടികൾ, കണ്ണുകൾ. അപ്പോൾ കണ്ണുകൾ തുറിച്ചു നോക്കുന്ന ഒരു ദിവസത്തിലേക്ക് അല്ലാഹു അതിനെ നീട്ടിവെച്ചിരിക്കുകയാണ്. ഏതിനെ? അക്രമികൾ ചെയ്യുന്ന പ്രവർത്തനത്തെ. അപ്പൊ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്ന കാര്യം നോക്കൂ. എന്താ പറയുന്നത്? വലാ തഹ്സബന്നല്ലാഹ, അള്ളാഹുവിനെ കുറിച്ച് നീ കരുതരുത്, ഗാഫിലൻ, അള്ളാഹു ശ്രദ്ധയില്ലാത്തവനാണ് എന്ന്. അമ്മാ യഅമലു ദാലിമൂന, അക്രമികളായ ആളുകൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച്, ഇന്നമാ യുഅഖിറുഹും, അള്ളാഹു അതിനെ എടുത്തുവച്ചിരിക്കുന്നു, നീട്ടിവച്ചിരിക്കുന്നു, ലിയൗമിൻ, ഒരു ദിവസത്തിലേക്ക്, തഷഹസു, തുറിച്ചുനോക്കും, ഫീഹി, അതിൽ, അല്ല ബസാർ, കണ്ണുകൾ തുറിച്ചുനോക്കുന്ന ഒരു ദിവസത്തിലേക്ക് അള്ളാഹു അതിനെ നീക്കിവെച്ചിരിക്കുകയാണ് എന്ന് കൃത്യമായി ഇവിടെ റഹ്മാനായ റബ്ബ് നമ്മളെ പഠിപ്പിക്കുകയാണ്. തീർന്നില്ല ആ ദിവസത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച്. ഏതാണ് ആ ദിവസം? ആ ദിവസത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചാണ് അള്ളാഹു വിശദീകരിക്കുന്നത്. മുഹ്തഈന, മുഹ്തഈന എന്ന് പറഞ്ഞാൽ ധൃതിപ്പെട്ടു വരും. മുഹ്തഈന മഅന ധൃതിപ്പെട്ടു വരും. എങ്ങനെ? മുഖ്നഈ റുഊസിഹിം, റഅസിൻ്റെ ജമ്മാണ് റുഊസ്, അവരുടെ തലകൾ, അവരുടെ തലകൾ, മുഖ്നഈ എന്ന് പറഞ്ഞാൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്. അപ്പൊ തലകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ധൃതിപ്പെട്ട് അവർ വരും. ലായർത്തദ്ദു, ലായർത്തദ്ദു മാന മടങ്ങിവരികയില്ല, ഇലൈഹിം അവരിലേക്ക്, തൊർഫുഹും അവരുടെ, തൊർഫ് മാന മിഴി, അവരുടെ കാഴ്ച, അവരുടെ കാഴ്ച അവരിലേക്ക് തിരിച്ചു വരികയില്ല. എന്താ അങ്ങനെ പറഞ്ഞാൽ? അവരങ്ങേയറ്റം പരിഭ്രാന്തരായിരിക്കും എന്നതാണ് അത് ചുരുക്കുന്നത്. തീർന്നില്ല വ അഫീദത്തുഹും, അവരുടെ അഫീദത്ത്, അവരുടെ ഹൃദയങ്ങൾ, ഹവാ ഉൻ, എന്താണ്, ഒഴിഞ്ഞതായിരിക്കും, ബോധമില്ലാത്ത അവസ്ഥയിലായിരിക്കും അവരുടെ ഹൃദയങ്ങൾ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ആ ദിവസത്തിൻ്റെ പ്രത്യേകതയായിട്ട് പറയുകയാണ്. അപ്പം എന്താ പറഞ്ഞത്? മുഹ്തഈന മുഖ്നഈ റുഊസിഹിം ലായർത്തദ്ദു ഇലൈഹിം തർഫുഹും വ അഫ്ഇദതുഹും ഹവാഉ. മുഹ്തഈന ധൃതിപ്പെട്ടു വരുന്നവരായി, മുഖ്നഈ റുഊസിഹിം തങ്ങളുടെ തലകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ധൃതിപ്പെട്ടു വരുന്നവരായിട്ട്, ലായർത്തദ്ദു ഇലൈഹിം തർഫുഹും അവരുടെ കൺമിഴി അവരിലേക്ക് തിരിച്ചു വരികയില്ല, വ അഫ്ഇദതുഹും ഹവാഉ അവരുടെ ഹൃദയങ്ങളാകട്ടെ ബോധമില്ലാത്ത ഒഴിഞ്ഞതുമായിരിക്കും. അപ്പോ രണ്ടായത്തുകളിലൂടെ അള്ളാഹു വിശദീകരിക്കുന്ന കാര്യം എന്താണ്? മുശ്രിക്കുകളടക്കമുള്ള എല്ലാ അക്രമികളുടെയും, അവർ ഏത് കാലത്തും ദേശത്തുമുള്ളവരായാലും ശരി, നേരെ ശിക്ഷാനടപടികളൊന്നും എടുക്കാതെ വിട്ടിരിക്കുന്നത് അവരെപ്പറ്റി അള്ളാഹു അശ്രദ്ധനായതുകൊണ്ടൊന്നുമല്ല, പിന്നെയോ ഖിയാമത്തു നാളിലേക്ക് നീട്ടിവെച്ചിരിക്കുക മാത്രമാണ്. അന്ന് അവരുടെ മേൽ കർശനമായ നടപടി എടുക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു അവരെ താക്കീത് ചെയ്യുകയാണ്. പുനരുദ്ധാനത്തിലുള്ള കാഹളവിളിയുണ്ടാകുമ്പോൾ എല്ലാവരും അവരവരുടെ ഖബറുകളിൽ നിന്ന്, മരണശേഷം മറക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന്, വിചാരണാ നിലയത്തിലേക്ക് പരിഭ്രാന്തരായിക്കൊണ്ട് എഴുന്നേറ്റു വരുമ്പോഴുണ്ടാകുന്ന അവരുടെ ദാരുണമായ അവസ്ഥയെക്കുറിച്ചാണ് അള്ളാഹു ഇവിടങ്ങളിലൊക്കെ വിശദീകരിച്ചത്. ഇനി അടുത്ത ആയത്ത് നോക്കൂ. എന്താണ് അടുത്ത ആയത്ത്? വഅൻദിരിന്നാസ യൗമയഅതീഹിമുൽ അദാബു ഫയഖൂലു അല്ലദീന ളലമു റബ്ബനാ അഖിറിനാ ഇലാ അജലിൻ ഖരീബ് നുജിബ് ദഅവതക വനത്തബിഉ റുസുൽ അവലം തകൂനു അഖസംതും മിൻ ഖബ്ലു മാലകും മിൻ സവാൽ. വഅൻദിരിന്നാസ, എന്താണ്? നീ മുന്നറിയിപ്പ് നൽകുക. ആർക്ക്? അന്നാസ, മനുഷ്യർക്ക് മുന്നറിയിപ്പ് നൽകുക. യൗമയഅതീഹിം, യൗമയഅതീഹിം എന്ന് പറഞ്ഞാൽ അവർക്ക് വരുന്ന ദിവസത്തെക്കുറിച്ച്, അവർക്ക് വരുന്ന ദിവസത്തെക്കുറിച്ച് നീ മുന്നറിയിപ്പ് നൽകുക. എന്ത്? അലദാബു, ശിക്ഷ. അപ്പൊ ശിക്ഷ വരുന്ന ദിവസത്തെപ്പറ്റി അവർക്ക് നീ എന്ത് ചെയ്യുക? മുന്നറിയിപ്പ് നൽകുക. ഫയഖൂലു, അപ്പോൾ പറയും, ശിക്ഷ വരുമ്പോൾ പറയും. ആര്? അല്ലദീന ദലമൂ, അക്രമികളായ ആളുകൾ പറയും. എന്താണ് പറയുക? റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ. അഖിർനാ, ഞങ്ങളെ പിന്തിപ്പിച്ചു തരേണമേ. അക്രമികളായ ആളുകൾ റബ്ബിനോട് പറയും, അഖിർനാ, ഞങ്ങളെ പിന്തിപ്പിച്ചു തരേണമേ. എവിടേക്ക്? ഇലാജലിൻ ഖരീബ്, ഒരു അടുത്ത അവധിയിലേക്ക്. കൂടുതലൊന്നും വേണ്ട, കുറഞ്ഞ കാലം റബ്ബെ ഞങ്ങളെ ഒന്ന് പിന്തിപ്പിച്ചു തരണം. അങ്ങനെ പിന്തിപ്പിച്ചാൽ ഞങ്ങൾ എന്തു ചെയ്യും? നുജിബ്, ഞങ്ങൾ ഉത്തരം ചെയ്യാം. ആർക്ക്? ദഅവത്തക്കാ, നിന്റെ വിളിക്ക്. നീ പറഞ്ഞതെല്ലാം ഞങ്ങൾ കേൾക്കാം. വനത്തബിഉ റുസുൽ, നിന്റെ പ്രവാചകന്മാരെ ഞങ്ങൾ പിന്തുടരുകയും ചെയ്യാം എന്ന് അവരപേക്ഷിച്ചു നോക്കും. അപ്പോ അള്ളാഹുവിന്റെ മറുപടി എന്താണ്? അവലം തക്കൂനു, നിങ്ങളായിരുന്നില്ലേ? എന്തായിരുന്നില്ലേ? അക്സംതും, നിങ്ങൾ സത്യം ചെയ്തു. മിൻ കബലു, മുമ്പ്. മാലക്കും മിൻ സവാൽ, നിങ്ങൾക്കൊരു മാറ്റവുമില്ല, നിങ്ങൾക്ക് യാതൊരു നീക്കവുമില്ല എന്ന്. നിങ്ങൾ മുമ്പ് സത്യം ചെയ്തിരുന്നില്ലേ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല തിരിച്ചു ചോദിക്കുകയാണ്. അപ്പോ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞ കാര്യം എന്താണ്? വഅൻദിരിന്നാസ, ജനങ്ങളെ മുഹമ്മദ് നബിയെ താങ്കള് താക്കീത് നൽകുക. യൗമയ എത്തീഹിമുൽ അദാബു, ശിക്ഷ അവർക്ക് വന്നെത്തുന്ന ദിവസത്തിന് മുമ്പായിട്ട്. ഫയഖൂലുല്ലദീന ളലമൂ, അപ്പോൾ അക്രമികളായിട്ടുള്ള ആളുകൾ പറയും, റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, അഖിർനാ, ഞങ്ങളെ പിന്തിപ്പിക്കണമേ. ഇലാജലിൻ ഖരീബ്, തൊട്ടടുത്ത ഒരു നിമിഷത്തിലേക്ക്. അങ്ങനെയാണെങ്കിൽ നുജിബ് ദഅവത്തക്ക, നിന്റെ വിളിയാളത്തെ, നിന്റെ പ്രബോധനത്തെ ഞങ്ങൾ സ്വീകരിക്കാം. വനത്തബി റുസുൽ, നിന്റെ റസൂലുമാരെ ഞങ്ങൾ ഇത്തിബാ ചെയ്യുകയുമാകാം. അപ്പൊ അള്ളാഹുവിന്റെ മറുപടി, അവലം തക്കൂനു, നിങ്ങളായിരുന്നില്ലേ? അക്കസംതും, സത്യം ചെയ്തു പറയുന്നവരായിരുന്നില്ലേ? മിൻ കബലു, മുമ്പ്. മാലക്കും മിൻ സവാൽ, ഐഹിക ജീവിതം വിട്ട് യാതൊരു നീക്കവുമില്ല, യാതൊരു കളിയുമില്ല എന്ന് നിങ്ങൾ എന്തു ചെയ്തിരുന്നില്ലേ? നിങ്ങൾ തൊട്ടു മുമ്പ് പറഞ്ഞിരുന്നില്ലേ എന്ന് റഹ്മാനായ റബ്ബ് അവരോട് തിരിച്ചു ചോദിക്കുകയാണ്. അങ്ങനെ തൊട്ടടുത്ത ആയത്തിൽ ഇനി എന്താ പറയുന്നത്? വസകന്തും ഫീ മസാകിനില്ലദീന ളലമൂ അൻഫുസഹും വതബയ്യന ലകും കൈഫ ഫഅൽനാ ബിഹിം വദറബ്നാ ലകുമുൽ അംസാൽ. വസകന്തും, നിങ്ങൾ താമസിക്കുകയും ചെയ്തു. എവിടെ? ഫീ മസാകിൻ, പാർപ്പിടങ്ങളിൽ. ആരുടെ? അല്ലദീന ളലമൂ അൻഫുസഹും, സ്വന്തങ്ങളോട് അക്രമം പ്രവർത്തിച്ചവർ, അങ്ങനെയുള്ളവരുടെ വാസസ്ഥലങ്ങളിൽ നിങ്ങൾ താമസിച്ചു. വതബയ്യന ലകും, നിങ്ങൾക്ക് വ്യക്തമാക്കി തരികയും ചെയ്തു. കൈഫ ഫഅൽനാ ബിഹിം, എന്താണ് അവരെ കൊണ്ട് നാം എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്ന്. വദറബ്നാ, നാം വിവരിച്ചു തരികയും ചെയ്തു. ലകുമുല്ലം സാൽ, നിങ്ങൾക്ക് ഉദാഹരണങ്ങൾ വിശദീകരിച്ചു തരികയും ചെയ്തു. അപ്പൊ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞൊരു കാര്യം എന്താണ്? തങ്ങളുടെ സ്വന്തങ്ങളോട് അക്രമം പ്രവർത്തിച്ചവരുടെ വാസസ്ഥലങ്ങളിൽ നിങ്ങൾ താമസിച്ചു. അവരെക്കൊണ്ട് നാം എങ്ങനെ ചെയ്തുവെന്ന് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുകയും ചെയ്തു. നിങ്ങൾക്ക് നാം ഉപമകളെ വിവരിച്ചു തന്നു, എന്നിട്ടൊന്നും നിങ്ങൾ എന്തു ചെയ്തില്ല, നിങ്ങൾ വിശ്വസിച്ചില്ല എന്ന് റഹ്മാനായ റബ്ബ് തിരിച്ചു പറയുകയാണ്. അപ്പൊ നോക്കൂ, മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുന്നവർ ഖിയാമത്ത് നാളിലെ ശിക്ഷയുടെ അനുഭവങ്ങൾ കാണുമ്പോൾ തങ്ങളെ കുറച്ചുകാലത്തേക്കെങ്കിലും ഒന്നുകൂടി ഇഹലോകത്തേക്ക് മടക്കിത്തന്നെങ്കിൽ, തങ്ങൾ സത്യമാർഗവും സത്യവിശ്വാസവും സ്വീകരിച്ച് നന്നായിക്കൊള്ളാമെന്ന് ക്ഷണപേക്ഷിക്കും. അതുകൊണ്ട് എന്തെങ്കിലും ഫലമുണ്ടോ? ഒരു ഫലവുമില്ല. അതിനിടവരുത്താതെ നേരത്തെ തന്നെ സൂക്ഷിക്കണമെന്ന് അവരെ താക്കീതു ചെയ്യാൻ അള്ളാഹു നബിയോട് കൽപ്പിക്കുകയാണ്. അതുമാത്രമല്ല, മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുന്നവർ ഈ ലോക ജീവിതമല്ലാതെ മറ്റൊരു ജീവിതമില്ലെന്ന് വളരെ കട്ടറായിട്ട് പറയും. വഖസമു ബില്ലാഹി ജഹദ അയ്മാനിഹിം ലാ യബ്അസുല്ലാഹു മൻ യമൂത്ത്, മരണപ്പെടുന്നവരെ അല്ലാഹു എഴുന്നേൽപ്പിക്കുകയില്ലെന്നവർ തങ്ങളാൽ കഴിയുന്നത്ര ശക്തിയായി സത്യം ചെയ്യും. ഇതേ വാക്കല്ലെങ്കിൽ ഈ അർത്ഥത്തിലുള്ള വാക്കുകളിൽ എല്ലാ കാലത്തെ നിഷേധികളും അത് ഉറപ്പിച്ചും തറപ്പിച്ചും പറയാറുള്ളതാകുന്നു. ഇത്രയും ശക്തമായ ഭാഷയിൽ നിങ്ങൾ നിഷേധിച്ചു വന്നിരുന്ന ആ ജീവിതം ഇപ്പോൾ നിങ്ങൾക്കെങ്ങനെ അനുഭവപ്പെട്ടു, നിങ്ങളുടെ ആ സത്യങ്ങളൊക്കെ എവിടെ പോയി എന്നൊക്കെയുള്ള പരിഹാസവും ആക്ഷേപവുമാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റഹ്മാനായ റബ്ബിൻ്റെ വിധിവിലക്കുകളെ അനുസരിക്കുക എന്നുള്ളതാണ് ഈ ജീവിതത്തിലെ ഏറ്റവും പരമപ്രധാനമായ കാര്യം. അത് നമ്മൾ ജീവിതത്തിൽ പുലർത്താൻ നമ്മൾ ശ്രദ്ധിക്കുക. റഹ്മാനായ റബ്ബ് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം, സൂറ ഇബ്രാഹിം 42 മുതൽ 45 വരെ വചനങ്ങൾ, പരലോക ദിവസം. വിഷയം അവതരിപ്പിച്ചത് ഹസ്സൻ അൻസാരി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: കഴിഞ്ഞ ദിവസം ഞാൻ എഫ് ബിയിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു, എൻ്റെ പേജിൽ പോയാൽ നിങ്ങൾക്കത് കാണാം. എൻ്റെ നാട്ടിൽ ലൊഹറുസല കഴിഞ്ഞൊരു ക്ലാസ് ഇങ്ങനെ നടക്കുന്നതിനിടക്ക് എൻ്റെ അടുത്ത സുഹൃത്ത്, നിങ്ങൾക്കൊക്കെ സുപരിചിതനായ സുബൈർ സലഫി, വളരെ സർപ്രൈസിംഗ് ആയിട്ട് അങ്ങോട്ട് കയറി വന്നു. ഞാൻ പള്ളിയിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ വന്നതായിരുന്നു. അപ്പോൾ അദ്ദേഹം പീസ് റേഡിയോ കുറച്ച് ക്യാഷുമായിട്ടാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ വളരെ വേണ്ടപ്പെട്ട അടുത്തൊരു ബന്ധു, അവരുടെ മരണത്തിൻ്റെ തുടർച്ചയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വിസിറ്റ്. അപ്പോൾ ഈ സ്ത്രീ ജീവിതത്തിൽ വളരെ വൈകി കല്യാണം നടന്ന ഒരാളാണ്. അങ്ങനെ ചില മനുഷ്യരുണ്ടാകും നമ്മുടെയൊക്കെ ഇടയിൽ. ഇത്തിരി നീളം കുറഞ്ഞു പോയതുകൊണ്ട്, കളറ് അല്പം ഇല്ലാതെയായതുകൊണ്ട്, അല്ലെങ്കിൽ നേരത്തെ വിവാഹം നോക്കാൻ കുടുംബത്തിൽ അങ്ങനെ നോക്കാനൊന്നും ആരും ഇല്ലാതെ പോയതുകൊണ്ട്, ഒരു ഇത്താത്തയെ കെട്ടിക്കാനുണ്ടായിരുന്നത് കൊണ്ട് ഒക്കെ വിവാഹങ്ങൾ വൈകിപ്പോയ ആളുകളുണ്ടാകും. അവരെ ഒന്നുകൂടി ചേർത്ത് പിടിക്കാനും അവരുടെ വേദനകളിലേക്കൊന്ന് ചേർന്ന് നിൽക്കാനൊക്കെ പറ്റുന്ന ആരെങ്കിലുമൊക്കെ അയൽപ്പക്കത്തും വീട്ടിലും കുടുംബത്തിലൊക്കെ വേണം. അവർക്കൊന്ന് കരയാനും അവർക്കൊന്ന് മനസ്സ് തുറക്കാനുമൊക്കെ ആരെങ്കിലുമൊക്കെ ഒന്ന് വേണം. അത് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ധർമ്മങ്ങളിലൊന്നാണ്. അപ്പോൾ ഈ സ്ത്രീ ഏറെ വൈകി വിവാഹം കഴിച്ച ഒരാളാണ്. പക്ഷേ ആ വിവാഹവും പരാജയമായിരുന്നു. പിന്നീട് പിന്നെയും പിന്നെയും കുറേ കഴിഞ്ഞതിന് ശേഷം ഭാര്യ മരണപ്പെട്ടപ്പോൾ കുറച്ച് പ്രായമുള്ളൊരു മനുഷ്യൻ അവരെ ജീവിതത്തിലേക്ക് കൂട്ടി. ആ മനുഷ്യൻ ആ സ്ത്രീയെ നോക്കിയതിനെക്കുറിച്ച് സുബൈർ എന്നോട് പറഞ്ഞപ്പോൾ ഒരു വേള എനിക്ക് കണ്ണ് നിറഞ്ഞുപോയി. അത്രയും ചേർത്ത് പിടിച്ചു തൻ്റെ ജീവിതത്തിൽ. ഈ വയസ്സാങ്കാലത്ത് തൻ്റെ കൂടെ കൂടിയ ആ സഹോദരിയോട് വലിയ അലിവും കനിവും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ, എടി, ഞാൻ മരിച്ചാൽ നിനക്ക് വിഷമാകാൻ പാടില്ല, ഒരിക്കലും നീ പ്രയാസപ്പെടാൻ പാടില്ല എന്നുള്ള നിലക്ക് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചു. ഞാനായിരിക്കും ആദ്യം മരിക്കുക എന്ന് വിചാരിച്ച്. പക്ഷേ തൻ്റെ ഭാര്യയാണ് ആദ്യം മരിച്ചത്. ആ സ്ത്രീ മരണപ്പെട്ടുപോയി. അള്ളാഹു അവരുടെ ഖബർ വിശാലാക്കി കൊടുക്കുമാറാകട്ടെ. ഇനിയിപ്പോൾ ആ ബെഡ്റൂമിൽ എങ്ങനെ തനിച്ച് ഉറങ്ങുന്ന, തനിച്ച് ജീവിക്കുന്ന ആ മനുഷ്യരുണ്ട്, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഒരുപക്ഷെ ഈ ശബ്ദം കേൾക്കുന്നുമുണ്ടാകാം. അള്ളാഹു അദ്ദേഹത്തിന് മനക്കരുത്തിന് കൊടുക്കട്ടെ. നിങ്ങൾക്ക് മക്കളുണ്ട്, നിങ്ങളുടെ മക്കളാണ് നിങ്ങളെ കല്യാണം കഴിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ വാപ്പയുടെ കാര്യത്തിൽ അവരത്രയും ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. തീർച്ചയായും അവരുടെ ഒരു സ്നേഹത്തിൻ്റെ തണലിൽ നിങ്ങൾ സജീവം മുന്നോട്ട് പോട്ടെ. ഇനി ആ ഖബറിൽ ഉറങ്ങുന്ന ആ സഹോദരി, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഖബർ വിശാലാക്കി കൊടുക്കട്ടെ. അപ്പോൾ അവരുടെ കുറച്ച് സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുടുംബങ്ങൾ ആലോചിച്ചത്, അവരെ ഖബറിൻ്റെ അടുത്ത് പോയി അവർക്ക് പ്രാർത്ഥിക്കാൻ കുട്ടികളൊന്നുമില്ലല്ലോ, നമുക്ക് ഈ സ്വർണം ജാരിയായ ഒരു നന്മയിലേക്ക് കൊടുക്കാം. ശരി, ആ ജാരിയായ നന്മയിലേക്ക് അവർ കൊടുക്കുകയാണ്. അങ്ങനെയാണ് പീസ് റേഡിയോയിലേക്ക് എത്തുന്നത്. ഇൻഷാ അല്ലാ, നമ്മളൊക്കെ മനസ്സറിഞ്ഞ് ഈ പെരുന്നാൾ ദിവസവും അല്ലാത്ത ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കണം. ഇനി പെരുന്നാൾ അല്ലാത്തൊരു ദിവസമാണ് എൻ്റെ ശബ്ദം കേൾക്കണതെങ്കിൽ, ഇതൊരു പെരുന്നാളിലേക്ക് വേണ്ടി മാത്രം പറഞ്ഞതല്ല. തീർച്ചയായും നമ്മളെല്ലാവരും ആ ഒരു സ്ത്രീയെ അവരുടെ ഖബറിലെ സുഖങ്ങൾക്ക് വേണ്ടി, ആ മനുഷ്യൻ്റെ ഓ അവർക്ക് രണ്ടുപേർക്കും സ്വർഗത്തിൽ ഒത്തുകൂടാൻ വേണ്ടി, നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടാൻ വേണ്ടി, ഈയൊരു ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ എന്നെന്നും നിലനിൽക്കുന്ന നന്മയിലേക്ക് നമുക്ക് ആ ക്യാഷ്, ആ സ്വർണം നിക്ഷേപിക്കാമെന്ന് തീരുമാനിച്ചവർക്ക് വേണ്ടിയൊക്കെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. നമുക്കും ഒരു സ്വകാര്യമായ ഇൻവെസ്റ്റ്മെൻ്റ് വേണം, അതിൽ യാതൊരു സംശയവുമില്ല. ആ രീതിയിൽ മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ക്ലിനിക് കേൾക്കുന്നത് സവിശേഷം. പ്രിന്റിംഗ് മഷീനിൽ പതിഞ്ഞ 25 വർഷങ്ങൾ. നമ്മോടൊപ്പം ചേരുന്നത് ഹാഫിസ് പി ചെറുകുളമ്പ, കൂടെ അബ്ദുള്ള സലഫി, ഹസൻ അൻസാരി.
1: എന്ന ബഹുമാന്യനായ ഹാഫിൽ പി ചെറുകുളമ്പ അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം 25 വർഷത്തോളമായി ചന്ദ്രിക ദിനപത്രത്തിൻ്റെ പ്രിന്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ സേവനമനുഷ്ഠിക്കുന്ന ആളാണ്. ബഹുമാന്യനായ ഹാഫിസ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. താങ്കളുടെ പേരും താങ്കളുടെ കുടുംബ പശ്ചാത്തലവും ഒന്ന് പ്രാഥമികമായി അറിയിക്കാം.
2: പേര് ഹാഫിൽ, സ്ഥലം മലപ്പുറം ജില്ലയിൽ ചട്ടിപ്പറമ്പിനടുത്തുള്ള ചെറുകുളമ്പ് എന്ന സ്ഥലത്ത്. വീട്ടിൽ സ്വന്തമായ വീടാണ്. വീട്ടിൽ ഭാര്യയും 4 മക്കളും, പിന്നെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്, ഉപ്പ മരണപ്പെട്ട് 7 വർഷത്തോളമായി.
1: ചെറുകുളമ്പ എന്ന് പറയുമ്പോൾ നമ്മുടെ ചട്ടിപ്പറമ്പിൻ്റെ ആ ഭാഗത്ത്,
3: ഇവിടുന്ന് പെരുന്തൽമണ്ണയിൽ നിന്നും കോട്ടക്കലേക്ക് പോകുന്ന വഴിയിൽ.
1: നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത എങ്ങനെയാണ് വരുന്നത്?
2: പ്രീ ഡിഗ്രി വരെ പഠിച്ചു, പിന്നെ അതിന് ശേഷമാണ് നമ്മൾ ഈ പ്രിന്റിംഗ് ടെക്നോളജിൻ്റെ ഒരു കോഴ്സ് ചെയ്ത് 6 മാസത്തെ ഒരു കോഴ്സ് ചേരുന്നത്. അതിന് ശേഷമാണ് നമ്മൾ ഈ ഫീൽഡിലേക്ക് നീങ്ങിയത്.
1: ഒരു ഒരു കോഴ്സ്, അതിൻ്റെതായ ഒരു കോഴ്സ് ഉണ്ടല്ലേ? ശരിക്കും അപ്പോൾ ഒരു 25 വർഷമായി ഒരു ന്യൂസ് പേപ്പർ സ്ഥാപനത്തിൽ ജോലി ചെയ്യാന്ന് പറയുമ്പോൾ ഒരു 1/4 നൂറ്റാണ്ട് കാലത്തെ പരിചയം ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് ആ ജോലിയെ പറ്റിയുള്ള ഒരു പ്രാഥമിക വിവരം ഒന്ന് അറിയിക്കാമോ?
3: അതിൻ്റെ ഒരു രൂപം കാര്യങ്ങളൊക്കെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടൊന്ന് പരിചയപ്പെടുത്താം.
2: നമ്മളെ ജോലി എന്ന് പറഞ്ഞാൽ പ്രിന്റിംഗ് ആണ്. പ്രിന്റിംഗ് നമുക്ക് പത്ര പ്രിന്റിംഗ് എന്ന് പറഞ്ഞാൽ രാത്രിയാണ് സമയം.
3: അതെ അതെ.
2: അപ്പോൾ പിന്നെ രാത്രി പറഞ്ഞാലും നമുക്ക് 10 മണി മുതൽ 5 മണി വരെ ഡ്യൂട്ടി.
3: അപ്പോൾ വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങും അല്ലേ? ഒരു 5 മണി
2: നമുക്ക് ഒരു 8 കിലോമീറ്റർ